0: ക്ഷേമം പ്രോഗ്രാമിൽ ഇന്ന് എ സിയുമായി ബന്ധപ്പെട്ട നമ്മുടെ സംശയങ്ങളും അതിൻ്റെ ഉപയോഗ രീതിയും ഉൾക്കൊള്ളുന്ന ഒരു ചർച്ചയിലേക്കാണ് നാം നീങ്ങുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് കാർ ഡീലർഷിപ്പ് സർവീസ് മാനേജർ കൂടിയായി ജോലി ചെയ്യുന്ന പട്ടാമ്പി സ്വദേശി യൂനസ് പി മുസ്തഫയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പഴയ കാലത്തൊന്നും നമുക്ക് കാറിലെ എ സി അത്ര വ്യാപകമായിരുന്നില്ല. എന്നാൽ ഇന്ന് ഇറങ്ങുന്ന എല്ലാ കാറുകളിലും വളരെ അല്ലെങ്കിൽ ഒരു നിർബന്ധപൂർവം ആളുകൾ സെലക്ട് ചെയ്യുന്ന ഒന്നാണ് എ സി, അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങളിലും എ സി ഉണ്ട്. എന്താണ് ഈ ഒരു കാർ എ സിയുടെ ആവശ്യകത എന്നാണ് നമുക്ക് ആദ്യം ശ്രോതാക്കളോട് സംവദിക്കാനുള്ളത്.
1: അതെ, തീർച്ചയായും കാർ എ സി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക നമ്മളെ തണുപ്പാണ്, യാത്രയിലെ തണുപ്പ്. അതായത് നമ്മളൊരു വാഹനത്തിൽ, നമ്മൾ പഴയ കാലത്തും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് എ സി അത്ര വ്യാപകമായ സമയമല്ല. അന്ന് ഗ്ലാസ്സുകളൊക്കെ താഴ്ത്തിയിട്ട് നമ്മളൊരു യാത്ര, ഇവിടുന്ന് ഒരു ലക്ഷ്യം വെച്ചൊരു യാത്ര പോവും. ആ യാത്രയിൽ അത്ര കംഫർട്ട് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ അന്ന് ചില മോഡലുകളിൽ എന്തുണ്ട്, നമുക്ക് കാർ എ സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു.
0: കാറിന്റെ ബാക്ക് തന്നെ എ സി എന്നൊക്കെ എഴുതി വെക്കും, സ്റ്റിക്കർ വരെ ഇടുന്ന ഒരു കാലഘട്ടമായിരുന്നു.
1: എ സി അതൊരു ഫീച്ചർ, നമ്മൾ ഇത് ഇപ്പം എ സി എന്നുള്ളത് ഒരു നോർമൽ ഫീച്ചർ, കാറിൻ്റെ ഒരു ഫീച്ചറായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു നാല് പേരൊക്കെ ഇരുന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് ഒരു അൺകംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പം ആ കംഫർട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക, അതുപോലെ നമ്മളെ ഈ വാഹനത്തിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ കാർ എ സി. അതിൽ എച്ച് വി എ സി എന്നാണ് ആ സിസ്റ്റത്തിന് ശരിക്കും പറയുന്നത്, അഥവാ ഹീറ്റിംഗ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അതാണ് ഈ എച്ച് വി എ സി സിസ്റ്റം. അതാ ഈ കാർ എ സി എന്നുള്ളതുകൊണ്ട് ആ സിസ്റ്റത്തിന് പറയുന്ന പേരതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഹ്യൂമിഡിറ്റി നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതറിയാൻ പറ്റും. ഹ്യൂമിഡിറ്റി നാല് പേരിരുന്ന് ഗ്ലാസ് പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി വേർക്കാനാണ് തുടങ്ങുക ആദ്യം. പക്ഷേ നമുക്ക് ടെമ്പറേച്ചർ ഫീൽ ചെയ്യണമെന്നില്ല. ആ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഇത് മാനേജ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കാർ എ സി അതിൽ വരുന്നത്.
0: ഓക്കെ, ഇതിൽ നമ്മൾ പൊതുവെ ഒരു എ സി, ഇപ്പം നമ്മളൊരു യാത്ര തുടങ്ങുക, അപ്പോൾ യാത്രയിൽ നമ്മളൊരു കാർ എ സി നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മൾ പരിപാലിക്കേണ്ടത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
1: നമ്മൾ കാർ എ സി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, എ സി ഓൺ ആക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കാർ എവിടെയാണ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. അഥവാ കാർ നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളൊരു ഹോട്ട് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു എയറിൻ്റെ ഒരു ഫീലിംഗ്, ഒരു ഹോട്ട് എയർ ആവും, അതുപോലെ ഒരു അതിനുള്ളിലുള്ള മെറ്റീരിയലിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും കൂടെ ആ എയറിലുണ്ടാവും. അതൊരു കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ ആദ്യം ചെയ്യുക, ഇപ്പോൾ ഒരു ഹോട്ട് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സുകളൊക്കെ താഴ്ത്തി അതിനുള്ളിലുള്ള പഴയ എയർ ഒഴിവാക്കിയതിന് ശേഷം ഫ്രഷ് എയർ നമ്മളതിൽ ഗ്ലാസ് താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എയർ കാറിനകത്തേക്ക് കയറും. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കാർ എ സി ഓൺ, എ സി എന്നുള്ള ബട്ടൺ ഉണ്ടാവുമല്ലോ, നമ്മൾ എ സി ഓൺ ചെയ്യേണ്ടത്. ഈ എ സി ഓൺ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു കൂളിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നോർമലി കാർ എ സിയിൽ കുറച്ച് മോഡുകളൊക്കെ കാണാം.
0: മോഡുകളുടെ ഒരു ഉപയോഗം ശരിക്ക് പല ആളുകളും ഒരു എന്താണോ അതിൽ കിടക്കുന്നത് അതിലങ്ങനെ പോകുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ മോഡുകൾ ശരിക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. അത്
1: നമ്മൾ നോർമലി നമ്മൾ കാർ എ സി ഒരു ഹോട്ട് കണ്ടീഷനിലാണ് നമ്മൾ വാഹനത്തിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ ഫേസ് മോഡാണ് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുക. അഥവാ നമ്മൾ മുഖത്തേക്ക് എയർ വരുന്ന ഒരു ഫീലിംഗ് നമുക്കതിൽ ആ മോഡലിട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് അതെന്താ വെച്ചാൽ നമ്മളൊരു ഒരു ഹോട്ട് കണ്ടീഷൻ, ഒരു ഉഷ്ണകാലത്ത് നമ്മൾ ചൂട് നല്ല പുറത്തുനിന്ന് നമ്മൾ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് വെള്ളമെടുത്ത് മുഖം കഴുകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമുക്കൊരു തണുത്ത ഫീലിംഗ് കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ എ സിയുടെ ഒരു എഫക്റ്റ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് മോഡിലേക്ക് എ സി ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു തണുപ്പ് പെട്ടെന്ന് ഫീൽ ചെയ്യും, ബോഡി ഒന്ന് ഫുള്ളായിട്ട് തണുത്ത ഫീലിംഗ് കിട്ടും. അത് യാത്രക്കാരൻ്റെ കംഫർട്ടിനനുസരിച്ചിട്ടാണ് അത് എ സി നമുക്ക് ഫേസ് മോഡ് വരുന്നുണ്ട്, പിന്നെ താഴെ കാലിനടിയിലേക്ക് എയർ, തണുത്ത എയർ കാലിനടിയിലേക്ക് വരും. അതേപോലെ തന്നെ നമുക്ക് ഫേസിലേക്കും കാലിലേക്കും ഒരുമിച്ച് ആക്കാനുള്ള, ഒരേ സമയം രണ്ട് ഭാഗത്തേക്കും എയർ വരാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. അപ്പം നമ്മൾ യാത്ര തുടങ്ങുന്ന സമയത്ത് ഫേസ് മോഡിൽ ഇട്ടിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുക. അതും അതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. ഇപ്പോൾ ഒരു മാനുവൽ എ സി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നോബ് അതിലുണ്ടാവും, അതിലൊരു ബ്ലൂ കളറായിട്ടുള്ള നോബ് അതിൽ അതിലാവും നോർമലി ഡിഫോൾട്ട് ആയിട്ട് അതിലെ കിടക്കുന്നുണ്ടാവും. പിന്നെ ഒരു വൈറ്റ് വരും, പിന്നെ റെഡ് വരും. നമ്മൾ നോർമലി ഈ ബ്ലൂ കണ്ടീഷനിലേക്ക് ആ നോബ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ തണുപ്പാണ് നമുക്ക് കിട്ടുക.
0: ഇപ്പം നമ്മളെ യാത്രയിൽ പൊതുവെ ഇപ്പോൾ നിങ്ങളെ മോഡുകൾ പറഞ്ഞു, അതിൽ മോഡിൽ നമ്മൾ ഈ കാലിലേക്ക് മാത്രം കാണുന്നൊരു മോഡ് കാണാം. അപ്പോൾ അതിപ്പോൾ നമ്മളിപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഇത്? ആ ഒരു സമയത്ത് നമ്മൾ കാറിൽ
1: കാലിലേക്ക് മാത്രമായിട്ടുള്ള മോഡ് നമുക്കതിൽ രണ്ട് തരത്തിലും ഉപയോഗിക്കാൻ കഴിയും. അതിൽ തണുപ്പും നമുക്ക് കൊണ്ടുവരാം, അതുപോലെ ഈ മോഡിനെ നമ്മൾ ഹീറ്റ് മോഡ് എന്നുള്ള ഒരു മോഡ് വരുന്നുണ്ട്. നമ്മൾ ആ റെഡ് കളറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ആ നോബ് തിരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എഞ്ചിൻ്റെ കൂളിംഗ് എഞ്ചിൻ്റെ കൂളൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കൂളൻ്റ് ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഹീറ്റ് നമുക്കുള്ളിലേക്ക് കിട്ടാനുള്ള സംവിധാനമുണ്ട്. നോർമലി നമ്മളിവിടുത്തെ കണ്ടീഷനിലൊന്നും ഹീറ്റ് മോഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലഡാക്കിലേക്കോ അല്ലെങ്കിൽ ഹിമാചലിലേക്കൊക്കെ യാത്ര ചെയ്യാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ കാറ് ഈ മോഡ് ഇതിലേക്ക് ഹീറ്റ് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫേസിലേക്ക് ഹീറ്റ് മോഡ് എപ്പോഴും ഒരു കൺവീനിയൻസ് കംഫർട്ട് ഫീൽ ചെയ്യില്ല. കാരണം ചൂട് കാറ്റ് മുഖത്തേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും മുഖം മാറ്റാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ബെറ്റർ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ കാലിലേക്ക് ഹീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിലേക്ക് ആ ഹീറ്റ് വരുന്നൊരു ഫീലിംഗ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലൊക്കെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുക. അതുപോലെ തണുപ്പ് കാലിലേക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ആ മോഡ് യൂസ് ചെയ്യാവുന്നതാണ്.
0: കാരണം ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യും, പുതപ്പിടുന്ന ആളുകൾ പലരും എന്ത് ചെയ്യാണ്, കാലാണ് പുതയ്ക്കുക. കാല് പുതച്ചാൽ തന്നെ ശരീരം മൊത്തം പുതച്ചൊരു ഫീലിംഗ് ആണ്. എന്നാൽ കാലിൽ നിന്ന് ആ പുതപ്പ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ് ശരീരത്തിലേക്ക് അടിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതേ ഇപ്പോൾ ഈ ചൂടുള്ള സമയത്ത് പെട്ടെന്ന് ആ ഒരു ഹീറ്റ് നമ്മളെ ശരീരത്തിലേക്ക് എഫക്റ്റ് ചെയ്യാൻ നമുക്കത് കാലിൻ്റെ മോഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹീറ്റർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ശരീരം ഒന്ന്
1: കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്നുള്ള നിലക്ക്
0: നമ്മളെ മുഖവും അതുപോലെ കാലൊക്കെ. ഓക്കെ, പിന്നെ മറ്റൊന്ന്, ഇപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മഴ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ വരുന്നൊരു പ്രയാസമാണ്, എല്ലാവർക്കും ഉള്ളൊരു പ്രയാസമാണ്. പല ആളുകളും പണ്ടൊക്കെ മറ്റേ മുണ്ടെടുത്തിക്കാണ്ട് ഗ്ലാസ് തുടക്കുന്നൊരു ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ എ സിയും സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കൂടി വന്നൊരു ഒരു അവസ്ഥയിലെത്തിയപ്പോൾ എ സി ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ആ ഫോഗ് കളയുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു ഉപയോഗ രീതികൾ എങ്ങനെയൊക്കെയാണ്?
1: ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു, നമ്മൾ രണ്ട് തരത്തിൽ ഈ ഫോഗ് നമുക്ക് വരാറുണ്ട്. ഒന്ന്, നമ്മളിപ്പം വണ്ടി യാത്ര തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് മഴയിലാണ് വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആ നിർത്തിയിട്ടുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗ്ലാസ്സുകൾ മൊത്തത്തിൽ ഒരു ഫോഗ് ഫീൽ ചെയ്യും. ആ സാധാരണ പെട്ടെന്ന് യാത്ര ആ ഡ്രൈവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള സംഭവം, കാരണം ഇതെല്ലാം എടുത്ത് ക്ലീൻ ആക്കുക എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള സംഭവമല്ല, ഇതെങ്ങനെ വന്നു.
0: പിന്നെ അതുമല്ല, മൊത്തത്തിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേറെ ഒരു ഫോഗ് ഫീൽ ചെയ്യും. പിന്നെ വണ്ടി എടുത്ത് അല്ലെങ്കിൽ ആ ഒരു എ സി തണുപ്പാകുന്നവരെ ഭയങ്കര മൂഡലായിരിക്കും.
1: അതെന്താന്ന് വെച്ചാല് ഈ മഴ പെയ്ത് കഴിയുന്ന സമയത്ത്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാബിൻ്റെ അകത്ത് അഥവാ വാഹനത്തിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറും നമ്മൾ പുറത്തുള്ള ടെമ്പറേച്ചറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അഥവാ മഴ പെയ്യുമ്പോൾ പുറത്താവും ടെമ്പറേച്ചർ കുറവുണ്ടാവും, ക്യാബിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കൂടുതലാവും. പിന്നെ ആ ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്ലാസിനെ അപേക്ഷിച്ച് വിൻഷീൽഡ് ഗ്ലാസ്സിൽ വരുന്ന സമയത്ത് ആ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന ഏരിയയിൽ ആ ഭാഗത്ത് പുറത്ത് ടെമ്പറേച്ചർ കുറവും അകത്ത് ടെമ്പറേച്ചർ കൂടുതലും. അപ്പോൾ ഈ ഈ ഹീറ്റ് എന്താ വെച്ചാൽ കോൾഡ് കണ്ടക്ട് ചെയ്യാന്ന് പറയാം, ആ ഗ്ലാസ്സിലൂടെ കോൾഡ് ഇങ്ങോട്ട് കണ്ടക്ട് ചെയ്യും. അപ്പം അകത്ത് എന്ത് ചെയ്യും, ഫോഗായിട്ട് ഫോം ചെയ്ത് വരും. ആ ഫോഗിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഷീൽഡ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഡ് ഈ
0: മുകളിലോട്ട്
1: ഡാഷ്ബോർഡിലേക്ക് എന്ത് ചെയ്യും, ഡാഷ്ബോർഡിലേക്കും വിൻഡോ സൈഡ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നുണ്ട്, വിൻഡോയിലേക്കും അതുപോലെ ഡാഷ്ബോർഡിലേക്കും ആ മോഡ് വരും. അതിൽ തണുത്ത എയർ അതിലേക്ക് ഗ്ലാസ്സിലേക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവിടെ ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും. അപ്പോൾ ടെമ്പറേച്ചർ മാനേജ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഗ്ലാസ്സിന് ഫോഗ് അങ്ങനെ നീങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും. ഇതിൽ സാധാരണ ഒരു അബദ്ധം എന്താ സംഭവിക്കാറ് വെച്ചാൽ, നമുക്ക് ഫോഗ് എന്ന് പറയുമ്പോൾ അതിനെ കളയാനുള്ള സംഭവം ഹീറ്റാണ് നമ്മളെ മൈൻഡിൽ പെട്ടെന്ന് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് മോഡിലേക്ക്
0: ശരിക്കും
1: ഫുള്ളായിട്ട് ഫോഗായി ഒരു വിഷനും കാണാത്തൊരു രൂപം, പുറത്തേക്ക് ഒന്നും കാഴ്ചയില്ലാത്തൊരു രൂപത്തിലേക്ക് അത് മാറും. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം, നമ്മൾ AC നമ്മൾ ആ ബ്ലൂ

0: അത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോഗ് കളയാൻ പറ്റും.
1: ശരിക്കും ഇപ്പൊ ഓട്ടോമാറ്റിക് എ സി ഉള്ള അല്ലെങ്കിൽ ഓട്ടോ എ സി ഉള്ളതിലൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇടുമ്പോൾ ഓട്ടോമാറ്റിക് എയർ എടുക്കുന്നുണ്ട്. എന്നാൽ മാനുവൽ ഒരു എ സി ഉള്ള
0: മാനുവൽ എ സി ഉള്ള കാറിൽ നമുക്ക് ഇത് ഈ രണ്ട് മോഡുകളും ഷട്ടറുകളാണ്. അതെന്താ വെച്ചാൽ ഇതിന്റെ ഡാഷ്ബോർഡിനകത്ത് എയർ പാസ് ചെയ്യുന്ന ഒരു സംവിധാനത്തെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ഹീറ്റ് എയർ പാസ് ചെയ്യുക, മീൻസ് പുറത്തേക്കുള്ള പുറത്തുനിന്നുള്ള എയർ കംപ്ലീറ്റ് ആയിട്ട് അകത്തേക്ക് എടുത്ത് അത് ക്ലീൻ ചെയ്ത് കണ്ടീഷൻ ചെയ്ത് പുറത്തേക്ക് ഒഴിവാക്കുന്ന രൂപം, അതേപോലെ നമ്മൾ കാറിനകത്തുള്ള എയർ സർക്കുലേറ്റ് ചെയ്ത് അതിനെ തണുപ്പിച്ച് അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രൂപം. നോർമലി കുറച്ച് തണുപ്പ് കൂടുതലാവുക ഈ കാറിനകത്തുള്ള റീസർക്കുലേറ്റിംഗ് മോഡ് എന്നുള്ള ഉപയോഗിക്കും. കുറച്ചും കൂടി എ സി കൂളിംഗ് കൂടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പുറമേ നിന്നുള്ള ആ ഒരു മോഡാകുമ്പോൾ നമുക്ക് കൂളിംഗ് കുറച്ചും കൂടെ അതിനെ
1: താരതമ്യം.
0: അപ്പം ഈ മഴയുടെ സമയത്ത് ഈ കാര്യമാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എയർ എപ്പോഴും ഫ്രഷ് എയർ മോഡിലേക്കാണ് നമ്മൾ അത് യൂസ്
1: ചെയ്യുന്നത്.
0: ഇത് മാനുവലി യൂസ് ചെയ്യുന്ന മാനുവൽ എ സി കളിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. അതിൽ
1: പ്രോസസ് കഴിഞ്ഞാൽ അഥവാ നമ്മളെ ഗ്ലാസ് ക്ലീൻ ആയി കഴിഞ്ഞാൽ
0: അത് തിരിച്ചു മാറ്റി വിൻഡ്ഷീൽഡ് മോഡ് മാറ്റി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെ കൺവീനിയന്റ്. അപ്പൊ ഓട്ടോമാറ്റിക് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും. അപ്പൊ വീണ്ടും നമ്മളത് തിരിച്ചു കൊടുക്കണം. ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഓട്ടോമാറ്റിക് എ സിയിൽ അത് ആ കാറിനെ അത് നിർവഹിച്ചോളും. ഈ പ്രോസസ്സുകളൊക്കെ നമ്മൾ അതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. ഇത്ര ടെമ്പറേച്ചറാണ് വിൻഡ്ഷീൽഡ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണാണ് അതിലുണ്ടാവുക. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആവശ്യമുള്ള സമയത്ത് പ്രോസസ്സ് നടന്നോളും. മോഡുകൾ ആ രൂപത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും.
1: മാനുവൽ ആവുമ്പോഴാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് എന്ത് ചെയ്യും, സാധാരണ കുറച്ച് ഇങ്ങനെ ഓടുമ്പോൾ പിന്നെയും ഫോഗ് വരും, പിന്നെ ഇട്ട് കൊടുക്കേണ്ട ഒരവസ്ഥ. അപ്പൊ ഞാനൊരു ഒരു ഒരു സംശയം, നമ്മൾ ശരിക്കും പൊതുവെ ആളുകളെ മഴക്കാലത്ത് എങ്കിലും ഒരു എ സി ഇടാതെ ഓടിക്കാനാണ് ശ്രദ്ധിക്കുക. ചൂടുകാലത്ത് എന്തായാലും ഇത് എ സി ഇടണം. അപ്പം മഴക്കാലത്ത് എ സി ഇടാതെ ഓടുമ്പോൾ ഈ ഫോഗ് കാരണം മഴത്തും എ സി ഇടേണ്ട ഒരവസ്ഥയാണ്. അപ്പം ഇതിൽ ശരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാതെ എങ്ങനെ കറക്റ്റ് ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എപ്പോഴും ഒരു ഗ്ലാസ് ക്ലീൻ ആയിക്കാണ് നിൽക്കണ
0: ഗ്ലാസ്, അതാണ് നമ്മൾ ഓട്ടോമാറ്റിക് എ സി എന്നുള്ളൊരു സംവിധാനം അതിലാണ് വരുന്നത്. നമ്മൾ വിൻഡ്ഷീൽഡ് മോഡിലേക്ക് അതിന് ബട്ടൺ മാത്രമേ പ്രസ് ചെയ്യേണ്ടുള്ളൂ. നമ്മൾ ഓട്ടോമാറ്റിക് എ സിയിൽ നമ്മൾ ടെമ്പറേച്ചർ ആണ് സെറ്റ് ചെയ്യുക. അഥവാ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് യാത്ര പോവാം, നല്ല ചൂടുള്ളൊരു കണ്ടീഷനിലാണ് നമ്മളെ യാത്ര എന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കുക, നമുക്ക് ഇപ്പോൾ എനിക്ക് 24 ഡിഗ്രി സെൽഷ്യസ് കൂളിംഗ് മതി. അല്ലെങ്കിൽ ചില ആളുകൾ ഇപ്പോൾ 22 വെക്കും, അല്ലെങ്കിൽ 20 നല്ല തണുത്ത് യാത്ര ചെയ്യേണ്ട ആളുകളുണ്ടാവും. അഥവാ അവർക്ക് ആ ഓരോ ആളുകളെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ടാണ് ടെമ്പറേച്ചർ വെക്കുന്നത്. അത് വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എ സിയിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ മോഡുകൾ നമ്മളിത് മാറ്റേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായി തണുപ്പുള്ള സമയത്ത് ഫേസിലേക്കും ഹീറ്റ് ആവേണ്ട സമയത്ത് കാലിലേക്കും ഓട്ടോമാറ്റിക് അത് മോഡ് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ബ്ലോവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1, 2, 3, 4 എന്നിട്ട് മാനുവലി കാണാൻ പറ്റും. അതിങ്ങനെ നമ്മൾ വീട്ടിലെ ഫാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്പീഡ് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം തണുപ്പ് നമുക്ക് കൂടുതലായിട്ട് കിട്ടണോ അതിനനുസരിച്ചിട്ട് ആ ഫാനിന്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം.
1: മറ്റൊന്ന്, ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു യാത്രയിൽ തന്നെ ഇപ്പൊ പൊതുവെ പുലർച്ചെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മഴ തോർന്ന സമയത്ത് പുറത്തൊന്നിച്ച് ഗ്ലാസ് മൂടി കെട്ടുന്ന ഒരു ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് എങ്ങനെ അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക്? ശരിക്കും
0: നമ്മള് സാധാരണയായിട്ട് പുറത്ത് ഒരു ഹ്യൂമിഡിറ്റി കൂടിയൊരു സമയത്താണ് സാധാരണ എന്ത് വെച്ചാൽ നമ്മൾ പുറത്ത് നമ്മൾ നല്ല ഹോട്ട് ഫീലിംഗാണ് വരിക, നല്ല ചൂടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുക. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വേർക്കും. അപ്പം ഈ ഹ്യൂമിഡിറ്റി കൂടി പുറത്ത് ഹ്യൂമിഡിറ്റി കൂടിയ കണ്ടീഷനും ടെമ്പറേച്ചർ നോർമലി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ കാറിനകത്ത് എന്ത് ചെയ്യും, താരതമ്യേന പുറത്തേക്കാളും ടെമ്പറേച്ചർ കുറവാകും. ഈ ടെമ്പറേച്ചർ കുറവാകുന്ന സമയത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ വിൻഡ്ഷീൽഡ് ഗ്ലാസ് അതുപോലെ ഡോർ ഗ്ലാസ്സുകളൊക്കെ ഈ ഗ്ലാസ്സിലൂടെ എന്ത് ചെയ്യും, കോൾഡ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമ്മൾ കാറിനകത്ത് കുറവായതുകൊണ്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഗ്ലാസ്സുകൾ ഔട്ട്സൈഡാണ് എന്ത് ചെയ്യുക, ഈ ഫോഗ് രൂപപ്പെടുക. അത് മാനേജ് ചെയ്യാൻ നമുക്ക് ചെയ്യാനുള്ള കാര്യം, നേരെ നമ്മൾ എ സി ഓൺ ചെയ്തതിന് ശേഷം നമ്മളെ മോഡ് എയർ നമ്മളെ മോഡ് എന്ത് ചെയ്യുക, നമ്മൾ ഫ്രഷ് എയർ മോഡിലേക്ക് തന്നെ അത് മാറ്റണം. ടെമ്പറേച്ചർ റേസ് ചെയ്ത് കൊടുക്കണം നമ്മൾ. അഥവാ മാനുവൽ എ സിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്ലൂ കളറിന് നമ്മൾ റെഡ് കളറിലേക്ക് നീക്കി കൊടുക്കുക. അപ്പോൾ എന്ത് ചോദിച്ചാൽ ടെമ്പറേച്ചർ ഇവിടെ കൂടും. അങ്ങനെ രണ്ട് ഔട്ട്സൈഡ് ടെമ്പറേച്ചറും ക്യാബിൻ്റെ എയർ ടെമ്പറേച്ചറും കൂടെ മാനേജ് ചെയ്ത് വരുമ്പോൾ ആ ഫോഗ് അതിൽ പോകും.

0: പക്ഷെ ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഫോഗ് ചിലപ്പോൾ ആ സമയം കൊണ്ട് പോകണമെന്നില്ല, അപ്പൊ നമ്മൾ വിൻഡ്ഷീൽഡ് വൈപ്പർ യൂസ് ചെയ്യേണ്ടി വരും.
1: ഈ വൈപ്പർ അടിച്ചാലും അപ്പൊ അതങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്തായാലും ഒന്ന് ഹീറ്റ് ഇട്ട് കൊടുത്ത് കണ്ട്,
0: ഹീറ്റ് ആണ് പുറമെ നമ്മൾ ഫോഗ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് വിൻഡ്ഷീൽഡ് മോഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതിൽ ചില സമയത്ത് നമ്മൾ ഇത് രണ്ടും നല്ല ഫോഗ് ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ, ഹ്യൂമിഡ് കണ്ടീഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡോർ ഗ്ലാസ് ഒന്ന് താഴ്ത്തി കൊടുത്ത് മാനേജ് ചെയ്യേണ്ടി വരും. തീരെ ഫ്രഷ് എയർ ഒന്ന് അകത്തേക്ക് എടുത്തിട്ട് അത് മാനേജ് ചെയ്യേണ്ടി വരും. ഇത് പുറത്തെ ഫോഗ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് അതിൽ പുറത്ത്
1: എന്തെങ്കിലും നമ്മളിപ്പോ ഈ ഗ്ലാസ്സിൽ ലിക്വിഡ് കാര്യങ്ങൾ അങ്ങനെ
0: അതില് നമ്മളെപ്പോഴും പ്രത്യേകിച്ച് മഴക്കാലത്താവുമ്പം നമ്മള് യാത്ര ചെയ്യുന്ന സമയത്ത് വൈപ്പർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഫിലിം അതിൽ വരും. അത് ഓയിൽ ഫിലിമാണത്. ശരിക്കും നമ്മൾ ഇപ്പോൾ മുമ്പിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്നുള്ള ഓയിൽ കണ്ടന്റ് ഒക്കെ വിൻഡ്ഷീൽഡ്, അപ്പോൾ അത് ഡസ്റ്റ് ഗ്ലാസ്സിലൊക്കെ ഡസ്റ്റ് ഉണ്ടാവും, അതിൽ വന്ന് ഈ ഫിലിമായിട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും നമുക്ക് വെള്ളം കൊണ്ട് അത് ക്ലീൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വൈപ്പർ വാഷർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് യൂസ്
1: നമ്മളെ മുന്നത്തെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയും ഓയിൽ കണ്ടന്റും നമ്മൾ അതിലേക്ക് ചെറിയ ഡോട്ട് ഡോട്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ വൈപ്പർ അടിക്കുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് നേരെ കണ്ട് പരന്ന് നല്ല
0: നോർമലി നമ്മളൊരു ഗ്ലാസ്സിൽ ഓയിൽ ഒഴിക്കുന്നതിനേക്കാൾ, ഓയിൽ ഒഴിച്ച ഒരു കണ്ടീഷൻ ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ഡസ്റ്റ് ആയതിനു ശേഷം അതിൽ ഓയിൽ വരുമ്പോൾ അത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ എന്ന് വെച്ചാൽ വിൻഡ്ഷീൽഡ് അത് വൈപ്പർ വാഷർ ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് കറക്റ്റായിട്ട് ക്ലീനിങ് ആവും, നമുക്ക് നല്ല വിഷയം കിട്ടിയിട്ട് യാത്ര തുടരുകയും ചെയ്യാം.
1: യാത്രയിൽ നല്ല
0: രണ്ട് തരത്തിൽ
1: നമ്മളെ വൈപ്പറിന്റെ വെള്ളത്തിൽ ഫ്ലൂയിഡ്
0: ഒഴിച്ചു കഴിഞ്ഞാൽ
1: നമുക്കത് ഈസിയായി ക്ലീൻ ചെയ്യാൻ പറ്റും അല്ലേ. മറ്റൊന്ന് നമുക്ക് പൊതുവേ ആളുകൾക്കുള്ള ഒരു ഇതാണ് ഫ്യൂൽ എഫിഷ്യൻസി. എ സി ഉപയോഗിക്കുമ്പോൾ ഭയങ്കര മൈലേജ് ഷോർട്ട്, അല്ലെങ്കിൽ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയിലുള്ള ഒരു ഡിഫറെൻ്റ് ആളുകൾക്ക് എന്താണ് അതിൽ നിങ്ങളൊരു അഭിപ്രായം?
0: ഫ്യൂൽ എഫിഷ്യൻസി എ സി ഓൺ ചെയ്ത് ഉപയോഗിക്കുമ്പോഴും അതുപോലെ നമ്മൾ നോർമലി എ സി വിത്തൗട്ട് എ സിയിൽ എ സി ഓൺ ആക്കാതെ വണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടും രണ്ട് തന്നെ ആവും. ഫ്യൂൽ എഫിഷ്യൻസി ബാധിക്കുന്നുള്ളത് തന്നെയാണ്. കാരണം എഞ്ചിൻ്റെ ഒരു പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എ സി വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കയറ്റത്തിൽ വണ്ടി കൊണ്ടുപോയിട്ട് നമ്മൾ കയറ്റത്തിൽ ഇങ്ങനെ നിർത്തി നമ്മൾ വെഹിക്കിൾ മൂവ് ചെയ്യാണ്. ആ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പുള്ളിങ് കുറവായിട്ട് ഫീൽ ചെയ്യണേ ജസ്റ്റ് എ സി ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നങ്ങോട്ട് പവർ, നമുക്കൊരു എക്സ്ട്രാ പവർ കിട്ടിയ ഒരു ഫീലിംഗ് വരും. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ വാഹനം ഇപ്പം നമ്മളിങ്ങനെ ഒരു 100 സ്പീഡിൽ പോകും, അല്ലെങ്കിൽ 120 ഒരു 120 സ്പീഡിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ കാറിൽ നമ്മൾ എ സി ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 100 മെല്ലെ നമ്മളപ്പോൾ കൊടുത്തിരുന്ന ആക്സിലറേഷൻ അതേ സ്പീഡിൽ എന്ത് ചെയ്യും, ഒരു 100 ഒരു 20% ഇങ്ങനെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പവർ അത് ഉപയോഗിക്കുന്നുണ്ട് തന്നെ. എക്സ്ട്രാ ലോഡ് എ സി കൊടുക്കുന്ന സമയത്ത് അതിന് എക്സ്ട്രാ ലോഡ് എഞ്ചിൻ എടുക്കുന്നുണ്ട്. എന്തായാലും 10% ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം മൈലേജ് കുറയുന്നതായിട്ട്, ഫ്യൂൽ എഫിഷ്യൻസി കുറയുന്നുള്ള തന്നെ.
1: അപ്പൊ ഈ ഗ്ലാസ് താഴ്ത്തിയിട്ട് പല ആളുകളും ഗ്ലാസ് താഴ്ത്തിയിട്ട് അല്ലെങ്കിൽ ചില ഇപ്പോൾ നമ്മളൊക്കെ ഈ എന്താ പറയുക ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ കാണാം ഗ്ലാസ്സൊക്കെ പൊക്കി ഉള്ളിൽ വയർത്ത് ഇങ്ങനെ നിൽക്കണ്. അതിലേറെ നല്ലത് എ സി ഇട്ട് പോവുകയല്ലേ.
0: കാരണം
1: നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു 10% ഒക്കെ തന്നെ ഒരു അഡീഷണൽ ഫ്യൂവൽ എടുക്കുള്ളൂ.
0: കാരണം ഇപ്പോൾ എ സി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം ഒരാളെ കംഫർട്ട്, നമ്മളൊരു യാത്ര ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പെരിന്തൽമണ്ണെന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യാം, നമ്മൾ ഈ തുടങ്ങിയ ഈ കണ്ടീഷനിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ എറണാകുളത്ത് എത്തിക്കാൻ നമ്മളിപ്പോൾ മറ്റു മാർഗങ്ങളുണ്ടല്ലോ, ബസ് ട്രെയിനൊക്കെ നമ്മൾ എ സി ഒന്നും ഇല്ലാത്ത ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിലൊക്കെ പോകുമ്പോഴുള്ള ഒരു വ്യത്യാസം, നമ്മൾ കാറിൽ എ സി ഇട്ട് നമ്മളിപ്പോൾ എറണാകുളത്ത് പോയിട്ട് ഇറങ്ങുന്ന സമയത്തുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എ സി അത് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി എ സി ഇട്ട് ഇപ്പോൾ ഗ്ലാസ് താത്തിയോണ്ട് അതിൽ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഇല്ല. കാരണം ബെനിഫിറ്റിലേക്കാൾ കൂടുതൽ നമുക്കൊരു കംഫേർട്ട് കുറയും. ഒന്ന് ഇപ്പോൾ
1: ഒരു മൂത്ത് കടിച്ചിട്ടും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പൊടിപടലങ്ങളൊക്കെ നമ്മളതായിട്ട് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് നഷ്ടപ്പെടും. ശരി,
0: പിന്നെ അതിലെന്താ വെച്ചാൽ പെട്ടെന്ന് ഗ്ലാസ് താഴ്ത്തുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ക്യാബിൻ്റെ അകത്ത് നല്ല തണുത്ത എയറാണ് ഉണ്ടാവുക, പെട്ടെന്ന് ചൂടുള്ള കാറ്റുള്ളിലേക്ക് കയറും. അപ്പോൾ എ സിക്ക് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ സി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളതിൽ എയറിനെ കണ്ടീഷനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ ടെമ്പറേച്ചർ കുറച്ച് നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിലേക്ക് അത് എ സി വർക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൽ പെട്ടെന്നുള്ള ഈ എയർ ഹോട്ട് എയർ വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഒരു എ സി സിസ്റ്റത്തിൽ ഒരു എക്സ്ട്രാ വർക്ക് അതിന് വരുന്നുണ്ട്. അപ്പോൾ അത് നോർമലി ഗ്ലാസ് തുറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലോങ് യാത്രയിൽ ശ്രദ്ധിക്കേണ്ട, നമ്മളിപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് പുറപ്പെട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഫ്രഷ് എയർ മോട്ടിലേക്ക് മാറ്റിയാൽ മതി. ഇതേ ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എ സിയുടെ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും ചെയ്യും എന്നാൽ ഫ്രഷ് എയർ മോഡ്. കാരണം ഇപ്പോൾ ഈ തുറക്കുന്നതിലെ കാരണം ചില ആളുകൾക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് കുറവ് ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് ഒരു നാല് പേരൊക്കെ യാത്ര ചെയ്യുകയാണ്. അത് റീസർക്കുലേറ്റിംഗ് മോഡിലാണ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ തലവേദന പോലത്തെ ഒരു ഒരു ഫീലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഫ്രഷ് എയർ മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഒരു കംഫർട്ടായിട്ട്.
1: എവിടെ നിന്നാണോ നമ്മൾ മിക്കവാറും ഒരു ദൂരയാത്ര എന്ന് പറയണത്, എന്തെങ്കിലും ഒരു ഓഫീസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കുമാണ് നമ്മൾ പൊതുവേ യാത്രകൾ ചെയ്യുന്നത്. അപ്പോൾ ആ യാത്രകളിൽ ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ ചെന്നാൽ ഇവിടെ നമ്മൾ ഏതൊരു ഫ്രഷ് മൈൻഡിൽ അല്ലെങ്കിൽ ഫ്രഷ്നെസ്സിൽ നമ്മൾ ഇറങ്ങിയോ അതേ ഫ്രഷ്നെസ്സിൽ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ഉപയോഗം. ഈ ഒരു എപ്പിസോഡ് നമ്മുടെ ഈ ഒരു സമയപരിധിയിൽ നമ്മളിവിടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും ഇതിൻ്റെ തുടർ എപ്പിസോഡുകളിലേക്ക് നമുക്ക് കാതോർക്കാം. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് യൂനസ് പി മുസ്തഫയാണ്. അദ്ദേഹം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഫോർ വീലർ സെഗ്മെൻറ്റിൽ സർവീസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തി കൂടിയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
2: ജസാക്കുമുല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് ജനക്ഷേമം. വാഹനങ്ങളുടെ എ സി ആരോഗ്യകരമായി ഉപയോഗിക്കാൻ. ഈ വിഷയത്തിൽ ശ്രോതാക്കളോട് സംസാരിച്ചത് യൂനുസ് പി മുസ്തഫ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി മുഹമ്മദ് അലി നെടുവഞ്ചേരി.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

പാതി നിറഞ്ഞ പാത്രം പോലെയാണ്. ബുദ്ധിമാന്മാരാകട്ടെ തടാകം പോലെ ശാന്തരുമായിരിക്കും. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത്. ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെർപ്പുളശ്ശേരി. ഇന്ന് 2026 ഓഗസ്റ്റ് 5 ബുധൻ, ഹിജറ വർഷം 1448, സോഫർ 21, കൊല്ലവർഷം 1201, കർക്കിടകം 20.

0: ഹസൻ അൻസാരി. ഇപ്പോൾ കുറച്ച് മഴയുടെ ഒരു സാഹചര്യം ശമനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. മഴ ഒരു ആഴ്ച മുമ്പ് വരെ നമുക്ക് വളരെ കുറവായിരുന്നു.
1: അതെ.
0: പക്ഷെ മൂന്നാല് ദിവസങ്ങൾ കൊണ്ട് യഥേഷ്ടം മഴ റഹ്മത്തായി ലഭ്യമാവുകയുണ്ടായി.
1: അതെ.
0: അള്ളാഹിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ. അതിൽ മഴ സ്വാഭാവികമായും ചില ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം മഴ ഉപകാരപ്രദമായിരിക്കും
1: തീർച്ചയായും.
0: മറ്റു ചിലർക്ക് സ്വാഭാവികമായും അത് ഉപദ്രവകമായും ഭവിച്ചിട്ടുണ്ടാകാം. ഏതായിരുന്നാലും മഴ വീണ്ടും അള്ളാഹു നമുക്ക് റഹ്മത്തായി, ന്യാമത്തായി, മൻഫഅത്തായി നൽകുമാറാകട്ടെ എന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം.
1: ആമീൻ. നമ്മുടെ പിന്നെ ഈ ഒരു ലൈവിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകളിൽ ഉണ്ട്. നമുക്ക് അവരിലേക്കൊന്ന് പോയി പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. സഫിയ അടപ്പാൾ, അസ്ന കടമ്പഴിപ്പുറം, ഷബീബ ചെർപ്പുളശ്ശേരി, റജീന സുനീർ മാളികം പീടിക, മുഹമ്മദ് തോണിയിൽ പുല്ലിശ്ശേരി, ഉമൈബ കൽ കൊടുവള്ളി, ഖദീജ തൊടുപുഴ, സുഫീറ അനസ് മേപ്പാടി, സൗദ മുട്ടം, നബീസത്ത് കൊല്ലം അഞ്ചാലമൂട്, അബ്ദുൽ ഖാദർ പി കക്കോവ്, സൗദത്ത് പി കെ പാലക്കാട്, ഖദീജ സലീം ചേന്നര, ഷാഹിദ വെള്ളാങ്കല്ലൂർ, നജിമ കെ കെ, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, നാദിറ ഇടിമുഴിക്കൽ, സഫിയ വി കെ പത്തപ്പിരിയം, ജസീന വാകയാട്, ജംഷീർ മുട്ടിൽ, ഹഫ്സ വെള്ളില, സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ തിരുവനന്തപുരം, നസീമ ചക്കുംകടവ്, സീനത്ത് പകര, സാജിദ കാലിക്കറ്റ്, സഫിയ കെ തിരുവരങ്ങാടി, അമീർ ടി എടത്തനാട്ടുകര, ഉമ്മു ഗുൽസു ചെറുമംഗലം, റുക്സാന ബാലുശ്ശേരി, ബുഷറ കെ മുറയൂർ, സലീമ ഒതുക്കുങ്ങൽ, ആയിഷ അങ്ങാടിപ്പുറം, സുഹറ നടുവന്നൂർ, ഹൈറുന്നീസ ആലുവ, സീനത്ത് പാലക്കാട്, ബഷീർ എം കെ പോത്താങ്കണ്ടം, സംഷീറ തൂത, സബീന തത്തമംഗലം, വഹീദ ആറ്റിക്കോട്ട്, നബീസ ഒറ്റപ്പാലം, മെഹനാജ് ഇസ്മായിൽ കോട്ടയം, മൈമൂന പാറപ്പുറം, മുംതാസ് ബീപ്പൂർ, ഹസീന കാസർഗോഡ്, സമീറ കെ എം താനൂർ, ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂർ, ജമീല വി കെ പൂനൂർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും ആദ്യ നിമിഷങ്ങളിൽ അതിൻ്റെ പ്രഥമ സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മധുരം ഖുർആൻ.

0: മാഷാഅല്ലാ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ അഹ്സാബിൻ്റെ 72-ാമത്തെ വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കാതോർത്തത്. മിഷാരി റാഷിദ് അൽ അഫാസി ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത്. ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കി ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ്. കുവൈത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഹെഫള പൂർത്തിയാക്കുകയും പിന്നീട് പ്രഗത്ഭരായ ഷെയ്ഖുമാരുടെ കീഴിൽ ഉന്നത നിലവാരത്തിലുള്ള അക്കാദമിക മധപഠനം നേടുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരമുള്ള വ്യക്തിയാണ്. കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ പള്ളികളിൽ ഇമാമായും മുഅദ്ദിനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുമുണ്ട്.
1: ഇന്ന് നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറ അഹ്സാബിലെ 72 മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല ആ ആയത്തിലൂടെ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന അറളിനെ ലമാനത്ത അല സമാവാത്തി വൽ അർളി വൽ ജിബാലി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മേൽ ഈ അമാനത്തിനെ നാം എടുത്തു കാട്ടുകയുണ്ടായി. ഫ അബൈന അയ്യഹ്മിൽ നഹ, എന്നാലവ അത് ഏറ്റെടുക്കുന്നതിന് വിസമ്മതിക്കുകയും. വ അഷ്ഫഖ്ന മിൻഹ വഹമലഹൽ ഇൻസാൻ, അതിനെപ്പറ്റി പേടിക്കുകയും മനുഷ്യൻ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്നഹു കാന വലൂമൻ ജഹൂല, നിശ്ചയമായും അവൻ അക്രമകാരിയും അറിവ് കെട്ടവനുമാകുന്നു. അമാനത്ത് എന്നാൽ വിശ്വാസപൂർവം ഒരാളുടെ പക്കൽ സൂക്ഷിക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്ന അനാമത്ത് അഥവാ സൂക്ഷിപ്പ് വസ്തു എന്നാണതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശ്വസ്തത എന്നത്രേ ആ വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളാകുന്ന മതശാസനങ്ങളോ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നിർബന്ധ നിയമങ്ങൾ എന്നും അനുസരണമെന്നും ചില മഹാന്മാർ ഈ അമാനത്തിന് വിവക്ഷ നൽകാറുണ്ടെങ്കിലും അവയെല്ലാം തന്നെ അർത്ഥത്തിൽ പരസ്പരം യോജിച്ചതോ അല്ലെങ്കിൽ അമാനത്തിലെ ചില പ്രധാന വശങ്ങളെ ചൂണ്ടിക്കാട്ടുന്നതോ ആണെന്ന് കാണാം. വളരെ അർത്ഥഗർഭമായതും ആഴത്തിൽ ചിന്തിച്ച് ഗ്രഹിക്കേണ്ടതുമായ വചനമാണിത്. ആകാശഭൂമികളും പർവ്വതങ്ങളുമെല്ലാം സൃഷ്ടികളിൽ വമ്പിച്ചതു തന്നെ, എങ്കിലും അവയുടെ പ്രകൃതി സ്വഭാവങ്ങൾ ഈ അമാനത്താകുന്ന ശാസനാഭാരം ഏറ്റുവാങ്ങി സ്വീകരിക്കുവാൻ പര്യാപ്തങ്ങളല്ല, അഥവാ അത് അവക്ക് യോജിച്ചതല്ല. കേവലം ഒരു ചെറുജീവിയായ മനുഷ്യൻ്റെ ആകൃതിയും പ്രകൃതിയും ഒന്ന് വേറെയാണ്. വിശേഷബുദ്ധിയും വിവേചനാശക്തിയും അവന് പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ അമാനത്ത് ഏറ്റുവാങ്ങുവാനും അത് കൈകാര്യം ചെയ്യുവാനും അർഹൻ അവനത്രേ. അതവനാണ് യോജിപ്പ്. അങ്ങനെ പ്രസ്തുത സൂക്ഷിപ്പ് മുതൽ അള്ളാഹു മനുഷ്യനെയാണ് ഏൽപ്പിച്ചത്, മനുഷ്യനാണത് ഏറ്റെടുത്തത്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ആ ഒരു ആയത്തിൻ്റെ ഒരു രത്നചുരുക്കം ഇതാണ്. ഈ അമാനത്തിൻ്റെ ഗൗരവത്തെയാണ് വഅഷ്ഫഖ്ന മിൻഹ, അവ അതിനെപ്പറ്റി പേടിക്കുകയും ചെയ്തു എന്ന വാക്യം കുറിക്കുന്നത്. വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവൻ്റെ പ്രകൃതി വിശേഷത അതിനെ അനുകൂലിച്ചുവെന്നാണ്. അല്ലെങ്കിൽ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രസ്താവിക്കുന്നത് പോലെ ഇത് ആത്മീയ ലോകത്ത് വെച്ച് നടന്ന സംഭവത്തെ അള്ളാഹു പറഞ്ഞതായിരിക്കാം. അതായത് അള്ളാഹുവിൻ്റെ തൗഹീദ് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു കരാറ് ആത്മീയ ലോകത്ത് വെച്ച് അള്ളാഹുവിനോട് മനുഷ്യവർഗം നടത്തിയിട്ടുണ്ടെന്ന് സൂറ അഅ്റാഫിൽ 172-ാമത്തെ ആയത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു സംഭവമായിരിക്കാം അള്ളാഹു അഅലം. മതശാസനകളടങ്ങുന്ന അമാനത്ത് ഏറ്റെടുത്തത് മനുഷ്യനാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മലക്കുകളിലോ ജിന്നുകളിലോ അള്ളാഹുവിൻ്റെ യാതൊരുവിധ ശാസനകളും ഉണ്ടാവുകയില്ലെന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കരുത്. ജിന്നുവർഗത്തെ നിഷേധിക്കുന്നവരും മലക്കുകളെ വിദ്യുച്ഛക്തി പോലുള്ള എന്തോ ചില ശക്തികളായി ചിത്രീകരിക്കുന്നവരും തങ്ങളുടെ പൊള്ളവാദങ്ങൾക്ക് ഇതുപോലെയുള്ള ചില ഖുർആൻ വാക്യങ്ങളെ ചൂഷണം ചെയ്യാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അമാനത്താകുന്ന ഈ ചുമതലാഭാരം ഏറ്റെടുക്കുക വഴി മനുഷ്യൻ വമ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ് ഏറ്റിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം വേണ്ടതുപോലെ നിറവേറ്റുന്ന പക്ഷം അവൻ ഉത്കൃഷ്ടനും മഹാഭാഗ്യവാനുമാകുന്നു. എന്നാൽ അവൻ്റെ ഒരു പൊതുനില വെച്ചു നോക്കുമ്പോൾ അവൻ അക്രമകാരിയും അനീതി ചെയ്യുന്നവനുമാണ്. അവൻ അറിവുകെട്ടവനും ഭോഷനുമാണ്. പല വിഡ്ഢിത്തത്തിലും അവൻ ചെന്നു ചാടും. മനുഷ്യ സഹജമാണതെല്ലാം. പല പ്രേരണകൾക്കും താൽക്കാലികമായ ദേഹേച്ഛകൾക്കും വിവിധ വിചാരവികാരങ്ങൾക്കും അവൻ വിധേയനാകും. അങ്ങനെ ഭവിഷ്യത്തിനെ പറ്റി ആലോചിക്കാതെ അനീതിയും വിഡ്ഢിത്തവും അവൻ പ്രവർത്തിക്കുകയും ചെയ്യും. ഇതിനെയെല്ലാം അതിജയിച്ചുകൊണ്ട് തൻ്റെ യഥാർത്ഥ ജീവിതത്തിനു വേണ്ടി പരിശ്രമിക്കുവാൻ ആവശ്യമായ ഉപാധികൾ അവൻ്റെ തന്നെ പക്കലുണ്ട്. നന്മകളെയും തിന്മകളെയും വിവേചിച്ചെറിയാനുള്ള ബുദ്ധിശക്തി അവനിലുണ്ട്. കൂടാതെ അവൻ്റെ യഥാർത്ഥമായ വിജയത്തിന് ആസ്പദമായ സകല മാർഗദർശനങ്ങളും പ്രവാചകന്മാർ മുഖേന യഥാവിധി അള്ളാഹു അവന് കൊടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ, ഒരു വശത്തവനെ വമ്പിച്ച നാശകർത്തത്തിലേക്ക് ആഴ്ത്തുന്ന ദുഷ്പ്രേരണകളും മറ്റൊരു വശത്തവനെ മഹാഭാഗ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന സൽപ്രേരണകളും അവൻ്റെ കൂടെയുണ്ട്. ഇവ രണ്ടിൽ ഏതാണ് അവൻ അനുസരിക്കുന്നത്, ഏതിനാണ് അവൻ മുൻഗണന നൽകുന്നത്, ഈ പരീക്ഷണമത്രേ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: മാഷാഅല്ലാ, മധുരം ഖുർആനിൻ്റെ മധുരകരമായ പാരായണവും അതിൻ്റെ ആഴത്തിലുള്ള വിശദീകരണവുമാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വീണ്ടും കൈപ്പുറത്ത് നിന്ന് ഹാദിയ സലാം അറിയിച്ച് കൂടെ ചേരുന്നു. അബ്ദുൽ ഖാദർ ആയിഷ, മെൻസിൽ കിണവക്കൽ, ഹൈറുനിസ, അഷറഫ് പടിഞ്ഞാറത്തറ, പുക്കാട്ടിരി റഹ്മത്ത് ബി വി, താമരശ്ശേരി ശ്രീന ചമ്മൽ, കോഴിപ്പുറം നുസറത്ത് പി സി, തിരുവമ്പാടിയും ടിയാസ്, തോട്ടശ്ശേരി റോസലീന, എടപ്പാളിൽ നിന്ന് സഫിയ, അടത്തനാട്ടുകരയിൽ നിന്ന് അബ്ദു, കൊട്ടാരക്കര കൊല്ലത്തു നിന്ന് ഹനീന സുൽഫി, താനൂരിൽ നിന്ന് റുബീന, ബേപ്പൂരിൽ നിന്ന് മുഹമ്മദ് കോയ തുടങ്ങിയവരും സലാം അറിയിച്ചു.
1: നഫീസ പി എ താമരശ്ശേരി, മുനീർ ചെമനാട്, ഷാദിയ ഹംസ സി എം മുണ്ട, സാജിദ ഷംസു കാസർഗോഡ്, എസ് അബ്ദുള്ളക്കുട്ടി കുറിശാങ്കുളം, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, റംല ഇടത്തനാട്ടുകര, സീനത്ത് സി ടി ചുള്ളിയോട്, ഐഷ ഷാഹിറ ബിൻ അബ്ദുൽ കരീം മൂവാറ്റുപുഴ, ഷബീല പാലക്കാട്, ഫാസില എ ജി പോത്താങ്കണ്ടം, കുട്ടി അഹമ്മദ് പേരശ്ശന്നൂർ, സെറീന വി പി വളാഞ്ചേരി, ഉമൈബ തൃക്കടീരി, മുംതാസ് പാലപ്പുഴ, താഹിറ ടി കെ കാസർഗോഡ്, ജസീന തിരുവമ്പാടി, ആയിഷ പി പത്തപ്പിരിയം, സഫിയ വടുതല, സുമയ്യ എച്ച് എ കിനാലൂർ, മൊഹ്സിന മഞ്ചേശൻ, മുമൈറ തൃശൂർ വള്ളറക്കാട്, ഉമ്മു ഫർഹീൻ കരിപ്പോൾ, ഫാത്തിമ പി വി രാമനാട്ടുകര, ഹുസൈൻ എൻ കെ വടക്കുംപാട് തലശ്ശേരി, നസീമ വളാഞ്ചേരി, ഫായിസ ഇടയൂർ, റുഖിയ പി ചമ്പക്കുത്ത്, ഷാഹിറ ബിൻ അബ്ദുൽ കരീം, അബൂബക്കർ സുലൈമാൻ, റംല പി സി ചിങ്ങപുരം, സാബിറ തിരുപ്പൂർ തമിഴ്നാട്, ഹൈറുനീസ ചെർപ്പളശ്ശേരി, അൻവർ വി ഇടത്തനാട്ടുകര, ലുബിന പി കൊണ്ടോട്ടി, നസീബ വി പി കുനിയിൽ, ബൽക്കീസ് ആറ്റൂർ തൃശൂർ, സുലേഹ തിരുവാലി, ഷുഹൈബ എം വളപട്ടണം, ഫാത്തിമ എടവനക്കാട്, സെനിയ കാഞ്ഞിരമറ്റം, റഹീസ് കടമ്പഴിപ്പുറം, അഫ്നിദ ബിൻത്ത് ലത്തീഫ്, മനാഫ് പാലക്കാഴി തുടങ്ങിയ ഒരുപാട് ആളുകൾ നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മനോഹരമായ സ്ലോട്ടിലേക്ക് നമ്മൾ നേരിട്ട് പ്രവേശിക്കുകയാണ്. പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ.
0: ഭക്ഷണമുണ്ടാക്കല് സ്ത്രീകളുടെ ജോലിയോ എന്ന ഒരു വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നു ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബി അജ്മൈന. ഒരു പുതിയ വിവാദം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതായത്, മുഖ്യമന്ത്രി തങ്ങളുടെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ അമ്മമാരും ഉമ്മമാരൊക്കെ എന്തു ചെയ്യും, അവരുണ്ടാക്കുന്ന നല്ല ഭക്ഷണങ്ങൾ, ആ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് മക്കളെയും അതേപോലെ തന്നെ മരുമക്കളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഭയങ്കര വിവാദമായി വന്നു. എന്താണേലും വിവാദം എന്ന് വെച്ചാൽ, ഈ അടുക്കള ജോലി എന്നുള്ളത് പിന്നെ പെൺകുട്ടികളുടെ മാത്രം ജോലിയാണോ, അപ്പോൾ ആൺകുട്ടികളെ പഠിപ്പിക്കണം എന്തിയാ പറയാതിരുന്നത്, അപ്പോൾ സ്ത്രീകളെ പിന്നെ സ്ത്രീകളെ അവഗണിക്കുകയാണ്, സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ് എന്നൊക്കെയാണ് അതിൻ്റെ പിന്നിൽ വന്ന ആക്ഷേപങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ചില വിവാദങ്ങളും ചില ചർച്ചകളും ചില ചോദ്യങ്ങളൊക്കെ ഉയർത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, വീട്ടിലെ അടുക്കള ജോലി ആരുടെ ബാധ്യതയാണ് അല്ലേ? അങ്ങനെ ഒരു ചോദ്യം പൊതുവായിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും ഉത്തരവാദിത്തങ്ങൾ ആരുടേത് എന്ന് നിർവചിക്കപ്പെടണം. ഉത്തരവാദിത്തം ആരുടേതാണെന്ന് നിർവചിക്കപ്പെടണം, എങ്കിൽ മാത്രമേ നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റുള്ളൂ. ഉത്തരവാദിത്തം നിർവഹിച്ചോ ഇല്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുക അപ്പോൾ മാത്രമുള്ളൂ. അപ്പോൾ ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ വീട്ടിലുള്ള ചിലവുകൾ കണ്ടെത്തേണ്ട ബാധ്യത പുരുഷനാണ്. വബിമ അംഫക്കുമിന്നം വലിക്കുന്നതാണ്. വാരൽ മൗലൂദി ലഹു റിസ്കു എന്ന ഹിസ്വത്തു, അവരുടെ ഭക്ഷണവും വസ്ത്രമൊക്കെ കൊടുക്കേണ്ട ബാധ്യത പിതാവിനാണ്, ഭർത്താവിനാണ്. അപ്പോൾ ഒരു കുടുംബനാഥനാണ് വീട്ടിലേക്കുള്ള ചിലവ് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ കുട്ടീൻ്റെ ഫീസ് കൊടുക്കാമല്ലെങ്കിൽ, വീട്ടിലെ കറണ്ട് ബില്ല് കൊടുക്കാമല്ലെങ്കിൽ, ഭക്ഷണത്തിന് വകല്ലെങ്കിൽ, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? കുടുംബനാഥനായിട്ടുള്ള ഭർത്താവിനാണ് അല്ലെങ്കിൽ പിതാവിനാണ് ആ ഉത്തരവാദിത്വം. അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അയാളത് കണ്ടെത്താൻ ശ്രമിക്കൂല, അയാൾ ആ ബാധ്യതയ്ക്ക് വേണ്ടി നൂറ്റമണിയധികം പരിശ്രമിക്കൂല. അതുകൊണ്ട് അയാൾക്ക് ആ ബാധ്യത ഉണ്ട്. അതുണ്ടെങ്കിൽ അയാൾ എന്ത് വേണം? അയാൾ പുറത്തു പോകേണ്ടി വരും അല്ലെ? അധ്വാനിക്കാൻ പുറത്തു പോകണ്ടേ? അയാൾ പുറത്തു പോകുമ്പോൾ വീടിൻ്റെ അകത്ത് അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല, അയാൾക്ക് വീടിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ സ്വാഭാവികമായും പുറത്തു പോവാതെ വീട്ടിലുണ്ടാവുന്നത് ആരാണ്? ഉമ്മമാരാണ്, ഭാര്യമാരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? പാചകത്തിൻ്റെ ജോലികൾ ചെയ്യുന്നു. അത് ഭർത്താവ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഭാര്യ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവ് വീട്ടു ജോലികൾ ചെയ്യുന്നതും ഭർത്താവ് കുട്ടികളെ നോക്കുന്നതും എത്രയോ വീടുകളിലെ അനുഭവമാണ്. ആ എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? ചില പ്രവാസികളൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവും, അവർക്ക് ഇനി 3 മാസത്തെ ലീവ് ഉണ്ടാവും. അപ്പോൾ അവർ വീട്ടിലെന്ത് ചെയ്യും? ഭാര്യ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അങ്ങനെ എത്ര ആളുകൾ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സാഹചര്യത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മളത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്തം ആർക്ക് വേണം? ഭാര്യയ്ക്ക് വേണം. അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടായില്ലെങ്കിൽ അവരവിടെ ചോദിക്കേണ്ടത് ഉമ്മ ചോറ് എവിടെയെന്ന് ഉമ്മനോട് ചോദിക്കേണ്ടത്. അത് ചോദിക്കാനൊരാൾ വേണം. അത് എന്ത് ചെയ്യണം? അവരാ ബാധ്യത നിർവഹിക്കുന്നുണ്ട്. അവരുടെ ഉത്തരവാദിത്തമാകുമ്പോൾ മാത്രമേ അതിന് പരിഹാരമുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം, വീട്ടിലെ ചെലവ് കണ്ടെത്താൻ എന്താ ഭാര്യയ്ക്ക് ചുമതലല്ലേ? അവൾ കുറച്ച് പൈസ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഒരു വീട്ടിലൊരു ചിലവ് ഒരു 10,000 രൂപ ചിലവുണ്ടെങ്കിൽ 5,000 അയാൾ ഉണ്ടാക്കട്ടെ, 5,000 അവൾ ഉണ്ടാക്കട്ടെ എന്നൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? അപ്പോൾ അത് അയാളാണ് നിർവഹിച്ചു പോരുന്നത്, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അയാൾക്കാണ്. അതേപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എപ്പോഴെങ്കിലും ഒന്ന് വീട്ടിലെ കാര്യങ്ങളിൽ ഭർത്താവ് ഇടപെടാൻ പറ്റില്ലാന്നോ, അല്ലെങ്കിൽ വീട്ടിലെ സമ്പാദ്യത്തിൽ ഭാര്യയ്ക്കൊരു പങ്ക് വഹിക്കാൻ പറ്റില്ല എന്നൊന്നും ഇതിന് അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് ജോലികൾ ആരുടേതെന്ന് നിർവചിക്കപ്പെടാതിരുന്നാൽ അത് ചെയ്തോ ചെയ്തില്ലേ എന്ന് ചോദിക്കാൻ നമുക്ക് അവസരങ്ങളും ആ അധികാരങ്ങളും ഇല്ലാതായി പോകുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ ആളുകൾ എന്താ വെച്ചാൽ, സ്ത്രീക്കും പുരുഷനും തുല്യനീതി വേണ്ടേ എന്നൊക്കെയാണ് വെച്ചാൽ, നീതി എന്ന കാര്യത്തിൽ എന്താണ്, സ്ത്രീയും പുരുഷനും ഒരുപോലെ ആവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമില്ല. കാരണം ശാരീരികമായ അവസ്ഥകൾ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ പുരുഷന് ചെയ്യാൻ പറ്റുന്ന പല ജോലികളും സ്ത്രീക്ക് ചെയ്യാൻ കഴിയാതെ വരും. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ സ്ത്രീ സ്റ്റാഫും ജെൻസായ സ്റ്റാഫും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ സ്ത്രീകൾക്ക് നമ്മൾ അതിൻ്റെതായ പരിഗണന കൊടുക്കും, ജോലിയിൽ കൊടുക്കും, മറ്റു പല കാര്യങ്ങളും അവർക്ക് പരിഗണന കൊടുക്കും. പുരുഷന്മാർക്ക് അതിൻ്റേതായ ജോലികളും കാര്യങ്ങളും നിർണ്ണയിച്ചു കൊടുക്കും. അപ്പോൾ ഇതെന്താ വെച്ചാൽ, നമ്മുടെ ശാരീരികമായ ഘടനകളുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും കാണുക. ഇപ്പോൾ നോക്കുന്നു, നമ്മൾ രാത്രി സെക്യൂരിറ്റി ആയിട്ട് ധാരാളം ആളുകളെ നമ്മൾ കാണും. അപ്പോൾ അതിൽ നമ്മളെന്താ, അപൂർവമായി മാത്രമേ നമ്മൾ രാത്രി സെക്യൂരിറ്റികളിൽ സ്ത്രീകളെ കാണുള്ളൂ. കാരണം ഒരു സ്ത്രീക്ക് സുരക്ഷിതത്തിൻ്റെ പ്രശ്നമുണ്ട്, ഒരു പുരുഷന് ആ പ്രശ്നങ്ങളില്ല. അപ്പോൾ ആ ജോലി, അപ്പോൾ സെക്യൂരിറ്റി ജോലി ആണുങ്ങളെ മാത്രം ജോലിയാണോ എന്ന് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥമുള്ളത്? അപ്പോൾ സാധാരണഗതിയിൽ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചും ആൺ പെൺ എന്ന വ്യത്യാസത്തിനനുസരിച്ചും ജോലികളിൽ വ്യത്യാസമുണ്ടാകാം, ഉത്തരവാദിത്തങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. അപ്പോൾ വെറുതെ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാക്കി ചർച്ചകൾ ഉണ്ടാക്കി നിലവിൽ തുടർന്നു വരുന്ന സമ്പ്രദായങ്ങളെയും കാര്യങ്ങളെയും തകരാറിലാക്കുന്നതിലൂടെ ആർക്കെങ്കിലും വലിയ ലാഭം കിട്ടാനുണ്ടോ? അപ്പം അതുകൊണ്ട് വൽ മർഅത്തോ റാഇയത്തും ഫീ സൗതി ഫീ ബൈത്തി സൗജിഹ, ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ചുമതല സ്ത്രീക്കാണെന്ന് പ്രവാചകൻ സദാസം പറഞ്ഞത്. അതൊരു മസ്ഊലിയത്താണ്. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മെസ് ഊലുൻ അൻ റായത്തിഹി, അതൊരു ഉത്തരവാദിത്തമാണ്. അപ്പം അത് ഉത്തരവാദിത്തം അവളുടേതാകുമ്പോഴാണ് നിർവഹിക്കുക. എന്നാൽ വർറജുർ റായിൻ ഒരു പുരുഷനും ഉത്തരവാദിത്തമുള്ള ആളാണ്, അയാൾ അയാളുടെ മക്കളെയും കുട്ടികളെയൊക്കെ സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം അയാൾക്കുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം, അല്ലെങ്കിൽ അവർ ചോദിക്കപ്പെടും. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ആരുടേതെന്ന് നിർവചിക്കപ്പെടുന്നത് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാനും അത് ആ ബോധത്തോടെ നിർവഹിക്കപ്പെടാനും അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ന്യായമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ചാൽ മനസ്സിലാവും.
0: മാഷാഅല്ലാ, പുലരിവട്ടത്തിനാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. ഭക്ഷണമുണ്ടാക്കൽ സ്ത്രീകളുടെ ജോലിയോ എന്ന ഒരു കാലിക പ്രസക്തമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വീക്ഷണമാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചത്.
1: നമ്മുടെ പിന്നെ ശ്രോതാക്കൾ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് കമൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വ്യത്യസ്തമായൊരു വിഷയം അവതരിപ്പിച്ച മൗലവിക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എന്നാണ് റുക്സാന ബാലുശ്ശേരിയിൽ നിന്ന് കമൻറ്റ് നടത്തിയിട്ടുള്ളത്. ഷുഹൈബായം വളപട്ടണം പുലരിവട്ടം, വളരെ നല്ല സന്ദേശം, അൽഹംദുലില്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. സൈനാബി പി എൻ കാലിക്കറ്റ്, സീനത്ത് തിരൂരങ്ങാടി, ഹംസ സി പി വട്ടമണ്ണപുറം, ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. മുംതാസ് പുലരിയിൽ തന്നെ ഖുർആനിൻ്റെ നല്ലൊരു വിവരണവും അതിനുശേഷമുള്ള എല്ലാ ദീനീയായ പരിപാടിയും കേൾക്കാൻ കഴിയുന്നത് നമ്മുടെ പിയർ ഫാമിലിയുടെ ഭാഗ്യം തന്നെയാണ് എന്നൊരു കമൻറ്റാണ് അവർ നടത്തിയിട്ടുള്ളത്.
0: ആഷിക്ക ഏവി, വീട് മനോഹരമാകുന്നു, ഒരാളുടെ ക്ഷീണം മറ്റൊരാൾ മനസ്സിലാക്കി സ്നേഹത്തോടെ മുന്നോട്ട് പോകുമ്പോൾ എന്നാണ് പ്രതികരിച്ചത്.
1: റീഹാന ബാനു തോട്ടശ്ശേരി ഏറ, ആയിഷ പേരശന്നൂർ, മൈമൂന തെക്കേ പുയിൽ, സീനത്ത് സി ടി എരഞ്ഞിമങ്ങാട്, എസ് അബ്ദുള്ളക്കുട്ടി കുറിശാങ്കുളം, ജമീല നെമ്മിനി, ഹുസൈൻ സുലൈമാൻ, സുബൈദ കുഞ്ഞിമംഗലം, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, സക്കീന വെട്ടുപാറ, സഫിയ മാംഗ്ലൂർ, റസിയ മാളികക്കൽ അരീക്കോട്, മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോട്, ഹബീബുള്ള കൊപ്പം, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, ഇവരെല്ലാവരും നമ്മുടെ കൂടെ സലാം പറഞ്ഞ് കൂടെയുണ്ട്. സഫിയ സമദ് മാംഗ്ലൂർ, അതേപോലെ തന്നെ കെ വി കബീർ പാലക്കാട്, മകൻ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് സ്കൂൾ അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെന്നാണ്. അവനോട് പെട്ടെന്ന് പറയണം, ഇന്ന് എന്തായാലും സ്കൂളിൽ പോകണമെന്ന് പറയണം. കുറേ ദിവസമായി നമ്മൾ സ്കൂളിൽ ലീവ് എടുത്തിട്ട്, അപ്പോൾ കുട്ടികൾ പഠന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. 13-ാം തീയതി മുതൽ എക്സാം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനി മഴ പെയ്താലും പെയ്തിട്ടില്ലെങ്കിലും സ്കൂളിൽ പോകണം എന്നുള്ളത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കുട്ടികളോടൊക്കെ പറയണം. ഇനി മുതൽ സ്കൂൾ ഉണ്ട് എന്നുള്ളത് പറയാനാണ് ഇനി രക്ഷിതാക്കൾ പറയേണ്ടത്, അല്ലേ? എന്താ സെൽഫി ഒന്നും ഉണ്ടാത്തത്? സുഹറ കൽപ്പറ്റ സലാം പറഞ്ഞ് കൂടെയുണ്ട്. ജാസ്മിൻ പൂച്ചാക്കൽ, ജമീല സലാം മാട്ടൂൽ, ആയിഷ തോട്ടശ്ശേരി, റാബിത മംഗലം, റുഷ്ദ കാളികാവ്, ജുമൈലത്ത് തുറക്കൽ, ഇർഫാന ഷജീ പൂച്ചാക്കൽ, ഹാദിയ കൈപ്പുറം, ജമീല വി കെ പൂനൂർ, അബ്ദുൽ ഖാദർ, ആയിഷ മൻസിൽ കിണവക്കൽ, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ ഫസീല മുണ്ടക്കൽ, ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ള ആൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, ഇന്നത്തെ പുലരിവട്ടം ഓരോരോ ദിവസം പുതിയ വിവരമാണ് ഹാരിസ് ഉസ്താദ് തരുന്നത്. അള്ളാഹു അക്ബർ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അബൂവിയെ, പുലരിവട്ടം ഒരു തർക്കത്തിന് പരിഹാരമായി എന്നാണ്. മാഷാഅല്ലാ, അങ്ങനെ ഒരുപാട് പുലരിവട്ടങ്ങൾ പലരുടെയും തർക്കത്തിന് പരിഹാരമാകുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം കൂടി ഇതിൻ്റെ കൂടെ പങ്കുവെക്കട്ടെ. അബ്ദുറസാഖ് കുഞ്ചത്തൂർ, മാഷാഅല്ലാ, ഹാരിസുബിൻ സലീം ഉസ്താദിൻ്റെ ക്ലാസ് നല്ലൊരു ആശ്വാസമാകുന്നു എന്നുള്ളതാണ്.
0: വെറുതെ നിസ്സാരമായ പല വിഷയങ്ങളും എടുത്തിട്ട് പലപ്പോഴും നാട്ടിൽ വിഷയങ്ങളെ വിവാദമാക്കുകയും
1: അതെ
0: അത്തരത്തിലുള്ള ചർച്ചകൾ കൊടികുത്തി വാഴുകയും ചെയ്യുന്ന സമയമാണ്. ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ആ വിഷയത്തിൽ ബഹുമാനായ ഹാരിസ് മൗലവി നൽകിയത്.
1: പലപ്പോഴും
0: നമുക്ക് നമ്മുടെ ജോലിയോട് ഒരു ഒരു പ്രത്യേകമായ ഒരു ഇഷ്ടവും അഭിനിവേശവും താല്പര്യവും ഉണ്ടാകുമ്പോൾ നമുക്കത് സ്വാഭാവികമായും ചെയ്യാൻ തോന്നും. അങ്ങനെ ഒരു പ്രത്യേകമായൊരു ജോലി, ഇന്നൊരാൾക്കൊരു പ്രത്യേക ജോലി, ഇന്നൊരാൾക്ക് പ്രത്യേക ജോലി എന്നുള്ളതൊന്നുമില്ല. എങ്കിലും ഉള്ള ജോലി, ലഭ്യമായൊരു ജോലി ഉണ്ടാവും. ആ ഒരു ജോലി വൃത്തിയോടുകൂടി താല്പര്യത്തോടുകൂടി
1: ചെയ്യുക,
0: അപ്പോൾ അതിന് സഹകരണം കൂടെയുള്ളവർ കൂടി സപ്പോർട്ട് നൽകുമ്പോഴാണ് നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞ പോലെ ഒരു മനോഹരമായി തീരുന്നത്.
1: ഖദീജ തൊടുപുഴ, മാഷാഅല്ലാ, എല്ലാ തെറ്റിദ്ധാരണകളും തിരുത്തി പിന്നെ എന്നൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഷിഹാബ് കൽപ്പറ്റ, വയനാട്.
0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 26 മിനിറ്റായി. അൻസാരി, ലൈവ് ക്വിസിന്റെ സമയമായിട്ടുണ്ട്. ലൈവ് ക്വിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു 30 സെക്കൻഡിനുള്ളിൽ ചോദ്യം ചോദിക്കുന്നതാണ്. എല്ലാവരും തയ്യാറായി നിൽക്കേണ്ടതുണ്ട്. പുതിയ ശ്രോതാക്കളെ കൂടി ഉദ്ദേശിച്ച് അതിൻ്റെ നിയമാവലികളിലേക്ക് ഒരു ആവർത്തി പ്രവേശിക്കുകയാണ്. 3 തവണ ചോദ്യം ചോദിക്കും. 3ാമത്തെ തവണ ചോദ്യം ചോദിച്ചതിനു ശേഷം 25 സെക്കൻഡ് ബിപ് സൗണ്ട് കേൾക്കും. ആ ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ ഉത്തരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഉത്തരം അയക്കേണ്ട പ്രൊസീജിയർ ഇപ്രകാരമാണ്. മൊബൈൽ ഫോണിലോ മറ്റു ഡിവൈസുകളിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിൽ ഫീഡ്ബാക്ക് എന്ന ഭാഗത്ത് അമർത്തുക. ശേഷം ലഭിക്കുന്ന വിൻഡോയിലാണ് നമ്മുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ നടക്കുന്നത്. ഫീഡ്ബാക്ക് പേജിൽ 2 കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും മുകളിലായി പേരിൻ്റെ കൂടെ സ്ഥലം ചേർക്കുക. തൊട്ടു താഴെ പ്രോഗ്രാം എന്ന ബട്ടൺ അമർത്തി അതിൽ നിന്ന് ലൈവ് ക്വിസ് എന്ന പ്രോഗ്രാം സെലക്ട് ചെയ്ത് വെക്കുക. താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങളുടെ കോഡ് ലെറ്ററുകൾ A or B or C or D എന്നിവ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തുമ്പോഴാണ് നമ്മൾ ഈ ഒരു മനോഹരമായ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ശരി, ഇന്നത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
1: ഇന്നത്തെ ചോദ്യം ഇതാണ്, വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായത്തിന്റെ പേരെന്ത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻ എ സൂറ മുൽക്ക്, ഓപ്ഷൻ ബി സൂറ വഖിയ, ഓപ്ഷൻ സി സൂറ യാസീൻ, ഓപ്ഷൻ ഡി സൂറ റഹ്മാൻ.
0: ചോദ്യം 2-ാമത് ആവർത്തിക്കുന്നു. ഖുർആനിലെ 36-ാം അധ്യായം ഏതാണ്? ഓപ്ഷൻ എ സൂറത്തുൽ മുൽക്ക്, ഓപ്ഷൻ ബി സൂറത്തുൽ വാഖിഅ, ഓപ്ഷൻ സി സൂറത്തുൽ യാസീൻ, ഓപ്ഷൻ ഡി സൂറത്തുർ റഹ്മാൻ.
1: 3-ാമത്തേതും അവസാനത്തേതുമായ ആവർത്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഖുർആനിലെ 36-ാം അധ്യായം ഏതാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻ എ സൂറ മുൽക്ക്, ഓപ്ഷൻ ബി സൂറ വാഖിഅ, ഓപ്ഷൻ സി സൂറ യാസീൻ, ഓപ്ഷൻ ഡി സൂറ റഹ്മാൻ.
0: ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതിപ്പോൾ കൗണ്ട് ഡൗൺ എനിക്ക് തോന്നുന്നത് ഒരു 10 സെക്കൻഡിൽ നിർത്തണം എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ ഉത്തരങ്ങൾ വരാൻ കുറച്ച് വൈകുന്നുണ്ട്. ഖുർആൻ എടുത്ത് മറിച്ചു നോക്കുകയാണോ അതല്ല ഗൂഗിള് ചെയ്യുകയാണോ എന്നൊരു സംശയമുണ്ട്. പെട്ടെന്നൊരു സൂറത്തിന്റെ പേര് ചോദിക്കുമ്പോഴേ അതിന്റെ നമ്പർ ചോദിക്കുമ്പോൾ കിട്ടാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോ എന്താ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും സമയം അവസാനിച്ചിരിക്കുന്നു.

0: നമ്മുടെ സ്ഥിരം ശ്രോതാക്കൾ ചില ആളുകൾ ഉത്തരം തെറ്റിച്ച് അയച്ചിട്ടുണ്ട്. ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറയുടെ ഉത്തരം ഓപ്ഷൻ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ താഹിറ വി വി വയനാടും ഓപ്ഷൻ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഹഫ്സ ബി വി കാക്കനാട് പറഞ്ഞിട്ട് മാഷാല്ല സൂപ്പർ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. ബൽക്കി സാറ്റൂരും സിമ്പിൾ ക്വസ്റ്റ്യൻ. സഫിയ കെ തിരൂരങ്ങാടി, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്താണിത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നാദിറ ഇടിമുഴിക്കൽ, ഇന്നത്തെ ക്വിസ് വളരെ ഈസിയാണെന്ന് പറയുന്നുണ്ട്. റാബിയ മീത്തൽ മങ്ങാട്, സെമീന പത്തപ്പിരിയം, ബഷീരി അബു തലശ്ശേരി, ഹസീന നൂറുദ്ദീൻ ദമാം, ഫാത്തിമ ബർക്കത്ത് പറളി, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്.
1: അൻസാരി, ഓ നമ്മളതിനിടക്ക് നമ്മുടെ പീസ് ടൈം, നമ്മുടെ പുലരിവട്ടവും ക്വിസും വരുമ്പോൾ ഒന്ന് തൽക്കാലമായി നമ്മൾ ആ സ്ലോട്ട് പിന്തിക്കാറുണ്ട്. പീസ് ടൈമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പീസ് ടൈം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി മാത്രമായി നിശ്ചയിക്കപ്പെട്ടൊരു സ്ലോട്ടാണ്. അവരുടെ വിലയേറിയ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും അത് സെലക്ട് ചെയ്ത് വായിക്കുന്ന ഒരു രീതിയാണ് പീസ് ടൈമിലുള്ളത്. ഇന്നത്തെ പ്രതികരണം, നമ്മുടെ ശ്രോതാവിൻ്റെതായി വന്ന ഒരു പ്രതികരണം ഇപ്രകാരമാണ്. പീസ് റേഡിയോയുടെ ഓരോ പരിപാടിക്കും ഏറെ പ്രത്യേകതയുണ്ട്. കേൾക്കുന്നവരുടെ മനസ്സിൽ ഏറ്റവും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഉള്ളടക്കങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു ദിവസം പീസ് റേഡിയോ കേൾക്കാതെ പോയാൽ എന്തോ കുറവുള്ളത് പോലെ തോന്നും. അത്രത്തോളം ജീവിതത്തിൻ്റെ ഭാഗമായി പീസ് റേഡിയോ മാറിയിട്ടുണ്ട് എന്ന ഒരു ഹൃദയസ്പർശിയായ പ്രതികരണം തന്നെയാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ വായിക്കുന്നത്.
0: അതേപോലെ തന്നെ ധാരാളം ശ്രോതാക്കൾ, സമീറ കെയം താനൂർ, വളരെ നല്ലൊരു ഉപദേശം. ഹാരിസ് മൗലവിക്കും പീസ് റേഡിയോ ഫാമിലിക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്നൊരു കമൻ്റാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി. അമീർ ടി എടത്തനാട്ടുകരയുടെ ഒരു മെസ്സേജ്, ഇന്നലെ കണ്ട വളരെ രസകരമായൊരു മെസ്സേജ്. കനത്ത മഴ കാരണം നാളെ 5/8/2026 ബുധൻ മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് എന്നീ ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മദ്രസകളുടെയും ട്യൂഷൻ സെൻ്ററുകളുടെയും മുറ്റത്ത് വെള്ളമുണ്ടായിരിക്കും. അതുകൊണ്ട് കുട്ടികൾ വഴുക്കി വീഴാതെ സ്കൂളിൽ പോവുക എന്നൊരു രസകരമായൊരു മെസ്സേജ് കണ്ടു എന്ന്
1: തിരുത്തുണ്ട്. മലപ്പുറം പാലക്കാടും മാത്രമുള്ള കോഴിക്കോടും വയനാടും മുറ്റത്ത് വഴുക്ക് മാത്രമല്ല, അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും.
0: രഹന താഴേക്കൂട്, അസ്മാബി കെ പാലക്കാഴി, സുഹറ നടുവന്നൂർ, സമീജ പാറൽ, മുസ്തഫ വള്ളിത്തോട്, ആയിഷ കരുമ്പിൽ, യാസീൻ ഷെരീഫ് നിറമരുതൂർ, നഫീസ പി എ താമരശ്ശേരി. നല്ല പ്രഭാഷണമാണ് ഉസ്താദ് പറഞ്ഞത്. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കടക്കാമാണല്ലോ, രണ്ടു കൂട്ടരും സഹകരിച്ചാൽ എല്ലാം ഒരുപോലെ നടക്കും. ആ ഒലക്ക എവിടെയെന്നുള്ളതാണ് കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയം. ആയിഷ, സക്കീല എടപ്പാൾ, ഫസീല മുണ്ടക്കൽ, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ സുലേഹ തിരുവാലി, എൻ്റെ ഉത്തരം തെറ്റി എന്ന് പറയുന്നുണ്ട്. ഷാദിയ ഒറ്റപ്പാലം, ഉമ്മാന്റെ രോഗത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അല്ലാഹു ശിഫയും സമാധാനവും റാഹത്തും പ്രദാനം ചെയ്യട്ടെ ആ മാതാവിന്.
0: മുനീർ എറിയാൽ, ബഹ്റൈനിൽ നിന്ന്, ഞാൻ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ആൻസർ അയച്ചിരുന്നു, ആൻസർ ശരിയാണോ എന്നുള്ളതാണ്. ഇൻഷാല്ലാ കുറച്ച് നമുക്ക് താമസമുണ്ട് ഉത്തരം പറയാനും വിജയികളെ പ്രഖ്യാപിക്കാനും. നമ്മുടെ സ്ലോട്ടുകൾക്കിടയിൽ നമ്മളത് പറയും. സഫിയ വടുതല, എൻ്റെ ഉത്തരം ശരിയാണ്. ഉമ്മു അമാന മക്കരപ്പറമ്പ് സലാം പറഞ്ഞ് കൂടെയുണ്ട്. താഹിറ മാഹി, ഈസിയാണ് പക്ഷേ ഓപ്ഷൻ കൺഫ്യൂഷനായി, അതുകൊണ്ട് സൂറത്തിൻ്റെ പേര് തന്നെ എഴുതേണ്ടി വന്നു എന്ന് പറഞ്ഞു. സുഹറ കൽപ്പറ്റ, അസ്സലാമു അലൈക്കും, ചോദ്യം വളരെ എളുപ്പമാണ് എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. എനിക്ക് കണ്ണട എടുക്കാൻ പറ്റിയില്ല എന്ന് അബു വി എ പറയുന്നുണ്ട്. അബ്ദുൽ ഹമീദ് സി കെ, എത്ര പറഞ്ഞിട്ടും തെറ്റാവർത്തിക്കുന്നവർക്ക് വലിയ ഫൈൻ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷൈനി നവാസ് മുടിക്കൽ, പെരുമ്പാവൂർ, സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. അബ്ദുൽ സത്താർ ടി പി പരിയാരം, സലാം പറഞ്ഞ് കൂടെയുണ്ട്. മുസ്തഫ വള്ളിത്തോട്, ഉത്തരം വളരെ ഈസിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജയിൽ നിന്ന് സലാം പറഞ്ഞ് കൂടെയുണ്ട്. ഫൗസിയ കോലൂപാലം, തിരൂർ, ചോദ്യം വളരെ എളുപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആയിഷ കെ ഇരിക്കൂർ, ഷെമീന കേച്ചേരി, അസ്മാബി പെരുന്നൽമണ, ഞാൻ പഠിക്കുന്ന സൂറയാണ് ബട്ട് ഓപ്ഷൻ തെറ്റിച്ചു, ഉത്തരം എന്ന് പറഞ്ഞ ഉത്തരം നമുക്ക് വായിക്കാം. സുലൈഹ തിരുവാലി, എൻ്റെ ഉത്തരം തെറ്റി. അതേപോലെ തന്നെ ഞാൻ നോക്കാതെ തന്നെ ഉത്തരം അയച്ചു, എന്നെ ഖുറാൻ നോക്കിയപ്പോൾ ഉത്തരം ശരിയായി അൽഹംദുലില്ല എന്ന് ആയിഷ കമൻ്റ് നടത്തിയിട്ടുണ്ട്. ആയിഷ ഒപ്പം സ്ഥലപ്പേര് കൂടി വെക്കണം ഇൻഷാല്ലാ.
1: ഓക്കെ, നമുക്ക് അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സമയമാകുന്നുണ്ട്. വൺ മിനിറ്റ് ടോക്കിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താം എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു സൊഫ്വാൻ ബറാമി.
2: അഹബുല്ലാഹ്മാലി ഇലല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്താണ് എന്ന് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം, നമ്മുടെ ഒരു വിശ്വാസിയായ സുഹൃത്തിന് നമ്മൾ കാരണം ഉണ്ടാകുന്ന സന്തോഷം, അതിന് റബ്ബിന് വലിയ ഇഷ്ടമാണ്. ഔ യുക്ഷിഫ അൻഹു ഖുർബത്തൻ, അല്ലെങ്കിൽ ഒരു സഹോദരൻ്റെ പ്രയാസത്തെ നീക്കിക്കൊടുക്കൽ, റബ്ബിന് ഭയങ്കര ഇഷ്ടപ്പെട്ട കർമ്മമാണ് എന്നാണ്. നമ്മുടെ ഒരു പ്രവർത്തനം ഒരു വ്യക്തിയുടെ സന്തോഷത്തിന് കാരണമാകുന്നുവെങ്കിൽ റബ്ബ് അത് നന്നായി ഇഷ്ടപ്പെടും. അത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വഴിമാറുമ്പോഴോ വലിയ കാര്യമായി അത് മാറും. ഈ പെരുന്നാളിന് പുതുവസ്ത്രം സ്വപ്നമായി മാത്രം കാണുന്ന ഒരുപാട് പിഞ്ചോമനകളുണ്ട്. നമ്മുടെ പ്രയത്നം കൊണ്ട് അവരുടെ ചുണ്ടുകളിൽ വിരിയുന്ന പുഞ്ചിരി, അത് റബ്ബിന് വലിയ ഇഷ്ടമാണ്. നമുക്ക് തീരുമാനിക്കാം, ഒരു ഓഹരി അത്തരം ചില സ്വപ്നങ്ങൾക്ക് ചിറകുകൾ കൊടുക്കാൻ കൂടെ മാറ്റിവെക്കുമെന്ന് ഈ പുണ്യനാളുകളെ.
1: നമുക്ക് 1 മിനിറ്റ് ടോക്കിനാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. നമ്മളീ ഒരു സ്ലോട്ടിലൂടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരു പ്രോഗ്രാം ദിനേന എന്നോണം 1 മിനിറ്റ് എന്ന ഒരു പ്രോഗ്രാം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. 1942 എപ്പിസോഡുകളായി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എപ്പിസോഡിനാണ് നമ്മൾ ഇന്ന് കാതോർത്തത്. ശരി, നമുക്ക് മനോഹരമായ ഒരു കഥ കേട്ടാലോ?
0: തീർച്ചയായും. നമുക്ക് നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ള നമ്മുടെയൊക്കെ പഴയ സ്കൂൾ പുസ്തകത്തിൽ നമ്മൾ പഠിച്ച ഒരു കഥയാണ് ഇന്ന് ഓർമ്മ വരുന്നത്. പണ്ട് പണ്ട് അല്ലേ, കഥ തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയല്ലേ തുടങ്ങേണ്ടത്? ഒരു വലിയൊരു കാട്ടിലെ പച്ചപ്പ് നിറഞ്ഞ മരച്ചില്ലകളിൽ ഒരു കൂട്ടം പിന്നെ പ്രാവുകൾ, കാട്ടുപ്രാവുകൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ആ കാടിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമത്തിൽ സ്വർണ നിറത്തിലുള്ള നെൽക്കതിരുകൾ നിറഞ്ഞ മനോഹരമായ ഒരു പാടശേഖരമുണ്ടായിരുന്നു. ദിവസവും രാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഈ പ്രാവുകളെല്ലാം കൂട്ടത്തോടെ പാടത്തിറങ്ങി ധാന്യമണികൾ കൊത്തി തിന്നുക പതിവായിരുന്നു. എന്നാൽ ഒരു കൗശലക്കാരനായ വേടൻ ഒളിച്ചിരുന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അയാൾ പക്ഷികളെ പിടിക്കാനുള്ള വലിയൊരു വലയും വീട്ടിൽ മെരുക്കി വളർത്തുന്ന കുറച്ച് പ്രാവുകളെയുമായി ആ പാടത്തിനടുത്തേക്ക് വന്നു. കാട്ടുപ്രാവുകളെ എങ്ങനെയെങ്കിലും ഒന്നിച്ച് കെണിയിലാക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. അതിനായി പ്രാവുകൾ സാധാരണ വന്നിറങ്ങാറുള്ള പാടത്തിൻ്റെ ഒത്ത നടുവിലായി വേടൻ തൻ്റെ വലിയ വല വിരിച്ചു. അതിനുശേഷം താൻ കൊണ്ടുവന്ന വളർത്തുപ്രാവുകളെ ആ വലയോട് ചേർത്ത് അനങ്ങാൻ പറ്റാത്ത വിധം കെട്ടിയിട്ടു. കാട്ടുപ്രാവുകളെ പറ്റിക്കാൻ വേണ്ടി വളർത്തുപ്രാവുകളുടെ മുന്നിൽ കുറേ നല്ല ധാന്യമണികളും വിതറി. എന്നിട്ട് വേടൻ ദൂരെ ഒരു മരത്തിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന് കാത്തിരിപ്പായി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ഇര തേടി ഇറങ്ങിയ കാട്ടുപ്രാവുകൾ കൂട്ടത്തോടെ പറന്നു വന്നു. താഴേക്ക് നോക്കിയപ്പോൾ കുറച്ച് പ്രാവുകൾ അവിടെ ഇരുന്ന ധാന്യമണികൾ കൊത്തി തിന്നുന്നതാണ് അവ കണ്ടത്. താഴെ വേടനൊരുക്കിയ വലിയൊരു കെണിയുണ്ടെന്ന് ആ പാവം പക്ഷികൾ ഒട്ടും സംശയിച്ചില്ല. ആ പ്രാവുകളെല്ലാം വലിയ സന്തോഷത്തോടെ ഒന്നിച്ച് പാടത്തേക്ക് പറന്നിറങ്ങി ധാന്യമണികൾ കൊത്താൻ തുടങ്ങി. പെട്ടെന്നാണ് ആ ചതി അവർ തിരിച്ചറിഞ്ഞത്. നിലത്തിറങ്ങിയതും കാട്ടുപ്രാവുകളുടെ കാലുകൾ വലയിൽ കുടുങ്ങിപ്പോയിരുന്നു. എത്രയൊക്കെ ചിറകടിച്ച് പറക്കാൻ നോക്കിയിട്ടും ആർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും മരത്തിൻ്റെ മറവിൽ നിന്ന് വേടൻ സന്തോഷത്തോടെ ഓടി വരുന്നത് ആ പാവം പ്രാവുകൾ കണ്ടു. തങ്ങൾ വലിയൊരു കെണിയിലാണ് അകപ്പെട്ടതെന്ന് മനസ്സിലായപ്പോൾ കാട്ടുപ്രാവുകളിലൊന്ന് അവിടെ കെട്ടിയിരുന്ന വളർത്തുപ്രാവുകളോട് സങ്കടത്തോടെ ചോദിച്ചു, കൂട്ടുകാരെ, നമ്മളെല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടവരല്ലേ? എന്നിട്ടും ഇവിടെ ഒരു കെണിയുണ്ടെന്ന കാര്യം നിങ്ങളെന്താണ് ഞങ്ങളോട് പറയാതിരുന്നത്? ഒരു ചെറിയ മുന്നറിയിപ്പെങ്കിലും തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ വലിയ വിപത്തിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നില്ലേ? സ്വന്തം കൂട്ടുകാരെ ഇങ്ങനെ ചതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? അത് കേട്ടപ്പോ വളർത്തുപ്രാവുകളിൽ ഒന്നും ഒട്ടും ഭാവവ്യത്യാസമില്ലാതെ മറുപടി പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് സ്വന്തം വർഗത്തോടുള്ള സ്നേഹത്തെക്കാളും വലുത് ഞങ്ങളെ യജമാനനായ വേടനോടുള്ള വിശ്വസ്തതയാണ്. അദ്ദേഹത്തെ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രീതി സമ്പാദിക്കുന്നതിലാണ് ഞങ്ങളുടെ നേട്ടം. വേടന്റെ കോപത്തിന് ഇരയാകാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. തങ്ങളെ കെണിയിലാക്കിയത് സ്വന്തം വർഗത്തിൽപ്പെട്ടവർ തന്നെയാണല്ലോ എന്ന തിരിച്ചറിവ് ആ പ്രാവുകളെ കൂടുതൽ വേദനിപ്പിച്ചു. അപ്പോൾ അവർ സങ്കടത്തോടെ മനസ്സിൽ കരുതി, തൻ്റെ യജമാനൻ്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി സ്വന്തം കൂട്ടുകാരെ ചതിക്കുന്ന സ്വാർത്ഥരായ പ്രാവുകൾ എല്ലായിടത്തുമുണ്ട്. അങ്ങനെയുള്ള സ്വാർത്ഥരെ മുൻകൂട്ടി തിരിച്ചറിയാനും സൂക്ഷിക്കാനും നമുക്ക് കഴിഞ്ഞില്ലല്ലോ. ഇപ്പോഴെല്ലാം ഏറെ വൈകിപ്പോയി. ഒടുവിൽ ഒട്ടും ദയയില്ലാത്ത ആ വേടൻ തൻ്റെ വലയിലകപ്പെട്ട കാട്ടുപ്രാവുകളെയും കൊണ്ട് അവിടെ നിന്നും മടങ്ങി. അപ്പോൾ ഈ കഥയിൽ നിന്ന് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു ഗുണപാഠമുണ്ട്. എന്താണത്? സ്വന്തം ലാഭത്തിന് വേണ്ടി കൂടെയുള്ളവരെ ചതിക്കുന്ന സ്വാർത്ഥരായ കൂട്ടുകാരെ നാം എപ്പോഴും
1: കരുതിയിരിക്കണം,
0: തിരിച്ചറിയുകയും സൂക്ഷിക്കുകയും വേണം.
1: മാഷാഅല്ലാഹ്, ഹൃദ്യമായ, അതിലേറെ ഗുണപാഠാർഹമായ ഒരു കഥ തന്നെയാണ് ഇന്ന് ഹസൻ അൻസാരി നമ്മോടൊപ്പം പങ്കുവച്ചത്.

0: നല്ലൊരു അറിവ് പകർന്നുതന്ന പീസ് റോഡിയോ. അതിനെ ജീവിതത്തിൽ പകർത്തി പുണ്യം കരസ്ഥമാക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നൊരു കമന്റ്.
1: സന്തോഷവാർത്തയുണ്ട്, മാത്തൂരിൽ നിന്ന് സാദിഖ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ജ്യേഷ്ഠൻ്റെ മോള് ഇന്നലെ പ്രസവിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു പ്രാർത്ഥിച്ചവർക്കെല്ലാം തക്കതായ പ്രതിഫലം നൽകട്ടെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്.
0: സഫിയ എടപ്പാൾ നല്ലൊരു പാഠം ഉൾക്കൊള്ളുന്ന കഥ എന്ന് പറഞ്ഞിട്ടുണ്ട് മെഹനാസ് ഗഫൂർ. മാഷാല്ലാ, നല്ലൊരു കഥ. എല്ലാവരെയും മനസ്സിലാക്കി പെരുമാറണം. അബ്ദുൽ ഹമീദ് സി കെ, മാഷാല്ലാ നല്ല കഥ. ഇത് തന്നെയാണ് ഇന്ന് മിക്ക ആളുകൾക്കും ഉള്ളത് എന്ന് പറയുന്നുണ്ട്. കരീം ച തൂമിനാട്ടിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. റുക്സാന ബാലിശ്ശേരി, നല്ലൊരു മെസ്സേജാണ് ഇതിലുള്ളത് എന്നൊരു കമൻറ്റ്. ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്ര, കഥ സൂപ്പർ. അതേപോലെ തന്നെ പിന്നെ സഫിയ കെ തിരൂരങ്ങാടി, നല്ലൊരു കഥ, ഇഷ്ടമായി. ധാരാളം ഗുണപാഠങ്ങളുണ്ട് എന്ന് പറയുന്നു. ജസീല തൈലക്കടവിൽ നിന്ന്, വിജയിക്കുന്നവരുടെ 13 പേരുകൾ വായിക്കുമ്പോൾ ഉത്തരം തെറ്റിച്ച 13 പേരുടെ പേരും വായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല ഇൻഷാല്ലാഹ്. അപ്പം നമുക്ക് ആലോചിക്കാം. സഫിയ എടപ്പാൾ പറഞ്ഞു ഇൻഷാല്ലാഹ്. ഇനി നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്നാണ് തോന്നുന്നത്.
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: മഷാഅല്ലാ, നമ്മൾ ഇതുവരെയും കാതോർത്തത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോക്കാണ്. 2460 ദിവസങ്ങളായി നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടുന്നു. ഇപ്പോൾ നമ്മൾ ശ്രവിച്ചത് 2437 എപ്പിസോഡിനാണ്. ഏറ്റവും മനോഹരമായ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടാണ്. ഓരോ ദിവസവും ഓരോ പരിപാടികൾ നമ്മുടെ ശ്രോതാക്കളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ഒരു സ്ലോട്ട് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു സ്നേഹക്കൂട്. വെള്ളി ഞായർ ദിവസങ്ങളിൽ രാത്രി 8:20 സ്നേഹക്കൂട് പ്രക്ഷേപണം ചെയ്യുന്നത്. ശേഷം 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിൽ ലഭ്യമാവും. വിശിഷ്യം കുടുംബങ്ങളിലെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും കൗൺസിലിങ്ങുകളും അടങ്ങിയ മനോഹരമായ സെഷൻ തന്നെയാണ് സ്നേഹക്കൂടിലുള്ളത്. ഇന്ന് സ്നേഹക്കൂടിലെ ഒരു എപ്പിസോഡിനാണ് നമ്മൾ കാതോർക്കുന്നത്. ഹാരിസ് ബിൻ സലീമാണ് നമ്മോടൊപ്പം ചേരുന്നത്. കൂടെ ഹനീഫ വണ്ടൂരുമുണ്ട്. സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന എപ്പിസോഡിലെ അല്പം ചില ഭാഗങ്ങൾ കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊരു ചെറുപ്പക്കാരൻ്റെ ചോദ്യമാണ് ആദ്യമായി നമ്മൾ എടുക്കുന്നത്. അദ്ദേഹം വിവാഹം കഴിഞ്ഞു, ഒരു കുട്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഡിവോഴ്സായി. അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ഫാമിലിയാണ് രണ്ടുപേരും. അപ്പോൾ ഈ ഡിവോഴ്സിനുള്ളൊരു കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായ ഒരു ക്ഷമത, ഒരു സെക്സ് നിർവഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സമയത്ത് പറഞ്ഞത്. പക്ഷെ അവർ ഇതിനു മുമ്പ് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് അവർ പിരിഞ്ഞത്. സൗഹൃദത്തോടെ തന്നെയാണ് പിരിഞ്ഞത്. കാരണം അവരൊരുപാട് ചികിത്സകൾ നടത്തി ഒക്കെ പരാജയപ്പെട്ടതിന് ശേഷം. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത് അവളോട് മാത്രമാണ് എനിക്കെന്ത് അതിനൊരു താല്പര്യമില്ലാത്തത്, മറ്റു സ്ത്രീകളോടൊക്കെ അങ്ങനെ താല്പര്യമുണ്ട് എന്ന് അവർ പറയുന്നു. അതൊരു ആശയക്കുഴപ്പത്തിൽ. കാരണം ഫിസിക്കലി ഉള്ള എല്ലാ ടെസ്റ്റുകളും നടത്തിയപ്പോൾ അയാൾക്കൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നവും ഇല്ല എന്നു. എന്നാൽ സ്വന്തം ഭാര്യയോട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നു. അങ്ങനെ അവർ ഡിവോഴ്സ് ആവുകയും ചെയ്തു. ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ്.

0: ഒന്ന്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നൽ, അദ്ദേഹത്തിന് കഴിയില്ല എന്നൊരു തോന്നലും, പിന്നെ അതിൻ്റെ ഒരു നിരാശയിൽ അദ്ദേഹം ഇപ്പോൾ ചെറിയ ചെറിയ ഡ്രഗ് അഡിക്ഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് ആ വിഷയത്തിൽ വലിയ സങ്കടത്തിലാണ്. അവരാണ് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിനൊരു പരിഹാരം എന്നാണ് അവർ ചോദിക്കുന്നത്.
1: നമ്മളിപ്പോൾ ഇവർ ചികിത്സകളൊക്കെ നടത്തി, അവരിപ്പോൾ ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് നമ്മൾ ആ തീരുമാനങ്ങളെ ഇനിയൊരു പുനർവിചിന്തനം നടത്തുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുസ്തകത്തിൽ ആ തീരുമാനം ശരി, അതിലെന്തെങ്കിലും പൂർണ്ണമായ ശരിക്കുറവ് ഉള്ളത് കൊണ്ടാണ് അവൻ്റെ ഇനിയുള്ള ആഫ്റ്റർ ലൈഫ്, ശേഷമുള്ള ജീവിതത്തിലും പ്രതിസന്ധി വരുന്നത്. സത്യത്തിൽ എന്താ വെച്ചാൽ, ഇപ്പോൾ വിവാഹമോചന സമയത്ത് തീരുമാനമായ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇവനങ്ങനെ ഫിസിക്കലി എന്താണ് സെക്ഷുവലി അവനൊരു ഡിസേബിൾഡ് ആണ് എന്നതാണ്. അതിലൂടെ കഴിവില്ലാത്തൊരാളാണെന്ന് നിർണയിക്കപ്പെട്ടു. അപ്പോൾ അത് നിർണയിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, എനിക്കിതിന് കഴിയാത്തൊരാളാണെന്ന് തോന്നുമ്പോൾ തന്നെ അത് ഭയങ്കരമായ അപകർഷതയും ടെൻഷനും പ്രയാസങ്ങളും അയാളിൽ ഉണ്ടാക്കും. ആ അപകർഷതയിൽ നിന്നാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഈ ലഹരിയിലേക്കും മറ്റിലേക്കൊക്കെ പോകുന്നത്. ഒരു ഉത്തരം കിട്ടാത്തൊരു സംഭവമാണല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതി. ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന പോലെ തന്നെ അനിവാര്യമായ ഒരു കാര്യം, സാധ്യമല്ലാത്ത ഒരു കഴിവില്ലാത്തവനാണ് ഞാൻ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അയാൾ എത്തി ഈ ഡൈവോഴ്സോടുകൂടി. അതിനെ സംഭവിച്ചൊരു കാര്യം അതാണ്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വിവാഹം പരാജയപ്പെട്ട ഒരാൾക്ക് ഇനി വിവാഹ സാധ്യതകൾ എന്താണ്? പൊതുവേ എന്തുകൊണ്ട് പരാജയപ്പെട്ടു നോക്കുമ്പോൾ ഈ വിഷയം പറയുമ്പോൾ, ഇനിയൊരു പെൺകുട്ടി അയാളുടെ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറാവുമോ? അപ്പോൾ ഭാവിയിൽ അവൻ അങ്ങനത്തെ ഒരു കുടുംബമില്ലാതായിപ്പോവും. അപ്പോൾ കുടുംബം എന്നുള്ളത് സ്വാഭാവികമായും ഒരു ലൈംഗികത കൊണ്ട് മാത്രമല്ലല്ലോ, വേറെയും ഒരു കുടുംബമായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും അനിവാര്യമാണ്. അപ്പോൾ അതിൻ്റെ വാതിലുകളും എന്തു ചെയ്യാണ്, ഇതുമൂലം അടഞ്ഞു പോയോ എന്ന ഒരു ധാരണ, ഇതൊക്കെയാണ് അയാൾക്ക് വന്ന പ്രതിസന്ധി. ഇപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഇയാൾക്കൊരു കുട്ടിയുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ഇല്ലല്ലേ. അപ്പോൾ ഒരു കുട്ടിയുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അയാൾ സെക്ഷ്വലായി സക്സസ് ആണെന്നാണല്ലോ അതിന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ, ആ ഡയഗ്നോസിൽ എന്തോ ചെറിയ പ്രശ്നങ്ങൾ പിന്നെ വന്നിട്ടുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. ആ തീരുമാനം ശരിയായിരുന്നു. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം അറിയുന്നവനാണ് മനുഷ്യൻ. ഇല്ലാത്താലും മനുഷ്യ എന്നാണ്, നിങ്ങളൊന്നും അറിയാത്തവരായിട്ടാണ് ഉമ്മൻ്റെ വയറ്റിൽ നിന്ന് വന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ, ജനിച്ചിട്ട് പട്ടിണിയില്ലാതെ മരണപ്പെടാതിരിക്കാൻ അവന് കുടിക്കേണ്ട ഉമ്മൻ്റെ മുലപ്പാൽ, അങ്ങനെ ഒരു മുലപ്പാലിലാണ് എൻ്റെ ഭക്ഷണം എന്ന് പോലും ജനിക്കുന്നൊരു കുഞ്ഞിന് അറിയില്ല. അത് മുല വെച്ച് വായിലേക്ക് വെച്ചുകൊടുത്ത് അതിൻ്റെ നനവ് കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യണത്, അവനെ അറിയണത്. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, നമ്മൾ വളരെ സ്വകാര്യമായി വെക്കണം, ആരോടും പറയാതെ കൊണ്ടു നടക്കണം ഈ സെക്ഷ്വലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരും തമ്മിൽ സംസാരിക്കൂല. ഇനിയിപ്പോൾ എന്തെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ മാരീഡ് അല്ലെങ്കിൽ അവർക്കും അറിവിൻ്റെ പരിമിതി ഉണ്ടായിരിക്കും. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ് എനിക്കിത്തരം കഴിവുകളില്ല എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ 90% എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അയാൾക്കൊരു കുട്ടി ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കണം. കാരണം ഇൻഫെർട്ടിലിറ്റി, ഈ കുട്ടികൾ ഉണ്ടാവാത്ത ആളുകൾക്ക് ഇക്സി പോലുള്ള ചികിത്സകളൊക്കെ നടത്തുന്ന സെൻ്ററുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വലിയ സെൻറ്ററിൻ്റെ പിന്നെ അതിലേറ്റവും വിദഗ്ധനായ അതിൻ്റെ ഓണറായിട്ടുള്ള ഡോക്ടർ, അപ്പോൾ അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ദിവസം അയാളിനോട് പറഞ്ഞു, അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി പ്രശ്നം പറഞ്ഞ് നമ്മളിത് ആൾക്കാർ വരുമ്പോൾ നമ്മൾ ആദ്യം അവരെ കൗൺസിൽ ചെയ്യുമ്പോൾ അവർക്ക് സെക്ഷ്വലായിട്ടുള്ള കോണ്ടാക്റ്റ് അവർക്ക് നടക്കുന്ന ആളാണോ, അവർക്കത് ഇതുവരെ സക്സസ് ആയിക്കണമെന്നാണ്. അപ്പോൾ പറഞ്ഞു, എങ്ങനെയാലും 10% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, 10% ആളുകൾ വർഷങ്ങളോളം ഒന്നിച്ച് ജീവിച്ചിട്ടും എന്താണ് സക്സസ് ആയിട്ടുള്ള ഒരു ശാരീരിക ബന്ധം നടക്കാത്തവരുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ അജ്ഞത ഉണ്ട് എന്നുള്ള കാര്യം എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ സത്യം ഞാൻ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, എനിക്കെൻ്റെ ഭാര്യയോടും തോന്നുന്നില്ല, വേറൊരോട് തോന്നുന്നു പറഞ്ഞാൽ അത് പൊതുവേ ഇതിൻ്റെ ഒരു സ്വഭാവമാണ്, സെക്സിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. മനുഷ്യനെപ്പോഴും പരിചിതമായതും കൂടുണ്ട് എന്ന് തോന്നുന്ന ആളുകളോടും തോന്നാത്ത ഒരു താല്പര്യം പുറത്തുള്ളവളോട് അവിഹിതമായി തോന്നുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ മനസ്സിലായിട്ട് ഇതിൻ്റെ താല്പര്യമുണ്ട്, ഇതിൻ്റെ ബന്ധങ്ങൾ നടക്കുന്നുണ്ട്, അയാൾക്ക് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഒരു നല്ല ഒരു പരിശോധന കൊണ്ടും ഒരു കൗൺസിലിംഗ് കൊണ്ടും ഇതിനെക്കുറിച്ചുള്ളൊരു നല്ല ഒരു ഒരു സ്റ്റഡി, ഒരു അറിവ് അയാൾക്ക് പരി കൊടുത്താലും പരിഹരിച്ചു പോകാവുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയൊരു നല്ല ചികിത്സയ്ക്ക് വിധേയമായി ഒരു നല്ല ഇത്തരം കാര്യങ്ങളിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് എന്ത് ചെയ്യാണ് ശരിയായി കഴിഞ്ഞാൽ എന്ത് പറയാം, നമ്മളതിന് ശേഷം ഡോക്ടർ കണ്ടു എൻ്റെതൊക്കെ ശരിയായി, അപ്പോൾ അയാൾക്ക് വിവാഹ സാധ്യത ഉണ്ടാവും, അയാൾക്ക് ഈ കോൺഫിഡൻസ് തിരിച്ചു കിട്ടും, അയാൾക്ക് സുന്ദരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെയുള്ള തീരുമാനങ്ങളിലും പരിശോധനകളിലും ഒരു പുനർവിചിന്തനം ആവശ്യമുണ്ട്. അതെന്നാണ് ശരിയെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അയാൾക്ക് ഇപ്പം ഉണ്ടായതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അത് ശരിയല്ലെന്ന് മനസ്സിലാക്കപ്പെടുന്നതോടുകൂടി അയാളുടെ പ്രശ്നങ്ങൾ ടോട്ടലി പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയായ തീരുമാനത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
0: അല്ലാഹു എളുപ്പത്തിൽ ഷിഫയാക്കി കൊടുക്കട്ടെ. അമീൻ. ഒരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്. അവർ പറയുന്നത് അവരും ഭർത്താവും നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് അവർ ജീവിച്ചു പോകുന്നത്. ഇവർക്കൊരു സുഹൃത്ത് വലയമുണ്ട്, സ്ത്രീകൾ, അവർ കൂട്ടുകാരികൾ കുറേയുണ്ട്. അപ്പോൾ ഏകദേശം തൊട്ടടുത്ത വീടുമായി അവരിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ബന്ധങ്ങളും അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. എന്നാൽ കൂട്ടുകാരിലെ ഒരു സ്ത്രീ ഈ പറഞ്ഞ സംശയം ചോദിച്ച സഹോദരിയുടെ ഭർത്താവുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു മനഃപൂർവ്വം. പലപ്പോഴും അത് ടച്ചിങ് ആയിട്ടും കൂടെ സംസാരിച്ചിട്ടായിട്ടുമൊക്കെ ഇവർക്കിതൊക്കെ നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ യാത്ര പോകുമ്പോഴൊക്കെ പിന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഭർത്താവ് അതിനത്രത്തോളം താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ പോലും ഈ സഹോദരി എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തോട് അടുക്കുവാനും സംസാരിക്കുവാനും ഫിസിക്കലി ടച്ച് ചെയ്യാനൊക്കെ കിട്ടുന്ന അവസരങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇത് പിന്നെ ചിലപ്പോൾ ഭർത്താവിനോട് സംസാരിച്ചു ഈ വിഷയം, അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ പലപ്പോഴും ഒറ്റക്കാവുമ്പോഴും ഭർത്താവ് വീട്ടിൽ അത്രയും ബന്ധമുള്ളത് കൊണ്ട് പലപ്പോഴും വീട്ടിലേക്ക് പോകാറുണ്ട്. അത് ഇപ്പോൾ ഞാൻ വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പെണ്ണിനോട് ഈ സഹോദരിയോട് ഈ വിഷയം ഞാൻ പറഞ്ഞാൽ വലിയൊരു സുഹൃത്ത് വലയമുണ്ട്, നല്ലൊരു ബന്ധമാണ്, അതൊക്കെ നശിച്ചു പോകുമോ? ഒരു തീരുമാനമെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്.
1: ഈ വല്ലാത്തൊരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഉള്ളത്.
0: അതെ,
1: ഈ ക്വസ്റ്റ്യൻ ചോദിക്കണതൊക്കെ അതിനകത്ത് മാനസിക പ്രയാസങ്ങളുണ്ടായിട്ടാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മുടേത് മാത്രമാണ്. അപ്പോൾ ആ ഭർത്താവ് എന്നെ മറ്റൊരാൾ കൈവശപ്പെടുത്താനും ബന്ധപ്പെടാനും അതും തെറ്റായ വഴിയിലൂടെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരിനി വേറൊന്നും ചിന്തിക്കില്ല. ഇവരുടെ മനസ്സിൽ മുഴുവനും ഈ ടെൻഷനായിരിക്കും, ഇതിനെക്കുറിച്ചുള്ള ആലോചനകളായിരിക്കും, ചിന്തകളായിരിക്കും. അവരുടെ ജീവിതം തന്നെ ഇപ്പോൾ
0: എന്തായിരിക്കും,
1: അതെ, അസ്വസ്ഥമായി പോകും. അത് അങ്ങനത്തെ ഒരു ചിന്തയാണ് ഈ ചിന്ത എന്ന് പറഞ്ഞാൽ. സത്യം പറയുകയാണെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെ ഒരു കാരണവും ഒരു തെളിവുമില്ലാതെ നമുക്ക് ഒരാളെ പറ്റി സംശയിക്കാൻ പറ്റും. അങ്ങനത്തെ വിഷയമാണ് ഈ ഒരു സെക്സ് ലൈംഗികത എന്ന് പറഞ്ഞാൽ. നമ്മൾ വെറുതെ കണ്ട് ചിന്തിച്ചാൽ അത് ശരിയാന്ന് നമുക്കൊന്ന് തോന്നും. അങ്ങനത്തെ ഒരു സംഗതിയാണത്. അതുകൊണ്ടാണ് ഈ സംശയരോഗം എന്ന് നമ്മൾ പറയണ്ടല്ലോ. ഈ സംശയരോഗങ്ങൾ യാതൊരു ചിന്തയില്ലാത്ത ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, അയാൾ ഫുൾ ടൈം പെണ്ണുങ്ങളേറ്റാണെന്ന് പറയും. അപ്പോൾ വല്ല മെസ്സേജും കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരെടുക്കലും പോയിട്ടുണ്ടോ? ഇല്ല. എന്തേലും ഒന്നും ചോദിച്ചൊന്നുമില്ല. എന്നാൽ നമ്മൾ കേട്ടാൽ തോന്നുന്നത് ഇയാൾ ഇതന്നെയാണ് പരിപാടി എന്ന് തോന്നുന്ന രൂപത്തിലാണ് പറയുക. അതേമാതിരി സ്ത്രീകളെ പറ്റി സംശയമുള്ള ആൾക്കാരുണ്ടാവും. എത്രമാത്രമായിരിക്കും ആ സംശയം എന്ന് വെച്ചാൽ അവർ എങ്ങനെയൊക്കെയാണ് വീട്ടിൽ സി സി ടി വി വെച്ച് ഭയങ്കരമായി നിരീക്ഷിച്ച് അവിടെ ഫോണ് ഒബ്സർവ് ചെയ്ത് ഫുൾ ടൈം അങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ. അപ്പം അങ്ങനെ ഇങ്ങനത്തെ ആളുകളൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം പെണ്ണുങ്ങൾ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ആണുങ്ങൾ നോക്കുന്നുണ്ടോ, ഈ സംശയങ്ങൾ. അപ്പോൾ സത്യം എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്താ വെച്ചാൽ ഈ സ്ത്രീ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഭർത്താവ് എന്ത് ചെയ്തിട്ടില്ല, അതിനനുകൂലമായി നിന്നിട്ടില്ല എന്ന് പറയുന്നത്. അത് ആ പോയിൻ്റ് ശരിക്കും വിശകലനം ചെയ്താൽ തന്നെ ഈ സഹോദരിക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ തീരും. സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിലുണ്ടാവുക ആരായിരിക്കും? ഇനീഷ്യേറ്റീവ് ചെയ്യുക പുരുഷന്മാരായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ പൊതുവെ സ്ത്രീകൾ എന്ത് ചെയ്യൂല, തങ്ങളോട് താല്പര്യമോ ആഭിമുഖ്യമോ കാണിക്കാത്ത ഒരാളെ വശീകരിച്ച് വശത്താക്കാനുള്ള ഒരു ശ്രമം എന്നൊക്കെ പറഞ്ഞാൽ അത് അപൂർവമായിട്ട് നമ്മൾ നടക്കുകയുള്ളൂ. നമ്മൾ യൂസഫ് നബീൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനൊരു കാരണം യൂസഫ് നബി അലൈഹി സ്സലാം എന്താണ് അത്രയും അപാരമായ സൗന്ദര്യത്തിൻ്റെ ഉടമസ്ഥനായതുകൊണ്ട് ഉണ്ടായ ഒരു സംഭവം മാത്രമാണ്. അത് നിരന്തരമായി ഇടപഴകാൻ ഒരേ വീട്ടിൽ അവസരങ്ങൾ കിട്ടുന്ന സമയത്തുണ്ടാവുന്ന സംഭവങ്ങളാണ്. എന്നാൽ ഒരു കാരണവശാലും എന്താണ് സ്ത്രീകൾ അങ്ങനത്തെ കാര്യങ്ങളിലൊരു താല്പര്യമെടുത്ത് വരിക എന്നുള്ളത് തന്നെ നമുക്ക് അവിശ്വസനീയമായൊരു കാര്യമാണ്. രണ്ടാമത് അങ്ങനെ ഒരു സ്ത്രീ താല്പര്യപ്പെട്ട് വന്നിട്ടും ഒരു പുരുഷൻ അതിനോട് പ്രതികരിക്കാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളെ നമുക്ക് 100% വിശ്വസിക്കാം. അയാൾ 100% വിശ്വസിക്കാം. അയാൾ ഒന്ന് അങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അയാൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അവരങ്ങനെ പെരുമാറുന്നുണ്ടാകുമോ എന്ന് വിശ്വസിക്കാനും നമുക്ക് പ്രയാസമുണ്ട്. കാരണം ഒരു പെണ്ണ് അനുകൂലമായി പെരുമാറാതെ തന്നെ അനുകൂലമായി പെരുമാറിയോ എന്ന് തോന്നുന്ന ഒരു പുരുഷന് അവരങ്ങനെ ശ്രമിച്ചിട്ടും ഇയാൾക്ക് അങ്ങനെ തോന്നണില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടാവുമെന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് ഒരു പുനഃപരിശോധന ആവശ്യമുണ്ട്. രണ്ടാമത്തത്, ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അതിൽ വഴങ്ങാത്തൊരു പുരുഷനാണ് ഇവരുടെ ഭർത്താവ് എന്നുണ്ടെങ്കിൽ അയാളെപ്പറ്റി തന്നെ ബേജാറാണ്, അയാളെപ്പറ്റി പേടിക്കേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായി? അപ്പോൾ ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ എന്താണ്, അസ്ഥാനത്താണ്. ഇനി ഉണ്ടാവാൻ പോകണം എന്താണെന്ന് വിചാരിച്ചാൽ, ഇവർ ഭയപ്പെടുന്നതിനെ ഉണ്ടാകാൻ പോകണം. അവളോടെങ്ങാനും എന്തിനാ എൻ്റെ ഭർത്താവിൻ്റെ പിന്നെ നടക്കുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ ആ അയൽവക്ക ബന്ധം മരണം വരെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് ഈ സഹോദരിയോട് പറയാനുള്ളത്, എന്തായാലും ഇപ്പോൾ ഭർത്താവ് ഇതിന് അനുകൂലമല്ലാത്തത് കൊണ്ടും അയാളേക്ക് വഴങ്ങാത്തത് കൊണ്ടും നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. യാതൊരു നിലക്കും അതിനെപ്പറ്റി ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ സമാധാനക്കേട് കാണിക്കണ്ട. ഭർത്താവ് എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് എന്താണ്, അയാൾ ഇനി അത് ശ്രദ്ധിക്കും. കാരണം ഇത്രമാത്രം സംശയം ഇവർക്കുള്ളതുകൊണ്ട് ഇനി എന്തായിരുന്നാലും അവരുടെ ഇടപഴകുമ്പോഴൊക്കെ അവർ ശ്രദ്ധിക്കും. പിന്നെ അയലോകത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ പോകാതിരിക്കണമൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും അനുസരണത്തോടുകൂടെ തന്നോട് സഹകരിക്കുന്ന ഒരാളെ കാര്യത്തിൽ വെറുതെ ബേജാറായി ടെൻഷൻ അടിച്ച് ഉറക്കം കളഞ്ഞ് ഒരു മാനസിക രോഗി ആകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഒരു സഹോദരനാണ് അദ്ദേഹം.
2: മാഷാ സ്നേഹക്കൂടിലെ വളരെ മനോഹരമായ ചില രംഗങ്ങളാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. സ്നേഹക്കൂടി എന്നൊരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. കുടുംബങ്ങളിൽ ഏറ്റവും ഹൃദ്യമായ വിഷയങ്ങളെ ഉൾപ്പെടുത്തിയുള്ള സംസാരങ്ങളാണ് സാധാരണ സ്നേഹക്കൂടിൽ നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. എല്ലാ ദിവസവും രാത്രി 8:20 വെള്ളി ഞായർ ദിവസങ്ങളിൽ രാത്രി 8:20 സ്നേഹക്കൂട് പ്രക്ഷേപണം ചെയ്യാറുള്ളത്.

0: സബീന പാലാങ്കോണം. അസ്സലാമു അലൈക്കും.
1: വലൈക്കും.
0: എന്റെ ഭർത്താവിന് ഗൾഫിൽ വെച്ച് ഒരു അപകടമുണ്ടായി. കാലിന് പരിക്കേൽക്കുകയും ഒരു സർജറി കഴിയുകയും ചെയ്തു. വേദന കുറയുന്നതിനും എത്രയും വേഗം നാട്ടിലെത്താനും പീസ് റേഡിയോ കുടുംബത്തിലെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാല്ലാ അള്ളാഹു എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് സബീന നടത്തിയിട്ടുള്ളത്.
1: ആമീൻ. അള്ളാഹു ഇത്രയും പെട്ടെന്ന് ഷിഫയെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
0: സൗമ്യത്തി എസ് ആറ്റിങ്ങൽ പാലാങ്കോണത്തുനിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം മല്ലൂർ ടെക്സ് ഉള്ള ആൾ. മാഷാ അള്ളാഹ്, കഥ സൂപ്പർ, വളരെ ഗുണപാഠമുള്ള കഥയാണ്. അതേപോലെ തന്നെ സുലേഖ തിരുവാലിയും ഗുണപാഠമുള്ള കഥ എന്ന് പറഞ്ഞു.
1: മുഹമ്മദ് തോണിയിൽ പുല്ലശ്ശേരി. ലൈവ് കിസ് വിജയികൾ പറയുമ്പോൾ ചോദ്യവും ഉത്തരവും കൂടി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ചോദ്യവും
1: ഉത്തരവും കൂടി പറയണമെന്ന് പറയാറുണ്ട്
0: സാധാരണ. നമ്മൾ അങ്ങനെ തന്നെയാണ്
1: ചെയ്യാറ്. ഒന്നും കൂടി ഓർമ്മിപ്പിച്ചതിന് നമുക്കത് ഒന്നും കൂടിയും ശ്രദ്ധിക്കാവുന്നതാണ്.
0: ആ ഭർത്താവ്, അള്ളാഹു ആ സഹോദരിയുടെ ഭർത്താവിന് ഇത്രയും ശിഫ നൽകട്ടെ എന്നാണ് സഫിയ കെ തിരുരങ്ങാടി കമന്റ് നടത്തിയിട്ടുള്ളത്.
1: ഓരോരുത്തരുടെയും പരിഹാരം നമുക്ക് ഏറ്റവും ലഭ്യമാകുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് സ്നേഹക്കൂട് എന്നാണ് ഒരു സഹോദരി, ഒരു ശ്രോതാവ് നൽകിയിട്ടുള്ളത്. റുക്സാന ബാനുശ്ശേരി സലാം അറിയിക്കുന്നുണ്ട്. സീനത്ത് പാലക്കാട്, ജമീല വി പി കാളികാവ് തുടങ്ങിയവരും സലാം അറിയിച്ചു.
0: നിജ്മാ തൃശ്ശൂരും പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞ് നമ്മുടെ കൂടെ തന്നെയുണ്ട്.
1: ഓക്കെ, നമുക്ക് മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തിരുമൊഴികൾ.

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: കെ വി മുഹമ്മദ് അലി മൗലവി ആണ് അൻസാരി ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഭൗതിക സൗകര്യങ്ങളിൽ നാം എത്ര ഭാഗ്യവാന്മാർ എന്ന ഒരു വിഷയം അദ്ദേഹം നമ്മോടൊപ്പം ചേർന്ന് സംവദിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അബി ഹാസിമിൻ അന്നഹു സഅല സഹലൻ ഹൽ റഅയ്തും ഫീ സമാനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഖിയ ഖാല ലാ فقلت فهل كنتم تنخلون شعير فقال لا ولكن كنا ننفخه. പ്രശ്രോതാക്കളെ, സ്വഹീൽ ബുഖാരിയിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു തിരുമൊഴിയാണ് കേൾപ്പിച്ചത്. അബു ഹാസിം സലാമത്തുബിനു ദീനാർ എന്ന താബിഇ പണ്ഡിതൻ, സലാമത്തുബിനു ദീനാർ എന്ന താബിഇ പണ്ഡിതനാണ് അബു ഹാസിം എന്ന പേരിൽ പ്രസിദ്ധനായത്. അദ്ദേഹം തൻ്റെ ഗുരുവായ മഹാനായ സ്വഹാബി സഹൽ ബിൻ സഅദ് അസ്സഅദി റളിയല്ലാഹുവിനോട് ചോദിച്ചു എന്നാണ്. സഹൽ ബിൻ സഅദ് അസ്സഅദി അബുൽ അബ്ബാസ് എന്ന വിളിപ്പേർ അദ്ദേഹത്തിനുണ്ട്. സഹൽ ബിൻ സഅദ് ബിൻ മാലിക് സഅദ് അൽ അൻസാരി എന്നാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര്. ഹിജ്റ കുംഭ 8 മദീനയിൽ ജനിക്കുന്നത്. ഹിജ്റ 91 മദീനയിൽ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ സഅലബത്ത് ബിൻ സഅദ് റളിയല്ലാഹുവിന് വഹദിൽ രക്തസാക്ഷിയായ സ്വഹാബിയാണ്. സഹൽ ബിൻ സഅദ് റളിയല്ലാഹുവിന് തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് അറി അലി റളിയല്ലാഹുവിനോടൊപ്പം ജമൽ യുദ്ധത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തതായിട്ട് നാം വായിക്കുന്നുണ്ട്. 188 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം ഹസൻ എന്നായിരുന്നുവെന്നും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അദ്ദേഹത്തിന് സഹൽ എന്ന് നാമകരണം ചെയ്തത് എന്നൊക്കെ ചില വിശദീകരണങ്ങൾ നമുക്ക് വായിക്കാം. അബു ഹാസിം റളിയല്ലാഹുഅൻഹു സഹൽ ബിൻ സഅദ് അസ്സഅദി റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഹൽ റഅയ്തും في زمان النبي صلى الله عليه وسلم النقي هل رايتم في زمان النبي نبي صلى الله عليه وسلم കാലത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, النقي നഖി നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നഖി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ്. നഖി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ നേർത്ത ധാന്യത്തിന്റെ പൊടിക്കാണ് നഖി എന്ന് സൂചിപ്പിക്കുന്നത്. അൽ ഖുബ്സ് അതുകൊണ്ട് പിന്നെ റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിച്ചെടുത്ത ഉമിയോ തവിടൊന്നുമില്ലാത്ത നേർന്ന പൊടിക്കാണ് നഖിയ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാം വിശദീകരണങ്ങളിൽ. അരിച്ചെടുത്ത മറ്റൊന്നുമില്ലാത്ത വളരെ നേർത്ത പൊടി, സ്വാദിഷ്ടമായ ആ പൊടിക്കാണ് നഖിയ് എന്ന് ഉപയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് സൂചന, ചോദിച്ചതിൻ്റെ അർത്ഥം. കല അപ്പോൾ സഹൽ റളിയല്ലാഹുവിൻ്റെ മറുപടി, ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ഫഖുൽത അബു ഹാസിം റളിയല്ലാഹുവിനെ പറയുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫഹൽ കുന്തും തൻഖുലൂന ശഈർ, അല്ല അപ്പോൾ നിങ്ങളെങ്ങനെ ഈ ബാർലിപ്പൊടിയൊക്കെ അതെങ്ങനെയാണ് നിങ്ങൾ അരിച്ചെടുക്കുക, അത് പൊടിച്ചാൽ അതിൽ ഉമിയും അതിൻ്റെ എല്ലാം ഉണ്ടാകുമല്ലോ, അപ്പോൾ നിങ്ങളെങ്ങനെ അത് അരിച്ചെടുക്കും, എങ്ങനെ തരിക്കും എന്ന് ചോദിക്കുകയുണ്ടായി അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങൾ ഹൽക്കുന്തും തൻഖുലൂന ശഈർ, നിങ്ങൾ ബാർലി അത് അരിച്ചെടുക്കാറില്ലേ, നിങ്ങൾ തരിക്കാറില്ലേ എന്ന് ചോദിച്ചപ്പോഴും സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇല്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാക്കിൻ പക്ഷേ, കുന്നാ നൻഫുഹുഹു ഞങ്ങൾ അത് ഊതിക്കളയാറാണ് പതിവ്, അത് ഞങ്ങൾ ഊതുകയാണ് ചെയ്യാറുള്ളത്. നഫഹ എന്ന് പറഞ്ഞാൽ ഊതി എന്നാണ്. അതാ ഞങ്ങൾക്കന്ന് ഒരു അരിപ്പ പൊടി അരിക്കുന്ന അതൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ സഹീഹ് ബുഖാരിയിൽ തന്നെ നമുക്ക് വായിക്കാനാകും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മരിക്കുന്നതുവരെയും ഈ മുൻഖുൽ അരിപ്പയൊന്നും, പൊടി അരിക്കുന്ന ആ അരിപ്പയൊന്നും, ചെറിയ ദ്വാരങ്ങളുള്ള അങ്ങനെയുള്ള പാത്രങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ താബി പണ്ഡിതൻ ചോദിക്കുന്നുണ്ട്, കൈഫ കുന്തും തക്കുനുന ശഈറ ഗൈറ മൻഖുൽ, അപ്പോൾ ഈ അരിച്ചെടുക്കാതെ തരിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ ഈ ബാർലിയൊക്കെ നിങ്ങൾ കഴിക്കുക? അപ്പോൾ സ്വഹാബി പറയുന്ന മറുപടി, ഞങ്ങളത് കുത്തിപ്പൊടിക്കും, എന്നിട്ട് ഞങ്ങളതിൽ ഊതും, അങ്ങനെ പറന്ന് പാറിപ്പറന്ന് പോകുന്നൊക്കെ പോകും, ബാക്കിയുള്ളത് അവിടെ ഉണ്ടാവും, ഞങ്ങളത് കഴിക്കാറാണ് പതിവ് എന്നതാണ്. പ്രമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമൊക്കെ ഭൗതിക സൗകര്യങ്ങളിൽ എങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ജീവിത നിലവാരം, നാം എത്ര ഭാഗ്യവാന്മാരാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈ വചനങ്ങൾ സുലു ബുഖാരിയിലെ ഈ ഹദീസും ഇതുപോലെയുള്ള ഹദീസുകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, ദുനിയാവിലെ സൗകര്യങ്ങൾ വളരെ കുറഞ്ഞത് മാത്രം അനുഭവിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത്. അതിന് മാത്രമേ അന്നുള്ളൂ, ഉള്ളവർ ഉള്ളതുപോലെ ഉണ്ടെങ്കിലും അവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളുടെ പരിമിതി വളരെ കൂടുതൽ പരിമിതിയിലാണ് അവർ ഉള്ളത്. ഭൗതിക സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ എത്രമാത്രം കുറവായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ചരിത്രം ഹദീസുകളിൽ നിന്ന് അവരുടെ ജീവിത അവസ്ഥകൾ വായിക്കുമ്പോൾ വിശ്വാസികളെ നമ്മൾ എന്തുമാത്രം നന്ദിയുള്ളവരാകണം എന്ന നിലയ്ക്കാണ് ഇത് വെളിച്ചം വീശുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് ഹലക്കൽ റസൂലുള്ളാഹ നഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഖി നേരത്തെ പറഞ്ഞ പോലെ നേർത്ത പൊടി, അതുകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഫഖാല സഹൽ, അപ്പോൾ സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് മറ്റു റിപ്പോർട്ടിൽ നിന്ന് വായിക്കുന്നത് മാറ ആ റസൂലുള്ളാഹ നഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഖി അഥവാ അമാർദ്ധവുമുള്ള ആ പൊടി കണ്ടിട്ടേയില്ല. മിൻ ഹീന ബിത്തഅസഹുല്ലാഹു ഹത്ത ഖബലഹുല്ല, അദ്ദേഹം നിയോഗിതനായ പ്രവാചകനായ നിയോഗിതനായ മുതൽ മരിക്കുന്നതുവരെയും അത് അദ്ദേഹം അനുഭവിച്ചിട്ടില്ല എന്നതാണ് സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നത് നാം വായിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളുമൊക്കെ റഹ്മാൻ റബ്ബിനെ കൂടുതൽ ഓർക്കാനും അവനിലേക്ക് അടുക്കാനും നന്ദി പ്രകടിപ്പിക്കാനും നാം സന്നദ്ധമാകേണ്ടതുണ്ട്. നാം എത്രമാത്രമാണ് നന്ദി കാണിക്കുന്നത്, എത്രമാത്രമാണ് ഹംദ് പറയുന്നത്, നാം ശാക്കറുകളാകുന്നുണ്ടോ എന്നതൊക്കെ നമ്മുടെ മനസ്സുകളിലുണ്ടാകണം. അഷ്റഫുൽ ഖൽക്കിൻ്റെ ജീവിതം പരലോകത്തിനു വേണ്ടി പരലോകം ആഗ്രഹിച്ചുകൊണ്ട് അവർ ജീവിക്കുമ്പോൾ വളരെ ലളിതമായ, വളരെ ചുരുങ്ങിയ സൗകര്യങ്ങൾ മാത്രമുള്ള സ്വാദിഷ്ടമായ ഭക്ഷണമൊന്നും കാര്യമായി കഴിക്കാൻ ലഭിക്കാത്ത സാഹചര്യമായിരുന്നു അന്ന് റസൂലിനും പല സഹാബികൾക്കും ഉണ്ടായിരുന്നത്. എന്നാൽ അതൊന്നും ഒരു പരാതിയായോ പരിഭവമായോ അള്ളാഹു അവഗണിച്ചതായോ ഒന്നും തോന്നാതെ ഉള്ളതിൽ സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ആ ഉള്ളതിൽ നിന്ന് പോലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള വലിയ മനസ്ഥിതിയോടുകൂടിയായിരുന്നു നമ്മുടെ മുൻഗാമികൾ, പ്രത്യേകിച്ച് മസൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ സഹാബികൾ. അതുപോലെ തന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് തലമുറകൾക്കപ്പുറമൊക്കെ നമ്മുടെ നാടുകളിലുമൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലഭിച്ച സൗഭാഗ്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്, നന്ദിയുള്ളവരാകേണ്ടതുണ്ട്, കഴിഞ്ഞുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, നന്ദിയുള്ളവനായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന വലിയ സന്ദേശം കൂടി ഈ ഹദീസ് നമുക്ക് നൽകുന്നു. അങ്ങനെ തന്നെ നന്ദിയുള്ളവനായി മരിക്കുന്നതുവരെ മുന്നോട്ട് പോകാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
3: വബറകാത്തു. നമ്മൾ ഇതുവരെ കേട്ടത് തിരുമൊഴികൾ. നമ്മുടെ കൂടെ പതിവ് പോലെ ഉണ്ടായിരുന്നത് ബഹുമാന്യനായ കെ.വി. മുഹമ്മദ് അലി മൗലവി.

0: നമ്മുടെ ഈ തിരുമൊഴികൾ കേട്ടപ്പോഴേ നിങ്ങൾ പറഞ്ഞൊരു കഥയാണ് ഓർമ്മ വരുന്നത്. ഒരാള് പിന്നെ ഏതൊരു മൃഗത്തെ പേടിച്ച് ഒരു പൊട്ടക്കിണറ്റിൽ ചാടി, ചാടിയപ്പോൾ ഒരു ശിഖരത്തിൻ്റെ ഒരു കൊമ്പ് ആ ഒരു പിന്നെ മരത്തിൻ്റെ ഒരു ശിഖരത്തിൽ ഇങ്ങനെ തൂങ്ങി നിന്നു. അങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ സർപ്പങ്ങളാണുള്ളത്. പക്ഷെ മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, തേനിൻ്റെ ഒരു ഇറ്റ് ഉറ്റി വീഴുന്നുണ്ട്. അപ്പോൾ അയാളതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാത്തിരിക്കുന്ന സിംഹം മുകളിലുണ്ട്. അപ്പോൾ ദുനിയാവിന് ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്തില്ല, മനോഹരമായിട്ടുള്ളൊരു ഉപമ പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ കെ വി പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിനുത്ത അപ്പം കഴിച്ചിട്ടില്ല. അതായത് നമ്മുടെയൊക്കെ ഒരു സിറ്റ് ഔട്ടിൻ്റെ വലുപ്പേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനുള്ളൂ. മദീനത്ത് പോയ ആളുകൾക്കറിയാം, അവിടുത്തെ കല്ലുകൾ കൂട്ടി വെച്ച് ഈത്തപ്പനയുടെ മട്ടലുകളിൽ ഉയർന്നു നിൽക്കുന്ന പിന്നെ ഒരു വീട്, അവിടുത്തെ രാജാവാണ് അല്ലെങ്കിൽ അവിടുത്തെ കുടുംബനാഥനായിട്ടുള്ള അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ത്യാഗങ്ങൾ അല്ലേ. നമ്മളൊക്കെ ഇപ്പോൾ എത്രമാത്രം ഐശ്വര്യത്തിലാണ് കഴിഞ്ഞു കൂടുന്നത്. നമ്മുടെയൊക്കെ വീടുകൾ ആ പ്രവാചകൻ്റെ വീടിൻ്റെ രണ്ടോ മൂന്നോ നാലോ ഇരട്ടി, ചിലവർ പത്തിരട്ടി വരെ വലുപ്പമുണ്ട് നമ്മൾ താമസിക്കുന്ന വീടിന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും കിടന്നിട്ടുള്ളത് ഈ പിന്നെ ഓലയിലാണ്. അതിൽ ആ ഉമർ റളിയല്ലാഹുവിൻ്റെ ഒക്കെ ഒരു കമൻ്റ് ഉണ്ടല്ലോ, അള്ളാഹുവിൻ റസൂൽ കിസ്റ കൈസറ് അദ്ദേഹം കരഞ്ഞു എന്നാണ് പ്രവാചകൻ്റെ പുറത്ത് പാട് കണ്ടിട്ട്. അപ്പോൾ എന്നിട്ട് പറയണെന്ത്, അള്ളാഹുവിൻ റസൂൽ നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാണ്, കിസ്റ കൈസർ ചക്രവർത്തിമാർ കടന്നുറങ്ങുന്നത് ഏതിലാണ്, മിനുമിനുത്ത മെത്തകളിലാണ്. ഞങ്ങൾ നിങ്ങൾക്കൊരു പിന്നെ മെത്ത ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനാണ് പ്രവാചകൻ എന്ത് കമൻ്റ് ചെയ്യുന്നത്, ഉമറെ ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്. ഒരു വഴിയാത്രക്കാരൻ ഒരു മരത്തണലിൽ വിശ്രമിക്കുന്ന സമയം അത്രയല്ലേ ഉള്ളൂ ഞാൻ ഈ ദുനിയാവിൽ കഴിച്ചു കൂട്ടുന്നത്. അയാളുടെ ക്ഷീണം മാറിയാൽ ആ തണൽ ഉപേക്ഷിക്കുന്നത് പോലെ ഞാനും എന്തു ചെയ്യും, ഈ ദുനിയാവ് എൻ്റെ ഒരു വഴിയാത്രയിലെ ഒരു ചെറിയ ഒരു തണൽ മാത്രമാണ് ദുനിയാവെന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു ഹദീസ് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ എല്ലാവരെയും പുറകോട്ട് വലിക്കുന്ന ദീനീ രംഗത്ത് നിന്ന് അല്ലെങ്കിൽ ഖബറെന്ന ആ ഒരു ലോകത്തിലേക്കുള്ള അവിടുന്ന് തുടങ്ങുന്ന പാരത്രിക ജീവിതത്തിൽ സ്വരുക്കൂട്ടി വെക്കേണ്ടുന്ന അധ്വാനങ്ങളിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ദുനിയാവാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ കഥയിലേക്ക് മടങ്ങുമ്പോൾ സിംഹത്തെ പേടിച്ച് പൊട്ടക്കിണറ്റിലേക്ക് വീഴുമ്പോൾ ഒരു മരത്തിൻ്റെ ശിഖരത്തിൽ തൂങ്ങി നിൽക്കുമ്പോൾ താഴെ തന്നെ കൊത്താൻ കാത്തു നിൽക്കുന്ന സർപ്പങ്ങളാണ് താഴെയുള്ളത്. പക്ഷെ അപ്പോഴും ആ ഒരു മരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന തേന് നൊട്ടി നുണക്കുന്ന മനുഷ്യനെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും.
1: എല്ലാം മറന്നു, അവൻ
0: എല്ലാം മറന്നു.
1: അവൻ്റെ മുകളിൽ അവനെ ഇതുവരെ ഓടിച്ചു വന്ന വന്യമൃഗത്തെ അവൻ മറന്നു. താഴേക്ക് പതിച്ചാൽ അവനെ കൊലപ്പെടുത്താൻ കാത്തു നിൽക്കുന്ന വിഷസർപ്പങ്ങളെ അവൻ മറന്നു. അവൻ ആകെ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന പിടിവള്ളിയെ, കാർന്നു നിന്ന എലികളെയും അവൻ മറന്നു. അപ്പം അവൻ്റെ മൂക്കിൻ്റെ തുമ്പത്തുകൂടെ ഒറ്റ വീണ ആ ഒരു തേൻതുള്ളി നാവ് കൊണ്ട് നാവ് നീട്ടി നുണയാനാണ് അവൻ ആ സമയം ശ്രമിക്കുന്നത് എന്ന ഒരു ദുനിയാവിനെ സംബന്ധിച്ചുള്ള ഒരു ഉപമ ഇമാം ഗസ്സാലി റഹിമഹുള്ളയാണ് അദ്ദേഹമാണത് ആ ഒരു ഉപമ അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നത്.
0: അതുമാത്രമല്ല, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനെയാണ് അള്ളാഹു ഈ ദുനിയാവിനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരിക്കലും നമുക്ക് ഇതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്ത രൂപത്തിലാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ദുനിയാവിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്രയും മധുരതരമായി അലങ്കാരത്തോടു കൂടി വളരെ ആസ്വാദ്യകരമായ രൂപത്തിലാണ് അള്ളാഹു ദുനിയാവിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളില്ലാത്തൊരു ദുനിയാവിനെ കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല. പക്ഷെ നമ്മൾ പോയാലോ, ഇത് മനോഹരമായിട്ട് എന്ത് ചെയ്യും, രാവിലെ സൂര്യൻ ഉദിക്കും, വൈകുന്നേരം അസ്തമിക്കും, വാഹനങ്ങളോടും നമ്മുടെ കുട്ടികൾ ജീവിക്കും, ഭാര്യ ജീവിക്കും, ഭർത്താവ് ജീവിക്കും, അതേപോലെ തന്നെ ഒന്നിനൊരു പ്രശ്നമല്ല. ആരുടെയെങ്കിലും മരണം കൊണ്ട് ദുനിയാവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഒന്നുമില്ല. പക്ഷേ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ലക്ഷ്യം മറക്കുന്നുണ്ടോ എന്നുള്ളൊരു പുനഃപരിശോധന നടത്തണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ശ്രോതാക്കളിലേക്കൊന്ന് തിരിച്ചുപോയി പെട്ടെന്ന് വരാം. ഹൈറുനിസ തെക്കിൽ സലാം പറഞ്ഞിട്ടുണ്ട്. സഫിയ അടപ്പാൾ, എൻ്റെ കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റി, ഷിഫക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് സഫിയ അടപ്പാൾ പറഞ്ഞിട്ടുള്ളത്.
1: അല്ലാഹു സമാധാനവും ശിഫയും റാഹത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
0: റുക്സാന ബാലിശ്ശേരി, നമ്മൾ എത്രയോ സൗകര്യമുള്ളവരാണ്. എല്ലാത്തിനും മെഷീനുള്ള കാലത്താണ് നാം ജീവിക്കുന്നത്, എന്നിട്ടും സമയമില്ല എന്നുള്ളൊരു കമൻ്റ് അവർ നടത്തിയിട്ടുണ്ട്. അമീർട്ടി എടത്തനാട്ടുകര, പങ്കുവെച്ചിടേണ്ട ഒരു പാതയാണ് ദാമ്പത്യം. പറയാറില്ലൊരു നാളും പെണ്ണിൻ്റെ ചുമടെന്ന്. പുകയുന്ന അടുക്കള പെണ്ണിൻ്റെ തടവറയല്ല, പവിത്രമായൊരു കൂട്ടായ്മയാണ് തീർച്ച. പതിവായ മാതൃക തീർത്തു നബി തിരുമേനി, പറഞ്ഞതില്ലെങ്കും വീട്ടുജോലി പെണ്ണിനു മാത്രം. പരസ്പര സ്നേഹത്തിൻ തണലിൽ ഒന്നിച്ച് പങ്കാളിയായിരിപ്പൂ തിരുനബി ജീവിതത്തിൽ. പരസ്പര ധാരണയാം ശൂറയെ മുൻനിർത്തി, പരിഭവമില്ലാതെ ചുമലുകൾ പങ്കിടുക. പച്ചയായ യാഥാർത്ഥ്യം അതറിയും ദാമ്പത്യം, പുഞ്ചിരി തൂകണം കുടുംബച്ചുവടുകൾ എന്ന അതിമനോഹരമായ നമ്മുടെ ഒരു കവി ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയും. സലഫി, നമ്മൾ അമീർ എടത്തനാട്ടുകാർക്ക് എന്തെങ്കിലും നൽകാനുള്ള ഉപദേശങ്ങളുണ്ടോ കവിതയുടെ പ്രാസവുമായിട്ട് അങ്ങനെ ആശയവുമായിട്ട് ബന്ധപ്പെട്ട്? ശ്യാമില ശംസുദ്ദീൻ മൂപ്പര് വരും ഇൻഷാല്ല. അത് ശരിയാണ്, ദുനിയാവ് വല്ലാത്തൊരു പരീക്ഷണമാണ്. പല സിറ്റുവേഷനുകളിലേക്ക് കടന്നു പോകുമ്പോൾ ലക്ഷ്യം തെറ്റാതെ ഈമാൻ നിലനിർത്തി തരട്ടെ. ആമീൻ,
1: ആമീൻ.
0: എത്ര നല്ല മനോഹരമായ ഉപമ! ദുനിയാവിനെ കുറിച്ചൊരു നിമിഷം പോലും ഇതാരും ചിന്തിക്കുന്നില്ല, അത്രത്തോളം ദുനിയാവിൽ ലയിച്ചാണ് ജീവിക്കുന്നത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ എന്നാണ് സീനത്ത് പാലക്കാട്. ഇംതിയാസ് തിരുവമ്പാടി, ഒരുപാട് രോഗികൾ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു, അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്നാണ് ഇംതിയാസ് തിരുവമ്പാടിയിൽ നിന്ന്. ബിൻസിയ, ഇസ്ലാമികിൽ സ്ത്രീകൾ മഹറമില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്നാണല്ലോ. അങ്ങനെ ആയിരിക്കെ രണ്ടു പേർക്ക് ഒരുമിച്ച് ഉമ്രക്ക് പോകാൻ സാമ്പത്തിക സാഹചര്യം ഇല്ലെങ്കിൽ, മറ്റേയാളും മുൻപ് ഉമ്ര നിർവഹിച്ചതുമാണെങ്കിൽ, സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഉമ്ര ചെയ്യാൻ പോകാൻ അനുവാദമുണ്ടോ എന്നുള്ളതാണ് ബിൻസിയ.
1: നല്ലൊരു ചോദ്യമാണ്. നമുക്ക് ഇൻഷാല്ലാ അത് നമ്മുടെ അല്ലിജാബ ടീമിലേക്ക് കൈമാറേണ്ടതുണ്ട്.
0: മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്, നമ്മൾ പിന്നെ ലൈവിൽ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങൾ വരും. അപ്പോൾ അതൊരു നല്ലൊരു മനസ്സിൻ്റെ ലക്ഷണം കൂടിയാണ്. പക്ഷെ അതിൻ്റെ ഒരു പരിമിതി പറയട്ടെ, നമുക്ക് അത്തരത്തിലുള്ള ഒരു ചോദ്യോത്തരങ്ങൾ നമുക്ക് ഈ ഒരു ലൈവിൽ എടുക്കാൻ ഒരുപാട് കടമ്പകളുണ്ട്.
1: അല്ല, ഇതിപ്പോൾ നിങ്ങൾ ആ ഒരു ലൈവിൽ നമ്മുടെ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലൈവിൽ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ചോദ്യം ചോദിച്ച സമയത്ത് അവിടെ പ്രോഗ്രാം എന്നുള്ളിടത്ത് നിങ്ങൾ ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണല്ലോ ഈ ഒരു സംശയം ചോദിക്കുന്നത്. അവിടെ പ്രോഗ്രാം എന്നുള്ളിടത്ത് ലൈവ് ക്വിസ് അല്ലെങ്കിൽ പൊതു പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നത് ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം സെലക്ട് ആക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ആ പ്രോഗ്രാം എന്നുള്ളത് എടുക്കുമ്പോൾ അവിടെ ലിസ്റ്റ് ചെയ്ത് വരും പീസ് റേഡിയോയുടെ ഒരുപാട് പരിപാടികൾ, അതിൽ അൽ ഇജാബ എന്നുണ്ടാകും. അത് സെലക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചോദ്യം ചോദിച്ചു വെക്കുക. അപ്പോൾ അത് അൽ ഇജാബ ടീം പ്രത്യേകം അത് നോട്ട് ചെയ്യും, അൽ ഇജാബ എന്ന ടാബിലേക്ക് വരുന്ന ചോദ്യങ്ങൾ.
0: മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ശനിയാഴ്ചയും. സൽഫി, അതിൻ്റെ ലൈവിൻ്റെ സമയം എപ്പോഴാണ് അൽ ഇജാബയുടെ?
1: തീർച്ചയായും അൽ ഇജാബ എല്ലാ ശനിയായും ശനിയാഴ്ചയും വൈകുന്നേരം 7:45.
0: നമുക്ക് നേരിട്ട് ചോദിക്കുന്നു, ആ സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പണ്ഡിതന്മാർ മദീനിമാർ നമുക്കിവിടെ പിന്നെ ഒരുമിച്ചിരിക്കും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് കാത്തിരിക്കാണ്ട് തന്നെ നമുക്ക് ചോദിക്കാൻ കഴിയും എന്നൊരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ ഷുഹൈബായം വളപട്ടണത്ത് നിന്ന് എല്ലാവരും ദുനിയാവിൻ്റെ പിന്നാലെയാണ്. നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുമെന്നാരും ചിന്തിക്കുന്നില്ല. അന്യൻ്റെ ഭർത്താവിനെ എങ്ങനെ സ്വന്തമാക്കാമെന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന സ്ത്രീകളുണ്ട് ദുനിയാവിൽ. അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ. ആമീൻ എന്നാണ് ഷുഹൈബ വളപട്ടണം നടത്തിയിട്ടുള്ള കമൻറ്റ്. അതോടൊപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അധ്വാനങ്ങളൊക്കെ പാഴാകാതിരിക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം മറക്കരുത്. അപ്പം അതിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ള മറ്റൊരു ഒരു ഒരു ഉപമ, അതായത് വീട്ടിൽ നമ്മൾ പലതവണ ആവർത്തിച്ചിട്ടുള്ള, പക്ഷെ ഒരുപാട് തവണ കേൾക്കുമ്പോഴാണല്ലോ ചില സമയത്തെ മുന്നറിയിപ്പുകൾ നമുക്ക് വല്ലാതെ ഉപകാരപ്പെടും. ആ നിലക്ക് സൂചിപ്പിക്കട്ടെ, നമ്മുടെ വീട്ടിലൊരു കഥയാണ് കേട്ടോ. ഒരു നമ്മുടെ വീട്ടിലൊരു പ്രായമുള്ള ആൾ, അയാൾക്ക് ആസ്മയുടെ അസുഖമുണ്ട്. അപ്പം അദ്ദേഹം സ്ഥിരമായി കഴിക്കുന്ന മരുന്ന് കഴിഞ്ഞു. അപ്പം അദ്ദേഹം ഈ രോഗവുമായി ബന്ധപ്പെട്ട് വളരെ പ്രയാസപ്പെടുമ്പോൾ കുടുംബനാഥയായ ഉമ്മ പറഞ്ഞു, മോനെ, പേരക്കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ വേഗം പോയിട്ട് ഈ മരുന്നൊന്ന് വാങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞ് കുറിപ്പടി കൊടുത്തയച്ച് മകനെ മെഡിക്കൽ സ്റ്റോറിലേക്ക് പറഞ്ഞയക്കുന്നു. ഈ മകൻ അങ്ങാടിയിലേക്ക് ധൃതിപ്പെട്ടു പോവാണ്. കാരണം വീട്ടിൽ കണ്ട കാഴ്ച ശ്വാസത്തിന് വേണ്ടി പൊരുതുന്ന സ്വന്തം വല്യപ്പയാണ് കാണുന്നത്. അപ്പോൾ മകൻ ആ ഒരു ചിന്ത മനസ്സിലേറ്റി അവൻ അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോൾ അങ്ങാടിയിൽ വലിയ ബഹളം കേൾക്കുന്നു. അപ്പോൾ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂടി നിൽക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ മരുന്ന് വാങ്ങാൻ ഓടി വന്ന, മരുന്ന് വാങ്ങുക എന്ന ലക്ഷ്യവുമായിട്ട് ഓടി വന്ന കുഞ്ഞുമോൻ എന്ത് ചെയ്യുന്നു, എന്താണ് ഈ ശബ്ദം ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ ചെല്ലുന്നു. അങ്ങനെ തിരക്കി തിരക്കി

0: അവിടെ പിന്നെ നല്ല ബാൻഡടി കേൾക്കുന്നു. അതേപോലെ തന്നെ പിന്നെ പലതരത്തിലുള്ള കലാപരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. വളയം കെട്ടുന്നു, അല്ലെങ്കിൽ കയറിലൂടെ നടക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞുമോനിത് ഭയങ്കര ഒരു ആസ്വാദ്യകരമായി. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ആ കുറിപ്പടി മെല്ലെ മാറ്റിവെച്ച് ഈ കാഴ്ചയിൽ അങ്ങനെ മതിമറന്ന് പോവാണ്. അപ്പം ഞാൻ ഈ ഒരു കഥ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചത്, ആ കുഞ്ഞുമോൻ്റെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ ദുനിയാവിലേക്ക് അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത് പാരത്രിക ലോകത്തിലേക്കുള്ള വിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പറയുന്ന ഞാനും നിങ്ങളുമൊക്കെ ആ ഒരു ലക്ഷ്യം മനസ്സിലേറ്റി ഓടി വന്നവരാണ്. പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ ആ കുഞ്ഞുമോൻ സർക്കസ് കണ്ടു നിൽക്കുന്നത് പോലെ, തെരുവോരങ്ങളിൽ കാണുന്ന സർക്കസ് കണ്ടു നിൽക്കുന്നത് പോലെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ ആലോചിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാനുള്ള ഒരു സന്ദർഭമുണ്ടോ? ഒന്നിൽ നിന്ന് തിരക്കിൽ നിന്ന് തിരക്കിലേക്കാണ് നമ്മൾ എടുത്തെറിയപ്പെടുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി ഉരുകിത്തീരുന്ന മെഴുകുതിരി പോലെ നമ്മളിങ്ങനെ അലിഞ്ഞ് നമ്മൾ സമയം ശ്രദ്ധിക്കുന്നില്ല. ഈ മെഴുകുതിരി എന്ത് ചെയ്യാണ്? അത് മറ്റുള്ളവർക്ക് വിളിച്ച് അമ്മായി ഇല്ലെങ്കിൽ ഒന്നിനും പറ്റില്ല, ഈ അമ്മായി ഇല്ലാണ്ട് എന്ത് പിന്നെ ചടങ്ങാണ്? അമ്മായി നിർബന്ധമായിട്ടും വരാം. അപ്പോൾ അമ്മായി വിചാരിക്കുകയാണ് എന്ത്, അമ്മായിയാണ് എല്ലാം. പക്ഷേ അമ്മായി ഇല്ലെങ്കിലും ദുനിയാവിൽ സൂര്യൻ ഉദിക്കും, സൂര്യൻ അസ്തമിക്കും, ഉച്ചയാവും വൈകുന്നേരമാവും. പക്ഷെ അമ്മായി തോർക്കുന്നില്ല. നമ്മളൊക്കെ ഈ അമ്മായി സമം മെഴുകുതിരിയാണ്. മെഴുകുതിരി വിചാരിക്കുകയാണ് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ വീണ്ടു വിചാരമുണ്ടാകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം എന്ന് പറയുന്നത് അതീവ പ്രാധാന്യമുള്ളതാണ്. അത് നഷ്ടപ്പെട്ടാൽ പിന്നീട് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇനി നോക്കൂ, ഫാത്തിമ മുഹമ്മദ് കയ്പമംഗലത്ത് നിന്ന് ശ്രോതാക്കളിലേക്ക് പോയി പെട്ടെന്ന് വരാം. ഇവിടെ എല്ലാവർക്കും പനിയാണ്, എല്ലാവരുടെയും അസുഖം മാറാൻ എല്ലാവരും ദുആ ചെയ്യൂ. എല്ലാവരുടെയും അസുഖം മാറട്ടെ എന്ന്
1: അല്ലാഹുവേ ആ കുടുംബത്തിൽ റാഹത്ത് ഷിഫ സമാധാനം പ്രദാനം ചെയ്യണമേ.
0: മൈമൂന തെക്കേപ്പോയിൽ കരിക്കുളത്ത് നിന്ന്, കേൾക്കുന്നില്ല എന്ത് പറ്റി എന്നുള്ളതാണ് നിങ്ങളുടെ മെസ്സേജ് മാത്രമാണ് അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുള്ളത്. വേറെ ആരും അങ്ങനെ ഒരു പരാതി പറഞ്ഞതായിട്ട് മെസ്സേജ് വന്നിട്ടില്ല.
1: പക്ഷേ അവിടുത്തെ റേഞ്ച് ഓപ്ഷൻസോ നിങ്ങളുടെ ഫോണുമായി ബന്ധപ്പെട്ട
0: ഇഷ്യൂ ആവാനാണ് സാധ്യത.
1: സുഹൈബ എം വളപട്ടണം. എല്ലാവരും ദുനിയാവിൻ്റെ പുറകെയാണ്. നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. അന്യന്റെ ഭർത്താവിനെ എങ്ങനെ സ്വന്തമാക്കാമെന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന സ്ത്രീകളുമുണ്ട് ദുനിയാവിൽ.
0: അപ്പം നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തിരുമൊഴികളിൽ നിന്നാണ് ഇപ്പം ഇത്രയും നമ്മൾ പോയത്. ഇനി നമ്മൾ അടുത്തൊരു സ്ലോട്ടിലേക്ക് നമുക്ക് കയറേണ്ടുന്ന സമയമായിട്ടുണ്ട്.
1: അപ്ഡേറ്റ്സിനുള്ള സമയമാണിപ്പോൾ. മഴയും കാറ്റും മറ്റുമൊക്കെ ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ പീസ് റേഡിയോ നൽകുന്ന ഒരു ഗൗരവമുള്ള ശബ്ദ സന്ദേശം കാതോർക്കാം.
2: പീസ് റേഡിയോ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. മൺസൂൺ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴയും മഴക്കെടുതികളും കൂടുതൽ വ്യാപകമാവുകയാണ്. പ്രത്യേകിച്ചും വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ പേമാരിയും ഉരുൾപൊട്ടലും മഴവെള്ളപ്പാച്ചിലും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാക്കാനും സാധ്യത കൂടി വരികയാണ്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സേവകരും അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ: ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതുയിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും

0: നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കേണ്ടതാണ്. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും നാം മുന്നിൽ കാണണം. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം. റെഡ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞുവെക്കേണ്ടതും അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വെക്കേണ്ടതുമാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കിറ്റ് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ sdma.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ലഭിക്കും. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ, ഇതു സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണ്. സന്ദർശിക്കുക sdma.kerala.gov.in. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുമ്പ് വൈദ്യുതി അപകട സാധ്യതയില്ല എന്ന് ഉറപ്പാക്കണം. അതിരാവിലെ ജോലിക്ക് പോകുന്നവർ, ക്ലാസ്സുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന നമ്പറിൽ KSCBയെ അറിയിക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിൽ സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. റെഡ്, ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ എങ്ങനെയാണ് മുന്നൊരുക്കൽ നടത്തേണ്ടതെന്നും ഏതു തരത്തിലാണ് അലേർട്ടുകൾ മനസ്സിലാക്കേണ്ടതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് പുസ്തകം 2026 വിശദീകരിക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ചും ഓൺലൈനിൽ വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. sdma.kerala.gov.in.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചില അപ്ഡേറ്റ്സുകൾ നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് പീസ് റേഡിയോ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഒട്ടനവധി വിഷമാവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുമാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ സുരക്ഷിതമെന്ന് വിചാരിക്കുന്ന നമ്മുടെ വീടുകൾ, നമ്മുടെ അയൽപ്പക്കങ്ങൾ, അതിലൊക്കെ വെള്ളം കയറുന്ന ഒരു കാഴ്ചയെക്കുറിച്ചൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും വിഷമാവസ്ഥ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അതിതീവ്ര മഴയാണ്. കുറഞ്ഞ സമയം കൊണ്ട്, അതിൻ്റെ എത്രയോ ഇരട്ടി സമയം കൊണ്ട് പെയ്തു തീരേണ്ടുന്ന മഴ കുറഞ്ഞൊരു സമയം കൊണ്ട് വരികയാണ്. അപ്പം അതിലെന്ത് ചെയ്യുന്നു, എല്ലാം വെള്ളത്തിലേക്ക് ആണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ ഒന്ന് പ്രാർത്ഥന അനിവാര്യമാണ്. കാരണം പ്രാർത്ഥനയ്ക്ക് ജവാബ് കിട്ടുന്നൊരു സന്ദർഭമാണ് പിന്നെ മഴ പെയ്യുന്ന സമയം. മാത്രമല്ല, പ്രവാചകൻ അസ്വസ്ഥനായിരുന്നു എന്നുള്ളതാണ്. ഈ കാറ്റോ മഴയോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പ്രവാചകൻ എന്ത് ചെയ്യുന്നു, അസ്വസ്ഥനായിരുന്നു എന്നുള്ള. കാരണം മുൻകഴിഞ്ഞ സമുദായങ്ങളെ അള്ളാഹു നശിപ്പിച്ചത് ഇത്തരത്തിലുള്ള കാഴ്ചകളെ കൊണ്ടാണ്, ഇത്തരത്തിലുള്ള സംഗതികളെ കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ നാശമാണോ അതിലേക്ക് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഇതിൽ വളരെ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ മറ്റുള്ള സമുദായങ്ങളെപ്പോലെയല്ലല്ലോ, നമുക്ക് ഓരോ പ്രകൃതി പ്രതിഭാസങ്ങളിലും ആലോചിക്കാനുള്ള വക റഹ്മാനായ റബ്ബ് നിക്ഷേപിച്ചിട്ടുണ്ട്.
2: തീർച്ചയായും.
1: അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
2: പീസ് റേഡിയോയുടെ നേതൃത്വത്തിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന നിരവധി പ്രയോജനപ്രദമായ ഓൺലൈൻ കോഴ്സുകൾ നടന്നു വരുന്നുണ്ട്. നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. അതിലൊന്നാമത് ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്. നമ്മുടെ മക്കളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു കോഴ്സാണ് പാരന്റിംഗ് കോഴ്സ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്. രണ്ടാമത് അന്നൂർ, വിശുദ്ധ ഖുർആൻ വ്യവസ്ഥാപിത പഠന സംരംഭമായ പീസ് റേഡിയോ അന്നൂർ പഠന കോഴ്സിൻ്റെ ഏറ്റവും പുതിയ മൊഡ്യൂളിലെ 42 ക്ലാസ്സുകൾ പൂർത്തിയായിട്ടുണ്ട്. പഠിതാക്കൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകളുടെ ക്ലാസ് ടെസ്റ്റുകൾക്ക് ഉത്തരമയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 2 വരെ നമുക്കത് ഉത്തരങ്ങൾ വീണ്ടും വീണ്ടും അയക്കാനുള്ള അതിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ മദ്രസ വിജ്ഞാനവും സ്വഭാവശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസ. ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സുകൾ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. അറബി ഭാഷാ പഠനം സലീം സുലമിയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുന്ന അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ 2nd മൊഡ്യൂൾ ജൂലൈ 25 ആരംഭിച്ചിട്ടുണ്ട്. ഖുറാനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ക്രമബദ്ധമായ പരിപാടി തന്നെയാണ് അറബി ഭാഷാ പഠനം. ശരി, നമുക്ക് അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം. മഹ്ശറിൽ നാം എല്ലാം എന്ന ഇരടികളുമായി അബ്ദുള്ള തിരൂർക്കാട് നമ്മോടൊപ്പം ചേരുന്നു. കേൾക്കാം സ്വരം.

0: മാഷാല്ലാ, അതിമനോഹരമായ അബ്ദുള്ള തിരൂർക്കാടിൻ്റെ മഷറയുമായി ബന്ധപ്പെട്ട സ്വരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. ബഷേരി അബു തലശ്ശേരി അർത്ഥവത്തായ സോങ് പാടിയവർക്ക് അഭിനന്ദനങ്ങൾ എന്ന കമൻ്റ് നടത്തുന്നു. ജസീല തൈലക്കടവ്, ലൈവിൽ കഥ കൂടുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നമ്മൾ അല്ലേ, ഒരു കഥയും ഇല്ലാത്തവരുടെ കഥകളാണെന്ന് വിചാരിച്ച് തൽക്കാലം ഒന്ന് ക്ഷമിക്കുക, ഇൻഷാല്ലാ ഇനി ശ്രദ്ധിക്കാം. ഷുഹൈബ എം വളപട്ടണം, 539 ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, 42 ക്ലാസ് ഇല്ല. മിക്കവാറും ഇൻഷാല്ലാ നമ്മൾക്ക് അത് ശ്രദ്ധിക്കാം. അപ്ഡേഷനിൽ ചിലപ്പോൾ വന്ന പാളിച്ചകളാവാം. അറബിക് കോഴ്സിൻ്റെ ക്ലാസ് കിട്ടുന്നില്ല, കോഴ്സ് ഓപ്ഷനിൽ കിട്ടുന്നില്ല എന്ന് ജമീല വി പി കാളികാവ് ഇവിടെ തൻസീൽ അഹമ്മദ് പ്രൊഡക്ഷൻ ടീമിൽ നിന്നുണ്ട്. അവരാ കാര്യത്തിൽ ഒരു കൃത്യമായൊരു മറുപടി നമുക്ക് നൽകും. റുഷ്ദ കാളികാവ് മാഷാല്ലാ സ്വരം സൂപ്പർ എന്ന ഒരു കമൻ്റ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ അബ്ദുള്ള തിരൂർക്കാടിൻ്റെ ഓരോ ഗാനവും സൂപ്പറാണ് എന്ന് ഷുഹൈബ എം വളപട്ടണം കമൻ്റ് നടത്തിയിട്ടുണ്ട്.
1: നമുക്ക് നമ്മുടെ ഉത്തരം പറയാനുള്ള സമയമായിട്ടോ?
0: തീർച്ചയായും.
1: ഇന്നത്തെ ചോദ്യം എന്തായിരുന്നു?
0: ഖുർആനിലെ 36-ാം അധ്യായം ഏതാണ് എന്നതാണ്.
1: ഓഫ് കോഴ്സ് നിസ്സംശയം പറയാം, സൂറ യാസീൻ.
0: മാഷാല്ലാ,
1: ഓപ്ഷൻ സി തന്നെയാണ്.
0: അതെ,
1: അപ്പോ സിസ്റ്റം 13 ആളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്.
0: അതെ,
1: പക്ഷെ നമ്മളൊരല്പം കഴിഞ്ഞിട്ട് അടുത്ത സ്ലോട്ടിൽ ഇൻഷാല്ലാ അത്
0: ശ്രോതാക്കൾ ഒരു അല്പസമയം കൂടി കാത്തിരിക്കേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. റുക്സാന ബാലിശ്ശേരി, മഷറയിൽ നിൽക്കുന്ന വേദനാജനകമായ രംഗത്തെ ഓർക്കുന്ന സ്വരം സൂപ്പറായി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വരം കേട്ടപ്പോൾ മഷറയിൽ എന്ന ഒരു കമൻ്റ് റെയ്ഹാന ബാനു തോട്ടശ്ശേരി അറ നടത്തി, സഫി അടപ്പാൾ മനോഹരമായ ഗാനം എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇനി പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്നാണ് തോന്നുന്നത്.
1: നമ്മൾ ഇന്നത്തെ വഴിവിളക്കിൻ്റെ ഒരു സമയത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്.
0: യെസ്,
1: ഇന്ന് 2615-ാം നമ്പർ വഴിവിളക്കാണ്. അതിൻ്റെ ടൈറ്റിൽ ഇപ്രകാരമാണ്: കരയുന്നതിന് പകരം പരിഹാസച്ചിരിയാണോ, കരയുന്നതിന് പകരം പരിഹാസച്ചിരിയിലാണോ നിങ്ങൾ എന്ന ഒരു ടൈറ്റിലിൽ വിശുദ്ധ ഖുർആനിൻ്റെ 53-ാം അധ്യായം 60-61 വചനങ്ങളാണ് ഇന്നത്തെ വഴിവിളക്കായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആ വചനത്തിൻ്റെ സാരാംശം ഇപ്രകാരമാണ്: നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങൾ കരയാതിരിക്കുകയും നിങ്ങൾ അശ്രദ്ധയിൽ കഴിയുകയുമാണോ എന്ന ഒരു ഏറ്റവും ഗുണപാഠാർഹമായ ഒരു വചനം തന്നെയാണ് ഇന്നത്തെ വഴിവിളക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
0: ഇപ്പം നമ്മൾ പിന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം, ഇന്നത്തെ ഷെഡ്യൂളുകളിലൊക്കെ ഇപ്പം ഈ ഒരു വിഷയം വരുന്നുണ്ട്. ഇപ്പോൾ അതിൽ വഴിവിളക്കിൽ ഇപ്പം ഈ വിഷയം വന്നു, സ്വരത്തിലും ഈ വിഷയമായിരുന്നു, തിരുമൊഴികളിലും ഈ ഒരു വിഷയമായിരുന്നു. നമ്മളുടെ ഒരു ലൈവ് ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴേ മിക്കവാറും ലൈവുകളൊക്കെ ഒരു വിഷയത്തിനും വല്ലാതൊരു പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. അന്ന് ആ വിഷയമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടായിരിക്കും തിരുമൊഴി, സ്വരം. മിക്കവാറും നമ്മുടെ പുലരിവട്ടവും ചിലപ്പോൾ ഇന്ന് മാറിയിട്ടുണ്ട്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ടുള്ളൊരു ഉൾക്കാഴ്ച കിട്ടുന്ന സംസാരങ്ങളാണ് കഴിഞ്ഞുപോയത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ തൻസീൽ മണ്ണാർക്കാട്, കോഴ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 97-40 നമ്മുടെ പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് ശ്രോതാക്കൾക്കൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. കോഴ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 897-845-845 എന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടുക എന്നൊരു കമൻ്റാണ് പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
1: ഒന്നുകൂടി പറയാം, കോഴ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് നമ്മുടെ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് 500, അതേപോലെ തന്നെ ഈ മദ്രസ, ശേഷം പറഞ്ഞ അറബി ഭാഷ പഠന കോഴ്സ്, ഈ കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം. 9747-845-845.
0: മുഹസിന മഞ്ചേശ്വരത്ത് നിന്ന്, എൻ്റെ ഉത്തരം ശരിയായി അൽഹംദുലില്ല. ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും എല്ലാവരുടെയും പേരിൽ സ്കൂളിൽ ഹാജർ വിളിക്കുന്നത് പോലെ വിളിച്ചു, അൽഹംദുലില്ല. കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. നമ്മുടെ പി ആർ കുടുംബത്തിന് സന്തോഷവും സമാധാനവും നൽകട്ടെ.
1: ആമീൻ.
0: റുക്സാന ബാലിശ്ശേരി, ഉത്തരം ശരിയായി. ഇബിനു മൈദൂ, നിങ്ങളുടെ കഥകൾ അടിപൊളിയാണ്. സഫി അടപ്പാൾ, ഉത്തരം ശരി തന്നെ. പക്ഷേ, ഈ പക്ഷേ എന്താണ്? ഉത്തരം ശരി തന്നെ, പക്ഷേ എന്ന് പറയുമ്പോൾ നമുക്കത് ഊഹിക്കാം എന്നാണ് തോന്നുന്നത്.
1: സിസ്റ്റം പരിഗണിക്കൂലാന്നോ? പക്ഷേ സിസ്റ്റം പരിഗണിക്കില്ല എന്നുള്ള ഒരു നിരാശയിൽ നിന്ന് വരുന്ന
0: ആശങ്ക, നിരാശയല്ല ആശങ്ക.
1: പക്ഷേ നിരാശപ്പെടേണ്ടതില്ല, ഇൻഷാല്ലാ നിങ്ങളും ഇന്ന് വന്നേക്കാം,
0: ഇൻഷാല്ലാ. സാദിഖ് മാത്തൂർ, ഓഗസ്റ്റ് 2 കഴിഞ്ഞു, നമ്മളും വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ചില അപ്ഡേഷനുകളിൽ വ്യത്യാസങ്ങൾ വരുത്തണം എന്ന്. അപ്പം തന്നെ തൻസീൽ അഹമ്മദ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് നമ്മൾ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രോതാവ് എന്നുള്ള നിലക്ക് നിങ്ങളും അത് ശ്രദ്ധിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇന്ന് ഞാൻ ക്വിസ് കാത്തിരുന്നപ്പോൾ ഫോൺ വന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ക്വിസിൻ്റെ ചോദ്യം പറഞ്ഞു കഴിഞ്ഞു. വെറുതെ സി അടിച്ചു വിട്ടു, മാഷാല്ലാ ഉത്തരം ശരിയായിട്ടുണ്ട്. ഇത് ആവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഗതി കൂടി ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. പിന്നെ അസ്വ ഫൈസൽ, നല്ല പരിപാടികൾ മാഷാല്ലാ. പിന്നെ ഇനി വന്നിട്ടുള്ള എസ്, ആ നമ്പറിൽ അറിയിച്ചിട്ടുണ്ട് എന്ന് ജമീല വി പി കാളികാവ് പറഞ്ഞിട്ടുള്ളൊരു സംഗതി നമ്മളിവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മറ്റൊരു സ്ലോട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്.
1: ജീവിതത്തിൽ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പ്രാവർത്തികമാക്കാനും എളുപ്പമുള്ള 3 കാര്യങ്ങളാണ്.
0: അതെ.
1: പക്ഷേ അതിൻ്റെ ഗുണഫലങ്ങൾ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അത്രമാത്രം വലുതായിരിക്കും. പക്ഷെ പലപ്പോഴും പലരും ആ 3 കാര്യങ്ങൾ വില

0: അത് നിന്നെ ഏറ്റവും ശക്തനാക്കി മാറ്റും.
1: തീർച്ചയായും
0: ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക.
1: അതായത് ജീവിതം സന്തോഷിപ്പിക്കുന്ന, സന്തോഷദായകമാക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് സ്മൈൽ, അത് നിന്റെ ഭാവത്തെ നന്നാക്കി തീർക്കും. രണ്ടാമത് പറഞ്ഞത് സ്നേഹിക്കുക, എല്ലാവരെയും നീ പിന്നെ കലവറയില്ലാതെ സ്നേഹിക്കുക.
0: സ്നേഹം ജീവിതം മനോഹരമാക്കി,
1: ജീവിതം ആസ്വാദ്യകരമാക്കി തീർക്കും. മൂന്നാമത്തെ കാര്യം
0: പ്രാർത്ഥന,
1: ഏറ്റവും ശക്തനായി, ഏറ്റവും കൂടുതൽ ശക്തനായി നീ മാറും പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ എന്ന മനോഹരമായ ഒരു ചിന്തയാണ് ഇന്ന് നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമുക്ക് പങ്കുവെക്കപ്പെട്ടിട്ടുള്ളത്. വീണ്ടും നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോകുമ്പോൾ, അസ്സലാമു അലൈക്കും, ഇന്നലെ ഞാൻ വിജയായിരുന്നു, പക്ഷേ എൻ്റെ പേര് വായിച്ചപ്പോൾ ബുഷറ കെ എം പട്ടർ നടക്കാവ് എന്നാണ് വായിച്ചത്. ഞാൻ പട്ടർക്കടവാണ്. ആ ഇൻഷാല്ലാട്ടർക്കടവ്
0: മലപ്പുറം എന്നുള്ള ബുഷറ ആ ഒരു പേര് ഇന്നലെ വായിച്ചത് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. കാരണം പട്ടർക്കടവ് എന്നുള്ളത് അത്രയും പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്.
1: പട്ടർ നടക്കാവ് എന്നുള്ളത് കൂട്ടി വായിച്ചു എന്നുള്ളതാണ് അല്ലേ? അപ്പോ
0: അതുമാത്രമല്ല, പട്ടർക്കടവ് നമുക്ക് ഈ ഒരു ശ്രോതാവിൻ്റെതായ മെസ്സേജ് സാധാരണ വരാറുമുണ്ട്.
1: തീർച്ചയായും.
0: പിന്നെ സ്വാഭാവികമാണ് വാക്കിൽ ഒരു തെറ്റ് സംഭവിക്കുക എന്നുള്ളത്. ഏതായിരുന്നാലും ഇന്നലത്തെ വിജയികളിൽ പട്ടർ നടക്കാവല്ല, നേരെ മറിച്ച്
1: പട്ടർക്കടവ്. ആഷിക കൊപ്പം തിരുമൊഴിയും ഖുർആൻ സ്റ്റാറ്റസും ചേർത്ത് വെക്കാവുന്നതാണ്.
0: അമീർ ടിയടത്ത് നാട്ടുകര. നാട്ടിൽ നല്ല മഴ പെയ്യുമ്പോൾ ഇവിടെ നല്ല ചൂട് സമയമാണ്. റിയാദിൽ നിന്നാണ്. ഇന്ന് ഞാൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് റൂമിലേക്ക് കയറുന്ന സമയത്ത് എൻ്റെ പിന്നാലെ ഒരു ചെറിയ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ റൂമിൻ്റെ ഡോർ അടുക്കുമ്പോഴാണ് അതിനെ കാണുന്നത്. എനിക്കൊരു തോന്നൽ, ഒരു പക്ഷേ വെള്ളത്തിന് വേണ്ടിയാണോ അത് പുറകെ വന്നത്. ഞാൻ വലിയൊരു വെള്ളത്തിൻ്റെ ബോട്ടിൽ അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് അതിൽ കുറച്ച് വെള്ളം നിറച്ച് പുറത്ത് കൊണ്ടുപോയി വെച്ച സമയത്ത് അതാ വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമായി എന്ന ഒരു മെസ്സേജാണ്.
1: അബ്ദുൽ സത്താർ ടി പി പരിയാരത്തുനിന്ന്, കഥയിൽ പഠിക്കാനുണ്ടല്ലോ, കഥകളുമായി മറ്റുമായി നമുക്ക് മുന്നേറാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു സമയത്തൊന്ന് പങ്കുചേർക്കണം. നമ്മുടെ ശ്രോതാക്കൾ വ്യത്യസ്ത ടേസ്റ്റ് ഉള്ളവരാണ്. ഒരാൾക്ക് ടേസ്റ്റായി തോന്നുന്നത് മറ്റൊരാൾക്ക് ടേസ്റ്റായി തോന്നണമെന്നില്ല. പക്ഷേ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ പരമാവധി പരിശ്രമിക്കാറുള്ളത്. പക്ഷേ അതിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ചിലർക്ക് അത് അരോചകമായി തോന്നും, ചിലർക്ക് അത് ആസ്വാദ്യകരമായി തോന്നും. അതാണല്ലോ വൈവിധ്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പി ആർ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ വിരലുകൾ തന്നെ അതിന് സാക്ഷിയാണല്ലോ. വിരലെങ്ങനെ മനോഹരമാകുന്നത്? തള്ളവിരലുണ്ട് അതിൽ, ചൂണ്ടുവിരലുണ്ട്, ചെറുവിരലുണ്ട്. ചെറുവിരലില്ലാത്ത ഒരു കൈയിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? തള്ളവിരൽ നഷ്ടപ്പെട്ട കൈയിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? ഇല്ല. ഇതുപോലെ വൈവിധ്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പി ആർ കുടുംബത്തിൻ്റെ ഒരു പിന്നെ മനോഹാരിത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരെയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ആങ്കർ ഡെസ്കിൽ നിന്ന് പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്.
0: ലൈക്ക് ഇസിലെ വിജയികളിൽ 13 പേരെ പ്രഖ്യാപിക്കുകയാണ്. ഖുർആനിലെ 36 അധ്യായം ഏതാണ് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. സൂറത്ത് യാസീൻ. ഇന്നത്തെ തെരഞ്ഞെടുത്ത സിസ്റ്റം തെരഞ്ഞെടുത്ത 13 പേർ: അസ്മാ ബി കെ പലക്കാഴി, ഹബീബുള്ള കൊപ്പം, ഫാത്തിമ സുഹറ, മുഹമ്മദ് ഷാഫി വിളത്തൂർ, നബീസത്ത് കൊല്ലം അഞ്ചാലമൂട്ട്, അമീർ ടി എടത്തനാട്ടുകര, ട്രിയാസ്, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, നിസ മങ്കട, ബഷീരി അബു തലശ്ശേരി, റഷീദ പയ്യനാട്, അബ്ദുള്ള കെ എ ഇരിക്കൂർ, സെമിയ ഒളിയൽ കണ്ണൂർ, ആൻഡ് ആയിഷ മേലേദില. എന്താണ്
1: മേലേദിൽ? ചിലപ്പോൾ ഏ ആഡ് ആയിട്ട് വന്നതായിരിക്കും.
0: ഓക്കെ, ആയിഷ മേലേദിൽ.
1: 13 വിജയികൾ ഒരിക്കൽ കൂടി പറയുന്നു. അസ്മാബി
0: തെരഞ്ഞെടുക്കപ്പെട്ട
1: വിജയികളുടെ കൂട്ടം. അതെ, വിജയികളുടെ കൂട്ടത്തിൽ നിന്ന് സിസ്റ്റം തെരഞ്ഞെടുത്ത 13 പേര്.
0: എങ്കിലും ആൾക്കാർ ടെൻഷനിലാണ്.
1: അതെ,
0: ഇനി വിജയം കൂടി ആയിട്ടില്ല നിങ്ങൾ പറഞ്ഞാൽ.
1: ഇല്ല,
0: വിജയികളല്ല,
1: വിജയികളുടെ കൂട്ടത്തിൽ നിന്ന് സിസ്റ്റം എന്നുള്ള സദർസ്ഥാദ തെരഞ്ഞെടുത്ത 13 പേരെയാണ് വായിക്കുന്നത്. അസ്മാബി കെ പാലക്കാഴി, ഹബീബുള്ള കൊപ്പം, ഫാത്തിമ സുഹറ, മുഹമ്മദ് ഷാഫി വിളത്തൂർ, നബീസത്ത് കൊല്ലം അഞ്ചാലമൂട്, അമീർ ടി എടത്തനാട്ടുകര, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, നിസ മങ്കട, ബഷീരി അബു തലശ്ശേരി, റഷീദ പയ്യനാട്, അബ്ദുള്ള കെ എ ഇരിക്കൂർ, സെമിയ ഉളിയിൽ കണ്ണൂർ, ആയിഷ മേലേദിൽ. തെരഞ്ഞെടുത്ത വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. മറ്റെല്ലാ വിജയികൾക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ നേരുന്നു.
0: അറിയാം ഒരു നന്മ, നമ്മളിനി ഒരു നന്മയെക്കുറിച്ചുള്ള അറിവിലേക്ക് കടക്കുകയാണ്.

0: ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഭൂരിഭാഗം സമയവും ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാകാറുള്ളത്. അടുത്തെങ്ങും നിസ്കരിക്കാൻ ഇടവുമില്ല, പള്ളിയും ഇല്ല. ജോലി ചെയ്യുന്ന സ്ഥലം വൃത്തിഹീനവും ആയതിനാൽ എനിക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്.
1: അവിടെ നോക്കേണ്ടത് വൃത്തിഹീനമായ സ്ഥലം എന്ന് പറഞ്ഞത് എന്ത് വസ്തുക്കൾ കൊണ്ടാണ് വൃത്തിഹീനമായിട്ടുള്ളത്? നജസ്സുകൾ കൊണ്ടാണോ? എങ്കിൽ അവിടെ നമുക്ക് നിസ്കരിക്കാൻ നിൽക്കാൻ പറ്റില്ല. നജസ്സുകൾ കൊണ്ടല്ല അവിടെ പേപ്പറുകളും അതേപോലെ തന്നെ പൊടിയും അതേപോലെ തന്നെ മറ്റു വസ്തുക്കളുമൊക്കെയുണ്ട്. അത്ര ഒരു കാണാൻ സുഖകരമല്ലാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. സാധാരണ അതും നമ്മൾ വൃത്തിഹീനമായ സ്ഥലമാണ് എന്ന് തന്നെയാണല്ലോ പറയാറുള്ളത്. അതല്ലെങ്കിൽ വല്ല ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളോ മറ്റോ കാര്യങ്ങളോ ആണ് എങ്കിൽ ഇതൊന്നും നജസ്സല്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒരു സജ്ജാദ, നമസ്കരിക്കുന്ന പടം നമുക്ക് കയ്യിൽ കരുതിയാൽ മതി. ഒരു നമസ്കരിക്കാനുള്ള ഒരു പായയോ ടർക്കിയോ എന്തെങ്കിലുമൊന്ന് കയ്യിൽ കരുതി അവിടെ താഴത്തിട്ട് നമസ്കരിക്കാം. അതല്ലാതെ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഈ ഒരു കാരണം കൊണ്ട് ഇരുന്ന് നിസ്കരിക്കാനുള്ള ഒരു വകുപ്പുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നജസ് കൊണ്ടാണ് എങ്കിൽ നമ്മൾ നജസ്സുള്ള വസ്തുക്കളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജോലി ചെയ്യുന്നത് എങ്കിൽ, അത്തരമൊരു സ്ഥാപനത്തിലൊക്കെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് എങ്കിൽ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പുറത്തിറങ്ങുക. ആ നജസ്സുള്ള സ്ഥലത്തിൽ നിന്ന് പുറത്തിറങ്ങി, ഭൂമി വിശാലമാണല്ലോ, നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ തന്നെ നമസ്കരിക്കണമെന്നില്ലല്ലോ. നമ്മുടെ വരാന്തയിലേക്ക് ഇറങ്ങാം, അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാം. അവിടെ ഒരു നമസ്കരിക്കാനൊരു സ്ഥലം നമ്മൾ കണ്ടെത്തുകയും അവിടെ നിന്ന് നമസ്കരിക്കുകയും ചെയ്യുക എന്നല്ലാതെ നമ്മൾ, ഞാനിരിക്കുന്ന സ്ഥലം അത്ര ശുദ്ധിയുള്ള അത്ര വൃത്തിയുള്ള ഒരു സ്ഥലമല്ല, അവിടെ പൊടിയും ചളിയുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇരുന്ന് നിസ്കരിക്കുക കസേരയിൽ. കസേരയിൽ ആണെങ്കിൽ ശുദ്ധിയാണ്, ആ നിലക്ക് ഒരാൾക്ക് നമസ്കരിക്കാൻ പറ്റില്ല. മറിച്ച് അയാൾ നിന്ന് തന്നെയാണ് നമസ്കരിക്കേണ്ടുന്നത്. നജസ്സുകൊണ്ടല്ല ചുറ്റുപാടും വൃത്തിഹീനമായി കിടക്കുന്നത് എങ്കിൽ അവിടെ തന്നെ നമുക്കൊരു സജ്ജാദ വിരിച്ചുകൊണ്ട്, ഒരു പായ വിരിച്ചുകൊണ്ടോ നമസ്കരിക്കാവുന്നതാണ്, ഒരു ടർക്കി വിരിച്ചുകൊണ്ട് നമസ്കരിക്കാവുന്നതാണ്. ഇനി നജസ്സായ വസ്തുക്കൾ കൊണ്ടാണ്, നജസ്സുകൾ കൊണ്ടാണ് അവിടെ വൃത്തിഹീനമായിട്ടുള്ളത് എങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങി അതിൻ്റെ വരാന്തയിലോ അതല്ലെങ്കിൽ അതിൻ്റെ പുറത്തോ നമുക്ക് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കാവുന്നതാണ്. വല്ലാഹു ആലം.
2: മാഷാഅല്ലാ. ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന സ്ലോട്ടിനാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. ഹംസ മദിനിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഒരു ശരിക്കും നമസ്കരിക്കാൻ അടുത്തെങ്ങും വൃത്തിയുള്ള ഒരു സ്ഥലമില്ലാതെ വരുമ്പോൾ ഇരുന്ന് നിസ്കരിക്കാമോ എന്ന ഒരു ചോദ്യത്തോടാണ് ബഹുമാന്യനായ ഹംസ മദിനി പ്രതികരിച്ചത്. ശരിക്കും അദ്ദേഹം അതിൻ്റെ ഒരു വിശദീകരണം ഏറ്റവും ഹൃദ്യമായി നൽകുകയുണ്ടായി. പലപ്പോഴും ആളുകൾ വിട്ടുപോകുന്ന ഒരു സംഗതിയാണ് ഈ ഒരു ഉമ്മത്തിന് മറ്റു ഉമ്മത്തീങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു നൽകിയ ഒരു 5 അനുഗ്രഹങ്ങൾ ഹദീസിൽ നബി വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഭൂമി മുഴുവനും പള്ളികളെ നിസ്കരിക്കാനുള്ള സ്ഥലമാക്കി തന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഹദീസ് വായിച്ചത് ഓർക്കുകയാണ്. അപ്പോൾ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതൊരു ഭയമല്ല എന്നാണ്. നിസ്കാരത്തിന് സമയമായാൽ പിന്നെ അവൻ എവിടെയാണോ, യാത്രയിലാണോ, മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും നിസ്കരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ടല്ലോ, ശ്മശാനങ്ങൾ, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഈ ഖലാഉകൾ, വാഷ്റൂമുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒഴികെ മറ്റു സ്ഥലങ്ങൾ എവിടെയാണെങ്കിലും, അപ്പോൾ അവിടെ വൃത്തിഹീനമാണ് അവിടെ എന്ന് തോന്നുകയാണെങ്കിൽ ഒരു നമ്മുടെ കയ്യിലൊരു ചെറിയൊരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ടവലോ മതി നിസ്കരിക്കാൻ എന്നൊരു വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. ഇനി നജസ്സോ മറ്റോ ഉണ്ട് എന്നൊരു കാരണത്താൽ അയാൾക്ക് അവിടെ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റും എന്നുള്ളതൊരിക്കലും അതനുവദനീയമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെ അത് അവിടെ നിസ്കരിക്കാനുള്ള ഹക്കുമിൽ ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ളത് അവിടെ വരുന്നില്ല. ഇരുന്ന് നിസ്കരിക്കാനുള്ള ഹക്കും മറ്റൊന്നായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് വളരെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അനിവാര്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ അല്ലിജാബയിലൂടെ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. കാരണം നിസ്കാരത്തെ സംബന്ധിച്ച് കൃത്യമായൊരു ബോധ്യം ഉള്ള ആളുകൾ എപ്പോഴും എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ അവിടുത്തെ ഒരു സാഹചര്യവും വൃത്തിയും മറ്റുമൊക്കെ നോക്കിയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു വിശ്വാസം അക്കശക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ അല്ലിജാബ എന്നുള്ളൊരു പ്രോഗ്രാം എല്ലാവർക്കും ആ സമയത്ത് വളരെയധികം ഉപകാരപ്രദവുമാണ്. അല്ലിജാബ എല്ലാ ദിവസവും ഉച്ചക്ക് 2:10 വൈകുന്നേരം 7:15 നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. ഐ റിപ്പീറ്റ്, എല്ലാ ദിവസവും ഉച്ചക്ക് 2:10 വൈകുന്നേരം 7:15. കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ശനിയാഴ്ചയും രാത്രി 7:30 മുതൽ 8:30 വരെ നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള ലൈവ് അല്ലിജാബയും നടക്കുന്നുണ്ട്.
3: ഇപ്പം നിങ്ങളത് പറഞ്ഞപ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത്. പക്ഷെ നമ്മൾ ശ്രോതാക്കളെ ഭയന്നിട്ട് ഞാൻ ആ കഥ പറയുന്നില്ല.
2: കഥ ആഗ്രഹമുള്ള ശ്രോതാക്കളുണ്ട്,
3: മാത്രമല്ല നമ്മൾ ഈ കഥയില്ലാത്തവരുടെ കഥ ചില ആൾക്കാരെ കണ്ട് ദഹിക്കടില്ലാതെ പറഞ്ഞില്ലേ. ശരി, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ജമീല വി കെ പൂനൂർ, ഇന്നത്തെ എല്ലാ പരിപാടികളും വളരെ ഉപകാരപ്പെട്ടതായിരുന്നു, അൽഹംദുലില്ലാഹ് എന്ന കമൻറ്റ് നടത്തിയിട്ടുണ്ട് സഫിയ കെ തിരുരങ്ങാടി. അസ്സലാമു അലൈക്കും. സഫിയ എടപ്പാൾ, അവർക്ക് എന്താണ് പറ്റിയത്? അവർ കയ്യിനെന്തോ പറ്റി എന്നൊരു കമൻറ്റ് നടത്തിയിരുന്നു. ഇൻഷാല്ലാഹ് പിന്നെ നമ്മൾ ദുആ ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ വഴിവിളക്ക് ഖുർആൻ സ്റ്റാറ്റസ് കൂടി എല്ലാം സ്റ്റാറ്റസ് വെക്കാറുണ്ട് അൽഹംദുലില്ലാഹ് എന്ന് സഫിയ കെ തുരങ്ങാട്. സീനത്ത് പാലക്കാട്, ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന കമൻറ്റ് നടത്തിയിട്ടുണ്ട്. റുക്സാന ബാലിശ്ശേരി സലാം പറഞ്ഞിട്ടുണ്ട്, വളരെ വേഗത്തിൽ തന്നെ ആൻസർ അയച്ചു, സിസ്റ്റം കനിഞ്ഞിട്ടില്ല.
2: അല്ലിജാബയിലേക്കൊരു ചോദ്യം കൈമാറേണ്ടതുണ്ട്. ദുബായിൽ നിന്ന് അബു നഹമ അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇൻഷാ നിങ്ങൾ ആ ചോദ്യം ഒന്നുകൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് ആ ചോദ്യം അതിൻ്റെ ഓപ്ഷൻ എന്നുള്ളിടത്ത് അല്ലിജാബ എന്നാക്കി മാറ്റിയാൽ അത് ഡയറക്റ്റ് അല്ലിജാബയിലേക്ക് ചൊല്ലും. നിങ്ങൾക്ക് അവിടെ ഇൻഷാല്ല ഉത്തരം ലഭ്യമാണ്.
3: റുഷ്ദ കാളികാവ്, എൻ്റെ ഉത്തരം ശരിയാണ്, വിജയികൾക്ക് ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ കെ അഷ്റഫ് പത്തപ്പിരിയ, ഞാനിന്ന് ഉത്തരം എഴുതാത്തത് കൊണ്ടായിരിക്കും എൻ്റെ പേരും വന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ബർക്കത്ത് പോരെ ഇൻഷാല്ല. സഫിയ എടപ്പാൾ, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സീനത്ത് പാലക്കാട്, ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ കൂടെയുള്ളത് ജസീല തൈലക്കടവ്, കഥ പറഞ്ഞില്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കഥ പറയൂ ലൈക്ക് വീട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കഥ പറഞ്ഞാൽ ഇനിയിപ്പോൾ മിക്കവാറും ഇനി ഞങ്ങൾ രണ്ടുപേരും ആങ്കറിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യും കഥ വേണ്ട എന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ലാഹ് അന്നത്തെ കഥകൾ ഇതോടുകൂടി അവസാനിച്ചു എന്ന് പറഞ്ഞില്ലേ.
2: അല്ല, നിങ്ങൾ പറഞ്ഞോളിയും
3: ഇനി കഥ വേണ്ട.
2: ശ്രോതാക്കളിൽ ഒന്നിലധികം ആളുകൾ കഥ ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്.
3: സക്കീന വിട്ടുപാറ, കഥകളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു, കേൾക്കാൻ നല്ല ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട് എന്നൊരു കമൻറ്റ്. നിങ്ങൾ
2: കഥ പറയരുത്, അല്ല കഥ പറയാതിരിക്കരുത് കേട്ടോ എന്നാണ് മറ്റൊരു ശ്രോതാവ് പറയുന്നത്.
3: തീർച്ചയായും. അപ്പോൾ മറ്റൊന്നുമില്ല, പണ്ട് പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് പിന്നെ ഈ ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലോ, അപ്പോൾ അയാൾക്ക് ഭയങ്കര തീറ്റപ്രിയനാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഈ ഒരു കഥ. അപ്പോൾ പറഞ്ഞങ്ങൾ പിന്നെ ഈ ഹസ്ന കുറ്റിയാടി പറഞ്ഞിട്ട് കഥ പറയണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. അതായത് നിങ്ങൾ പിന്നെ 2 ചപ്പാത്തി, അപ്പോൾ പിന്നെ അതിലൊരല്പം കറി, അങ്ങനെ ഓരോ നേരത്തിനും 3 നേരത്തിനും ഭക്ഷണം നിശ്ചയിച്ചു. നിങ്ങൾ 2 ചപ്പാത്തി രാവിലെ, മറ്റേന് കഴിഞ്ഞതിന് ശേഷം 2 ആപ്പിൾ ഫ്രൂട്ട് ഉച്ചക്ക് ശേഷം നിങ്ങൾ 2 ഉച്ചക്ക് നിങ്ങൾ ഭക്ഷണം, 2 ആപ്പിളിൻ്റെ ഇത്. രാത്രി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരല്പം വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വിദ്വാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ഭാര്യയെ പുറത്തെടുത്തിട്ട് ഇയാൾ മാത്രം ഉള്ളിൽ ചെന്നിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടർ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കുറിപ്പടി അത് ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ പിന്നെ ഏതിൽ നിന്നാണ് വന്ന് എനിക്ക് ആ കഥ ഓർമ്മ വന്നതെന്നുള്ളത് എനിക്ക് പണ്ട് കറക്റ്റായിട്ട് നമ്മളെ സംസാരത്തിന് ഓർമ്മ വരുന്നില്ല. ആ കഥ മാത്രമേ മനസ്സിൽ വന്നുള്ളൂ. അതായത് പിന്നെ ഇയാൾ ചോദിച്ചു എന്നുള്ളതാണ്, നമ്മൾ ഭക്ഷണത്തിന് മുമ്പാണോ നിങ്ങൾ പറഞ്ഞത്, ഭക്ഷണത്തിന് ശേഷമാണോ ഈ പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ ഇത് ഏതെന്നാണോ ഒരിലേക്ക് ഞാൻ കണക്ട് ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അത് കണക്ട് ചെയ്യേണ്ട ഭാഗം മറന്നുപോയി എന്നാണ് അതുമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാല്ലാ പിന്നെ ശാമില ശംസുദ്ദീൻ വയൽക്കാർ ഇപ്പം തന്നെ ചോദിച്ചിട്ടുണ്ടോ, അവരൊക്കെ അത് കേട്ടിട്ടുള്ളതാണ്, ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ എന്ന് നമ്മൾ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്.
2: സാജിദ ഷംസു കാസർഗോഡ്, എൻ്റെ മോളെ എക്സാം എഴുതാൻ വേണ്ടി ഹരിയാനയിൽ പോയിരുന്നു. 2 ദിവസം ട്രെയിൻ യാത്ര ആയിരുന്നു. അപ്പോൾ അവളുടെ കൂടെയുള്ള കുട്ടികൾ ട്രെയിനിൽ നിന്നും നിസ്കരിച്ചിട്ട് പറയുകയാണ് ഇനി ഈ നിസ്കാരമൊക്കെ റൂമിൽ പോയി മാറ്റി നിസ്കരിക്കണമെന്ന്. അവരൊക്കെ റൂമിൽ പോയി വീണ്ടും നിസ്കരിക്കുന്നുണ്ടായിരുന്നു എന്ന് മോൾ പറഞ്ഞു എന്നൊരു സംശയമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇൻഷാല്ലാ അതിൻ്റെ ഒരു മറുപടി വ്യക്തമാവണമെങ്കിൽ നമുക്ക് അലി ജാബിലേക്ക് അത് കൈമാറാം.
3: പിന്നെ മാത്രമല്ല ഇപ്പം നമ്മൾ ഈ നിസ്കരിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ സലഫികൾക്ക് അങ്ങനെ ഉള്ളൂ. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ജമ്മു കസർ എന്ന് പറയുന്ന ഒന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ നിസ്കരിച്ച നിസ്കാരം തന്നെ ശരിയാവില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോ പിന്നെ ഇപ്പൊ നമുക്ക്
2: പറയണം ആ
3: കണക്ഷൻ കിട്ടി എന്നാന്നുള്ളത്. ആ കണക്ഷൻ കിട്ടി, പക്ഷെ ഇനിയിപ്പോ നമുക്ക് സമയമില്ല. ഇൻഷാല്ലാ കഥ രസകരമായ കഥ ഏതായാലും എപ്പോഴും കേൾക്കാൻ ആർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇൻഷാല്ലാ ഒരുപാട് ശ്രോതാക്കൾ നമുക്ക് വളരെ മോട്ടിവേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളുടെ ഒരു മോർണിംഗ് ലൈവിന് കൂടി നമ്മളുടെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ അറ്റൻഷൻ നമുക്ക് വന്നു കഴിഞ്ഞു. എന്തായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഒരുപാട് കളികളും ചിരികളും അതേപോലെ തന്നെ തമാശകളും ഗൗരവങ്ങൾ പിന്നെ ഉള്ള പാഠങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു 2 മണിക്കൂർ സമയം നമ്മളിൽ നിന്ന് പോയത് തന്നെ നമുക്ക് അറിഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും ഇതേപോലെ ഒരുപാട് അറിവുകൾ നൽകുന്ന പ്രോഗ്രാമുകളുമായി ഇനിയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. ഇൻഷാല്ലാ നാഥൻ അതിന് തുണക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ കൂടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് പിന്നെ അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് മറ്റൊരവസരത്തിൽ ഒരുമിച്ചിരിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി മോർണിംഗ് വൈബ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് ഇവിടെ അവസാനിച്ചു. ഇനി പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ ബണ്ടൂർ,
1: ഞാൻ അനൂസ് മഞ്ചേരി.
0: ഇന്നത്തെ വൈബ്സിൽ എന്നത്തെയും പോലെ തന്നെ ഇന്നും ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.
1: നിർഭയത്വത്തിനുള്ള വഴികൾ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു സലീം സുല്ലമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നാടുകളിൽ, നമ്മുടെ രാജ്യത്ത് നിർഭയത്വം ലഭിക്കുവാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളിലൂടെ നമുക്ക് പകർന്നു തരുന്നുണ്ട്. രാജ്യത്തിൻ്റെ നിർഭയത്വം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിർഭയത്വം ആഗ്രഹിക്കുന്ന ഏവർക്കും, പ്രത്യേകിച്ചും സത്യവിശ്വാസികളായ ആളുകൾക്കും ഈ ഒരു കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്നതുകൊണ്ട് അതിലേക്ക് ചില സൂചനകൾ നൽകുവാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയും, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ശിക്ഷ അതികഠിനമാണ്. ഈ ഒരു ആയത്ത് പ്രത്യക്ഷത്തിൽ ഇവിടെ ഒരു നിർഭയത്വമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. എങ്കിൽ പോലും ഇവിടെ പറയുന്നത് എന്താണ്? അല്ലാഹു നമുക്ക് നൽകിയ കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, അല്ലാഹു നമുക്ക് നൽകിയ ഏത് വിഷയങ്ങളാണെങ്കിലും, ആരോഗ്യമാണെങ്കിലും, നമ്മുടെ നാട്ടിൻ്റെ നിർഭയത്വമാണെങ്കിലും, സാമ്പത്തികമായ അഭിവൃദ്ധിയാണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും, അവിടെ ഒരു നന്ദിയുള്ള ഒരു മനസ്സ്, നന്ദിയോടുകൂടി നമ്മളതിനെ അനുസ്മരിച്ച് നന്ദി കാണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ ആ ഒരു അവസ്ഥ അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും, അല്ലാഹു നമുക്കതിൽ വർദ്ധനവ് നൽകുമെന്നുള്ളത് തന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ അതിന് ധിക്കാരികളായി നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ യുബദ്ദിൽ നിഅമത്തുല്ലാഹി മിൻ ബഅദി മാ ജാഅതുഹു ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അല്ലാഹുവിൻ്റെ നിഅമത്തുകളെ ആരെങ്കിലും മാറ്റുകയാണെങ്കിൽ, നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേട് കാണിച്ച് അതിനെ, ആ നിഅമത്തിനെ പാഴാക്കുകയാണെങ്കിൽ, തീർച്ചയായും അല്ലാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഒരു രാജ്യത്തെ അല്ലാഹു ഉദാഹരണമായി എടുത്ത് പറഞ്ഞുകൊണ്ട് ഇക്കാര്യം ഒന്നുകൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. സൂറത്ത് നഹലിലെ 112-ാമത്തെ ആയത്തിൽ, വളറബല്ലാഹു മതലൻ ഖറിയതൻ കാനത്ത് ആമിന കാനത്ത് ആമിനതൻ മുത്മഇന്ന യാതിഹ റിസ്ഖുഹ റഗദൻ മിൻ കുല്ലി മകാൻ فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. അല്ലാഹു ഒരു രാജ്യത്തെ ഉദാഹരിക്കുകയാണ്. നിർഭയത്വമുള്ള, സമാധാനത്തോടു കൂടിയുള്ള ഒരു നാടായിരുന്നു അത്. അതിൻ്റെ റിസ്ക്, അതിലേക്കുള്ള ഭക്ഷ്യവിഭവങ്ങൾ അവിടേക്ക് സുഭിക്ഷമായി എല്ലായിടങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവർ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദികേട് കാണിച്ചു. അല്ലാഹു തന്ന അനുഗ്രഹമാണ് എന്ന് ഓർക്കാതെ അതിന് ധിക്കാരികളായി മാറി നന്ദികേടിൻ്റെ ഒരു സ്വഭാവം ആ രാജ്യക്കാർ വെച്ച് പുലർത്തിയപ്പോൾ, ഫഅദാഖഹല്ലാഹു ലിബാസൽ ജുഅ്, അല്ലാഹു ആ നാടിനെ വിശപ്പിൻ്റെയും പേടിയുടെയും വസ്ത്രത്തെ അല്ലാഹു അവരെ രുചിപ്പിച്ചു. ബിമാ കാനു യസ്നാഉൻ, അവർ പ്രവർത്തിച്ചത് കാരണത്താൽ. നോക്കൂ, നിങ്ങൾ എത്ര വ്യക്തമാണ് ഈ ആയത്ത്. ഒരു രാജ്യനിവാസികൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹത്തെ, ആ നിർഭയത്വത്തെ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേടോടുകൂടി അതിനെ സമീപിച്ചപ്പോൾ അള്ളാഹു അവർക്ക് വിശപ്പിൻ്റെയും പേടിയുടെയും വസ്ത്രം അവരെ രുചിപ്പിച്ചു. തീർച്ചയായും ഈ വചനം നമുക്ക് നൽകുന്നത് അള്ള നൽകിയ നല്ല ഒരു സാഹചര്യങ്ങളെ നമ്മൾ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് കൂടുതൽ ശുക്രോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുവാൻ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ്. അവിടെ ആ രാജ്യത്ത് നിർഭയത്വം കൂടുതൽ കടന്നു വരാനത് കാരണമായിത്തീരും. സൂറത്ത് നൂറിലെ 55-ാമത്തെ ആയത്ത്, അള്ളാഹു ഒരു ഓഫർ നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം وَلَيُمَكِّنَنَّ لَهُمْ دِينَهُمُ الَّذِي ارْتَضَىٰ لَهُمْ وَلَيُبَدِّلَنَّهُمْ مِنْ بَعْدِ خَوْفِهِمْ أَمْنًا يَعْبُدُونَنِي لَا يُشْرِكُونَ بِي شَيْئًا وَمَنْ كَفَرَ بَعْدَ ذَٰلِكَ فَأُولَٰئِكَ هُمُ الْفَاسِقُونَ الله വിശ്വാസികൾക്ക്, നിങ്ങളിലുള്ള വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു വാഗ്ദാനം നൽകുകയാണ്, ഭൂമിയിൽ അവൻ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകും. ഭൂമിയിൽ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകും, അധികാരം നൽകി, ഭരണം നൽകി, സ്വാധീനം നൽകി, ആ രൂപത്തിൽ പ്രാതിനിധ്യം നൽകും നിങ്ങളുടെ മുമ്പുള്ളവരായ ആളുകൾക്ക് നൽകിയതുപോലെ. വലയുമക്കിനന്നലഹും ദീനഹുമില്ലതിർത്തലാലഹും, അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ട് കൊടുത്ത ദീനിന് സ്വാധീനം നൽകും, മതത്തിന് സ്വാധീനം നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, പേടിക്ക് ശേഷം ഒരു നിർഭയത്വത്തെ അള്ളാഹു പകരമാക്കി നൽകുകയും ചെയ്യും. യഅബുദൂനനി, അവർ എനിക്ക് ഇബാദത്തെടുക്കും. അഥവാ ഈ രൂപത്തിലൂടെ അള്ളാഹു ഓഫർ നൽകുന്നത് ആർക്കാണ്? എന്നെ അവർ ഇബാദത്തെടുക്കുന്ന, എന്നിൽ പങ്കു ചേർക്കാത്ത ആളുകൾക്കാണ്. അപ്പോൾ കൃത്യമാണ്, ഇവിടെ ഒരു നാട്ടിൽ അവർക്ക് സ്വാധീനമുണ്ടാവാൻ, മതത്തിന് സ്വാധീനമുണ്ടാവാൻ, നിർഭയത്വമുണ്ടായിത്തീരാൻ കാരണമായി അള്ളാഹു പറയുന്നത് അള്ളാഹുവിന് ഇബാദത്തെടുത്തുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത രൂപത്തിലൂടെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് നിർഭയത്വത്തിന് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, വമാലം തഹ്കും അഇമ്മത്തുഹും ബികിതാബില്ലാഹി വയതഖയ്യറു മിമാ അൻസലല്ലാഹു ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും. അവരുടെ നേതാക്കന്മാർ കിതാബ് കൊണ്ട്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കൊണ്ട് അള്ളാഹു അവരിലേക്ക് ഇറക്കിയതിനെ തെരഞ്ഞെടുത്തുകൊണ്ടും അവർ വിധി കൽപ്പിക്കാത്ത കാലത്തോളം അള്ളാഹു അവർക്കിടയിൽ ബഅസിനെ, അഥവാ അവർക്കിടയിൽ അള്ളാഹു പരീക്ഷണങ്ങളെ, ശിക്ഷയെ ഇറക്കുക തന്നെ ചെയ്യും. ഇതാണ് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അള്ളാഹു ഇറക്കിയ നിയമങ്ങൾ, ഒരു കൊല നടത്തിയ ഒരു വ്യക്തിയെ തിരിച്ചു കൊല ചെയ്യുക എന്നതും, വിവാഹിതരായിരിക്കെ വ്യഭിചരിക്കുന്ന ഒരാളെ അവരെ എറിഞ്ഞുകൊല്ലുക തുടങ്ങിയ, മോഷണം നടത്തിയ ആളുകളുടെ കൈ വെട്ടുക തുടങ്ങിയ പ്രതിക്രിയകൾ, അത് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ ആ നാട്ടിലത് നിർഭയത്വത്തിന് കാരണമായി തീരുന്ന ഒന്നാണ് എന്നർത്ഥം. അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് എങ്കിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ, ശിക്ഷകൾ ഇറങ്ങാതിരിക്കുവാൻ, അഥവാ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ തടയുവാൻ, ശിക്ഷകളെ തടയുവാൻ അത് കാരണമായിത്തീരും. ഒരു ചരിത്രം എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇക്കാര്യം പറയുന്നത്. ശനിയാഴ്ച ദിവസം മത്സ്യം പിടിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ബനു ഇസ്രായേലരെ ദുഷിച്ചവരായ ആളുകളോട് അല്ല വിലക്കിയതാണെന്ന് മത്സ്യത്തെ പിടിക്കാൻ പാടില്ല എന്ന്. പക്ഷേ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി ഒഴുകി വരുന്ന, നീന്തി വരുന്ന ഒരവസ്ഥ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയെ മറന്നുകൊണ്ട് അവർ അത് പിടിക്കുവാൻ വേണ്ടി പോകുമ്പോൾ ഒരുപറ്റം ആളുകൾ അരുത് എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ മൂന്നാമതൊരു ടീം വന്നുകൊണ്ട് അവർ എന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ, നിങ്ങൾക്കെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ആ വിഭാഗത്തെയാണ്, അഥവാ അള്ളാഹുവിനെ ധിക്കരിച്ച ആ വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുരങ്ങുകളാക്കി മാറ്റിയെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ ചരിത്രം പറയുന്നിടത്ത് കാണാൻ കഴിയും, ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി അൻജൈനല്ലദീന യൻഹൗന അനിസ്സു, അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ട കാര്യങ്ങളെ അവർ മറന്നപ്പോൾ തിന്മ വിരോധിച്ചവരായ ആളെ നാം രക്ഷപ്പെടുത്തി. തിന്മ വിരോധിച്ചവരായ ആ വിഭാഗത്തെ നാം രക്ഷപ്പെടുത്തി എന്നാണ്. അക്രമകാരികളായ ആളുകൾക്ക് അല്ലാഹു കഠിനമായ ശിക്ഷ നൽകുകയും ചെയ്തു. ഇവിടെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ആ ഒരു പ്രക്രിയ നടത്തിയ ആളുകളെ അല്ലാഹു സഹായിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന് നിർഭയത്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ മാസപ്പിറവി കാണുന്ന സന്ദർഭത്തിൽ പോലും നമ്മൾ പറയുന്നത് എന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹുമ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ, അല്ലാഹുവെ അതിനെ ഞങ്ങളുടെ മേൽ നീ സമാധാനത്തോടെ അതുപോലെ തന്നെ ഈമാനോടുകൂടിയുള്ള ഒരു അവസ്ഥയിലാക്കണേ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മാസം കാലം മുഴുവനും ഞങ്ങൾക്ക് നിർഭയത്വവും സമാധാനവും നൽകണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മാസത്തിലേക്ക്, മാസപ്പിറവി കാണുക ആ സമയത്ത് നമ്മൾ ഹിലാലിനെ നോക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനയിലും നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ശരീരത്തിലും കുടുംബത്തിലും ഒക്കെ ഒരു സുഖവും സൗഖ്യവും അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. അല്ലാഹുമിന്നി അസ്അലുക്കൽ ആഫിയ ഫി ദുനിയാ വല്ലാഖിറ, അല്ലാഹുമിന്നി അസ്അലുക്കൽ അഫ്വ വല്ലാഫിയത ഫി ദീനി വദുനിയായ വഹലി വമാലി, അല്ലാഹുമസ്തുർ ഔറാത്തി വആമിൻ റൗആത്തി, വആമിൻ റൗആത്തി. ഞാൻ ഭയപ്പെടുന്ന, ഭീതിയോടുകൂടി നോക്കിക്കാണുന്ന കാര്യങ്ങളിൽ നിന്നും അല്ലാഹുവെ എനിക്ക് നീ നിർഭയത്വം നൽകണമേ. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിൽ. അതുപോലെ തന്നെ അല്ലാഹുവിനെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലമത്രയും അല്ലാഹുവിൻ്റെ ഒരു സംരക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ, അല്ലാഹുവാണ് ഏറ്റവും നല്ല സംരക്ഷകൻ, അവൻ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നല്ല പോലെ കരുണ കാണിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ കൽപ്പനകളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ. അങ്ങനെയുള്ളൊരവസ്ഥയിലൂടെ പോകുമ്പോൾ പ്രതിസന്ധികളിൽ അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും. സാറ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യാത്രക്കിടയിൽ ഒരു ദുഷ്ടനായ രാജാവ് അവരെ കയറി അവരെ പീഡിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ വ്യക്തി ദുഷിച്ചവനായ രാജാവ് സാറയെ റളിയല്ലാഹു അൻഹയെ ഉപദ്രവിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചരിത്രത്തിൽ കാണാൻ കഴിയും, ഫഖാമ ഇലൈഹ, അയാൾ സാറയെ സമീപിച്ചു, ഫഖാമത്, എന്നാൽ സാറ എഴുന്നേറ്റ് തതവല്ലഉ വതുസല്ലി, നിസ്കരിക്കുകയും നോമ്പ് വളു എടുക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നി ആമൻതു ബിക വ ബിറസൂലിക വ അഹ്സൻതു ഫർജി ഇല്ലാ അലാ സൗജി ഫലാ തുസല്ലിത് അലയ്യൽ കാഫിർ, അല്ലാഹു നിനക്കറിയാമെങ്കിൽ ഞാൻ നിന്നിൽ വിശ്വസിക്കുകയും നിൻ്റെ റസൂലിൽ വിശ്വസിക്കുകയും എൻ്റെ ലൈംഗിക അവയവത്തെ എൻ്റെ ഭർത്താവിന് വേണ്ടിയല്ലാതെ ഞാൻ കാഴ്ചവെക്കുകയും ചെയ്തിട്ടില്ല എന്ന് നീ അറിയുന്നുവെങ്കിൽ ഈ കാഫിറിന് എൻ്റെ മേൽ നീ അധികാരം നൽകരുതേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയുടെ ഫലമായി സാറയെ ആ രാജാവിന് സമീപിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അപസ്മാരം കണക്കെ ശരീരം വിറയുകയും ഒരു പ്രത്യേകമായൊരവസ്ഥ അദ്ദേഹത്തെ ബാധിക്കുകയും അവസാന നിമിഷം സാറയോട് എനിക്ക് വേണ്ടി അലുറുക്കി, ഞാൻ നിന്നെ ഉപദ്രവിക്കൂല, നീ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യേ എന്ന് പറയുകയും അങ്ങനെ ആ ഒരു ഹാജറയുടെ പ്രാർത്ഥനയുടെ ഭാഗമായി അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല സാറക്ക് ഹാജറ എന്ന് പറയുന്ന അടിമപ്പെണ്ണിനെ സമ്മാനിക്കുകയും ഹാജറയിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ അവരെ ഭാര്യയായി സ്വീകരിച്ച് ആ ഹാജറയിലൂടെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന സന്താനം അഥവാ ഒരു പ്രവാചകൻ വീണ്ടും കടന്നു വരികയും അതിലൂടെ പിന്നീട് സാറയിലൂടെ ഇസ്ഹാക്കിനെയും അല്ലാഹു സമ്മാനിച്ചു എന്നതാണ് ഈ ചരിത്രം നമുക്ക് നൽകുന്നത്. അല്ലാഹുവിനെ കാത്ത് സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിർഭയത്വം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ അല്ലാഹുവിനോട് നിർഭയത്വത്തിന് വേണ്ടിയും സുഖത്തിനും സൗഖ്യത്തിനും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക്, നമ്മുടെ രാജ്യത്ത് നമുക്ക് നിർഭയത്വം നേടിയെടുക്കുവാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമായിരുന്നു. നിർഭയത്വത്തിനുള്ള വഴികൾ എന്ന വിഷയത്തിൽ ബഹുമാന്യ പണ്ഡിതൻ സലീം സുല്ലമിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി പീസ് റേഡിയോ സ്വരം.

0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് നല്ലൊരു ഇമ്പമാർന്ന പാട്ടായിരുന്നു.
1: ഇനി പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പ്രഥമ ശുശ്രൂഷ എന്ന വിഷയത്തിലാണ് നാം കേൾക്കുന്നത്. നമുക്ക് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയനാണ്. അദ്ദേഹത്തെ പീസ് റേഡിയോയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണ വീട്ടിലും മറ്റ് ജോലിസ്ഥലത്തുമൊക്കെയായി അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പല അപകടങ്ങളും രോഗങ്ങളും മറ്റും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു സാധാരണക്കാരൻ അവിടെ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്, എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ നമുക്ക് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ?
3: വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഒരാൾ പെട്ടെന്ന് പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ രോഗബാധിതനാവുകയോ അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പായി യുക്തിയും പരിചയവും കൈമുതലാക്കിക്കൊണ്ട് കയ്യെത്താവുന്ന ദൂരത്തിൽ കിട്ടാവുന്ന സാധന സൗകര്യങ്ങൾ ഉപയോഗിച്ച് നൽകുന്ന ഒരു ശുശ്രൂഷയാണ് പ്രഥമ ശുശ്രൂഷ. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് അപകടം നടക്കുമ്പോൾ പലപ്പോഴും ഡോക്ടർമാരോ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ട്രെയിനിങ് ലഭിച്ച ആളുകളോ അപകടസ്ഥലത്തുണ്ടായിക്കൊള്ളണമെന്നില്ല. സാധാരണക്കാരനായ ആളുകളാണ് സാധാരണ അപകടസ്ഥലത്തുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നത് വരേക്ക് രോഗിയുടെ ഗുരുതരാവസ്ഥ കുറക്കുന്നതിനും വേദന കുറക്കുന്നതിനും ഉതകുന്ന തരത്തിലുള്ള ഒരു ചികിത്സയാണ് അവിടെ ലഭ്യമാക്കേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെന്ന് പറയുമ്പോൾ അപകട സ്ഥലത്ത് നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീക്കൽ, ഉദാഹരണത്തിന് വാഹനത്തിൻ്റെ അടിയിൽ നിന്ന് അല്ലെങ്കിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മുങ്ങി കിടക്കുന്ന ആളുകളെ ആ വെള്ളത്തിൽ നിന്ന് മാറ്റുക, അതേപോലെ തന്നെ ആവശ്യമായ പുനരുജ്ജീവ പ്രക്രിയ ചെയ്യുക, അതേപോലെ തന്നെ രക്തസ്രാവം കുറക്കുക, കൈകാലുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒടിവിന് താങ്ങു കൊടുക്കുക, അതേപോലെ കൊണ്ടുപോകുന്ന അവസരത്തിലും ചിലപ്പോൾ ആവശ്യം വരികയാണെങ്കിൽ പുനരുജ്ജീവ പ്രക്രിയ നൽകുക. ഇതെല്ലാം അവരുടെ ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ടതാണ്. ഇവിടെ സാധാരണക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചെറിയ പരിശീലനമുണ്ടെങ്കിൽ മാത്രമേ, സാധാരണ പറയാറുണ്ട് ബുദ്ധിക്ക് അറിയുന്നത് മാത്രമേ കൈകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു പരിശീലനം ഇത്തരം കാര്യങ്ങൾക്ക് അത്യാവശ്യമാണ്. അത് അടുത്തുള്ള സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ അതിന് ഒരു സമയം കണ്ടെത്തി അതിൽ പരിശീലനം നേടേണ്ടതാണ്. അതേപോലെ തന്നെ പരിമിതികൾ അറിഞ്ഞുകൊണ്ട് ഉള്ളതുകൊണ്ട് ശുശ്രൂഷിക്കാനുള്ള ഒരു യുക്തിയാണ് പലപ്പോഴും ഇതിന്റെ പിന്നിലുള്ളത്. അതേപോലെ മാനസികമായി ഒരു കാരുണ്യത്തിന്റെ മനസ്ഥിതി ഇല്ലാത്ത ആളുകൾ പൊതുവെ കുറവാണല്ലോ. അതേപോലെ തന്നെ പരിശീലനവും യുക്തിയും കൊണ്ട് നമുക്ക് ആത്മവിശ്വാസം നേടാവുന്നതുമാണ്. ജനക്കൂട്ടത്തെ നിയന്ത്രിച്ച് യുക്തിസഹജമായ ഒരു പ്രഥമ ശുശ്രൂഷ നൽകുവാനുള്ള നേതൃത്വം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ആ സാഹചര്യം ശാന്തമായി വിലയിരുത്തുകയും, നമ്മൾ പെട്ടെന്ന് ബേജാറാകാനോ അതിന് പെട്ടെന്ന് വികാര പ്രക്ഷുബ്ധമാകാനോ പാടില്ല. ശാന്തമായി ആ സാഹചര്യം പെട്ടെന്ന് വിലയിരുത്തേണ്ടതാണ്. അപകടത്തിൽപ്പെട്ടയാളെയെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം തന്നെ സ്വയം രക്ഷ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപകടത്തിൽപ്പെട്ട എല്ലാവരുടെയും സ്ഥിതി നമ്മൾ വിലയിരുത്തുക. അപകടത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്യുക.
2: താങ്കളുടെ സംസാരത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നയാൾ സ്വയം രക്ഷയുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിച്ചുവല്ലോ. എന്താണ് ഇക്കാര്യത്തിൽ ഒരു പ്രഥമ ശുശ്രൂഷ നൽകുന്ന ആളുകൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ? എന്തൊക്കെയാണ് താങ്കൾ സ്വയം രക്ഷ കൊണ്ട് ഉദ്ദേശിച്ചത്, ഒന്ന് വിശദീകരിക്കാമോ?
3: സ്വയം രക്ഷ ഉറപ്പുവരുത്തുന്ന സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മുറിവുകൾ മറ്റതും ഉണ്ടെങ്കിൽ രോഗിയുടെ രക്തം ഒരു കാരണവശാലും നമ്മുടെ മുറിവിൽ ആകാൻ പാടുള്ളതല്ല. അതിനുവേണ്ടി നാം എപ്പോഴും ഡിസ്പോസിബിൾ ഗ്ലൗവുകൾ കയ്യിൽ കരുതേണ്ടതാണ്. അതില്ലാത്ത സന്ദർഭങ്ങളിൽ ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും കയ്യിൽ ധരിക്കുന്നത് നന്നാവും. അതേപോലെ തന്നെ തുടർന്നും അവിടെ അപകടം സംഭവിക്കാനുള്ളൊരു സാധ്യത ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ രണ്ടുപേർ കത്തിക്കുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാൾ മറ്റയാളെ കുത്തിയതിന് ശേഷം അവിടെ അയാൾ ആ സ്ഥലം വിട്ടതിന് ശേഷം മാത്രമേ പ്രഥമ ശുശ്രൂഷ ആരംഭിക്കുകയുള്ളൂ. ആ കത്തിക്കൂത്ത് നടക്കുന്നതിന്റെ ഇടക്ക് കയറിയിട്ട് ഒരു പ്രഥമ ശുശ്രൂഷ അവിടെ പാടില്ല എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചില കെട്ടിടങ്ങൾ തകർന്നു വീണുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്തുകയും അത് ആ അപകടസ്ഥിതി നിയന്ത്രണ വിധേയമാകുകയും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ പ്രഥമ ശുശ്രൂഷയുടെ പേരിൽ ആ ബിൽഡിങ്ങിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെയാണ് തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിലും ആ തീ അണച്ചതിന് ശേഷം മാത്രമേ അവിടെ പ്രഥമ ശുശ്രൂഷകന് റോളുള്ളൂ. അതല്ലാതെ കത്തിപ്പിടിക്കുന്ന ആ വീടിനകത്തേക്കോ ബിൽഡിങ്ങിനകത്തേക്കോ കയറിയിട്ട് ഒരു പ്രഥമ ശുശ്രൂഷ നൽകേണ്ട കാര്യമില്ല. അതായത് ഈ പ്രഥമ ശുശ്രൂഷകൻ ആദ്യം സ്വയം രക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ്. അതേപോലെ തന്നെ സഹായത്തിന് നാം ആദ്യം തന്നെ വിളിക്കേണ്ടതാണ്. ഉദാഹരണമായി ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ അപകടത്തിന്റെ ഗുരുതരാവസ്ഥ നമുക്ക് കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടുകയും അതിലെത്ര പേരുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസിന് വിളിക്കേണ്ടതാണ്. അപ്പൊ രോഗികളുടെ എണ്ണം തിട്ടപ്പെടുത്തിയതിന് ശേഷം പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാം. എല്ലാ പരിശോധനയും പ്രഥമ ശുശ്രൂഷയും കഴിഞ്ഞതിന് ശേഷം നാം ആംബുലൻസിനെ വിളിച്ചാൽ അത്രയും സമയം നമുക്ക് ഒരു ഡിലേ വരും. അത് പിന്നീട് രോഗിയുടെ ആരോഗ്യത്തിന് സാരമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നാം സഹായത്തിന് വിളിക്കേണ്ടതാണ്. നമ്മൾ നാട്ടിലെ ആംബുലൻസിനോ പോലീസിന് ഏത് സഹായമാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ നമ്പർ ആ നാട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്പർ എപ്പോഴും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ നമ്പറിൽ വിളിച്ചിട്ട് ആംബുലൻസിന് നാം സഹായം ആവശ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ആംബുലൻസ് വരാനൊരു സാധാരണഗതിയിൽ ചെറിയൊരു ടൈം ഡിലേ ഉണ്ടാവും. ആ ഡിലേ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ നമ്മൾ അപകടം നടന്ന സ്ഥലത്തിനും സന്ദർഭത്തിനും അനുസരിച്ചുള്ള ഒരു ഡിലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ആ ഡിലേയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? രോഗിയെ ശുശ്രൂഷിക്കുകയും പ്രഥമ ശുശ്രൂഷകൻ എന്ന നിലക്ക് നമ്മൾ രോഗിയെ പരിചരിക്കുകയും ഇപ്പൊ പൊട്ടിയ കൈകാലുകൾ നേരെയാക്കുകയും അതേപോലെ തന്നെ ബ്ലീഡിംഗ് നിർത്താൻ വേണ്ടിയുള്ള ഡ്രസ്സിംഗ് കൊടുക്കുകയും അങ്ങനെ ചെയ്യുന്ന ആ സന്ദർഭം കൊണ്ട് ആ ഒരു സമയം കൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് ആംബുലൻസ് എത്തും. എത്തിയ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? രോഗിയെ കൊണ്ടുപോകുന്നതാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ പതിവുള്ളത് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉടനെ ആളുകൾ എന്ത് ചെയ്യും? അവിടെ വലിയ ബ്ലോക്ക് രൂപപ്പെടുകയും ആളുകൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും ഉടനെ കിട്ടുന്ന ഒരു ഓട്ടോറിക്ഷയിലാണ് സാധാരണ നമ്മുടെ നാട്ടിൽ രോഗിയെ പെട്ടെന്ന് എന്ത് ചെയ്യും? കയറ്റിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. അത് ഒരു നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഓട്ടോറിക്ഷയിൽ ഒരു നിലക്കും ഒരു രോഗിയെ നമുക്ക് കിടത്തിയിട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യമില്ല. ഓട്ടോറിക്ഷന്റെ ബാക്കത്തെ സീറ്റിൽ ഒരാളെ കിടത്താനുള്ള നീളമല്ല നിങ്ങൾക്കറിയാം. ഒന്നുകിൽ തല പുറത്തായിരിക്കും അല്ലെങ്കിൽ കാല് പുറത്തായിരിക്കും. കാലും തലയും കൂടി ഉള്ളിലാക്കുമ്പോൾ രോഗി വളഞ്ഞിരിക്കും. ഇത് ഒരു കാരണവശാലും അനുവദനീയമല്ല. കാരണം രോഗിയുടെ നട്ടെല്ലിന് പരിക്കുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആശുപത്രിയിലെത്തി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാര് നട്ടെല്ലിന് പരിക്കില്ല എന്ന് പറയുന്നത് വരെ പരിക്കുണ്ട് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നാം ചികിത്സിക്കേണ്ടതും ശുശ്രൂഷിക്കേണ്ടതും രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതുമെല്ലാം. അതുകൊണ്ട് ഓട്ടോറിക്ഷ പോലത്തെ വാഹനങ്ങളിൽ രോഗിയെ ഒരു നിലക്കും ട്രാഫിക് അപകടങ്ങളിൽ പെട്ട രോഗിയെ ഒരു നിലക്കും കൊണ്ടുപോകാൻ പാടില്ല. എന്നാൽ നേരെ മറിച്ച് കൈയിന്റെ വിരലിന് എന്തെങ്കിലും ചെറിയ പരിക്ക് പറ്റുകയോ ഇപ്പം നമ്മൾ കത്തി കൊണ്ട് വിരലിന്റെ അഗ്രഭാഗം മുറിഞ്ഞു പോവുകയോ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ പരിക്കിന് രോഗിയെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല. ഇത്രയും ഗുരുതരമായ ട്രാഫിക് അപകടങ്ങളിൽ പെട്ട ആളുകളെ നാം ഓട്ടോറിക്ഷ തുടങ്ങിയ കിടത്തി കൊണ്ടുപോകാൻ സംവിധാനമില്ലാത്ത വാഹനങ്ങളിൽ ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ല. പിന്നീട് ഈ അപകടത്തിൽ പെട്ട ആളുകളുടെ എണ്ണം നോക്കി നാം സഹായത്തിന് ആവശ്യപ്പെട്ടതിന് ശേഷം നാം രോഗികളുടെ അവസ്ഥ നിർണയിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞു, ഗുരുതരമായ രോഗം ആർക്കാണ് എന്നറിയാൻ ഏറ്റവും ലളിതമായ മാർഗം രോഗിയെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടോ, രോഗി പ്രതികരിക്കുന്നുണ്ടോ, അഥവാ രോഗിക്ക് ബോധമുണ്ടോ എന്ന് നാം നോക്കേണ്ടതാണ്. രോഗിക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുമല് പിടിച്ചു കുലുക്കി വിളിച്ചാൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഭാവമാറ്റമുണ്ടോ എന്ന് നാം നോക്കേണ്ടതാണ്. പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ രോഗിക്ക് ബോധമുണ്ട് എന്ന് മനസ്സിലായി. പ്രതികരണ ശേഷി ഇല്ലെങ്കിൽ, രോഗി പ്രതികരിക്കുന്നില്ല എങ്കിൽ അബോധാവസ്ഥയിലാണ് എന്നാണ് അതിനർത്ഥം. അബോധാവസ്ഥയിലാണെങ്കിൽ അവിടെ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ രോഗി മരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ രോഗിക്ക് ബോധമില്ല പക്ഷെ ജീവനുണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ് ഒരു പ്രഥമ ശുശ്രൂഷകൻ തിരിച്ചറിയുക? അത് ശ്വസനം നോക്കിയിട്ടാണ് സാധാരണ വളരെ ലളിതമായ രൂപത്തിൽ തന്നെ നമുക്ക് അദ്ദേഹത്തിന് ജീവനുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാം. അദ്ദേഹത്തിന്റെ നെഞ്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, അഥവാ അദ്ദേഹം ശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ അതിൽ നിന്നും അദ്ദേഹത്തിന് ജീവനുണ്ട് എന്ന് മനസ്സിലാകും. ബോധമില്ല ജീവനുണ്ട് എന്നാണെങ്കിൽ അദ്ദേഹം അബോധാവസ്ഥയിലാണ് എന്നാണ് അർത്ഥം. അദ്ദേഹത്തെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. ആംബുലൻസ് എത്തിയിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ നാം അദ്ദേഹത്തിന്റെ തല മുതൽ കാല് വരെ പരിശോധിക്കേണ്ടതാണ്. തല മുതൽ കാല് വരെ പരിശോധിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് ബ്ലീഡിംഗ് ഉള്ള വല്ല മുറിവുകളും ഉണ്ടോ. എന്തുകൊണ്ടെന്നാൽ ബ്ലീഡിംഗ് കാരണമാണ് കൂടുതൽ ആളുകളും അപകടത്തിൽപ്പെട്ട ആളുകൾ കൂടുതലായിട്ട് മരിക്കാനുള്ള സാധ്യത ബ്ലീഡിംഗ് കൊണ്ടാണ്. ബ്ലീഡിംഗ് രണ്ട് രൂപത്തിലാണ്. ഒന്ന് പ്രത്യക്ഷമായി നാം കാണുന്ന ബ്ലീഡിങ്ങും മറ്റേത് പരോക്ഷമായി ആന്തരികമായി ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും. ആന്തരികമായി ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ബ്ലീഡിങ് പലപ്പോഴും നാം മുഖവിലേക്ക് എടുക്കാറില്ല. അതാണ് കൂടുതൽ അപകട സാധ്യതയുള്ളത്. ഉദാഹരണത്തിന്, നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5-6 ലിറ്റർ ബ്ലഡാണ് ഉണ്ടാവുക. ഒരു തുടയെല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 1 ലിറ്ററോളം ബ്ലഡ് തുടയുടെ മസിലിൻ്റെ ഉള്ളിലേക്ക് നഷ്ടപ്പെടും. രക്തചംക്രമണ വ്യവസ്ഥയിൽ നിന്നും 1 ലിറ്റർ ബ്ലഡ് നഷ്ടം വരുന്നു. എന്നാൽ 2 തുടയും പൊട്ടിയ ആളുടെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും 2 ലിറ്ററോളം ബ്ലഡ് എന്ത് ചെയ്തു? 2 ലിറ്ററോളം ബ്ലഡ് രക്തചംക്രമണ വ്യവസ്ഥയിൽ നിന്നും നഷ്ടപ്പെട്ടു. അതായത് മസിലിൻ്റെ ഉള്ളിലേക്ക് പോയി. മസിലിൻ്റെ ഉള്ളിലേക്ക് പോയ ബ്ലഡ് കൊണ്ട് ആൾക്ക് ഉപകാരം കിട്ടുകയില്ല. അതേപോലെ തന്നെ മറ്റെല്ലുകൾ പൊട്ടുമ്പോൾ കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. എന്നാൽ ലിവറിനും സ്പ്ലീനിനൊക്കെ പരിക്ക് പറ്റിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം മനുഷ്യ ശരീരത്തിലുള്ള 5 ലിറ്ററോളം ബ്ലഡും നഷ്ടപ്പെടാൻ മാത്രം വലുതാണ് നമ്മുടെ വയറ്. 5 ലിറ്റർ ബ്ലഡും വയറ്റിനുള്ളിലേക്ക് നഷ്ടപ്പെടുകയും പുറമേക്ക് ഒന്നും തന്നെ ഒരു ചെറിയ പോറൽ പോലും ഏറ്റിട്ടുണ്ടാവില്ല. പല ആളുകളും മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മൃതദേഹങ്ങൾ പരിചരിക്കുന്ന ആളുകൾ സാധാരണ പറയാറുണ്ട്, ഒരു ചെറിയ മുറിവ് പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിലില്ല. എന്താണ് അതിന്റെ അർത്ഥം? അദ്ദേഹത്തിന്റെ പുറത്തേക്കൊരു പരിക്കുമില്ലെങ്കിലും ആന്തരികമായി ശക്തമായ പരിക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ലിവറിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ശരീരത്തിലെ മുഴുവൻ ബ്ലഡും വയറ്റിനുള്ളിലേക്ക് പോവുകയും രോഗി ബ്ലീഡിംഗ് കാരണമായിട്ട് മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ അത് ആന്തരികമാകാം, അത് ബാഹികമാകാം. അപ്പോൾ ബാഹികമായ പുറത്തേക്ക് വരുന്ന ബ്ലീഡിംഗ് എന്ത് വില കൊടുത്തു നമ്മൾ തടയേണ്ടതുണ്ട്. അതുകൊണ്ട് തല മുതൽ കാല് വരെ പരിശോധിക്കുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ആ ബ്ലീഡിംഗ് നിർത്തിയതിന് മാത്രമേ അടുത്തൊരു പരിശോധനയിലേക്ക് നമുക്ക് പോകാൻ പാടുള്ളൂ.
2: ബ്ലീഡിംഗ് നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് താങ്കൾ വളരെ ഗൗരവപൂർവ്വം സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഒരു പ്രഥമ ശുശ്രൂഷകൻ ഈ ബ്ലീഡിംഗ് നിർത്താൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് വിശദീകരിക്കാമോ?
3: ബ്ലീഡിംഗ് നിർത്താൻ വളരെ ഫലപ്രദമായ മാർഗം, നിങ്ങൾക്കറിയാം ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നത് ഒരു പ്രത്യേക പ്രഷറിലാണ്. സാധാരണഗതിയിൽ 120-150 എന്നുള്ള മില്ലിമീറ്റർ ഓഫ് മെർക്കുറി പ്രഷറിലാണ് നമ്മുടെ ബി പി ഉള്ളത്. ആ ഒരു പ്രഷറിലാണ് സാധാരണ ബ്ലീഡിംഗ് ഉണ്ടാവുക. അപ്പോൾ അതിനേക്കാൾ ഒരു പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലീഡിംഗ് എന്ത് ചെയ്യും? നിൽക്കും. അതുകൊണ്ട് നല്ല വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് ബാൻഡേജോ ഉപയോഗിച്ചിട്ട് നാം ആ ബ്ലീഡിംഗ് ഉള്ള ഭാഗത്ത് ശക്തിയായി കെട്ടുക. കെട്ടിക്കഴിഞ്ഞാൽ ബ്ലീഡിംഗ് നിൽക്കും. ഇനി കെട്ടിയതിന് ശേഷവും അതിൻ്റെ സൈഡിലൂടെ വീണ്ടും പുതിയ ബ്ലഡ് കാണുന്നുണ്ടെങ്കിൽ നാം പരിഭ്രമിക്കേണ്ടതില്ല. വേറൊരു തുണിയോ ഡ്രസ്സിങ്ങോ എടുത്തിട്ട് വീണ്ടും അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് വീണ്ടും കെട്ടുക. ആദ്യം കെട്ടിയ കെട്ട് ഒരിക്കലും അഴിക്കാൻ പാടില്ല. ആദ്യം കെട്ടിയ കെട്ടിൻ്റെ മേലെയുടെ സൈഡിലൂടെ ആയിട്ട് അടുത്ത് കെട്ട് കെട്ടുക. അങ്ങനെ ബ്ലീഡിംഗ് നിർത്താവുന്നതാണ്. കൈയിനോ കാലിനോ ആണെങ്കിൽ ഹൃദയത്തിൻ്റെ ലെവലിനേക്കാൾ അത് പൊക്കി പിടിച്ചാലും ബ്ലീഡിംഗ് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനാവും. എന്തായാലും ബ്ലീഡിംഗ് ഒരു നിലക്കും നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. അതിനുശേഷം നാം നോക്കേണ്ടത് എന്തെങ്കിലും വസ്തുക്കൾ തലയിലോ കഴുത്തിലോ ശരീരത്തിലൂടെ തുളച്ചു കയറിയിട്ടുണ്ടോ. തല മുതൽ കാൽ വരെ പരിശോധിക്കുമ്പോൾ ആദ്യം തലയിലെ മുറിവുകൾ നാം കെട്ടുന്നു. അതിനുശേഷം നാം കഴുത്ത് പരിശോധിക്കുന്നു. ഇപ്പോൾ ആഴത്തിൽ എന്തെങ്കിലും കമ്പികളോ മറ്റോ തുളച്ചു കയറിയിട്ടുണ്ടോ? ഇപ്പോൾ കത്തിക്കുത്താണെങ്കിൽ കത്തി നെഞ്ചിൽ തുളച്ചു കയറി നിൽക്കുകയാണ്. ഒരിക്കലും ആ കത്തി വലിച്ചെടുക്കരുത്. അതിലെ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടല്ല. ഈ തുളച്ചു കയറിയ വസ്തുക്കൾ നമ്മൾ വലിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ആന്തരികമായി ഏതെല്ലാം അവയവങ്ങൾക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്, എന്തെല്ലാം സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ഒരിക്കലും അറിയില്ല. ഇപ്പോൾ കഴുത്തിലൊക്കെ ആണെങ്കിൽ വലിയ വലിയ രക്തക്കുഴലുകൾ ചിലപ്പോൾ മുറിഞ്ഞിട്ട് ആ കത്തി കൊണ്ട് ബ്ലോക്കായി നിൽക്കുകയായിരിക്കും. നമ്മൾ ആ കത്തി ഊരുന്ന സന്ദർഭത്തിൽ മാരകമായ ബ്ലീഡിംഗ് ഉണ്ടാവുകയും രോഗി മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു നടപടി ഒരു പ്രഥമ ശുശ്രൂഷയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനത്തെ രോഗികളെ സാധാരണയായി കത്തി ഏതെല്ലാം അവയവങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്, ഏതെല്ലാം അവയവങ്ങളാണ് മുറിഞ്ഞിട്ടുള്ളത് എന്നെല്ലാം കണ്ടെത്തിയതിന് ശേഷം അതെല്ലാം തുന്നാനുള്ള ഒരു സംവിധാനം തയ്യാറാക്കിയതിന് ശേഷം രോഗിയെ മയക്കം കൊടുത്തതിന് ശേഷം മാത്രമേ കത്തി ഊരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തുളച്ചു കയറിയ വസ്തുക്കൾ പ്രഥമ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നാം വലിച്ചൂരാൻ പാടില്ല. പിന്നീട് നാം ശ്രദ്ധിക്കേണ്ടത് തലയിൽ നിന്ന് കാലുവരെ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ കൈകാലുകൾക്ക് മറ്റ് ഒടിവോ ചതവോ ഉണ്ടെങ്കിൽ, ഒടിവും ചതവും എങ്ങനെയാണ് മനസ്സിലാക്കുക? ഒരു അസാധാരണമായ ഇളക്കമോ ഒരു ഷേപ്പിനുള്ള വ്യത്യാസമോ കാണുന്നതിൽ നമുക്ക് എല്ല് പൊട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാകും.
2: ചില സന്ദർഭങ്ങളിൽ അപകടത്തിൽപ്പെട്ട രോഗിയുടെ കൈകാലുകളോ മറ്റോ പൊട്ടി എല്ല് പുറത്തു വന്നിരിക്കുന്ന രംഗങ്ങൾ കാണാം. ഇത്തരം സന്ദർഭങ്ങളിൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളും മറ്റും എന്താണ് അവിടെ ചെയ്യേണ്ടത്? ആ സ്ഥിതിയിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയാണോ വേണ്ടത്, അല്ല എന്തൊക്കെയാണ് ആ കാര്യത്തിൽ നിർദ്ദേശിക്കാനുള്ളത്?
3: ഇത്തരം സന്ദർഭങ്ങളിൽ നാം പൊട്ടിയ കൈകാലുകൾ സ്പ്ലിൻറ്റ് ചെയ്യേണ്ടതാണ്. എന്താണ് സ്പ്ലിൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇളക്കം കുറക്കുക. ഇളക്കം കുറച്ചതുകൊണ്ട് എന്താണ് നേട്ടം? ഇളക്കം കുറച്ചത് ഈ പൊട്ടിയിരിക്കുന്ന എല്ലിൻ്റെ കൂർത്ത ഭാഗങ്ങൾ മസിലും നാടിയിലും ഞരമ്പിലുമെല്ലാം തട്ടിയിട്ട് അതിൻ്റെ പരിക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ബ്ലീഡിങ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ രോഗിക്ക് ശക്തമായ വേദന ഉണ്ടാവും. അപ്പോൾ സ്പ്ലിൻറ്റിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് രോഗിയുടെ വേദന കുറക്കാൻ സഹായിക്കുന്നു, തുടർന്ന് അതിൻ്റെ കൂർത്ത അഗ്രങ്ങൾ തട്ടിയിട്ട് തുടർന്നുണ്ടാവുന്ന പരിക്കുകൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു, അതേപോലെ തന്നെ ബ്ലീഡിംഗ് കുറക്കുന്നു. അങ്ങനെ ഉള്ള നേട്ടങ്ങൾ നമുക്ക് ഈ സ്പ്ലിൻറ്റിങ്ങിലൂടെ ഉണ്ട്. അതുകൊണ്ട് പൊട്ടിയ കൈകാലുകൾ എന്തെങ്കിലും കമ്പോ കഷ്ണമോ പലപ്പോഴും ന്യൂസ് പേപ്പർ മടക്കിയിട്ടോ അല്ലെങ്കിൽ മാഗസിൻസ് മടക്കി കുറച്ച് തടിയുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് നമുക്ക് സ്പ്ലിൻറ്റ് ചെയ്യാവുന്നതാണ്. സ്പ്ലിൻറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ കൈ പൊട്ടിയതാണെങ്കിൽ ഒന്നുകിൽ കൈയിൻ്റെ മുട്ട് നിവർന്നിട്ടാണ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ കൈയിൻ്റെ മുട്ട് മടങ്ങിയിട്ടുണ്ടായിരിക്കുക. ഏതൊരു പൊസിഷനിലാണോ കൈ ഉള്ളത് ആ പൊസിഷനിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പലപ്പോഴും കൈ കെണിപ്പെന്ന് വീണ് ചാടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കൈയിൻ്റെ മുട്ട് നിവർന്നാണ് നിൽക്കുക. ആ സന്ദർഭങ്ങളിൽ അത് നമ്മൾ ഒരിക്കലും മടക്കിയിട്ട് കഴുത്ത് ശരീരത്തോട് ചേർത്ത് പിടിക്കുക, അത് രോഗിക്ക് കൂടുതൽ വേദനയുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഏതൊരു പൊസിഷനിലാണോ കൈ നിൽക്കുന്നത് ആ പൊസിഷനിൽ തന്നെ നമ്മൾ സ്പ്ലിൻറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ കാലാണെങ്കിൽ വളരെ സൗകര്യമാണ്. കാൽ ഒരു കാല് പൊട്ടിയാൽ മറ്റേ കാലിലേക്ക് നമുക്ക് സ്പ്ലിൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റേ കാലിൻ്റെ ഇടയിൽ വല്ല തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് തലയണോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു തുണി കൊണ്ട് ഈ കാലിനെ മറ്റേ കാലിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ ആ കാല് സ്പ്ലിൻ്റ് ആവും. ഇപ്പോൾ രണ്ട് കാലും പൊട്ടിയാൽ എന്താ ചെയ്യുക? രണ്ട് കാലും പൊട്ടിക്കഴിഞ്ഞാൽ നടുവിൽ എന്തെങ്കിലും ഒരു കമ്പോ കഷ്ണമോ ഒരു മരത്തിൻ്റെ കഷ്ണമോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് രണ്ട് കാലും കൂടെ ചേർത്ത് ഒരു തുണി കൊണ്ട് കെട്ടിയാവുന്നോ രണ്ടോ തുണി ഉപയോഗിച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ കാല് സ്പ്ലിൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും അവയവ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടെന്ന് നോക്കണം. ബൈക്ക് ആക്സിഡൻ്റ് ഒക്കെ ആകുമ്പോൾ പലപ്പോഴും വിരലുകൾ ഈ കിക്കർമലൊക്കെ തട്ടിയിട്ട് വിരൽ മുറിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഏതെങ്കിലും അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ സമയത്ത് അത് ശേഖരിക്കുകയും അതെടുക്കുകയും അത് അതിനുള്ള സംവിധാനങ്ങൾ
2: അറിഞ്ഞു. ഇതിനിടയിൽ അറിയാനുള്ളത്, പലപ്പോഴും അപകടരംഗങ്ങളിൽ നിസ്സാക്ഷിയാവുന്ന പല ഘട്ടങ്ങളിലും ആക്സിഡന്റുകളിലൊക്കെ അവയവങ്ങൾ മുറിഞ്ഞ് തെറിച്ച് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന രംഗങ്ങൾ പലപ്പോഴും കാണാനിടയായിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ അവയവങ്ങൾ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഐസ് പോലെയുള്ള കാര്യങ്ങളോ എങ്ങനെ, ഇത് ഇത്രയും എത്ര സുരക്ഷിതമായി എങ്ങനെ എത്തിക്കണം, എങ്ങനെയാണ് ഐസ് കൊണ്ട് പാക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യേണ്ട മുൻകരുതലുകൾ ഒന്ന് വിശദീകരിക്കാമോ?
3: അതായത് ഒരു അവയവങ്ങൾ നഷ്ടപ്പെടും, ഒരു വിരലിന്റെ ഭാഗം അല്ലെങ്കിൽ ഒരു കൈകാലുകൾ നഷ്ടപ്പെടുകയോ ചെയ്താൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് ഒരു ആദ്യം ഒന്ന് കഴുകിയതിൻ്റെ അത് കഴുകേണ്ടതില്ല. അതൊരു പോളിത്തീൻ കവറിലിട്ടതിന് ശേഷം എന്ത് ചെയ്യാം? ഒരു പോളിത്തീൻ കവറിലിട്ടതിന് ശേഷം ആ കവറ് ഒരു കണ്ടെയ്നറിലിട്ട് ആ കണ്ടെയ്നറിലാണ് എന്ത് ചെയ്യേണ്ടത്? ഐസ് ഇടേണ്ടത്. അതായത് ഒരിക്കലും ഐസുമായിട്ട് നേരിട്ടുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ ഇത് ശരീരഭാഗങ്ങൾ കൂടുതൽ സമയം കഴുകുന്നതും അനുവദനീയമല്ല. കഴുകാതെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ആ പ്ലാസ്റ്റിക് കവർ ഒരു ചെറിയ കണ്ടെയ്നറിലിട്ട് ആ കണ്ടെയ്നറിൽ നമ്മളെന്ത് ഐസ് വെക്കുകയും അത് തുന്നാൻ സംവിധാനമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. രോഗിയുടെ സ്ഥിതി ഗുരുതരമാണെങ്കിൽ രോഗിയെ നമ്മൾ സ്റ്റേബിൾ ആക്കിയതിന് ശേഷം മാത്രമേ അത് തുന്നണിനെ പറ്റി ആലോചിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ സഹായം നമ്മൾ ആ രോഗിക്ക് ലഭ്യമാക്കേണ്ടതാണ്. ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് ആ ഒരു കൈകാലുകൾക്ക് വേണ്ടി മാത്രം രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ ഇത്രയും കാര്യമാണ്. ഒരു ഏത് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ സാഹചര്യം എന്തുമാകട്ടെ അല്ലെങ്കിൽ അപകടം എന്തുമാകട്ടെ, ഒരാൾ വെള്ളത്തിൽ വീണു, ഒരാളുടെ ബിൽഡിംഗ് വന്ന് വീണു, ഒരാൾ തെങ്ങും വന്ന് വീണു, ഒരാളുടെ തലയിൽ തേങ്ങ വീണു, അങ്ങനെ എന്ത് തരം അപകടമാണെങ്കിലും എന്ത് തരം സാഹചര്യമാണെങ്കിലും നാം ഭയപ്പെടേണ്ടതില്ല. പ്രഥമ ശുശ്രൂഷ എന്ന നിലക്ക് നാം നോക്കേണ്ടത് രോഗിയുടെ അവസ്ഥ ഗുരുതരമാണോ അല്ലേ.
2: ഇവിടെ ഒരു കാര്യം, ഈ രോഗിയുടെ അവസ്ഥ ഗുരുതരമാണോ അല്ലേ എന്ന് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എങ്ങനെ തിരിച്ചറിയാം? ഈ കാര്യത്തിൽ എന്താണ് നിർദ്ദേശിക്കാനുള്ളത്?
3: അതെങ്ങനെ നോക്കാം? പ്രതികരണമുണ്ടോ നോക്കാം. പ്രതികരണമുണ്ടെങ്കിൽ ആ രോഗി സീരിയസ് അല്ല. പ്രതികരണമില്ല എങ്കിൽ അത് അബോധാവസ്ഥയാണ്, സംഭവം ഡേഞ്ചറാണ്, വളരെ ഗുരുതരമായ സ്ഥിതിയാണ് നമ്മൾ മനസ്സിലാക്കണം. പ്രതികരണമില്ല എങ്കിൽ നാം വീണ്ടും നോക്കണം, ശ്വസനമുണ്ടോ, ആ രോഗി ശ്വസിക്കുന്നുണ്ടോ ഇല്ലേ. ശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം അബോധാവസ്ഥയിലാണെന്ന് മനസ്സിലാകും. ബോധവുമില്ല ശ്വാസവുമില്ല എന്ന് പറയുമ്പോൾ രോഗി വളരെ ക്രിട്ടിക്കലാണ്, രോഗി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ അത്യാസന്ന നിലയിലുള്ള രോഗിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുനരുജ്ജീവ പ്രക്രിയ നൽകേണ്ടതുണ്ട്. പുനരുജ്ജീവ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാണ്. ബ്രെയിൻ നിങ്ങൾക്കറിയാം തലച്ചോറ് എന്ന് പറയുന്നത് ന്യൂറോൺസിന്റെ സെന്ററാണ്. തലച്ചോറ് എന്ന നാഡീ കോശങ്ങളുടെ സംഗമസ്ഥാനമാണ് തലച്ചോറ്. അതുകൊണ്ട് തന്നെ ഈ തലച്ചോറിലേക്ക് ഒരു 3 മിനിറ്റിലധികം രക്തയോട്ടം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ന്യൂറോൺസ് പഴയൊരവസ്ഥയിലേക്ക് തിരിച്ചു വരികയില്ല. അതായത് ഓക്സിജൻ കുറഞ്ഞതുകൊണ്ട് ന്യൂറോൺസിന് പരിക്ക് സംഭവിച്ചാൽ അത് നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുകയില്ല. അതായത് ഇറിവേഴ്സിബിൾ ഡാമേജ് വരും. അപ്പോൾ അങ്ങനെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കും, അല്ലെങ്കിൽ ബ്രെയിനിന് പെർമനന്റ് ഡാമേജ് വരും. അപ്പോൾ ആ ഡാമേജ് അല്ലെങ്കിൽ തലച്ചോറിന് ഒരു തിരിച്ചു വരാനാവാത്ത വിധത്തിലുള്ള ഒരു ക്ഷതം സംഭവിക്കാതിരിക്കാൻ തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം നിലനിർത്താൻ വേണ്ടി നാം ചെയ്യുന്ന പ്രക്രിയയാണ് പുനരുജ്ജീവ പ്രക്രിയ. അതായത് നെഞ്ചിൽ മർദ്ദമേൽപ്പിക്കുക.
2: ഇവിടെ ഒരു സംശയം, എങ്ങനെയാണ് നെഞ്ചിൽ മർദ്ദമേൽപ്പിക്കേണ്ടത് ഒന്ന് വിശദീകരിക്കാമോ?
3: നമ്മുടെ ഇടത് കൈ വിടർത്തി പിടിച്ചതിന് ശേഷം വലത് കൈ കൊണ്ട് ഇന്റർലോക്ക് ചെയ്ത് പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ നടുവിൽ 1 മിനിറ്റിൽ 100 തവണ എന്ന സ്പീഡിൽ 4-5 സെന്റിമീറ്ററോളം വാരിയല്ലുകൾ താഴത്തക്ക വിധത്തിൽ ശക്തമായിട്ട് അമർത്തുക. അങ്ങനെ അമർത്തുന്ന സമയത്ത് ഈ ഹൃദയത്തിൽ നിന്നും ബ്ലഡ് തലച്ചോറിലേക്ക് പോവുകയും അത് ആ തലച്ചോറിലെ രക്തചംക്രമണം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. ഇതാണ് പുനരുജ്ജീവ പ്രക്രിയ. ഇത് നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഇത് ആർക്കാണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, ബോധവുമില്ല ശ്വാസവുമില്ല, അതായത് ജീവനുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ലാത്ത വിധം മാരകമായ പരിക്ക് പറ്റിയ ആളുകൾ. പിന്നീട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് അപകടം സംഭവിച്ചാലും കുറച്ച് ആളുകൾ അപകട സ്ഥലത്ത് വെച്ചോ രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ വഴിമധ്യയോ മരണപ്പെടും. ഒരിക്കലും ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ്? കാരണം അവർക്കേറ്റ പരിക്ക് വളരെ ഗുരുതരമാണ്. ഉദാഹരണത്തിന് തലയോട്ടി പൊട്ടി തലച്ചോറ് പുറത്തു വന്നു എന്ന് സങ്കല്പിക്കുക. ആ രോഗി ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അത് എത്ര വലിയ 5-സ്റ്റാർ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വെച്ച് സംഭവിച്ചാലും ശരി, ആ രോഗിയെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അതേപോലെ തന്നെ ഹൃദയത്തിന് മാരകമായ പരിക്ക് ഏൽക്കുക, അതായത് ഹൃദയം പൊട്ടിപ്പിളരുക, അല്ലെങ്കിൽ നെഞ്ചു കീറി ശ്വാസകോശം പുറത്തു വരിക, അതേപോലെ തന്നെ ഹൃദയത്തിന്റെ അകത്തേക്കും പുറത്തേക്കും പോകുന്ന രക്തക്കുഴലുകൾക്ക് പരിക്ക് സംഭവിക്കുക, ഇത്തരത്തിലുള്ള വലിയ പരിക്ക് പറ്റിയ ആളുകളെ ഒരു നിലക്കും തന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എന്ന് നാം അറിഞ്ഞിരിക്കണം. ഈ തരത്തിലുള്ള ആളുകൾ നിങ്ങൾ വളരെ പെട്ടെന്ന് ഇടപെടുകയും വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്താൽ അവർ വഴിമധ്യ മരണപ്പെടും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തുകയല്ല ട്രാഫിക് അപകടങ്ങളിലെ പ്രഥമ ശുശ്രൂഷയുടെ ഉദ്ദേശം. ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ഒരു നിലക്കും രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. പിന്നെ ആരെയാണ് നാം രക്ഷപ്പെടുത്തുന്നത്? അതായത് അപകടം സംഭവിച്ചു കഴിഞ്ഞ് 1 മണിക്കൂറിനകം ചില ആളുകൾ മരിക്കും. അവർ മരിക്കാൻ പാടില്ലാത്തവരാണ്, അവർ ശുശ്രൂഷ കൊണ്ട് ജീവിക്കേണ്ടവരാണ്. അവരെയാണ് നാം രക്ഷപ്പെടുത്തേണ്ടത്. അതിൽ കൂടുതൽ ആളുകളും മരിക്കുന്നത് ബ്ലീഡിംഗ് കാരണമാണ്. ബ്ലീഡിംഗ് നേരത്തെ പറഞ്ഞു, ആന്തരികമാകാം ബാഹികമാകാം. ബാഹികമായത് നമുക്ക് ബ്ലീഡിംഗ് നിർത്തിക്കൊണ്ട് ബാൻഡേജ് കൊണ്ട് കെട്ടിക്കൊണ്ടും നിയന്ത്രിച്ചുകൊണ്ടും നമുക്ക് ബ്ലീഡിംഗ് കുറക്കാൻ സാധിക്കും. എന്നാൽ ആന്തരികമായ ബ്ലീഡിംഗ് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരിട്ട് ഇടപെടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ രോഗിക്ക് എത്ര പെട്ടെന്ന് ഡ്രിപ്പ് കൊടുക്കുകയും ഗ്ലൂക്കോസ് കയറ്റുകയും രക്തം കയറ്റുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, പിന്നെ അതിന് ആവശ്യമായ ശരിയായ ചികിത്സ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് തടയാനുള്ള മാർഗം. അതിനുവേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ സാഹചര്യം എന്തുമാകട്ടെ, ഇനി ഒരാൾ വിഷം കുടിച്ചു, എന്താണ് ചെയ്യേണ്ടത്? ബോധം ആദ്യം നോക്കി

0: എന്ത് ചെയ്യേണ്ടത്? നമ്മൾ തല മുതൽ കാല് വരെ രോഗിയെ പരിശോധിക്കുകയും ആവശ്യമായ ശുശ്രൂഷകൾ നൽകുകയും ചെയ്യുക. എന്താണ് അതിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ബ്ലീഡിംഗ് നമ്മൾ ബാൻഡേജ് കെട്ടിയിട്ട്, തുണി കൊണ്ട് ശക്തമായി കെട്ടിയിട്ട് ബാൻഡേജ് കൊണ്ട് കെട്ടിയിട്ടും ബ്ലീഡിംഗ് നിർത്തുക. ഇനി ഇതിലെല്ലാം തന്നെ ഒരിക്കലും നമ്മൾ നമ്മുടെ കോമൺ സെൻസ് അല്ലെങ്കിൽ യുക്തി ഒരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ല. ഇപ്പൊ രോഗിയുടെ കഴുത്തിന് മുറിവേറ്റെന്ന് സങ്കല്പിക്കുക, നമുക്കൊരിക്കലും ബ്ലീഡിംഗ് നിയന്ത്രിക്കാൻ വേണ്ടി കഴുത്തിൽ കെട്ടാൻ പറ്റുകയില്ല. കാരണം കഴുത്ത് കെട്ടിക്കഴിഞ്ഞാൽ ശ്വാസം പോകും, രോഗി അവിടെ തന്നെ തീരുമാനമാവും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു നടപടി നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. കഴുത്തിൽ മുറിവുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ബ്ലീഡിംഗ് നിൽക്കാൻ വേണ്ടി കെട്ടരുത്. അതേപോലെ തന്നെ ചില ബൈക്ക് ആക്സിഡന്റിലൊക്കെ എന്ത് ചെയ്യും, ഹെൽമെറ്റ് ഇടാതെ നേരെ ബൈക്കുകാരൻ പോയി വലിയ വാഹനങ്ങളുടെ പിറകിലിടിച്ചു കഴിഞ്ഞാൽ തലയിലൊക്കെ ശക്തമായ മുറിവുണ്ടാവുകയും മൂക്കും വായയും കൂടിയൊക്കെ വലിയൊരു മുറിവായി രൂപാന്തരപ്പെടുകയും മൊത്തത്തിൽ ശക്തമായ ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ ബ്ലീഡിംഗ് നിയന്ത്രിക്കാൻ വേണ്ടി വായയും മൂക്കും കൂടി ഒരുമിച്ച് കെട്ടുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അങ്ങനെ കോമൺ സെൻസ് ഒരിക്കലും എന്ത് ചെയ്യരുത്, അല്ലെ യുക്തി ഒരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ല. യുക്തിയും പരിചയവുമാണ് ഇതിലെ നമ്മുടെ ആകെ കൈമുതലായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലീഡിംഗ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാൻഡേജ് കെട്ടുക. പിന്നീട് തുളച്ചു കയറിയ വസ്തുക്കൾ നമ്മൾ ഒരിക്കലും വലിച്ചെടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ പൊട്ടിയ കൈകാലുകൾ നമ്മൾ എന്ത് ചെയ്യണം, സ്പ്ലിൻഡ് ചെയ്യണം. അതേപോലെ നഷ്ടപ്പെട്ട അവയവങ്ങൾ ഉണ്ടെങ്കിൽ, കയ്യോ കാലോ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മൾ രോഗിയുടെ കൂടെ കൊണ്ടുപോകേണ്ടതാണ്. പിന്നീട് നാം ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്, രോഗിയുടെ നട്ടെല്ലിന് ഏറ്റ പരിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ ട്രാൻസ്പോർട്ടേഷനിലോ നമ്മളുടെ ചികിത്സയിലോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് കൂടാൻ പാടില്ല. വാഹന അപകടങ്ങളിൽ എല്ലാ ആളുകൾക്കും തന്നെ നട്ടെല്ലിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. കഴുത്തിനാണെങ്കിൽ ഇപ്പോൾ ബൈക്ക് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ കാർ ആക്സിഡൻറ്റോ ഒക്കെ ആണെങ്കിൽ പലപ്പോഴും കഴുത്തിന് പരിക്കുണ്ടാവും. അത് വകവെക്കാതെ നമ്മൾ രോഗിയുടെ തല ചരിക്കുകയോ തിരിക്കുകയോ ശരീരം ഒടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പരിക്ക് നട്ടെല്ലിനേറ്റ പരിക്ക് കൂടുതലാവുകയും സുഷുപ്നാ നാഡിക്ക് ക്ഷതം സംഭവിക്കുകയും രോഗിയുടെ കൈകാലുകൾ എന്നേക്കുമായി ചലനാവസ്ഥ നഷ്ടപ്പെട്ട് നിശ്ചലമാവുന്ന വളരെ സീരിയസ് ആയ ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. രോഗിയെ പറ്റുമെങ്കിൽ ഒരിക്കലും ആ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മാറ്റാൻ പാടില്ല. അവിടെ വെച്ച് തന്നെയാണ് പ്രഥമ ശുശ്രൂഷ കൊടുക്കേണ്ടത്. ഇനി അത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ്, റോഡിന്റെ നടുവിലാണ്, അല്ലെങ്കിൽ വണ്ടികൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഹൈവേയുടെ നടുവിലൊക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും അതിന്റെ സൈഡിലേക്ക് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ട്രെയിന് വെള്ളത്തിൽ വീണു, ബസ് വെള്ളത്തിൽ വീണായി, ഒരിക്കലും വെള്ളത്തിൽ ചികിത്സിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു കരക്ക് കൊണ്ടുവേണ്ടി വരും. അങ്ങനെ അത്യാവശ്യമായ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഒരിക്കലും രോഗിയെ നമ്മൾ അവിടുന്ന് സ്ഥലത്ത് നിന്ന് മാറ്റാൻ പാടില്ല. കാരണം നട്ടലിന് പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആ സ്പൈൻ ബോർഡ് എന്ന ബോർഡ് ഉണ്ട്, ആ സ്ട്രക്ചർ, അതിൽ എത്തി രോഗിനെ വളരെ സുരക്ഷിതമായിട്ട് ലോഗ് റോൾ ടെക്നിക്കാണ് പറയുക. അതായത് ഒരു തടിക്കഷ്ണം നമ്മൾ എങ്ങനെയാണോ മാറ്റുന്നത് അതേപോലെയാണ് രോഗിയെ മാറ്റേണ്ടത്. കാലിന്റെ അവിടെയും ഇടുപ്പിന്റെയും ഷോൾഡറിനും തല മാത്രം ഒരാൾ ശ്രദ്ധിക്കും. തലയും കഴുത്തും ഒരാൾ പിടിക്കണം. പിന്നെ രണ്ട് ഷോൾഡറിലും ഓരോരുത്തരായിട്ട് പിടിക്കുക. ഇടുപ്പിന്റെ അവിടെയും കാലിന്റെ അവിടെയും അങ്ങനെ ചുരുങ്ങിയതൊരു മൂന്നോ നാലോ ആളുകൾ ഒന്നിച്ചാണ് ഒരു രോഗിയെ മാറ്റേണ്ടത്. നട്ടലിന് വളവോ തിരിവോ വരാൻ പാടില്ല. കാരണം നട്ടലിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ഒടിയോ തിരിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ സുഷുമ്നാ നാഡിക്ക് ക്ഷതം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് നമ്മൾ വളരെയധികം കെയർ കൊടുക്കേണ്ടതാണ്.
1: ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. പ്രഥമ ശുശ്രൂഷകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപകടം എന്തായാലും രോഗിയുടെ അവസ്ഥ എന്തായാലും എത്ര തന്നെ പ്രയാസമുള്ള ഘട്ടങ്ങളിലാണെങ്കിലും പ്രഥമ ശുശ്രൂഷ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഓരോരുത്തരും അതിനെക്കുറിച്ച് ബോധവാന്മാരായതുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ ഓർത്തോപ്പീഡിക് സർജൻ ഡോക്ടർ മുഹമ്മദ് കണ്ണിയനാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ ഇതിൻ്റെ വിശദീകരണങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ. പ്രഥമ ശുശ്രൂഷ എന്ന വിഷയത്തിലായിരുന്നു. ഇനി പ്രാർത്ഥനാ പഠനം.
3: പൊതുവായ പ്രാർത്ഥന. നമ്മോടൊപ്പം ചേരുന്നത് സഹൽ അരിപ്ര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹിൽ വാഹിദു സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രാർത്ഥന പഠനം പരിപാടിയിലാണ് നമ്മളുള്ളത്. ജീവിതത്തിൽ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്, അത് പഠിക്കുകയും അതർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസി വിശ്വാസിനികളായ നമുക്കെല്ലാം അനിവാര്യമായ കാര്യമാണ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നു.

0: നേരങ്ങളിലും പ്രാർത്ഥിക്കേണ്ടതായി പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. അതല്ലാത്ത പൊതുവായ സ്വഹീഹായ ഹദീസുകളിൽ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളുമുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പൊതുവായി പ്രാർത്ഥിക്കുമ്പോൾ ഉൾപ്പെടുത്താനുതകുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥന ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഹ്വാഇ വൽ അഅ്മാലി വൽ അദ്വാ. വളരെ ചെറിയ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ്. ഒന്നുകൂടി കേൾക്കുക. അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഹ്വാഇ വൽ അഅ്മാലി വൽ അദ്വാ. അല്ലാഹുവിനോട് കാവൽ തേടുകയാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ, ജന്നിബ്നി ജന്നബ ജന്നിബ് നീ അകറ്റേണമേ നീ എന്നെ. അർത്ഥം ശ്രദ്ധിച്ചു കേൾക്കുക. അല്ലാഹുമ്മ ജന്നിബ്നി, അല്ലാഹുവേ നീ എന്നെ അകറ്റി നിർത്തേണമേ. മുൻകറാത്തിൽ അഖ്ലാഖ്, മുൻകറാത്ത് എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടവ, ദുഷിച്ച കാര്യങ്ങൾ, ചീത്ത. എന്ത്? അൽ അഖ്ലാഖ് ഖുലുഖ്, അഖ്ലാഖ് സ്വഭാവം. അപ്പം മുൻകറാത്തിൽ അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന്, ദുസ്വഭാവങ്ങളിൽ നിന്ന് അള്ളാഹുവെ നീ എന്നെ അകറ്റണമേ. അതേപോലെ തന്നെ വൽ അഹ്വാ ഹവ, അഹ്വ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛകളിൽ നിന്ന്. മൂന്നാമത്തെ കാര്യം വൽ അഅ്മാൽ, ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്ന്. വൽ അദ്വാ, അതുപോലത്തെ ദുഷിച്ച രോഗങ്ങളിൽ നിന്ന്. ദാ അദ്വാ രോഗം. അപ്പോൾ നാല് കാര്യങ്ങളിൽ നിന്ന് എന്നെ നീ അകറ്റി നിർത്തേണമേ, അവയിൽ എന്നെ പെടുത്തല്ല എന്ന് റബ്ബിനോട് എന്ത് ചെയ്യാണ്? നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഹ്വാഇ വൽ അഅ്മാലി വൽ അദ്വാഇ. ഇപ്പോൾ ഉച്ചാരണങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. പ്രാർത്ഥനയിൽ അക്ഷരം മാറിയാൽ അർത്ഥം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനകളും അതുപോലെ തന്നെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ജന്നിബ്നി, അല്ലാഹുവേ നീ എന്നെ അകറ്റി നിർത്തേണമേ. മുൻകറാത്തിൽ അഖ്ലാഖി, വെറുക്കപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന്. വൽ അഹ്വാഇ, ദേഹേച്ഛകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിൽ തോന്നുന്ന, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കാണും, വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അപ്പം അതിലൊന്നും പെടാതെ എന്നെ നീ അകറ്റി നിർത്തണമേ എന്നാണ്. വൽ അഅ്മാൽ, അതേപോലെ വെറുക്കപ്പെട്ട ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നെ നീ അകറ്റി നിർത്തണമേ. വൽ അദ്വാ, അതുപോലെ മോശമായ പരീക്ഷിക്കപ്പെടുന്ന ചീത്തയായ ദുരോഗങ്ങളിൽ നിന്നൊക്കെ പടച്ച റബ്ബേ നീ എന്നെ അകറ്റി നിർത്തണമേ എന്നാണ് പ്രാർത്ഥന. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കുക, കൂടെ ചൊല്ലുകയും അർത്ഥം മനസ്സിലാക്കി അത് പഠിക്കുകയും ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഇത് നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ ദുസ്വഭാവങ്ങൾ, മനുഷ്യരാണ് മോശം സ്വഭാവങ്ങളിൽ നിന്ന് കാവൽ തേടണം. ദേഹേച്ഛകൾക്ക് ആരും വിധേയപ്പെടാം, റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. മോശമായ പ്രവർത്തനങ്ങളിൽ ആരും അകപ്പെടാം, റബ്ബിനോട് കാവൽ തേടണം, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വലിയ വലിയ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മൾ റബ്ബിനോട് കാവൽ തേടണം. ആ നിലക്കുള്ള പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. അർത്ഥം മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നിലക്കുള്ള എല്ലാ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും, മോശം സാഹചര്യങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രാർത്ഥനകൾ സമയബന്ധിതമായി പ്രാർത്ഥിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താൻ തൗഫീഖ് ലഭിക്കുന്നവരിൽ നമ്മെയെല്ലാം അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ഇന്നത്തെ പ്രാർത്ഥനാ പഠനം ഇവിടെ അവസാനിച്ചു. ബഹുമാനനായ സഹൽ അരിപ്രയാണ് നമ്മോടൊപ്പം ചേർന്നത്. പൊതുവായ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനി പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
2: അല്ലാഹുവിന്റെ പരീക്ഷണം മലക്കിലൂടെ അൽ ഫഹദ് പൂന്തുറയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ കുഞ്ഞനുജന്മാരെ, കുഞ്ഞനുജത്തിമാരെ, ആരാണ് നിങ്ങൾ? പീസ് റേഡിയോയുടെ പൂമരത്തണലിന്റെ എന്റെ കുഞ്ഞു ശ്രോതാക്കളാണ് നിങ്ങൾ. കൂട്ടുകാരെ, ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും, എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ വിളിച്ചു വരുത്തുന്നു. പൂമരത്തണൽ കേൾക്കുന്നവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കൂട്ടുകാരെ, എന്താ വിശേഷം? എന്തൊക്കെയുണ്ട് പറയും? നിങ്ങളുടെ നാട്ടു വർത്തമാനങ്ങൾ പറയണം, നിങ്ങളുടെ വീട്ടു വർത്തമാനങ്ങൾ പറയണം. എന്തൊക്കെയുണ്ട്, ഇപ്പോൾ എന്താ നിങ്ങളുടെ അവസ്ഥ, എന്താ ഹാല് പറയണം കൂട്ടുകാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എല്ലാവരും സുഖം തന്നെയല്ലേ എല്ലാവർക്കും. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ക്ലാസ്സിനിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു കുട്ടി അല്പം കറുത്തവനാണ്, അവൻ മുടി കഷണ്ടിയുള്ളവനാണ്, അതുപോലെ തന്നെ അവൻ്റെ മുഖത്തെല്ലാം പാടുള്ളവനാണ്. അങ്ങനെയുള്ള കുട്ടിയെ നമ്മളെങ്ങനെയാ അവനോട് പെരുമാറുക? ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഈ കൂട്ടുകാരെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ സഹപാഠിയോട് നമ്മളെങ്ങനെ പെരുമാറും, എങ്ങനെ പെരുമാറും? ഈ ക്വസ്റ്റ്യൻ കേൾക്കുന്ന ഓരോ കുഞ്ഞു കൂട്ടുകാരും നിങ്ങളുടെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് പൂമരത്തണലിൽ എന്ന പരിപാടി സെലക്ട് ചെയ്തതിന് ശേഷം പൂമരത്തണലിൽ ഇന്ന് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ, എൻ്റെ സഹപാഠിയോട് ഞാൻ എങ്ങനെ പെരുമാറും എന്നൊരു കൂട്ടുകാരെന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സഹപാഠിയോട് പെരുമാറുന്നത് എന്ന് വൃത്തിയായി വെടുപ്പോടുകൂടി അതിനകത്ത് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വോയിസ് അയക്കുകയോ ചെയ്യുക കേട്ടോ കൂട്ടുകാരെ. ശരി കൂട്ടുകാരെ, നമ്മുടെ സഹപാഠിയോട് നമ്മൾ എന്തൊക്കെ പെരുമാറുക? അവനോട് നമ്മൾ നല്ലപോലെ സംസാരിക്കും, നമ്മൾ അവനോട് അവനക്ക് വേണ്ടതെന്നുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. കുറച്ചും കൂടി പാവപ്പെട്ടവനാണെങ്കിലോ, നമ്മളെക്കാളും ഭക്ഷണമില്ലാത്തവനും ഉടുക്കാൻ ഉടുപ്പില്ലാത്തവനും അങ്ങനെയുള്ളൊരു കൂട്ടുകാരനാണെങ്കിലോ, നമ്മൾ കുറച്ചുകൂടി നമ്മൾ എന്തെയും കൂട്ടുകാരെ, കെയർ ചെയ്യും അല്ലേ കൂട്ടുകാരെ. നമ്മൾ അവനോട് നല്ലപോലെ നല്ല രീതിയിൽ അവനോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം. അങ്ങനെ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം എഴുതാം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പരീക്ഷണ കഥയെ പറ്റിയാണ്. എന്ത് പറ്റിയാണ്? ഒരു പരീക്ഷണ കഥ. അതായത് ഞാൻ മുമ്പുള്ള കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിരുന്ന എൻ്റെ കുഞ്ഞു കൂട്ടുകാരോട്, അനുജന്മാരെ അനുജത്തിമാരെ ഓർമ്മയുണ്ടോ? അള്ളാഹു നമ്മെ എന്തു ചെയ്യും, എന്തു ചെയ്യും? പരീക്ഷിക്കും. എങ്ങനെയൊക്കെ പരീക്ഷിക്കും? രോഗം തന്നു പരീക്ഷിക്കേക്കാം. എങ്ങനെയൊക്കെ പരീക്ഷിച്ചേക്കാം? രോഗം തന്നു പരീക്ഷിച്ചേക്കാം, സമ്പത്ത് തന്നു പരീക്ഷിച്ചേക്കാം, സമ്പത്തില്ലാതെ പരീക്ഷിച്ചേക്കാം, അതുപോലെ ഒരു പിന്നെന്താ പറയുക, നമുക്കൊരു സ്ഥാനമാനങ്ങൾ നൽകി അള്ളാഹുവിൻ്റെ, അങ്ങനെ പല രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിച്ചേക്കാം. കൂട്ടുകാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ജനതയിൽ ഒരു മൂന്നാളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുന്ന ഒരു കഥയാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കഥയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു. ബനു ഇസ്രായേലിൽപ്പെട്ട വെള്ളപ്പാണ്ടുകാരൻ, ആരെ? ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വെള്ളപ്പാണ്ടുകാരൻ മൂന്നാളുകളെ പരീക്ഷിക്കുന്ന കഥയാണല്ലോ അല്ലേ. അപ്പോൾ ഒന്ന്, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വെള്ളപ്പാണ്ടുകാരൻ, രണ്ട്, ഒരു കഷണ്ടിക്കാരൻ, അതുപോലെ മൂന്നാമത്തേത് അന്ധൻ എന്നീ മൂന്ന് പേരെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവരുടെ അടുക്കലേക്ക് അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയച്ചു. മലക്ക് പാണ്ഡുരോഗിയെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? അപ്പോൾ പാണ്ഡുരോഗി പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു, നല്ല വർണ്ണം, ഭംഗിയാർന്ന ചർമ്മം, ജനങ്ങൾ എന്നെ വെറുക്കാൻ കാരണമായ ഈ പാണ്ഡുരോഗം മാറിക്കിട്ടണം. മലക്ക് അദ്ദേഹത്തെ സ്പർശിച്ചു, അതോടെ അദ്ദേഹത്തിൻ്റെ പാണ്ഡുരോഗം വിട്ടുമാറി, ഭംഗിയാർന്ന വർണ്ണം കൈവന്നു. പിന്നീട് ചോദിച്ചു, നിനക്കേറ്റവും ഇഷ്ടമുള്ള ധനം ഏതാണ്, ഒട്ടകമെന്നോ പശുവെന്നോ? അദ്ദേഹം ഉത്തരം നൽകി, അദ്ദേഹത്തിന് പ്രസവിക്കാനായ ഒരു ഒട്ടകത്തെ നൽകി. അള്ളാഹു നിനക്കതിൽ അഭിവൃദ്ധി നൽകട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഒന്നാമത്തെ ആളെ കണ്ടു, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റി, അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ നൽകുകയും അവനക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് മലക്ക് എന്ത് ചെയ്തു? മലക്ക് അവിടെ നിന്ന് പോയി. അടുത്ത രണ്ടാമത് ആളിലേക്ക് പോയി. രണ്ടാമത്തെ ആളാരാണ്? കശണ്ടിക്കാരൻ. കശണ്ടിക്കാരനെ സമീപിച്ചുകൊണ്ട് മലക്ക് ചോദിച്ചു, നിനക്ക് ഏറ്റവും പ്രിയമുള്ളത് എന്താണ്? അപ്പോൾ മലക്ക് പറഞ്ഞു, ആ മലക്കിനോട് കശണ്ടിക്കാരൻ പറഞ്ഞു, എനിക്ക് അഴകാർന്ന മുടി, ജനങ്ങൾ എന്നെ വെറുക്കുന്ന കശണ്ടി എനിക്ക് മാറിക്കിട്ടണം. അദ്ദേഹം മറുപടി പറഞ്ഞു തുടർന്നു തുടർന്ന് മലക്ക് അദ്ദേഹത്തിനെ തലോടിയപ്പോൾ കശണ്ടി നീങ്ങുകയും സുന്ദരമായ മുടി ലഭിക്കുകയും ചെയ്തു. നിനക്കിഷ്ടപ്പെട്ട ധനം ഏതാണ് എന്ന് അദ്ദേഹത്തോട് മലക്ക് ചോദിച്ചു. ഒന്നാമത്തെ ആളോട് ചോദിച്ചു പോലെ ചോദിച്ചു. അപ്പോൾ മലക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു? എനിക്ക് പശുവാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു പശു നൽകുകയും അള്ളാഹു നിനക്കതിൽ വർദ്ധനവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ശേഷം മലക്ക് ആരെ സമീപിക്കും? ഇനി ആരെ സമീപിക്കുക കൂട്ടുകാരെ? ആ അന്ധനെ സമീപിക്കും. അന്ധനെ സമീപിച്ചിട്ട് നിനക്ക് ഏറ്റവും പ്രിയങ്കരമായത് എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എനിക്ക് കാഴ്ച തിരിച്ചു നൽകി. തനിക്കേറ്റവും ഇഷ്ടമുള്ള ധനമേതെന്ന് ചോദിച്ചതിന് ആടാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് ഗർഭിണിയായ ഒരാട് നൽകുകയും ചെയ്തു. എന്നിട്ട് പിന്നീട് മലക്ക് പാണ്ഡുരോഗിയുടെ രൂപഭാവത്തിൽ വെള്ളപ്പാണ്ഡുകാരനെ സമീപിച്ച് മലക്ക് പറഞ്ഞു, ആഗതൻ പരമദരിദ്രനാണ്, യാത്രയുടെ സന്നാഹങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. ഇനി ദിവസം എനിക്ക് അള്ളാഹുവും പിന്നെ നിങ്ങളുമല്ലാതെ ഒരു ഗത്യന്തരവുമില്ല. നിങ്ങൾക്ക് അഴകാർന്ന വർണ്ണവും സുന്ദരവുമായ ചർമ്മവും ധനവും നൽകി അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യാത്ര ചെയ്ത് ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് എത്താൻ ഒരു ഒട്ടകം എനിക്ക് നൽകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. കൂട്ടുകാരെ, ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? അവിടെ അള്ളാഹു എല്ലാം നൽകിയതിനു ശേഷം, ഈ മൂന്ന് പേർക്കും ആവശ്യമായ സാധനങ്ങളെല്ലാം നൽകിയതിനു ശേഷം ആ മലക്ക് എന്ത് ചെയ്തു എന്നറിയോ? തിരിച്ച് ഒന്നാമത്തെ ആളിലേക്ക് വരികയാണ്. എങ്ങനെ വരികയാണ്? ആ പാണ്ഡുരോഗക്കാരൻ്റെ അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ ആ ഒരു പാണ്ഡുരോഗക്കാരൻ വരുന്നത് പോലെ എന്ത് ചെയ്തു? അദ്ദേഹം വന്നു. എന്നിട്ട് മലക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ പരമദരിദ്രനാണ്, യാത്രയുടെ സന്നാഹങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. ഇനി ദിവസം എനിക്ക് അള്ളാഹു ഇനി ദിവസം എനിക്ക് അള്ളാഹുവും പിന്നെ നിങ്ങളുമല്ലാതെ ഒരു ഗത്യന്തരവുമില്ല, ഒരു സഹായം ചെയ്യാനോ ഒരു അവസരവുമില്ല എന്ന് പറയുമ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് അഴകാർന്ന വർണ്ണവും സുന്ദരമായ ചർമ്മവും ധനവും നൽകിയ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, യാത്ര ചെയ്ത് ഉദ്ദിഷ്ട സ്ഥാനത്തേക്കെത്താൻ എനിക്കൊരു ഒട്ടകം തരുമോ? അദ്ദേഹം പറഞ്ഞു, ഒരുപാട് ബാധ്യതകളുണ്ട്. മലക്ക് പറഞ്ഞു, എനിക്ക് നിങ്ങളെ മുൻപരിചയമുള്ള പോലെ തോന്നുന്നു. നിങ്ങൾ വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ? ജനങ്ങൾ വെറുത്തിരുന്ന ദരിദ്രൻ, പിന്നീട് അള്ളാഹു നിങ്ങൾക്കിതെല്ലാം നൽകിയില്ലേ? അദ്ദേഹം പറഞ്ഞു, ഈ സമ്പത്തെല്ലാം ഞാൻ പരമ്പരാഗതമായി സമ്പാദിച്ചതാണ്. മലക്ക് പറഞ്ഞു, നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ അള്ളാഹു നിന്നെ പൂർവ്വസ്ഥിതിയിലാക്കട്ടെ. നോക്കൂ കൂട്ടുകാരെ, ഒരു സഹായവുമായി ഒരാൾ മുമ്പിലേക്ക് വന്നപ്പോൾ വളരെ പ്രയാസത്തിൽ കിടന്ന ആ ഒരു പാണ്ഡുകാരന് അള്ളാഹു തിരിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയതിന് ശേഷം അള്ളാഹുവിൻ്റെ മലക്ക് പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെ എന്തു പറഞ്ഞു? ദാനം കൊടുക്കാൻ മടിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത് കൂട്ടുകാരെ? കളവ് പറഞ്ഞു. കളവ് പറഞ്ഞത് മാത്രമാണോ? എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ സമ്പത്തെല്ലാം എനിക്ക് എങ്ങനെ കിട്ടിയതാണ്? പരമ്പരാഗതമായി എനിക്ക് കിട്ടിയ സ്വത്താണിത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, എന്നിട്ട് മലക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞെന്ത്? അങ്ങനെയാണ് എങ്കിൽ, താൻ പറഞ്ഞത് കളവാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പൂർവ്വസ്ഥിതിയിലാക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കൂ കൂട്ടുകാരെ, എന്നിട്ട് മലക്ക് വീണ്ടും അടുത്ത ആരുടെ അടുക്കലേ പോവാം? കശണ്ടിക്കാരൻ്റെ അടുക്കൽ. കശണ്ടിക്കാരൻ്റെ അടുക്കലേക്ക് ചെന്ന് പഴയ വേഷത്തിലും രൂപത്തിലും കശണ്ടിക്കാരനെ സമീപിച്ചു. ആദിത്യവനോട് പറഞ്ഞതുപോലെ ഇവനോടും പറഞ്ഞു. കശണ്ടിക്കാരനോട് വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ ഒരു യാത്രക്കാരനാണ്, ഞാൻ ഇതുപോലെ ഒരു ആ പ്രതിസന്ധിയിൽ പെട്ടിരിക്കുന്നു. എൻ്റെ മുടികളെല്ലാം കൊഴിഞ്ഞുപോയി, ഞാൻ കശണ്ടിക്കാരനാണ്. എനിക്കുദ്ദിഷ്ട സ്ഥലത്തേക്കെത്താൻ താങ്കൾ എന്നെ സഹായിച്ചാലും എന്ന് പറഞ്ഞപ്പോ ആ കശണ്ടിക്കാരൻ പറഞ്ഞു, ആദ്യത്തവനെപ്പോലെ ഈ കശണ്ടിക്കാരനും മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്ക് എന്ത്, എൻ്റെ ഇതൊന്നും, എനിക്ക് സമ്പത്തെല്ലാം പരമ്പരാഗതമായി സമ്പാദിച്ചാണെന്ന് എന്ത് ചെയ്തു? ഇദ്ദേഹവും കളവ് പറഞ്ഞു കൂട്ടുകാരെ. അങ്ങനെ അദ്ദേഹവും കളവ് പറഞ്ഞപ്പോൾ ആ മലക്കു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് കള്ളമാണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ ആദ്യത്തേതുപോലെ ആക്കട്ടെ. നോക്കൂ, ആ മലക്ക് വന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ പറയുന്നത് കള്ളമല്ലേ? താങ്കൾ മുമ്പ് ഇതുപോലെ കശണ്ടിക്കാരനായിരുന്നില്ലേ? സമ്പത്തില്ലാത്തവനായിരുന്നില്ലേ? സ്വത്തില്ലാത്തവനായിരുന്നില്ലേ? താങ്കൾക്ക് അള്ളാഹു നൽകിയതല്ലേ? അതുകൊണ്ട് അള്ളാഹുവിനെ മുൻനിർത്തി എന്നെ സഹായിച്ചാലും എന്ന് പറയുമ്പോൾ അദ്ദേഹം കളവ് പ്രചരിപ്പിച്ചത് നിമിത്തം ആ മലക്ക് ആദ്യത്തെ അവൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ അടുത്തും പറഞ്ഞു, താങ്കൾ പറഞ്ഞത് കളവാണ് എങ്കിൽ നിങ്ങളെ ആദ്യത്തേതുപോലെ ആക്കട്ടെ എന്നും മലക്ക് പ്രാർത്ഥിച്ചു കൊണ്ടുപോയി. എന്നിട്ട് പിന്നീട് മലക്ക് എവിടെയാ പോവാ, എവിടെ പോകും കൂട്ടുകാരെ പറയും? ആ അന്ധൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്തു മലക്ക്? വീണ്ടും പോയി അന്ധൻ്റെ അടുക്കലേക്ക് പോയി. അന്ധൻ്റെ അടുക്കലേക്ക് പോയിട്ട് മലക്ക് പറഞ്ഞെന്താണ്? മലക്ക് പറഞ്ഞു, അന്ധൻ്റെ പഴയ വേഷവിധാനത്തിൽ അന്ധനെ സമീപിച്ചു പറഞ്ഞു, അഗതൻ പരമദരിദ്രനാണ്, ഞാൻ പരമദരിദ്രനാണ്, യാത്രയിൽ എല്ലാ മാർഗങ്ങളും അടഞ്ഞ സാധുവാണ്. ഇന്നെനിക്കല്ലാഹുവും പിന്നെ നിങ്ങളും സഹായിച്ചല്ലാതെ ഒരു അവസ്ഥയുമില്ല, ഒരു അവസരവുമില്ല, ഒരു ഗത്യന്തരവുമില്ല. നിങ്ങൾക്ക് കാഴ്ചശക്തി തിരിച്ചു തന്നവനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, എൻ്റെ യാത്രയ്ക്ക് പാതേയമായി ഒരാടിനെ തരുമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ മുമ്പ് അന്ധനായിരുന്നു, പിന്നീട് അല്ലാഹു എനിക്ക് കാഴ്ച തിരിച്ചു തന്നു. ആയതിനാൽ നിങ്ങൾക്കിഷ്ടമുള്ളത് എടുത്തുകൊള്ളുക, അല്ലാത്തവ വിട്ടേക്കുക. അള്ളാഹുവാണേ, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ എന്തെടുക്കുകയാണെങ്കിലും ഇന്നെനിക്ക് പരാതിയേതുമില്ല. മലക്കു പറഞ്ഞു, നിങ്ങളുടെ ധനം അവിടെ വെച്ചുകൊള്ളുക, ഇത് നിങ്ങൾക്ക് കേവലം ഒരു പരീക്ഷണമായിരുന്നു. അള്ളാഹു നിങ്ങളെക്കുറിച്ച് സംതൃപ്തനാണ്. നിങ്ങളുടെ രണ്ടു കൂട്ടുകാരിൽ രോഷാകുലനുമാണ് അള്ളാഹു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണുള്ളത്? പടച്ചവൻ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ആ അള്ളാഹുവിനോട് പടച്ചവൻ നൽകിയ നന്ദി, പടച്ചവൻ നൽകിയ ഔദാര്യം നമ്മൾ പറ്റിയിട്ട് കൂട്ടുകാരെ നമ്മൾ നന്ദി കേടുള്ളവരാകാൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെ നന്ദി കേട് കാണിച്ചതിൻ്റെ നിമിത്തം അള്ളാഹു സുബ്ഹാന വെച്ചാൽ അവരെന്ത് ചെയ്തു? മറ്റു രണ്ടുപേരെ, ആ പാണ്ഡുകാരനെയും കശണ്ടിക്കാരനെയും അള്ളാഹു പൂർവസ്ഥിതിയിലേക്ക് മാറ്റി അല്ലേ? അള്ളാഹു നൽകിയിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്തു? പൂർവസ്ഥിതിയിലേക്ക് മാറ്റി. ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ഈ അന്ധനായ ആള്, അദ്ദേഹം അള്ളാഹുവെ ഭയപ്പെട്ടിരുന്നതിൻ്റെ പേരിൽ, അള്ളാഹുവെ പേടിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ എന്തെടുത്താലും എനിക്ക് വിരോധമില്ല, പടച്ചവൻ നൽകിയതാണ് എനിക്ക് സൗഭാഗ്യം, അതുകൊണ്ട് നിങ്ങൾ തന്നെ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ ആ ഒരു മനസ്സ്, ആ ഒരു ഗുണപാഠമാണ് കൂട്ടുകാരെ നമുക്ക് ഈ കഥയിൽ നിന്ന് കിട്ടേണ്ടത്. നമ്മുടെ ഈ കഥയുടെ ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ്? സ്വതക്കയുടെ പ്രാധാന്യം, ചോദിച്ചു വരുന്നവരെ അവഗണിക്കരുത്. അല്ലാഹു സുബ്ഹാന വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചല്ലോ, അമ്മസ്സായില ഫലാ തഖർ, നമ്മോട് ചോദിച്ചു വരുന്നവരോട് നമ്മൾ എന്ത് ചെയ്യരുത്? അവരെ വിരോധിക്കരുത്, അവരെ തിരിച്ചയക്കരുതെന്ന് അള്ളാഹു സുബ്ഹാന വ തആല പറഞ്ഞില്ലേ കൂട്ടുകാരെ ഖുർആനിൽ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ചോദിക്കുന്നവരെ, നമ്മുടെ സഹപാഠികളെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം കൂട്ടുകാരെ. അങ്ങനെ നല്ലൊരു വ്യക്തിത്വമാണ്, നല്ലൊരു സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന ഒരു തികഞ്ഞ ബോധം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള മറ്റൊരു ഗുണപാഠം എന്താണ് കൂട്ടുകാരെ? അള്ളാഹുവോട് നന്ദി കേട് കാണിച്ചാൽ പടച്ച റബ്ബ് നമ്മളോട് കോപിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ? പടച്ചവൻ നമുക്ക് നൽകിയതിന് നന്ദി കേട് കാണിച്ചത് കൊണ്ടല്ലേ പടച്ചവൻ കോപിച്ചത് അല്ലേ? പാണ്ഡുകാരൻ അള്ളാഹു എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയിട്ടും തിരിച്ച് പടച്ചവൻ ചോദിക്കുമ്പോൾ പടച്ചവനോട് നന്ദി കേട് കാണിച്ചതിൻ്റെ പേരിലല്ലേ അള്ളാഹു സുബ്ഹാന വ തആല താങ്കൾ പറഞ്ഞത് കളവാണ് എങ്കിൽ ആ മലക്ക് മുഖേനെ അള്ളാഹു സുബ്ഹാനത്താൽ അദ്ദേഹത്തെ അറിയിച്ചത് താങ്കൾ പറഞ്ഞത് കളവാണ് എങ്കിൽ താങ്കളെ അള്ളാഹു പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കട്ടെ എന്ന് പറഞ്ഞത്. കൂട്ടുകാരെ, എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹുവോട് നന്ദി കാണിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനത്താല കോപിക്കുമെന്ന് സുന്ദരമായ ഒരു കഥയിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തരുമ്പോൾ, പീസ് റേഡിയോ പൂമരത്തനിൽ കേൾക്കുന്ന കൂട്ടുകാരെല്ലാവരും നമ്മൾ ഓരോ നിലയിലേക്ക്, ഇനി നമ്മൾ 5-ാം ക്ലാസ്സിലാകും, 6-ാം ക്ലാസ്സിലാകും, 7-ാം ക്ലാസ്സിലാകും, അങ്ങനെ ഓരോ ക്ലാസ്സുകൾ മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ പൊസിഷൻസുകൾ വളർന്നുകൊണ്ടിരിക്കും, നമ്മുടെ മേഖലകൾ അത് വളർന്നുകൊണ്ടിരിക്കും, നമ്മളുടെ മെച്യൂരിറ്റി അത് വലുതായിക്കൊണ്ടിരിക്കും. അപ്പോഴും നമ്മൾ എന്തു ചെയ്യരുത്? അള്ളാഹു നമുക്ക് നൽകിയത് എന്തോ അതിൽ നിന്ന് നമ്മൾ സഹായിക്കാനാണ് കൂട്ടുകാരെ നമ്മൾ തയ്യാറാകേണ്ടത്. അതിൽ പിശുക്ക് കാണിക്കാൻ നമുക്ക് പാടില്ല. പിശുക്കാണ് കളവ് പറയാനും അള്ളാഹുവിൻ്റെ നിഅമത്തിനെ നിഷേധിക്കുവാനും പ്രേരിപ്പിക്കുന്നത്. അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയതിനെ നമ്മൾ പിശുക്ക് കാണിക്കുമ്പോഴാണ് കൂട്ടുകാരെ, അത് നമുക്ക് പിശുക്ക് കാണിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്യും? അതിലൂടെ എന്ത് ചെയ്യും? ആ ഒരു തെറ്റു ചെയ്യുന്നതിലൂടെ നമ്മൾ എന്തൊക്കെ ചെയ്യും? കളവ് പറയും. അതുപോലെ അള്ളാഹു നൽകിയ നിഅമത്തിനെ അത് അവഹേളിക്കാൻ, അതിനെ തള്ളിപ്പറയാനും നമ്മൾ തയ്യാറാകുമെന്നുള്ളത്. അതുപോലെ തന്നെ സമ്പത്തിൻ്റെ ആധിക്യം, ഇതിലുള്ള മറ്റൊരു ഗുണപാഠം കൂട്ടുകാരെ, സമ്പത്തിൻ്റെ ആധിക്യം അള്ളാഹുവിൻ്റെ സ്നേഹത്തിനും തെളിവല്ല, മറിച്ച് പരീക്ഷണമായി വരാം. അപ്പോൾ കൂട്ടുകാർ പഠിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉമ്മയോടും ബാപ്പയോടും പറയണം, നമുക്ക് ലഭിക്കുന്ന സമ്പത്തുകൾ, ഉമ്മ ബാപ്പ നമുക്ക് ലഭിക്കുന്ന സമ്പത്തുകൾ, അത് അള്ളാഹു നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ തെളിവല്ല, അത് പടച്ചവൻ നമ്മെ പരീക്ഷിക്കുവാനും കാരണമായേക്കാം ഉമ്മ എന്നുകൂടി പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിലൂടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ള എന്താണ്? അള്ളാഹു എല്ലാ രോഗങ്ങളെയും മാറ്റുവാൻ കഴിവുള്ളവനാണ്. അല്ലേ, ഈ രോഗങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ട് അള്ളാഹു തന്നെ എന്ത് ചെയ്തു കൂട്ടുകാരെ? അതിനെ മാറ്റി. അല്ലേ, അത് മാറ്റുവാനും കഴിവുള്ളവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വതആല എന്നതിനുള്ള ഒരു കഥയാണ്, നല്ലൊരു പാഠമാണ് അള്ളാഹു നമുക്ക് ഇതിലൂടെ നൽകുന്നത്. അതുപോലെ തന്നെ പ്രത്യേകമായി പ്രധാനമായി മനസ്സിലാക്കേണ്ട മറ്റൊരു രണ്ട് കാര്യങ്ങളുണ്ട് കൂട്ടുകാരെ. മലക്കുകളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന പണികൾ എടുപ്പിക്കും. അല്ലേ, അള്ളാഹു ഉദ്ദേശിച്ചൊരു പണിയല്ലേ മനുഷ്യൻ്റെ രൂപത്തിൽ വരാനും ആ രോഗം മാറ്റാനും തിരിച്ചു രോഗിയെപ്പോലെ അഭിനയിക്കാനും അങ്ങനെ അവിടെ പ്രവർത്തിക്കാനും അള്ളാഹു ഉദ്ദേശിച്ച രീതിയിൽ മലക്കുകൾ പണിയെടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മലക്കുകൾക്ക് രൂപമാറ്റം അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ ഉണ്ടാകുമെന്നും നമുക്ക് ഈ പാഠത്തിലൂടെ, ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഈ എപ്പിസോഡ് വളരെയധികം അറിവുകൾ നിറഞ്ഞ, വളരെയധികം ചിന്തിക്കാൻ കൂട്ടുകാരുടെ കുഞ്ഞു മനസ്സുകളിൽ വളരെയധികം ചിന്തിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ വിടവാങ്ങുന്നത്. ഇൻഷാ അല്ലാ അടുത്ത പീസ് റേഡിയുടെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക്, കുഞ്ഞനുജന്മാർക്ക്, കുഞ്ഞനുജത്തിമാർക്ക് ഒരു ഇടവേള അടുത്ത ഞായറാഴ്ചയിൽ പൂമരത്തണലിൽ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ ഇനിയും ഉണ്ടാകും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
1: ബാറക്കല്ലാഹു ഫീക്കും. കുട്ടികളുടെ ഈ പ്രോഗ്രാമിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം മലക്കിലൂടെ എന്ന വിഷയത്തിൽ അൽ ഫഹദ് പൂന്തുറയാണ് മനോഹരമായി ഈ ക്ലാസ് നമുക്ക് എടുത്തു തന്നിട്ടുള്ളത്. ഇനി നാം പ്രവേശിക്കുന്നു പീസ് റേഡിയോ നുറുങ്ങുകൾ.
2: പ്രതിസന്ധികൾക്ക് മീതെ പറന്നുയരുക എന്ന ടി ചാണ്ടിയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകുന്നു.
4: ഒരു ബസ് സ്റ്റോപ്പാണ് രംഗം. യാത്രക്കാരും വാഹനങ്ങളും ഇടമുറിയാതെ വരികയും പോകുകയും ചെയ്യുന്നു. വഴിയിൽ ചിതറിക്കിടക്കുന്ന അരിയും ഗോതമ്പും കൊത്തിപ്പെറുക്കുകയാണ് ആ കൊച്ചുകുരുവി. കൊള്ളിമീൻ പോലെ മിന്നിപ്പാഞ്ഞു വരുന്ന മോട്ടോർ വാഹനങ്ങളുടെ അടിയിൽപ്പെട്ട് അരഞ്ഞു പോകുമെന്ന് കാണികൾക്ക് തോന്നുമെങ്കിലും ആ കൊച്ചുകിളിക്ക് ആവക പേടിയൊന്നുമില്ലെന്ന് തോന്നുന്നു. അത്ഭുതമെന്നല്ലാതെ എന്താണ് പറയുക? ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ തൊട്ടു തൊട്ടില എന്ന ദൂരത്തിലെത്തുമ്പോൾ ആ കുരുവി പെട്ടെന്ന് പറന്നുയരുന്നു. അപകടം അടുത്തു വരുമ്പോൾ അതിനു മീതെ പറന്നുയരാൻ നിയതി അതിൻ്റെ ചിറകുകൾക്ക് നൽകിയിരിക്കുന്ന ശക്തി അത്ഭുതാവഹം തന്നെ. അത്യാഹിതങ്ങൾക്കു മീതെ പറന്നുയരാൻ ഒരു കൊച്ചു കിളിക്കുപോലും വേണ്ട ശക്തി ജഗദീശ്വരൻ നൽകിയിട്ടുണ്ട്. അപകടങ്ങളുടെ നടുവിൽ തത്തിക്കളിച്ചുകൊണ്ട് ധാന്യങ്ങൾ കൊത്തിത്തിന്നുന്ന ആ കുരുവികൾ മഹത്തായ ഒരു ജീവിത യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപകടങ്ങളും പ്രതിസന്ധികളുമില്ലാത്ത ജീവിത സങ്കേതം കണ്ടെത്താനാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ അപകട സാധ്യതകളുള്ള ചുറ്റുപാടുകളുടെ നടുവിൽ നിർഭയരായും സ്വസ്ഥചിത്തരായും ജീവിക്കുവാൻ നമുക്ക് കഴിയും. എല്ലാ പ്രശ്നങ്ങളുടെയും മീതെ പറന്നുയരാനുള്ള കരുത്ത് നമ്മുടെ ചിറകുകൾക്കുണ്ടെങ്കിൽ, നാം അഭിമുഖീകരിക്കുന്ന വിഷമ സാഹചര്യങ്ങളിൽ അതത് സമയത്താവശ്യമായ ശക്തി ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അപകടരഹിതമായ ജീവിത സാഹചര്യമല്ല നമ്മുടെ യഥാർത്ഥ സങ്കേതം, മറിച്ച് അപകടങ്ങളെ, സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മശക്തിയത്രേ നമ്മുടെ സങ്കേതം.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ടി ചാണ്ടിയുടെ രചനയ്ക്ക് പ്രതിസന്ധികൾക്ക് മീതെ പറന്നുയരുക എന്ന വിഷയത്തിൽ മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് ഇതുവരെ നാം കേൾക്കുകയുണ്ടായത്. ഇനി അസ്മാ ഉൽ ഹുസ്ന.
2: അഷാഫി എന്ന അള്ളാഹുവിന്റെ നാമവുമായി ബന്ധപ്പെട്ട
1: ബഹുമാനനായ പണ്ഡിതൻ ഷമീർ മദീനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. കേട്ടുവരാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നും ശ്രദ്ധിച്ച് കരുതലോടെ ജീവിക്കണമെന്നും ആമുഖമായി എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യരായ നാം ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തി നൽകുന്ന, ശമനം നൽകുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് നാം വേണ്ടത്ര ബോധവാന്മാരാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. കാരണം അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളിലൊന്നായ അഷാഫി, ശമനം നൽകുന്നവൻ എന്ന നാമം വേണ്ട പോലെ നമ്മൾ അറിയുവാനും ഉൾക്കൊള്ളുവാനും ശ്രമിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗി സന്ദർശനത്തിൻ്റെ സന്ദർഭത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇപ്രകാരം പ്രത്യേകം പറഞ്ഞത് നമുക്ക് കാണാം. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇഷ്ഫി അൻതശ്ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അല്ലാഹുമ്മ റബ്ബന്നാസ് മനുഷ്യരുടെ രക്ഷിതാവായ അള്ളാഹുവെ, മനുഷ്യരെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന അവരുടെ സാക്ഷാൽ ഉടമസ്ഥനും നിയന്താവുമായ അള്ളാഹുവെ, അദ്ഹിബിൽ ബഅസ് പ്രയാസങ്ങളും കഷ്ടതകളും നീ നീക്കിത്തരണമേ, ഇഷ്ഫി അൻതശ്ഷാഫി നീ ശമനം നൽകണമേ, നീയാണ് ശമനം നൽകുന്നവൻ, ഷാഫി നീയാണ്. അൻതശ്ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക നീയല്ലാതെ ശമനം നൽകുന്നവനില്ല, നിന്റെ ശമനമല്ലാതെ യഥാർത്ഥത്തിൽ ശമനമില്ല. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ ഒരു രോഗവും ബാക്കിയാകാത്ത, ശേഷിക്കാത്ത വിധത്തിൽ, വിട്ടുപോകാത്ത വിധത്തിൽ എല്ലാ അസുഖങ്ങളെയും നീ ശിഫയാക്കണമേ, ശമനം നൽകണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ നമ്മുടെ വിവിധങ്ങളായ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരമായി നാം അനുഭവിക്കുന്ന ശാരീരികമായ വേദന, മാനസികമായ അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ എല്ലാം എല്ലാ വിധേനയുമുള്ള പൂർണ്ണമായ ശമനം അത് നൽകാൻ കഴിവുള്ള ഷാഫിയാണ് അല്ലാഹ്. ശിഫാ ഉൽ ഖുലൂബ് വസ്സുദൂർ ഹൃദയങ്ങളുടെ, മനസ്സകങ്ങളുടെ ശിഫ അല്ലാഹു നൽകണം. എങ്ങനെ? മിനശുബഹി വശുക്കൂക്കി വൽ ഹസദി വൽ ളുൽമി വൽ ളില്ല് മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. പല സന്ദേഹങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, പലതരത്തിലുള്ള സംശയങ്ങൾ, അസൂയ, വിദ്വേഷം, പക, ഇങ്ങനെ തുടങ്ങി അമ്രാദുൽ ഖുലൂബ്, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ. അതിൽ നിന്നൊക്കെയുള്ള ശിഫ, ശമനം നൽകേണ്ടത്, മുക്തി നൽകേണ്ടത് അള്ളാഹുവാണ്. വശിഫാ ഉൽ അബ്ദാൻ, ശരീരത്തിൻ്റെ രോഗങ്ങൾ, മിനൽ അസ്കാം, പലതരത്തിലുള്ള ശാരീരിക രോഗങ്ങൾ, നമ്മളൊക്കെ അനുഭവിക്കുന്ന വേദനയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അടങ്ങുന്ന ആ രോഗങ്ങൾ, അതിൻ്റെയും മുക്തി നൽകേണ്ടത്, ശമനം നൽകേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹു അല്ലാതെ ഷിഫാ തരുന്നവനായിട്ട് മറ്റാരുമില്ല. ലാ ഷിഫാ ഇല്ലാ ഷിഫാ ഉക്. അള്ളാഹുവെ, നീ നൽകുന്ന ഷിഫയല്ലാത്ത, ശമനമല്ലാത്ത വേറൊരു ശമനവുമില്ല. ലാ ഷാഫിയ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ ഷിഫ നൽകുന്നവനായി മറ്റാരുമില്ല. ഈ ഒരു നാമവും വിശേഷണവും തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കുവാനും സമീപിക്കുവാനും സാധിക്കണം. നാം അനുഭവിക്കുന്ന രോഗങ്ങൾ എത്ര വലിയ തീക്ഷ്ണവും വൈദ്യശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തുന്ന പ്രതിസന്ധിയിലും പ്രതിക്കൂട്ടിലുമാക്കുന്ന വലിയ വലിയ രോഗങ്ങളാകട്ടെ, ഇതുവരെയും മരുന്ന് കണ്ടെത്താത്ത ഒരു വിശുദ്ധരനും ഒരു വൈദ്യനും ഡോക്ടർക്കും കൃത്യമായ മരുന്ന് നിർദ്ദേശിക്കാൻ കഴിയാത്ത രോഗമായിരുന്നാലും ആ രോഗങ്ങളെയൊക്കെ മാറ്റാൻ കഴിവുള്ളവനാണ് ഷാഫിയായ എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുമ്പോൾ, ആ നാമത്തെ മുൻനിർത്തിക്കൊണ്ട് അതിനെ തവസ്സുലാക്കി ഈ ഇസ്മ നാമം വെച്ചുകൊണ്ട് പടച്ചറബിനോട് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് ആ നാമം പഠിക്കുന്നൊരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റവും ആശ്വാസവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅറയിലെ 80-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാനെങ്ങാനും രോഗിയായി കഴിഞ്ഞാൽ, എനിക്ക് രോഗം ബാധിച്ചാൽ, ആ രോഗം മാറ്റി എനിക്ക് ശമനം നൽകുന്നവൻ, എനിക്ക് രോഗമുക്തി നൽകുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ രോഗം മാറ്റാൻ, ദുരിതം നീക്കാൻ ഒക്കെ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നറിയുമ്പോൾ, ആ അള്ളാഹുവിലേക്ക് മനസ്സ് വല്ലാതെ അടുക്കുകയും വിശ്വാസി പടച്ചറബിനെ അവലംബിക്കുകയും തവക്കുലാക്കുകയും ചെയ്യും. അവൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഏത് ആഗ്രഹത്തെയും ഏത് അഭിലാഷത്തെയും ആവശ്യങ്ങളെയും പടച്ചറബുമായി ബന്ധിപ്പിച്ച് പടച്ചറബിനോട് ചോദിക്കുന്ന, പടച്ചറബിനെ ആശ്രയിക്കുന്ന അവസ്ഥ വിശ്വാസികൾക്കുണ്ടാകും. തൗഹീദും തവക്കുലുമൊക്കെ രൂഢമൂലമാക്കുന്ന ഒരു ആദർശ തലം കൂടി അതിനുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലെ 17-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, വഇം യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അള്ളാഹു വല്ല ദുരിതവും നിങ്ങൾക്ക് വരുത്തുകയാണെങ്കിൽ അത് നീക്കിത്തരുവാൻ, മാറ്റിത്തരുവാൻ അവനല്ലാതെ മറ്റാരുമില്ല. ഈ ലോകത്ത് കാണുന്ന ഏതെങ്കിലും ദിവ്യ മനുഷ്യ ദൈവങ്ങൾ, വ്യാജ ദൈവങ്ങൾ, അതല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന പലതരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ, അവിടെയൊന്നും പോയി നിങ്ങൾ അലയേണ്ടതില്ല, തിരിയേണ്ടതില്ല. അവർക്കാർക്കും നിങ്ങളുടെ രോഗം മാറ്റാൻ, വേദന ശമിപ്പിക്കാൻ നിങ്ങൾക്കൊരാശ്വാസം നൽകാൻ സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹുവാണത് തരേണ്ടവൻ. ലാ ഹൗല വ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, പടച്ചറബിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല. ഉപകാരം കൊണ്ടുവന്നു തരാൻ, ഉപദ്രവം നീക്കി നിങ്ങളുടെ അവസ്ഥകൾക്കൊരു വ്യത്യാസം വരുത്താൻ ഒക്കെ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. മരുന്ന് ഇറക്കിയിട്ടുണ്ട് അള്ളാഹു, രോഗം നിശ്ചയിച്ചത് അള്ളാഹു ആണെങ്കിൽ ആ രോഗത്തിനുള്ള പ്രതിവിധിയായി മരുന്നിനെയും അള്ളാഹു ഇറക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ വ അൻസല ലഹു ശിഫാഅ, ശമനം നിശ്ചയിക്കാത്ത, മരുന്ന് നിശ്ചയിക്കാത്ത ഒരു രോഗത്തെയും അള്ളാഹു ഇറക്കിയിട്ടില്ല എന്നാണ്. എന്നാൽ ചിലപ്പോൾ ആ മരുന്ന് കണ്ടുപിടിക്കാൻ, കണ്ടെത്താൻ മനുഷ്യന് അല്പം വൈകിയേക്കും, എന്നാലും ആ രോഗത്തിന് മരുന്നില്ല എന്നല്ല. അള്ളാഹു ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ മരുന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കുന്നവർ അത് കണ്ടെത്തും, അറിയാത്തവർ അറിയാതെ പോകും, പക്ഷെ അത് പിന്നീടാണെങ്കിലും അവർക്ക് കിട്ടും. അങ്ങനെയുള്ള ആ രോഗശമനത്തിൻ്റെതായ വഴികൾ, ചികിത്സാരീതി ഇസ്ലാം അംഗീകരിച്ചതും അനുവദിച്ചതുമാണ്. അവ രോഗം വന്നിട്ട് ചികിത്സിക്കാതെ അള്ളാഹുവിൻ്റെ വിധി പോലെ സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കൽ അതല്ല ഒരു ശരിയായ രീതി. മറിച്ച് തദാവൗ, നിങ്ങൾ ചികിത്സിക്കുക എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അള്ളാഹു രോഗമിറക്കിയിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിന് ഒരു പ്രതിവിധിയും ശമനവും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ വൈദ്യശാസ്ത്രപരമായ ഭൗതികമായ രീതിയിൽ നാം നടത്തുന്ന ചികിത്സാരീതികൾക്ക് പുറമെ മറ്റു ചില അസ്ബാബുകൾ കൂടി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദുആ, പ്രാർത്ഥന. അത് ഏറ്റവും വലിയ ശമന ഔഷധമാണ്. പടച്ചറബിനോട് നമ്മൾ മനസ്സ് തുറന്ന് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ചോദിക്കുന്ന ചോദ്യം, നാം അനുഭവിക്കുന്ന വേദനയുടെയും സങ്കടങ്ങളുടെയും പ്രയാസങ്ങൾ അത് പുറമേ കാണുന്ന രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ മുറിവോ അപകടങ്ങളോ ഒക്കെയാണെങ്കിൽ ആളുകൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പുറമേ കാണുന്ന യാതൊരു വൈകല്യങ്ങളും പ്രയാസങ്ങളും മുറിവുകളും ഒന്നുമില്ലെങ്കിലും മനസ്സിൽ നാം അനുഭവിക്കുന്ന നീറ്റലുകൾ അതറിയുന്നവനാണ് പടച്ചറബ്ബ്. ആ റബ്ബിനോട് ഉള്ളു തുറന്ന് തേടുന്നത്ര ഫലപ്രദമായ ഏത് ചികിത്സയാണുള്ളത്? അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ, ഷിഫാ ഉൻ ലിമാ ഫിസ്സുദൂർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞത് അതൊരു ഷിഫയാണ് എന്നാണ്. ആ പരിശുദ്ധ ഖുർആൻ ഓതി നാം നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ രോഗിയായ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ ഊതിക്കൊടുക്കുന്നത്, ഇസ്ലാം അംഗീകരിച്ച, മതപരമായി അംഗീകരിക്കുന്ന അർറുഖ്യ അശ്ശറഇയ, മതം അംഗീകരിച്ച മന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഖുർആൻ അതിന് പര്യാപ്തമാണ് എന്നതിന് ഖുർആനിൽ തന്നെ തെളിവുകളുണ്ട്. ഹദീസുകളിലൂടെ നിരവധി സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ ഖുർആൻ പറഞ്ഞു തന്ന മറ്റൊരു ശമന ഔഷധമാണ് അസൽ, തേൻ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, തേനീച്ചയിൽ നിന്ന് പുറത്തു വരുന്ന അത്ഭുതകരമായ ആ പാനീയം, ഫീഹി ഷിഫാ ഉൻ, അതിൽ ഷിഫയുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അൽ ഹബ്ബത്തു സൗദാ, ബ്ലാക്ക് സീഡ് അല്ലെങ്കിൽ കരിഞ്ചീരകം. അതിൻ്റെ ഔഷധ ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ, ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഹിജാമ, കൊമ്പുവക്കൽ ചികിത്സ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതിൻ്റെ മോഡേൺ രീതികൾ ഇന്ന് ലഭ്യമാണ്, ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന മറ്റൊരു കാര്യമാണ് സംസം, മാ ഉ സംസം ലിമാ ശുരിബ ലഹു, ത്വആമു ത്വഅമിൻ വ ശിഫാ ഉ സഖ്മിൻ, രോഗിക്കുള്ള ഔഷധവും ശമനവും, അതേപോലെ തന്നെ വിശക്കുന്നവനുള്ള ഭക്ഷിക്കുന്നവൻ്റെ ഭക്ഷണവും ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസബിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല സവിശേഷ മാർഗങ്ങളിലൂടെ ഷിഫ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച വഴികളാണ് നേടിയെടുക്കുവാൻ നമുക്കതിലൂടെയൊക്കെ സാധിക്കും. എന്നാൽ ചിലപ്പോൾ ശമനം വൈകിയേക്കും. ഈ പറഞ്ഞ രീതിയിൽ ചികിത്സിച്ചിട്ടും, ഖുർആൻ ഓതി ശരീരത്തിൽ ഊതിയിട്ടും, തേൻ കുടിച്ചിട്ടും, കരിഞ്ചീരകം കഴിച്ചിട്ടും, ഇങ്ങനെയുള്ള ചികിത്സാ വിധികളെല്ലാം സ്വീകരിച്ചിട്ടും ഒക്കെ ചിലപ്പോൾ ശമനം വൈകാറുണ്ട്, രോഗം ഭേദമാകാൻ താമസമെടുക്കാറുണ്ട്. അഥവാ ഡോക്ടർമാരല്ല രോഗം മാറ്റുന്നത്, അള്ളാഹുവാണ് ഷാഫി, ശമനം നൽകുന്നവൻ. ഡോക്ടറും ചികിത്സയും ഒക്കെ ചില സബബുകളാണ്. അപ്പോൾ ആ ശമനം വൈകുന്നത് പലതരത്തിലുള്ള ഹിക്മത്തുകളും അള്ളാഹുവിൻ്റെ പല യുക്തികളും രഹസ്യങ്ങളും ഒക്കെ അതിലുണ്ടാകും. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ വർഷങ്ങളോളം ആ രോഗത്തിൽ കിടന്നിട്ടും അള്ളാഹുവിനെ പഴിക്കുവാനോ പടച്ചറബിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയറ്റ് നിരാശനായി ഒരു വാക്കുപോലും അദ്ദേഹം ഉരുവിടുന്നില്ല. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കുകൾ പരിശുദ്ധ ഖുർആൻ നമ്മെ കേൾപ്പിക്കുകയാണ്. വ അയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റഹീമീൻ, അള്ളാഹു എനിക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും ബാധിച്ചിരിക്കുന്നു, പക്ഷേ നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കരുണാവാരിധിയാണ് റബ്ബെ, അതുകൊണ്ട് എൻ്റെ രോഗവും വേദനയും എല്ലാം നീ നീക്കിത്തരണമേ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും തിരിച്ചു നൽകുന്ന ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ രോഗം ശമനമാകാൻ, ശിഫയാകാൻ, ശമിച്ചു കിട്ടാൻ അല്പം വൈകുന്നു എന്നതിൻ്റെ പേരിൽ നമ്മൾ പൊറുതുകേട് കാണിക്കേണ്ടതില്ല, അസ്വസ്ഥതപ്പെടേണ്ടതില്ല. അതിൽ പല നേട്ടങ്ങളും നന്മകളുമുണ്ട്. നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ അതൊരു നിമിത്തമാണ്, തക്ഫീറൻ ലിസ്സയ്യിആത്ത്. അതേപോലെ നമ്മുടെ പദവികൾ അള്ളാഹു ഉയർത്തിത്തരാൻ, റഫ് അൻ ലിദ്ദറജാത്തിൽ മരീൽ, രോഗിയുടെ രോഗവും വേദനയുമൊക്കെ നിമിത്തമായി അള്ളാഹു അവർക്ക് സ്വർഗീയമായ പദവികൾ ഉയർത്തിക്കൊടുക്കുമെന്ന്. പരലോകത്ത് രോഗമില്ലാത്തവർക്ക് അസൂയ തോന്നുന്ന ഒരു അവസ്ഥയുണ്ടാവും, അവർ കൊതിച്ചു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. യവദ്ദു അഹ്ലുൽ ആഫിയത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ദുനിയാവിൽ ആഫിയത്ത് കിട്ടിയ, ശാരീരികമായ സൗഖ്യം കിട്ടിയ, രോഗമൊന്നും ഇല്ലാതിരുന്ന ആളുകൾ കൊതിച്ചു പോകും. ഹീന യുഅ്തി അഹ്ലൽ ബലാ അസ്സവാബ്, പരീക്ഷണങ്ങളിലൂടെ പ്രയാസങ്ങൾ സഹിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിശ്വാസികൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം, പാരിതോഷികങ്ങൾ, അത് കണ്ടിട്ട് ലൗ അന്ന ജുലൂദഹും കാനത്ത് ഖുരിളത് ഫിദ്ദുനിയ ബിൽ മഖാരിൽ, ദുനിയാവിൽ ഇവരുടെ ചർമ്മങ്ങൾ കത്രികകൾ കൊണ്ട് കീറിമുറിക്കുന്ന അവസ്ഥ, വേദനയും പ്രയാസങ്ങളുമായി കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നവർ കൊതിച്ചു പോകുമെന്നാണ്. കാരണം ആ വേദനയും പ്രയാസവും ഒക്കെ സഹിച്ച്, ക്ഷമിച്ച്, പടച്ചറബിൻ്റെ വിധിയിൽ സമാശ്വസിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്ന ഒരു യഥാർത്ഥ മുഅ്മിൻ ഈ ജീവിതത്തിലെ പ്രയാസങ്ങൾ തരണം ചെയ്യുമ്പോൾ അവർക്ക് പരലോകത്ത് കിട്ടുന്ന നേട്ടങ്ങൾ അത് കണ്ടിട്ട് ദുനിയാവിൽ രോഗമില്ലാതിരുന്ന ആളുകൾ അസൂയ വെക്കും, കൊതിച്ചു പോകും അവരോട് എന്നാണ്. അള്ളാഹു നമുക്കൊക്കെ പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്കും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.
1: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. അഷാഫി എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ മനോഹരമായി നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിച്ച ബഹുമാന്യനായ പണ്ഡിതൻ ഷമീർ മദീനിയാണ് നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത്. ഇനി കഥ പറയാം.
2: അജ്മലും കുഞ്ഞുപങ്ങളും ഭാഗം 6. നമുക്കൊക്കെ പ്രിയപ്പെട്ട അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
6: അജ്മലും കുഞ്ഞുപങ്ങളും, അധ്യായം 6. അജ്മലിന്റെ അയൽവാസികൾ. ഭക്ഷണവും നമസ്കാരവും അല്പനേരത്തെ മയക്കവും കഴിഞ്ഞ് ഷാഹിദ വരാന്തയിൽ വന്നിരുന്നു. സൂര്യന്റെ ഗതി ശ്രദ്ധിച്ചപ്പോൾ ഏകദേശം 3 മണിയായി എന്നു തോന്നി. ഇനി അങ്ങോട്ട് സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ മുറ്റത്തെ 4 മണിപ്പൂക്കൾ വിടരും. അത് വിരിഞ്ഞ് 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ അജ്മലും സെൽവയും സ്കൂൾ വിട്ടുവരും. 10 മണി മുതൽ 3 മണി വരെയുള്ള സമയം മടുപ്പുള്ളതാണ്. കാര്യമായ ജോലിയില്ല, സംസാരിക്കാൻ ആളുമില്ല. മക്കൾ സ്കൂൾ വിട്ടുവന്നാൽ വീട് നിറഞ്ഞ പോലെയാണ്. സെൽവക്ക് പൊന്നമ്മ ടീച്ചറുടെ ക്ലാസ്സിനെക്കുറിച്ച് ധാരാളം പറയാനുണ്ടാകും. ടീച്ചറെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. ഉമ്മയെപ്പോലെ നല്ല സ്വഭാവമാണ് പൊന്നമ്മ ടീച്ചർക്ക് എന്നാണ് സെൽവയുടെ വിലയിരുത്തൽ. അവർ മുഹമ്മദ് നബിയുടെയും സത്യഹരിശ്ചന്ദ്രന്റെയും കഥകൾ പറഞ്ഞുകൊടുക്കുമത്രേ. മക്കൾ വന്നാൽ തിന്നാനൊന്നും കൊടുക്കാനില്ലല്ലോ എന്ന ദുഃഖമായിരുന്നു ഇന്നലെയും മിനിയാന്നും. ഇന്ന് അതില്ല. ശങ്കുണ്ണി നായർ കൊടുത്തയച്ച തേൻവരിക്കച്ചക്കയുണ്ട്. എത്ര നല്ല അയൽവാസികളാണ് ശങ്കുണ്ണി നായരുടെ കുടുംബം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇടകലർന്നു ജീവിക്കുന്ന ഗ്രാമം. വഴക്കില്ല, എല്ലാവരും സ്നേഹത്തിൽ കഴിയുന്നു. അസ്സലാമു അലൈക്കും. അജ്മലിന്റെ സലാം കേട്ടപ്പോഴാണ് ചിന്തയിൽ നിന്നുണർന്നത്. ചിന്തക്കിടയിൽ 4 മണിപ്പൂക്കൾ വിടർന്നത് ഷാഹിദ അറിഞ്ഞില്ല. സലാം മടക്കി സെൽവയുടെയും അജ്മലിന്റെയും തോളിൽ കൈവച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു. വേഗം കൈ കഴുകി വരി, 1 തരം വരിക്കച്ചക്കയുണ്ട്. നിസ്കരിച്ചിട്ട് മതിമ്മാ, വിശക്കുന്നില്ല. സ്കൂളിൽ നിന്ന് ചെറുപയറും ചോറും പള്ള നിറച്ചും തിന്നിട്ടുണ്ട്. നമസ്കാരവും ചായയും കഴിഞ്ഞപ്പോൾ അജ്മൽ പുറത്തിറങ്ങി. മനസ്സിൽ കോഴിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. അവൻ മാളുകുട്ടിയുടെ വീട്ടിലേക്ക് നടന്നു. മാളുകുട്ടി പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്തിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ടത്രേ. അജ്മൽ കാളിംഗ് ബെല്ല് അമർത്തി. മെമ്പർ പുറത്തു വന്നു. എന്താ അജ്മൽ വന്നത്? എനിക്ക് പഞ്ചായത്തുനിന്ന് കോഴിക്കുട്ടികളെ കിട്ടുമോ? കിട്ടുമല്ലോ, റേഷൻ കാർഡുമായി പഞ്ചായത്ത് ആപ്പീസ് വന്നാൽ മതി. അജ്മൽ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചോടി. ഉമ്മയെ കാര്യം ധരിപ്പിച്ചു. അവർ ഒന്ന് മൂളുക മാത്രം ചെയ്തു. എന്താ അമ്മ കോഴികളെ കിട്ടുന്നത് കേട്ടിട്ട് ഉമ്മക്കൊരു സന്തോഷമില്ലാത്തത്? ഷാഹിദക്ക് പ്രയാസമായി. പറഞ്ഞാൽ മകന്റെ സന്തോഷമണഞ്ഞുപോകും. പക്ഷേ പറയാതിരുന്നിട്ട് കാര്യമില്ല. മോനെ, കോഴികളെ പഞ്ചായത്തിൽ നിന്ന് വെറുതെ കിട്ടും. പക്ഷേ കോഴിക്കൂട് കിട്ടൂല. ഒരു ചെറിയ കോഴിക്കൂടിന് ചുരുങ്ങിയത് 1500 രൂപ വേണം. അജ്മലിന് സങ്കടം വന്നു. ഉമ്മ പറഞ്ഞത് സത്യമാണ്. 1500 രൂപയുണ്ടാക്കാൻ എങ്ങനെ കഴിയും? തളർന്ന മനസ്സോടെ അവൻ അകത്തേക്ക് പോയി കിടന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അജ്മൽ ഉമ്മയെ അടുത്തു വിളിച്ചു. ഉമ്മ, കൂടിന്റെ കാര്യം പിന്നെ ആലോചിക്കാം. നാളെ ഞങ്ങൾ സ്കൂളിൽ പോയ ശേഷം ഉമ്മ കോഴികളെ വാങ്ങിവരി. തൽക്കാലം വാഴന്റെ ഇല വെട്ടി കോഴികളെ വീട്ടിന്റെ അകത്തിടാം. ഉമ്മ സമ്മതിച്ചു. അജ്മലിന് സന്തോഷമായി. അവൻ പുതിയ ഉന്മേഷത്തോടെ കളിസ്ഥലത്തേക്ക് നടന്നു.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ താല്പര്യമുള്ള ഇഷ്ടമുള്ള കഥ പറയാൻ പ്രോഗ്രാം നാം കേട്ട് കഴിഞ്ഞു. അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിലെ 6 ഭാഗമാണ് ഇന്ന് നാം കേട്ടിട്ടുള്ളത്. ബഹുമാനനായ വീട്ടി അങ്കിളാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി പീസ് റേഡിയോ ദൃശ്യം. പീസ് റേഡിയോ ദൃശ്യത്തിൽ കിർഗിസ്ഥാൻ എന്ന കാഴ്ചകളുമായി മൻസൂർ മണ്ണാർക്കാട് നമ്മോടൊപ്പം ചേരുന്നു.
4: ദൃശ്യം, യാത്രാനുഭവങ്ങളിലെ ശ്രവ്യാനുഭവം. രചന വിഷ്ണു സുരേഷ്. ഈ തവണ ദുബായിലെ ദേശീയ ദിവസത്തിന്റെ അവധി ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചത് കിർഗിസ്ഥാനായിരുന്നു. തനിച്ചുള്ള യാത്രകളേക്കാൾ എനിക്കിഷ്ടം കൂട്ടുകാരൊത്തുള്ള യാത്രകൾ തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളതും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ളതും അങ്ങനെയുള്ള യാത്രകളാണ്. അധികം ആരും അങ്ങനെ കേൾക്കാത്ത ഒരു രാജ്യമാണ് കിർഗിസ്ഥാൻ. ഞങ്ങളുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ഒരു ടൂറിസ്റ്റ് പാക്കേജിൽ കണ്ട ഒരു പേര് കൗതുകം തോന്നിയപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ അങ്ങ് അന്വേഷിച്ചു. പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യം വിഭജനത്തിനുശേഷം കിർഗിസ്ഥാൻ റിപ്പബ്ലിക്കായി. 70% മലകളാൽ നിറഞ്ഞൊരു രാജ്യമാണത്. അവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ, അതാണ് ഞങ്ങളെ ആകർഷിച്ച പ്രധാന ഘടകം. ഏറ്റവും തണുപ്പുള്ള പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് 40 ദിവസത്തേക്ക് താപനില 0. ചില മരുഭൂമി പ്രദേശങ്ങളിൽ പോലും ഈ കാലയളവിൽ സ്ഥിരമായി മഞ്ഞുവീഴ്ച അനുഭവപ്പെടും. മഞ്ഞു പെയ്യുന്ന മലനിരകൾ, അങ്ങനെയൊരു കാലാവസ്ഥ ഞങ്ങൾ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യാത്ര ഏറെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. ആദ്യ ദിവസം രാവിലെ 8:40 ഫ്ലൈറ്റിൽ ഞങ്ങൾ 4 മണിക്കൂർ യാത്ര ചെയ്ത് ഏകദേശം 2 മണിയോടുകൂടി ബിഷ്കെക് എന്ന സ്ഥലത്തുള്ള മാനസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. ഓൺ അറൈവൽ വിസയായതിനാൽ ഒരാൾക്ക് $150 അടയ്ക്കേണ്ടി വരും. ഞങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾക്ക് 5 മണിക്കൂർ വരി നിൽക്കേണ്ടി വന്നു. എല്ലാം കഴിഞ്ഞ് 6 മണിയോടുകൂടി ഞങ്ങൾ എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങി. പുറത്തിറങ്ങിയതും ടാക്സി നിരക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഡ്രൈവർമാർ ഞങ്ങളെ പൊതിഞ്ഞു. ഉള്ളതിൽ റേറ്റ് ഏറ്റവും കുറഞ്ഞ ഒരു ടാക്സി പറഞ്ഞുറപ്പിച്ച് ഞങ്ങൾ അതിൽ കയറി. ആ സമയം അവിടെ -6 ഡിഗ്രി ആയിരുന്നു താപനില. എല്ലാവരും കയ്യിൽ കരുതിയിരുന്ന കോട്ടെടുത്ത് ധരിച്ചു. പോകുന്ന വഴിയിൽ മുഴുവൻ മഞ്ഞു മൂടിക്കിടന്നിരുന്നു. അതിശയത്തോടും അത്ഭുതത്തോടും കൂടിയാണ് എല്ലാവരും അത് നോക്കിക്കണ്ടത്. വഴിയിൽ മഞ്ഞു വീണു കിടക്കുന്നത് ആസ്വദിച്ചു വന്നതുകൊണ്ട് സമയം പോയതറിഞ്ഞതേയില്ല. ഹോട്ടലിൽ എത്തിയപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരുന്നു. വിശ്രമിച്ചതിനുശേഷം ഞങ്ങൾ ഭക്ഷണത്തിനായി പുറത്തിറങ്ങി. കൊച്ചി വലിക്കുന്ന തണുപ്പ്. അവിടെ -9 താപനില. അധിക ദൂരം മുൻപോട്ട് നടക്കേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ ഒരു ബോംബെ റെസ്റ്റോറന്റ് കണ്ടു. കൂടുതൽ ആലോചിക്കാൻ വിശപ്പിന്റെ വിടി ഞങ്ങളെ അനുവദിച്ചില്ല. ഞങ്ങൾ അവിടെ കയറി. വളരെ പകിട്ടാർന്ന നിറങ്ങളാൽ ഇന്റീരിയർ ചെയ്ത ഒരു റെസ്റ്റോറന്റ്. ഭിത്തിയിൽ ചെഗുവേര, ബോബ് മാർലി, ശിവൻ, വളരെ വ്യത്യസ്തത പുലർത്തുന്ന 3 കോമ്പിനേഷൻസ്. രാജസ്ഥാൻ സ്വദേശിയുടേതായിരുന്നു ആ റെസ്റ്റോറന്റ്. കിർഗിസ്ഥാനിൽ MBBS പഠിക്കാൻ വേണ്ടി എത്തിയ ഒരാൾ. ഇന്ത്യയിൽ നിന്നും ധാരാളം ആളുകൾ പഠിക്കാൻ ഇവിടെ എത്തുന്നുണ്ട് എന്ന് അയാൾ പറഞ്ഞു. ഭക്ഷണം കഴിച്ചതിനുശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് നടന്നു. ഹോട്ടലിൽ തന്നെയുള്ള ഒരു ടൂർ പാക്കേജ് ഞങ്ങൾ റെഡിയാക്കി. 4 പേർക്ക് 4 ദിവസം 30,000 കിർഗിസ്ഥാൻ രൂപ. നാളെ രാവിലെ 8 മണിക്ക് അല അർച്ച നാഷണൽ പാർക്കിലാണ് പോകുന്നത്. നല്ല തണുപ്പായതിനാലും യാത്രാക്ഷീണം മൂലവും പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. ഇനി 2-ാം ദിവസത്തെ വിശേഷത്തിലേക്ക്. എല്ലാവരും രാവിലെ തന്നെ റെഡിയായി. തണുപ്പ് മൂലം 3 ടീഷർട്ടും അതിന്റെ പുറത്തൊരു ജാക്കറ്റും 2 ഷോർട്സും അതിന്റെ മേലൊരു ജീൻസും ധരിച്ചാണ് എല്ലാവരും ഇറങ്ങിയത്. താഴെ ഡ്രൈവർ സമയത്തു തന്നെ റെഡിയായി ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീലക്കണ്ണുകളോട് കൂടിയ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്നു തന്നെ അവിടെ നിന്നിറങ്ങി. പോകുന്ന വഴിയെ നിറയെ മഞ്ഞു മൂടിക്കിടന്നിരുന്നു. ഇലകൾ പൊഴിച്ച മരങ്ങൾ, ഷീറ്റുകൊണ്ട് മേൽക്കൂര തീർത്ത വീടുകൾ, എല്ലായിടവും മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്നു. കുറേയേറെ കുതിരകളെ വഴിയിൽ കണ്ടു. അവിടെ കുതിരകൾ കൂടുതലുണ്ട് എന്ന് ഡ്രൈവർ പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്ത ഞങ്ങൾ പാർക്കിൽ എത്തിച്ചേർന്നു. മലകൾക്കിടയിൽ മഞ്ഞു പുതച്ചു കിടക്കുന്നൊരു പാർക്ക്. അതിനിടയിലൂടെ ഒരു കൊച്ചരുവി ഒഴുകിപ്പോകുന്നു. 5 മണിക്കൂറിനടുത്ത് അവിടെ ചിലവഴിച്ചു. ഒരുപാട് ചിത്രങ്ങൾ പകർത്തി. ഓരോ യാത്രയും ഒരു ഓർമ്മയാണ് മനസ്സിൽ. 7 മണിയോടുകൂടി മുൻപ് ഫുഡ് കഴിച്ച ഹോട്ടലിൽ തിരിച്ചെത്തി. ഇനി 3-ാം ദിവസത്തെ വിശേഷം. ബുറാന ടവറാണ് ഞങ്ങൾ കാണാൻ തീരുമാനിച്ചത്. അതൊരു വാച്ചിംഗ് ടവറായിരുന്നു. ഏകദേശം 45 മീറ്റർ നീളമുണ്ടായിരുന്നു. ഒരു നഗരം തന്നെ അതിനെ ചുറ്റി നിലനിന്നിരുന്നു പണ്ട്. അതിൻ്റെ പ്രൗഢിയിൽ ഇപ്പോഴും ആ ടവർ നിലകൊള്ളുന്നു. ഏറെ നേരം അവിടെ ചിലവഴിച്ചതിനുശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി. 3 മണിക്കൂർ കാറിൽ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അത് മനോഹരമായ ഒരു മലയിടുക്കായിരുന്നു. അതിൻ്റെ ഇരുവശങ്ങളിലുമായി മലകൾ നടവഴികളിൽ മഞ്ഞുവീണ് കിടക്കുന്നു. അതിൽ ചവിട്ടി പതിയെ ഞങ്ങൾ നടന്നു നീങ്ങി. തെന്നിവീഴാൻ സാധ്യതയുള്ളതിനാൽ വളരെ സൂക്ഷിച്ചാണ് ഞങ്ങൾ നടന്നത്. പണ്ട് യുദ്ധം നടന്നിരുന്ന സമയത്ത് പട്ടാളക്കാർ ഒളിച്ചിരുന്ന സ്ഥലങ്ങളാണത്രേ അത്. 2 മണിക്കൂറിനടുത്ത് അവിടെ ചിലവഴിച്ചു ഞങ്ങൾ. സത്യം പറഞ്ഞാൽ സമയം പോയതും വിശപ്പും ഒന്നും ഞങ്ങൾ ഇതിനിടയിൽ അറിഞ്ഞതേയില്ല. അത്ര നല്ല അനുഭവമായിരുന്നു അത്. അവിടെ നിന്നും നേരെ ഒരു റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹോട്ട് സ്പ്രിംഗിൽ കുളിക്കാം എന്നുള്ളതായിരുന്നു. ശരിക്കും തണുത്ത് വിറച്ചുപോയ ഞങ്ങൾക്ക് അത് വളരെ ആശ്വാസവും ഒപ്പം ഒരു പുതിയ അനുഭവവുമായിരുന്നു. കുളി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നുകൂടി എനർജറ്റിക്കായി. അന്നത്തെ ദിവസം രാത്രി എട്ടിലാണ് ഞങ്ങൾ ചിലവഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. യട്ട് എന്ന പേര് തുർക്കി ഭാഷയിൽ നിന്നാവാം വന്നത്. പോർട്ടബിളായ വൃത്താകൃതിയിലുള്ള കൂടാരം എന്നാണതിൻ്റെ അർത്ഥം. ശൈത്യകാലത്തെ തണുപ്പിൽ നിന്ന് ഇവ സംരക്ഷണം നൽകുന്നു. പോകുന്ന വഴിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഏകദേശം 8 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. യട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പുറത്തെ തണുപ്പിൽ നിന്ന് അകത്തു കയറിയ ഞങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. കാരണം അതിൻ്റെയുള്ളിൽ നല്ല ചൂടായിരുന്നു. അതിൻ്റെ നിർമ്മാണ രീതി ഇൻസുലേഷൻ നൽകുന്ന രീതിയിലാണത്രേ. കൂടാരത്തിൻ്റെ ഭിത്തിയുടെ പാടികളുടെ ഫ്രെയിമിംഗ് ഇരുമ്പ് കമ്പി കൊണ്ടാണ്. വിറക് കത്തിച്ച് ചൂട് നൽകിയാണ് കൂടാരത്തിനുള്ളിൽ ചൂട് നിലനിർത്തുക. പുറത്തെ തണുപ്പറിയാതെ ഞങ്ങൾ അന്ന് രാത്രി സുഖമായി യട്ടിനുള്ളിൽ ഉറങ്ങി. ഇനി 4-ാം ദിവസത്തെ കാഴ്ചകൾ. വൈകിട്ടായിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ടുതന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോവാൻ പറ്റില്ല എന്നറിയാമായിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും സ്കേറ്റിംഗ് ചെയ്തു നോക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി നിന്നു. പോകുന്ന വഴിയിൽ സ്കേറ്റിംഗ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ വാടകക്കെടുത്തു. 1 മണിക്കൂറിൽ കൂടുതൽ ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു ആ സ്ഥലത്തേക്കെത്താൻ. അതിനിടയിൽ യൂട്യൂബ് നോക്കി സ്കേറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുക എന്ന അറിവ് നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഡ്രൈവർക്ക് സ്കേറ്റിംഗ് അറിയാമെന്നും അത്യാവശ്യ കാര്യങ്ങൾ അവൻ പറഞ്ഞുതരാമെന്നും പറഞ്ഞു. അതൊരു വലിയ ആശ്വാസമായി. ഒരു വലിയ കുന്നുകയറി അതിൻ്റെ മുകളിൽ വണ്ടി നിന്നു. അവിടെ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് വേറെ ഒരു വലിയ മല കയറണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് സ്കേറ്റിംഗ് ചെയ്യേണ്ടത്. അത് കണ്ടതും ഞാനില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ബാക്കിയുള്ളവർ സാധനങ്ങളുമായി മല കയറി ചെന്നു. അവശേഷിച്ചവർ പതിയെ സാധനങ്ങളൊക്കെ എടുത്തു മല കയറി. 1/2 മണിക്കൂറിലധികം എടുത്തു സ്കേറ്റിംഗുമായി പരിചയമായി വരാൻ. പക്ഷെ വീണ്ടും വീണ്ടും വീണുകൊണ്ടേയിരുന്നു. അവസാനം സമയത്തിൻ്റെ കുറവും വീഴ്ചയും കൊണ്ടവർ ആ ശ്രമം ഉപേക്ഷിച്ചു തിരിച്ചുപോന്നു. പക്ഷേ അവരുടെ അഭിപ്രായം അതൊരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ അഭിപ്രായപ്പെട്ടത്. സ്കേറ്റിംഗ് അവസാനിപ്പിച്ച് നേരെ എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ പോയത്, വീണ്ടും ദുബായിലേക്ക്. പക്ഷേ മനസ്സിലിപ്പോഴും കിർഗിസ്ഥാൻ. ജീവിതത്തിൽ ഒരുപാട് സന്തോഷിച്ച ദിവസങ്ങൾ, മഞ്ഞിലൂടെ കുളിരിലൂടെ ഓടിയ ആ നാളുകൾ ഞങ്ങൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു.

0: റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരല്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയ പഠനരംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
3: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902

0: പ്രിയമുള്ളവരെ, നാം ഇനി പ്രവേശിക്കുന്നത് സ്നേഹക്കൂട്. കൗമാര ലൈംഗികത രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു
1: പ്രൊഫസർ കെ പി സഹദ് ഷമീം എം വണ്ടൂർ. നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ. അമ്മാ ബാദ്, പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. പീസ് റേഡിയോ അതിൻ്റെ ഓരോ പ്രോഗ്രാമുകൾ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് നമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഓരോ പ്രോഗ്രാമിലും വളരെ നല്ല നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ ഫീഡ്ബാക്കുകൾ ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും നല്ലൊരു പരിഹാരം ഉണ്ടാവാനും, പ്രത്യേകിച്ച് സ്നേഹക്കൂടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്നതാണ് നമ്മുടെ ഒരു ക്യാപ്ഷൻ. ആ ക്യാപ്ഷനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഓരോ ചർച്ചകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ ചർച്ച ചെയ്ത കുട്ടികളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. തീർച്ചയായും അത് പല കുടുംബങ്ങൾക്കും പല കുട്ടികൾക്കും ഉപകാരപ്പെട്ടു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രാർത്ഥനകൾ ഉണ്ടാവും എന്നറിയാം, ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾക്ക് പ്രയാസം ആയിട്ട് തോന്നുന്നത്, അതേപോലെ തന്നെ നമ്മൾ രക്ഷിതാക്കളൊക്കെ പലപ്പോഴും കുറച്ച് ആശങ്കയോടുകൂടി കാണുന്ന കാര്യങ്ങളാണ് കൗമാരകാലത്തിലുള്ള നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചൊരു സെക്ഷനായിട്ടുള്ള പല കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷിതാക്കളുടെ പ്രശ്നങ്ങൾ, കുട്ടികൾക്കുണ്ടാവുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ കുട്ടികൾ വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നും ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ഈ സ്നേഹക്കൂടിൻ്റെ ചർച്ചയിൽ പങ്കുചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹദ് സാറാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നറിയാം. ഈ രംഗത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ സ്നേഹക്കൂടിൽ വരുമ്പോൾ വളരെയധികം സന്തോഷം എനിക്ക് തോന്നാറുള്ളത്, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. അത് ഇവിടെ നിന്നാവുമ്പോൾ എനിക്ക് അതിൻ്റെ ഒന്നുകൂടെ ഗുണങ്ങളുണ്ടാവുന്നു. അള്ളാഹു ആ രൂപത്തിൽ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സഹദ് സാറെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, അദ്ദേഹം ഒരു കൗൺസിലിംഗ് രംഗത്ത് ഒരുപാട് പരിചയമുള്ള അനുഭവങ്ങളുള്ള, നമ്മളുമായി പങ്കുവെക്കുന്ന പല കാര്യങ്ങളും വ്യക്തമായൊരു മാർഗനിർദ്ദേശത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്ന, അത് അള്ളാഹു നൽകിയൊരു തൗഫീക്കാണ്. ചില ആളുകളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പം ആ രൂപത്തിൽ ആണ് നമ്മളോടും ഈ ഒരു ചർച്ചയിൽ പങ്കുചേരുന്നത്. സർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡുകൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ പീസ് റേഡിയോ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ആശങ്ക പറഞ്ഞത്. ആ കാര്യത്തിൽ നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന നല്ല കുറച്ച് കാര്യങ്ങൾ പറയാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ പല കമൻറ്റുകളും, മുൻപ് വന്ന പല എപ്പിസോഡുകളുടെ കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നമുക്കിവിടെ ലഭിക്കുന്ന വായിച്ചു കഴിഞ്ഞാൽ, എത്രത്തോളം ആശ്വാസമാണ് കുടുംബത്തിൽ അതുകൊണ്ടൊക്കെ ഉണ്ടാവുന്നതെന്നല്ല. അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നമുക്കൊക്കെ നൽകട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അതാണ് പ്രത്യേകിച്ചും പറയാനുള്ളത്. നമ്മൾ രണ്ടുപേരും ഈ ഒരു സ്ക്രീനിൽ ആളുകളുടെ മുന്നിലേക്ക് വരുന്നു, പക്ഷെ ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ടെക്നിക്കൽ വശങ്ങളിൽ, അതുപോലെ ഈ സ്റ്റുഡിയോ ഫെസിലിറ്റി, അതിലുപരി തങ്ങൾക്ക് കിട്ടുന്ന അധ്വാനങ്ങളിൽ നിന്നും ഒരു വിഹിതം ഇതിനു വേണ്ടി മാറ്റിവെച്ച് ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, അവരെ ഒക്കെ ഓർക്കുന്നു. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ കൗമാരകാലഘട്ടത്തിലെ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്കായിട്ട് നമുക്ക് വരുന്നത്. പലപ്പോഴും ലൈവ് കൗൺസിലിങ്ങിലും ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് നമുക്കൊരുപാട് നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൗമാരകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ വളരെ ആശങ്കയോടുകൂടി കാണുന്ന കാര്യങ്ങളാണ് ഈ സെക്ഷലുമായി ബന്ധപ്പെട്ട്. അവർ ഒരു എന്താ പറയുക, പല കാര്യങ്ങളും അവർ അറിയാതെ ചെയ്യുന്നു, അല്ലെങ്കിൽ അറിഞ്ഞു ചെയ്യുന്നു, അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ലൈംഗികപരമായി ഇതുപോലുള്ള കാര്യങ്ങൾ കുട്ടികളിൽ എന്താണ് നമ്മൾ ആമുഖമായിട്ട് എന്ത് വെച്ചിട്ടാണ് നമ്മളൊന്ന് തുടങ്ങി ഒരു നല്ല ഉറച്ച തീരുമാനങ്ങൾ കുടുംബങ്ങളിലേക്ക് എത്താൻ, കുട്ടികളിലേക്ക്, രക്ഷിതാക്കളിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങളാണ്, അതെന്താണ്, എങ്ങനെ നമ്മൾ തുടങ്ങുന്നുള്ളത് ഒന്ന്.
3: ഇതിൽ പിന്നെ ബിസ്മില്ലാ പറയാനുള്ളത്, അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് ആണ് പെണ്ണ് എന്നുള്ള ഒരു വ്യത്യാസം ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് അല്ലയാണ്. അപ്പോൾ പരസ്പര ആകർഷണീയത ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അള്ളാഹുവാണ്. അപ്പം അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഒരു നല്ല ഉത്തമ സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള അതിൻ്റെ താല്പര്യം അതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആണും പെണ്ണും തമ്മിൽ ആ ഒരു ആകർഷണീയത ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു സെക്സ്വൽ അട്രാക്ഷനും ഇൻ്റർകോഴ്സും ഒക്കെ നടക്കുകയുള്ളൂ. എന്നാൽ വളർന്നുകൊണ്ടിരിക്കുന്ന കൗമാരത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബയോളജിക്കൽ ചേഞ്ചസ്, ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ പലതും കുട്ടികൾക്ക് കൃത്യമായ ഒരു ധാരണയില്ല. ഇനി അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾക്കും ഇത്തരത്തിലുള്ള കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയില്ല. ഒരു സഹോദരി എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ച് ചോദിച്ചു, അതായത് എൻ്റെ മകൻ, അവന് കുറേ ആശങ്കകളുണ്ട്, അതായത് രാത്രി സമയത്ത് പിന്നെ അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് അതിൽ പിന്നെ ചില അടയാളങ്ങൾ, സ്കലനത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിൽ അവൻ അസ്വസ്ഥനാണ്. അത് എന്താണ്, എങ്ങനെയാണ് ഞാനത് കൈകാര്യം ചെയ്യേണ്ടത്? അതായത് കൗമാരത്തിലുള്ള 15, 14, 16 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള അവരുടെ ചോദന അല്ലെങ്കിൽ അവരുടെ താല്പര്യം വളരെ കൂടുതലായിരിക്കും, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. സ്വാഭാവികമായി സ്വയം ഭോഗത്തിനുള്ള അല്ലെങ്കിൽ മാസ്റ്റർബേഷനുള്ള ഒരു താല്പര്യം. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ മീഡിയാസ് നമുക്കറിയാലോ, അത് ഹലാലാക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രചോദനം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായി കുട്ടികൾ അത്തരത്തിലുള്ള വീഡിയോസും ചിത്രങ്ങളും അതുപോലെയുള്ള കഥകളും എല്ലാം കേട്ടുകൊണ്ട് അവരുടെ ജീവിതം ഒരു ലഹരി എന്ന പോലെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കമ്മിറ്റ് ചെയ്യുന്ന, ഡിവോട്ട് ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ശരിയായ രൂപത്തിൽ ഒരു സെക്സ് എഡ്യൂക്കേഷൻ, ലൈംഗികമായ വിദ്യാഭ്യാസം പാരൻസിന് കിട്ടേണ്ടതുണ്ട്, ഒപ്പം കുട്ടികൾക്കും കിട്ടേണ്ടതുണ്ട്. വികലമായ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പല സ്രോതസ്സിൽ നിന്നും, അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന്, അവരുടെ സഹപാഠികളിൽ നിന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ മീഡിയാസിൽ നിന്ന് കിട്ടുന്നു. എന്നാൽ ശരിയായ ലൈംഗിക വിജ്ഞാനം കിട്ടാതെ പോവുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് അതൊരു വലിയ ഇംബാലൻസ്, അസമത്വം ഉണ്ടാക്കും. അതുകൊണ്ട് പീസ് റേഡിയോയിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന സ്നേഹക്കൂടിൽ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ത് എന്ന് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടും പിന്നെ സമൂഹത്തിന് പ്രത്യേകിച്ച് ഉപകരിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സത്യസന്ധമായി അത്തരം വിവരങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ പാരൻസ് അതിനെക്കുറിച്ച് അവേർഡാവും, അതുപോലെ കുട്ടികൾക്കും കൃത്യമായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കാൻ ഇത്തരം പ്രോഗ്രാമുകൾ സഹായകരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.
2: ഓക്കെ, നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് കൗമാരത്തിൽ ആ ഒരു പ്രായത്തിലുള്ള ടീനേജ് ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നത് പിയർ ഗ്രൂപ്പുകളാണ്, അവരുടെ ഫ്രണ്ട്സുകളാണ്. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന പല ഇൻഫർമേഷനും സത്യത്തിൽ നിന്നും ഒരുപാട് അകലെയുള്ള ഇൻഫർമേഷൻസാണ്. യഥാർത്ഥമായി അവർക്ക് ലഭിക്കേണ്ട അറിവുകളല്ല അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിസ്ലീഡ് ചെയ്യാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. പലപ്പോഴും മീഡിയകൾ ഹൈലൈറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ നിന്നും ഒരുപാട് അകലെ കീപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ പാടെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ചിലപ്പോഴെങ്കിലും അതിലേക്കുള്ള പ്രചോദനങ്ങൾ നൽകാൻ ചില വിദ്യാർത്ഥി സംഘടനകൾ പോലും ശ്രമിക്കുന്നു എന്നത് വളരെ ദുഃഖകരമായ സത്യമാണ്, പറയാതെ വയ്യ. എന്തായിരുന്നാലും കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികളെ, അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും, ഏറെ അസ്വസ്ഥമാക്കുന്നതാണ് വളർന്നു വരുമ്പോൾ വരുന്ന ഈ സെക്ഷൽ ഓർഗൻസിൻ്റെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇൻസ്പിരേഷൻ, ഒരു താല്പര്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ആ പ്രായത്തിൻ്റെ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ളൊരു താല്പര്യം, പെൺകുട്ടികൾക്കാണെങ്കിൽ ആൺകുട്ടികളോട് താല്പര്യം, ആൺകുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികളോടും, ഇത് ക്വയറ്റ് നാച്ചുറൽ, സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഏത് രൂപത്തിലാണ് തങ്ങൾ വിനിയോഗിക്കേണ്ടത്, എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും കുട്ടികൾക്ക് അറിവ് ലഭ്യമാകാതെ വരുന്നു. ആ അറിവ് യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്നും കുട്ടികൾക്കും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള അവബോധ രക്ഷിതാക്കൾക്കും ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ചിന്തകളും പ്രവർത്തനങ്ങളൊക്കെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കാൻ, മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് സാർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള പ്രതിസന്ധികളൊക്കെ കുട്ടികളുടെ അടുത്ത് കാണുമ്പോൾ എങ്ങനെയാണ് നമ്മളതിൽ ഇടപഴകുക? രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു ഇപ്പോ സ്വപ്നസ്കലനത്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ആ രൂപത്തിലൊരു പ്രയാസം ഉണ്ടെങ്കിൽ പോലും ഇതൊരു വൈജ്ഞാനികമായി ഓരോരുത്തർക്കും ലഭിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പം അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ടും ആകെ ടെൻഷനാണ്, ഉത്കണ്ഠയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഉണ്ടാവുമ്പോൾ രക്ഷിതാക്കൾ അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏത് റാങ്കിൽ നിന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്?
3: ഇവിടെ
2: കുറിച്ച് പറയുമ്പോൾ ഒരു പ്രയാസം,
3: ഇവിടെ ഒരിക്കല് ഈ ഒരു അധ്യാപകൻ, അദ്ദേഹം ഒരു അമുസ്ലിം സഹോദരനാണ്, ഒരിക്കലും അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ അവര് അവരുടെ മെൻസ്ട്രേഷൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ പലപ്പോഴും മെയിൽ ടീച്ചേഴ്സായ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ, അധ്യാപകരാണല്ലോ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രാഥമികമായ വിവരങ്ങൾ ഉമ്മമാര് നിങ്ങളുടെ പിന്നെ ഉമ്മമാര് കൊടുക്കാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട അവസ്ഥ ഞങ്ങളെപ്പോലെയുള്ള മെയിൽ ടീച്ചേഴ്സിനുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ജാള്യത നിറഞ്ഞൊരു കാര്യമാണത്. ഇവിടെ രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാര്, ഒരു കുട്ടി പ്രായപൂർത്തിയാവുമ്പോൾ ആ പ്രായപൂർത്തിയാവുന്ന കുട്ടിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്ത്, അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം. ഒരു 12-13 വയസ്സെത്തുമ്പോൾ ഒരു പെൺകുട്ടി ആ ഒരു മെൻസ്ട്രേഷൻ സ്റ്റാറ്റസിലേക്ക് വരും എന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ബോധം ഉണ്ടാവേണ്ടത് ഉമ്മമാർക്കാണ്. കാരണം പെൺകുട്ടികളോട് ഏറ്റവും നന്നായിട്ട് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഉമ്മമാർക്കാണ്. എന്നാൽ പല ഉമ്മമാർക്കും അതിനെക്കുറിച്ച് എങ്ങനെ അത് അവതരിപ്പിക്കണം എന്നറിയില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു അപകർഷതാബോധം കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഒരു സെക്സ്വൽ ടോക്ക് എന്നുള്ളത് ഒരു ടാബു ആയിട്ട്, ടാബു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഏറെ ഡിസ്കസ് ചെയ്യാത്ത എന്നാൽ സ്വകാര്യമായിട്ട് ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഇത് കുട്ടികൾക്ക് കിട്ടുന്നില്ല. ഇത് കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഉമ്മമാരാണ്. അതുകൊണ്ട് കുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് ആത്മസംഘർഷങ്ങളുണ്ട് അല്ലേ. ഒരു കുട്ടി ആ ഒരു മെൻസ്ട്രേഷൻ സൈക്കിളിലേക്ക് എത്തുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ബയോളജിക്കൽ ചേഞ്ചസ്, ഹോർമോൺ മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ അവളുടെ സ്വരത്തിലും അവളുടെ പ്രകൃതത്തിലും അവളുടെ ബോഡിയിലും അവളുടെ സംസാരത്തിലും ഒക്കെ മാറ്റം വരുത്തും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ സ്വാഭാവികമായും ആൺകുട്ടികൾ പെൺകുട്ടികളുമായിട്ടും പെൺകുട്ടികൾ ആൺകുട്ടികളുമായിട്ടും ഇടകലർന്ന് ജീവിക്കാനും സംസാരിക്കാനും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും ആഗ്രഹിക്കുമ്പോൾ അത് നോർമലായിട്ട് അള്ളാഹു സംവിധാനിച്ച ഒരു സംവിധാനമാണ് എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാണും പെണ്ണും തമ്മിൽ ആകർഷണം ഉണ്ടാകുമ്പോഴേക്ക് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നതിന് ബദൽ ഇത് സ്വാഭാവികമായിട്ട് അള്ളാഹു ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പ്രജനനത്തിനും നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ചോടുകൂടി രക്ഷിതാക്കളായ നമ്മൾ കാണുകയും അവരെ വളരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അവർ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ, ഏറിയ പങ്കും പെൺകുട്ടികൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി പ്രണയത്തിൽ അകപ്പെട്ടു, അവളെ കാമുകൻ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഇവിടെ ആ കുട്ടിയുമായി കൗൺസിലിങ്ങിന് ഇരുന്നപ്പോ ആ കുട്ടി കരയുകയാണ്. കാരണം ഇതിനെ സംബന്ധിച്ചുള്ള ഒരു നോളജ്, ഒരറിവ് ഈ കുട്ടിക്ക് രക്ഷിതാക്കളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ കൃത്യമായി കിട്ടിയിട്ടില്ല. പലപ്പോഴും ഇൻസ്റ്റാഗ്രാം പോലെയുള്ള അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് പോലെയുള്ള മാധ്യമങ്ങളിൽ കൂടി കുട്ടികൾ ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ശരിയായ വിജ്ഞാനം, ശരിയായ അറിവ് ശരിയായ സ്രോതസ്സിൽ നിന്ന്, പാരന്റ്സിൽ നിന്ന്, ഏറ്റവും നല്ല അധ്യാപകരിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുമ്പോൾ അത്തരം ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ സാധിക്കും. ഇപ്പൊ ഈ അടുത്ത് ഒരു കരാട്ടെ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ ഏറ്റവും മോശമായിട്ടുള്ള പെരുമാറ്റം, ഇത് നമ്മളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഇവന്റുകൾ അനവധിയുണ്ട്. പലരും അത് മൂടിവെക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള പഠനത്തിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ് കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് വളർന്ന് പന്തലിക്കുന്നതിന് മുമ്പ് നോ പറയേണ്ട ഘട്ടത്തിൽ അസർട്ടീവായിട്ട് കൃത്യമായിട്ട് നോ പറയാൻ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ നോ പറയും. ഇതാദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൃത്യമായ ധാരണയുണ്ട്, ഇത് ശരിയില്ല, ഇത് പാടില്ല. എന്നാൽ പല രക്ഷിതാക്കളും ഇത്തരം കാര്യങ്ങൾ സീക്രറ്റായി വെക്കുന്നു. എന്നാൽ കുട്ടികളാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി എല്ലാം കാണുന്നു, അറിയുന്നു. സ്കൂളുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇതാണ് കാര്യമായിട്ട് അവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് അത്തരം കാര്യങ്ങൾ ഓപ്പണായി ചെയ്യുന്നതിൽ ഒരു നാണവുമില്ലാത്ത ലജ്ജയുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ മാറുമ്പോൾ, കുട്ടികൾ ഇത്തരം വലകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അവരുടെ ജീവിതമാണ് എന്നുള്ള മുന്നറിയിപ്പ് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമുക്കല്ലാതെ മറ്റാർക്കാണുള്ളത്. അപ്പോൾ മാസ്റ്റർബേഷൻ എന്നുള്ള ഒരു ടോപ്പിക് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, എന്താണ് മാസ്റ്റർബേഷൻ, ഈ പ്രായത്തിന്റെ ആ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അതിന്റെ സൈഡ് ഇഫക്ട്സ് എന്താണ്, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണ്, അതിന് ഗുണങ്ങളുണ്ടോ, ഇത് കുട്ടികൾ അറിഞ്ഞിരിക്കണം. അപ്പൊ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് അതിന്റെ വരും വരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറും. ഇത് രക്ഷിതാക്കൾ തന്നെയാണ്, പ്രത്യേകിച്ച് നല്ല അധ്യാപകരാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്.
2: പ്രിയ രക്ഷിതാക്കളെ, അതുപോലെ മക്കളെ, ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും. വ്യക്തമായ ധാരണകൾ, വ്യക്തമായ അറിവുകൾ, അതിൻ്റെ അപര്യാപ്തയാണ് നമ്മൾ മിസ്ലീഡ് ചെയ്യാൻ പലപ്പോഴും ഇടയാകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാവണം. നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക എന്നതാണ് രക്ഷിതാക്കളെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലെ, അരുതാത്തത് കാണുമ്പോൾ അവിടെ വേണ്ട എന്ന് പറയാൻ, സ്റ്റേൺ ആയിട്ട് പറയാൻ, ഫേമായിട്ട് പറയാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. കുട്ടികളെ നിങ്ങളും അത് തന്നെയാണ് പരിശീലിക്കേണ്ടത്. പലപ്പോഴും ഇപ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ മിസ്ലീഡ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തുന്ന, മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ വളരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ആരായിരുന്നാലും എനിക്ക് വേണ്ടാത്ത ഒരു കാര്യം എന്നോട് നിർബന്ധിക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് ആവശ്യപ്പെടുന്നത്, എന്നോട് പറയുന്നത്, അത് എനിക്ക് എത്രത്തോളം അടുത്ത ആളുകളാണെങ്കിലും അവരോട് നോ എന്ന് പറയാൻ, ശക്തമായി പറയേണ്ടടുത്ത് പറയാൻ നമുക്ക് സാധിക്കണമെന്നാണ്. അത് പഠിപ്പിക്കേണ്ടത് അധ്യാപകരാണ്, രക്ഷിതാക്കളാണ്, അത് ചെയ്യേണ്ടത് കുട്ടികളാണ്. പ്രത്യേകിച്ച് ഒരുപാട് കേസുകൾ, ഇപ്പോൾ പോക്സോ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നത് തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഹരാസ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഇതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഓരോ ദിവസവും ഇതുപോലെയുള്ള കേസുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ സാറ് പറഞ്ഞ കാര്യം, സ്വയംഭോഗത്തിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, അത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഒരുപാട് മനസ്സിൽ വേദനയോട് കൂടിയിട്ട് അനുഭവിക്കുന്ന രക്ഷിതാക്കളും അതുപോലെ തന്നെ ചില രക്ഷിതാക്കളെങ്കിലും വളരെ രഹസ്യമായി എഴുതി ചോദിച്ചുള്ള ചില കാര്യങ്ങളാണ്, എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ മകൻ, എൻ്റെ മോള് ഇതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് വ്യക്തമായിട്ട് നമ്മൾ, നല്ലൊരു അറിവ് നമ്മുടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ലഭിക്കണം എന്നുള്ളത് സത്യമാണ്. എന്താണ് ഇപ്പോൾ ഒരു മാസ്റ്റർബേഷൻ കൊണ്ട് അത് എന്താണ് അത് ചെയ്യാനുള്ള കാരണം, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, ചെയ്യുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മാനസികമായ ഒരുപാട് പിരിമുറുക്കങ്ങളിലേക്ക് അവർ പോകുന്ന ആ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് ഒരുപാട് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്.
3: മാസ്റ്റർബേഷൻ എന്നുള്ള ഇംഗ്ലീഷ് ടേം, അതുകൊണ്ട് മലയാളത്തിൽ നമ്മൾ പറയുക സ്വയംഭോഗം. അതായത് ഈ ലൈംഗികമായിട്ടുള്ള ചോദന അല്ലെങ്കിൽ ആ ഒരു താല്പര്യം കൗമാരത്തിലെത്തുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ ഈ കുട്ടികൾ അവരുടെ സെക്സ്വൽ എർജിനെ, ലൈംഗികമായിട്ടുള്ള അവരുടെ താല്പര്യത്തെ, ത്വരയെ സ്വന്തമായിട്ട് തന്നെ പൂർത്തീകരിക്കാനുള്ള ആ ഒരു സംരംഭത്തിനാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. അവരവരുടെ സെക്സ്വൽ ഓർഗൻസിനെ, അവരുടെ ലൈംഗികമായിട്ടുള്ള അവയവങ്ങളെ സ്വയം ഉദ്ദീപിപ്പിക്കുകയും അതിൽ നിന്ന് ഒരു ആത്മനിർവൃതി കണ്ടെത്തുകയും ചെയ്യുന്നു. ഇത് സ്വകാര്യമായിട്ടുള്ള അവരുടെ ജീവിതത്തിലാണ് അവർ നേടുന്നത്. സ്വാഭാവികമായും ടോയ്ലറ്റിലേക്ക് ഒരു കുട്ടി പ്രവേശിക്കുന്നു. ഈ കൗമാരത്തിലെത്തുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർ കൂടുതൽ സമയം ടോയ്ലറ്റിൽ അവർ പിന്നെ ചിലവഴിക്കുകയാണ്. ഇവിടെ ചില രക്ഷിതാക്കൾ ഇത് കൂടുതൽ സമയം കുട്ടികൾ അവിടെ ചിലവഴിക്കുമ്പോൾ അവരുടെ ഡോറ് പോയി മുട്ടി അത് കുത്തി തുറന്ന് അവരെ വളരെ മോശമായിട്ട്, ഷോക്കിംഗ് ആയിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ചില രക്ഷിതാക്കളുണ്ട്. അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ ഒരു ത്വര, ഈ ഒരു താല്പര്യം എക്സസീവായിട്ട്, അമിതമായിട്ടുള്ള ലൈംഗികതയോടുള്ള താല്പര്യം, കാരണം അവരുടെ ശരീരത്തിൽ ബയോളജിക്കലായ ജൈവശാസ്ത്രപരമായ ഒരുപാട് മാറ്റം നടക്കുകയാണ്, ഹോർമോൺ മാറ്റങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് ഓപ്പോസിറ്റ് സെക്സിലുള്ള, എതിർ ലിംഗത്തോടുള്ള അട്രാക്ഷൻ, ആകർഷണം ഉണ്ടാവും. ആ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയുടെ നഗ്നത ദർശിക്കാനും അവരുടെ രൂപം മനസ്സിലാക്കാനും അതിൽ ആകർഷണീയത ഉണ്ടാവും. അവിടെ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ലൈംഗികമായിട്ടുള്ള ആകർഷണീയത ഒരു പുരുഷന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാതിരിക്കാനുള്ള അധ്യാപനമാണ് രക്ഷിതാക്കളായ നമ്മൾ നൽകേണ്ടത്. കാരണം ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിന്റെ നഗ്നത വെളിപ്പെടുക എന്നുള്ളത് ഭാവങ്ങൾ കാണുക എന്നുള്ളത് തന്നെ മതി ലൈംഗികമായിട്ടുള്ള രതിമൂർച്ചയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്താൻ. ഇത് പലപ്പോഴും സ്ത്രീകൾക്ക് പോലും അറിയില്ല. സ്ത്രീകൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ മാറിടം പുരുഷന്റെ മുമ്പിൽ തുറന്നിട്ടാൽ എന്താണ് പ്രശ്നം? ഒരു പെണ്ണിന് സെക്സിനോടുള്ള ആറ്റിറ്റ്യൂഡ് അല്ല ഒരു പുരുഷന് സെക്സിനോടുള്ളത്. ആണിന്റെയും പെണ്ണിന്റെയും മനഃശാസ്ത്രം എൻറ്റയർലി ഡിഫറെന്റ് ആണ്, പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഇത് ആൺകുട്ടികൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, പെൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇതിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. അതെങ്ങനെ പറഞ്ഞു കൊടുക്കണം? ഒരു വിദ്യാഭ്യാസം നടത്തുന്ന സന്ദർഭത്തിൽ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക? അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം, അതൊരു തമാശ രൂപത്തിലല്ല. അപ്പോൾ കുട്ടികൾക്ക് ബോധ്യമാവും. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കുട്ടികൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നാൽ ഇതേ കാര്യത്തെ തന്നെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ വൈകാരികമായിട്ടുള്ള ഉത്തേജനം ലഭിക്കാൻ വേണ്ടി അവരുടെ ലൈംഗികമായിട്ടുള്ള അവയവങ്ങളെ അവർ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉദ്ദീപിപ്പിക്കുന്ന ഉപകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്വന്തം കൈകൾ കൊണ്ടും അതുപോലെയുള്ള അവയവങ്ങൾ കൊണ്ടും ആ ഉദ്ദീപനം നടത്താൻ വേണ്ടിയിട്ട് പരിശ്രമങ്ങൾ നടത്തുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ തരംഗം വ്യാപകമായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ള അധ്യാപനങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് ഈ പിയർ ഗ്രൂപ്പിൽ നിന്ന് അവരുടെ സഹ വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടുന്നു. ഇപ്പം ഇതിനെക്കുറിച്ച് ഒരിക്കലും എൻ്റെ അടുത്ത് വന്ന ഒരു ഇൻസിഡൻറ്റ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവന് പോൺ എഡിക്ഷനിലേക്ക് എത്തിയത് അവൻ്റെ സമപ്രായത്തിലുള്ള കുട്ടികളിൽ നിന്നുള്ള പാഠങ്ങളിൽ കൂടിയാണ്. അവൻ വളരെ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ ഇത് ഒരു തവണ അവൻ നിർവഹിച്ചതിന് ശേഷം പിന്നീട് പഠനത്തോടുള്ള അവൻ്റെ താല്പര്യം പൂർണ്ണമായിട്ട് അസ്തമിക്കുകയാണ്. കാരണം പ്രത്യേകമായിട്ടുള്ള ഒരു ആനന്ദ തലത്തിലേക്ക് ആ കുട്ടി മാറുകയും പിന്നീട് നിരന്തരം സ്വയംഭോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കുട്ടി മാറുന്നു. പിന്നീട് അവൻക്ക് പഠിക്കാൻ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ്റെ പൂർണ്ണമായ ശ്രദ്ധ ഈ ലൈംഗികതയിലേക്ക് മാറിപ്പോയി. അപ്പം കുട്ടികൾക്ക് ഇതുണ്ടാക്കുന്ന പാർശ്വഫലങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധം നൽകേണ്ടത് നമ്മളാണ്. അതാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത്.
2: അപ്പോൾ വ്യക്തമായ പഠനവും അതുപോലെ തന്നെ അറിവുകളും കരസ്ഥമാക്കുക എന്നതാണ് പരിഹാരം. കുട്ടികൾ പലപ്പോഴും പഠനത്തിൽ നിന്നും മറ്റു അവർ കൃത്യമായി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറാനുള്ളൊരു കാരണം ഇതുപോലുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ അഥവാ ആണിൻ്റെയും പെണ്ണിൻ്റെയും സൈക്കോളജി, മനഃശാസ്ത്രം എന്ന് പറയുന്നത് രണ്ടും എൻ്റയർലി ഡിഫറൻ്റ് ആണ് എന്നുള്ള കാര്യമാണ്. പലപ്പോഴും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ലിബറൽ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ മോഡേണിസ്റ്റുകളായ ആളുകളൊക്കെ പലപ്പോഴും പറയുന്നത് എന്താണ്, ആണിൻ്റെ അതേ വസ്ത്രം പെൺകുട്ടികൾക്ക് ധരിച്ചാൽ എന്താ അവിടെ പ്രശ്നം, ആകാശം ഇടിഞ്ഞു വീഴുമോ, അതല്ലെങ്കിൽ ആണും പെണ്ണും എന്നതില്ല, ജെൻഡർ ഈക്വാലിറ്റി, ജെൻഡറൽ ന്യൂട്രാലിറ്റി, ഇതൊക്കെയാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഒരേ തുല്യത ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട് ഡ്രസ് കോഡ് ഒരേപോലെയാക്കാനും അതല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളൊക്കെ ഒരേപോലെയാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മത്സരിക്കുന്ന ഈ ഒരു സമയത്ത് പ്രിയ രക്ഷിതാക്കളെ, മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണിൻ്റെയും പെണ്ണിൻ്റെയും മനഃശാസ്ത്രം രണ്ടും രണ്ടു തന്നെയാണ്. ഒരാണിന് ഒരു കാര്യം, ഒരു സ്ത്രീയുടെ ലൈംഗികാവയം കാണുന്നതിലൂടെ അല്ലെങ്കിൽ അവരുടെ ശരീരം കാണുന്നതിലൂടെയോ ഒരു ലൈംഗിക ഉത്തേജനം ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ രൂപത്തിലല്ല അവർക്കുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും കുട്ടികളുടെ ഡ്രസ്സിങ്ങുകൾ അതുപോലെ തന്നെ ശരീരത്തിന് മൊത്തം മറക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം പറഞ്ഞത് രക്ഷിതാക്കളാണ് മക്കൾക്ക് അവരുടെ ലൈഫിൽ അവർ കീപ്പ് ചെയ്യേണ്ട യഥാർത്ഥ വാല്യൂസ്, മൂല്യങ്ങൾ കൈമാറേണ്ടത്, പകരേണ്ടത്. അത് കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് പലപ്പോഴും കുട്ടികൾ പരാജയപ്പെടാനും അതല്ലെങ്കിൽ പിയർ ഗ്രൂപ്പുകളിൽ നിന്നും തങ്ങളുടെ ഫ്രണ്ട് സർക്കിളുകളിൽ നിന്നൊക്കെ കിട്ടുന്ന വളരെ വൃത്തികെട്ട അറിവുകൾ അത് കേട്ടുകൊണ്ട് അതൊന്ന് എക്സ്പോസ് ചെയ്യാൻ, അതൊന്ന് എന്താ പറയുക, പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു മാസ്റ്റർബേഷനൊക്കെ ചെയ്യുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും ഒരു ഉൾവലിയെന്നൊരു പ്രകൃതം കാണാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
3: തീർച്ചയായും, അതായത് ഈ സ്വയംഭോഗം എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഒരു കുട്ടി മാറുകയാണെങ്കിൽ, അതായത് സത്യത്തിൽ അതൊരു ഒരു ഇൽനസ് സ്റ്റാറ്റസിലേക്കാണ് അവൻ എത്തിക്കുക. അതായത് ഒന്ന് അവർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരും. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഗിൽട്ടി ഫീലിംഗ് ഉണ്ടാവുന്നില്ല, അതായത് കുറ്റബോധം. അതായത് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്തു പോയി, കാരണം തനിക്കുള്ള സെക്സ്വൽ അർജിനെ, ലൈംഗികമായിട്ടുള്ള തന്റെ താല്പര്യത്തെ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ചിത്രങ്ങളോ വീഡിയോസോ, അല്ലെങ്കിൽ വോയറിസ്റ്റ് ആണെങ്കിൽ സ്വകാര്യമായിട്ട് നഗ്നത ഒളിഞ്ഞു നോക്കുന്ന ആ ഒരു ക്യാരക്ടറുള്ള ഒരു കുട്ടിയാണെങ്കിൽ സ്ത്രീയുടെ നഗ്നതാ ഭാഗങ്ങൾ അവരൊളിഞ്ഞു നോക്കുന്നു. ഒളിഞ്ഞു നോക്കിക്കൊണ്ടാണ് അവർ സ്വയംഭോഗം ചെയ്യുന്നത്. ഈ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഇസ്ലാമികമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം നമ്മുടെ മനസ്സ് നിരന്തരം നമ്മോട് തന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു, ഈ ചെയ്യുന്നത് തെറ്റാണ് തെറ്റാണ്. അപ്പോ ആ ഒരു ഗിൽട്ടി ഫീലിംഗ്, കുറ്റബോധം അവന്റെ മനസ്സാക്ഷിയെ പിടികൂടും. സ്വാഭാവികമായും മതപരമായ സ്പിരിച്വൽ മാറ്റേഴ്സിൽ നിന്ന്, ആത്മീയമായ കാര്യങ്ങളിൽ നിന്ന് അവൻ അന്യം നിൽക്കും. ഉദാഹരണം, നിസ്കരിക്കുന്ന, സിസ്റ്റമാറ്റിക് ആയിട്ട് നിസ്കരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അവനാണ് അവന്റെ ഈ കൗമാരത്തിൽ ഈ ഒരു ശീലം തുടങ്ങിയത്. അവന്റെ സ്വകാര്യ ജീവിതത്തിൽ ഉമ്മയും ഉപ്പയും കാണാതെ അവന്റെ ബെഡ്റൂമിൽ വെച്ചോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ വെച്ചോ മറ്റ് സ്വകാര്യ സ്ഥലങ്ങളിൽ വെച്ചോ അവനത് ചെയ്യാണ്. ചെയ്യുമ്പോൾ അവൻക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. സ്വാഭാവികമായിട്ടും ഹി കനോട്ട് ഫേസ് അതേഴ്സ്, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ പറയാറുണ്ട്, ആദ്യമൊക്കെ എന്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയ, നന്നായി പഠിച്ചിരുന്ന, തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന, നമസ്കാരത്തിന്റെ വിഷയത്തിലൊക്കെ വളരെ ശ്രദ്ധ കാണിച്ച കുട്ടിയായിരുന്നു. ഇപ്പോ അവൻ എന്നോട് സംസാരിക്കാൻ പോലും വരുന്നില്ല, ഇടപഴകുന്നില്ല. ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ റൂമിലേക്ക് അവർ വരില്ല. കാരണം ഈ കുട്ടിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്തരം കുട്ടികളെ അതിന്റെ വരും വരായ്മകളെ സംബന്ധിച്ച് ശരിയായ രൂപത്തിൽ ബോധവൽക്കരിക്കുക എന്നുള്ളത് രക്ഷിതാവിന്റെ ധർമ്മമാണ്. അല്ലാതെ എവിടുന്ന കിട്ടിയ കുട്ടികൾക്ക് ഈ വിവരം, അല്ലെങ്കിൽ അധ്യാപകർ ഇത്തരത്തിലുള്ള ക്ലാസുകൾ കുട്ടികൾക്ക്, ആരോഗ്യ ക്ലാസുകൾ കൃത്യമായിട്ട് അതിന്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ കൊടുക്കേണ്ടതുണ്ട്. അല്ലാത്ത രൂപത്തിലുള്ള വിവരമാണ് കുട്ടികൾക്ക് കിട്ടുന്നതെങ്കിൽ കുട്ടികൾ വഴിതെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, വൈവാഹിക ജീവിതത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുകയാണ്, വൈവാഹിക ജീവിതത്തിൽ അള്ളാഹു ആരോഗ്യദായകമായ ലൈംഗിക ജീവിതം സമ്മാനിക്കണമെങ്കിൽ ലൈംഗിക വൈകൃതത്തിൽ നിന്ന് ഒരാൾ മാറി നിൽക്കണം. ഉദാഹരണമായിട്ട് ഒരാൾ ഹോമോസെക്സ്വൽ ആണ് എന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ ലെസ്ബിയൻ ആണെന്ന് സങ്കല്പിക്കാം. ആൺകുട്ടികൾ ആൺകുട്ടികളുമായും പെൺകുട്ടികൾ പെൺകുട്ടികളുമായിട്ടും ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധം നടത്തുന്ന ഒരു ഹാബിറ്റ് ഫോം ചെയ്തു, അതാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സാർവത്രികമാക്കാൻ വേണ്ടി ചില സംഘടനകൾ പരിശ്രമിക്കുന്നു. ഇതൊരു ഭാഗത്ത് വളരെ സജീവമായി നടക്കുകയും മറുഭാഗത്ത് നമ്മൾ അതിനെക്കുറിച്ച് മൗനം ദീക്ഷിക്കുകയും ചെയ്യുമ്പോൾ വലിയ ആപത്താണ് സംഭവിക്കാൻ പോകുന്നത്.
2: പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിന്റെ പ്രേക്ഷകരെ, പല ചില രക്ഷിതാക്കളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുത്തത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആമുഖമായിട്ട് നമ്മൾ സൂചിപ്പിച്ചു. അതിലുപരി പലപ്പോഴും പല സംഘടനകൾ, അതല്ലെങ്കിൽ ഇതിനു വേണ്ടി വാദിക്കുന്ന LGBTQ എന്ന് പറയുന്നതൊക്കെ നമ്മളെ കുട്ടികൾക്ക് വ്യക്തമായി അറിയാം. പലപ്പോഴും നമുക്കിത് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും നമ്മുടെ കുട്ടികൾ ഒരു പാരലൽ വേൾഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല പലപ്പോഴും അവർ കാണുന്നത്. അവർ പാരലായി കിട്ടേണ്ടതാത്ത ഒരുപാട് അറിവുകൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ചർച്ച ചെയ്ത ചില വാക്കുകളുണ്ട്, ചില വസ്തുക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക്, ഞാനത് ബോധപൂർവ്വം പറയാതിരിക്കുകയാണ്, ചില ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി ചില ആളുകളെ ക്ഷണിച്ചപ്പോൾ വലിയ കോളുകളൊക്കെ ഉണ്ടായി. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ടതേ വളരെ പിഞ്ചു കുട്ടികളാണ്. എന്നിട്ട് ആവേശപൂർവ്വം അവർ പറയാണ്, ഞങ്ങൾ ഇന്ന ആളെ കാണാൻ വേണ്ടി വന്നതാണ്, സ്കൂൾ ഉണ്ടെങ്കിൽ പോലും ഒഴിവാക്കിയിട്ട് വരുമെന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ വീട്ടിലെ ചെറിയ മക്കൾ മാറിയിട്ടുണ്ട് എങ്കിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകമെന്ന് പറയുന്നത്, അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകമെന്ന് പറയുന്നത് നമ്മൾക്കൊരിക്കലും ചിന്തിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരിക്കലും പരിചയമുള്ളതോ അല്ല ഒരു ലോകത്തല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ഒരു വഴിയിലൂടെ നമ്മുടെ മക്കളെ ലീഡ് ചെയ്യാൻ ബോധപൂർവം ചില ആളുകൾ ഇവിടെ പരിശ്രമിക്കുമ്പോൾ യഥാർത്ഥമായ അറിവുകൾ, സത്യത്തിൻ്റെ വഴികൾ നമ്മുടെ മക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളായ നമ്മുടെ കടമ. അതുപോലെ തന്നെ പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ ഇസ്ലാമികമായ മൂല്യങ്ങൾ, ഇസ്ലാമികമായ വശങ്ങൾ, അതോടൊപ്പം മനഃശാസ്ത്രപരമായ വശങ്ങൾ, ഇത് യഥാർത്ഥമായി കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ ഒന്നാം സഹസർ പറഞ്ഞൊരു കാര്യം, അൽ ഇസ്മു മഹാക്ക ഫീ സ്വദരിക്ക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് കുട്ടികൾ ഇതുപോലെയുള്ള കൗമാര കാലഘട്ടത്തിൽ എന്തെങ്കിലും വികലമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരോ ചിന്തിക്കുകയോ ചെയ്യുന്ന ആളുകൾ മാനസികമായി പിൻവലിയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മനുഷ്യരുടെ പ്രത്യേകതയാണ് കുറ്റബോധം എന്നത്. അഥവാ ഞാനൊരു തെറ്റ് ചെയ്യുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാളെ അഡ്രസ്സ് ചെയ്യാൻ, പ്രത്യേകിച്ച് വളരെ വേണ്ടപ്പെട്ട ആളുകളെ മുഖം നൽകാൻ, അവർക്ക് മുഖം കൊടുക്കാൻ, അവരെ നേരെ ഫേസ് ചെയ്യാൻ എനിക്ക് പ്രയാസമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും കൗമാര കാലഘട്ടത്തിലെ മക്കൾ നമ്മളിൽ നിന്ന് അകലുന്നുണ്ട് എങ്കിൽ, സംതിങ് അവർക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് എന്നെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. ഇനി ബാക്കി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് സർ പറയാനുള്ളത്?
3: ഇവിടെ പിന്നെ മെറിറ്റൽ ലൈഫിനെ പോലും, അതായത് ഈ രൂപത്തിലുള്ള സെക്സ് അബ്യൂസ് വളരെ ചെറുപ്പത്തിൽ, ഇപ്പോൾ 5-ാം ക്ലാസ് പഠിക്കുമ്പോൾ, 6-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒക്കെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതും ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന്, സ്വന്തം ബ്ലഡ് റിലേറ്റീവ്സിൽ നിന്നാണ് ഈ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്ത സമയമാണ്. ഇപ്പോൾ ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കൊലപാതകത്തിൽ പോലും ഇതൊരു പെട്ടെന്നുള്ള നീക്കമല്ല, ഗ്രാജുവലായിട്ടാണ്, ഘട്ടം ഘട്ടമായിട്ടാണ് ചൂഷകർ ഇത്തരം ചൂഷണങ്ങൾക്ക് വേണ്ടി ലൈംഗികമായി കുട്ടികളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് തങ്ങളെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്തിരിക്കും. അപ്പൊ ഇതിനെ സംബന്ധിച്ചുള്ള നാൾവഴികൾ എന്ത്, അത് രക്ഷിതാക്കൾ അറിയണ്ടേ? ഒരു കുട്ടി സ്കൂളിൽ നിന്ന്, സ്കൂളില്ലാതെ സ്കൂളിലേക്ക് പോവാണ്, ട്യൂഷൻ ഇല്ലാതെ ട്യൂഷനിക്ക് പോവാണ്. അപ്പൊ കുട്ടി സ്കൂളിലേക്കാണോ പോകുന്നത്, ട്യൂഷനാണോ പോകുന്നത്, അല്ല പുറത്ത് മറ്റ് തന്റെ പ്രണയിക്കുന്ന വ്യക്തിയുടെ കൂടെ ഊരു ചുറ്റാൻ പോവാണോ, ഇത് രക്ഷിതാവ് അറിയേണ്ടതില്ലേ? അതായത് ഇന്ന് കൗമാരത്തിലുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇപ്പോ സ്വകാര്യമായിട്ടുള്ള തങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ അവര് വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു കൊടുക്കുകയാണ്. എപ്പോഴാണ് ഒരു പെൺകുട്ടി ഇത് അയച്ചു കൊടുക്കാൻ നിർബന്ധിതയാവുന്നത്? ഈ ആൺകുട്ടികൾക്ക്, ഈ കൗമാരത്തിലുള്ള ആൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടിയെ എങ്ങനെ ലൈംഗികമായി ഉത്തേജിപ്പിച്ച് ട്രാപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് കൃത്യമായ നോളജ് ഉണ്ട്. അപ്പോ സ്നാപ്ചാറ്റിൽ കൂടി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടി കുട്ടികളെ 2-3 മണിക്കൊക്കെ വിളിച്ചിട്ട് പ്രലോഭനം നടത്തി അവർ വരുതിയിൽ കൊണ്ടുവരികയാണ്. വരുതിയിൽ എത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ പെൺകുട്ടികൾ 1-2 മണിക്കൂറോ ചാറ്റ് ചെയ്ത് ലൈംഗികമായ ഉത്തേജനത്തിന്റെ പാരമ്യതയിൽ എത്തിക്കഴിയുമ്പോൾ അവർ വീഡിയോ കോളിൽ അവരുടെ സ്വകാര്യമായിട്ടുള്ള ഭാഗങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറ വെക്കുന്നു. ഇത് വെച്ചുകൊണ്ടാണ് ഇത്തരം രതി വൈകല്യമുള്ള ആളുകൾ കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നത്. ഇത് രക്ഷിതാക്കൾക്ക് അറിയില്ല. രക്ഷിതാവ് ഒരു റൂമിൽ കിടന്നുറങ്ങുന്നുണ്ടാവും, ഉമ്മ കിടന്നുറങ്ങുന്നുണ്ടാവും. പക്ഷെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കിടപ്പിൽ നിന്ന്, കിടപ്പറയിൽ മര്യാദ കിടക്കാൻ പറ്റില്ല. എനിക്ക് ഒരിക്കലും ഒരു കൗൺസിലിംഗ് കേസ് വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി 5 കിലോമീറ്റർ ഒരു പയ്യൻ നടന്നു പോവാണ്. എല്ലാ ദിവസവും രാത്രി പോവാണ്. അങ്ങനെ പോലീസ് ഈ പെട്രോളിങ്ങിനിടയിൽ ഈ ചെക്കനെ പിടിക്കുകയാണ്. ചെക്കനെ പിടിച്ചു കൊണ്ടുവന്നു, എന്നിട്ട് ഉമ്മനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകനെവിടെ, മകനെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു അവൻ അവിടെ ബെഡ്റൂമിൽ ഉറങ്ങുന്നുണ്ട്, ഞാൻ പോയി കൊണ്ടുവരു പറഞ്ഞു. അപ്പോ പോയി നോക്കുമ്പോ കുട്ടി അവിടെ അല്ല. എല്ലാ ദിവസവും അവന് ഉമ്മയും മറ്റുള്ളവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് വിട്ട് 5 കിലോമീറ്റർ നടക്കുകയാണ്. അതായത് ഈ പ്രായത്തിൽ ലൈംഗികമായിട്ടുള്ള അഭിനിവേശം അത്ര പാരമ്യതയിലായിരിക്കും. ഇതാണ് രക്ഷിതാവ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് പൂർത്തീകരിക്കാനുള്ള ഏത് സ്രോതസ്സുണ്ട് എന്ന് കൃത്യമായിട്ട് ഐഡിയ നൽകുന്ന ഒരുപാട് ചാനലുകൾ ഇന്ന് ലഭ്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഇഗ്നറന്റ് ആണ്, നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. എന്നാ കുട്ടികൾ അതിന്റെ ABCD കൃത്യമായി അറിയുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അത് മനസ്സിലാക്കണം. എന്നിട്ട് ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കണം എന്നാണ് സ്നേഹക്കൂടിൽ കൂടി എനിക്ക് പറയാനുള്ളത്.
2: അതെ, മിസ്ലീഡ് മിസ്ലീഡ് ചെയ്യാനും മിസ്യൂസ് ചെയ്യാനും പലപ്പോഴും ഗ്രാജ്വലിയുള്ള സ്റ്റെപ്പുകളാണ് ഈ ചൂഷകന്മാർ തിരഞ്ഞെടുക്കാറുള്ളത് എന്നാണ്. അതിനെക്കുറിച്ച് നമുക്ക് ധാരണ വേണം. ഏറ്റിപ്പോൾ അടുത്ത് തന്നെ ഉണ്ടായ ഒരു കാര്യത്തിനെ കുറിച്ച് നേരത്തെ സാറ് പറഞ്ഞു, അഥവാ ഒരു കരാട്ടെ അധ്യാപകൻ, ആ അധ്യാപകൻ കഴിഞ്ഞ 3 വർഷം പലപ്പോഴും ഈ കുട്ടിയുടെ വിശ്വാസത, ഈ കുട്ടിക്ക് പല കാര്യങ്ങളും സംശയം ഉണ്ടായിട്ടുണ്ട്, എന്നിട്ട് പോലും പിന്നീടും എന്ത് ചെയ്യാണ്, ഈ അധ്യാപകൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള വാർത്തകളൊക്കെ നമ്മുടെ മക്കളും രക്ഷിതാക്കളൊക്കെ വായിച്ച് കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഒരു തുടർക്കഥയായിട്ട്, അല്ലെങ്കിൽ ഒരു റിങ് പോലെ ചങ്ങലയിലെ കണ്ണികളെ പോലെ തുടർന്നുകൊണ്ടേയിരിക്കണം, എന്താണ് അതിനുള്ളൊരു കാരണം ശരിക്കും?
3: അതായത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രായവും കുട്ടികളുടെ പ്രായവും നമ്മൾ ശരിക്കും കമ്പയർ ചെയ്താൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണ്, അവര് ജീവിക്കുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ ലോകത്താണ്. ഒരു കാര്യം ഓൺ ദി സ്പോട്ട് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നേടണം, അവരുടെ വൈകാരികത അവർക്ക് പൂർത്തീകരിക്കണം. അപ്പം അതെന്ത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയാലും ശരി, അത് അപ്പോഴല്ലേ, അത് ലെറ്റ് അസ് കം ആൻഡ് സീ, വരുന്നിടത്ത് വെച്ച് കാണാം. ഇന്നത്തെ തലമുറയെ കുറ്റപ്പെടുത്തുകയല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റീപ്രക്കേഷൻസ്, അതിൻ്റെ അനന്തര ഫലങ്ങൾ, അതിനെ സംബന്ധിച്ച് അവർ കൂടുതൽ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് ഗെയിൻ ഉണ്ട്, എന്ത് ലാഭമുണ്ട്,
2: താൽക്കാലികമായ
3: ലാഭമാണ് അവരെ ഭരിക്കുന്നത്. രണ്ടാമത്തേത്, അവരുടെ ജീവിതം ഒരു ആനന്ദമായി, അല്ലെങ്കിൽ ജീവിതം എന്നുള്ളത് ആസ്വദിക്കാനുള്ളതാണ്, അതിന് ഈ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒന്നും ജീവിക്കാൻ സാധിക്കുകയില്ല. പിന്നെ ഇതിനെ പ്രമോട്ട് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ, ജീവിതം പരമാവധി ആസ്വദിക്കാൻ വേണ്ടി പ്രമോട്ട് ചെയ്യുന്ന അധ്യാപകർ കൂടി നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പൊ നല്ല ധാർമ്മികത പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ പോലും കേടുവന്ന ഒന്നുണ്ടായാൽ മതിയല്ലോ.
2: അപ്പോ
3: കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ അധ്യാപകനാണ് റോൾ മോഡൽ. ധാർമ്മിക പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകൻ പ്രതിക്കൂട്ടിലാണ്. എന്നാൽ ഇതിന് ഉദാസീനമായിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ കുട്ടികളുടെ ഏറ്റവും നല്ല ലീഡർ ആ അധ്യാപികയായിരിക്കും, അല്ലെങ്കിൽ അധ്യാപകനായിരിക്കും. അപ്പൊ ഇവിടെ വലിയൊരു മാറ്റം, ട്രാൻസിഷൻ സംഭവിച്ചിട്ടുണ്ട്. രക്ഷിതാക്കളായ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒപ്പം മാതൃക പാലിക്കുകയും ചെയ്യണം. പല രക്ഷിതാക്കൾക്കും കുട്ടികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ അത് കുട്ടികൾക്കറിയാം. അപ്പൊ ഇവരെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ ആളല്ല, ഇതിനേക്കാളും മോശപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പലപ്പോഴും രക്ഷിതാക്കൾ കുട്ടികളുടെ മുമ്പിൽ പരാജയപ്പെടുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇവിടെ റോൾ മോഡൽ ആവേണ്ടത് ആരാണ്? രക്ഷിതാക്കളാണ്. നമ്മൾ മാറാതെ കുട്ടികൾ മാറും എന്ന് നമ്മൾ സ്വപ്നം കണ്ടിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രതി വൈകല്യങ്ങൾ, അതുണ്ടാക്കുന്ന മാരകമായ വിപത്തുകളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ശരിയായിട്ടുള്ള അവബോധം നമ്മൾ ഉണ്ടാക്കണം. ഇപ്പൊ ദാമ്പത്യ ജീവിതം പരാജയപ്പെടും, അതൊരു സത്യമാണ് അല്ലേ. പ്രോസ്ട്രേറ്റ് ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള ക്യാൻസർ ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് എന്ന് ശാസ്ത്രലോകം പോലും ഗവേഷണത്തിൽ കൂടി, പഠനത്തിൽ കൂടി തെളിയിക്കുമ്പോൾ അത്തരത്തിലുള്ള ശരിയായിട്ടുള്ള വാർത്തകൾ കുട്ടികൾക്ക് നമ്മൾ കൈമാറണം. അതുപോലെ ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ? ഇവിടെ ഒരാള് അവരുടെ ലൈംഗികമായിട്ടുള്ള താല്പര്യം പൂർത്തീകരിക്കാൻ വേണ്ടി മാസ്റ്റർബേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സെക്സായ പെണ്ണ് ഹെട്രോസെക്സ്വൽ റിലേഷൻഷിപ്പ് ആഗ്രഹിച്ചുകൊണ്ട് അപ്പുറത്ത് കിടക്കുന്നുണ്ട്, അവളുമായിട്ടുള്ള രതി നിർവഹിക്കാൻ ഈ പുരുഷന് സാധിക്കൂല. കാരണം അതൊരു ഹാബിറ്റ് ഫോർമേഷനായി മാറിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് കല്യാണം നടക്കുന്നത് വരെ 5-ഓ 10-ഓ വർഷം മാസ്റ്റർബേറ്റ് ചെയ്ത ഒരു പാരമ്പര്യത്തിലാണ് ഈ ആൺകുട്ടിയുള്ളത് എങ്കിൽ അവൻ കല്യാണം കഴിക്കുന്നതോടുകൂടി തന്റെ ഭാര്യയിൽ നിന്ന് ലൈംഗികമായിട്ടുള്ള ആനന്ദം കണ്ടെത്താനുള്ള ആ ഒരു അവസരം അവിടെ നിഷേധിക്കപ്പെടും. കാരണം ആ സെക്സിന്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്നു. കാരണം നിരന്തരം അവരുടെ കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ലൈംഗികമായിട്ട് സ്വാഭാവികമായിട്ടുള്ള ലൈംഗികത അവിടെ നഷ്ടപ്പെടുകയും ആ സെക്സ്വൽ പ്ലഷർ ഇല്ലാതാവുകയും ഇത് ആണും പെണ്ണും ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുമ്പോഴുള്ള ആ സംഗതി നഷ്ടപ്പെടുകയും ചെയ്യും.
0: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്, കൗമാര ലൈംഗികത രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിൽ
1: പ്രൊഫസർ കെ പി സഹദും അതുപോലെ തന്നെ ഷമീം വണ്ടൂരുമാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുന്നു.
0: അൽ ഉസൂൽ, ഹദീസ് ക്രോഡീകരണ ചരിത്രം, ഭാഗം 3. നമ്മോടൊപ്പം ചേരുന്നത് പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടുത്തെ ഹദീസുകൾ എഴുതി വെക്കുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വന്നിട്ടുള്ള രണ്ടു തരം റിവായത്തുകളും അവയെങ്ങനെയാണ് പണ്ഡിതന്മാർ സംയോജിപ്പിച്ചിട്ടുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പൂർണ്ണമായി വിരോധിച്ചതായിരുന്നില്ല, നേരെമറിച്ച് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഖുർആനുമായി കൂടി കലരാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മത എന്നുള്ള നിലയിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ എഴുതി വെക്കുന്നതിനെ വിരോധിച്ചിരുന്നത്. അതുതന്നെയും റിവായത്ത് പൂർണ്ണമായും ശരിയാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച പണ്ഡിതന്മാരും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ഹദീസിൻ്റെ ചരിത്രം എന്താണ് എന്നതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 ഖലീഫമാർ, ആ 4 ഖലീഫമാരുടെ കാലഘട്ടം ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക കാലഘട്ടം തന്നെയാണ്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്, അത് പ്രത്യേകം പറയേണ്ടതില്ല. രണ്ടാം ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണല്ലോ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കുവാൻ അത് ഒരു മുസ്ഹഫിൽ രേഖപ്പെടുത്തി വെക്കാൻ ഒക്കെ അബൂബക്കർ റളിയല്ലാഹുവിനെ പ്രേരിപ്പിച്ചതും പ്രേരണ കൊടുത്തതുമല്ല. മഹാന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേസമയത്തൊരു കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരാശങ്കയായി ഉണ്ടായിരുന്നു. ശുദ്ധ ഖുർആൻ ആളുകൾ ക്രോഡീകരിച്ചു, ആ ഖുർആന്റെ കൂടെ തന്നെ ഹദീസുകൾ ക്രോഡീകരിക്കുന്ന വേളയിൽ ആളുകൾ ഈ ഖുർആനെ കൈയൊഴിഞ്ഞ് ഹദീസ് ഗ്രന്ഥങ്ങളുടെ പിന്നാലെ മാത്രം പോകുന്ന ഒരവസ്ഥയുണ്ടാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. കാരണം മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങൾ, അവർ അള്ളാഹു ഇറക്കിക്കൊടുത്ത ഗ്രന്ഥത്തെ അവരുടെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റി അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് അവരുടെ പണ്ഡിതന്മാർ എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങളെ അവലംബിച്ച് അവർ വഴി വെച്ചു പോവുകയാണ് ഉണ്ടായത്. ഇതേ ഒരവസ്ഥ ഹദീസുകൾ എന്ന പേരിൽ പിൽക്കാലത്ത് ആർക്കും എന്തും എഴുതി ഉണ്ടാക്കാവുന്നൊരവസ്ഥ വന്നാൽ ആളുകൾ ഖുർആനിൽ നിന്നും തെറ്റിപ്പോകുമോ എന്ന ഒരു ഭയം കാരണത്താൽ ഉമർ റളിയല്ലാഹു അൻഹു വ്യാപകമായ രീതിയിലുള്ള ഹദീസുകൾ എഴുതി വെക്കുന്നതിനെ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തിയിരുന്നു. എല്ലാ ആളുകൾക്കുമല്ല, ഞാൻ ഈ പറഞ്ഞ ഒരു ലക്ഷ്യം അഥവാ മറ്റുള്ള വിശുദ്ധ ഖുർആനിൽ നിന്ന് ആളുകൾ അകന്നു പോകുമോ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഉത്ഭയം കാരണം മാത്രം. അതിൻ്റെ അർത്ഥം ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് എഴുതി വെക്കുന്നതിനെ വിരോധിച്ചിരുന്നു, തീരെ എഴുതി വെക്കാൻ പാടില്ല എന്നു പറഞ്ഞിരുന്നു എന്ന അർത്ഥത്തിലല്ല. തീരെ എഴുതി വെക്കാൻ പാടില്ല അത് വിരോധിച്ചിരുന്നു എന്ന അർത്ഥത്തിൽ അല്ല. ഉമർ റളിയല്ലാഹുനു തന്നെ ഹദീസുകൾ മറ്റുള്ള ആളുകൾക്ക് എഴുതിക്കൊടുത്തിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ കഴിയും. ഇമാം അഹമ്മദ് തൻ്റെ മുസ്നദ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം. അബു ഉസ്മാൻ നഹദി അദ്ദേഹം പറയുകയാണ്, കുന്ന മഅഉതുബത്തുബ്നു ഫർഖത്, ഞങ്ങൾ ഉതുബയുടെ കൂടെയായിരുന്നപ്പോൾ, ഫഖത്തബ ഇലൈഹി ഉമറു, ഉമർ റളിയല്ലാഹു അദ്ദേഹത്തിന് ചില ഒരു എഴുത്തെഴുതി. ആ എഴുത്തിൽ എന്താണുണ്ടായിരുന്നത്? ബി അഷ്യ യുഹദ്ദിസുഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന, അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസുകളാണ് ആ എഴുത്തിലുണ്ടായിരുന്നത്. എന്താണ് പ്രവാചകനിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു കേട്ട് പഠിച്ചിട്ടുള്ള ഹദീസുകൾ? ഫകാന ഫീമാ കുതിബ ഇലൈഹി, ആ എഴുതപ്പെട്ടിരുന്നതിൽ എന്താണ്ടായിരുന്നത്? ഫകാന ഫീമാ കതബ ഇലൈഹി, ആ എഴുതിയതിൽ എന്താണുണ്ടായിരുന്നത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ യൽബസുൽ ഹരീറ ഫി ദുനിയ ഇല്ലാ മൻ ലൈസ ലഹു ഫിൽ ആഖിറ മിൻഹു ഷൈഉൻ ഇല്ലാ ഹക്കദ വഅഖദ ബിഇസ്ബഇഹി സബാബ വൽബുസ്ത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചൂണ്ടുവിരലും സബാബത്തും വസ്തയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്രയല്ലാതെ ദുനിയാവിൽ നിന്ന് പട്ട ആരെങ്കിലും ധരിച്ചാൽ അവന് പരലോകത്ത് യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല, അഥവാ പരലോകത്ത് സ്വർഗത്തിൽ അവന് പട്ട് ധരിക്കാൻ കഴിയുകയില്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു ഹദീസ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉതുബക്ക് എഴുതി എന്ന് ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് എഴുതി വെക്കുന്നതിനെ പാടെ വിരോധിക്കുകയോ അതല്ലെങ്കിൽ എഴുതാൻ പാടില്ല എന്ന് വ്യാപകമായ ഒരു പൊതുവായ കൽപ്പന കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഇത് പറയാൻ കാരണം, ഉമർ റളിയല്ലാഹു അൻഹു എഴുത്തിനെ നിരുത്സാഹപ്പെടുത്തിയ ചില ആളുകളോട് എഴുത്തിനെ നിരുത്സാഹപ്പെടുത്തിയ റിവായത്തുകൾ എടുത്തു വച്ച് ഹദീസ് എഴുതി വെക്കുന്നതിനെ ഉമർ റളിയല്ലാഹു അൻഹു വിരോധിച്ചിരുന്നു എന്ന് ചില തൽപര കക്ഷികൾ പ്രചരിപ്പിക്കാറുണ്ട്. അത് ശരിയല്ല. ഉമർ റളിയല്ലാഹു അൻഹു വ്യാപകമായ തോതിൽ അങ്ങനെ ഒരു കൽപ്പന കൊടുത്തിട്ടില്ല. ആമായ പൊതുവായ ഒരു കൽപ്പനയല്ല അത്, ചില പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടിയുള്ള കൽപ്പനയായിരുന്നു. അതുതന്നെയും ആ കൽപ്പന കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് ഹദീസുകൾ പ്രമാണമാണോ അല്ലയോ എന്ന വിഷയത്തിലല്ല. ഈ ഹദീസുകൾ എഴുതി വച്ച് അതിൽ ആളുകൾ മുഴുകി വിശുദ്ധ ഖുർആനെ കൈയൊഴിയുമോ വിശുദ്ധ ഖുർആനെ കൈവെടിയുമോ എന്ന ഒരു പേടിയായിരുന്നു. അതല്ലാതെ ഹദീസുകൾ എഴുതി വെക്കപ്പെടേണ്ടതല്ല, അത് ഇസ്ലാമിൽ പ്രമാണമായി സ്വീകരിക്കപ്പെടാൻ പാടില്ല എന്ന ഒരർത്ഥം ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഈ ഒരു സംഗതിയിൽ കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഹദീസുകൾ എഴുതി വച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ എഴുതി വച്ചിരുന്നു. എന്നാൽ ഇവിടെ ഒരു സംഗതി കൂടി നമുക്ക് ഈ സാന്ദർഭികമായി മനസ്സിലാക്കാനുണ്ട്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിച്ചതാണ്, വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ഹദീസുകളും. ഈ രണ്ടു പ്രമാണങ്ങൾ എന്തുകൊണ്ടാണ് പ്രമാണമായത്? വിശുദ്ധ ഖുർആൻ പ്രമാണമായത് അത് എഴുതി വച്ചു എന്നുള്ളത് കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രമാണമായി സ്വീകരിക്കപ്പെടുന്നത് ആ ഹദീസുകൾ എഴുതി വച്ചു എന്നുള്ളത് കൊണ്ടല്ല. അത് അല്ലാഹുവിൻ്റെ അടുക്കൽ എന്നുള്ള വഹയാണ് എന്നതാണ് പ്രമാണമാകുന്നതിൻ്റെ മാനദണ്ഡം. അത് എഴുതി വെക്കട്ടെ വെക്കാതിരിക്കട്ടെ, എന്നാൽ അതേ സമയത്ത് രണ്ടും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, പ്രവാചകന്റെ ഹദീസുകളും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ എഴുത്തിനെയല്ല ഇസ്ലാമിക പ്രമാണങ്ങൾ അവലംബിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഇന്ന് അള്ളാഹു സംരക്ഷിച്ചിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞതുപോലെ ബൽ ഹുവ ആയാത്തും ബയ്യിനാത്തും ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. അതിൻ്റെ സംരക്ഷണം അള്ളാഹു നടത്തുന്നത് ബൽ ഹുവ ആയാത്തും ബയ്യിനാത്തും ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽം, ഹൃദയങ്ങളിലാണ്. ഗ്രന്ഥരൂപേണയിലുള്ള സംരക്ഷണമല്ല, നേരെ മറിച്ച് അതും അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇസ്ലാമിക പ്രമാണങ്ങളുടെ സംരക്ഷണം എന്നു പറയുന്നത് ഹൃദയാന്തരങ്ങളിലാണ്. ഹദീസുകളിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ എഴുതി വെക്കുമ്പോൾ, എഴുത്തിലേക്ക് തിരിയുമ്പോൾ മനുഷ്യൻ്റെ ഗ്രാഹ്യശക്തിയും അഥവാ ഓർമ്മശക്തിയും ഹിഫ്ളിൻ്റെ കൊവ്വത്തുമെല്ലാം ശുഷ്കിച്ചു പോകും എന്ന വിഷയം എല്ലാവർക്കും അറിയുന്നതാണ്. അത് തർക്കമില്ലാത്ത കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എഴുത്തിനെ വേണ്ടത്ര പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല, ഹിഫ്ളാക്കുന്നതിനെയാണിരുന്നു അവർ പ്രോത്സാഹനം നൽകിയിരുന്നത്. അതുകൊണ്ടാണ് ആദ്യ കാലഘട്ടത്തിലുള്ള ചില പണ്ഡിതന്മാരുടെ, അല്ലെങ്കിൽ സഹാബികളാകട്ടെ താബിഈങ്ങളാകട്ടെ, അവരൊക്കെ തന്നെയും ഹദീസുകൾ എഴുതി വെച്ച് അത് മനഃപ്പാഠമാക്കിയതിന് ശേഷം പിന്നീടത് മായ്ച്ചു കളഞ്ഞിരുന്നു എന്നു ചില റിവായത്തുകൾ കാണാൻ കഴിയും. ആ മായ്ച്ചു കളഞ്ഞത് ഹദീസ് പ്രമാണമല്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് ആ എഴുത്തിന് അവലംബിച്ചു കഴിഞ്ഞാൽ, എഴുത്തിനെ മാത്രം അവലംബിക്കുമ്പോൾ അവർ ഹിഫ്ളാക്കിയ, അവർ ബൈഹാട്ടാക്കി ഹൃദ്യസ്ഥമാക്കിയ കാര്യങ്ങൾ മറന്നുപോകാൻ സാധ്യതയുണ്ട്. എഴുത്ത് മാത്രം അവലംബിക്കുമ്പോൾ മനുഷ്യൻ്റെ ഓർമ്മശക്തി പ്രവർത്തിക്കാതിരിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ടുതന്നെ ചില ആളുകൾ എഴുത്തിനെ ആ രീതിയിൽ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. പ്രമാണമാണോ അല്ലയോ എന്ന ചർച്ച ഈ വിഷയത്തിൽ കടന്നു വരുന്നേയില്ല. പ്രമാണമാകുന്നത് എഴുതിയത് കൊണ്ടും എഴുതാത്തത് കൊണ്ടുമല്ല, നേരെ മറിച്ച് എഴുതിയതിനെ തന്നെ അത് അവരുടെ ഹിഫ്ളിനെ ബാധിക്കുമോ എന്ന ഭയം കാരണത്താൽ അവർ അത് എഴുതി വെക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. നേരെ മറിച്ച് അവർ ഒരുപാട് ഹദീസുകൾ മനഃപ്പാഠമാക്കിയിരുന്നു, അതവർ ക്ലാസ്സുകൾ ദർസ് നടത്തിയിരുന്നു, അതവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു, അതവർ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇതൊക്കെ തന്നെയും നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാകുന്നു എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ചുരുക്കത്തിൽ, റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലും ഹദീസുകൾ എഴുതി സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. ഇന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നതുപോലെ ഹദീസുകൾ രണ്ട് നൂറ്റാണ്ടുകൾക്കു ശേഷം വന്നതാണ് എന്ന ധാരണ തീർത്തും തെറ്റാണ്. അത് പ്രചരിപ്പിക്കുന്നവർക്ക് വളരെ ദുരുദ്ദേശപരമായ ചില ലക്ഷ്യങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.

0: സൗന്ദര്യം ആപേക്ഷികമാണ്, എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒന്നല്ല സൗന്ദര്യബോധം. ഒരാൾക്ക് മനോഹരമായി തോന്നുന്ന വ്യക്തിയോ വസ്തുവോ മറ്റൊരാൾക്ക് മനോഹരമായി തോന്നണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാവരുടെ ഹൃദയത്തിലും ഒരുപോലെ സൗന്ദര്യം അനുഭവപ്പെടുന്ന അഞ്ചു കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്തയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ദ ബ്യൂട്ടി ഓഫ് ദ മൈൻഡ് ഈസ് ഇൻ ഗുഡ് തോട്ട്സ്. ഏറ്റവും നല്ല ബുദ്ധി എന്നുള്ളത് നല്ല നല്ല ചിന്തകളാണ്. ദ ബ്യൂട്ടി ഓഫ് ദ ടങ്ക് ഈസ് ഇൻ സൈലൻസ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള നാവ് മൗനമുള്ള നാവാണ്. ദ ബ്യൂട്ടി ഓഫ് വേർഡ്സ് ഈസ് ഇൻ ട്രൂത്ത്സ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള വാക്ക് സത്യസന്ധതയാണ്. ദ ബ്യൂട്ടി ഓഫ് ഫേസ് ഈസ് ഇൻ വേർഷിപ്പ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള മുഖം നന്മയുള്ള മുഖമാണ്. ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ സൗന്ദര്യം, ദ ബ്യൂട്ടി ഓഫ് ഹേർട്ട് ലൈസ് ഇൻ ഫ്രീ ഫ്രം എൻവി. അസൂയകളിൽ നിന്ന് മുക്തമായ ഒരു ഹൃദയം ആണ് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഹൃദയം.
1: അപ്പൊ അഞ്ച് സൗന്ദര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് മനസ്സിന്റെ സൗന്ദര്യം അല്ലേ,
0: മുഖത്തിന്റെ സൗന്ദര്യം, വാക്കിന്റെ സൗന്ദര്യം, അതേപോലെ തന്നെ നാവിന്റെ സൗന്ദര്യം, ബുദ്ധിയുടെ സൗന്ദര്യം. ഈ അഞ്ച് സൗന്ദര്യങ്ങൾ ആണൊരു മനുഷ്യന്റെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുമിക്കപ്പെടേണ്ടത് എന്നതാണ് ഇന്ന് പകർന്നു നൽകാനുള്ള ചിന്ത.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കെട്ടിയുണ്ടാക്കി വീട്ടിലേക്ക് താമസം മാറാനുള്ള ഒരുക്കത്തിനിടെയാണ് അവിടെ മറ്റൊരാൾ കൂടുകൂട്ടിയത്. കൂടുവെച്ച കുരുവിക്കൂട്ടം പറക്കും വരെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് മാറ്റിവെച്ച് കാത്തിരിക്കുകയാണ് പാലക്കാട് പടിഞ്ഞാറങ്ങാടിയിലെ മുജീബും കുടുംബവും.
1: പാലുകാച്ചിനു മുമ്പേ ക്ഷണിക്കാതെ എത്തിയ അതിഥി ഹാളിന്റെ ചുമരിൽ കൂടുവെച്ച് മുട്ടയിട്ട് അടയിരുന്നു. 25 ദിവസം മുട്ട വിരിഞ്ഞ് പുറത്തു വന്നത് 2 കുഞ്ഞുങ്ങൾ.
2: വീടിന്റെ ഏകദേശം പൂർണ്ണമായ രൂപമായിട്ടുള്ളതാണ് നമ്മൾ കീഴ് കൂട് കാണുന്നത്. ഇവിടെ കീഴ് കൂട് കണ്ടുകൊണ്ടിരുന്ന 2 ദിവസം കഴിഞ്ഞ ദിവസം 2 മുട്ട കണ്ടതിൽ പിന്നെ ഒരു 2 ആഴ്ചത്തോളമായപ്പോ കുട്ടി വിരിഞ്ഞു. അപ്പൊ നമ്മളിവിടുത്തെ പണിക്കാരോടൊക്കെ 1 ആഴ്ച മുന്നേ നമ്മളിവിടെ അവർക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുളിക്ക് ഗ്രോഹം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യണം, സൗന്ദര്യസംബന്ധമായിട്ടുള്ള പണികൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: മുജീബിന്റെയും കുടുംബത്തിന്റെയും കരുതൽ കാത്തിരിപ്പ് നീളും. കൂടുവിട്ട് കുരുവിക്കുഞ്ഞുങ്ങൾ പറക്കും വരെ.
3: മാഷാല്ലാ, സൂചിപ്പിച്ചതുപോലെ സഹജീവി സ്നേഹം, അത് പലരും പല മൈൻഡിലാണ് ഇതൊക്കെ കാണുക. അല്ലെ, നമ്മളിപ്പോ ഒരു പിന്നെ പുതിയൊരു വീട് ഉണ്ടാക്കാൻ നിൽക്കുന്നു,
4: എത്രയും പെട്ടെന്ന് ആഗ്രഹിക്കുന്നു.
3: അതെ, അതിന്റെ ഇടയിലാണ് എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഒരു പല സമയങ്ങളിൽ അവിടെ നമ്മുടെ ജോലി കുറച്ച് കാലം ഒന്ന് പിന്നെ സ്റ്റോപ്പ് ചെയ്യുക, എന്തെങ്കിലും കാരണത്താൽ ജോലി മുടങ്ങുക മറ്റേ ചെയ്യുന്ന സമയത്താണ് ഇവർ പ്രത്യേകിച്ച് ചെറിയ കുരുവികൾ അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള അല്ലേ, അവർ ചെറിയ കൂട് കൂട്ടുന്നു, അവിടെ ഒരു മുട്ടയിടുന്നു. ഇത് ഈ വീഡിയോയിൽ കണ്ടത് അദ്ദേഹത്തിൻ്റെ പിന്നെ വയറിങ് അതായത് ആ ഒരു സ്വിച്ച് ബോർഡ്. പിന്നെ
4: പണി നടക്കുന്ന വീടുകളിൽ മാത്രമല്ല, ആ പണി നടന്നതിന് ശേഷം നമ്മുടെ എയർ ഹോളിന്റെ അകത്തൊക്കെ
3: ഉണ്ടാവാം.
4: അപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ അത്തരത്തിൽ കൂടുകൾ എൻ്റെ മക്കളൊക്കെ അത് വേഗം കണ്ടെത്തും.
3: അത് ഓക്കെ, പക്ഷെ എന്തായാലും ഇതിപ്പോടെ ഈ മുജീബ് കാരണം സഹോദരൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ നാളെ മറ്റന്നാൾ ചെയ്ത് തീർക്കാനുള്ള പണിയെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്ത് എത്രയും പെട്ടെന്ന് വീട് പ്രവേശനത്തിലേക്ക് കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ.
4: വീട് പ്രവേശനത്തിന്റെ പറ്റി പറഞ്ഞപ്പോഴേ അവിടെ ഒരു പ്രയോഗം വന്നു,
3: പാലുകാച്ച. പാലുകാച്ച എന്നുള്ളതൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ സഹോദര മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആചാരവുമായി ബന്ധപ്പെട്ടായിരിക്കും മിക്കവാറും
4: മുസ്ലിം പലതും മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നത് വന്ന ഒരു സംഗതിയാണത്. യഥാർത്ഥത്തിൽ അതിലൊരു ആവശ്യമില്ലാത്ത ഒന്നാണ്. മുസ്ലിം ജെല്ലി നമ്മള് നമ്മളെ പുതിയ വീട്ടിലേക്ക് പ്രവേശിച്ച് രണ്ടക്കാഴ്ച സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
3: അതാണ് അതിന്റെ ഒരു ചര്യ എന്നുള്ളത്. നേരെ മറിച്ച് പാലുകാച്ചൽ എന്നുള്ളത് ഒരു ചടങ്ങായി എനിക്ക് തോന്നുന്നൊരു ആചാരമായി പോലും ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഇസ്ലാമിക സമൂഹത്തിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടുന്ന ഒരു ഉർഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് അത് പറയാം, അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്
4: തീർച്ചയായും. നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കയറിയും ഒരു പാത്രം പാല് തിളപ്പിച്ച് അത് നശിപ്പിക്കുകയാണ്, കളയാണ് ശരിക്കും ചെയ്യുന്നത്
3: തന്നെ തന്നെ.
4: അതൊരു ഒരു ഒരു ഒരു നെഗറ്റീവ് ചിന്തയോടുകൂടിയാണ് ഒരു പക്ഷേ വീട്ടിലേക്ക് കയറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3: സ്വാഭാവികമായിട്ടുള്ള ഒരു
4: അല്പം പാല് പോലും പുറത്തേക്ക് പോവാന്ന് പറഞ്ഞാല്
3: സാന്ദർഭികമായി അത്തരം ഒരു ഇൽമ് ആളുകൾക്ക് കിട്ടിയെന്ന് ശ്രോതാക്കൾക്ക് കിട്ടിയെന്ന് കൂടി നമുക്ക് ധരിക്കാം. എന്തായാലും നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ് അത്. എത്ര സിമ്പിളായിട്ടായിരിക്കും അറിയോ, ഈ കുട്ടി ഈ കുരുവി കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ കുരുവികളൊക്കെ നമ്മൾ വീടിൻ്റെ ഒരു ഓരത്ത് കൂട് കൂട്ടുമ്പോഴേ അതിനെത്ര സിമ്പിളായിട്ട് നമ്മൾ നമ്മളെ മറ്റുള്ള ഈ എച്ചം വല അല്ലെങ്കിൽ മാറാല എന്നൊക്കെ പറഞ്ഞ സാധനം തട്ടി ഒഴിവാക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യും, ഇതങ്ങോട്ട് ഒഴിവാക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളൊരു പരിഗണിക്കുകയും കുട്ടികൾക്ക് പോലും അത് പഠിപ്പിച്ചു കൊടുക്കുക, അവർ മുട്ടയിട്ട് വിരിഞ്ഞ് അവർ പൊയ്ക്കോളും എന്ന രൂപത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. അപ്പം മുജീബ് അദ്ദേഹത്തിൻ്റെ വീട് താമസം ആക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യണത്, ഇങ്ങനെ ഒരു കിളി വന്ന് ആ 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം നിന്നോട്ടെ, എന്നാലും കുഴപ്പമില്ല, അവർ സ്വസ്ഥമാവട്ടെ. അത് വലിയൊരു പിന്നെ ഒരു സന്ദേശമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പിന്നെ ഒരു ഒരു പിന്നെ സഹാബി റസൂലിന് സമ്മാനമായിട്ട്
4: ഒരു യാത്രയിലാണ്
3: കുട്ടികളെ കൊടുത്തപ്പോൾ അപ്പൊ റസൂൽ പറഞ്ഞൊരു വലിയൊരു അർത്ഥവത്തായ ഒരു സന്ദേശമുണ്ട്. ലോകം മൊത്തം പഠിക്കേണ്ട ഒരു സാധനമാണത്. അതിന്റെ തള്ളക്കുരുവി അല്ലെങ്കിൽ തള്ളക്കിളി വട്ടമിട്ട് പറക്കുന്നത് നീ കണ്ടില്ലേ, അപ്പൊ നീ എന്നെ സമാധാനിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടായിരിക്കാം ഇത് സമ്മാനമായിട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇതിന്റെ തള്ള എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും, അതുകൊണ്ട് നീ അവിടെ അതിന്റെ കൂട്ടിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് നീ എനിക്ക് തരുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതൊരു സഹജീവി സ്നേഹം നമുക്ക് അവിടെ നിന്ന് കൈമാറി കൈമാറി പോകുന്നതാണ്
4: തീർച്ചയായിട്ടും. അത് നമ്മുടെ ചില കുട്ടികളൊക്കെ അത്തരത്തിലുള്ള ഒരു സ്വഭാവം ഒരു ആഗ്രഹം ചില കിളിക്കുഞ്ഞുങ്ങളെയൊക്കെയോ അല്ലെങ്കിൽ ഈ അണ്ണാൻ കുഞ്ഞൊക്കെ കിട്ടിയാൽ അതിനെ കൊണ്ടുവരിക വളർത്തുക, നല്ല പാലും നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടാകാം, പക്ഷെ അവരുടെ മനസ്സ് നീറുകയാവാം. കാരണം പച്ചക്കറികളുള്ള എന്തിനോടും ഗുണം ചെയ്യുക എന്നുള്ളത് സ്വതക്കയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. കാനന മറ്റൊരു ചൊല്ലുണ്ടല്ലോ, ബന്ധനം ബന്ധനം. എത്ര ഒരു സ്വർണത്തിന്റെ കൂട്ടിൽ അകപ്പെട്ടാലും ബന്ധനത്തിലാണല്ലോ എന്നുള്ളത്
3: കാഞ്ചന കൂട്ടിലാണെങ്കിലും അല്ലേ ബന്ധനം ബന്ധനം തന്നെ പറയും.
5: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറ അൽ ഹിജറിലെ 21-22 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുവര.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 20 വരെയുള്ള ആയത്തുകൾ നാം ഇതുവരെ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ആവർത്തിച്ച് നമ്മളിവിടെ പാരായണം ചെയ്യുന്ന ഓരോ ലഫ്ളുകളും കൂടെ പാരായണം ചെയ്ത് തജ്വീദോടുകൂടി തന്നെ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കാൻ ഓരോ പഠിതാക്കളും ശ്രോതാക്കളും ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യം സദാ നമ്മിൽ വർഷിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആയത്തൊന്ന് പാരായണം ചെയ്ത് ഇന്ന് നമ്മളെടുക്കുന്ന 21-22 ആയത്തുകളിലേക്ക് പ്രവേശിക്കാം.

0: പ്രിയമുള്ള ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ ഇന്ന് പഠിച്ച ഈ രണ്ടായത്തുകൾ, ഹിജ്റിലെ രണ്ടായത്തുകൾ, 21-22 ആയത്തുകൾ നന്നായി പാരായണം ചെയ്യുക, മനഃപ്പാഠത്തെ പുതുക്കിക്കൊണ്ടിരിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: 44 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം. സെക്രട്ടേറിയറ്റ്, PSC എന്നിവിടങ്ങളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സഹകരണ എപെക്സ് സൊസൈറ്റികളിൽ ജൂനിയർ ക്ലർക്ക്, ഫോറസ്റ്റ് വാച്ചർ ഉൾപ്പെടെ 44 തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ PSC യോഗം തീരുമാനമെടുത്തു. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം, വിദ്യാഭ്യാസ വകുപ്പിൽ ബ്രൈലിസ്റ്റ്, ജനറൽ കാറ്റഗറി ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെ ഇലക്ട്രീഷ്യൻ, ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം തുടങ്ങി നിരവധി വകുപ്പുകളിലാണ് വിജ്ഞാപനമുള്ളത്.
4: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
5: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ! അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
1: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഇസ്ലാമിന്റെ സമഗ്രത, രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, ശബ്ദാവതരണം നിർവഹിക്കുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
3: ഇസ്ലാമിന്റെ സമഗ്രത, എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. മതം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളും നിരീക്ഷണങ്ങളും നിലവിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ചില മതങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ വിശ്വാസമേഖലയിൽ മാത്രം ഒതുങ്ങുകയും സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഇടപെടേണ്ടതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വേറെ ചില മതങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ സാമൂഹിക മേഖലയെ മാത്രം പരിഗണിക്കുകയും വിശ്വാസമേഖലയെ തള്ളുകയും ചെയ്യുന്നു. ഇത് രണ്ടും പരിഗണിക്കുകയും എന്നാൽ സ്വഭാവ സാംസ്കാരിക മേഖലയെ അവഗണിച്ച് മുന്നോട്ടു പോവുകയും ചെയ്യുന്ന മതങ്ങളും ദർശനങ്ങളുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി സമഗ്രവും സമ്പൂർണവുമായ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷയത്തിൽ ഖുർആൻ നൽകുന്ന പാഠമെന്താണെന്ന് നമുക്ക് പരിശുദ്ധ ഖുർആനിലെ 2:177 വചനത്തിലൂടെ അറിയാം. നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല പുണ്യം. എന്നാൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും സ്വത്തിനോട് പ്രിയമുണ്ടായിട്ടും അത് ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമ മോചനത്തിന് നൽകുകയും പ്രാർത്ഥന നമസ്കാരം ഉറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും കരാറിലേർപ്പെട്ടാൽ അത് നിറവേറ്റുകയും വിഷമതകളും ദുരിതങ്ങളും നേരിടുമ്പോഴും യുദ്ധരംഗത്തും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തവരാകുന്നു അവരാകുന്നു പുണ്യവാന്മാർ. അവരാകുന്നു സത്യം പാലിച്ചവർ. അവർ തന്നെയാകുന്നു ദോഷബാധയെ സൂക്ഷിച്ചവർ. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യമുള്ളത്, പിന്നെന്തിലാണ്? ഒരു മനുഷ്യൻ വിശ്വസിക്കേണ്ട മർമ്മപ്രധാനമായ വിശ്വാസകാര്യങ്ങൾ എണ്ണിപ്പറയുന്നു. ശരിയായ ദൈവവിശ്വാസം, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലും മലക്കുകളിലുമുള്ള വിശ്വാസം. പുണ്യമെന്നത് ഈ വിശ്വാസകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണോ? അല്ല. വീണ്ടും അല്ലാഹു പറയുന്നു, നിങ്ങളുടെ സ്വത്തുക്കൾ അതിനോടേറെ ഇഷ്ടമുണ്ടായിട്ടും കുടുംബ ബന്ധമുള്ളവർക്കും അനാഥർക്കും പാവങ്ങൾക്കും നൽകുക, അടിമമോചനത്തിനും ചോദിച്ചു വരുന്നവർക്കും വഴിപോക്കന്മാർക്കും നൽകുക എന്നു പറഞ്ഞാൽ അവശതയും പ്രയാസവും അനുഭവിക്കുന്ന, സമൂഹത്തിലേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ സാമ്പത്തികമായി സഹായിക്കുക, അവർക്കൊരു കൈത്താങ്ങായി മാറുക, ഇത് പുണ്യമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്യുന്നവർ കൂടിയാണ് പുണ്യവാന്മാർ എന്ന് ഖുർആൻ പറയുന്നു. നമസ്കാരം നിലനിർത്തുക എന്നത് സൃഷ്ടാവിനോടുള്ള ബാധ്യതയാണ്. അഞ്ചു നേരവും സൃഷ്ടാവ് നിർബന്ധമാക്കിയ ഏറ്റവും മഹനീയമായ ഈ ആരാധന നിർവഹിക്കുക. എന്നാൽ സൃഷ്ടികൾ സൃഷ്ടാവിനോടുള്ള ബന്ധം മാത്രം പുലർത്തിയാൽ മതിയോ? പോരാ, ഉടനെ തന്നെ അടുത്ത കാര്യം പറഞ്ഞു, സകാത്ത് നൽകണം. അത് സമൂഹത്തോടുള്ള ബാധ്യതയാണ്. അപ്പോൾ ഒരേ സമയം സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധവും സൃഷ്ടിയും തൻ്റെ കൂടെയുള്ള മറ്റു സൃഷ്ടികളും തമ്മിലുള്ള ബന്ധവും ഊട്ടിയുറപ്പിക്കണം. അതിലാണ് പുണ്യം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പിന്നീട് സാമൂഹ്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ മറ്റൊരു വിഷയം പറയുന്നു. കരാറുകൾ പാലിക്കണം. സത്യസന്ധത എന്നത് പ്രധാനപ്പെട്ടതാണ്. സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളിൽപ്പെട്ടതാണ് കരാർ പാലനവും സത്യം പറയലും. അവയുടെ അഭാവമാണ് ലോകത്ത് കാണപ്പെടുന്ന ഒട്ടനവധി പ്രതിസന്ധികൾക്കും പിന്നിലുള്ള കാരണങ്ങളിൽ ചിലതെന്ന് കാണാനാവും. കഷ്ടപ്പാടുകളുണ്ടാകുമ്പോൾ, രോഗങ്ങളും മറ്റു പ്രയാസങ്ങളും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, യുദ്ധഘട്ടങ്ങളിലെല്ലാം തന്നെ അങ്ങേയറ്റം ക്ഷമയവലംബിക്കുന്ന ആളുകളും പുണ്യവാന്മാർ തന്നെ. മതത്തെ ഇപ്രകാരം സമഗ്രമായി ഉൾക്കൊണ്ട പുണ്യവാന്മാരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് അവരാണ് സത്യസന്ധർ എന്നതും ധർമ്മനിഷ്ഠയുള്ളവർ എന്നുമാണ്. മതത്തെ സംബന്ധിച്ചുള്ള സമ്പൂർണമായൊരു കാഴ്ചപ്പാട് ഈ വചനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേവലം ചില വിശ്വാസകാര്യങ്ങൾ മാത്രമല്ല മതം, മറിച്ച് അതോടൊപ്പം ആരാധനാകർമ്മങ്ങളും സമൂഹത്തിൻ്റെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് സഹായിക്കലും സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധവും സൃഷ്ടികളും സൃഷ്ടാക്കളും തമ്മിലുള്ള ബന്ധവും സൃഷ്ടികളും സൃഷ്ടികയും തമ്മിലുള്ള ബന്ധങ്ങളും കൂട്ടിയുറപ്പിക്കലും കരാർ പാലിക്കലും അതോടൊപ്പം പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ക്ഷമ അവലംബിക്കലുമെല്ലാം മതത്തിൻ്റെ കാര്യങ്ങളാണ്. ഈ നന്മകളെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസിയെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഈ ഒരു തത്വം നാം ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക.
1: മാഷാല്ലാ, പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്.
8: പീസ് റേഡിയോ IT ജാലകം. വാട്സാപ്പ് സ്റ്റോറേജ് ഫുള്ളാകുന്നുണ്ടോ? ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്തറ.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് IT ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വാട്സപ്പ് ഉപയോഗിക്കുന്ന പല ആളുകളും പറയുന്നൊരു കാര്യമാണ്, വാട്സപ്പിൽ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ വരും, വീഡിയോ വരും. വാട്സപ്പ് ഉപയോഗിക്കണോണ്ട് ഗാലറി നിറഞ്ഞിരിക്കുകയാണ്, സ്റ്റോറേജ് ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്യേണ്ടി വരിക. ഇതിന് ഒരുപാട് പരിഹാരങ്ങളുണ്ട്. ആ സ്റ്റോറേജ് ഫുള്ളാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പരിഹാരങ്ങളാണ് ഈ ഒരു എപ്പിസോഡിലൂടെ പറയാൻ പോകുന്നത്. ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ ഫോണിലേക്ക് വരുന്നതിൽ മെസ്സേജുകൾ എങ്ങനെയായാലും വരും, നമ്മൾ ബ്ലോക്ക് ചെയ്യാത്ത നമ്പറിൽ നിന്ന് മെസ്സേജുകൾ നമുക്ക് വരും. പിന്നെ വോയിസ് മെസ്സേജുകളും വരും, ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇതിൽ ഫോട്ടോ, വീഡിയോ, അതേപോലെ ഓഡിയോ എന്നിവ ഏതൊക്കെ നമുക്ക് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും. അതിന് നമ്മൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. വാട്സപ്പിൻ്റെ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ വലതുവശത്തായി 3 ഡോട്ടുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താലാണ് വാട്സപ്പിൻ്റെ സെറ്റിങ്സുകൾ ലഭിക്കുക. അതിൽ ഏറ്റവും അടിയിലായിക്കൊണ്ട് നമുക്ക് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് കാണാം. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് ഏറ്റവും അവസാന ഭാഗത്തായിട്ടാണ് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് വരുന്നത്. അതിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് 5-ാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ. അതിൽ ഓട്ടോമാറ്റിക്കായിക്കൊണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവിടെ വോയിസ് മെസ്സേജസ് ആർ ഓൾവേസ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡഡ് എന്ന് അവിടെ കാണാം. വോയിസ് മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഇനി ഇതിൽ 1-ാമത്തെ ഓപ്ഷൻ, വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ. മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്? ചില ആളുകൾ മൊബൈലിൽ അധികം ഡാറ്റ കയറ്റാറില്ല, വൈഫൈ ഉള്ള സമയത്തായിരിക്കും വൈഫൈ ആയിരിക്കും അധികം ഉപയോഗിക്കുക. അപ്പോൾ വൈഫൈ ഉള്ള സമയത്താണ് എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് അത്യാവശ്യമുള്ളവ മാത്രം നമുക്ക് എടുത്താൽ മതി. ഉദാഹരണമായിട്ട് ഒരാൾ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഫോട്ടോകൾ മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നെടുക്കുക. അതിൽ ഫോട്ടോസ്, ഓഡിയോ, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, ഇങ്ങനെ 4 കാണാം. ഇതിൽ ഫോട്ടോ മാത്രം ടിക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവ അൺടിക്ക് ചെയ്താൽ പിന്നീട് വരുന്ന ഫോട്ടോസ് മാത്രമായിരിക്കും അതിൽ ഡൗൺലോഡ് ആവുക. ഇനി ഫോട്ടോസും വേണ്ട, കാരണം ഒരേ ഫോട്ടോ പല ഗ്രൂപ്പിലും വരും, അല്ലെങ്കിൽ എല്ലാ ഫോട്ടോസും ഡൗൺലോഡ് ചെയ്യേണ്ടതില്ല, ആവശ്യമുള്ളവ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ എല്ലാ ഓപ്ഷൻസും അൺടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പച്ച ടിക്ക് വരും, അൺടിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിട്ട് വരും. അങ്ങനെ ചെയ്തതിന് ശേഷം ആവശ്യമുള്ളവ മാത്രം സെലക്ട് ചെയ്ത ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഇനി 2-ാമത്തായിട്ടുള്ള ഓപ്ഷൻ അതിൻ്റെ താഴെ തന്നെയുണ്ട്, വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ. വൈഫൈ ഉപയോഗിക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നേരത്തെ പോലെ തന്നെ 4 ഓപ്ഷൻ കാണിക്കും, ഫോട്ടോസ്, ഓഡിയോ, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്. അതിൽ ആവശ്യമുള്ളവ മാത്രം ടിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുത്താൽ അത് മാത്രമായിരിക്കും പിന്നെ ഡൗൺലോഡ് ആവുക. 3-ാമത്തെ ഒരു ഓപ്ഷൻ വെൻ റോമിംഗ് എന്നുള്ളതാണ്. റോമിങ്ങിൻ്റെ സമയത്ത് ഡാറ്റ ചാർജ് ഒരു പക്ഷേ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഒരു ഫയലും ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എല്ലാം ടിക്ക് ചെയ്യാതെ ഇരിക്കുക. ഇതിൽ നമുക്ക് തീരുമാനിക്കാം എല്ലാ വീഡിയോകളും ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ കൊടുക്കുക, അല്ല നമുക്ക് ഫോട്ടോസ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ല ഒരു മീഡിയയും ഫോട്ടോയും ഓഡിയോയും വീഡിയോയും ഒന്നും ഡൗൺലോഡ് ചെയ്യണ്ട എന്നാണെങ്കിൽ നമുക്ക് എല്ലാം ടിക്ക് ചെയ്യാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് ഗ്രൂപ്പുകളിൽ നിന്നും ഒരേ മെസ്സേജുകൾ വരാൻ സാധ്യതയുള്ള ആളുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാട്സപ്പിൽ ഒരുപാട് ഇമേജ് വരുമ്പോൾ പിന്നെ ഏതാണെന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ ഒരു പക്ഷേ പ്രയാസം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ എല്ലാ ഓപ്ഷനും ഒഴിവാക്കി കൊണ്ടവിടെ വെക്കാം. അപ്പോൾ അവിടെ നോ മീഡിയ എന്നിങ്ങനെ കാണിക്കും. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിലൊരു ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ മൊബൈൽ ഡാറ്റ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ വീഡിയോ ഓട്ടോ ഡൗൺലോഡ് കൊടുത്താൽ ഒരു പക്ഷേ പെട്ടെന്ന് ഡാറ്റ തീരാനും സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ നോക്കുക, അതിൻ്റെ നേരെ എത്ര എം ബി ഉള്ള വീഡിയോ ആണ് എന്നുണ്ടാവും. അതേപോലെ ഓഡിയോ എത്ര ഉണ്ട് എന്നുണ്ടാവും. അങ്ങനെ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഡാറ്റക്കനുസരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഡാറ്റ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് വാട്സപ്പിലെ മീഡിയ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഉപകരിക്കും. അതേപോലെ തന്നെ വാട്സപ്പിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും വന്ന് സ്റ്റോറേജ് ഫുള്ളാവുന്നത് തടയാൻ വേണ്ടിയിട്ടും ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് ഡോട്ടിൽ അവിടെ പോവുക, സെറ്റിങ്സ് സെലക്ട് ചെയ്യുക, അതിൽ അഞ്ചാമത്തെ ഓപ്ഷനായിട്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് നമുക്ക് കാണാം. അവിടെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ, അതിൽ മൊബൈൽ ഡാറ്റ, അതേപോലെ വൈഫൈ, റോമിംഗ് ഓപ്ഷനിൽ നമുക്ക് ഏതൊക്കെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇത്രയുമാണ് വാട്സപ്പിലെ സ്റ്റോറേജിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മുടെ ഡാറ്റ സേവ് ചെയ്യാൻ അതേപോലെ സ്റ്റോറേജ് സേവ് ചെയ്യാനുള്ള വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണിത്. ഐ ടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശേഷങ്ങളുമായി ഐ ടി ജാലകത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
8: നിങ്ങൾ ഇതുവരെ കേട്ടത് ഐ ടി ജാലകം. ക്ലാസ് എടുത്തത് അബ്ദുൽ അഹദ് ചുങ്കത്തറ. വിഷയം വാട്സാപ്പ് സ്റ്റോറേജ് ഫുള്ളാകുന്നുണ്ടോ.
10: കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മക്ക സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്.
11: തീർച്ചയായും
10: നമ്മളൊരു പക്ഷേ ഹറമിലോ മറ്റൊക്കെ ഉംറക്കോ ഹജ്ജിനോ ഒക്കെ പോകുന്ന ആളുകൾ, ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്ലൈമറ്റിന്റെ ചേഞ്ചും അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയും കൊണ്ട് ഒട്ടുമിക്ക ആളുകളും രോഗികളാവാൻ സാധ്യതയുണ്ട്, അവശത അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ചിലര് കലശലായ രോഗം വരും,
11: പ്രയാസം വരും,
10: പെട്ടെന്ന് പ്രയാസം മാറാൻ മാറ്റാൻ കഴിയാതെ ചിലപ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ കഴിയാതെ റൂമിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടുന്ന ഒരവസ്ഥ വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഒരു തവണയിൽ അധികം നമുക്കൊരു പക്ഷേ അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സമീപിക്കുക എന്നുള്ളത് വേറെ ഒരു ചെലവുള്ള കാര്യമാണ്,
11: ഭയങ്കര
10: എക്സ്പെൻസീവ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ക്ലോക്ക് ടവറിന് താഴെ, ഹറമിന്റെ മുറ്റത്ത് ക്ലോക്ക് ടവറിന് താഴെ ഏകദേശം നാലാം നമ്പർ ഹമാമിന്റെ താഴെയായിട്ട്, ടോയ്ലറ്റിന്റെ താഴെയായിട്ട് ഈ ഹോട്ടൽ സൊഫ്വ ഹോട്ടലിന്റെ തൊട്ടടുത്ത് ഒരു മുസ്തഷ്ഫ അജിയാദ് മക്കുണ്ട്.
11: മുസ്തഷ്ഫ അജിയാദ് മക്ക,
10: അത് അങ്ങനെയാണ് ആ ബോർഡുള്ളത്, മക്ക എമർജൻസി ഹോസ്പിറ്റൽ. അത് ഹാജിമാർക്ക് ഫ്രീ ആണ്. അവര് അവരുടെ പ്രയാസം അവരുടെ രോഗം അവിടെ ചെന്ന് കൺവേ ചെയ്താൽ ഇൻഷാല്ലാ അവിടെ മരുന്നുകളും അതേപോലെ തന്നെ പരിശോധനയും ഒക്കെ ഹാജിമാർക്ക് ഫ്രീ ആണ്. അപ്പൊ അവരുടെ ഉംറയുമായി ബന്ധപ്പെട്ട വിസ അതിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പി ഫോണിലോ മറ്റുള്ളത് കാണിച്ചു കൊടുത്താലും മതി. എന്നാൽ നമുക്കവിടെ ഫ്രീ ആയി മരുന്ന് കൂടെ, മരുന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അവിടെ ഒരുപാട് അടുത്തടുത്തടുത്തായിട്ട് ഈ മെഡിക്കൽ ഷോപ്പുകൾ ധാരാളം ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ മരുന്ന് വാങ്ങാൻ കയറിയാൽ, ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ ഇടയ്ക്ക് ഒരു പനി ഉണ്ടായാൽ ഒരു ഡോളോ 550 അല്ലെങ്കിൽ 600 പാരസെറ്റമോളോ ഡോളോ ഒക്കെ വാങ്ങാൻ വേണ്ടി കയറിയാൽ നമുക്ക് 2-3 rupees ചെലവുള്ളൂ,
11: അത്രയേ ഉള്ളൂ.
10: പക്ഷെ അവിടെ അങ്ങനെയല്ല, വളരെയധികം വലിയ പൈസയാണ് വരിക. അതുമല്ല അങ്ങനെ ചില്ലറായിട്ട് അങ്ങനെ കിട്ടൂല, ഏകദേശം അവര് ഒരു നിശ്ചിത എണ്ണത്തിനേ കൊടുക്കുള്ളൂ. അപ്പൊ അത് നല്ലൊരു എമൗണ്ട് ആവും. അപ്പൊ അങ്ങനെയുള്ളൊരു ഘട്ടത്തില് ഹാജിമാർക്ക് വളരെ ഉപകാരപ്രദമാണ് മുസ്തഷ്ഫ അജിയാദ് മക്ക. ക്ലോക്ക് ടവറിന്റെ താഴെ ഏകദേശം സൊഫ ഹോട്ടലിന്റെ അടുത്താണ്. അവിടെ 4-3 ടോയ്ലറ്റുകൾക്കിടയിലായി ഉള്ള അവിടെ ഓരോ ടോയ്ലറ്റുകൾക്ക് ഓരോ നമ്പർ ഉണ്ട്, മൂന്നാം നമ്പർ അല്ലെങ്കിൽ നാലാം നമ്പർ. ഈ രണ്ട് ടോയ്ലറ്റിന്റെ ഇടയിലുള്ള ഒരു സ്ഥലത്തുള്ള മുസ്തഷ്ഫ ജിയാദ് മക്ക എമർജൻസി ഹോസ്പിറ്റൽ ഹജ്മാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു സംഗതിയാണ്.
11: തീർച്ചയായും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് നല്ലൊരു ഇൻഫർമേഷനാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഹാജിമാരായിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ, ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയാലും, അതേപോലെ തന്നെ എത്ര നമ്മൾ സൗകര്യങ്ങൾ ഇവിടുന്ന് ചെയ്തു പോയാലും, അവിടെ എത്തുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രായത്തിൻ്റെ അവശതകളുണ്ടാകും, അതേപോലെ തന്നെ ആഫിയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കിട്ടുന്ന ഒരു സേവനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു അനുഭവത്തിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്.
10: വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആല ഇംറാനിലെ ആറാമത്തെ വചനത്തിന് ബഹുമാന്യനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നൽകുന്ന ഒരു മനോഹരമായ ഒരു വിശദീകരണം, അദ്ദേഹം നടത്തുന്ന ഒരു ഷറഹ് ആണ് ഇന്നത്തെ ഒരു അനുഭവം സെഷനിൽ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്. ആല ഇംറാനിലെ ആറാമത്തെ ആയത്ത് പ്രകാരമാണ്, ഹുവല്ലദി യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാഉ ല ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നിങ്ങളെ രൂപപ്പെടുത്തിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കേതം ഈ ലോകത്തേക്ക് പറന്നു വീഴുന്നതിന് തൊട്ടു മുമ്പ് മാതാവിൻ്റെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ നമ്മളുണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ രൂപം നൽകലും അതുപോലെ തന്നെ ഘട്ടം ഘട്ടമായ വളർച്ചയും, അവിടെ റബ്ബ് നമുക്ക് നൽകിയ ഭക്ഷണം ഏത് രൂപത്തിലായിരുന്നു എന്നൊക്കെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരായത്താണ് ഈ വചനം, ആല ഇംറാനിലെ ആറാമത്തെ വചനം. അതിൻ്റെ വിശദീകരണം പറയുന്നിടത്ത് ബഹുമാന്യനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറയുന്നൊരു മനോഹരമായ ഒരു വാചകമുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. വയറിൽ, ഉമ്മയുടെ വയറ്റിലായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉമ്മ കഴിച്ച ഭക്ഷണം അത് ദഹിച്ചതിനു ശേഷം പൊക്കിൾക്കൊടിയിലൂടെ ഡയറക്റ്റ് നമ്മുടെ വയറ്റിലേക്ക് സംവിധാനിച്ചു തന്നവനാണ്, നമുക്ക് ഭക്ഷണമായി സംവിധാനിച്ചു തന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ആ ഒരു പൊക്കിൾക്കൊടി അത് മുറിച്ചു കളഞ്ഞാലും അതിൻ്റെ അടയാളം ആ പാട് ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുണ്ട്.
11: മരിക്കുവോളം
10: ആ പാടുണ്ട്. അപ്പൊ ആ പാട് നമ്മളിങ്ങനെ കാണുമ്പോൾ, പൊക്കിൾക്കൊടി നമ്മൾ എപ്പോഴും എപ്പോഴും കാണുമ്പോൾ, അതിലൂടെ ആ പൊക്കിൾക്കൊടി ബന്ധത്തെയും ഉമ്മയുടെ വയറ്റിലായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തെ സംബന്ധിച്ചും ആ റിസ്ഖിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഓർക്കാനാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, അന്ന് നമുക്ക് അല്ലാഹു നൽകിയത് ഒരു വഴിയിലൂടെയായിരുന്നു ഭക്ഷണം, ആ പൊക്കിൾക്കൊടി എന്ന ഒരൊറ്റ വഴിയിലൂടെയാണ്. പ്രസവത്തോടുകൂടി ആ വഴി കട്ടായി, പൊക്കിൾക്കൊടി കട്ടാക്കി. അപ്പോൾ ഭക്ഷണം കട്ടായപ്പോൾ, ഉപജീവനം കട്ടായപ്പോൾ, അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് രണ്ട് വഴികൾ തുറന്നു കൊടുത്തു. ഒന്ന് കട്ടായപ്പോൾ രണ്ട് വഴികൾ തുറന്നു കൊടുത്തു. അത് അവൻ്റെ ഉമ്മയുടെ മാരടങ്ങളിൽ നിന്ന് പാല് കുടിക്കാനുള്ള, രണ്ട് വർഷം രണ്ട് വഴികളിലൂടെ അവന് ഉപജീവനം കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒന്ന് കട്ടായപ്പോൾ രണ്ടെണ്ണം, രണ്ടും രണ്ട് ഭാഗത്തുകൂടെയുള്ള രണ്ട് വഴിയിലൂടെയുള്ള ഉപജീവനം കട്ടാകുന്ന ഒരു സമയം വരുന്നുണ്ട് രണ്ട് വയസ്സാകുമ്പോൾ. അത് കട്ടാകുമ്പോൾ പിന്നെ നാല് വഴികൾ, അതിൻ്റെ ഇരട്ടി നാല് വഴികൾ ആ മനുഷ്യന് ഉപജീവനത്തിന് വേണ്ടി അല്ലാഹു വഴി തുറന്നു കൊടുക്കുകയാണെന്നാണ്. ആ നാല് വഴികൾ അദ്ദേഹം പറയുന്നത്, ഒന്ന് പച്ചക്കറി വിഭവങ്ങൾ, വെജിറ്റേറിയൻ. രണ്ട് മാംസ മത്സ്യ, നോൺ വെജിറ്റേറിയൻ. മൂന്ന് മിൽക്ക്. നാല് വാട്ടർ. ഇതാണല്ലോ മൊത്തത്തിൽ മനുഷ്യന്റെ ആഹാരം. അപ്പൊ ഈ നാലെണ്ണത്തിലേക്ക് അദ്ദേഹം അതങ്ങോട്ട് ഒതുക്കുകയാണ്. ഒന്ന് കട്ടായപ്പോ രണ്ട്, രണ്ട് കട്ടായപ്പോ നാല്. ഇനി ഈ നാലെണ്ണം കട്ടാകുന്ന ഒരു സമയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാനുണ്ട്. അത് അവന്റെ മരണമാണ്. അവന്റെ ഭക്ഷണങ്ങളും ഉപജീവനങ്ങളും എല്ലാം ഈ ദുനിയാവിൽ നിന്ന് നിലച്ചു പോകുന്ന സമയം. അങ്ങനെ നാല് വഴികളും ഉപജീവനത്തിനായി അയാൾക്ക് കട്ടാകുമ്പോൾ അയാൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല എട്ട് വഴികൾ വീണ്ടും തുറന്നു കൊടുക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ആ എട്ട് വഴികൾ ഏതാണ് എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അബ്വാബുൽ ജന്നത്തി സമാനിയ, അത് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളാണ്. ആ എട്ട് കവാടങ്ങളിലൂടെ അയാൾ പ്രവേശിക്കുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന അളവിൽ, ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഉപജീവനങ്ങൾ അയാൾക്ക് ലഭ്യമാവുകയാണ്. അപ്പോൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് ഒരു മനുഷ്യൻ അയാളുടെ പ്രഥമഘട്ടത്തിൽ അയാൾ ഉമ്മയുടെ വയറ്റിലായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊക്കിൾക്കുടിയിലൂടെ അയാൾക്ക് നൽകിയ ഭക്ഷണവും ഉപജീവനവും ആ രൂപപ്പെടുത്തിയതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് ബഹുമാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ആ ആയത്തിന് വ്യാഖ്യാനമായി പഠിപ്പിക്കുന്നത്.
11: മാഷാ അല്ലാ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വിശദീകരിച്ച ആ ഒരു വിശദീകരണം, അതായത് ഒന്നിൽ നിന്ന് തുടങ്ങി അത് രണ്ടിലേക്കെത്തി പിന്നീട് ഈ ദുനിയാവിൻ്റെ ഈ ഒരു വശ്യതയിൽ നമുക്ക് ഒരുക്കിയിട്ടുള്ള നമ്മുടെ വിഭവങ്ങൾ, പിന്നീട് നമ്മുടെ ലക്ഷ്യമാകുന്ന ജന്നാത്തുൽ ഫിർദൗസിൻ്റെ എട്ട് കവാടങ്ങൾ, ഒരു ഒരു ഹൃദയസ്പർക്കായിട്ടുള്ള ഒരു ഒരു ഭാഗമാണ് നമ്മളിന്ന് കേട്ടത്. നമ്മൾ സൂറത്തു ആലി ഇംറാനിലെ ആറാമത്തെ ആയത്ത്, അത് നമ്മളെ ഹൃദയസ്ഥമാക്കാനും അതിൻ്റെയൊക്കെ ഒരു ഭാഗം മനസ്സിൽ കുത്തിവെക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.
10: കാരണം നമ്മുടെ ആ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ ഒന്നുകൂടി അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ബഹുവല്ലതി യുസവ്വിറുക്കും ഫിൽ അർഹാമി, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നിങ്ങളെ രൂപപ്പെടുത്തിയവനാണ് റബ്ബ് എന്ന് പറയുമ്പോൾ, അപ്പം നമ്മൾ ഇന്ന് കൈകാലുകളും കണ്ണും മൂക്കും ചെവിയും നമ്മുടെ ശരീരത്തിൻ്റെ വളരെ ഒരു എല്ലാ നിലക്കുമുള്ള ഒരു അജാനുബാഹുവായ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനായി നമ്മൾ ഇന്ന് പരിണമിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ആദ്യത്തിൽ എന്തായിരുന്നു എന്നത് നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു നുത്ഫത്ത്, അത് പിന്നെ അലക്കത്താവുന്നുണ്ട്, അലക്കത്ത് പിന്നെ മുലഖത്താവുന്നുണ്ട്. അതിൽ ഓരോന്നിനും വളരെ വിശദീകരണങ്ങൾ, വിശദമായ വ്യാഖ്യാനങ്ങൾ നൽകപ്പെടുന്നുണ്ട് തഫ്സീറുകളിൽ. അതിൽ അലക്കത്ത് എന്ന് പറയുമ്പോൾ രക്തക്കട്ട, ഒരു മൾബറി പഴത്തെ പോലെ, മൾബറി പഴത്തെ കാണുന്നത് പോലെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ മൾബറി പഴത്തിൻ്റെ ആകൃതിയിൽ അത്ര വലുപ്പത്തിൽ ഒരു രക്തക്കഷ്ണം മാത്രമായിരുന്നു നമ്മൾ. പിന്നീട് രണ്ടാഴ്ചകൾക്ക് ശേഷം, രണ്ട് മാസങ്ങൾക്ക് ശേഷം മുലഖത്തുണ്ടാകുന്നു. ആ മുലഖത്ത് ഒരു പ്രാവിൻ്റെ മുട്ടയോളം വലുപ്പത്തിലുള്ള ഒരു മാംസക്കഷ്ണമായി മനുഷ്യൻ പരിണമിക്കുന്നു. ഇതിൻ്റെയൊക്കെ മുമ്പ് അവന് നുത്ഫത്തായിരിക്കുമ്പോൾ, ബീജഗണമായിരിക്കുമ്പോൾ ഒരു കടകുമണിയുടെ 120 ഒരു അംശം മാത്രമാണ് ആ നുത്ഫത്തിൻ്റെ അളവ് എന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര നിസാരതയിൽ നിന്ന് പിന്നീട് 4 മാസങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ആ ഒരു പ്രാവിൻ്റെ മുട്ടയോളം വലിപ്പമുള്ള മുലഖത്ത് എന്ന മാംസപിണ്ടത്തിൽ നിന്ന് അതിന് കണ്ണ് വന്ന്, കാത് വന്ന്, വായകീറി, കൈകാലുകൾ വന്ന്, 4 മാസമാകുമ്പോഴേക്കും ഏകദേശം അവയവങ്ങളൊക്കെ വന്നു തുടങ്ങുകയും റൂഹ് ഓതുകയും ചെയ്യുന്ന ഒരു ഘട്ടം അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹജ്ജിൻ്റെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, ഖുലിൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി, നിങ്ങൾ ഇനിയൊരു പുനർജീവിതം, നിങ്ങൾ വീണ്ടും ഇനി അല്ലാഹു ജീവിപ്പിക്കും മരിച്ചതിനു ശേഷം എന്നതിൽ നിങ്ങൾ സംശയമാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങൾ ജനിച്ചു വളർന്ന ഘട്ടത്തിലേക്കൊന്ന് തിരിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് 5-ാമത്തെ ആയത്തിൽ ഈ മനോഹരമായ രംഗങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം നുത്ഫത്തായിരുന്നു, പിന്നെ അലക്കത്തായിരുന്നു, പിന്നെ മുലഖത്തായിരുന്നു, വനുഖിറു ഫിൽ റഹാമി മാനശാഉ ഇലാ അജലി മുസമ്മ, പിന്നെ നിങ്ങൾ ആ ഒരു ഘട്ടത്തിലായിരിക്കെ 280 ദിവസം എന്നൊക്കെ സയൻസ് പറയുന്നുണ്ട്. പറഞ്ഞാലും അവർ പറഞ്ഞിട്ടില്ലെങ്കിലും അത് 280 ദിവസം എന്ന് ചില ഗൈനക്കോളജികൾ പറയുന്നുണ്ട്. ഒരു ഉമ്മയുടെ കുഞ്ഞിനെ ഗർഭാവസ്ഥയിലായിരിക്കെ കഴിച്ചു കൂട്ടുന്ന, കുട്ടി കഴിച്ചു കൂട്ടുന്ന കാലഘട്ടം. പക്ഷെ അതങ്ങനെയൊന്നുമല്ല നടക്കുക, അത് അള്ള ഉദ്ദേശിക്കുന്ന അത്രയും കാലമാണ് അവിടെ താമസിക്കുന്നത്. ചിലപ്പോൾ വളരെ നേരത്തെ പ്രസവിക്കും, ചിലപ്പോൾ തന്ന ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും പ്രസവിക്കുക. ഒരിക്കലും അതങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ, പ്രവചിക്കാൻ ഒരു ഡോക്ടർക്കും യഥാർത്ഥത്തിൽ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം.
3: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ സ്വലാത്ത് ചൊല്ലുക എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് സമീർ മുണ്ടേരി.
1: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സഹോദരികളെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനിവാര്യമായും പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട പാഠങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ഏറെ പുണ്യം ലഭിക്കുന്ന മഹത്തായ ഒരു സൽക്കർമ്മത്തെ ഓർമ്മപ്പെടുത്തുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. ചെറിയ അധ്വാനത്തിലൂടെ വലിയ പ്രതിഫലം നേടിയെടുക്കാനുള്ള അവസരമാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ഭാഷയിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ, പ്രാർത്ഥന എന്നർത്ഥമുണ്ട്. എന്നാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ്റെ നന്മയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ അല്ലാഹുവിൽ നിന്ന് പ്രവാചക തിരുമേനിക്ക് നന്മ ലഭിക്കണം, നന്മയുണ്ടാകണം, അതിനുവേണ്ടി വിശ്വാസികളായ ആളുകൾ ദുആ ചെയ്യുക എന്നതാണ് ഈ വിഷയത്തിൻ്റെ അർത്ഥം. എപ്പോഴെല്ലാമാണ് വിശ്വാസികളായ നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ്? സ്വലാത്തിൻ്റെ രൂപം എങ്ങനെയാണ്? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൽ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ ആയത്തിൽ അല്ലാഹുവും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. വിശ്വസിച്ച ആളുകളെ, നിങ്ങളും അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. അല്ലാഹുവും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു വേണ്ടി സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു മലക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. എന്നാൽ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നുമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹിൽ അബുൽ ആലിയയിൽ നിന്നും ഈ രീതിയിൽ റിവായത്ത് ചെയ്തത്, ഉദ്ധരിക്കുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് അല്ലാഹു മലക്കുകളുടെ അടുക്കൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും ആ പ്രശംസകൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും സത്യവിശ്വാസികളും അപ്രകാരം പ്രാർത്ഥിക്കണമെന്നുമാണ്.

فإن صلاتكم تبلغني حيث كنتم. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കാൻ പാടില്ല. എൻ്റെ ഖബറിനെ നിങ്ങൾ ആഘോഷത്തിൻ്റെ ഇടമാക്കാനും പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും അത് എന്നിലേക്ക് എത്തിക്കപ്പെടുന്നതാണ്. അപ്പൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. വേറെ ഹദീത്തിലുള്ളത് ഇന്നലില്ലാഹി മലായിക്ക അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്. എന്താണ് ആ മലക്കുകളുടെ പ്രത്യേകത? സയ്യാഹീന ഫിൽ അർള്, ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു കൂട്ടം മലക്കുകൾ ആർക്കുണ്ട്? അള്ളാഹുവിനുണ്ട്. യുബല്യഗൂനി മിൻ ഉമ്മത്തിയ സലാം, എൻ്റെ സമുദായത്തിൽ നിന്നുള്ള സലാം, സ്വലാത്ത് അവർ എനിക്ക് എത്തിക്കുന്നതാണ് എന്ന് ഇമാം നസാഇ ഉദ്ധരിക്കുന്ന ഹദീസിലും കാണാൻ പറ്റും. അപ്പം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസിലും നമുക്ക് കാണാൻ പറ്റും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലുണ്ട്, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ല റദ്ദല്ലാഹു അലൈഹ റൂഹി ഹത്ത അറുദ്ദ അലൈഹി സലാം, വല്ലവനും എൻ്റെ മേൽ സ്വലാം ചൊല്ലിയാൽ അത് മടക്കുന്നതുവരെ അള്ളാഹു എൻ്റെ റൂഹിനെ എൻ്റെ മേൽ ഇടുന്നതാണ്. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് ധാരാളം ഹദീസുകളിൽ കൽപ്പനകൾ വന്നിട്ടുണ്ട്, ഖുർആനും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ആ സ്വലാത്ത് ചൊല്ലേണ്ടത്? ഏതാണ് ആ സ്വലാത്തിൻ്റെ രൂപം? അത് നമ്മൾ പഠിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അല മുഹമ്മദിൻ വ അല ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അല ഇബ്രാഹീമ വ അല ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അല മുഹമ്മദിൻ വ അല ആലി മുഹമ്മദ് കമാ ബാറക്ത അല ഇബ്രാഹീമ വ അല ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സ്വലാത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ രൂപമാണിത്. പദങ്ങൾ അല്പം മാറി വിവിധ റിവായത്തുകളിൽ പല രൂപങ്ങളിൽ സ്വലാത്തുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കുന്നില്ല. ഏറ്റവും പ്രബലമായ രൂപമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്കും കുടുംബത്തിനും രക്ഷയും സമാധാനവും ഒക്കെ ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ബർക്കത്ത് നൽകാൻ, രക്ഷ നൽകാൻ വിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കുന്നതാണ് സ്വലാത്തിൻ്റെ അർത്ഥമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തു മനസ്സിലായി ഇന്ന് നമുക്ക്? ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് മനസ്സിലായി. ആ സ്വലാത്തിൻ്റെ രൂപവും നമ്മൾ കേട്ടു. ഇനിയോ സ്വലാത്ത് ചൊല്ലാത്ത ആളുകളെക്കുറിച്ച് എന്താ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്? അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ ബഖീല മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. ആരാണ് പിശുക്കനെന്ന് നബി പറയാ? ഒരാളുടെ അടുക്കൽ എന്നെക്കുറിച്ച് പറയപ്പെട്ടു, ആ പറയപ്പെട്ടതിന് ശേഷം അവൻ എന്ത് ചെയ്തില്ല? എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്വലാത്ത് ചൊല്ലാത്തവൻ സ്വർഗത്തിലേക്കുള്ള വഴി മറന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ജാബിർ ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നസിയ സ്വലാത്ത അലയ്യ, ആരെങ്കിലും എൻ്റെ മേലുള്ള സ്വലാത്തിനെ മറന്നു കളഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴി മറന്നവനാണ്. ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും, അവൻ സ്വർഗത്തിലേക്കുള്ള വഴി മറന്നവനാണ്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണത്. മറ്റൊരു ഹദീസിലുള്ളത് സഖീമ അൻഫുൻ റഖീമ അൻഫുൻ റഖീമ അൻഫുൻ, എന്താ റഖീമ അൻഫുൻ എന്ന് പറഞ്ഞാൽ? സ്വലാത്ത് ചൊല്ലാത്തവൻ നശിക്കട്ടെ. റഖീമ അൻഫുൻ റജുലിൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, ആരാ നശിക്കേണ്ടവൻ? എൻ്റെ മേൽ എൻ്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാത്തവൻ, അവൻ നശിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്വലാത്ത് ചൊല്ലാത്തത് വലിയ നാശമാണ്.

0: നഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആളുകളെക്കുറിച്ച് ഗൗരവമായ താക്കീദുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലേണ്ട പ്രത്യേകം സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചുരുങ്ങിയ രീതിയിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, സ്വലാത്ത് പറയണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, എൻ്റെ പേര് കേട്ട് പറയപ്പെട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ്റെ മൂക്ക് മണ്ണോട് ചേരട്ടെ അഥവാ നിമ്യനാവട്ടെ. ഇമാം തുർമദി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അപ്പോൾ എന്ത് വേണം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും സ്വലാത്ത് ചൊല്ലാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന നമുക്കറിയാം, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന അറിയാം. അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക മിൻ ഫളിക്. ഈ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൻ്റെ മുമ്പ് ഒരു സ്വലാത്ത് ചൊല്ലണം. എങ്ങനെ ചൊല്ലേണ്ടത്? ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. അങ്ങനെ ചൊല്ലേണ്ടത്, ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്. അപ്പോൾ സ്വലാത്ത് ചൊല്ലേണ്ട സമയമാണ് പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും. നമസ്കാരത്തിൻ്റെ തശഹുദിൽ അത്തഹിയാത്തിൽ സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ നമസ്കാരത്തിൻ്റെ തശഹുദിൽ അത്തഹിയാത്തിൽ ഇപ്രകാരം ഇബ്രാഹീമിയ സ്വലാത്ത് നമ്മൾ മുകളിൽ കേട്ട ആ സ്വലാത്ത് ചൊല്ലിയിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാൻ പറ്റും. സുബഹി നമസ്കാരത്തിലെ തശഹുദിലും മറ്റ് ഫർദ് നമസ്കാരങ്ങളിലെ രണ്ടാമത്തെ തശഹുദിലും സ്വലാത്ത് നിർബന്ധമായും ചൊല്ലണം. സുബഹി നിസ്കാരത്തിൽ ഒരു തശഹുദുള്ളൂ, അതിൽ നിർബന്ധമായും ചൊല്ലണം ഇബ്രാഹീമിയ സ്വലാത്ത്. അതേപോലെ തന്നെ നാല് റക്കാത്തുള്ള നമസ്കാരങ്ങളിൽ അവസാനത്തെ തശഹുദിൽ നിർബന്ധമായും ചൊല്ലണം. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ നമസ്കാരം ശരിയാകണമെങ്കിൽ സ്വലാത്ത് ചൊല്ലണം എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ എല്ലാ തശഹുദിലും സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ് എന്ന് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരെ നമുക്ക് വായിക്കാൻ പറ്റും. എല്ലാ തശഹുദിലും സ്വലാത്ത് ചൊല്ലാവുന്നതാണ്. അത്തഹിയാത്തിന് ശേഷം സ്വലാത്ത് ചൊല്ല, എന്നിട്ട് മൂന്നാമത്തെ റക്കാത്തിലേക്ക് എഴുന്നേൽക്കുക. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അഞ്ചാമത്തത്, മയ്യത്ത് നമസ്കാരത്തിൽ രണ്ടാം തക്ബീറിന് ശേഷം എന്ത് ചെയ്യണം? സ്വലാത്ത് ചൊല്ലണം. രണ്ടാമത്തെ തക്ബീറിന് ശേഷം, ആദ്യ തക്ബീറിൽ ഫാത്തിഹ ഓതും, രണ്ടാമത്തെ തക്ബീറിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലണം. അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നബി പറയണം, ആരെങ്കിലും എൻ്റെ മേൽ രാവിലെ 10 വൈകുന്നേരം 10 സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അവർക്കെൻ്റെ ഷഫാഅത്ത് ഖിയാമത്ത് നാളിൽ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെയും വൈകുന്നേരം 10 സ്വലാത്ത് വീതം ചൊല്ലാൻ പിന്നെ സഹീഹു ജാമിയുൽ നമുക്ക് ഈ ഹദീസ് കാണാൻ പറ്റും. വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് അധികരിപ്പിക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം. വെള്ളിയാഴ്ച ദിവസം അന്നത്തെ ദിവസമാണ് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. ആദം നബി അലൈഹി സ്വലാമ സൃഷ്ടിക്കപ്പെട്ട ദിവസമാണ്, ലോകം അവസാനിക്കുന്ന ദിവസമാണ്. ഒരുപാട് പ്രത്യേകതകൾ വെള്ളിയാഴ്ചയ്ക്ക് ഉണ്ട്. അന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫഅഖ്സിറു അലയ്യ മിൻ സ്വലാത്തി ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ. നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് ആ വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേൽ സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹി അലൈഹി സ്വലാമ പറഞ്ഞു. അതേപോലെ തന്നെ ഒരാൾ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ, ഒരാൾ പ്രാർത്ഥന തുടങ്ങുകയാണ്, അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഹംദും സ്വലാത്തും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്നാൽ അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, ആ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് പ്രാർത്ഥന ആരംഭിക്കുക. അതാണ് എട്ടാമത്തെ സന്ദർഭം. ബാങ്കിന് ശേഷം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ബാങ്കിൻ്റെ ലഫ്ദുകൾ പറയണം, എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, എന്നിട്ട് അള്ളാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമാ എന്ന് പറഞ്ഞ പ്രാർത്ഥന നിർവഹിക്കണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ ജനങ്ങൾ ഒരുമിക്കുന്ന സദസ്സുകൾ, ആ സദസ്സുകളിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അതൊരാളിങ്ങനെ ചൊല്ലിക്കൊടുത്തിട്ട് ബാക്കിയുള്ള ആളുകളെ ഏറ്റുചൊല്ലുന്ന രീതിയല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിനെ ഓർക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയുമാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വലാത്ത് ചൊല്ലേണ്ട സന്ദർഭങ്ങളാണ്. സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തും, നമ്മുടെ പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും, പരലോകത്ത് നമുക്ക് ഷഫാഅത്ത് ലഭിക്കും. ഇങ്ങനെയുള്ള വലിയ നേട്ടങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്കുണ്ട്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സ്വലാത്തിനുള്ള സ്ഥാനം എന്താണ്? നമ്മൾ കൃത്യമായി സ്വലാത്ത് ചെല്ലുന്നവരാണോ? ഒരു ദിവസം എത്ര തവണ നമ്മൾ നമ്മുടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുന്നുണ്ട്? അവിടെയൊക്കെ നമ്മൾ സ്വലാത്ത് ചെല്ലാറുണ്ടോ? രാവിലെയും അതേപോലെ തന്നെ ഈ പറയപ്പെട്ട സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ നമ്മൾ സ്വലാത്ത് ചെല്ലാറുണ്ടോ? പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്നാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്വലാത്ത് ചെല്ലുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യങ്ങൾ നേടിയെടുക്കുമെന്ന് തീരുമാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഒരിക്കലേ ഒരാൾ ഒരു ആനക്കോട്ടയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ആനക്കോട്ടകൾ, ആനകൾ ഒരുപാടുള്ള. അപ്പോൾ അങ്ങനെ ഒരുപാട് ആനകൾ വസിക്കുന്ന ആ കോട്ടയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ആനകളെ കൂട്ടിലിട്ടതായി അദ്ദേഹം കാണുന്നില്ല. പൊതുവെ നമ്മളും കാണില്ലല്ലോ. മാത്രമല്ല ചങ്ങലയിൽ ബന്ധിച്ചിട്ടുമില്ല ആനകളെ. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ കണ്ട സമയത്ത് ചിന്തിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം കാണുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ആ ആനകൾ പുറത്തു പോകാതിരിക്കാൻ ഒരു ചെറിയൊരു കയറുകൊണ്ട് മാത്രമാണ് അവറ്റകളുടെ കാല് ഒന്ന് ബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾ ചിന്തിക്കണത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആനകൾ ഇത്രയും ശക്തിയും കരുത്തും വലുപ്പൊക്കെ ഉള്ള ആനകൾ ഒരു ചെറിയ കയറ് പൊട്ടിക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണല്ലോ. ഒരാനയോട് ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണില്ല. സത്യത്തിൽ രക്ഷപ്പെടാൻ ആർക്കായാലും ബോധ്യമുണ്ടാവും. സ്വാതന്ത്ര്യമാണല്ലോ എല്ലാവരും കൊതിക്കുന്നത്. അപ്പോൾ അവക്കത് എളുപ്പം കഴിയും, പക്ഷെ ആരും ചെയ്യുന്നില്ല, അതിന് പരിശ്രമിക്കുന്നില്ല. അപ്പോൾ എന്താണ് അതിന് കാരണം എന്നറിയാൻ അയാൾക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആനപ്പാപ്പാനോട് ഇയാൾ ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് ഈ ആനകൾ ഇങ്ങനെ വളരെ ചെറിയൊരു കയറിനെ ബഹുമാനിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇപ്പോഴും ഈ ആനക്കോട്ടയിൽ തുടരുന്നത്? എന്താണ് പൊട്ടിച്ച അവറ്റകൾ പോകാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ആനപ്പാപ്പാൻ കൊടുക്കുന്ന മറുപടിയാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം. ഈ ആന കുട്ടിയായിരുന്നത് മുതൽ, വലിയ ശക്തിയൊന്നും ഇല്ലാതെ കുട്ടിയായിരുന്നത് മുതൽ ഇതേ വലിപ്പമുള്ളൊരു കയറിലാണ് ആനയെ ബന്ധിച്ചിരുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ ആനകളെ തളക്കാൻ ഇത് മതിയായിരുന്നു, അവറ്റകളെ കെട്ടിയിടാൻ ഇത് മതിയായിരുന്നു. പക്ഷേ ഇവർ വളരുമ്പോൾ ഇവറ്റകളുടെ വിചാരം ആ കയറിപ്പോഴും അതേ ബലമുണ്ട് എന്നാണ്. ആ കയറിൽ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കാനുള്ളൊരു ശ്രമം ചെയ്യുന്നില്ല, അവർ നടത്തുന്നില്ല.
2: പൊട്ടിക്കാനുള്ള ശക്തി എനിക്ക് വന്നെന്ന് വരെ ആനക്ക് തോന്നി
1: തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് കാലാകാലം അവിടെ ഇങ്ങനെ തളച്ചിടപ്പെടുന്ന ആനകളെയാണ് ആനക്കോട്ടയിൽ അയാൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ചെറിയൊരു കഥ ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ളത്. സത്യത്തിൽ
2: ഒരുപാട്
1: ജീവിതത്തിലേക്ക് എടുത്തു വെക്കാവുന്ന കുറേ മെസ്സേജുകൾ
2: അതിലുണ്ട്.
1: എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പലപ്പോഴും നമ്മൾ നമ്മുടേതായ പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ ഒക്കെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കടന്ന് കറങ്ങുക, അവിടെ നിന്നൊന്ന് അതൊന്ന് പൊട്ടിച്ച് പുറത്തിറങ്ങാനുള്ള ശക്തിയൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഇപ്പോഴും ആ കയറ് എന്തോ വലിയ കയറാണ്.
2: അതെ, നമ്മളൊരുപാട് പഠിച്ച് മാറി, അല്ലെങ്കിൽ സാന്ദർഭികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു ഇട്ടാവട്ടത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളതാണ്.
1: അതെ അതെ. ഏതായാലും പിന്നെ അത്തരത്തിൽ നമുക്കൊക്കെ നമ്മുടെ പിന്നെ ചുറ്റുപാടിലുള്ള ചില പ്രതിസന്ധികളെ, ചില പ്രയാസങ്ങളൊക്കെ ബുദ്ധിപൂർവം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക, വലിയ പുരോഗതിയിലേക്ക്. പഠനരംഗത്ത് അങ്ങനെയാണ്, നേരത്തെ പറഞ്ഞ കുടുംബരംഗത്ത് അങ്ങനെയാണ്, അതുപോലെ ജോലിയുടെ വിഷയത്തിലൊക്കെ അങ്ങനെയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോഴുള്ള നമ്മളെ കെട്ടിയിടപ്പെട്ട ഏതോ ചില കയറുകളെ ഒന്ന് പൊട്ടിക്കേണ്ടി വരും.
2: അല്ലേ,
1: അത് ശരിയായ കയർ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലരൊക്കെ മതത്തെ ഒരു പിന്നെ ബലാത്കാരമായി, അല്ലെങ്കിൽ അതൊരു പ്രതിസന്ധിയായിട്ട് അങ്ങനെയല്ല. ഏറ്റവും പിന്നെ നമുക്കുള്ള ചില പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയൊക്കെ, നമ്മൾ പ്രതിസന്ധിയാണെന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള പരിശ്രമം നടത്തിക്കഴിഞ്ഞാൽ, പ്രാർത്ഥനയോടുകൂടി നടത്തിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ താണ്ടാം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്.
2: കുടുംബ രംഗത്തൊക്കെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ശരിക്കും.
1: അതെ.
2: അപ്പോൾ ഭാര്യമാര് ഭർത്താക്കന്മാർ അവരങ്ങനെ ആ ഒരു ഡിസ്റ്റൻസ്, ചില പ്രായമുള്ളവരങ്ങനെ ഡിസ്റ്റൻസിലാണ് അവരുണ്ടാവുക. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറിയിട്ട് ഒന്ന് അടുത്ത് പോയിരുന്ന് കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പ്രായമുള്ളവരൊക്കെ ഒന്ന് ശ്രമിച്ചാൽ ഭർത്താക്കന്മാർക്കും വലിയ സന്തോഷമാവും. ഭർത്താക്കന്മാരും തന്നെ അവരടുത്തേക്ക് ഒന്ന് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതും വലിയൊരു സന്തോഷം. അപ്പോൾ ചിലതൊക്കെ നമ്മളൊന്ന് പൊട്ടിക്കണം ആ എന്നേനെ അതിലും പറയാനുള്ളത്.
1: അതെ അതെ.
3: Peace Radio. Tune to reality. ഇനി നമുക്ക്
4: മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ഖുർആനിന്റെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേൾക്കുന്നത്. അൽ ഖാരി അബ്ദുറഹീം അൽ ഖവിഷിന്റെ ഖിറാഅത്താണ് നമ്മൾ കേൾക്കുന്നത്. ആ പാരായണത്തിലേക്ക് കാതൂർക്കാം.
5: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ. ഖുർആൻ പാരായണം ആത്മാവിൻ്റെ ആഴങ്ങളിൽ മധുര രാഗമായി ഒഴുകി നിറയുന്നു. ഓരോ വരിയിലും ദൈവിക സ്നേഹം, ഹൃദയത്തിൽ സന്തോഷം നൽകുന്നു. ഷക്കീർ ഉമർ അഗലാടിൻ്റെ കമൻ്റാണ് നമ്മുടെ മധുരം ഖുർആനിനെ പറ്റി.
1: ഖുർആനിൻ്റെ പാരായണം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു കുളിരു പകരുന്ന ഒരു ഒരു അനുഭവം തന്നെയാണ്.

0: സ്വാതന്ത്ര്യത്തിൻ്റെ വില, അത് നേടിയെടുക്കാൻ ചെലുത്തിയ ത്യാഗങ്ങൾ, സ്വപ്നങ്ങൾ, ഇവയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ആ കാലഘട്ടം നേരിട്ടവരാണ്. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും ജനാധിപത്യത്തിൻ്റെ വളർച്ചയിലും തൻ്റെ സജീവ പങ്കാളിത്തം കുറിച്ച പഴയകാല കോൺഗ്രസ് നേതാവും മുൻ എം പിയുമായ സി ഹരിദാസുമായി വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ നിഷാദ് സെൽഫി നടത്തിയ അഭിമുഖമാണ് അടുത്തതായി പീസ് റേഡിയോ കൂടിക്കാഴ്ചയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയോടൊപ്പമാണ് ഇന്ന് നമ്മളുള്ളത്. തലമുതിർന്ന കോൺഗ്രസ് നേതാവ്, മലപ്പുറം ജില്ലയിൽ മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ, അതോടൊപ്പം നിയമസഭയിലും രാജ്യസഭയിലും അംഗമായിരുന്ന, വളരെ പഴക്കം ചെന്ന ഒരുപാട് നേതാക്കന്മാരോടൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള, ഈ രാജ്യത്തിൻ്റെ സെക്യുലർ കാഴ്ചപ്പാടിനു വേണ്ടി ധീരമായി ഈ ഒരു സമയത്തും, രാജ്യം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലത്തും ധീരമായി നിലപാടെടുത്ത് ഉറച്ചു നിൽക്കുന്ന, മതേതരത്വത്തിൻ്റെ ഉറച്ച ശബ്ദമായിട്ടുള്ള ബഹുമാന്യനായ സി ഹരിദാസ്, അദ്ദേഹത്തോടൊപ്പമാണ് ഇന്ന് നമ്മൾ ഉള്ളത്. പിസ്ലോഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അങ്ങ് സൂചിപ്പിച്ച മാതിരി ഇന്ന് നമ്മുടെ രാജ്യം വളരെ വിഷമമേറിയ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോവുകയാണ്. അതാണ് എൻ്റെ അമ്മ, ഇതിൻ്റെ മീതെ കാണുന്ന വലിയ ഫോട്ടോ എൻ്റെ അമ്മ.
1: പല പല സംസാരത്തിലും ഞാൻ അമ്മയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്.
2: അമ്മയാണ്, അമ്മയാണ് എൻ്റെ എല്ലാം.
1: അച്ഛൻ ചെറുപ്പത്തിലെ
2: 8 മാസം ഗർഭമുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പ്രശസ്തമായ കുടുംബമാണ്, കമലാസൂരിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബം. അച്ഛൻ്റെ വീട് പുന്നൂർക്കുളത്ത്. ആ പുന്നൂർക്കുളത്തെ തറവാട്ടിൽ നിന്നും അന്നത്തെ നായർ സമുദായത്തിൻ്റെ എന്തു പറയണം, നിയമമെന്നോ അതോ കീഴ്വഴക്കമെന്നോ എന്തായാലും ശരി, അച്ഛൻ്റെ ശവം എടുക്കുന്നതിന് മുമ്പ് അമ്മ വീട്ടിൻ്റെ, വീട് എന്ന് പറഞ്ഞാൽ വലിയ എട്ടുകെട്ടാണ്, ആ എട്ടുകെട്ടിൻ്റെ വടക്കേ ഭാഗത്തെ കൊലായിൽ കൂടി പുറത്തിറങ്ങി തലയിൽ ഒരു കൂടി തോർത്തുകൊണ്ടും കെട്ടിയിട്ട് അമ്മ എന്നെ വയറ്റിലിട്ട്, അമ്മ എൻ്റെ രണ്ട് സഹോദരൻ, മമ്മൂത്ത സഹോദരന്മാർ, ഒരു സഹോദരി, അങ്ങനെ ഞങ്ങൾ 3 പേർ, ഞാൻ വയറ്റിലും അവരും, അവരെ നടത്തി അണ്ടത്തോട്ട് കനാലി, കനാലിൽ വഞ്ചി വന്നിട്ടുണ്ടായിരുന്നു, ആ വഞ്ചിയിൽ കയറ്റി എൻ്റെ അമ്മയെ എൻ്റെ ഗ്രാമമായ ഇന്നത്തെ കാലടി പഞ്ചായത്തിലെ പോത്തുനൂർ എന്ന ഗ്രാമത്തിൽ വരികയാണ്. അങ്ങനെ എന്നെ പ്രസവിക്കുകയാണ് 10ാം മാസത്തിൽ. അന്ന് ഇതുപോലെ സൗകര്യങ്ങളും ഇല്ല, എൻ്റെ വീട് 4 ഘട്ടാണ് ഇരുന്നു, അവിടെ പ്രസവിക്കുന്നു അമ്മ. അങ്ങനെ അമ്മയുടെ എല്ലാ ശിക്ഷണത്തിലാണ് ഞാൻ സ്കൂളിൽ പഠിച്ചും ഈ ABI സ്കൂളിൽ പഠിച്ചു. എൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്ന കോളേജുകളിലൊക്കെ അമ്മയെ ഇത് പറഞ്ഞിട്ടാണ് എന്തും ചെയ്യുക. ഇപ്പോഴും ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ അമ്മയാണ്. അത് എൻ്റെ വിഷയം മഹാരാജ് കോളേജിൽ ഹിസ്റ്ററി ആയിരുന്നു, ചരിത്രം. ആ ചരിത്ര വിഷയത്തിൽ പൊളിറ്റിക്സ്, എക്കണോമിക്സും സബാണ്. ആ പൊളിറ്റിക്സിൽ പറയുന്ന തന്നെ എന്താ, മെറ്റർനറ്റി ഈസ് എ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് സത്യമാണ്, ഇറ്റ് ഈസ് എ ഫാക്ട്. വാപ്പ അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്നത് മെറ്റർനറ്റി ഈസ് എ ഒപ്പീനിയൻ, അത് വിശ്വാസമാണ്. അപ്പോൾ അമ്മ എന്ന ആ സത്യത്തിൽ ഞാൻ വളരെയാണ്. ഞാൻ പറയുന്നത് എന്തും അമ്മ സാധിപ്പിച്ചു തരും. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനാവുമെന്ന് ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ വളരുകയാണ്. വളരുമ്പോൾ നാലുകെട്ടിൻ്റെ മുമ്പിൽ മുഴുവൻ സിമെൻ്റാണ്, സിമെൻ്റ് മുറ്റം. ആ മുറ്റത്ത് വെച്ച് എൻ്റെ അമ്മ അന്ന് എൻ്റെ ഗ്രാമത്തിലുള്ള അധിക മുസ്ലിങ്ങളും എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കാരണമൊക്കെ ആ എൻ്റെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർ ആരായാലും മുസ്ലിംസ് അവരുടെ മക്കളെ എൻ്റെ അമ്മ പെട്രോമാക്സ് വയ്ക്കാന്ന് പെട്രോമാക്സ് പൈസക്കാരുടെ വീട്ടിലുണ്ടാവും. അത് അടിച്ച് അതിനൊക്കെ കാര്യസ്ഥന്മാരുണ്ട്, കുഞ്ഞുമരക്കാർ, ബീരാവുണ്ണി, മൊയ്തുണ്ണി, മൊയ്തു, എത്ര എത്ര. അങ്ങനെ ഈരാവുണ്ണിയാണ് പെട്രോമാക്സ് അടിക്കുക. അപ്പം ഞാൻ അങ്ങനെ നോക്കി നോക്കുമ്പോൾ എൻ്റെ വീട്ടിലെ കൊലായി ഇരുന്നു കൊണ്ട് ആശാരി ഇരുത്തിയിട്ട് ഇന്നത്തെ പോലെയല്ല ഓത്തുപലക, ഓത്തുപലക ഉണ്ടാക്കി വീരാ ഉണ്ണിയോടോ മൊയ്തുവിനോടോ മൊയ്തുണ്ണിയോടോ കൊണ്ടേ കൊടുക്കാൻ പറയും ഓരോ വീട്ടിലും. അങ്ങനെ കുട്ടികളെ മുഴുവൻ
1: അങ്ങയുടെ വീട്ടിൽ വെച്ച് അത് ഉണ്ടാക്കുക. ആശാരി ഉണ്ടാക്കിയത്,
2: അങ്ങയുടെ
1: വീട്ടിൽ വെച്ചാണ് ആശാരിയെ കൊണ്ട്
2: ഉണ്ടാക്കി. ഇതൊക്കെ ഞാൻ കാണാൻ കുട്ടിയാവുമ്പോ. അത് കഴിഞ്ഞപ്പോ അന്നത്തെ പാണേക്കാട്ട് പൂക്കോയത്തങ്ങൾ, പൂക്കോയത്തങ്ങളാണ് അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി അഭിപ്രായത്തോടുകൂടി അമ്മ എൻ്റെ ഗ്രാമത്തിൽ പോത്തുന്നൂർ എന്ന ഗ്രാമത്തിൽ ആദ്യമായി ഒരു പള്ളി ഉണ്ടാക്കുകയാണ്.
1: ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കും,
2: മുസ്ലിം പള്ളി ഉണ്ടാക്കുക. ഇപ്പോഴും ഞാൻ പോകുമ്പോൾ നാളെ നാളെ തോന്നുന്നു അവിടെ അത്ര മുസ്ലിം വീട്ടിൽ കല്യാണമുണ്ട്. പോകുമ്പോൾ ഞാൻ അവിടേക്ക് കാറ് കൊണ്ടുപോകും, പള്ളിയുടെ അവിടെ നിർത്തും, വീട്ടിൽ കാശിട്ട് തിരിച്ചു പോരും. തിരിച്ചു പോരാ എൻ്റെ അടുത്താ, അത് ഇല്ല വേണ്ടാന്ന് പറയാൻ ആർക്കവിടെ അധികാരം. അത് കഴിഞ്ഞു ഒട്ടേറെ സ്ഥലങ്ങൾ ഈ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ പെട്ട നെയ്തല്ലൂർ എന്ന പ്രദേശം, പോത്തണൂരുമായി അടുപ്പം തോട്ടിൻ്റെ അപ്പുറം ഇപ്പുറം, അവിടെ രണ്ടാമത്തെ പള്ളി ഉണ്ടാക്കി എൻ്റെ അമ്മ നെയ്തല്ലൂർ. പോത്തണൂർ പള്ളി പാണേക്കാൾ ശിഹാബ്ദങ്ങൾ മരിക്കുന്നതിൻ്റെ രണ്ടു മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് പുതുക്കി പണിയതു.
1: മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ മരിക്കുന്നതിനും, മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ മരിക്കുന്നതിനും
2: അദ്ദേഹം വിളിച്ചു തന്നെ, ഹരിയെ നീ വരണം, ഞാനാണ്ട് വരുന്നുണ്ട്, നീ അവിടെ കുറച്ച് സംസാരിക്കണമോ. ശരി, പറിച്ചൊന്ന് ഞാൻ എന്നോട് പറഞ്ഞ് പള്ളിയിലൊക്കെ കയറി കണ്ടോളൂ, അമ്മ കൊടുത്ത സാധനങ്ങളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ കണ്ടോളൂ. എന്താ ഈ പറയണേ, എന്താണ് തെറ്റ്? പെരുന്നാളായ നോമ്പ് നോമ്പ് തുടങ്ങിയാൽ വൈകുന്നേരം നോമ്പ് തുറക്കണ്ടേ? അന്ന് കോഴി പോലെ കോഴി കച്ചവടമൊന്നുമില്ല എവിടെയും. അപ്പോൾ അന്നെന്താ കോഴിയെ വളർത്തല ഓരോ വീട്ടിലും, നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, കോഴിയെ വളർത്തല. കോഴിക്കൂട് കോഴിക്കൂട് കോഴിക്കോട് കൈയിടരുതെന്ന് പറയും, പാമ്പുണ്ടാവും ചിലപ്പോൾ പറഞ്ഞിട്ട്. ഒക്കെ ഇപ്പോഴത്തെ ഓർമ്മകളാ. ആ കോഴിക്കൂട്ടിൽ കോഴി ഉണ്ടാവും, ആ കോഴിയെ പിടിച്ച് അയിമുവിൻ്റെ വീട്ടിൽ നിന്നായാലും ശരി, കുഞ്ഞുവരക്കാരുടെ വീട്ടിൽ നിന്നായാലും ശരി, മൊയ്തുവിൻ്റെ വീട്ടിൽ നിന്നായാലും ശരി, ഒക്കെ മുറിച്ച് വൈകുന്നേരത്തിന് ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്ത് കോഴിയിറച്ചി കൊണ്ടുപോകാൻ ആള് വരും. അങ്ങനെ വളർന്നു ഞാൻ, അങ്ങനെ വളർന്നു അവരുടെ കൂടെ. അപ്പം ഇന്ന് നടക്കുന്ന ഈ വൃത്തികേടുകൾക്കെതിരായി എനിക്ക് കിട്ടുന്ന സ്റ്റേജുകളിലൊക്കെ പ്രതികരിക്കും ഞാൻ, ഒരു സംശയമില്ല. ചില ദിവസം ആഴ്ചയിൽ ഇങ്ങനെ ഒഴിവിടുകയാണ് അതിൽ കിട്ടിയെന്ന്. വല്ല വേണ്ടേ, കാരണം എന്താണ് മതം എന്നോ, എന്താ എങ്ങനെ മതം ഉണ്ടായി എന്നോ, മുസ്ലിംമാരിത്ത് ആര് സ്വീകരിച്ചു എന്നോ, ക്രിസ്ത്യന്മാരിത്ത് ആര് സ്വീകരിച്ചു എന്നോ ഇന്ന് ചരിത്ര പുസ്തകത്തിലുണ്ടോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാലിക് ദീനാറും 12 പേരും കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പ് ഇറങ്ങി, അതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അന്ന് കൊടുങ്ങല്ലൂർ തലസ്ഥാനമായ തിരുവഞ്ചിക്കുളത്ത് ആയിരുന്നു ചേരമാൻ പെരുമാളുടെ കൊട്ടാരം. അവിടുന്ന് അദ്ദേഹം ചെന്നു, അദ്ദേഹത്തെ സ്വീകരിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു, ഒക്കെ ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. അങ്ങനെ ഹിന്ദുമതം ആദ്യമായി മുസ്ലിം മതത്തെ സ്വീകരിച്ചു. നോർത്ത് ഇന്ത്യയിലും ഇതന്നെയാ. ആ മുഗൾ രാജവംശത്തിന് മുഗൾ രാജവംശം വരുന്നതിന് മുമ്പ് അവിടെ ദജപുത്രന്മാരായിരുന്നു. ആ ചരിത്രം പഠിക്കണം, മനസ്സ് സംസ്കാരത്തെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ കേരളത്തിൽ ആദ്യമായി മുസ്ലിം മതം സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി കൊടുങ്ങല്ലൂർ മുതൽ കാസർഗോഡ് വരെ കിടക്കുന്ന ഈ തീരദേശമുണ്ടല്ലോ, അവിടെയുള്ള നമ്പൂരിയാരും പട്ടന്മാരും ബ്രാഹ്മണന്മാരും നായന്മാരൊക്കെ മുസ്ലിം മതം സ്വീകരിച്ചു. എന്റെ പൊന്നാനി ചെറിയ മക്ക, അവിടെയപ്പോ നമ്മൾ ഇരിക്കുന്നത്
1: മലബാറിന്റെ മക്ക.
2: ചെറിയ മക്ക വിളിക്കാൻ ഞാൻ പഴയ തറവാടുകളിലേക്ക് ജോലിമാടത്തേക്ക് വിളിക്കാം. മുസ്ലിം കുടുംബമാണ് മാഷ്. അവിടുത്തെ ആരെയും വിളിച്ച ഹരിദാസേട്ടനാ? അതെ. ആ അസർപ്പ് ഇവിടെ ഇല്ല, ഇല്ലത്തേക്ക് പോയിരിക്കണം ഇപ്പോഴും.
1: ആ അപ്പോഴും അങ്ങനെ പറയാം.
2: എന്താ നിന്റെ അർത്ഥം ഇല്ലത്തേക്ക് പോയിരിക്കണം? ഹരിദാസേട്ടൻ വന്നാ പറയാം. പഴയ കാലത്ത് പൊന്നായിലെ സ്ത്രീകൾ പുറത്തിറ മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ എന്താ ഒരടുത്ത്? ഒരു കൊട. എന്താ കാരണം? കൊട. പഴയ സ്ത്രീകൾ പൊന്നായിലെ ജേം റോട്ടിൽ കൂടെ പോകുമ്പോൾ, ജേം റോട്ടിൻ്റെ ഒരു ഭാഗത്താണ് വലിയ പള്ളി, ജുമായത്ത് പള്ളി, അങ്ങനെ പോകുമ്പോൾ അവിടെയൊക്കെ വേറൊന്ന്. കോഴിക്കോട്ട് നിന്നൊക്കെ കല്യാണം കഴിച്ചുകൊണ്ടില്ലേ, ചാവക്കാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ പെൺകുട്ടികൾക്ക്. പിന്നെ അവരിവിടെ നിന്ന് പോവില്ല. അവരെവിടെയാ? ഇവിടെ ഒരു മുറി ഉണ്ടാക്കും അവർക്ക്, പഴയ നായർ സിസ്റ്റർ പ്രകാരം ഭാര്യ വീട്ടിൽ തന്നെ. ഇത് ഞാൻ ചാവക്കാട് പ്രസംഗിച്ചു പൊതുയോഗത്തിൽ. പലർക്കും സംശയം എന്താണ് മുമ്പിൽ പറയണമെന്ന്. അവരവിടെ അന്വേഷണം നടത്തി, എന്നെ വിളിച്ചു, ശരിയാട്ടോ പറഞ്ഞ അങ്ങനെ തന്നെയാ. അറ
1: അറ
2: നായന്മാര് പഴയ കാലത്ത് കല്യാണം കഴിച്ചാൽ അവിടെ കൂടും, പിന്നെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പോവില്ല. അപ്പൊ ഇതൊക്കെ എന്താ? അതുപോലെ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചതാരാ? ഹിന്ദുക്കൾ, നമ്പൂരിയാര്. എവിടെ? ചാവക്കാടിനടുത്തുള്ള പാലിയൂര്. അപ്പോ അപ്പോൾ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചതും ഹിന്ദുക്കളാണ്. എൻ്റെ തലയ്ക്ക് മീതായി നിൽക്കുന്നു വിവേകാനന്ദൻ. എൻ്റെ വിവേകാനന്ദൻ ഇന്ന് ഭരണപക്ഷം പറയുന്ന വിവേകാനന്ദനല്ല, രണ്ടും രണ്ടാ. എൻ്റെ വിവേകാനന്ദൻ മതേതരത്വത്തിൻ്റെ വിവേകാനന്ദൻ. തന്നെ 32-ാമത്തെ വയസ്സിൽ ചിക്കാഗോ എന്ന മഹാനഗരത്തിൽ ഹിന്ദു സന്യാസിയായ വിവേകാനന്ദൻ എഴുന്നേറ്റ് നിൽക്കുന്നു. 10,000-ക്കണക്കിന് അമേരിക്കക്കാർ, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞെട്ടിപ്പോയി ആദ്യത്തിൽ തന്നെ. എൻ്റെ സഹോദരി സഹോദരന്മാരെ,
1: അവർക്ക് പരിചയമില്ലാത്ത അഭിസംബോധന, ലോകമത മഹാസമ്മേളനം
2: സമ്മേളനം. എൻ്റെ മതം മറ്റു മതങ്ങളെ സ്വീകരിച്ച മതമാണ്. എൻ്റെ മതം ലോകത്തിൻ്റെ അമ്മയാണ്. അറിവില്ലവൻ, അറിവില്ലാത്തവനെ പഠിപ്പിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ രാജ്യദ്രോഹി എന്ന് പറയും. അറിവുള്ളവൻ അറിവില്ലാത്തവനെ പഠിപ്പിച്ചില്ലെങ്കിൽ പോരെ, പോരെ. അവരുടെ വിവേകാനന്ദനെ മറ്റുള്ളവരൊന്നും കോട്ട് ചെയ്യണ്ട. ശ്രീനാരായണ ഗുരുസ്വാമി അദ്ദേഹം പറഞ്ഞ എന്താ? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. നാണു എന്ന കൊച്ചു ചെറുപ്പക്കാരൻ സന്യസിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. ഹിമാലയ സാനുക്കളിലേക്ക് പോകുമ്പോൾ വഴിക്ക് വെച്ച് ഒരു നിമിത്തം എന്ന നിലയിൽ വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുസ്വാമിയും തമ്മിൽ കണ്ടുമുട്ടുന്നു. വിവേകാനന്ദ ഈ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ശിഷ്യനായ ഡോക്ടർ പപ്പുവാണ് കേരളത്തിലേക്ക് അയച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ വിവേകാനന്ദനും ശ്രീനാരായണ സ്വാമിയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് ശ്രീനാരായണ ഗുരുസ്വാമി പറയുന്നത്, അങ്ങ് എൻ്റെ നാട്ടിലേക്ക് പോകണം, കേരളത്തിലേക്ക്. കേരളത്തിൽ വന്നു ഒരു പുസ്തകത്തിൽ കാണുന്നത് ആദ്യമായി നമ്മുടെ ഷൊർണൂരാണ് വന്നത്. വേറൊന്നിൽ ഞാൻ കണ്ടത് കന്യാകുമാരിയിൽ വന്ന് തപസ് ചെയ്ത് നടന്ന് വന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെത്തിയപ്പോഴാണ്. എങ്ങനെയായാലും ശരി, കേരളത്തിൽ മണ്ണിൽ കാലുകുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു പ്രാന്താലയമാണ്. ഇതൊക്കെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മറ്റു ഓരോരുത്തരും ഓരോ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞു. ഇഷ്ടപ്പെട്ടായിക്കോട്ടെ, എന്തിന്? അർദ്ധനഗ്നനായ ഗാന്ധിജി ആരാണെന്ന് പോലും ഈ തലമുറയ്ക്ക് അറിയില്ല. ഗാന്ധിജി ആർക്കു വേണ്ടി മരിച്ചു വീണു എന്ന് തലമുറയ്ക്ക് അറിയില്ല. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഞാൻ കുട്ടി കാലഘട്ടത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം ഗാന്ധിജി ഡൽഹിയിലില്ല. ഇന്ന് ബംഗാൾ ദേശീയം സിദ്ധിച്ച നവഗാലി എന്ന സ്ഥലത്ത് ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിൽ വർഗീയ കലാപമുണ്ടാകുന്നു. അദ്ദേഹം അവിടെയാണ് ഹിന്ദുക്കളോടും മുസ്ലിമുകളോടും ശാന്തരാകാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ രാജ്യം ഞാൻ വാങ്ങിയത്, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം. ഇതൊക്കെ ചരിത്ര പുസ്തകങ്ങളിലുണ്ട്, ഇതിലൊക്കെ വായിക്കണ്ടേ. അത് കഴിഞ്ഞു ഗാന്ധിജി അവിടെ സമാധാനം സ്ഥാപിച്ചതിന് ശേഷം മടങ്ങി ഡൽഹിയിലേക്ക് മടങ്ങുമ്പോൾ കൽക്കത്തയിലെത്തി. കൽക്കത്തയിൽ വർഗീയ കലാപം. ആ സമയത്താണ് നെഹ്റു പറഞ്ഞത്, കിൽ മീ ഫസ്റ്റ്, എന്നെ കൊന്നതിന് ശേഷം മാത്രമേ എൻ്റെ എല്ലാമായ ഗാന്ധിജിയെ നിങ്ങൾക്ക് തൊടാൻ കഴിയൂ എന്ന് വർഗീയവാദികളോട് പറഞ്ഞു. അവിടെ സമാധാനം സ്ഥാപിച്ചു. ഡൽഹിയിലെത്തിയപ്പോൾ കണ്ടതെന്താ? അവിടുത്തെ മുഴുവൻ മുസ്ലിം പള്ളികളും കയ്യേറിയിരിക്കുന്നു. ചരിത്രത്തിലില്ലേ, എന്തിനിതൊക്കെ വിസ്മരിക്കുന്നു? ആ പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോരണം കയ്യേറിയ ഹിന്ദുക്കളെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. മുഴുവൻ പറയാൻ നിന്ന് ആ സമയം അനുവദിക്കുകയില്ല. അവസാനം ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചു. നിരാഹാരം തുടങ്ങി. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ചയാകുമ്പോഴേക്കും കയ്യേറിയ പള്ളി കയ്യേറിയ മുഴുവൻ ഹിന്ദുക്കളും പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോന്നു. മൗലാന അബ്ദുൽ കലാം ആസാദ്, ഗാന്ധിയുടെ വിശ്വസ്തനായ വ്യക്തി, 30 കൊല്ലകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ഗാന്ധിയോട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് പള്ളി വിട്ടുകിട്ടിയിരിക്കുന്നു, അങ്ങ് ഈ നാരങ്ങ വെള്ളം കഴിക്കണം. അന്ന് ആ ദിവസം അന്നത്തെ വർഗീയവാദികളായ ചെറിയ ചെറുപ്പക്കാർ തീരുമാനിച്ചു ഗാന്ധിയെ കൊല്ലണം. ഗാന്ധിജിയെ കൊത്താൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. 1948 ജനുവരി 30 സായം സന്ധ്യയിൽ ഗാന്ധിജി പ്രാർത്ഥനാ ഹാളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3 പുസ്തകമാണ്. ഏതൊക്കെയാ? ഖുറാൻ, ബൈബിൾ, ഗീത. 10 അടി ദൂരത്ത് വർഗീയവാദി നിന്ന് ഗാന്ധിജിയെ നെഞ്ചത്തേക്ക് പോക്കൊഴിച്ചു. ഗാന്ധിജി ഇന്ത്യൻ മണ്ണിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചത് ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിനും ദേശീയ ഭദ്രതയ്ക്കും മതേതരത്വത്തിനുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതെൻ്റെ മനസ്സിനും കയ്യിലുമുള്ള കാലത്തോളം ഒരാൾക്കും എന്നോട് ഒന്നും ചോദിക്കാൻ അധികാരമില്ല. നമുക്കൊന്നിച്ച് ജീവിക്കണം. ഈ രാജ്യത്തെ പള്ളികൾ തലവീർത്തി നിൽക്കണം. അമ്പലങ്ങൾ തല ഉയർത്തി നിൽക്കണം, ചർച്ചുകൾ തല ഉയർത്തി നിൽക്കണം, ഗുരുദ്വാരകൾ തല ഉയർത്തി നിൽക്കണം, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിൽക്കണം. ചോദിക്കുന്നു ആൾക്കാരെന്താ ഇങ്ങനെ. ഞാൻ 1980 നിലമ്പൂരിൽ നിന്ന് MLA ആയി. ഇന്ന് PSC ക്ക് ചോദ്യമുണ്ട്, ഏറ്റവും കുറച്ച് ദിവസം MLA ആയതാര്? സി ഹരിദാസ് പൊന്നാനിയോ?
1: 13 ദിവസമായിരുന്നു.
2: 10 ദിവസം. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ രാജിവെച്ചു. പ്രിയപ്പെട്ട ആര്യാടനെ മത്സരിക്കാൻ ഒരു വേദനയുമില്ല. പ്രാവശ്യം വോട്ടിന് ചെന്നപ്പോഴും ആൾക്കാർ ചോദിച്ചു, പത്രക്കാർ ചോദിച്ചു, TV ക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ഒന്നും കിട്ടാത്തതുകൊണ്ടൊന്നും. കാരണം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അന്ന് ഞാൻ പഠിക്കുന്ന സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ SF മാത്രമേ ഉള്ളൂ, സ്റ്റുഡൻസ് ഫെഡറേഷൻ. മഹാരായ എറണാകുളം എന്നെ നല്ല പണ്ഡിതന്മാരാണ് പഠിപ്പിച്ചത്. അവരെ ഓർമ്മിക്കുന്നു ഞാൻ. ഒന്ന്, സെൻറ് ജോസഫ് കോളേജ് ദേവഗിരിയിൽ എന്നെ പഠിപ്പിച്ച സുമാർ അഴീക്കോടാണ്. മരിക്കുന്നവരെയും ആ ബന്ധമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കൂടെ വരും. പിന്നെ പഠിപ്പിച്ചത് മഹാരാജാസ് കോളേജിൽ മിനിഞ്ഞ നമ്മളെ വിട്ടുപോയ സാനു മാഷ്,
1: MK സാനു.
2: ഇപ്പോൾ ഒരു ഒരു 5-6 മാസം മുമ്പേ ലീലാകൃഷ്ണൻ പറഞ്ഞു, ഹരിദാസ് ഏട്ടനെ കാണണം എന്ന് സാനു മാഷക്ക് ആഗ്രഹമുണ്ട്. ഞാനും എൻ്റെ വൈഫും ഒക്കെ ആയിട്ട് പോയി കണ്ടു കാരക്കാവിയിൽ. സന്തോഷമായി മാഷക്ക്. അപ്പോൾ നല്ല നല്ല അധ്യാപകന്മാരുടെ കീഴിലാണ് ഞാൻ പഠിച്ചത്. അതായിരിക്കാം എൻ്റെ സ്വഭാവം. മദ്യപിക്കരുത് എന്ന് പറയുന്നത്, കൈക്കൂലി വാങ്ങരുത് എന്ന് പറയുന്നത്, എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പറയുന്നത്, നമുക്ക് ഒന്നിച്ച് ജീവിക്കണമെന്ന് പറയുന്നത്, അതുകൊണ്ടായിരിക്കും. അങ്ങനെ 1957 ഒരണ സമരം, നമ്പൂരി മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിനെതിരായി ഒരാൾ മാത്രമേ ഗതാഗതത്തിന്, കുട്ടികൾക്ക് ഗതാഗത സൗകര്യത്തിന് വേണ്ടി വാങ്ങാൻ പാടുള്ളൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ സമരം. അന്ന് ഞാൻ സെൻറ് ജോസഫ് കോളേജ് പഠിക്കുകയാണ്. അതിൽപ്പെട്ടു. കൂടെ ഷൺമുഖ മരിച്ചുപോയ ഷൺമുഖദാസ്, മരിച്ചുപോയ NP മൊയ്തീൻ, അബൂഖാൻ്റെ മകൻ, അങ്ങനെയുള്ള സെറ്റുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ ഗുരുവായൂരപ്പനിൽ വന്നു. അവിടെ എന്നെ ഹിസ്റ്ററി പഠിപ്പിച്ച MGS നാരായൺ, പൊന്നാനിക്കാരനാണ് വീട് അവിടെ, ഈ മൈതാനത്തിൻ്റെ അപ്പുറത്തെ തറവാട്. MGS നാരായൺ നല്ല ആൾക്കാർ. അന്നും ഞാൻ എൻ്റെ ഈ കലയോടുള്ള ആ ബന്ധം മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പഠിച്ചത് അവിടുന്ന് പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായപ്പോൾ അമ്മോട് പറഞ്ഞു, എനിക്ക് മഹാരാജാസ് കോളേജിൽ പഠിക്കണം. എറണാകുളത്തേക്ക് പോകാൻ ഒരു യാത്രാ സൗകര്യമില്ല. പൊന്നായി ഒരു പ്രൈവറ്റ് ബസ് ഉണ്ട്. ആ പ്രൈവറ്റ് ബസ്സിൽ കയറി തൃശ്ശൂരിലെത്തണം. തൃശ്ശൂരിൽ നിന്ന് കരിവണ്ടിയാ, ആ കരിവണ്ടി കയറിയിട്ട് എറണാകുളത്തെത്താണ്. അങ്ങനെ അവിടെ ചെന്ന് കോളേജിൽ ചേർന്നപ്പോൾ രണ്ട് പേരെ കണ്ടുമുട്ടി എൻ്റെ ക്ലാസ്സിൽ തന്നെ. അതാണൊന്ന് വയലാർ രവി, ഒന്ന് AK ആൻ്റണി. അവിടെ വെച്ച് KSU വിന് ഫുൾ സെങ്ക്ടോടുകൂടി രൂപം കൊടുക്കുകയാണ്. അതാണ് ഈ ഫോട്ടോ. ഇതാ വയലാർ രവി
1: അങ്ങയുടെ റൂമിൽ വെച്ചാണ് ഇതിന്റെ ചർച്ചകൾ നടന്നിരിക്കുന്നത്.
2: ആ ഓക്കെ.
1: എന്ന് പറഞ്ഞാൽ KSU ഉണ്ടാകുന്നതിന് മുമ്പ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഹരിദാസ് ഏട്ടനുണ്ട്. ഈ സമരത്തിലേക്ക് ഇറങ്ങി അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്, വേറെ എന്തെങ്കിലും പ്രചോദനം?
2: ഈ കൂട്ടുകെട്ട്,
1: ഈ ബന്ധങ്ങൾ.
2: ഇപ്പോൾ ദാ ഈ ഇങ്ങനത്തെ ഈ പ്രസംഗം കേട്ട് 1960 മഹാരാജാസ് കോളേജിൽ ഒന്നിച്ച് പഠിച്ച ഒരു ജോസ് മാത്യു എന്ന് വെച്ചിട്ടൊരാള് അമേരിക്കയെന്ന് വിളിച്ചിരുന്നു. 60 ശേഷം, ഇപ്പം എത്ര വർഷമായി, ഹരിയെ എൻ്റെ പ്രസംഗം കേട്ടു ഇവിടെ യൂട്യൂബിൽ, സന്തോഷം തോന്നി. നീയും വേറെ എൻ്റെ കൂട്ടുകാരൻ രാമകൃഷ്ണനുമായിട്ട് കൊമ്പം മേശ തിരിച്ച് അവിടെ നടക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുകയാണ്.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് കൂടിക്കാഴ്ച. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എം പിയുമായ സി ഹരിദാസ് സാറുമായി വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ നിഷാദ് സെൽഫി നടത്തിയ കൂടിക്കാഴ്ചയാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്.
3: هي الحبيبة والمختار صاحبها
4: എലിസബത്ത് ബാഡ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരിയുടെ കഥയെക്കുറിച്ച് ഒരിക്കലൊരു പുസ്തകത്തിൽ വായിക്കാനിടയായി. അതിങ്ങനെയാണ്, എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ആ ഒരു പെൺകുട്ടി തൻ്റെ മാതാപിതാക്കളുമായിട്ട് ഒരു ദുർബല നിമിഷത്തിൽ അവരോട് പറയാതെ പിണങ്ങിക്കൊണ്ട് മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അങ്ങനെ മാതാപിതാക്കളെ വേറിട്ട് പോയി ജീവിക്കുന്നതിനിടയിൽ അത്രമേൽ ഇഷ്ടപ്പെട്ട മാതാപിതാക്കളെ കാണാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവരൊന്ന് ഒരു നിമിഷം തിരിച്ചു വിളിച്ചെങ്കിൽ എന്ന് കൊതിച്ചുകൊണ്ട് അവർക്ക് കത്തെഴുതുന്ന ഒരു കഥയാണ്. ഓരോ കത്തുകൾ എഴുതുമ്പോഴും തിരിച്ച് അവർ ആ കത്ത് കേൾക്കുകയും വായിക്കുകയും അവർ തിരിച്ച് മെസ്സേജ് അയച്ച് അവരിലേക്ക് തന്നെ ചെന്ന് ചേരാനും തനിക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധത്തിലും തെറ്റിലും മാപ്പ് ചോദിച്ച് അവരോടൊപ്പം ചേരാനും ആഗ്രഹിച്ചുകൊണ്ടാണ് കത്തുകൾ എഴുതുന്നത്. കത്തുകൾ എഴുതി എഴുതി ഏതുവരെയെന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് കത്തുകൾ വരെ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കത്തെഴുതുമ്പോഴും തിരിച്ച് മറുപടി കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ മറുപടിയില്ല. അങ്ങനെ അടുത്ത കത്ത് എഴുതുന്നു, അതിനും മറുപടി കിട്ടും വിചാരിക്കുന്നു. അങ്ങനെ ആ കത്തുകൾ പിന്നീട് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാനം കുറേ കാത്തിരിപ്പുകൾക്ക് ശേഷം വീട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒരു വലിയ ബോക്സ്, ഒരു കത്തിൻ്റെ ഒരു മറുപടി എന്ന വണ്ണം അവർക്ക് കിട്ടുന്നുണ്ട്. അതീവ സന്തോഷത്തോടുകൂടി ആ പെൺകുട്ടി ആ കത്ത്, ആ ബോക്സ് പൊളിക്കുകയാണ്. അപ്പം താൻ അയച്ച കത്തുകൾക്ക് അവസാനമെങ്കിലും എനിക്ക് മറുപടി ലഭിച്ചല്ലോ എന്ന ആകാംക്ഷയോടുകൂടി കത്ത് ആ ബോക്സ് പൊളിച്ചു നോക്കുമ്പോൾ അത്രയും വർഷങ്ങൾ മാതാപിതാക്കൾക്ക് അയച്ച ഓരോ കത്തുകളും ഒന്നുപോലും പൊട്ടിച്ചു നോക്കാതെ അതെല്ലാം അതേപോലെ തന്നെ തിരിച്ചയച്ച ഒരു സംഭവമായിരുന്നു ആ പാക്കിൽ കവറിൽ നിറയെ ഉണ്ടായിരുന്നത്. ഒറ്റൊന്നുപോലും മാതാപിതാക്കൾ തുറന്നു നോക്കിയിരുന്നില്ല എന്നാണ്. അവസാനം അങ്ങേയറ്റത്തെ തീവ്രമായ ദുഃഖത്തോടുകൂടി ആ ഒരു സംഭവത്തിന് ശേഷം അവരാകെ ക്ഷീണതയായി പോവുകയും വിഷാദ രോഗത്തിന് അടിമയായി കുറെ കഴിഞ്ഞ് അവർ മരണപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവരുടെ ഭർത്താവ് പിന്നീട് ഈ കത്തുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് താഴെ ഒരു കുറിപ്പ് എഴുതി വച്ചിരുന്നു. ഈ കത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അവർ തുറന്നു നോക്കിയിരുന്നെങ്കിൽ, ഒന്നും വേണ്ട, ഏതൊരു കഠിന ഹൃദയൻ പോലും ആ കത്തുകളൊന്ന് വായിച്ചിരുന്നെങ്കിൽ അവരുടെ ഹൃദയം പോലും അലിഞ്ഞു പോകുമായിരുന്നു. അത്രയും ആർദ്രമായും മലിവോടുകൂടിയും മാതാപിതാക്കൾ അവർക്ക് വേണ്ടിയിട്ട് ആ സ്നേഹത്തിൽ എഴുതി വച്ചതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംഭവം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ള എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ഉമ്മമാർക്കും ഉപ്പമാർക്കും മാതാപിതാക്കൾക്കും അതുപോലെ സ്നേഹബന്ധങ്ങൾക്കുമിടയിലൊക്കെ തിരിച്ചറിയാതെ പോകുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഒരു വരൾച്ച അനുഭവിക്കുന്ന ഹൃദയത്തെക്കുറിച്ചുള്ള ചിന്തകളുടെ മനസ്സിലേക്ക് വരും. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുവെന്നും ഇഷ്ടപ്പെടുന്നുവെന്നും തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിൽ വലിയ ഒരു കാര്യം. ആ പെൺകുട്ടി ആഗ്രഹിച്ചത് അവർ എൻ്റെ കത്തുകൾ വായിച്ചല്ലോ, അതിന് തിരിച്ചു മറുപടി കിട്ടിയല്ലോ എന്ന ഒരാകാംക്ഷയിൽ തുറന്നു നോക്കുമ്പോൾ ഒന്നുപോലും പൊട്ടിച്ചു നോക്കിയിട്ടില്ല എന്ന് വരുമ്പോഴുണ്ടാകുന്ന തിരിച്ചറിയാത്ത സ്നേഹത്തെക്കുറിച്ചുള്ള ആ ചിന്തയിൽ വന്നിട്ടുള്ള വിഷാദത്തെക്കുറിച്ചായിരുന്നു. ആ വിഷാദത്തിലാണ് അവർ മരണപ്പെട്ടു പോയത് എന്ന് പറയുന്നു. അതൊരു കഥ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു സംഭവം മാത്രമായി ഇവിടെയുള്ളൊരു സംഭവം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണെങ്കിൽ, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നീ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ടല്ലോ, റസൂൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, കാരണം അദ്ദേഹം അത്രയും നല്ല ക്വാളിറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നീ ആ ഒരു ഇഷ്ടം അദ്ദേഹത്തോട് തുറന്നു പറയണം എന്ന് പറഞ്ഞു. അപ്പം തിരിച്ചറിയേണ്ട സ്നേഹത്തെക്കുറിച്ചാണ്, ഇഷ്ടമുള്ളവരോട് ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് മാതാപിതാക്കൾ സംബന്ധിച്ചുള്ളതാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചുള്ളതാണെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ തമ്മിലുള്ളതാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് ആ ഇഷ്ടം തുറന്നു പറയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവഗണിക്കപ്പെടുന്ന അവസ്ഥ അത്രമേൽ ഭീകരമാണ് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.

0: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷിക്കാം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ കുട്ടികൾക്ക് 2025-2026 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷാ ഫോം www.agriworkersfund.org ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അംഗത്വ പാസ്ബുക്ക്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പും സമർപ്പിക്കേണ്ടതാണ്. ഓഗസ്റ്റ് 31 വൈകിട്ട് 5 അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെടാം.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
3: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അതുങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അമ്മമാകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ തത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ, ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നും ഒരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മൂപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റേ അല്ല മൂപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോടത്തല്ലേ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 തുടങ്ങി വൈകുന്നേരം ഒരു 5 അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 കഴിയുമ്പോൾ, പിന്നെ ഒരു 23 കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്.
5: സൂറത്തുൽ ഫത്തഹിലെ 12-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിസ് ജാഫർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ഖുർആനിൻ്റെ കേൾവിക്കും മനഃപ്പാഠത്തിനുമായി ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഫത്ഹിലെ ആയത്തുകളാണ് നാം മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ 12-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആ വചനത്തിൻ്റെ ആദ്യ ഭാഗം ഇന്ന് ഇൻഷാ അല്ലാ നമുക്ക് മനഃപ്പാഠമാക്കാം. എല്ലാവരും ശ്രദ്ധയോടെ അവസാനം വരെ കേൾക്കണമെന്ന് ഉണർത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 11-ാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്ത് നമുക്ക് മനഃപ്പാഠം ആരംഭിക്കാം.

അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലയ്യൻ ക്വലിബ. ആ കഴിഞ്ഞൊരു സക്കിനായ നൂനുണ്ട്, അത് കളയണം. എന്നിട്ട് അല്ല, ആ ല ലാമിന് ശബ്ദ അല്ല. അതിനുശേഷം വീണ്ടും ഒരു സുക്കൂനുള്ള നൂനുണ്ട്, അതിനെയും കളഞ്ഞ് യാലേക്ക് ചേർക്കുക വേണ്ടത്. അപ്പം അവിടെ രണ്ട് സുക്കൂനിട്ട നൂന് കളയണം. പാരായണം ചെയ്ത് നോക്കാം. അല്ല അല്ലയ്യൻ അല്ലയ്യൻ.

0: പന്ത്രണ്ടാമത്തെ ആയത്താൻ്റെ ആദ്യ ഭാഗമാണ് നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അള്ളാഹ് അതിൻ്റെ ബാക്കി അവസാന ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു എല്ലാവർക്കും അവൻ്റെ കലാമ് നന്നായി പഠിക്കാനും അത് മനഃപ്പാഠമാക്കി മനസ്സിൽ നിലനിർത്തിക്കൊണ്ടുപോകുവാനും ആ വിശുദ്ധ ഖുർആനിൻ്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തു ഫത്ഹിലെ 12-ാമത്തെ ആയത്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. നമ്മുടെ മാതാപിതാക്കൾ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് മമ്മൂട്ടിക്കുട്ടി കാളികാവ്. ഇതിന്റെ ഭാഗം ഒന്ന് കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി

0: അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അല ഉനബ്ബി ഉകുംബി അക്ബരിൽ കബായിർ, ഏറ്റവും വലിയ പാപങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബത്ത് പറഞ്ഞു, ബല യാ റസൂലല്ലാ. ആ സമയത്ത് റസൂൽ പറയുകയാണ്, അൽ ഇശ്രാഖു ബില്ലാ വ വഖൂഖുൽ വാലിദൈൻ, അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നതും മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നതുമാണ് ഏറ്റവും വലിയ പാപമെന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മാതാപിതാക്കൾ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വൈകാരികമായ ഒരു വിഷയമാണ്. ഹൃദയവേദനയോടെയല്ലാതെ ഈ വിഷയം പറഞ്ഞവസാനിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ, തിരുദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത കഴിഞ്ഞാൽ, നാം ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴാൻ കാരണക്കാരായ മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ് നമുക്കേറ്റവും വലുത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തെ പഠിപ്പിച്ചു, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്. വഖദ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, അതുപോലെ തന്നെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിരിക്കുന്നു എന്ന് സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെ വചനമാണ്. അതുപോലെ തന്നെ വഅബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കുക, അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കരുത്, മാതാപിതാക്കളോട് നന്മ ചെയ്യണം, അല്ലെങ്കിൽ അവരോട് നന്നായി വർത്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത് എന്ന് പറഞ്ഞ തൊട്ടുടനെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഇവിടെയും കൽപ്പിക്കുകയാണ്. ഇത്രത്തോളം പ്രാധാന്യത്തോടെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് പഠിപ്പിക്കാനുള്ള കാരണമെന്താണ്? നമുക്കു വേണ്ടി മാതാപിതാക്കൾ സഹിച്ച ത്യാഗത്തിന് കൈയും കണക്കുമില്ല. നമ്മുടെ ഉയർച്ചയും വളർച്ചയുമാണ് അവരുടെ സ്വപ്നവും മോഹവും. പ്രിയപ്പെട്ടവരെ, പരിസരമാകെ പ്രകാശം പരത്തി സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരി കണക്കെ മക്കൾക്കു വേണ്ടി സ്വയം ഉരുകിത്തീരുന്നവരാണ് നമ്മുടെ മാതാപിതാക്കളെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഓരോ മാതാവും സഹിച്ച അസഹ്യമായ ത്യാഗത്തിൻ്റെ വ്യാപ്തി ചെറിയ വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ വഫിസ്വാലുഹു ഫി ആമൈൻ അനിഷ്കുറുലി വലി വാലിദൈക ഇലയ്യൽ മസീർ, മനുഷ്യന് തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം ഉപദേശം നൽകിയിരിക്കുന്നു. അവൻ്റെ മാതാവ് ക്ഷീണത്തിനുമേൽ ക്ഷീണം സഹിച്ചുകൊണ്ടാണ് അവന് ഗർഭം ചുമന്നു നടന്നത്. അവൻ്റെ മുലകുടി നിർത്തുന്നതാകട്ടെ 2 വർഷം കൊണ്ടുമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിൻ്റെ അവിടെ തുടർന്നു പറയുന്നത്, എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി കാണിക്കുക, എൻ്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. അല്ലാഹു സുബ്ഹാനഹു വതആല അവസാനം നന്ദി കാണിക്കണമെന്ന് പറഞ്ഞതിന് തൊട്ടു ഉടനെ പറഞ്ഞത്, എൻ്റെ അടുത്തേക്കാണ് നിന്റെ മടക്കമെന്നൊരു താക്കീതാണ്. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം മാതാപിതാക്കൾ നമുക്കു വേണ്ടി വേദന സഹിച്ചിട്ടുണ്ട്, ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരണത്തിൻ്റെ പാതിവേദന സഹിച്ച്, ശരീരത്തിലെ മുഴുവൻ അസ്ഥികളും പൊട്ടുന്ന വേദന സഹിച്ച് നമ്മെ പ്രസവിച്ച മാതാക്കൾ, അതുപോലെ തന്നെ ലേബർ റൂമിൽ ഉമ്മ വേദന സഹിച്ചപ്പോൾ പുറത്ത് ഒന്നാശ്വസിപ്പിക്കാനാവാതെ നിസ്സഹായനായ പിതാവിൻ്റെ മനസ്സ് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ മാതാവിൻ്റെ ത്യാഗവും വേദനയും പുരുഷന്മാരായ നമുക്ക് മനസ്സിലാവുന്നത്, നാം വിവാഹം കഴിച്ച് നമ്മുടെ ഭാര്യ ഗർഭിണിയാകുമ്പോഴും ആ ഭാര്യ പ്രസവിക്കുന്ന ആ പ്രസവ വേദന സഹിക്കുന്ന സന്ദർഭത്തിലുമാണ് നമുക്ക് മനസ്സിലാകുക. അല്ല, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ വിവാഹം കഴിക്കപ്പെട്ട് അവർ പ്രസവ വേദന സഹിക്കുന്ന സന്ദർഭത്തിൽ അത് നമുക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ സഹിച്ച ത്യാഗമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സൗഖ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉപ്പ കൊണ്ട വെയിലാണ് ഇന്ന് നാം അനുഭവിക്കുന്ന തണലെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി നമ്മെ പോറ്റി വളർത്തിയ അവർ ഇന്ന് ജരാനരകൾ ബാധിച്ച് 2 ചുമരുകൾക്കുള്ളിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്നവരായിരിക്കാം. ഉണ്ണാതെ നമ്മെ ഊട്ടിയവരാണവർ, ഉറങ്ങാതെ നമ്മെ ഉറക്കിയവരാണവർ, ഉടുക്കാതെ നമ്മെ ഉടുപ്പിച്ചവരാണവർ. അത്യാധുനിക സൗകര്യങ്ങളുടെ പറുദീസയിൽ ജീവിക്കുന്ന നാം ഓർക്കണം, ബസ്സും കാറും ബൈക്കും വ്യാപകമല്ലാത്ത, ലാൻഡ് ഫോണും മൊബൈൽ ഫോണും വ്യാപകമല്ലാത്ത, വാഷിംഗ് മെഷീനും മിക്സിയും ഫ്രിഡ്ജും ഗ്യാസും കരണ്ടുമൊന്നും തിരിച്ചാൽ വെള്ളവും സിച്ചിട്ടാൽ വെളിച്ചവും ലഭ്യമല്ലാത്ത കാലത്ത് നമ്മെ വളർത്തിയ മാതാപിതാക്കൾ ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഉറക്കമിളച്ച കണ്ണുകൾക്ക് ഇന്ന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കാം. നമ്മെ താരാട്ടുപാടിയ ചുണ്ടുകൾ ഇന്ന് വിറയാർന്നതായിരിക്കാം. നമ്മെ തലോടിയ കരങ്ങൾക്ക് ഇന്ന് ബലക്ഷയം ബാധിച്ചിരിക്കാം. നമ്മുടെ കിളിക്കൊഞ്ചൽ കേട്ട കാതുകൾക്ക് ഇന്ന് കേൾവിശക്തിയില്ലാതിരിക്കാം. അവർ എത്ര കഷ്ടപ്പെട്ടാലും മക്കൾ പ്രയാസപ്പെടരുത് എന്ന് അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മയെ, നമ്മുടെ ഉപ്പയെ നാം അവരെ മനസ്സിലാക്കി അവരുടെ ത്യാഗം കണ്ടറിഞ്ഞ് അവർക്ക് നന്മ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഭാര്യയുടെ ഇഷ്ടത്തിനു വേണ്ടി മാതാപിതാക്കളെ, അവരുടെ ഇഷ്ടത്തെ നാം ബലിക്കെടുക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കൾ സഹിച്ച ത്യാഗത്തിന്, അവർ സഹിച്ച പ്രയാസങ്ങൾക്ക് കൈയും കണക്കുമില്ല. അതുകൊണ്ടുതന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തിയത്, ഇമാ യബ്ലുഗന്ന ഇൻദക അൽകിബറ അഹദുഹുമ ഔ കിലാഹുമ ഫല തഖുൽ ലഹുമ ഉഫ്ഫിൻ വല തൻഹറുഹുമ വഖുൽ ലഹുമ ഖൗലൻ കരീമ. അവരിൽ മാതാപിതാക്കൾ ഒരാളിൽ ഒരാളോ അവർ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് നീ ചേ എന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത്. അവരോട് നീ മാന്യമായ വാക്ക് പറയണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയത്. വഖ്ഫിളു ലഹുമ ജനാഹസ്ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്താൽ അവരോട് തായ്മയുടെ ചിറക് നീ താഴ്ത്തിക്കൊടുക്കണം. അങ്ങനെ അവർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. അള്ളാഹുവെ, ചെറുപ്പത്തിൽ അവർ ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേയെന്ന് അവർക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. നമ്മുടെ മാതാപിതാക്കൾ എന്ന വിഷയം അവതരിപ്പിച്ചത് മമ്മൂട്ടി കുട്ടിക്കാളികാവ്, ഭാഗം 1.
2: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
3: പീസ് റേഡിയോ നബിചരിത്രം, പ്രവാചക കുടുംബ ചരിത്രം അവതരിപ്പിക്കുന്നത് മുനീർ ഷറഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹധരണീയരായ ശ്രോതാക്കളെ, ഇന്നു മുതൽ നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ഏറ്റവും മഹനീയമായ ചരിത്രത്തിനുടമയായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായ ചരിത്രത്തിലൂടെയുള്ള ഒരു പ്രയാണമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അനിവാര്യമായ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കൊണ്ടുവരേണ്ടുന്നൊരു മഹൽ വ്യക്തിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തോളം വലിയ ഭംഗിയുള്ള മഹത്തായ ചരിത്രം വേറെ ഇല്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാവിധം മനസ്സിലാക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നാം ആദ്യം അറിയേണ്ടത് അവിടുത്തെ നസബയാണ്, കുടുംബപരമ്പരയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവാചകനെ ഏറ്റവും നല്ല കുടുംബപരമ്പരയിൽ നിന്നാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് അള്ളാഹുവിൻ്റെ സുന്നത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണ്. സുന്നത്തുല്ലാഹി ഫില്ലദീന ഖലൗ മിൻ ഖബിൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിൻ്റെ ചര്യ ചിലത് ഈ ഭൂമിക്കുപരിയിലുണ്ട്. ആ ചര്യയിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ഈ ചര്യ മുൻഗാമികളിൽ അള്ളാഹു നടപ്പിലാക്കിയിട്ടുമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞ കാര്യമാണ്. അതിൽപ്പെട്ടൊരു ചര്യയാണ് ഇഖ്തിയാറിൻ്റെയും ഇസ്തിഫാഹിൻ്റെയും ചര്യ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വറബ്ബുക യഖ്ലുഖുമാ യശാഉ വയഖ്താർ, നിന്റെ രക്ഷിതാവ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നവനാണ്, അവൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നവനാണ്. അതിൽ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ള വിഭാഗമാണ് അമ്പിയാക്കന്മാർ. 124,000 നബിമാരെ മനുഷ്യകുലത്തിൽ നിന്നും അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ 314 മുർസലീങ്ങളെ പ്രത്യേകം അള്ളാഹു തിരഞ്ഞെടുത്തു. ഈ 314 മുർസലീങ്ങളിൽ നിന്നും അള്ളാഹു ഉലുൽ അസ്മ എന്ന സ്ഥാനമുള്ള 5 മുർസലീങ്ങൾക്ക് പ്രത്യേക സ്ഥാനം നൽകി. അവരിൽപ്പെട്ട ഒന്നാമത്തെ വ്യക്തിയാണ് നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാണ് ആ 5 പ്രവാചകന്മാർ. ഈ മുർസലീങ്ങളിൽ നിന്ന് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൻ നബിയായി, അഫ്ളുൽ ബഷറായി അള്ളാഹു തിരഞ്ഞെടുത്തു. ഈ ഒരു തെരഞ്ഞെടുപ്പ് അള്ളാഹുവിൻ്റെ സുന്നത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് അള്ളാഹു പറഞ്ഞത് വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. ഈ മഹാനായ പ്രവാചകനെ അള്ളാഹു തിരഞ്ഞെടുത്തതും നല്ലൊരു കുടുംബപരമ്പരയിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആ കാര്യം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ വാസില ഇബ്നു അസ്ത റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ അസ്തഫ കിനാന മിൻ വലദി ഇസ്മായിൽ, കിനാന ഗോത്രത്തെ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈഷൻ മിൻ കിനാന, കിനാനയിൽ നിന്ന് ഖുറൈഷ് ഗോത്രത്തെ അള്ളാഹു തിരഞ്ഞെടുത്തു. വസ്തഫ ബനി ഹാഷിം മിൻ ഖുറൈഷ്, ഖുറൈഷ് ഗോത്രത്തിൽ നിന്ന് അള്ളാഹു ബനു ഹാഷിം കുടുംബത്തെ തിരഞ്ഞെടുത്തു. വസ്തഫ മിൻ ബനി ഹാഷിം, ബനു ഹാഷിം കുടുംബത്തെ അള്ളാഹു തിരഞ്ഞെടുത്തു. ബനു ഹാഷിം കുടുംബത്തിൽ നിന്ന് റസൂലുള്ളാഹി അള്ളാഹു തിരഞ്ഞെടുത്തു. ഫഅന സയ്യിദു വലദി ആദം വൽ അഖ്ഫർ വ അവ്വലു മൻ തൻശഖു അൻഹുൽ ഖബർ വ അവ്വലു ഷാഫിഇൻ വ അവ്വലു മുശഫിഇൻ. ഒന്നാമതായി ഖബറിൽ നിന്ന് എണീറ്റ് വരുന്ന വ്യക്തിയും ആദ്യമായി ശുപാർശക്ക് വിധേയനാകുന്നവനും ശുപാർശ ലഭിക്കുന്നവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹാഷിം എന്നാണ് പറയാറുള്ളത്. സ്വലാത്തുൻ സലാമും വമാ സർമദ അലാ സയ്യിദിൽ ഹാഷിമിയിൽ കരീമി എന്ന കവിതകളിൽ നമുക്ക് കാണുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദാണ്, ഹാഷിമുമാണ്. അത് ബനു ഹാഷിമിലേക്കുള്ള നിസ്ബയായിട്ടാണ് പറയപ്പെടാറുള്ളത്. ചരിത്രത്തിൽ അറബികൾ 3 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയും. 1, അറബുൻ ബാഇദ എന്ന് പറയുന്ന വിഭാഗമാണ്. 2, അറബുൻ ആരിയ എന്ന് പറയുന്ന വിഭാഗമാണ്. 3, അറബുൻ മുസ്തഅരിബ എന്ന് പറയുന്ന വിഭാഗമാണ്. അറബുൻ ബാഇദ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ നാമേവശേഷമായി കടന്നുപോയ അറബികളാണ്. ഉദാഹരണമായി ആദ് ജനത, സമൂദ്, ജുറുഹൂം ഗോത്രങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അറബുൻ ആരിബ എന്ന് പറഞ്ഞാൽ യഅറുബുബിനു കഹ്താൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സന്താന പരമ്പരയിലുള്ളവരാണ്. ഇവർ ഒറിജിനൽ അറബികളാണ്. ഇവർക്കാണ് കഹ്ത്വാനികൾ എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. അഹ്ലുൽ ജുനൂബ് എന്നും ഇവർക്ക് പേരുണ്ട്. അറബുൻ മുസ്തഅരിബ എന്ന് പറഞ്ഞാൽ ഇവർ യഥാർത്ഥത്തിൽ അറബികളല്ല. എന്നാൽ വഴിയെ അറബ് ഭാഷയും അറബിയത്തും സ്വീകരിച്ച വിഭാഗമാണ് അറബുൻ മുസ്തഅരിബയിൽപ്പെട്ട വിഭാഗം. ഇവരാണ് അദ്നാനികൾ എന്നറിയപ്പെടുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറബുൻ മുസ്തഅരിബയിൽപ്പെട്ട വ്യക്തിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും ഒരു അറബിയായിരുന്നില്ല. അദ്ദേഹം അറൂബയാണ്. അറബി ഭാഷ പഠിച്ച് പിന്നീട് പഠിച്ചെടുത്ത വ്യക്തിയാണ്. ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ സന്താനമായ ഇസ്മായിൽ നബിയും ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അദ്ദേഹവും മുസ്തഅരിബ എന്ന് പറയുന്ന അദ്നാനികളിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഈ അറബികൾ അവരുടെ പിതൃത്വം ചേർക്കുന്നത് ഇസ്മായിൽ നബിയിലേക്കാണ്. ഇസ്മായിൽ നബിയുടെ ഭാര്യ ചരിത്രത്തിൽ ജുറുഹൂം എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട വിഭാഗക്കാരിയാണ്. ജുറുഹും ഗോത്രക്കാർ കഹ്ത്വാനികളാണ്. ഇവരാകട്ടെ അറബുൻ ആരിബയിൽപ്പെട്ട വിഭാഗമാണ്. ഒറിജിനൽ അറബിയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യ എന്ന് പറയുന്നത്. പറഞ്ഞു വന്നത്, ഈ പറയപ്പെട്ട സന്താന പരമ്പരയിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനാകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര നോക്കുമ്പോൾ അദ്നാനിയാണ്. കഹ്ത്വാനിയയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ ഇസ്മായിൽ നബി വരെയുള്ള റസൂലുള്ളാഹിയുടെ കുടുംബ പരമ്പര കുറ്റമറ്റതാണ് എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം. നമ്മളെല്ലാവരും കേൾക്കുകയും വായിക്കുകയും ചെയ്ത പരമ്പരയാണത്. മുറ കിലാബ്, ഖുസൈ, അബ്ദു മനാഫ്, ഹാഷിം, അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ള, കിനാന എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര. ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ചേർന്ന് നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര ഇവരാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻഷാല്ലാ തുടർന്നുള്ള സംസാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽപ്പെട്ട ചില ആളുകളുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായ ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുവാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് നബി ചരിത്രം, പ്രവാചക കുടുംബ ചരിത്രം അവതരിപ്പിച്ചത് മുനീർ ഷറഫി.

0: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. മനസ്സ് സന്തോഷമാകുന്നത് എപ്പോൾ? ഖുർആനിക പരിപ്രേക്ഷ്യത്തിലൂടെ ഒരു സഞ്ചാരം. സംസാരം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد مانيا ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനസ്സ് അശാന്തമാണ് മനുഷ്യരുടേത്. എന്നും എപ്പോഴും ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ മനസ്സുകളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ മനസ്സിൻ്റെ ശാന്തി നഷ്ടപ്പെട്ട ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിപ്രഷനുകളും ടെൻഷനുകളും തുടങ്ങി ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങളും ആവലാദികളും കൊണ്ട് ആളുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അശാന്തിയുടെ ശമനം ആഗ്രഹിച്ചുകൊണ്ട് മുന്നും പിന്നും നോക്കാതെ തങ്ങൾക്ക് സമാധാനം കിട്ടും എന്ന് തോന്നുന്ന എല്ലാ തുരുത്തുകളിലേക്കും അവർ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പതിയിരിക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിൻ്റെ അസ്വസ്ഥതയെ നീക്കുകയല്ല വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക ഇത്തരം കേന്ദ്രങ്ങൾ എന്ന ചിന്തയെ സംബന്ധിച്ചോ എന്ന കാര്യത്തെ സംബന്ധിച്ചോ ഉള്ള ചിന്തയില്ലാതെ അവർ ഓരോരോ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാത്ത കർമ്മങ്ങളില്ല, ചെലവഴിക്കാത്ത പണമില്ല. പണം ചെലവഴിച്ചും ഓരോരോ കാര്യങ്ങൾ ചെയ്തും ഓരോ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്തും ശാന്തിക്കു വേണ്ടി, സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സമാധാനം, ഒരു ശാന്തി മനസ്സിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ ഉത്തരം. എന്നു മാത്രമല്ല, പലരും അവരുടെ മനസ്സിൻ്റെ അശാന്തിയെ ചൂഷണം ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ വിഷമവൃത്തത്തിലേക്ക് അവരെ തള്ളിവിടുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ മനസ്സിൻ്റെ സമാധാനത്തിന് ഉതകുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തു റഅദിലെ 28-ാമത്തെ വചനത്തിൽ മനസ്സുകൾ ശാന്തമായി തീരുന്നതെപ്പോൾ എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, അഥവാ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും അവനിൽ വിശ്വസിക്കേണ്ടെന്ന മുറപ്രകാരം വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ. വത്തത്തുമഇന്നു ഖുലൂബുഹും ബിദിക്കിരില്ല, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ ശാന്തമായി തീരുകയും ചെയ്തിരിക്കുന്നു. അല നിങ്ങളറിയണം, ബിദിക്കിരില്ലാഹി തത്തുമഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നത്, ശാന്തി ലഭിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്ന, ശാന്തി ലഭിക്കുന്ന സുപ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. സൂറത്തുൽ അൻആമിലെ 6-ാം അധ്യായം 82-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദുൻ, വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ഒരു നിലക്കുമുള്ള ലുൽമ് കലർത്താതിരിക്കുകയും ചെയ്തവർ. അറിയുക, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്, അവരാകുന്നു സന്മാർഗം സിദ്ധിച്ച ആളുകൾ. അപ്പോൾ ശരിയായ വിശ്വാസം, ആ വിശ്വാസത്തിൽ ഒരു നിലക്കും ശിർക്കിൻ്റെ, ബഹുദൈവാരാധനയുടെ, സത്യനിഷേധത്തിൻ്റെ അന്ധകാരം കൊണ്ട് അതിനെ മലീമസമാക്കാതിരിക്കുകയും ചെയ്തവരാരോ അവർക്ക് നിർഭയത്വമുണ്ടാകും, അവർക്ക് ശാന്തിയുണ്ടാകും, സമാധാനമുണ്ടാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതേപോലെ തന്നെ നേരത്തെ സൂറത്തുർ റഅദിൽ പറഞ്ഞ ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം ഓർമ്മപ്പെടുത്തി, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് മനസ്സിന് ശാന്തിയുണ്ടാകുന്നത്. എല്ലാറ്റിനും കഴിവുള്ളവനായ അല്ലാഹു, അവനെ തോൽപ്പിക്കാൻ മറ്റാർക്കും സാധ്യമല്ല. സൃഷ്ടികളോട് ഏറെ കാരുണ്യമുള്ളവനായ അല്ലാഹു. ഇങ്ങനെയുള്ള ഒരു അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്തുണ്ട് ഭയപ്പെടാൻ? അവൻ ഉദ്ദേശിക്കാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിൽ നടക്കുകയില്ല. അവൻ നൽകുന്നത് തടയാനോ അവൻ തടഞ്ഞത് നൽകാനോ സൃഷ്ടികൾക്കാർക്കും സാധ്യവുമല്ല. അതോടൊപ്പം തന്നെ അവനിലെ കടുക്കുന്ന, അവന് നേരെ കൈകളുയർത്തുന്ന അവൻ്റെ അടിമകളെ അവൻ നിർലോഭം സഹായിക്കുകയും അവരോട് ഏറെ കാരുണ്യം അവൻ കാണിക്കുകയും ചെയ്യും. ഈ വിശ്വാസമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സത്യവിശ്വാസി എപ്പോഴും അല്ലാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് സമാധാനമടഞ്ഞവനായിരിക്കും. ഒരു ഉദാഹരണം ശ്രദ്ധിക്കൂ. പരിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 40-ാമത്തെ വചനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും സൗർ ഗുഹയിൽ ഒളിച്ചിരുന്ന ഒരു സന്ദർഭം. ശത്രുക്കൾ അവരെ തേടി ഗുഹാമുഖത്തെത്തി. അവരുടെ കാൽപാദങ്ങൾ കണ്ടപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻ പ്രവാചകനോട് പറഞ്ഞു, നമ്മൾ പിടിക്കപ്പെടും എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ആ സമയത്ത് പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ തഹ്സൻ, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്, ആവലാതിപ്പെടുന്നത്, വേവലാതിപ്പെടുന്നത്? ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ. അപ്പോൾ അല്ലാഹു കൂടെയുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അവൻ നമ്മെ സഹായിക്കും എന്ന ചിന്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാന ചിത്തനാക്കി. അപ്പോൾ എന്തുണ്ടായി? ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അല്ലാഹു അവനിൽ നിന്നുള്ള സമാധാനം പ്രവാചകന് ഇറക്കിക്കൊടുത്തു. വ അയ്യദഹു ബിജുനൂദില്ലം തറൗഹ, നമുക്ക് കാണാൻ പറ്റാത്ത സൈന്യങ്ങളെക്കൊണ്ട് അദ്ദേഹത്തെ അല്ലാഹു സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പ്രവാചകൻ പറഞ്ഞ ആ ഒരു വാചകം ശ്രദ്ധേയമാണ്. അല്ലാഹുവിനെ ഓർക്കുന്ന ഒരാൾക്ക് സങ്കടപ്പെടേണ്ടതില്ല, ആവലാതിപ്പെടേണ്ടതില്ല. കാരണം ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിൻ്റെ തീരത്തെത്തിയപ്പോൾ ഞങ്ങൾ പിടിക്കപ്പെട്ടത് തന്നെ എന്ന് അദ്ദേഹത്തിന് അനുയായികൾ പറഞ്ഞപ്പോഴും അല്ലാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് അദ്ദേഹം ശാന്തനായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഖാല കല്ല ഇന്ന മഅ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ റബ്ബെനിക്കൊരു വഴി കാണിച്ചു തരും. ഇപ്രകാരം അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ടും അവനിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടും അവനിൽ ഭരമേൽപ്പിക്കുന്നതിലൂടെയും മാത്രമാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത് എന്ന മഹത്തായ പാഠം നാം ഉൾക്കൊള്ളുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ല അല്ലാഹു അലാ നബീന മുഹമ്മദി വലി വസാഹ്ബിഹി അജ്മീൻ വൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ.
2: മാഷാ ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കളിൽ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. മനസ്സ് സന്തോഷമാകുന്നത് എപ്പോൾ? സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പലപ്പോഴായി എന്റെ ശ്രദ്ധയിൽ വന്നൊരു വീഡിയോ, അത് കഴിഞ്ഞ ദിവസം ഞാൻ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു വലിയ ചരക്ക് ലോറി അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ടയറ് പഞ്ചറായി, അതിങ്ങനെ ചെരിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ ഒരു ഇരുചക്രവാഹനത്തിൻ്റെ ആൾ അതിൻ്റെ തൊട്ടടുത്തുണ്ട്. അയാളിങ്ങനെ പതിയെ സ്ലോ ഡൗൺ ആക്കിയിട്ട് അയാൾ മാറി. പെട്ടെന്ന് മറ്റേ ട്രാക്കിലൂടെ പോയിരുന്ന അതേ വലിപ്പമുള്ള വേറൊരു ലോറി വന്നിട്ട് അതിനെ പതുക്കെ അങ്ങോട്ട് ചാരി കൊടുത്തു. അതോടുകൂടെ വലിയൊരു അപകടത്തു നിന്ന് അത് രക്ഷപ്പെട്ടു. അപ്പോൾ ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് റോഡുകളിൽ നമ്മൾ കാണിക്കേണ്ട ചില അച്ചടക്കങ്ങളും മര്യാദകളും അത് നിരന്തരം പറഞ്ഞു പോകേണ്ടതാണ് എന്നാണ്. ഞാനൊരു കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-12 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്ന് കമൻ്റ് ചെയ്ത് പോകാം, അബ്ദുവിന് ആഡ് ചെയ്യുള്ളത് ആഡ് ചെയ്ത് പോകാം. ഒന്നാമത്തത്, അപകട സൂചനകളെ ഒന്നും അവഗണിക്കരുത് എന്നുള്ളതാണ്. സ്വന്തം വാഹനത്തിൻ്റേത് മുതൽക്ക് മറ്റുള്ളവരുടേത് വരെ ഒരു പഞ്ചറാകാൻ സാധ്യതയുള്ള ടയറും കൊണ്ട് നമ്മൾ ഒരിക്കലും റോട്ടിൽ ഇറങ്ങരുത്. കുറച്ചും കൂടിയും കിട്ടട്ടെ, കുറച്ചും കൂടിയും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? വണ്ടിയുടെ ടയറ് മാറ്റൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് ദിവസം കൂടി ചിലപ്പോൾ കിട്ടും, ഒന്നിച്ച് പോകുകയും ചെയ്യാം. പിന്നെ മക്കൾക്ക് പോകും, ചിലപ്പോൾ നമ്മളെ വണ്ടി ആക്സിഡൻ്റായി വേറുള്ളവർക്ക് നഷ്ടം വരുന്ന സാഹചര്യം ഉണ്ടാകും.
3: ഈ വെള്ളക്കെട്ടുണ്ടാവും വഴിയിൽ, അപ്പോൾ അതിലേക്ക് ഇറങ്ങരുത് എന്ന് നാട്ടുകാർ പറയും. പ്രത്യേകിച്ച് ഇനി മഴക്കാലത്ത് പ്രളയവും സംഗതികളൊക്കെ ഉള്ള സമയത്ത് ഇറങ്ങിയാൽ കുടുങ്ങോട്ട് ഇറങ്ങരുത് എന്ന് ആൾക്കാർ പറയും. പക്ഷേ ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈലൻസറിൻ്റെ ഉള്ളിൽ വെള്ളം കയറും, എന്നിട്ട് വണ്ടി അവിടെ ബ്ലോക്ക് ആവും. പിന്നെ ഈ നാട്ടുകാരനെയാണ് തള്ളി അതിന് അതിന് രക്ഷപ്പെടുത്തേണ്ടി വരിക.
2: അപ്പോൾ അപകട സൂചനകൾ കണ്ടാൽ അവഗണിക്കരുത് എന്നുള്ള പോയിന്റിൽ മറ്റൊന്ന് തീപിടുത്താണ്. എന്തെങ്കിലും സ്പാർക്ക് വെറുതെ കണ്ടു തോന്നിയാൽ നമ്മളെന്ത് ചെയ്യണം? കൈ കൊണ്ടോ ലൈറ്റ് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ സൂചന കൊടുത്തിട്ട് മറ്റുള്ള വാഹനങ്ങളുടെ അത്തരം സംരക്ഷണങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി രണ്ടാമത്തെ കാര്യം, അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാൻ മടിക്കരുത് എന്നുള്ളതാണ്. ഒരു വാഹനം ഒന്ന് സൈഡാക്കി നിർത്തിയത് കണ്ടാൽ ചോദിക്കണം, എന്താണെന്ന് ചോദിക്കണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ ഒരു ആംബുലൻസ് വന്ന് സൈഡാക്കി. ആംബുലൻസ് വന്ന് സൈഡാക്കിയപ്പോൾ നമ്മൾ ഗേറ്റിൽ നിന്ന് ഓടിച്ചെന്നു. ചെന്ന് നോക്കിയപ്പം ഒരു മനുഷ്യൻ, എൻ്റെ ജീവൻ്റെ അവസാന സന്ദർഭമാണ്. അപ്പോൾ ഒരു ലേഡി, ഒരു കുട്ടി മാത്രമേ വണ്ടിയിലുള്ളൂ. പെട്ടെന്ന് ആരോ വണ്ടി ആംബുലൻസിൽ കയറ്റി കൊടുത്തിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ വേഗം ആംബുലൻസ് ഡ്രൈവർ ഇയാളുടെ നില മാറുന്നത് കണ്ടപ്പോൾ വണ്ടി സൈഡാക്കിയിട്ട് സി പി ആർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സി പി ആർ അവർക്ക് കൊടുക്കാൻ കഴിയണില്ല എന്നുള്ളതാണ് വിഷയം. പക്ഷേ സി പി ആർ ഒക്കെ കൊടുത്തപ്പോൾ തന്നെ ആകെ കൊളാഷായിട്ടുണ്ട്. അപ്പം നമ്മൾ കയറി അൽഹംദുലില്ലാ എന്ത് ചെയ്തു, കെലിമൊക്കെ ചൊല്ലി കൊടുത്തു, ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒരു വണ്ടി സൈഡാക്കുമ്പോൾ നമ്മൾ പിന്നെ നോർമലി അല്ലാത്തൊരവസ്ഥയിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യപ്പെട്ടത് കണ്ടാൽ അത് മുതൽക്ക് നമുക്ക് എന്തുണ്ട്? ശരിയായ ഉത്തരവാദിത്തമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്.
3: അത് വണ്ടിയുടെ വലുപ്പമോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളോ ആരാണ് എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ആ കാര്യം ചെയ്യേണ്ടത്. പ്രയാസം ഉണ്ടാകുന്ന വ്യക്തി, അതിപ്പോൾ വലിയ ആളായാലും ചെറിയ ആളാണെങ്കിലും, വഴിയിൽ കുടുങ്ങിയാൽ, അത് എണ്ണ കഴിഞ്ഞിട്ടാണെങ്കിലും വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ, അത് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിൽ ചെറിയ സഹായം ചെയ്താൽ, ചിലപ്പോൾ ഒന്നുമില്ല, അയാൾ തിരിക്കണ കൂട്ടത്തിൽ ഒന്ന് തിരിച്ചു കൊടുക്കലോ, അല്ലെ അവിടെ അല്ല കുറച്ച് അപ്പുറത്ത് വെച്ചാലോ, ഇന്നലെ ശരിക്ക് ടയർ പൊന്തിക്കിട്ടുള്ളൂ എന്ന് പറയലായിരിക്കും. ഒരു വാക്കുകൊണ്ടെങ്കിലും സഹായിക്കാൻ സാധിക്കുമെങ്കിൽ സഹായിക്കുക എന്നുള്ളതാണ്.
2: ഓക്കെ. ഇനി അമിതവേഗം ഒഴിവാക്കുക എന്നുള്ളതാണ്. സ്വന്തം സുരക്ഷ മാത്രമല്ല മറ്റുള്ളവരുടെ സുരക്ഷ കൂടി ഇതിൽ പ്രധാനമാണ് എന്നുള്ളത് പരിഗണിക്കേണ്ടതാണ്.
3: അപകടം പറ്റിയാൽ കൊലപാതകത്തിന്റെ കുറ്റമാണ് അമിത വേഗതയിൽ വാഹനം ഓടിച്ചാലുള്ളത്.
2: ആത്മഹത്യന്റെ കുറ്റമാണ്.
3: അതെ, പ്രത്യേകിച്ച് അത് അശ്രദ്ധ ഉണ്ടാകുന്ന കാരണങ്ങൾ സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ. പലർക്കും ഇപ്പോൾ വാഹന അപകടം ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം ഡ്രൈവിങ്ങിനിടയിൽ മൊബൈൽ ഫോൺ നോക്കുക എന്നുള്ളതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അപകടത്തിന് കൂടുതൽ സാധ്യതയാണ്. കണ്ണ് തെറ്റിപ്പോ അപകടത്തിൽ പെട്ടാൻ കൂടുതൽ സാധ്യത.
2: ഓവർടേക്ക് ചെയ്യുമ്പോൾ ക്ഷമ പാലിക്കുക എന്നുള്ളതാണ്.
3: എന്തായാലും വളവുകളിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്പുറം കാണുന്നില്ല എന്നൊരു തിരിച്ചറിവ് ഡ്രൈവർമാർക്ക് ഉണ്ടാവണം. പിന്നെ പ്രത്യേകിച്ച് സ്കൂൾ ബസ്സുകളൊക്കെ സൈഡിൽ നിർത്തിയിട്ട സമയത്താണെങ്കിൽ അവിടെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരാൾ കുട്ടിയെ പിടിച്ച് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട് എന്നൊരറിവ്
2: സ്കൂൾ സോൺസൊക്കെ പരിഗണിക്കണം. പിന്നെ ഹെവി വാഹനങ്ങൾക്ക് ആവശ്യമായ ഇടം കൊടുക്കുക. ഹെവി വാഹനങ്ങൾ ചുറ്റിലും പിന്നിലൊക്കെ വരുന്ന വണ്ടികളൊക്കെ ഒന്ന് പരിഗണിക്കുക. പിന്നെ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടതിൻ്റെ കുറച്ചുകൂടി മണിക്കൂർ മുമ്പ് പുറപ്പെടാനുള്ള തീരുമാനം ഉണ്ടാക്കുക. ഭയങ്കര ഹൈ ട്രാഫിക്കുള്ള ടൈം നോക്കി അവരുടെ ഭക്ഷണം കഴിക്കലും വിശ്രമമൊക്കെ സെറ്റ് ചെയ്യാൻ അവർ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൽ പ്രധാനമാണ്.
3: ഹെവി വാഹനങ്ങൾ എന്തായാലും ഓടിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അവർ ഓടിക്കുമ്പോൾ സൈഡ് തരുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ അവർക്ക് നമ്മുടെ ഒരു കാറോ ബൈക്കോ ഒക്കെ ഓടിക്കുന്ന ആളുകളെപ്പോലെ പെട്ടെന്ന് റോഡിൽ നിന്ന് ഇറക്കാൻ പറ്റൂല. ഇറങ്ങിയാൽ പിന്നെ വണ്ടി ആർക്ക് കയറൂല.
2: നമുക്ക് കഴിക്കാനുള്ള ഫുഡും ഒക്കെയാണ് അവർ കൊണ്ടുവരുന്നത്. അതുകൂടെ നമ്മൾ ഓർക്കണം, ഈ വലിയ വണ്ടി റോട്ടിൽ കാണുമ്പോഴേക്കും നമുക്ക് ആകെ പ്രശ്നമായിരിക്കും. നിശ്ചിത കണ്ടെയ്നറുകൾ വരാതിരിക്കുകയും അതിൽ നിന്ന് വലിയ വണ്ടിയിലേക്ക് ഹെവി വണ്ടികളിലേക്ക് മെറ്റീരിയൽസ് എത്താതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞാപ്പാക്കാൻ്റെ കടയിൽ സാധനം എത്തൂല. ആ ഓർമ്മ ഉണ്ടാകുന്നത് പൊതുവെ നന്നായിരിക്കും. വാഹനത്തിൻ്റെ പരിപാലനം കൃത്യമായി നടത്തുക എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം. പിന്നെ ലൈറ്റ്, ബ്രേക്ക്, ടയറ്, ഇങ്ങനെയുള്ള സേഫ്റ്റി സംഭവങ്ങളൊക്കെ കുറച്ച് പൈസ ചിലവാക്കാൻ റെഡിയാകണം. റോഡിൽ മത്സരവേദിയല്ല, ഞാൻ ആദ്യം എത്തണം എന്നുള്ള സംഭവം ഒഴിവാക്കണം. പിന്നെ മറ്റുള്ളവരുടെ തെറ്റിന് പ്രതികാരം ചെയ്യരുത്. ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ തിരിച്ചടിക്കാൻ വാഹനം തന്നെ ഉപയോഗിക്കുന്ന സ്വഭാവമൊക്കെ ചില ആളുകളുടെ അടുത്ത് ഉണ്ടാകാറുണ്ട്.
3: അതൊരു സത്യത്തിൽ അതൊരു മാനസിക പ്രശ്നം കൂടിയാണ്.
2: ചികിത്സിക്കേണ്ട കേസാണ്. ഇവിടെ ഒരുപാട് നല്ല മെന്റൽ ഹോസ്പിറ്റലുകളുണ്ട്. അപകടത്തിൽപ്പെട്ടവരുടെ വീഡിയോ എടുക്കുന്നതിന് പകരം അവരെ സഹായിക്കാൻ ശ്രമിക്കണം. റോട്ടിലെ എല്ലാവരും ഒരു കുടുംബമാണ്, ഇവനെ തിരിച്ചു തന്നിട്ട് അവനെ കാത്തിരിക്കാൻ ആളുണ്ട് എന്ന ബോധമുണ്ടാകണം. പരസ്പര സഹകരണം ജീവൻ രക്ഷിക്കും എന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ എപ്പോഴും ട്രോമ കെയർ പരിശീലനങ്ങൾ കിട്ടിയിരിക്കണം. ഒരാൾക്ക് CPR കൊടുക്കാൻ അറിയണം. ബ്ലഡ് വന്നാൽ എന്താണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയണം. ഊര കേടുന്ന ഒരാളെ നമ്മൾ കാറിലെടുത്തിട്ട് കൊണ്ടുപോകുന്നത് അയാളെ കൊണ്ടുപോകാതിരിക്കലെ അയലേറെ നല്ലത്. ഊര കേടുന്ന ഒരാളെ കൊണ്ടുപോകേണ്ടത് ലോറിയിലോ ആംബുലൻസിലൊക്കെയാണ്. നല്ല ലോറിയിൽ നാഷണൽ പെർമിറ്റ് ലോറിയൊക്കെ കയറ്റി കടത്തിയാലും അതാണ് ഒരു കാറിനേക്കാളും ഒരു BMW-നേക്കാളും നല്ലത്. കാരണം അയാളുടെ ശരീരം ഇങ്ങനെ മടങ്ങാനും ഒന്നും പാടില്ല. സാധാരണഗതിയിൽ ഈ കുട്ടികളൊക്കെ കാലും കൈയൊക്കെ ആയിട്ട് കേടുന്നു നെക്കി നോക്കും. നെക്കി നോക്കാൻ പാടില്ല. കാരണം നെക്കലായ എല്ലിനെ വീണ്ടും പൊട്ടിക്കായിരിക്കും ചെയ്യുക. ഞാനൊക്കെ ഡോക്ടർ താജുദ്ദീൻ ABCD ആണ് സ്കൂളിൽ. മനസ്സിലായില്ലേ? അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്?

0: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുക. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
1: പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ, ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഏതാനും ഭാഗങ്ങൾ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു. നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സുലാഹി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബാബു സിദ്ഖിലുള്ള രണ്ടാമത്തെ ഹദീസാണ്. ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക. ദഅ മാ യരീബുക, നിനക്ക് സംശയമുള്ളതിനെ ഒഴിവാക്കുക. ഇലാ മാ ലാ യരീബുക്, നിനക്ക് സംശയമില്ലാത്തതിലേക്ക്. സംശയമുള്ളതിനെ ഒഴിവാക്കി ഉറപ്പുള്ളതിനെ സ്വീകരിക്കുക എന്നാശി. ഫഇന്ന സിദ്ഖാ തുമഇനീനതുൻ, തീർച്ചയായും സത്യം പറയുക, സത്യസന്ധത പുലർത്തുക എന്നത് തുമഇനീനതുൻ, അത് മനസ്സിന് ശാന്തി പകരുന്നതാണ്, സമാധാനം പകരുന്നതാണ്. വൽ കദിബ, കളവ്, അത് രീബത്തുൻ, അത് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്, ഒരു ശാന്തത ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പൊ ഈ ഹദീസ് ഇതിനെ സംബന്ധിച്ച് ഹസൻ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് ഹഫിൽതു എന്നാണല്ലോ. ഹഫിൽതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ ഹൃദസ്ഥമാക്കി പഠിച്ചു എന്ന്. അപ്പം അങ്ങനെ പഠിക്കാനുള്ള പ്രേരണ പലതാണ്. അതിൽ ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഹദീസുകൾ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉദാഹരണം, ഇമാം തിർമിദി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നല്ലറല്ലാഹു റഅൻ സമിഅ മിന്നി ഹദീസൻ ഫഹഫിളഹു ഹത്ത യുബല്ലിഗഹു ഗൈറഹു എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് ശോഭ നൽകട്ടെ, അയാൾ എന്നിൽ എന്ന ഒരു ഹദീസ് കേൾക്കുകയും അത് ഹിഫ്ളാക്കുകയും അത് സംരക്ഷിക്കുക, എഴുതി വച്ചോ മനഃപ്പാടമാക്കിയോ ഒക്കെ അതിനെ സംരക്ഷിക്കുകയും എന്നിട്ട് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് അല്ലാഹു തആല ശോഭ നൽകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത്തരം പ്രാർത്ഥനയൊക്കെയാണ് ഈ ഹദീദ് മനഃപ്പാഠമാക്കാനും അത് എത്തിച്ചു കൊടുക്കുവാനും സ്വഹാബികൾക്ക് പ്രേരണ നൽകുന്നത് എന്നർത്ഥം. അതുപോലെ മറ്റുള്ള അവർക്ക് ശേഷം വന്ന താബിഈങ്ങൾക്കുമെല്ലാം. ഈ ഹദീദിനെ സംബന്ധിച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, ജീവിതത്തിൽ വറാൾ സ്വീകരിക്കണം, സൂക്ഷ്മത സ്വീകരിക്കണം എന്ന്. സുറുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കത് കാണാം. ഉദാഹരണമായി ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നീ ലഅൻഖലിബു ഇലാ അഹ്ലി ഫജിദു തംറത സാഖിതതന അലാ ഫിറാശി ഫർഫഉഹ ലിആകുലഹ ثم اخشى ان تكون صدقه فالقيها فالقيها ഞാൻ കുടുംബത്തിലേക്ക് മടങ്ങി ചെല്ലു, അപ്പോ എൻ്റെ ഫിറാഷിൻ്റെ അടുക്കൽ ഈത്തപ്പഴം കാരക്ക അത് വീണു കിടക്കുന്നതായി കാണും. അതെടുത്ത് ഞാൻ എന്നെ തിന്നുവാൻ വേണ്ടി അതെടുത്ത് ഞാൻ എൻ്റെ വായിലേക്ക് ഉയർത്തും, പക്ഷെ എനിക്ക് പേടി ഇത് സക്കാത്തിൻ്റെ മുതലാകുമോ എന്ന പേടി കാരണം ഞാനത് ഒഴിവാക്കുകയും ചെയ്യും എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുള്ള ആ വറാൾ, ആ ഒരു സൂക്ഷ്മത, അത് ജീവിതത്തിലുണ്ടാകണം എന്ന് ഈ ഹദീസിൻ്റെ ഒരു പ്രധാന പാഠമാണ് എന്നാണ്. രണ്ടാമത്തേത്, ഇമാം ബഖവി റഹിമഹുള്ള പറഞ്ഞു, സംശയകരമായാൽ ഒരു വിഷയത്തിൻ്റെ വിധി എന്താണ് എന്ന് നമുക്കറിയില്ല, അങ്ങനെ സംഭവിച്ചാൽ അവന് ആലിമാണെങ്കിൽ ഇജ്തിഹാദൊക്കെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മർത്തബയിൽ പദവിയിലൊക്കെ എത്തിയ ആളുകളാണെങ്കിൽ അവർ ഗവേഷണം ചെയ്യണം, ഗവേഷണം ചെയ്ത വിഷയം കണ്ടെത്തണം.

ഉറപ്പായ ഒരു കാര്യം, അത് സംശയം കൊണ്ട് നീങ്ങിപ്പോകില്ല. ഒരു കാര്യം ഉറപ്പാണ് നമുക്ക്, ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ആ കാര്യം സംശയത്തിൻ്റെ പേരിൽ അത് നീങ്ങിപ്പോകില്ല. ഇപ്പോൾ ഉദാഹരണം, ഒരാൾ ദീർഘകാലം അപ്രത്യക്ഷനായി, ഒരാൾ നാട് വിട്ടു, കുറേ കാലമായിട്ട് അയാൾക്ക് നാടുമായി ഒരു ബന്ധവുമില്ല, അങ്ങനെയുള്ള ഒരാളുടെ സ്വത്ത് ഓഹരി വെക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ്. കാരണം അയാൾ ജീവിച്ചിരുന്നു എന്ന കാര്യം ഉറപ്പുള്ള കാര്യമാണ്, മരിച്ചോ ഇല്ലേ എന്നുള്ളതോ അത് ഷെക്കാണ്. അപ്പം ആ ഷെക്കിനടിസ്ഥാനപ്പെടുത്തി അയാളുടെ സ്വത്ത് ഓഹരി വെക്കാൻ പറ്റില്ല, അയാൾ മരണപ്പെട്ടു എന്ന് ഉറപ്പാവണം. അതെങ്ങനെ? ഒന്നുകിൽ സ്വഹീയായ ശരിയായ വാർത്ത, വിവരം, തെളിവ് കിട്ടുക, അല്ലെങ്കിൽ ഇത്രയും കാലമൊന്നും ഒരാൾ ജീവിക്കില്ല. അയാളിപ്പോൾ പോയിട്ട് 100 കൊല്ലമായി എന്ന് വിചാരിച്ചോളൂ, 100 കൊല്ലം എന്നിപ്പോൾ, അല്ലെങ്കിൽ ഒരു 150 കൊല്ലമായി. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉദാഹരണമാണ്, അത്രയൊന്നും ഇപ്പോൾ ഒരാൾ ജീവിക്കില്ല എന്ന് ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ അക്രാൻ സമകാലികരൊക്കെ ഇനി ആരും ഇക്കാലത്ത് ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്ന് മനസ്സിലാക്കാവുന്ന അവസ്ഥയിലെത്തണം എന്നർത്ഥം. അല്ലാതെ കേവലം ഷെക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റില്ല. അതുപോലെ വസ്ത്രത്തിൽ നജസ്സായി, വസ്ത്രത്തിൽ നജസ്സായി എവിടെയാണെന്നറിയില്ല. ശരീരത്തിൽ വസ്ത്രത്തിൻ്റെ ഏത് ഭാഗത്താണ് നജസ്സായത് എന്നൊക്കെ ഒരു ഉറപ്പില്ല. പക്ഷെ നജസ്സായെന്ന് ഉറപ്പാണ്, ഏത് ഭാഗത്താണെന്ന് ഉറപ്പില്ലാത്തത്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അയാൾ വസ്ത്രം കഴുകി വൃത്തിയാക്കണം. അത് നജസ്സായിട്ടുണ്ടെന്ന് ഉറപ്പാണല്ലോ, അതുകൊണ്ട് അയാൾ ആ വസ്ത്രം മൊത്തം കഴുകണം. നമസ്കാരം 3ആണോ 2ആണോന്ന് ഒരാൾക്ക് സംശയം. ഒരാൾ ദുഹുറു നമസ്കരിക്കുകയാണ്, അയാൾക്കിപ്പോൾ ഒരു 2ആമത്തെ റക്അത്താണോ 3ആമത്തെ റക്അത്താണോ എന്ന് സംശയം വന്നാൽ അയാളവിടെ ഉറപ്പിൽ പിടിക്കണം. ഉറപ്പേതാ? 3ആണോ 2ആണോ 3ആണോ സംശയം വരുമ്പോൾ 2ൽ പിടിക്കണം, 2ആണെന്ന് ഉറപ്പിക്കണം. അതുപോലെ ഒരാൾ തവാഫ് ചെയ്യാണ്, തവാഫ് ചെയ്യുമ്പോൾ അയാൾക്ക് സംശയം, ഇതിപ്പോൾ 4ആമത്തെ ഷൗത്താണോ അതോ 3ആമത്തെ ഷൗത്താണോ എന്ന് സംശയം വന്നാൽ അയാളവിടെ 3ൽ ഉറപ്പിക്കണം. ഈ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനം, ഈ പറഞ്ഞ മസ്അലകളുടെയൊക്കെ അടിസ്ഥാനം ഈ ഹദീസാണ്. അതല്ലാതെ ഈ ഉസൂലുൽ ഫിഖ്, കർമ്മശാസ്ത്രം, അതിൻ്റെ നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഉസൂലുൽ ഹദീസ്, അതുപോലെ കർമ്മശാസ്ത്ര സംബന്ധമായ ചില കായിദകൾ, നിയമങ്ങൾ, അതൊക്കെ പണ്ഡിതന്മാർ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉണ്ടാക്കിയതാണ് എന്നല്ല, അതിനൊക്കെ അടിസ്ഥാനമുണ്ട്. ഇതുപോലെയുള്ള ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ കായിദ പറയുന്നത്, അതുപോലെ നിദാന ശാസ്ത്രം രൂപീകരിക്കുന്നത്, അതേപോലെ നമസ്കാരത്തിൻ്റെ ഷർത്ത്, അതുപോലെ അതിൻ്റെ മറ്റു നിയമങ്ങൾ, ഇതെല്ലാം അവർ ഇസ്തിംബാത്ത് ചെയ്യുന്നത് ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നുമാണ്. അല്ലാതെ അവർ സ്വന്തമായി ഉണ്ടാക്കിയതല്ല എന്നർത്ഥം. അതുകൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ അറിയുക. എന്നാൽ ഒരാൾക്ക് സംശയമുണ്ടായി, ആ സംശയം ഉണ്ടാകുമ്പോഴാ എല്ലാ ഇബാദത്തും കഴിഞ്ഞ ശേഷമാണെങ്കിൽ ആ സംശയം പരിഗണിക്കുകയുമില്ല. ഉദാഹരണമായി നമസ്കാരം കഴിഞ്ഞു, നമസ്കാരമൊക്കെ പൂർണ്ണമായി നിർവഹിച്ച് സലാനൊക്കെ വീട്ടി കഴിഞ്ഞ ശേഷം അയാൾക്ക് പിന്നെ സംശയം വരികയാണ്, എൻ്റെ നമസ്കാരത്തിൽ 4 റക്അത്തിന് ആയിട്ടുണ്ടോ 3ആണോ എന്നിങ്ങനെ നമസ്കാരം മുഴുവനായും നിർവഹിച്ച് കഴിഞ്ഞ ശേഷമാണ് അയാൾക്ക് വരുന്നതെങ്കിൽ, 3ആണോ 4ആണോ സംശയം വരുന്നതെങ്കിൽ, അത്തരം സംശയങ്ങളെ പരിഗണിക്കപ്പെടുന്നതല്ല. നമസ്കാരത്തിൻ്റെ ഉള്ളിലാണെങ്കിലാണ് അത് പരിഹരിക്കുന്നത്. നമസ്കാരമൊക്കെ കഴിഞ്ഞ് സലാം കിട്ടി പോയതിന് ശേഷമാണ് അയാൾക്ക് ഇങ്ങനെ സംശയം വരുന്നതെങ്കിൽ ആ സംശയം എന്തല്ല, പരിഗണനീയമല്ല. ഉദോക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം, ഉദോക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊക്കെ കഴിഞ്ഞ ശേഷം മുഖം കഴുകിയോ ഇല്ലേ എന്ന സംശയം, ആ സംശയം പരിഗണിക്കപ്പെടില്ല. നേരെ മറിച്ച് ഉദോ ഉണ്ടാക്കുന്നതിനിടയിലാണ് ആ സംശയം വരുന്നതെങ്കിൽ

0: തന്നെ അത് പരിഗണനീയമാണ് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് മസ്അലകൾ പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുണ്ട്. ദീനിയായ അഹ്കാമുകളുടെ വിഷയത്തിലെ അതിൻ്റെ ഒരു മദാർ, അതിൻ്റെ ഒരു അത് കറങ്ങുന്നത്, അതിൻ്റെ ഒരു അച്ചുതണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങളിൽ ഈ ഹദീസ് വരുന്നുണ്ട്. ഇങ്ങനെ സംശയകരമായ കാര്യങ്ങൾ, അഖീദയായ കർമ്മശാസ്ത്ര സംബന്ധമായ കാര്യങ്ങൾ ഇതെല്ലാം പരിഗണിച്ചിട്ടുണ്ട്. എന്നിട്ട് റസൂൽ അവസാനം പറഞ്ഞു, എന്താണ് ഇതിൻ്റെ കാരണം? ഉറപ്പുള്ളതെടുക്കണം, സംശയമുള്ളത് ഒഴിവാക്കണം എന്ന് പറയാനുള്ള കാരണവും റസൂൽ പറഞ്ഞു. ഫയിന്ന സിദ്ഖ തുമഇനീനതുൻ, സത്യസന്ധത അത് മനസ്സിന് ശാന്തത നൽകുന്നതും അതിൻ്റെ വിപരീതമാകുന്ന കദിബ് അത് രീബത്തുൻ, അസ്വസ്ഥതയുണ്ടാക്കുന്നതുമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തു. അതാണ് അതിൻ്റെ കാരണമായി പറയുന്നത്. ഇവിടെ കൗലുഗു എരീബുക്ക്, എരീബുക്ക് എന്നുള്ളതിൻ്റെ വായന പറയാൻ, അതിൻ്റെ ലബുത്ത് പറയാൻ നമ്മുടെ റിയാദു സ്വാലിഹീൻ്റെ മുഖവരയിൽ പറഞ്ഞിട്ടുണ്ട്. പദങ്ങളുടെ ചില പദങ്ങളുടെയൊക്കെ ലബുത്ത് പറയും, എങ്ങനെയാണ് വായിക്കാന്ന് പറയുന്നത്. ഇവിടെ എരീബുക്ക ഉബി ഫതഹിൽ യാ ഇ, അതുപോലെ യുരീബുക്ക എന്നുമുണ്ട്. അതിനർത്ഥം എന്നാൽ എരീബു എന്നുള്ള ഫതഹ് ചെയ്തുകൊണ്ടുള്ള വായനയാണ് പ്രസിദ്ധമായത്. അതിനർത്ഥം ഉത്രുഖ് മാ തശുക്കു ഫീഹില്ലിഹി വഅദിൽ ഇലാ മാ ലാ തശുക്കു ഫീഹി എന്നാണ്. ഹലാലാണോ എന്ന് നിനക്ക് സംശയമുള്ള വിഷയം നീ ഒഴിവാക്കുകയും ഒരു സംശയമില്ലാത്ത വിഷയം നീ അതിലേക്ക് നീങ്ങുകയും വേണം, അത് സ്വീകരിക്കുകയും വേണം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുള്ള തന്നെയാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാമിതം പഠിച്ചുൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരല്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠനരംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
2: പേസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ, സൂറത്ത് യൂനുസിലെ 96 മുതൽ 109 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ശ്രവിക്കുന്നത്. പാരായണം അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ആരോഗ്യചിന്തകൾ. മലബന്ധം, ഇവ ശ്രദ്ധിക്കാം. ആരോഗ്യചിന്തകളിൽ ഡോക്ടർ സ്വാദിഖ് തിരൂർ സംബന്ധിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് പ്രായഭേദമന്യേ പലരും അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ, വയറ്റിന്ന് ശരിക്ക് പോകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. പലപ്പോഴും നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ഭക്ഷണ രീതികൾ തന്നെയാണ് അതിനൊരു പ്രധാന വില്ലനായിക്കൊണ്ട് ഒരു കാരണമായിക്കൊണ്ട് പറയാൻ സാധിക്കുക. അമിതമായ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും ഒക്കെ കഴിക്കും, എന്നാൽ ആവശ്യത്തിന് വൈറ്റമിൻസോ മിനറൽസോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക, നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഈയൊരവസ്ഥയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ നമ്മുടെ ഈ മലബന്ധ അവസ്ഥ നമുക്ക് മാറ്റാൻ സാധിക്കും. കൃത്യമായി കൊണ്ട് വെള്ളം കുടിക്കുക, നാരുകളടങ്ങിയ ഭക്ഷണം ധാരാളം ഉൾപ്പെടുത്തുക, പഴങ്ങളായിക്കൊണ്ടും പച്ചക്കറികളായിക്കൊണ്ടൊക്കെ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ഇതോടൊപ്പം നാരുകളടങ്ങിയ പച്ചക്കറികളും പഴങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് നോൺ വെജുകൾ, നമ്മൾ ആടും അല്ലെങ്കിൽ ഇറച്ചി, മീൻ, ചിക്കൻ ഇതൊക്കെ കഴിക്കുമ്പോൾ, ചിക്കനും മീനൊക്കെ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മീൻ അത്ര പ്രശ്നമല്ല, പക്ഷേ ഇറച്ചിയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മാംസാഹാരങ്ങൾ കഴിക്കുമ്പോൾ അതോടൊപ്പം പച്ചക്കറികളും കൂടെ സാലഡ്സാക്കി കഴിക്കാൻ കൂടി ഓരോരുത്തരും ശ്രദ്ധിക്കുക. അത് മലബന്ധം തടയാൻ വേണ്ടി സഹായിക്കും. ഇനി സ്ഥിരമായി ഇത്തരത്തിലുള്ള ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടും നമുക്ക് മലബന്ധമുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി കൊണ്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ അത് പല അസുഖങ്ങളുടെയും ഒരു കാരണമായി മാറാം, അതിൻ്റെ ഒരു ലക്ഷണമായിക്കൊണ്ടായിരിക്കാം ഈ ഒരു മലബന്ധം കാണിക്കുന്നത്. അത് അതോടൊപ്പം വേറെ എന്തെങ്കിലും മലബന്ധത്തോടൊപ്പം ബ്ലീഡിംഗ് ഉണ്ടോ, ഇനി അതല്ല മലദ്വാരത്തിൻ്റെ ഭാഗത്ത് തടിപ്പുണ്ടോ, മറ്റു കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ, ആ തടിപ്പും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഹെമറോയിഡ്സ് മൂലക്കുരുവിൻ്റെ പ്രശ്നമാവാം, അതെല്ലാം ബ്ലീഡിങ് പോകുന്ന ശക്തമായ വേദന, നല്ല തടിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അത് ഫിഷറാവാം. അതുകൊണ്ടൊക്കെ ഈ മലബന്ധം കൊണ്ട് ഇത്തരത്തിൽ ഫിഷർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ചില രക്തത്തിലോ നമ്മുടെ കുടലുകളുടെ അഥവാ വൻകുടലിൻ്റെ അവസാന ഭാഗത്ത് കോളോൺ എന്ന് പറയും, അല്ലെ റെക്റ്റം, അവിടെയൊക്കെ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിലും, ട്യൂമർ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്ന ഒരു അസുഖമുള്ള ആളുകളിലും ചിലപ്പോൾ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. പ്രമേഹ രോഗികളിലും ഇതേപോലെ കാലങ്ങളായിക്കൊണ്ടൊരു മലബന്ധം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ചിലപ്പോൾ പല അസുഖങ്ങളും ഇതിന് ഒരു കാരണമായി മാറാറുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു, ധാരാളം പച്ചക്കറികൾ കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഫൈബറായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളം കഴിക്കുന്നുണ്ട്, എന്നിട്ടും വയറ്റിന്ന് ശരിക്ക് പോകുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ മടിച്ചു നിൽക്കാതെ അതൊരു ഡോക്ടറുടെ അടുത്ത് പോയി വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ടെസ്റ്റുകൾ നടത്തി കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയുമാണ് വേണ്ടത്.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ആരോഗ്യചിന്തകൾ, മലബന്ധം ഇവ ശ്രദ്ധിക്കാം എന്ന വിഷയത്തിൽ ആരോഗ്യചിന്തകളിൽ സംസാരിച്ചത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: നിലവിലെ നമ്മൾ ഈ ഒരു സമയത്ത് പീസ് ടൈമും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ. ഇന്നത്തെ പീസ് ടൈമിൽ എഴുതിയിട്ടുള്ള ആളുടെ പേര് ഇവിടെ കാണുന്നില്ല. പീസ് റേഡിയോ കേൾക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ജീവിതത്തിലെ പ്രയാസങ്ങൾക്കിടയിലും പ്രതീക്ഷ കൈവിടരുതെന്ന് ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാണ് പലപ്പോഴും കേൾക്കാൻ കഴിയുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരേ ഒരു റേഡിയോ പീസ് റേഡിയോയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന പരിപാടികൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പിന്നെ ഫീഡ്ബാക്കിൽ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഇതാണ്. പക്ഷെ ആരാണെന്നുള്ള പേര് ഇവിടെ കാണുന്നില്ല.
3: പക്ഷേ പേര് കൊടുക്കാത്തത് ഇത് ഇതന്നെ പലർക്കും അനുഭവത്തിലുള്ളത് കൊണ്ടോ അതെന്നറിയില്ല. ഏതായിരുന്നാലും പേര് കൊടുക്കുന്നത് നല്ല കാര്യമാണെന്നുള്ളത് പലപ്പോഴും പറയാറുണ്ട്. ചില സമയത്ത് പേര് വരാറുമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ആശയങ്ങളുള്ള മെസ്സേജുകൾ അയക്കാറുണ്ട്. അതന്നെ നമുക്ക് പലർക്കും അങ്ങനെ തന്നെ അനുഭവങ്ങൾ ഉണ്ടാവും. നമുക്കിത് നിലനിർത്തി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
2: ആമീൻ.
4: വളരെ രസകരമായ ഒരു വാർത്തയിലേക്ക്, രസകരം എന്നതിനപ്പുറം ഒരു നല്ല വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം ഐഫോണിനൊക്കെ എത്രയാണ് വില എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് വാങ്ങാനുള്ള ക്യൂ ചെറുതല്ല. നമ്മളിപ്പം ഐഫോൺ 16 ഇറങ്ങിയപ്പോൾ രാജ്യത്ത് എന്തൊരു തിരക്കാണ് ഇത് വാങ്ങാൻ. രാജ്യത്ത് മാത്രമല്ല, ലോകത്തുടനീളം വലിയ ജനപ്രീതി നേടിക്കൊണ്ട് അതിന്റെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഐഫോണൊക്കെ നമുക്ക് കളഞ്ഞു കിട്ടിയാൽ അത് തിരിച്ചു കൊടുക്കുന്നത് ഭൂരിഭാഗം ആളുകളും ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ പുഴയിൽ നിന്നും കളഞ്ഞു കിട്ടിയ ഐഫോൺ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. തിരുവമ്പാടി സ്വദേശി ആകാശിന്റെ നഷ്ടപ്പെട്ട ഫോണാണ് മുക്കം സ്വദേശികളായ ഫൈസലും സുഹൃത്തുക്കളും തിരിച്ചു നൽകി മാതൃകയായത്.
5: ഇടക്കിടക്ക് വരാറുള്ള വാർത്തയാണ്. പക്ഷെ അതൊരു പിന്നെ ആ പോയിന്റിൽ ആളുകൾക്ക് തോന്നണമെങ്കിൽ അതൊരു ഒരു വിൽ പവർ തന്നെയാണ്. ഇപ്പൊ ആരും അറിയാതെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അങ്ങനെ കിട്ടിയ ഒരു സംഗതി ഇനി പിന്നെ അന്വേഷിച്ച് വരാനൊന്നും സാധ്യത ഉണ്ടാവില്ല. ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാം.
6: അങ്ങനത്തെ സംഗതിയാണ്. പുഴയിലൊക്കെ നഷ്ടപ്പെട്ടു പറഞ്ഞാൽ പിന്നെ എവിടുന്ന് കിട്ടാനാണ്.
5: അതെ, മനസ്സിലെ ആളുകൾ ഒഴിവാക്കേണ്ടതാണ്. പൊതുവെ നമുക്കത് വേണമെങ്കിൽ വളരെ ചുളിവിൽ എടുക്കാം. പക്ഷെ അതൊരു ആ ഒരു മാനസികാവസ്ഥ ഞാനിങ്ങനെ ഈ സംഭവം കേട്ടപ്പോൾ ആലോചിച്ചു. ആ സുഹൃത്ത് ഒരു 100 തവണ ചിന്തിച്ചിട്ടുണ്ടാകും എന്താകണം, കൊടുക്കണോ വേണ്ട. അവസാനം കൊടുക്കണമെന്ന് തീരുമാനിച്ച ആ പോയിന്റിൽ അദ്ദേഹം വിശ്വാസി കൂടെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും വലിയൊരു പ്രതിഫലം അദ്ദേഹത്തിന് രേഖപ്പെടുത്തപ്പെടുമെന്നതിൽ തർക്കമില്ല. ഞാൻ ഈ അടുത്ത് പിന്നെ വായിച്ച ഒരു ഒരു ഒരു കമന്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഐഫോൺ 16 പ്രോ പ്ലസ് ഒക്കെ ഇറങ്ങിയല്ലോ. അപ്പൊ ആ സമയത്ത് പിന്നെ 4 മണി മുതൽ 6 മണി വരെ വരി നിന്നു, എന്നിട്ടും കിട്ടിയില്ല. അതെ, ഒന്നും കിട്ടിയില്ല. അപ്പൊ ഒരാൾ അടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ഇതെന്താ റേഷൻ കിടി പിടിന്നാണ് കൊടുക്കുന്നത്, ഇങ്ങനെ എത്ര നേരം വരി നിന്നിട്ടും. ഇത് ഇത്ര വാല്യൂ ഉള്ള ഒരു സംഗതിയാണ് സത്യത്തിൽ.
6: വില കൊടുക്കുന്നു.
5: അതെ, ഇടയ്ക്ക് നമ്മൾ കാണാറുണ്ട് സ്വർണവും ഒക്കെ ഇതുപോലെ നഷ്ടപ്പെട്ട് കിട്ടി അതിന്റെ എഫേർട്ട് എടുത്ത് അതിന്റെ ഉടമസ്ഥരെ കണ്ടുപിടിച്ചൊക്കെ തിരിച്ച്
6: ചില ഓട്ടോ ഡ്രൈവർമാരും അതേപോലെ വാർത്തകളിൽ നമുക്ക് കാണാറുണ്ട്. അത് വളരെ ഇത്ര മൂല്യമേറിയൊരു സംഗതി കയ്യിൽ കിട്ടുമ്പോൾ അത് തൻ്റേതല്ല എന്ന് മനസ്സിലാകുമ്പോൾ, അല്ലെങ്കിൽ അത് വേറെ ആളുടേതാകും എന്ന് വളരെ മാതൃകാപരമാണ്. ശരിക്കും അഡ്രസ്സൊക്കെ അന്വേഷിച്ച് തിരിച്ചു കൊണ്ടു കൊടുക്കുന്നത്. ഇപ്പം അടുത്തൊരു ഇതേപോലെ തന്നെ ഒരു ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കടം വിട്ടാനുള്ള സംഗതി ഒരു വാർത്ത കൊടുത്താണ് എൻ്റെ ഉപ്പ.
5: പ്രവാസ ജോലി
6: കുറെ വർഷങ്ങൾക്ക്
5: ഇന്ന വ്യക്തിക്ക് എൻ്റെ ഉപ്പ കടം കൊടുക്കാൻ.
6: അതൊക്കെ ശരിക്കും അത്രയും ശുദ്ധ മനസ്സിൻ്റെ ഉടമകളിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികളാണ്. ഇതേപോലെ തിരിച്ചു കൊടുക്കാൻ നല്ല നീയത്തുള്ള ആളുകൾക്ക് വിശ്വാസി കൂടിയായതുകൊണ്ട് തന്നെ പ്രതിഫലാർഹമായൊരു സംഗതിയാണ്. ഒരുപാട് പ്രതിഫലം, അത്രയും മൂല്യമുള്ള സംഗതിയാണ്.
5: എനിക്ക് തോന്നുന്നു മൂല്യം എന്നത് അല്ല അവിടെ നമ്മൾ പരിഗണിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഒരു പേഴ്സ് അല്ലെങ്കിൽ ഒരു ഒരു ബാഗ് ഒക്കെ നമുക്ക് വീണ് കിട്ടുന്നു, നമുക്ക് അതിലിപ്പോൾ മൂല്യം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ അതിനുള്ളിലുള്ള സാധനങ്ങൾ അത് വളരെ മൂല്യം,
6: ചിലപ്പോൾ
5: നമുക്കത് നോക്കിയാൽ എന്താണെന്ന് പോലും മനസ്സിലാകാത്ത ചിലപ്പോൾ പേപ്പർ ഉണ്ടാകാം. ഒരു പക്ഷെ ഈ വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന, അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് ചിലപ്പോൾ മാറ്റാവുന്ന ഒരു രേഖയൊക്കെ ആകാം അത്. അതുകൊണ്ട് മൂല്യം എന്നത് നിർണയിക്കുക, ഇപ്പൊ ഇത്തരം വസ്തുക്കളാകുമ്പോൾ നമുക്ക് മൂല്യം നിർണയിക്കാൻ കുറെ കൂടെ എളുപ്പമാണ്. ഏതായാലും കളഞ്ഞു കിട്ടിയ ഒരു സംഗതി നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ അത് അതിൻ്റെ ഉടമസ്ഥരുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കാൻ തന്നെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പ്രത്യേകിച്ചും ഇത്തരം സംഗതികൾ കൂടെ ആകുമ്പോൾ അത് നമ്മൾ അനുഭവിക്കുന്നതിന് തീർച്ചയായും പിന്നെ അന്യായമാണ്, ഭക്ഷിക്കുന്നത് ഹറാമാണ് എന്നതിലൊരു തർക്കമില്ല. ലാലത്തുകൾ അങ്ങനെ വീണിട്ടുന്ന സംഗതികൾ അത് ഇസ്ലാമിക പിന്നെ കാഴ്ചപ്പാടിൽ തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള മൂല്യ വസ്തുക്കളാണെങ്കിൽ നിർബന്ധമായും അത് തിരിച്ചേൽപ്പിക്കണം എന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. അല്ലെങ്കിൽ കഴിക്കുന്നത് ഹറാമാണ് എന്നതിൽ സംശയമല്ല.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി എന്നിവർ.
8: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ഒരു ചൈനീസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവിടെ ചൈനീസ് ന്യൂഇയർ പ്രമാണിച്ച് എല്ലാ സ്റ്റാഫിനും ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായി നൽകി, എനിക്കും തന്നു. അത് ഉപയോഗിക്കാമോ, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും അത് കൊടുക്കാമോ എന്നൊക്കെയാണ്. ഇതേ വിഷയത്തിൽ മറ്റൊരു ശ്രോതാവ് ചോദിച്ച ചോദ്യം കൂടി പറയാം. അതിപ്രകാരമാണ്. ആഘോഷവേളകളിൽ കമ്പനികൾ ജീവനക്കാർക്ക് ഗിഫ്റ്റുകൾ നൽകുന്നത് പോലെ ഒരു ജീവനക്കാരൻ്റെ ബർത്ത്ഡേക്ക് കമ്പനി സമ്മാനം നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കാമോ എന്നാണ്.
9: ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സർക്കാരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനികളുമൊക്കെ ഓരോ ആഘോഷ പരിപാടികളും വരുന്ന സമയത്ത് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക്, കമ്പനിയുടെ ജോലിക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ നൽകുകയോ ചില ആനുകൂല്യങ്ങളൊക്കെ നൽകുകയുമൊക്കെ ചെയ്യാറുണ്ട്. ലീവായിട്ടും അതേപോലെ തന്നെ അധിക ബോണസുകളായിട്ടും അതേപോലെ തന്നെ പ്രത്യേകമായ ചില പാരിതോഷികങ്ങളായിട്ടുമൊക്കെ നൽകാറുണ്ട്. ഇത് സ്വീകരിക്കൽ അനുവദനീയമാണ്. കാരണം പൊതുവേ ഇസ്ലാമിൻ്റെ ഒരു നിയമമെന്ന് പറയുന്നത് ഗിഫ്റ്റുകൾ ആര് നൽകിയിട്ടുണ്ട് എങ്കിലും അത് സ്വീകരിക്കാം എന്നത് തന്നെയാണ്. അപ്പോൾ കമ്പനികൾ നൽകുന്നതാണെങ്കിലും സർക്കാർ നൽകുന്നതാണെങ്കിലും എല്ലാം അത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് എങ്കിലും ആ ഗിഫ്റ്റുകൾ സ്വീകരിക്കാൻ പറ്റും എന്ന് തന്നെയാണ്. എന്നാൽ ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമായി അവരുടെ ഒരു കാര്യത്തിന് മാത്രമായിട്ട് നൽകുന്ന വസ്തുക്കൾ, അത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ചോദ്യത്തിൽ ചോദിച്ചതുപോലെ എൻ്റെ ബർത്ത്ഡേ, ആ ബർത്ത്ഡേക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എനിക്ക് ഗിഫ്റ്റ് നൽകുമ്പോൾ അതൊരിക്കലും സ്വീകരിക്കേണ്ടതില്ല, സ്വീകരിക്കാൻ പാടുമില്ല. കാരണം ആ കാര്യം അംഗീകരിക്കുകയാണ്, എൻ്റെ വ്യക്തിപരമായ കാര്യത്തിനാണ് അവിടെ ഗിഫ്റ്റ്, മറ്റുള്ളത് അങ്ങനെയല്ല. അത് ഒന്നുകിൽ നാട്ടിൽ നടക്കുന്ന ഒരു ആഘോഷത്തിൻ്റെ സന്ദർഭം ആ കമ്പനിയിലുള്ള ജോലിക്കാർക്കും അതേപോലെ തന്നെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ ആനുകൂല്യം നൽകാനുള്ള ഒരു സന്ദർഭമായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ആഘോഷം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായോ നൽകുന്നതാണെങ്കിലും അത് സ്വീകരിക്കാവുന്നതാണ്. ആ ആഘോഷം ഇസ്ലാമികമായുള്ള ആഘോഷമാകണമെന്നില്ല. അത് കമ്പനി നൽകിയാലും വ്യക്തികൾ നൽകിയാലും എല്ലാം സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ഇത് നമ്മുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് നൽകുന്നത്. ആ ആഘോഷം നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നതാണ് പ്രധാനം. നമ്മളത് സ്വീകരിക്കുന്നതോടുകൂടി നമ്മൾ അത് ആഘോഷിക്കുന്നവനും അതിൻ്റെ ഭാഗവാക്കുമായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരവരുടെ ബർത്ത്ഡേക്കും അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും നൽകുന്നത് സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആഘോഷം, ആ ആഘോഷത്തിൻ്റെ ഭാഗമായി നൽകുന്ന, അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ശരി, അതൊരു സന്ദർഭമായി ആനുകൂല്യം നൽകാനുള്ള സന്ദർഭമായി എടുത്തതാണെങ്കിലും അല്ലെങ്കിലും ശരി, അത് നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു അലം.
8: ഖുർആനിലെ ചില സൂറത്തുകൾ, ആയത്തുകൾ എന്നിവ സ്ഥിരമായി ചില എണ്ണം വെച്ച് ഓതി വന്നാൽ കടങ്ങൾ തീരും, സമ്പത്ത് കൂടും, രോഗം മാറും എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്നാണ്.
10: വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമായതുകൊണ്ട് തന്നെ ഖുർആന്റെ ഓരോ സൂറത്തിനും പ്രത്യേകതയുണ്ട് എന്നതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ആയത്തുകൾക്കും പ്രത്യേകതയുണ്ട്. അവയിൽ ഓരോ അക്ഷരത്തിന്റെയും പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാ, വിശുദ്ധ ഖുർആൻ ഒരക്ഷരം ഒരാൾ പാരായണം ചെയ്താൽ അതിന് ഒരു ഹസനത്തും ഒരു നന്മ എന്ന് പറയുമ്പോൾ അൽ ഹസനത്ത് ബിആശരി അംസാരിയ 10 ഇരട്ടിയുമാണ് അതിന്റെ പ്രതിഫലമായി നൽകപ്പെടുക, ലഭിക്കുക. അതുകൊണ്ട് ഖുർആൻ പരിപൂർണമായും മുഅ്ജിസത്താണ്, പ്രാധാന്യമുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ്. അവയിൽ ചില സൂറത്തുകളുടെയും ചില ആയത്തുകളുടെയും പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. സൂറത്ത് അൽ ബഖറ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പൈശാചികത ആ വീട്ടിൽ ഉണ്ടാകുകയില്ല എന്നും, സൂറത്ത് അൽ ബഖറയിലുള്ള ആയത്തിൽ കുറിച്ച് ഒരാൾ ഓതിക്കൊണ്ട് രാത്രി കിടന്നുറങ്ങിയാൽ മരണം സംഭവിച്ചാൽ അവന്റെയും ആ പാരായണത്തിനെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ല എന്നും, സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ തടസ്സമില്ല എന്നും, സൂറത്ത് ഇഖ്ലാസ് അത് സുലുസുൽ ഖുർആൻ, ഖുർആന്റെ മൂന്നിലാണ് എന്നും, ഇങ്ങനെ പല സൂറത്തുകളുടെയും പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നാൽ മറ്റു ചില സൂറത്തുകൾക്ക് പ്രത്യേകത ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ശ്രേഷ്ഠതയുണ്ട്, ഇന്ന ഇന്ന ശ്രേഷ്ഠതകൾ ഉണ്ട് എന്ന് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി വരുന്ന ഹദീസുകൾ പലതും ദുർബലമാണ്. അതിൽപ്പെട്ടതാണ് സൂറത്ത് യാസീൻ, അത് ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയമാണ് എന്നും, സൂറത്ത് റഹ്മാൻ ഖുർആന്റെ മണവാട്ടിയാണ് എന്നുമൊക്കെ അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു എന്ന് പറയുന്ന ഹദീസുകൾ അത് ദുർബലമായ ഹദീസുകളാണ്. അതേപോലെ തന്നെ ഒരു സൂറത്ത് തബാറക്ക, സുബറത്ത് തബാറക്കയെക്കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അഥവാ സൂറത്ത് മുൽക്കിനെക്കുറിച്ച് ദുർബലമായി വന്ന ചില കാര്യങ്ങളുമുണ്ട്, സഹിയായി വന്നതുമുണ്ട്. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ ഒരു സൂറത്തിൻ്റെ 30 ആയത്തുകളാണ്, അത് അതിൻ്റെ ആളുകൾക്ക് വേണ്ടി ഷഫാഅത്ത് പറയും എന്നൊരു സൂറത്ത് മുൽക്കാണ് എന്ന് പറഞ്ഞത് സഹിയായി വന്നതാണ്. എന്നാൽ ഒരിക്കലൊരു സഹാബി ഒരു സ്ഥലത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്തപ്പോൾ അവിടെ ഒരു ഖബറുണ്ടായിരുന്നുവെന്നും, ഖബറിൽ നിന്നും ഇങ്ങനെ സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യുന്ന അതായത് അദ്ദേഹം കേട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അത് രക്ഷപ്പെടുന്ന സൂറത്താണ് എന്നുമൊക്കെ സൂറത്ത് മുൽക്കിനെക്കുറിച്ച് വന്ന ആ പരാമർശം ദുർബലമാണ്. അതേപോലെ തന്നെ ഇമാം ബൈഹഖിയും ഇമാം അബൂയാലയും ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തിൽ, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ ഫീകുല്ലി ലൈല, ഓരോ രാത്രിയിലും ആരെങ്കിലും സൂറത്ത് അൽ വാഖിഅ പാരായണം ചെയ്താൽ, ലം തുസിബു ഫാഖ, അവന് ദാരിദ്ര്യം ബാധിക്കുകയില്ല. ഇത് ദുർബലമായ സംഭവമാണ്, ദുർബലമായ ഹദീസാണ്. മാത്രമല്ല അങ്ങനെ ഒരു സൗഭാഗ്യമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് ഒന്നാമതായി പ്രാവർത്തികമാക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. പ്രവാചകൻ ആണ് സൂറത്ത്, പ്രവാചകനിലേക്കാണ് സൂറത്ത് വാക്കി ഇറക്കപ്പെട്ടത്. ആ പ്രവാചകന് തന്നെയും എല്ലാ റമദാനിലും ഖുർആൻ ജീവിതീയമായി ഒത്തുനോക്കാറുണ്ടായിരുന്നു. ഖുർആൻ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാവിൻ തുമ്പത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രവാചകന് കടുത്ത ദാരിദ്ര്യമുള്ള ദിവസങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അവിടുത്തെ കുടുംബജീവിതം നന്നായി അറിയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദുർബലമായ സംഭവം, ഈ പരമ്പരയിൽ ദുർബലമായ വ്യക്തികളുണ്ട്. ഇതൊക്കെയാണ് പ്രസ്തുത ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിയിക്കുവാനുള്ളത്.
8: ചോദ്യം ഇപ്രകാരമാണ്, ഞാനൊരു പ്രവാസിയാണ്. എൻ്റെ കമ്പനിയിൽ മലയാളികളുടെ ബന്ധുക്കൾ ആരെങ്കിലും നാട്ടിൽ മരണപ്പെട്ടാൽ ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കും. ഇത് പതിവാണ്. ഇതിന് ഇസ്ലാമിൽ തെളിവുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജാവ് മരണപ്പെട്ട സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്തു എന്നാണ് പലരും പറയുന്നത് എന്നാണ്.
10: ബിദ്അത്തുകളോട് കടുത്ത വിരോധവും രോഷവും ഒരു മുഅ്മിൻ ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് മഹ്ശറയിലുള്ള രംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹൗദുൽ കൗസറിലേക്ക് ഒരു വിഭാഗം ആളുകൾ വരും, അവര് ഉദു ചെയ്ത അടയാളത്താൽ വിശ്വാസികളാണെന്ന് എനിക്കറിയും, പക്ഷെ അവർക്ക് ഹൗദുൽ കൗസറിനെ സമീപിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഒരറിയിപ്പുണ്ടാകുന്നു, ഇന്നക്കലാത്തതിരി താങ്കൾക്ക് ശേഷം എന്തെല്ലാമോ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയ ആളുകളാണ് അവർ. ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി പറയും സുഹക്കൻ സുഹക്ക, ദൂരെ പോവുക, മാറിപ്പോവുക എന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് ഇതാണ്. മതമാണെന്ന് വിചാരിച്ച് അതിലൂടെ റബ്ബിലേക്ക് അടുക്കാം എന്ന് വിചാരിച്ചു, എന്നാൽ ഇസ്ലാം കാണിച്ചു തരാത്ത ഒരു പ്രവർത്തനം, ഒരു ആശയം, അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. മരണാനന്തരം യാസീൻ ഓതുകയും അത് മരിച്ച ആളിന് വേണ്ടി പാർസൽ ചെയ്യുകയും കൂട്ടമായി ഇരുന്ന് ദുആ നടത്തുകയും അതിനുശേഷം ഭക്ഷണം വിളമ്പി വിതരണം ചെയ്യുകയും ചെയ്യുക എന്നത് എവിടെയാണ് ഉള്ളത്? ആരാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? മാത്രമല്ല, ഒരു സ്ഥലത്ത് ഇസ്ലാമികമായി മയ്യത്ത് സംസ്കരണ മുറ നടന്നിട്ടുണ്ട് എങ്കിൽ കഫൻ ചെയ്യലും കുളിപ്പിക്കലും മയ്യത്ത് നമസ്കാരവും മറമാടലും ഒക്കെ നടന്നിട്ടുണ്ട് എങ്കിൽ പിന്നീട് മറ്റ് ഏതെങ്കിലും ഭാഗത്തുള്ള ആളുകൾ വീണ്ടും നമസ്കരിക്കേണ്ടതില്ല എന്ന ആശയമാണ് ശരി. നാട്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വിദേശത്തുള്ള ആളുകൾ റൂമിലോ മറ്റോ ഒരുമിച്ചുകൂടി ഇങ്ങനെ കൂട്ടമായി മയ്യത്ത് നമസ്കരിക്കാറുണ്ട്. ഒരു പക്ഷേ ഒരാഴ്ചയിൽ നാലും അഞ്ചും മയ്യത്തിന്റെ പേര് പറഞ്ഞ് മയ്യത്ത് നമസ്കരിക്കാറുണ്ട്. ആ വ്യക്തികൾ ആരാണ് എന്നോ അവരുടെ ഇസ്ലാമികമായ ജീവിതങ്ങൾ എങ്ങനെയാണ് എന്നോ ഒന്നും അറിയാത്ത ആളുകളായിരിക്കും പലപ്പോഴും നമസ്കരിക്കുക. ഒരു സ്ഥലത്ത് മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഗായിബായ രൂപത്തിൽ, മുമ്പിലില്ലാത്ത രൂപത്തിൽ മയ്യത്തുകൾക്ക് നമസ്കരിക്കേണ്ടതില്ല. മയ്യത്ത് നമസ്കാരവും അന്നദാനവുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഇതൊക്കെ ദീനിന്റെ പേര് പറഞ്ഞ് കാശുണ്ടാക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ ഉള്ള ചില ഏർപ്പാടുകൾ മാത്രമായി മനസ്സിലാക്കി അതിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുകയാണ് വേണ്ടത്.
8: ഭർത്താവിന്റെ മാതാപിതാക്കളെ നോക്കുന്നതിൽ മരുമകൾക്കുള്ള കടമ എന്താണ്? അവളെ അതിന് നിർബന്ധിക്കാമോ എന്നാണ്.
10: ഒരു ദാമ്പത്യ ജീവിതം സന്തോഷകരമാകുന്നത് ഭാര്യയും ഭർത്താവും ഇരുവരുടെയും കുടുംബങ്ങളും നല്ല രൂപത്തിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ്. ഈ ചക്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കറങ്ങാതിരുന്നാൽ സ്വാഭാവികമായും വാഹനത്തിന് പ്രയാസങ്ങളുണ്ടാകും. ഈ ചക്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് അമിതഭാരം നൽകിയാൽ അതും അപ്രകാരം തന്നെയാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പരസ്പരം കണ്ടറിഞ്ഞ് സഹകരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുടുംബജീവിതം വളരെ പ്രയാസങ്ങൾ നിറഞ്ഞതായിരിക്കും. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ സേവിക്കുക, അദ്ദേഹത്തിൻ്റെ കീഴിൽ ജീവിക്കുക, അദ്ദേഹം പറയുന്നത് അനുസരിക്കുക, മക്കളെ നല്ല രൂപത്തിൽ വളർത്തുക, സ്നേഹം നൽകുക എന്നൊക്കെയാണ്. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് നൽകേണ്ടത് തൻ്റെ ഇണയെ ഇണയായി അംഗീകരിച്ച്, അവളൊരു വേലക്കാരിയല്ല, അവളൊരു വെപ്പാട്ടിയല്ല, അവളൊരു അടിമസ്ത്രീയല്ല, മറിച്ച് തൻ്റെയും തൻ്റെ കുടുംബങ്ങൾ തൻ്റെ കുട്ടികളുടെയും ആശ്രയമാണ്, തൻ്റെ ഇണയും തുണയുമാണ് എന്ന് മനസ്സിലാക്കി അവൾക്ക് സഹായം ചെയ്തു കൊടുക്കുക, അവൾക്ക് ആവശ്യമായ ചിലവിന് നൽകുക, ചികിത്സ നൽകുക, അന്നം നൽകുക, സ്നേഹം നൽകുക, സ്നേഹം പ്രകടിപ്പിക്കുക എന്നൊക്കെയാണ്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റം, ഒരു സമ്പ്രദായം, പെൺകുട്ടി വിവാഹം കഴിച്ച് കൊണ്ടുവരപ്പെടുന്നത് ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ്. ആ ഭർത്താവിൻ്റെ വീട്ടിൽ അയാളുടെ സഹോദരങ്ങളും സഹോദരിമാരും വാപ്പയും ഉമ്മയും ഒക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ഭർത്താവ് മനസ്സിലാക്കേണ്ടത് ഇവരുടെയെല്ലാം വസ്ത്രങ്ങൾ കഴുകുന്ന ഒരു അടിമ പെണ്ണല്ല അവൾ, വീട്ടിലുള്ള മറ്റുള്ള ആളുകളൊക്കെ ജോലിയില്ലാതിരിക്കുകയും അവൾ മാത്രം നേരം വെളുത്ത് വൈകുന്നേരം വരെ ഒരു ജോലി കഴിഞ്ഞാൽ മറ്റൊരു ജോലിയിലേക്ക് ഒന്ന് വിശ്രമിക്കുവാൻ സമയമില്ലാതെ, ഒന്ന് ശ്വാസം വിടുവാൻ സമയമില്ലാതെ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരപ്പെട്ട ഒരു വേലക്കാരിയല്ല തൻ്റെ ഭാര്യ എന്ന് ഭർത്താവ് മനസ്സിലാക്കണം, ഭർത്താവിൻ്റെ വീട്ടുകാർ മനസ്സിലാക്കണം. ഇസ്ലാമിൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിനെ അനുസരിക്കുക, ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്നല്ലാതെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് എല്ല് മുറിയുന്നത് വരെ ഖിദ്മത്ത് എടുക്കുക എന്നത് ഇസ്ലാം നിശ്ചയിച്ച കൽപ്പിച്ചൊരു കാര്യമല്ല. അത് ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബങ്ങളും മനസ്സിലാക്കണം. അതോടൊപ്പം ഭാര്യ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ സമ്പ്രദായപ്രകാരം കൂട്ടുകുടുംബമായി ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ മാത്രം, ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ മാത്രമേ ഇടപെടുകയുള്ളൂ, രോഗിയായ അയാളുടെ ഉമ്മയും വാപ്പയും അവരെയൊന്നും ഞാൻ ശ്രദ്ധിക്കുകയില്ല എന്ന് പറയുന്നത് ഒരു മഅറൂഫല്ല, നന്മയല്ല. ഭർത്താവിൻ്റെ ഇഷ്ടവും സ്നേഹവും സമ്പാദിക്കണം. സ്വാഭാവികമായും തന്നാൽ കഴിയുന്ന രൂപത്തിൽ നാട്ടിലെ സാഹചര്യവും സമ്പ്രദായവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ മാതാവിനെയും പിതാവിനെയും ശുശ്രൂഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ, സ്നേഹിക്കുവാൻ, അവർ തൻ്റെ മാതാപിതാക്കളെപ്പോലെയാണ് എന്ന് മനസ്സിലാക്കുവാൻ ഭാര്യ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലാണ് ഭർത്താവിന് സ്നേഹമുണ്ടാകുക. അത് തൻ്റെ നിർബന്ധ ബാധ്യത ഇല്ലെങ്കിൽ കൂടിയും അവൾ ആ രൂപത്തിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്നേഹത്തോടുകൂടി പെരുമാറാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഭർത്താവ് ശ്രദ്ധിക്കേണ്ടത് ഭാര്യയുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ അവളുടെ മാതാപിതാക്കളാണ്, അത് തൻ്റെയും മാതാപിതാക്കൾ പോലെയാണ്. അതുകൊണ്ട് അവർക്ക് വല്ല രോഗവും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഭാര്യ അവരുടെ അടുക്കൽ അല്പ ദിവസം പോയി നിൽക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും അനുവാദം ചോദിക്കുമ്പോൾ ഒരു കിരാതനായി, ഒരു കാട്ടാളനായി പെരുമാറുവാൻ പാടില്ല. തൻ്റെ ഭാര്യയുടെ ദുഃഖം തൻ്റെയും ദുഃഖമായി കണക്കാക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. വത്തഖുല്ലാഹ ഫിന്നിസ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. അള്ളാഹുവിനുള്ള കരാറും ആ കരാറോടുകൂടിയാണ് നിങ്ങൾ അവരെ ഭാര്യയായി സ്വീകരിച്ചത്, അവരുടെ ലൈംഗികാവയവം നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചു തന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുന്നുണ്ട്. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ നിങ്ങൾ ഭാര്യമാരോട്, കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ്, ഞാൻ അപ്രകാരമാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ പറയുന്നുണ്ട്. ഭർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കുക തൻ്റെ മാതാപിതാക്കളോട്. ഒരുപക്ഷെ പ്രായത്തിൻ്റെ ആധിക്യത്താലും മറ്റും ഭാര്യ എന്തു ചെയ്താലും അതിനൊക്കെ കുറവുകളും ന്യൂനതകളും മാത്രം കാണുന്നുവെങ്കിൽ നല്ല രൂപത്തിൽ അവരെ ആ ചിന്തയിൽ നിന്ന് മാറ്റുവാൻ ഭർത്താവ് ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞു മനസ്സിലാക്കിക്കൊടുത്ത് അവളെക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു, അവളൊക്കെ അതൊക്കെ അവൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് എന്നത് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇതൊരു മസിൽ പിടുത്തമില്ലാതെ, ഒരു വാശിയില്ലാതെ പരസ്പരം സഹകരിച്ചുകൊണ്ട്, പരസ്പരം പറഞ്ഞു തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഒരു കുടുംബജീവിതം സന്തോഷപ്രദമാകുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
8: ചോദ്യം ഇതാണ്, മൂക്ക് കുത്തുന്നതിൻ്റെ വിധി എന്താണ്?
10: പ്രസ്തുത വിഷയവുമായി പണ്ഡിതന്മാർ നൽകിയ മതവിധി, ഒരു നാട്ടിൽ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഒരു നാട്ടിൽ മൂക്ക് കുത്തി ആഭരണം ധരിക്കൽ അതൊരു ഭംഗിയായി കാണുന്നുവെങ്കിൽ, അത് ആ നാട്ടിലുള്ള സമ്പ്രദായവും ഉറഫും അങ്ങനെയാണ് എങ്കിൽ അത്ര ആ നാട്ടിലുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നാൽ മറ്റൊരു നാട്ടിൽ അവിടെ അതൊരു സമ്പ്രദായമല്ല, ആ നാട്ടിലുള്ള ആളുകൾക്ക് അത് പരിചയവുമില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യവും അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇപ്പോൾ നിലവിലുള്ള ഉത്തരേന്ത്യയിലൊക്കെ പൊതുവെ ആളുകൾ ആഭരണം ധരിക്കാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് അനുവദനീയമാണ് എന്ന് പറയാവുന്നതാണ്. എന്നാൽ ഒരു നിഷിദ്ധം ഒരു ഹറാം എന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനി ഒരു സമ്പ്രദായം ഒരു മോഡലായി കടന്നു വരികയും ആളുകളൊക്കെ അങ്ങനെ മൂക്കുകുത്തുന്ന സ്ത്രീകൾ മൂക്കുകുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഹറാമാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ.
8: ഒരുപാട് നിസ്കാരങ്ങൾ കലാവുണ്ട്, അത് എങ്ങനെയാണ് നമ്മൾ ചെയ്തു തീർക്കേണ്ടത് എന്നാണ്.
10: നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ അത് രണ്ട് രൂപത്തിലായിരിക്കും നഷ്ടപ്പെടുക. ഒന്ന്, ഉറക്കം, മറവി എന്ന കാരണത്താൽ ഒരാൾക്ക് നമസ്കാരം നഷ്ടപ്പെടുക. അത്തരം വേളകളിൽ എപ്പോഴാണ് അവൻ ഓർമ്മ വരുന്നത്, എപ്പോഴാണ് ഉറക്കിൽ എഴുന്നേൽക്കുന്നത്, ആ സമയത്ത് തന്നെ അവൻ നിർവഹിക്കുകയാണ് വേണ്ടത്. അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഖളാ അല്ല, മറിച്ച് അദാ തന്നെയാണ്, കൃത്യസമയം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നാമ അൻ സ്വലാത്തിൻ ഔ നസിയഹ ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ ലാ കഫാറത ലഹ ഇല്ലാ ദാലിക്. നമസ്കാരത്തെ തൊട്ട് ഒരാൾ ഉറങ്ങിപ്പോവുകയോ വിസ്മരിച്ച് മറന്നു പോവുകയോ ചെയ്താൽ എപ്പോഴാണ് അവന് ഓർമ്മ വന്നത് ആ സമയത്ത് അവൻ അത് നമസ്കരിക്കട്ടെ. അതിന് പ്രത്യേകമായ കള ഒന്നുമില്ല, പ്രത്യേകമായ ഒരു പ്രായശ്ചിത്തം ഒന്നും ഇല്ല. രണ്ടാമത്, മനഃപൂർവം നമസ്കാരം ഒഴിവാക്കുക. പിന്നീട് അല്പകാലം കഴിഞ്ഞ് അതിൽ ഖേദമുണ്ടാകുകയും ഇനി അത് മടക്കി നിർവഹിക്കണോ വേണ്ടയോ എന്ന് ചിന്തയുണ്ടാകുകയും ചെയ്യാം. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായക്കാരാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ, ഭൂരിപക്ഷ പണ്ഡിതന്മാർ മടക്കി നിർവഹിക്കണം എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം വളരെ ശക്തമായ ഒരു അഭിപ്രായം, സമയബന്ധിതമായ ആരാധനകൾ പിന്നീട് ആ സമയത്തിന് ശേഷം നിർവഹിച്ചാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന അഭിപ്രായമാണുള്ളത്. ഉദാഹരണമായി, ദുൽഹജ്ജ് 9 ഹാജിമാർ അറഫയിൽ നിൽക്കേണ്ടത്. പ്രസ്തുത സമയത്ത് നിർവഹിക്കേണ്ട ഒരു കർമ്മമാകുന്ന അറഫയിൽ നിൽക്കൽ, ആ ഇബാദത്ത്, അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം അറഫയിൽ നിന്നതുകൊണ്ട് അത് ഹജ്ജായി പരിഗണിക്കപ്പെടുകയില്ല. മാത്രമല്ല, നോമ്പിനെ നമസ്കാരത്തെക്കുറിച്ച് പ്രത്യേകമായി പറഞ്ഞു അംറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നവർ പറയുന്നു, അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി, റസൂലുള്ളാഹിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ആർത്തവകാരികൾ അവർ നോമ്പ് കലാ വീട്ടണം, എന്നാൽ നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ കലാ വീട്ടേണ്ടതില്ല എന്നാണ്. കലാ വീട്ടേണ്ടതില്ല, മനഃപൂർവ്വം ഒഴിവാക്കിയ നമസ്കാരം കലാ വീട്ടേണ്ടതില്ല എന്നതിന് പണ്ഡിതന്മാരുടെ മറ്റൊരു തൗജീഹ്, അവരുടെ നിർദ്ദേശം, ഒരാൾ നമസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കിക്കഴിഞ്ഞാൽ അവൻ കാഫിറാണ് അവൻ്റെ വിധി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, അല്ലാഹദു അല്ലദീ ബൈനനാ വബൈനഹും സ്വലാ, നമ്മുടെയും അവരുടെയും ഇടയിലുള്ള കരാറ് അഥവാ മുസ്ലിം അമുസ്ലിമിൻ്റെ വേർതിരിവ് നമസ്കാരമാണ്. ഫമൻ തറക്കഹ ഫഖദ് കഫർ, ആര് അത് ഒഴിവാക്കിയോ അവൻ കാഫിറായിപ്പോയിരിക്കുന്നു. ഒരാൾ സത്യനിഷേധിയായിരുന്ന കാഫിറായിരുന്ന ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ മുമ്പ് കഴിഞ്ഞു പോയ ജീവിതത്തിലെ അയാൾ, ഒരു സത്യനിഷേധിയായിരുന്ന ആൾ മുമ്പ് ഇന്ന ഇന്ന ഇബാദത്തുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അയാളെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൽ ചെയ്യാതിരുന്ന പ്രവർത്തനങ്ങൾ മടക്കി നിർവഹിക്കേണ്ടതില്ല. കാരണം വിശ്വാസിയാകുന്നതോടുകൂടി അയാൾ പൊതുജീവിതത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമസ്കാരം ഒഴിവാക്കിയ ഒരു വ്യക്തി, അയാൾ അത് കലാ വീട്ടേണ്ടതില്ല എന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം കാണുന്നത്. അല്ലാഹു തആല ആലം. അതോടൊപ്പം മനസ്സിലാക്കണം, നമസ്കാരം ഒഴിവാക്കുക അത് വൻ പാപമാണ്. അതേപോലെ തന്നെ അവൻ ചെയ്യേണ്ടത്, ചെയ്തു പോയ ഈ തെറ്റിനെക്കുറിച്ച് ഖേദമുണ്ടാകുകയും തൗബ ചെയ്യുകയും അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയുമാണ് വേണ്ടത്.
8: പുരുഷന്മാർക്ക് വെള്ളി മോതിരം ഉപയോഗിക്കാൻ പറ്റുമോ? ഇക്കാര്യത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ് എന്നാണ്.
9: ഇവിടെ മനസ്സിലാക്കേണ്ടത്, ധരിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും ധരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും രണ്ടും രണ്ടാണ്. ധരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതം അത് വിരോധിച്ചിട്ടില്ല എങ്കിൽ ധരിക്കൽ അനുവദനീയമാണ്. അനുവദനീയമായ കാര്യം ഒരാൾ ചെയ്താൽ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുകയോ അതിൻ്റെ പേരിൽ കുറ്റം ഉണ്ടാവുകയോ ചെയ്യില്ല. എന്നാൽ ധരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ പലരും ഈ വിഷയത്തിൽ ഫത്വ നൽകിയിട്ടുള്ളത്. ഒരു അത്യാഡംബരമായ പ്രവർത്തനങ്ങൾ ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകരുത് എന്നാണ്. വെള്ളിമോതിരം ധരിക്കൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, അനുവദിച്ചതാണ്, വേണമെങ്കിൽ അത് സുന്നത്താണ് എന്നും നമുക്ക് പറയാം. എന്നാൽ ആ വെള്ളിമോതിരത്തിൽ കല്ലുകൾ വെക്കുന്നത് അനുവദനീയമാണ്. ഈ കല്ല് ഏറ്റവും വിലപിടിപ്പുള്ള കല്ലുകളൊക്കെ ഈ പറഞ്ഞ പോലെ ഡയമണ്ട് പോലുള്ള സാധനങ്ങളൊക്കെയാണ് എങ്കിൽ അതൊരു ആഡംബരം എന്നതിന് അപ്പുറത്തേക്ക് കടക്കുന്നു. ഒരു അത്യാഡംബരത്തിൻ്റെ അവസ്ഥ അതൊരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചേർന്നതല്ല എന്നാണ് പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി കൊടുത്ത അതേ മറുപടിയാണ് ഞാൻ പറയുന്നത്, അനുവദനീയമാണ്, പക്ഷേ അത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, നമുക്ക് ചേർന്നതല്ല എന്ന് നാം മനസ്സിലാക്കണം. വല്ലാഹു അഅലം.
7: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
11: പീസ് റേഡിയോ സ്വരം അഷ്റഫുൽ അംബിയ എന്ന വരികൾ ആലപിക്കുന്നത് ലൈബ മഞ്ചേരി.

0: മാഷാല്ലാ, പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അഷ്റഫുൽ അംബിയ എന്ന വരികൾ തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ലൈബ മഞ്ചേരി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 1/2 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ട ബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇൻഷാല്ലാ ശ്രോതാക്കളുടെ ശ്രദ്ധ നമ്മൾ ക്ഷണിക്കുന്നത്. പീസ് റേഡിയോ വ്യത്യസ്ത സമയങ്ങളിലായി വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് കുട്ടികളുടെ പ്രോഗ്രാമുകൾ ക്ഷണിച്ച് ഒരുപാട് സ്റ്റാർ ക്വസ്റ്റുകൾ നടത്തിയതായി നമ്മൾ കേട്ടുകഴിഞ്ഞു. വിവിധ പ്രോഗ്രാമുകളിലൂടെ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഇത്തരം സ്റ്റാർ ക്വസ്റ്റുകളിലേക്ക് ഒരുപാട് എൻട്രീസ് വന്നുകൊണ്ടിരിക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു. എല്ലാ കുട്ടികൾക്കും വളരെ നല്ല നിലയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. പീസ് റേഡിയോയുടെ ഇത്തരം പ്രോഗ്രാമുകളിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് അവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഗുരുനാഥന്മാർക്കുമൊക്കെ പ്രത്യേകിച്ചും നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മൾ കേൾക്കുന്നത് എന്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിലാണ്. ഇൻഷാല്ലാ ഇവിടെ ഒരു പുതിയ സ്റ്റാർ ക്വസ്റ്റിന്റെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഞാൻ

0: വെച്ച് അറിയിച്ചിട്ടുണ്ട്.
1: ഓക്കെ,
0: കൂടുതൽ നല്ല ഒരു ശബ്ദത്തോടു കൂടി അത് അയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ.
1: തീർച്ചയായും അപ്പോഴാണ് നമുക്ക് അത് റേഡിയോ പ്രക്ഷേപണ യോഗ്യമാക്കി.
0: അതെ അതെ അതെ, കാരണം നമ്മൾ ആദ്യം അറിയിച്ചിട്ടുണ്ട്. ഈ പിന്നെ ഫീഡ്ബാക്ക് വഴി അയക്കുമ്പോഴും അതുപോലെ തന്നെ വാട്സാപ്പ് വഴി അയക്കുമ്പോഴുമൊക്കെ ശബ്ദം പതരാതെ, അതിൻ്റെ ഒരു പുറത്തു നിന്നുള്ള ശബ്ദങ്ങളൊന്നും തന്നെ ഇതിലേക്ക് ഉൾക്കൊള്ളാതെ നല്ല രൂപത്തിൽ അത് റെക്കോർഡ് ചെയ്യണം എന്ന് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ആളുകൾ അത്
1: ചെയ്തിട്ടുള്ളത്.
0: എന്തായാലും ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് ആളെ ക്ഷണിക്കാം. ആരാണ് അമീർ സാർ ഇന്ന് ഒന്നാമതായി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്?
1: ഒന്നാമതായി മറിയം ബിൻതി യാസിർ.
0: മാഷാല്ലാ, മറിയം ബിൻതി യാസിർ നമ്മുടെ റേഡിയോ പ്രോഗ്രാമിൽ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിയം ബിൻതി യാസിർ ചുങ്കത്തറ, മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ നിവാസിയാണ്. എന്തായാലും മറിയം ബിൻതി യാസിറിന്റെ ഒരു പ്രസംഗമാണ് ഇൻഷാല്ലാ നമ്മൾ
1: കാതോർക്കുന്നത്.
0: ഓക്കെ ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്ത്. എന്റെ പേര് മറിയം ബിൻതി യാസിർ. നിലമ്പൂർ ചുങ്കത്തറ MPM HSS സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്ക് അറിവും വിദ്യയും പകർന്നു തരുന്ന നമ്മുടെ ഗുരുനാഥർ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാ. തുടക്കം തന്നെ നമ്മുടെ അന്ത്യപ്രവാചകനെക്കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. വേറൊന്നുമല്ല, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ അറേബ്യയുടെ ചിത്രം വളരെ ഇരുണ്ടതായിരുന്നു. ഉയർന്ന നിലയ്ക്കുള്ള യാതൊരു നാഗരീകതയും ഇല്ലാതിരുന്ന അവിടെ പാഠശാലകളോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഗ്രന്ഥശാലകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അറേബ്യയെ വെളിച്ചത്തിലേക്ക് നയിച്ച മഹാനായ നബി ഒരു മനുഷ്യന്റെ ജീവിതത്തിലുടനീളം ഉണ്ടാവേണ്ട, അതായത് മരണം വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും നിത്യജീവിത ശൈലികൾ എങ്ങനെ ചുറ്റപ്പെടുത്തണം എന്നും വരെ പഠിപ്പിച്ച നിരക്ഷരനായ ഒരു അധ്യാപകനാണ് ഗുരുനാഥനാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും തന്നെ തുടങ്ങണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇതുപോലൊരു അധ്യാപകനും അധ്യാപക ശൈലിയും മറ്റെങ്ങും കാണാനാവില്ല. ഇനി കുറച്ച് സാഹിത്യമായി പറഞ്ഞാലോ, എന്നിലെ അക്ഷരങ്ങളുടെ വാക്കുകൾ പാകമായി വന്നതും അതിൽ ഇലകളും ഇടതൂർന്ന ശാഖകളും പിന്നെ വർണ്ണ ശബളമായ പൂക്കളും പാകപ്പെട്ട കായ് കനികളും സർവവും അറിവിൻ്റെ മണ്ണിൽ ഗുരുനാഥന്മാർ പകർന്നു തന്ന വിജ്ഞാനത്തിൻ്റെ ചിന്തകളിൽ നിന്നുമായിരുന്നു. അതെ, എന്നെ അക്ഷര ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ എൻ്റെ ഗുരുനാഥന്മാർ അധ്യാപകർ. ഞാനടക്കം എന്നെ പോലുള്ള എൻ്റെ കൂട്ടുകാർ ഇത്തരം പ്രോഗ്രാമിൽ പങ്കെടുക്കണമെങ്കിൽ അതിന് പ്രചോദനവും കാരണവും അതിനുള്ള അറിവ് തന്നതും നമ്മുടെ അധ്യാപകരാണ്. എൻ്റെ സ്കൂളിൽ എന്നെ ഏറെ സ്വാധീനിച്ചത് എൻ്റെ ഗുരുക്കന്മാരാണ്. കാരണം ഞാൻ ആ അധ്യാപക ശൈലിയെ നല്ലവണ്ണം നിരീക്ഷിച്ചു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഒരു നല്ല ഗുരുനാഥൻ മെഴുകുതിരയെ പോലെയാണ്. അന്യർക്ക് വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ട് ചുറ്റിലും ഉള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. വളരുന്ന തലമുറയ്ക്ക് വിദ്യ അഭ്യസിപ്പിച്ചും ശ്രേഷ്ഠമായ ഒരു വിദ്യാർത്ഥി സമൂഹം കെട്ടിപ്പടക്കുന്ന നമ്മുടെ ഗുരുനാഥന്മാർ അധ്യാപകർ പ്രധാന പങ്ക് വഹിക്കുന്നു. പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാനും അവ തൻ്റെ കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ എത്തിക്കാനും നമ്മുടെ ഗുരുനാഥന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗുരുനാഥന്മാർക്കും നമ്മുടെ അധ്യാപകർക്കും ഹൃദയത്തിൽ നിന്നുള്ള കൃതജ്ഞത ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹൃദ അമാനാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മറിയം ബിൻതി യാസിർ മോള് നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ സാർ? നല്ല
1: അവതരണമായിരുന്നു,
0: നല്ല അവതരണം, നല്ല ശബ്ദം, അതോടൊപ്പം തന്നെ വിഷയത്തിൽ തന്നെ
1: ഊന്നി നിന്നുകൊണ്ടുള്ള
0: ഒരു പ്രസംഗമായിരുന്നു. ഇൻഷാ

0: ആ പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് തുടരുമ്പോൾ രണ്ടാമത്തെ പാർട്ടിസിപ്പൻ്റ് നമ്മളിലേക്ക് എത്തുകയാണ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് മദ്രസത്വന്മിയ ഇസ്ലാമിയ ആറാം തരം വിദ്യാർത്ഥിനിയാണ്
1: സയ്യിദ മിന്ന.
0: അതെ അതെ, സയ്യിദ മിന്ന ഒരു കവിതയാണ് എന്ന് തോന്നുന്നു അല്ലേ മാഷേ?
1: അതെ അതെ.
0: മദ്രസത്വന്മിയ ഇസ്ലാമിയ ആറാം തരം വിദ്യാർത്ഥിനി സയ്യിദ മിന്നയുടെ കവിതയാണ് നമ്മൾ കേൾക്കുന്നത്.
2: ിൽ തെളിഞ്ഞിടും ഒത്തിരി പേരെന്റെ ഗുരുനാഥന്മാർ, ഒന്നെന്ന് ചൊല്ലി പഠിപ്പിച്ചിടം തൊട്ട് അറിവിന്റെ വാതിൽ തുറന്നിട്ടവർ. ഓർമ്മതൻ പുസ്തകത്താളിൽ തെളിഞ്ഞിടും ഒത്തിരി പേരെന്റെ ഗുരുനാഥന്മാർ, ഒന്നെന്ന് ചൊല്ലി പഠിപ്പിച്ചിടം തൊട്ട് അറിവിന്റെ വാതിൽ തുറന്നിട്ടവർ. പൊതിയിട്ട

0: കഥകളാൽ കാര്യം പഠിപ്പിച്ചവർ. കുസൃതികൾ കാട്ടുമ്പോൾ കൈവെള്ളയിൽ ചിത്രം വരഞ്ഞു തന്നു. ഓർമ്മ തൻ പുസ്തകത്താളിൽ തെളിഞ്ഞിടും ഒത്തിരി പേരെന്റെ ഗുരുനാഥന്മാർ. ഒന്നെന്നു ചൊല്ലി പഠിപ്പിച്ചിടം തൊട്ട് അറിവിന്റെ വാതിൽ തുറന്നിട്ട.
1: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ള. അമീർ മാഷെ, നല്ല നന്നായിട്ടുണ്ടല്ലേ കഥ.
2: അതെ, വിഷയത്തിൽ ഊന്നി നിന്നിട്ടുള്ള വരികളൊക്കെ നമ്മുടെ എൻ്റെ ഗുരുനാഥൻ എന്നുള്ള ആ ഒരു വിഷയത്തിനോട് നീതി പുലർത്തുന്ന വരികളാണ്.
1: ഓക്കെ ഓക്കെ. എന്തായാലും സയ്ദ മിന്ന നല്ല ഒരു കവിതയിൽ അത്യാവശ്യം അത് ചെല്ലാനുള്ള അത്യാവശ്യം നല്ലൊരു കഴിവും കാര്യമൊക്കെ ഉണ്ട്. വീണ്ടും
2: ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു.
1: ഇൻഷാല്ലാഹ്
2: തൗഫീക് നൽകട്ടെ.
1: ഇൻഷാല്ലാഹ്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിലെ ഈ പ്രോഗ്രാമിൽ അടുത്ത ഒരു വിദ്യാർത്ഥിനിയെ നമുക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. അടുത്തതായി വരുന്നത് ഇഷ നിഷാദ്.
2: അതെ, അരീക്കോട് സുല്ലമുസലാം സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
1: സുല്ലമുസലാം പബ്ലിക് സ്കൂൾ അരീക്കോടിലെ ഒന്നാം തരം വിദ്യാർത്ഥിനി ഇഷ നിഷാദ് അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് ഇൻഷാല്ലാ അടുത്തതായി നമ്മൾ കേൾക്കുന്നത്.
2: നമുക്കതിന് കാതോർക്കാം.
0: കരതലം നുകരും കരളിനെ തഴുകും കരുണാദ്രരാകുമെൻ ഗുരുഭൂതർ. കരതലം നുകരും കരളിനെ തഴുകും കരുണാദ്രരാകുമെൻ ഗുരുഭൂതർ.

0: അനുഗ്രഹിക്കും, എന്നിൽ വനമുത്ര ചാർത്തി അനുഗ്രഹിക്കും, കരതലം നുകരും കരളിനെ തഴുകും, കരുണാദ്രരാകുമെൻ ഗുരുഭൂത, കരതലം നുകരും കരളിനെ തഴുകും, കരുണാദ്രരാകുമെൻ ഗുരുഭൂത.
1: മാഷാല്ലാ ഇശാൻ ഇശാദ്, അമീർ മാഷെ നല്ല ഒന്നാം ക്ലാസ്സിൽ നോക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചു അതൊരു അത്രത്തോളം ഒരു വ്യക്തതയൊന്നും ഉണ്ടാവില്ല.
2: ഓരോ അക്ഷരങ്ങൾ വളരെ നന്നായിട്ട് തന്നെ
1: നന്നായിട്ട് അവതരിപ്പിച്ചു ഇശാൻ ഇശാദ്. തീർച്ചയായിട്ടും ഇതിലൊക്കെ രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ ഗുരുനാഥന്മാരുടെ ഒക്കെ പങ്കുണ്ടാവും. എന്തായാലും അവരെ നമ്മൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. എന്തായാലും മോളു അത്യാവശ്യം നല്ല ഉഷാറായിട്ടുണ്ട്. ഇനിയും ഇത്തരം പ്രോഗ്രാമുകൾ
2: നമ്മളെ പീസ് റേഡിയോയിലേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
1: ഓക്കെ, ഇഷ നിഷാദിന്റെ ഈ ഒരു കവിതക്ക് ശേഷം ഇൻഷാല്ലാ നമ്മൾ ഈ എപ്പിസോഡിൽ അടുത്തതായി കേൾക്കുന്നത് ആരാണ് മാഷെ? അടുത്തതായിട്ട് നമുക്ക് വരാനുള്ളത് ആ കുട്ടിയെ നമുക്ക് ക്ഷണിക്കാം.
2: ഐഷ എം ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
1: ഇൻഷാല്ലാ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഐഷ എം അവതരിപ്പിക്കുന്ന ഒരു ഗാനം നമുക്ക് ഇൻഷാല്ലാ കേൾക്കാം.
0: ഒന്നെന്ന് ചെല്ലുമ്പോ ലാഴ്മ വേണം.

0: ഇറക്കം വന്ന്.
1: മാഷാല്ലാ, വളരെ നല്ല രൂപത്തിൽ ആയിഷ പാടിയിട്ടുണ്ട്. ആ ഒരു പ്രായത്തിനനുസരിച്ചു കൊണ്ട് വരികളൊക്കെ കൃത്യമായി കൊണ്ട് തെറ്റാതെ തന്നെ പാടിയിട്ടുണ്ട്.
2: ഐഷമ്മ, ഇവിടെ അമീർ മാഷെ, ഇവിടെ ഒരു മറ്റൊരു വിഷയം പറയാനുള്ളത് വെച്ചാൽ, പല പ്രോഗ്രാമുകളും നല്ല പ്രോഗ്രാമുകളായിരിക്കും നമുക്ക് അയച്ചു തന്നിട്ടുണ്ടാവുക, പക്ഷേ കുട്ടികളുടെ അഡ്രസ്സ് പറയാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്കത് അവരെ എങ്ങനെയാണ് അവരെ അസൈൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ രക്ഷിതാക്കൾ എന്തായാലും ഇത്തരം പ്രോഗ്രാമുകളൊക്കെ അയക്കുന്ന നേരത്ത് കുട്ടികളുടെ പഠിക്കുന്ന സ്കൂൾ, അതുപോലെ തന്നെ അഡ്രസ്, സ്ഥലം
1: കൃത്യമായിട്ട് അത് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അത് നമുക്ക് പ്രോഗ്രാമിൻ്റെ നടത്തിപ്പിന് വളരെ സുഖകരമാണ്. മാത്രമല്ല കേൾക്കുമ്പോൾ അവരുടെ അധ്യാപകർക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കൊക്കെ കൃത്യമായിട്ട് കുട്ടികളെ മനസ്സിലാക്കാനും കഴിയും.
2: എന്തായാലും ഐശമോൾ വളരെ നന്നായിട്ടുണ്ട്. ഈ പ്രോഗ്രാം എന്തായാലും ഐശമോൾ കേൾക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നന്നായിട്ടുണ്ട്, നല്ല ഉഷാറായിട്ട് കാണാതെ അത് ചൊല്ലിയിട്ടുണ്ട്, ഒരു തെറ്റും വരാതെ. മാഷാല്ലാ, അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. പിന്നെ ഇനി ഇൻഷാല്ലാ അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. ഒരുപാട് കുട്ടികൾ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, പാട്ടായിട്ടും പ്രസംഗങ്ങളായിട്ടും കഥകളായിട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. പല എപ്പിസോഡുകളായിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം നടത്തേണ്ടതുണ്ടാവും. എന്തായാലും അടുത്ത ഒരു വിദ്യാർത്ഥിയെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്.
1: നഹിയ കെ എൽ കെ ജി സ്റ്റുഡൻ്റാണ്, ഗവൺമെൻറ് എൽ പി സ്കൂൾ, മമ്പാട്ടുമൂല.
2: അതെ, ആ മലപ്പുറം ജില്ലയിലെ മമ്പാട്ടുമൂല പ്രദേശത്ത് നിന്നുള്ള എൽ കെ ജി വിദ്യാർത്ഥിനിയാണ്. എന്തായാലും
1: നമുക്ക് പ്രോഗ്രാം വീക്ഷിക്കാം.
2: തീർച്ചയായിട്ടും നഹിയാ,

0: മണ്ണറിഞ്ഞു നടന്നിടാം. കഥയും കളിയും കാലവുമായി നമ്മൾ അയച്ചവർ ഗുരുനാഥർ. അവരാണ് എൻ ഗുരുനാഥർ, അറിവിൻ ദീപം തെളിച്ചവരും. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നന്നായിട്ടുണ്ട് അല്ലേ? എന്തായാലും നഹിയാക്കെ മമ്പാട്ടുമൂല ജി എൽ പി എസിലെ എൽ കെ ജി വിദ്യാർത്ഥിനിയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രക്ഷിതാക്കളുടെ ശ്രദ്ധ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഉണ്ടായത് തന്നെയാണ്. ഇതിന്റെ ഇത്തരം പ്രോഗ്രാം,
2: ഒരു കൊഞ്ചല് മാറാത്ത ഒരു കുട്ടിയാണ്, എന്നാലും വളരെ തന്മയത്വത്തോടുള്ള അവതരണം,
1: ഏറ്റവും നല്ലൊരു
2: മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ശ്രോതാക്കൾ, നമ്മുടെ കൂട്ടുകാർ, കേൾക്കുന്നവർ കൃത്യമായിക്കൊണ്ട് ഈ കാര്യങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് പ്രോഗ്രാമിൽ അവതരിപ്പിക്കാൻ അവസരം ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള കുട്ടികൾ
1: സമയത്ത് നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് വന്നില്ല തോന്നൽ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രോഗ്രാമുകൾ വരട്ടെ, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്.
2: അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക്.
1: അതെ അതെ അതെ.
2: ആലപ്പുഴ ജില്ലയിലെ മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസിലുള്ള ഹഫ്സ ബിൻത് അനസ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
1: ഇൻഷാല്ലാ ഹഫ്സ ബിൻത് അനസിന്റെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം. പാട്ടാണെന്നാണ് തോന്നുന്നത്. ഇൻഷാല്ലാ
0: ആയിക്കോട്ടെ. ഒന്നങ്ങു ചേർത്തു പിടിച്ചതാരോ, രണ്ടെന്ന് ചൊല്ലി പഠിച്ചപ്പോൾ രണ്ടുമ്മ നൽകിയതാരാണ്, മൂന്നെന്ന് ചൊല്ലി പഠിച്ചപ്പോൾ മിഞ്ഞും സമ്മാനം തന്നതാരോ, നാലെന്നു ചൊല്ലി പഠിച്ചപ്പോൾ നാരങ്ങ മിഠായി നൽകിയില്ലേ, അഞ്ചെന്ന് ചൊല്ലി പഠിച്ചപ്പോൾ പഞ്ചാര വാക്കിൽ മയക്കിയതോ. അവരാണ് എൻ ഗുരുനാഥർ, അറിവിൻ ദീപം തെളിച്ചവരും. അവരാണ് എൻ ഗുരുനാഥർ, അറിവിൻ ദീപം തെളിച്ചവരും.
1: ആ മാഷാല്ലാ, ഹഫ്സ ബിൻത് അനസ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള അക്കങ്ങളുടെ എണ്ണിപ്പറഞ്ഞ് അല്ലേ ഒരു ഗുരുനാഥന്മാരുടെ പിന്നെ പങ്കിനെ
2: എത്തേണ്ട കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് അവസാനം ആ ഗുരുനാഥൻ എങ്ങനെയാണ് ആയിരിക്കണമെന്ന് കൃത്യമായി ഗുരുനാഥന്റെ ഒരു ചിത്രം വരച്ച് കാണിച്ചു.
1: ഉഷാറായിട്ടുണ്ട്. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല
2: നല്ല പ്രോഗ്രാമുകൾ ഹഫ്സ ബിൻ അനസിനെ പോലുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: ഇനി വീണ്ടും നമുക്ക് മറ്റൊരു മിടുക്കനായ വിദ്യാർത്ഥിയെ നമുക്ക് പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാം. എനിക്ക് തോന്നുന്നു അടുത്തതൊരു പ്രസംഗമാവാം. പരപ്പനങ്ങാടി ജി എൽ പി സ്കൂളിലെ നാലാംതരം ജി എം എൽ പി സ്കൂളിലെ നാലാംതരം വിദ്യാർത്ഥി അഫ്രീദ് അഹമ്മദാണ് അല്ലേ? പ്രസംഗമല്ലേ അമീർ മാഷേ?
2: അതെ, ഒരു പ്രസംഗം.
1: ഇൻഷാല്ലാ അഫ്രീദ് അഹമ്മദ് തുടങ്ങിക്കോളൂ.
0: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബി അജ്മാഇൻ. സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, നമുക്ക് ഈ ലോകത്ത് ഏറ്റവും കടപ്പാടുള്ളത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമാണ്, പിന്നീട് മാതാപിതാക്കൾ, അതു കഴിഞ്ഞാൽ പിന്നെ ഗുരുനാഥമാരാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് അറിവുകളാണ്. അത് നമുക്ക് പകർന്നു തരുന്നവരാണ് ഗുരുനാഥമാർ. ഏതൊരു ചെറിയ അറിവ് നമുക്ക് ആര് നൽകിയാലും ഗുരുനാഥമാരുടെ സ്ഥാനത്തെ കാണണം. ഒരു സമൂഹത്തെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നത് വലിയ ഒരു കടമയാണ് ഗുരുനാഥമാർ നിർവഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് രക്ഷ നൽകും. അവന്റെ മലക്കുകളും വെള്ളത്തിലെ മത്സ്യം വരെ അവർക്ക് വേണ്ടി രക്ഷക്കായി പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതും അനുഭവിക്കാനിരിക്കുന്നതുമായ എല്ലാ നന്മകളും ഗുരുനാഥമാർ കാരണം നമുക്ക് ലഭിച്ചതാണ് എന്ന ബോധം നിർബന്ധമായും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് കഴിയും. സുഹൃത്തുക്കളെ, നമ്മുടെ ഗുരുനാഥമാർക്ക് നമുക്ക് തിരിച്ചു നൽകാനുള്ള വലിയ സമ്മാനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. എന്റെ ഗുരുനാഥനെ നമ്മൾ എന്നും ഓർക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ എന്നും എപ്പോഴും പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഫ്രീദ്
2: എനർജറ്റിക്
1: ആയിട്ടുള്ള അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഈ ലോക്ക്ഡൌൺ സമയത്തൊക്കെ വീട്ടിലിരുന്നത് മുതലാക്കിയത് അഫ്രീദിനെ പോലുള്ള ആളുകളാണ് എന്ന് പറയാതിരിക്കാൻ
2: വയ്യ. റേഡിയോ ശ്രോതാക്കളായ കുട്ടികൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികളാണ് ഭാവിയിൽ ഇൻഷാല്ലാ അല്ല പണ്ഡിതന്മാരായിട്ട് അതുപോലെ തന്നെ നല്ല പ്രഭാഷകരായിട്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
1: എന്തായാലും അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഫ്രീദിന്റെ രക്ഷിതാക്കൾക്കും നമുക്കൊരു ഒരു ഒരു ബിഗ് സല്യൂട്ട് അല്ലേ കൊടുക്കാം. എന്തായാലും അള്ളാഹു അതിനുള്ള കുട്ടികളെ നല്ല രൂപത്തിൽ വളർത്താനുള്ളൊരു സൗഭാഗ്യം നൽകുമാറാവട്ടെ. ഇൻഷാ അള്ളാ പീസ് റേഡിയോ എൻ്റെ ഗുരുനാഥൻ എന്ന ടൈറ്റിലിൽ നടത്തുന്ന സ്റ്റാർ ക്വസ്റ്റിൽ മറ്റൊരു വിദ്യാർത്ഥിയെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇൻഷാ അള്ളാ ഒരു പ്രസംഗവുമായി നമ്മളിലേക്ക് എത്തുകയാണ് ഫാത്തിമത്തുൽ ആലിയ. ആറാം
3: ക്ലാസ് കൂട്ടുകാരെ, ഈ വേളയിൽ നമ്മുടെ ഇത്രയും കാലത്തെ വിദ്യാഭ്യാസ ജീവിതത്തിൽ നമുക്ക് അറിവിന്റെ പുതുവഴികൾ തുറന്നു തന്ന ഓരോ അധ്യാപകരെയും നാം ഓർക്കേണ്ടതുണ്ട്. കാരണം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. നല്ല വിദ്യാഭ്യാസത്തോടൊപ്പം നല്ല പെരുമാറ്റ രീതിയും പഠിപ്പിച്ചു തരുന്നവരാണ് അവർ. നല്ലതും ചീത്തയും എന്താണെന്ന് മനസ്സിലാക്കി തരുവാനും അച്ചടക്കം, കൃത്യനിഷ്ഠത എന്നിവ പഠിപ്പിക്കാനും അവർ കാണിക്കുന്ന ആത്മാർത്ഥത എത്ര വലുതാണ്. പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്ന പല സ്വഭാവങ്ങളുള്ള വിദ്യാർത്ഥികളെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് ചേർത്ത് അവർക്ക് വേണ്ട ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു തരുന്ന അധ്യാപകർക്ക് പകരം വെക്കാൻ മറ്റാരെ കൊണ്ടുമാവില്ല. വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് പേനയെന്ന് പഠിപ്പിക്കുന്ന അധ്യാപകൻ നമ്മെ നേർവഴിയിലേക്ക് നയിക്കുന്നതിന് നല്ലൊരു പങ്ക് വഹിക്കാറുണ്ട്. നല്ലൊരു ചങ്ങാതിയുടെ രൂപത്തിൽ, നല്ലൊരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ രൂപത്തിൽ, നല്ലൊരു വഴികാട്ടിയായ അവർ നമ്മെ നന്മയിലേക്ക് നയിക്കുന്നു. അവരുടെ സാന്നിധ്യം നമുക്ക് പല സന്ദർഭങ്ങളിലും ആശ്വാസമേകാറുണ്ട്. അതൊരിക്കലും മറന്നുപോകരുത്. അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ആയുസ്സും ആരോഗ്യവും പ്രാർത്ഥനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
2: മാഷാല്ലാ, വളരെ നല്ല ഒരു തന്മയത്വത്തോടുള്ള ഭംഗിയിലുള്ളൊരു അവതരണമായിരുന്നു
1: ഫാത്തിമത്തുൽ ആലിയ അല്ലേ. ഫാത്തിമത്തുൽ ആലിയ നന്നായിട്ടുണ്ട് മോളെ, സംസാരം ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇത്തരം പ്രോഗ്രാമുകളിൽ ഇനിയും സ്ഥിരം പങ്കെടുക്കുക. അതുപോലെ തന്നെ പ്രസംഗിക്കാനും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാനും കിട്ടുന്ന ഏത് വേദികളും നമ്മൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ അത് ബോധപൂർവം കുട്ടികളെ
2: പങ്കെടുപ്പിക്കുകയും അവതരിപ്പിക്കുകയും വേണം.
1: അതെ, നന്നായിട്ടുണ്ട്. നല്ല ഒരു ഭാവി ഇൻഷാ അള്ളാ ഫാത്തിമത്തുൽ ആലിയ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
2: ഒരുപാട് പ്രോഗ്രാമുകളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കുട്ടി കൂടിയാണ്. അതുപോലത്തെ കുട്ടികളാണ് നമ്മൾ പീസ് റേഡിയോയിലേക്ക് ഇൻഷാല്ലാ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും അത് പ്രചോദനം, ഇതിൽ പ്രചോദനം ഉൾക്കൊണ്ട് അതുപോലെ പരമാവധി ശ്രമിക്കണമെന്ന് ഈ ഒരു വേളയിൽ ഉണർത്തുകയാണ്
1: ഇൻഷാല്ലാ. ഏതായാലും അമീർ മാഷേ, നമുക്ക് ഒരു ഒരു കുട്ടിയെ കൂടി ഈ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താം എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാന സമയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ അവസാനത്തെ പാർട്ടിസിപ്പൻ്റിനെ നമുക്ക് ക്ഷണിക്കാം. ആയിഷ ഫിനു എന്ന വിദ്യാർത്ഥിനിയാണ് ഇൻഷാല്ലാ ഒരു പ്രോഗ്രാമുമായിട്ട് നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ അവസാന പാർട്ടിസിപ്പൻ്റ്. ഇൻഷാല്ലാ ആയിഷ ഫിനുവിൻ്റെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം. തുടർക്കാം.
0: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ് റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സദ്നാ ഇൽമൻ നാഫിഅ റബ്ബി സദ്നാ ഇൽമൻ നാഫിഅ. ഇന്നത്തെ വിഷയം എന്റെ ഗുരുനാഥൻ എനിക്കായി അറിവും ജീവിതവും പകർന്നു തന്ന എന്റെ ആദരണീയരായ ഗുരുനാഥന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്തിലുള്ള മറ്റെല്ലാ ഉദ്യോഗങ്ങളെയും സൃഷ്ടിക്കുന്ന ഉദ്യോഗമാണ് ഗുരുനാഥന്മാർ. എന്നേക്കും വളർന്നുകൊണ്ടിരിക്കുന്ന വിത്തുകൾ പാകുന്നവരാണ് ഗുരുനാഥൻ. ജീവിതത്തിന്റെ ഉയരങ്ങളിൽ എത്താൻ കൈകൾ തന്നു, ഹൃദയത്തിൽ നിന്ന് സ്നേഹവും ധൈര്യവും പകർന്നു തന്നെ, അക്ഷരങ്ങളിൽ പിച്ചവച്ച് നടത്തി അറിവിൻ ലോകങ്ങൾ തുറന്നു തന്നെ, ബ്ലാക്ക് ബോർഡിൽ വൈറ്റ് അക്ഷരങ്ങൾ എഴുതി നമ്മുടെ ജീവിതത്തിന് പലവിധ വർണ്ണങ്ങൾ പകർന്നു തന്ന എന്റെ പ്രിയ ഗുരുനാഥന്മാരെ, ഒരു നല്ല ഗുരുനാഥൻ മെഴുകുതിരി പോലെയാണ്, സ്വയം മുഴുകി വിദ്യാർത്ഥികൾക്ക് വെളിച്ചം നൽകുന്നു, നമ്മുടെ ചിന്തകളിൽ വെളിച്ചം നൽകി മനസ്സിൽ പരിശുദ്ധിയും സ്വാധീനവും ചെലുത്തി ഒരു തുറന്ന പുസ്തകമായി മാറിയ പ്രധാന വ്യക്തിത്വമാണ് അവർ. പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിലും അവർക്ക് വഴികാട്ടിയാവുന്നതിലും ഗുരുവിനുള്ള പങ്ക് മുൻപന്തിയിൽ തന്നെ. ജീവനുള്ള അധ്യാപകൻ അടുത്തുള്ളപ്പോൾ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്ത് മൂല്യമാണുള്ളത്? അവരുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ പകർന്നു തരികയും വിദ്യാർത്ഥികൾക്ക് സ്നേഹത്താൽ നിറഞ്ഞൊരു ഹൃദയവും അവർ പറയുന്നത് കേൾക്കുവാനുള്ള ചെവിയും സഹായിക്കാനുള്ള മനസ്സും നൽകി നാം ഓരോരുത്തരെയും ഉത്തരവാദിത്തമുള്ള ഒരു പൗരന്മാരാക്കി മാറ്റുന്നതും. മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഗുരുവിനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ഥാനം. ഒരു വിദ്യാർത്ഥി, ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ ഒരു പുസ്തകം, ഒരു പേന, ഇവയ്ക്ക് ലോകം മാറ്റിമറിക്കുവാൻ സാധിക്കുന്നത് പോലെ കുട്ടിയുടെ ജീവിതത്തിലെ അവരുടെ സ്വഭാവം, ശീലം, കരിയർ, ഇതിനെയൊക്കെ ബാധിക്കുവാൻ ഒരു ഗുരുവിന് ഗുരുവിന്റെ റോളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ആവശ്യമുള്ളപ്പോൾ അവർ വിവിധ വേഷങ്ങളിലേക്ക് പൊരുത്തപ്പെടുന്നു. ഞങ്ങൾക്ക് ദുഃഖമുണ്ടാകുമ്പോൾ, ഞങ്ങളുടെ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ മാതാപിതാക്കളെ പോലെ പരിപാലിക്കുന്നു. ഒരു വാളിനേക്കാൾ ഒരു പേരയുടെ പ്രാധാന്യം ഒരു ഗുരുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ ഗുരുനാഥന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും തീർച്ച. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന എന്റെ പേസ് റേഡിയോക്ക് നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ.
1: നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐഷാഫിനു ഭയങ്കര സ്പീഡിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും സിഒ എൽ പി എസ് കൊളത്തറ നാലാം തരം വിദ്യാർത്ഥിനിയാണ് ഐഷാഫിനു നേരത്തെ പരിചയപ്പെടുത്തുകയുണ്ടായി. എന്തുതന്നെയായാലും ഇത്തരം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ് ടീമിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
2: ഈ ഒരു എപ്പിസോഡിലെ ഓരോ പ്രോഗ്രാമുകളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ വളരെ സന്തോഷം നൽകുന്ന പ്രോഗ്രാമുകളാണ്. മാഷാല്ല, വളരെ ഉഷാറായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഇനിയും ആ കുട്ടികൾക്കൊക്കെ ഇതിനേക്കാൾ നല്ല രൂപത്തിൽ, മികച്ച രൂപത്തിൽ അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കാനും നല്ല ഒരു അവസരങ്ങളായി ഉപയോഗപ്പെടുത്താനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്
1: ഇൻഷാല്ലാ. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിന്റെ എന്റെ അധ്യാപകൻ എന്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിലെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇൻഷാല്ലാ. തുടർന്നും ഇതേ ടൈറ്റിലിൽ കുട്ടികൾ പങ്കെടുത്ത, കുട്ടികൾ അയച്ചു തന്ന ഒരുപാട് പ്രോഗ്രാമുകൾ ഇൻഷാല്ലാ ശ്രോതാക്കൾക്ക് കേൾക്കാനുണ്ട്. അടുത്ത എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഇവിടെ പീസ് റേഡിയോയിൽ നിന്ന് ഞാൻ നസ്റുള്ള, എന്റെ കൂടെ അമീർ
2: ഒറ്റപ്പാലം.
1: ഒറ്റപ്പാലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: دعوني أناجي مولا جليلا.
1: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അൽമിമ്പർ പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. ശുദ്ധിയുടെ കർമ്മശാസ്ത്രം, ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിക്കുന്നത് ഷമീർ മദീനി, തൃക്കാക്കര സലഫി മസ്ജിദ്.
3: അൽഹംദുലില്ലാ, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന വമിൻ സയ്യിആത്തി അഅ്മാലിന. من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وثيابك فطهر والرجز فاهجر. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധിയും വൃത്തിയുമെല്ലാം കേവലം ഭൗതികമായ ഒരാവശ്യം എന്നതിനപ്പുറത്ത് മതപരമായ ഒരു ബാധ്യത കൂടിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഹൂറു ശത്രുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് ശുദ്ധി എന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി തൻ്റെ ശരീരവും വസ്ത്രവും താൻ ഇടപഴകുന്ന സ്ഥലങ്ങളും പരിസരങ്ങളും എല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. വീടിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ, അത് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടുകളാണെങ്കിൽ പോലും വൃത്തിയാക്കണമെന്നത് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. പടച്ചറബിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഹൃദയ വിശുദ്ധി വരുത്തിയ ആളുകളെയും അതേപോലെ ശാരീരികമായ വസ്ത്രത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭൗതികമായ മറ്റ് ശുദ്ധിയെ സംബന്ധിച്ചുമെല്ലാം ശ്രദ്ധിക്കുന്ന ആളുകളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞത്. രണ്ടു തരം ശുദ്ധികളെ സംബന്ധിച്ച്, തൊഹാറത്തിനെ സംബന്ധിച്ച് ദീൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ബെയ്സാണെങ്കിൽ, അടിത്തറയാണെങ്കിൽ, രണ്ടാമത്തേത് അതിന്റെ ശാഖയാണ് ഫർആൻ. അതായത് തൊഹാറത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ വിശുദ്ധി, അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും ഗൗരവപ്പെട്ട അടിസ്ഥാനപരമായ ഒരു ആശയം കൂടിയാണ്. അഥവാ നമ്മുടെ മനസ്സിൽ, നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക്, കുഫർ, നിഫാക്ക് പോലെയുള്ള അവിശ്വാസത്തിന്റെയും ബഹുദൈവത്വത്തിന്റെയും കാപട്യത്തിന്റെയും ഒന്നും കലരാതെ സംശുദ്ധമായ വിശ്വാസവും ആദർശവും നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കണം. ആ രൂപത്തിൽ വിശുദ്ധമല്ലാത്ത ആദർശം സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ മുശ്രിക്കൂന നജസുൻ. അവിശ്വാസികൾ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾ, അവരുടെ ആദർശം അശുദ്ധമാണ് എന്ന അർത്ഥത്തിൽ സൂറത്ത് തൗബയിലെ 28-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ പടച്ചെറുപ്പുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ മനസ്സ് സംശുദ്ധമായിരിക്കണം എന്നർത്ഥം. അള്ളാഹുവിൽ തവക്കുലാക്കാൻ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, പടച്ചെറുപ്പിൽ വിശ്വാസമർപ്പിക്കുവാനൊക്കെ നമ്മൾ സാധിക്കുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. അതേപോലെ തന്നെ പടപ്പുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സ് അഥവാ ഹൃദയം വിശുദ്ധമായിരിക്കുവാൻ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനങ്ങളൊക്കെ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞു തന്ന കാര്യങ്ങളാണത്. അല ഇന്ന ഫിൽ ജസദി മുലഗ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നായി എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ ഹൃദയത്തെയാണ്. അത് നമുക്ക് വിശുദ്ധമായി സൂക്ഷിക്കുവാൻ സാധിക്കണം. ഖദ അഫ്ലഹ മൻ സക്കാഹ, അതിനെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കിയ, വിശുദ്ധമായി നിലനിർത്തിയ ആളുകൾ വിജയിച്ചിരിക്കുന്നു. വഖദ ഖാബ മൻ ദസാഹ, അതിനെ മലിനപ്പെടുത്തിയവർ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ചതി, വഞ്ചന, വെറുപ്പ്, പക തുടങ്ങിയുള്ള എല്ലാ ദുസ്വഭാവങ്ങളും അഴുക്കുകളാണ്, മാലിന്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ നിന്ന് വലിച്ച് എറിയാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഹൃദയം ശുദ്ധമാകും. അപ്പോൾ മാത്രമേ നമ്മുടെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ഒക്കെ വാല്യമുള്ള, മൂല്യമുള്ള സൽക്കർമ്മങ്ങളായി പരിണമിക്കുകയുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ രണ്ടാമത്തെ ശുദ്ധിയെ സംബന്ധിച്ച് പറയുമ്പോൾ, ബാഹ്യമായ ശുദ്ധിയെ സംബന്ധിച്ചാൽ അതിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മളെല്ലാവരും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംവിധാനിച്ച നഖവും മുടിയുമൊക്കെ വൃത്തിയാക്കാൻ പറഞ്ഞ കാര്യം, അത് മതപരമായൊരു ബാധ്യത കൂടിയാണ്. വഖിതലനാ ഫീ ഖസ്സി ശാരിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സമയം നിർണയിച്ചു തന്നിരുന്നു മീശ വെട്ടാൻ, അതേപോലെ തന്നെ വതഖ്ലീമിൽ അൽഫാർ, നഖങ്ങൾ മുറിക്കാൻ, വനത്ഫിൽ ഇബ്ത്, കക്ഷങ്ങളിലുള്ള രോമങ്ങൾ നീക്കാൻ, വഹൽഖിൽ ആന, അതേപോലെ ഗുഹ്യഭാഗത്തെ രോമങ്ങൾ നീക്കാൻ, അല്ല നതുറുക അക്തറ മിൻ 40 ലൈല, മാക്സിമം പോയാൽ 40 ദിവസം, അതിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഇവയെല്ലാം വൃത്തിയാക്കണം എന്ന് മതപരമായി പഠിപ്പിക്കപ്പെട്ട വേറെ ഏതെങ്കിലും സമൂഹമുണ്ടോ സഹോദരങ്ങളെ? വൃത്തിക്ക് ഇസ്ലാം നൽകുന്ന അത്ര കണ്ട് പരിഗണനയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 40 ദിവസം, ഒരാൾ ആഴ്ചയിൽ നഖം വെട്ടുകയാണെങ്കിൽ, മീശ വെട്ടുകയാണെങ്കിൽ നല്ലതാണ്. രണ്ടാഴ്ചയും മൂന്നാഴ്ചയും കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞിട്ടും, 40 ദിവസം കഴിഞ്ഞ് നമ്മളത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമുക്ക് മാത്രമല്ല നമ്മുടെ പരിസരത്തുള്ള ആളുകൾക്കും അത് പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്നതിനപ്പുറം മതപരമായി നമ്മൾ ചെയ്യുന്ന ഒരു കുറ്റമായിരിക്കും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ഏത് കിതാബുകൾ നമ്മൾ പരിശോധിച്ചാലും, ഫിഖഹിന്റെ ഏത് കിതാബുകൾ നമ്മൾ പരിശോധിച്ചാലും, അതിന്റെ ആദ്യ ഭാഗത്ത് വരുന്ന ചർച്ച എന്താണ്? കിതാബു ത്വഹാറ, ശുദ്ധിയെ സംബന്ധിച്ചാണ്. ശുദ്ധിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് വളരെ സൂക്ഷ്മമായി, കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ. ഇസ്ലാമല്ലാത്ത വേറൊരു സമൂഹത്തിൽ അങ്ങനെ കാണുമോ എന്നത് സംശയകരമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അത്രമാത്രം പ്രാധാന്യമുള്ള ശുദ്ധിയുടെ വിഷയം നമ്മൾ ഗൗരവത്തോടുകൂടി എടുക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. നഖം മുറിക്കുക എന്നതൊക്കെ ഇതിന്ന് ഖുതുബയിൽ പറയേണ്ട ഒരു വിഷയമാണോ എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ആളുകൾ മാറിപ്പോകുന്ന കാലഘട്ടമാണ്. സത്യത്തിൽ നമ്മൾ യുവാക്കളുടെ ഇടയിൽ, യുവതികളുടെ ഇടയിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പരിഷ്കാരികളും അതേപോലെ തന്നെ വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരുമാണ് എന്ന് കരുതുന്ന ആളുകളുടെയൊക്കെ നഖവും മുടിയും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ വളരെ മോശമായ അല്ലെങ്കിൽ വെറുപ്പ് തോന്നുന്ന രീതിയിലാണ് നീട്ടി നഖം വളർത്തി അതിന്റെ ഉള്ളിൽ അഴുക്കുകളും വൃത്തികേടുകളും മാലിന്യങ്ങളും ഒക്കെ പേറി നടക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിന്റെ പരിഷ്കാരികളായി ചിത്രീകരിക്കപ്പെടുമ്പോൾ മതം പറയേണ്ടിടത്ത് അത് പറയാതിരുന്നാൽ എവിടെ നിന്ന് അതൊക്കെ പഠിക്കാം? അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. പണ്ഡിതന്മാർ ഫിഖഹിന്റെ കിതാബുകളിൽ കിതാബു ത്വഹാറ വിശുദ്ധിയുടെ ഭാഗമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇർത്തിഫാ ഉൽ ഹദഥി വ ഇസാലത്തു നജാസാത്ത്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരവും അതേപോലെ തന്നെ വസ്ത്രവും നാം ഇടപഴകുന്ന സ്ഥലങ്ങളുമൊക്കെ ശുദ്ധിയാക്കേണ്ടത്? രണ്ട് തരത്തിലുള്ള ശുദ്ധീകരണത്തെ സംബന്ധിച്ചാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒന്ന് ഇർത്തിഫാ ഉൽ ഹദഥ്, ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് നമ്മൾ ശുദ്ധിയാകൽ. അതെങ്ങനെയാണ്? വുളു ഇല്ലാത്ത ആളുകൾ വുളു എടുക്കണം, അതേപോലെ കുളിച്ച് ശുദ്ധി വരുത്തേണ്ട സന്ദർഭത്തിൽ കുളിച്ച് ശുദ്ധി വരുത്തണം. ഇങ്ങനെ ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്ന ആളുകൾ, അതേപോലെ തന്നെ ശരീരത്തിലും വസ്ത്രത്തിലും നാം ഇടപഴകുന്ന സ്ഥലങ്ങളിലുമൊക്കെ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ, നജസുകൾ ഉണ്ടെങ്കിൽ അത് നീക്കുകയും ചെയ്യുകയുമാണ് ശുദ്ധീകരണത്തിന്റെ ആദ്യ ഭാഗമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാകണമെന്ന് പറയുമ്പോൾ ഒതുവില്ലാത്ത അവസ്ഥക്കാണ് ചെറിയ അശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഒതുവെടുത്തു കഴിഞ്ഞാൽ ആ ചെറിയ അശുദ്ധിയിൽ നിന്ന് നമ്മൾ ശുദ്ധിയായി. അതേപോലെ ചില സന്ദർഭങ്ങളിൽ കുളി നിർബന്ധമാകുന്ന സാഹചര്യമുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, അതേപോലെ തന്നെ ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രസവത്തിന് ശേഷം, അതേപോലെ ബീജം പുറത്തു വന്നാൽ, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ കുളി നിർബന്ധമാണ്. ആ കുളി ശരിയാകാതെ ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവുകയില്ല. അതുകൊണ്ട് തന്നെ കുളി നിർബന്ധമാകുന്ന അത്തരം ഘട്ടത്തിലാണ് വലിയ അശുദ്ധി എന്ന് പറയുന്നത്. ആ ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നതിനെ ഉദ്ദേശിച്ച് ഇർത്തിഫാ ഉൽ ഹദത്ത്, അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതേപോലെ വ ഇസാലത്തു നജാസാത്ത്, മാലിന്യങ്ങൾ എന്തൊക്കെയാണ്, നജസുകൾ എന്തൊക്കെയാണ് എന്ന് വളരെ വിശദമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മലവും മൂത്രവും അതേപോലെ തന്നെ അഴുക്കുകളായിട്ടുള്ള എല്ലാ സംഗതികളും നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന്, വസ്ത്രത്തിൽ നിന്ന്, നമ്മൾ ഇടപഴകുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ മാറ്റി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ശുദ്ധിയാകുമ്പോൾ സ്വാഭാവികമായും ശുദ്ധീകരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്, പൊതുവിൽ അടിസ്ഥാനപരമായി നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളമാണ്. ആ വെള്ളം കിട്ടാത്ത, അതല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് തയമ്മുമുള്ളത്. ശുദ്ധമായ പ്രതലത്തിൽ നമ്മുടെ കൈപ്പത്തി കൊണ്ടടിച്ച് മുഖവും മുൻകൈയും ഒരു പ്രാവശ്യം തടവിക്കഴിഞ്ഞാൽ കുളിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് മതി. അല്ലെങ്കിൽ കുളിക്കാൻ നമുക്ക് കഴിയും, പക്ഷെ വെള്ളം കിട്ടുന്നില്ല, അത്തരമൊരു സാഹചര്യമാണെങ്കിൽ കുളിയുടെയും അതേപോലെ വുളുവിന്റെയും പകരമായി ആ തയമ്മും മതിയാകുന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ 6-ാമത്തെ വചനത്തിലൂടെ വുളുവിനെ സംബന്ധിച്ചും കുളിയെ സംബന്ധിച്ചും തയമ്മിനെ സംബന്ധിച്ചും എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇല സ്വലാത്ത്, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ, ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ മുഖം കഴുകണം. അഥവാ വുളുവിന്റെ ഓരോ കാര്യങ്ങളുമാണ്, നിർബന്ധമായ കാര്യങ്ങളാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. ഫഗ്സിലു വുജൂഹക്കും വ ഐദിയക്കും ഇലൽ മറാഫിഖ്, മുട്ടുവരെ നിങ്ങൾ കൈകൾ കഴുകണം, അതേപോലെ തലതടവണം, കാല് കഴുകണം. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം വ ഇൻ കുൻതും ജുനുബം ഫത്തഹറു, നിങ്ങൾ വലിയ അശുദ്ധിയുള്ള ആളുകളാണെങ്കിൽ കുളിച്ച് ശുദ്ധി വരുത്തണം. വ ഇൻ കുൻതും മർളാ ഔ അലാ സഫരിൻ, ഇനി നിങ്ങൾ രോഗിയാണ് അതല്ലെങ്കിൽ യാത്രയിലാണ്, ഔ ജാ അഹദും മിൻകും മിനൽ ഗായിത്ത്, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം കഴിഞ്ഞ ഒരാൾ വന്നു, ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടു, ഫലം തജിദൂ മാഅൻ, പക്ഷെ ശുദ്ധീകരിക്കാൻ വെള്ളം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, ഫതയമ്മമു സഈദൻ തയ്യിബ, നിങ്ങൾ ശുദ്ധമായ പ്രതലം തേടിക്കൊള്ളുക. ഭൂമിയിലെ ഉയർന്നു നിൽക്കുന്ന ശുദ്ധമായ സ്ഥലത്ത് നിങ്ങൾ കൈകളടിച്ച് ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീകും മിൻഹു, മുഖവും കൈയും തടവണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ച ആ രീതി. വെള്ളം പടച്ച റബ്ബിന്റെ മഹത്തായ അനുഗ്രഹമാണ്. എപ്പോഴും ആ വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല. ഖുർആൻ തന്നെ പലപ്പോഴും അതിനെ സംബന്ധിച്ച് ഉണർത്തിയിട്ടുണ്ട്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ, വളരെ ശുദ്ധമായ വെള്ളം ആകാശത്തിൽ നിന്ന് നാം നിങ്ങൾക്ക് ഇറക്കിത്തന്നു എന്ന് സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞപ്പോൾ അനുഗ്രഹീതമായ വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കിത്തന്നു എന്നാണ് സൂറത്ത് ഖാഫിൽ അള്ളാഹു പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായ ആ വെള്ളം, അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മതപരമായ ചിട്ടവട്ടങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്, അത് മലിനമാകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. മഴയൊന്നും ഇല്ലാതെയായാൽ സഹോദരങ്ങളെ, വർഷക്കാലത്താണ് നമ്മളുള്ളത്, കർക്കിടക മാസത്തിൽ, പക്ഷേ മഴയില്ലാത്ത വേനലിനെ പോലും വെല്ലുന്ന ചൂടിലും അതേപോലെ തന്നെ അവസ്ഥകളിലുമാണ് നമ്മളുള്ളത് എന്നറിയുമ്പോൾ നമ്മുടെ കിണറിൽ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ, കിട്ടാതെയായി കഴിഞ്ഞാൽ, നമ്മൾ ടാപ്പ് തുറന്നാൽ വെള്ളം വരാത്ത ഒരു ദിവസമെങ്കിലും നമ്മുടെ ടാപ്പിലൊന്ന് വെള്ളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ എത്രമാത്രം പ്രയാസകരമായിരിക്കും. അതിനാൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക, സൂക്ഷിക്കുക, പടച്ചറബിനോട് നന്ദി കാണിക്കുകയും ചെയ്യുക. അപ്പോ ശുദ്ധിയുടെ ഭാഗമായി പറയുമ്പോൾ വെള്ളമാണ് പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ ആദ്യമായി ചർച്ചക്കെടുക്കുന്നത്. വെള്ളത്തെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. രണ്ട് തരത്തിലുള്ള വെള്ളമാണ് പ്രധാനമായിട്ടും ഉള്ളത് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ, അല്ല, മൂന്ന് തരമാക്കി വേറെ ചില പണ്ഡിതന്മാർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗം എന്ന് ചോദിച്ചാൽ, ഒന്ന് തഹൂറായ വെള്ളം, അഥവാ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളം. അത്തഹൂറു ഹുവൽ മാഉൽ ബാഖി അലാ ഖിൽഖതിഹി. അത് ഏത് തരം വെള്ളമാണ് എന്ന് ചോദിച്ചാൽ, അല്ല സൃഷ്ടിച്ച അതേ രൂപത്തിൽ തന്നെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങളിൽ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന വെള്ളം, മഴവെള്ളമാണെങ്കിലും കിണറ്റിലെ വെള്ളമാണെങ്കിലും ഏത് വെള്ളമാണെങ്കിലും, അതിൽ ഏതെങ്കിലും തരത്തിൽ നജസ് കലർന്ന് അതിന്റെ രുചിയിലോ മണത്തിലോ നിറത്തിലോ വ്യത്യാസമുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അത് തൊഹൂറായ വെള്ളമല്ല, പിന്നെ നജസായ വെള്ളമായി, അൽമാ ഉൻ നജിസ്, മലിനജലം എന്നാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ അതിനെ പറയുക. അഥവാ നജസ് കലരാത്ത വെള്ളമാണെങ്കിൽ തൊഹൂറാൻ, കിണറ്റിലെ വെള്ളമാണ് എങ്കിലും കുളത്തിലെ വെള്ളമാണ് എങ്കിലും പുഴയിലെ വെള്ളമാണെങ്കിലും ഒക്കെ തഹൂറാൻ. അത് ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയമുണ്ടാകും, കിണറ്റിൽ വെള്ളം അടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെളിയുമായി കലർന്ന് അതേപോലെ നിറത്തിലൊക്കെ മാറ്റം വന്ന അവസ്ഥയിലാണ് വെള്ളം കിട്ടുന്നതെങ്കിൽ ആ വെള്ളം കൊണ്ട് കുളിക്കാൻ പറ്റുമോ, ആ വെള്ളം കൊണ്ട് ഒതുവെടുത്താൽ ശരിയാകോ എന്നൊക്കെ ചോദിക്കുന്ന സംശയമുണ്ടാകുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ മലിനമല്ല, അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച നജസുകളല്ല അതൊന്നും. അതുകൊണ്ട് തന്നെ ആ വ്യത്യാസങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല. ചിലപ്പോൾ മൺകുടത്തിൽ നമ്മൾ കുറെ നേരം വെള്ളം എടുത്തു വച്ചാൽ അതിന്റെ രുചിയിൽ വ്യത്യാസമുണ്ടാകും. അതേപോലെ തന്നെ അതിന്റെ നിറത്തിലും ഒരുപക്ഷെ വ്യത്യാസമുണ്ടായേക്കാം. ചില കുളങ്ങളിൽ ചെളിയുടെ സാന്നിധ്യം കൂടുതലാകുമ്പോൾ അവിടെയും ഈ പറഞ്ഞ രീതിയിൽ സ്മെല്ലോ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളോ വന്നാൽ അതൊന്നും ശുദ്ധീകരണത്തിന് തടസ്സമല്ല, മറിച്ച് നജസ് കലർന്നാലാണ്. മാലിന്യങ്ങൾ ഏതെങ്കിലും വീണിട്ട് അതിന്റെ രുചിയിലും നിറത്തിലും മണത്തിലും ഒക്കെ വ്യത്യാസമുണ്ടായി കഴിഞ്ഞാൽ അത് മലിനജലമായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഹുവൽ മാ ഉല്ലദീ തഗയ്യറ ബിനജസിൻ, അള്ളാഹു ഇറക്കിയ സൃഷ്ടിച്ച ആ വെള്ളത്തിൽ മാലിന്യങ്ങൾ വീണ് അതിന്റെ ഈ പറഞ്ഞ ഗുണങ്ങളിൽ സ്വഭാവങ്ങളിൽ മാറ്റമുണ്ടായാൽ അത് മലിനജലമാണ്, നജസായ വെള്ളമാണ്. ഈ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുകയില്ല, വുളുവെടുത്താൽ ശരിയാവുകയില്ല, കുളിക്കാനും അത് മതിയാവുകയില്ല, കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ ആ വെള്ളം പോരാ. അതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോ ഇർത്തിഫാഉൽ ഹദസ് വ ഇസാലത്തു നജാസാത്, നമുക്ക് ശുദ്ധി വരുത്താനും മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ഈ പറഞ്ഞ വെള്ളം പോരാ. ഇസാലത്തു നജാസാത്, നജസ് നീക്കൽ രണ്ട് രൂപത്തിലുണ്ട്. അശുദ്ധമായവയുണ്ടാകും, അഥവാ ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾ അത് അതിന്റെ ബെയ്സ് തന്നെ അശുദ്ധമാണെങ്കിൽ, മലിനമാണെങ്കിൽ, നജാസത്തുൻ ഐനിയ, പണ്ഡിതന്മാർ വിശദീകരിച്ചത് അങ്ങനെയാണ്. അഥവാ ആ വസ്തു തന്നെ നജസാണ്, നായക്കാഷ്ടം പോലെ, അത് എത്ര കഴുകിയാലും ഹിയല്ലത്തില്ലാത്ത തുഹുറു അബദ, ഒരിക്കലും അത് കഴുകി വൃത്തിയാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ വൃത്തിയാക്കാൻ പറ്റാത്ത വസ്തുക്കളാണെങ്കിൽ അതൊരിക്കലും നമുക്ക് അതിൽ നിന്ന്, അല്ലെങ്കിൽ അതിനെ, അത് നമ്മുടെ ശരീരത്തിലോ നമ്മൾ പെരുമാറുന്ന സ്ഥലങ്ങളിലോ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ഇബാദത്തുകൾ, നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ സ്വയം അശുദ്ധമല്ലാത്ത വേറെ ഏതെങ്കിലും വസ്തുക്കളുടെ മറ്റു കാരണങ്ങളാൽ കൊണ്ട് അശുദ്ധമായത്, അതാണ് നജാസത്തുൻ ത്വാരി ആ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അഥവാ ഐ വഖഅത്ത് നജാസത്തുൻ അലാ മഹല്ലിൻ ത്വാഹിരിൻ, ശുദ്ധമായ സ്ഥലത്ത് നജസ് വന്ന് പതിച്ചതുകൊണ്ട്, വീണതുകൊണ്ട് അശുദ്ധമായത്. ഏതുപോലെ നാം ധരിക്കുന്ന വസ്ത്രം, അല്ലെങ്കിൽ നാം കിടക്കാൻ ഉപയോഗിക്കുന്ന ബെഡിൽ, അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന നമ്മുടെ റൂമിൽ ഏതെങ്കിലും തരത്തിലുള്ള നജസുകൾ, മാലിന്യങ്ങൾ ആയിക്കഴിഞ്ഞാൽ അത് നീക്കിയ ശേഷം വെള്ളം ഉപയോഗിച്ച് അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് കഴുകുകയോ അല്ലെങ്കിൽ വെള്ളം തളിച്ച് തുടച്ച് വൃത്തിയാക്കുകയോ ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. എപ്പോഴും നമുക്ക് കഴുകാൻ പറ്റിയ വസ്തുക്കളായിക്കൊള്ളണമെന്നില്ല. ചില ബ്ലാങ്കറ്റുകൾ, കാർപ്പറ്റുകൾ പോലെയുള്ളവയിൽ മാലിന്യമാണ് എന്നറിയാം. കുട്ടികൾ ചിലപ്പോൾ മൂത്രമൊഴിച്ചിട്ടുണ്ടാവും പള്ളിയിൽ തന്നെ സജ്ജാദ ഈ കാർപ്പറ്റിൽ. അപ്പൊ എന്ത് ചെയ്യും? അതെടുത്തുകൊണ്ടുപോയി കഴുകാൻ നമുക്ക് സാധ്യമല്ല. അപ്പോ ശുദ്ധമായ വെള്ളം അവിടെ ഒഴിച്ച് അവിടെ നിന്ന് നമ്മൾ തുടച്ച് ആ വെള്ളം അതേപോലെ തന്നെ അഴുക്കും അഴുക്കാദ്യം മാറ്റിയതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള അഴുക്കുകളാണെങ്കിൽ മാറ്റിയതിന് ശേഷം വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയാക്കി അത് ഉണക്കി ശുദ്ധിയാക്കണം. അങ്ങനെ നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്നതാണ്. നജസ് നീക്കിയിട്ട് വേണം അങ്ങനെ ശുദ്ധിയാക്കാൻ എന്നർത്ഥം. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്കങ്ങനെ കഴുകാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ കഴുകിയിട്ടില്ല, കുറെ നേരം അത് വെയിലത്ത് കിടന്ന് ഉണങ്ങി, ആ നജസിന്റെ യാതൊരു അസറുകളും അടയാളങ്ങളും അവിടെ ഇല്ല, അതിന്റെ സ്മെല്ല് പോയിട്ടുണ്ട്, അതേപോലെ തന്നെ അതിന്റെ നനവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാം മാറിയിട്ടുണ്ടെങ്കിൽ അതും ശുദ്ധിയാണ് എന്നർത്ഥം. നമുക്ക് അവിടെ നിസ്കരിക്കാനും അതേപോലെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും അതിനൊന്നും ഒരു തടസ്സമില്ല. അതേപോലെ ചില ആളുകൾക്കെങ്കിലും ശുദ്ധിക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നു എന്ന് നമുക്ക് ഖുർആനിലൂടെ ഹദീസിലൂടെ ഒക്കെ കാണാൻ സാധിക്കുമ്പോൾ ശുദ്ധിയുടെ വിഷയത്തിൽ രണ്ട് തരം സമീപനങ്ങൾ പൊതുവിൽ ആളുകൾക്കിടയിൽ കാണുവാൻ സാധിക്കും. ചില ആളുകൾ തീരെ ശുദ്ധിയെ സംബന്ധിച്ച് ഗൗനിക്കാത്ത, ശ്രദ്ധിക്കാത്ത ആളുകളാണെങ്കിൽ, നജസുള്ള സ്ഥലമാണോ ഞാൻ ഇരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ നജസാണ് ഇന്നതൊക്കെ എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് അകലം പാലിക്കുവാൻ മനസ്സില്ലാത്ത ആളുകൾ, അവർ ചിലപ്പോൾ മൂത്രമൊഴിച്ചാലും വേണ്ട പോലെ വൃത്തിയാക്കാതെ അവർ ചെന്ന് ഇരിക്കുന്ന ഇടപഴകുന്ന സ്ഥലങ്ങളിലൊക്കെ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും ഗൗനിക്കാതെ അവരുടെ ശരീരത്തിലും വസ്ത്രത്തിലും ഒക്കെ മാലിന്യങ്ങൾ, അഴുക്കുകൾ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടിയാണ് അതിനെ ഉണർത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധിയോടുകൂടിയുള്ളതല്ലാത്ത നിസ്കാരങ്ങൾ സ്വീകരിക്കുകയില്ല എന്നാണ്. ലാ യഖ്ബലുല്ലാഹു സ്വലാത്തൻ മിൻ ഗൈരി തഹൂരിൻ, തഹൂറോടുകൂടി ശുദ്ധിയോടുകൂടി അല്ലാത്ത നിസ്കാരമാണെങ്കിൽ. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങളൊന്നും ഉണ്ടാവില്ല, കുളിച്ച് വൃത്തിയായി വന്നതായിരിക്കും, പക്ഷെ വുദു ശരിയല്ലെങ്കിൽ ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന്. അപ്പോൾ വുദു ശരിയായി പക്ഷെ ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിലോ, അതും ഗൗരവപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിൽ ശിക്ഷക്ക് നിമിത്തമാകുന്ന കാര്യങ്ങൾ പലതും എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ മൂത്രമൊഴിച്ചതിന് ശേഷം മാന്യമായി വൃത്തിയാക്കാത്ത ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ വളരെ നിസ്സാരമായി തള്ളുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, അത് വലിയ കാര്യമായി ഗൗരവമായി എടുക്കാത്ത ആളുകൾ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മൾ മൂത്രമൊഴിച്ചാൽ അതേപോലെ തന്നെ ടോയ്ലറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വാഷ് ചെയ്ത് വൃത്തിയാക്കുക എന്നത് നമ്മുടെ മതപരമായ ഒരു ബാധ്യത കൂടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇല്ല എങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ തന്നെ ശരിയാവുകയില്ല. അപ്പോ ഇങ്ങനെ ശുദ്ധിയുടെ കാര്യം തീരെ ഗൗനിക്കാത്ത, അതിന് മനസ്സ് കൊടുക്കാത്ത, പ്രാധാന്യം കൊടുക്കാത്ത ഒരു രീതിയിൽ ചില ആളുകളെയെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ നേരെ വിപരീതമാണ്. എങ്ങനെ? അവർ അതിന്റെ വിപരീതം എന്ന് പറഞ്ഞാൽ ശുദ്ധിയുടെ വിഷയത്തിൽ ഓവറായി വസ്വാസ് കാണിക്കുന്ന ആളുകൾ, പിശാചിന്റെ കെണിയിൽപ്പെട്ട ആളുകൾ. എത്ര വെള്ളം ഒഴിച്ചാലും എത്ര നേരം കഴുകിയാലും വൃത്തിയായി എന്ന് മനസ്സ് വരാത്ത, തൃപ്തി വരാത്ത ആളുകൾ. അത് വാസ്തവത്തിൽ അതൊരു മാനസിക രോഗമാണ്. സ്വാഭാവികമായും പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ട, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട സംഗതിയാണ്. ചില ആളുകളുടെയൊക്കെ മാരകമായൊരു രോഗം മറ്റേതെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ രോഗം പോലെയല്ല, അവരൊരു മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. നിസ്കാരം അവിടെ ജമാഅത്ത് നടക്കുമ്പോഴും ചില ആളുകൾ ഒതുവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് പിശാചിന്റെ കളികൾ മനുഷ്യനെ കൊണ്ട്. അവർ ഒതു ചെയ്ത് ഇങ്ങനെ സമയം കഴിയുമ്പോൾ അവസാന സമയത്ത് അള്ളാഹു അക്ബർ എന്ന റുക്കുവയിലേക്ക് പോകുമ്പ ഓടി വന്ന് അവരുടെ ഒതു ശരിയായ രീതിയിൽ വന്ന് കൈകിട്ടും. ഇങ്ങനെ നിസ്കാരത്തിൽ അല്ലെങ്കിൽ ശുദ്ധിയുടെ പേരിൽ പിശാജ് നമ്മളെ പിടിക്കുന്ന ആ വസ്വാസിന്റെ തലത്തിലേക്കും പോകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകൾക്കെങ്കിലും, പ്രത്യേകിച്ച് സഹോദരിമാരുണ്ടെങ്കിൽ, ആരെയും കുറ്റപ്പെടുത്താണെന്ന് മനസ്സിലാക്കേണ്ടതില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ തുറന്നിരിക്കുന്ന വെള്ളമാണെങ്കിൽ, ബക്കറ്റിൽ രാത്രി എടുത്തു വെച്ച വെള്ളം, അല്ലെങ്കിൽ ടാങ്ക് അത് ഓപ്പണാണ് എങ്കിൽ സംശയമാണ്, ആ വെള്ളം കൊണ്ട് ഒന്നു എടുത്താൽ ഒന്നു ശരിയാകുമോ? പട്ടിയോ വല്ല പൂച്ചയോ ഒക്കെ വന്ന് തലയിട്ടുണ്ടെങ്കിലോ, വല്ല നജസും വീണിട്ടുണ്ടെങ്കിലോ എന്നിങ്ങനെ സംശയരോഗമുള്ള ആളുകൾ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ പണ്ഡിതന്മാർ ആ വിഷയം വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് അൽ അസ്ലു അത്വഹാറ, വെള്ളമല്ല ഇറക്കിയത്, ശുദ്ധിയോടുകൂടിയാണ്. ഇനി അത് അശുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിൽ നജസ് വീണിട്ടുണ്ട്, അത് നമ്മൾ കാണുന്നു, അതിന്റെ രുചിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, അതിന്റെ നിറത്തിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ആ നജസ് വന്ന് വീണത് അതിൽ മിക്സായി കിടക്കുന്ന നമ്മൾ കാണുന്നു. ഇങ്ങനെ വ്യക്തമായ സന്ദർഭങ്ങളിലല്ലാതെ ഊഹത്തിന്റെ പേരിൽ നിങ്ങൾ ആ വെള്ളം ഒഴിവാക്കേണ്ടതില്ല എന്ന്. വഇൻ ശക്ക ഫീ നജാസത്തി മാഇൻ ഔ ഗൈരിഹി, നമ്മുടെ വസ്ത്രം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുസല്ല നിഷ്കരിക്കാൻ വേണ്ടി പിരിക്കുന്ന വിരിപ്പ്, അതല്ലെങ്കിൽ വസ്ത്ര ആ സ്ഥലം, അവിടെയൊക്കെ നജസ് ഉണ്ടാകുമോ എന്നൊരാൾ സംശയിച്ചാൽ, ഊഹിച്ചാൽ, ഔ തഹാറത്തിഹി, അതിന്റെ ശുദ്ധിയുടെ കാര്യത്തിലും അയാൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ബുനിയ അലൽ യഖീൻ, ഉറപ്പുള്ളതിനെ അയാൾ പരിഗണിക്കണം. എന്താ ഉറപ്പുള്ളത്? വളരെ വ്യക്തമായൊരു സന്ദേശമാണത്. ഇസ്ലാമിന്റെ വലിയൊരു അസലാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അള്ളാഹു സൃഷ്ടിച്ചത് ശുദ്ധിയോടുകൂടിയാണ്, അതാണ് അസല്, അതാണ് അതിന്റെ ബെയ്സ് എന്ന് പറയുന്നത്. അതിൽ സംശയമില്ല. സംശയം വന്നത് എന്താ? നജസ് ഉണ്ടോ എന്ന്. ആ സംശയം നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല, ഉറപ്പുള്ളത് സ്വീകരിച്ചോ എന്നാണ്. അൽ യഖീനു ലാ യുസാലു ബിശക്ക്, ആ ഉറപ്പിനെ സംശയം അത് നീക്കിക്കളയുന്നതല്ല. ഉറപ്പാണത്, ഉറപ്പാണ് ഏറ്റവും ഗൗരവപ്പെട്ടത്. സംശയം കൊണ്ട് നിങ്ങൾ ആ ഉറപ്പിനെ ഒഴിവാക്കി ആശയക്കുഴപ്പത്തിലാകേണ്ടതില്ല. പിശാജ് നിങ്ങൾ പിടിക്കുന്നത് അതാണ് എന്നർത്ഥം. ചില ആളുകൾ വിചാരിക്കും, ഒതു എടുത്ത് വന്നതാണ്, പക്ഷെ കുറച്ചു നേരം ഞങ്ങൾ ഇരുന്നല്ലോ, സംസാരിച്ചല്ലോ, ഖുർആൻ ഓതിയല്ലോ, എന്റെ ഒതു മുറിഞ്ഞോ ഇല്ലേ? സംശയം. ആ സംശയത്തിന്റെ പിന്നാലെ പോയാൽ ഖിയാമത്ത് നാൾ വരെയും മനസമാധാനത്തോടുകൂടി ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, നിങ്ങൾ സംശയങ്ങളെ ഒഴിവാക്കിയേക്കുക, സംശയമില്ലാത്തതിനെ നിങ്ങൾ സ്വീകരിക്കുക. ഒതു എടുത്തുന്നുള്ളൂ ഉറപ്പല്ലേ? ഒതു മുറിഞ്ഞോ ഇല്ലേന്ന് സംശയം, ആ സംശയം വിട്ടേക്ക്. ഉറപ്പാകുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഒതു മുറിഞ്ഞത്, നിങ്ങൾ ബാത്റൂമിൽ പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒതു മുറിയുന്ന എന്തെങ്കിലും ഒന്ന് സംഭവിച്ചതായി നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അപ്പോഴാണ് ഒതു നഷ്ടപ്പെട്ടതായി പരിഗണിക്കേണ്ടതുള്ളൂ. വെള്ളം നിങ്ങളുടെ കൈ മുന്നിൽ കിട്ടുകയാണ്, കിണറ്റിലെ വെള്ളം, അതല്ലെങ്കിൽ പൈപ്പിലെ വെള്ളം, അതിൽ നജസ് വീണോ, വീണിട്ടുണ്ടാകുമോ, ഇങ്ങനെ വസ്വാസും സംശയങ്ങളുമായി പോകേണ്ടതില്ല എന്നർത്ഥം. അതാണ് ഇസ്ലാം പറഞ്ഞത്. പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പഠിപ്പിച്ചൊരു കാര്യം, അൽ യഖീനു ലാ യുസാലു ബിശക്ക്, ആ ഉറപ്പുള്ള കാര്യത്തെ സംശയം കൊണ്ട് അത് നീങ്ങിപ്പോവുകയില്ല. അതേപോലെ തന്നെ ഉറപ്പുള്ള ഒരു തെളിവ് കിട്ടിയാൽ മാത്രമേ ആ ഉറപ്പിൽ നിന്ന് മറ്റൊരു ഉറപ്പിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ കൃത്യമായി ശുദ്ധിയുടെ കാര്യത്തിൽ അതിര് കവിയാതെ, എന്നാൽ തീർച്ചയായും അതിനെ ഒന്നും ശ്രദ്ധിക്കാത്ത രീതിയിലുമല്ലാതെ അതിന്റെ ഒരു മധ്യമ നിലവാരം, ഇസ്ലാം പഠിപ്പിച്ച പ്രമാണങ്ങൾക്കൊപ്പം ശുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് മാനസികമായ ശുദ്ധിയുടെ കാര്യത്തിലും ബാഹ്യമായ ശുദ്ധിയുടെ കാര്യത്തിലും ഒരു വിശ്വാസി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഖദ് അഫ്ലഹ മൻ സക്കാഹ, തീർച്ചയായും അവർ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിജയം വരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം
2: ചെയ്യുമാറാകട്ടെ. ശുദ്ധിയുടെ കർമ്മശാസ്ത്രം എന്ന വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് ഷമീർ മദീനി, തൃക്കാക്കര സലഫി മസ്ജിദ്.
4: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിന്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
2: പീസ് റേഡിയോ.
5: നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
8: ഗേറ്റ് തുറക്കാറായി. പരീക്ഷ 6, 7, 13, 14, 20, 21 തീയതികളിൽ. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, സയൻസ്, കോമേഴ്സ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾക്ക് IITകൾ ഉൾപ്പെടെയുള്ള മികച്ച സ്ഥാപനങ്ങളിൽ PG PhD പഠനത്തിനായും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ജോലി നേടാനും അവസരമൊരുക്കുന്ന പരീക്ഷയാണ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന ഗേറ്റ്. 2027 ഗേറ്റ് 6, 7, 13, 14, 20, 21 തീയതികളിലായി നടത്തും. വിശദവിവരങ്ങൾക്കായി gate2027.iitm.ac.in.

പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാവപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി ഇമ്പമാധുര്യം കൊണ്ട്

0: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്നെണീറ്റു. വിരിയിൽ നിന്നെണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളും, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ്, എന്റെ ദുഃഖങ്ങൾ അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം ബഷീർ VP.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമാബാദ്. ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പലപ്പോഴും പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ചില ഉപദേശങ്ങൾ കൊണ്ട് ആകുമെന്നത് ഈയൊരു പ്രോഗ്രാമിൻ്റെ ടൈറ്റിലിൽ നാം പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ആ നിലക്ക് ഈയൊരു പ്രോഗ്രാമിനെ നാം കാണുമ്പോൾ നമ്മോടൊപ്പം ഇത്തരം പ്രോഗ്രാമുകൾ സ്ഥിരമായി ഉണ്ടാകാറുള്ള ഹാരിസ് മൗലവി തന്നെയാണ് നമ്മോടൊപ്പം ഇന്നും ഈയൊരു ഓൺലൈൻ കൗൺസിലിംഗ് പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യമായി നമുക്ക് ശ്രോതാവ് ലൈനിൽ കാത്തു നിൽക്കുന്നു, അവരുടെ സംസാരത്തിലേക്ക് പോകാം. ഹലോ.
3: ഹലോ, അസ്സലാമു അലൈക്കും.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആ കേൾക്കാം, കേൾക്കാം, പറഞ്ഞു.
3: ഞാൻ 8 വർഷമായി ഇതിന്റെ വിവാഹം കഴിഞ്ഞിട്ട്, അപ്പം പിന്നെ എന്റെ ഭാര്യയെ കുറിച്ചുള്ള ഒരു സംഗതി പറയാനാണ് വിളിച്ചത്.
2: എന്റെ
3: ഭാര്യ ഭയങ്കര ഒരു ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. ഹലോ.
2: ആ ഓക്കെ ഓക്കെ, കേൾക്കാം കേൾക്കാം. ഹാരിസ് മൗലവി കേൾക്കുന്നില്ല, നിങ്ങൾക്ക് പറയാം.
3: അതെ, ഭയങ്കര ദേഷ്യം പിടിക്കുന്ന ഒരു ചെറിയ കാര്യത്തിൽ പോലും ഭയങ്കരമായിട്ട് പിന്നെ ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ചെറിയ പിന്നെ എന്ന് പറഞ്ഞാല് ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാവാത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മള് നല്ല രീതിയിൽ പറഞ്ഞാലും അത് ദേഷ്യപ്പെട്ട് പറഞ്ഞാലും ഒരിക്കലും അത് ശരിയാവാത്തൊരു പ്രശ്നം. അപ്പൊ അതിനുള്ളൊരു പരിഹാരം തേടാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്.
4: ശരി, നിങ്ങളത് കേട്ടു. സാധാരണ ഭാര്യയ്ക്ക് ഒരു അനുസരണക്കേടുണ്ട്, അതേപോലെ തന്നെ പലപ്പോഴും ദേഷ്യം പിടിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ദാമ്പത്യപരമായ മുന്നോട്ട് പോക്കിന് വിഷമം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് അതിൻ്റെ ചില ഉദാഹരണങ്ങളും കാര്യങ്ങളൊക്കെ വിശദമായി കിട്ടുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായി ലഭിക്കുക. പക്ഷെ അതിപ്പോൾ പറയാനുള്ള സമയ പരിമിതികളുണ്ട്, ഒരു പേഴ്സണൽ കൗൺസിലിംഗ് ആകുമ്പോഴേ അത് പറ്റുള്ളൂ. എങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞതിന് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു പൊതുവായ പരിഹാരമാണ് നമ്മൾ നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും എന്താ

0: എന്ന് വിചാരിച്ചാൽ ഒരു വിവാഹത്തിലെപ്പോഴും നായകത്വം എന്നുള്ളത്, അതിൻ്റെ നേതൃത്വം എന്നത് ഭർത്താവാണ്. അപ്പോൾ നിങ്ങളുടെ കീഴിൽ നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സ്വഭാവ പ്രശ്നങ്ങളും പെരുമാറ്റ തകരാറുകളും എല്ലാം നമ്മളതിനോട് ഏറ്റുമുട്ടുകയല്ല വേണ്ടത്, നമ്മളത് പരിഹരിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നിങ്ങൾക്കൊരു മോളുണ്ടെങ്കിൽ, ഒരു മോനുണ്ടെങ്കിൽ, അവൻ്റെയൊക്കെ സ്വഭാവ പ്രശ്നങ്ങളെയും അവൻ്റെയൊക്കെ അവനുണ്ട ബുദ്ധിമുട്ടുകളെയും നമ്മളെങ്ങനെയാണോ പരിഹരിക്കുന്നത്, അതേപോലെ നിങ്ങളുടെ ഭാര്യയുടെ സ്വഭാവ പ്രശ്നങ്ങളെയും പരിഹരിക്കണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിയ ഒരു കേസിൽ അവസാനം ഭർത്താവ് പറഞ്ഞു, 100% അവൾ ഞാൻ വിചാരിച്ചതുപോലെയുള്ള ഒരു സ്ത്രീ ആയിട്ട് എൻ്റെ കൂടെ വരുന്നുവെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകാമെന്നാണ്. അപ്പം ഞാൻ ചോദിച്ചത്, നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല? അതാണ് ശരി. കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 18 എന്താണ് അവളുടെ ഭാഗത്തു നിന്ന് അനുഭവിച്ച അനുസരണക്കേടുകളും സ്വഭാവ പ്രശ്നങ്ങളും എല്ലാം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് 100% ഇല്ലാതാക്കി ഒരു പുതിയ പെണ്ണായി അവൾ വരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കും കഴിയാത്ത കാര്യമാണ്. അപ്പോൾ ചില ക്യാരക്ടർ, ഒരു വ്യക്തിത്വപരമായ ചില പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ആ പ്രശ്നങ്ങളുടെയൊക്കെ അതിനേക്കാളും എത്രയോ വലിയ ഗുണങ്ങൾ, നീ ഒരു കാര്യം വെറുക്കുമ്പോൾ അതിനേക്കാളും വലിയ ഗുണങ്ങൾ അവളിലുണ്ടാവും. അത് പലപ്പോഴും പല ആളുകൾക്കും മനസ്സിലാകും. എപ്പോഴാന്ന് വെച്ചാൽ, ഈ ഭാര്യനെ മാറ്റി വേറൊരു കല്യാണമൊക്കെ കഴിച്ച് ഇനി ഉഷാറാകാമെന്ന് വിചാരിക്കുമ്പോഴാണ് എത്രയോ മെച്ചമായിരുന്നു ഇതിൻ്റെ മുമ്പുള്ള ഭാര്യ എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ അവരിൽ നിന്ന് ഒരു കാര്യം നീ വെറുക്കുമ്പോൾ നിനക്ക് ഇതിനെ സന്തോഷിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ വേറെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒന്നോ രണ്ടോ വിഷയങ്ങളിലൊക്കെയാണ് ഒരു ദേഷ്യം പിടിക്കലോ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വിമർശിക്കുമ്പോൾ ഒരു അനുസരണക്കേടൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് കണ്ടില്ലാന്ന് വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് മുന്നോട്ട് പോകുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് വാരിയല്ലിൽ നിന്നാണ്, ഏറ്റവും മുകളിലുള്ള വാരിയല്ല, ഏറ്റവും വളഞ്ഞ വാരിയല്ലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. അതുകൊണ്ട് നീ അതിനെ നിവർത്താൻ പോയാൽ പൊട്ടിപ്പോകും, പക്ഷേ നീ എന്തിനാ ആ വളവിനെ നീ ആസ്വദിക്കുക എന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ ആസ്വദിക്കേണ്ടത് അനുസരണത്തെയും വിധേയത്തെയും സ്നേഹത്തെയും മാത്രമല്ല ആസ്വദിക്കേണ്ടത്, ഒരു ഭാര്യയ്ക്കുണ്ടാവുന്ന സ്വഭാവപരമായ ഇത്തരം പ്രശ്നങ്ങൾ കൂടെ നമ്മൾ ആസ്വദിക്കണം. അതെങ്ങനെ ആസ്വദിക്കുക? നമ്മളൊരു കാര്യം പറയുമ്പോൾ അങ്ങനെ ഒരു പ്രതികരണം വരുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയും. അപ്പം നീ ഞാൻ വിചാരിച്ച സെയിം പ്രതികരണം വരുമ്പോൾ ഞാൻ വിചാരിച്ച തന്നെ അല്ലേ സംഭവിച്ചത് എന്നുള്ള സന്തോഷം, അതിനോട് പ്രതികരിച്ച് വെറുതെ എൻ്റെ ജീവിതം പ്രശ്നമാക്കണ്ട എന്ന നിലക്കുള്ള സമീപനങ്ങളിലൂടെ മുന്നോട്ട് പോകാനേ പറ്റുകയുള്ളൂ എന്നെനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാം മാറ്റി റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട, കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൂടെ നിന്ന് സഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ചില നല്ല സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ല നിലക്കൊക്കെ ആ തകരാറുകളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ നടക്കുമെന്നാണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു നിങ്ങളുടെ മനസ്സുകളെ പരസ്പരം യോജിപ്പിക്കട്ടെ.
1: അതെ, അതായത് എനിക്ക് പിന്നെ മനസ്സിലായത് അവൾക്ക് ഈ തീരെ വീട് തീരെ ഇഷ്ടമല്ല. ഇവിടെ ഒരു കുറച്ചൊരു പഴയ ഒരു സിസ്റ്റമാണല്ലോ, പണിക്കാരും അങ്ങനത്തെ ഉള്ള ഒരു വീടാണല്ലോ. അപ്പൊ ഈ വീട് ഒരിക്കലും അവള് പ്രതീക്ഷിച്ച രീതിയിലല്ല. അപ്പൊ ആ ഒരു സംഗതിയാണ് ഇവളെ എപ്പോഴും ദേഷ്യമായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ അത് നമുക്ക് എത്രത്തോളം പരിഹരിക്കാം, അപ്പൊ അതിനെ നമുക്ക് പരിഹരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾക്ക് കുടുംബപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതില് നമ്മൾക്ക് ഇങ്ങനെ രീതിയിൽ ഒരു പ്രശ്നം ഇല്ലാതെ പരമാവധി മുന്നോട്ട് എങ്ങനെ പോകാന്നുള്ളതാണ് പറയേണ്ടത്.
0: തീർച്ചയായും നിങ്ങളത് ചോദിച്ചു നന്നായി. എന്താ ഇതിനൊരു കാരണമുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറുപടി തന്നെ എങ്ങനെ ആവൂല. അതായത് ഈ ഒരു പിന്നെ സാധാരണഗതിയിൽ എന്താന്ന് വിചാരിച്ചാൽ, ഏതൊരു പെൺകുട്ടിക്കും വിവാഹം കഴിയുമ്പോൾ ചില സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. അത് ആ സ്വപ്നങ്ങൾ പലപ്പോഴും രൂപപ്പെട്ട് വരുന്നത് അവരുടെ കൂട്ടുകാരികളോ അവളുടെ ജ്യേഷ്ഠാനുജത്തിമാരൊക്കെ അവരൊക്കെ നയിക്കുന്ന ഒരു കുടുംബ വിവാഹ ജീവിതത്തെ കാണുമ്പോൾ എനിക്കും അങ്ങനെയെല്ലാം വേണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ അവളുടെ കൂട്ടുകാരികളും അവൾക്ക് പരിചയമുള്ളവരൊക്കെ നല്ല വീടുണ്ടാക്കി അതിലൊക്കെ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി അതൊക്കെ നല്ല ടൈൽസ് ഒട്ടിച്ച് മനോഹരമായി കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ വീട് അങ്ങനെ അല്ലാതിരിക്കുന്നു എന്നത് അവരുടെ മനസ്സിലുണ്ടാവുകയും ഭർത്താവിൻ്റെ വിഷമങ്ങളും ദാരിദ്ര്യവും ഒക്കെ അറിയുമെങ്കിലും ആ ഒരു സ്വപ്നമുണ്ടല്ലോ, ഒരു നല്ല വീടുണ്ടാവാനുള്ള ഒരു സ്വപ്നം, അത് മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും പറ്റുന്ന അബദ്ധം ആ വീടിനെക്കുറിച്ച് അവൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് പെട്ടെന്നതൊക്കെ പൊളിച്ചൊരു വീടുണ്ടാക്കാൻ പറ്റുമോ, നമുക്കത് വിഷമല്ലേ, നമുക്കതിനുള്ള പണം എവിടെ എന്ന നമ്മളുടെ പരാധീനതകളാണ് നമ്മൾ പറയാൻ ശ്രമിക്കുക. അവിടെയാണ് നമുക്ക് അബദ്ധം പിണയുന്നത്. അവിടെ നമ്മൾ പറയണത് നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു വീട് ഉണ്ടാക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അത് പോസിബിളാണ്, അത് എൻ്റെയും കൂടെ ഒരു സ്വപ്നമാണ്, അത് സാധ്യമാണ് എന്നതിലേക്കുള്ള സ്റ്റെപ്പുകൾ അവളോട് നിങ്ങൾ പറഞ്ഞു തുടങ്ങണം. അത് സാധിച്ചാലും ഇല്ലെങ്കിലും അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണ്ടേ, നമ്മൾ പരിശ്രമിക്കണ്ടേ? അപ്പോൾ നമ്മൾ അവളോട് പറയും എന്താണ്, ഇതിപ്പോൾ 10 സെൻറ്റ്സ്, ഞാനൊരു വെറുതെ എക്സാമ്പിളാണ്, നിങ്ങളുടെ പ്രായോഗിക രംഗത്തുള്ള എക്സാമ്പിൾ വേറെ ആയിരിക്കും, ഇതിപ്പോൾ 10 സെൻറ്റ്സ് തരണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 സെൻറ്റ് സ്ഥലം ഒരു നല്ല സമയം വരുമ്പോഴാണ് കൊടുക്കുക. 5 സെൻറ്റ് സ്ഥലം വിറ്റാൽ 1 സെൻറ്റിന് 1.5 ലക്ഷം കിട്ടുകയാണെങ്കിൽ ശരിക്കും ഒരു 7.5 ലക്ഷം രൂപ ഉണ്ടാവും, നമുക്കൊരു നല്ല വീടുണ്ടാക്കാൻ അതുപോലെ. ഇനി അതല്ല നമുക്ക് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു അടുത്ത വർഷം തന്നെ ഒരു തറ ഇടാൻ പറ്റും, നമുക്ക് തറയിടുക, ഒരു ചെറിയ രൂപ ഉണ്ടാക്കി മുന്നോട്ട് പോകാം. ഇൻഷാല്ലാ വളരെ വൈകാതെ നമ്മുടെ ഈ മോളും മകനൊക്കെ ഒന്ന് വലുതായി വരുമ്പോഴേക്കിന് നമുക്കൊരു നല്ല, എന്തായാലും ഇനി പുതിയ കുട്ടികൾക്കൊക്കെ ജീവിക്കണമെങ്കിൽ ഈ വീടൊന്നും പറ്റില്ല, ഒരു പുതിയ വീട് വേണം എന്നത് വളരെ റീസണബിളായി നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്നും അതിനുള്ള പരിശ്രമങ്ങളും ആഗ്രഹവും നിന്നെപ്പോലെ എനിക്കുണ്ടെന്നും അത് സാധ്യമാകും വഴിയെ എന്നുമുള്ള പ്രതീക്ഷ നൽകുന്നതോടുകൂടെ വീടുണ്ടായ പോലെ ആയി. ഞാൻ പറഞ്ഞു പിന്നെ വീടുണ്ടായ പോലെ ആയി. നേരെ മറിച്ച് നമ്മളെപ്പോഴും അതിനെ എന്ത് ചെയ്യാണ്, നമ്മുടെ വിഷമങ്ങളും പരാധീനതകളും ഇങ്ങനെ പറയുമ്പോൾ നമ്മളതിന് ആഗ്രഹമില്ലെന്നും അത് നടക്കില്ലെന്നും ആ സ്വപ്നം ഈ ജീവിതത്തിൽ പൂവണിയാത്തതാണെന്നും വരുമ്പോൾ ആ ടെൻഷൻ അവരെ എന്ത് ചെയ്യും, മൊത്തം കാര്യങ്ങളെ ബാധിക്കും. ആ ടെൻഷൻ കുട്ടികളെ നോക്കുന്നതിനെ ബാധിക്കും, നിങ്ങളെ ദാമ്പത്യത്തെ ബാധിക്കും, വീടിൻ്റെ സ്വസ്ഥതയെ ബാധിക്കും, എല്ലാം ബാധിക്കും. അതുകൊണ്ട് ഇതൊരു നല്ല ആഗ്രഹമാണ്, ആർക്കും ആഗ്രഹിക്കാൻ പറ്റിയ ആഗ്രഹമാണ്. ആഗ്രഹങ്ങൾക്കൊരു പ്രശ്നമല്ല, ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്, അതിന് പ്രതീക്ഷ കൊടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അതെങ്ങനെ ബുദ്ധിപരമായി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക.
2: തീർച്ചയായും ഒരു ഓൺലൈൻ കൗൺസിലിംഗ് എന്നതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സഹോദരൻ്റെ സംശയത്തിന് വിശദീകരണം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി നാം മറ്റൊരു ശ്രോതാവ് കൂടി നമ്മെ ലൈനിൽ കാത്തു നിൽക്കുന്നു. ആ ശ്രോതാവിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഹലോ,
3: ഹലോ,
2: ആ കേൾക്കാം, പറഞ്ഞോളൂ. ഹാരിസ് മൗലവി, നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം.
3: ഞങ്ങളങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്നതിനടുത്ത് തന്നെ ഭർത്താവ് ഒരു ഒപ്പം പണിയെടുത്ത് ജോലി ചെയ്തിരുന്ന ആളെ കൊണ്ട് പോയി. അപ്പൊ മൂന്ന് ചെറിയ മക്കളാണ്. അപ്പൊ മക്കളെ കൊണ്ട് ജീവിക്കാനൊക്കെ ഞാനിവിടെ ഓർഫനേജിൽ നിൽക്കുകയാണ് ചെറിയ മക്കളായിട്ട്. അപ്പൊ അവരെ കൊണ്ടിപ്പോ അവര് ഭർത്താവിന്റെ ഒരു ഇതില്ല, മക്കളെ കുറിച്ച് ഒരു ഇതില്ല. പക്ഷെ ഞാന് വേണ്ട, ഞാൻ മക്കളെ കുറിച്ച് അവരെ ഒരുക്കുന്നില്ലെങ്കിൽ വേണ്ട, അങ്ങനെയുണ്ട്. പക്ഷെ മക്കളെ കൊണ്ട് എന്താ ചെയ്യാ, അങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ എന്താ ചെയ്യാന്നുള്ള ഇതിലാണ്. കൊറേ അനത്തവത്തൽ ചെലവാണ് എനിക്ക് ജീവിച്ചു നോക്കണ്ട്. പക്ഷെ അതിന് കയ്യിലുള്ള മനസ്സെന്തോ പോലെ, വലിയ കുട്ടിക്ക് 10 വയസ്സാണ്, ഒരു രണ്ടാമത്തെ 6 വയസ്സായ കുട്ടിയാണ്, മൂന്നാമത്തത് 3 വയസ്സായ കുട്ടിയാണ്. അപ്പൊ അവരെ കൊണ്ട് ഞങ്ങൾക്ക് മാനസികമായിട്ട് ഇങ്ങനെ എന്തൊക്കെ ഒരു വിഷമവും ഒക്കെ മനസ്സ് തകരോ എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പൊ നോക്കിയാൽ
0: ഓക്കെ. ഡൈവേഴ്സ് ആയിട്ടുണ്ടോ, ലീഗലി നിയമപരമായി നിങ്ങൾ ഡൈവേഴ്സ് ആയിട്ടുണ്ടോ? ഇപ്പൊ കോണ്ടാക്ട്സ് ഒന്നും ഇല്ല, നിങ്ങളും അവരും തമ്മിൽ ഫോൺ വിളിക്കലോ സംസാരിക്കലോ ഒന്നും ഇല്ല?
3: ഫോൺ വിളിച്ചാൽ ആദ്യമൊക്കെ വിളിച്ച് ഇങ്ങനെ ചീത്ത പറയുന്നൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഫോൺ എടുക്കാനും പോയിരുന്നത്, ഇപ്പൊ പിന്നെ വിളിക്കൊന്നും ഇല്ല.
0: ഓക്കെ. ഇപ്പൊ അയാളുടെ കൂടെ ഉള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ അവര് പിന്നെ നിയമപരമായി വിവാഹം കഴിഞ്ഞവരാണോ?
3: അല്ലല്ല, അവര് ഒരു രാത്രി പോയതാണ്, അവര് വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ല.
0: അപ്പൊ അവരിപ്പോഴും ഒന്നിച്ചാണ് ജീവിക്കുന്നത് അല്ലേ?
3: ആ, അപ്പോൾ ഒന്നിച്ചാ. ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല, പിന്നെ ലാസ്റ്റ് ആണ് അറിഞ്ഞത്. പിന്നെ വീട്ടിലെല്ലാ സാധനങ്ങളൊക്കെ അവര് അതൊക്കെ പോയി.
0: ഇപ്പൊ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ച സമയത്തും നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ഒരു ഭർത്താവ് എന്നുള്ള നിലക്കുള്ള സംരക്ഷണവും സാമ്പത്തികമായ ചെലവുകളും കുട്ടികളോടുള്ള സ്നേഹവും ബന്ധമൊക്കെ നിലനിന്നിരുന്നോ? കൂടെ ഉള്ള സമയത്ത് ഉണ്ടായിരുന്നോ അങ്ങനെ?
3: പിന്നെ ഈ പ്രശ്നം നോക്കുകയൊന്നും ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഭാര്യയാണെങ്കിൽ അതുപോലെ മക്കളാണെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഒരു അവളേറ്റ് കൂടിയിട്ട് 2.5 വർഷമായിരുന്നു അപ്പോഴൊന്നും. പക്ഷെ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല, ലാസ്റ്റ് ഘട്ടത്തിലാണ് ഞാൻ അറിഞ്ഞത്. ഒരു ബന്ധം അങ്ങനൊന്നും ഇല്ല. മക്കള് ഇങ്ങനെ വീട്ടിൽ വന്നാൽ ഭയങ്കര ദേഷ്യമായിരിക്കും. ഫോണ് വീട്ടിൽ വന്നാൽ ഫോണ് സ്വിച്ച് ഓഫാണ്, പുറത്തിറങ്ങിയ ഫോണുണ്ട്. പിന്നെ ആരോടും മിണ്ടാനും ഇതിനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് അവര് ദേഷ്യം കൂടുതലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ദേഷ്യം കൊണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് അറിഞ്ഞത്.
0: നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വിചാരിച്ചാൽ, ഒരു സ്ത്രീയുമായിട്ട് അവിഹിതമായി ജീവിക്കുന്നു എന്നറിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിങ്ങൾ ജീവിക്കുക എന്നുള്ള ഒരു ദീനിയായി നിങ്ങൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും മാനസികമായി സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതാവസ്ഥ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളുടെ കൂടെ ജീവിക്കാനോ അയാളെ ഉൾക്കൊള്ളാനോ കഴിയാത്ത ഒരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ വെച്ചാൽ, നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അയാൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം, അയാൾ പശ്ചാത്തപിക്കാം, അയാൾ തിരിച്ചു വരാം എന്ന ഒരു പ്രതീക്ഷയും പ്രാർത്ഥനയും നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ കയ്യിലുള്ളത് അദ്ദേഹത്തിൻ്റെ കുട്ടികളാണ്. അയാൾ എത്ര മോശമായാലും എത്ര തന്നെ വഴിതെറ്റിപ്പോയാലും കുട്ടികളുടെ പിതാവ് എന്നുള്ളവർക്ക് അയാൾ പിതാവാണല്ലോ. അതുകൊണ്ട് നാളെ അഭിമാനത്തോടുകൂടെ നമ്മുടെ കുട്ടികൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ വാപ്പ ആര് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു മാന്യനായിരിക്കുക എന്നുള്ളത് കൊണ്ട് അദ്ദേഹം നന്നാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു ജീവിതത്തിൽ ഇത്തരം പിഴച്ച വഴിയിലൂടെ പോകുന്ന ആളുകളൊക്കെ എന്തു ചെയ്യും, പലപ്പോഴും ഫസനു യസ്റുഹുലിൽ ഒഴ്സ്ര എന്നാണ്. അത്തരം ആളുകൾക്ക് വലിയ വലിയ പ്രതിസന്ധികളാണ് ജീവിതത്തിൽ വന്നു ചേരുക. ആ പ്രതിസന്ധികളിൽ നട്ടം തിരിയുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു പക്ഷേ ഒരു മനസ്താപം കൊണ്ട് തിരിച്ചു വരുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇനി അയാളെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നല്ലൊരു ദീനിയായ ഒരു മാറ്റത്തോടുകൂടെ, ഇപ്പം നിങ്ങൾ ഈ പീസ് റേഡിയോ ഒക്കെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഒരു ദീനിയായി ചിന്തിക്കുന്ന ഒരാളായി, നിങ്ങൾക്കൊരു ദീനിയായ ഭർത്താവും നിങ്ങളുടെ കുട്ടികൾക്കൊരു ദീനിയായ പിതാവുമായി തിരിച്ചു വരലാണ് നമ്മുടെ ആവശ്യം. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വല്ല സുഹൃത്തുക്കളോ ദീനിയായ ആളുകളുണ്ടെങ്കിൽ അവർ അദ്ദേഹവുമായിട്ടൊരു ദാവത്ത് ദീനിയായ ബന്ധങ്ങൾ സ്ഥാപിച്ച് അയാൾക്ക് ഒരു നല്ല വഴിയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, അയാളുടെ സുഹൃത്തുക്കൾ വഴി നടത്താൻ പറ്റുന്ന വല്ല മാർഗ്ഗങ്ങളും ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ബന്ധുക്കളെയോ ആളുകളെയോ ഉപയോഗപ്പെടുത്തി നിങ്ങളതിനു വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് പറ്റില്ലെങ്കിൽ പറ്റാവുന്ന വഴികളുണ്ടെന്ന് അന്വേഷിക്കുക, പ്രാർത്ഥിക്കുക ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തൊരു വശം എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ രണ്ട് കുട്ടികളുമായി ജീവിച്ചു പോകുന്നതിൻ്റെ നിങ്ങളുടെ മാനസിക പ്രയാസങ്ങളാണ് നിങ്ങൾ ഷെയർ ചെയ്തത്. തീർച്ചയായും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതം എന്തായിരുന്നാലും ചില തീവ്രമായ പ്രതിസന്ധികളെ അതിജീവിച്ച് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മരണത്തിന് മുമ്പ് വളരെ വലിയ പരീക്ഷകൾ കടന്നുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസവും നമ്മുടെ ദീനും നമ്മുടെ ആത്മാർത്ഥതയും ഒക്കെ തെളിയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തന്നൊരു പരീക്ഷണമാണ്, വലിയൊരു പരീക്ഷണമാണ്. ഒരു വൈധവ്യം എന്നത്, വിധവയാവുക എന്നത് വലിയൊരു പരീക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിൻ്റെ പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ മുന്നോട്ട് പോകും. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട്. ആ രണ്ട് കുട്ടികൾ എന്തായിരുന്നാലും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 വയസ്സായ ഒരു കുട്ടി, ഒരാൺകുട്ടി 10 വയസ്സായ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു 5-6 വർഷം കഴിയുമ്പോഴേക്ക് അവൻ എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും നിങ്ങളുടെ ഈ ഒറ്റപ്പെടൽ അറിയാനും നിങ്ങളുടെ മനോവേദനകൾ മനസ്സിലാക്കാനും അത് ഉമ്മയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വരാനുമൊക്കെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മക്കളിൽ നിന്ന് നിങ്ങൾക്കൊരു സംരക്ഷണവും സഹായവും സ്നേഹമൊക്കെ ലഭിക്കാൻ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഈ വെറുതെ എൻ്റെ ജീവിത ഭാവി പോകും എന്ന് വേണ്ടതില്ല. പ്രതീക്ഷകൾ നിങ്ങൾ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് ഒരു സുരക്ഷിതത്തിൻ്റെ പ്രതീക്ഷ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുമായി നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകും. ഒരിക്കലും നമ്മുടെ ജീവിതം എന്ത് ചെയ്യുന്നില്ല, ജീവിതത്തിന് സന്തോഷങ്ങളോ സുഖങ്ങളോ ഇല്ലാതാവുന്നില്ല. ഏത് പ്രായത്തിലും ഏത് സമയത്തിലും നമുക്ക് വിവാഹം ചെയ്യാനും ഒരു കുടുംബജീവിതം സ്വീകരിക്കാനും ഒക്കെ നമുക്ക് അവസരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ നമുക്ക് എത്തിച്ചേരുന്നത് അതിൽ നമ്മൾ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമയിലൂടെ അള്ളാഹു നമുക്ക് കൂടുതൽ സഹായങ്ങൾ തരും. നമ്മുടെ ക്ഷമ കൈവിട്ടു പോകുമ്പോൾ തീർച്ചയായും അള്ളാഹു നമ്മളെ കൈവിടും. ഇന്നല്ലാഹു മഅ സ്വാബിരീന, ക്ഷമിക്കുന്നവരോടൊപ്പം അല്ല നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ക്ഷമിക്കാൻ ഇപ്പോൾ പറ്റുകയാണെങ്കിൽ കണക്കില്ലാത്ത പ്രതിഫലം പരലോകത്ത് കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം ക്ഷമ തന്നെയാണ്. അള്ളാഹു നാം കാണാത്ത വഴിയിലൂടെ നമ്മുടെ അടുക്കലേക്ക് വരും, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതിന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. തിന്മകൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ധാരാളം ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യാനും നമ്മളെ വഴിതെറ്റിക്കാനുമൊക്കെ വരും. അതൊക്കെ നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിക്കണം, കെയർഫുൾ ആവണം. ഈ പരീക്ഷണ ഘട്ടത്തിൽ ഒരു അധാർമികതയിലേക്ക് നമ്മൾ പോയാൽ, അദ്ദേഹത്തെ പോലുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ തീർച്ചയായും അത് വളരെ ഗുരുതരമായ ഒരവസ്ഥയായിരിക്കും കുട്ടികൾക്ക് സൃഷ്ടിക്കുക. അതുകൊണ്ട് പിന്നെ കുട്ടികളും അതൊരു മാതൃകയാക്കി വഴിപിഴച്ച് പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും നിങ്ങളൊരു ദീനിയായ വഴിയിലാണെന്നുള്ളതാണ് നമ്മുടെ പീസ് റേഡിയോയിലേക്ക് വിളിക്കുന്ന ഒരു ശ്രോതാവ് എന്നിലേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സൂക്ഷ്മതയോടെ ജീവിക്കുക, കുട്ടികളെ നല്ല അന്തരീക്ഷത്തിൽ വളർത്തുക. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വിജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും പുതിയ ചില സന്ദർഭങ്ങൾ, നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ചില കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒന്നും ആ നിലക്ക് പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുക. അള്ളാഹു നിങ്ങൾക്ക് നല്ല സൗഭാഗ്യകരമായൊരവസ്ഥയും നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്കൊരു കൺകുളിർമയും നല്ലൊരു കുടുംബജീവിതവും അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ.
2: ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു ശ്രോതാവിലേക്ക് നാം പോവുകയാണ്. ഹലോ.
4: ഓക്കെ,
2: ഹാരിസ് മാലവി, നിങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത് പറയാവുന്നതാണ്.
4: അതെന്ന് പറഞ്ഞാല് ചെറിയ കാര്യങ്ങൾക്ക് വരെ പെട്ടെന്ന് ദേഷ്യം പിടിക്കും.
2: ആരെ കുറിച്ചാണ്?
4: എന്നെ കുറിച്ച് തന്നെയാ പറയുന്നത്.
2: ആ ഓക്കെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
4: പെട്ടെന്ന് ദേഷ്യം പിടിക്കും. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് വരെ കൺട്രോൾ ചെയ്യാനാവുന്നേ ഇല്ല.
2: ഒരു പരിഹാരമാണ് താങ്കൾ ആവശ്യപ്പെടുന്നത് അല്ലേ?
0: പ്രായം പറയോ, നിങ്ങൾ എത്ര വയസ്സായിട്ടുണ്ട് പറയോ?
4: 17
0: വയസ്സ് അല്ലേ? ആൺകുട്ടിയാണല്ലോ അല്ലേ? അതെ. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പൊ എന്തിനെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? ഇരിക്കുകയാണ് ചെയ്യുന്നത്. പഠനമൊക്കെ, പഠനത്തിലൊക്കെ എങ്ങനെയാണ്? നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ടോ? മാർക്കുകളൊക്കെ ഉണ്ടോ? അതില് ശ്രദ്ധ കിട്ടുന്നുണ്ടോ?
4: മാർക്കുകളൊക്കെ ഉണ്ട്, 10-ാം ക്ലാസ്സില് ഫുൾ അറ്റൻഡൻസ് ഒക്കെ ഉണ്ട്.
0: ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിൽ വാപ്പയും ഉമ്മയും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഉമ്മണ്ട്. ഈ ദേഷ്യം ഏറ്റവും അധികം, ദേഷ്യം ഏറ്റവും അധികം നിങ്ങൾക്ക് തോന്നുന്നത് ഉമ്മനോടാണോ? അപ്പൊ നിങ്ങളുടെ ഈ ദേഷ്യം, നിനക്ക് ഭയങ്കര ദേഷ്യമാണ്, നിന്റെ ഈ ദേഷ്യം ഭയങ്കര പ്രശ്നമാണ് എന്ന് നിങ്ങളോട് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഉമ്മ പറഞ്ഞിട്ടുണ്ടോ? അതുകളും പറയാറുണ്ട്. അതെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഇമോഷനല്ല, പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വരലാണോ, അതോ എന്ത് കാര്യവും എപ്പോഴും ദേഷ്യം വന്നുകൊണ്ടിരിക്കുമോ? നമ്മൾ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ദേഷ്യം, എങ്ങനെയാണ്? ഇതിപ്പോ നിങ്ങൾക്ക് തുടങ്ങിയിട്ട് അടുത്ത കാലത്താണോ അതോ ചെറുപ്പം മുതൽ തന്നെ നിങ്ങൾ ഇങ്ങനെയാണോ?
4: ചെറുപ്പം മുതലൊന്നുമില്ല, ഇപ്പോ 15-16
0: ഇപ്പോ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ടോ? സ്കൂളിൽ ടീച്ചേഴ്സിനോടൊക്കെ ബന്ധപ്പെടുമ്പോ ഇതേ പ്രശ്നങ്ങളുണ്ടോ? ക്ലാസ്സിലൊക്കെ എങ്ങനെ ദേഷ്യപ്പെടുന്ന പ്രശ്നങ്ങളും അധ്യാപകന്മാർ അതിന്റെ പേര് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അധ്യാപകന്മാര്
4: അതില്ല, വീട്ടിൽ മാത്രമേ പ്രശ്നമുള്ളു,
0: സ്കൂളിൽ നിങ്ങൾക്ക് അധ്യാപകന്മാരോ ടീച്ചേഴ്സിനോടൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല? ഫ്രണ്ട്സിനോടോ? ഫ്രണ്ട്സിനോടോ?
4: ഇല്ല, ഒന്നുമില്ല, നാട്ടിനൊന്നും സ്കൂളിനൊന്നുമില്ല, വീട്ടിൽ മാത്രം ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വല്ലാണ്ട് ദേഷ്യം പിടിക്കും.
0: നമുക്കിതിന്റെ ശരിക്കുള്ള ഒരു സൊല്യൂഷൻ പറയണമെങ്കിൽ എന്താ വെച്ചാൽ, വീട്ടിൽ നിന്നുള്ള ഉമ്മനോട് നമ്മൾ, ഉമ്മനോടോ ഉപ്പനോടോ നമ്മൾ സംസാരിക്കണം. എന്നിട്ട് നമുക്ക് ചില ഡീറ്റെയിൽസ് കിട്ടുമ്പോഴാണ് നമുക്കിതിന് പൂർണ്ണമായ ഒരു മറുപടി പറയാൻ കഴിയുക. നമ്മൾ ഒരു നിഗമനം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഒരു പ്രായം അനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ ചില ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. ചില ഒന്ന് കളിക്കാൻ പോകണം, പുറത്തു പോകണം, അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കണം, നിങ്ങളുടേതായ ചില താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ വീട്ടിലാകുമ്പോൾ വീട്ടുകാർക്ക് എന്താ വെച്ചാൽ, വാപ്പയും ഉമ്മയും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെയല്ല, നമ്മളോട് വളരെ സ്നേഹവും ഗുണകാംക്ഷയുള്ള ആളുകളായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മളുടെ സമയം വെറുതെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റിലേക്ക് പോകുമെന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ വല്ലാതെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക്, നമ്മളൊരു നല്ലൊരു വ്യക്തിയല്ലേ, നമുക്ക് കാര്യങ്ങളൊക്കെ അറിയില്ലേ, എനിക്ക് ശരിയും തെറ്റുമൊക്കെ അറിയില്ലേ, അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അത് അനാവശ്യമായി ഇടപെടുകയാണോ എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലപ്പോഴും ദേഷ്യം വന്നു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഉമ്മയോട് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉമ്മ ഉപ്പ ഇത് നമ്മൾ അള്ളാഹുവിനെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും അധികം എന്താണ് കടമകളും കടപ്പാടുകളും നമ്മൾ നിർവഹിക്കേണ്ട ആളുകളാണ് അവർ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അവർ നമ്മളോട് സ്നേഹത്തിലും വളരെ സോഷ്യലായിട്ടും പെരുമാറുന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങേയറ്റം ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട ആളുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഖുർആൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വലാത്തക്കുല്ലഹുമ ഉഫിൻ എന്നാണ്. അതായത് നമ്മളുടെ അവർ പറയുന്നൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മുടെ മുഖത്ത് പോലും തോന്നാൻ പാടില്ല എന്നുള്ളതാണ്. അത്രമാത്രം അച്ചടക്കത്തിലും അനുസരണത്തിൽ നിൽക്കേണ്ട ആളുകളാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെന്താ വെച്ചാൽ, ഇത് ഞാൻ ചെയ്യുന്നൊരു മഹാപാപമാണല്ലോ, വലിയ തെറ്റാണല്ലോ മാതാപിതാക്കളെ വിഷമിപ്പിക്കൽ എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പരമാവധി നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ സ്വാഭാവികമായി എന്താന്ന് വിചാരിച്ചാൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉമ്മയെ ഉമ്മ പറയുകയാണെങ്കിൽ നമ്മളെന്താ വെച്ചാൽ, ആ ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാൽ അതിനോട് ഒരിക്കലും പ്രതികരിക്കരുത്. നമ്മൾ തൽക്കാലം അത് കേൾക്കുക. ആ കേട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മൾ പ്രതികരിക്കുമ്പോൾ പിന്നെ അതൊരു ബഹളമാകും, അതിന് മറുപടി ഉമ്മ പറയും, അതൊരു പ്രശ്നത്തിലേക്ക് എത്തും. പക്ഷെ നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മളൊന്ന് പ്രതികരിക്കാതിരുന്നാൽ അത് അവിടെ ഉണ്ട് അവസാനിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താ, നമ്മൾ പ്രതികരിക്കാതിരിക്കലാണ്. അപ്പോൾ ഉമ്മ എന്ത് പറഞ്ഞാലും അത് നമ്മൾ മൗനമായി കേൾക്കുക, എന്തെങ്കിലും പറയുമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കുക, ആ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ മൗനം ദീക്ഷിക്കുക, അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ ഉമ്മനോടോ വാപ്പനോടോ ഒന്ന് പേഴ്സണലായിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി നിങ്ങൾ എന്തായിരുന്നാലും ഒരു 17-ാമത്തെ വയസ്സിൽ നിങ്ങളുടെ ഈ ദേഷ്യം പരിഹരിക്കണമെന്ന നിലക്ക് സ്വയം നിങ്ങളൊരു ചോദ്യകർത്താവായി പി സി റെഡിയിൽ വന്നു എന്നുള്ളത് വളരെ നിങ്ങളെ നമ്മൾ ആദരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും കൗൺസിലിംഗും ഇല്ലാതെ മാറാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി അതിനൊരു ഹെൽപ്പ് എന്നുള്ള നിലക്ക് നിങ്ങളുടെ ഉമ്മയോടൊന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞൊരു മാർഗനിർദ്ദേശം പറഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് മനസ്സിലാവുന്നത്.
2: തീർച്ചയായും. ഇനി മറ്റൊരു സഹോദരിയുടെ വാക്കുകളിലേക്കാണ്, ടെക്സ്റ്റ് ആയി നൽകിയ അയച്ച ഒരു മെസ്സേജിലേക്കാണ് നാം പോകുന്നത്. വളരെ സംക്ഷിപ്തമായി എഴുതിയ വരികൾ നമുക്കിങ്ങനെ വായിക്കാം. ഞാൻ 2 കുട്ടികളുടെ ഉമ്മയാണ്. മൂത്ത മകൾക്ക് പ്രായം 20-ഓടടുത്തു. 3 വർഷം മുമ്പ് സ്വന്തം വാപ്പാൻ്റെ അവിഹിതം നേരിട്ട് കാണേണ്ടി വന്ന മോൾ, അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവൾക്ക് വിവാഹം വേണ്ടെന്ന് പറയുന്നു. ഞാൻ അവളോട് എന്തു പറയണം? ഞാനും ഹസ്ബൻഡും മക്കളും ഒരുമിച്ച് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എനിക്ക് ഉത്തരമില്ല. ഞാൻ എങ്ങനെ അവളെ പറഞ്ഞു മനസ്സിലാക്കണം? ഹാരിസ് മലുവിയുടെ സംസാരത്തിലേക്ക്.
0: ഇത് നമുക്ക് വ്യക്തമായ കാരണമുള്ളൊരു വിഷയമാണിത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ഏറ്റവും അധികം ആദരിക്കുന്ന പിതാവിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പെരുമാറ്റം കാണുമ്പോൾ സ്വാഭാവികമായും ഒരു പെൺകുട്ടി മകളെന്ന നിലക്ക് അവൾക്ക് വലിയൊരു ഷോക്ക് മാനസികമായി ഉണ്ടാവും. അതൊരു തലം വരെ മാനസിക പ്രശ്നങ്ങളിലേക്ക് അവരെത്തിക്കുവാനും അതേപോലെ തന്നെ സെക്സിനോട് തന്നെ മടുപ്പുണ്ടാവാനും പിതാവിനോട് മാനസികമായ അകലമുണ്ടാവാനും ജീവിതത്തോട് തന്നെ വലിയ നിരാശ തോന്നാനൊക്കെ കാരണമാകാവുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ അവൾക്ക് എന്താണ് ഇതിലൂടെ ഫീൽ ചെയ്തത്, എന്തൊക്കെയാണ് അവൾക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ തോന്നിയത്, എങ്ങനെയൊക്കെയാണ് അവളുടെ മനസ്സിനത് പ്രതികൂലമായി ബാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അവളുടെ മനസ്സിൽ നിന്നേ അത് കിട്ടുള്ളൂ നമുക്ക്. അതായത് ഇത്തരമൊരു സംഭവം കാണുന്ന എല്ലാ വ്യക്തികളും ഒരേപോലെയല്ല അവരത് സ്വാധീനിക്കുകയും അവരിലത് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു കാഴ്ച അവളെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവൾക്ക് പിന്നെ പൊതുവേ ഇതിനെ ഒരു ഭീകര, അതായത് സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ഒരു ഭയങ്കര ഒരു ക്രൂരതയായി അല്ലെങ്കിൽ ഒരു വളരെ വലിയൊരു പ്രശ്നമായിട്ട് അവൾക്ക് ഫീൽ ചെയ്തോ, അതല്ലെങ്കിൽ എന്താണത് തോന്നിയത് എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും പഠിക്കേണ്ടതുണ്ട്. തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, അവളെ ഒരു വിവാഹത്തിലേക്ക് അവൾ എത്തണമെങ്കിൽ, ഒരു നല്ലൊരു ലൈഫിലേക്ക് അവൾ പോകണമെങ്കിൽ, മനസ്സിൽ നിന്ന് ഈ ഒരു ഇതിൻ്റെ ഇതുമൂലമുണ്ടാകുന്ന എല്ലാ ആഘാതങ്ങളും വിട്ടു നിൽക്കണമെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം നിങ്ങൾ തേടണം. നിർബന്ധമായും ഒരു ലേഡീസൊക്കെ ആയിട്ടുള്ളൊരു ഒരു ലേഡി ആയിട്ടുള്ളൊരു കൗൺസിലറെ കണ്ട് അവളൊരു പേഴ്സണൽ കൗൺസിലിങ്ങിന് നിങ്ങൾ നിർബന്ധമായും വിധേയമാക്കേണ്ടതുണ്ട്. കാരണം ഈ സംഭവം ഉണ്ടായി എന്ന് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാമെങ്കിലും ആ സംഭവം ഈ വ്യക്തിയെ എങ്ങനെ ബാധിച്ചു എന്നറിയാൻ ആ വ്യക്തിയിൽ നിന്ന് മാത്രമേ നമുക്ക് പറ്റൂ. അതറിയാതെ നമുക്കിതിന് മറുപടി പറയുക വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് ഒരവസരം ഉണ്ടാക്കുകയായിരിക്കും നന്നായിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു.
2: തീർച്ചയായും. മറ്റൊരു ശ്രോതാവ് ലൈനിൽ കാത്തു നിൽക്കുന്നു, നമുക്കവരുടെ ശബ്ദത്തിലേക്ക് പോകാം. ഹലോ, വലിസ്സലാം വറഹ്മത്തുള്ള, കേൾക്കാം. ഹാരിസ് മൗലവിക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കാം, പറഞ്ഞോളൂ.
5: ഞാൻ എന്റെ മോനെ കൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ കുട്ടി ഇപ്പൊ 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതേ.
2: ഓക്കെ.
5: വന്നിട്ട് എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവര് സ്കൂളിൽ നിന്ന് കൊടുക്കുന്നത് ഒക്കെ ഉണ്ട്. പക്ഷെ പിന്നെ മറ്റുള്ളതായിട്ടുള്ള നമ്മുടെ ഈ കലാപരമായ ആഴ്ചപരമായിട്ടുള്ള ഇതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഞാൻ പുതിയായിട്ട് വന്നൊരു ആളാണ്, പിന്നെ ഇസ്ലാമിക് വന്നൊരാളാണ് ഞാൻ. എനിക്കതിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും എന്റെ മോനെ ഞാൻ ആഡ് ചെയ്യാറില്ല. അപ്പൊ അതിനും ചേർത്തിട്ടില്ല, ഒരു പ്രശ്നമോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിപാടികൾക്കൊന്നും ഞാൻ ചേർത്തില്ല.
2: അപ്പൊ
5: അവന് വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഇഷ്ടം തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ വന്നിട്ട് ഇതൊക്കെ നല്ല ഹൈ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്, ഇപ്പൊ അറിയാലോ. പിന്നെ പാട്ടായാലും ഡാൻസ് ആയാലും അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു 10-14 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഉപേക്ഷിച്ച ആളാണ്. പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ അവർക്ക് രക്ഷയെ ഉപേക്ഷിച്ച ആളാണ്, എനിക്ക് അതിനൊന്നും താല്പര്യം ഇതിനോട് ബാക്കിയ ആളാണ്. പക്ഷെ എനിക്ക് എന്റെ മോന്റെ കാര്യങ്ങൾ വരുമ്പോ പിന്നെ നമ്മൾ എങ്ങനെയാണ് അവന് ഏത് രീതിയിലാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത്. വീട്ടിലൂടെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജോയിന്റ് ഫാമിലിയാണ്, പിന്നെ തറവാട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ വേറെയും കുട്ടികളുണ്ട്, അതുകൊണ്ട് തന്നെ ടിവി കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റാച്ച്ഡ് ആണ്. ഹലോ, ഹലോ.
2: അതെ, കേൾക്കാം.
5: അപ്പൊ ഞാൻ വന്നിട്ട് വേണ്ടാന്ന് വെച്ചെങ്കിലും കൂടി മറ്റുള്ളവരത് വേണ്ടാന്ന് വെക്കുന്നില്ല. പിന്നെ ഇപ്പൊ വന്നിട്ട് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണല്ലോ,
2: അപ്പൊ
5: വന്നിട്ട് എല്ലാ കുട്ടികൾക്കും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്റെ കുഞ്ഞാണെങ്കിൽ കുറച്ച് ഫോർവേഡാണ്. പിന്നെ നമുക്ക് വേറെ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു 10 വർഷത്തോളമായി ഞാൻ എന്റെ ഈ വീട്ടിൽ നിന്ന് പിന്നെ ഓൾറെഡി ഒന്ന് പുറത്തു പോവുക അല്ലെങ്കിൽ പിന്നെ ഒരു മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇൻവോൾവ്ഡ് അല്ല. പിന്നെ ഞാനൊരു ഡിഗ്രി വരെ അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടിച്ച് പഠിച്ച ആളാണ്. വളരെ ബുദ്ധിമുട്ടിൽ നഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അത്യാവശ്യം അറിയപ്പെടുന്ന നല്ലൊരു കുടുംബത്തിലേക്ക് ഉള്ള ഒരാളെ കഴിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോ വന്നിട്ട് എനിക്ക് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീടും അങ്ങനെ ഒന്നും പോകാനൊന്നും സ്ഥലമില്ല. അവര് 3 വർഷത്തോളമായി ഗൾഫിലാണുള്ളത്. നാട്ടിലേക്ക് വന്നിട്ട് തന്നെയില്ല. പിന്നെ ഇതന്നെ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 3-4 പേര് കൂടിയിട്ട് ഒരു ബിസിനസ് നടത്തി. അവര് 3 പേരും കൂടെ കൂടിയിട്ട് എനിക്കും ഫിനാൻസ് എന്റെ ഹസ്ബൻഡിന്റെ പേരിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകളൊക്കെ തകർച്ചയായപ്പോ മൂപ്പരെയാണ് ഒരുപാട് ബാധിച്ചത്. അപ്പൊ അത് കാരണം സമ്മർദ്ദത്തിലായിട്ട് 1.5 വർഷത്തോളം വീട്ടിലിരുന്നു. പിന്നിപ്പോ ഗൾഫിൽപ്പെട്ട് 3 വർഷത്തോളാവുന്നു. ഈ അസുഖം കാരണം മാത്രല്ല, അല്ലെങ്കിലും വരാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ജോലി ജോലിയും ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ എന്റെ മോനാണെങ്കിൽ ഇപ്പൊ വീട്ടിലിരുന്നിട്ടാണ് പഠിക്കുന്നൊക്കെ. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മൂപ്പര് പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ അവന് മെന്റൽ ഒരു ഓട്ടിസത്തിന്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അതായത് എഴുതാൻ മറ്റുള്ള കുട്ടികൾ ചെയ്യുന്നത് പോലെ കണ്ട പ്രശ്നമൊന്നുമില്ല, എഴുതും വായിക്കൊക്കെ ചെയ്യും. പക്ഷെ അതിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ എടുക്കുമൊന്നുമില്ല. ഒരു ആക്ടിവിറ്റി കൂടുതലുള്ള പോലെ ഒരു സ്വഭാവം ഒക്കെയാണ്. അപ്പൊ ഞാന് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ള പരിപാടികളോ ആർട്സിലോ ഒന്നിലും ഞാൻ അവനെ പങ്കെടുപ്പിക്കാറുമില്ല ഒന്നുമില്ല. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനെ ടീച്ച് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരു 5-6 മാസമായി കഴിഞ്ഞ ഇങ്ങോട്ട് ഈ അസുഖം വന്നതിന് ശേഷം, ഈ കൊറോണ പിന്നെ വന്നതിന് ശേഷം വീട്ടിൽ തന്നെയാണല്ലോ. അപ്പൊ ജോയിന്റ് ഫാമിലിയാണ്. മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ അവന് വളരെയധികം വർഷമുള്ള ആവണെങ്കിൽ
2: ഇങ്ങനെ
5: ഞാൻ അവനെ
2: വ്യക്തമായിട്ട്
5: വറീഡല്ല.
2: ഈ ഒരു കുട്ടിയുടെ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ കുട്ടിയെ ഏത് നിലക്ക് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതാണ് ചോദിക്കുന്നത്.
0: പിന്നെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞതിലുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഒരു ദാമ്പത്യ ജീവിതത്തിലെ നിങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള ചില ക്രൈസിസുകൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒരു ഭാഗത്തുണ്ട്. അത് നമ്മളെ ഒരു മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതോടൊപ്പം ഒരു വലിയ കുടുംബത്തിൽ നമ്മൾ മറ്റു കുട്ടികൾക്കിടയിൽ നമ്മുടെ കുട്ടിയെ ദീനിയായി വളർത്തുന്നതിൻ്റെ പ്രായോഗികത, ഈ 2 വശങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ തുടങ്ങിയിടത്തു നിന്ന് തുടങ്ങാം. ആദ്യം നിങ്ങളുടെ മകൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇസ്ലാം എന്നുള്ളത് വളരെ പ്രായോഗികമായിട്ടുള്ളൊരാശയമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ട, നമ്മളിപ്പോൾ ഒരു മുതിർന്ന ആളുകളെ പോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഇപ്പം തന്നെ നമ്മളെന്ത് ചെയ്യേണ്ട, ഇസ്ലാം വെക്കാത്തൊരു നിയന്ത്രണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വെക്കേണ്ട കാര്യമില്ല. കാരണം കുട്ടികൾക്ക് എന്താ വെച്ചാൽ, ഈ പഠനത്തിനപ്പുറത്ത് മറ്റു പ്രവർത്തനങ്ങൾ, പഠനേതര പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റാണ്, ഒരു മാനസിക ഉല്ലാസം അവർക്ക് ലഭിക്കുന്നു. ഒരാൾ പന്ത് കളിക്കുകയും എഴുതി വായിക്കുക വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു മാനസിക ഉല്ലാസം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ എപ്പോഴും നമ്മളൊരു മുതിർന്ന ആളെ പോലെ എപ്പോഴും ഒരു, ഇപ്പോൾ നമ്മൾ ചില ഹോസ്റ്റലുകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അവിടെ കളിക്കാനൊരു ഗ്രൗണ്ടോ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു കുട്ടി നിന്ന് പോവില്ല. അവർ എത്ര നല്ല ഫുഡ് കൊടുത്താലും എത്ര നല്ല AC ഫിറ്റ് ചെയ്താലും അവരവിടെ നിൽക്കില്ല. അവരുടെ എൻ്റർടൈൻമെൻറ്റുകൾ, അവരുടെ വിനോദങ്ങൾ, അനുവദനീയമായ തലത്തിലെ വിനോദങ്ങൾ കുട്ടികൾക്ക് തീർച്ചയായും വേണം. എങ്കിലേ അവർ ഉന്മേഷത്തോടുകൂടെയും സന്തോഷത്തോടുകൂടിയും വളരുകയുള്ളൂ. ഒന്ന്. 2-ാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സ്കില്ലുകൾ വളരണം. ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകളുണ്ടായിരിക്കും. ആ കഴിവുകൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കഴിവുകൾ അവർ പ്രകടിപ്പിക്കും. അത് പ്രകടിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുക. ആ കഴിവുകൾ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത കഴിവുകളാകാൻ നമ്മൾ പാരൻസ് ശ്രദ്ധിക്കുക. ഇതില്ലാതെ പോകാൻ പറ്റില്ല. എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിൽ ഞാൻ വായിച്ചതാണ് ഒരു അനാവശ്യമായ നിയന്ത്രണങ്ങൾ അവന് നൽകുമ്പോൾ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവന് തെറ്റാണെന്ന് തോന്നാത്തൊരു കാര്യത്തിൽ നമ്മൾ തടസ്സം നിൽക്കുമ്പോൾ അവന് മതത്തിനോട് തന്നെ എന്ത് ചെയ്യും, വിരോധമുണ്ടാകും. ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്ന മതമാണെങ്കിൽ എനിക്കത് വേണ്ടാന്നുള്ള ഒരു മതവിരോധം അവൻ്റെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റു കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ അവനെ വിലക്കുമ്പോൾ എന്താണ്, അവർക്കൊക്കെ പറ്റും എനിക്ക് പറ്റില്ല, അതെൻ്റെ ഉമ്മൻ്റെ പ്രശ്നമാണ് എന്ന നിലക്ക് നിങ്ങളോടുള്ള ഒരു വിരോധത്തിനും അതിന് കാരണമായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടിക്ക് വരക്കാം, വരക്കുന്നതിന് ഇസ്ലാമിൽ ഒരു പ്രശ്നമില്ല. വരയിൽ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ജീവനുള്ള വസ്തുക്കൾ വരക്കുന്നിടത്ത് മാത്രമേ നമ്മുടെ പ്രശ്നമുള്ളൂ. അതല്ലാതെ ഒരു വെള്ളച്ചാട്ടമോ ഒരു സീനറിയോ അല്ലെങ്കിൽ ഒരു മരമോ ഒരു പുഷ്പമോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ എന്തും വരക്കാം. നിരുപാധികമായ അനുവാദമാണ് അതൊക്കെ വരക്കാൻ. അതുകൊണ്ട് നല്ല കളറും നല്ല പേനയും പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് അവന് വരക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവൻ്റെ വരയെ പ്രോത്സാഹിപ്പിക്കണം, അവന് വരക്കുന്നതിന് മാർക്കിട്ട് കൊടുക്കണം. വരക്കാൻ അറിയുന്ന ആരെയെങ്കിലും കൊണ്ടെന്ത് ചെയ്യണം, അവന് ഇത്തരം വരയുടെ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരണം. മുറ്റത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു കസേരട്ട് കൊടുത്തിട്ട് ഒരു നല്ല മരം കാണിച്ചു കൊടുത്തിട്ട് ആ മരത്തെ അതേപോലെ വരക്കാൻ വേണ്ടി പറയുക. അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അവനെ പരമാവധി ആ രംഗത്ത് പ്രോത്സാഹിപ്പിക്കണം. എന്താണോ അവൻ്റെ സ്കില്ല്, പാടാനാണെങ്കിൽ പാടാൻ, നിങ്ങൾ നമുക്ക് പാടാൻ വരില്ലല്ലോ, മ്യൂസിക് പാടില്ല എന്നുള്ളതുകൊണ്ട് പാട്ട് പ്രശ്നമില്ലല്ലോ, പാടാം. അവൻ്റെ സ്കൂളിൽ അവൻ്റെ ക്വിസ് മത്സരങ്ങൾ അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ സ്പോർട്സ് ഇനങ്ങൾ ഇതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അവന് കഴിയുന്ന പോലെ, പ്രത്യേകിച്ച് നിങ്ങൾ അവന് ചെറിയൊരു പിന്നെ ബുദ്ധിപരമായ ചെറിയൊരു പ്രശ്നം നിങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെയും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും അത്തരം കുട്ടികൾക്ക് കൂടുതലായി ഇതിന് അവസരം കൊടുക്കുകയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ശരി എന്താണ് തെറ്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആർട്സ് പരിപാടികളും അല്ല പരിപാടികളെല്ലാം തെറ്റാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതിൽ ചില കാര്യങ്ങൾ മാത്രം അവർ നമ്മുടെ ഒരു ഇസ്ലാമികമായ നിലക്കുള്ള വസ്ത്രമര്യാദകൾ അതേപോലുള്ള മ്യൂസിക് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചില നിഷിദ്ധങ്ങളായ വശങ്ങളുണ്ട്. അതിപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് പറ്റാത്തതാണ്. അത് മാറി നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ അവൻ്റെ ഒരു 10 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താ അറിയോ, അതിനെപ്പറ്റിയൊന്നും അല്ലാതെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. അവൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് അവനെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ കൂടെ നിന്ന് കൊടുത്താൽ അവൻ എല്ലാ രംഗത്തും വളർന്നു വരും ഇൻഷാല്ലാ. പിന്നെ നിങ്ങളെ കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഞാനതിൽ പറയണതെന്ന് വെച്ചാൽ, ഈ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഭർത്താവിനുണ്ടാവും, ഭാര്യ നിലക്ക് നിങ്ങൾക്ക് വിഷമമുണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ ഇതിൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അതായത് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും അനുസരിച്ചാണ്. ഇപ്പോൾ ഉദാഹരണം പറയുന്നത്, പരീക്ഷയ്ക്ക് എടുത്തിട്ട് ഒരാൾ ബിസിനസ്സിൽ ഇറങ്ങിയാൽ അയാൾ പരാജയപ്പെട്ടിരിക്കും. ഇനി വിജയിച്ചാൽ തന്നെ അത് ആത്യന്തികമായ വിജയമല്ല. അത് കാരണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നമ്മൾ പോകുന്നുണ്ടോ അല്ലേ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, അത് എത്രയും പെട്ടെന്ന് അതിന് തിരിച്ചു വരാൻ ഭർത്താവിന് ഉപദേശിക്കണം. കാരണം ആ വഴിയിലൂടെ വിജയം ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഭർത്താവിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവും. കടം ഉള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാമല്ലോ, അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ പരിഹരിച്ചോളും. നിങ്ങൾ അതിലൊന്നും വല്ലാതെ വ്യാകുലപ്പെടേണ്ട. അദ്ദേഹം നാട്ടിലേക്ക് വരികയാണെങ്കിൽ വന്നു കൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളൊരു പിന്തുണ കൊടുത്ത് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് നിൽക്കുക. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരാധീനതകളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചാകെ ടെൻഷനായതുകൊണ്ട് ഇപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. അത് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യത്തിൽ നമ്മൾ ടെൻഷൻ എടുക്കാറില്ല. ചെയ്യാൻ കഴിയുന്ന നമ്മൾ ചെയ്യുക, ബാക്കി നമ്മൾ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അവസ്ഥകൾക്ക് എന്താണൊരു ഗുണകരമായ പരിഹാരമെന്ന് നിങ്ങൾ ബന്ധുക്കളോടൊക്കെ ആലോചിച്ചിട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുക. എല്ലാവരും കൂടെ കൂടി പരിഹാരം ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് പ്രായോഗികമായി പറയാനുള്ള കാര്യം.
2: ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കാൻ അടുത്തു എന്ന് റെക്കോർഡിംഗ് ഡെസ്കിൽ നിന്ന് വിവരം ലഭ്യമാകുന്നതിനാൽ തൽക്കാലം ഇവിടെ വിടവാങ്ങുകയാണ്. സമൂഹത്തിൻ്റെയും കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി പല നിലക്കും പീസ് റേഡിയോ ഇടപെടാറുള്ളതുപോലെ തന്നെ ഓൺലൈൻ കൗൺസിലിംഗ് എന്ന ഈ ഒരു സംരംഭം അത് വളരെ ക്രിയാത്മകമായി മുന്നോട്ട് പോകുന്നു എന്നതിൽ നമുക്ക് ഏവർക്കും സന്തോഷമുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായി നമ്മോടൊപ്പം എന്നും ഉണ്ടാവാറുള്ള ഹാരിസ് മൗലവി വളരെ വ്യക്തമായി ഓരോ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടികൾ നൽകുകയുണ്ടായി. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇനിയും ദീർഘകാലം ഇത്തരം സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിറ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
6: മാഷാല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. മനസ്സിലെ നൊമ്പരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ധാരാളം ആളുകൾ നമ്മുടെ ഈ കൗൺസിലിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞു. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം ബഷീർ VP.
7: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് കുടുംബം. മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി. ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ബന്ധങ്ങൾ. പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ. കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോ ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്ക് ഇതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുക.
1: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മുഖമൊഴി. ഇന്നത്തെ മുഖമൊഴിയിൽ ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നമ്മൾ കാതോർക്കുന്നത്.
2: യുവരോഷത്തിന്റെ കാഹളവും തെരുവിലെ പാറ്റകളും. ദില്ലിയിലെ ജന്തർ മന്ദറിൽ രാജ്യം കണ്ടത് വെറുമൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല, ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം കുറിച്ച ജെൻസി തലമുറയുടെ ചെറുത്തുനിൽപ്പാണ്. ക്രോക്രോട്ട് ജനതാ പാർട്ടി CJP എന്ന പേരിൽ സറ്റയറും പ്രതിരോധവും ആയുധമാക്കി യുവാക്കൾ നടത്തിയ സമരം അധികാരികളുടെ കസേരകളെ ഉലച്ചുവെന്നതിൽ സംശയമില്ല. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ ഉയർന്ന ഈ യുവരോഷം അവഗണനയുടെ രാഷ്ട്രീയത്തിനെതിരെയുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ തട്ടിപ്പുകളും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതവും പ്രതീക്ഷകളുമാണ് ഇല്ലാതാക്കുന്നത്. അനീതിക്കെതിരെ ചോദ്യങ്ങൾ ചോദിച്ച തൊഴിൽരഹിതരായ യുവാക്കളെ അധിക്ഷേപിക്കുന്ന നിലപാടുകൾ ഉയർന്നപ്പോൾ ആ അധിക്ഷേപത്തെ തന്നെ സ്വന്തം അടയാളമാക്കി മാറ്റിയാണ് അവർ പാറ്റ എന്ന പേരിൽ പ്രക്ഷോഭത്തിനിറങ്ങിയത്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി ചട്ടക്കൂടുകൾക്ക് പുറത്തുനിന്ന് സോഷ്യൽ മീഡിയയും തെരുവിനെയും ഒരുപോലെ പ്രക്ഷോഭവേദിയാക്കാൻ ഈ പുതിയ തലമുറയ്ക്ക് കഴിഞ്ഞു. അടിച്ചമർത്തലുകൾ കൊണ്ടും ജനവിരുദ്ധമായ പ്രസ്താവനകൾ കൊണ്ടും ഈ പ്രക്ഷോഭത്തെ നേരിടാൻ ശ്രമിച്ചത് ജനാധിപത്യപരമായ സമീപനമായിരുന്നില്ല. അത് കൂടുതൽ സമരവീര്യം യുവാക്കൾക്ക് പകർന്നു നൽകുകയാണുണ്ടായത്. അസാമാന്യ ധീരതയാണ് അവർ പ്രകടിപ്പിച്ചത്. വടിയും വെടിയും കൊണ്ട് അവരെ പിന്തിരിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ജലപീരങ്കി പ്രയോഗം മഴനൃത്തമായി അവർ ആഘോഷിക്കാനുണ്ടായത്. ജന്തർ മന്ദറിലെ തെരുവ് വിളക്കുകൾ അണച്ചും ജലലഭ്യത തടഞ്ഞും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടും വിദ്യാർത്ഥികളെ നേരിട്ടപ്പോൾ അത് കൂടുതൽ പ്രതിഷേധങ്ങൾക്കാണ് വഴിമരുന്നിട്ടത്. വെള്ളവും ഭക്ഷണവും കിട്ടാതെ സമരക്കാർക്ക് പ്രയാസപ്പെടേണ്ടി വന്നില്ല. അവയെല്ലാം അങ്ങോട്ട് ഒഴുകിയെത്തുകയായിരുന്നു. ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയടക്കമുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് സർക്കാരിന് കടക്കേണ്ടി വന്നത് തങ്ങളെ അടിച്ചമർത്താനാകില്ലെന്ന യുവാക്കളുടെ ഉറച്ച നിലപാടിന്റെ വിജയമാണ്. ഇതൊരു സമരത്തിന്റെ അവസാനമല്ല, മറിച്ച് രാജ്യത്തെ യുവാക്കളുടെ ശബ്ദം ഇനിയും അവഗണിക്കാനാകില്ലെന്ന തിരിച്ചറിവാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ അഴിമതികൾ തുടച്ചു നീക്കാനും പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാനും ശക്തമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടായേ തീരൂ. വരും തലമുറയുടെ ഭാവിയെക്കരുതി ഇത്തരം പ്രക്ഷോഭങ്ങൾ നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഭരണാധികാരികളും തയ്യാറാകേണ്ടതുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഭാവിയും പ്രതീക്ഷയും അവിടുത്തെ യുവതലമുറയിലാണ് കുടികൊള്ളുന്നത്. മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കാനും സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാനും പ്രാപ്തിയുള്ള ഊർജത്തിന്റെ സ്രോതസ്സാണ് യുവത്വം. ആ കർമ്മശേഷിയും ആവേശവും എവിടെ എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഏതൊരു സമൂഹത്തിൻ്റെയും നിലനിൽപ്പ്. ചുറ്റുമുള്ള അനീതികൾക്കും അസമത്വങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിരോധമായി മാറുകയാണ് ഇന്നത്തെ യുവത്വത്തിൻ്റെ പ്രധാന ചുമതല. അനീതി കണ്ടാൽ കണ്ണടച്ചു പോകാതെ അതിനോട് കലഹിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള ആർജവമാണ് യുവത്വത്തിൻ്റെ യഥാർത്ഥ ലക്ഷണം.
1: നാം ഇതുവരെ കേട്ടത് മുഖമൊഴി, യുവരോഷത്തിൻ്റെ കാഹളവും തെരുവിലെ പാറ്റകളും എന്ന ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് അബ്ദുസമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
2: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാരചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
3: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
2: അതേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
3: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
2: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
3: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
2: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
3: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
2: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 34-35 വചനങ്ങൾ. എല്ലാ സമുദായങ്ങൾക്കും അല്ലാഹു അവരുടെ ബലിമൃഗങ്ങളെ അറുക്കുന്നതിനുള്ള ഒരു ആരാധന കർമ്മം നിശ്ചയിച്ചിരിക്കുന്നു. അല്ലാഹു മാത്രമാണ് ആരാധ്യൻ. അവന്റെ മുമ്പിൽ മാത്രമേ കീഴ്പ്പെടാൻ പാടുള്ളൂ. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ وعلى آله وصحبه اجمعين. اما بعد, اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكل امه جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمه الانعام. فإلهكم إله واحد فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون.
7: بريم الله بيس راديو ഹൃദയവസന്തം. ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നിശ്ചയിച്ച മത ചിഹ്നങ്ങളും അവയെ ആദരിക്കുകയുമൊക്കെ ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് നമ്മൾ വിശദീകരിച്ച് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഹൃദയത്തിൽ ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കാൻ കഴിയുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നോണമുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് അടുത്ത രണ്ടായത്തുകളിൽ, ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ടായത്തുകളിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആദ്യം ആയത്തിൻ്റെ അർത്ഥമൊന്ന് പരിശോധിക്കാം.
6: വലികുല്ലി ഉമ്മതിൻ ജഅൽന മൻസകൻ. വലികുല്ലി ഉമ്മത്തിൻ, ഓരോ സമുദായങ്ങൾക്കും. വലികുല്ലി ഉമ്മത്തിൻ, ഓരോ സമുദായത്തിനും. ജഅൽന, നാം ആക്കിയിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. മൻസകൻ,
7: ഓരോ ആരാധനാ കർമ്മങ്ങൾ. ഓരോ സമുദായത്തിനും ഓരോ ആരാധനാ കർമ്മങ്ങൾ നാം നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ലിയദു കുറുസ്മല്ലാ, ലിയദു കുറുസ്മല്ലാ, അല്ലാഹുവിന്റെ നാമമുച്ചരിക്കുന്നതിന് വേണ്ടി. അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അവർക്ക് നൽകിയ ആ കന്നുകാലികളുടെ നാൽക്കാലികളുടെ മേൽ അല്ലാഹുവിന്റെ നാമമുച്ചരിച്ചുകൊണ്ട് അവയെ അറുക്കുന്നതിന് വേണ്ടി. ഈ പ്രയോഗങ്ങളിന് മുമ്പ് പല പ്രാവശ്യങ്ങളായിട്ട് വന്നതാണ്. അപ്പൊ അല്ലാഹു പറയുന്നത് ഓരോ സമുദായത്തിനും ഓരോ മൻസക് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നർത്ഥം. അതെന്തിനു വേണ്ടിയാ? അല്ലാഹു അവർക്ക് നൽകിയതായ ആ നാൽക്കാലികളെ, ആ നാൽക്കാലികളുടെ മേൽ അല്ലാഹുവിന്റെ നാമമുച്ചരിച്ച്, അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്, ലിയദു കുറുസ്മല്ലാ, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവയെ അറുക്കുന്നതിന് വേണ്ടി. എന്നിട്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുക, ഫ ഇലാഹുക്കും, നിങ്ങളുടെ ഇലാഹ്, ഇലാഹുൻ വാഹിദ്, അവൻ ഏകനായ ഇലാഹാകുന്നു. ഫ ഇലാഹുക്കും, നിങ്ങളുടെ ദൈവം, ഇലാഹുൻ വാഹിദ്, ഏക ദൈവമാകുന്നു. ഫലഹു അസ്ലിമു, അതിനാൽ അവന് മാത്രം നിങ്ങൾ കീഴ്പ്പെടുക. ഫലഹു അസ്ലിമു, അതിനാൽ നിങ്ങൾ അവന് വേണ്ടി മാത്രം നിങ്ങൾ കീഴ്പ്പെടുക. വബശ്ശിരിൽ മുഖ്ബിത്തീൻ, വിനയാന്വതരായ, മുഖ്ബിത്തീൻ എന്ന് പറഞ്ഞാൽ വിനയാന്വതരായ ആളുകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ഓരോ സമുദായത്തിനും അല്ലാഹു ഓരോ ആരാധനാരീതികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് അവർക്ക് നൽകിയ വലിമൃഗത്തെ അറുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹു ഓർമ്മപ്പെടുന്നത് അല്ലാഹു മാത്രമാണ് ഇലാഹ്, നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ആ അറിവും മറ്റും മറ്റുള്ള പ്രതിഷ്ഠകളുടെ മുമ്പിലോ മറ്റു ദൈവങ്ങളുടെ മുമ്പിലോ അനുവദനീയമല്ല എന്നർത്ഥം. നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണ്, ആ ഇലാഹിന്റെ നാമം ഉച്ചരിച്ചിട്ടേ ആ ബലിമൃഗങ്ങളെ നിങ്ങൾ അറുക്കാൻ പറ്റുകയുള്ളൂ. അതിനു പറ്റുന്ന തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ ഓരോ സമുദായങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഫലഹു അസ്ലിമു, അതിനാൽ അവന് നിങ്ങൾ കീഴ്പ്പെടുക. വബശ്ശിരിൽ മുഖ്ബിത്തീൻ, ആ വിനയാന്വതരായ ആളുകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്നർത്ഥം. ഇനി ആരാണ് ആ വിനയാന്വിതരായ ആളുകൾ എന്ന് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അല്ലാഹു നൽകിയ ബലിമൃഗത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ വീണ്ടും നൽകുന്നുണ്ട്. പക്ഷെ മുമ്പത്തെ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ ആ കാര്യങ്ങൾ ധാരാളമായി വിശദീകരിച്ചതുകൊണ്ട് ഇനി ഇവിടെ അത് പ്രത്യേകമായി വിശദീകരിച്ച് പോകുന്നില്ല. ഇവിടെ പറയുന്നത് ഇത്രയാണ്, അല്ലാഹു നൽകിയ ആ ബലിമൃഗത്തെ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറുക്കണം. അതിന് പറ്റുന്ന തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ എല്ലാ സമുദായങ്ങൾക്കും അല്ലാഹു നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഓർമ്മപ്പെടുത്തുന്നത് ഫ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ഇലാഹ് അത് ഏക ഇലാഹാണ്, ഏക ഇലാഹാണ്, ഏക ദൈവമാണ്. ഫലഹു അസ്ലിമു, ആ ദൈവത്തിന്, ആ ഇലാഹിന് മാത്രമേ നിങ്ങൾ കീഴ്പ്പെടാൻ പാടുള്ളൂ, മറ്റൊന്നിൻ്റെയും മുമ്പിൽ നിങ്ങൾ കീഴ്പ്പെടാൻ പാടില്ല എന്നും. വബശ്ശിരിൽ മുഖ്ബിത്തീൻ, വിനയാന്വിതരാകുന്ന ആളുകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്നാണ്. ഇനി ആരാണ് ആ വിനയാന്വിതരായ ആളുകൾ എന്നത് വിശദീകരിക്കേണ്ട അടുത്ത ആൾ, അല്ലദീന, അവർ. ഇദാ ദുക്കിറല്ലാ, അവർ അല്ലാഹുവിനെ സ്മരിച്ചാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകും, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കിടിലം കൊള്ളുമെന്നാണ്. അല്ലാഹുവിനെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ വജിലത്ത് കുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകും. വസ്വാബിരീന, അവർ ക്ഷമിക്കുന്നവരാണ്. അലാമാ സ്വാബഹും, അവർക്ക് ബാധിച്ചതായ പ്രയാസങ്ങളുടെ മേൽ. അലാമാ സ്വാബഹും എന്ന് പറഞ്ഞാൽ മിനൽ ബസാഇ വല്ലറാ വല്ലൻവാഇൽ അദാ എന്നാണ് വിശദീകരിച്ചത്. മിനൽ ബസാഇ വല്ലറ, പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, വഅൻവാഇൽ അദാ, ആ പ്രയാസങ്ങളുടെ ഉപദ്രവങ്ങളുടെ വിവിധങ്ങളായ ഇനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ബാധിച്ചാൽ വസ്വാബിരീൻ, അവർ ക്ഷമിക്കുന്നവരാണ്. പിന്നെയോ വൽമുഖീമിസ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവരുമായ ആളുകൾ, നമസ്കാരം കൃത്യമായി നിറവേറ്റുന്നവരാണവർ. തോന്നുമ്പോഴല്ല വൽമുഖീമിസ്വലാത്ത്, നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്നും, യുൻഫിഖൂൻ, ചെലവഴിക്കുന്നവരുമാകുന്നു അവർ. അപ്പോ ആ മുഖ്ബിത്തീൻ എന്ന് പറഞ്ഞ മുമ്പത്തെ ആയത്തിലെ ആ മുഖ്ബിത്തീൻ ആരാണ്, ആ വിനയാന്യതരായ ആളുകൾ ആരാണ് എന്നതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. അൽ മുഖ്ബിത്തീൻ എന്ന് പറഞ്ഞാൽ അതിന് നൽകിയ അൽ മുത്തവാളിഈൻ, വിനയാന്യതരായ ആളുകൾ. മുജാഹിദ് റഹ്മു എന്ന് പറയുന്ന അൽ മുത്തമഇന്നീൻ, സമാധാനത്തോടെ കഴിയുന്നതായ ആളുകൾ. അങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങളാണ് മുഖ്ബിത്തീൻ നൽകിയത്. എന്നിട്ട് ആരാണ് ആ മുഖ്ബിത്തീൻ എന്നതാണ് പറയുന്നത്. അല്ലദീന, അവർ, ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, ഐ ഖാഫത് മിൻഹു ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ പേടിയുണ്ടാകും. അല്ലാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ഭയപ്പാട് അവരുടെ ഹൃദയങ്ങളിലുണ്ടാകും, അവരാണ് മുഖ്ബിത്തീൻ എന്ന് പറഞ്ഞാൽ. പിന്നെയോ വസ്വാബിരീന അലാമ അസ്വാബഹും, അവർക്ക് ബാധിച്ചതായ ആ പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾ. മിനൽ മസ്വായിബ് എന്നും അതിന് നൽകിയിട്ട്, മുസീബത്തുകൾ, ജീവിതത്തിൽ പലതായ പരീക്ഷണങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ ആ പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾ, അവിടെ അസ്വസ്ഥരായി പോകുന്ന ആളുകളല്ല, അവിടെ ആകെ അസ്വസ്ഥരായി മറ്റുള്ള ഇലാഹുകളിലേക്കും മറ്റും തിരിഞ്ഞ് അവർക്ക് ആശ്വാസം കൊള്ളുന്ന ആളുകളല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിൽ എന്തു പ്രയാസങ്ങൾ വന്നാലും എന്തു പരീക്ഷണങ്ങൾ വന്നാലും ഇതൊക്കെ തൻ്റെ റബ്ബ് തൻ്റെ ജീവിതത്തിൽ നിശ്ചയിച്ചതാണ് എന്ന സമാധാനത്തോടുകൂടി, ആ ആശ്വാസത്തോടുകൂടി ക്ഷമ കൈക്കൊള്ളുന്നതായ ആളുകൾ, അതാണ് വസ്വാബിരീന അലാമ അസ്വാബഹും എന്ന് പറഞ്ഞത്. അവർക്ക് ബാധിച്ചതായ ആ കാര്യങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്നതായ ആളുകൾ എന്ന് പറഞ്ഞത്. പിന്നെ വൽ മുഖീമിസ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നതായ ആളുകൾ. നമസ്കാരം നിലനിർത്തുന്നതായ ആളുകൾ തോന്നുമ്പോൾ നമസ്കരിക്കുന്നവർ എന്നല്ല, ഒഴിവ് കിട്ടുമ്പോൾ ചെയ്യുന്നവർ എന്നല്ല, അതാണ് ഇഖാമത്തുസ്സലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത് നമസ്കരിക്കുക എന്ന് പറയുന്നതിന് പകരം നമസ്കാരം നിലനിർത്തുക എന്ന പ്രയോഗമാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ട അധിക ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചത്. ആ നമസ്കാരം നിലനിർത്തുന്നവർ എന്ന ആ പ്രയോഗമാണ്, അതാണ് ഇവിടെയും പ്രയോഗിച്ചത്. വൽ മുഖീമിസ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവൻ, അവനും ആ മുഖ്ബിത്ത്, ആ വിനയാന്യുതൻ എന്ന് പറഞ്ഞതായ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതായ ആളാണ് എന്നർത്ഥം. നാലാമതായിക്കൊണ്ട് അവിടെ പറയുന്നത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചെലവഴിക്കുന്നവരാണ്. നാം അവർക്ക് നൽകിയതിൽ നിന്നവർ ചെലവഴിക്കുന്ന ആളുകളാണ്. ഐ യുൻഫിഖൂന മാ ആതാഹുമുല്ലാഹു മിൻ തയ്യിബിൻ, ആ നല്ലതിൽ നിന്നും അല്ലാഹു അവർക്ക് നൽകിയത് അത് ചെലവഴിക്കുന്നു അവർ. അല അഹ്ലീഹിം, അവരുടെ കുടുംബങ്ങൾക്ക്. അതേപോലെ തന്നെ വഖറാബാതിഹിം വഫുഖറാഇഹിം, അങ്ങനെ ആവശ്യക്കാരായ ആളുകൾ, ദരിദ്രരായ ആളുകൾ, അവർക്ക് വേണ്ടപ്പെട്ട അടുത്തതായ ആളുകൾ, ഇങ്ങനെയുള്ള ആ ആളുകൾക്ക് അല്ലാഹു നൽകിയത്

0: ആ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ആരാണ് ആ എളിമ കാണിക്കുന്ന ആളുകൾ, വിനയാന്യതരായ ആളുകൾ, അവരുടെ സ്വഭാവ ഗുണങ്ങളാണ് പിന്നീട് വിശദീകരിച്ചത്. അഥവാ അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഭയമുണ്ടാകും, ഹൃദയം നടുങ്ങിപ്പോകുന്നവരാണവർ. ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമൊക്കെ നേരിടുമ്പോൾ ക്ഷമ കാണിക്കുന്ന ആളുകളാണവർ. അതേപോലെ തന്നെ വൽ മുഖീമിസ്വലാത്ത്, നമസ്കാരം നിലനിർത്തിപ്പോരുന്ന ആളുകളാണവർ. അതേപോലെ തന്നെ ആവശ്യക്കാരായ, തൻ്റെ വേണ്ടപ്പെട്ടതായ, അതേപോലെ പാവങ്ങളായ, ദരിദ്രരായ ആളുകൾക്കൊക്കെ അള്ളാഹു നൽകിയതായ ആ സമ്പത്തിൽ നിന്നും ചെലവഴിക്കുന്ന ആളുകളുമാകുന്നു അവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ മുഖ്ബിത് എന്നുള്ളതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് എന്നർത്ഥം. ശരി, നമുക്ക് ഒന്നുകൂടെ അതിൻ്റെ അർത്ഥം പരിശോധിക്കാം. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, ഓരോ ഉമ്മത്തിനും സമുദായത്തിനും നാം ഓരോ ആരാധനാ രീതികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ലിയദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, നാം അവർക്ക് നൽകിയതായ ആ കന്നുകാലി നാൽക്കാലികളിൽ നിന്നും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചവയെ അറുക്കുന്നതിന് വേണ്ടി. ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ദൈവം അത് ഏക ഇലാഹാകുന്നു. ഫലഹു അസ്ലിമു, നിങ്ങൾ അവന് കീഴ്പ്പെടുക. വബശ്ശിരിൽ മുഖ്ബിതീൻ, വിനയാന്യതരാകുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലദീന, അവർ ആ മുഖ്ബിതീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചോർത്താൽ, വജിലത്ത് കുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകും. വസ്വാബിരീന അലമാ സ്വാബഹും, അവർക്ക് ബാധിച്ച വിപത്തുകളിൽ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്നവരാണവർ. വൽ മുഖീമിസ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവരാണവർ. വമിമ്മാ റസഖനാഹും യുംഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്നവരുമാകുന്നു അവർ. കൃത്യമായി പഠിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, ഒന്ന് പാരായണം ചെയ്യാം. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുക്കും ഇലാഹും വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. الذين اذا ذكر الله وجلت قلوبهم والصابرين على ما اصابهم والمقيم الصلاه ومما رزقناهم ينفقون. കൃത്യമായി പഠിക്കുക, അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 34-35 വചനങ്ങളെ ആസ്പദമാക്കി, എല്ലാ സമുദായങ്ങൾക്കും അല്ലാഹു അവരുടെ ബലിമൃഗങ്ങളെ അറുക്കുന്നതിനുള്ള ഒരു ആരാധനാകർമ്മം നിശ്ചയിച്ചിരിക്കുന്നു. അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, അവൻ്റെ മുമ്പിൽ മാത്രമേ കീഴ്പ്പെടാൻ പാടുള്ളൂ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ വഹാബ് സലാഹി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്,

0: വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, ആയിരക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹിൽ ലൈല وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
3: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
4: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
3: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك.
4: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
3: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത്. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത്. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ശഹലി സദ്രി വയസ്സിർലി അംരി വഹല്ലു ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ തൗഫീഖ് എന്ന് പറയണം ഈ ഒരു പ്രദോഷ സമയം. ഈ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും മറന്നുകൂടാൻ പറ്റാത്ത ഒന്നാണ് അദ്ക്കാറുൽ മസാ, നമ്മൾ വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ. ഒരിക്കലും വിശ്വാസി എന്നുള്ള നിലക്ക് ആ ഒരു പ്രാർത്ഥനകൾ നമ്മൾ ഒരിക്കലും മറന്നു പോകാതിരിക്കുക, അത് കൃത്യമായി ചൊല്ലാൻ ശ്രമിക്കുക. നമുക്കതിൻ്റെ ശ്രേഷ്ഠതകൾ അറിയാം, അതിൻ്റെ പവിത്രതകൾ അറിയാം. അപ്പോൾ അത് കൃത്യമായി ചൊല്ലാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പം പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: ഞാൻ അനൂസ് മഞ്ചേരി,
0: അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇന്ന് രണ്ട് അതിഥികളുണ്ട്. ഇൻഷാല്ലാ അവർ അവരെ പരിചയപ്പെടുത്തും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: അസ്സലാം,
2: എൻ്റെ പേര് അഹമ്മദ്, ഞാൻ 9 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് എറണാകുളം. എൻ്റെ വീട്ടിൽ ഉമ്മ, കാക്ക, എന്നിത്തി.
1: എറണാകുളം എവിടെയാണ്?
2: എറണാകുളം എടപ്പള്ളി.
1: എടപ്പള്ളി, ഓക്കെ. അടുത്താള്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.
0: അസ്സലാം.
3: എൻ്റെ പേർ മാസിൻ, ഞാൻ 9 പഠിക്കുന്നത്. നാട് കാസർഗോഡ്.
0: കാസർഗോഡ്?
3: മഞ്ചേശ്വരം.
0: മഞ്ചേശ്വരം, ഓക്കെ.
1: മാസിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
3: വീട്ടിലെ ഉമ്മ, രണ്ടനിയന്മാർ.
1: ഉമ്മ, രണ്ടനിയന്മാർ, ഓക്കെ
0: ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര വർഷമായി? അപ്പോ രണ്ടാളും നമ്മൾ അതിന് മുന്നേ ഫീഡ്ബാക്ക് നോക്കണം.
1: അതെ, നമുക്ക് ഇന്ന് ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അവർക്കൊക്കെ സലാം മടക്കാം. അമീർ ടി എടത്തനാട്ടുകര സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷംനാദ് ഖാൻ, ആയിഷ തോട്ടശ്ശേരിയറ, ആയിഷ അങ്ങാടിപ്പുറം, സൽമാൻ ഓരാടംപാലം, സഫിയ കെ തിരൂരങ്ങാടി, ഉമ്മുൽസോ ചിറമംഗലം, ജുമൈലത്ത് തുറക്കൽ, സുബൈദ ഇസ്മായിൽ മാടിക്കേരി, ഷിഹാബ് കൽപ്പറ്റ വയനാട്, ഷിഹാബ്, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. ഈ ചില ആളുകൾ റിപ്പീറ്റ് അയക്കുമ്പോഴേ അവരത് കേട്ടിട്ടില്ല എന്നുള്ള, അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്നുള്ള ധാരണയിലാണ് റിപ്പീറ്റ് അയക്കുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ തിരുവനന്തപുരം, ഷുഹൈബ, അതെ ഷുഹൈബ എം വളപട്ടണം, സിദ്ദീഖ് അല്ലേ,
0: പുതിയതായിട്ടാണ്
1: നമ്മൾ ഇരിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ല. ബാറക്കല്ലാഹ് ഫീക്. അതുപോലെ നഫീസ പി എ താമരശ്ശേരി, ഇവരൊക്കെ ഇന്ന് സലാം പറഞ്ഞ് നമ്മുടെ ഒപ്പം നേരത്തെ തന്നെ എന്താക്കിയിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. ഏതായാലും എല്ലാ ദിവസവും പോലെ നമ്മുടെ അമീർ ടി എടത്തനാട്ടുകരയുടെ
0: എഴുത്തുണ്ട്,
1: നമുക്കത് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൽ അറിയാതെയോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ തെറ്റുകൾ ചെയ്തു പോകുന്നവർ സ്വാഭാവികമായും പശ്ചാത്തപിക്കാറുണ്ടെങ്കിലും ആ പാപങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ വലിയൊരു മാനസിക തകർച്ചയിലേക്ക് വീണു പോകാറുണ്ട്. ഞാൻ ഒരുപാട് തവണ ഈ തെറ്റ് ചെയ്തു, ഇനി എനിക്ക് ഒരിക്കലും രക്ഷയില്ല, അള്ളാഹു എനിക്ക് പുറത്തു തരില്ല എന്നൊക്കെയുള്ള തെറ്റായ ചിന്തകളാണ് പിന്നീട് അവരെ നയിക്കുന്നത്. ഈ നിരാശ അവരെ കൂടുതൽ വലിയ തിന്മകളിലേക്കും അതം പതിപ്പിക്കാൻ കാരണമാകുന്നുണ്ടെങ്കിലും ഇത് തികച്ചും തെറ്റും ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് എതിരുമാണ്. സ്വന്തം ആത്മാക്കൾക്കെതിരെയായി അതിക്രമം ചെയ്തു പോയവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരിക്കലും നിരാശപ്പെടരുത് എന്നും എത്ര വലിയ പാപങ്ങൾ ചെയ്തവനായാലും ഒരുവന്റെ ആത്മാർത്ഥമായ പശ്ചാത്താപം സ്വീകരിച്ച് അല്ലാഹു തആല സകല പാപങ്ങളും പുറത്തു നൽകുമെന്നും വിശുദ്ധ ഖുർആനും തിരുനബിയുടെ വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ഞാൻ ഇനി നശിച്ചു, എനിക്ക് രക്ഷയില്ല എന്ന ചിന്ത ശൈത്താൻ മനുഷ്യർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരം കെണിയാണ്. പാപം ചെയ്യിപ്പിച്ചതിന് ശേഷം അവനെ കൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകലാൻ പ്രേരിപ്പിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അതിനാൽ എത്ര തവണ വീണാലും ആ നിരാശയുടെ കുഴിയിൽ വീണു പോകാതെ ഓരോ തവണ വീഴുമ്പോഴും കൂടുതൽ ശക്തിയോടെ എഴുന്നേറ്റ് ആത്മാർത്ഥമായ തൗബയിലൂടെ അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. തൻ്റെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യം അതിനേക്കാൾ വിശാലമാണെന്ന ഉറച്ച വിശ്വാസത്തോടെ നല്ല കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുകയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താൽ മനുഷ്യനെ ഏത് തിന്മകളുടെ കുത്തരങ്ങളിൽ നിന്ന് പൂർണ്ണമായി രക്ഷ നേടാനും സന്മാർഗത്തിലേക്ക് തിരിച്ചെത്താനും സാധിക്കുമെന്നുള്ളതാണ്.
0: ശരിയാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ എത്ര പാപങ്ങൾ ചെയ്ത ആളുകളാണെങ്കിലും റബ്ബു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളാണ്. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ ചരിത്രം പറയാറുണ്ട്. ഒരു 99 ആളുകളെ കൊന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു സാധാരണക്കാരനായ ഒരാളടുത്തേക്ക് ചെന്ന് ചോദിക്കാണ്,
1: പണ്ഡിതന്നെ
0: ആ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, എന്ത്, ഞാൻ 99 ആളുകളെ കൊന്നിട്ടുണ്ട്, ഞാൻ പശ്ചാത്തപിച്ചാൽ റബ്ബ് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, സ്വീകരിക്കൂല,
1: 99
0: അദ്ദേഹത്തിന് കൊന്നു, അങ്ങനെ 100 തയച്ചു. പിന്നെ ചെല്ലണ ആരടുത്തേക്കാ?
1: വേറെ
0: വലിയ പണ്ഡിതന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തുവരും, പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഇപ്പം നിൽക്കുന്ന നാട്ടിൽ നിന്നും നിങ്ങൾ ഹിജ്റ പോകണം, അഥവാ നാട് വിട്ടു പോകണം. അപ്പം അദ്ദേഹം പോകുന്ന വഴിയിൽ കുറേ അങ്ങനെ എത്തി വഴിയിൽ മരിക്കുകയാണ്. അപ്പോൾ മലക്കുകൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്, മലക്കുകൾ
1: തർക്കിക്കുന്നുണ്ട്
0: ഇവന് ഇയാള് നരകത്തേക്കാണോ സ്വർഗത്തേക്കാണോ എന്ന രൂപത്തിൽ. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നും ഇദ്ദേഹം നാട് വിട്ടു, അപ്പോൾ ഈ നാട്ടിൽ നിന്നും അദ്ദേഹം എത്തിയ ഇനി അടുത്ത നാട്ടിലേക്ക് പോകുമ്പോൾ അവിടേക്കുള്ള ദൂരം കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കാരണം ഇദ്ദേഹം സ്വർഗത്തിലാണ് എന്നതാണ് ചരിത്രം
1: പറയുന്നത്. നമ്മൾ സാധാരണ ഈ തൗബ എന്ന് പറയുന്ന വിഷയം സംസാരിക്കുന്ന സമയത്ത് കൊണ്ടുവരാനുള്ള ഒരു ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ തൗബ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഒരു തൗബക്ക് ഒരുപാട് ഷർത്തുകളുണ്ട്. നമ്മൾ തെറ്റ് ചെയ്താല് തൗബയുടെ ഷർത്ത് എന്ന് പറഞ്ഞാൽ ആ തെറ്റിന് പൂർണ്ണമായിട്ട് മുക്തമാവണം, പിന്നെ ആ തെറ്റ് ആവർത്തിക്കരുത്, എന്നാലേ തൗബ എന്താവുള്ളൂ, സ്വീകരിക്കുള്ളൂ. അങ്ങനെ ഷർത്തുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബ് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും പടച്ചം പുറത്തുവരും. മനുഷ്യന്മാര് തമ്മിലുള്ളത് വിട്ടുവീഴ്ചകൾ, മനുഷ്യന്മാർ തമ്മിൽ എന്താക്കില്ല, ചിലപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പ്രയാസമാണെങ്കിലും റബ്ബ് മനുഷ്യരുടെ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വളരെ എന്താണ് കാരുണ്യവാനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് ഭയങ്കരമായി ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു എഴുത്താണ് എന്ന് എനിക്ക് തോന്നി. മാഷാല്ലാ, എന്തായാലും ബാറക അല്ലാഹു ഫീക്കും.
0: പിന്നെ ഈ വിഷയത്തിലേ നമ്മളെ സാരോപദേശം ഉണ്ട്. അതിൻ്റെ മുന്നൊരു കാര്യം, നമ്മളിപ്പോൾ തിന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ തിന്മ ചെയ്തിട്ട് നമുക്കൊരു ഖേദമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തിന്മ ചെയ്തതിൻ്റെ പേരിൽ ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വിശ്വാസി തിന്മ ചെയ്യുമ്പോൾ അവനക്ക് അതിൻ്റേതായാലും ഖേദമുണ്ടാവും, ഭയങ്കര ഖേദമുണ്ടാവും. പറച്ചു ഈ തിന്മ ചെയ്ത് പോയല്ലോ എന്നുള്ളൊരു ഖേദമുണ്ടാവും, അതില്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
1: തെറ്റിൻ്റെ വിഷയത്തിൽ നിരാശ വേണ്ട, കാരണം അത് പടച്ചം
0: പുറത്തുവരും. പക്ഷേ ഇത് ചെയ്തല്ലോ എന്നുള്ളൊരു ഖേദം,
1: പിന്നെ പിന്നെ അത് തന്നെ ഇനിയിപ്പോ എന്തായാലും റബ്ബ് ഇത്രയും ചെയ്ത നിലക്ക് എനിക്ക് പുറത്തിട്ടുണ്ടാവില്ല, അപ്പൊ ഞാനിത് ചെയ്യണ പരിപാടി എന്താക്കാം, ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യാം എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. തെറ്റ് എന്ത് വന്നാലും പടച്ചോൻ, ആ വിഷയത്തിൽ നമ്മൾ നിരാശരാവേണ്ടതില്ല എന്നുള്ളതാണ് ഒരു നല്ലൊരു മെസ്സേജ് ആണ്.
0: അള്ളാഹുവിന് തൗബ ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
1: അതെ,
0: അത് ഖുർആൻ തന്നെ
1: പറയുന്നു, നമ്മൾ കേട്ട ഒരു ആയത്താണ് അല്ലേ. അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യണവനാണ്. അപ്പോൾ നമ്മൾ തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കുക, ശ്രദ്ധിക്കുക, പഠിച്ചുകൊണ്ട് നല്ലോണം പ്രാർത്ഥിക്കുക. എന്ത് തെറ്റ് വന്നാലും ആ തെറ്റിനെ കുറിച്ച് നമ്മൾ നിരാശപ്പെടേണ്ട. പക്ഷെ തെറ്റിനെ നിരാശപ്പെടേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം, ചെറിയ
0: തെറ്റായാലും. സംസാരിച്ചു
1: അതെ, തെറ്റ് ഇപ്പോൾ എന്ത് തെറ്റായാലും അത് ഗൗരവമായിട്ട് എടുക്കണം,
0: ചെറുതാണെങ്കിലും
1: ഇപ്പോൾ പഠിച്ചു പുറത്തുവരും. ചില കുട്ടികളൊക്കെ കാണും കോമഡിയിൽ ക്ലാസ്സിൽ എന്തെങ്കിലും തെറി വിളിക്കും, എന്നിട്ട് വീണ്ടും അത് വിളിക്കും. അതൊരു ഒരു കുട്ടികളി പോലെ കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് ഇസ്തിഗ്ഫാറാണ്, പക്ഷെ തൗബ എന്ന് പറഞ്ഞാൽ എന്തല്ല, അസ്തഗ്ഫിറുള്ളല്ല, പൂർണ്ണമായിട്ട് കേത്തിച്ചു തുടങ്ങലാണ് എന്തൊരു തൗബ, അതിൻ്റെ ഒരു ഭാഗമാണ് എന്ത് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അപ്പം എന്തായാലും നല്ലൊരു അർത്ഥവത്തായിട്ടുള്ള ഒരു എഴുത്താണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്തായാലും ഇനി
0: ഒരുപാട് ചർച്ച ചെയ്യേണ്ട നമുക്ക് ഒരുപാട് ചർച്ച
1: ചെയ്യും ഈ വിഷയത്തിൽ. തൗബ എന്നുള്ള വിഷയത്തിൽ വളരെ വലിയ ഗ്രന്ഥങ്ങളൊക്കെ കാണാൻ പറ്റും,
0: ഒരുപാട് സംസാരിക്കാനും
1: ഒരുപാട് ഷർത്തുകളുണ്ട് തൗബയുമായി. തൗബ എങ്ങനെയൊക്കെ സ്വീകരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം ഇൻഷാല്ലാ. ഏതായാലും നമ്മുടെ സാരോപദേശത്തിന്റെ സമയമാണ്,
0: ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് പോകാം.
4: അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസാബി അജ്മാഇൻ അമ്മാ ബഅദ്. എനിക്ക് അവനെ തോൽപ്പിക്കണം, അതാണ് എൻ്റെ ഉദ്ദേശം. അവനെ തോൽപ്പിക്കും വരെ എനിക്ക് വിശ്രമമില്ല, അവനെ തോൽപ്പിക്കലാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന ചില ആളുകളെ പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. അവർ പഠിക്കുന്നതും പണം സമ്പാദിക്കുന്നതും ഈവൻ നന്മകൾ ചെയ്യുന്നത് പോലും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മൾ തന്നെ തോറ്റുപോകുമെന്നത് നാം തിരിച്ചറിയണം. ഒരുപക്ഷെ ഭൗതികമായിട്ട് നമുക്ക് നേട്ടങ്ങളൊക്കെ കിട്ടിയെന്ന് വന്നേക്കാം നമ്മൾ പറയുന്ന വ്യക്തിയെ ആ ഒരു നിലക്ക് നമുക്ക് തോൽപ്പിക്കാൻ പറ്റിയെന്നും വന്നേക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അവരെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതിന് അവനെ ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട്, നീ ജയിച്ചിട്ടുമുണ്ട്, നിനക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് നമുക്ക് ജയിക്കണം, മറ്റുള്ളവനെ തോൽപ്പിക്കണമെന്ന് നമുക്ക് ലക്ഷ്യമില്ല. നമുക്ക് തോൽപ്പിക്കാനുള്ളത് നമ്മുടെ മനസ്സിൻ്റെ മോശപ്പെട്ട ചിന്തകളെയും മനുഷ്യൻ്റെ മനസ്സിൽ വേണ്ടാത്തരങ്ങളിട്ട് തരുന്ന, നമ്മെ നമ്മുടെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പിശാചിനെയും അവൻ്റെ കൂട്ടാളികളെയുമാണ്. അതായത് തിന്മകളെയാണ് നമുക്ക് തോൽപ്പിക്കാനുള്ളത്, അതല്ലാതെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നമ്മുടെ മനസ്സ് തെളിഞ്ഞതായിരിക്കണം, ശുദ്ധമായിരിക്കണം. എല്ലാവരോടും സ്നേഹവും എല്ലാവർക്കും നന്മയും എല്ലാവരെക്കുറിച്ചും നല്ല വിചാരവും വെച്ചു പുലർത്താനുള്ള നല്ലൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ശരീരം എത്ര ദുർബലമാണെങ്കിലും നമ്മുടെ വീടും സൗകര്യങ്ങളും എത്ര കുറവാണെങ്കിലും നമ്മിൽ ഒരു മനുഷ്യനുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ആരെയും തോൽപ്പിക്കാനല്ല, മറിച്ച് എനിക്ക് ജയിക്കണം. എന്തിനാണ് എനിക്ക് ജയിക്കേണ്ടത്? അതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്കൊരുദ്ദേശമായിട്ടുണ്ട്. ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ എനിക്ക് ജയിക്കണം. ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നത് അള്ളാഹു സുബ്ഹാന തഅല തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് എനിക്ക് പിശാചിനെ തോൽപ്പിച്ച് സ്വർഗത്തിലേക്ക് പോകണം. എനിക്ക് പരലോകത്ത് ഫഖദ് ഫാസ്, വിജയം വരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സ്വർഗമാകുന്ന ആ വിജയം എനിക്ക് ലഭിക്കണം. അതുകൊണ്ട് എൻ്റെ വിശ്വാസവും എൻ്റെ കർമ്മവും എൻ്റെ സ്വഭാവവും എൻ്റെ രഹസ്യവും എൻ്റെ പരസ്യവും ഞാൻ കാണുന്നതും ഞാൻ കേൾക്കുന്നതും ഞാൻ പറയുന്നതുമൊക്കെ ഞാൻ നന്നാക്കണം. അങ്ങനെ എൻ്റെ വിജയത്തിന് ഞാൻ പരിശ്രമിക്കണം. എനിക്ക് സ്വർഗം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ അയൽവാസികൾക്കും എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ടീച്ചേഴ്സിനും എല്ലാവർക്കും സ്വർഗം കിട്ടണം. ഇതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഉമ്മയെയും എൻ്റെ ഉപ്പയെയും നോക്കണം. എനിക്ക് ഹലാലായിട്ട് നല്ല ഒരു ജോലി ഉണ്ടായിരിക്കണം. എനിക്ക് എൻ്റെ ജോലി കൊണ്ടും എൻ്റെ ഉദ്യോഗം കൊണ്ടും എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടും സമൂഹത്തിന് നല്ല സേവനം ചെയ്യാൻ, അതിലൂടെ എൻ്റെ സ്വർഗം ഉറപ്പിക്കാൻ എനിക്ക് സാധിക്കണം. എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വിദ്യാഭ്യാസ രംഗത്ത് ജയിക്കണം. എനിക്ക് പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് മതപരമായ കാര്യത്തിൽ എനിക്ക് ജയിക്കണം. എനിക്ക് മാത്രമല്ല ഈ ജയം വേണ്ടത്, എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കുടുംബക്കാർക്കും എല്ലാവർക്കും മതപരമായ വിഷയത്തിലും ഭൗതികമായ വിഷയത്തിലും ഉന്നതിയും ഉയർച്ചയും നേട്ടവും വിജയവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുക എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായില്ലേ, നിങ്ങൾ പരസ്പരം അസൂയ വയ്ക്കരുത്, വല തബാഗലു, പരസ്പരം നിങ്ങൾ കോപവും വെറുപ്പും വിദ്വേഷവും വെച്ച് പുറത്തരുത്. നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ ഇഖ്വാനുകളായിരിക്കണം. നിങ്ങൾ പരസ്പരം സുഹൃത്തുക്കളും സ്നേഹിതന്മാരുമായിരിക്കണം. പരസ്പരം ഗുണകാംക്ഷയുള്ള ആളുകളായിരിക്കണം. നോക്കൂ, മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ, യുദ്ധത്തിൽ മരിക്കാൻ ഇരിക്കുന്ന ആ സമയത്ത് തനിക്കൊരു ഗ്ലാസ് വെള്ളം നീട്ടപ്പെട്ടപ്പോൾ തൊട്ടപ്പുറത്തുള്ള തൻ്റെ സഹോദരന് ദാഹം കൊണ്ട് വെള്ളം ചോദിക്കുന്നത് കണ്ട അദ്ദേഹം അയാൾക്ക് കൊടുക്കൂ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചുവെങ്കിൽ എന്താണ് ആ ഒരു ഇഷ്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പിന്നിലുള്ള വികാരം? അതുകൊണ്ട് തന്നെ നമുക്ക് ജയിക്കണം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവനെ തോൽപ്പിക്കണം, ഇവനെ തോൽപ്പിക്കണം എന്ന തരത്തിലല്ല, നമുക്ക് ജയിക്കണം. ആര് ജയിച്ചാലും ആര് തോറ്റാലും നമുക്ക് ജയിക്കണം. പിന്നെ ആരും തോൽക്കരുത്, എല്ലാവരും ജയിക്കട്ടെ എന്ന വിശാലമായ മനസ്സായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. ചില ആളുകൾ ഇങ്ങനെ പറയും, അത് ശരിയല്ല, എന്ത് ആരും തോൽക്കണ്ട, എനിക്കാരും തോൽപ്പിക്കും വേണ്ട, എനിക്ക് ജയിക്കും വേണ്ട എന്ന നിലക്ക് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് ശരിയല്ല, നമുക്ക് ജയിക്കണം. പക്ഷേ ആരോടും നമുക്ക് ആ ഒരു നിലക്കുള്ള ഈർഷ്യത ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അവരോട് നമുക്ക് അസൂയുണ്ടാകും, ദേഷ്യമുണ്ടാകും, അവർക്ക് വല്ലതും ലഭിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അവർ വളരുന്നത് കാണുമ്പോൾ അവർ തളരണം എന്ന് അവർ തളർന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കും. ചെറുപ്പം മുതൽക്ക് ഈ ടെൻഡൻസി വളർന്നു വന്നു കഴിഞ്ഞാൽ വലുപ്പത്തിൽ അവൻ വളരെ മോശപ്പെട്ടൊരു വ്യക്തിയായിട്ട് മാറും. അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ല സൽസ്വഭാവികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠമാണ് സാരോപദേശത്തിൽ നമ്മൾ കേട്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ഏതായാലും നമ്മളെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ?
1: അതെ,
0: ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ ഇൻഷാല്ലാ.
1: നമ്മൾ അതിന് ശേഷം ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. റംല ഇടത്തനാട്ടുകര, ഉമൈറ തൃശൂർ, വള്ളാർക്കാട്, താഹിറ ടി കെ കാസർഗോഡ്, സുലൈഹ തിരുവാലി, പിന്നെ സൽമാൻ ഓരാടമ്പാലം ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട്. രണ്ടു പേർക്കും സെപ്പറേറ്റ് ആണോ, രണ്ടാമത്തെ ആളുടെ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് അറിയിക്കണേ, ഫീഡ്ബാക്ക് വഴി അറിയിക്കണേ. ഓക്കെ, കുഴപ്പമില്ല എന്നാണ്, ഇവിടെ നിന്ന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട്. സീനത്ത് പാലക്കാട്, പിന്നെ മൻഹ നസീർ ഈസ്റ്റ് കോടൂർ, സമീജ പാറൽ, പിന്നെ സഫിയ എടപ്പാൾ, ഇവരൊക്കെ എന്താക്കിയിട്ടുണ്ട് എന്ന് സലാം പറഞ്ഞു വന്നിട്ടുള്ള
0: ആളുകളൊക്കെയാണ്. മൻഹ നസീർ നമ്മുടെ ഫാമിലി ലൈവ് ടെലിവിഷനിലൊക്കെ താരയാളാ.
1: അപ്പോഴേ നമ്മളെ ഷുഹീബ എം വളപട്ടണം പറയുന്നുണ്ട്, നല്ല സാരോപദേശം, അൽഹംദുലില്ലാ. നമുക്ക് ആരെയും തോൽപ്പിക്കേണ്ട, നമുക്ക് എല്ലാം അള്ളാഹുൽ ബലമേൽപ്പിക്കാം ഇൻഷാ അള്ളാ. അള്ളാഹു നമ്മെ എല്ലാം കാത്തിരിക്കട്ടെ.
0: അതല്ലേ, നമ്മളെ അതിഥികൾ കാത്തിരിക്കുകയാണ്.
1: നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പോയാലോ? അമീർടെ ഇടത്തിനാട്ടുകാരാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഈജിപ്ത് കീഴടക്കിയ മുസ്ലിം സേനാ നായകൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം.
0: ഈജിപ്ത് കീഴടക്കിയ
1: മുസ്ലിം സേനാ നായകൻ ആരാണ് എന്നാണ് ചോദ്യം.
0: ഇൻഷാല്ലാ അതിന്റെ ഉത്തരങ്ങൾ ശ്രോതാക്കളായേക്കാം.
1: ഈജിപ്ത് കീഴടക്കിയ മുസ്ലിം സേനാ നായകൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ഗസ്റ്റുകളെ പരിപാടിയിലേക്ക് പോവാം.
0: ഇൻഷാല്ലാ ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും. ഒരു കഥയാണ് ക്ഷമയുടെ ഫലം. ഒരു ഗ്രാമത്തിൽ അലി എന്ന ഒരു ബാലൻ താമസിച്ചിരുന്നു. അവൻ എല്ലാവരോടും സ്നേഹത്തോടെയും സൗമ്യത്തോടെയും പെരുമാറിയിരുന്നു. ഒരു ദിവസം സ്കൂളിൽ ഒരു കൂട്ടുകാരൻ അലിയുടെ പുതിയ പേന അബദ്ധത്തിൽ തകർത്തു. പേടിച്ച കൂട്ടുകാരൻ ഒന്നും പറയാതെ മറഞ്ഞിരുന്നു. അലിക്ക് കാര്യം മനസ്സിലായി. അവൻ ദേഷ്യം വന്നെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ക്ഷമ അവൻ ഓർത്തു. അവൻ കൂട്ടുകാരൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു, വിഷമിക്കേണ്ട, അത് അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ, ഞാൻ നിന്നോട് ക്ഷമിച്ചു. ഇത് കേട്ട കൂട്ടുകാരന് വളരെ സന്തോഷമായി. അവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി മാപ്പ് ചോദിക്കുകയും ചെയ്തു. പിന്നീട് ഇരുവരും നല്ല സുഹൃത്തുക്കളായി. ഇത് കണ്ട അധ്യാപകൻ പറഞ്ഞു, ക്ഷമിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ശക്തൻ. അന്ന് അലി മനസ്സിലാക്കി മറ്റുള്ളവരോട് കരുണയും ക്ഷമയും കാണിക്കുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണെന്ന്. ഗുണപാഠം: ക്ഷമയും കരുണയും ഒരു മുസ്ലിമിൻ്റെ മഹത്തായ ഗുണങ്ങളാണ്. മറ്റുള്ളവരോട് പൊറുക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നല്ല സൗണ്ട് അല്ലേ, ഇതിന് പറ്റിയ
1: ഗാംഭീര്യമുള്ള സൗണ്ട്.
0: മാഷാല്ലാ, അടിപൊളി സൗണ്ട്. നമ്മളെ ഈ
1: സെവൻസ് ഒക്കെ വിളിച്ചറിയല്ലേ.
0: ആ അത് മാത്രല്ല, നമ്മളെ ഈ നമ്മളെ ഈ സ്റ്റോറി റീഡിംഗ് ഉണ്ടാവും, ചരിത്ര വായനകൾ, അതിൽ ഇങ്ങനത്തെ സൗണ്ട് ഒക്കെ ഭയങ്കര എഫക്റ്റീവ് ആണ് അല്ലേ, നല്ല രസമാണ് അങ്ങനെ
1: കേട്ടിട്ട്.
0: പിന്നെ
1: ഒന്ന് മലയാളം നല്ലോണം വായിച്ച് ഫ്ലുവന്റ് ആയണ്ടല്ലോ, ഈ സൗണ്ട് നല്ല ഉപകാരമുണ്ട്,
0: നല്ല ഉപകാരമുണ്ടാവും,
1: ആയിട്ട് നമ്മുടെ റേഡിയോ തന്നെ പോവാലോ.
0: അതന്നെ. പിന്നെ ഷുഹൈബ് മുളകട്ടണം പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, വായിച്ചില്ല. ഇൻഷാല്ലാ ഈ ഇതിന് ഉത്തരം വരും വരും. ഇൻഷാല്ലാ നമ്മള് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ, നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അത് കേൾക്കുന്നുണ്ട് എന്നാണ് ഇപ്പോ കിട്ടിയത്. അടുത്ത ആൾക്ക് എന്താ പ്രോഗ്രാം ഉള്ളത്?
1: മാസിനല്ലേ പേര് പറഞ്ഞു.
0: നമ്മളേ ഇവന്റെ കഥയെ കുറിച്ച് സീനത്ത് പാലക്കാട് പറഞ്ഞു. അസ്സലാം വലൈക്കും. അസ്സലാം വലൈക്കും. അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നല്ല ഗുണപാഠമുള്ള കഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജമീല വി കെ പൂനൂര്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ സുലൈഖ തിരുവാലി, മാഷാല്ലാ നല്ലൊരു ഉപദേശം. ഷുഹൈബ് എം വളപട്ടണം പറഞ്ഞു, നല്ല സാരോപദേശം. അൽഹംദുലില്ലാ, നമുക്ക് ആരെയും തോൽപ്പിക്കേണ്ട, നമുക്കെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാം ഇൻഷാല്ലാ. അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കട്ടെ. ആമീൻ റബ്ബിൽ ആലമീൻ. ഇതിലെളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെ പിന്നെ വന്നിട്ടുണ്ട്, കുസൃതി ചോദ്യങ്ങളും.
1: അമീർ ടി ഇടത്തനാട്ടുകാരന്റെ പ്രയാസമായി എന്നാണ് നിങ്ങൾ പറയുന്നത്? അമീർ ടി ഇടത്തനാട്ടുകാരന്റെ ചോദ്യം പ്രയാസമായോ?
0: അതല്ല, ഇല്ലല്ല, എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഏത് ക്വസ്റ്റ്യന്?
1: അമീർ ടി
0: ഇടത്തനാട്ടുകാരൻ ഈജിപ്തിന്റെ അല്ലേ? ആ അതിന്റെ ക്വസ്റ്റ്യൻസിന് ഉത്തരം വരുന്നതായിട്ട് കാണുന്നില്ല.
1: നയിച്ചിരുന്ന
0: മിസ്റ്
1: സേനാനായകൻ നമുക്ക് കിട്ടേണ്ടതാണ്. ആ സ്വാബിനെ അങ്ങനെ ആ പേര് തന്നെയാണ് അറിയപ്പെടുന്നത്, മനസ്സിലാക്കണം.
0: അന്റെ പേരെന്തായിരുന്നു?
2: ഹമദ്.
0: ഹമദ്. അത് മാസിന്റെ സൗണ്ട് കുറവായിരുന്നു.
1: മാസിന്റെ സൗണ്ട് കുറവാ ഉണ്ടോ?
0: ഓക്കെ,
1: ഇനി മാസിന്
0: തുടങ്ങിക്കോട്ടല്ലേ, അതിന്റെ പ്രോഗ്രാം തുടങ്ങിക്കോട്ടെ. ഇൻഷാല്ലാ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കൂട്ടുകാരെ, ഞങ്ങളെല്ലാവരും പ്രാർത്ഥന ചൊല്ലുന്നവരല്ലേ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു പ്രാർത്ഥന പഠിപ്പിച്ചുതരാം. ആദ്യം തന്നെ ഞാൻ ഹദീസ് പറയാം. അനസ് റളിയല്ലാഹു അൻഹു ഖാല കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أنس رضي الله عنه പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ദുനിയാവിലെ നന്മ നൽകണമേ, പരലോകത്തിലും നീ നന്മ നൽകണമേ, ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യണമേ. കൂട്ടുകാരെ, ഒരു വിശ്വാസി എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവനാകണം. അതുപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അവന് വലിയൊരു ഇഷ്ടമാകണം. ഈ ഹദീസിൽ പറയുന്നുണ്ട്, അല്ലാഹുമ്മ റബ്ബന ആതിന ഫി ദുനിയ, അല്ലാഹുവെ ഞങ്ങൾക്ക് നീ ദുനിയാവിൽ നന്മ നൽകണമേ, വഫിൽ ആഖിറതി ഹസന, പരലോകത്തിലും നീ നന്മ നൽകണമേ, വഖിന അദാബന്നാർ, ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യണമേ. കൂട്ടുകാരെ, ഞങ്ങൾ നമ്മുടെ കൂട്ടുകാർക്കും വേണ്ടി, സഹോദരന്മാർക്കും വേണ്ടി, വീട്ടുകാർക്കും വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന ഇരുലോകത്തിലെയും നന്മക്കുള്ള പ്രാർത്ഥനയാണ്. എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വബറകാത്തു. മാഷാല്ലാ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, ഇഹലോകത്തിലും പരലോകത്തിലും വിജയം ലഭിക്കാനും നന്മ ലഭിക്കാനും ഒക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹമ്മദ് അലി എടക്കര, ഈ ആളുകളൊക്കെ വരുന്നുണ്ട്. ആ ചോദ്യമൊക്കെ കാണുന്നുണ്ട്, പക്ഷെ കൂടുതലാരും അയച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ചോദ്യ ഉത്തരങ്ങൾ കൂടുതലാരും അയച്ചിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. എന്തായാലും നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നമുക്ക് പറയാം അല്ലേ? അല്ലേ, നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്തായിരുന്നു ചോദ്യം? ഈജിപ്ത് കീഴടക്കിയ മുസ്ലിം സേനാ നായകൻ ആരാണ്? അമ്ര ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹം. അപ്പോൾ ഇതിന് ശരിയായ ഉത്തരം അയച്ചത് സഫിയ ഇടപ്പാൾ സഫിയ അടപ്പാള അയച്ചിട്ടുണ്ട്, സഫിയ കെ തിരുരങ്ങാടി അയച്ചിട്ടുണ്ട്, രണ്ട് സഫിയത്തോളം അയച്ചിരിക്കുന്നു മാഷാല്ല. പിന്നെ അമ്മൂർ ബിൻ ഹസ്രത്ത് മുഹമ്മദ് കെ പാലപ്പുഴ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹമദ് എന്നൊരു അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹമദിൻ്റെ ഉമ്മയാണ് മാഷാല്ല, നല്ലൊരു ഗുണപാഠമാണ് ഹമദ് വായിച്ചത്. ഹമദിനെ പ്രോത്സാഹിപ്പിച്ചു ഉമ്മ, നല്ല പെർഫെക്റ്റാണ് ഉമ്മ, ഇങ്ങനത്തെ ഉമ്മമാരെ കിട്ടണം അല്ലേ, പ്രോത്സാഹിപ്പിക്കണം. മാതാപിതാക്കളാകുമ്പോൾ മക്കളെ നല്ല പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാൻ.
1: വീട്ടിൽ എത്ര ആരൊക്കെ ഉണ്ട് പറഞ്ഞ?
2: ഉമ്മ, കകം,
1: കകം എന്താ പഠിക്കണേ?
2: കോളേജ് ഡിഗ്രി ഫാം ഡി.
1: എവിടെ? നാട്ടിൽ തന്നെ.
0: ഓക്കെ മാഷല്ല. അതുപോലെ തന്നെ ഹൈറുന്നീസ ചെറുപ്പുളശ്ശേരി വലൈസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒന്ന് പുതിയ പുതിയ ആളുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്ന് മാഷല്ല. റയ്ഹാന ബാനു തോട്ടശ്ശേരിയാറ വലൈസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ സഫിയടപ്പള മാഷല്ല, നല്ലൊരു കഥ. ബാറക്കല്ലാ ഫീക്കും. എന്താറിയോ, നമ്മുടെ ഈവണി ലൈവിലൊക്കെ ഇരിക്കുമ്പോഴേ കുറേ പ്രാർത്ഥനകൾ നമുക്ക് കിട്ടാണ്ട്, മനസ്സിലല്ലേ. ഞാൻ അടുത്തൊരു കുസൂദി ചോദ്യം ഉണ്ട് കേട്ടോ, ഒരു കുസൂദി ചോദ്യം. നമ്മളെ ഷുഹൈബായം വളപ്പെട്ടണം ചോദിച്ച ഒരു കുസൂദി ചോദ്യം, നേരത്തെ ചോദിച്ചില്ല എന്ന് പറഞ്ഞ ആ ക്വസ്റ്റ്യൻ. പ്രവർത്തന സമയത്തും അവധി സമയത്തും അടച്ചിടുന്ന സ്ഥാപനം ഏതാണ്? പ്രവർത്തന സമയത്തും അവധി സമയത്തും അടച്ചിടുന്ന സ്ഥാപനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ തന്നെ മുഹമ്മദ് അലി എടക്കര അദ്ദേഹം പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് ഞാൻ റേഡിയോ കേൾക്കുന്നത്. മാഷാല്ലാ, അള്ളാഹുദീൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മുഹമ്മദ്ലിക്കന പറയാന്, ഇനി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു അറിവിൻ്റെ കൂടാരമായിരിക്കും. പീസ് റേഡിയോ രാവിലെ മുതൽ നിങ്ങൾ 24 മണിക്കൂറും കേട്ടിരുന്നാൽ അറിവിൻ്റെ കൂടാരങ്ങളാണ് പീസ് റേഡിയോയിൽ ഉണ്ടാവുക. സ്ഥിരമായിട്ട് പ്രേക്ഷകനാകുവാൻ, അത് കേൾക്കുവാൻ, അതിൻ്റെ ശ്രോതാവാകാൻ ഓരോ സമയവും നമ്മൾ സമയത്തെ മാറ്റിവെക്കുക, ഒരുപാട് ഉപകാരപ്പെടും ഇൻഷാല്ലാ. ഏതായാലും പിന്നെ നമ്മുടെ 15 ഓഗസ്റ്റിനെ കുറിച്ചൊരു പോസ്റ്റർ ഇറങ്ങിയിരുന്നു. പീസ് റേഡിയോ ഇരിക്കുന്ന LP UP HS വിദ്യാർത്ഥികൾക്ക് പ്രസംഗവും പാട്ടും ഉണ്ടോ? പ്രസംഗ മത്സരമാണല്ലേ?
1: പ്രസംഗ മത്സരമാണ്,
0: പാട്ടില്ല. പ്രസംഗ
1: മത്സരം മനസ്സിലാക്കുന്നുണ്ട്, പോസ്റ്റർ ഇറങ്ങിയതായിട്ട് ഓർമ്മയില്ല.
0: ഇല്ല ഇല്ല, പക്ഷെ പ്രസംഗ മത്സരമാണ്.
1: പ്രസംഗ മത്സരമുണ്ട്.
0: അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാ, അതില് കൃത്യമായി നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്ക. സഫിയ
1: അതിൻ്റെ അതെ പറയാം. അതായത് LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്കുള്ള പ്രോഗ്രാമാണ്. അതായത് സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി, അതാണ്
0: വിഷയം. എന്റെ പ്രിയപ്പെട്ട പോരാളി എന്നാണ് വിഷയം.
1: സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി, അതില് 3 മിനിറ്റിൽ കൂടാത്ത ഒരു പ്രഭാഷണം, അതാണ് വേണ്ടത്.
0: സൗണ്ട് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം.
1: അതെ, തീർച്ചയായും. അയക്കേണ്ട നമ്പർ 97 47 855 855, നമ്മുടെ റേഡിയോന്റെ നമ്പറാണ്. 97 47 47 855 845.
0: നമ്പറിലേക്ക്
1: എന്താക്കേണ്ടത്, റെക്കോർഡ് ചെയ്തിട്ട്
0: നല്ല ഓഡിയോ ആക്കിയിട്ട് അയച്ചു കൊടുക്കുക.
1: അതെ,
0: ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാതെ.
1: അവസാന ഡേറ്റ് ബുധനാഴ്ചയാണ്.
0: അടുത്ത ബുധനാഴ്ച
1: 8th.
0: 8th, യെസ്.
1: 8th ബുധനാഴ്ചയാണ് അവസാന ഡേറ്റ്.
0: യെസ്. അപ്പോ
1: അതിൻ്റെ ഉള്ളിൽ എന്താക്കാം, മറക്കാതെ
0: അയച്ചു കൊടുക്കുക.
1: അയച്ചു കൊടുക്കുക. അതിൽ സെലക്ട് ചെയ്യുന്നത് എന്താക്കും നമ്മൾ റേഡിയോയില്. അപ്പൊ ഈ ഒരു അവസരമാണ് നമ്മുടെ മക്കൾക്കൊക്കെ അത് എന്താക്കണം, എത്തിച്ചു കൊടുക്കണം. എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുക.
0: നല്ല കുസൃതി ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, കോമഡി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ജുമാന എന്ന സഹോദരി, ഹമദിന്റെയും മാസിന്റെയും സംസാരം നന്നായിരുന്നു. നമുക്ക് നേരത്തെ ചോദിച്ചേ ചോദ്യത്തിന് ഉത്തരം, കുസൃതി ചോദ്യത്തിന് ഉത്തരം പറയാലേ. അതൊക്കെ ഉത്തരം പറയാൻ സമയമായിട്ടുണ്ട് അല്ലേ. അപ്പൊ നേരത്തെ ചോദിച്ചതിന് ഉത്തരം ജയിൽ എന്നാണ് ഉത്തരം.
1: ജയിൽ എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു?
0: പ്രവൃത്തി ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും ഒക്കെ അടച്ചിടുന്ന
1: അടച്ചിടുന്ന
0: സ്ഥാപനം. നല്ലൊരു വേറെ ക്വസ്റ്റ്യൻ ഇതിൽ കണ്ടിരുന്നു.
1: അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു?
0: ഇല്ല ജയിലിൽ ഉത്തരം ആരും പറഞ്ഞിട്ടില്ല.
1: പറഞ്ഞിട്ടില്ല?
0: ഇല്ല. ഇനി ഒരു കുസൃതി ചോദ്യം വേറെ ഉണ്ട്. സഫിയ എടപ്പാള് ഉമ്മുകൊസു ചിറമംഗലം വേറെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതാദ്യം ചോദിച്ചത് ആരാണ്? സഫിയ എടപ്പാളാണ്. സഫിയ എടപ്പാൾ ചോദിച്ചത് കറണ്ട് പോയാൽ കാറ്റ് പോകുന്നത് ആർക്കാണ്? കറണ്ട് പോയാൽ കാറ്റ് പോകുന്നത് ആർക്കാണ്? നല്ലൊരു ക്വസ്റ്റ്യനാ. അത് ചിന്തിക്കണ ആളുകൾക്ക് കിട്ടും. ആഴത്ത് കറന്ന് ചിന്തിക്കണം.
1: നമ്മളെ പവർ കട്ടിന്റെ ഉടമസ്ഥരാണോ?
0: അല്ല. കറണ്ട് പോയാൽ കാറ്റ് പോകുന്നത് ആർക്കാണ്?
1: എനിക്കറിയില്ല.
0: നല്ലൊരു ക്വസ്റ്റ്യനാറിയോ? അറിയില്ലല്ലോ. മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ ആവും. ഇന്ന് സുബ്ഹാനല്ലാഹ് എന്ന ചോദ്യങ്ങൾ കൊണ്ട് ആറാട്ടാണ്. അമീർ ടിയടത്തിനാട്ടുകര അറ്റ് റിയാദ്. അതുപോലെ പല രക്ഷിതാക്കൾക്കും സ്വന്തം മക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് എന്തോ ഒരു പ്രയാസം പോലെയുള്ള കാര്യമാണ്.
1: തീർച്ചയായും അല്ലേ? എന്ത് ചെറുതായാലും അത് നമ്മളെന്താക്കണം? അതിന് ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്ത പ്രോത്സാഹിപ്പിച്ച അത് ഭയങ്കര സംഭവമാണ്. കുട്ടികൾക്ക് മതി.
0: ഇപ്പൊ കുട്ടികൾക്കേ മച്ചേ എനിക്കേ മദ്രസ്സിന് ഉസ്താദ് മുട്ടായി എന്നു സമ്മാനം കഴിഞ്ഞു. ഇതേപോലെ ഉഷാറെ പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടീനെ ഒന്ന് പൊക്കി പറഞ്ഞാൽ
1: മോട്ടറാക്കി വിടാം.
0: ആ മോട്ടറാക്കി വിടാം. അപ്പൊ ആ കുട്ടിന്റെ മൈൻഡിൽ ഒരു സ്ട്രൈക്ക്
1: ഉണ്ടാവും. ഭയങ്കര സംഭവം ഭയങ്കര സംഭവമാക്കി എടുക്കും.
0: പിന്നെ അവനക്ക് പൊലിവാണ്. എന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഒരു പൊലിവാണ്.
1: നമ്മളെ ചില കുട്ടികളെ ഇപ്പൊ മദ്രസയിൽ വന്നിട്ട് പറയും നമ്മളെ റേഡിയോയില് പരിപാടി അവതരിപ്പിച്ചു അത് പിന്നെ ടെലികാസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഓൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്.
0: ഉസ്താദ് ഞാനേ ഇന്നലെ എന്റെ ഉമ്മാന്റെ പെരിക്ക് പോയി. അപ്പോ എന്റെ അമ്മ ഇന്നത് തന്നു. അപ്പൊ ഞമ്മള് എന്ന് പറഞ്ഞാ
1: കഴിഞ്ഞു ഇവിടെ
0: ഉസ്താദ് എങ്ങനെയായിരുന്നു കുട്ടി? പക്ഷെ നമ്മള് മാഷാല്ല മുട്ടയൊക്കെ തന്നോ
1: എന്ന് പറയുമ്പോ
0: ചോദിക്കുമ്പോ കുട്ടിക്ക് ഭയങ്കര സ്ട്രൈക്ക്. ഉസ്താദിന്റെ സപ്പോർട്ട്
1: ബിഹേവിയർ ആണ് അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ടതാണ്.
0: ശ്രദ്ധിക്കേണ്ടതാണ്.
1: അതെ, കുട്ടികളെ നല്ല പ്രോത്സാഹിപ്പിക്കണം. നമ്മളെ റേഡിയോന്റെ ഒരുപാട് പ്രോഗ്രാമുകൾ ഓരോ സമയത്തായിട്ട് വരാറുണ്ട്. ഇപ്പൊ നമ്മളെ അറബിക് ഡേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ,
0: സ്റ്റാർ കോസ്റ്റ്, സമ്മർ കോസ്റ്റ്, ഇങ്ങനത്തെ ഓരോന്നുണ്ട്.
1: ടെലിഗ്യൂസ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഓണം വെക്കേഷൻ ആണ്. മിക്കവാറും നമ്മുടെ ടെലിഗ്യൂസ് ഉണ്ടാവും. നമ്മള് സാധാരണ സമയത്ത് രണ്ടര ടു മൂന്നര വരെ ടെലിഗ്യൂസ് ഉണ്ടാവും. ഫാമിലി ടെലിഗ്യൂസ് ഉണ്ടാവും.
0: പിന്നെ മാത്രല്ല അമേരിക്ക ഇടത്തനാട്ടുകാരന്റെ ബാക്കി എന്താ വെച്ചാല് ഈ പ്രോത്സാഹന പ്രയാസമാണ് പറഞ്ഞു. പക്ഷെ കൂടുതൽ പേരും മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യാറ് പതിവാണ്. ഇപ്പോ ഞാന് യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടു. എന്താ വെച്ചാല് മറ്റുള്ള കുട്ടികൾ ഇപ്പോ മറ്റു കുട്ടിക്ക് ഭയങ്കര മാർക്കാണ്, നമ്മളെ കുട്ടിക്ക് മാർക്കില്ല. ഓനൊക്കെ കണ്ടു പഠിച്ച എന്താ കുട്ടിയൊക്കെ ഇങ്ങനെ, എന്താ ഈ ഇങ്ങനായി എന്നൊരു ഒരു ചോദ്യം ഉണ്ടാവില്ല.
1: ഒരു തരം ഭയങ്കര മാനസികമായിട്ടുള്ള ഒരു വർത്താനമാണ്
0: ആ കുട്ടിക്ക്. പിന്നെ പഠിച്ചോനെ ആ
1: കുട്ടി വരാൻ ചെയ്യാൻ
0: പറ്റണമെന്നില്ല. പക്ഷെ നമ്മള് ആ മാർക്ക് കുറഞ്ഞു അത് സാരില്ല, അടുത്ത എക്സാമിന് നമുക്ക് ഉഷാറാക്കാം. ഞാൻ മദ്രസ കുട്ടികളെ പറയും ആ മാർക്ക് കുറഞ്ഞു അല്ലേ, അത് സാരില്ല, നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഉഷാറായി പഠിച്ചാൽ മതി എന്ന്
1: പറയാം. ഇതിലേ ഇതില് രണ്ടു തരം കുട്ടികളുണ്ട്. ചില കുട്ടികൾക്ക് ഇതൊക്കെ തന്നെ പറയാനും എന്തായാലും കുഴപ്പമില്ല. പക്ഷെ ചില ആളുകൾക്ക് ഇതെന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര
0: വിഷമവും
1: അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള നിലക്ക്. അത് ശരിക്കും നല്ലൊരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അമീർ ടിയടത്തിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്.
0: ഓ നിങ്ങക്ക് നിങ്ങൾക്കറിയാതെ ഉത്തരം ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. ആ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം ഭയങ്കര എല്ലാവർക്കും
1: ഉത്തരം പറഞ്ഞോളി.
0: നമുക്ക് സമയമില്ല, നമുക്ക് അല്ലേ ഉത്തരം പറയാം. ഫാൻ എന്നാണ് ഉത്തരം. കറണ്ട് പോയാൽ കാറ്റ് നിക്കണത് ഫാനല്ലേ, കാറ്റ് ഫാനാണ്. അപ്പോ അതിൽ ഉത്തരം പറഞ്ഞു ഫസ്റ്റ് ജമീല വി കെ പൂനൂരാണ്, പിന്നെ അമീർ ടിയടത്തിനാട്ടുകാര, ആയിഷ അങ്ങാടിപ്പുറം, നഫീസ പി എ താമരശ്ശേരി.
1: നമ്മളെ റേഡിയോയില് ഈ കുസൃതി ചോദ്യങ്ങൾക്കായിട്ട് ഇറങ്ങിയ കോഴ്സ് എന്തേ അധികം ആളുകളും
0: കുസൃതി ചോദ്യങ്ങളുണ്ട്, ഭയങ്കര കുസൃതി ചോദ്യങ്ങളുണ്ട്. നഫീസ പി എ താമരശ്ശേരി, സുലൈമാൻ സി എച്ച്, കെ കെ പാറ വടവന്നൂര്, ഹമ്മദ്. ഹമ്മദിന്റെ ഉമ്മയും ലൈവിലുണ്ട് കേട്ടോ ഹമ്മദേ. സുരേഖ തിരുവാലി, സലീമ ഉദുക്കുങ്ങൽ, താഹിറ ടി കെ കാസർഗോഡ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ സെല എന്താ ഇത് പറഞ്ഞിട്ടുണ്ട്. ഫാൻ എന്നൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചിനെ പറഞ്ഞിനോ ഇല്ലേ? ആ അതാണ് ഉമ്മ അവിടെ കയറി. എന്റെ കുട്ടിന്റെ പരിപാടി എനിക്ക് കേൾക്കണം. പക്ഷെ അത് അമ്മതിന്റെ പരിപാടി ഇനി വരുമാ ഇൻഷാ അല്ലാ. അടുത്തത് ഒരു കുസൂതി ചോദ്യം ചോദിച്ചാലോ, എന്നിട്ട് നമുക്ക് അമദിൻ്റെ അടുത്തതേക്ക് പോവാം. അമദിൻ്റെ അമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു കുസൂതി ചോദ്യം ഇതിലുണ്ടായിരുന്നു ഇല്ല ഇനിയും അല്ലാതെ ആ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്. ആ എന്താ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ആരാണ്? നമ്മളെപ്പോഴും പറയണതാണ് അതിലോ ഉത്തരം നമ്മളെ ശ്രോതാവ് ചിലപ്പോൾ അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അയക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു കുസൂതി ചോദ്യവും അത് നമ്മൾ ചോദിച്ചു അല്ലേ. ഓക്കെ, വേറെ കുസൂതി ചോദ്യം ഉണ്ട്. തവള മൂത്രമൊഴിക്കാത്ത വെള്ളം ഏതാണ്? തവള മൂത്രമൊഴിക്കാത്ത വെള്ളം ഏതാണ്? അതൊരു കുസൂതി ചോദ്യം. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാരാണ്, അതിൻ്റെ കൂടെ ഒരു കുസൂതി ചോദ്യം, തവള മൂത്രമൊഴിക്കാത്ത വെള്ളം ഏതാണ്?
1: ഞാൻ പറയാം, ഓരോ ദിവസം വ്യത്യസ്തമായും സാധാരണയായിട്ട് നമ്മള് ഈ ഒരു ജനറേഷൻ കൂടുതൽ ഈ ഒരു ചോദ്യങ്ങളൊന്നും കൂടുതൽ അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ല.
0: പക്ഷെ ഇതിനൊക്കെ ഉത്തരം ആൾക്കാരുണ്ട്, നമ്മളെ കൊറേ താത്താമാരുണ്ട്, ഇതൊക്കെയാണ്. അതോ ഒന്ന് മാഷാ ഉത്തരങ്ങള്. ഓ അല്ല, നല്ല നല്ല ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും അമ്മതേ നമുക്ക് അടുത്ത ഇതിക്ക് പോയാലോ. ഇൻഷാല്ലാ.
2: ചരിത്രമാണ്,
0: ഫുള്ള് ചരിത്രമാണല്ലോ. അത് ആ സൗണ്ടുമ്പോ വെച്ചു പിടിച്ചു.
1: അതെ, ഗുണപാഠാണ്.
0: ഷറാട്ടെ.
2: ഉമർ ബിനു അബ്ദുൽ അസീസ് റഹിമഹുള്ള. ഉമർ രണ്ടാമൻ എന്ന വിശേഷണമുള്ള നീതിമാനായ ഭരണ അധികാരിയാണ് ഉമർ ബിനു അബ്ദുൽ അസീസ് റഹിമഹുള്ള. ഉമറി ഖലീഫമാരിൽ ഏറ്റവും തിളക്കമാർന്ന ഭരണത്തിനുടമയായിരുന്നു അദ്ദേഹം. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പാലിൽ വെള്ളം ചേർക്കാൻ പറയുന്ന കഥയിലെ പെൺകുട്ടിയെ ഓർമ്മയില്ലേ? അവരുടെ മകളാണ് ഉമർ ബിനു അബ്ദുൽ അസീസിന്റെ ഉമ്മ. പിതാവ് അബ്ദുൽ അസീസ് ഈജിപ്തിലെ ഗവർണറായിരുന്നു. ഖുറാൻ പഠനം പൂർത്തിയാക്കിയ മകനെ മദീനയിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചു. മതവിജ്ഞാനത്തോടൊപ്പം സാഹിത്യവും അദ്ദേഹം പഠിച്ചു. തന്റെ അമ്മാവൻ അബ്ദുല്ലാഹി ബിനു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയാകും ഞാനെന്ന് ഉമ്മയോട് പറഞ്ഞു. നുണ പറയുന്നത് പാപമാണെന്ന് മനസ്സിലാക്കിയ ശേഷം ജീവിതത്തിൽ അദ്ദേഹം നുണ പറഞ്ഞിട്ടില്ല. ഭംഗിയായി വസ്ത്രം ധരിച്ച് അദ്ദേഹം നടന്നു പോകുന്ന വഴി ഉടനീളം അത്ര മണക്കുമായിരുന്നു. സുഖസമൃദ്ധിയിൽ വളർന്ന ഉമർ അറിവിലും ഭക്തിയിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നല്ല മാതൃകയായിരുന്നു. മദീനയിലായിരിക്കെ പിതാവ് അബ്ദുൽ അസീസ് മരണപ്പെട്ടു. പിതൃവ്യൻ അബ്ദുൽ മാലിക് ഖലീഫ ആയപ്പോൾ സഹോദര പുത്രനെ ഏറ്റെടുക്കുകയും തൻ്റെ മകൾ ഫാത്തിമയെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. വലീദ് ഖലീഫ ആയപ്പോൾ ഉമറിനെ മദീനയിലെ ഗവർണറായി നിയമിച്ചു. ഗവർണറായ ഉമർ ഉപദേശങ്ങൾക്കായി ആറ് പണ്ഡിതർ ഉൾക്കൊള്ളുന്ന സമിതി ഉണ്ടാക്കി. മദീനയിലെ പ്രസിദ്ധ പണ്ഡിതൻ സഈദ് ബിനുൽ മുസയ്യിബ് ഖലീഫമാരെ സന്ദർശിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. എന്നാൽ അദ്ദേഹം ഉമറിൻ്റെ സന്നിധിയിൽ ഹാജരാകുമായിരുന്നു. ഹിജറ 99 ഉമർ ബിനു അബ്ദുൽ അസീസ് ഖലീഫയായി അധികാരമേറ്റു. അതോടെ താൻ അനുഭവിച്ചിരുന്ന സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചു. വില കൂടിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പരുക്കൻ വസ്ത്രങ്ങൾ അണിഞ്ഞു. തൻ്റെ പക്കലുണ്ടായിരുന്ന സുഖദ്രവ്യങ്ങളെല്ലാം വിറ്റ തുക ബൈത്തുൽ മാലിൽ അടച്ചു. ഭാര്യ ഫാത്തിമയും തനിക്ക് വിവാഹ സമ്മാനമായി ഖലീഫയായ പിതാവിൽ നിന്ന് ലഭിച്ച രത്നങ്ങളും സ്വർണങ്ങളും അനന്തര സ്വത്തുക്കളും ബൈത്തുൽ മാലിലേക്ക് കൊടുത്തു. അങ്ങനെ ഉമറും കുടുംബവും ലളിത ജീവിതത്തിൻ്റെയും വിശുദ്ധിയുടെയും മാതൃകകളായി. ഉമറിൻ്റെ കാലത്ത് രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ യാത്രക്കാർക്കും അഗതികൾക്കും സത്രങ്ങൾ ഉണ്ടാക്കി. ഉദ്യോഗസ്ഥരുടെയും തൊഴിലാളികളുടെയും വേതനം ഉയർത്തി. പണ്ഡിതന്മാരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തു. കടക്കാരുടെ മുഴുവൻ കടവും ഖലീഫ വീട്ടി ബന്ധനസ്ഥര മോചിപ്പിച്ച് അനന്തരെ ഏറ്റെടുത്ത് സംരക്ഷണം നൽകി. കുഞ്ഞുങ്ങൾക്കും റേഷൻ നൽകി. ഓരോ പൗരനും താമസിക്കാൻ വീട്, വേലക്കാരന് വാഹനം എന്നിവ ഒക്കെ. ഉമറിൻ്റെ നല്ല പെരുമാറ്റവും സംശുദ്ധ ജീവിതവും കണ്ട് ധാരാളം പേര് മുസ്ലിമുകളായി. ഇത്തര മതവിശ്വാസികളോട് ഒരു തരത്തിലുള്ള അനീതിയും ഖലീഫ കാണിച്ചിരുന്നില്ല. ശേഷം ഹിജറ 101 റജബ് 25 39-കാരനായ ആ മഹാൻ അള്ളാഹുലേക്ക് യാത്രയായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ വബറകാത്തു. ഏയ് മാഷാ നല്ലൊരു ചാനൽ തുടങ്ങാനൊരു തന്നിട്ടോ, നല്ല ഫ്ലുവൻസായി, നല്ല വായിച്ച് വായിച്ച് നല്ല ഫ്ലുവൻസായി കഴിഞ്ഞാൽ ഇത് പറഞ്ഞു നിനക്ക് എന്തു ചെയ്യാം, മേപ്പെട്ടെത്താം. അള്ളാഹു സുബ്ഹാന തആല ഉന്നതിയിൽ എത്തിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ. അമിതിൻ്റെ ഉമ്മ ഇത് കേട്ടിട്ടുണ്ടാവും, ഉമ്മക്ക് സന്തോഷമായി ഉണ്ടാവും. അപ്പോൾ അമ്മതെ ഉഷാറായിട്ട് വായിക്കണം, ഉഷാറായിട്ട് പഠിക്കണം, ഉന്നതിയിലെത്തണം. അള്ളാഹു സുബ്ഹാന തആല തൗഫീക്ക് നൽകട്ടെ. പ്രാർത്ഥിക്കുന്നുണ്ട്, ഓക്കെ. പ്രാർത്ഥനയും ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തണം, ശ്രോതാക്കളെയും ഞങ്ങളെയും എല്ലാവരെയും. മാസിൻ അടുത്ത പ്രോഗ്രാം എന്താ? നമുക്ക് മാസിൻ്റെ പ്രോഗ്രാമൊക്കെ പോണതിന് മുന്നേ നമ്മുടെ പാടക്കുറിപ്പ് ഉണ്ട്, ഇൻഷാല്ലാ പാടക്കുറിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് മാസിനിലേക്ക് പോകാം ഇൻഷാല്ലാ.
5: വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർള. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവനെ നമ്മൾ വീക്ഷിക്കുന്നു. വളരെ മിടുക്കനാണ് അവൻ, നന്നായി പഠിക്കുന്ന മോനാണ്, എല്ലാവരോടും നല്ല പെരുമാറ്റം, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവനെ വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ക്ലാസിൻ്റെ ഒരു മൂലയിലിരിക്കുന്നു, ഒറ്റയ്ക്കിരിക്കുന്നു. അവൻ മാത്രം എന്താ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? നമ്മുടെ മനസ്സിൽ ആശ്ചര്യം തോന്നുകയാണ്. റിയാസ് എഴുന്നേറ്റ് അവൻ്റെ അടുത്തു പോയിരുന്നു. ഒരു കൂട്ടുകാരൻ്റെ പേരിൽ ഞാൻ നമുക്ക് ആ കഥ പറയാം. അവൻ്റെ തോളിൽ കൈവച്ച് ചോദിക്കുന്നു, എന്താ വിശക്കുന്നില്ല മോനെ കൂട്ടുകാര? ആ ചോദ്യം കേട്ടതും അവൻ ഒറ്റക്കരച്ചിലായിരുന്നു. ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ശ്രദ്ധ പിന്നെ ആ കുട്ടിയിലേക്കായി. അവൻ പറഞ്ഞു തുടങ്ങി, രണ്ടു ദിവസമായി പനി പിടിച്ച് കിടപ്പിലാണ് എൻ്റെ ഉമ്മ. ഇന്ന് രാവിലെ മുതൽ പനി അല്പം കൂടുതലാണ്. എനിക്ക് ഭക്ഷണമുണ്ടാക്കിത്തരാൻ എൻ്റെ ഉമ്മാക്ക് കഴിഞ്ഞില്ല. അവനോട് ദയ തോന്നിയ ക്ലാസ്സിലെ ഓരോരുത്തരും തങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും നൽകി അവനെ തങ്ങളുടെ കൂടെ ഇരുത്തി ഭക്ഷിപ്പിച്ചു. ഇങ്ങനെയായിരിക്കണം യഥാർത്ഥ കൂട്ടുകാർ. ഇങ്ങനെ ഇതാണ് യഥാർത്ഥ കൂട്ടുകെട്ടിൻ്റെ, സുഹൃത്ത് ബന്ധത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് നല്ല ബാഗുണ്ട്, നമുക്ക് നല്ല വൃത്തിയുള്ള പുസ്തകങ്ങളുണ്ട്, യൂണിഫോമുകളുണ്ട്, നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. എന്നാൽ വിശപ്പകറ്റാൻ ഭക്ഷണം കിട്ടാത്ത, നല്ല വസ്ത്രമില്ലാത്ത, കാശില്ലാത്തതിനാൽ പഠിക്കാൻ കഴിയാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ സഹായിക്കാൻ നമ്മെക്കൊണ്ടാവുന്നത് നാം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ശ്രദ്ധിക്കുക, ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലമത്രയും അയാൾ അള്ളാഹുവിൻ്റെ സഹായത്തിലായിരിക്കും എന്നതാണ്. ഈ അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് ഒരു ചെറിയ ശ്രദ്ധ ചെലുത്തുമ്പോൾ ധാരാളം കൂട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കും. അവരെ ഏത് വിധേനയും നമുക്ക് സഹായിക്കാം. ഒരാൾക്ക് ധാരാളം സഹായങ്ങൾ വേണ്ടി വരും, ചിലർക്ക് ചില ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമേ ആവശ്യമുണ്ടാവുകയുള്ളൂ. ഏതർത്ഥത്തിലാണെങ്കിലും അവരെ സഹായിക്കാനും അവരെ കൂടെ നിർത്താനും അവരെ ചേർത്ത് പിടിക്കാനും അവരോട് കൂടെ സന്തോഷം പങ്കിടാനും അവരുടെ വിഷമങ്ങളിൽ അവർക്ക് താങ്ങായും തണലായും നിൽക്കാനും നമ്മൾ ഉണ്ടാകണം. ഞങ്ങളുണ്ട് കൂടെ എന്ന വാക്കിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തിൻ്റെ സുദിനങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നല്ല നല്ല നാളുകളെ നമ്മൾ കണക്കാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള ആളുകളിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് തന്നെ നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കുക. അള്ളാഹുവെ, ഞങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഞങ്ങളുടെ കൂട്ടുകാരോടുള്ള ബന്ധങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ഇനി ഉറപ്പിച്ചു തരണേ, അത് നിലനിർത്തി തരണേ എന്നർത്ഥത്തിൽ നമ്മൾ ധാരാളമായി ദുആ നടത്തുക. അങ്ങനെ നല്ല കൂട്ടുകാരായി ജീവിക്കാൻ പരിശ്രമിക്കുക. ആയതിനാൽ പരസ്പര സഹകരണത്തിലും സഹായത്തിലും നാം മുന്നേറാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നല്ലൊരു പാഠക്കുറിപ്പ് തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഫ്രണ്ട്ഷിപ്പ് അത് നമ്മൾ നല്ല രൂപത്തിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ കേട്ടതല്ലേ.
1: പരസ്പരം എപ്പോഴും സഹകരിച്ചു
0: സഹകരിക്കാം
1: സഹായിച്ചും ജീവിക്കേണ്ടവരാണ് മുസ്ലിമുകൾ. അൽ മുസ്ലിം അഹുൽ മുസ്ലിം
0: സഹകരിക്കാം.
1: ഇനിയിപ്പോ മുസ്ലിം മുസ്ലിം ഒരു മുസ്ലിമിനെ സഹായിക്കണം നമുക്കറിയാം. പക്ഷെ ഇനിയിപ്പോ അല്ലാത്ത ഒരാളുകളെയും സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് എന്താക്കണം, ചില സഹകരണങ്ങളും സഹായങ്ങളൊക്കെ വേണ്ടിവരും നമ്മൾ അവിശ്വാസികളായിട്ടുള്ള മുസ്ലിമായിട്ടുള്ള ആളുകളുമായി. കാരണം അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത് തന്നെയാണ്. അതിന് കുറച്ച് മാനദണ്ഡങ്ങളും നിബന്ധനകളൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം എന്നുള്ളൂ. പക്ഷെ മാനുഷികരമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരസ്പരം സഹകരണ സഹായവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നല്ലൊരു പാഠക്കുറിപ്പാണ് നമ്മൾ ഇന്ന്
0: കേട്ടത്. അതുപോലെ തന്നെ നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക, പരലോകത്ത് ഉപകാരപ്പെടുന്ന കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ പരസ്പരം നമ്മൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്തില്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, പരലോകത്തിൽ മനുഷ്യൻ ഖേദിക്കുന്ന ചില വിലാപങ്ങളുണ്ട്, വിലാപവേളകളുണ്ട്. അതിലൂടെ അള്ളാ ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യൻ അവിടെ ഖേദിക്കുന്ന ചില വാചകങ്ങൾ, യാ വൈലത്ത ലൈതനീലം അത്തഖിദ് ഫുലാനൻ ഖലീല, എൻ്റെ കഷ്ടമേ ഇന്നവനെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവിടുന്ന് ഖേദിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ബോധനം വന്നെത്തിയതിൽ ശേഷം അവനെന്നെ അതിൽ നിന്ന് വഴിപിഴപ്പിച്ചു കളഞ്ഞുവല്ലോ, പിശാജ് അവനെ കൈവിടുന്നവനാകുന്നു. അഥവാ പിശാജ് വഴിപയപ്പിക്കും മനുഷ്യനെ, പിശാജ് വഴിപയപ്പിക്കും, പിശാജ് വരെ അവിടെ നമ്മളെ കൈയൊഴിയും. പിശാജ് ഞാൻ അവനോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, ചെയ്യിപ്പിച്ചിട്ടില്ലാരേ, പിശാജ് കൈയൊഴിയും. പിശാജ് ചെയ്യിപ്പിക്കണില്ല, നമ്മൾ ചെയ്യല്ലേ, പാറ കുറ്റക്കാര് നമ്മളല്ല കുറ്റക്കാര്. പിശാജ് അവിടെ നിന്ന് അങ്ങനെ കൈയൊഴിയും. നമ്മളാരും നമ്മൾ സസ്യാവും, നമ്മൾ വഷളാവും, മനസ്സിലാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇനി വിശാൽ അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കോ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് സലാം പറയലിനെ കുറിച്ചാണ്. ആദ്യം തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അമ്പത് പ്രതിഫലം ലഭിച്ചു ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് 30 പ്രതിഫലം ലഭിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിന്ന് അതാണ് സലാമിൻ്റെ ശ്രേഷ്ഠ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സലാം മടക്കലും. സലാം പറയൽ സുന്നത്താണെങ്കിലും മടക്കൽ നിർബന്ധമാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലുണ്ട്. അതുപോലെ തന്നെ ആരാദ്യം സലാം പറയും, ആരെങ്ങനെ സലാം പറയും, കുറേ ഇതാക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ആര് തുടങ്ങാണ് സലാം പറയുന്നത്, വാഹനത്തിൽ വരുന്നവർ നടക്കുന്നവരോടും നടക്കുന്നവർ ഇരിക്കുന്നവരോടും, കുറച്ചുള്ള സംഘം കൂടുതലുള്ളവരോടും, ചെറിയവർ വലിയവരോടുമാണ് ആദ്യം സലാം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.
1: നല്ലൊരു കാര്യം തന്നെയാണ് സൂചിപ്പിച്ച് സലാം പറയുന്ന കാര്യത്തിൽ. പക്ഷേ ഇപ്പോഴത്തെ ആളുകൾ സലാം പറയുന്ന വിഷയത്തിൽ പിശുക്കന്മാരാണ് എന്ന് ഞാൻ പറയുള്ളൂ. ഭയങ്കര പിശുക്കന്മാരാണ്. ഒരു സലാം പറഞ്ഞിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ കണ്ടാലും നമ്മൾ സലാം പറയും. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് സലാം കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് അത്രയും അടുപ്പമുള്ള ആൾക്കാർ അസ്സലാമു അലൈക്കും അതുള്ളൂ. വേറെ പരിചയമില്ലാത്ത ആളുകളെ കണ്ട സലാം പറയാനും
2: പോലും ഉണ്ടാവില്ലല്ലോ.
1: ഇല്ല ഇല്ല ഇല്ല, അത് ഭയങ്കര ഒരു അപകടമാണ്. സലാം പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രതിഫലവും ശ്രേഷ്ഠതയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതാണ്. നിങ്ങളിടയിൽ സ്നേഹബന്ധം ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അസ്സുസലാം ബൈനക്കും, നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പരസ്പരം സ്നേഹിക്കുക. പരസ്പരം സ്നേഹിക്കുന്നത് വരെ ആരും ആരും എന്ത്യൂലും നിങ്ങൾ ആരും എന്ത്യൂല മുസ്ലിങ്ങളാവൂല. ഹത്താ തഹാബു എന്നാണ് പറഞ്ഞത്. അഥവാ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ആരും മുസ്ലിങ്ങളാവൂല. അപ്പൊ അള്ളാഹുക്ക് വേണ്ടി നമ്മൾ സ്നേഹിക്കണം. സ്നേഹിക്കുമ്പോൾ ഇനി വെറുക്കുകയാണെങ്കിൽ അള്ളാഹുക്ക് വേണ്ടി വെറുക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. ഇനി ഹമദ് ഇതിന് പ്രോഗ്രാം
2: ഇല്ല,
1: ഇനി പ്രോഗ്രാം ഇല്ല, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാളുകളിൽ നിന്നും നല്ല അറിവുകൾ നമുക്ക് കിട്ടിയത് അല്ലേ?
2: തീർച്ചയായും.
1: അത് ചരിത്രമായാലും നല്ല നല്ല, ഇപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ചരിത്രം പറയുമ്പോൾ ഹമദ് വായിച്ച ചരിത്രം ഇതൊന്നും ഒന്നുമല്ല കേട്ടോ,
2: ഒരുപാടുണ്ട്,
1: ഒരുപാട് വായിക്കാനുണ്ട്. നമ്മുടെ അബ്ദുൽ ജബ്ബാർ മദീനിൻ്റെ സ്വഹാബികൾ സഹചാരികൾ എന്ന് പറയുന്ന ബുക്കുണ്ട്. നമ്മുടെ ബുക്ക് സ്റ്റാളിലൊക്കെ 800 രൂപയൊക്കെ 700 രൂപയൊക്കെ വാങ്ങാൻ കിട്ടും. വിസ്ഡം ബുക്സിൻ്റെ അതിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ചരിത്രം വായിക്കാണ്ട്. അതൊന്നും വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞു പോകും. ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ മാത്രമല്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് മുതൽ ഞാൻ എനിക്ക് ഫസ്റ്റത്തെ വോളിയം കിട്ടിയിരുന്നില്ല, രണ്ടാമത്തെ സൈനുൽ ആബിദീൻ മുതലൊക്കെ ഞാൻ വായിച്ചത്. സൈനുൽ ആബിദീൻ്റെ ചരിത്ര റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലായി. ഇത് വായിച്ചാൽ നമുക്ക് പലർക്കും നസീഹത്തിന് കൊടുക്കാം, നമുക്കൊരു മാറ്റം കൊണ്ടുവരാം അല്ലേ. എത്ര എത്ര ഹസനുൽ ബസരി റഹ്മഹുല്ലാ, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങൾ അതിൽ കാണാൻ സാധിക്കും. മാക്സിമം വായിക്കാൻ ശ്രമിക്കുക, കേൾക്കാനും ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് ഇതിലുണ്ടാവും. പിന്നെ സ്വഹാബത്തിനെ കുറിച്ച് നമ്മുടെ അസ്വഹാബ,
2: ഞാൻ നമ്മളെ ഈ ചരിത്രമായി ബന്ധപ്പെട്ടേ ഇപ്പം എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ ഒരു രണ്ട് ദിവസം ഒരു ദിവസം മുന്നേറ്റേ നമ്മൾ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ചുവരെഴുത്ത് എന്നുള്ള പ്രോഗ്രാമിൽ റേഡിയോൻ്റെ. മുആവിയ അബ്ദുള്ളയുമായി ബന്ധപ്പെട്ടുള്ള ചില ചരിത്ര വസ്തുതകൾ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം, അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം എന്ന് എന്നൊരു തലക്കെട്ടിലുള്ള ഒരു പ്രോഗ്രാം കഴിഞ്ഞ അഞ്ചാം തീയതി ഇന്നാണ് ബുധനാഴ്ച, ഇന്ന് 10 PM. മറക്കാതെ എല്ലാവരും എന്താക്കാം,
1: ഇന്ന്
2: 10 അത് അത് ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഫിത്നകൾ എന്നുണ്ട്.
1: അബ്ദുൽ ജബ്ബാർ മദീനിന്റെ ക്ലാസ്സാണ്.
2: അപ്പൊ അത് സ്പെഷ്യലാണ്, ഞാനത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 ഇന്ന് 10 അപ്പൊ ആളുകൾക്ക് റിവൈൻഡ് ഓപ്ഷൻ ഉണ്ടാവും, ഇനി കേൾക്കാൻ പറ്റാത്തൊരു പേടിക്കേണ്ട ആവശ്യമില്ല, റിവൈൻഡ് ഓപ്ഷൻ ഉണ്ടാവും 24 മണിക്കൂറും. അപ്പൊ കേൾക്കാൻ വേണ്ടി നോക്കുക, അത് ഒരു നഷ്ടാവൂല ഉറപ്പാണ്.
1: ചരിത്രമാണ്,
2: കാരണം അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചില മുആവിയെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ മോശമാക്കിയിട്ടും ഒക്കെ ഇങ്ങനെ സംഗതി നടക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ അതിന്റെ എന്താണ് യഥാർത്ഥ വസ്തുത, അത് പ്രമാണങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു, അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ആമുഖ ഈ ഒരു സന്ദർഭത്തിൽ അത് ഓർമ്മപ്പെടുത്തി എന്നാണ് പറയാനുള്ളത്.
1: പിന്നെ

0: ഈ സന്ദർഭത്തിൽ എനിക്ക് ചെറിയൊരു കാര്യം സൂചിപ്പിക്കണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാസം ഏതാ? സഫർ അല്ലേ. ഈ സഫർ മാസത്തിന് ചില ആളുകൾ ചെറിയ എന്താ പറയുക, ഇസ്ലാം പഠിപ്പിക്കാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരുപാട് ഗുരുതര ആരോപണങ്ങൾ പറയുന്നുണ്ട്. ഐ മീൻ ഈ സഫർ മാസത്തിൽ നസ്ഖ് അല്ലേ, നസ്ഖിൻ്റെ മാസമാണ്, അതിൽ കല്യാണമോ അങ്ങനത്തെ ചടങ്ങുകളൊന്നും നടത്താൻ പറ്റൂല, അത് അപ്പോൾ വർക്കത്തുണ്ടാവില്ല, അങ്ങനെ അങ്ങനെ കുറേ സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നസ്ഖിൻ്റെ മാസമായിട്ട് ഒന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. ചില ആളുകൾ മുഹറം മാസത്തിനെ കുറിച്ച് പറയാറുണ്ട് അല്ലേ, സഫർ മാസത്തിലും പറയാറുണ്ട്. ഇത് ഒരിക്കലും പണ്ഡിതന്മാർ ഇതിനൊക്കെ വിമർശിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒന്നാൾ എവിടെയോ ഒന്ന് വായിച്ചതാണ് ഈ നസ്റിൻ്റെ വിഷയം, അപ്പോൾ അത് എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഗുരുതര സമൂഹത്തിലുണ്ടാക്കുന്ന ആരോപണങ്ങളെ നമ്മൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അതുപോലെ തന്നെ ഇതിൽ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ദാസന്മാരെ ഞാൻ നേരായ മാർഗത്തിലാണ് സൃഷ്ടിച്ച, അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്. അഥവാ ഖുദുസിയായ ഹദീസാണ്, അള്ളാഹു സുബ്ഹാനഹു വതാല നേരിട്ട് പറഞ്ഞൊരു ഹദീസാണ്. എന്നാൽ പിശാചുക്കൾ അവരുടെ അടുത്ത് വന്ന് ദീനിൽ നിന്ന് അവരെ തെറ്റിക്കുകയും ഞാൻ അനുവദിച്ച കാര്യങ്ങൾ അവർക്ക് നിഷിദ്ധമാക്കുകയും ഞാൻ യാതൊരു അധികാരവും നൽകാത്ത കാര്യങ്ങളിൽ എന്നോട് ശിർക്ക് ചെയ്യാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞാണ്. പിന്നെ ഈ സഫർ മാസത്തിൽ അവർ ചില ആളുകൾ പറയുന്നത് രണ്ട് ഗുരുതരമായ തെറ്റുകളാണ്. ഒന്ന്, തങ്ങൾക്ക് ഇഷ്ടമുള്ള മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നതിനായി അവർ മാസങ്ങളുടെ ക്രമം മാറ്റിമറിക്കാറുണ്ടായിരുന്നു. അഥവാ മുൻകാല ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ ആ മാറ്റിമറിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സഫറിനെന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, മാറ്റിമറിക്കും. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാറ്റിമറിക്കും, സഫർ ഇത്തരത്തിലുള്ള മാസമാണ് എന്നുള്ള രൂപത്തിൽ അത് മാറ്റിമറിക്കും. അങ്ങനെ അതല്ലാഹുവിൻ്റെ ഖുർആനിലൂടെയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപശകുനമായി നമ്മൾ പറഞ്ഞ നഹസ് നസ്ഖല നഹസ് നഹസ് അഥവാ അപശകുനമായി അഥവാ കണ്ട ഒരു മാസമായിരുന്നു ഏത്, ഈ സഫർ മാസം. മാസം ദുരന്തങ്ങൾ നിറഞ്ഞതാണെന്നും ഈ മാസം വിവാഹം കഴിച്ചാലോ കച്ചവടം ചെയ്താലോ വിജയിക്കുകയില്ല എന്നും ജാഹിലിയ അറബികൾ വിശ്വസിച്ചു പോന്നിരുന്നു. ആ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും സമൂഹത്തിലെ പല ആളുകളും നിലകൊള്ളുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ജഹാലത്തിൽ നിന്ന് നമ്മൾ മാറണം, ആ ഒരു ജഹാലത്തിൽ നമ്മൾ മാറണം. അപ്പോൾ നഹസാണ് നമ്മൾ പറഞ്ഞത്, നഹസ് അഥവാ അപശകുനം, അത് വളരെ ദുരന്തമേറിയതാണ്. ഇങ്ങനെ വിവാഹം നടത്തിയാൽ ഒന്നും സംഭവിക്കില്ല. ഇത് കഴിഞ്ഞല്ല മാസം റബിയുല്ലവലാണ്, നബിദിനം അല്ലേ, നബിദിനം കൊണ്ടാടുന്ന മാസമാണ്. അത് ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ്, ബിദഅത്തായ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിലേക്ക് പുതുതായി ദീനിലേക്ക് പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് തള്ളപ്പെടേണ്ടതാണ്, ബിദഅത്താണ്, ബിദഅത്ത് ചെയ്തവൻ നരകത്തിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും നമ്മൾ ഇത് അങ്ങനെ എന്താ പറയുക, ഒന്നും പഠിക്കാതെ, ആഴത്തിലിറങ്ങി പഠിക്കാതെ നമ്മളൊന്നും പറയരുത്. നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. ഏതായാലും നമ്മൾ ഈയൊരു ഈവനിംഗ് ലൈവ് ഇവിടെ അവസാനിക്കാനായിട്ടുണ്ട്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മംഗട, എന്നോടൊപ്പം
1: അനൂസ് മഞ്ചേരി,
0: അതുപോലെ തന്നെ രണ്ടാളുകൾ
2: അഹമ്മദ്.
0: മാഷാല്ലാ, ഏതായാലും ഇന്ന് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പീസ് റേഡിയോയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഇത് കഴിഞ്ഞിട്ടും ഇതിന് മുമ്പും റിവൈൻഡ് ഓപ്ഷനിലൊക്കെ ഉണ്ട്, കേൾക്കാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ അടുത്തൊരു ഈവനിംഗ് ലൈവിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ഓർമ്മ, മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ടി കെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം.
3: മുസ്ലിയാക്കൾ കൂടിയാലോചിച്ചു, രക്ഷപ്പെടണമെങ്കിൽ ഈ അസംബന്ധങ്ങളുടെ അട്ടഹാസം നിർത്തിവച്ച് എന്തെങ്കിലും മറുപടി പറഞ്ഞേ പറ്റൂ. അങ്ങനെ രണ്ടരക്ക് ശേഷം ഒരു മറുപടി വന്നു. വിരോധിച്ചതായി ഖുർആനിൽ തെളിവില്ലാത്തതിനാൽ അനുവദിച്ചതായി മനസ്സിലാക്കണം. ഒട്ടും വൈകാതെ അലവി മൗലവിയിൽ നിന്നും അതിന് പ്രതികരണമുണ്ടായി. വിരോധിച്ചതായി ധാരാളം തെളിവുകൾ ഖുർആനിലുണ്ട്. ഉദാഹരണത്തിന്, 5 ആയത്തുകൾ കേൾപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരായത്തോതി അത് വിശദീകരിക്കാൻ തുടങ്ങി. മുസ്ലിയാക്കൾ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന അവസ്ഥയിലായി. ഇനി പരിപാടി കലക്കിപ്പിരിയലല്ലാതെ രക്ഷാമാർഗമില്ലെന്ന് അവർക്ക് ബോധ്യമായി. ഏത് കാലത്തും അവരുടെ രക്ഷാമാർഗം ഈ കലക്കൽ തന്നെയാണ്. ഇവിടെ പ്രസംഗം അനുവദിക്കുകയില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് പതി മുസ്ലിയാർ ബഹളമുണ്ടാക്കി. അത് ഏറ്റെടുക്കാൻ അനുയായികളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതേ തന്ത്രമാണല്ലോ കാന്തപുരം മുസ്ലിയാർ കൊട്ടപ്പുറത്ത് ആവർത്തിച്ചതും. ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മൗലവിയുടെ ചോദ്യത്തിനു മുമ്പിൽ കാന്തപുരം വിരണ്ടപ്പോൾ അപകടം അപകടം എന്ന് ആക്രോശിച്ചുകൊണ്ട് ജനത്തിനു നേരെ വിരലുകൾ ഉയർത്തി അവരെ ഇളക്കിവിട്ടു. പരിപാടി കലക്കി. കൊട്ടപ്പുറത്ത് മുജാഹിദികൾ തോറ്റോടി എന്ന് നാടുനീളെ പ്രചരിപ്പിക്കുകയും ചെയ്തു. പൂനൂരിൽ പതിയും പാർട്ടിയും രക്ഷപ്പെടുകയായിരുന്നു. അനിയന്ത്രിതമായ ബഹളത്തിൽ പരിപാടി കലങ്ങി. പക്ഷെ മുജാഹിദുകൾ തോറ്റോടി എന്ന് കാന്തപുരം പാർട്ടി വീമ്പിളക്കിയ പോലെ നുണപ്രചാരണം കെട്ടഴിക്കാൻ എന്തുകൊണ്ടോ അവർക്ക് കഴിഞ്ഞില്ല. മനസ്സാക്ഷിക്കുത്തുകൊണ്ടായിരിക്കാം ആ ഒരു സാധനം പഴയ മുസ്ലിയാക്കൾക്ക് ലേശമെങ്കിലും ഉണ്ടായിരുന്നു. ഇന്നത്തെ ശംസുല്ലുലമ ഫൈസുകളെക്കാളും കാന്തപുരം സക്കാഫികളെക്കാളും മെച്ചമായിരുന്നു അവർ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. സുബഹിന്റെ ബാങ്കിനുള്ള സമയമെടുത്തു. പരാജയത്തിൽ നിന്നുണ്ടായ ലജ്ജയുടെ അസഹ്യഭാരത്താൽ തലകുനിച്ചുകൊണ്ട് വന്ന വണ്ടികളിലും കാൽനടയായും സുന്നികളുടെ വൻകൂട്ടം സംഘങ്ങളായി പിരിഞ്ഞുപോയി. മുസ്ലിയാക്കൾ മാളിക മുകളിൽ നിന്നും മുറികളിലേക്ക് ഉൾവലിയുകയും ചെയ്തു. കൂർത്ത ശരം പോലെ 5.5 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം മുസ്ലിയാക്കളുടെ നെഞ്ചകവും ഉദരങ്ങളും തകർത്തുകൊണ്ടാണ് പര്യവസാനിച്ചത്. സത്യാന്വേഷികൾക്കും നിഷ്പക്ഷമതികൾക്കും ബോധം തെളിയാൻ സഹായകമായി ഭവിച്ച ഈ വാദപ്രതിവാദം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഒട്ടൊന്നുമല്ലാത്ത തുണച്ചത്. അടുത്ത ദിവസം ഞാനൊരു നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. പ്രതികരണം പിന്നത്തേക്ക് വെക്കാൻ എന്റെ മനസ്സ് കൂട്ടാക്കുകയില്ല. നോട്ടീസിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: മുസ്ലിയാക്കൾ കൂട്ടായി തന്നെ വലിയ വമ്പ് നടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള റദ്ദുൽ വഹാബിയ എന്ന ഗ്രന്ഥത്തിൽ ഈ ചോദ്യത്തിനുള്ള മറുപടിയുണ്ടല്ലോ. വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് തുടങ്ങുന്ന ഖുർആൻ ആയത്തുകളിൽ വസീലത്തി എന്നതിന് ഇടയാളൻ എന്നർത്ഥം നൽകുകയും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുന്നതിന് ഈ ആയത്ത് മുന്തിയ തെളിവായി ഉയർത്തുകാട്ടുകയും ചെയ്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ ആയത്തുകൾ വാദപ്രതിവാദ സ്റ്റേജിൽ ഉന്നയിച്ചില്ല? ഇത്തരം പണ്ഡിതവേദികളിൽ ഉയർത്തിക്കാട്ടാൻ കൊള്ളുന്നവയല്ല ഈ കൃത്രിമ തെളിവുകൾ എന്ന് മുസ്ലിയാക്കൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ. നോട്ടീസ് വിതരണം നടത്തി, മറുപടിയില്ല. നിശബ്ദം. മുസ്ലിയാക്കളുടെ കാര്യം പോക്ക് തന്നെ. കോഴിക്കോട് പട്ടാളപ്പള്ളി. ബ്രിട്ടീഷുകാരാണ് ഈ പള്ളി നിർമ്മിച്ചത്. കോഴിക്കോട് ക്യാമ്പടിച്ചിരുന്ന പഞ്ചാബി മുസ്ലിങ്ങളായ പട്ടാളക്കാർക്ക് വേണ്ടിയായിരുന്നു ഈ പള്ളി. അവർ ഹനഫി മദ്ഹബുകാരായിരുന്നു. കാലക്രമേണ പള്ളി ഒരു ഹനഫി കുടുംബത്തിന്റെ കൈകാര്യകർത്തൃത്വത്തിലായി. പള്ളിക്ക് സ്ഥലം മതിയാകാതെ വന്നപ്പോൾ കോഴിക്കോട്ടെ ഒരു വ്യവസായ പ്രമുഖനായ കോയപ്പത്തൊടി മുഹമ്മദ് കുട്ടിഹാജി വാഴക്കാട് പള്ളി വിപുലീകരിച്ചു. 1940കളുടെ ആരംഭം. പട്ടാളപ്പള്ളിയിലെ ഖത്തീബ് ഒരു മൊയ്തീൻകുട്ടി മുസ്ലിയാർ ആയിരുന്നു. ഡൽഹിയിൽ നിന്നും കോഴിക്കോട് വന്ന് താമസമാക്കിയ ഒരു പട്ടാണി കുടുംബത്തിലെ പിന്തുടർച്ചക്കാരനായിരുന്നു അദ്ദേഹം. പാരമ്പര്യപ്രകാരം അദ്ദേഹം തന്നെ പള്ളിയുടെ മുത്തവല്ലിയുമായി. പട്ടാളപ്പള്ളിയുടെ അവസാനത്തെ മുത്തവല്ലിയാണ് മൊയ്തീൻ മുസ്ലിയാർ. തൗഹീദ് മനസ്സിലാക്കിയ നല്ല മുവഹീദും സൽസ്വഭാവിയുമായിരുന്നു അദ്ദേഹം. കെ എം മൗലവി, MCC, PK മൂസ മൗലവി തുടങ്ങിയ മഹാപണ്ഡിതന്മാരിൽ നിന്നും ഖുത്തുബകൾ അദ്ദേഹം എഴുതുവാങ്ങും. അത് പഠിച്ച് മിമ്പറിൽ പ്രസംഗിക്കും. സ്ഥാനമോഹത്തിൽ നിന്നും മുക്തമായ നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു മൊയ്തീൻ മുസ്ലിയാർ. തന്നിൽ നിലനിന്നിരുന്ന മുത്തവല്ലിയുടെ പാരമ്പര്യാവകാശം അദ്ദേഹം പ്രഗത്ഭരായ വ്യക്തികളടങ്ങുന്ന ഒരു കമ്മിറ്റിക്ക് കൈമാറി. തൗഹീദിന്റെ പ്രചാരണവും പള്ളിയുടെ അഭിവൃദ്ധിയും ലാക്കാക്കി മാത്രമാണ് ആ നല്ല മനുഷ്യൻ നിസ്വാർത്ഥമായ ഈ പുണ്യകർമ്മത്തിന് തയ്യാറായത്. കുറച്ചുകാലം അദ്ദേഹം തന്നെ ഖത്തീബായി തുടർന്നു. തമിഴ്നാട്ടിൽ നിന്നും കോഴിക്കോട് ഒരു കമ്പനി നടത്തിയിരുന്ന ഒരു അഹ്ലദീസുകാരനായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. സെക്രട്ടറി വെള്ളയിൽ PS മമ്മൂസ് സാഹിബായിരുന്നു എന്നോർമ്മയുണ്ട്. ശേഷം കുടക്കാരൻ എന്നറിയപ്പെടുന്ന ബാവാഹാജി സെക്രട്ടറിയായിരുന്നു. പുതിയ കമ്മിറ്റിക്കൊരാഗ്രഹം. എഴുതി വായിക്കുന്ന സമ്പ്രദായത്തിൽ നിന്നും ഹുതുബക്കൊരു മാറ്റം വേണം. സദസ്യരുടെ മുഖത്തു നോക്കി സ്വതന്ത്രമായി പ്രസംഗിക്കണം. അതിന്റെ ഗുണം വളരെ വലുതാണെന്ന് ദീർഘദൃക്കുകളായ കമ്മിറ്റിക്കാർക്ക് ബോധ്യമായി. സ്ഥിരം ഖത്തീബ് മൊയ്തീൻ മുസ്ലിയാരുമായി അവർ സംസാരിച്ചപ്പോൾ ആ നല്ല മനുഷ്യൻ സന്തോഷത്തോടെ അത് അംഗീകരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അത് കഴിയില്ല. നിങ്ങൾ തരപ്പെട്ട ഒരാളെ കൊണ്ടുവന്നോളൂ, ഞാനൊഴിയാം. ഗുണവർദ്ധനയുടെ പരമ്പരകൾക്ക് കാരണമായ മൊയ്തീൻ മുസ്ലിയാരുടെ ആത്മാർത്ഥമായ ഈ സമ്മതം അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ വളരെ വിലമതിക്കുന്നതാകാൻ തീർച്ചയായും വകയുണ്ട്. ഇത്തരം നന്മയുള്ള മനസ്സുകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ദോഷം ധാരാളമായി കണ്ടുവരികയും ചെയ്യുന്നു. അന്ന് മലബാറിൽ വിരലിൽ ഒതുങ്ങാൻ മാത്രം സ്ഥലങ്ങളിലെ ഇത്തരം ഖുതുബകൾ നിലവിലുള്ളൂ. മുമ്പ് എല്ലാ പള്ളികളിലും എഴുതി വായിക്കുകയോ പറയുകയോ ചെയ്യുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു. 1930 സമസ്ത കേരള ജമീയത്തുൽ ഉലമ പാസാക്കിയ ഒരു പ്രമേയത്തിലൂടെ അറബിയല്ലാത്ത ഭാഷയിലുള്ള ഖുതുബ നിർത്തൽ ചെയ്തു. നന്മ തടയലാണല്ലോ എക്കാലത്ത് മുസ്ലിയാക്കൾ സ്വീകരിച്ചു പോന്ന നയം. രണ്ടു ദോഷങ്ങളും കുറവുകളുമാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. ഒന്ന്, ജനങ്ങൾ മതപരമായി വല്ലതും മനസ്സിലാക്കിയേക്കുമെന്ന ഭയം. തങ്ങളുടെ പൌരോഹിത്യത്തിന്റെ ആധിപത്യം നഷ്ടപ്പെടാൻ അത് കാരണമാകും. ഇനി വലിയ മുസ്ലിയാക്കൾ നോക്കി അംഗീകരിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ തന്നെ മലയാളം വായിക്കാൻ അറിയാത്തവരാണ് ഭൂരിപക്ഷം ഖത്തീബുമാരും. അങ്ങനെ ആ സമ്പ്രദായം പൂർണ്ണമായി ഇല്ലാതായി. സലഫികൾ വീണ്ടും അത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. തങ്ങൾക്ക് സ്വാധീനമുള്ള പള്ളികളിൽ അത് നടപ്പാക്കാൻ തുടങ്ങി. തിരൂരങ്ങാടി, പുളിക്കൽ, എടവണ്ണാവുതായി തുടങ്ങിയ ചുരുക്കം സ്ഥലങ്ങളിൽ മലയാളത്തിൽ ഖുതുബ നടക്കുന്നുണ്ടായിരുന്നു. പട്ടാളപ്പള്ളി കമ്മിറ്റിക്കാർ അന്വേഷണം തുടങ്ങി. അപ്പോൾ അവർക്ക് ഒരു വിവരം കിട്ടി. കെ മൗലവിയുടെ ശിക്ഷണത്തിൽ പഠിച്ച് ഖുതുബ ശീലിച്ച് നടത്തിപ്പോരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, വിനീതനായ എന്നെക്കുറിച്ചാണ് അവർ കേട്ടറിഞ്ഞത്. അവർ കെ മൗലവിയെ സമീപിച്ചു. അങ്ങനെ ഈയുള്ളവൻ ഖതീബായി നിയോഗിക്കപ്പെട്ടു. 1944 ഒരു ഷേബാൻ മാസത്തിലായിരുന്നു ഞാൻ ചാർജ് എടുത്തത്.
2: എന്റെ ആദർശവീതിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. മലബാറിലെ സുപ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു കോഴിക്കോട്. ഇന്നും അങ്ങനെ തന്നെ. നിരവധി പ്രമുഖന്മാരുടെ വാസകേന്ദ്രം. പാരമ്പര്യ തറവാട്ടുകാരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വേദികളിൽ പ്രധാനികളായി നാട്ടിൽ അറിയപ്പെടുന്നവരുടെ ഒരു കൂട്ടം തന്നെ അന്നും ഇന്നും കോഴിക്കോടുണ്ട്. മഹാന്മാരായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും ഈ മൊയ്തു മൊയ്ലുവിയുടെയും പ്രവർത്തന കേന്ദ്രമെന്ന ഒറ്റ കാരണത്താൽ കോഴിക്കോട് കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്നു. വ്യാപാര പട്ടണമെന്ന നിലയിൽ നിത്യേന അയൽ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ വന്നും പോയും സജീവാവസ്ഥയിൽ നിൽക്കുന്ന ഒരു നാട് മലബാറിൽ വേറെയില്ല. അങ്ങനെയുള്ള ഒരു നഗരത്തിൽ പ്രമുഖരായ വ്യക്തികളുടെ മേൽനോട്ടത്തിൽ ഒരു പ്രധാന പോയിന്റിൽ നിലകൊള്ളുന്ന പള്ളിയിൽ മലയാളത്തിൽ ഖുതുബ നടത്തുവാൻ നിയോഗിക്കപ്പെട്ട എനിക്ക് സ്വാഭാവികമായും ഉണ്ടാകാനിടയുള്ള മുഴുവൻ ഗുണങ്ങളും ലഭിച്ചു. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹവും ഔദാര്യവുമായിരുന്നു ഈ നിയോഗം. ഞാൻ ഊഹിച്ചിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല, ആഗ്രഹിക്കാൻ ഒരർഹതയുമില്ലതാനും. എന്നിട്ടും എന്റെ രക്ഷിതാവ് എനിക്ക് തികഞ്ഞ ഔദാര്യമായി ഈ അവസരം നൽകി. അള്ളാഹുവിന് സ്തുതി. ഞാൻ നല്ല തെറിക്കുന്ന പ്രായം. വിവാഹം കഴിഞ്ഞ് 2 വർഷം മാത്രം. ഒരു കുട്ടിയുണ്ട്. മലയാള ഖുതുബ ആരംഭിച്ചതോടെ വാർത്ത അയൽ പ്രദേശങ്ങളിലേക്ക് പരന്നു. ഇസ്ലാഹി ബന്ധുക്കൾക്ക് ആവേശം. വ്യാപാരാർത്ഥം കോഴിക്കോട് വരുന്നവർ യാത്ര വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയും പോലെ. വ്യാപാര കാര്യങ്ങൾക്കൊപ്പം ജുമായിൽ പങ്കെടുത്ത് ഖുതുബയും കേൾക്കാം. അങ്ങനെ പട്ടാളപ്പള്ളിയുടെ പ്രശസ്തി പരന്നു. ഒപ്പം വിനീതനായ എന്റെ പേരും. എനിക്ക് ലഭിച്ച അപൂർവമായ ഭാഗ്യം. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.
0: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, കോഴിക്കോട് പട്ടാളപ്പള്ളിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ. അയവിറക്കിക്കൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ടി കെ.

പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവനെന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിൻ്റെ ശാന്തിയും ജീവിതത്തിൻ്റെ സുഖവുമൊക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ ചിന്തകൾ, എംപോക്സ് ലക്ഷണങ്ങൾ. ഡോക്ടർ സ്വാദിഖ് തിരൂർ സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. എംപോക്സ് വൈറസ് ബാധയെ ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലായിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നു. ഇന്ത്യയിലും എംപോക്സ് സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. ഇന്ത്യയിൽ നിലവിൽ ഒരാൾക്കാണ് എംപോക്സ് സ്ഥിരീകരിച്ചതായിട്ട് പറയുന്നത്. അതുതന്നെ കോവിഡ് 2-ൽപ്പെട്ട അധികം മാരകമല്ലാത്ത ഒരു കേസായതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ആവശ്യമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എംപോക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നുണ്ട്. അതൊരു തീവ്രത കുറഞ്ഞൊരു അസുഖമാണെങ്കിലും നമ്മുടെ വസൂരിയമായിരിക്കും സാമ്യതയുള്ള ലക്ഷണങ്ങൾ ഈ രോഗത്തിന് ഉണ്ട്. സാധാരണ ഈ രോഗം നമ്മൾ കോവിഡോ H1N1 ഒക്കെ പകരുന്നത് പോലെ വായുവിലൂടെ പകരുന്ന ഒരു അസുഖമല്ല, മറിച്ച് രോഗം ബാധിച്ച ആളുകളുമായി മുഖാമുഖം വരിക, നേരിട്ട് തൊലിപ്പുറത്ത് തൊടുക, ലൈംഗിക ബന്ധത്തിലേർപ്പെടുക, കിടക്കയോ വസ്ത്രമോ തൊടുക, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയൊക്കെ രോഗം പകരാൻ കാരണമാക്കാം. എംപോക്സിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പനി തന്നെയാണ്. പനി, തീവ്രമായ തലവേദന, കഴലവീക്കം, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭമായ ലക്ഷണങ്ങൾ. പനി തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടും. മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണുക. അതിനു പുറമെ കൈപ്പത്തി, ജനനേന്ദ്രിയം, കണ്ണുകൾ എന്നിവിടങ്ങളിലും ഇവ കാണാം. പ്രതിരോധം, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് അസുഖം വന്ന ആളുകളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, അവരുടെ അടുത്തിടപഴകുന്നത് ഒഴിവാക്കുക, അങ്ങനെ വൈറസ് ബാധിച്ചിട്ടുണ്ടെന്ന് സംശയമുള്ള ആളുകളുമായിട്ട് അടുത്തിടപഴകാതിരിക്കുകയും അവരുടെ സാധന സാമഗ്രികൾ ഉപയോഗിക്കാതിരിക്കുകയും ഒക്കെ ചെയ്താൽ ഈ അസുഖത്തെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്.
2: മാഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, എംപോക്സ് ലക്ഷണങ്ങൾ. ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
4: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവ ചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ, ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്. അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
5: യോ ഇൻസൈറ്റ്. തീവ്രവാദം ഇസ്ലാമിന് അന്യം. അഷ്റഫ് സലഫി വാനിയമ്പലം അവതരിപ്പിക്കുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റ് പ്രോഗ്രാമിൽ തീവ്രവാദം ഇസ്ലാമിന് അന്യം എന്ന വിഷയവുമായി ഏതാനും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാം കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ ഇസ്ലാമിനെ തീവ്രവാദത്തിൻ്റെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടി സത്യത്തിൻ്റെ ശത്രുക്കൾ കാലങ്ങളായി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ, ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിത പാഠങ്ങളും പ്രവാചകൻ ലോകത്തോട് പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമായിരുന്നു, സ്നേഹമായിരുന്നു എന്നുള്ള തിരിച്ചറിവുകൾ ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിമർശനങ്ങൾ അതുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം അത്രയും അതിൻ്റെ യാഥാർത്ഥ്യം, ഇസ്ലാമിൻ്റെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, സന്ദേശത്തിൻ്റെ യാഥാർത്ഥ്യം ആളുകൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോട്, ജീവികളോട്, സമൂഹത്തോട്, അയൽവാസികളോട്, കുടുംബങ്ങളോട്, എല്ലാവരോടും സ്നേഹവും കാരുണ്യവുമാണ് മനുഷ്യരിൽ നിന്നുണ്ടാവേണ്ടത്. ഒരിക്കലും തീവ്രതയല്ല. ജനങ്ങളെ കൊന്നൊടുക്കുന്ന, ജനങ്ങളെ ഇല്ലാതെയാക്കുന്ന അങ്ങനെയുള്ള ഒരു മതമല്ല ഇസ്ലാം. ഒരിക്കലും തന്നെ അതിന് പ്രോത്സാഹനം നൽകുകയോ അതിന് പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല. മനുഷ്യരോട് സ്നേഹവും കാരുണ്യവുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ശക്തമായ ചൂടനുഭവിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ആശ്വാസവും സമാധാനവുമേകി ജനങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം എത്തിച്ചു കൊടുക്കണം. നമ്മൾ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം. മയേഷ്ബ വജാറുഹു ജായ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് എങ്ങനെയാണ് തീവ്രവാദത്തിൻ്റെ വക്താക്കളാകാൻ സാധിക്കുക? ജനങ്ങളെ കൊന്നൊടുക്കാൻ സാധിക്കുക? ഒരിക്കലും ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അതിനെ, ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെ തകർക്കുവാൻ വേണ്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമാണ് പഠിപ്പിച്ചത്. ഇർഹമു മം ഫിൽ അർദ്, ഇർഹമുക്കും മം ഫിസ് സമ, നിങ്ങൾ ഭൂമിയുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ്. പക്ഷികളോടും പറവകളോടും മിണ്ടാപ്രാണികളോടെല്ലാം കാരുണ്യമാണ്. നമ്മൾ വളർത്തുന്നതായാലും അല്ലാത്തതായിരുന്നാലും അന്യായമായി കൊണ്ടൊന്നിനെയും ഉപദ്രവിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഹദീസിൽ കാണാം, അബു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാമിൻ ഇൻസാനിൻ യഖ്തുൽ ഉസ്ഫൂറൻ, ഏതൊരു പക്ഷിക്കുഞ്ഞിനെ അതിനെ കൊന്നു, ഫമാ ഫൗഖഹ, അതിൻ്റെ മുകളിലുള്ളതോ, അന്യായമായി കൊണ്ട് ഒരാൾ ഒരു പക്ഷിയെ കൊന്നാൽ, ഇല്ലാ സഅലഹുല്ലാഹു അസ്വജൽ അൻഹ, അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് ചോദിക്കും എന്നുള്ളതാണ്. അപ്പോൾ അന്യായമായി കൊണ്ടൊരു പക്ഷിയെയും പറവയെയും കൊല്ലാൻ പാടില്ല. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ, വമാ ഹഖുഹ, എന്താണ് അതിനോടുള്ള ഹക്ക്, ഈ കൊല്ലുന്നതിൻ്റെ, അറുക്കുന്നതിൻ്റെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയദ്ബഹഹ ഫയകുൽഹ, അങ്ങനെ അറുക്കുകയാണെങ്കിൽ അത് തിന്നണം, തിന്നാൻ വേണ്ടിയാണ് അറുക്കേണ്ടത്. വലാ യഖ്ത റസ്ഹ വയർമി ബിഹ, തലയറുത്തിട്ട് കൊണ്ട് വെറുതെ അതിനെ എറിഞ്ഞു കളയരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഏതെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായതുണ്ടോ അത് നിങ്ങൾക്ക് കോഴിയെ അറുത്ത് നിങ്ങൾക്ക് ഭക്ഷിക്കാം, അതുപോലെ തന്നെ ആടിനെ അറുക്കാം, പോത്തിനെ അറുക്കാം, ഒട്ടകത്തെ അറുക്കാം. നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ, അനുവദിക്കപ്പെട്ടത് വിശിഷ്ടമായത് നിങ്ങൾക്ക് കഴിക്കാൻ അനുവാദമുണ്ട്. അത് പ്രപഞ്ച സട്ടാവിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതിന് നിങ്ങൾക്ക് കഴിക്കാൻ അനുവാദമുണ്ട്, ഏത് കഴിക്കൽ നിങ്ങൾക്ക് അനുവാദമില്ല, അതുവരെ ഈ ദീൻ, ഈ മതം, ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അന്യായമായിക്കൊണ്ടുള്ള ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല. കാരുണ്യമാണ്, കാരുണ്യത്തിൻ്റെ സന്ദേശങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ ആരുടെ നേരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാളുടെ നേരെ കത്തി കൊണ്ട് കയ്യോങ്ങിയാൽ, ആയുധമേന്തിയാൽ, വെറുതെ അന്യായമായിക്കൊണ്ട് ആയുധം, ഒരു എന്തെങ്കിലും ഒരു ആയുധം കൊണ്ട് കത്തി കൊണ്ടോ മറ്റോ അവരുടെ നേരെ ചൂണ്ടിയാൽ തീർച്ചയായും മലക്കുകൾ ശപിക്കുമെന്നാണ്. അപ്പോൾ ആ രൂപത്തിൽ പോലും ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കാൻ പാടില്ല. നടക്കുന്ന വഴിയിൽ നിന്ന് ജനങ്ങൾക്ക് ഉപദ്രവമായിരുന്ന ഒരു മരം നീക്കം ചെയ്ത കാരണത്താൽ സ്വർഗത്തിൽ ഇടം ലഭിച്ച ഒരാളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇമാതത്തുൽ അദാ അനി ത്വരീഖി സദഖ, ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുന്നത് അത് വലിയ പുണ്യമാണ് എന്ന്, വലിയ ധർമ്മമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഉപദ്രവമായി നിൽക്കുന്ന കാര്യങ്ങളെ അത് നീക്കം ചെയ്യണം. അതുകൊണ്ടായൊരു ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. സഹാബത്തൊക്കെ അവരവരുടെ വീട് വിട്ടു പോകുന്ന സന്ദർഭത്തിലൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയൊക്കെ ചരിത്രത്തിൽ കാണാം, നിങ്ങളെപ്പോലെയുള്ള നല്ല ആളുകളൊന്നു പോകരുത്, അയൽവാസികളോട്, കുടുംബങ്ങളോട്, എല്ലാവരോടും വളരെ സ്നേഹത്തിൽ വർത്തിച്ച, കാരുണ്യത്തിൽ വർത്തിച്ച, ഒരിക്കലും ഒരു തീവ്രവാദമോ മുസ്ലിമാണെന്ന് പറയുമ്പോൾ ഇന്നങ്ങനെയാണല്ലോ ചിത്രീകരിക്കുന്നത്. മുസ്ലിമിൻ്റെ താടി, അവൻ്റെ വസ്ത്രധാരണം, അവൻ്റെ നമസ്കാര തഴമ്പ്, ഇങ്ങനെ അവൻ്റെ വസ്ത്രധാരണ രീതി, ഇതൊക്കെ കണ്ട് അതൊരു തീവ്രവാദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുകയും ആളുകളെ പേടിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഒരിക്കലും അല്ല. അത് നിർഭയത്വമാണ്, അത് സട്ടാവിനുള്ള സമർപ്പണമാണ് ഇസ്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന, സ്വന്തം ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന അധ്യാപനങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തുന്ന, ആ ചര്യകളെ സ്വീകരിക്കുന്ന, ആ ഒരു കാര്യം, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന, ഇസ്ലാമിലെ പഠിപ്പിക്കപ്പെട്ട, പുരുഷന്മാരോട് പഠിപ്പിക്കപ്പെട്ട ആ ഒരു അധ്യാപനം, അതെല്ലാം ഒരു ധർമ്മത്തെ പിന്തുടരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ജനങ്ങൾക്കാർക്കും ഒരു ഉപദ്രവവുമില്ലാതെ ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന സന്ദേശത്തിൻ്റെ വക്താക്കൾക്കുള്ളതാണ്. പക്ഷേ അതെല്ലാം തൊപ്പിവെച്ചാൽ, താടി നീട്ടി വളർത്തിയാൽ, അതെല്ലാം ഭീകരതയുടെ ചിഹ്നമായിക്കൊണ്ടൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് നൽകിയ, ഉപദ്രവിച്ചവർക്ക് പോലും മാപ്പ് കൊടുത്ത ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ സന്ദേശങ്ങൾ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് തീവ്രവാദത്തിൻ്റെ വക്താക്കളാവാൻ സാധിക്കുന്നത്? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രം നന്മയുടെ, നന്ദിയുടെ, അതുപോലെ തന്നെ പരസ്പര സ്നേഹത്തിൻ്റെ, സഹായത്തിൻ്റെ സന്ദേശങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നാണ്. അയൽവാസിയോടുള്ള ബാധ്യതകളൊക്കെ പറയുന്നിടത്ത് അവരുടെ മതം നോക്കിക്കൊണ്ടല്ല, അവരുടെ ജാതി നോക്കിക്കൊണ്ടല്ല, മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായിക്കൊണ്ട്. അതാണല്ലോ പറഞ്ഞത്, ഒരു സഹോദരന് നേരെ ഒരായുധം നീട്ടുന്നത് മലക്കുകൾ അവരെ ശപിക്കുമെന്ന്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളൊരാളും സ്വന്തം പിതാക്കളെ ചീത്ത വിളിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ സ്വഹാബത്ത് അനുചരന്മാർ ചോദിക്കുന്നുണ്ട്, അല്ല പ്രവാചകർ, ഏതൊരാളാണ് സ്വന്തം പിതാവിനെ ചീത്ത വിളിക്കുക? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത വിളിച്ചാൽ സ്വന്തം പിതാവിനെ ചീത്ത വിളിക്കുന്നത് പോലെയാണ്. അതാണ് ബഹുമാനത്തിൻ്റെ, ആദരവിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ. ഓരോ മനുഷ്യനും അഭിമാനമുണ്ട്, അവന് ഇസ്സത്തുണ്ട്, അതെല്ലാം കാത്തു സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന ഇസ്ലാമിന് എങ്ങനെ തീവ്രവാദത്തിൻ്റെ വക്താക്കളാകാൻ സാധിക്കുമെന്നത് ആത്മാർത്ഥമായി വിശാലമായ മനസ്സോടുകൂടി ചിന്തിക്കുന്ന ഏതൊരാൾക്കും കാണുവാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ വലയം വെച്ചുകൊണ്ട് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, മാ ആദമുക് കഅബയെ നോക്കിക്കൊണ്ട് അതിൻ്റെ മഹത്വവും അതിൻ്റെ പരിശുദ്ധതയും പവിത്രതയും എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട്, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്, അവനാണ് സത്യം, അള്ളാഹുവാണ് സത്യം, ലഹുറുമത്തുൽ മുഅ്മിൻ, അതെ ഒരു വിശ്വാസിയുടെ ഹുറുമത്ത്, അവരുടെ അവനുള്ള മഹത്വം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വത്തിനേക്കാളും അവൻ്റെ ഈ പരിശുദ്ധ കഅബയെക്കാളും പവിത്രമാണ്. അവൻ്റെ സ്വത്തും അവൻ്റെ സമ്പത്തും അവൻ്റെ രക്തവും ഒന്നും അന്യായമായിക്കൊണ്ട് ചിന്താൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. യുദ്ധരംഗത്ത് പോലും വലിയ നിർദ്ദേശങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാർക്ക് നൽകിയത്. അള്ളാഹുവിൻ്റെ നാമത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അതിക്രമം കാണിക്കരുത്, വഞ്ചന നടത്തരുത്, അതുപോലെ തന്നെ യുദ്ധരംഗത്ത് പോലും ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ അംഗവിച്ഛേദനം നടത്തരുത്. അതായത് കൊല്ലപ്പെട്ട മയ്യത്തിൻ്റെ കണ്ണും കാതും മൂക്കുമൊക്കെ ചെത്തിയെടുക്കുന്ന അങ്ങനെയുള്ള ഒന്നും ചെയ്യാൻ പാടില്ല. ചെറിയ കുട്ടികളെ കൊല്ലരുത്, വൃദ്ധന്മാരെ അതുപോലെ തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കരുത്. ഇങ്ങനെയൊക്കെ യുദ്ധരംഗത്തെ എല്ലാ മര്യാദകളും പഠിപ്പിച്ചു. ഇസ്ലാമിക രാഷ്ട്രങ്ങളിലാണെങ്കിൽ പോലും അവിടെ അതിനുള്ളിൽ അണ്ടറിൽ കഴിയുന്ന ആളുകൾക്ക് സുരക്ഷിതത്വം നൽകണം, അവർക്ക് അവർ നിർഭയരായിരിക്കണം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എത്രത്തോളം മഹത്വമാണുള്ളത്, മനുഷ്യൻ്റെ മഹത്വം. അന്യായമായി കൊല്ലാൻ പാടില്ല. മൻ ഖത്തല മുആഹിദൻ ലം യരിഹ് റായിഹത്തുൽ ജന്ന, അന്യായമായി കൊണ്ടൊരു മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൻ്റെ സുഗന്ധം അനുഭവിക്കുകയില്ല, കിട്ടുകയില്ല. വിശാലമായി എത്രയോ ദൂരങ്ങളോളം കാതങ്ങളോളം അടിച്ചു വീശുന്ന സ്വർഗത്തിൻ്റെ മണം കിട്ടുകയില്ല ഒരാളെ കൊന്നാൽ എന്ന് പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യനെ കൊല്ലാൻ സാധിക്കുന്നത്? ഇങ്ങനെ തുടങ്ങി സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചരിത്രങ്ങളേറെ ഒട്ടേറെ നമുക്ക് ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ കൊണ്ട് തളർത്താൻ സാധ്യമല്ല. ഇത് പ്രപഞ്ച സെറ്റാവിൽ നിന്നുള്ള സമാധാനത്തിൻ്റെ സന്ദേശമാണ്. ഒരിക്കലും തീവ്രവാദത്തോട് യോജിക്കാനോ അതിനോട് സന്ധിയാവാനോ ഇസ്ലാമിന് സാധ്യമല്ല. ഇസ്ലാം ജനങ്ങളുടെ നന്മയാണ്, മനുഷ്യൻ്റെ നന്മയാണ്, മനുഷ്യൻ്റെ സുരക്ഷിതത്വമാണ് ലക്ഷ്യമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിൽ നമ്മൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയും ഇസ്ലാമിൻ്റെ ചരിത്രവും അറിയാനും പഠിക്കാനും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
7: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം. വിഷയം: തീവ്രവാദം ഇസ്ലാമിന് അന്യം.
8: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
9: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
10: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
8: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
11: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
12: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
11: ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. ദുരന്തമുഖത്തെ ജാഗ്രത, ഭാഗം ഒന്ന്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ടി കെ നിഷാദ് സലഫി, ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി, മുഹമ്മദ് ഷമീൽ ടി എന്നിവർ ചേരുന്നു.
13: കേരളത്തിൽ മഴ ശക്തി പ്രാപിച്ചു വന്നു. കാലവർഷക്കെടുതികൾ അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വാർത്തകൾ നമ്മൾ കണ്ടു. ഒരുപക്ഷെ ഈരാറ്റുപേട്ടയിലും ഒക്കെ നേരിട്ട് തന്നെ പോയി സന്ദർശിച്ച വ്യക്തി കൂടിയാണ് നിഷാദക്ക. അതേപോലെ റാന്നിയിൽ നിന്നൊക്കെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്താണ് ഈ ഒരു കാലവർഷക്കെടുതി, എങ്ങനെയാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്, ഇവിടെ എന്താണ് നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന്?
14: 2018 മുതൽ ഒരു വലിയ പ്രളയത്തെ നമ്മൾ അഭിമുഖീകരിച്ചത് മുതൽ മിക്കവാറും എല്ലാ വർഷവും ഒരു ജൂലൈ അവസാനം ഒക്കെ ആകുമ്പോൾ നമ്മളൊരു പ്രളയത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരിക്കും മലയാളികളുടെ ഒരു മാനസികാവസ്ഥ ആ ഒരു രൂപത്തിലേക്ക് സെറ്റായിട്ടുണ്ട്.
13: ആളുകളുടെ സംസാരത്തിൽ അങ്ങനെ ഓഗസ്റ്റിന് അങ്ങനെ ഒരു പ്രതിച്ഛായ കൊടുക്കുന്നുണ്ട്.
14: മഴക്കെടുതികൾ എന്നാണ് നമ്മൾ പറയാം. എനിക്ക് തോന്നുന്നത് ഒരു പ്രളയത്തിലൂടെ നമ്മൾ മഴയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ നമുക്ക് ചില തിരുത്തലുകൾ ആവശ്യമുള്ള ചില മേഖലകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തത്, ഈ മഴക്കെടുതി എന്ന വാക്ക് ഉപയോഗിച്ച് ആളുകൾ മഴ ഒരു കെടുതിയാണോ എന്ന് ചിന്തിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. മഴ യഥാർത്ഥത്തിൽ മഴ ഒരു കെടുതിയല്ല. എന്നാൽ മഴ അധികമാകുന്ന ചില സന്ദർഭങ്ങളിൽ ചില പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. മഴ അനുഗ്രഹമാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. മഴ അനുഗ്രഹമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം ഇപ്പോൾ ഏറ്റവും അടുത്ത കഴിഞ്ഞ മാസങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ ഏപ്രിൽ മെയ് മാസം നല്ല ശക്തമായ ചൂടുണ്ടായി. സൂര്യാതപം ഏറ്റ് ആളുകൾ പ്രയാസപ്പെടുന്ന സമയത്ത് മഴയ്ക്ക് വേണ്ടി മനസ്സാഗ്രഹിക്കുന്നു, ആളുകൾ പ്രാർത്ഥിക്കുന്നു, ഒന്ന് മഴ തുടങ്ങിയിരുന്നുവെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നു. അതിനെ തുടർന്ന് മഴ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നത് വലിയൊരാശ്വാസമാണ്. പലതരത്തിലുള്ള ചൂട് മാത്രമല്ല, വെള്ളപ്രശ്നവും വൈദ്യുതി ഉൾപ്പെടെയുള്ള മേഖലകളിലെ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഴ നമുക്കൊരനുഗ്രഹമാണ് എന്ന ആ ഒരു ബോധ്യം ആ സമയത്ത് നന്നായി നമുക്കുണ്ടാവും. ഞാൻ പറയുന്നത്, വെള്ളമില്ലാതെ ഇവിടെ മനുഷ്യന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് പരിഹാരമായി അള്ളാഹു ഈ ഭൂമിയിലേക്ക് നൽകുന്ന റബ്ബിൻ്റെ അതിവിശാലമായ അനുഗ്രഹമാണ് മഴ. അതുകൊണ്ട് മഴ തന്നെ കെടുതിയാണ് എന്ന ധാരണ ഒരിക്കലും ആളുകൾക്കുണ്ടാകാൻ പാടില്ല എന്നാണ് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്തത്, കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാണുക എന്നത് പലപ്പോഴും ആളുകൾക്ക് സാധിക്കുന്നില്ല. ഒരു ഭാഗത്ത് ഇതിനെ പെരുപ്പിച്ച് അവതരിപ്പിക്കുന്ന

മൂന്നാമത്തൊരു ഭാഗം, ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയി കാണുന്ന ഈ പ്രശ്നങ്ങളെയെല്ലാം ഒരു വിനോദത്തിൻ്റെ വഴിയായി കാണുന്ന കുറച്ചാളുകളെ സമൂഹത്തിൽ നമ്മൾ കാണുന്നു എന്നുള്ളത് വളരെ വിഷമമുള്ള ഒരു സംഗതിയാണ്. അതായത് ഈ പ്രളയങ്ങൾ കാണാനും ആ കര കവിഞ്ഞൊഴുകുന്ന പുഴകൾ കാണാനും ആളുകൾ ഉരുൾപൊട്ടലുകൾ കാണാനും ഒക്കെ പിന്നെ ഫോണും ക്യാമറയും എടുത്ത് അതല്ലെങ്കിൽ വാഹനമെടുത്ത് യാത്ര ചെയ്ത് അവിടെ പോയി അതെല്ലാം എൻജോയ് ചെയ്യുകയാണോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സമീപനം, ഡിസാസ്റ്റർ ടൂറിസം, ആ ഒരു തലത്തിലേക്ക് ആളുകൾ ഈ കാര്യങ്ങളെ എടുക്കുന്നു എന്നുള്ളത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. പറയുന്നത് ഈ സ്പോട്ട്ലൈറ്റ് കേൾക്കുന്ന ഓരോ ആളുകളെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു സമീപനം ഉണ്ടാവുകയില്ല എന്നത് ഉറച്ച ഒരു തീരുമാനമെടുക്കേണ്ട, പ്രതിജ്ഞ എടുക്കേണ്ട ഒരു സംഗതിയാണ്. ഈ കണ്ടൻറ് ക്രിയേറ്റർമാർ ഇതൊരു അവസരമായിട്ടാണ് എടുക്കുന്നത്. തങ്ങളുടെ പിന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ എന്ത് പോസ്റ്റ് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഇതും ഒരവസരമാക്കിയെടുത്ത് വ്യൂവർഷിപ്പ് കൂട്ടാനും റവന്യൂ വർദ്ധിപ്പിക്കാനൊക്കെയുള്ള മാർഗമാക്കി ഈ ഇതിനെയും എടുക്കുന്ന വളരെ തരം താഴ്ന്ന നിലവാരത്തിലേക്ക് ആളുകൾ മാറുന്നു എന്നുള്ളതും വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. മറ്റൊന്ന്, പൊതുസമൂഹം വലിയൊരു വിഭാഗം ആളുകൾ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളെ അവഗണിക്കുന്നു. ഇപ്പോൾ സ്കൂളുകൾ, ഇന്നിപ്പോൾ സ്കൂളിൽ മിക്കവാറും ജില്ലകളിലൊക്കെ എനിക്കൊണ്ട് 10-ഓ 11-ഓ ജില്ലകളിൽ സ്കൂൾ ഇന്ന് അവധിയാണ്. നാളെയും കുറച്ച് ജില്ലകളിൽ സ്കൂൾ അവധി. നിലവിൽ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലയിലെ ചില താലൂക്കുകളിലൊക്കെ അവധി പ്രഖ്യാപിച്ചതായി ഇപ്പം കൊണ്ട് വരുമ്പോൾ വാർത്ത കാണാൻ സാധിച്ചു. എന്തിനാണ് അവധി പ്രഖ്യാപിക്കുന്നത്? ഇത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ളതല്ല. കുട്ടികൾ വെള്ളക്കെട്ടുകളുടെ പരിസരങ്ങളിലൂടെ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകും, അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓരോ ജീവൻ്റെയും വില എന്ന് പറയുന്നത് നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത അത്ര വലുതാണ്. അതുകൊണ്ട് തന്നെ അപകടങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഉള്ള അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങളെ ലംഘിക്കുന്നു, എന്നിട്ട് അപകടം സ്വയം വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വന്ന കുറേ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒരുപക്ഷങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വെള്ളത്തിലൂടെ വെള്ളം ഒഴുകി വരുമ്പോൾ അതിലൂടെ ഒഴുകി വരുന്ന ഒരു തേങ്ങ എടുക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങിയ ആൾ വെള്ളത്തിലൂടെ ഒഴുകിപ്പോവാണ്, ഒരു തേങ്ങക്ക് വേണ്ടി. വേറൊരു പിന്നെ വീഡിയോ കാണണ്ടായി, കേരളത്തിൽ നിന്നാണോന്ന് അറിയില്ല, വെള്ളം ഒഴുകുന്ന റോഡിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നു, രണ്ട് ചെറുപ്പക്കാർ അതിലൂടെ ബൈക്ക് ഓടിച്ച് അത് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നു, അവർ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നു, ബൈക്ക് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു, അവസാനം അവർ പതുക്കെ കയറിപ്പോരും, പക്ഷേ ബൈക്ക് വാഹനം, ഇരുചക്രവാഹനം വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. ആ ജീവൻ രക്ഷപ്പെട്ടു, ആ വാഹനം നഷ്ടപ്പെട്ടു. ഇങ്ങനെ ധാരാളം, ഒരു കുടുംബം തോട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു, ഇവർ വെള്ളത്തിലിറങ്ങി കളിക്കുന്നത് കണ്ട് കുട്ടി തോട്ടിലേക്ക് എടുത്തു ചാടുന്നു, കുഞ്ഞൊലിച്ചു പോയി, അതിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പറയുന്നത് ഒരു രൂപയുടെ ലാഭത്തിന് വേണ്ടി ഒരു ജീവൻ കളയുന്ന വിഡ്ഢികളായി നമ്മൾ മലയാളികൾ, സമൂഹം, മനുഷ്യരാരും മാറാൻ പാടില്ല. ഒരു മിനിറ്റിൻ്റെ ലാഭത്തിന് വേണ്ടി ഒരു ആയുസ് നഷ്ടപ്പെടുത്തുന്ന മഹാവിഡ്ഢിത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയുന്നത് ഒരു തേങ്ങെടുക്കാൻ വേണ്ടി ഒരു ജീവൻ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് എന്തുമാത്രം വലിയ അബദ്ധമാണ്. അപ്പോൾ വെള്ളക്കെട്ടിൻ്റെ പരിസരങ്ങളിലേക്ക് പോകാൻ പാടില്ല. പുഴകളിൽ അതിശക്തമായ ഒഴുക്കുള്ള സമയമാണ്, കുട്ടികൾ കുളിക്കാൻ ഇറങ്ങാൻ പാടില്ല. എല്ലാ കുളങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭമാണ്, കുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല എന്ന നിർദ്ദേശം വന്നാൽ അത് പാലിക്കണം, അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, അത് കുട്ടികൾ ശ്രദ്ധിക്കണം, അത് മുതിർന്നവർ ശ്രദ്ധിക്കണം. ഇത് ആഘോഷമാക്കുകയും അവിടെ വാഹനങ്ങളെടുത്ത് യാത്ര പോയി ഇത്തരം പുഴകൾ കണ്ട് ആസ്വദിക്കുന്ന, എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി ഈ ജൂൺ മാസത്തിൽ നിറഞ്ഞ് ഒഴുകുന്ന പുഴയിലേക്ക് ചാടി അവൻ്റെ 15 വയസ്സുള്ളൊരു കുട്ടിയുടെ മരണമുണ്ടായി. അതിപ്പോൾ ബോധപൂർവം ചെയ്തതാണെന്നല്ല പറയുന്നത്, പക്ഷേ ഇത് വളരെ അപകടം നിറഞ്ഞ മേഖലയാണ്. അവിടെ എന്തൊരു ജാഗ്രതാ നിർദ്ദേശമാണോ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നത് അത് പൂർണ്ണമായും പാലിക്കാൻ സമൂഹം തയ്യാറാകണം എന്നാണ് അതുമായി പിന്നെ ബന്ധപ്പെട്ട് പറയാനുള്ളത്. വേറൊന്ന്, പ്രശ്നബാധിതരായ ആളുകളെ സഹായിക്കുക എന്നത് ഈ സമയത്തൊരു ദൗത്യമായി ഓരോ മനുഷ്യനും ഏറ്റെടുക്കണം.
അത് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയും, ശാരീരികമായി സഹായിക്കാൻ കഴിയും, പല നിലക്കും സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ഷമീൽ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈരാറ്റുപേട്ടയിലെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് അവിടെ വെള്ളം കയറിയ വീടുകളൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് പോയി കണ്ടു. അപ്പോൾ വീടുകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, മുഴുവൻ ഭക്ഷണ സാമഗ്രികളും നഷ്ടപ്പെട്ട ആളുകളുണ്ട്, വീടുകളിലേക്ക് മാറി

0: തിരിച്ചു താമസിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുള്ള ആളുകളുണ്ട്. നിരവധി പ്രശ്നങ്ങൾ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ഒരു ഒരു പ്രദേശത്ത് എന്നപ്പോൾ അവർ പറഞ്ഞു, ഇവിടുത്തെ 7 കിണറുകളുണ്ട് ഈ ഒരു 5-6 വീടുകളിലായിട്ട്. ഒരു കിണറിലെ വെള്ളം പോലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വയ്യ. ഒന്ന്, ചെളി വെള്ളമാണ്. 2, അവർ അതിൻ്റെ പരിസരത്തൊക്കെ ചില ചെറിയ ചെറിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉപയോഗിക്കുന്ന മെഷീനറികളിൽ നിന്നും അവിടെ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന അതൊക്കെ ആയിട്ടുള്ള ഓയിലുകൾ ഈ കിണറുകളിലേക്കായി. ഒരുപക്ഷെ ഒന്നോ രണ്ടോ തവണ വെള്ളം പൂർണ്ണമായി വറ്റിച്ച് കളഞ്ഞാൽ പോലും ഉപയോഗിക്കാൻ, കുടിവെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക്, അതായത് സ്വന്തം വീട്ടുമുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന കിണറുണ്ടായിട്ടും ഒരിറക്ക് വെള്ളം കുടിക്കാനില്ലാത്ത അവസ്ഥ അവിടുത്തെ ആളുകൾക്കുണ്ട്. ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ആളുകൾക്കുണ്ട്. ഞാൻ പറയുന്നത്, അത്തരം ആളുകളെ സഹായിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങണം. എല്ലാവരും തയ്യാറാകേണ്ട, സന്നദ്ധരാകേണ്ട ഒരു സമയമാണിത്. മറ്റൊന്ന്, ഒരുപക്ഷെ നേരിട്ട് പ്രളയം ബാധിക്കാത്ത സ്ഥലങ്ങളുണ്ടാകും, എന്നാൽ അവിടെയും സഹായം അർഹിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മത്സ്യത്തൊഴിലാളികളെയാണ്. മത്സ്യത്തൊഴിലാളികളുടെ വീടുകളൊക്കെ കടലെടുക്കുന്നൊക്കെ ഒരു സാഹചര്യമുണ്ട്. ഇനി ഒരുപക്ഷെ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്കിപ്പോൾ മീൻ പിടിക്കാൻ പോകാൻ കഴിയില്ല. അവരുടെ ഭക്ഷണത്തിൻ്റെ വഴി എന്താണ്? ഇങ്ങനെ കടലോരങ്ങളിൽ താമസിക്കുന്നവർ മാത്രമല്ല, അല്ലാത്തടത്തും ജോലിക്ക് പോകാൻ കഴിയാത്തവർ, ജോലിക്ക് പോകാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ല, പക്ഷെ അവർ ജോലി ചെയ്യേണ്ട ഇടം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്, അവിടെ ജോലിയെടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരം ആളുകളെയും, അത് പറഞ്ഞാൽ പ്രളയമോ മഴയോ നേരിട്ട് അഫക്റ്റ് ചെയ്യാത്ത, എന്നാൽ ഇതിൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന, വീട്ടിനകത്ത് പട്ടിണിയിൽ കഴിയേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരെ അന്വേഷിക്കാനും കണ്ടെത്താനും കഴിയണം. എൻ്റെ നാട്ടിൽ പ്രളയമില്ല, ഇവിടെ വെള്ളം കയറൂല എന്ന് പറഞ്ഞാലും അവിടെയും സഹായമർഹിക്കുന്ന ആളുകളുണ്ടാകും. അവരെ കണ്ടെത്താനും സഹായിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
1: മഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. ദുരന്തമുഖത്തെ ജാഗ്രത, ഭാഗം 1. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസക്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിലൂടെ നാം കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നിഷാദ് സലഫി, ഡോക്ടർ അബ്ദുള്ള അബ്ബാസിൽ സി പി, മുഹമ്മദ് ഷമീൽ ടി എന്നിവരാണ് പങ്കെടുത്തത്.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിലൂടെ പോകുന്ന അമ്മയെ തുപ്പ പറഞ്ഞൊരു സംഭവം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം നമ്മളൊരു പക്ഷേ കാറിലോ ബൈക്കിലോ ഒക്കെ ആയിരിക്കും, നമ്മുടെ മുമ്പിലൂടെ പോകുന്ന മനുഷ്യന്മാർ എന്ത് തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നതെന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഒരു പക്ഷേ രോഗികളായിരിക്കും, അല്ലെ, വേണ്ടപ്പെട്ട ആളുകൾക്ക് രോഗം വന്നിട്ട് വെപ്രാളപ്പെട്ട് നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. ഇവരൊന്നും ഒരു പക്ഷേ നാല് ഭാഗത്ത് നോക്കിയിട്ടായിരിക്കുമല്ലോ റോഡ് മുറിച്ചെടുക്കുന്നു, നമ്മുടെ മുമ്പിലൂടെ പോകുന്നൊക്കെ എന്തെങ്കിലും ഒരു മാനസികാവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ അഹങ്കരിച്ചാലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം ഇരട്ടായിരിക്കും മുമ്പിൽ.
3: ഈ ഒരൊറ്റ വാക്കുകൾ പലപ്പോഴും ഞാൻ ഈ ഒരു സമയത്ത് കേൾക്കുമ്പോൾ, ശരിക്കും അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ, ഏതൊരു മെഡിക്കൽ കോളേജ് ആവട്ടെ, അതിൻ്റെ ഒരു കാഷ്വാലിറ്റിയുടെയും അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മളിങ്ങനെ പോയി ഹോസ്പിറ്റലുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് കോഴിക്കോട്ടിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അറിയാം, കുന്ദമംഗലത്തേക്കും പോകുന്നൊരു വഴി, നേരെ കുറ്റിക്കാട്ടൂർ വഴി അരീക്കോട് മാവൂർ അങ്ങോട്ടുള്ള റോഡ്, അതുപോലെ നേരെ ടൗണിലേക്കുള്ള റോഡ്, ഈ മൂന്ന് വഴികളിലൂടെ ആ ഒരു റൗണ്ട് എബൌട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു നിമിഷം ഇങ്ങനെ വെറുതെ ഒന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കുകളാണ് ശരിക്കും. കാരണം അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇവരൊക്കെ ഏതൊക്കെയോ മാനസികാവസ്ഥകളിലൂടെ ആയിരിക്കും കടന്നു പോവുക. എത്രയോ മാരകമായ അസുഖങ്ങൾ ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന, കാലങ്ങളായി ഹോസ്പിറ്റലുകൾക്ക് കൂട്ടിയിരിപ്പിന് വന്നു നിൽക്കുന്ന ആളുകളുണ്ടാവും. ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ള അവർ സ്വന്തം മകന് വേണ്ടിയിട്ട് കാലങ്ങളായി നിൽക്കുന്ന ഉമ്മമാരുണ്ടാവും, ഉപ്പക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന മക്കളുണ്ടാവും, ഉപ്പമാരുണ്ടാവും മക്കൾക്ക് വേണ്ടി നിൽക്കുന്ന, സഹോദരിക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഒറ്റപ്പെട്ട ആളുകൾക്ക് വേണ്ടി, ഉടയവർക്ക് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഓരോ വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. കാരണം അതിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ അവരൊക്കെ പല ഹാലിലായിരിക്കും, അവർക്ക് ട്രാഫിക്കിൻ്റെ കാര്യങ്ങളൊന്നും ചിലപ്പം ഓർമ്മയിലുണ്ടാവില്ല, അല്ലേ? നമ്മളും ആ ഒരു സ്ഥാനത്ത് പലപ്പോഴൊക്കെ വന്നിട്ടുണ്ടാവില്ലേ, ഹോസ്പിറ്റലിൽ അങ്ങനെ പോയി നിൽക്കുന്നത്. ചിലപ്പം ആക്സിഡൻ്റായിട്ട് കാഷ്വാലിറ്റിയിൽ പോയിട്ട് വിവരം കേട്ട് ഓടി വരെയായിരിക്കും മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ വരുന്നൊരു മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. ജീവിതത്തെ ശരിക്കും നമുക്ക് അടയാളപ്പെടുത്തുന്നത് ഇത്തരം നിമിഷങ്ങളിലാണ്. അത്രയും വലിയ ഒരുപാട് കാര്യങ്ങളാണ്, വലിയ വിഷമമാണെന്ന് വിചാരിച്ച, എത്രയോ തലയിൽ കൊണ്ട് പുകഞ്ഞു നടന്നിരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നിലെത്തുമ്പോൾ അത്രമേലത് നിസ്സാരമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ. ജീവിതം അത്രയേ ഉള്ളൂ, ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി പോകുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കാലങ്ങളായി ഈ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൂടെയും ആ റോഡ് വക്കുകളിലൂടെയും റിസൾട്ടിന് വേണ്ടി ലാബിലേക്കും മെഡിക്കൽ ഷോപ്പുകളിലേക്കും വരാനിരിക്കുന്ന ഒരു നല്ല നാളെ പ്രതീക്ഷിച്ചുകൊണ്ടും അതീവ തീവ്രമായ ദുഃഖത്തോടുകൂടിയും ഓടി നടക്കുന്ന മനുഷ്യന്മാരെ ഒന്ന് മാറി നിന്ന് നമ്മൾ അവിടേക്കൊന്ന് ചിന്തിക്കണം. നമ്മളും അവരിൽ ഒരു ഭാഗമായി പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ജീവിതം കുറേ കൂടി ആഴമുള്ളതായി നമുക്ക് തോന്നും. ജീവിതത്തിൽ കുറച്ചുകൂടി ആഴങ്ങൾ ഉണ്ടാവണമെന്നും എന്തിനു വേണ്ടി ജീവിക്കണമെന്നും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുത്തുന്ന നിമിഷങ്ങളെയായിരുന്നു ആ ഒരു ക്ലിപ്പിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്.
1: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഹദീസുകൾ വിശദീകരിച്ച് ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 195-ാമത്തെ അധ്യായം, ബാബു ഫളി സുനനി റാതിബത്തി മഅൽ ഫറായിദി വബയാനി അഖല്ലിഹ വഅക്മലിഹ വമാ ബൈനഹുമ എന്ന തലക്കെട്ടിൽ ഒരധ്യായം കൊണ്ടുവരുന്നത്. ഫറളുകളോടൊപ്പം, നിർബന്ധമായ കർമ്മങ്ങളോടൊപ്പം റാത്തിബത്തായ സുന്നത്തുകൾ, നിർബന്ധ നമസ്കാരങ്ങളോടൊപ്പമുള്ള സുന്നത്ത് നമസ്കാരങ്ങളാണ് അസ്സുനനുർ റാത്തിബ, റവാത്തിബ് സുന്നത്തുകൾ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ശ്രേഷ്ഠത വബയാനി അഖല്ലിഹ, ആ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും കുറവായത് വിശദീകരിക്കുന്നു. വാക്കുമലിഹ, അതിൽ പൂർണ്ണമായതും ഒമാ ബൈനഹും അതിനിടയിലുള്ളതുമായ സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന, അതിൻ്റെ ശ്രേഷ്ഠത ഉണർത്തുന്നതായ അധ്യായമാണ്. സഹോദരങ്ങളെ, ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം ഈ തലക്കെട്ടിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, വഅലം, നീ അറിയണം, അന്നമിൻ നിഅമത്തില്ലാഹി അസ്സ വജൽ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്, അൻ ശറഅ ലി ഇബാദിഹി നവാഫില സാഇദതൻ അലൽ ഫരീള, അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകളുടെ മേൽ ഫറദുകൾക്ക് പുറമെ കൂടുതലായി ഐച്ഛികമായ കർമ്മങ്ങൾ ശറആക്കി, നിയമമാക്കി, ലി തുകമ്മല ബിഹൽ ഫറായിദ്, ഫറദുകളെ പൂർത്തീകരിക്കുവാൻ വേണ്ടി, നിർബന്ധമായ കർമ്മങ്ങളിൽ വന്ന കുറവുകളെ നികത്തുവാൻ വേണ്ടി സുന്നത്തായ ഐച്ഛികമായ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ശറആക്കിയിട്ടുണ്ട്. ലി അന്നൽ ഫറായിദ ലാ തഖ്ലു മിൻ നഖ്സിൻ, ഫറദായ കർമ്മങ്ങൾ അത് കുറവിൽ നിന്ന് മുക്തമല്ല. അതുകൊണ്ട് തന്നെ ഫശറ അല്ലാഹു ലി ഇബാദിഹി നവാഫില തുകമ്മലു ബിഹൽ ഫറായിദ്, ആ ഫറദുകളെ പൂർത്തീകരിക്കാൻ നവാഫിലുകളായ, നാഫിലത്ത് നവാഫിൽ, ഐച്ഛികമായ സുന്നത്തായ ഇബാദത്തുകൾ അടിമകളുടെ മേൽ അല്ലാഹു ശറആക്കി. ولولا ان الله شرعها لكانت بدعه, الله سبحانه وتعالى شرع اكيد اللاتد بدعتان لكن من نعمه الله എന്നാൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ പെട്ടതാണ്. അൻശറ ഹാദിഹി നവാഫില ഹത്ത തുകമ്മല നഖ്സൽ ഫറായിൽ, ഈ ഐച്ഛികമായ കർമ്മങ്ങൾ അത് ഫറളിൽ വന്ന കുറവുകളെ പൂർത്തീകരിക്കുവാൻ വേണ്ടി അത് ഉപകരിക്കുന്നതാണ്. വ്യത്യസ്തമായ നിലക്ക് ഐച്ഛികമായ നമസ്കാരങ്ങളുണ്ട്, നവാഫിലുകൾ ഒരുപാട് ഇനങ്ങളുണ്ട്, വിവിധ ഇനങ്ങളായ ഐച്ഛിക നമസ്കാരങ്ങൾ ഫറളുകൾക്ക് പുറമേ ഉണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണിത്? ഫറളിൽ വന്ന വീഴ്ചകൾ അതിനെ നികത്തുവാനും അതോടൊപ്പം വലിച്ചക്കൂന സബബം ഫീ റഫ്ഇദ് ദറജാത്ത്, ഉന്നതമായ സ്ഥാനങ്ങൾ പദവികളിലേക്ക് എത്താൻ കാരണമാകും. മാത്രമല്ല വഹത്തുൽ ഖത്വായ വൽ ഔസാർ, പാപങ്ങളും, വഹത്തുൽ ഖത്വായ വൽ ഔസാർ, പാപങ്ങളും തിന്മകളും എല്ലാം മായ്ച്ചു കളയാൻ അത് കാരണമാകും. അതല്ലാത്ത മഹത്തായ പ്രയോജനങ്ങളും അതുകൊണ്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വല്ലാഹു ജല്ല വഅല ഇദ് ഫറദൽ ഫറായിദ ബഅദ തഹ്ഖീഖ തൗഹീദ്, തൗഹീദ് യാഥാർത്ഥ്യമാക്കിയതിനു ശേഷം നിർബന്ധമായ പല കർമ്മങ്ങളും ഇബാദത്തുകളും അല്ലാഹു ഫറളാക്കിയിട്ടുണ്ട്. ഫറദ സ്വലാത്ത വ സകാത്ത വ സൗമ വൽ ഹജ്ജ്, നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും ദിക്റുകളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ശറാക്കി. അതേപോലെ ശറഅ നവാഫില മിന സ്സലവാത്ത്, നമസ്കാരത്തിൽ നിന്നും ഐച്ഛികമായത് അല്ലാഹു സുബ്ഹാനഹു വതആല സുന്നത്തായി പഠിപ്പിച്ചു. അതേപോലെ സദഖയിൽ നിന്നുണ്ട്, നോമ്പിൽ നിന്നും ഹജ്ജിൽ നിന്നും ദിക്റിൽ നിന്നുമൊക്കെ നിർബന്ധത്തിന് പുറമേ ഐച്ഛികമായതും ഉണ്ട്. ലിയക്കൂന ദാലിക സബബൽ ലിറഫ്ഇ ദറജാതിന, നമ്മുടെ ദറജകൾ ഉയർത്തുവാൻ വേണ്ടി, നമ്മുടെ പദവികൾ ഉയർത്താൻ വേണ്ടി. വഉലുവി മകാനതിന ഇൻദ റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ അടുക്കൽ നമുക്ക് ഉന്നത സ്ഥാനം ലഭിക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരം അല്ലാഹു സുന്നത്തുകളെ നിയമമാക്കിയിട്ടുള്ളത്. ഫറളുകൾ സഹോദരങ്ങളെ നമുക്കറിയാം, അൽ ഫറായിൽ. ഉഫ്തുരിലത് അലൈന ഖംസ സ്വലവാത്തിൻ ഫിൽ യൗമി വല്ലൈല, രാപ്പകലുകളായിക്കൊണ്ട് അഞ്ച് നേരത്തെ നിർബന്ധമായ നമസ്കാരങ്ങളാണ്. അതിന് പുറമെ ഒരു നിർബന്ധമായതില്ല. നിർബന്ധമായ അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അത് ഫറളാക്കിയിട്ടുണ്ട്. ബി ഇജ്മാഇൽ ഉമ്മ ഹിയൽ മഫ്റൂദത്തു അലൈന, അതാണ് നമ്മുടെ മേൽ ഫറളായത്. അത് ഈ ഉമ്മത്ത് ഏകോപിപ്പിച്ച കാര്യമാണ്. എങ്കിലാരെങ്കിലും വാദിക്കുകയാണ് ആറാമതായിക്കൊണ്ട് ഒരു നിർബന്ധമായതുണ്ട് എങ്കിൽ അത് ളലാലും കുഫറുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സക്കാത്ത് ഫറളാക്കി, അത് അതിന് കഴിവുള്ളതായ ആളുകൾക്ക്. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ നോമ്പ് അല്ലാഹു നിർബന്ധമാക്കി. ഹജ്ജ്, ജീവിതത്തിലൊരിക്കൽ വിശുദ്ധ കഅബാലയത്തിങ്കൽ ചെന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കുന്നത് ഫറളാക്കി. ഇതെല്ലാം നമ്മുടെ മേൽ ഫറളാക്കിയ കാര്യമാണ്. നമ്മൾ സാധിക്കുന്ന ആളുകളത് നിർവഹിക്കണം. നമ്മുടെ ഹൃദയങ്ങളുടെ വിശുദ്ധിക്കു വേണ്ടി, നമ്മുടെ കർമ്മങ്ങൾ നന്നാകുവാൻ വേണ്ടി, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ റഹ്മത്തും നമുക്കുണ്ടാവാൻ, അവനിൽ നിന്നുള്ള എഹ്സാൻ നന്മ നമുക്കുണ്ടാവാൻ വേണ്ടി ഐച്ഛികമായ കർമ്മങ്ങൾ കൊണ്ട്, സുന്നത്തായ നവാഫിലുകളായ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ മുന്നേറണം. ഫസ്തബിഖുൽ ഖൈറാത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയല്ലോ, ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകളിൽ മുന്നേറുക. സൂറത്തുൽ ബഖറയിലെ 148-ാമത്തെ ആയത്തിൽ കാണാം. അതേപോലെ തന്നെ സൂറത്തു ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തി, وسارعوا الى مغفرة من ربكم وجنة عرضها السماوات والارض اعدت للمتقين. അല്ലാഹുവിൽ നിന്നുള്ള അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടുക. മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണത്. ഒരടിമ ഈ ഐഹിക ജീവിതത്തിൽ അവന് നന്മകൾ ആവശ്യമാണ്. ഖിയാമത്ത് നാളിൽ അവൻ്റെ മീസാനിൽ ഖനം തൂങ്ങുന്ന വിധത്തിലുള്ള നന്മകൾ, സൽക്കർമ്മങ്ങൾ അവൻ ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നെത്തുമ്പോൾ അതിനുവേണ്ടിയുള്ള പാതയും ഈ ഐഹിക ജീവിതത്തിൽ അവൻ തയ്യാറാക്കണം. വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ, നിങ്ങൾ യാത്രക്കുള്ള പാതയും തയ്യാറാക്കണം. തഖ്വയാകുന്ന പാതയുമാണ് ഏറ്റവും ഖൈറായത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, നവാഫിലു ത്വആത്ത്, ആരാധനകളിൽ ഐച്ഛികമായതിന് ഏറെ ശ്രേഷ്ഠതയുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം, അത് അല്ലാഹുവിൻ്റെ മഹബ്ബത്ത് നേടിയെടുക്കുവാൻ കാരണമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റബ്ബിൽ നിന്ന് ഖുദുസിയായ ഹദീസാണ്, ഹദീസുൻ ഖുദുസിയുൻ, ഹദീസുൻ റബ്ബാനിയുൻ, അത് ഹദീസുൻ ഇലാഹിയുൻ എന്നൊക്കെ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. വമാ തഖറബ ഇലയ്യ അബ്ദി ബിഷൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മഫ്തറൽതു അലൈഹി, ഒരടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ മേൽ ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർവഹിക്കുമ്പോഴാണ്. ആ നിർവഹിക്കുമ്പോൾ അവൻ എന്നിലേക്ക് അടുക്കും. വലാ യസാലു അബ്ദി യതഖറബ ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു, എന്നാൽ അവൻ ഫറദ് കഴിഞ്ഞ് ഐച്ഛികമായ സുന്നത്തായ നവാഫിലുകളായിട്ടുള്ള കർമ്മങ്ങൾ അത് നിർവഹിക്കുക വഴി അവൻ എന്നിലേക്ക് അടുക്കുന്നു, ഞാനവനെ ഇഷ്ടപ്പെടുന്നത് വരെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നേടാൻ കാരണമാകുന്നതാണ് സുന്നത്തായ കർമ്മങ്ങൾ. നമ്മൾ ഫറദുകളിൽ കുറവുകൾ വരാം, അശ്രദ്ധകൾ വരാം, മറവികൾ വരാം, അതെല്ലാം പരിഹരിക്കാൻ ഈ സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട് സാധിക്കും. നമസ്കാരമെന്ന ഇബാദത്ത് പ്രിയമുള്ളവരെ, ഇന്ന ഔവലമായി ഹാസബു അൻഹുൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അഅ്മാലിഹി അസ്സലാ, ഒരടിമ തൻ്റെ കർമ്മങ്ങളിൽ നിന്ന് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ഫ ഇൻ സ്വലഹത്ത് ഫഖദ് അഫ്ലഹ വ നജഹ, അത് ശരിയായാൽ അവൻ വിജയിച്ചു, രക്ഷപ്പെട്ടു. വൈൻ ഫസദത്ത് ഫഖദ് ഖാബ വ ഖസിറ, എന്നാൽ നമസ്കാരത്തിൻ്റെ വിഷയം അവന് പിഴച്ചുപോയാൽ, അതിൽ ഫസാദ് വന്നാൽ അവന് നഷ്ടമാണ് സംഭവിക്കുന്നത്. വൈനിൻ തഖസമിൻ ഹാഷേ ഉൻ, എന്തെങ്കിലും ഫറളുകളിൽ കുറവുകളുണ്ടെങ്കിൽ, ഖാലല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയും, ഉന്ദുറു ഹല്ലി അബ്ദി മിൻ തത്വഇൻ, നിങ്ങൾ നോക്കൂ എൻ്റെ അടിമക്ക് എന്തെങ്കിലും ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങളുണ്ടോ, ഫയുക്കമ്മലു ബിഹി നഖ്സ്, ആ കുറവുകൾ അതുകൊണ്ട് പൂർത്തീകരിക്കും, അങ്ങനെയായിരിക്കും മറ്റു കർമ്മങ്ങളെയെല്ലാം അവിടെ വിചാരണ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരങ്ങളിൽ നാം നിർവഹിക്കുന്ന സുന്നത്തായ നമസ്കാരങ്ങൾ നമുക്ക് ഫറദിൽ വന്ന വീഴ്ചകളെ നികത്തുക മാത്രമല്ല, നമ്മുടെ സ്ഥാനം ഉയർത്തപ്പെടാനും റബ്ബിലേക്ക് അടുക്കുവാനും റബ്ബിൻ്റെ ഇഷ്ടം സ്വീകരിക്കുവാനുമൊക്കെ സാധിക്കുമെന്നാണ്. ഈ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഹജ്ജിൻ്റെ വിഷയത്തിലായിരുന്നാലും സക്കാത്തിൻ്റെ വിഷയത്തിലായിരുന്നാലും മറ്റു ഐച്ഛികമായ ഒരുപാട് കർമ്മങ്ങളുണ്ട് ഫറദിന് പുറമെയുള്ള സുന്നത്തുകൾ. അത് ഫറദായ സക്കാത്തിൽ വന്ന വീഴ്ചകളെ സുന്നത്തായ സദഖകൾ കൊണ്ട് പരിഹരിക്കപ്പെടും. ഫറദായ ഹജ്ജിൽ വന്നത് സുന്നത്തായ ഹജ്ജിൽ അവൻ്റെ വീഴ്ചകൾ പരിഹരിക്കുന്നതാണ്. ഇങ്ങനെ സുന്നത്തുകൾ കൊണ്ട് പ്രത്യേകിച്ച് നമസ്കാരമെന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതാണ്. റബ്ബിലേക്ക് അടുക്കാനുള്ള റബ്ബിൻ്റെ ദാറു കറാമത്തില്ല, അള്ളാഹുവിൻ്റെ ആദരവിൻ്റെ ഭവനമായ സ്വർഗീയ ലോകത്ത് എത്തിപ്പെടാൻ, അങ്ങനെയാണ് സ്വഹാബത്ത് ആഗ്രഹിച്ചത്. റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടല്ലോ, വെള്ളപ്പാത്രം വുളു ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ, സൽനീ യാ റബീഅ, എന്നോട് ചോദിക്കൂ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ സാമീപ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അബഗൈറദാക്ക, അതല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ, ഹുവദാക്ക, എനിക്കതാണ് വേണ്ടത്. അപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്, ഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് എന്നെ നീ സഹായിക്കുക. സഹോദരങ്ങളെ, ഐച്ഛികമായ കർമ്മങ്ങൾ, സുന്നത്തായ നമസ്കാരങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യും. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാല്ലാ, പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ എന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
5: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എൻ്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: പാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ് നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകുകയാണ് അൽ ഇജാബ സംശയനിവാരണമെന്ന ഈ പ്രോഗ്രാമിലൂടെ. നമ്മോടൊപ്പം ചേരുന്നത് പ്രമുഖരായ പണ്ഡിതന്മാരാണ്.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബിയ അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയനിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
4: അമുസ്ലിങ്ങൾക്ക് ധനസഹായം നൽകിയാൽ സദഖയുടെ പുണ്യം കിട്ടുമോ എന്നാണ്.
5: തീർച്ചയായും, നന്മയായി നാം ആർക്ക് ചെയ്താലും അത് മനുഷ്യൻ തന്നെ ആവണമെന്നില്ല. അത് മൃഗങ്ങളാകട്ടെ, നായയോ പൂച്ചയോ ആകട്ടെ, പച്ചക്കരലുള്ള ഏതൊന്നിനോട് കാരുണ്യം കാണിച്ചാലും അതിന് പ്രതിഫലമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, മുസ്ലിമീങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്ന, ഇസ്ലാമായതിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യാത്ത ആളുകൾക്ക് അൻ തബറൂഹും, നിങ്ങളവർക്ക് പുണ്യം ചെയ്തു കൊടുക്കണം, വത്വക്കിസ്തു ഇലേഹിം, അവരോട് നീതിപൂർവം വർത്തിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ നീതിപൂർവം വർത്തിക്കലും പുണ്യം ചെയ്യലുമെല്ലാം പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് അവർ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ അവരെ സഹായിച്ചാൽ അതിനൊക്കെ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് വിശ്വാസികൾക്ക് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും.
4: റമദാൻ മാസത്തിൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ റമദാൻ മാസത്തിൽ മരണപ്പെടുന്നവർ എല്ലാം സ്വർഗത്തിലായിരിക്കുമോ, അവിശ്വാസികൾ ഉൾപ്പെടെ എന്നാണ്.
5: അങ്ങനെ റമദാനിൽ മരണപ്പെട്ടാൽ സ്വർഗത്തിലാണ് എന്ന ഹദീസ് നമുക്ക് കാണുക സാധ്യമല്ല. അതേസമയത്ത് നോമ്പുകാരനായിരിക്കെ മരണപ്പെടുന്ന ആളുകൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റമദാനിൽ വിശ്വാസികൾ അധികവും നോമ്പുകാരായിരിക്കുമല്ലോ. ആ നിലക്ക് നമുക്ക് അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ റമദാൻ മാസത്തിൽ മരണപ്പെടുന്നവർ സ്വർഗത്തിലാണ് എന്നുള്ള ഒരു പരാമർശം നമുക്ക് നടത്തുക സാധ്യമല്ല. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നരകം തുറക്കുകയില്ല എന്നാണല്ലോ, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയിക്കൂടെ എന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഈ ദുനിയാവിൽ വെച്ച് ഉണ്ടാകുന്ന റമദാനിൻ്റെ അവസരത്തിൽ പറയപ്പെട്ട കാര്യമാണ്. എന്നാൽ ആളുകൾ സ്വർഗത്തിലും നരകത്തിലും ശരിയായ രൂപത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് മരണാനന്തരമാണ്, മഹ്ഷറിൽ വെച്ചാണ് എന്ന് നമ്മളൊക്കെ അറിയുക. ലോകാവസാനത്തിൽ, ഖിയാമത്ത് നാളിന് ശേഷമാണ് ശരിയായ രൂപത്തിൽ സ്വർഗത്തിലും നരകത്തിലും പ്രവേശിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലെ റമദാനിൽ നരകം അത് അടക്കപ്പെടുന്നു അല്ലെങ്കിൽ സ്വർഗം തുറക്കപ്പെടുന്നു എന്നതുകൊണ്ട് ആ നിലക്ക് മരണപ്പെടുന്നവരൊക്കെ സ്വർഗത്തിൽ പോകുമെന്നോ അതല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയില്ല എന്നോ നമുക്ക് പറയുക സാധ്യമല്ല. അതാണ് ഈ ചോദ്യത്തിന് ഉത്തരമായി സൂചിപ്പിക്കുവാനുള്ളത്.
4: തറാവീഹിന്റെ നെയ്യത്ത് ഒരുമിച്ചാണോ കരുതേണ്ടത് അതോ ഓരോ രണ്ട് റക്കയത്തിനുമാണോ എന്നാണ്.
6: പ്രസ്തുത വിഷയത്തിൽ നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ എത്രയാണോ നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കുന്ന എണ്ണം ഒറ്റ പ്രാവശ്യത്തിലായിക്കൊണ്ട് നെയ്യത്ത് വെച്ചാൽ മതി എന്നു തന്നെ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. ആ നെയ്യത്തിൽ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നമസ്കാരം പരിപൂർണമായി നിർവഹിക്കാവുന്നതാണ്. ഈരണ്ട് റക്കായത്തുകളിൽ ഈരണ്ട് റക്കായത്തായിക്കൊണ്ട് നമസ്കരിക്കുന്നു എന്ന് ഒരാൾ നെയ്യത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവിടെ അയാൾക്ക് ആ രൂപത്തിലും ചെയ്യാം. നെയ്യത്ത് എന്നത് മനസ്സുകൊണ്ടുള്ള ഉദ്ദേശമാണ്, അതൊരിക്കലും തന്നെ നാവുകൊണ്ട് ചൊല്ലി പറയുന്ന രീതിയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഓരോ രണ്ട് റക്കായത്തിലും നമ്മൾ സലാം വീട്ടി വീണ്ടും പുതിയ റക്കായത്തിലേക്ക് ഉയരുന്ന സമയത്ത് പ്രത്യേകമായി കൊണ്ട് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലൽ സുന്നത്തുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകളും തറാവീഹ് പോലെയുള്ള നമസ്കാരങ്ങൾക്ക് ആദ്യത്തെ റക്കായത്തിൽ മാത്രം പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുകയും പിന്നീടുള്ളതിൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് വലിയ ശ്രദ്ധ നൽകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ കണ്ടുവരുന്നുണ്ട്. അത് ശരിയായ നിലപാടല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിവിൻ്റെ പരമാവധി പരിപൂർണ സുന്നത്തുകൾ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ നമസ്കരിക്കുവാനും അതുപോലെ തന്നെ ഇബാദത്തുകളിൽ ഏർപ്പെടുവാനും വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതും പരിശ്രമിക്കേണ്ടത് എന്നുമാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം ബിസ്സവാബ്.
4: ചോദ്യം ഇതാണ്, പണ്ട് മുതലേ നോമ്പും നിസ്കാരവും ഇല്ലാത്ത ഒരാൾ ഇപ്പോൾ 70 വയസ്സുണ്ട്, നിസ്കരിക്കാനും മറ്റും ആരോഗ്യ പ്രശ്നമൊന്നുമില്ല, എന്നാലും നിസ്കാരവുമില്ല നോമ്പുമില്ല, അങ്ങനെയുള്ളവർക്ക് പ്രായം മാത്രം പരിഗണിച്ചുകൊണ്ട് റമളാനിൻ്റെ പകലിൽ ഭക്ഷണം കൊടുക്കാൻ പാടുണ്ടോ എന്നാണ്.
7: നമുക്കറിയാം, ആരോഗ്യമുള്ള പ്രായപൂർത്തിയായ ഏതൊരു സ്ത്രീക്കും പുരുഷനും അള്ളാഹു നിർബന്ധമാക്കിയ ഒന്നാണ് റമളാനിലെ നോമ്പ്. يَا أَيُّهَا الَّذِينَ آمَنُوا كُتِبَ عَلَيْكُمُ الصِّيَامُ كَمَا كُتِبَ عَلَى الَّذِينَ مِنْ قَبْلِكُمْ لَعَلَّكُمْ تَتَّقُونَ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിത്തീരാൻ വേണ്ടി, തക്കവയുള്ളവരായിത്തീരാൻ വേണ്ടി എന്നാണ് അള്ളാഹു സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞു തന്നത്. ആ ഒരു നിർദ്ദേശം പാലിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും അതിൻ്റെ ഒട്ടേറെ ഗുണവശങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായി നമ്മെ തെറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പരലോകത്ത് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിലേക്ക് കടന്നു കയറാൻ ഒക്കെയുള്ള വലിയ ഒരു നിമിത്തമാണ്. ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ ഈ ലോകത്ത് നമുക്ക് പല പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മനക്കരുത്തും ജീവിതത്തിലൊരടുക്കും ചിട്ടയുമൊക്കെ ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നന്മകളാണ്. ദേഹേച്ഛകളെ പിടിച്ചുകെട്ടാൻ, അതേപോലെ ശാരീരികമായ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് വ്രതാനുഷ്ഠാനമെന്നത് തെളിയിക്കപ്പെട്ടൊരു വസ്തുതയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നന്മ നിറഞ്ഞ, ആത്മീയമായും ഭൗതികമായും ഒക്കെ ഏറെ പുണ്യമുള്ള അള്ളാഹു നിർബന്ധമാക്കിയൊരു നിർബന്ധ കർമ്മം, യാതൊരു കാരണവുമില്ലാതെ, ന്യായമായ ഒരു കാരണവുമില്ലാതെ അത് ഒഴിവാക്കുന്ന ആളുകൾ വലിയ കുറ്റമാണ് ചെയ്യുന്നത്, വലിയ അപരാധമാണ് അവർ അവരോട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അപരാധത്തിൽ, ആ കുറ്റത്തിൽ പങ്കുചേർന്ന് അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്. അപ്പോൾ ന്യായമായ കാരണങ്ങളില്ലാതെ, ആരോഗ്യപരമായി യാതൊരു പ്രശ്നവുമില്ലാതെ നോമ്പെടുക്കാൻ മടി കൊണ്ട്, അലസത കൊണ്ട് നോമ്പെടുക്കാത്ത ഭർത്താവിന് അല്ലെങ്കിൽ ഭർതൃപിതാവിന് ഭക്ഷണം വെച്ച് കൊടുക്കാതിരിക്കുകയാണ് ഒരു സ്ത്രീ ചെയ്യേണ്ടത്. കാരണം ലാ ത്വാഅത്ത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും വഴിപ്പെടാൻ പാടില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരിച്ച് അവരെ കൂടി നന്മയിലേക്ക് പ്രാപ്തരാക്കി കൊണ്ടുവരിക എന്നല്ലാതെ അവർക്കൊപ്പിച്ച് നമ്മൾ നിന്നുകൊടുക്കുന്ന അവസ്ഥയുണ്ടാകരുത്. വിവാഹത്തിൻ്റെ സന്ദർഭത്തിലാണ് ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആള് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാകാൻ പോകുന്നവൾ എങ്ങനെയായിരിക്കണം എന്നത് വിവാഹത്തിന് മുമ്പ് ആലോചിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, സൗന്ദര്യത്തേക്കാൾ, സമ്പത്തിനേക്കാൾ, തറവാടിനേക്കാൾ മതനിഷ്ഠക്കും പടച്ചിറപ്പിനെക്കുറിച്ചുള്ള ബോധത്തിനുമൊക്കെ പ്രാമുഖ്യം നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരേ രീതിയിൽ ഒരേ മനസ്സുമായി ഒരേ ആദർശവീതിയിൽ സഞ്ചരിക്കുന്ന, പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നേറുവാൻ ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കുമൊക്കെ സാധിക്കും. അവിടെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ പുലർത്താതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ തന്നെ വലിയ കലഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇനി ചിലപ്പോൾ അങ്ങനെയൊക്കെ നോക്കി നല്ല രീതിയിൽ ആലോചിച്ച് നടത്തിയ വിവാഹങ്ങളിലും പിന്നീട് വഴികേടിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. പടച്ചറബിനോട് പ്രാർത്ഥിക്കുക, അതേപോലെ തിന്മകൾക്ക് അരു നിൽക്കാതെ കൂട്ടുനിൽക്കാതെ നന്മയിലേക്ക് അവരെ കൂടി ചേർത്ത് പിടിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒരിക്കലും അവർക്ക് അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ നമ്മൾ കുറ്റക്കാരാവുകയില്ല. കാരണം അവർ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ധിക്കാരത്തിൽ ഭാഗവാക്കാകാൻ പാടില്ല. അള്ളാഹു പറഞ്ഞത് സൂറത്തുൽ മാഇദയിലെ ആദ്യ ഭാഗത്ത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. വതആവനു അലൽ ബിർരി വത്തഖ്‌വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ. നിങ്ങൾ നന്മയിലും തഖ്‌വയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കുക, സഹായിക്കുക. ശത്രുതയിലും പാപങ്ങളിലും നിങ്ങൾ സഹകരിക്കരുത് എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ നിർദ്ദേശമനുസരിച്ച് തിന്മ ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അതിർലംഘിക്കുന്ന ആ ആളുകൾക്ക് നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവും ഉണ്ടാവുകയില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
4: റമദാനിലെ അവസാനത്തെ പത്തിൽ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുവാൻ നെയ്യത്ത് കരുതിയ ആളുകൾ ഇഷാ നിസ്കാരം കഴിഞ്ഞ് തറാവീന് നിസ്കരിക്കാതെ ഖിയാമുല്ലൈൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ തന്നെ മാറിയിരിക്കാറുണ്ട്. ഇത് ശരിയാണോ എന്നാണ്.
8: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ആളുകൾ പഠിച്ചിടത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിടത്ത് വലിയ അബദ്ധം പറ്റിയതാണ് ഇങ്ങനെയൊക്കെ വരാൻ കാരണം. ചിലർ ഖിയാമു റമദാൻ അഥവാ തറാവീഹ് വേറെയാണ്, ഖിയാമുല്ലൈൽ വേറെയാണ്, തഹജ്ജുദ് വേറെയാണ്, വിത്ര് വേറെയാണ് എന്നിങ്ങനെ എല്ലാം വേറെയായി മനസ്സിലാക്കി എല്ലാം കൂടി നമസ്കരിക്കുന്ന ആളുകളുണ്ട്. ഇത് ഒരിക്കലും ശരിയല്ല. മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാരൊക്കെ തറാവീഹ്, അതേപോലെ തന്നെ ഖിയാമുല്ലൈൽ, ഖിയാമു റമദാൻ എന്നൊക്കെ പറയുന്നത് ഒരു നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത പേരുകൾ വ്യത്യസ്ത സന്ദർഭങ്ങളിലുള്ള പേരുകളായിട്ടാണ്. ഇപ്പം തറാവീഹ് എന്നത് ഹദീസുകളിലൊന്നും കാണില്ല. അത് പിൽക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ അതിന് നൽകിയ ഒരു പേരാണ്. രണ്ട് റക്കായത്ത് അല്ലെങ്കിൽ നാല് റക്കായത്ത് കഴിഞ്ഞ് ഒരൽപ്പം വിശ്രമിച്ച് പിന്നീട് നമസ്കരിക്കുന്ന രൂപത്തിലാണല്ലോ. അതുകൊണ്ട് അങ്ങനൊരു ആശ്വാസമെടുക്കുന്നു എന്ന അർത്ഥത്തിലാണ് തറാവീഹ് എന്ന പേരുണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമു റമദാൻ, ഖിയാമുല്ലൈൽ, തഹജ്ജുദ് എന്ന രൂപത്തിലൊക്കെയാണ് അതിന് പേര് നൽകിയിട്ടുള്ളത്. ഇത് എല്ലാ ദിവസങ്ങളിലുമുള്ള ഒരു നമസ്കാരമാണ്. ഇഷാ നമസ്കാരം കഴിഞ്ഞ് സുബ്ഹിക്ക് മുമ്പായിട്ട് ഒരാൾക്ക് നിർവഹിക്കാൻ പറ്റിയ ഒരു റക്കായത്ത് മുതൽ 11 റക്കായത്ത് വരെ നമസ്കരിക്കാൻ പറ്റിയ ഒരു നമസ്കാരമാണ് ഖിയാമുല്ലൈൽ എന്ന് പറയുന്നത്, രാത്രി നമസ്കാരം. ഈ രാത്രി നമസ്കാരം റമദാനിലാണെങ്കിൽ അതിന് തറാവീഹ് എന്ന് പണ്ഡിതന്മാർ ഇടുന്നു, അതേപോലെ തന്നെ ഖിയാമു റമദാൻ എന്നിടുന്നു. ഖിയാമു റമദാൻ എന്ന് ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ ആ നിസ്കാരത്തിന് റമദാനിലാകുമ്പോഴുള്ള പേരാണ്. കാരണം റമദാനിലാണ് അത് ജമാഅത്തായിട്ട് നമസ്കരിക്കുക എന്ന് പറയുന്നത് സുന്നത്തായിട്ടുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ നമസ്കാരത്തിന് ഖിയാമു റമദാൻ അല്ലെങ്കിൽ തറാവീഹ് എന്ന് പേരിടുന്നു. ഈ നമസ്കാരം തന്നെ ഉറങ്ങിയെഴുന്നേറ്റ് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ റമദാനിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും അതിന് പറയുന്ന പേരാണ് തഹജ്ജുദ് എന്ന്. ഈ നമസ്കാരത്തിൻ്റെ രൂപം അവസാനത്തിൽ ഒറ്റയാക്കിക്കൊണ്ടാണ് എന്നതുകൊണ്ട് അത് പരിഗണിച്ചാണ് വിത്ര് എന്ന് പറയുന്നത്. അപ്പോൾ വിത്ര് എന്ന് ആ നിസ്കാരത്തിൻ്റെ മൊത്തത്തിലുള്ള പേരാണ്. അവസാനത്തിലുള്ള ഒരു റക്കായത്തിന് മാത്രമായിട്ട് അല്ല വിത്ര് എന്ന് പറയുന്നത്. എന്നാൽ ഒരു റക്കായത്ത് കൊണ്ട് നമ്മൾ വിത്രാക്കുന്നു എന്ന അർത്ഥത്തിൽ ഇനി വിത്രാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ആ നിസ്കാരത്തിൻ്റെ മൊത്തത്തിലുള്ള പേരുകളിൽ ഒന്ന് തന്നെയാണ് വിത്ര് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ തന്നെ രണ്ടും മൂന്നുമൊക്കെ വിത്ര് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അതൊരു അബദ്ധമാണ്, തെറ്റാണ്. ഇനി ഒരാൾക്ക് തറാവീഹ് നമസ്കരിച്ച ഒരാൾക്ക് അതിന് ശേഷം നമസ്കരിച്ചുകൂടെ? തീർച്ചയായും നമസ്കരിക്കാവുന്നതാണ്. തറാവീഹ് നമസ്കരിച്ച ഒരു മനുഷ്യന്, പള്ളിയിൽ വെച്ച് തറാവീഹ് നമസ്കരിച്ച ഒരു മനുഷ്യന് വീട്ടിൽ വെച്ച് ഇനിയും കൂടുതൽ നിസ്കരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈരണ്ട് റക്കാഅത്തുകളായിട്ട് അവന് ഇഷ്ടമുള്ള അത്ര നമസ്കരിക്കാം. മുത്തലഖ് സുന്നത്തായിട്ട് ഇഷ്ടമുള്ള അത്ര അവന് നമസ്കരിക്കാവുന്നതാണ്. ഉലു എടുത്തുകൊണ്ട് ഉലുവിൻ്റെ സുന്നത്തായിട്ട് നിസ്കരിക്കുക. അതേപോലെ തന്നെ മുത്തലഖ് സുന്നത്തായിക്കൊണ്ട് ഓരോരുത്തർക്കും നമസ്കരിക്കാവുന്നതാണ്. എത്ര വേണമെങ്കിലും നമസ്കരിക്കാവുന്നതാണ്. രാത്രിയോ പകലോ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിരോധിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച സമയങ്ങളിലല്ലാത്ത ഏത് സമയത്തും 2 റക്അത്തോ 4 റക്അത്തോ 8 റക്അത്തോ തുടങ്ങി നമുക്കിഷ്ടമുള്ള അത്ര ഈരണ്ട് റക്അത്ത് നമസ്കരിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ ആണ് പിന്നീട് നമസ്കരിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകൾ ഒറ്റക്കായിട്ടോ അല്ലെങ്കിൽ ഇമാമിൻ്റെ കൂടെയായിട്ടോ നമസ്കരിക്കേണ്ടത്. വിത്രിൽ ഇമാമിൻ്റെ കൂടെ അല്ലെങ്കിൽ ഖിയാമുല്ലൈലിയിൽ തറാവീഹിൽ ഇമാമിൻ്റെ കൂടെ 11 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ഒറ്റയാക്കരുത്, പിന്നെ ഈരണ്ട് റക്അത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത്. ഇതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാഹു ആലം.
4: നിസ്കരിക്കൽ കറാഹത്തായ സമയങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്?
6: ലൊഹറിൻ്റെ സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉച്ച തിരിഞ്ഞ ഉടനെയാണ്. ഉച്ച തിരിയുക എന്നാൽ വളരെ കൃത്യമായി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളൊരു വസ്തു ഭൂമിയിൽ നാട്ടിവെച്ചാൽ സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് നാട്ടിവെച്ചത് എങ്കിൽ അതിൻ്റെ നിഴൽ പടിഞ്ഞാറ് ഭാഗത്ത് വളരെ നീളത്തിൽ നമുക്ക് കാണാൻ കഴിയും. സൂര്യൻ ഉദിച്ചു വരുന്നതോടുകൂടി നിഴലിൻ്റെ വലിപ്പം കുറയുകയും ആ വസ്തുവിൻ്റെ നിഴൽ തീരെ കാണാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ സൂര്യൻ ഉച്ചയിലാണുള്ളത്. ആ സമയത്ത് നിസ്കരിക്കുന്നത് ഹറാമാണ്. അവിടെ ഐച്ഛിക നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പാടുള്ള സമയമല്ല. എന്നാൽ സൂര്യൻ്റെ ചലനം വീണ്ടും തുടരുന്നു, പടിഞ്ഞാറോട്ട് സൂര്യൻ തെറ്റുന്നതോടുകൂടി ആ വസ്തുവിൻ്റെ നിഴൽ കിഴക്കോട്ട് ചെരിയും. അങ്ങനെ ചെരിയുന്ന ഘട്ടത്തിൽ ലൊഹറിൻ്റെ സമയമായി ലൊഹർ നിസ്കരിക്കാവുന്നതാണ്. ലൊഹ നിസ്കാരത്തിൻ്റെ സമയം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് സൂര്യൻ ഉദിച്ചുയർന്ന് ഒരു കുന്തത്തിൻ്റെ ഉയരത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ, അഥവാ സാധാരണഗതിയിലെ ഉദയം, ആ ഉദയത്തിൻ്റെ സൂര്യോദയത്തിൻ്റെ ഒരു 14 മിനിറ്റ് മുതൽ 20 മിനിറ്റുകൾ വരെയുള്ള സമയമാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. അതിൻ്റെ സമയം കഴിഞ്ഞാൽ ലൊഹയുടെ സമയം തുടങ്ങി. അത് കഴിഞ്ഞ് ലൊഹറിൻ്റെ തൊട്ടു മുമ്പത്തെ സമയം വരെ ലൊഹ നിസ്കരിക്കാവുന്നതാണ്. ഈ പറഞ്ഞ സമയത്തിനിടക്കാണ് ലൊഹ നിസ്കരിക്കുന്നത് എങ്കിൽ അത് ലൊഹയായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്നതുമായിരിക്കും. അല്ലാഹു അഅലം.
4: ഭർത്താവിൻ്റെ സക്കാത്ത് ഭാര്യയുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഭാര്യയുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും മാത്രമാണുള്ളത്. ഒരു മകനുണ്ട്, പക്ഷേ മകൻ ഉപ്പയെയും ഉമ്മയെയും നോക്കാറില്ല. മകനും ഭാര്യയും മക്കളും വേറെ വീട്ടിലാണ് താമസം എന്നാണ്.
9: ഒരാൾ നിർബന്ധമായും നഫഖത്ത് നൽകേണ്ട, ചിലവിന് കൊടുക്കേണ്ട ആളുകളാണ് ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ എന്നിവർ. തനിക്ക് ജീവിക്കുവാൻ സാമ്പത്തികമായി ശേഷിയുണ്ട് എങ്കിൽ തന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഇവർക്കും ചിലവിന് കൊടുക്കൽ അനിവാര്യമാണ്. ചിലവിന് കൊടുക്കുന്ന ആളുകൾക്ക് സക്കാത്ത് കൊടുക്കുവാൻ പാടില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ചിലവിന് കൊടുക്കപ്പെടുന്ന ആളുകൾ അവർ കടമുണ്ട് എങ്കിൽ കടം വീട്ടുവാൻ വേണ്ടി സക്കാത്ത് കൊടുക്കാവുന്നതാണ്. മകന് കടക്കാരനാണ്, സാധാ രൂപത്തിൽ മകന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല, പക്ഷേ അവൻ്റെ കടം വീട്ടുവാൻ വേണ്ടി സക്കാത്തിൽ നിന്ന് കൊടുക്കാം എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. ഇവിടെ ഭാര്യയുടെ പിതാവ് അവർ സക്കാത്തിന് അർഹനാണ്, അവർക്ക് സക്കാത്ത് കൊടുക്കാമോ എന്നാണ് ചോദ്യം. അർഹനാണ് എങ്കിൽ സക്കാത്ത് കൊടുക്കാവുന്നതാണ്. സ്വന്തം പിതാവും ഭാര്യയുടെ പിതാവും രണ്ടും ഒരേപോലെയല്ലോ.
4: മരിച്ചുപോയ ആൾക്ക് വേണ്ടി ഉംറ ചെയ്യാമോ എന്നാണ്?
6: ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി തൻ്റെ ബന്ധുക്കൾക്കും അനന്തരാവകാശികൾക്കുമൊക്കെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ നടത്തിയ ചർച്ചകളിൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ അത് മയ്യത്തിന് വേണ്ടി മയ്യത്തിൻ്റെ ബന്ധുക്കൾക്കാകാമെന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതുമാണ് ആ വിഷയത്തിലെ ശരിയായ നിലപാട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ നബിയുടെ കൂടെ ജീവിച്ച മരണപ്പെട്ടു പോയ സഹാബിമാർക്ക് വേണ്ടി അവരുടെ മക്കൾ ഹജ്ജ് ചെയ്തതും നബി അത് അംഗീകരിച്ചതും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതുപോലെ തന്നെ നേർച്ചയാക്കിയ നോമ്പ് അത് നോറ്റുവീട്ടുന്നതിന് മുമ്പ് ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ നേർച്ചയുടെ ഭാഗമായ നോമ്പ് നോറ്റുവീട്ടുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നോറ്റുവീട്ടുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതല്ലാത്ത ഖുർആൻ പാരായണം, അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി കൂലി കിട്ടാൻ വേണ്ടി മയ്യത്തു നിസ്കാരമല്ലാത്ത മറ്റു നിസ്കാരങ്ങൾ നിർവഹിക്കൽ, ഇതൊന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വരാത്തതുകൊണ്ടുതന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായി ഖുർആൻ പാരായണം നടത്തുകയോ അവർക്ക് വേണ്ടി പ്രത്യേകം കൂലി കിട്ടട്ടെ എന്നുള്ള രൂപത്തിലുള്ള നിസ്കാരങ്ങൾ നടത്തുകയോ മറ്റു ദിക്റുകൾ ഓതിക്കൊണ്ട് മറ്റു ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അതിൻ്റെ പ്രതിഫലം മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യുകയോ ഒന്നും ചെയ്യുന്ന രീതി നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേർച്ചയാക്കിയ നോമ്പുണ്ടായിരുന്നു, ആ നോമ്പ് നോറ്റുവീട്ടാൻ കഴിയുന്നതിന് മുമ്പാണ് ഒരാൾ മരണപ്പെട്ടത് എങ്കിൽ സ്വാഭാവികമാണ് അത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അടുത്ത ആളുകളോ അത് നോറ്റുവീട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജീവിതകാലത്ത് ഹജ്ജ് ചെയ്യുവാനും മറ്റുമൊക്കെ സാഹചര്യമുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയ വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് അനന്തരം ചെയ്യപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനുള്ള കടമെന്നുള്ള നിലക്ക് ആ സ്വത്തിൽ നിന്നും ഹജ്ജ് ചെയ്യുകയും അത് വീട്ടുകയും ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ മക്കൾ സ്വന്തം നിലക്ക് തന്നെ ഹജ്ജ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ മറ്റൊരാളെ ഹജ്ജിന് പറഞ്ഞയച്ച് അതിൻ്റെ കൂലി തൻ്റെ മരണപ്പെട്ടു പോയ ബന്ധുവിന് വേണ്ടി ഹദിയ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്താൽ അതൊക്കെ സാധുവാണ് എന്നത് പ്രമാണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പാരായണം പാടില്ല എന്നും മറ്റുള്ളത് പറ്റുമെന്നുമൊക്കെ പറയാനുള്ള കാരണം, അല്ലാഹു അഅലം.
4: ക്യാൻസർ രോഗികൾക്ക് മുടി കൊടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്?
9: അനുവദനീയമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, എന്തുകൊണ്ട് അനുവദനീയമല്ല? അവയവദാനം പ്രസ്തുത വിഷയത്തിൽ ഇസ്ലാമിന് അഥവാ ആധുനിക പണ്ഡിതന്മാർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അവയവദാനം അനുവദനീയമായിത്തീരുന്നത് അത് കൊടുക്കൽ അനിവാര്യമായ ഘട്ടമാകുമ്പോഴാണ്. അനിവാര്യമായ ഘട്ടത്തിൽ ഒരാളുടെ ഒരു മരിച്ച ആളുടെ ശരീരത്തിൽ നിന്നോ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളിനെ തന്നെയും പ്രസ്തുത അവയം എടുത്താൽ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് തോന്നുമ്പോഴാണ്. അതേപോലെ തന്നെ ഇത് സ്വീകരിച്ച ആൾ അത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ മരണം പോലുള്ള അപകടങ്ങൾ സംഭവിക്കാം എന്ന ഒരു അവസ്ഥയുണ്ടാകുമ്പോഴാണ് സത്യത്തിൽ അവയവദാനം അനുവദനീയമായി തീരുന്ന ഒരു മേഖല. ഇവിടെ ക്യാൻസർ പോലുള്ള ആളുകൾ ചികിത്സിക്കപ്പെട്ടതിന് ശേഷം കീമോതെറാപ്പിയൊക്കെ കൊടുത്ത് മുടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ മുടി കേവലം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ആഴ്ചകൾ കഴിഞ്ഞാൽ മുടി കിളിർത്തു വരും. അതുവരെ മുടി വെക്കുക, മുടി ഉണ്ടാകുക എന്നുള്ളത് ഒരു അനിവാര്യമായ ഘട്ടമല്ല. ഒരാൾക്ക് വൃക്ക നഷ്ടപ്പെട്ടതുപോലെയോ ഒരാൾക്ക് ബ്ലഡ് ഇല്ലാത്തത് കാരണത്താൽ ബ്ലഡ് കൊടുക്കുന്നത് പോലെയോ ഉള്ള അനിവാര്യമായ ഒരു അവസ്ഥയല്ല മുടിയുണ്ടാകുക എന്നുള്ളത്. രണ്ടാമതായി, ഇനി ഇത്തരം മുടി കൊടുത്ത് അത് ശരീരത്തിൽ വെച്ച് പിടിപ്പിക്കലായിരിക്കും ഇസ്ലാം വാസില അഥവാ മുടി വെച്ചു കൊടുക്കുന്നവളെയും ആർക്കാണോ വെച്ചു കൊടുക്കുന്നത് അവരെയും ശപിച്ചതായി കാണാൻ സാധിക്കും. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കേവലം മുടി കൊടുക്കുക എന്നുള്ളത് ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖരായ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ചേർന്നത്.
0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും, പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
0: 44 തസ്തികകളിലേക്ക് പി എസ് സി വിജ്ഞാപനം. സെക്രട്ടേറിയറ്റ്, പി എസ് സി എന്നിവിടങ്ങളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സഹകരണ എപെക്സ് സൊസൈറ്റികളിൽ ജൂനിയർ ക്ലർക്ക്, ഫോറസ്റ്റ് വാച്ചർ ഉൾപ്പെടെ 44 തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പി എസ് സി യോഗം തീരുമാനമെടുത്തു. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം, വിദ്യാഭ്യാസ വകുപ്പിൽ ബ്രൈലിസ്റ്റ്, ജനറൽ കാറ്റഗറി ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെ ഇലക്ട്രീഷ്യൻ, ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം തുടങ്ങി നിരവധി വകുപ്പുകളിലാണ് വിജ്ഞാപനമുള്ളത്.
11: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. പ്രതിരോധിക്കാൻ അറിവ് വേണം എന്ന വിഷയത്തിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ചില ആശയങ്ങൾക്കും ചിന്താഗതികൾക്കും വളരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. ഇത് അടുത്തിടെ ഉണ്ടായ ചില അനുഭവങ്ങളിൽ നിന്നാണ് ഈ ഒരാശയം മനസ്സിൽ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു വലിയ ആശയമാണിത്. ചില ചിന്താഗതികളും ചിന്താധാരകളും ചില കാഴ്ചപ്പാടുകളും നമ്മുടെ കുട്ടികളെ സ്വാധീനിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കവരെ മാറ്റിക്കൊണ്ടുവരൽ വളരെ പ്രയാസകരമാണ്. എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞ ഒരു മകൾക്ക് നല്ലൊരു പ്രായം, ഒരു 10, 24, 25 വയസ്സ് വരെ മാതാപിതാക്കൾ സമയം അനുവദിച്ചു. ഈ ഒരു സന്ദർഭത്തിൽ അവൾ പഠിച്ച സ്ഥാപനവും അവൾ കേട്ട ആശയങ്ങളും അവളുടെ സുഹൃത്തുക്കൾ പങ്കുവച്ച അറിവുകളും അവളിൽ ചില ആശയ രൂപീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. വിവാഹം എന്നത് ഒരടിമത്തമാണെന്നും അത് തൻ്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുമെന്നും എന്താണ് ഒറ്റയ്ക്ക് ജീവിച്ചാൽ പ്രശ്നമെന്നും ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല ഈ സമൂഹം, അതുകൊണ്ട് എനിക്കൊരു സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം, എന്നെ ആരും ബുദ്ധിമുട്ടിക്കരുത്, മാതാപിതാക്കളോ ബന്ധുക്കളോ ഒന്നും എന്നെ പ്രയാസപ്പെടുത്തരുത് എന്ന ഒരു സ്വതന്ത്ര ചിന്ത, ഒരാശയ രൂപീകരണം മനസ്സിൽ അവൾക്ക് രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. ഈ ചിന്താഗതി അവളുടെ മനസ്സിൽ സ്വാധീനിച്ചതുകൊണ്ട് തന്നെ ഒരു 10, 24 വയസ്സാവുമ്പോൾ പഠനം നിർത്തി മാതാപിതാക്കളുടെ വലിയ വലിയ ആഗ്രഹമായിട്ടുള്ള ഒരു വിവാഹത്തിലേക്ക് അവളെ മാനസികമായി ഒന്ന് നിർബന്ധിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവൾ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി, വീടുപേക്ഷിച്ചു. മാത്രമല്ല, അവൾ യഥാർത്ഥത്തിൽ ഒരു ശരിയായ സത്യത്തിൻ്റെയും നന്മയുടെയും ശത്രുക്കളോടൊപ്പം, ഒരുപക്ഷെ സമൂഹത്തിൽ തന്നെ ഇത്തരം വിരുദ്ധ ചിന്താഗതികൾ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നവരോടൊപ്പം പങ്കുചേരുകയും മാതാപിതാക്കൾക്കെതിരെ ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറാവുകയും ചെയ്തു എന്നറിയുമ്പോൾ ആ മാതാപിതാക്കളുടെ മനോവേദന എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവളെ ദ്രോഹിക്കാനല്ലല്ലോ ഒരു വിവാഹത്തിന് വേണ്ടി അവർ ചിന്തിച്ചത്. അവളുടെ ഭാവി എന്നും സുരക്ഷിതമായിരിക്കുവാനും അവൾക്ക് ഈ സമൂഹത്തിൽ ഒരു മാന്യമായ ജീവിതം സാധ്യമാകുവാനും, മനുഷ്യപ്രകൃതിക്ക് അനുയോജ്യമായതാണല്ലോ വിവാഹ ജീവിതം, അതാണല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് പൂർണ്ണത നൽകുന്നത്. ഇവിടെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്, പുതിയ തലമുറകളുണ്ടാകണം, പുതിയ സന്താനങ്ങളുണ്ടാവണം. അതെന്തായിരുന്നാലും ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ മാത്രമേ ഇവിടെ നടക്കൂ. ആ സ്ത്രീ പുരുഷ ബന്ധം ആരെല്ലാം തമ്മിൽ നിയമപരമല്ലാതെ നടക്കുമ്പോൾ ആരുടെ മകനാണ് ആരുടെ മകളാണ് എന്നറിയാതെ ആരും സംരക്ഷിക്കപ്പെടാത്ത ഒരു പുതിയ തലമുറയായിരിക്കും ഇവിടെ ഉണ്ടായിത്തീരുക. അതുകൊണ്ട് തന്നെ നിയമപരമായ വിവാഹത്തിലൂടെയാവണം പുതുതലമുറയുടെ ജന്മം സൃഷ്ടി എന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു താല്പര്യവും സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു നന്മയുമാണ്. അതിനോട് ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത് തെറ്റായ ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ആർക്കാണ് സംശയമില്ലാത്തത്. നമ്മുടെ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ അവരുടെ ശരീരം മാത്രമല്ല വളരുന്നത്, അവരുടെ മനസ്സും വളരുന്നുണ്ട് എന്നും ആ മനസ്സിനെ ചിലപ്പോൾ തെറ്റായ ചില ആശയങ്ങൾക്ക് സ്വാധീനിക്കാനാവുമെന്നും, അങ്ങനെ സ്വാധീനിച്ചാൽ നമ്മായുള്ള ബന്ധവും നമ്മുടെ മക്കളുടെ ഭാവിയും അവരുടെ മതവും പരലോകവും എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള തിരിച്ചറിവ് മാതാപിതാക്കൾക്കുണ്ടാവണം.

0: ഇഷ്ടപ്പെടുന്നില്ല. പറയാത്തതിൽ നമുക്ക് വിഷമമില്ല. മറിച്ച് തനിക്കൊരു ചിന്താഗതിയും കാഴ്ചപ്പാടുമുണ്ടെങ്കിൽ അത് ധൈര്യസമേതം മറ്റുള്ളവർക്ക് മുന്നിൽ പറയാനെന്താണ് മടി? അതിന് മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയും, അല്ലെങ്കിൽ തൻ്റെതാണ് ശരിയാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുമല്ലോ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ ഒരു ആശയ സ്വാധീനം അവളുടെയും മനസ്സിൻ്റെ ചിന്താഗതി എന്തിനാണ് ഒരു വിവാഹം സ്വതന്ത്രമായി നമ്മുടെ കോളേജിലും കൂടെ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുമായി ഒരു ഫ്രണ്ട്ഷിപ്പിൽ ജീവിക്കുമ്പോൾ അതല്ലേ ജീവിതത്തിൻ്റെ ഹരം? ഒരാളുടെ ഭാര്യയായിത്തീരുമ്പോൾ അയാളുടെ വീട്ടിൽ താമസിക്കണം, അയാളുടെ കൂടെ ജീവിക്കണം, അയാൾ പറയുന്ന അനുസരിക്കണം, വേറൊരാളോട് സംസാരിക്കാൻ പാടില്ല, വേറൊരാളിലേക്ക് ബന്ധപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് ഈ വിവാഹമൊക്കെ ഒരു ഭാരമാണ് എന്ന നിലക്ക് മാറി ചിന്തിക്കുമ്പോൾ, മാതാപിതാക്കളുടെ വേദന ഏക പെൺകുട്ടി വിവാഹത്തെ നിരാകരിക്കുമ്പോൾ, ഭർത്താവിനോട് നിസ്സഹകരിക്കുമ്പോൾ, ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മനസ്സിൻ്റെ വേദന എത്രയാണ്? പിതാവ് പറയുന്നത് ഞാൻ രുചിയോടുകൂടെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളും മാസങ്ങളുമായി എന്നാണ്. ഭക്ഷണത്തിന് രുചിയില്ല, ഉറക്കത്തിൻ്റെ സ്വസ്ഥതയില്ല എന്നും ഇവളെക്കുറിച്ചുള്ള ആലോചനകൾ. ഓരോ ചിന്താഗതികൾ മനസ്സിൽ സ്വാധീനിക്കുമ്പോൾ ആ സ്വാധീനങ്ങൾ അതിജീവിക്കുവാൻ മാതാപിതാക്കളുടെ വേദനകൾക്കോ മാതാപിതാക്കളോടുള്ള സ്നേഹങ്ങൾക്കോ അവരുടെ സമ്മർദ്ദങ്ങൾക്കോ ഉപദേശങ്ങൾക്കോ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, തെറ്റായ ചിന്താഗതികളുടെയും ആശയങ്ങളുടെയും സ്വാധീനം എത്ര ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതെത്രയോ മതി. നമ്മുടെ കുട്ടികൾക്ക് ആശയപരമായിട്ടുള്ള അടിസ്ഥാനങ്ങൾ കൂടെ ജീവിതത്തിൽ നൽകാൻ പറ്റണം. എന്തടിസ്ഥാനമാണ് നൽകുന്നത്? ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇസ്ലാം എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ അതിലൊക്കെ നന്മയുണ്ട്. അത് വിശ്വാസമാണ്, കർമ്മങ്ങളാണെങ്കിലും ഒക്കെ നന്മയുണ്ട്. അപ്പോൾ നന്മയാണിത്. ഇത് ഒരു സ്വാതന്ത്ര്യമില്ലാതാക്കലല്ല, ഒരു ബുദ്ധിമുട്ടിക്കലല്ല, മനുഷ്യൻ്റെ ജീവിതത്തിൽ നിലനിൽപ്പിന് ആവശ്യമായ നന്മകളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് ഓരോ നന്മകളെയും ബോധ്യതയുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. തിരിച്ചാണ്, എല്ലാ നന്മകളെയും തൻ്റെ സ്വാതന്ത്ര്യത്തിനും തൻ്റെ ജീവിതത്തിനും അത് വിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് തെറ്റായ ചിന്താഗതികളും ചിന്താധാരകളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശരിയായ ചില ധാരണകൾ, ജീവിതത്തിലെന്തും ഒരു നല്ല വേഷം ധരിക്കുന്നത്, അച്ചടക്കത്തോടെ ജീവിക്കുന്നത്, വിവാഹം കഴിക്കുന്നത്, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, എല്ലാറ്റിലും ഒരു നന്മയും മനുഷ്യൻ്റെ ഉപകാരത്തെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന വസ്തുത, ദീനൻ കയ്യമൻ ഏറ്റവും ശരിയായ നല്ല രൂപത്തിൽ നിലകൊള്ളുന്ന ഒരു മതം എന്നാണ് പ്രവാചകന്മാരുടെ ആരംഭം മുതൽ ഇന്നേ വരെയുള്ള മതത്തെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ദീനൻ കയ്യമൻ, ഏറ്റവും എല്ലാ അർത്ഥത്തിൽ പരിശോധിച്ചാലും നന്മ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യമതത്തെ, അടിസ്ഥാനപരമായ ആശയങ്ങളെ ബുദ്ധിപരമായി തന്നെ നമ്മുടെ കുട്ടികളുടെ മനസ്സ് വളരുമ്പോൾ അവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തെറ്റായ ചിന്തകളും ചിന്താധാരകളും അവരുടെ മനസ്സിനെ സ്വാധീനിക്കും. ചില തെറ്റായ ആശയങ്ങൾ വരുമ്പോൾ ആ ആശയങ്ങൾ ശരിയല്ലെന്ന് അവരുടെ മനസ്സിന് പറയാൻ പറ്റുന്ന അടിസ്ഥാന വിവരങ്ങളും അറിവുകളും അവർക്ക് മുൻകൂട്ടി ഉണ്ടാവുക എന്നത് മാത്രമാണ് ഈ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുവാനും സുരക്ഷിതമായി മുന്നോട്ട് പോകുവാനും ഭാവി അപകടപ്പെടാതിരിക്കുവാനുമുള്ള ഏറ്റവും സുരക്ഷിതമായ വഴി. നല്ല അറിവും നല്ല ധാരണകളും നമ്മുടെ മക്കൾക്ക് നൽകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നേർരേഖ. പ്രതിരോധിക്കാൻ അറിവ് വേണം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ നേർരേഖയിൽ ബഹുമാന്യനായ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേർന്നത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ ഖുർആൻ എന്ന അനുഗ്രഹം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ധാരാളമാണ്. വ ഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് ക്ലിപ്തപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് അല്ലാഹു തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് ശരീരത്തിലായും നമ്മൾ വസിക്കുന്ന ഭൂമിയിൽ നമ്മുടെ ചുറ്റുപാടിലായും അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു തന്നെ പറഞ്ഞു, വഫിൽ അർദ് ആയാത്തുൽ മുഖിനീൻ, ഭൂമിയിൽ ദൃഢവിശ്വാസമുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫി അംഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിലുമുണ്ട്. ആ അനുഗ്രഹങ്ങൾ അല്ലാഹു എടുത്തു പറയുന്ന ധാരാളം ആയത്തുകളും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് സൂറത്തു അർറഹ്മാൻ 55-ാം അധ്യായം, സൂറത്തു റഹ്മാനിൻ്റെ ആദ്യ ആയത്തുകളിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അല്ലാഹു സൂറത്തു റഹ്മാൻ ആരംഭിക്കുന്നത് അർറഹ്മാൻ എന്ന അല്ലാഹുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമം പറഞ്ഞുകൊണ്ടാണ്. അർറഹ്മാൻ എന്നാൽ പരമകാരുണ്യകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ കരുണ നിറഞ്ഞിരിക്കുന്നു, അതാണ് അർറഹ്മാൻ എന്ന നാമം അർത്ഥമാക്കുന്നത്. അത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അഥവാ മനുഷ്യന്മാർക്ക് അവൻ ഖുർആൻ പഠിപ്പിച്ചു, അത് അല്ലാഹു നൽകിയ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് അല്ലാഹു നമ്മോട് പറയുന്നത്. ഖുർആൻ അത് വായിക്കുവാൻ പഠിപ്പിച്ചു, അഥവാ അതിനുള്ള അക്ഷരാഭ്യാസം നൽകി എന്നത് മാത്രമല്ല, അതോടൊപ്പം അത് ഗ്രഹിക്കുവാനും അതിൻ്റെ സന്ദേശങ്ങൾ പ്രായോഗികമാക്കുവാനും വേണ്ടുന്ന കഴിവും സാഹചര്യങ്ങളും അവൻ സജ്ജമാക്കി കൊടുത്തിട്ടുള്ള അനുഗ്രഹമാണ്. ആ ഒരു കാര്യവും ആ വാക്യം അനുസ്മരിക്കുന്നുണ്ട്. ഖുർആൻ എന്ന വാക്കിന് ഭാഷയിൽ വായന എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇവിടെ ആ അർത്ഥം ശരിയല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ അൽ എന്ന അവ്യയം ചേർത്തുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഖുർആൻ എന്നാണല്ലോ പറഞ്ഞത്. അൽ ഖുർആൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഖുർആനാകുന്ന വേദഗ്രന്ഥമാണ് ഖുർആനിലും മറ്റും ഉദ്ദേശിക്കപ്പെടാറുള്ളത്. വായന എന്ന അർത്ഥം ഭാഷയിൽ ആ വാക്കിനുണ്ട് എങ്കിലും ആ അർത്ഥത്തിൽ അത് പതിവായി ഉപയോഗിക്കാറില്ല. ഇനി ഉപയോഗിക്കുമ്പോൾ തന്നെ അവ്യയം ചേർക്കാറുമില്ല. ഏറ്റവുമധികം വായിക്കപ്പെടുന്നതും വായിക്കപ്പെടേണ്ടതുമായ ഗ്രന്ഥമെന്ന നിലക്കാണ് അൽ ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആനിന് പേർ വന്നിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ വായിക്കുവാൻ, ഖുർആൻ ഓതുവാൻ, അതിനെല്ലാം നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് വന്ന ദൈവിക ഗ്രന്ഥമാണല്ലോ പരിശുദ്ധ ഖുർആൻ. വക്രതകളില്ലാത്ത, അതുപോലെ തന്നെ വൈരുദ്ധ്യങ്ങളില്ലാത്ത, മനുഷ്യനെ നേർവഴിയിലേക്ക് നയിക്കുന്ന, സ്വർഗത്തിലേക്കെത്താനുള്ള വഴി പറഞ്ഞു തരുന്ന, നരകരക്ഷയ്ക്കുള്ള വഴി പറഞ്ഞു തരുന്ന മഹനീയമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന് നന്ദി കാണിക്കുവാനും നമുക്ക് കഴിയണം. ആ ഗ്രന്ഥം പാരായണം ചെയ്തും അത് പഠിച്ചും പഠിപ്പിച്ചും ആശയങ്ങൾ മനസ്സിലാക്കിയും അങ്ങനെ നിരന്തരം അതുമായി ബന്ധപ്പെടുന്നവരാകണം നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ഖുർആൻ എന്ന അനുഗ്രഹം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവൻ്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിൻ്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവൻ്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: Peace Radio.

വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.

0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം കേൾക്കാം. നിസ്കാരശേഷമുള്ള പ്രാർത്ഥന, അതിന്റെ ഭാഗം 3 കേൾക്കാം. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള വ്യത്യസ്ത ദിക്കറുകളും പ്രാർത്ഥനകളും പ്രവാചകൻ പഠിപ്പിച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥനയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ള പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ, നീ നൽകുന്നത് തടയുന്നവനായി മറ്റാരുമില്ല. നീ തടയുന്നത് നൽകുവാൻ മറ്റാർക്കും കഴിയുകയുമില്ല. നിന്റെ അടുക്കൽ ധനമുള്ളവന് അവൻ്റെ ധനം ഉപകരിക്കുകയുമില്ല. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ല, അതുപോലെ ബുഖാരി റഹിമഹുല്ല, ഇവർ രണ്ടുപേരും ഈ പ്രാർത്ഥന അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ലാ മാനി അലിമ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുമ്മ ലാ മാനി അലിമ അഅ്തൈത അല്ലാഹുമ്മ ലാ മാനിഅ ലാ മാനിഅ ലിമാ അഅ്തൈത ലിമാ അഅ്തൈത അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ മുഅ്തിയ വല മുഅ്തിയ ത്വാ ആണ്, കസ്ര ചെയ്യപ്പെട്ട ത്വാ ആണ്. വല മുഅ്തിയ വല മുഅ്തിയ ലിമാ മനഅത ലിമാ മനഅത വല മുഅ്തിയ ലിമാ മനഅത ولا ينفع ذا الجد منك الجد ولا ينفع ولا ينفع ذا الجد ذا الجد ولا ينفع ذا الجد ولا ينفع ذا الجد منك الجد മിൻകൽ ജദ്ദു വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദു. അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദു. അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅ്തൈത ولا معطي لما منعته ولا ينفع ذا الجد منك الجد. ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാല്ലാ, പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. Yeah.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: ഗേറ്റ് തുറക്കാറായി. പരീക്ഷ ഫെബ്രുവരി 6, 7, 13, 14, 20, 21 തീയതികളിൽ. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, സയൻസ്, കോമേഴ്സ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾക്ക് IITകൾ ഉൾപ്പെടെയുള്ള മികച്ച സ്ഥാപനങ്ങളിൽ PG PhD പഠനത്തിനായും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ജോലി നേടാനും അവസരമൊരുക്കുന്ന പരീക്ഷയാണ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന ഗേറ്റ്. 2027 ഗേറ്റ് ഫെബ്രുവരി 6, 7, 13, 14, 20, 21 തീയതികളിലായി നടത്തും. വിശദവിവരങ്ങൾക്കായി ഗേറ്റ് 2027 .iitm.ac.in.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, തിരിച്ചറിവിന്റെ വെളിച്ചം. ഹലീമ ബിന്ത് ഈജാസിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: തിരിച്ചറിവിന്റെ വെളിച്ചം. എഴുത്ത് ഹലീമ ബിന്ത് ഈജാസ്. മദ്രസത്തു ഹിമായത്തുൽ ഖുർആൻ, കുഞ്ഞിപ്പള്ളി, കോഴിക്കോട് നോർത്ത്. 10 സ്വർഗാവകാശികളെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അവരിൽപ്പെട്ട അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹിന് ദുനിയാവിനോട് കടുത്ത വിരക്തിയായിരുന്നു. ഞാൻ ആ സ്വഹാബിയെക്കുറിച്ച് കുറെ ചിന്തിച്ചു. ഇപ്പോൾ എനിക്കും ദുനിയാവിനോട് വിരക്തിയാണ്. കാരണം പരലോകമാണ് എന്നെന്നും നിലനിൽക്കുന്നത്, ഇഹലോകമാകട്ടെ നശിക്കുന്നതുമാണ്. പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നു. പരലോകമാകട്ടെ ഏറ്റവും ഉത്തമവും കൂടുതൽ ശേഷിക്കുന്നതുമാണ് എന്ന ഖുർആൻ വചനവും ആ സ്വഹാബിയുടെ ചരിത്രവുമാണ് എനിക്ക് ദുനിയാവിനോട് വിരക്തി തോന്നാൻ കാരണം. ദുനിയാവിനോട് വിരക്തി തോന്നിയാൽ നമുക്ക് കുറേ നേട്ടങ്ങളുണ്ടാവും. നമ്മൾ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കും. നമസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിക്കും. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കും. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കും. അങ്ങനെ ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ദുനിയാവിനോടുള്ള വിരക്തിയുടെ ഉദ്ദേശ്യം അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ പോലും ഒഴിവാക്കി ജീവിക്കുക എന്നതല്ല. ദുനിയാവിനോട് അമിതമായ താൽപ്പര്യം കാണിക്കുകയും അതിനാൽ പരലോകത്തെ മറക്കുകയും ചെയ്യുക എന്ന അവസ്ഥ ഇല്ലാതാകലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരക്കാർക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കുക.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, തിരിച്ചറിവിന്റെ വെളിച്ചം. ഹലീമ ബിന്ത് ഇജാസിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇപ്പോൾ മഴക്കാലമാണ് അല്ലേ? മഴക്കാലം ആകുമ്പോഴേക്കും പലതരം ആശങ്കകളാണ് നമ്മൾക്കറിയാം. മഴ കുറഞ്ഞു കഴിഞ്ഞാൽ അതുവഴിയുള്ള ആശങ്ക, മഴ കുറഞ്ഞു പോവുമോ എന്നുള്ള ഒരു ആശങ്ക, അതുപോലെ മഴ കൂടിക്കഴിഞ്ഞാലോ, വെള്ളപ്പൊക്കമാകുമോ, മണ്ണിടിച്ചിലാവുമോ, മറ്റ് പ്രശ്നങ്ങളുണ്ടാവുമോ എന്നുള്ള ആശങ്കകൾ. ഇനി മഴ കൂടിയാലും മഴ കുറഞ്ഞാലും പോലും മഴ സീസൺ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ നല്ല തിക്കും തിരക്കുമാണ്. അതിന് വളരെ വലിയൊരു റീസൺ എന്നുള്ളത് മഴക്കാലം കാരണം ഉണ്ടാവുന്ന രോഗങ്ങൾ കാരണമാണ്. ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യ വിഷയം. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഇന്ന് ഉള്ളത് ഡോക്ടർ അബ്ദുൽ മാലിക്കാണ്. അദ്ദേഹം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ തിരൂരിലെ കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ.
1: ശ്രോതാക്കൾക്ക് ഇപ്പോൾ വിളിക്കാവുന്നതാണ്. 9020840840 എന്ന നമ്പറിലേക്ക് ഉടനെ വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ട് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് മഴക്കാലവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. അപ്പോൾ മഴക്കാലമാകുമ്പം ഈ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളും അതുപോലെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പൊതുവെ ഉള്ള ഒരു ചോദ്യമാണ്, ഒരു പക്ഷേ നമ്മൾ ഒരു വർഷം കഴിയുന്തോറും ഹോസ്പിറ്റലിലെയും ക്ലിനിക്കിലെയും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് മഴക്കാലമാകുമ്പോൾ
2: അല്ലേ?
1: അപ്പോൾ ഇപ്പം എന്താണ് അതിന് അങ്ങനൊരു ഒരു കാരണം എന്താണ്? അപ്പം മഴ ആകുമ്പം എന്താണ് അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റം, മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന മാറ്റം എന്നുള്ളതൊന്ന് ലഘൂകരിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ?
2: ഓക്കെ, വലിയൊരു ചോദ്യമാണ് ചോദിച്ചത്. അത് കുറഞ്ഞ സമയം കൊണ്ട് പറയാം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിൽ തിരക്ക് കൂടാറാണ് പതിവ്. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും അതിൻ്റെ പ്രധാന കാരണം അന്വേഷിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മഴക്കാല അസുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് മൂന്ന് ടൈപ്പ് അസുഖങ്ങളായിട്ട് നമ്മൾ പറയാറുള്ളത്. ഒന്ന് വാട്ടർ ബോൺ അഥവാ വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ, മറ്റൊന്ന് എയർ ബോൺ വായുവിലൂടെ പകരുന്ന അസുഖങ്ങൾ, മൂന്നാമത്തത് വെക്ടർ ബോൺ ജന്തുക്കളിലൂടെ പകരുന്ന അസുഖങ്ങൾ. ഈ മൂന്ന് ടൈപ്പ് അസുഖങ്ങൾക്കും നല്ല ഒരു എന്താ പറയുക അനുകൂല കാലാവസ്ഥയാണ് ശരിക്കും ഈ മഴക്കാലം എന്ന്. അതുകൊണ്ടാണ് മഴക്കാല അസുഖങ്ങൾ കൂടുന്നത്, അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ തിരക്ക് കൂടുന്നത്. അപ്പോൾ ഒന്നുകൂടി അത് വിശദമാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ വാട്ടർ ബോൺ എന്ന് പറഞ്ഞു, വെള്ളത്തിലൂടെ മലിനമായ വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ, ഛർദി, അതിസാരം, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ അസുഖങ്ങൾ. വെള്ളം കണ്ടാമിനേറ്റ് ആവാൻ, മലിനജലം പരന്നൊഴുകാനും മറ്റു ജലസ്രോതസ്സുകളായ കിണർ വെള്ളത്തിലേക്കൊക്കെ അത് പകരാൻ സാധ്യത കൂടുതൽ മഴവെള്ളത്തിന്. കാരണം ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും വെള്ളത്തും, അത് സോഴ്സ് എവിടെ നിന്നാണെങ്കിൽ ചിലപ്പോൾ ഓടയിന്നാവാം, ചിലപ്പോൾ ഈവൻ ടോയ്ലറ്റ് ടാങ്കിൽ നിന്നാവാം, സെപ്റ്റിക് ടാങ്കിൽ നിന്നാവാം, പല രീതി സ്ഥലത്തുനിന്നും എന്ത് ചെയ്യും, വെള്ളം ഒന്നിച്ച് പരന്നു കൊടുക്കുകയാണ്. നമുക്കറിയാം ഒരു ശരീരത്തിൽ ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ പറയുന്ന അസുഖങ്ങൾക്ക് വൈറസ് ആവാം, ബാക്ടീരിയ, അങ്ങനെ പല വെക്ടേഴ്സ് ആവാം. എന്ത് വെക്ടറല്ല, സോറി, രോഗാണുക്കൾ. ഈ അണുക്കൾ ഒരു പരിധിയിലപ്പുറം നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ആണ് അസുഖം ഉണ്ടാവുക. അപ്പോൾ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയും. അപ്പോൾ അത് വളരെ കുറഞ്ഞ എമൗണ്ട് മതി, ചില അസുഖങ്ങൾക്ക് വളരെ കുറഞ്ഞ എമൗണ്ട് ബാക്ടീരിയ വൈറസ് ഒക്കെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ തന്നെ അസുഖം ഉണ്ടാവും. അപ്പോൾ ആ ഒരു എത്ര ഡയല്യൂട്ട് ആയിക്കഴിഞ്ഞാലും ഈ ഇൻഫെക്റ്റഡ് ഡോസ് ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അതാണ് അപ്പോൾ അത്രയും ഈ ബാക്ടീരിയ വൈറസ് നമ്മളെ ഈ ഒരു എന്താ പറയുക വെള്ളത്തിലും വായുവിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് പകരാനുള്ള നല്ലൊരു സാഹചര്യം, അനുകൂല ഘടകമാണ് ഈ വെള്ളം പൊങ്ങുക,
1: വെള്ളപ്പൊക്കം
2: ഉണ്ടാകുക. പൊക്കം ഉണ്ടാകില്ലെങ്കിൽ പോലും മഴവെള്ളത്തിലൂടെ ഈ വെള്ളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന സമയത്ത് അത് ഈ മലിനജലം കണ്ടാമിനേറ്റഡ് ആവാനും എല്ലായിടത്തും എത്താനുള്ള സാഹചര്യം ഉണ്ടാകും. അതാണ് ഒന്ന്. രണ്ടാമത്തത് എയർ വായുജന്യ അസുഖങ്ങൾ എന്നറിയാം. നമ്മൾ ഒരാൾ തുമ്മി ചുമക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അത് മറ്റൊരാളിലേക്ക് പകരം. നമുക്കറിയാം കോവിഡ് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ആ ഒരു വിഷയമായിരുന്നു. എങ്ങനെയാണ് ഒരാളുടെ ഒരാൾ തുമ്മ ചുമക്ക് സംസാരിക്കുക ചെയ്യുമ്പോൾ അയാളുടെ സ്രവം മറ്റൊരാളുടെ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയിൽ നമ്മൾ SMS എന്ന് പറയുന്ന കാര്യങ്ങൾ, സോപ്പ്, സാധാ സാനിറ്റേഷൻ, പിന്നെ മാസ്കിങ് പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു മഴക്കാലത്ത് നമുക്കറിയാം ഹ്യൂമിഡിറ്റി കുറച്ച് കൂടും, ഈർപ്പം കൂടുതൽ നിലനിൽക്കും. ഈർപ്പുള്ള സ്ഥലത്താണ് കൂടുതൽ ഈ ബാക്ടീരിയ ആണെങ്കിലും വൈറസ് ആണെങ്കിലും കൂടുതൽ കാലം നിൽക്കാനും അത് മറ്റുള്ള ആളുകൾക്ക് പകരാനും സാധ്യത കൂടുന്നത്. പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ഇൻഡോറിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരസ്പരം അടുത്തിടപഴകാനുള്ള സാഹചര്യങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് മറ്റൊരു വശം.
1: തണുപ്പും ഒരു കാരണം.
2: കാരണം ചൂടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജന്തുക്കളൊക്കെ ഈ വൈറസാണ് ബാക്ടീരിയ ആണെങ്കിലും വെയിൽ ഡയറക്റ്റ് കൊണ്ടു കഴിഞ്ഞാൽ നശിക്കുന്നതാണ് മിക്ക ഈ ജന്തുക്കളും. എന്നാൽ മഴക്കാലമാകുമ്പോൾ അത് വെയിൽ കുറയും, ഹ്യൂമിഡിറ്റി കൂടും, ഇൻഡോർ കൂടുതൽ ആക്ടിവിറ്റി കൂടും, ഔട്ട്ഡോർ ആക്ടിവിറ്റി കൂടും. ഇതൊക്കെ ഈയൊരു സമ്പർക്കം കൂടാനുള്ള സാഹചര്യം. മൂന്നാമത്തത് വെക്ടർ ബോണാണ്, അഥവാ കൊതുക്, ഈച്ച തുടങ്ങിയ ജന്തുക്കൾ, അല്ലെങ്കിൽ ഈവൻ റാറ്റും അതിൽ വരും. ലെപ്റ്റോസ്പൈറോസ്, എലിമൂത്രം എന്നാണ് പറയാനുള്ളത്. എലിമൂത്രമല്ല, നമുക്ക് ഡിസ്കഷനിൽ വരാം. അപ്പോൾ എനിവേ അത്തരം ജന്തുക്കളുടെ പ്രജനനം കൂടുതൽ ഈ ഒരു കാലത്ത് ഉണ്ടാകും. മാത്രമല്ല അവർക്കും കൂടുതൽ ഇൻഡോർ എന്താ പറയുക സാഹചര്യങ്ങൾ കൂടുതൽ ഒത്തുകിട്ടും. കൂടുതൽ മലിനമായ ഭക്ഷണം, വെള്ളമൊക്കെ കൂടുതൽ ഉണ്ടാവാനും അതുവഴി നമ്മളുടെ ഭക്ഷണ ഭക്ഷ്യവസ്തുക്കളിലേക്കുള്ള അത് എത്താനും കൊതു ഈച്ചൻ്റെ സാഹചര്യം ഉണ്ടാക്കും. കൊതുക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കൊതുക് വളരുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് മഴക്കാലമാണ്. കൊതുകിന് ഒരു 10 ലിറ്റർ വെള്ളം വേണ്ട, ഒരു തുള്ളി വെള്ളം മതി കൊതുകിന് മുട്ടയിട്ട് വളരാൻ. അപ്പോൾ ആ സാഹചര്യങ്ങൾ നമ്മൾ വീടിനകത്ത് തന്നെ അതിനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അകത്ത് ചെടി ചട്ടി വെച്ചിട്ടും ഒക്കെ നമുക്ക് എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ കൊതുകിനും ഈച്ചക്കും വളരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നത് വഴി ആ ഒരു മൂന്നാമത്തെ ഘടകം ഇവിടെ എന്താണ് അനുകൂല സാഹചര്യങ്ങളാണ്. ആ രീതി മൂന്ന് രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള ഒരു സാഹചര്യം മഴക്കാലത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അസുഖങ്ങൾ കൂടാൻ കാരണം.
1: ഓക്കെ ഓക്കെ. അപ്പം എനിക്ക് തോന്നിപ്പോ കൂടുതലായിട്ട് പറഞ്ഞത് ഈ ജന്തുക്കൾ മുഖേനയുള്ള ആണ്. എന്താ പറയാ ഇപ്പം പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഒരു
2: കാരണം ടൈപ്പും ഉണ്ട്.
1: എയർബോൺ അല്ലെ, എയർബോണും അല്ലെ, എയർബോൺ കാരണം ഇപ്പം ഈ എയർബോൺ കാരണം വരുന്ന രോഗങ്ങളെ കുറിച്ച് എന്താണ്?
2: കോമൺ ആയിട്ട് നമ്മൾ പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധാ ജലദോഷം, കോമൺ കോൾഡ് എന്ന് പറയുന്ന, അത് പല രീതിയിലാവും. നമുക്കറിയാം സാധാരണ ഒരു ജലദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ 2-3 ദിവസം മൂക്കരിപ്പ്, തുമ്മല്, ചില ആൾക്ക് ചുമ ഉണ്ടാവും, ചെറിയൊരു രീതിയിൽ പനി ചില ആൾക്ക് ഉണ്ടാവാറുണ്ട്, മേലുവേദന ഉണ്ടാവും, ചെറുതായിട്ട് ക്ഷീണം ഉണ്ടാവും. അത് 2 ദിവസം കൊണ്ട് അങ്ങനെ കുറഞ്ഞ് പിന്നെ മൂക്ക് ഒലിക്കുന്നതിൻ്റെ ആ ഒരു കണ്ടന്റിൽ ചെറിയ വ്യത്യാസമാണ്. കൂടുതൽ വെള്ളം ആയി വരുന്ന കുറച്ച് കട്ടിയായി മാറും. പിന്നീട് അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയില്ലെങ്കിൽ, സാധാരണ ഇതിൽ ഇത് വൈറസ് ഇൻഫെക്ഷൻ നമുക്കറിയാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയില്ലെങ്കിൽ അതങ്ങനെ കട്ടയായിട്ട് അങ്ങനെ ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ ഏകദേശം ക്ലിയർ ആവും. ചില ആൾക്ക് അതിൻ്റെ ഒരു അലർജി റിയാക്ഷൻ ആയിട്ട് ഇരുട്ടട്ടി, ചുമയും, തൊണ്ടവേനയും അങ്ങനത്തെ പ്രയാസങ്ങളും ചില ആൾക്ക് ഉണ്ടാവും. അതർവൈസ് അത് 3-4 ദിവസം കൊണ്ട് ഏറി എന്നാലും ഒരാഴ്ച കൊണ്ട് ക്ലിയർ ആയി പോകുന്നതാണ് ജലദോഷം എന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ അഡിനോ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു വകഭേദമാണ് നമ്മൾ കോവിഡില് നമ്മൾ കണ്ടത്. പിന്നെ വേറെ ടൈപ്പാണ് ഇൻഫ്ലുവൻസ ടൈപ്പ്, ഫ്ലൂ ലൈപ്പ് ഇൽനെസ് എന്ന് പറയുന്ന, പനി, ജലദോഷം, തുമ്മൽ, തൊണ്ടവേന, ചുമ, ഇതെല്ലാം കൂടി ഒന്നിച്ചുണ്ടാവുന്ന ഒരു സിംപ്റ്റം. അത് ഫ്ലൂ വൈറസ് പല ടൈപ്പ് ഫ്ലൂ വൈറസ് ഇൻഫ്ലുവൻസ വൈറസ് പലതുണ്ട്. അത് ചിലത് ഈ സമയത്ത് ഈ കൊറോണ പോലെ പെട്ടെന്നൊരു എപ്പിഡമിക് ആയിട്ടുണ്ടാവും, പിന്നെ ഇത് കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞാൽ വീണ്ടും വേറെ സ്ഥലത്ത് എപ്പിഡമിക് ആയിട്ടുണ്ടാവും. ആ രീതിയിലാണ് അതിൻ്റെ ഒരു പാറ്റേൺ കാണാനുള്ളത്. അതും സെൽഫ് ലിമിറ്റിംഗ് തന്നെയാണ്, തനിയെ സബ്സൈഡ് ചെയ്ത് പോകുമ്പോൾ വളരെ വിരളമായിട്ട് മാത്രം ആൾ ചില ആൾക്ക് അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകാറുള്ളൂ. പിന്നെ കോമൺ ആയിട്ട് വയറിലൂടെ പകരുന്നത് എന്ന് പറയുന്നത് ഈ കാലത്ത് TB ആണ്. TB, ട്യൂബർക്ലോസ്, നമുക്കറിയാം ക്ഷയം എന്നായിരുന്നു അതിൻ്റെ ഒരു പേര്. ക്ഷയം എന്നാൽ ക്ഷയിച്ച് ആൾ മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്ത് TB വന്ന ആളുകളൊക്കെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പാർപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. കാരണം അവർക്ക് ചികിത്സ ഇല്ല, അപ്പോൾ ആ അസുഖം മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ അവർ ഐസൊലേറ്റ് ചെയ്ത് പാർപ്പിക്കുന്നു. സോളേറിയം എന്ന പേരിലൊക്കെ പല ഇന്നും പല സ്ഥലത്തും അതിൻ്റെ ബാക്കി പത്രങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ഉണ്ട് നമുക്കറിയാം. അപ്പോൾ അതായിരുന്നു പണ്ട് കാലത്ത്. എന്നാൽ ഇന്ന് അതിന് ചികിത്സ ഉണ്ട്, പൂർണ്ണമായിട്ട് തന്നെ ചികിത്സ ഭേദമാക്കാവുന്ന അസുഖമാണ് ടി ബി. ആ ഈ ടി ബിയും പകരുന്നത് മെജോറിറ്റി ടി ബിയും, കാരണം ടി ബി നമ്മൾ സാധാരണ വേർതിരിക്കുന്നത് പൾമനറി എക്സ്ട്രാ പൾമനറി എന്നുണ്ട്, അഥവാ ശ്വാസകോശത്തിലുള്ള ടി ബിയും ശ്വാസകോശത്തിന് പുറത്തുള്ള ടി ബിയും. ശരീരത്തിൽ എവിടെയും ടി ബി ബാധിക്കാം, നമ്മളെ ബ്ലഡ് പോകുന്ന എല്ലാ ഭാഗത്തും ബാധിക്കാം. ഇവ നമ്മളൊരു നഖത്തിൽ നഖം മുടിയും ഇതല്ലാത്ത എല്ലാ ശരീരത്തിൻ്റെ ഏത് അവയവങ്ങളെയും ടി ബി ബാധിക്കാമെന്നാണ്. അപ്പോൾ ശരീരത്തിൽ എവിടെയും ബാധിക്കാം, പക്ഷെ കോമൺ ആയിട്ട് വരുന്നത് ശ്വാസകോശത്തിലാണ്. ആ ശ്വാസകോശത്തിലെ ടി ബി പകരുന്നത് ഈ വായുവിലൂടെയാണ്, ചുമക്ക തുമ്മൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതും ഒരു കോമണായിട്ട് ഇന്നും ഇന്ത്യക്കാരിലായ ആളുകളിലെ 40% ആളുകളിലും ഉള്ള ശരീരത്തിലുള്ള ഒരു അണുവാണ് ടി ബി എന്നുള്ളത്. എന്നാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയുന്ന ആളുകളിൽ അല്ലെങ്കിൽ അത്രയും കൂടുതൽ ഡോസ് കിട്ടുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ ലക്ഷണങ്ങളും അത് അസുഖമായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ടി ബിയും ഒരു വായുജന്യ രോഗമായിട്ട് നമുക്ക് പറയാം. ഇതാണ് കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾ എന്നുള്ളത് വായുജന്യം.
1: ഓക്കെ ഓക്കെ. ഇപ്പോൾ മറ്റൊരു പ്രശ്നമാണ് ഈ കൊതുകിൻ്റെ. ഇപ്പോൾ കൊതുകിൻ്റെ ഇപ്പോൾ പറഞ്ഞു കുറച്ചൊരു വെള്ളം എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നെങ്കിൽ തന്നെ അത് അതിന് അനുകൂല സാഹചര്യമാണ്. അപ്പോൾ ഈ കൊതുകിൽ നിന്നും പല പേരുകൾ നമ്മൾ കേട്ടില്ല, മലേറിയ, ഈ ചിക്കൻ ഗുനിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പറയാമോ?
2: യഥാർത്ഥത്തിൽ മനുഷ്യൻ കഴിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ എന്നുള്ള ഒരു ഫാക്ടർ ഒഴിവാക്കി കഴിഞ്ഞാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ കൊല്ലുന്നത് മനുഷ്യന്മാരൻ തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന ജീവി അത് വെച്ചാൽ അത് കൊതുകാണ്. അതായത് വെച്ചാൽ നമുക്കിപ്പോ ഒരു എന്താ പറയാ, ഒരു റോഡ് അപകടം ഉണ്ടായി, ഒരു 10-20 ആൾക്കാർ ഒന്നിച്ച് മരിച്ചു കഴിഞ്ഞാൽ അത് പിന്നത്തെ എല്ലാ അന്നത്തെ ആ ലൈവായിട്ട് എന്താ പറയുക, ടി വിയിൽ നമുക്ക് കാണാൻ കഴിയും, ഓൺലൈൻ മീഡിയയിലൂടെ കാണാൻ കഴിയും. പിന്നത്തെ ദിവസം ആ ലോക്കൽ ന്യൂസ് പേപ്പറിൽ ഏറ്റവും വലിയ വാർത്ത തേക്കും. എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ ദിവസം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാരണമാണ് കൊതുക് മൂലമുള്ള അസുഖങ്ങൾ എന്നുള്ളത്. അത് ഓരോ ഭാഗത്ത് ഓരോ ആളായിട്ട് മരിക്കുന്നതുകൊണ്ട് അത് ന്യൂസ് പേപ്പറിൽ അത്ര ഹൈലൈറ്റ് ചെയ്ത് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും, വർഷക്കാലത്തും വേനൽക്കാലത്തൊക്കെ കൊതുക് മൂലം അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വർഷക്കാലത്ത് കുറച്ച് കൂടുന്നു മാത്രം. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഫാക്ടറാണ്. നമ്മളെ സ്വന്തം വീട്ടിന് അകത്തും പുറത്തുള്ള പരിസരങ്ങൾ എല്ലാവരും ഒന്ന് ഒരു രണ്ടാഴ്ച ഒന്ന് കിണഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊതുക് മൂലമുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിയിലപ്പുറം തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ അത് എല്ലാവരും ഒരേപോലെ ചെയ്യണം എന്നുള്ളതാണ്. അത് പലപ്പോഴും ചെയ്യാറ്. നമ്മൾ വ്യക്തിശുചിത്വം, ഇപ്പോൾ മലയാളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യക്തിശുചിത്വം എല്ലാവരും സൂക്ഷിക്കും. നമ്മൾ ഡെയിലി ശരിക്കും ഐഡിയലി പറയുന്നത് സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ശരിക്കും ഡെയിലി കുളിക്കേണ്ട ആവശ്യമില്ല, ഒന്നടക്ക് കുളിച്ചാൽ മതി എന്നാണ്. കാരണം ഡെയിലി കുളിക്കുന്നതും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്ക് കുറക്കാണ് ചെയ്യുന്നത്. എന്നാൽ മലയാളികൾ 2-3 നേരം കുളിക്കുന്ന ആളാണ്. അതും നന്നായിട്ട് സോപ്പ് തേച്ച് അരച്ച് കുളിച്ച് ഒരു എന്താ പറയുക, തുള്ളി പോലും ചളിയൊന്നും ഇല്ലാതെ നമ്മൾ സൂക്ഷിക്കും. എന്നാൽ നമ്മളെ വീടും നമ്മൾ അതേപോലെ സൂക്ഷിക്കും. എന്നാൽ നമ്മളെ പരിസരം സൂക്ഷിക്കാൻ നമ്മൾ കുറച്ച് മടിയുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ വേസ്റ്റ് നേരെ എടുത്തിട്ട് തൊട്ടടുത്ത ആളുടെ തൊടിയിലേക്ക് ഇടും, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് റോഡിൽ നിക്ഷേപിക്കും. അല്ലേ, ഇത് മലയാളികളുടെ സ്വഭാവമാണ്. നമ്മളുടെ കാര്യം സേഫ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പൊതുവേ ഒരു ചെയ്യുക. എല്ലാവരും കുറ്റം പറയല്ല, പക്ഷേ നമ്മളെ ഒരു പൊതുവേ ഒരു ട്രെൻഡ് അങ്ങനെ തന്നെയാണ്. അതാണ് ശരിക്ക് ഈ ഒരു കൊതുകുജന്യ രോഗങ്ങളും അതുപോലെ തന്നെ എലി ശല്യവും നായ ശല്യം ഒക്കെ കൂട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ കൊതുകിൻ്റെ കാരണം പറഞ്ഞു വന്നത്, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പരിസര ശുചിത്വം ഇല്ലാത്തതുകൊണ്ടാണ് കൊതുകൾ വളരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ചളിയിൽ മാത്രമാണല്ലോ കൊതുക് വളരുന്നത്, എൻ്റെ വീട്ടിൽ അത്ര ചളിയൊന്നും ഇല്ല. പക്ഷേ അങ്ങനെയല്ല. ഈ നേരത്തെ പറഞ്ഞ, നിങ്ങൾ പറഞ്ഞ ചിക്കൻ ഗുനിയ, അതുപോലെ തന്നെ ഡെങ്കു ഫീവർ, പിന്നെ ഈ ജപ്പാൻ ജ്വരം എന്ന് പറയുന്ന ജപ്പാനീസ് ചങ്കുപനി, ഇതൊക്കെ പകർത്തുന്നത് എയ്ഡിസ് ഈജിപ്തി എന്ന് പറയുന്ന ഒരു കൊതുകാണ്. ആ കൊതുക്

0: സാധാരണ ഒരു കൊതുക് കടിച്ച് ഒരു ഡെങ്കി പേഷ്യൻ്റ് വരുന്ന ഏകദേശം ഒരാഴ്ചയാണ് ഏകദേശം നമുക്ക് പറയാൻ കഴിയുക. അത് കഴിഞ്ഞാലാണ് ഈ ഒരു രോഗലക്ഷണങ്ങൾ ഉണ്ടാകുക. പിന്നെ ഈ ഡെങ്കുവിൽ ഇതിൻ്റെ കൂടെ കണ്ണിൽ ചുവപ്പ് ഉണ്ടാവാം, കണ്ണിൽ ബ്ലീഡിങ് ടെൻഡൻസി കാണാം, അങ്ങനത്തെ പ്രയാസങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ടാവാം. മറ്റേ മെയിനായിട്ട് കൂടുതലായിട്ട് ജോയിൻറ്റിൽ പെയിനും ജോയിൻറ്റിൽ സ്വെല്ലിങ്ങാണ് ചിക്കൻ മുനിയിൽ സാധനം ഉണ്ടാവാറുള്ളത്.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന് ഈ ഡെങ്കിക്കായാലും രണ്ടിനായാലും പ്രതിരോധ മരുന്നുകൾ എന്തെങ്കിലും നിലവിലുണ്ടോ? എങ്ങനെ ചികിത്സാ രീതികളൊക്കെ എങ്ങനെയാണ്?
0: വൈറൽ പനികൾക്ക് പൊതുവേ ആയിട്ട് നമ്മളെ നമുക്കറിയാം കോവിഡിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് കോവിഡിനെ കൊല്ലുന്ന ആന്റിവൈറൽ

0: ആയിട്ട് അതിൻ്റെതായ ചികിത്സകൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഹെമറാജിക് ഫീവറിലാണെങ്കിൽ ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ എമൗണ്ട് കാര്യമായിട്ട് കുറഞ്ഞു വരാറുണ്ട്. അത്തരം ഘട്ടങ്ങൾ നമുക്ക് പ്ലേറ്റ്ലെറ്റ് തെറാപ്പി ചെയ്ത് കൊടുക്കേണ്ട, പ്ലേറ്റ്ലെറ്റ് രക്തം കയറ്റേണ്ടതായിട്ട് വരും. അതർവൈസ് ഇതൊക്കെ സാധാരണഗതിയിൽ തനിയെ രോഗം ഭേദമാണ്. ഇപ്പോൾ എനിക്ക് ഇതേപോലെ ഞാൻ പറഞ്ഞോട്ട് ഡെങ്കു ഫീവർ
1: ഡെങ്കി ഫീവർ
0: ഉണ്ടായിരുന്നു,
1: വന്നിട്ടുണ്ട്.
0: പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നന്നായിട്ട് കുറഞ്ഞിരുന്നു, പിന്നത്തെ ദിവസം രക്തം കയറ്റേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നിന്നു. പക്ഷേ അലഹമ്ദുലില്ല പിന്നെ ദിവസം തനിയെ അത് കൂടുകയും പിന്നെ അങ്ങനെ കൂടി കൂടി റിക്കവർ. പക്ഷേ ആ വേദന ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, 10-15 വർഷം മുമ്പ് അനുഭവിച്ചതാണ്.
1: ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റെ എത്രത്തോളം അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കത് അതിൽ നിന്നും തന്നെ വ്യക്തമാക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഇനി ഈ ജലജന്യ രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൽ അതിലൂടെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യനെ?
0: വാട്ടർ ബോൺ എന്ന് പറയുമ്പോൾ വാട്ടറും ഫുഡും രണ്ടും, ഭക്ഷണം വെള്ളവും ഭക്ഷണം, എന്താ നമ്മൾ പറയാൻ ഖരപദാർത്ഥം ദ്രാവക പദാർത്ഥം രണ്ടും അതിൽ ഇൻക്ലൂഡാണ്. മലിനമായ ജലത്തിലൂടെ അത് പല രീതിയിലാവാം. ഒന്ന് മലിനജലം നേരിട്ട് കുടിക്കുന്നതാവാം, അല്ലെങ്കിൽ മലിജലം കലർന്ന വെള്ളം കുടിക്കുന്നതാവാം, മലിജലം കലർന്ന ഭക്ഷണം കഴിക്കുന്നതാവാം, മലിനജനത്തിൽ കഴുകുന്ന വസ്തുക്കൾ കഴിക്കുന്ന, അങ്ങനെ പല രീതിയിലാവാം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മളെ കാലത്ത് ഇപ്പോഴത്തെ ഏതാനും വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചൊരു സംഭവമാണ് മഞ്ഞപ്പിത്തം എന്നുള്ളത്, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ. അതിൻ്റെ ഒരു പ്രധാന കാരണം വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. പല എന്താ പറയുക, പരിപാടികൾ, കല്യാണങ്ങൾ, സദസ്സ്, മറ്റ് സൽക്കാരങ്ങളൊക്കെ കൊടുക്കുന്ന വെൽക്കം ഡ്രിങ്ക്, അതിലുപയോഗിക്കുന്ന ഐസായിരുന്നു അതിൻ്റെ പ്രധാന
1: പ്രശ്നം.
0: അപ്പോൾ ആ ഐസ് എന്ന് പറയുന്നത് പല രീതിയിലും വെള്ളം തണുപ്പിച്ചാണ് ഐസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ സോഴ്സ് മലിനമായി കഴിഞ്ഞാൽ ആ വരുന്ന ആളുകളിൽ എല്ലാവർക്കും ബാധിക്കും. കാരണം പല ആളുകളെയും പ്രയാസപ്പെടുത്തിയാണ്. കാരണം നമുക്കറിയാം മഞ്ഞപ്പിത്തം അവരതാണ് കരീറ്റന്ന് ബാധിച്ചത്. ഒരു മഞ്ഞപ്പിത്തം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ജീവിതം ഒരു രണ്ടാഴ്ച മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ കോഞ്ഞാട്ടായി വന്നു പറയും. അത് നല്ല ശക്തമായ മേലുവേദന, ക്ഷീണം, ഓക്കാനം, ഛർദി, ഒന്നും ചെയ്യാൻ കഴിയും. നമ്മൾ നമുക്ക് സമയമുണ്ട്, ഒരു 24 മണിക്കൂർ സമയമുണ്ട്, അതിൽ ഉറങ്ങാൻ കുറച്ച് സമയമുണ്ട്, ബാക്കി സമയം നമ്മൾ എന്തെങ്കിലും ഈവൻ വായിക്കാൻ പോലും നമുക്ക് കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു ക്ഷീണിച്ച് കിടക്കുക. ആൾക്ക് ബോധമുണ്ട്, എണീച്ച് നടക്കാൻ കഴിയും, എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആ രീതിയിൽ ഒന്നും കഴിക്കാനും വയ്യ, ആ രീതിയിലൊരു പ്രയാസം ഉള്ള ഘട്ടമാണ് ശരിക്കും 2-3 ആഴ്ച, അല്ലെങ്കിൽ ചിലർക്ക് ആൾ അതിൽ കൂടുതലാവുന്ന, അത് ഒരാൾക്ക് മാറി ഫുള്ള് ക്ലിയറായി എന്ന് വിചാരിക്കുന്ന സമയത്തും അടുത്ത ആൾ കിട്ടുക. കാരണം ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഒരു 2 ആഴ്ച മുതൽ 6 ആഴ്ച വരെയൊക്കെയാണ്. അസുഖം വന്ന് ഈ അണുശരീരത്തിൽ കയറി അപ്പോഴേക്കും മറ്റൊരാൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഫുള്ള് ക്ലിയറായി ചോദിച്ച് നമ്മൾ നോർമൽ ജീവിതം നയിക്കും, അപ്പോൾ അടുത്ത ആൾ കിട്ടും. ആ രീതിയിൽ ഒരു വീടിൻ്റെ ആളുകൾ മൊത്തം ബാധിച്ചിട്ടാണ് സാധാരണഗതിയിൽ അത് മാറാറുള്ളത്. അപ്പോൾ ഈ അതിൻ്റെ ഒരു ടൈപ്പ് മാത്രമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ളത്. ഹെപ്പറ്റൈറ്റിസ് തന്നെ എ ഉണ്ട്, ബി ഉണ്ട്, സി, ഡി, ഇ, ജി, അങ്ങനെ പല ടൈപ്പ് വൈറസും, അതൊക്കെ വൈറസാണ് പകരുന്നത്. എയും ഇയും ആണ് ഈ വെള്ളത്തിലൂടെ പകരുന്നത്. ബി, സി, ഡി, ജി എന്നുള്ളത് സാധാരണഗതിയിൽ ഡയറക്റ്റ് കോണ്ടാക്ട്, അഥവാ ഒന്നുകിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ, അതല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ്, ഈ രണ്ട് ഘടകങ്ങളിലൂടെയാണ് സാധാരണ അത് പകരാറുള്ളത്. അപ്പോൾ എയും ഇയും ആണ് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ച വിഷയം. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ കോമണായിട്ട് കാണുന്നത് തന്നെ മറ്റേ പക്ഷെ. അപ്പോൾ അതിലുണ്ടാകുന്നത് ഒന്ന് ശക്തമായ പനി, ഞാൻ പറഞ്ഞു മേലുവേദന, ഓക്കാനം, ഛർദി, കണ്ണിൽ മഞ്ഞ കളര്. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ അതൊരു അതിൻ്റെ ഒരു ലൊക്കേഷൻ മാത്രമാണ്. കണ്ണിൽ ഈ ബിലിറുബിൻ എന്ന് പറയുന്ന ഒരു ഘടകം ശരീരത്തിൽ രക്തത്തിൽ കൂടും, അതിൻ്റെ ഒരു വൈസ്ഫുടനം എന്ന രീതിയിലാണ് കണ്ണിൽ മഞ്ഞ കളരുണ്ട്. അത് കരളിൻ്റെ ലിവറിൻ്റെ പ്രവർത്തനം ഒന്ന് സൈഡാകുമ്പോഴാണ് ആ ഒരു സംഭവം ഉണ്ടാവുള്ളത്. പിന്നെ മേലുവേദന, മസിൽ പെയിൻ, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് ഉണ്ടാവാറുള്ളത്. അത് മെജോറിറ്റി ആൾക്കും തനിയെ ക്ലിയറായി പോവാറുണ്ട്. എന്നാൽ ചില ആൾക്ക് അത് മാരകമായിട്ട് എൻകഫലൈറ്റിസ് വരെ ഉണ്ടായി മരണപ്പെടുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ഈ വൈറസ് ബാധിച്ചുള്ള മഞ്ഞപ്പിത്തം ഗർഭിണികൾക്കാണെങ്കിൽ കുറച്ച് മാരകമാവാറുണ്ട്. അല്ലാത്ത ആൾക്ക് അത് വലിയൊരു പ്രയാസം ഉണ്ടാക്കാതെ അത് സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് പോകാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെ വാക്സിൻ അവൈലബിളാണ്. അത് ഈ ഒരു എപ്പിഡമിക് ആയിട്ട് കാണുന്ന നമ്മുടെ ഏരിയയിലൊക്കെ ശരിക്കും അത് എടുക്കുന്നതാണ് സേഫ്. ബീക്ക്

0: വാക്സിൻ വർഷങ്ങളായിട്ട് നിലവിലുണ്ട്. ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷണൽ വർക്കിൽ നിന്നാണ്, ഇപ്പോൾ ഡോക്ടർ MBBS ആണെങ്കിലും BDS BPharm നേഴ്സിംഗ് ഒക്കെ എല്ലാ കോഴ്സിലും ജോയിൻ ചെയ്യണമെങ്കിൽ തന്നെ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നിർബന്ധമായിരുന്നു. ഇന്നിപ്പോഴത്തെ ഒരു എന്താ പറയുക, യൂണിവേഴ്സൽ ഇമ്മ്യൂണേഷൻ ഷെഡ്യൂളിൽ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് അതിൻ്റെ ഉള്ള വാക്സിൻ അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് സിക്കും വാക്സിൻ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ അങ്ങനെ പ്രിവലൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഡീക്കിൾ വാക്സിൻ എൻ്റെ അറിവിൽ ലഭ്യമായിട്ടില്ല. അപ്പോൾ അതാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും കുറിച്ച് കുറഞ്ഞ രീതിയിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ജലജന്യ രോഗങ്ങളായിട്ട് പിന്നെ നമുക്ക് കാണാൻ കഴിയാനുള്ളത് ഛർദി അതിസാര രോഗങ്ങൾ. ഛർദി മീൻസ് വോമിറ്റിങ്, അതിസാര മീൻസ് ഡയറിയ. നമുക്കറിയാം ഈ പറയുന്ന പോലെ തന്നെ നമ്മളൊരു തട്ടടയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് മിക്കവാറും ആൾക്കൊക്കെ എന്തുണ്ടോ, വൈകുന്നേരം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞാൽ ലൂസ് മോഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഓക്കാനോ ചതിക്ക് ഉണ്ടാവും. നമ്മൾ ഭക്ഷ്യ വിഷബാധ എന്ന ഓമനപ്പേരിൽ വിളിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അതെന്താണ്, ആ തട്ടുകടയിലുള്ള ആളുകളുടെ ഒരു ശ്രദ്ധ കുറവാണ്. അപ്പോൾ അത് ഒന്നുകിൽ അവർ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ അവർ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പ്രശ്നമാവാം. നമുക്കറിയാം കൈ കഴുകാൻ, പാത്രം കഴുകാൻ, പല്ല് തേക്കാനൊക്കെ നമ്മൾ ഒരിക്കലും കണ്ടാമിനേറ്റഡ് ആണെന്ന് സംശയിക്കുന്ന വെള്ളം പോലും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയിട്ടോ അല്ലെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്തിട്ടോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു ഫുഡ് ഹാൻഡ്ലേഴ്സിന് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഏതാനും വർഷങ്ങളായിട്ട് നമ്മളെ നാട്ടിൽ ഉണ്ട്. പക്ഷെ അത് ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഏബിളാവും എന്നാണ് നമ്മുടെ ഒരു കണക്ക്. യഥാർത്ഥത്തിൽ അവരുടെ എത്രമാത്രം അത് ശുദ്ധമായ സാഹചര്യത്തിലാണ് ആ ഫുഡ് ഉണ്ടാക്കുന്നത്, അത് നേരവണ്ണം പ്രിസർവ് ചെയ്യുന്നുണ്ടോ, അത് എത്രമാത്രം പഴയ വസ്തുക്കൾ വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, ആ ചെയ്യുന്ന തൊഴിലാളികളുടെ വൃത്തി ശീലം എത്ര ഉണ്ട് എന്നുള്ളതൊന്നും നമുക്ക് ഇവിടെ നോക്കാനുള്ള മാൻ പവർ ഇല്ല എന്നുള്ളതാണ്. മാൻ പവർ ഇല്ലാത്തതാണ് പ്രശ്നം. അത് ശരിക്കും നമ്മുടെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അതിൽ കുറച്ചും കൂടി ഒരു ശുഷ്കാന്തി കാണിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പറയാനുണ്ട് വയറ്റിൽ നിന്ന് പോകുന്നത് നോക്കാൻ ഇവിടെ ആയിരക്കണക്കിന് ലാബിലുണ്ട്, എന്നാൽ വയറ്റിലേക്ക് പോകുന്നത് പരിശോധിക്കാൻ ഇവിടെ ലാബുകളൊന്നുമില്ല എന്നുള്ളത്. ശരിക്കും പുറത്ത് അങ്ങനെയല്ലല്ലോ. പുറത്ത് മറ്റുള്ള കൺട്രീസിൽ നമുക്കറിയാം ഇന്ത്യയിൽ നിന്നുള്ള പല വസ്തുക്കളും അവിടെ നിരോധിക്കപ്പെടുന്ന എന്തുകൊണ്ടാണ്, ഇവിടുത്തെ വൃത്തിഹീനമായ അവസ്ഥയിൽ പലപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അത് നമ്മളും പ്രാക്ടിക്കലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കാലം ചെറിയൊരു പ്രയാസം ഉണ്ടാവും ഉണ്ടാക്കുന്ന ആൾക്ക്, പക്ഷെ അത് നന്നായിട്ട് ഒരു നിയമ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആളുകളുടെ കുറെ ഒരു എന്താ പറയാ മണി സമയം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഈ വൃത്തിഹീനമായ അവസ്ഥയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം, അത് ഈ കണ്ടാമിനേഷൻ തന്നെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ മലം കണ്ടാമിനേറ്റഡ് ആണെന്നാണ്. ഒരാളുടെ മലം അത് രണ്ട് വഴി തീരും. ഒന്ന് ആ കലർന്ന വെള്ളം വേറെ ഭക്ഷണത്തിലോ വെള്ളത്തിലോ എങ്ങനെയെങ്കിലും കലരാം, അത് ഡയറക്റ്റ് കലരാം, അല്ലെങ്കിൽ കൊതുക് മീൻസ് ഈച്ച കൊണ്ടായിട്ട് പകർത്താം. ഈ രണ്ട് അവസ്ഥയിലാണ് ഇത് എന്തിന് പകരുന്നത്. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാനുള്ള കുറേ മാർഗനിർദ്ദേശങ്ങൾ ഗവൺമെൻറ് വളരെ വ്യാപകമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഒന്ന് നമുക്ക് സംശയമുള്ള വെള്ളം കുടിക്കാതിരിക്കുക. പ്രത്യേകിച്ചും പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞതും ജ്യൂസ് ഐറ്റംസ് അഥവാ തണുത്ത പദാർത്ഥങ്ങൾ കഴിഞ്ഞതും ഒഴിവാക്കുക. ജ്യൂസ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കഴിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ജ്യൂസ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒന്ന് ഫ്രൂട്ട്സിൻ്റെ കണ്ടൻറ്റ് നമുക്ക് കിട്ടാനും, രണ്ട് അതിൻ്റെ ഹാനികരമായ അവസ്ഥ അതായത് ജ്യൂസ് ആക്കുമ്പോൾ നമ്മൾ രണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഒന്ന് നമ്മളത് അരിച്ച് അതിൻ്റെ ആവശ്യമുള്ള എന്താ നാരുകൾ ഫുൾ കളയുന്നു, രണ്ട് അത് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുകയാണെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഈ രണ്ടും പ്രശ്നമാണ്. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതും അങ്ങനെ തന്നെ കഴിക്കാനാണ് ശ്രമിക്കേണ്ടത്. പിന്നെ കഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകണത്, കഴുകി തൊലി കളഞ്ഞ ഫ്രൂട്ട്സ് മാത്രം നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. രണ്ടാമത്തത് പച്ചക്കറികളാണ് ശരി, അത് നന്നായിട്ട് കഴുകിയിട്ട് വേണം കഴിക്കാൻ. പിന്നെ സംഭവിച്ചും പച്ചക്കറി നമ്മൾ പച്ച കഴിക്കുന്ന ശീലം കുറവാണ്, വേവിച്ച് കാണി സാധാരണ കഴിക്കാറില്ല മലയാളികൾ, ആ ശീലം ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈ കഴുകാനും പല്ല് തേക്കാനും പാത്രം കഴുകാനൊക്കെ നല്ല വൃത്തിയുള്ള വെള്ളം മാത്രം സൂക്ഷിക്കുക. സംശയമുണ്ടോ ഒന്നുകിൽ തിളപ്പിച്ചാറിയ വെള്ളം. ഈ തിളപ്പിക്കാന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ചൂടുവെള്ളം ഉണ്ടാക്കും, അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ആഡ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. അതായിട്ടൊരു കാര്യമില്ല, തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക. അതല്ലെങ്കിൽ നമുക്ക് കൃത്യമായ RO ഫിൽറ്ററുള്ള അത് ടെസ്റ്റ് ചെയ്തിട്ടുള്ള വെള്ളം അത് ഉപയോഗിക്കാം. അത് അത്ര ഒരു മിതമായ ഒരു എന്താ പറയുക മിഡിൽ ക്ലാസ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയൊരു അഫോർഡബിൾ അല്ലാത്തൊരു സംഭവമല്ല, അഫോർഡബിൾ ആണ് എന്ന് നമുക്ക് പറയാം. അത് നമ്മൾ വീട്ടിൽ സ്ഥാപിക്കാം.
1: അവര് പറയുന്നതാണ്, ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന ആൾക്കാർ പറയുന്നതാണ്, ഇപ്പം വാട്ടർ വെള്ളം ചിലപ്പോൾ ക്ലിയർ ആയിരിക്കാം,
0: അതെ
1: പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്നതിൻ്റെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത ചില സംഗതികൾ, മൈക്രോബ്സ് അതിനകത്തുണ്ടാവാം, അത് നമ്മുടെ കണ്ണിൽ കാണത്തില്ല. പക്ഷേ വെള്ളം ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ക്ലീൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ
0: യെസ്
1: വിലയിരുത്തും.
0: ക്ലിയർ ഡസ് നോട്ട് മീൻ ഇറ്റ് ഇസ് ക്ലീൻ.
1: ക്ലീൻ, അതെ.
0: കാരണം സൂക്ഷ്മാണുക്കൾ നമ്മൾ പറയാറുള്ളത് മൈക്രോബ്സിനെ നമ്മളെ കണ്ണോട് കാണാത്തതാണ് ഒരു എല്ലാ അണുക്കളും. അപ്പോൾ അതുകൊണ്ട് ആയിരക്കണക്കിന്, ഇപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞത് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകളെ ബാധിച്ച കോവിഡ് വൈറസിനൊക്കെ പാടെ നമ്മൾ ഒരാളെ കൈവെള്ളയിൽ കൊള്ളാൻ പോലെ വലിപ്പുണ്ട പോലെ ഉണ്ടാവില്ലാന്ന്. ഇത് ലോകത്തുള്ള മൊത്തം ആളുകളെ ബാധിച്ച കോവിഡ് വൈറസിനെ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരാളുടെ കൈവെള്ളയിൽ കൊള്ളാളെ വലിപ്പം പോലെ ഉണ്ടാവില്ല. അപ്പോൾ അത്രയാണ് എന്ത് ചെയ്ത് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സൂക്ഷ്മാണുക്കൾ സ്വഭര രീതിയിൽ പകരാം, അതുകൊണ്ട് ആ രീതിയിൽ വെള്ളം അതിൽ പിന്നെ നമുക്ക് ചെയ്യാം കുറച്ചിനെയും അത് സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യുക, അത് റെഗുലറായിട്ട് ക്ലോറിനേറ്റ് ചെയ്യണം. അത് ഇപ്പോൾ കുറേ സമയം പറയാനുള്ളതുകൊണ്ട് അതിന് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു 1000 ലിറ്റർ വെള്ളത്തിനാണെങ്കിൽ 2 ഗ്രാം ക്ലോറിനാണ് ഉപയോഗിക്കേണ്ടത്. അത് മാസത്തിലൊരിക്കെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. അതിനെ ക്ലോറിനേറ്റ് ചെയ്ത് അതിൻ്റെ അടി അത് വിശദമായിട്ട് പറയാനുള്ള സമയമല്ല, നിങ്ങൾ നെറ്റ് തപ്പിക്കഴിഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടും. അതിൻ്റെ തടി ആണ് ഒഴിക്കേണ്ടത്, ഒഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ രീതിയിൽ ക്ലോറിനേറ്റ് വെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ തിളപ്പിച്ചാറി വെള്ളം ഉപയോഗിക്കാം. പിന്നെ കുടിക്കാൻ എപ്പോഴും നമ്മളെ പുറത്ത് പോകുന്ന ആളുകൾ, ജോലിക്ക് പോകുന്ന ആളുകൾ നമ്മളെ കയ്യിൽ 1 ലിറ്റർ നല്ല വെള്ളം, അതും നല്ല ബോട്ടിലായിരിക്കണം. അത് പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ കനം കുറഞ്ഞ എന്താ പറയുക ലോ ക്വാളിറ്റി പാത്രത്തിലാവരുത്. നമ്മളെ എന്താ
1: പറയുക
0: ബോട്ടിൽ ഒരിക്കലും പാടില്ല, അത് ഒരിക്കലും സിംഗിൾ യൂസിന് പോലും പാടില്ല എന്നാണ് പറയുക. കാരണം വെച്ചാൽ അത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലെ എന്താ പറയുക ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഇതിലേക്ക് ഡിസിൻ്റെ ശരിക്കും നമ്മൾ ഈ വരുന്ന എല്ലാ ബോട്ടിലും നമുക്കറിയാം ഒക്കെ തുറന്ന വണ്ടിയിലാണ് വരുന്നത്, അതൊക്കെ നല്ല വെയിലുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് കഴിഞ്ഞതും ആ വെള്ളം ഉപയോഗിക്കാൻ നമ്മൾ പാടില്ല. നമ്മൾ നല്ല വെള്ളം വീട്ടിൽ നിന്ന് ഇടയിൽ കൊണ്ടുപോകാം, നമ്മൾ ചെറിയൊരു വെയിറ്റ് ഇല്ല, 1 കിലോ നമുക്ക് താങ്ങുന്നതേ ഉള്ളൂ. അത് നമ്മുടെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കണം, ഡെയിലി വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ശീലമാണ്. അതിൽ നമ്മളെ വർക്ക് നേരത്തെ അത്രയും നല്ല വെള്ളം അവൈലബിൾ ആണെങ്കിൽ ഓക്കെ, അതർവൈസ് നമ്മൾ സ്വന്തം വെള്ളം കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുക. പിന്നെ ഈ ഒരു എന്താ പറയുക ടോയ്ലറ്റ് പോയതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കൈ നന്നായിട്ട് സോപ്പ് ഇട്ട് കഴുകുക എന്നുള്ളതാണ്. പിന്നെ ശുചി ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ ഇപ്പോൾ ഹോട്ടലിലാണെങ്കിലും തട്ടുകടയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ മറ്റുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കണം, എന്ത് നമ്മൾ കാരണം ഒരാൾക്ക് ഒരു അസുഖം ഉണ്ടാവരുത്, നമ്മൾ കാരണം ഒരാൾക്ക് അസുഖം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതിന് കൃത്യമായിട്ട് ഈ ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകളും അവരുടെ നഖം കൃത്യമായിട്ട് ആഴ്ചയിലൊരിക്കൽ വെട്ടുക എന്നുള്ളത് വ്യക്തി ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം. പിന്നെ ഡെയിലി
1: സുന്നത്താണല്ലോ,
0: പിന്നെ നഖത്തിനിടയിൽ ചളി ഇല്ലാണ്ട് നോക്കുക. എപ്പോഴും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് ടോയ്ലറ്റ് പോയതിന് ശേഷം നന്നായിട്ട് കൈ സോപ്പിട്ട് കഴുകണം, വെറുതെ കഴുകിയിട്ട് കാര്യമില്ല, സോപ്പിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിക്കഴിഞ്ഞാൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊക്കെ വരണം. അല്ലാണ്ട് ഈ സാധാരണ നമ്മൾ സാധാരണ തട്ടുകളിലും അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലൊക്കെ മാസ്ക് ഇട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ ക്യാപ്പ് ഇട്ടുണ്ടാവും, ചില കൈയിൻ്റെ വൃത്തി വളരെ ശോചനീയമായിരിക്കും. മാസ്കും ക്യാപ്പ് ഇട്ടുകൊണ്ട് മാത്രം ഈ ഒരു അസുഖം വരാതിരിക്കില്ല. അതുകൊണ്ട് അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിന് നമ്മുടെ സർക്കാരുകളും ഈ കൂടുതൽ ജാഗ്രത കാണിക്കാനും കൂടുതൽ മാൻ പവർ ഇതിലേക്ക് ഡിപ്ലോയ് ചെയ്യാനും ഉള്ളൊരു ശ്രദ്ധ കാണിക്കണം എന്നാണ് പറയേണ്ടത്. അപ്പോൾ മഞ്ഞപ്പിത്തം പറഞ്ഞു, പിന്നെ ഛർദി അതിസാര രോഗങ്ങൾ. അതിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ഡയേറിയ എന്നുള്ളത് വെറും ഒരു ശരീരത്തിലെ വെള്ളം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, ജലാംശം നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ പുറമെ ശരീരത്തിലെ ആവശ്യമുള്ള ലവണങ്ങളും സോഡിയം പൊട്ടാസ്യം കാൽസ്യം തുടങ്ങിയ ലവണങ്ങളും കൂടി നഷ്ടപ്പെടുന്നു. അതൊരു പരിധിയിലപ്പുറം പോയി കഴിഞ്ഞാൽ ആളുടെ മരണത്തിന് വരെ അപകട കാരണമായേക്കാം. അതുകൊണ്ട് പോയ ജലാംശം തിരിച്ച് ലവണങ്ങളും തിരിച്ച് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ORS എന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച ഒരു വളരെ ഒരു സിമ്പിൾ സാധനമാണ്
1: ORS.
0: ആ ORSന് പകരം വെക്കാനുള്ള ഒരു സാധനം ഇന്ന് ഈ ഡയറിയക്ക് ചികിത്സയിൽ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ചികിത്സ അസുഖത്തിൻ്റെ കാരണമായ ബാക്ടീരിയ വൈറസിനെ കൊല്ലാനുള്ള മരുന്നൊക്കെ കഴിക്കാം, എന്നാൽ അതിനേക്കാൾ പ്രധാനമായിട്ട് ആ പോയ ജലാംശവും ലവണങ്ങളും റീപ്ലേസ് ചെയ്യുക എന്നുള്ള ORS ലായനി കലക്കി കുടിക്കണം ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആണെന്ത് തണുത്തതും കട്ടിയുള്ളതും പൊരിച്ച വസ്തുക്കളും പരമാവധി ഒഴിവാക്കുക. പിന്നെ സാധാരണ ആളുകൾ ഈ ഛർദി അല്ലെങ്കിൽ വയറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം നിർത്തും, പിന്നൊന്നും കഴിക്കണ്ട, കഴിച്ചൊക്കെ ലൂസായി പോകണമെന്ന് വെച്ചാൽ അത് ഒരിക്കലും പാടില്ല. ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, ധാരാളം വെള്ളം കുടിക്കണം. അതിൽ ഓറസ് ആണ് ഏറ്റവും പ്രധാനം. അതില്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കഴിക്കാം, കരിക്കും വെള്ളം കുടിക്കാം.
1: നമുക്ക് പലപ്പോഴും ഫുഡ് കഴിക്കാൻ
0: സ്വാഭാവികമാണ്, സ്വാഭാവികമാണ്. ഞാൻ സാധാരണ പാരന്റ്സിനോട് പറയാണ്ട് നിങ്ങൾ മെനക്കെട്ട് കൊടുക്കണം കുട്ടികൾക്ക്. കുട്ടികൾ ഒന്നിച്ചൊരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ ചെറുതിക്കും. അതിന് പകരം ഒരു ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു സ്പൂണ് വെള്ളം കൊടുക്കുക, പിന്നെ 10-15 മിനിറ്റ് അടുത്ത സ്പൂൺ കൊടുക്കുക. ആ രീതിയിൽ മെനക്കെട്ട് മെനക്കെട്ട് കൊടുക്കണം. മുതിർന്നതാണെങ്കിൽ കാ ക്ലാസ് അല്ലെങ്കിൽ അര ക്ലാസ് വെള്ളം കുടിക്കുക, 10-15 മിനിറ്റ് അടുത്ത കാ ക്ലാസ് കുടിക്കുക. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം. ലൂസ് മോഷൻ ഉണ്ടായിക്കോട്ടെ പോയിക്കോട്ടെ, പക്ഷെ അതിന് പകരം കുടിക്കും. എന്നാൽ നമുക്ക് ശരീരത്തിൽ ക്ഷീണം കൂടി വരികയാണ്, ലൂസ് മോഷൻ കൂടുകയാണ്, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് മലത്തിൻ്റെ കൂടെ ബ്ലഡ് പോകുന്നുണ്ട്, പനി കൂടുന്നുണ്ട്, ഛർദി കൂടുന്നുണ്ട്, വയറുവേദന കഠിനമാവുന്നുണ്ട്, തലചുറ്റൽ അപസ്മാരം പോലെ എന്തെങ്കിലും പ്രയാസമുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് പറയുക പിഞ്ച് ടെസ്റ്റ് എന്ന് പറയും. നമ്മുടെ തൊലി ഒന്ന് നുള്ളിയിട്ട് റിലീസ് ചെയ്യാം. അപ്പോൾ ശരിക്കും സാധാരണ ആളുകളിൽ 2 സെക്കൻഡ് കൊണ്ട് അത് തിരിച്ച് നോർമൽ പോസ്റ്റിലേക്ക് പോകും. അത് പോകുന്നില്ല, നുള്ളി ആ പിഞ്ച് ചെയ്ത അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം നല്ല കുറവാണെന്നർത്ഥം. അതല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറേ, മുതിർന്നവർക്ക് തന്നെ മൂത്രത്തിൻ്റെ അളവ് കുറേ, മൂത്രം ഇല്ലാണ്ടിരിക്കുക, ഇതൊക്കെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്ന ഇല്ലാത്തതിൻ്റെ ഡീഹൈഡ്രേഷൻ്റെ ഒരു ലക്ഷണമാണ്. അത് വേഗം നമുക്ക് ഭക്ഷണം വെള്ളത്തിലൂടെ ക്ലിയർ ആവുന്നില്ലെങ്കിൽ, ഓറച്ച് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയെങ്കിൽ, ഛർദി ഭയങ്കര ഛർദി തന്നെയാണ്, അങ്ങനത്തെ അവസ്ഥയിൽ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ എടുക്കണം. അതല്ലാതെ ഹോസ്പിറ്റൽ തൊട്ടടുത്ത ക്ലിനിക്കിൽ പോയിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുക, അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും ചെയ്യാൻ, പല ആൾക്കും നെറ്റ് ഇപ്പോൾ ഇതൊക്കെ ഓൺലൈൻ
1: ചാറ്റ് ജിപിടിന്
0: കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഐ സിംപ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഗുളിക അതിൻ്റെ പേരുണ്ട്, ഞാൻ പറയുന്നില്ല, ഇനി അത് കുടിച്ചിട്ട് പ്രയാസപ്പെടേച്ചാൽ ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ നിൽക്കും, പക്ഷേ അത് ഇൻഫെക്റ്റീവ് വയറൊക്കെയാണെങ്കിൽ അതോടെ അയാളുടെ അവസാനമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും സ്വന്തം ചികിത്സ ഇതിൽ ചെയ്യാനും പാടില്ല. ആവശ്യഘട്ടങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ വേണ്ടി, അതാണ് ഛർദി അതിസാരമായി ബന്ധപ്പെട്ട്. പിന്നെ കഴിയുന്നതും വെൽക്കം ഡ്രിങ്കുകൾ നമ്മൾ, ഞാൻ സാധാരണ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഏകദേശം വെൽക്കം ഡ്രിങ്ക് ഞാനും കുടിക്കാറില്ല. എൻ്റെ കുട്ടികൾക്കും അറിയാം ഇത് വെള്ളം കുടിക്കണ്ടല്ലോ എന്ന് ചോദിക്കും. അത്രയും വിശ്വസിച്ചുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാറില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി അവിടെ ചായ ഉണ്ടാവും, തിളപ്പിച്ച് കുടിക്കാം, ചായ ഉണ്ടാവും, കോഫി ഉണ്ടാവും, കുടിക്കാം. വെൽക്കം ഡ്രിങ്ക് കഴിയുന്നതും ഒഴിവാക്കണം. വെൽക്കം ഈ സൽക്കാരങ്ങൾ നടത്തുന്ന ആളുകൾ ഈ വെൽക്കം ഡ്രിങ്കിൻ്റെ വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ഐസിൻ്റെയും സോഴ്സ് ആ ഒരു കാറ്ററിംഗ് ടീമിനോട്, ഇപ്പോൾ എല്ലാവരും കാറ്ററിംഗ് ഏൽപ്പിക്കണം, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ആ ടീമിനോട് പറഞ്ഞാൽ അത് 100% ഉറപ്പ് വരുത്തണം എന്നുകൂടിയാണ് എൻ്റെ കൂടി പറയാനുള്ളത്. പിന്നെ പാചകം ചെയ്യുന്ന ആളുകൾ ഹോട്ടലിലാണെങ്കിലും തട്ടടയിലാണെങ്കിലും വീട്ടിലാണെങ്കിലൊക്കെ അത് നല്ല വെള്ളം മാത്രം ഉപയോഗിക്കുക. ഒരിക്കലും കുടിവെള്ളത്തിൽ പച്ചവെള്ളം കലർത്തിയിട്ട് കൊടുക്കരുത്, ഞങ്ങളുടെ വെള്ളം സേഫ് അല്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ഭക്ഷണം കഴിയുന്നതും ചൂടോടെ കഴിക്കാൻ വേണ്ടി നിന്ന് ശ്രദ്ധിക്കണം. പഴകിയ ഭക്ഷണം, കേടുന്ന ഭക്ഷണം ഒരിക്കലും കഴിക്കരുത്. നമ്മളെ സ്ത്രീകൾ പലപ്പോഴും ചെയ്യുന്നൊരു അവസാനമാണ് ഭക്ഷണം വേസ്റ്റ് ആക്കണ്ട അല്ലെങ്കിൽ കേടിരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ള കഴിക്കും, അത് ശരീരത്തിന് കേടാണ്. ഒന്ന് ഷുഗറും പ്രഷറും അമിതവണ്ണം ഉണ്ടാകും, കൊളസ്ട്രോൾ ഉണ്ടാകും, രണ്ടാമത് ഈ പറയുന്ന അണുബാധകളും അതുവഴിയുള്ള അസുഖങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും പഴകിയ ഭക്ഷണം, കേടുന്ന ഭക്ഷണം നമ്മൾ കഴിക്കരുത്. അത് വീട്ടിലെ കോഴി എന്താ പറയുക, മറ്റ് ജന്തുക്കൾ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് കൊടുക്കുക, അല്ലെങ്കിൽ നേരെ കുഴിച്ചും കൂടുക, അല്ലെങ്കിൽ ബയോഗ്യാസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിൽ ചെയ്യേണ്ടത്. പിന്നെ കഴിയുന്ന ഭക്ഷണങ്ങൾ അടച്ച് സൂക്ഷിക്കണം. വീണ്ടും എടുത്ത് കഴിക്കണമെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭക്ഷണത്തിലൂടെയുള്ള ഈ ഛർദി അതിസാരം, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, മൂന്നാമത്തത് ആണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്, അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ കോളറ, ഇത്ര അസുഖങ്ങൾക്കൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. പിന്നെ ഈച്ചശല്യം ആണ് ഇതിൻ്റെ ഇത് പകർത്തുന്നതിൽ പ്രധാന ഒരു കാരണം. അത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അതിനുള്ള പരിഹാരങ്ങൾ, അതിലേറ്റവും പ്രധാനം വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ഭക്ഷണം തുറന്നിടാണ്ടിരിക്കുക, ഫുഡ് വേസ്റ്റ് കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എലിൻ്റെ സോറി ഈച്ചൻ്റെ ശല്യം, അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് കൃത്യമായി ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എലി ശല്യം, അതുവഴി പാമ്പു ശല്യം നമുക്ക് കുറക്കാൻ കഴിയും.
1: ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ നേരത്തെയും ഈ ശിഖലിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വൈഡായിട്ട് നല്ല പ്രചാരം കിട്ടിയ ഒരു അസുഖമാണ്
0: ഛർദി അതിസാരത്തിൽ പെട്ട ഒരു കാരണക്കാരണം. അപ്പോൾ നല്ല അത് ഉണ്ട്, സാൽമോണലുണ്ട്, ഈക്കോളി ഉണ്ട്, ഈക്കോളി എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഈക്കോളി കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഷിഗല്ല, ഇതൊക്കെയാണ് ഈ അതിസാരങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ ഈ ബ്ലഡ് ഡയറിയ, അതിൻ്റെ മലയാളം എന്താ നീ പറഞ്ഞു, ഡിസെൻട്രി എന്നാണ് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയാനുള്ളത്. അത് മലത്തിൽ രക്തം പോകുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഷിഗല്ല എന്ന് പറയുന്നത്. ഷിഗല്ലനെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഫെക്റ്റീഡോസ് എന്നൊരു വാക്യം നേരത്തെ സൂചിപ്പിച്ചു. അതായത് എത്ര ബാക്ടീരിയ അല്ലെങ്കിൽ എത്ര വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാലാണ് അസുഖം വരുന്നത്. ആ ഡോസ് ഈ ഷിഗലക്ക് വളരെ കുറവാണ്, കുറഞ്ഞ അമൗണ്ടിൽ കയറിയാൽ തന്നെ അത് പെട്ടെന്ന് പ്രയാസം ഉണ്ടാക്കും. അത് ഷിഗെല്ല ഡിസെൻട്രി ആയിട്ട് ഉണ്ടാവും, അത് എൻഗവലൈറ്റിസ് ഉണ്ടാവാം, മസ്തിഷ്കത്തെ വരെ ബാധിക്കാം, അങ്ങനെയാണ് മരണം കാരണമാകുന്നത്. അതുകൊണ്ട് അത്ര മല ബ്ലഡിൽ മലത്തിൽ ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ എത്രയും പോകും ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിന് ആഡ് ചെയ്യാനുള്ളത്.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ സാധാരണ ഇവിടെ എലിപ്പനിയൊക്കെ വളരെ കുറവാണ്, റെയറാണ് അല്ലേ?
0: റെയറല്ല, ഉണ്ട്
1: ഉണ്ടല്ലേ.
0: അത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ അത് വിരളമായിട്ട് കാണുന്ന, ഐ മീൻസ് എന്താ പറയുക, സ്കാറ്റേർഡായിട്ട് കാണുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യാതെ റിപ്പോർട്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ അത് ഒരു ന്യൂസ് വാല്യൂ കിട്ടാത്തത്, ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്. എലിപ്പനി എന്നുള്ള വാക്കിന് പറയുമ്പോൾ അത് എലികളിൽ നിന്ന് മാത്രമല്ല, എലിയൊരു കാരണം മാത്രം, എലിമൂത്രമാണ് കോമൺ ആയിട്ടുള്ളൊരു കാരണം. എലിമൂത്രം കലർന്ന വെള്ളം നമ്മൾ കുടിക്കുക, അല്ലെങ്കിൽ ആ കലർന്ന വെള്ളത്തിൽ നമ്മൾ ചെരുപ്പൊന്നും അല്ലെ പാദരക്ഷകളില്ലാണ്ട് ചവിട്ടുമ്പോൾ കാലിൽ ചെറിയ സ്ക്രാച്ച് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, വിള്ളലിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിലൂടെ മലിനജലം ആയി എലിമൂത്രം അല്ലെങ്കിൽ കാലിമൂത്രം, ഈവൻ നായ, പന്നി, കുറുക്കൻ, ഈ എന്താ പറയുക, എലിൻ്റെ പുറമെ മറ്റേ ഈ പെരിച്ചാഴി ഇങ്ങനത്തെ റോഡൻസ്, ഈ കറണ്ട് തിന്ന ജീവികൾ, ഇതിൻ്റെ ഒക്കെ മൂത്രത്തിലുണ്ടെന്നുണ്ട് ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് കോമൺ ആയിട്ട് ബാധിക്കുന്നത് ഒന്ന് ഈ വെള്ളക്കെട്ടുകൾ വർക്ക് ചെയ്യുന്ന ആളുകൾ, ശുചീകരണ തൊഴിലാളികൾ, പിന്നെ കർഷകർ, ഇങ്ങനത്തെ ആളുകൾ ആണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രളയ സമയത്ത് അത് കോമൺ ആയിട്ട് കാണുന്നത് മഴക്കാലം തുടങ്ങുമ്പോഴും മഴക്കാലം കഴിയുമ്പോഴാണ്. കാരണം മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ഈ എലി എന്താ പറയുക മാളത്തിലുള്ള എലിമൂത്രം കണ്ടാമിനേറ്റഡ് ആയിട്ട് ഇങ്ങനെ വരും. പിന്നെ നന്നായിട്ട് മഴ ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞൊക്കെ നല്ല ഡൈല്യൂട്ട് ആയിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ വീണ്ടും മഴ കാലം കുറയുമ്പോൾ വീണ്ടും ഇതുണ്ട്, അത് വീണ്ടും കോൺസെൻട്രേറ്റഡ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സീസൺ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും സാധാരണഗതിയിൽ കാണാറുള്ളത് അത്. ഈ പറഞ്ഞ ഈ ഏത് ജന്തുവിൻ്റെയും ഈ പറയുന്ന കോമൺ ആയിട്ടുള്ള പല ജന്തുക്കളുടെയും മൂത്രത്തിൽ കാണാറുണ്ട്. അത് വൈറസാണ്, ലെപ്റ്റോസ്പൈറ ഇട്രോ ഹെമറാജിക് എന്നാണ് വൈറസിൻ്റെ പേര്, സോറി ബാക്ടീരിയൻ്റെ പേര്. ആ ബാക്ടീരിയയാണ് സാധാരണ ഈ അസുഖം ഉണ്ടാക്കാറുള്ളത്. അതിലുള്ള ലക്ഷണം എന്ന് പറയുന്നത് പനിയാണ്, പിന്നെ പേശി മെയിനായിട്ട് ഈ കണങ്കാല് നമ്മളെ കാഫ് മസിലാണ് കൂടുതലായിട്ട് പെയിൻ കാണാറുള്ളത്. മുട്ടിൻ്റെ താഴേക്കുള്ള മസിലിനാണ് ശക്തമായ വേദന ഉണ്ടാവും. ചില ആൾക്ക് കണ്ണിൽ ചുവപ്പ് ഉണ്ടാവാറുണ്ട്, മഞ്ഞ കളർ ഉണ്ടാവാറുണ്ട്, ഓക്കാനം ശർദി അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതും നല്ല തുടക്കത്തിൽ ചികിത്സിച്ചാൽ കുറച്ച് സിമ്പിൾ ഗുളികയിലൂടെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാവുന്ന അസുഖമാണ് ഈ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന എലിപ്പനി. എന്നാൽ തുടക്കത്തിൽ ചികിത്സിച്ചില്ലെങ്കിൽ കിഡ്നി ലിവറൊക്കെ ഡാമേജ് ആയിട്ട് ആൾ മരണത്തിന് കീഴടങ്ങുന്ന മാരകമായ അവസ്ഥയിലേക്കും പോകാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പ്രിവെൻഷനായിട്ട് സാധാരണ പറയാറുള്ളത് ഒന്ന്, ഇത്തരം വെള്ളക്കെട്ടുകളിലേക്ക് പോകുന്ന ആളുകൾ ഗംബൂട്ട് ധരിക്കുക എന്നുള്ളതാണ്. അത് മുട്ട് വരെ കവർ ചെയ്യുന്ന ഗംബൂട്ട് ധരിക്കുക, പിന്നെ കയ്യിലും കാലിലും സ്ക്രാച്ച് ആവാണ്ട നോക്കുക, പിന്നെ എന്നിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് വെള്ളത്തിൽ കെട്ടിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ പ്രളയ സമയത്തൊക്കെ സാധാരണ ഈ രക്ഷാപ്രവർത്തനത്തോട് നമ്മൾ കഴിക്കാൻ പറയുന്ന ഒരു സിമ്പിൾ ഇതിന് കൊടുക്കുന്ന ചികിത്സ തന്നെയാണ് ഡോക്സി സൈക്കിൾ എന്നുള്ള ഗുളിക. അത് ചികിത്സയിൽ വേറെ ഡോസാണ്, ഈ പ്രൊഫൈലാക്സിസ്, അത് അസുഖം വരാതിരിക്കാനുള്ള മാർഗ്ഗത്തിനാണ് പ്രൊഫൈലാക്സിസ് എന്ന് പറയുക. പ്രൊഫൈലാക്റ്റിക് ഡോസ് എന്ന് പറഞ്ഞാൽ 200 mg ഡോക്സി സൈക്കിൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം എത്ര ദിവസമാണ് അവിടെ ഉള്ളത് അത്രയും ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കുക എന്നുള്ള രീതിയിൽ കഴിക്കാനാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അത് വളരെ കുറഞ്ഞ വിലയുള്ള നമുക്ക് ഹെൽത്ത് സെൻറ്ററിൽ നിന്നും ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്ന ഒരു മരുന്നാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഇനി വന്നു കഴിഞ്ഞാലും തുടക്കത്തിൽ തന്നെ ചികിത്സിക്കാം എന്നുള്ളത്. അപ്പോൾ അതിലൊരു ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പാരസെറ്റമോൾ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കി വിശദാംശം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ സാധാരണഗതിയിൽ പനി വന്ന എല്ലാവർക്കും പാരസെറ്റമോൾ കോമൺ ആണ്, എല്ലാവർക്കും അറിയാം പാരസെറ്റമോളാണ് പനിക്കണമെന്ന്. എന്നാൽ ചില ബിരുദന്മാരെന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ മസിൽ പെയിനുള്ള അല്ലെങ്കിൽ ബാക്ക് പെയിൻ അല്ലെങ്കിൽ തലവേദന ഇതിനൊക്കെ വേറെ മരുന്ന് NSAID എന്ന് പറയുന്ന മരുന്നുണ്ട്, നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്. അത് കഴിച്ചു കഴിഞ്ഞാൽ പാരസെറ്റമോളിനേക്കാൾ കൂടുതൽ നല്ല ആക്ഷൻ ആവും, നല്ല മസിൽ പെയിനും ബാക്ക് പെയിനും ഒക്കെ വേഗം മാറും. ബട്ട് പനിയുള്ള ആൾക്ക് അത് ഹാനികരമാണ്, കിഡ്നിക്ക് ഡാമേജ് വരാം, അപകടമാവാം. അതുകൊണ്ട് ഒരിക്കലും NSAID പനിയുള്ള സമയത്ത് നമ്മൾ കഴിക്കാൻ പാടില്ല. ഒന്നാമത് പനിയുള്ള സമയത്ത് ശരീരം ചെറുതായിട്ടൊരു നിർജ്ജലീകരണ അവസ്ഥയിലേക്ക്, ഡീഹൈഡ്രേറ്റഡ് സ്റ്റേജിലേക്ക് പോകും. പിന്നെ പനി വരുമ്പോൾ സ്വാഭാവികം എല്ലാവർക്കും ക്ഷീണം ഉണ്ടാവും, വിശപ്പ് ഉണ്ടാവില്ല, ഓക്കാനുണ്ടാവും. അപ്പോൾ സ്വാഭാവികം അന്നപാനീയങ്ങൾ, വെള്ളം, ഭക്ഷണം നമ്മൾ കുറക്കും, സ്വാഭാവികമായിട്ട് ഈ ഡീഹൈഡ്രേഷൻ കൂടും. പിന്നെ പനി ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ശരീരം ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വേർക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ശരീരത്തിൽ ജലാംശം പിന്നെയും നഷ്ടപ്പെടും. ശ്വാസകോശത്തിലൂടെയും ശ്വസനത്തിലൂടെയും നമ്മൾ കൂടുതൽ വെള്ളം പുറത്തേക്ക് തള്ളിക്കളയും, അതുവഴിയും ശരീരം ഡീഹൈഡ്രേറ്റ്, അങ്ങനെ അങ്ങനെ എല്ലാം നിൽക്കും. ഡീഹൈഡ്രേറ്റഡ് സ്റ്റേജിലേക്ക് നിൽക്കുന്ന ഈ അവസ്ഥയിൽ മൊത്തം ബ്ലഡ് സർക്കുലേഷൻ്റെ എമൗണ്ട് കുറയുന്ന അവസ്ഥയിൽ, കിഡ്നിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ അവസ്ഥയിൽ നമ്മൾ ഈ പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നീൻ്റെ പ്രവർത്തനത്തെ വീണ്ടും മന്ദീഭവിപ്പിക്കും, റീനൽ ഫെയിലിയറിലേക്ക് വരെ പോകാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ എൻ എസ് ഐയിൽ നിന്നുള്ള ഗുളിക പനിയുള്ള സമയത്ത് നമ്മൾ കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഓവർ ദ കൗണ്ടർ ഡ്രഗ്, സ്വയം ചികിത്സ പനിയുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും ചെയ്ത്, ഏറി ഒന്നും നമുക്ക് പാരസെറ്റമോൾ കഴിക്കാം, വെള്ളം ധാരാളം കുടിക്കാം, റെസ്റ്റ് എടുക്കാം. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറുന്നില്ലെങ്കിൽ നമുക്ക് എല്ലാ നാട്ടിൽ നിന്ന് കേരളത്തിൻ്റെ അവസ്ഥയിൽ ഹെൽത്ത് സെൻ്ററുകളുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സിസ്റ്റം പോലെ അർബൻ ഹെൽത്ത് സെൻ്ററും റൂറൽ ഹെൽത്ത് സെൻ്ററും ഒക്കെ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് അവിടെ ചികിത്സ കിട്ടും, അത് നമുക്ക് തേടാവുന്നതാണ്. അതിൽ കൺട്രോൾ ആവാത്ത അവസ്ഥയിൽ സംഭവിച്ച് റെഫർ ചെയ്യും, ഹയർ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് അഡ്മിറ്റ് ആണ്. ആ സമയത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലോ ഗവൺമെൻറ് ഹോസ്പിറ്റലോ എവിടെയാണ് നമുക്ക് കംഫർട്ടബിൾ അവിടെ പോയിട്ട് ചികിത്സ എടുക്കാം. ഒരിക്കലും സ്വയം ചികിത്സ എടുക്കരുതെന്നാണ് പനിയുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ വേറെന്താണ്, ഈ പനി നേരത്തെ എൻ്റെ വായുജന്യ രോഗമാണ് നമ്മൾ പറഞ്ഞു, അടുത്ത ഇടപഴകുമ്പോഴാണ് കൂടുതൽ പറഞ്ഞു. അതുകൊണ്ട് കുട്ടികളിൽ പനി വന്നു കഴിഞ്ഞാൽ പേരൻസ് രണ്ട് കാരണം കൊണ്ട് അവരെ വേഗം സ്കൂളിലേക്ക് വന്നേക്കും. ഒന്ന്, അവരുടെ സ്കൂൾ മുടങ്ങാൻ പാടില്ല. പനി വന്ന് കുട്ടി ക്ഷീണിച്ചാലും ഒരു ക്ലാസ് മുടങ്ങാൻ പാടില്ല, അതാണ് പേരൻസിൻ്റെ ഒരു. രണ്ടാമത് അവർ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവരെ നോക്കാൻ ഇവർക്ക് സമയമല്ല, കാരണം എല്ലാവരും വർക്കിംഗ് പാറ്റേൺ ആണ്. ആണും പെണ്ണും വർക്ക് ചെയ്യാൻ പോകുന്ന ഒരവസ്ഥ കൂടുതലായി കാണുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് അവർക്ക് ജോലി ലീവ് എടുക്കാൻ വയ്യ, കുട്ടിയെ നോക്കാൻ വയ്യ. സ്കൂളിലേക്ക് വന്നു വെച്ചാൽ അവരുടെ ഭാരം കഴിയും ചെയ്ത് കുട്ടീൻ്റെ പഠനം മുടങ്ങില്ല. പക്ഷേ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. സാംക്രമിക അസുഖമുള്ള ആളാണെങ്കിലും, ഈവൻ ചെങ്കണ്ണാണെങ്കിലും വൈറൽ പനിയാണെങ്കിലും, അത് മറ്റുള്ളവർക്ക് പകരാൻ സാധ്യത കൂടുതലാണ്. നമ്മളുടെ കുട്ടീൻ്റെ ഒരു ചെറിയൊരു പേഴ്സണൽ നമ്മളെ എന്താ പറയാനുള്ള ആ ഇത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളുടെ പഠനം കൂടി മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാവും. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുട്ടിക്ക് ശരിക്കുള്ള പരിചരണം കിട്ടാനും അസുഖം നന്നായിട്ട് മാറാനും നല്ലത് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നതാണ്. അതിന് നമ്മളിപ്പോൾ ഒന്നുകൊണ്ട് ലീവ് എടുക്കേണ്ടി വരും. അതായത് നമ്മൾ എന്ത് ചെയ്യും, പ്രയാസം വിചാരിക്കരുത്. മറ്റുള്ള ഒരു എന്താ പറയുക, സാമൂഹ്യ ബാധ്യത നിലക്ക് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അസുഖം മാറിയിട്ട് സ്കൂളിലെ കുട്ടികളെ വിടാവൂ എന്നുള്ളത് ശ്രദ്ധിക്കണം.
1: ഓക്കെ, ഇപ്പം ഈ കൺജക്റ്റിവൈസിസിനെ കുറിച്ച് പറഞ്ഞല്ലോ, കണ്ണിൽ വരുന്ന കണ്ണുദീനത്തിനെ കുറിച്ച് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു അതും ഒന്ന് പരാമർശിക്കപ്പെടണം എന്നത്.
0: സാധാരണഗതിയിൽ ചെങ്കണ്ണ് എന്ന് പറയുന്ന കണ്ണിൽ ചുവപ്പ്, നമ്മൾ മലപ്പുറത്ത് ചില പച്ചക്കണ്ണ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു പച്ചക്കണ്ണതിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്, ചുവപ്പ് മാത്രമുള്ളത്. അപ്പോ ഇവിടെ പറയുന്ന പച്ചക്കണ്ണ് എന്ന് പറയുന്ന ചെങ്കണ്ണ്,
1: അത് മഴക്കാലമായിട്ട് ബന്ധമുണ്ടോ?
0: അതെ, ഞാൻ പറഞ്ഞു തരുന്നത് അത് സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ അത് ബാക്ടീരിയ മുള്ള ഇൻഫെക്ഷൻ ആയിരുന്നു കൂടുതൽ കണ്ടിരുന്നത്. എന്നാൽ ആന്റി ബാക്ടീരിയൽ ഡ്രഗ് വ്യാപകമായതോടുകൂടി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ കോമൺ ആയിട്ട് വൈറൽ ഇൻഫെക്ഷൻ ആണ് കാണുന്നത്. അതിന് ഈ മഴക്കാലം വേനൽക്കാലം എന്നൊന്നുമില്ല, എല്ലാ കാലത്തും അത് കാണുന്നുണ്ട്. അഡിനോ വൈറസാണ് കോമണായിട്ട് കാണുന്നത്. ഞാൻ പറഞ്ഞു കോവിഡ് വൈറസിൻ്റെ കുടുംബക്കാരനാണ് അഡിനോ വൈറസ്. അപ്പോൾ അത് ഏത് കാലത്തും കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാന ലക്ഷണം കണ്ണ് ചുവപ്പാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആളുകൾ വരുമ്പോൾ ഇത് ചെങ്ങനാണെന്ന് പറയുമ്പോൾ അവർ ചോദിക്കും ഇത് ഡോക്ടർ ഒരു കണ്ണിൽ മാത്രമല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ സാധാരണ ചോദിക്കാൻ ഇങ്ങനെ രണ്ട് കണ്ണിൽ നിങ്ങൾക്ക് വേണം, ഒരു കണ്ണ് പോരാൻ നിൽക്കും. അപ്പോൾ ഇത് ഒരു കണ്ണിലുണ്ടാവാം, ചിലപ്പോൾ രണ്ട് കണ്ണിലുണ്ടാവാം. കോമണായിട്ട് ചുവപ്പ് തന്നെ ഉണ്ടാവാറുള്ളത്. ചില ആൾക്ക് കണ്ണിനീര് കൂടുതലായിട്ട് വരാം, ചില ആൾക്ക് കരട് തടയുന്ന പോലത്തെ ഫീലിംഗ് ഉണ്ടാവാം. വളരെ വിരളമായിട്ട് ചില ആൾക്ക് കണ്ണിൽ നിന്ന് ആ നീരിൻ്റെ കൂടെ ചുവപ്പുകൾ വരാം. അത് ചോര അല്ലെങ്കിൽ കണ്ണ് അവർ പറയും കണ്ണിന് ചോര പോകുന്നവർ, അത് ആ കുറച്ച് യൂസിങ് ഉണ്ടാവും.
1: അത് കോളം അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നു.
2: ഹലോ
1: ഹലോ, അസ്സലാമു അലൈക്കും.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത്?
2: ഞാൻ പോർട്ട്കാട്ടറിന്നാണ്.
1: ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ.
2: ഞാൻ വിളിച്ചത് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് പനിയുണ്ട്. അപ്പോ ഇപ്പൊ തടസ്സ ക്ലിനിക്കിൽ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആന്റിബയോട്ടിക് രണ്ട് വേറെ അസുഖങ്ങളുള്ള ഗുളികയുണ്ട്. അപ്പോ പിന്നെ മെയിനൊക്കെ വേദന അല്ലേ, അപ്പൊ അതിന് ഡെങ്കുവിന്റെ ഒരു സാധ്യത ഉണ്ടോ എന്താണ് എന്നൊരു സംശയം നടത്താൻ വിളിച്ചതാണ്. അതിന്റെ ഒരു സാധ്യത എന്താണെന്ന്.
0: പനി തുടങ്ങിയിട്ട് എത്ര ദിവസമായി?
2: പനിയിപ്പോ തിങ്കളാഴ്ച രാവിലെ തുടങ്ങിയതാണ്.
0: ബുധനാഴ്ച. ഓക്കെ, ഇപ്പോഴും പനിയുണ്ടോ?
2: ഇപ്പോ ടെമ്പറേച്ചർ ഇല്ല.
0: പാരസെറ്റമോൾ കഴിച്ചിരുന്നോ? പാരസെറ്റമോൾ കഴിക്കുമ്പോൾ നമുക്ക് പനി ഉണ്ടാവില്ല എന്ന് നമുക്ക് അസസ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഡെങ്കു സംശയം ഉണ്ടെങ്കിൽ സംശയിക്കുന്നത് നല്ലത് തന്നെയാണ്. ഡെങ്കുവിൽ ഉള്ള മെയിൻ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ശക്തമായ വേദന ഉണ്ടാവും. മെയിനായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാവാറുള്ളത്. ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ അതിശക്തമായ തന്നെ വേദന ഉണ്ടാവും. ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് അതിൻ്റെ ഒരു ഓമന പേരുള്ളത്. എല്ല് മുറിയുന്ന വേദന എന്ന് പറയും. അത് എല്ലാവർക്കും ആ വേദന ഉണ്ടായിക്കോളുന്നില്ല, ബട്ട് കോമൺ ആയിട്ടുള്ളത് അത്രയും വേദന തന്നെയാണ്. ബാക്ക് പെയിൻ ആണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. പിന്നെ മസിൽ പെയിൻ ഉണ്ടാവാം, പിന്നെ തലവേദന ഉണ്ടാവാം, കണ്ണിന് ചുറ്റും വേദന ഉണ്ടാവാം, വിരളമായിട്ട് കണ്ണ് ചുവപ്പ്, അങ്ങനത്തെ പ്രയാസങ്ങൾ ഉണ്ടാവാം. ക്ഷീണം നന്നായിട്ട് ഉണ്ടാവും. നമുക്കൊന്നിനും ഒരു ഉത്സാഹം ഉണ്ടാവില്ല, എപ്പോഴും കിടക്കാനുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുക. ഇതാണ് ഡെങ്കുവിൻ്റെ ലക്ഷണങ്ങളായിട്ടുണ്ടാവുക. അപ്പോൾ അതൊരു ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് ഫസ്റ്റ് ദിവസം ഒന്നും മനസ്സിലാവില്ല. ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ നമുക്ക് NS1 എന്ന് പറയുന്ന ഒരു ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കു ഫീവർ ഉണ്ടോ, ഡെങ്കു വൈറസ് ആണോ എന്നുള്ള അറിയാൻ കഴിയും. അതുപോലെ തന്നെ ബ്ലഡിലെ കൗണ്ട് നോക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാണെങ്കിൽ നമുക്ക് ഡെങ്കു ആണെന്ന് ഏകദേശം നമുക്ക് അനുമാനിക്കാൻ കഴിയും. കോമൺ ആയിട്ടുള്ള ഈ ഒരു അതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്താലേ. ഇപ്പം ടെസ്റ്റ് ചെയ്താൽ വിരളമായിട്ട് ചിലപ്പോൾ മാറ്റം വരാം, പക്ഷേ സാധാരണഗതിയിൽ ഒരു മാറ്റം കാണുന്നത് 4-5 ദിവസം കഴിയുമ്പോഴാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പനി ഉണ്ടെങ്കിൽ, ശക്തമായ മേല് വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, പാരസെറ്റമോൾ ഗുളിക കഴിക്കാം. വെറുതെ പാരസെറ്റമോൾ കഴിക്കേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ നമ്മൾ പലതവണ പറഞ്ഞതാണ്, എന്നാലും റിപ്പീറ്റ് ചെയ്യാം ബാക്കിയുള്ള ശ്രോതാക്കൾ കൂടി വേണ്ടിയിട്ട്. പാരസെറ്റമോൾ എന്നുള്ളത് പനി, മേലുവേദന ഒക്കെ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാവുന്ന ഒരു സേഫായിട്ടുള്ള ഗുളികയാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 1 മണിക്കൂറൊക്കെ ഉണ്ട് അതിൻ്റെ ആക്ഷൻ തുടങ്ങും. 1 മണിക്കൂറിൻ്റെ ഏകദേശം പനി നമുക്ക് വിട്ടു തുടങ്ങുന്ന അവസ്ഥ ഉണ്ടാവാം. നല്ല വിറയലും അല്ലെങ്കിൽ തണുപ്പും വേർക്കലൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ ഒരു 5-6 മണിക്കൂർ നേരത്തേക്കാണ് അതിൻ്റെ ആക്ഷൻ ഉണ്ടാവുക. അത് കഴിഞ്ഞ് വീണ്ടും പനിയുടെ കാരണം അവിടെ ഉണ്ടെങ്കിൽ വീണ്ടും പനി ഉണ്ടാവും. അപ്പോൾ വീണ്ടും പനി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും പാരസെറ്റമോൾ കഴിക്കാം. അങ്ങനെ ഒരു ദിവസം നമുക്ക് 4 പാരസെറ്റമോള് വരെ ഒരു ദിവസം കഴിക്കാം. ഒരു ആവറേജ് വെയിറ്റുള്ള ആൾക്ക് ഒരു 650 mg പാരസെറ്റമോൾ കഴിച്ചാൽ മതി. പിന്നെ ചില എക്സ്റ്റെൻഡഡ് റിലീസ് ടാബ്ലറ്റ് ഉണ്ട്, അതാകുമ്പോൾ നമുക്ക് ഏകദേശം ഇതേ ഡോസ് തന്നെ 2 നേരം കഴിച്ചാൽ മതിയാവും. ഇതാകുമ്പോൾ സാധാ പാരസെറ്റമോള് നമുക്ക് 4 നേരം കഴിക്കേണ്ടി വരും. പിന്നെ വെള്ളം ധാരാളം കുടിക്കണം. നമുക്ക് ദാഹം ഇല്ലെങ്കിൽ പോലും വെള്ളം ധാരാളം കുടിക്കണം. അത് ഒന്നിച്ച് കുടിക്കുമ്പോൾ ചിലപ്പോൾ ഓക്കാനം ഒക്കെ ഉണ്ടാവാം, വയറിന് അസ്വസ്ഥത ഉണ്ടാവാം. അപ്പോൾ ഇടവിട്ട് ഇടവിട്ട് ഒരു 10-15 മിനിറ്റ് ഇടവിട്ടോ അല്ലെങ്കിൽ 1/2 മണിക്കൂർ ഇടവിട്ടോ കാക്കളാസ് അരക്കളാസ് വിധം അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ റെസ്റ്റ് എടുക്കുക. ഒരു ദിവസം പനിച്ചാൽ 2 ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കണമെന്ന് പറയാറുണ്ട്. നമ്മുടെ ശരീരം റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പനിക്ക് നമ്മൾ ചെയ്യേണ്ടത്. ശരീരം, മിക്ക പനികളും ശരീരത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. ശരീരത്തിലേക്ക് കയറിയ അണുക്കളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലക്ഷണം മാത്രമാണ് പനി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലക്ഷണത്തെയല്ല നമ്മൾ ചികിത്സിക്കുന്നുണ്ടത്, അതിൻ്റെ കാരണത്തെയാണ് ചികിത്സിക്കേണ്ടത്. അപ്പോൾ എന്താണ് കാരണം എന്ന് കണ്ടെത്തലാണ് നമുക്ക് ഇതിൻ്റെ മാർഗം. അപ്പോൾ ഞാൻ തുടക്കത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ദിവസം ചിലപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്താൻ നമുക്ക് പ്രയാസമാവും. ഒന്ന് ഇതിൻ്റെ പാറ്റേൺ നമ്മൾ നോക്കിയിട്ട് ഏകദേശം നമുക്ക് പനിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ 100,000 കാരണങ്ങൾ ഉണ്ടാവും. അതെല്ലാം കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പറമ്പ് വെക്കേണ്ടി വരും. അപ്പോൾ ഏതാണ് പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള സിംറ്റംസ് അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക ഒരു കട്ട് ഷോട്ട് ചെയ്യും ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് സാധനങ്ങൾ. അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ മാത്രമാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പാറ്റേൺ നമുക്ക് കാണാറുള്ളത്. അപ്പോഴാണ് നമ്മൾ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്യാറുള്ളത്.
2: അതർവൈസ് നിങ്ങൾ റെസ്റ്റ്
0: അത് ഏത് വൈറൽ ഫീവറിലും കോമൺ ആയിട്ട് കാണുന്നതാണ്. നമ്മൾ വൈറൽ പ്രോഡ്രോം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ കഫ് കൊറൈസ എന്നൊക്കെ പറഞ്ഞ പനി, ജലദോഷം, തുമ്മൽ, തൊണ്ടവേദന, ചുമ, ഇതൊക്കെ മിക്ക വൈറൽ പനിയിലും കാണാറുള്ള ഒരു ലക്ഷണങ്ങളാണ്. കണ്ണിൽ ചുവപ്പ്, ഇതൊക്കെ അതിൻ്റെ ഓരോന്നിൻ്റെയും തീവ്രത കൂടിയും കുറഞ്ഞിരിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഏതൊക്കെയാണ് വകതിരിവെന്ന് നമുക്ക്
2: ഏതായാലും
0: ഇപ്പോൾ റെസ്റ്റ് എടുക്കുക, തണുത്തത് കഴിക്കാണ്ടിരിക്കുക. അപ്പോൾ റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക മൊബൈലിനും റെസ്റ്റ് കൊടുക്കണമെന്ന് പറയാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ വീട്ടിൽ ജോലിക്ക് ഒഴിവാക്കി ഇരിക്കുമ്പോൾ നമുക്ക് തോണ്ടാൻ ഒരു ഫീലിംഗ് ടെൻഡൻസി ഉണ്ടാവും. അത് കഴിയുന്നത് കുറക്കണം. നമുക്ക് തലവേദന കണ്ണുവേദന കുറച്ച് കുറഞ്ഞ് കിട്ടും. അല്ലെ അതിന് വേറെ ചികിത്സിക്കാൻ പോകേണ്ടി വരും. ഓക്കെ, നിങ്ങൾ അസുഖം പ്രവേശിപ്പിക്കട്ടെ.
1: ഓക്കെ, സമയം ഏകദേശം കഴിഞ്ഞു വരുന്നുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഇതിന്റെ പ്രതിരോധത്തെ കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നു. ഇതിന്റെ ഭക്ഷണ രീതികളിലെ ക്രമങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
0: പ്രതിരോധം എന്ന് പറയുമ്പോൾ നമ്മൾ 3 ടൈപ്പ് അസുഖങ്ങൾ പറഞ്ഞത്. 1 വായുജന്യം, ജലജന്യം, ജന്തുജന്യം. അതിൽ വായുജന്യം നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൗഡിങ് പരമാവധി ഒഴിവാക്കുക, ഒരു സേഫ് ഡിസ്റ്റൻസ് നമ്മൾ സൂക്ഷിക്കുക. നമുക്ക് ജലദോഷ തുമ്മലോ പനി ഉണ്ടെങ്കിൽ നമ്മൾ മാസ്ക് ധരിക്കുക, മറ്റുള്ള ആളുകളുടെ ഇടപഴകുന്ന പരമാവധി ഒഴിവാക്കുക, നമ്മൾ സ്വയം ഐസൊലേറ്റ് ചെയ്യുക, നമ്മൾ കാരണം മറ്റുള്ളവർക്ക് അസുഖം ഉണ്ടാകുന്ന അവസ്ഥ ഒഴിവാക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ജലജന്യം എന്നാണ് പറഞ്ഞു. ഒന്ന്, നമ്മൾ കാരണം അസുഖം മറ്റുള്ളവർക്ക് വരാതെ ഇരിക്കുക, വൃത്തിയുള്ള വെള്ളം മാത്രം കുടിക്കുക, തിളപ്പിച്ച ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, അതിൽ ഭക്ഷണം ചൂടോടെ കഴിക്കുക, പിന്നെ ഭക്ഷണം അടച്ച് സൂക്ഷിക്കുക, പഴകിയ ഭക്ഷണം കേടുന്ന ഭക്ഷണം ഒഴിവാക്കുക, പാർട്ടികൾ പോയാൽ കഴിയുന്നതും നല്ല വെള്ളം മാത്രം കുടിക്കുക, വെൽക്കം ഡ്രിങ്ക് കഴിയുന്നതും ഒഴിവാക്കുക, പുറത്തുനിന്ന് ജ്യൂസുകൾ കഴിക്കുന്നതും കട്ട് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഈ തട്ടുകളിൽ കിട്ടുന്ന കട്ട് ഫ്രൂട്ട്സ് അതും കുറച്ച് റിസ്ക്കാണ്, അതും പരമാവധി ഒഴിവാക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ടോയ്ലറ്റ് പോയതിനു ശേഷം കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. ഇതൊക്കെയാണ് വായ ജലജന്യ രോഗങ്ങൾ ഒഴിവാക്കാനുള്ള.
1: ഓക്കെ, അസ്സലാമു അലൈക്കും.
3: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എനിക്ക് ഞാൻ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്തപ്പോ 0.5 അപ്പോ ആരാ കീപ്പിട്ട് നല്ല കടച്ചില്, മേലൊന്നും അങ്ങനെ മേലക്കൊന്നും അയ്യാതി വേദനയൊന്നും ഇല്ല. അപ്പോ പിന്നെ അരണ്ട കീപ്പിട്ട് ഇങ്ങനെ കടഞ്ഞിറങ്ങിയ രണ്ടു വാട്ടും രണ്ടു കാലിലും, പിന്നെ നമ്മളെ നാവിന്റെ ഇതിലിങ്ങനെ ഒരു കനം.
0: ഓക്കെ, അതിന് യൂറിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട വേദനയാണോ എന്നാണ് നിങ്ങളെ സംശയം അല്ലേ?
3: അതാണോ, മരുന്ന് കുറിച്ചും തോന്നിയ കുറവ് വരുന്നില്ല.
0: ഓക്കെ, നമ്മളെ വിഷയമായി ബന്ധപ്പെട്ട ചോദ്യമല്ല, എന്നാലും എന്റെ അറിവിലുള്ള അനുസരിച്ച് ഞാൻ കാര്യം പറയാം. യൂറിക് ആസിഡ് ബ്ലഡിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും അതിന്റെ ലക്ഷണം ഉണ്ടാവണം എന്നില്ല, ഒന്ന്. രണ്ടാമത്, യൂറിക് ആസിഡ് നോർമലായ ആളുകൾക്കും ഈ യൂറിക് ആസിഡ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് കുറച്ചൊരു ജനിതകമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്, ചിലർക്ക് ഭക്ഷണത്തിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ഇനി നിങ്ങളുടെ ഈ ലക്ഷണം വെച്ചിട്ട് അത് കൂടുതൽ യൂറിക് ആസിഡിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നല്ലോ, നട്ടലിൻ്റെ ഇടയിലുള്ള കുറച്ചൊരു കുഷൻ പോലത്തെ വസ്തുക്കളുണ്ട്, നട്ടലിൻ്റെ എന്താ പറയുക ഈ സുഖമായ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത്, അതിൻ്റെ ബൾജ് കാരണമുള്ള വേദനയാണ് കൂടുതലായിട്ട് നിങ്ങളുടെ ലക്ഷണങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കാലിൻ്റെ പുറകിലൂടെ തുടരിൻ്റെ ബാക്കിലൂടെ ഷോക്ക് അടിക്കുന്ന പോലത്തെ വേദന എപ്പോഴെങ്കിലും കുനിയുമ്പോഴോ കാല് പൊക്ക് മലർന്നു കിടന്ന് കാല് പൊക്കുമ്പോഴോ ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ സാധ്യത.
3: അതൊന്നുമില്ല, പക്ഷെ അതിങ്ങനെ നടക്കുമ്പോ നമ്മളിങ്ങനെ രണ്ട് കീപ്പിട്ട് ഇങ്ങനെ ഒരു കടച്ചില്ല മാത്രമുള്ളൂ, അല്ലെ കായ എക്സസൈസ് ഒക്കെ ചെയ്തോക്കലുണ്ട്, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. ഇനി സുജൂത് ചെയ്യണിനൊന്നും കുഴപ്പമില്ല.
0: സുജൂത് അല്ല, റുക്കുവിന്റെ സമയത്ത് റുക്കുവിലെ പ്രയാസം വരുന്നുണ്ടോ? ഏതായാലും നിങ്ങളെ ഒരു എന്താ പറയാ ഒന്നിൽ ജനറൽ മെഡിസിൻ ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ ഒരു എല്ലി ഡോക്ടറെ കാണിക്കണം, എന്നിട്ട് അതിന്റെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടി വരും. അതല്ലാതെ ഇത് എന്താ പറയുക, യൂറിക് ആസിഡ് വേദന എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മളെ ജോയിന്റിലാണ് കൂടുതൽ വേദന കാണാറുള്ളത്. ഈ മസിൽ പെയിൻ അത്ര കോമൺ അല്ല ഇതിൽ, അതുകൊണ്ട് അതൊന്ന് വിശദമായിട്ട് നോക്കിയിട്ട് വേണം ചികിത്സ എടുക്കാൻ. ഓക്കെ, നമ്മളെ സമയം ഏകദേശം അവസാനിക്കണം. പിന്നെ ഇനി ജസ്റ്റ് നേരത്തെ പറഞ്ഞ ജസ്റ്റ് ഒന്ന് മൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഭക്ഷണത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഈ കാര്യം ചെയ്തേ. പിന്നെ നമുക്ക് ഇതിനുള്ള വാക്സിൻ, ടൈഫോയിഡിന് വാക്സിൻ ഉണ്ട്, പിന്നെ കോളറയ്ക്ക് വാക്സിൻ ഉണ്ട്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് എക്ക് വാക്സിൻ ഉണ്ട്, നേരത്തെ പറഞ്ഞ വായുജന്യ രോഗത്തിൽ ഇൻഫ്ലുവൻസക്ക് വാക്സിൻ ഉണ്ട്. അതൊക്കെ നമ്മൾ ലഭ്യതക്കനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മൾ എടുത്ത് നമുക്ക് അതിൻ്റെ പ്രതിരോധം നേടാവുന്നതാണ്. പിന്നെ ജന്തുജന്യ രോഗങ്ങൾ ഏറ്റവും പ്രധാനം, വ്യക്തി ശുചിത്വത്തോടൊപ്പം നമ്മളെ പരിസര ശുചിത്വം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോഡൻസിന് എലിശല്യം കുറക്കാം, കൊതുകുശല്യം കുറക്കാം, ഈച്ചശല്യം കുറക്കാം. ആ രീതിയിലൊരു എന്താ പറയുക, വ്യക്തി ശുചിത്വത്തോടൊപ്പം പരിസര ശുചിത്വം, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഓരോ പൗരനും ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം അസുഖങ്ങൾ, നമ്മൾ കാരണം ഉണ്ടാക്കുന്ന അസുഖങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ
1: കഴിയാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഏകദേശം സമയം അടുത്തിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ട്. ഏതായാലും പരിപാടി ശ്രവിച്ച ശ്രോതാക്കൾക്കും അതുപോലെ ക്ഷണം സ്വീകരിച്ചു വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർക്കും നന്ദി സൂചിപ്പിക്കുന്നതോടൊപ്പം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദിയും ഞാൻ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
4: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000-ക്കണക്കിന് ശ്രോതാക്കൾ, 60-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50-ൽ ഏറെ സ്ഥിരം അവതാരകർ, 100-ൽ പരം പിന്നണി പ്രവർത്തകർ, ആരോഗ്യമുള്ള ജനത.
5: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് പീസ് റേഡിയോ കൂടിക്കാഴ്ച. വനവിശേഷങ്ങളുമായി ഒരു ഫോറസ്റ്റ് ഓഫീസറോടൊപ്പം ചർച്ചയിൽ നമ്മുടെ കൂടെ ചേരുന്നത് മുഹസിൻ വി കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വി ടി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ കൂടെയുള്ളത് മുഹസിൻ വി കെ എന്ന് പറഞ്ഞ സാറാണ്. സാറ് അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫ് ഫോറസ്റ്റ് ഓഫീസറാണ്. അദ്ദേഹത്തെയാണ് നമുക്ക് ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ കൂടെ സംസാരിക്കാൻ കിട്ടിയിട്ടുള്ളത്. അതിഥിയായ അദ്ദേഹത്തെ നമുക്ക് ആദ്യമായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും.
7: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
6: അപ്പോൾ സാറേ, നമ്മൾ ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് കാട് ഒരു കൗതുകവും അത്ഭുതവും നിറഞ്ഞ ഒന്നാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും പോകാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ സ്വതന്ത്രമായിട്ട് കാടിൻ്റെ അകത്ത് പോയി നിൽക്കാൻ പറ്റുന്ന ഒരാൾ കൗതുകത്തോടു കൂടി ഫോറസ്റ്റിലെ ഓഫീസർമാരെയൊക്കെ നമ്മളിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ അകത്ത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഒരു അങ്ങനെയൊക്കെ നമ്മളൊക്കെ എവിടെയെങ്കിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവർക്കൊക്കെ പൊതു ഫുൾ കാണാൻ പറ്റുമല്ലോ അല്ലേ നമുക്കിങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ചയിൽ നിങ്ങളെ ഇവിടെ നമുക്ക് മുസ്ലിം സാറോടെ കിട്ടിയിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ശ്രോതാക്കൾക്കും കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഒന്ന് സാറിനെ ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാമെന്ന് തോന്നുന്നു. സാറിൻ്റെ വീട് മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന്.
7: ഞാൻ വണ്ടൂരിനടുത്ത് ചെറുകോട് ചാത്തങ്ങോട്ടുപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും. എൻ്റെ ബാല്യകാലങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ തന്നെയായിരുന്നു.
6: അപ്പോൾ വണ്ടൂരാണ് പ്രദേശം. പിന്നെ ജോലി എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോറസ്റ്റ് തസ്തികയിലേക്ക് അങ്ങനെ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് അതിൽ നിന്നിപ്പോൾ റിട്ടയർഡായി ഏകദേശം എത്ര വർഷം? അപ്പം
7: ഞാൻ 34 വർഷത്തോളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സർവീസിൽ ഉണ്ടായിട്ടുണ്ട്.
6: 34 വർഷം. ആ 34 വർഷം പ്രകൃതി, ഈ കാട്, മല, അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുടെ വലിയൊരു കാട് ഞങ്ങളുടെ ഉള്ളിലുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇൻഷാല്ലാ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം. എപ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രകൃതി ശരിക്കും നിങ്ങളൊരു നാച്ചുറലായിട്ടുള്ള കാര്യത്തോട് പ്രകൃതിയോടൊരു ഇഷ്ടം മനസ്സിനുള്ളിൽ അങ്ങനെ തോന്നിത്തുടങ്ങിയ? സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരിലും ഓരോ ഒരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
7: ഞാൻ അങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ സർവീസിൽ കയറിയതിനു ശേഷം, ഞാൻ 92-ൽ സർവീസ് കയറിയിട്ടുണ്ട്. എൻ്റെ 21 വയസ്സ് കഴിഞ്ഞ ഉടനെ വെച്ചാൽ മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സർവീസ് കയറിയിട്ടുണ്ട്. ഈ സർവീസ് കയറിയ ഉടനെ ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്നുവെച്ചാൽ വനവും എന്നുവെച്ചാൽ വനത്തിൽ കൂടുതൽ നടത്തും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് വലിയൊരു നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര അനുഭവങ്ങളാണ് ഈ വനത്തിലുള്ള. ഈ
6: ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു ബൈ ചാൻസിൽ നിങ്ങൾ എത്തിപ്പെട്ടു ജോലി, അത് ചെറുപ്പത്തിൽ അങ്ങനെ വിചാരിച്ച് എത്തിയതല്ല, പക്ഷെ സന്ദർഭവശാൽ അങ്ങനെ ആയി. ആയി കഴിഞ്ഞപ്പോൾ ആ അവസ്ഥയെ അറ്റധികം ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിഞ്ഞു.
7: അതെ അതെ
6: അല്ലേ?
7: ഓ, വളരെയധികം. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഈ അവസാന നിമിഷം വരെ, എന്നുവെച്ചാൽ എനിക്ക് സർവീസിൽ നിന്ന് പിന്നെ ഒരു ഒരു ലാസ്റ്റ് ഒരു വർഷത്തോളം എനിക്ക് വീട്ടിലേക്കുള്ള ലീവ് ഉണ്ടായിരുന്നു. ഞാൻ അതുവരെ എടുക്കാതെ ലാസ്റ്റ് അവസാന നിമിഷം വരെ ഞാൻ ഫീൽഡ് പോയോളാം.
6: ശരി,
7: അത് ആസ്വദിച്ചുകൊണ്ട് ഞാൻ സർവീസിൽ നിന്ന് പിരിഞ്ഞു
6: ചെയ്തത്. മഷാല്ലാ, അതൊരു ഒരു വല്ലാത്ത. പല ആൾക്കാരെ ജോലി ചില ആൾക്കാർ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ജോലിയോട് ഒരു ഇഷ്ടമല്ലാതെ അങ്ങനെ കഴിച്ച് ഇങ്ങനെയെങ്കിലും സർവീസ് കഴിഞ്ഞ് കിട്ടും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് ആ ഒരു ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടും ആസ്വാദികരമായിരിക്കൂല. പക്ഷെ സാറിനെ സംബന്ധിച്ചിടത്തോളം അതിലെത്തി അതിൽ ഓരോ, കാരണം അങ്ങനെയുള്ളൊരു പ്രദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പലർക്കും അസൂയാവഹമായിട്ടുള്ളൊരു കാര്യമാണ് കാടിൻ്റെ അകം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ജോലി, അവിടുത്തെ അനുഭവങ്ങളും, ആദ്യത്തെ നിയമനം എവിടെയായിരുന്നു?
7: ഞാൻ ആദ്യത്തെ നിയമനം ഞാൻ തിരുവനന്തപുരത്ത് പിന്നെ ചീഫ് കൺസർവേറ്റർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹെഡ് ഓഫീസുണ്ട് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അവിടെയാണ് എൻ്റെ ആദ്യത്തെ നിയമനം. അത് 2 മാസം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ നെടുങ്കയം
6: ഫോറസ്റ്റേഷനിലേക്ക് അപ്പോ നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരുന്നു?
7: ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ SLC വിദ്യാഭ്യാസം. അത് എനിക്ക് ഡൈ ഹാർനസ് ആയിട്ട് ഞാൻ സർവീസ് കയറിയത്. അതുകൊണ്ട് അത്ര വിദ്യാഭ്യാസം മതിയായിരുന്നു. പിന്നെ പഠിക്കാനും എനിക്ക് സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. എൻ്റെ വലിയൊരു ഫാമിലി, എൻ്റെ ഫാദർ നേരത്തെ മരിച്ചു പോയി, എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക്.
6: അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ അല്ല ഇത്രയും തസ്തികയിൽ എത്തിയത്, അതിലൊരു വല്ലാത്തൊരു എല്ലാവരും ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം ഒരാൾ ഇവിടെ എത്തിയില്ല, ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ എത്താതിരിക്കില്ല.
7: അല്ലേ?
6: അപ്പോൾ വളരെ പിന്നെ ഒരു ഒരു എന്താ പറയുക, നമുക്കൊരു പ്രചോദനമുള്ള ഒരു ലൈഫായിട്ടൊന്നും പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പം ലാസ്റ്റ് വിരമിക്കുന്ന സമയത്ത് ഏതിൽ നിന്നാണ് ഇപ്പം ലാസ്റ്റ്?
7: ഞാൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് 3 സ്റ്റാറൊക്കെ വെച്ചിട്ട് നമ്മൾ സർക്കിളെ ഒരു ഒരു സ്റ്റാറുണ്ട്, അത് വെച്ചിട്ടാണ്
6: അങ്ങനെയാണ്
7: വിരമിച്ചിട്ടുള്ളത്.
6: പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വിരമിച്ചെന്ന് തോന്നുന്നില്ല കേട്ടോ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എനർജറ്റിക് ആണ്, ഹെൽത്തി ആണ്, അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നുള്ളതൊക്കെയാണല്ലോ. പിന്നെ കരിയറിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ പ്രൊമോഷനുകൾ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ലൈഫിൽ പലപ്പോഴും ഇങ്ങനെ ഈ പ്രൊമോഷൻ കിട്ടുന്ന നമുക്ക് കുറച്ചുകൂടി നമ്മളെ എനർജറ്റിക് ആകുമല്ലോ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
7: ഞാൻ പിന്നെ ലാസ്റ്റ് ഗ്രേഡായിട്ടാണ് ഞാൻ സർവീസ് കയറിയത്. അതിൽ 92 സർവീസ് കയറി 97 എനിക്കൊരു പ്രൊമോഷൻ കിട്ടി. ഫോറസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞ തസ്തിക, അത് യൂണിഫോം ഇടുന്ന തസ്തിക അതാണ്, ഫോറസ്റ്റ് ഗാർഡാണ്. അതിൻ്റെ റേഞ്ച് ഓഫീസറൊക്കെ വന്ന് പറഞ്ഞു എന്തായാലും പ്രൊമോഷൻ കിട്ടിപ്പോകണം, നീ ഫോറസ്റ്റ് ഗാർഡായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ആ നിലക്ക് ഞാനതിൽ പ്രൊമോഷന് ഞാൻ റിക്വസ്റ്റ് കൊടുക്കും. ഞാൻ അങ്ങനെ ഞാൻ ഫോറസ്റ്റ് ഗാർഡായി. പിന്നെ 2009 ഞാൻ ഒരു ഫോറസ്റ്റ് എന്ന തസ്തികയിലേക്ക്, നമുക്ക് ഒരു സ്റ്റാർ വെച്ചിട്ടുള്ള ആ തസ്തികയിലേക്ക് പ്രൊമോഷൻ കിട്ടി. പിന്നെ ഞാൻ 2022 ഞാൻ ഡെപ്യൂട്ടി റേഞ്ചർ എന്ന് പറഞ്ഞ തസ്തിക, അങ്ങനെ ലാസ്റ്റ് അങ്ങനെ
6: ലാസ്റ്റ്
7: അവിടെത്തി റേഞ്ച് ഫോറസ്റ്റ് ഗ്രേഡ് എന്നുള്ള തസ്തിക വരെ എത്തി.
6: ശരിക്കും അങ്ങനെ എങ്ങനെയാണ് നമുക്ക് ഈ പ്രൊമോഷൻസ് കിട്ടുന്നത്? എങ്ങനെയാണ്
7: പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾക്ക് സീനിയോറിറ്റിക്ക് അനുസരിച്ച് നമ്മളെ തസ്തികയിൽ നമ്മൾ സീനിയോറിറ്റി അത് പ്രകാരമാണ് നമ്മൾക്ക് ഇങ്ങനെ പ്രൊമോഷനുകൾ ലഭിക്കുക.
6: ചിലപ്പോൾ അതിപ്പോൾ നിങ്ങളുടെ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഇതൊക്കെ അതിന് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നമ്മൾ മേലുദ്യോഗസ്ഥന്മാരുടെ ഒരു അവരുടെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ അവരുടെ ഒരു അങ്ങനെയൊക്കെ ഉണ്ടാകും, അവർ പരിഗണിക്കും ജോലി അതൊന്നുമല്ല, സർവീസ് മാത്രം.
7: സർവീസ് അനുസരിച്ച് നമുക്ക് സർവീസ് അനുസരിച്ച് നമുക്ക് പ്രൊമോഷനുകൾ,
6: പിന്നെ എക്സ്ട്രാ എന്താ എക്സാമുകളോ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് എക്സ്ട്രാ സ്കില്ലോ എന്തെങ്കിലും അങ്ങനെ കിട്ടുന്ന
7: എക്സാമുകളൊക്കെ
6: വരുന്നുണ്ട്.
7: പക്ഷെ നമ്മൾ പ്രൊമോഷൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്,
6: ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ അതിൽ ഓരോ പ്രൊമോഷൻ ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഓരോ തസ്തികയിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമായിട്ടുള്ളത് ഏതായിരുന്നു? ലാസ്റ്റ് അവസാനിച്ചതാണ്?
7: അവസാനത്തിൽ ഞാൻ എനിക്ക് ഈ സർവീസിൽ ഓരോ നമ്മൾ പ്രൊമോഷനിലും ഓരോ തസ്തികയിലും നമ്മൾക്ക് ഓരോ മേഖലയും നമുക്ക് തിളങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ആയപ്പോൾ ഇപ്പോൾ ഡെപ്യൂട്ടി റേഞ്ചർ എന്നുള്ള തസ്തിക, അതുകൊണ്ട് ഒരു സ്റ്റേഷൻ മുഴുവൻ നമുക്ക് നമ്മളെ അധികാര പരിധിയിൽ വരുന്നത് ആ രീതിയിൽ, ഒരു സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു ചാലിയൊരു പഞ്ചായത്തിൻ്റെ മുൾ ഫുള്ളായിട്ട് വരുന്ന എല്ലാ മേഖലയിലും നമ്മൾ എത്തേണ്ട സ്ഥലങ്ങളായിരുന്നു. അതിൽ വരുന്ന വളരെ പല പല കാര്യങ്ങളിലും എല്ലാ മേഖലയിലും നമ്മൾക്ക് എത്തിപ്പെടാനും ഒരുപാട് പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യാനും എനിക്ക് ഒരുപാട് പിന്നെ ആദിവാസി ഊരുകളിലൊക്കെ ഉള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ എനിക്ക് അത് എൻ്റെ കഴിവുകൊണ്ടല്ല, നമ്മൾക്ക് മറ്റുള്ള സംഘടനകളും പിന്നെ സന്നദ്ധ സേവനക്കാരൊക്കെ നമ്മൾ സഹായിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ എനിക്ക് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്.
6: അപ്പോൾ ശരിക്കും അതിൽ ഏറ്റവും എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ വെല്ലുവിളികൾ, അതായത് ഓരോ പ്രൊമോഷൻ നേരിടാൻ നിങ്ങൾക്കുണ്ടായ ആ പ്രൊമോഷനുമായിട്ട് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ?
7: ഇല്ല ഒന്നും ഉണ്ട്.
6: ഓക്കെ. പിന്നെ ഏറ്റവും അവസാനത്തെ പറഞ്ഞാൽ നമ്മുടെ കുറച്ചുകൂടി അധികാരപരിധി കുറച്ചുകൂടി വിശാലമാകും. അപ്പോൾ കുറച്ചുകൂടി ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അതിൽ ഏതാണ് കുറച്ചുകൂടിയും നിങ്ങൾക്കൊരു പാഠം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒരു പഠിക്കാനൊക്കെ പറ്റിയ
7: ലാസ്റ്റ് തസ്തിക ഡെപ്യൂട്ടി
6: റേഞ്ചർ?
7: നമ്മളൊരു സ്റ്റേഷനിലുള്ള ഒരുപാട് സ്റ്റാഫ്, നമ്മളെ മേൽനോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫ്, അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവക്കാരുള്ള വ്യത്യസ്ത നാട്ടിൽ നിന്ന് വരുന്ന, അപ്പോൾ ആ രീതിയിലുള്ള ആൾക്കാരിടയിലൊക്കെ ജോലി ചെയ്യാനും കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ
6: പറ്റിയിട്ടുണ്ട്. അതായത് പിന്നെ അപ്പോൾ നിങ്ങളുടെ ഒരു എവിടെയായിരുന്നു പറഞ്ഞു ഡെപ്യൂട്ടി റേഞ്ചർ ആയിട്ടുള്ളത്?
7: അകമ്പാടം
6: ഫോറസ്റ്റ് സ്റ്റേഷൻ. ആ അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം
7: വൈഡായ സ്ഥലം തന്നെ.
6: വൈഡ്
7: വെച്ചാൽ മയിലാടി മുതൽ കക്കാടംപോയിൽ എന്ന് പറഞ്ഞ
6: കടമ്പോയിൽ
7: വരെയുള്ള അത്രയും വലിയൊരു ഏരിയ ആയിരുന്നു.
6: പിന്നെ അതിനകത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് അതിൽ? ഇപ്പോൾ പറഞ്ഞു കുറേ ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞു, പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കൂടുതൽ അറിയാൻ പറ്റിയ കാര്യം ഉണ്ടാവും?
7: എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ ജോലി ചെയ്യുമ്പോൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, അത് എല്ലാവരും ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. അതല്ല നമ്മൾ പിന്നെ നമ്മൾ ഈ വനം സംരക്ഷിക്കുക, ഈ വനത്തിനകത്ത് കൂടെയുള്ള യാത്ര, അത് എല്ലാവരും ചിലപ്പോൾ അത് തയ്യാറാവണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയെങ്കിൽ നമുക്ക് വനത്തിനെ കുറിച്ച്
6: പഠിക്കാനും
7: വനത്തിൻ്റെ കാര്യങ്ങളും അതുപോലത്തെ ഈ നാട്ടിലുള്ള നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിലൊക്കെ ഇത് നമ്മൾ ശരിക്ക് ഫീൽഡിൽ ഇറങ്ങിയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് മുഴുവനും എനിക്ക് എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ ഞാനും അത് മടിയില്ലാതെ ഫീൽഡ് പോയിരുന്ന ആളാണ്. അതുപോലെ എൻ്റെ സ്റ്റാഫും അതുപോലെ തന്നെയായിരുന്നു. എൻ്റെ കൂടെ പോരാനും അവരെ ഒറ്റക്ക് പോകാനും ഫീൽഡിലെ കാര്യങ്ങൾ പല, നമ്മൾ ഫീൽഡാണ് ഒരുപാട് പ്രശ്നങ്ങളിലെ ഒരു മേഖലയാണ് ഫോറസ്റ്റ് എന്ന്
6: പറയുന്നത്. പ്രശ്നം എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയായിരിക്കും
7: പ്രശ്നങ്ങൾ പറഞ്ഞാൽ? ഇപ്പോൾ ഇപ്പോൾ ഇപ്പോൾ വളരെ കുറഞ്ഞ് പോയതാണ് ഈ മരമുറി. പക്ഷെ മരമുറി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും കൂടി പറ്റാത്തൊരു സമയമുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ ജോലി ചെയ്ത ആളാണ്. എന്താണെന്ന് വെച്ചാൽ രാത്രി മുഴുവനും ഈ കള്ളന്മാർ വരുന്നത് നോക്കിയിട്ട് നമ്മൾ നടക്കണം. പക്ഷേ പകല് ഇവരെവിടെയെങ്കിലും നമ്മൾ കാണാതെ മുറിച്ചിട്ടുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ നടന്നു നടക്കണം. അപ്പോൾ നമുക്ക് ഉറക്കമൊക്കെ വളരെ കുറവുള്ള കാലങ്ങൾ, പക്ഷേ കുറച്ച് സമയം നമുക്ക് ഉറങ്ങാം. വീട്ടിൽ വരാനൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ സമയങ്ങളൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മരമുറയൊക്കെ നിന്ന് ഇപ്പോൾ വന്യജീവി പിന്നെ നമ്മൾ പിന്നെ വേട്ടയാടലൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചെങ്കിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനും
6: കഴിയുള്ളൂ.
7: പക്ഷേ അതുണ്ട്, അതൊക്കെയാണ് ഇപ്പോൾ കൂടുതലുള്ള പ്രശ്നം.
6: അതിലെന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അശ്രദ്ധ വന്നാൽ നമ്മുടെ ജോലിയെ ബാധിക്കുന്നോ? നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമോ ഗവൺമെൻറ് തലത്തിൽ?
7: ജോലിയെ ബാധിക്കുന്ന നമ്മൾ എന്ന് പറഞ്ഞാൽ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞും കൊണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഓഫീസർമാർക്ക് നമ്മളിപ്പോൾ കൃത്യമായിട്ട് ജോലി ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ ഓഫീസർമാർക്ക് ബോധ്യപ്പെടണം. എന്ന് വെച്ചാൽ നമ്മൾ സ്വയം ബോധ്യപ്പെടലല്ല, നമ്മളെ മേലുദ്യോഗസ്ഥന്മാർക്കും കൂടി ബോധ്യപ്പെടണം നമ്മൾ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ.
6: ചെയ്യുന്നുണ്ട്.
7: ഇപ്പോൾ അശ്രദ്ധയായിട്ട് ജോലിയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ നമ്മളെ ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന വനത്തിൽ നിന്ന് മരങ്ങൾ മുറിച്ച് കൊണ്ടുപോകുക, അല്ലെങ്കിൽ വേട്ടയാടൽ ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓഫീസർമാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ജോലിയൊക്കെ ബാധിക്കുന്ന
6: ജോലിയെ ബാധിക്കും. അതെ. ഇതിൽ ഒരാളിപ്പോ ലാസ്റ്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സാറ്, ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ നിന്നാണ് പിന്നെ ഈ ഒരു റേഞ്ച് വരെ എത്തി. മാക്സിമം ഒരാൾക്ക് എത്താവുന്ന എന്താണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ?
7: പിന്നെ ഏറ്റവും വലിയൊരു തസ്തിക ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എന്ന്
6: പറഞ്ഞു.
7: നമ്മളെ ഫോറസ്റ്റിന്റെ ഏറ്റവും വലിയൊരു ഹെഡ് ഓഫീസർ അയാളാണ്. ഒരു ഇപ്പൊ ഇങ്ങനെ ഒരു പ്രൊമോഷൻ കിട്ടി ലഭിച്ച് വരുന്ന ഒരാൾക്ക്, ഒരു താഴെഘട്ടിൽ നിന്ന് അവസാനം വരുന്ന ഒരു റേഞ്ച് ഓഫീസർ അല്ലെങ്കിൽ പിന്നെ ഒരു ACF അസിസ്റ്റന്റ് കൺസർവേറ്റർ വരെ എത്താൻ
6: കഴിയുള്ളൂ.
7: പക്ഷെ അതല്ല, ഒരു റേഞ്ച് ഓഫീസറായിട്ടാണ് സർവീസ് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ ഈ മേഖലയിൽ ചിലപ്പോൾ ഒരു DFO വരെയൊക്കെ
6: തീരാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിനിടയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
7: മറക്കാൻ പറ്റാത്ത നമ്മളെ പേടിപ്പെടുത്തിയിട്ട് നമ്മളൊരു പേടിച്ച് പോയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, വളരെ പേടിച്ച്. അത് നമ്മൾ പിന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ പോയ സർവീസിൽ 2025 ഞാൻ ജോലി ചെയ്യുന്ന ഒരു മേഖലയിൽ, എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് സ്ഥലത്ത് ഒരു ആന ഒരാളെ ചവിട്ടിക്കൊന്നു. അത് പകൽ സമയത്ത് ഒരു 10 മണിയോട് കൂടിയിട്ട് അരയാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ജാർഖണ്ഡിലുള്ള ഒരു തൊഴിലാളിയായിരുന്നു. പക്ഷേ എവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നടന്നാലും അവിടെ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോരാൻ പറ്റില്ല, പറ്റൂല എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങളകും, പിന്നെ അവിടെ പിന്നെ ഭയങ്കര പ്രശ്നം. ആ ബോഡി വെച്ചിട്ട് വില വീശുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. മനസ്സിൽ ഒരു ആന കിണറ്റിൽ വീണിട്ട് അതിനെ കയറ്റാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങൾ ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് എനിക്കിവിടെ ഈ ഞാൻ ഈ ആന ചവിട്ടിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തുന്ന സമയത്ത് അവിടെ ഒരു പ്രശ്നങ്ങളില്ലാതെ എൻ്റെ നാട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി എനിക്ക് ആ ബോഡി സുന്ദരമായിട്ട് ഒരു പ്രശ്നങ്ങളോ, അതിന് വനംവകുപ്പ് മന്ത്രി വരെ DFO വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ അത്രയും പേടിച്ചു പോയിരുന്നു, ഈ ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല ആ ഒരു അങ്ങനത്തെ ഒരു പേടിയോട് കൂടിയാണ് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത്. പക്ഷെ അവിടെ ചെന്നപ്പോഴൊക്കെ എനിക്ക് അവിടെ ഉള്ള നാട്ടുകാർ മുഴുവനും, രാഷ്ട്രീയക്കാർ മുഴുവനും എന്നോട് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് ആ ബോഡി അവിടെ എടുക്കുന്നത് അത് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളുടെ സ്റ്റാഫ് ആരും മറക്കൂല. അത്രയും വലിയ ഞങ്ങളെ DFO വരെ അത് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
6: അപ്പോൾ മറക്കാൻ കഴിയാത്തൊരു അനുഭവം പറഞ്ഞു. അതുപോലെ ഈ ഒരു എത്ര ശരിക്ക് നിങ്ങൾ ഈ ലാസ്റ്റ് പിന്നെ ട്രാൻസ്ഫർ ആയതിനു ശേഷം എത്ര വർഷമാണ് നിങ്ങൾ സർവീസിൽ ഉണ്ടായത്?
7: ലാസ്റ്റ് പ്രൊമോഷനും ട്രാൻസ്ഫറും കൂടി ഒരു സമയത്തായിരുന്നു. 4 വർഷത്തിൻ്റെ അടുത്ത്.
6: 4 വർഷത്തിൻ്റെ അടുത്ത്. ആ 4 വർഷം ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത്
7: അകമ്പാടം
6: ഫോറസ്റ്റ് സ്റ്റേഷനിലല്ലേ? അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിസ്തൃതി, അതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും വേറെ ഇല്ലെന്ന് അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? മറ്റുള്ള
7: ഇത് പ്രത്യേകത വെച്ചാൽ കൂടുതലും പിന്നെ നമ്മൾ പിന്നെ 12,000 മലവാരം എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു മലവാരമാണ്. ഒരു വലിയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മറ്റേ പ്ലാന്റേഷനുകളൊക്കെ കുറേ പ്ലാന്റേഷനുകൾ ഉണ്ടെങ്കിലും തേക്ക് പ്ലാന്റേഷനുകൾ ഉണ്ടെങ്കിലും കൂടുതൽ വൈഡായി ഇങ്ങനത്തെ മലകളാണല്ലോ.
6: മലകളാണ്
7: 12,000 മലവാരം. അതൊരു വലിയൊരു മലവാരം തന്നെയാണത്. അത് വ്യത്യസ്തമായിട്ട് എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ എന്നാലും പക്ഷേ നമ്മൾക്ക് പിന്നെ ഇൻറ്റീരിയലൊക്കെ ഭയങ്കര നല്ലൊരു സ്ഥലങ്ങളാണ്.
6: പിന്നെ അവിടെ അതുപോലെ തന്നെ ഈ കാട് കാടിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇരിപ്പായിട്ട് ചോദിക്കേണ്ട കാര്യമാണ്, കാടിനെ ഒരാൾക്ക് അറിയാന്ന് പറഞ്ഞാൽ എന്താണ്, കാടിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക?
7: അത് മനസ്സിലാക്കൽ എങ്ങനെയാന്ന് വെച്ചാല് ഞാനിപ്പോ എങ്ങനെയപ്പോ നിങ്ങൾക്ക് അത് വിശദീകരിച്ചു തരാം?
6: ഒരാളിപ്പോ നിങ്ങളിപ്പോ കാട്ടിലെത്തി കഴിഞ്ഞാല് നിങ്ങൾക്ക് കാടിന്റെ വഴികളും കാടിന്റെ സ്വഭാവങ്ങളും കാടിന്റെ രീതികളും അറിയും. ഒന്നും അറിയാത്ത ഒരാൾ ആണ് കാട്ടിലെത്തി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവൻ അവിടെ ബുദ്ധിമുട്ടുക?
7: പക്ഷെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അറിയാത്തൊരാൾ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ഇന്ത്യയിൽ ഉള്ളിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ, പക്ഷേ അറിയാത്തവനാണ് എന്തായാലും രക്ഷപ്പെടാൻ ഭയങ്കര പേടിയോടുകൂടി നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് മാർഗങ്ങളൊന്നുമുണ്ടല്ലോ. പക്ഷെ അഥവാ ഇങ്ങനെ യാദൃശികമായിട്ടൊക്കെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ മനുഷ്യന്റെ സാഹചര്യങ്ങളാണ്, ഏതെങ്കിലും കാരണവശാൽ കാട്ടിലുള്ള കൂടെ എപ്പോഴെങ്കിലും വല്ല തോടോ പുഴയോ കണ്ടെത്താൻ നോക്കുക, ആ ഒഴുക്കിനനുസരിച്ച് താഴത്തേക്ക് പോകുന്ന കഴിഞ്ഞാൽ അത് റിസ്ക് ഉള്ള ഏരിയ ആയിരിക്കും. പക്ഷെ അങ്ങനെ
6: അതേ
7: ചെറിയൊരു മാർഗങ്ങൾ അതുള്ളൂ. പക്ഷെ ഒന്ന് പേടിപ്പെടാതിരിക്കുക, പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും കാട്ടിനുള്ളിൽ ചെന്നപ്പോൾ ഞാനൊക്കെ പോണ മലേന്റെ മുകളിലൊക്കെ ചെന്നാല് നമ്മൾ പേടിച്ചു കഴിഞ്ഞാല് നമുക്കൊരു രക്ഷയുണ്ടാവില്ല.
6: അതെ അതെ അതെ. കാടിനെ ഈ കാടിനെ ഇപ്പോൾ ഈ പറയുമ്പോൾ പുഴയുടെയും മഴയുടെയും കാര്യം പറയുമ്പോൾ ചില സ്വഭാവ മാറ്റങ്ങൾ, അതുപോലെ കാടിനും ചില മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല? എന്തെങ്കിലും ഒരു പിന്നെ രാത്രിയാവുമ്പോൾ ഒരു പ്രത്യേക രീതി, അതുപോലെ പകൽ രാവിലെ അങ്ങനെയുള്ള ചേഞ്ചസുകൾ ഉണ്ടാവും?
7: പക്ഷേ അതെ അതെ, നമ്മൾ കാട്ടിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കാട്ടിൽ നമ്മളിപ്പോൾ ഒരു നല്ല ഒരു ഇന്ത്യയിൽ ഉള്ളിലേറ്റ് ഉള്ളിലൊക്കെ കയറി ചെന്നാൽ നമുക്കൊരു 4 മണിയാകുമ്പോൾ തന്നെ നമുക്കൊരു ഇരുട്ടാവുന്ന ഫീൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ ചെറിയ തണുപ്പും അതുപോലെ തന്നെ ഇരുട്ടായിട്ടുള്ള കൂടുതൽ ഫുള്ള് മരങ്ങളും അത് വെള്ളച്ചാട്ടവും കാടും പിന്നെ പാറയും ഇതൊക്കെ ആ പാറക്കെട്ടിലൊക്കെ ആളുകൾ. അപ്പോൾ നമുക്കൊരു 4-5 മണിയാകുമ്പോൾ തന്നെ നമുക്ക് ഇരുട്ടായ ഒരു ഫീൽ ഉണ്ടാവും. അതുപോലെ നേരം വെളുക്കുമ്പോൾ തന്നെ, നേരം വെളുക്കാതെ നമുക്കൊരു 5 മണിക്ക് 6 മണിക്കൊന്നും നേരം വെളുത്തു നമുക്ക് തോന്നുക. ഒരു 7 മണിക്ക് ആകുമ്പോഴേ ചെറിയ സൂര്യപ്രകാശമൊക്കെ നമുക്ക്
6: കിട്ടി തുടങ്ങുള്ളൂ അല്ലേ?
7: അതെ അതെ.
6: സാറേ, ഇപ്പോൾ റിട്ടയർഡ് ആയി കഴിഞ്ഞതിൻ്റെ ശേഷം വളരെ ക്രിയാത്മകമായിട്ട് മുന്നോട്ട് പോകേണ്ടെന്നാണ് സാറിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അപ്പോൾ കാടിൻ്റെ അകത്ത് മാത്രമല്ല കുറച്ചുകൂടി ഫിസിക്കൽ കായികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയും തൽപരനാണ്. അപ്പോൾ അതിൽ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ശേഷം പിന്നെ ലൈഫിൽ ഇപ്പം എന്തൊക്കെയോ സ്പോർട്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചില പദ്ധതികളുണ്ടല്ലോ?
7: ഞാൻ സ്പോർട്സ് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ സ്പോർട്സിനോട് താല്പര്യമുള്ള
6: ആളായിരുന്നു.
7: സ്കൂൾ മീറ്റിലും പങ്കെടുത്തിട്ടല്ല, പക്ഷെ ഞാൻ ചെറുപ്പത്തിലെ എനിക്ക് ഓടുന്നതിനും കളിക്കുന്നതിനൊക്കെ ഭയങ്കര താല്പര്യമുള്ള. അതുപോലെ സർവീസ് കയറിയതിന് ശേഷം 1992 മുതൽ 2026 വരെ ഡിപ്പാർട്ട്മെന്റ് സ്പോർട്സ് ഉണ്ട്, വനംവകുപ്പിന്റെ സ്പോർട്സ് ഉണ്ട്, അതിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഞാൻ 8 നാഷണൽ മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്, ദേശീയ മീറ്റിൻ്റെ ഞങ്ങൾക്ക് അതിൽ 8 ദേശീയ മീറ്റിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ റിട്ടയർ ചെയ്ത് ഞാൻ പ്രാക്ടീസ് അന്ന് മുതലേ ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ ഓടെ ഒക്കെ ചെയ്യാറുണ്ട്, വീട്ടിൽ നിന്ന് ആളെയും ചെയ്യും. പക്ഷേ അത് റിട്ടയർ ചെയ്തതിന് ശേഷം പെൻഷൻകാരുടെ സ്പോർട്സ് ഉണ്ടായിരുന്നു, പെൻഷനായാൽ അപ്പോൾ ഇങ്ങനെ സ്പോർട്സ് ഉണ്ട് പറഞ്ഞ് ഞാൻ അതിൽ പങ്കെടുത്ത് വണ്ടൂർ ബ്ലോക്ക് ലെവലിൽ ഒരു മീറ്റ് നടന്ന് അതിൽ 3 ഐറ്റംസ് പങ്കെടുത്ത്, അതിൽ 3 ഐറ്റംസ് എന്തെങ്കിലും ഫസ്റ്റ് കിട്ടി. അതിൽ പിന്നെ ജില്ലയിൽ പങ്കെടുത്ത്, അതിൽ പങ്കെടുത്തതിലും ഫസ്റ്റ് അടിച്ച്. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസം 10ാം തീയതി പിന്നെ ഒരു സ്റ്റേറ്റ് മീറ്റ് നടക്കുന്നത് തിരൂർ വെച്ചിട്ട്, അതിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
6: മാഷാല്ലാ മാഷാല്ലാ, ഭയങ്കര സന്തോഷമാണ് കേൾക്കുമ്പോൾ. റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മൂലക്കല്ല് ഇരിക്കാന്നുള്ള അതിനൊക്കെ മാറിയിട്ട് മറ്റുള്ളവർക്കുള്ള ഒരു പ്രചോദനം കൂടിയാണ്. മാഷാല്ലാ, നമുക്ക് ഈ ഒരു എപ്പിസോഡിൻ്റെ വൈൻഡപ്പിന് സമയമായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ ഇതുവരെ നമ്മളോട് കൂടെ സംസാരിച്ചിട്ടുള്ളത് മുഹസിൽ സാറാണ്. മുഹസിൽ സാറ് പിന്നെ അകമ്പാടം നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ നിന്നും അകമ്പാടം റിട്ടയർഡ് ഫോറസ്റ്റ് സ്റ്റേഷനിലെ റേഞ്ച് ഓഫീസർ റിട്ടയർഡ് ചെയ്തിട്ടുള്ള മുഹസിൽ സാറിൻ്റെ കൂടെയായിരുന്നു കൂടിക്കാഴ്ചയിൽ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നത്. വലിയ സന്തോഷം സാർ ഇത്രയും സംസാരിച്ചതിന്. ഇൻഷാല്ലാ, അപ്പോൾ മറ്റൊരു കൂടിക്കാഴ്ചയിൽ മറ്റു ഒരു സന്ദർഭത്തിൽ നമുക്ക് വീണ്ടും കാണാം. പീസ് റേഡിയോ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
8: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച വനവിശേഷങ്ങളുമായി ഒരു ഫോറസ്റ്റ് ഓഫീസറോടൊപ്പം. ചർച്ചയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് മുഹസിൻ വി കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വി ടി.
9: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
10: പീസ് റേഡിയോ.

മകൾ കേൾക്കുന്നു യുഗചരിതം. ഇന്നത്തെ യുഗചരിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ഫദലുൽ ഹഖ് ഉമരി ആമയൂർ നിർവഹിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന രചനയുടെ ശബ്ദാവിഷ്കാരമാണ് കേൾക്കുന്നത്.

പ്രകാശകിരണങ്ങളും അവിടെത്തന്നെയായിരുന്നു പ്രസരിക്കേണ്ടിയിരുന്നത്. ഹിദായത്തുകൊണ്ടും ആ രാജ്യം നിറയേണ്ടതുണ്ട്. അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. അധ്യായം അൽ ജുമുഅ വചനം 2. നബിയുടെ ആഗമനത്തിലൂടെ ഈ സമുദായത്തെ അല്ലാഹു ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിലേക്കും അജ്ഞതയിൽ നിന്ന് വിജ്ഞാനത്തിലേക്കും ശത്രുതയിൽ നിന്ന് സ്നേഹത്തിലേക്കും അക്രമത്തിൽ നിന്ന് നീതിയിലേക്കും ഭയത്തിൽ നിന്ന് നിർഭയത്വത്തിലേക്കും അല്ലാഹു അവരെ കൊണ്ടുവന്നു. നിങ്ങളൊന്നിച്ച് അല്ലാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കുക. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്നപ്പോൾ നിങ്ങൾക്കല്ലാഹു ചെയ്ത അനുഗ്രഹം ഓർക്കുകയും ചെയ്യുക. അവൻ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കൂട്ടിയിണക്കി. അങ്ങനെ അവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായിത്തീർന്നു. നിങ്ങൾ അഗ്നികുണ്ഠത്തിന്റെ വക്കിലായിരുന്നു. എന്നിട്ടതിൽ നിന്ന് നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തി. അപ്രകാരം അല്ലാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു നിങ്ങൾ നേർമാർഗം പ്രാപിക്കുവാൻ വേണ്ടി. അധ്യായം ആലു ഇമ്രാൻ വചനം 103. അറബികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തതുപോലെ ഈ പ്രബോധനത്തെ ആദ്യമായി സ്വീകരിക്കുന്നവരും ശേഷം അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരും അറബികൾ തന്നെയാകാൻ അല്ലാഹു അവരെ തെരഞ്ഞെടുത്തു. ഇതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതായത്, അറബികളുടെ മനസ്സ് ശുദ്ധമാണ്. അവർ നിശ്ചയ ദാർഢ്യമുള്ളവരാണ്. സത്യം പ്രയാസമായപ്പോൾ അവരതിനെ ഒഴിവാക്കി. അത് മനസ്സിലാക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ സത്യത്തോട് യുദ്ധം ചെയ്തു. എന്നാൽ കണ്ണുകളിൽ നിന്ന് മൂടി നീങ്ങിയപ്പോൾ അവർ ആ സത്യത്തിൽ വിശ്വസിക്കുകയും അതിനെ സ്നേഹിക്കുകയും അണച്ചു പിടിക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ മരിക്കാൻ തയ്യാറായി. ഇതാണുണ്ടായത്. മനുഷ്യരിൽ ഏറ്റവും മോശക്കാരായിരുന്നു അവർ. എന്നാൽ സത്യത്തിൽ വിശ്വസിച്ചപ്പോൾ ഏറ്റവും നല്ല മനുഷ്യരായി മാറി അവർ. അവരുടെ ഹൃദയത്തിന്റെ ഫലകങ്ങൾ സംശുദ്ധമായി. വിശ്വാസമോ ആഴമേറിയ അറിവുകളോ ആദ്യകാലങ്ങളിൽ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അജ്ഞതയും ക്രൂരതയും മാത്രമാണ് അവരിലുണ്ടായിരുന്നത്. ഇച്ഛകളുടെയും അശ്രദ്ധയുടെയും താഴ്വരകളിൽ വിഹരിക്കുകയായിരുന്നു അവരുടെ ഹൃദയങ്ങൾ. സത്യത്തെ തൊട്ട് അവകൾ അന്ധരായിരുന്നു. ഇത്തരം പതിവ് സ്വഭാവങ്ങളെ നീക്കം ചെയ്യലും കഴുകിക്കളയലും അത്ര എളുപ്പമായിരുന്നില്ല. അവിടെ പകരം വരേണ്ടത് ദൈവിക വെളിച്ചമാണ്. പക്ഷേ അവർ ഇസ്ലാമിലേക്ക് ധൃതി കാണിച്ചു. അവരുടെ ജീവിതം മാറി. ലോകത്തെ അവർ മാറ്റി. മനുഷ്യഹൃദയങ്ങളെ ഈമാൻ കൊണ്ടവർ തുറന്നു. മനുഷ്യവംശത്തിനുവേണ്ടി രംഗത്തു കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അധ്യായം ആലു ഇമ്രാൻ വചനം 110. അറബികൾ സത്യനിഷേധത്തിലും വഴികേടിലുമായിരുന്നുവെങ്കിലും തുറന്ന ഏടുകളായിരുന്നു. മനക്കരുത്തിന്റെ ഉടമകളായിരുന്നു. മനുഷ്യത്വം അവരിലുണ്ടായിരുന്നു. സ്വന്തത്തെ അവർ വഞ്ചിച്ചിരുന്നില്ല. മറ്റുള്ളവരെ ചതിച്ചിരുന്നില്ല. ശക്തമായ വാക്കുകൾ, ഉറച്ച തീരുമാനം, ധീരത, ഔദാര്യം തുടങ്ങി ഒട്ടനവധി ഗുണങ്ങളും അവരിലുണ്ടായിരുന്നു. ഈ സ്വഭാവങ്ങൾക്ക് ഭംഗിയും വെളിച്ചവും പകരാൻ ഇസ്ലാം അവരിലേക്ക് വന്നു. തീർച്ചയായും സത്യവിശ്വാസികളിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അല്ലാഹു മഹത്തായ അനുഗ്രഹമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ. അവരാകട്ടെ മുമ്പ് വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു. സൂറത്തു ആലു ഇമ്രാൻ വചനം 164. അല്ലാഹു തആല അറബികളെ ഈ മതം കൊണ്ട് ആദരിച്ചപ്പോൾ അവരത് സ്വീകരിച്ചു. ആരാധനയിലും ദഅവത്തിലും സ്വഭാവത്തിലും ഇടപാടുകളിലും അവർ ജനങ്ങൾക്കു വേണ്ടി പുറത്തുകൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമായി മാറി. ജനങ്ങളോട് കാരുണ്യമുള്ളവരായി. അങ്ങനെ അവർ ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. അല്ലാഹുവിന്റെ മതം അവരെ പഠിപ്പിച്ചു. എല്ലാവർക്കും നന്മ ചെയ്തുകൊടുത്തു. സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും ധീരതയുടെയും ആളുകളായിരുന്നു അറബികൾ. കാപട്യവും ഗൂഢാലോചനയും അവരുടെ പ്രകൃതിയിൽ ഉണ്ടായിരുന്നില്ല. അവർ മുസ്ലിങ്ങളായപ്പോൾ അല്ലാഹുവോടുള്ള കരാറുകൾ അവർ പാലിച്ചു. വിലപ്പെട്ടതെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവഴിച്ചു. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില പുരുഷന്മാരുണ്ട്. ഏതൊരു കാര്യത്തിൽ അല്ലാഹുവോടവർ

0: ഉടമ്പടി ചെയ്തുവോ? അതിലവർ സത്യസന്ധത പുലർത്തി. അങ്ങനെ അവരിൽ ചിലർ രക്തസാക്ഷിത്വത്തിലൂടെ തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റി. അവരിൽ ചിലർ അത് കാത്തിരിക്കുന്നു. അവർ ഉടമ്പടിക്ക് യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല. അധ്യായം അൽ അഹ്സാബ് വചനം 23. നാഗരികതയിൽ നിന്നും പട്ടണവാസത്തിൽ നിന്നും അകലെയായിരുന്നു അറബികൾ. പ്രയാസഘട്ടങ്ങളിലും ധീരമായി ഉറച്ചു നിൽക്കുന്നവരായിരുന്നു അവർ. അതിനാൽ ഇസ്ലാം സ്വീകരിച്ചതോടെ അവർ അള്ളാഹുവിന്റെ സൈന്യമായി. മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാകുന്നു. അദ്ദേഹത്തോടൊപ്പമുള്ളവർ സത്യനിഷേധികളുടെ നേരെ കർക്കശമായി വർത്തിക്കുന്നവരാകുന്നു. അവർ അന്യോന്യം ദയാലുക്കളുമാകുന്നു. അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും തേടിക്കൊണ്ടവർ കുമ്പിട്ടും സാംഷ്ടാംഗം ചെയ്തും നമസ്കരിക്കുന്നതായി നിനക്ക് കാണാം. സുജൂദിന്റെ ഫലമായി അവരുടെ അടയാളം അവരുടെ മുഖങ്ങളിലുണ്ട്. അതാണ് തൗറാത്തിൽ അവരെപ്പറ്റിയുള്ള ഉപമ. ഇഞ്ചീലിൽ അവരെപ്പറ്റിയുള്ള ഉപമ ഇങ്ങനെയാകുന്നു: ഒരു വിള, അത് അതിന്റെ കൂമ്പ് പുറത്തു കാണിച്ചു, എന്നിട്ടതിനെ പുഷ്ടിപ്പെടുത്തി, എന്നിട്ടത് കരുത്താർജിച്ചു. അങ്ങനെ അത് കർഷകർക്ക് കൗതുകം തോന്നിച്ചുകൊണ്ട് അതിന്റെ കാണ്ഡത്തിന്മേൽ നിവർന്നുനിന്നു. സത്യവിശ്വാസികളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത് അവർ മൂലം സത്യനിഷേധികളെ അരിശം പിടിപ്പിക്കാൻ വേണ്ടിയാകുന്നു. അവരിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അല്ലാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അധ്യായം ഫതഹ് വചനം 23. ഇൻഷാല്ലാ, യുഗചരിതം അടുത്ത എപ്പിസോഡിൽ പ്രവാചക ചരിത്രത്തിന്റെ മറ്റൊരധ്യായം കേൾക്കാം.
1: മാഷാ തബാറക്കല്ല, നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് യുഗചരിതം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവചരിത്രത്തിന്റെ തുടക്കമാണ് ഇന്നത്തെ യുഗചരിതത്തിൽ നാം കേട്ടത്. ശബ്ദം നൽകിയത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
2: അപ്രതീക്ഷിതമായൊരു ദിവസം, അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടിരക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാനെന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും നല്ല തീരുമാനങ്ങളും.
3: പീസ് റേഡിയോ ചുവരെഴുത്ത്. മുആവിയ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ചില ചരിത്ര വസ്തുതകൾ, അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം എന്ന്, കൂടെ ചേർന്നു അബ്ദുൽ ജബ്ബാർ മദീനി.
4: കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ, ചുവരെഴുത്ത്. തമസ്കരണത്തിന്റെ കരിമ്പടക്കെട്ടിലാണ് ഇന്ന് പല ചരിത്രങ്ങളും. ഈ ചരിത്രങ്ങളെ തെറ്റുദ്ധാരണകളിൽ നിന്ന് മോചിപ്പിക്കണം, വസ്തുതയുടെ തുലാവെളിച്ചത്തിലേക്ക് എടുത്തുവെക്കണം. എങ്കിൽ പലതും പകൽ പോലെ വെട്ടിത്തിളങ്ങും. ഇസ്ലാമിന്റെ പൗരാണിക ചരിത്രത്തെയും വ്യക്തികളെയും വസ്തുനിഷ്ഠമായ കോണിലൂടെ നോക്കിക്കാണുന്ന പുനരവതരണം ചുവരെഴുത്ത്.
5: പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യരെ, ചുവരെഴുത്തെന്ന ഈ തുടർ പരിപാടിയിൽ സംസാരിച്ചു വച്ചത് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് അധികാരവും ഭരണവും ഖിലാഫത്തും ഹസൻ റളിയല്ലാഹു തആല അൻഹു ഒഴിഞ്ഞ് കൊടുക്കുകയും അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലെ ആദ്യത്തെ രാജാവായി സ്ഥാനാരോഹണം നടത്തുകയും ചെയ്ത സംഭവമാണ്. പ്രസ്തുത വിഷയത്തിൽ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഏതാനും കാര്യങ്ങളാണ് നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. ഇന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹുവുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങൾ, ചരിത്ര വസ്തുതകൾ, അതാണ് നമ്മളുടെ ചുവരെഴുത്തിൽ വിഷയീഭവിക്കുന്നത്. അതിൽ ഒന്ന്, മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇസ്ലാമത ആശ്ലേഷണമാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് എന്ന് അതൊരു വിഷയമായി പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫതഹാക്കിയപ്പോൾ ആ മക്ക ഫതഹിൽ നിർബന്ധിതരായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽ ഒരാളാണ് മുആവിയ എന്നും, അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇതര സഹാബികളെപ്പോലെ പദവിയും സ്ഥാനവും അർഹിക്കുന്നവനല്ലെന്നും ഒരു ധാരണ പലരാലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിജസ്ഥിതി അറിയേണ്ടതും വസ്തുത അന്വേഷിക്കേണ്ടതും ചരിത്ര വിദ്യാർത്ഥികളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്ന് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മക്കം ഫതഹ് ആകുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചാലും മക്കം ഫതഹായതിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചാലും ഇസ്ലാം സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ വിഷയത്തിൽ പറഞ്ഞു, വക്കുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത് എവിടെയാണ്? لا يستوي منكم من انفق من قبل الفتح وقاتل اولئك اعظم درجه من الذين انفقوا من بعد وقاتلوا وكلا وعد الله الحسنى. الفتحن മുംബൈ, മക്ക ഫതഹ ആകുന്നതിനു മുൻപായി, അത് ഹുദൈബിയ സന്ധി ആയാലും മക്ക ഫതഹ ആയാലും, രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുൻപ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവർ, ധർമ്മസമരം നടത്തിയവർ, അതിനുശേഷം ചെലവഴിക്കുകയും ധർമ്മസമരം ചെയ്യുകയും ചെയ്തവർ ഇവരോട് തുല്യരാവില്ല എന്നാണ്. അഥവാ മുമ്പ് സ്വീകരിച്ചവരോട് ശേഷം സ്വീകരിച്ചവർ തുല്യരാവുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. മുമ്പ് ചെലവഴിച്ചവർ, ധർമ്മസമരം നടത്തിയവർ, അവരാണ് കൂടുതൽ ശ്രേഷ്ഠർ, ഉത്കൃഷ്ടർ. ശേഷം സ്വീകരിച്ചവർ മുമ്പ് സ്വീകരിച്ചവരോട് ഒരിക്കലും തുല്യമാവുകയില്ല. ലാ യസ്തവി മിൻകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. പക്ഷേ വക്കുല്ലം വഅദല്ലാഹ്, എല്ലാവർക്കും അള്ളാഹു അൽ ഹുസ്ന, സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ മക്ക ഫതഹാകുന്നതിന് മുമ്പ് സ്വീകരിച്ചാലും ശേഷം സ്വീകരിച്ചാലും ഒക്കെ ഈമാനികമായ ഒരു പര്യവസാനം വിധിക്കപ്പെട്ട സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗാർഹരാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹു മക്കം ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വന്നാൽ തന്നെ അത് അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് അറിയിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇസ്ലാമിന് വേണ്ടി കാഴ്ചവെച്ച ത്യാഗ സന്നദ്ധമായ കർമ്മങ്ങൾ, ജിഹാദുകൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയെഴുത്തുകാരനായിരുന്നു മുആവിയ എന്ന് പറയുമ്പോൾ തിരുസവിധത്തിൽ എത്രമാത്രം വിശ്വസ്തനായിരുന്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു. അതേപോലെ തന്നെ അദ്ദേഹം തിരുവിയോഗ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ആ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ, അതെല്ലാം നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മക്കം ഫത്തഹിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇകഴ്ത്തി അവതരിപ്പിക്കുന്ന ചില പേനയുന്തികളുണ്ട്. അമവികളോടുള്ള വിമർശന ബുദ്ധിയും അബ്ബാസികളോടുള്ള പക്ഷപാതിത്വവും നിമിത്തം പല എഴുത്തുകാരും ചരിത്രത്തിൽ ഈ ഒരു ഭാഗം ഉദ്ധരിച്ച് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ മോശപ്പെടുത്തിയിട്ടുണ്ട്. വിശിഷ്യ ഷീ പക്ഷപാതിത്വം തലയിൽ കയറിയ ചരിത്രകാരന്മാർ മക്കം ഫത്തഹിൽ മക്കയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കീഴിൽ വന്ന നിലയുറപ്പിക്കേണ്ടി വന്ന അവിടെ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ അവർക്ക് ഇസ്ലാം സ്വീകരിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും അങ്ങനെ ആ ഒരു നിർബന്ധിതാവസ്ഥയിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വരുത്തി തീർക്കുകയുമാണ് പല എഴുത്തുകാരും. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചു. മക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഓരോരുത്തരോടും നിസ്ലാ സ്വല്ലല്ലാഹി തങ്ങൾ ഒരിക്കലും അക്രമം ഉദ്ദേശിച്ചിട്ടില്ല, രക്തചിന്തലും ഉദ്ദേശിച്ചിട്ടില്ല. അത് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അത് സാധിക്കുമായിരുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ആക്രമിച്ചവർ, ഒരു കാലത്ത് ദ്രോഹിച്ചിരുന്നവർ, നബിയെ സ്വഗേഹത്തിൽ നിന്ന് അടിച്ചിറക്കിയവർ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മാനസിക ശാരീരിക പീഡകൾക്ക് വിധേയരാക്കി സ്വന്തം നാട്ടിൽ ജീവിതം പോലും നിഷേധിച്ചവരാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രഖ്യാപിച്ചത് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവർ നിർഭയരാണ്, സ്വന്തം ഭവനങ്ങളിൽ കഥകടച്ചിരിക്കുന്നവർ നിർഭയരാണ്, അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവർ നിർഭയരാണെന്ന് പറഞ്ഞ് ഒരു കാലത്ത് തന്റെ എതിരാളികളായിരുന്ന ആളുകൾ അവർക്കൊക്കെയും നിർഭയത്വം പ്രഖ്യാപിച്ച് അവരോട് ആയുധപ്രയോഗത്തിന് ഒരുമ്പെടാതെ ഭവനങ്ങളിൽ നിർഭയരായി കഴിയാൻ, മസ്ജിദുൽ ഹറാമിൽ നിർഭയരായി കഴിയാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഒരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് അഹുൻ കരീം വബ്നു അഖിൻ കരീം, നീ ഒരു മാന്യ സഹോദരന്റെ മകനാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ലാ തസ്രീബ അലൈക്കും, ഇന്നേ ദിവസം നിങ്ങൾക്കെതിരിൽ ഒരു പ്രതികാര നടപടിയുമില്ല, ഇദ്ഹബു ഫഅൻതു മുത്തലഖ, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ സ്വതന്ത്രരാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ വെറുതെ വിടുകയുണ്ടായി എന്നാണ്. ഇവിടെ ഇദ്ഹബു ഫഅൻതു മുത്തലഖ എന്ന് പറയുന്ന ഈ ഒരു നിവേദനത്തെ ഇമാം ഇബ്നു ഇസ്ഹാഖ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൽ സീറയിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ചരിത്രകാരന്മാരായ പലരും അതിനെ നിരൂപിച്ചിട്ടുണ്ട്, ആ റിപ്പോർട്ടിനെ നിരൂപിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും പ്രസിദ്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണത്. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ ഇകഴ്ത്തുന്ന ആളുകൾ ഈ ഇദ്ഹബു ഫഅൻതു മുത്തലഖ എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആരോടാണ് പറഞ്ഞത്? അവർ നിർബന്ധിതരായി ഇസ്ലാമിലേക്ക് വന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു ഇദ്ഹബു ഫഅൻതു മുത്തലഖ, ആ തുലഖായിൽ ഒരാളാണ് മുആവിയ എന്ന രീതിയിലാണ് അവതരിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇനി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമദാശം അതിൻ്റെ തുടക്കം അല്പം നിർബന്ധത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണെങ്കിൽ തന്നെയും അതിൻ്റെ തുടർച്ചയും ഒടുക്കവും വളരെ ക്ഷേമമായിരുന്നു, വളരെ ഉഷാറായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഏറെ മികച്ചതായിരുന്നു. യഥാർത്ഥത്തിൽ തുടക്കവും ഇപ്പറയപ്പെടും വിധം ആയിരുന്നില്ല. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്ന് എന്നതിൽ ഇസ്ലാമിക ചരിത്രകാരന്മാർക്കിടയിൽ രണ്ടഭിപ്രായം കാണാം. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അദ്ദേഹം മക്ക ഫത്ഹാകുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ അഭിപ്രായമാണ് പ്രബലമായിട്ടുള്ളത്. ചില ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും പറഞ്ഞു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് മക്ക ഫത്ഹായ വർഷത്തിലാണ്, ഹിജ്റയുടെ 8-ലാണ് മക്ക ഫത്ഹാകുന്നത്, ആ വർഷത്തിലാണ് മുആവിയ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് പറയുന്നു. ചിലർ പറയുന്നു അല്ല, അതിന് മുമ്പാണ്. അത് എന്ന്? അത് ഹിജ്റയുടെ 7-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രസിദ്ധമായ ഉംറത്തുൽ ഖദ നിർവഹിച്ച വേളയിൽ എന്നാണ്. എന്താണ് ഉംറത്തുൽ ഖദ? ഉംറത്തുൽ ഖദ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉംറത്തുൽ ഖദിയ എന്ന് പറഞ്ഞാൽ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 6-ൽ 1400 സഹാബികളുമായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ പുറപ്പെട്ടു. അന്ന് മക്ക ഫത്ഹായിട്ടില്ല, റിപ്പബ്ലിക് ആയിട്ടില്ല, അന്ന് ബഹുദൈവ വിശ്വാസികളുടെ കൈകളിലാണ് മക്കയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയി. മക്കയോടടുത്ത് എത്തിയപ്പോൾ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുറൈശികൾ മക്കക്കാർ തടഞ്ഞു. എന്നിട്ട് മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ പ്രവേശിക്കാൻ സമ്മതിക്കാതെ തിരിച്ചയക്കാണ് ചെയ്തത്, ചില വ്യവസ്ഥകളുടെ ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ. ആ ഉടമ്പടിയാണ് സുൽഹുൽ ഹുദൈബിയ, ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുൽഹുൽ ഹുദൈബിയയിൽ ഒരു വ്യവസ്ഥയായിരുന്നു, ഈ വർഷം ഉംറ ചെയ്യാതെ മുഹമ്മദ് മടങ്ങിപ്പോകണം. എന്നിട്ട് ഈ വന്ന ഉംറ അത് അടുത്ത വർഷം മുഹമ്മദിന് ചെയ്യാവുന്നതാണ്, നിർവഹിക്കാവുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലായിരുന്നു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാമിൽ നിന്ന് വിരമിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മടങ്ങി. അടുത്ത വർഷം അഥവാ ഹിജ്റയുടെ 7-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉംറ അത് വീട്ടാൻ നിർവഹിക്കാൻ വീണ്ടും വരികയുണ്ടായി. അതുകൊണ്ടാണ് ഹിജ്റയുടെ 7-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ഉംറക്ക് ഉംറത്തുൽ ഖളാ, ഖളാഇൻ്റെ ഉംറ എന്ന് പേര് വരുന്നത്. ഈ ഉംറത്തുൽ ഖളാഇൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം ആശ്ലേഷിച്ചു, സ്വീകരിച്ചു എന്നതാണ് പണ്ഡിതന്മാരിൽ പ്രമുഖരായവർ പലരും ഉണർത്തിയിട്ടുള്ളത്. ഇമാമു ദ്ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച്, അസ്ലമ ഖബ്ല അബീഹി ഫി ഉംറത്തുൽ ഖളാ, ഉംറത്തുൽ ഖളാഇൽ മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു, അത് ഖബ്ല അബീഹി അദ്ദേഹത്തിൻ്റെ വാപ്പ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പാണ്. എന്നിട്ട് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ താരീഖുൽ ഇസ്ലാമിൽ, വബഖിയ യഖാഫു മിനൽ ഖുറൂജി ഇലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബീഹി, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചെങ്കിലും ഇസ്ലാമിനെ പ്രഖ്യാപിച്ചില്ല. കാരണം എന്താ? ഉപ്പ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചില്ല, അതുകൊണ്ട് തന്നെ ഉപ്പയെ ഭയന്ന് ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹം പുറത്തു പറയാതെ നിൽക്കുകയും അങ്ങനെ വഅളഹറ ഇസ്ലാമഹു യൗമൽ ഫതഹി, മക്ക ഫതഹായ ആ നാളിൽ തൻ്റെ ഇസ്ലാം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം അന്ന് അബൂ സുഫിയാൻ എന്ന പിതാവും ഇസ്ലാം സ്വീകരിച്ചു, അതുകൊണ്ട് തന്നെ ഉപ്പനെ ഭയക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചത് പിന്നീട് തുറന്ന് പറയുകയും അത് പ്രകടിപ്പിക്കുകയും ഉണ്ടായി. ഇതാണ് ഇമാം അൽ ഹാഫിളു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഉണർത്തിയത്. ഇതാണ് ശരിയായ അഭിപ്രായം. മുആവിയ റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിച്ചത് മക്ക ഫതഹാകുന്നതിന് മുമ്പാണ്. മക്ക ഫതഹാകുന്നത് ഹിജ്റയുടെ 8-ാണ്. എന്നാൽ ഹിജ്റയുടെ 7-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറത്തുൽ ഖളാ നിർവഹിക്കുവാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വിഷയത്തിൽ മറ്റ് ഒരു സംഭവമുണ്ട്. അതെന്താ? ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന, ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുആവിയ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖസ്സർതു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി വസല്ലം ബിമിഷ്ഖസിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങളുടെ മുടി ഞാൻ ഒരു കത്രിക കൊണ്ട് വെട്ടിച്ചുരുക്കി എന്ന്. ഇവിടെ നബി സല്ലല്ലാഹി വസല്ലം തങ്ങളുടെ മുടി മുആവിയ റളിയല്ലാഹു തആല അൻഹു കത്രിക കൊണ്ട് വെട്ടിച്ചുരുക്കി എന്ന് പറയുമ്പോൾ അതെപ്പോഴാണ്? അതൊരു ഉംറയെ തുടർന്നാണ്. ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ തല മുണ്ഡനം ചെയ്യുക ചെയ്തത്. ഹജ്ജത്തുൽ വദാഇ അത് ഹിജ്റയുടെ 10-ാണ്. മുആവിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങളുടെ മുടി വെട്ടിയത് ഒരു ഉംറയെ തുടർന്നാണ്. ഹജ്ജത്തുൽ വദാഇൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങളുടെ തല മുണ്ഡനം ചെയ്തു, എന്നിട്ട് ആ മുടി വിതരണം ചെയ്ത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം, ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കാം. അപ്പോൾ ഹജ്ജത്തുൽ വദാഇ അല്ല ഇവിടെ ഉദ്ദേശം. പിന്നെ എപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങളുടെ മുടി മുആവിയ റളിയല്ലാഹു തആല അൻഹു വെട്ടിയത്? അത് പല പണ്�ഡിതന്മാരും ഉണർത്തി, ഉംറത്തുൽ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു ഹിജ്റയുടെ 7-ൽ. ആ ഉംറയെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ മുടി മുണ്ഡനം ചെയ്യുകയല്ലേ ചെയ്തത്, പ്രത്യുത വെട്ടുകയാണ് ചെയ്തത്. അതും നബി സല്ലല്ലാഹി വസല്ലം തങ്ങൾക്ക് മുടി വെട്ടിക്കൊടുത്തത് അത് മുആവിയ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം അൽ ഹാഫിളു ഇബ്നു ഹജർ റഹിമഹുള്ളാഹി പോലുള്ളതായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വിഷയം ഉംറത്തുൽ ഖളാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല മുടി വെട്ടിക്കൊടുത്തത്, തലമുടി റസൂലുള്ളാഹിക്ക് വെട്ടിക്കൊടുത്തത് മുആവിയ റളിയല്ലാഹുവിനാണ്. അപ്പോൾ അന്ന് അദ്ദേഹം മുസ്ലിമാണ് എന്നർത്ഥം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, മക്കം ഫതഹിന് മുമ്പ് മുആവിയ റളിയല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയം ഇവിടെ നമ്മൾ ഉണർത്താൻ കാരണം, മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇസ്ലാം മത ആശ്രയണം, അത് മക്കം ഫതഹിൽ കുറേ ആളുകൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു നിർബന്ധിതാവസ്ഥയിലെന്നോണം ഇസ്ലാം പ്രഖ്യാപിച്ച രീതിയിൽ പ്രഖ്യാപിക്കലായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന വിഷയത്തിൽ ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ മക്കം ഫതഹിന് മുമ്പ് സ്വീകരിച്ചാലും മക്കം ഫതഹിന് ശേഷം സ്വീകരിച്ചാലും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇസ്ലാം മതം അനുസരിച്ച് ജീവിച്ച് അതിനനുസരിച്ചുള്ള ഒരു മരണം ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നോട്ടം. മുആവിയ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം ഇസ്ലാമികമായി ജീവിക്കുകയും പിന്നീട് അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഏറെ സേവനങ്ങൾ നിർവഹിക്കുകയും ത്യാഗം സമ്പൂർണമായ പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത മഹാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കെടുത്ത മഹാനാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. നമുക്കറിയാം സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ലഖദ് താബല്ലാഹു അലൻ നബി എന്ന് തുടങ്ങി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കും മുഹാജിർ അൻസാറുകൾക്കും വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു പ്രശംസിച്ച് പറഞ്ഞൊരു വിഭാഗം ആളുകളുണ്ട്. അതാരാണ്? തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത വിശ്വാസികളാണ്. അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു എന്ന് പറഞ്ഞ അവരെ പുകയ്ത്തി പറഞ്ഞില്ലേ? കപട വിശ്വാസികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അവതീർണമായ ആയത്താണത്. അള്ളാഹു സുബ്ഹാനഹു തആല പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിശേഷിപ്പിച്ച ആ വിഭാഗത്തിലെ ഒരാളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. കാരണം എന്താ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തബൂക്കിൽ പങ്കെടുത്തു എന്നുള്ളതാണ്, തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹ്യ എഴുത്തുകാരനായിരുന്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു. പലതവണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹ്യ ഇറങ്ങുമ്പോൾ മുആവിയയുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞയക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി തനിക്ക് അവതീർണമായ വഹ്യ എഴുതി വെക്കാൻ രേഖപ്പെടുത്താൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതേപോലെ സമുദ്രം താണ്ടി ഒരു നാവികപ്പട പോയി, അവർ രാജാക്കന്മാർ രാജസിംഹാസനത്തിന് എന്ന പോലെ യുദ്ധം നയിക്കും, അവർക്കെല്ലാം അവരെല്ലാവരും ഫഖദ് ഔജബു സ്വർഗം അനിവാര്യമാക്കി അല്ലെങ്കിൽ സ്വർഗം അനിവാര്യമാക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്നൊക്കെ അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉമ്മു ഹറാം ബിന്ത് മിൽഹാൻ റളിയല്ലാഹു അൻഹയിൽ നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസ്, നാവികപ്പട അവർ സ്വർഗം അനിവാര്യമാക്കി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആ നാവികപ്പടയിൽ അതിൻ്റെ ചീഫ് ഇൻ കമാൻഡർ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ അത് മുആവിയ റളിയല്ലാഹു തആലന്റെ സ്ഥാനം അറിയിക്കുന്നതാണ്. ഇതേപോലെ കുറേ വിഷയങ്ങൾ ഇൻഷാല്ലാഹ് ഒരു പിന്നെ അടുത്ത വിഷയത്തിൽ മുആവിയ റളിയല്ലാഹു തആലന്റെ സ്ഥാനം അറിയിക്കുന്ന ഏതാനും വിഷയങ്ങൾ അതേപോലെ തന്നെ തിരുമൊഴികൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പിന്നെ അതേപോലെ മഹത്തുക്കളുടെ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ ഒരു ഭാഗം ഈ ഒരു വിഷയത്തിൽ മുആവിയ റളിയല്ലാഹു തആലന് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സഹാബിയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മുആവിയ റളിയല്ലാഹു തആലന്ഹു സഹാബികളിലേക്ക് കടന്നു ചെല്ലാനുള്ള അല്ലെങ്കിൽ സഹാബികളുടെ മുമ്പിൽ ഒരു മറ മാത്രമാണ്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മറ ആരെങ്കിലും പിച്ച് ചീന്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവർ മുആവിയയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, പിന്നെ മുആവിയക്കപ്പുറം ആ മറയ്ക്ക് പിന്നിലുള്ള സഹാബികളെയാണ് ഉദ്ദേശിച്ചത്. സഹാബികളെ മുഴുവൻ ഇകയ്ത്തുവാനും മോശപ്പെടുത്തുവാനും അവർ മുആവിയയാകുന്ന മറ പിച്ച് ചീന്തുക മാത്രമാണ് ചെയ്യുന്നത്, അതായിരുന്നു അവരുടെ ഉന്നം. യഥാർത്ഥത്തിൽ മുആവിയ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ, അതേപോലെ സച്ചരിതരായ മഹത്തുക്കളുടെ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു നല്ല മാതൃകാപരമായ ഒരു ചരിത്രമാണ് മുആവിയ റളിയല്ലാഹുവിൻ്റെ ചരിത്രം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. തൽപര കക്ഷികൾ വിശിഷ്യ ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടത് അബ്ബാസി ഖിലാഫത്തിലാണ്. അബ്ബാസി ഖിലാഫത്തിൽ പേനയുന്തികളായ പല എഴുത്തുകാരും പല ചരിത്രകാരന്മാരും അമവികളോട് എതിരിൽ വികാരം വെച്ചു പുലർത്തിയിട്ടാണ് അവരുടെ തൂലികയുന്തിയിട്ടുള്ളത് എന്നുള്ളതൊരു ചരിത്ര വസ്തുതയാണ്. അതുകൊണ്ട് അവരുടെ രചനകളിൽ പല വരികളും അവർ അമവികൾക്കെതിരിൽ വിശിഷ്യ മുആവിയ, അദ്ദേഹത്തിൻ്റെ ഉപ്പയായ അബൂ സുഫിയാൻ, അതേപോലെ തന്നെ അമവി ഭരണാധികാരികളായിട്ടുള്ള മുആവിയ റളിയല്ലാഹുവിൻ്റെ ശേഷക്കാർ അവരെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. പല ആരോപണങ്ങളുമുണ്ട്, പക്ഷേ അതിൽ ഈ ഒരു ഭാഗം ഒരു പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് ഇവിടെ ഈ ചുവരെഴുത്തെന്ന നമ്മുടെ ഈ പംക്തിയിൽ അത് ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ മുആവിയ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് ഉണർത്തിയ വരികൾ ചിലത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം മഹനീയനായിരുന്നു സഹാബിയായ മുആവിയ എന്ന് നമുക്ക് നന്നേ ബോധ്യപ്പെടും. ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ല പറയുന്നു, വ മുആവിയത്തു ഖാലുൽ മുഅ്മിനീൻ വ കാതിബു വഹിയില്ലാ വ അഹദുൽ ഖുലഫ വ അഹദു ഖുലഫായിൽ മുസ്ലിമീൻ റളിയല്ലാഹു അൻഹും. മുആവിയ മുഅ്മിനീങ്ങളുടെ ഖാൽ, ഖാൽ എന്ന് പറഞ്ഞാൽ അമ്മാവൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. നബിയുടെ ഭാര്യമാരിൽ ഒരാളാണ് മുആവിയ റളിയല്ലാഹു അൻഹയുടെ അനുവിൻ്റെ സഹോദരി ഉമ്മു ഹബീബ റംല ബിന്ത അബീ സുഫിയാൻ. അപ്പോൾ റംല എന്ന ഉമ്മു ഹബീബയുടെ സഹോദരനാണ് മുആവിയ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ വിശ്വാസികളുടെ മാതാക്കൾ. അപ്പോൾ മാതൃ സഹോദരൻ എന്ന നിലക്കാണ് ഇവിടെ മുആവിയ റളിയല്ലാഹുവിനെ ഇബ്നു ഖുദാമ അറിയിക്കുന്നത്. അതേപോലെ വഖാതിബു വഹിയില്ല, അള്ളാഹുവിൻ്റെ വഹി എഴുതിയ വ്യക്തിയാണ് മുആവിയ. പിന്നെ വാഹദു ഖുലഫായിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ ഖലീഫമാരിൽ ഒരാൾ. ഇത് ഇബ്നു ഖുദാമയുടെ വർണ്ണനയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാണ്, വത്തഫഖൽ ഉലമാ വഅലാ അന്ന മുആവിയത അഫ്ളു മുലൂക്കി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുആവിയ എന്നതിൽ പണ്ഡിതർ ഏകോപിച്ചിരിക്കുന്നു. ഫൈനൽ അർബായത്ത ഖബ്ലഹു കാനു ഖുലഫാ നുബുവത്തിൻ, കാരണം മുആവിയ റളിയല്ലാഹുവിൻ്റെ മുമ്പ് നാല് പേർ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അവർ ഖുലഫാ നുബുവ നുബുവത്തിനെ തുടർന്നുള്ള ഖലീഫമാരായിരുന്നു. വഹു അവ്വലുൽ മുലൂക്ക്, മുആവിയ ആകട്ടെ രാജാക്കന്മാരിൽ ആദ്യത്തെ വ്യക്തിയാണ്. കാന മുൽക്കുഹു മുൽക്കൻ വറഹ്മ, മുആവിയയുടെ രാജഭരണം അത് രാജഭരണവും കാരുണ്യവുമായിരുന്നു. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഫലം യകും മിൻ മുലൂക്കിൽ മുസ്ലിമീന ഖൈറു മിൻ മുആവിയ, മുആവിയയേക്കാൾ ശ്രേഷ്ഠനായ രാജാക്കന്മാർ മുസ്ലിമീങ്ങളിൽ ഉണ്ടായിട്ടില്ല. വലാ കാന നാസു ഫി സമാനി മുൽക്കിൻ മിൽ മുലൂക്കി ഖൈറു മിൻഹും ഫി സമാനി മുആവിയ, മുആവിയയുടെ കാലത്ത് ജനങ്ങൾ എത്രമാത്രം ഉത്തമരായിരുന്നുവോ ആ ഒരവസ്ഥ ഒരു രാജാക്കന്മാരുടെയും കാലഘട്ടത്തിൽ ജനങ്ങൾക്കുണ്ടായിട്ടില്ല. ഇതും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഉണർത്തിയതാണ്. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ തർജ്ജമ നൽകവേ പറഞ്ഞത്, വഅജ്മഅത്തി റഅായ അലാ ബൈഅതിഹി ഫീ സനത്തി 41, ഹിജ്റയുടെ 41 മുആവിയയ്ക്കുള്ള അനുസരണ പ്രതിജ്ഞയിൽ പ്രജകളെല്ലാവരും ഏകോപിച്ചു. അഥവാ ഹിജ്റയുടെ 40 ഹസൻ റളിയല്ലാഹു തആല അൻഹു സ്ഥാനം ഒഴിഞ്ഞു. 41 മുആവിയ റളിയല്ലാഹു തആല അൻഹു അധികാരം ഏൽക്കുന്നത്. അതോടുകൂടിയിട്ട് എല്ലാവരും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തു? ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ആ ഒരു അവസ്ഥ ഹസൻ റളിയല്ലാഹു തആല അൻഹു പോലും കിട്ടിയിട്ടില്ല. കാരണം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഇറാഖിലുള്ളവർ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും സിറിയക്കാർ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ വിശാല മനസ്കതയിൽ അദ്ദേഹം സ്ഥാനം മുആവിയക്കൊഴിഞ്ഞു നൽകിയപ്പോൾ എല്ലാവരും, ഹിജാസുകാരും, ഇറാഖുകാരും, സിറിയക്കാരും എല്ലാം അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുകയാണ് ഉണ്ടായത്. ഫലം യസൽ മുസ്തഖില്ല ബിൽ അംരി ഫി ഹാദിഹിൽ മുദ്ദത്തി ഇലാ ഹാദിഹി സന അല്ലത്തി കാനത് ഫിഹ വഫാതുഹു. എന്നിട്ട് പറയാണ്, മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം 41 അധികാരമേറ്റു. അദ്ദേഹം 60 മരണപ്പെടുന്നത്. അതുവരേക്കും ഇതേപോലെയായിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാഖുകാരും സിറിയക്കാരും ഈജിപ്റ്റുകാരും ഹിജാസിലുള്ളവരുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഒത്തുജീവിച്ചു എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അൽ ബിദായ വൻ നിഹായയിൽ ഉണർത്തുന്നത്. ഇബ്നു കസീർ പറയാണ്, കാന ഹലീമൻ വഖൂറൻ റഈസൻ സയ്യിദൻ ഫിന്നാസ്, വിവേകിയായിരുന്നു, പ്രൗഢനായിരുന്നു, അതേപോലെ ജനങ്ങളിൽ നേതാവായിരുന്നു, കരീമൻ ആദിലൻ ഷഹ്മൻ, പ്രതിഭയായിരുന്നു, നീതിമാനായിരുന്നു, ഔദാര്യവാനായിരുന്നു. ഇത് ഇമാം ഇബ്നു കസീർ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് ഉണർത്തിയ വരികളാണ്. കാന ജയ്യിദ സീറത്തി ഹസന തജാവുസി ജമീലൽ അഫ്വി കസീറ സിത്രി റഹിമഹുല്ലാഹു തആല. ഇബ്നു കസീർ പറയാണ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം നല്ല ചരിത്രമാണ്. വിട്ടുവീഴ്ചയുള്ള വ്യക്തിയാണ്, മാപ്പേകുന്ന നല്ല രീതിയിൽ മാപ്പേകുന്ന വ്യക്തിയായിരുന്നു തുടങ്ങി. ഇതേപോലെ അദ്ദേഹം വളരെ നല്ല സ്വഭാവങ്ങളുള്ള ആളായിരുന്നു എന്ന് ഇബ്നു കസീർ റഹിമഹുള്ള പറയാണ്. ഇമാം ഇബ്നു അബിൽ ഇസ്സുൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഅവ്വലു മുലൂക്കിൽ മുസ്ലിമീൻ മുആവിയതു വഹുവ ഖൈറു മുലൂക്കിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളിലെ ആദ്യത്തെ രാജാവാണ് മുആവിയ. അദ്ദേഹം മുസ്ലിം രാജാക്കന്മാരിലെ ഏറ്റവും ശ്രേഷ്ഠനാണ്. ഇമാമുൽ ദഹബി താരിഖുൽ ഇസ്ലാമിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിയറു ആലാമുൻ നുബലയിൽ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാണ്, അമീറുൽ മുഅ്മിനീൻ മലിക്കുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ രാജാവ്, അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീർ. അതേപോലെ അദ്ദേഹം പറയാണ്, വ മുആവിയത്തു മിൻ ഖിയാരിൽ മുലൂക്കിൽ ലദീന ഗലബ അദ്ലുഹും അലാ ദുൽമിഹിം. രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു മുആവിയ. എങ്ങനെയുള്ള രാജാക്കന്മാർ? അക്രമത്തേക്കാൾ നീതി മികച്ചു നിന്നിരുന്ന രാജാക്കന്മാർ, അവരിൽ ശ്രേഷ്ഠനാണ് മുആവിയ. ഇതൊക്കെ ഇസ്ലാമിക ലോകത്ത് ചരിത്രമെഴുതിയ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരാണ്. ഒരു വിഭാഗത്തോട് പക്ഷപാതിത്വം പുലർത്തി, മറ്റൊരു വിഭാഗത്തോട് അവഗണന വെച്ച് പുലർത്തി രചന നടത്തിയ എഴുത്തുകാരല്ല. പിന്നെയോ, നീതിയുടെ തുലാസിൽ ചരിത്രം പഠിച്ച് എഴുതിയ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ആളുകളെ അളന്നു മനസ്സിലാക്കിയ പണ്ഡിതന്മാർ, അവരുടെ രചനകളിൽ മുആവിയ റളിയല്ലാഹു തആലാനു ആരി എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇമാം ഇബ്നു ഖുദാമ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ, അതേപോലെ ഇമാമു സഹബി തുടങ്ങിയ മഹത്തുക്കൾ. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രം നമ്മൾ യഥാവിധം വായിക്കുവാൻ അവലംബിക്കുന്ന ചരിത്ര പുരുഷന്മാരാണ്, ചരിത്രകാരന്മാരായ പണ്ഡിതന്മാരാണ് ഇവരെല്ലാം. അപ്പോൾ അവരുടെയൊക്കെ രചനകളിൽ മുആവിയക്കുള്ള വർണ്ണനകളാണ് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത്. എന്നാൽ പക്ഷപാതികളായ പല ചരിത്രകാരന്മാരും ചരിത്രമെഴുതിയപ്പോൾ മുആവിയ റളിയല്ലാഹു തആലനെ വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ഇവിടെ ഇന്ന് നമ്മൾ എടുത്തു ഉദ്ധരിച്ചു.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്, മുആവിയ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ചില ചരിത്ര വസ്തുതകൾ, അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം എന്ന് അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
4: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും, വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചെറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്കു പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്കു വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
7: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചുപോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ ആദ്യഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് അനൂസ് മഞ്ചേരി ചേരുന്നു.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലൊക്കെ നമ്മൾ ഏറെ വായിക്കുന്നതും വായിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ പ്രവാചകന്മാരുടേതായിരിക്കും. ആ പ്രവാചകന്മാർക്ക് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ള മനുഷ്യരിൽ നിന്ന്, മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് ആ പ്രവാചകന്മാർ ചില വിഷയങ്ങളിൽ പ്രത്യേകം കഴിവുകൾ, പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് വഹിയാണ്, അതായത് ദിവ്യ സന്ദേശം എന്നുള്ളത്. അള്ളാഹു പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്ന ശറഈയായിട്ടുള്ള, മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് വഹിയ്. അതായത് ശറഈയായ അറിയിപ്പുകൾ അള്ളാഹുവിൽ നിന്ന് പ്രവാചകന്മാർക്ക് മാത്രമേ ഉണ്ടാകൂ. ഇത് പ്രവാചകന്മാരുടെ മാത്രം പ്രത്യേകതയാണ്. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാമിയുടെ മാതാവിന് നാം വഹിയ നൽകിയെന്നും തേനീച്ചക്ക് നാം വഹിയ നൽകിയെന്നും അള്ളാഹു പറയുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എല്ലാം വഹിയ എന്ന പ്രയോഗം തോന്നിപ്പിക്കുക എന്നർത്ഥത്തിലാണെന്നും പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന വഹിയ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നും നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരല്ലാത്തവർ ആരെങ്കിലും തനിക്ക് വഹിയ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും, وَمَا نَظَلَمُ مِمَّنِ افْتَرَى عَلَى اللَّهِ كَذِبًا أَوْ قَالَ أُوحِيَ إِلَيَّ وَلَمْ يُوحَ إِلَيْهِ شَيْءٌ وَمَنْ قَالَ سَأُنْزِلُ مِثْلَ مَا أَنْزَلَ اللَّهُ وَلَوْ تَرَى إِذِ الظَّالِمُونَ في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ തനിക്ക് യാതൊരു ബോധനവും നൽകപ്പെടാതെ എനിക്ക് ബോധനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയോ ചെയ്തവനേക്കാളും അള്ളാഹു അവതരിപ്പിച്ചതുപോലെയുള്ളത് ഞാനും അവതരിപ്പിക്കാമെന്ന് പറഞ്ഞതിനേക്കാളും വലിയ അക്രമിയാരുണ്ട് എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ അക്രമിയായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ നബിയാണെന്നും എനിക്ക് വഹ്യ കിട്ടിയിട്ടുണ്ടെന്നും വാദിച്ച ആളുകളുണ്ട്. ഇങ്ങനെ നബിയായി വാദിക്കുന്നവർ കള്ളന്മാരാണെന്നും ഇത്തരം കള്ളന്മാർ പിൽക്കാലത്ത് വരുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുഹമ്മദ് നബിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതായിട്ട് നമുക്ക് കാണാം, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല, അത് അദ്ദേഹത്തിന് വഹിയായി, ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. അപ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നും ലഭിക്കുന്ന ബോധനത്തിന് അടിസ്ഥാനത്തിൽ സംസാരിക്കലും പ്രവർത്തിക്കലുമെല്ലാം നബിമാർ മാത്രമാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് വാദിക്കുകയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ തനിക്ക് പ്രവാചകത്വമുണ്ടെന്നാണ് വാദിക്കുന്നത്. എനിക്കൊരാൾ എനിക്ക് വഹിയ നൽകിയിട്ടുണ്ട്, എനിക്ക് വഹിയ കിട്ടിയിട്ടുണ്ടെന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ അത് വാദിക്കുന്നത് എനിക്ക് പ്രവാചകത്വം കിട്ടിയിട്ടുണ്ട് എന്നുള്ള വാദത്തിന് തുല്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നബിമാരല്ലാത്ത ഒരാളെക്കുറിച്ച് ഇപ്രകാരം ഒരാൾ വിശ്വസിച്ചാൽ അവനിൽ പ്രവാചകത്വ പദവി അവൻ ചാർത്തുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കുഫറിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. പ്രവാചകന്മാർക്ക് വഹ്യ നൽകുന്നത് ഉണർച്ചയിൽ മാത്രമല്ല, ഉറക്കത്തിലും സ്വപ്നങ്ങളിലൂടെയും ഒക്കെ വഹ്യ നൽകിയിട്ടുണ്ട്. അവർ കാണുന്ന സ്വപ്നം മുഴുവനും സത്യസന്ധമായിട്ട് പുലരുന്നതായിരുന്നു. പ്രവാചകന്മാർക്ക് സ്വപ്നത്തിലൂടെ വഹ്യ നൽകിയതിന് ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും തമ്മിൽ നടന്ന ഒരു സംസാരം നമുക്ക് കാണാൻ പറ്റും വിശുദ്ധ ഖുർആനിൽ. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. എന്നിട്ട് ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകനെ, ഞാൻ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു എന്നുള്ളത്. അപ്പോൾ സ്വപ്നത്തിലും ഉണർച്ചയിലും പ്രവാചകന്മാർക്ക് വഹി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം താൻ കണ്ട സ്വപ്നം അതേപടി പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് വഹിയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരല്ലാത്തവരുടെ സ്വപ്നം നടപ്പിൽ വരുത്താൻ തുനിയരുത്. കാരണം പ്രവാചകന്മാരല്ലാത്തവരുടെ സ്വപ്നത്തിൽ പൈശാചികമായത് ഉണ്ടാകും എന്നുള്ളതാണ്. ജ്യോത്സ്യനെയും മറ്റും സമീപിച്ച് അവരിൽ നിന്ന് ലഭിക്കുന്ന പൈശാചിക ബോധനത്താൽ മക്കളെ കൊല്ലുകയും മറ്റും ചെയ്ത വാർത്തകൾ നാം നിരന്തരം കേൾക്കാറുണ്ട്. ഇത്തരം സംഭവങ്ങളെ ഖുർആനിലെ സംഭവങ്ങളുമായിട്ട് നമ്മൾ ഒരിക്കലും എന്താക്കരുത്, കൂട്ടിക്കെട്ടിയിട്ട് തുലനം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, പ്രവാചകന്മാരുടെ മഹത്വം, പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണഗതിയിൽ നാം ഉറങ്ങുമ്പോൾ ഉണർച്ചയിൽ ആലോചിക്കുന്നത് പോലെ ആലോചിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല. വുളൂ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നാം എണ്ണിപ്പഠിച്ചതാണ് സ്വബോധമില്ലാത്ത ഉറക്കം എന്നുള്ളത്. ഉറങ്ങിയാൽ നമ്മുടെ ബോധം തന്നെ നഷ്ടപ്പെടുന്നത് പോലെയാണ്. എന്നാൽ നബിമാരുടെ ഉറക്കം സാധാരണഗതിയിൽ കണ്ണ് ഉറങ്ങിയാലും ഹൃദയം ഉറങ്ങാറില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ നാഇമതുൻ ഐനാഹു വലാ യനാമു ഖൽബുഹു വകദാലികൽ അംബിയാ ഉതനാമു അഅ്യുനുഹും വലാ തനാമു ഖുലൂബുഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ഉറങ്ങുകയും ഹൃദയം ഉറങ്ങാതിരിക്കുകയും ചെയ്യും. നബിമാർ അപ്രകാരമായിരുന്നു, അവരുടെ കണ്ണുകൾ ഉറങ്ങുകയും അവരുടെ ഹൃദയം ഉറങ്ങാതിരിക്കുകയും ചെയ്യും. ബുഖാരിയിലെ 3570-ാമത്തെ ഹദീസായിട്ട് കൊടുത്തിട്ടുള്ളൊരു ഹദീസാണ് ഇത്. അനസ് റളിയല്ലാഹു അൻഹു നബിയെക്കുറിച്ച് പറഞ്ഞതായിട്ടാണ് കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത് കാണാൻ പറ്റും, ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എൻ്റെ കണ്ണു ഉറങ്ങും എൻ്റെ ഹൃദയം ഉറങ്ങില്ല. ഇത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് മുഹമ്മദ് നബിയുടെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ പ്രവാചകന്മാരുടെയും ഉറക്കത്തിൻ്റെ പ്രത്യേകത ഇതായിരുന്നു. അതായത് സ്വബോധമില്ലാത്ത ഉറക്കമായിരുന്നില്ല, ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് അവരുടെ ഹൃദയത്തിൽ അവരുടെ കൽബിൽ എന്തുണ്ടായിരുന്നു, ഉണർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കണ്ണ് ഉറങ്ങുമായിരുന്നെങ്കിലും കണ്ണ് അടയുമായിരുന്നെങ്കിലും അവരുടെ കൽബിൽ എന്തുണ്ടായിരുന്നു, എപ്പോഴും ഒരു ഉണർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വഹയിലും ഉറക്കത്തിലും പ്രവാചകന്മാർക്ക് എന്തുണ്ട്, പ്രത്യേകത ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് മരണത്തിൻ്റെ സമയം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം. അല്ലാഹു അവൻ്റെ സൃഷ്ടികൾക്കെല്ലാം ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ അവധി എത്തിയാൽ അവൻ മരിക്കുന്നു. ആ മരണം എപ്പോഴെന്നോ എവിടെ വെച്ചെന്നോ അല്ലാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. നിശ്ചയിക്കപ്പെട്ട സമയമായാൽ മരണം വന്നെത്തുക തന്നെ ചെയ്യും, അനുവാദം ചോദിക്കാതെ തന്നെ. എന്നാൽ പ്രവാചകന്മാർക്ക് അല്ലാഹു മറ്റു മനുഷ്യരിൽ നിന്ന് ഒരു പ്രത്യേകത നൽകിയിട്ടുണ്ട്. മരണസമയത്ത് അവരോട് ചോദിക്കും, അവർക്ക് അന്നേരം ഇപ്പോൾ മരിക്കണോ വേണ്ടയോ എന്ന് അവരോട് ചോദിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് കാണാൻ പറ്റും. അൻ ആയിഷത്ത ഖാലത്ത് കുൻതു അസ്മഉ അന്നഹു ലൻ യമൂത നബിയ്യുൻ ഹത്താ യുഖയ്യറ ബൈന ദുനിയ വല്ലാഖിറ ഖാലത്ത് ഫസമിഅ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മറളിഹി അല്ലദീ മാത ഫീഹി വ അഖദതുഹു بحث يقول مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا قالت فلنته خير حينئذ عائشة رضي الله عنها പറഞ്ഞു, ഐഹിക ലോകവും പാരത്രിക ലോകവും തിരഞ്ഞെടുക്കുവാൻ അവസരം നൽകപ്പെടാത്ത ഒരു പ്രവാചകനും മരണപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മരണം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം, ഒരു സമയം, ഒരു അനുവാദം, അല്ലെങ്കിൽ ഒരു സന്ദർഭം ഇവർക്കൊക്കെ, പ്രവാചകന്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. ഹാദാ വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അനൂസ് മഞ്ചേരി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 16-18 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്ർ 1-15 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് 16, 17, 18 വളരെ ചെറിയ 2-3 ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്ത് നമുക്ക് പുതിയ ആയത്തിലോട്ട് കടക്കാം.

وَلَقَدْ جَعَلْنَا فِي السَّمَاءِ

السمع. إلا من استرق السمع فأتبعه

0: السمع فأتبعه شهاب مبين.
1: അൽഹംദുലില്ലാ. സൂറ ഹിജറിലെ 16, 17, 18 വളരെ ചെറിയ 2-3 ആയത്തുകളാണ് നമ്മൾ ഹിഫ്ളാക്കിയത്. എപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുക, പഠിക്കുക, പഠനത്തെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓരോ ഹർഫിനും പ്രത്യേകം പ്രത്യേകം പ്രതിഫലമുണ്ടെന്ന് സൂചിപ്പിക്കേണ്ടതില്ലല്ലോ. എല്ലാവരും ആ വിഷയത്തിൽ ഉത്ബുദ്ധരാണ്. അല്ലാഹു തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 16 മുതൽ 18 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ. ഉമീദ് പോർട്ടൽ ഉയർത്തുന്ന ആശങ്കകൾ. രചന സൈനബ് ബിൻത് ഫർഹാൻ. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ ഭരണ നിർവഹണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അവകാശവാദത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഉമീദ് പോർട്ടൽ അവതരിപ്പിച്ചത്. രാജ്യത്തെ എല്ലാ രജിസ്റ്റർ ചെയ്ത വഖഫ് സ്വത്തുക്കളുടെയും ഡിജിറ്റൽ രേഖയും ജിയോ ടാഗിംഗും സൃഷ്ടിച്ച് കൂടുതൽ സുതാര്യത ഉറപ്പാക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ രേഖകൾ ക്രമപ്പെടുത്തുക എന്ന ആശയം പൊതുവിൽ സ്വാഗതാർഹമാണെങ്കിലും പുറത്തുവരുന്ന കണക്കുകൾ ചില ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം രജിസ്ട്രേഷനായി അപ്ലോഡ് ചെയ്ത 795,000 വഖഫ് സ്വത്തുക്കളിൽ 587,000 അംഗീകരിക്കപ്പെട്ടപ്പോൾ 88,571 അപേക്ഷകൾ, അതായത് ഏകദേശം 11% പരിശോധനയ്ക്ക് ശേഷം നിരസിക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ നിരസിക്കപ്പെട്ട അപേക്ഷകൾ ഉത്തർപ്രദേശിലാണുള്ളത്. പശ്ചിമബംഗാൾ, രാജസ്ഥാൻ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഗണ്യമായ എണ്ണം അപേക്ഷകൾ തള്ളപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഈ സ്വത്തുക്കളുടെ ഭാവിയെക്കുറിച്ചാണ്. പതിറ്റാണ്ടുകളായി വഖഫ് സ്വത്തായി അംഗീകരിക്കപ്പെട്ടും പള്ളികൾ, കബറിസ്ഥാനുകൾ, മദ്രസകൾ, അനാഥാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിച്ചു വരുന്ന നിരവധി സ്ഥലങ്ങളുടെ രജിസ്റ്റർ

0: കൺസിഡറേഷൻ അപേക്ഷകൾ നിരസിക്കപ്പെട്ടാൽ അവയുടെ നിയമപരമായ സ്ഥിതി എന്താകും? ഈ വിഷയത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന ആശങ്ക വിവിധ വഖഫ് ബോർഡ് പ്രതിനിധികളും ഉന്നയിച്ചിട്ടുണ്ട്. കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രാലയം ഈ വ്യത്യാസങ്ങൾക്ക് വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭൂമിയുടെ രേഖകളിലെ അപൂർണത, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള രേഖാ സംവിധാനത്തിലെ വ്യത്യാസം, മുത്തവല്യമാർക്കുള്ള അവബോധക്കുറവ്, പഴയ രേഖകളുടെ അഭാവം എന്നിവയാണ് മന്ത്രാലയം പ്രധാന കാരണമായി പറയുന്നത്. ചില സംസ്ഥാനങ്ങളിൽ ഭൂമി രേഖകൾ കൂടുതൽ കൃത്യമായതിനാൽ അവിടെ അംഗീകാര നിരക്ക് ഉയർന്നതാണെന്നും സർക്കാർ വിശദീകരിക്കുന്നു. എന്നാൽ ഈ വിശദീകരണങ്ങളെല്ലാ ആശങ്കകളും അകറ്റുന്നില്ല. നിരവധി വഖഫ് സ്വത്തുക്കൾ നൂറുകണക്കിന് വർഷം പഴക്കമുള്ളവയാണ്. പഴയ രേഖകൾ നഷ്ടപ്പെട്ടതോ അപൂർണമായതോ ആയിരിക്കാം. ചില വഖഫുകൾ ചരിത്രപരമായി ഉപയോഗത്തിനടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ടവയാണ്. അത്തരം സ്വത്തുക്കൾക്ക് ഇന്നത്തെ നിലവാരത്തിലുള്ള രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തത് അവയുടെ യഥാർത്ഥ സ്വഭാവത്തെ നിഷേധിക്കാൻ മതിയായ കാരണമാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. മറ്റൊരു ആശങ്ക നടപടിക്രമത്തിന്റെ സുതാര്യതയെക്കുറിച്ചാണ്. അപേക്ഷ നിരസിക്കപ്പെട്ടവരെ വ്യക്തമായ കാരണം അറിയിച്ചിട്ടുണ്ടോ? രേഖകളിലെ കുറവുകൾ പരിഹരിക്കാൻ മതിയായ അവസരം നൽകിയിട്ടുണ്ടോ? ഫലപ്രദമായ അപ്പീൽ അല്ലെങ്കിൽ പരാതി പരിഹാര സംവിധാനം നിലവിലുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. സുതാര്യമായ നടപടിക്രമം ഭരണസംവിധാനത്തിലും പൊതുസമൂഹത്തിലും വിശ്വാസം വളർത്തും. പോർട്ടലിന്റെ സാങ്കേതിക പ്രവർത്തനത്തെക്കുറിച്ചും നേരത്തെ വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു. അവസാന ദിവസങ്ങളിൽ പോർട്ടൽ മന്ദഗതിയിലായതും പല മുത്തവല്യമാർക്കും രേഖകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നതും സമയപരിധി നീട്ടണമെന്നാവശ്യവും വിവിധ സംഘടനകൾ ഉന്നയിച്ചിരുന്നു. വഖഫ് എന്നത് ഭൂമിയോ കെട്ടിടമോ മാത്രമല്ല, ഒരു വിശ്വാസി അള്ളാഹുവിന്റെ മാർഗത്തിൽ ശാശ്വതമായി സമർപ്പിച്ച സ്വത്താണ് വഖഫ്. പള്ളികൾ, കബറിസ്ഥാനുകൾ, മദ്രസകൾ, കുടിവെള്ള പദ്ധതികൾ, അനാഥാലയങ്ങൾ, വിദ്യാലയങ്ങൾ, ആശുപത്രികൾ തുടങ്ങി അനേകം പൊതു പ്രയോജന പ്രവർത്തനങ്ങളുടെ സാമ്പത്തിക അടിത്തറയാണ് വഖഫ് സമ്പ്രദായം. നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക ക്ഷേമത്തിന് അത് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ വഖഫ് സ്വത്തുക്കളുടെ ഡിജിറ്റൽ രേഖീകരണം സുതാര്യവും നിയമാനുസൃതവും വിശ്വാസയോഗ്യവുമായ രീതിയിൽ നടക്കേണ്ടത് അനിവാര്യമാണ്. യഥാർത്ഥ വഖഫ് സ്വത്തുക്കൾ രേഖകളുടെ സാങ്കേതിക പിഴവുകളുടെയോ നടപടിക്രമത്തിലെ അപാകതകളുടെയോ പേരിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകരുത്. അതുപോലെ അനധികൃത അവകാശവാദങ്ങൾക്കും ഇടമുണ്ടാകരുത്. ഈ സാഹചര്യത്തിൽ ആവശ്യമായത് വിശ്വാസ്യതയാണ്. നിരസിക്കപ്പെട്ട എല്ലാ അപേക്ഷകൾക്കും വ്യക്തമായ കാരണമറിയിക്കുക. ആവശ്യമായ രേഖകൾ തിരുത്തി സമർപ്പിക്കാൻ ന്യായമായ അവസരം നൽകുക. സ്വതന്ത്രവും സുതാര്യവുമായ പരാതി പരിഹാര സംവിധാനം രൂപപ്പെടുത്തുക. ചരിത്രപരമായ വഖഫ് സ്വത്തുക്കളുടെ പ്രത്യേക സാഹചര്യം പരിഗണിക്കുക എന്നിവയാണ് മുന്നോട്ടുള്ള വഴി. വഖഫ് സ്വത്തുക്കൾ ഒരു സമുദായത്തിന്റെ സാമ്പത്തിക ആസ്തി മാത്രമല്ല, അവ മതപരവും സാമൂഹികവും ചരിത്രപരവുമായ പൈതൃകമാണ്. അതിനാൽ അവയുടെ സംരക്ഷണവും രജിസ്ട്രേഷനും നിയമത്തിന്റെ അടിസ്ഥാനത്തിലും നീതിയുടെയും സുതാര്യതയുടെയും ആത്മാവിലും നടക്കാക്കേണ്ടത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ, ഉമ്മീദ് പോർട്ടൽ ഉയർത്തുന്ന ആശങ്കകൾ. രചന സൈനബ് ബിൻ ഫർഹാൻ, ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്ത് യൂനുസിലെ 23-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ജാസിൽ ജാഫർ അൽഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യമേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 22 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് സൂറത്തു യൂനുസിലെ 23-ാമത്തെ ആയത്താണ്.

0: ആയത്തിൻ്റെ സാരം: അങ്ങനെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ അവരതാ ന്യായമില്ലാതെ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുന്നു. ഹേ മനുഷ്യരെ, നിങ്ങൾ ചെയ്യുന്ന അതിക്രമം നിങ്ങൾക്കെതിരിൽ തന്നെയായിരിക്കും ഭവിക്കുക. ഇഹലോക ജീവിതത്തിലെ സുഖാനുഭവം മാത്രമാണ് അതുവഴി നിങ്ങൾ കിട്ടുന്നത്. പിന്നെ നമ്മുടെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി നിങ്ങളെ നാം വിവരമറിയിക്കുന്നതാണ്. കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഉദാഹരണത്തിലൂടെ കാര്യം നമുക്ക് വ്യക്തമാക്കി തരികയുണ്ടായി. ചില ആളുകൾ കടലിൽ അകപ്പെടുമ്പോൾ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും ഞങ്ങൾ നല്ലത് പ്രവർത്തിച്ചു കൊള്ളാം, ഞങ്ങൾ നന്മയുള്ള ജീവിതം നയിക്കാം എന്നൊക്കെ പറഞ്ഞ് ശേഷം വീണ്ടും കരയിലേക്കെത്തുമ്പോൾ പഴയ ജീവിതത്തിലേക്ക് മടങ്ങുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തിരിച്ചറിയാതെ അതിനെ നിരാകരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ശക്തമായ താക്കീതുമായിട്ടാണ് 23-ാമത്തെ ആയത്തിൽ വന്നിട്ടുള്ളത്. അള്ളാഹു പറയുന്നത്: ഫലമ്മാ അൻജാഹും, നാം അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ. അൻജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തുക എന്നാണ്. ഫലമ്മാ അൻജാഹും, നാം അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ, ഇദാഹും, അവരാകുന്നു, യബഗൂന ഫിൽ അർദി, ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുകയാണ്. എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്? ബിഗൈറിൽ ഹഖ്, ഒരു ന്യായവുമില്ല. അവർക്ക് അതിനൊരു ന്യായവും പറയാൻ സാധിക്കാത്ത വിധമാണ് അവർ അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഇനി ഞങ്ങൾ ശിർക്ക് ചെയ്യുകയില്ല, ഞങ്ങൾ നല്ലവണ്ണം ജീവിക്കാം എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ രക്ഷപ്പെട്ടപ്പോൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുന്നു. ഇത് സത്യത്തിൽ അവർ ചെയ്തു കൂട്ടുന്ന വലിയ അക്രമമാണ്. ഒരിക്കലും പുറത്തു കൊടുക്കാൻ സാധിക്കാത്ത അക്രമമാണ് അവർ ചെയ്യുന്നത്. ബഗ്യ് എന്നതിന് മുഫസ്സിരീങ്ങൾ വിശദീകരണമായി നൽകുന്നത് അൽ ഫസാദു വശിർക്കു, അത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കലും ഷിർക്ക് ചെയ്യലുമാണ്. ഇവിടെ ഈ പറയുന്ന മുഷരിക്കീങ്ങൾ അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവർ ഭൂമിയിൽ ഷിർക്ക് ചെയ്യുന്നുണ്ട്. അതിനവർക്ക് യാതൊരു തെളിവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫലമ്മാ അൻജാഹും ഇദാഹും യബ്ഗൂന ഫിൽ അർദി ബിഗൈറിൽ ഹഖ്, നാം അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ അവരതാ ഭൂമിയിൽ ഒരു ന്യായവുമില്ലാതെ അക്രമം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്രമത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ തന്നെ ശിക്ഷ നൽകുന്നുള്ളതാണ്. ചില തിന്മകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷ ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് നൽകുക, ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കും. എന്നാൽ ചിലതിന് അള്ളാഹു ദുനിയാവിൽ തന്നെ നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി: മാ മിൻ ദംബിൻ അജ്ദറ അൻ യുഅജ്ജില അല്ലാഹു ഉഖൂബതഹു ഫിദ്ദുനിയ മഅ മാ യദ്ദഖിറു അല്ലാഹു ലിസാഹിബിഹി ഫിൽ ആഖിറ മിനൽ ബഗ്യ വഖതീഅതിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു തിന്മക്കും പെട്ടെന്ന് തന്നെ ദുനിയാവിൽ ശിക്ഷ നൽകാറില്ല, എന്നാൽ ചിലതിന് അല്ലാഹു നൽകും. അതിൽപ്പെട്ടതാണ് അൽ ബഗ്യു, അക്രമിക്കുക, മറ്റൊരാളെ അക്രമിക്കുക. മറ്റൊന്ന് ഖതീഅതിർ റഹീം, കുടുംബബന്ധം വിച്ഛേദിക്കുക. ഇവ രണ്ടിനും, നമ്മൾ സ്വന്തത്തോട് ചെയ്യുന്ന അക്രമം, മറ്റുള്ള ആളുകളോട് ചെയ്യുന്ന അക്രമം, അതേപോലെ കുടുംബബന്ധം വിച്ഛേദിക്കൽ, ഇത്തരം പാപങ്ങൾക്ക്, ഇത്തരം തിന്മകൾക്ക് ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷ ഏർപ്പെടുത്തും. ദുനിയാവിൽ തന്നെ അവർ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അതാണ് ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗം: ഫലമ്മാ അൻജാഹും ഇദാഹും യബ്ഗൂന ഫിൽ അർദി ബിഗൈറിൽ ഹഖ്. എന്നിട്ട് അള്ളാഹു അവരെ ഉണർത്തുകയാണ്: യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നമാ ബഗ്യുക്കും, നിങ്ങൾ ഈ ചെയ്യുന്ന അക്രമമുണ്ടല്ലോ, അലാ അംഫുസിക്കും, അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് തന്നെ ചെയ്യുന്ന അക്രമമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ അള്ളാഹുവിനെ കബളിപ്പിച്ചു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ വിജയം നമുക്കാണ് എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാകും. പക്ഷേ തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് മതാ അൽ ഹയാതി ദുന്യ, ഇതുമൂലം നിങ്ങൾക്ക് ലഭിക്കുന്നതെന്താ? ദുനിയാവിലെ സുഖാനുഭവം മാത്രമാണ്, അതല്ലാത്ത ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾക്കിതിലൂടെ ലഭിക്കുന്നത് ദുനിയാവിൻ്റെ സുഖങ്ങൾ മാത്രമാണ് എന്നല്ലാഹു പറഞ്ഞു കൊടുക്കണം. സുമ്മ, പിന്നീട് ഇലൈന മർജിഉകും, നിങ്ങളുടെ മടക്കം ഞങ്ങളിലേക്കാണ്. അല്ലാഹു പറയുന്നത് എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. ഫനുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തു കൂട്ടിയത്, നന്മയാകട്ടെ തിന്മയാകട്ടെ, ധാർമ്മികമായ പ്രവർത്തനങ്ങളാകട്ടെ അധാർമ്മികമായ പ്രവർത്തനങ്ങളാകട്ടെ, രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, എല്ലാം ഒന്നുപോലും ബാക്കിയാകാതെ നിങ്ങൾ ചെയ്ത ഓരോന്നും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം എന്നല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പേടിപ്പെടുത്തുകയാണ്, സജറു ചെയ്യുകയാണ്, താക്കീത് ചെയ്യുകയാണ്. ഇതാണ് 23-ാമത്തെ ആയത്തിൻ്റെ ആശയവും അർത്ഥവുമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന പാഠം അള്ളാഹുവിനോട് ശുക്രുള്ളവനാകണം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് ശുക്രില്ലാത്തവൻ, അള്ളാഹുവിന് ശുക്രുകൾ അർപ്പിക്കാത്തവൻ, അവൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് ശുക്ര ചെയ്യുന്നവനാവുക? അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോടാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള അയൽവാസി ഒരു നിശ്ചിത തുക നമുക്ക് കടം തരുന്നു, അല്ലെങ്കിൽ നമുക്കായി കുറച്ചധികം തുക നമ്മുടെ കയ്യിൽ തരികയാണ്. നമുക്ക് ഏറെ ആവശ്യമുള്ള സമയത്താണ് അത് ലഭിച്ചത്. നമ്മൾ വല്ലാതെ സന്തോഷിക്കും, നമ്മൾ ആ മനുഷ്യനെ വല്ലാതെ ബഹുമാനിക്കും. അദ്ദേഹത്തെ ഇകഴ്ത്തുവാനോ അദ്ദേഹത്തെ മോശമാക്കി സംസാരിക്കുവാനോ ഒരിക്കലും നമ്മൾ തയ്യാറാവുകയില്ല. എന്നാൽ നമ്മൾ ജനിച്ചത് മുതൽ ഇന്ന് വരെ നമുക്ക് വേണ്ട എല്ലാം സംവിധാനം ചെയ്ത ആ റബ്ബിനെ നമുക്ക് എങ്ങനെയാണ് സ്തുതിക്കാതിരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഓരോ നിമിഷങ്ങളും നമ്മൾ നമ്മുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഒന്നാമത്തെ പാഠമായി ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിനോട് ശുക്രുള്ളവനാകണം. രണ്ടാമത്തേത്, നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയുമെല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നാളെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നന്മകൾക്ക് പ്രതിഫലം ഏർപ്പെടുത്തുകയും തിന്മകൾക്ക് ശിക്ഷ ഏർപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് നാം ഇവിടെ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഫലമാണ് ആഖിറത്തിൽ നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് നന്മയാകട്ടെ തിന്മയാകട്ടെ, എല്ലാത്തിൻ്റെയും പരിണിത ഫലം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നന്മയുടെ സന്തോഷവും തിന്മയുടെ ദുഃഖവുമെല്ലാം വഹിക്കേണ്ടതും ചുമക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അതാണ് അള്ളാഹു വ്യക്തമാക്കി പറയുന്നത്. ഈ ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകണം. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെയും വിജയത്തിൻ്റെയും കാരണക്കാരൻ എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറയുന്നത് ഈ അമലു, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. അതുകൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, കഴിവിൻ്റെ പരമാവധി തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക, നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന ബോധ്യമുണ്ടാവുക എന്നതാണ് രണ്ടാമതായി ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൂന്നാമത്തേത് മതാ അൽ ഹയാതി ദുന്യ, നമ്മൾ ദുനിയാവിനെ ആഗ്രഹിക്കുന്ന ആളുകളാകരുത്. ദുനിയാവ് വളരെ നൈമിഷികമാണ്, പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. എപ്പോഴും നമ്മുടെ ചിന്ത ആഖിറത്തിനെക്കുറിച്ചായിരിക്കണം എന്ന ഉണർത്തലും ഈ ആയത്തിൽ മൂന്നാമതായി ഉൾക്കൊണ്ടിട്ടുണ്ട്. നാലാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്കാണ് നമ്മുടെ മടക്കം. അതുകൊണ്ട് ഖൗഫ്, എപ്പോഴും നമുക്ക് ഒരു ഭയപ്പാടുണ്ടാകണം. അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഹിസാബിന് വിചാരണക്ക് വിധേയമാകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആ പേടിയും ഭയപ്പാടും ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന അവൻ്റെ ഖുർആനിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്ത് യൂനുസിലെ 23-ാമത്തെ വചനം, സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുന്നവർ. ഈ വിഷയത്തിൽ വന്ന വിശുദ്ധ ഖുർആനിലെ സൂക്തം വിശദീകരിച്ചുകൊണ്ട് ജാസിൽ ജാഫർ അൽ ഹിക്കമിയാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു ഒരു ഹദീസാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ എല്ലാ പിന്നെ ഘട്ടങ്ങളിലും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ സാധാരണ നമ്മുടെ ശ്രോതാക്കളൊക്കെ, ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ശ്രോതാക്കളൊക്കെ മനസ്സിരുത്തിയ ഒരു കാര്യമാണ്, നമ്മുടെ ഏത് പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുന്നത് നിയ്യത്തനുസരിച്ചാണ് അല്ലേ. നമ്മുടെ ഏത് പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുന്നത് നിയ്യത്തനുസരിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖിയാമത്ത് നാളിൽ ജനങ്ങൾക്കിടയിൽ വിധി പറയും എന്നുള്ളതാണ്. എന്നിട്ട് മൂന്നാളുകളെ ഉദാഹരണമായിട്ട് കൊണ്ടുവരും. ഒരാൾ ഒന്ന് ഷഹീദായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാളെ കൊണ്ടുവന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്തത്? അപ്പോൾ അയാൾ പറയുന്നു, ഞാൻ ഷഹീദാകുന്നത് വരെ, രക്തസാക്ഷിയാകുന്നത് വരെ യുദ്ധം ചെയ്തു. അപ്പോൾ അള്ളാഹു അയാളോട് തിരിച്ചു പറയുകയാണ്, നീ കളവാണ് പറഞ്ഞത്. നീ യുദ്ധം ചെയ്തത്, നീ വലിയ ധീരനാണ് എന്ന് ജനങ്ങൾ നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. രണ്ടാമതൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ഹദീസിലുള്ളത്, അയാൾ പണ്ഡിതനാണ്, നല്ല മാഹിറായ നിപുണനായ, ഖുർആൻ പാരായണത്തിലും പഠിപ്പിക്കുന്നതിലുമൊക്കെ നിപുണനായൊരു വ്യക്തിയാണ്. അപ്പം അയാളെയും കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു ചോദ്യം ആവർത്തിക്കുന്നു. അപ്പം അയാൾ പറയുകയാണ്, എൻ്റെ കിതാബ് ഞാൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഞാൻ പാരായണം ചെയ്തു. അപ്പം അതിന് മറുപടിയായിട്ട് അള്ളാഹു അയാളോട് പറയുന്നത്, നീ നുണയാണ് പറഞ്ഞത്, നീ കളവാണ് പറഞ്ഞത്, നീ ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തത്, അറിവ് പകർന്നു കൊടുത്തത്, നീ വലിയ ആലിമാണ് എന്ന് ജനങ്ങൾ നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അയാളെയും നരകത്തിലേക്ക് കൊണ്ടുപോകും. മൂന്നാമത്തെ ഒരാൾ ആ ഹദീസിൻ്റെ ബാക്കിയിൽ നമുക്ക് കാണാൻ കഴിയും. അയാളൊരു ധനികനാണ്. അപ്പം അയാളെ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ്? ആ ചോദ്യം ആവർത്തിക്കുകയാണ്. അപ്പം അയാൾ പറയുകയാണ്, എൻ്റെ മാർഗത്തിൽ ഞാൻ എൻ്റെ സമ്പത്ത് മുഴുക്കെ ഞാൻ ചെലവഴിച്ചു. അപ്പം അയാളോട് അള്ളാഹു തിരിച്ചു പറയുന്നു, നീ നുണയാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു അയാളോട് പറയുകയാണ്, നീ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് ജനങ്ങളാൽ അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് നീ എന്ത് ചെയ്തിട്ടുള്ളത്? ദാനധർമ്മം ചെയ്തിട്ടുള്ളത്. അങ്ങനെ അയാളും നരകത്തിലേക്ക് എറിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ മനസ്സിരുത്തേണ്ടുന്ന, ഇന്നത്തെ ഒരു പ്രഭാതത്തിൻ്റെ ഒരു ചിന്തയായിട്ട് മനസ്സിരുത്തേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും ഇഖ്ലാസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും.
3: ദുനിയാവിലും ആഖിറത്തിലും
2: നമ്മളുടെ ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എല്ലാ രംഗത്തുമുള്ള ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബ് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, റബ്ബിൻ്റെ തൃപ്തിയാണ് ഏതൊരു പ്രവർത്തനം കൊണ്ടും ആഗ്രഹിക്കേണ്ടത്.
3: തീർച്ചയായും ഓരോ പ്രവർത്തനത്തിലും അടങ്ങിയിരിക്കേണ്ട ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ മനസാന്നിധ്യം.
2: അതെ,
3: മനസാന്നിധ്യത്തോടുകൂടി ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് ആ കാര്യത്തിന്റെ കമാലീയത്തിന് യോജിക്കുന്നത്, അതിന്റെ പൂർണ്ണതയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഇപ്പൊ നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സ്വദഖകളാകട്ടെ, അതുപോലെ തന്നെ അറിവ് പകർന്നു നൽകുന്നതാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, എല്ലാം അപ്രകാരം തന്നെയാണ്. മനസാന്നിധ്യം അനിവാര്യമാണ്. മനസാന്നിധ്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇഖ്ലാസും. ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പോ നേരത്തെ ഹസൻ അൻസാരി ഉദ്ധരിച്ച ഹദീസിലുള്ളതുപോലെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്ന് എന്നൊക്കെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന്റെ റിള, അള്ളാഹുവിന്റെ തൃപ്തി. അപ്പൊ അതിൽ മറ്റൊരാളുടെയും മറ്റു പലരും ഒരുപക്ഷെ തൃപ്തിപ്പെട്ടേക്കാം, പക്ഷെ അവരുടെ തൃപ്തിയൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എന്താണ് നമസ്കാരക്കാരന്റെ നമസ്കാരത്തെ പറ്റി പറഞ്ഞല്ലോ, അയാള് ഫയുസയ്യിനു സ്വലാത്തുഹു, അയാള് നല്ല അടിപൊളിയായി നമസ്കരിക്കും, നമസ്കരിക്കാൻ പള്ളി കയറി അള്ളാന്റെ മുമ്പിൽ നിന്നാല് നല്ല നിസ്കാരമൊക്കെ നല്ല ഉഷാറാക്കും. പക്ഷേ മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ്, അള്ളാഹ് കാണാൻ വേണ്ടിയല്ല. അപ്പൊ ഇത് ഇത് ഇത് നിങ്ങോട് മാറി എന്റെ ജീവിതത്തില് ഇടപഴകാൻ, എന്റെ ജീവിതത്തില് നന്മ തിന്മകളെ നിശ്ചയിക്കാൻ കഴിവുള്ള എന്റെ റബ്ബിന് വേണ്ടിയാണ് എന്റെ ഇബാദത്ത് എന്നുള്ളിടത്ത് മനസ്സെത്തിപ്പെട്ടാല് എല്ലാ ഇബാദത്തുകളും ഇഖ്ലാസോടുകൂടി ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഇൻഷാല്ലാ വിചാരിക്കുന്നത്.
4: മധുരം ഖുർആനിന്റെ സെഷനിലേക്ക് നമുക്ക് പോകാം.

0: അൽഹംദുലില്ലാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൻ്റെ 70-71 വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഇന്നത്തെ സാന്ദർഭികമായൊരു സമയത്ത് ഏറെ ചിന്താർഹനീയമായ ഒരു ആയത്താണ് അല്ലേ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൻ്റെ 70-71 ആയത്തുകൾ. യാ അയ്യുഹല്ലദീന ആമനു ഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നല്ല വാക്ക് പറയണം. ഈ നല്ല വാക്കുകൾക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ മറ്റുള്ളവരുടെ മനസ്സിന് സമാധാനം നൽകാൻ ആ നല്ല വാക്കുകൊണ്ട് കഴിയുമെന്നുള്ളതാണ്. അതുപോലെ കണ്ടുമുട്ടുമ്പോൾ നല്ല വാക്ക് സംസാരിക്കണം. അതുപോലെ എല്ലാവരോടും നല്ലതേ പറയാവൂ, നല്ലതേ ചെയ്യാവൂ, നല്ലതേ കേൾക്കാവൂ എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ സംസാരിക്കുമ്പോൾ സംസാരത്തിലൊരു കാരണവശാലും എന്തു ചെയ്യരുത്, മോശപ്പെട്ട വാക്കുകൾ വന്നു പോകരുത്, നല്ല വാക്ക് വന്നു പോകണം. അത് രോഗിയുടെ അടുത്ത് പോയിരുന്ന രോഗിയെ ബേജാറാക്കുന്ന രൂപത്തിലുള്ള സംസാരം നമ്മുടെ അടുക്കൽ ഉണ്ടാകരുത്. മഴക്കെടുതിയിൽ പ്രയാസമനുഭവിക്കുന്ന ആളുണ്ടാകുമ്പോൾ ആ മഴക്കെടുതിയിൽ പ്രയാസമനുഭവിക്കുന്ന ആളെടുത്ത് പോയിരുന്ന് ഒരിക്കലും അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള, അദ്ദേഹത്തെ പ്രയാസപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സംസാരം നമ്മൾ സംസാരിക്കരുത്. പകരത്തിനപ്പുറം അതിനപ്പുറത്തേക്ക് അവരോട് നല്ല വാക്ക് പറയണം. അങ്ങനെ നല്ല വാക്ക് പറഞ്ഞാലുണ്ടാവുന്ന ഗുണം എന്താണ്? അള്ളാഹു പഠിപ്പിക്കുകയാണെന്ത്? യാഫിറിലേക്കും തുലൂബക്കും, നിങ്ങളുടെ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു നൽകുമെന്നുള്ളതാണ് അല്ലേ.
1: അപ്പോൾ നല്ല വാക്ക് പറയുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളെ സംബന്ധിച്ചും അതിലൂടെ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക, അത്തരം ആളുകൾക്ക് വലിയൊരു വിജയവും കൂടിയുണ്ട് എന്നതാണ് ഈ ആയത്തുകൾ അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്, ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ നേർരേഖ. മതിപ്പ് നഷ്ടപ്പെടുത്തരുത്. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഭാര്യഭർത്തൃ ബന്ധം ശക്തമായി നിലനിന്ന് പോകുന്നതിൽ പല കാര്യങ്ങൾക്കും പങ്ക് ഉണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭർത്താവിനോട് ഭാര്യയ്ക്കുള്ള ആദരവ്, ബഹുമാനം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏത് നേതൃതലത്തിലിരിക്കുന്ന ആളുകളും തങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു മതിപ്പ് തങ്ങൾക്ക് കീഴിലുള്ളവർക്ക് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് നഷ്ടപ്പെട്ടു പോകുന്നതോടുകൂടെ നമ്മളോടുള്ള ആദരവും ബഹുമാനവും അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ഥാപനം അതോടുകൂടെ പരാജയത്തിലേക്ക് എത്തിപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭർത്താവിൻ്റെ പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും രഹസ്യജീവിതങ്ങളും സമീപനങ്ങളും എല്ലാം ഒരു ഭാര്യയുടെ മനസ്സിൽ അയാൾ തൻ്റെ ഭർത്താവ് എന്ന നിലക്ക് തൻ്റെ മാതാപിതാക്കളെക്കാളും താൻ ആദരിച്ച് ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയെ ബഹുമാനിക്കാൻ കഴിയാത്ത വിധം ഒരു ചീപ്പാണ്, വളരെ മോശമാണ് അയാൾ എന്നൊരു ധാരണ ഭാര്യയുടെ മനസ്സിലുണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ഒരു കുടുംബജീവിതത്തിൻ്റെ പരാജയത്തിലേക്ക് നയിക്കും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ സമീപനങ്ങളാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എത്ര വളരെ തുറന്ന് ഇടപെടാൻ പറ്റുന്നൊരു ബന്ധമാണല്ലോ ഭാര്യ ഭർത്തൃ ബന്ധം. അങ്ങനെയാണെങ്കിൽ പോലും വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തൻ്റെ ഭാര്യയോട് പെരുമാറുമ്പോഴും അതേപോലെ തന്നെ അവരുമായിട്ടുള്ള സഹവാസങ്ങളും സഹകരണങ്ങളും എല്ലാം നടക്കുമ്പോഴും തൻ്റെ മതിപ്പ് നഷ്ടപ്പെടുത്താത്ത രൂപത്തിലുള്ള സമീപന രീതികളെ സ്വീകരിക്കാൻ ഒരു ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തി എന്ന നിലക്ക് യഥാർത്ഥത്തിൽ ഒരു ശ്രദ്ധ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. ചില ഭർത്താക്കന്മാരെല്ലാം അപൂർവമായി തൻ്റെ ഭാര്യമാരോട് ചില ഒരിക്കലും പറയാൻ പറ്റാത്ത ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. വളരെ മോശപ്പെട്ട സംസ്കാരമുള്ള സ്ഥലങ്ങളിൽ മൃഗങ്ങളുടെയും മറ്റും പേരുകൾ വിളിച്ച് ആളുകളെ ചീത്ത പറയുന്ന അതേ സ്വഭാവത്തിൽ ഒരു ബഹുമാനവുമില്ലാതെ മനുഷ്യത്വത്തിന് വിലയും കൽപ്പിക്കാത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളെ ഒരു പക്ഷേ ഭാഗ്യമായി ഭയപ്പെടുന്നുണ്ടെങ്കിലും ഉള്ളിൽ ബഹുമാനിക്കുക പ്രയാസമാണ്. ബഹുമാനവും ആദരവും ഭാര്യമാർക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള മറ്റൊരു കാരണം അവരെ സംരക്ഷിക്കാതിരിക്കലാണ്. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നൽകാതിരിക്കുക, അവരുടെ സന്ദർഭോചിതമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കാതിരിക്കുക, അവരുടെ ഒരു രക്ഷിതാവ് എന്ന നിലക്ക് ഉയർന്ന് അവരെ സംരക്ഷിക്കാതിരിക്കുക, ഇങ്ങനെ വരുമ്പോൾ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്ത ഒരാളെ ബഹുമാനിക്കുക ഒരു പക്ഷേ ഭാര്യമാർക്ക് പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. ഇതിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതും ഭർത്താവിനുള്ള തൻ്റെ ആദരവും ബഹുമാനവും നിലനിർത്തുവാൻ ഏറ്റവും ഉതകുന്നതുമാണ് മറ്റ് ഏതെങ്കിലും സ്ത്രീകളോട് തൻ്റെ ഒരു അവമതിപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള അശ്ലീലമായ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം ബന്ധങ്ങളുള്ള ഒരു ഭർത്താവിന് ഒരു ഭാര്യയിൽ നിന്നുള്ള ആദരവ് ലഭിക്കുക വളരെ പ്രയാസകരമായിരിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് മതചിട്ട. ജീവിതത്തിൽ നമസ്കാരം, ആരാധനകൾ, ഇത്തരം കർമ്മങ്ങളെല്ലാം ഒരു ദീനീ മനസ്സുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദീനിനോട് തൻ്റെ ഭർത്താവ് കാണിക്കുന്ന ആത്മാർത്ഥതയും വിശുദ്ധിയും അതേപോലെ തന്നെ മഹത്വവും പ്രാധാന്യവുമാണ് അവരിൽ അയാളെക്കുറിച്ച് മതിപ്പുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമസ്കാരത്തിൽ സമയനിഷ്ഠയില്ലാത്ത, അതിൽ വീഴ്ച വരുത്തുന്ന, ഖുർആനൊന്ന് പാരായണം ചെയ്യാൻ തയ്യാറല്ലാത്ത, രാത്രി ഒരു വിത്ര് പോലും നമസ്കരിക്കാത്ത, ഇത്തരത്തിലുള്ളൊരു ഉദാസീനത മതരംഗത്ത് കാണിക്കുന്ന ഒരു വ്യക്തിക്ക് മതപരമായ ഒരു ആദരവും ഭാര്യയുടെ മനസ്സിലുണ്ടാവുക സാധ്യമല്ല. ഓരോ ഭർത്താക്കന്മാരും ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്നെ ആദരിക്കാനോ ബഹുമാനിക്കാനോ ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടുവാനോ പറ്റാത്ത രൂപത്തിലുള്ള സമീപന രീതികളാണോ ഞാൻ എൻ്റെ സ്വഭാവങ്ങളിൽ സ്വീകരിക്കുന്നത് എന്നൊരു ആത്മപരിശോധന എല്ലാ ഭർത്താക്കന്മാരും നടത്തേണ്ടതുണ്ട്. ഇത് ഒരു ഭർത്താവിന് മാത്രം ബാധകമല്ല, കുട്ടികൾ ബഹുമാനിക്കപ്പെടാൻ ഉമ്മമാരത് ചെയ്യണം. അതേപോലെ തന്നെ അധ്യാപകന്മാർ ബഹുമാനിക്കപ്പെടണമെങ്കിൽ അവരും അവരുടെ നിലവാരം കാത്തുസൂക്ഷിച്ച് ആദരവോടുകൂടെ നിൽക്കണം. എല്ലാ സന്ദർഭങ്ങളിലും ആദരവുകൾ നഷ്ടപ്പെടുമ്പോൾ അവിടെ നിയന്ത്രിക്കുവാനുള്ള ശക്തി, പവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു നാഥൻ്റെ, ഭരണാധികാരിയുടെ ശക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ സ്ഥാപനം അല്ലെങ്കിൽ ആ രാജ്യം, ആ കുടുംബം തകർന്നു പോകുന്നതിന് കാരണമാകുന്നു. ജീവിത പരാജയങ്ങളിൽ തൻ്റെ കുടുംബനാഥനോടുള്ള ഈ മതിപ്പില്ലായ്മ, ആദരവില്ലായ്മ പരാജയ കാരണങ്ങളിൽ മുഖ്യമായൊരു കാരണമാണെന്ന് അനുഭവങ്ങൾ പറയുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഒരു ഭർത്താവിൻ്റെ മുന്നിലാണ് സുജൂദ് ചെയ്യാൻ അനുവാദമുണ്ടെങ്കിൽ അനുവദിക്കുക എന്ന് പറയുമ്പോൾ ആ ആദരവിൻ്റെ സ്ഥാനം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആദരവും ബഹുമാനങ്ങളും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇനി അങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിലും ആദരിക്കാൻ സഹോദരിമാരെ വിട്ടുപോകാൻ പറ്റില്ല. ഭർത്താവിനെ ആദരിക്കലും ബഹുമാനിക്കലും നമ്മുടെ മതമാണ്. അത് നമുക്ക് പരലോകത്ത് സ്വർഗം വാങ്ങിത്തരുന്നതാണെന്ന് വിശ്വസിച്ച് ഒരു പക്ഷേ നമുക്ക് മനസ്സുകൊണ്ട് ബഹുമാനിക്കാൻ പറ്റാത്തവരെയും നമ്മൾ ബഹുമാനിച്ചും ആദരിച്ചും പോകുന്നത് നമ്മുടെ പരലോക സുരക്ഷയ്ക്ക് ആവശ്യമാണ്. നമ്മുടെ കുടുംബം നല്ല നിലക്ക് നിലനിന്നു പോകാനും നമ്മുടെ കുട്ടികൾ നമ്മെ ബഹുമാനിക്കാനും അതാവശ്യമാണ്. അത്തരം ചില ബുദ്ധിപരമായ സമീപനങ്ങളും ശരിയായ ചില മാറ്റങ്ങളും കുടുംബജീവിതത്തിൽ സ്വീകരിക്കാൻ അള്ളാഹു സഹായിക്കട്ടെ.
4: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, മതിപ്പ് നഷ്ടപ്പെടുത്തരുത്. വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞാനൊരു കഥ പറയാം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം നല്ല നല്ല സുഹൃത്തുക്കളാണ്. ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളാണ്, ചെറിയ മിഠായി കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ. അപ്പോൾ തമ്മിൽ എന്തോ ചില പ്രയാസങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടുകയാണ്. അങ്ങനെ വഴക്കുകൂടി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര അസഭ്യവർഷങ്ങളിലേക്കെത്തി. ആദ്യം കുറച്ച് കുറച്ച് പറഞ്ഞു, പിന്നെ അങ്ങനെയല്ല വഴക്കാവുമ്പോൾ. പിന്നെ അങ്ങോട്ടും ഒന്ന് പറഞ്ഞു, ഇങ്ങോട്ടും രണ്ട് പറഞ്ഞു. അപ്പം പിന്നെ ഭയങ്കര തെറിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് കേൾക്കാൻ പറ്റാതെ എന്ത് ചെയ്തു, അവർ കുറച്ചങ്ങ് മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആ തെറി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാൾ അടുത്ത ആളെ മിഠായി ഭരണിയിലുള്ള ഭരണി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള മിഠായി എടുത്ത് പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുറത്തുള്ളതും വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ ആ മിഠായി പുറത്തെറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്ത് മിഠായി എടുത്തിട്ട് ഓരോ എല്ലാവരും പോയി. അങ്ങനെ വലിച്ചെറിഞ്ഞ സാധനമല്ലേ. കുറേ കഴിഞ്ഞ് ഇവരുടെ ഇതൊക്കെ അവിടെ അടങ്ങി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വരുന്ന സമയമാണത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നേരത്തെ നിങ്ങളൊക്കെ പുറത്തിട്ടു. അത് കഴിഞ്ഞിട്ട് പുറത്തൊരു മിഠായി ഭരണിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെയാണ്, ഉള്ളിലുള്ളത് പുറത്ത് കിട്ടുമല്ലോ. അത് മിഠായി ആയതുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, അത് സ്വീകരിക്കാൻ പറ്റി, അതൊരെടുത്ത് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഈ ഇതുണ്ടല്ലോ, തെറികൾ, അതാരും സ്വീകരിക്കില്ല. അപ്പോൾ ആളുകൾ അതിൽ നിന്ന് മാറിയൊന്നും ചെയ്തു. അങ്ങനെയുള്ളൊരു ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി, ഒരു മനുഷ്യൻ എന്ന വ്യക്തി, ആ വ്യക്തി കടന്നു വന്ന വഴികളിൽ അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം എപ്പോഴും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെപ്പോഴും നമ്മളെ മനസ്സിലാക്കുക, അയാളുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ രൂപം, അത് പ്രകടമാവുക അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, ഇമോഷണൽ ത്രട്ട് വരുമ്പോഴാണ്. അപ്പം മനസ്സിലാവും ഇതാണ് ഇയാളിലേ, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണ്, അയാളെ അത്രയും വൃത്തികേടുകളാണ് പുറത്തേക്ക് വരുന്നത്, തെറിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് അയാൾ ഉള്ളിൽ വെച്ച അയാളെ വ്യക്തിത്വം അതാണ്. അപ്പം തമ്മിൽ കച്ചറ കൂടുമ്പോഴാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞില്ല. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജന അറിയും നമ്മളെന്താ എന്നുള്ളത്. അപ്പം നമുക്ക് അവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഒരു ഒരു പാഠം, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നിയന്ത്രണങ്ങളില്ലാത്തൊരാൾ, അയാൾ എന്ത് പൊലിവുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെപ്പോഴും ഈ ക്ഷോഭം എപ്പോഴാണ്, അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്ന സമയം ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അറിയാമെന്ന് പഠിപ്പിച്ചു. അതിലൊന്ന് അദ്ദേഹവുമായി യാത്ര പുറപ്പെടുക എന്നുള്ളത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ കടന്നു പോകും. രണ്ടാമത്തെ അദ്ദേഹമായി പണമിടപാട് നടത്താനവർ.
0: അതെ,
1: അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഇമോഷൻ എവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്.
0: ആ മുഖംമൂടി, പൊയ്മുഖം വീണ് പോകുന്നപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് സംഭവം, മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ,
1: അതെ,
0: എന്തെങ്കിലും ഒരു ഒരു അയാൾക്ക് അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനോട് അയാൾ അങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചു പോകും. അപ്പം മനസ്സിലാവും, ആ ഇതാണ് ഇയാളല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വൈകാരികമായ ഇതുണ്ടെങ്കിലും ആ വൈകാരികമായ തലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ. ആ ദീന് കൊണ്ട് അവൻ്റെ സ്വഭാവത്തെ നന്നാക്കാൻ അവന് പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഇൻസൈറ്റുമായി നമുക്കൊപ്പം ചേരുന്നത് ഷംജാസ് കെ അബ്ബാസ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, ഇൻസൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ വരുന്ന വ്യത്യസ്തമായ ചിത്രങ്ങളുണ്ട്. പള്ളിയിൽ ഒറ്റയ്ക്കിരുന്ന് കൈയുയർത്തുന്ന ആളുകളെക്കുറിച്ചും മുസല്ലയിലെ സുന്ദരമായ കാഴ്ചകളെക്കുറിച്ചുമെല്ലാം നമ്മുടെ മനസ്സിൽ ചില ചിത്രങ്ങൾ പതിയുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് പ്രാർത്ഥനയുടെ ഗൗരവവും അതിൻ്റെ ആഴവുമെല്ലാം ചർച്ച ചെയ്യുകയാണ് ഇന്ന് ഇൻസൈറ്റ്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത്, പ്രാർത്ഥന എന്ന് പറയുന്നത് അർത്ഥിക്കുക എന്നതാണല്ലോ. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നതെല്ലാം. അള്ളാഹുവോടുള്ള പ്രാർത്ഥന മാത്രമാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതും. പ്രാർത്ഥന എന്ന് പറയുന്നത്, ദുആ എന്ന് പറയുന്നത് അത് ഇബാദത്താണ് എന്നതാണ്. അൽ ദുആ ഉൽ ഇബാദ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിലുടനീളം അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്നുള്ളത് നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടതാണ്. നമ്മൾ പ്രാർത്ഥനയിൽ പാലിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഗൗരവമുള്ള ചിന്തയാണ്. അതിനാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് പ്രാർത്ഥനയുടെ വിഷയത്തിൽ ആളുകൾ വഴിതെറ്റിപ്പോവാറുള്ളത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ നിമിഷങ്ങളിലാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറയുന്ന ആളുകൾ തന്നെയും പലപ്പോഴും ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രതിസന്ധികളിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് തെറ്റായ രീതിയിൽ തൗഹീദിൽ നിന്ന് വിരുദ്ധമായ ശിർക്കിലേക്ക് കടന്നു ചെല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. മക്ക മുശ്രിക്കുകളെക്കുറിച്ച് പരിശോധിക്കുമ്പോഴും കാണാൻ സാധിക്കുന്നത് സീസണലായ തൗഹീദിനെക്കുറിച്ചാണ് അല്ലേ. അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവർ ബുദ്ധിമുട്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ തൗഹീദിലേക്ക് വരുന്നു, അവർ അള്ളാഹുലേക്ക് വരുന്നു. എന്നാൽ കരയിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ലാത്തയും ഉസ്സയും മനാത്തയും എല്ലാം വേണം. അത്തരത്തിലുള്ളൊരു സീസണൽ തൗഹീദ് ഇന്ന് നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. സ്വലാത്ത് നഗർ എന്ന പേരിൽ റമദാനിൽ പോലും നമ്മൾ ഏറെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട രാവുകളിൽ പോലും അത്തരത്തിലുള്ള വേദികളിൽ ക്ഷണിച്ചുകൊണ്ട് ആളുകളെ എത്തിക്കുന്നത് അത്തരം ശിർക്കിയായ ചിന്തകളിലേക്കാണ് എന്നത് നമ്മളേറെ ഗൗരവത്തിൽ വായിക്കേണ്ട ഒരു വായനയാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ അടിസ്ഥാനം തന്നെ നിസ്സഹായതയാണ്. നിസ്സഹായതയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ എത്തുമ്പോഴാണ് പലപ്പോഴും മനുഷ്യർ പ്രാർത്ഥനയിലേക്ക് എത്താറുള്ളത്. മുസ്ലിമീങ്ങൾ അതങ്ങനെയല്ല നോക്കിക്കാണുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ എന്ത് കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞാലും അവസാനം അവർ എത്തിച്ചേരുന്നത് അള്ളാഹുവിൻ്റെ കഴിവിലേക്ക് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എല്ലാം തികഞ്ഞ്, എല്ലാം പ്ലാൻ ചെയ്ത്, എല്ലാം ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമെന്ന് ഒരു മുസ്ലിം പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്സഹായമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ളൊരു ചർച്ച പ്രാർത്ഥനയ്ക്ക് മുൻപ് നമുക്ക് ആവശ്യമാണ്. സഹോദരങ്ങളെ, ലോകത്ത് ഇന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ പുരോഗമനങ്ങളും എല്ലാ സൗകര്യങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാലും അതിനെല്ലാം ഒരു പരിധിയും പരിമിതിയും ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ആളുകൾ ആ പരിധിയെയും പരിമിതിയെയും ഉൾക്കൊള്ളുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ മാത്രമാണ്. അനുഗ്രഹങ്ങളുടെ വിസ്ഫോടനങ്ങൾക്കിടയിൽ അവർ പലപ്പോഴും അത് മറന്നു പോകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആരോഗ്യമുള്ള സമയത്ത് രോഗങ്ങളുടെ മൂർച്ഛിച്ച രൂപത്തെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. രോഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ ഡോക്ടർ, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആശുപത്രി വരാന്തികളിൽ നിന്നും ഉയരുന്ന ആകാശലോകത്തേക്ക് ഉയരുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ, അതിനുള്ള ഒരു മൂർച്ഛയുണ്ട്. ആ ഒരു പ്രാർത്ഥനാ രൂപമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിരന്തരം ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒന്നാണ് പ്രാർത്ഥന എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിസ്സഹായമായ ജീവിതത്തിൽ മനുഷ്യൻ എത്തിച്ചേരുന്ന ഏറ്റവും അവസാനത്തെ അത്താണിയാണ് പ്രാർത്ഥന പലപ്പോഴും. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിസ്സഹായതയിലും അവൻ്റെ കഴിവിലും അവൻ്റെ ആരോഗ്യത്തിലും അവൻ്റെ സമ്പൂർണ്ണ സൗകര്യത്തിലും എല്ലാം അവൻ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നവനാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ ലോകത്ത് ഏറ്റവും സൗകര്യങ്ങൾ ലഭിക്കുന്ന അത്യാഡംബരമായ ഒരു കാറിൽ കയറിയാലും എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ട് എന്നും Z+ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നും ബുള്ളറ്റ് പ്രൂഫ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നെല്ലാം പറഞ്ഞാൽ പോലും, അത്തരം കാറുകളിൽ കയറി ഇരുന്നാൽ പോലും, ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും നാവിൽ ആദ്യം ഉയരുന്ന പ്രാർത്ഥന എന്നുള്ളത് സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്നുള്ളത് തന്നെയാണ്. അവിടെയും സൗകര്യങ്ങളുടെ പറദീസയിലെത്തിയപ്പോൾ അവൻ അള്ളാഹുവിനെ മറന്നിട്ടില്ല, പ്രാർത്ഥനയെ മറന്നിട്ടില്ല. അതുകൊണ്ട് പ്രാർത്ഥന എന്നത് നമ്മളെ സംബന്ധിച്ചു ജീവിതത്തിൻ്റെ ഒരു കൂട്ടായി മാറേണ്ടതുണ്ട് എന്നതാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത്. വ്യത്യസ്ത സാഹചര്യത്തിൽ പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾ വ്യത്യസ്തമായ മേഖലകളിൽ ഇടപെടുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. എൻ്റെ ആവശ്യമായിരിക്കില്ല മറ്റു പലരുടെയും ആവശ്യം. എൻ്റെ ജീവിത രീതിയായിരിക്കില്ല മറ്റു പലരുടെയും ജീവിതം. എൻ്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കില്ല മറ്റു പലരുടെയും സാഹചര്യം. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ആളുകൾ ആ ഒരു വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ടല്ല പ്രാർത്ഥിക്കാറുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആളുകൾ നേരിടുന്നുണ്ട്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ലോകത്ത്. മാനസികാരോഗ്യം എന്നുള്ളത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. പുതിയ കാലത്ത് നമ്മുടെ യുവാക്കൾക്കിടയിൽ ഡിപ്രഷനും ആൻസൈറ്റിയും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കുള്ള പരിഹാരം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിലാണ് എന്നാണ്. എങ്ങനെയാണ് പ്രാർത്ഥന അവിടെ പരിഹാരമായി മാറുന്നത്? ഒരാൾ കടുത്ത നിരാശയിലേക്ക് അവർ പ്രവേശിക്കപ്പെട്ടാൽ പോലും അള്ളാഹുവിന് അവനെ കരകയറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രാർത്ഥനകളുടെ രൂപങ്ങൾ മാറും. ആശുപത്രി വരാന്തകളിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനയല്ല ഒരു മനുഷ്യൻ സാധാരണ ജീവിതത്തിൽ ഉയർത്തുന്ന ഓരോ ദുആകളും ഉദ്ദേശിക്കുന്നത്. മുസല്ലകളിൽ നിന്നുകൊണ്ട് ലോകത്തെ കോടിക്കണക്കിന് ഉമ്മമാർ പ്രാർത്ഥിക്കുന്ന തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെ മൂർച്ച യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സാഹചര്യത്തിലും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥനകൾക്ക് ഓരോ സാഹചര്യത്തിലും അതിൻ്റെ മൂർച്ചകൾ കൂടിക്കൊണ്ടേയിരിക്കും. ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിനോട് താണുകയാണ് അപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാവാം. പക്ഷേ ആത്മാർത്ഥതയുടെ കാര്യത്തിൽ, നിഷ്കളങ്കതയുടെ കാര്യത്തിൽ, നമ്മൾ ചോദിക്കുന്ന രീതിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്ക് ആ ഒരു വിഷയത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വ്യത്യസ്ത തരത്തിൽ പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾക്ക് ഒരുപാട് ഇനങ്ങളെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ മൂന്ന് തരം പ്രാർത്ഥനകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള കേവലം ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയുന്ന ഒരു രീതിയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് സർവശക്തനായ പരമകാരുണികനായ കരുണാവാരിധിയായ അള്ളാഹുവിനോടാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട്

യഥാർത്ഥത്തിൽ ദിക്ര് നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ആശ്വാസം ലഭിക്കുന്ന ഒന്നായി മാറേണ്ടതുണ്ട്. അതിന് കേവലം ഒരു ഉരുവിടലിനപ്പുറത്തേക്ക് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവനെ ഏറ്റവും വലിയവനായി കാണുന്ന സുബ്ഹാൻ അള്ളാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെയും അള്ളാഹുവിൻ്റെ കഴിവിൻ്റെയും വൈഭവത്തെക്കുറിച്ചുള്ള ഒരു പരിശുദ്ധിപ്പെടുത്തലായിരിക്കണം അത്. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ കൃത്യമായും തൃപ്തിപ്പെട്ടുകൊണ്ട് അവൻ നൽകിയ അനുഗ്രഹങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആ അനുഗ്രഹങ്ങളോടുള്ള സ്തുതിയായിരിക്കണം അത്. ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ജീവിതത്തിലൂടെ നീളം തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് ഓരോ നിമിഷവും അള്ളാഹുവിനോട് മാത്രമേ എൻ്റെ ആരാധനയും എൻ്റെ സഹായതേട്ടവും ഉണ്ടാവൂ എന്ന ചിന്തയോടു കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിലെ ദിക്ര എന്നത് പൂർണ്ണമാവുന്നത്. രണ്ടാമത്തേത് അദ്ദുആ ആണ്, പ്രാർത്ഥന എന്ന് പറയുന്ന നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ്. അവിടെയും ചില വ്യത്യസ്തമായ ചിന്തകൾ നമുക്ക് ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെന്നിരുന്ന അള്ളാഹുവിനോട് കുറേ കാര്യങ്ങൾ ചോദിക്കുകയും അള്ളാഹു കുറേ തരികയും ചെയ്യുന്ന ഒരു രീതിയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് ഞാനത് ചോദിച്ചപ്പോൾ റബ്ബ് തന്നില്ലല്ലോ, നിങ്ങൾക്ക് പ്രാർത്ഥനയെല്ലാം കിട്ടാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്രാർത്ഥനയുടെ അടിസ്ഥാനം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹു ഭൂമി ലോകത്ത് വെച്ച് ചില വ്യവസ്ഥകളുണ്ട്, അള്ളാഹു ഭൂമി ലോകത്ത് നടപ്പിലാക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമാണ് പ്രാർത്ഥനയിലെ ഉത്തരം നൽകൽ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي فَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ وَإِذَا سَأَلَكَ عِبَادِي عَنِّي قَرِيبٌ فَإِنِّي قَرِيبٌ എൻ്റെ അടിയാറുകൾ ചോദിക്കുന്നു ഞാൻ എവിടെയാണ് എന്ന്, അഞ്ഞി ഖരീബ് ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് ഉജീബ് ദഅവത്ത ദഅ ദുആ നടത്തുന്ന ഏതൊരുവനും അള്ളാഹു ഉത്തരം നൽകാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, റമദാൻ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പ്രാർത്ഥന എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനിവാര്യമായ ഘടകമായി മാറേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ കാര്യങ്ങളും ചോദിച്ച് അള്ളാഹുവിനോട് നേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പ്രാർത്ഥനയുടെ വിഷയത്തിൽ അത്തരത്തിന് ഒരു സൂക്ഷ്മത ആളുകൾക്കിടയിൽ കാണുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ നമ്മുടെ കരിയറിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളോട് അത് പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ ജോലിയിൽ നമ്മൾക്ക് വർധനവ് ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇണകളിൽ കൺകുളിർമ ലഭിക്കാൻ, മക്കളിൽ കൺകുളിർമ ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്ക് രോഗം വരാതിരിക്കാൻ, കടമില്ലാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഈ ഒരു പോക്ക് അള്ളാഹു തടയാതിരിക്കാൻ, പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു പ്രതിസന്ധികൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആ പരീക്ഷണങ്ങൾ നൽകുമ്പോൾ തന്നെ റബ്ബിനെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്ന പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? അള്ളാഹുവിനോട് നമുക്ക് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇവിടെ പലപ്പോഴും ആളുകൾ തെറ്റുപറ്റുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ദുആ എന്ന് പറയുന്നത് കേവലം ഒരു അർത്ഥിക്കുക എന്നൊരു രീതിയിൽ കണക്കാക്കുന്നതോട് കൂടി തന്നെ പറ്റുന്ന ഒരു പിഴവ് എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ വസീയത്ത് നൽകും, പ്രാർത്ഥിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലപ്പോൾ ഹജ്ജിന് പോകുമ്പോഴൊക്കെ പോകുമ്പോൾ അത്തരം പ്രാർത്ഥനകളൊക്കെ ഏറ്റെടുത്ത് ആ ഒരു അമാനത്തിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാതെ അത് അങ്ങനെ മറന്നു കളയുന്ന ആളുകളും നമുക്ക് കൂട്ടത്തിലുണ്ട്. പ്രാർത്ഥന എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ് സഹോദരങ്ങളെ. പ്രാർത്ഥന എന്നത് നമ്മുടെ ഒരു രക്ഷാകവചമാണ്. പ്രാർത്ഥന എന്നത് നമ്മുടെ ഒരു ധൈര്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയെ ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് ദുആഇൻ്റെ ഭാഗത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതിന് ചില മര്യാദകളുണ്ട്. ഇൻഷാല്ലാ അടുത്തൊരു ഇൻസൈറ്റിൽ നമ്മളത് ചർച്ച ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തേത് തൗബ എന്നുള്ളതാണ്. തൗബ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കടന്നു വരുന്ന തെറ്റുകൾ, ജീവിതത്തിൽ കടന്നു വരുന്ന തിന്മകൾ, അത് പൊറുക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ് തൗബ. എന്നാൽ തൗബ എന്ന് പറയുമ്പോൾ അവിടെ ആശയപരമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട മറ്റൊരു കാര്യം അത്തൂബ് ഇലല്ലാ, അള്ളാഹുലേക്കുള്ള മടക്കം കൂടിയാണത്. അതുകൊണ്ട് ആ തിന്മകൾ അവിടെ ഇട്ട് എറിഞ്ഞ് നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുകയാണ്. പലപ്പോഴും ഇസ്ലാം നൽകുന്ന ഈ പ്രതീക്ഷയുടെ ഒരു കവാടത്തെ ആളുകൾ ആ ഒരു അർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലോകത്ത് കോടിക്കണക്കിന് തിന്മകൾ നടത്തുന്ന, അല്ലെങ്കിൽ ഓരോ ദിവസവും ഈ പറയുന്ന നിമിഷങ്ങളുടെ അടക്കം തിന്മകളുടെ വലിയ വാതായനങ്ങൾ തുറന്ന് അതിൽ വിരാജിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കും പ്രതീക്ഷയാണ് ഇസ്ലാം. അതുകൊണ്ടാണ് അത്തരം തിന്മകളുടെ നാടുകളിൽ നിന്നും ഇസ്ലാമിൻ്റെ ആശ്ലേഷണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. തിന്മകളുടെ നാടുകൾ എന്നുള്ളത് ഒരു നാടിനെ വിശേഷിപ്പിക്കുന്ന രീതിയല്ല, പക്ഷേ തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സകല തിന്മകളെയും തുടക്കക്കാർ ായി മാറുന്ന പല കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ അവർക്കിടയിലും യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് ആ ഒരു തിന്മകൾക്കിടയിലും പ്രതീക്ഷ നൽകുന്ന ഇസ്ലാമിനെ ആശ്ലേഷിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഇസ്ലാം നൽകുന്ന ആ ഒരു പ്രതീക്ഷയാണ് തൗബ എന്നുള്ളത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ തെറ്റുകൾക്കും തിന്മകൾക്കും ഇടയിലും തൗബ എന്നുള്ളത് അവന് വലിയ പ്രതീക്ഷയാണ്. നമുക്ക് ജീവിതത്തിൽ തിരുത്താനുള്ള ഒരു ഇറൈസറാണ് തൗബ എന്ന് പറയുന്നത്. തെറ്റുപറ്റിപ്പോയ നമ്മുടെ ജീവിതത്തിനിടയിൽ ഇറൈസർ കൊണ്ടൊന്ന് മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തൗബയിലൂടെയാണ്. മറ്റൊരു മതത്തിനും ഈ ഒരു തൗബയുടെ രൂപം കാണാൻ സാധിക്കില്ല. കുമ്പസരിച്ചുകൊണ്ട് പള്ളിയിൽ ചെന്ന് പള്ളിയിൽ അച്ഛനോട് പറയുന്ന ഏറ്റുപറച്ചിലുകൾ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇല്ലൽ മുജാഹിദീൻ, നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ പുറത്ത് പറയരുത്, ആ തിന്മകൾ പുറത്ത് വന്ന് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം.
അതുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റുപറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.

0: അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന കൊണ്ട് അവിടെ പഠിപ്പിക്കുന്നതും വിവക്ഷിക്കുന്നതും. അത്തരത്തിൽ തൗബയെയും ദുആനെയും ദിക്റിനെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ രീതി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട്. അടുത്തൊരു ഇൻസൈറ്റിൽ ഇൻഷാല്ലാ പ്രാർത്ഥനയുടെ അടുത്തൊരു ഘട്ടത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
2: يا من يرى ما في الضمير ويسمع انت
3: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് ഇവിടെ അവസാനിച്ചു. ഇനി പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ ബണ്ടൂർ,
1: ഞാൻ അനൂസ് മഞ്ചേരി.
0: ഇന്നത്തെ വൈബ്സിൽ എന്നത്തെയും പോലെ തന്നെ ഇന്നും ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.
1: നിർഭയത്വത്തിനുള്ള വഴികൾ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു സലീം സുല്ലമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇൻ അദാബി ലശദീദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നാടുകളിൽ, നമ്മുടെ രാജ്യത്ത് നിർഭയത്വം ലഭിക്കുവാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളിലൂടെ നമുക്ക് പകർന്നു തരുന്നുണ്ട്. രാജ്യത്തിൻ്റെ നിർഭയത്വം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിർഭയത്വം ആഗ്രഹിക്കുന്ന ഏവർക്കും, പ്രത്യേകിച്ചും സത്യവിശ്വാസികളായ ആളുകൾക്കും ഈ ഒരു കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്നതുകൊണ്ട് അതിലേക്ക് ചില സൂചനകൾ നൽകുവാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയും, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇൻ അദാബി ലശദീദ്. നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ശിക്ഷ അതികഠിനമാണ്. ഈ ഒരു ആയത്ത് പ്രത്യക്ഷത്തിൽ ഇവിടെ ഒരു നിർഭയത്വമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. എങ്കിൽ പോലും ഇവിടെ പറയുന്നത് എന്താണ്? അല്ലാഹു നമുക്ക് നൽകിയ കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, അല്ലാഹു നമുക്ക് നൽകിയ ഏത് വിഷയങ്ങളാണെങ്കിലും, ആരോഗ്യമാണെങ്കിലും, നമ്മുടെ നാട്ടിൻ്റെ നിർഭയത്വമാണെങ്കിലും, സാമ്പത്തികമായ അഭിവൃദ്ധിയാണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും, അവിടെ ഒരു നന്ദിയുള്ള ഒരു മനസ്സ്, നന്ദിയോടുകൂടി നമ്മളതിനെ അനുസ്മരിച്ച് നന്ദി കാണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ ആ ഒരു അവസ്ഥ അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും, അല്ലാഹു നമുക്കതിൽ വർദ്ധനവ് നൽകുമെന്നുള്ളത് തന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ അതിന് ധിക്കാരികളായി നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ യുബദ്ദിൽ നിഅമത്തുല്ലാഹി മിൻ ബഅദി മാ ജാഅതുഹു ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അല്ലാഹുവിൻ്റെ നിഅമത്തുകളെ ആരെങ്കിലും മാറ്റുകയാണെങ്കിൽ, നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേട് കാണിച്ച് അതിനെ, ആ നിഅമത്തിനെ പാഴാക്കുകയാണെങ്കിൽ, തീർച്ചയായും അല്ലാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഒരു രാജ്യത്തെ അല്ലാഹു ഉദാഹരണമായി എടുത്ത് പറഞ്ഞുകൊണ്ട് ഇക്കാര്യം ഒന്നുകൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. സൂറത്ത് നഹലിലെ 112-ാമത്തെ ആയത്തിൽ, വളറബല്ലാഹു മതലൻ ഖറിയതൻ കാനത്ത് ആമിന കാനത്ത് ആമിനതം മുത്മഇന്ന يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون.
0: الله ഒരു രാജ്യത്തെ ഉദാഹരിക്കുകയാണ്. നിർഭയത്വമുള്ള, സമാധാനത്തോടു കൂടിയുള്ള ഒരു നാടായിരുന്നു അത്. അതിൻ്റെ റിസ്ക്, അതിലേക്കുള്ള ഭക്ഷ്യവിഭവങ്ങൾ അവിടേക്ക് സുഭിക്ഷമായി എല്ലായിടങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവർ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദികേട് കാണിച്ചു. അല്ലാഹ് തന്ന അനുഗ്രഹമാണ് എന്ന് ഓർക്കാതെ അതിനെ ധിക്കാരികളായി മാറി നന്ദികേടിൻ്റെ ഒരു സ്വഭാവം ആ രാജ്യക്കാർ വെച്ച് പുലർത്തിയപ്പോൾ, ഫഅദാഖഹല്ലാഹു ലിബാസൽ ജുഅ്, അല്ലാഹു ആ നാടിനെ വിശപ്പിൻ്റെയും പേടിയുടെയും
2: വസ്ത്രത്തെ അല്ലാഹു അവരെ രുചിപ്പിച്ചു. ബിമാ കാനു യസ്നാഉൻ, അവർ പ്രവർത്തിച്ചത് കാരണത്താൽ. നോക്കൂ, നിങ്ങൾ എത്ര വ്യക്തമാണ് ഈ ആയത്ത്. ഒരു രാജ്യനിവാസികൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹത്തെ, ആ നിർഭയത്വത്തെ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേടോടുകൂടി അതിനെ സമീപിച്ചപ്പോൾ അള്ളാഹു അവർക്ക് വിശപ്പിൻ്റെയും പേടിയുടെയും വസ്ത്രം അവരെ രുചിപ്പിച്ചു. തീർച്ചയായും ഈ വചനം നമുക്ക് നൽകുന്നത് അള്ള നൽകിയ നല്ല ഒരു സാഹചര്യങ്ങളെ നമ്മൾ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് കൂടുതൽ ശുക്രോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുവാൻ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ്. അവിടെ ആ രാജ്യത്ത് നിർഭയത്വം കൂടുതൽ കടന്നു വരാനത് കാരണമായിത്തീരും. സൂറത്ത് നൂറിലെ 55-ാമത്തെ ആയത്ത്, അള്ളാഹു ഒരു ഓഫർ നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം وَلَيُمَكِّنَنَّ لَهُمْ دِينَهُمُ الَّذِي ارْتَضَىٰ لَهُمْ وَلَيُبَدِّلَنَّهُمْ مِنْ بَعْدِ خَوْفِهِمْ أَمْنًا يَعْبُدُونَنِي لَا يُشْرِكُونَ بِي شَيْئًا وَمَنْ كَفَرَ بَعْدَ ذَٰلِكَ فَأُولَٰئِكَ هُمُ الْفَاسِقُونَ الله വിശ്വാസികൾക്ക്, നിങ്ങളിലുള്ള വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു വാഗ്ദാനം നൽകുകയാണ്, ഭൂമിയിൽ അവൻ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകും, ഭൂമിയിൽ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകും, അധികാരം നൽകി, ഭരണം നൽകി, സ്വാധീനം നൽകി, ആ രൂപത്തിൽ പ്രാതിനിധ്യം നൽകും നിങ്ങളുടെ മുമ്പുള്ളവരായ ആളുകൾക്ക് നൽകിയതുപോലെ. വലയുമക്കിനന്നലഹും ദീനഹുമില്ലാതിർത്തലാലഹും, അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ടു കൊടുത്ത ദീനിന് സ്വാധീനം നൽകും, മതത്തിന് സ്വാധീനം നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, പേടിക്ക് ശേഷം ഒരു നിർഭയത്വത്തെ അള്ളാഹു പകരമാക്കി നൽകുകയും ചെയ്യും. യഅബുദൂനനി, അവർ എനിക്ക് ഇബാദത്തെടുക്കും. അഥവാ ഈ രൂപത്തിലൂടെ അള്ളാഹു ഓഫർ നൽകുന്നത് ആർക്കാണ്? എന്നെ അവർ ഇബാദത്തെടുക്കുന്ന, എന്നിൽ പങ്കു ചേർക്കാത്ത ആളുകൾക്കാണ്. അപ്പോൾ കൃത്യമാണ്, ഇവിടെ ഒരു നാട്ടിൽ അവർക്ക് സ്വാധീനമുണ്ടാവാൻ, മതത്തിന് സ്വാധീനമുണ്ടാവാൻ, നിർഭയത്വമുണ്ടായിത്തീരാൻ കാരണമായി അള്ളാഹു പറയുന്നത് അള്ളാഹുവിന് ഇബാദത്തെടുത്തുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത രൂപത്തിലൂടെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് നിർഭയത്വത്തിന് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, വമാലം തഹ്കും അഇമ്മത്തുഹും ബികിതാബില്ലാഹി വയതഖയ്യറു മിമാ അൻസലല്ലാഹു ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും. അവരുടെ നേതാക്കന്മാർ കിതാബ് കൊണ്ട്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കൊണ്ട് അള്ളാഹു അവരിലേക്ക് ഇറക്കിയതിനെ തെരഞ്ഞെടുത്തുകൊണ്ടും അവർ വിധി കൽപ്പിക്കാത്ത കാലത്തോളം അള്ളാഹു അവർക്കിടയിൽ ബഅസിനെ, അഥവാ അവർക്കിടയിൽ അള്ളാഹു പരീക്ഷണങ്ങളെ, ശിക്ഷയെ ഇറക്കുക തന്നെ ചെയ്യും. ഇതാണ് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അള്ളാഹു ഇറക്കിയ നിയമങ്ങൾ, ഒരു കൊല നടത്തിയ ഒരു വ്യക്തിയെ തിരിച്ചു കൊല ചെയ്യുക എന്നതും, വിവാഹിതരായിരിക്കെ വ്യഭിചരിക്കുന്ന ഒരാളെ അവരെ എറിഞ്ഞുകൊല്ലുക തുടങ്ങിയ, മോഷണം നടത്തിയ ആളുകളുടെ കൈ വെട്ടുക തുടങ്ങിയ പ്രതിക്രിയകൾ, അത് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ ആ നാട്ടിലത് നിർഭയത്വത്തിന് കാരണമായി തീരുന്ന ഒന്നാണ് എന്നർത്ഥം. അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് എങ്കിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ, ശിക്ഷകൾ ഇറങ്ങാതിരിക്കുവാൻ, അഥവാ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ തടയുവാൻ, ശിക്ഷകളെ തടയുവാൻ അത് കാരണമായിത്തീരും. ഒരു ചരിത്രം എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇക്കാര്യം പറയുന്നത്. ശനിയാഴ്ച ദിവസം മത്സ്യം പിടിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ബനു ഇസ്രായേലിനെ ദുഷിച്ചവരായ ആളുകളോട് അല്ല വിലക്കിയതാണെന്ന് മത്സ്യത്തെ പിടിക്കാൻ പാടില്ല എന്ന്. പക്ഷേ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി ഒഴുകി വരുന്ന, നീന്തി വരുന്ന ഒരവസ്ഥ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയെ മറന്നുകൊണ്ട് അവർ അത് പിടിക്കുവാൻ വേണ്ടി പോകുമ്പോൾ ഒരുപറ്റം ആളുകൾ അരുത് എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ മൂന്നാമതൊരു ടീം വന്നുകൊണ്ട് അവർ എന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ, നിങ്ങൾക്കെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ആ വിഭാഗത്തെയാണ്, അഥവാ അള്ളാഹുവിനെ ധിക്കരിച്ച ആ വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുരങ്ങുകളാക്കി മാറ്റിയെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ ചരിത്രം പറയുന്നിടത്ത് കാണാൻ കഴിയും, ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി അൻജൈനല്ലദീന യൻഹൗന അനിസ്സു, അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ട കാര്യങ്ങളെ അവർ മറന്നപ്പോൾ തിന്മ വിരോധിച്ചവരായ ആളെ നാം രക്ഷപ്പെടുത്തി. തിന്മ വിരോധിച്ചവരായ ആ വിഭാഗത്തെ നാം രക്ഷപ്പെടുത്തി എന്നാണ്. അക്രമകാരികളായ ആളുകൾക്ക് അല്ലാഹു കഠിനമായ ശിക്ഷ നൽകുകയും ചെയ്തു. ഇവിടെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ആ ഒരു പ്രക്രിയ നടത്തിയ ആളുകളെ അല്ലാഹു സഹായിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന് നിർഭയത്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ മാസപ്പിറവി കാണുന്ന സന്ദർഭത്തിൽ പോലും നമ്മൾ പറയുന്നത് എന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹുമ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ, അല്ലാഹുവെ അതിനെ ഞങ്ങളുടെ മേൽ നീ സമാധാനത്തോടെ അതുപോലെ തന്നെ ഈമാനോടുകൂടിയുള്ള ഒരു അവസ്ഥയിലാക്കണേ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മാസം കാലം മുഴുവനും ഞങ്ങൾക്ക് നിർഭയത്വവും സമാധാനവും നൽകണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മാസത്തിലേക്ക്, മാസപ്പിറവി കാണുക ആ സമയത്ത് നമ്മൾ ഹിലാലിനെ നോക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനയിലും നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ശരീരത്തിലും കുടുംബത്തിലും ഒക്കെ ഒരു സുഖവും സൗഖ്യവും അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. അല്ലാഹു മിന്നി അസ്അലുക്കൽ ആഫിയ ഫി ദുനിയാ വല്ലാഖിറ, അല്ലാഹു മിന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി, അല്ലാഹു മസ്തുർ ഔറാത്തി വ ആമിൻ റൗആത്തി, വ ആമിൻ റൗആത്തി. ഞാൻ ഭയപ്പെടുന്ന, ഭീതിയോടുകൂടി നോക്കിക്കാണുന്ന കാര്യങ്ങളിൽ നിന്നും അല്ലാഹുവെ എനിക്ക് നീ നിർഭയത്വം നൽകണമേ. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിൽ. അതുപോലെ തന്നെ അല്ലാഹുവിനെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലമത്രയും അല്ലാഹുവിൻ്റെ ഒരു സംരക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ, അല്ലാഹുവാണ് ഏറ്റവും നല്ല സംരക്ഷകൻ, അവൻ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നല്ല പോലെ കരുണ കാണിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ കൽപ്പനകളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ, അങ്ങനെയുള്ളൊരവസ്ഥയിലൂടെ പോകുമ്പോൾ പ്രതിസന്ധികളിൽ അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും. സാറ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യാത്രക്കിടയിൽ ഒരു ദുഷ്ടനായ രാജാവ് അവരെ കയറി അവരെ പീഡിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ വ്യക്തി ദുഷിച്ചവനായ രാജാവ് സാറയെ, റളിയല്ലാഹു അൻഹയെ ഉപദ്രവിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചരിത്രത്തിൽ കാണാൻ കഴിയും, ഫഖാമ ഇലൈഹ, അയാൾ സാറയെ സമീപിച്ചു, ഫഖാമത്, എന്നാൽ സാറ എഴുന്നേറ്റ് തതവല്ലഉ വ തുസല്ലി, നിസ്കരിക്കുകയും നോമ്പ് വളു എടുക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നി ആമൻതു ബിക വ ബി റസൂലിക വ അഹ്സൻതു ഫർജി ഇല്ലാ അലാ സൗജി ഫലാ തുസല്ലിത് അലയ്യൽ കാഫിർ, അല്ലാഹു നിനക്കറിയാമെങ്കിൽ ഞാൻ നിന്നിൽ വിശ്വസിക്കുകയും നിൻ്റെ റസൂലിൽ വിശ്വസിക്കുകയും എൻ്റെ ലൈംഗിക അവയവത്തെ എൻ്റെ ഭർത്താവിന് വേണ്ടിയല്ലാതെ ഞാൻ കാഴ്ചവെക്കുകയും ചെയ്തിട്ടില്ല എന്ന് നീ അറിയുന്നുവെങ്കിൽ ഈ കാഫിറിന് എൻ്റെ മേൽ നീ അധികാരം നൽകരുതേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയുടെ ഫലമായി സാറയെ ആ രാജാവിന് സമീപിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അപസ്മാരം കണക്കെ ശരീരം വിറയുകയും ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ അദ്ദേഹത്തെ ബാധിക്കുകയും അവസാന നിമിഷം സാറയോട് എനിക്ക് വേണ്ടി അലുറുക്കി, ഞാൻ നിന്നെ ഉപദ്രവിക്കൂല, നീ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് പറയുകയും അങ്ങനെ ആ ഒരു ഹാജറയുടെ പ്രാർത്ഥനയുടെ ഭാഗമായി അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല സാറക്ക് ഹാജറ എന്ന് പറയുന്ന അടിമപ്പെണ്ണിനെ സമ്മാനിക്കുകയും ഹാജറയിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ അവരെ ഭാര്യയായി സ്വീകരിച്ച് ആ ഹാജറയിലൂടെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന സന്താനം അഥവാ ഒരു പ്രവാചകൻ വീണ്ടും കടന്നു വരികയും അതിലൂടെ പിന്നീട് സാറയിലൂടെ ഇസ്ഹാക്കിനെയും അല്ലാഹു സമ്മാനിച്ചു എന്നതാണ്. ഈ ചരിത്രം നമുക്ക് നൽകുന്നത് അല്ലാഹുവിനെ കാത്ത് സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിർഭയത്വം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ അല്ലാഹുവിനോട് നിർഭയത്വത്തിന് വേണ്ടിയും സുഖത്തിനും സൗഖ്യത്തിനും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക്, നമ്മുടെ രാജ്യത്ത് നമുക്ക് നിർഭയത്വം നേടിയെടുക്കുവാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമായിരുന്നു. നിർഭയത്വത്തിനുള്ള വഴികൾ എന്ന വിഷയത്തിൽ ബഹുമാന്യ പണ്ഡിതൻ സലീം സുല്ലമിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി പീസ് റേഡിയോ സ്വരം.

0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് നല്ലൊരു ഇമ്പമാർന്ന പാട്ടായിരുന്നു.
1: ഇനി പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പ്രഥമ ശുശ്രൂഷ എന്ന വിഷയത്തിലാണ് നാം കേൾക്കുന്നത്. നമുക്ക് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയനാണ്. അദ്ദേഹത്തെ പീസ് റേഡിയോയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണ വീട്ടിലും മറ്റു ജോലിസ്ഥലത്തുമൊക്കെയായി അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പല അപകടങ്ങളും രോഗങ്ങളും മറ്റും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു സാധാരണക്കാരൻ അവിടെ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ നമുക്ക് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ?
3: ഒരാൾ പെട്ടെന്ന് പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ രോഗബാധിതനാവുകയോ അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പായി യുക്തിയും പരിചയവും കൈമുതലാക്കിക്കൊണ്ട് കയ്യെത്താവുന്ന ദൂരത്തിൽ കിട്ടാവുന്ന സാധന സൗകര്യങ്ങൾ ഉപയോഗിച്ച് നൽകുന്ന ഒരു ശുശ്രൂഷയാണ് പ്രഥമ ശുശ്രൂഷ. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത്, അപകടം നടക്കുമ്പോൾ പലപ്പോഴും ഡോക്ടർമാരോ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ട്രെയിനിങ് ലഭിച്ച ആളുകളോ അപകടസ്ഥലത്തുണ്ടായിക്കൊള്ളണമെന്നില്ല. സാധാരണക്കാരനായ ആളുകളാണ് സാധാരണ അപകടസ്ഥലത്തുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നത് വരേക്ക് രോഗിയുടെ ഗുരുതരാവസ്ഥ കുറക്കുന്നതിനും വേദന കുറക്കുന്നതിനും ഉതകുന്ന തരത്തിലുള്ള ഒരു ചികിത്സയാണ് അവിടെ ലഭ്യമാക്കേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെന്ന് പറയുമ്പോൾ അപകട സ്ഥലത്ത് നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീക്കൽ, ഉദാഹരണത്തിന് വാഹനത്തിൻ്റെ അടിയിൽ നിന്ന് അല്ലെങ്കിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മുങ്ങി കിടക്കുന്ന ആളുകളെ ആ വെള്ളത്തിൽ നിന്ന് മാറ്റുക, അതേപോലെ തന്നെ ആവശ്യമായ പുനരുജ്ജീവ പ്രക്രിയ ചെയ്യുക, അതേപോലെ തന്നെ രക്തസ്രാവം കുറക്കുക, കൈകാലുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒടിവിന് താങ്ങു കൊടുക്കുക, അതേപോലെ കൊണ്ടുപോകുന്ന അവസരത്തിലും ചിലപ്പോൾ ആവശ്യം വരികയാണെങ്കിൽ പുനരുജ്ജീവ പ്രക്രിയ നൽകുക, ഇതെല്ലാം അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണ്. ഇവിടെ സാധാരണക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ചെറിയ പരിശീലനമുണ്ടെങ്കിൽ മാത്രമേ, സാധാരണ പറയാറുണ്ട് ബുദ്ധിക്ക് അറിയുന്നത് മാത്രമേ കൈകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു പരിശീലനം ഇത്തരം കാര്യങ്ങൾക്ക് അത്യാവശ്യമാണ്. അത് അടുത്തുള്ള സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ അതിന് ഒരു സമയം കണ്ടെത്തി അതിൽ പരിശീലനം നേടേണ്ടതാണ്. അതേപോലെ തന്നെ പരിമിതികൾ അറിഞ്ഞുകൊണ്ട് ഉള്ളതുകൊണ്ട് ശുശ്രൂഷിക്കാനുള്ള ഒരു യുക്തിയാണ് പലപ്പോഴും ഇതിന്റെ പിന്നിലുള്ളത്. അതേപോലെ മാനസികമായി ഒരു കാരുണ്യത്തിന്റെ മനസ്ഥിതി ഇല്ലാത്ത ആളുകൾ പൊതുവെ കുറവാണല്ലോ. അതേപോലെ തന്നെ പരിശീലനവും യുക്തിയും കൊണ്ട് നമുക്ക് ആത്മവിശ്വാസം നേടാവുന്നതുമാണ്. ജനക്കൂട്ടത്തെ നിയന്ത്രിച്ച് യുക്തിസഹജമായ ഒരു പ്രഥമ ശുശ്രൂഷ നൽകുവാനുള്ള നേതൃത്വം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ആ സാഹചര്യം ശാന്തമായി വിലയിരുത്തുകയും, നമ്മൾ പെട്ടെന്ന് ബേജാറാകാനോ അതിന് പെട്ടെന്ന് വികാര പ്രക്ഷുബ്ധമാകാനോ പാടില്ല. ശാന്തമായി ആ സാഹചര്യം പെട്ടെന്ന് വിലയിരുത്തേണ്ടതാണ്. അപകടത്തിൽപ്പെട്ടയാളെയെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം തന്നെ സ്വയം രക്ഷ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപകടത്തിൽപ്പെട്ട എല്ലാവരുടെയും സ്ഥിതി നമ്മൾ വിലയിരുത്തുക, അപകടത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്യുക.
2: താങ്കളുടെ സംസാരത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നയാൾ സ്വയം രക്ഷയുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിച്ചുവല്ലോ. എന്താണ് ഇക്കാര്യത്തിൽ ഒരു പ്രഥമ ശുശ്രൂഷ നൽകുന്ന ആളുകൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ? എന്തൊക്കെയാണ് താങ്കൾ സ്വയം രക്ഷ കൊണ്ട് ഉദ്ദേശിച്ചത്? ഒന്ന് വിശദീകരിക്കാമോ?
3: സ്വയം രക്ഷ ഉറപ്പുവരുത്തുന്ന സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മുറിവുകൾ മറ്റതും ഉണ്ടെങ്കിൽ രോഗിയുടെ രക്തം ഒരു കാരണവശാലും നമ്മുടെ മുറിവിൽ ആകാൻ പാടുള്ളതല്ല. അതിനുവേണ്ടി നാം എപ്പോഴും ഡിസ്പോസിബിൾ ഗ്ലൗവുകൾ കയ്യിൽ കരുതേണ്ടതാണ്. അതില്ലാത്ത സന്ദർഭങ്ങളിൽ ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും കയ്യിൽ ധരിക്കുന്നത് നന്നാവും. അതേപോലെ തന്നെ തുടർന്നും അവിടെ അപകടം സംഭവിക്കാനുള്ളൊരു സാധ്യത ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, ഇപ്പൊ രണ്ടുപേർ കത്തിക്കുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാൾ മറ്റയാളെ കുത്തിയതിന് ശേഷം അവിടെ അയാൾ ആ സ്ഥലം വിട്ടതിന് ശേഷം മാത്രമേ പ്രഥമ ശുശ്രൂഷ ആരംഭിക്കുകയുള്ളൂ. ആ കത്തിക്കൂത്ത് നടക്കുന്നതിന്റെ ഇടക്ക് കയറിയിട്ട് ഒരു പ്രഥമ ശുശ്രൂഷ അവിടെ പാടില്ല എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചില കെട്ടിടങ്ങൾ തകർന്നു വീണുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്തുകയും അത് ആ അപകടസ്ഥിതി നിയന്ത്രണ വിധേയമാകുകയും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ പ്രഥമ ശുശ്രൂഷയുടെ പേരിൽ ആ ബിൽഡിങ്ങിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെയാണ് തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിലും ആ തീ അണച്ചതിന് ശേഷം മാത്രമേ അവിടെ പ്രഥമ ശുശ്രൂഷകന് റോളുള്ളൂ. അതല്ലാതെ കത്തിപ്പിടിക്കുന്ന ആ വീടിനകത്തേക്കോ ബിൽഡിങ്ങിനകത്തേക്കോ കയറിയിട്ട് ഒരു പ്രഥമ ശുശ്രൂഷ നൽകേണ്ട കാര്യമില്ല. അതായത് ഈ പ്രഥമ ശുശ്രൂഷകൻ ആദ്യം സ്വയം രക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ്. അതേപോലെ തന്നെ സഹായത്തിന് നാം ആദ്യം തന്നെ വിളിക്കേണ്ടതാണ്. ഉദാഹരണമായി ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ അപകടത്തിന്റെ ഗുരുതരാവസ്ഥ നമുക്ക് കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടുകയും അതിലെത്ര പേരുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസിന് വിളിക്കേണ്ടതാണ്. അപ്പൊ രോഗികളുടെ എണ്ണം തിട്ടപ്പെടുത്തിയതിന് ശേഷം പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാം. എല്ലാ പരിശോധനയും പ്രഥമ ശുശ്രൂഷയും കഴിഞ്ഞതിന് ശേഷം നാം ആംബുലൻസിനെ വിളിച്ചാൽ അത്രയും സമയം നമുക്ക് ഒരു ഡിലേ വരും. അത് പിന്നീട് രോഗിയുടെ ആരോഗ്യത്തിന് സാരമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നാം സഹായത്തിന് വിളിക്കേണ്ടതാണ്. നമ്മൾ നാട്ടിലെ ആംബുലൻസിനോ പോലീസിനോ ഏത് സഹായമാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ നമ്പർ ആ നാട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്പർ എപ്പോഴും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ നമ്പറിൽ വിളിച്ചിട്ട് ആംബുലൻസിന് നാം സഹായം ആവശ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ആംബുലൻസ് വരാനൊരു സാധാരണഗതിയിൽ ചെറിയൊരു ടൈം ഡിലേ ഉണ്ടാവും. ആ ഡിലേ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ നമ്മൾ അപകടം നടന്ന സ്ഥലത്തിനും സന്ദർഭത്തിനും അനുസരിച്ചുള്ള ഒരു ഡിലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ആ ഡിലേയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? രോഗിയെ ശുശ്രൂഷിക്കുകയും പ്രഥമ ശുശ്രൂഷകൻ എന്ന നിലക്ക് നമ്മൾ രോഗിയെ പരിചരിക്കുകയും ഇപ്പൊ പൊട്ടിയ കൈകാലുകൾ നേരെയാക്കുകയും അതേപോലെ തന്നെ ബ്ലീഡിംഗ് നിർത്താൻ വേണ്ടിയുള്ള ഡ്രസ്സിംഗ് കൊടുക്കുകയും അങ്ങനെ ചെയ്യുന്ന ആ സന്ദർഭം കൊണ്ട് ആ ഒരു സമയം കൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് ആംബുലൻസ് എത്തും. എത്തിയ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? രോഗിയെ കൊണ്ടുപോകുന്നതാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ പതിവുള്ളത് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉടനെ ആളുകൾ എന്ത് ചെയ്യും? അവിടെ വലിയ ബ്ലോക്ക് രൂപപ്പെടുകയും ആളുകൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും ഉടനെ കിട്ടുന്ന ഒരു ഓട്ടോറിക്ഷയിലാണ് സാധാരണ നമ്മുടെ നാട്ടിൽ രോഗിയെ പെട്ടെന്ന് എന്ത് ചെയ്യും? കയറ്റിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. അത് ഒരു നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഓട്ടോറിക്ഷയിൽ ഒരു നിലക്കും ഒരു രോഗിയെ നമുക്ക് കിടത്തിയിട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യമില്ല. ഓട്ടോറിക്ഷന്റെ ബാക്കത്തെ സീറ്റിൽ ഒരാളെ കിടത്താനുള്ള നീളമല്ല നിങ്ങൾക്കറിയാം. ഒന്നുകിൽ തല പുറത്തായിരിക്കും അല്ലെങ്കിൽ കാല് പുറത്തായിരിക്കും. കാലും തലയും കൂടി ഉള്ളിലാക്കുമ്പോൾ രോഗി വളഞ്ഞിരിക്കും. ഇത് ഒരു കാരണവശാലും അനുവദനീയമല്ല. കാരണം രോഗിയുടെ നട്ടെല്ലിന് പരിക്കുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആശുപത്രിയിലെത്തി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാര് നട്ടെല്ലിന് പരിക്കില്ല എന്ന് പറയുന്നത് വരെ പരിക്കുണ്ട് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നാം ചികിത്സിക്കേണ്ടതും ശുശ്രൂഷിക്കേണ്ടതും രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതുമെല്ലാം. അതുകൊണ്ട് ഓട്ടോറിക്ഷ പോലത്തെ വാഹനങ്ങളിൽ രോഗിയെ ഒരു നിലക്കും ട്രാഫിക് അപകടങ്ങളിൽപ്പെട്ട രോഗിയെ ഒരു നിലക്കും കൊണ്ടുപോകാൻ പാടില്ല. എന്നാൽ നേരെ മറിച്ച് കൈയിന്റെ വിരലിന് എന്തെങ്കിലും ചെറിയ പരിക്ക് പറ്റുകയോ ഇപ്പോൾ നമ്മൾ കത്തി കൊണ്ട് വിരലിന്റെ അഗ്രഭാഗം മുറിഞ്ഞു പോവുകയോ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ പരിക്കിന് രോഗിയെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല. ഇത്രയും ഗുരുതരമായ ട്രാഫിക് അപകടങ്ങളിൽപ്പെട്ട ആളുകളെ നാം ഓട്ടോറിക്ഷ തുടങ്ങിയ കിടത്തിക്കൊണ്ടുപോകാൻ സംവിധാനമില്ലാത്ത വാഹനങ്ങളിൽ ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ല. പിന്നീട് ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം നോക്കി നാം സഹായത്തിന് ആവശ്യപ്പെട്ടതിന് ശേഷം നാം രോഗികളുടെ അവസ്ഥ നിർണയിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞു, ഗുരുതരമായ രോഗം ആർക്കാണ് എന്നറിയാൻ ഏറ്റവും ലളിതമായ മാർഗം രോഗിയെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടോ, രോഗി പ്രതികരിക്കുന്നുണ്ടോ, അഥവാ രോഗിക്ക് ബോധമുണ്ടോ എന്ന് നാം നോക്കേണ്ടതാണ്. രോഗിക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുമല് പിടിച്ചു കുലുക്കി വിളിച്ചാൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഭാവമാറ്റമുണ്ടോ എന്ന് നാം നോക്കേണ്ടതാണ്. പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ രോഗിക്ക് ബോധമുണ്ട് എന്ന് മനസ്സിലായി. പ്രതികരണ ശേഷി ഇല്ലെങ്കിൽ, രോഗി പ്രതികരിക്കുന്നില്ല എങ്കിൽ അബോധാവസ്ഥയിലാണ് എന്നാണ് അതിനർത്ഥം. അബോധാവസ്ഥയിലാണെങ്കിൽ അവിടെ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ രോഗി മരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ രോഗിക്ക് ബോധമില്ല പക്ഷെ ജീവനുണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ് ഒരു പ്രഥമ ശുശ്രൂഷകൻ തിരിച്ചറിയുക? അത് ശ്വസനം നോക്കിയിട്ടാണ് സാധാരണ വളരെ ലളിതമായ രൂപത്തിൽ തന്നെ നമുക്ക് അദ്ദേഹത്തിന് ജീവനുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാം. അദ്ദേഹത്തിന്റെ നെഞ്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, അഥവാ അദ്ദേഹം ശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ അതിൽ നിന്നും അദ്ദേഹത്തിന് ജീവനുണ്ട് എന്ന് മനസ്സിലാകും. ബോധമില്ല ജീവനുണ്ട് എന്നാണെങ്കിൽ അദ്ദേഹം അബോധാവസ്ഥയിലാണ് എന്നാണ് അർത്ഥം. അദ്ദേഹത്തെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. ആംബുലൻസ് എത്തിയിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ നാം അദ്ദേഹത്തിന്റെ തല മുതൽ കാല് വരെ പരിശോധിക്കേണ്ടതാണ്. തല മുതൽ കാല് വരെ പരിശോധിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് ബ്ലീഡിംഗ് ഉള്ള വല്ല മുറിവുകളും ഉണ്ടോ. എന്തുകൊണ്ടെന്നാൽ ബ്ലീഡിംഗ് കാരണമാണ് കൂടുതൽ ആളുകളും അപകടത്തിൽപ്പെട്ട ആളുകൾ കൂടുതലായിട്ട് മരിക്കാനുള്ള സാധ്യത ബ്ലീഡിംഗ് കൊണ്ടാണ്. ബ്ലീഡിംഗ് രണ്ട് രൂപത്തിലാണ്. ഒന്ന് പ്രത്യക്ഷമായി നാം കാണുന്ന ബ്ലീഡിങ്ങും മറ്റേത് പരോക്ഷമായി ആന്തരികമായി ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും. ആന്തരികമായി ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ബ്ലീഡിംഗ് പലപ്പോഴും നാം മുഖവിലക്ക് എടുക്കാറില്ല. അതാണ് കൂടുതൽ അപകട സാധ്യതയുള്ളത്. ഉദാഹരണത്തിന്, നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5-6 ലിറ്റർ ബ്ലഡാണ് ഉണ്ടാവുക. ഒരു തുടയെല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 1 ലിറ്ററോളം ബ്ലഡ് തുടയുടെ മസിലിൻ്റെ ഉള്ളിലേക്ക് നഷ്ടപ്പെടും. രക്തചംക്രമണ വ്യവസ്ഥയിൽ നിന്നും 1 ലിറ്റർ ബ്ലഡ് നഷ്ടം വരുന്നു. എന്നാൽ 2 തുടയും പൊട്ടിയ ആളുടെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും 2 ലിറ്ററോളം ബ്ലഡ് എന്ത് ചെയ്തു? 2 ലിറ്ററോളം ബ്ലഡ് രക്തചംക്രമണ വ്യവസ്ഥയിൽ നിന്നും നഷ്ടപ്പെട്ടു. അതായത് മസിലിൻ്റെ ഉള്ളിലേക്ക് പോയി. മസിലിൻ്റെ ഉള്ളിലേക്ക് പോയ ബ്ലഡ് കൊണ്ട് ആൾക്ക് ഉപകാരം കിട്ടുകയില്ല. അതേപോലെ തന്നെ മറ്റെല്ലുകൾ പൊട്ടുമ്പോൾ കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. എന്നാൽ ലിവറിനും സ്പ്ലീനിനൊക്കെ പരിക്ക് പറ്റിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം മനുഷ്യ ശരീരത്തിലുള്ള 5 ലിറ്ററോളം ബ്ലഡും നഷ്ടപ്പെടാൻ മാത്രം വലുതാണ് നമ്മുടെ വയറ്. 5 ലിറ്റർ ബ്ലഡും വയറ്റിനുള്ളിലേക്ക് നഷ്ടപ്പെടുകയും പുറമേക്ക് ഒന്നും തന്നെ ഒരു ചെറിയ പോറൽ പോലും ഏറ്റിട്ടുണ്ടാവില്ല. പല ആളുകളും മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മൃതദേഹങ്ങൾ പരിചരിക്കുന്ന ആളുകൾ സാധാരണ പറയാറുണ്ട്, ഒരു ചെറിയ മുറിവ് പോലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? അദ്ദേഹത്തിൻ്റെ പുറത്തേക്കൊരു പരിക്കുമില്ലെങ്കിലും ആന്തരികമായി ശക്തമായ പരിക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ലിവറിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ശരീരത്തിലെ മുഴുവൻ ബ്ലഡും വയറ്റിനുള്ളിലേക്ക് പോവുകയും രോഗി ബ്ലീഡിംഗ് കാരണമായിട്ട് മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരാൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ അത് ആന്തരികമാകാം, അത് ബാഹികമാകാം. അപ്പോൾ ബാഹികമായ പുറത്തേക്ക് വരുന്ന ബ്ലീഡിംഗ് എന്ത് വില കൊടുത്തു നമ്മൾ തടയേണ്ടതുണ്ട്. അതുകൊണ്ട് തല മുതൽ കാല് വരെ പരിശോധിക്കുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ആ ബ്ലീഡിംഗ് നിർത്തിയതിന് മാത്രമേ അടുത്തൊരു പരിശോധനയിലേക്ക് നാം പോകാൻ പാടുള്ളൂ.
2: ബ്ലീഡിംഗ് നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് താങ്കൾ വളരെ ഗൗരവപൂർവ്വം സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഒരു പ്രഥമ ശുശ്രൂഷകൻ ഈ ബ്ലീഡിംഗ് നിർത്താൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് വിശദീകരിക്കാമോ?
3: ബ്ലീഡിംഗ് നിർത്താൻ വളരെ ഫലപ്രദമായ മാർഗം, നിങ്ങൾക്കറിയാം ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നത് ഒരു പ്രത്യേക പ്രഷറിലാണ്. സാധാരണഗതിയിൽ 120-150 എന്നുള്ള മില്ലിമീറ്റർ ഓഫ് മെർക്കുറി പ്രഷറിലാണ് നമ്മുടെ ബി പി ഉള്ളത്. ആ ഒരു പ്രഷറിലാണ് സാധാരണ ബ്ലീഡിംഗ് ഉണ്ടാവുക. അപ്പോൾ അതിനേക്കാൾ ഒരു പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലീഡിംഗ് എന്ത് ചെയ്യും? നിൽക്കും. അതുകൊണ്ട് നല്ല വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് ബാൻഡേജോ ഉപയോഗിച്ചിട്ട് നാം ആ ബ്ലീഡിംഗ് ഉള്ള ഭാഗത്ത് ശക്തിയായി കെട്ടുക. കെട്ടിക്കഴിഞ്ഞാൽ ബ്ലീഡിംഗ് നിൽക്കും. ഇനി കെട്ടിയതിന് ശേഷവും അതിൻ്റെ സൈഡിലൂടെ വീണ്ടും പുതിയ ബ്ലഡ് കാണുന്നുണ്ടെങ്കിൽ നാം പരിഭ്രമിക്കേണ്ടതില്ല. വേറൊരു തുണിയോ ഡ്രസ്സിങ്ങോ എടുത്തിട്ട് വീണ്ടും അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് വീണ്ടും കെട്ടുക. ആദ്യം കെട്ടിയ കെട്ട് ഒരിക്കലും അഴിക്കാൻ പാടില്ല. ആദ്യം കെട്ടിയ കെട്ടിൻ്റെ മേലെയുടെ സൈഡിലൂടെ ആയിട്ട് അടുത്ത് കെട്ട് കെട്ടുക. അങ്ങനെ ബ്ലീഡിംഗ് നിർത്താവുന്നതാണ്. കൈയിനോ കാലിനോ ആണെങ്കിൽ ഹൃദയത്തിൻ്റെ ലെവലിനേക്കാൾ അത് പൊക്കി പിടിച്ചാലും ബ്ലീഡിംഗ് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനാവും. എന്തായാലും ബ്ലീഡിംഗ് ഒരു നിലക്കും നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. അതിനുശേഷം നാം നോക്കേണ്ടത് എന്തെങ്കിലും വസ്തുക്കൾ തലയിലോ കഴുത്തിലോ ശരീരത്തിലൂടെ തുളച്ചു കയറിയിട്ടുണ്ടോ. തല മുതൽ കാല് വരെ പരിശോധിക്കുമ്പോൾ ആദ്യം തലയിലെ മുറിവുകൾ നാം കെട്ടുന്നു. അതിനുശേഷം നാം കഴുത്ത് പരിശോധിക്കുന്നു. ഇപ്പോൾ ആഴത്തിൽ എന്തെങ്കിലും കമ്പികളോ മറ്റോ തുളച്ച് കയറിയിട്ടുണ്ടോ? ഇപ്പോൾ കത്തിക്കുത്താണെങ്കിൽ കത്തി നെഞ്ചിൽ തുളച്ച് കയറി നിൽക്കുകയാണ്. ഒരിക്കലും ആ കത്തി വലിച്ചെടുക്കരുത്. അതിലെ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടല്ല. ഈ തുളച്ചു കയറിയ വസ്തുക്കൾ നമ്മൾ വലിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ആന്തരികമായി ഏതെല്ലാം അവയവങ്ങൾക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്, എന്തെല്ലാം സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ഒരിക്കലും അറിയില്ല. ഇപ്പോൾ കഴുത്തിലൊക്കെ ആണെങ്കിൽ വലിയ വലിയ രക്തക്കുഴലുകൾ ചിലപ്പോൾ മുറിഞ്ഞിട്ട് ആ കത്തി കൊണ്ട് ബ്ലോക്കായി നിൽക്കുകയായിരിക്കും. നമ്മൾ ആ കത്തി ഊരുന്ന സന്ദർഭത്തിൽ മാരകമായ ബ്ലീഡിംഗ് ഉണ്ടാവുകയും രോഗി മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു നടപടി ഒരു പ്രഥമ ശുശ്രൂഷയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനത്തെ രോഗികൾ സാധാരണയായി കത്തി ഏതെല്ലാം അവയവങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്, ഏതെല്ലാം അവയവങ്ങളാണ് മുറിഞ്ഞിട്ടുള്ളത് എന്നെല്ലാം കണ്ടെത്തിയതിന് ശേഷം അതെല്ലാം തുന്നാനുള്ള ഒരു സംവിധാനം തയ്യാറാക്കിയതിന് ശേഷം രോഗിയെ മയക്കം കൊടുത്തതിന് ശേഷം മാത്രമേ കത്തി ഊരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തുളച്ചു കയറിയ വസ്തുക്കൾ പ്രഥമ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നാം വലിച്ചൂരാൻ പാടില്ല. പിന്നീട് നാം ശ്രദ്ധിക്കേണ്ടത് തലയിൽ നിന്ന് കാല് വരെ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ കൈകാലുകൾക്ക് മറ്റ് ഒടിവോ ചതവോ ഉണ്ടെങ്കിൽ ഒടിവും ചതവും എങ്ങനെയാണ് മനസ്സിലാക്കുക? ഒരു അസാധാരണമായ ഇളക്കമോ ഒരു ഷേപ്പിനുള്ള വ്യത്യാസമോ കാണുന്നതിൽ നമുക്ക് എല്ല് പൊട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാകും.
2: ചില സന്ദർഭങ്ങളിൽ അപകടത്തിൽപ്പെട്ട രോഗിയുടെ കൈകാലുകളോ മറ്റോ പൊട്ടി എല്ല് പുറത്തു വന്നിരിക്കുന്ന രംഗങ്ങൾ കാണാം. ഇത്തരം സന്ദർഭങ്ങളിൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളും മറ്റും എന്താണ് അവിടെ ചെയ്യേണ്ടത്? ആ സ്ഥിതിയിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയാണോ വേണ്ടത്, അല്ല എന്തൊക്കെയാണ് ആ കാര്യത്തിൽ നിർദ്ദേശിക്കാനുള്ളത്?
3: ഇത്തരം സന്ദർഭങ്ങളിൽ നാം പൊട്ടിയ കൈകാലുകൾ സ്പ്ലിൻ്റ് ചെയ്യേണ്ടതാണ്. എന്താണ് സ്പ്ലിൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇളക്കം കുറക്കുക. ഇളക്കം കുറച്ചതുകൊണ്ട് എന്താണ് നേട്ടം? ഇളക്കം കുറച്ചത് ഈ പൊട്ടിയിരിക്കുന്ന എല്ലിൻ്റെ കൂർത്ത ഭാഗങ്ങൾ മസിലും നാടിയിലും ഞരമ്പിലുമെല്ലാം തട്ടിയിട്ട് അതിൻ്റെ പരിക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ബ്ലീഡിങ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ രോഗിക്ക് ശക്തമായ വേദന ഉണ്ടാവും. അപ്പോൾ സ്പ്ലിൻ്റിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് രോഗിയുടെ വേദന കുറക്കാൻ സഹായിക്കുന്നു, തുടർന്ന് അതിൻ്റെ കൂർത്ത അഗ്രങ്ങൾ തട്ടിയിട്ട് തുടർന്നുണ്ടാവുന്ന പരിക്കുകൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു, അതേപോലെ തന്നെ ബ്ലീഡിങ് കുറക്കുന്നു. അങ്ങനെ ഉള്ള നേട്ടങ്ങൾ നമുക്ക് ഈ സ്പ്ലിൻ്റിങ്ങിലൂടെ ഉണ്ട്. അതുകൊണ്ട് പൊട്ടിയ കൈകാലുകൾ എന്തെങ്കിലും കമ്പോ കഷ്ണമോ പലപ്പോഴും ന്യൂസ് പേപ്പർ മടക്കിയിട്ടോ അല്ലെങ്കിൽ മാഗസിൻസ് മടക്കി കുറച്ച് തടിയുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് നമുക്ക് സ്പ്ലിൻ്റ് ചെയ്യാവുന്നതാണ്. സ്പ്ലിൻ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ കൈ പൊട്ടിയതാണെങ്കിൽ കൈയിൻ്റെ ഒന്നുകിൽ കൈയിൻ്റെ മുട്ട് നിവർന്നിട്ടാണ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ കൈയിൻ്റെ മുട്ട് മടങ്ങിയിട്ടുണ്ടായിരിക്കുക. ഏതൊരു പൊസിഷനിലാണോ കൈ ഉള്ളത് ആ പൊസിഷനിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പലപ്പോഴും കൈ കെണിപ്പുന്ന് വീണ് ചാടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കൈയിൻ്റെ മുട്ട് നിവർന്നാണ് നിൽക്കുക. ആ സന്ദർഭങ്ങളിൽ അത് നമ്മൾ ഒരിക്കലും മടക്കിയിട്ട് കഴുത്ത് ശരീരത്തോട് ചേർത്ത് പിടിക്കുക, അത് രോഗിക്ക് കൂടുതൽ വേദന ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഏതൊരു പൊസിഷനിലാണോ കൈ നിൽക്കുന്നത് ആ പൊസിഷനിൽ തന്നെ നമ്മൾ സ്പ്ലിൻ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ കാലാണെങ്കിൽ വളരെ സൗകര്യമാണ്. കാൽ ഒരു കാല് പൊട്ടിയാൽ മറ്റേ കാലിലേക്ക് നമുക്ക് സ്പ്ലിൻ്റ് ചെയ്യാവുന്നതാണ്. മറ്റേ കാലിൻ്റെ ഇടയിൽ വല്ല തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് തലയണോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു തുണി കൊണ്ട് ഈ കാലിനെ മറ്റേ കാലിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ ആ കാല് സ്പ്ലിൻ്റ് ആവും. ഇപ്പം രണ്ട് കാലും പൊട്ടിയാൽ എന്താ ചെയ്യുക? രണ്ട് കാലും പൊട്ടിക്കഴിഞ്ഞാൽ നടുവിൽ എന്തെങ്കിലും ഒരു കമ്പോ കഷ്ണമോ ഒരു മരത്തിൻ്റെ കഷ്ണമോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് രണ്ട് കാലും കൂടെ ചേർത്ത് ഒരു തുണി കൊണ്ട് കെട്ടിയാവുന്നോ രണ്ടോ തുണി ഉപയോഗിച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ കാല് സ്പ്ലിൻ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും അവയവ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടെന്ന് നോക്കണം. ബൈക്ക് ആക്സിഡൻ്റ് ഒക്കെ ആകുമ്പോൾ പലപ്പോഴും വിരലുകൾ ഈ കിക്കർമലൊക്കെ തട്ടിയിട്ട് വിരൽ മുറിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഏതെങ്കിലും അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ സമയത്ത് അത് ശേഖരിക്കുകയും അതെടുക്കുകയും അത് അതിനുള്ള സംവിധാനങ്ങൾ
2: അറിഞ്ഞു. ഇതിനിടയിൽ അറിയാനുള്ളത്, പലപ്പോഴും അപകടരംഗങ്ങളിൽ നിസ്സാക്ഷിയാവുന്ന പല ഘട്ടങ്ങളിലും ആക്സിഡന്റുകളിലൊക്കെ അവയവങ്ങൾ മുറിഞ്ഞ് തെറിച്ച് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന രംഗങ്ങൾ പലപ്പോഴും കാണാനിടയായിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ അവയവങ്ങൾ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഐസ് പോലെയുള്ള കാര്യങ്ങളോ എങ്ങനെ, ഇത് ഇത്രയും എത്ര സുരക്ഷിതമായി എങ്ങനെ എത്തിക്കണം, എങ്ങനെയാണ് ഐസ് കൊണ്ട് പാക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യേണ്ട മുൻകരുതലുകൾ ഒന്ന് വിശദീകരിക്കാമോ?
3: അതായത് ഒരു അവയവങ്ങൾ നഷ്ടപ്പെടും, ഒരു വിരലിന്റെ ഭാഗം അല്ലെങ്കിൽ ഒരു കൈകാലുകൾ നഷ്ടപ്പെടുകയോ ചെയ്താൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് ഒരു ആദ്യം ഒന്ന് കഴുകിയതിൻ്റെ അത് കഴുകേണ്ടതില്ല. അതൊരു പോളിത്തീൻ കവറിലിട്ടതിന് ശേഷം എന്ത് ചെയ്യാം? ഒരു പോളിത്തീൻ കവറിലിട്ടതിന് ശേഷം ആ കവറ് ഒരു കണ്ടെയ്നറിലിട്ട് ആ കണ്ടെയ്നറിലാണ് എന്ത് ചെയ്യേണ്ടത്? ഐസ് ഇടേണ്ടത്. അതായത് ഒരിക്കലും ഐസുമായിട്ട് നേരിട്ടുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ ഇത് ശരീരഭാഗങ്ങൾ കൂടുതൽ സമയം കഴുകുന്നതും അനുവദനീയമല്ല. കഴുകാതെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ആ പ്ലാസ്റ്റിക് കവർ ഒരു ചെറിയ കണ്ടെയ്നറിലിട്ട് ആ കണ്ടെയ്നറിൽ നമ്മളെന്ത് ഐസ് വെക്കുകയും അത് തുന്നാൻ സംവിധാനമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. രോഗിയുടെ സ്ഥിതി ഗുരുതരമാണെങ്കിൽ രോഗിയെ നമ്മൾ സ്റ്റേബിൾ ആക്കിയതിന് ശേഷം മാത്രമേ അത് തുന്നണിനെ പറ്റി ആലോചിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ സഹായം നമ്മൾ ആ രോഗിക്ക് ലഭ്യമാക്കേണ്ടതാണ്. ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് ആ ഒരു കൈകാലുകൾക്ക് വേണ്ടി മാത്രം രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ ഇത്രയും കാര്യമാണ്. ഒരു ഏത് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ആ സാഹചര്യം എന്തുമാകട്ടെ അല്ലെങ്കിൽ അപകടം എന്തുമാകട്ടെ, ഒരാൾ വെള്ളത്തിൽ വീണു, ഒരാളുടെ ബിൽഡിംഗ് വന്ന് വീണു, ഒരാൾ തെങ്ങും വന്ന് വീണു, ഒരാളുടെ തലയിൽ തേങ്ങ വീണു, അങ്ങനെ എന്ത് തരം അപകടമാണെങ്കിലും എന്ത് തരം സാഹചര്യമാണെങ്കിലും നാം ഭയപ്പെടേണ്ടതില്ല. പ്രഥമ ശുശ്രൂഷ എന്ന നിലക്ക് നാം നോക്കേണ്ടത് രോഗിയുടെ അവസ്ഥ ഗുരുതരമാണോ അല്ലേ.
2: ഇവിടെ ഒരു കാര്യം, ഈ രോഗിയുടെ അവസ്ഥ ഗുരുതരമാണോ അല്ലേ എന്ന് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എങ്ങനെ തിരിച്ചറിയാം? ഈ കാര്യത്തിൽ എന്താണ് നിർദ്ദേശിക്കാനുള്ളത്?
3: അതെങ്ങനെ നോക്കാം? പ്രതികരണമുണ്ടോ നോക്കാം. പ്രതികരണമുണ്ടെങ്കിൽ ആ രോഗി സീരിയസ് അല്ല. പ്രതികരണമില്ല എങ്കിൽ അത് അബോധാവസ്ഥയാണ്, സംഭവം ഡേഞ്ചറാണ്, വളരെ ഗുരുതരമായ സ്ഥിതിയാണ് നമ്മൾ മനസ്സിലാക്കണം. പ്രതികരണമില്ല എങ്കിൽ നാം വീണ്ടും നോക്കണം, ശ്വസനമുണ്ടോ, ആ രോഗി ശ്വസിക്കുന്നുണ്ടോ ഇല്ലേ. ശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം അബോധാവസ്ഥയിലാണെന്ന് മനസ്സിലാകും. ബോധവുമില്ല ശ്വാസവുമില്ല എന്ന് പറയുമ്പോൾ രോഗി വളരെ ക്രിട്ടിക്കലാണ്, രോഗി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ അത്യാസന്ന നിലയിലുള്ള രോഗിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുനരുജ്ജീവ പ്രക്രിയ നൽകേണ്ടതുണ്ട്. പുനരുജ്ജീവ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാണ്. ബ്രെയിൻ നിങ്ങൾക്കറിയാം തലച്ചോർ എന്ന് പറയുന്നത് ന്യൂറോൺസിന്റെ സെന്ററാണ്. തലച്ചോർ എന്ന് പറഞ്ഞാൽ നാഡീ കോശങ്ങളുടെ സംഗമസ്ഥാനമാണ് തലച്ചോർ. അതുകൊണ്ട് തന്നെ ഈ തലച്ചോറിലേക്ക് ഒരു 3 മിനിറ്റിലധികം രക്തയോട്ടം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ന്യൂറോൺസ് പഴയൊരവസ്ഥയിലേക്ക് തിരിച്ചു വരികയില്ല. അതായത് ഓക്സിജൻ കുറഞ്ഞതുകൊണ്ട് ന്യൂറോൺസിന് പരിക്ക് സംഭവിച്ചാൽ അത് നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുകയില്ല. അതായത് ഇറിവേഴ്സിബിൾ ഡാമേജ് വരും. അപ്പോൾ അങ്ങനെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കും, അല്ലെങ്കിൽ ബ്രെയിനിന് പെർമനന്റ് ഡാമേജ് വരും. അപ്പോൾ ആ ഡാമേജ് അല്ലെങ്കിൽ തലച്ചോറിന് ഒരു തിരിച്ചു വരാനാവാത്ത വിധത്തിലുള്ള ഒരു ക്ഷതം സംഭവിക്കാതിരിക്കാൻ തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം നിലനിർത്താൻ വേണ്ടി നാം ചെയ്യുന്ന പ്രക്രിയയാണ് പുനരുജ്ജീവ പ്രക്രിയ. അതായത് നെഞ്ചിൽ മർദ്ദമേൽപ്പിക്കുക.
2: ഇവിടെ ഒരു സംശയം, എങ്ങനെയാണ് നെഞ്ചിൽ മർദ്ദമേൽപ്പിക്കേണ്ടത് ഒന്ന് വിശദീകരിക്കാമോ?
3: നമ്മുടെ ഇടത് കൈ വിടർത്തി പിടിച്ചതിന് ശേഷം വലത് കൈ കൊണ്ട് ഇന്റർലോക്ക് ചെയ്ത് പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ നടുവിൽ 1 മിനിറ്റിൽ 100 തവണ എന്ന സ്പീഡിൽ 4-5 സെന്റിമീറ്ററോളം വാരിയല്ലുകൾ താഴത്തക്ക വിധത്തിൽ ശക്തമായിട്ട് അമർത്തുക. അങ്ങനെ അമർത്തുന്ന സമയത്ത് ഈ ഹൃദയത്തിൽ നിന്നും ബ്ലഡ് തലച്ചോറിലേക്ക് പോവുകയും അത് ആ തലച്ചോറിലെ രക്തചംക്രമണം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. ഇതാണ് പുനരുജ്ജീവ പ്രക്രിയ. ഇത് നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഇത് ആർക്കാണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു ബോധവുമില്ല ശ്വാസവുമില്ല, അതായത് ജീവനുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ലാത്ത വിധം മാരകമായ പരിക്ക് പറ്റിയ ആളുകൾ. പിന്നീട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് അപകടം സംഭവിച്ചാലും കുറച്ച് ആളുകൾ അപകട സ്ഥലത്ത് വെച്ചോ രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ വഴിമധ്യയോ മരണപ്പെടും. ഒരിക്കലും ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ്? കാരണം അവർക്കേറ്റ പരിക്ക് വളരെ ഗുരുതരമാണ്. ഉദാഹരണത്തിന് തലയോട്ടി പൊട്ടി തലച്ചോറ് പുറത്തു വന്നു എന്ന് സങ്കല്പിക്കുക. ആ രോഗി ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അത് എത്ര വലിയ 5-സ്റ്റാർ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വെച്ച് സംഭവിച്ചാലും ശരി, ആ രോഗിയെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അതേപോലെ തന്നെ ഹൃദയത്തിന് മാരകമായ പരിക്ക് ഏൽക്കുക, അതായത് ഹൃദയം പൊട്ടിപ്പിളരുക, അല്ലെങ്കിൽ നെഞ്ച് കീറി ശ്വാസകോശം പുറത്തു വരിക, അതേപോലെ തന്നെ ഹൃദയത്തിന്റെ അകത്തേക്കും പുറത്തേക്കും പോകുന്ന രക്തക്കുഴലുകൾക്ക് പരിക്ക് സംഭവിക്കുക, ഇത്തരത്തിലുള്ള വലിയ പരിക്ക് പറ്റിയ ആളുകളെ ഒരു നിലക്കും തന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എന്ന് നാം അറിഞ്ഞിരിക്കണം. ഈ തരത്തിലുള്ള ആളുകൾ നിങ്ങൾ വളരെ പെട്ടെന്ന് ഇടപെടുകയും വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്താൽ അവർ വഴിമധ്യേ മരണപ്പെടും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തുകയല്ല ട്രാഫിക് അപകടങ്ങളിലെ പ്രഥമ ശുശ്രൂഷയുടെ ഉദ്ദേശം. ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ഒരു നിലക്കും രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. പിന്നെ ആരെയാണ് നാം രക്ഷപ്പെടുത്തുന്നത്? അതായത് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞ് 1 മണിക്കൂറിനകം ചില ആളുകൾ മരിക്കും. അവർ മരിക്കാൻ പാടില്ലാത്തവരാണ്, അവർ ശുശ്രൂഷ കൊണ്ട് ജീവിക്കേണ്ടവരാണ്. അവരെയാണ് നാം രക്ഷപ്പെടുത്തേണ്ടത്. അതിൽ കൂടുതൽ ആളുകളും മരിക്കുന്നത് ബ്ലീഡിംഗ് കാരണമാണ്. ബ്ലീഡിംഗ് നേരത്തെ പറഞ്ഞു, ആന്തരികമാകാം ബാഹികമാകാം. ബാഹികമായത് നമുക്ക് ബ്ലീഡിംഗ് നിർത്തിക്കൊണ്ട് ബാൻഡേജ് കൊണ്ട് കെട്ടിക്കൊണ്ടും നിയന്ത്രിച്ചുകൊണ്ടും നമുക്ക് ബ്ലീഡിംഗ് കുറക്കാൻ സാധിക്കും. എന്നാൽ ആന്തരികമായ ബ്ലീഡിംഗ് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരിട്ട് ഇടപെടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ രോഗിക്ക് എത്ര പെട്ടെന്ന് ഡ്രിപ്പ് കൊടുക്കുകയും ഗ്ലൂക്കോസ് കയറ്റുകയും രക്തം കയറ്റുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, പിന്നെ അതിന് ആവശ്യമായ ശരിയായ ചികിത്സ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് തടയാനുള്ള മാർഗം. അതിനുവേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ സാഹചര്യം എന്തുമാകട്ടെ, ഇനി ഒരാൾ വിഷം കുടിച്ചു, എന്താണ് ചെയ്യേണ്ടത്? ബോധം ആദ്യം നോക്കേണ്ടത്, ബോധമുണ്ടോ ശ്വാസമുണ്ടോ എന്നാണ്. ബോധമുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുക, വളരെ സുരക്ഷിതമായി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാം. ബോധമില്ല ശ്വാസവും, ബോധമില്ല എന്നാൽ ശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം അബോധാവസ്ഥയിലാണ്. അദ്ദേഹത്തെ നമ്മൾ ചിരിച്ചു കടത്തുകയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യുക. അതുകൊണ്ട് എന്ത് അപകടം സംഭവിച്ചാലും നാം രോഗിയുടെ ഗുരുതരാവസ്ഥയാണ് നോക്കേണ്ടത്. അദ്ദേഹത്തിന് ബോധമുണ്ടോ ഇല്ലേ, ശ്വാസമുണ്ടോ ഇല്ലേ, ഇത്രയും കാര്യങ്ങൾ നോക്കുകയും ഗുരുതരമാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. ഹോസ്പിറ്റലിലേക്ക് ഉള്ള ആംബുലൻസ് വിളിച്ചതിന് ശേഷം ആംബുലൻസ് എത്താനുള്ള ആ ഡിലേന്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ തല മുതൽ കാല് വരെ രോഗിയെ പരിശോധിക്കുകയും ആവശ്യമായ ശുശ്രൂഷകൾ നൽകുകയും ചെയ്യുക. എന്താണ് അതിൽ, ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ബ്ലീഡിംഗ് നമ്മൾ ബാൻഡേജ് കെട്ടിയിട്ട് തുണി കൊണ്ട് ശക്തമായി കെട്ടിയിട്ട് ബാൻഡേജ് കൊണ്ട് കെട്ടിയിട്ടും ബ്ലീഡിംഗ് നിർത്തുക. ഇനി ഇതിലെല്ലാം തന്നെ ഒരിക്കലും നമ്മൾ നമ്മുടെ കോമൺ സെൻസ് അല്ലെങ്കിൽ യുക്തി ഒരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ല. ഇപ്പൊ രോഗിയുടെ കഴുത്തിന് മുറിവേറ്റെന്ന് സങ്കല്പിക്കുക, നമുക്കൊരിക്കലും ബ്ലീഡിംഗ് നിയന്ത്രിക്കാൻ വേണ്ടി കഴുത്തിൽ കെട്ടാൻ പറ്റുകയില്ല. കാരണം കഴുത്ത് കെട്ടിക്കഴിഞ്ഞാൽ ശ്വാസം പോകും രോഗി, അവൻ അവിടെ തന്നെ തീരുമാനമാവും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു നടപടി നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. കഴുത്തിൽ മുറിവുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തീരരുത്, ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി കെട്ടരുത്. അതേപോലെ തന്നെ ചില ബൈക്ക് ആക്സിഡന്റിലൊക്കെ എന്ത് ചെയ്യും, ഹെൽമെറ്റ് ഇടാതെ നേരെ ബൈക്കുകാരൻ പോയി വലിയ വാഹനങ്ങളുടെ പിറകിലിടിച്ചു കഴിഞ്ഞാൽ തലയിലൊക്കെ ശക്തമായ മുറിവുണ്ടാവുകയും മൂക്കും വായും കൂടിയൊക്കെ വലിയൊരു മുറിവായി രൂപാന്തരപ്പെടുകയും മൊത്തത്തിൽ ശക്തമായ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ ബ്ലീഡിങ് നിയന്ത്രിക്കാൻ വേണ്ടി വായയും മൂക്കും കൂടി ഒരുമിച്ച് കെട്ടുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പം അങ്ങനെ കോമൺ സെൻസ് ഒരിക്കലും തീരരുത്, അല്ലെ, യുക്തി ഒരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ല. യുക്തിയും പരിചയവുമാണ് ഇതിലെ നമ്മുടെ ആകെ കൈമുതലായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലീഡിങ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാൻഡേജ് കെട്ടുക. പിന്നീട് തുളച്ചു കയറിയ വസ്തുക്കൾ നമ്മൾ ഒരിക്കലും വലിച്ചെടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഒട്ടി പൊട്ടിയ കൈകാലുകൾ നമ്മൾ എന്ത് ചെയ്യണം, സ്പ്ലിൻഡ് ചെയ്യണം. അതേപോലെ നഷ്ടപ്പെട്ട അവയവങ്ങൾ ഉണ്ടെങ്കിൽ, കയ്യോ കാലം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അത് നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മൾ രോഗിയുടെ കൂടെ കൊണ്ടുപോകേണ്ടതാണ്. പിന്നീട് നാം ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്, രോഗിയുടെ നട്ടെല്ലിന് ഏറ്റ പരിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ ട്രാൻസ്പോർട്ടേഷനിലോ നമ്മളുടെ ചികിത്സയിലോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് കൂടാൻ പാടില്ല. വാഹന അപകടങ്ങളിൽ എല്ലാ ആളുകൾക്കും തന്നെ നട്ടെല്ലിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. കഴുത്തിനാണെങ്കിൽ ഇപ്പോൾ ബൈക്ക് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ കാർ ആക്സിഡൻറ്റോ ഒക്കെ ആണെങ്കിൽ പലപ്പോഴും കഴുത്തിന് പരിക്കുണ്ടാവും. അത് വകവെക്കാതെ നമ്മൾ രോഗിയുടെ തല ചരിക്കുകയോ തിരിക്കുകയോ ശരീരം ഒടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പരിക്ക് നട്ടലിനേറ്റ പരിക്ക് കൂടുതലാവുകയും സുഷുപ്നാ നാഡിക്ക് ക്ഷതം സംഭവിക്കുകയും രോഗിയുടെ കൈകാലുകൾ എന്നേക്കുമായി ചലനാവസ്ഥ നഷ്ടപ്പെട്ട് നിശ്ചലമാകുന്ന വളരെ സീരിയസ് ആയ ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. രോഗിയെ പറ്റുമെങ്കിൽ ഒരിക്കലും ആ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മാറ്റാൻ പാടില്ല. അവിടെ വെച്ച് തന്നെയാണ് പ്രഥമ ശുശ്രൂഷ കൊടുക്കേണ്ടത്. ഇനി അത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ്, റോഡിന്റെ നടുവിലാണ്, അല്ലെങ്കിൽ വണ്ടികൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഹൈവേയുടെ നടുവിലൊക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും അതിന്റെ സൈഡിലേക്ക് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ട്രെയിന് വെള്ളത്തിൽ വീണു, ബസ് വെള്ളത്തിൽ വീണാൽ ഒരിക്കലും വെള്ളത്തിലും ചികിത്സിക്കാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ ഒരു കരക്ക് കൊണ്ടുവരും. അങ്ങനെ അത്യാവശ്യമായ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഒരിക്കലും രോഗിയെ നമ്മൾ അവിടുന്ന് സ്ഥലത്ത് നിന്ന് മാറ്റാൻ പാടില്ല. കാരണം നട്ടലിന് പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആ സ്പൈൻ ബോർഡ് എന്ന ബോർഡുണ്ട്, ആ സ്ട്രക്ചർ, അതിൽ എത്തി രോഗിനെ വളരെ സുരക്ഷിതമായിട്ട് ലോഗ് റോൾ ടെക്നിക്കാണെന്ന് പറയാം. അതായത് ഒരു തടിക്കഷ്ണം നമ്മൾ എങ്ങനെയാണോ മാറ്റുന്നത് അതേപോലെയാണ് രോഗിയെ മാറ്റേണ്ടത്. കാലിൻ്റെ അവിടെയും ഇടുപ്പിൻ്റെയും ഷോൾഡറിനും തല മാത്രം ഒരാൾ ശ്രദ്ധിക്കും. തലയും കഴുത്തും ഒരാൾ പിടിക്കണം. പിന്നെ രണ്ട് ഷോൾഡറിലും ഓരോരുത്തരായിട്ട് പിടിക്കുക. ഇടുപ്പിൻ്റെ അവിടെയും കാലിൻ്റെ അവിടെയും അങ്ങനെ ചുരുങ്ങിയതൊരു മൂന്നോ നാലോ ആളുകൾ ഒന്നിച്ചാണ് ഒരു രോഗിയെ മാറ്റേണ്ടത്. നട്ടലിന് വളവോ തിരിവോ വരാൻ പാടില്ല. കാരണം നട്ടലിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ഒടിയോ തിരിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ സുഷുമ്നാ നാഡിക്ക് ക്ഷതം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് നമ്മൾ വളരെയധികം കെയർ കൊടുക്കേണ്ടതാണ്.
2: ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. പ്രഥമ ശുശ്രൂഷകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപകടം എന്തായാലും രോഗിയുടെ അവസ്ഥ എന്തായാലും എത്ര തന്നെ പ്രയാസമുള്ള ഘട്ടങ്ങളിലാണെങ്കിലും പ്രഥമ ശുശ്രൂഷ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഓരോരുത്തരും അതിനെക്കുറിച്ച് ബോധവാന്മാരായതുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ മുഹമ്മദ് കണ്ണിയാനാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ ഇതിൻ്റെ വിശദീകരണങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം.
1: വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ. പ്രഥമ ശുശ്രൂഷ എന്ന വിഷയത്തിലായിരുന്നു. ഇനി പ്രാർത്ഥനാ പഠനം.
0: പൊതുവായ പ്രാർത്ഥന. നമ്മോടൊപ്പം ചേരുന്നത് സഹൽ അരിപ്ര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹിൽ വാഹിദു സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രാർത്ഥന പഠനം പരിപാടിയിലാണ് നമ്മളുള്ളത്. ജീവിതത്തിൽ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്, അത് പഠിക്കുകയും അതർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസി വിശ്വാസിനികളായ നമുക്കെല്ലാം അനിവാര്യമായ കാര്യമാണ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരങ്ങളിലും പ്രാർത്ഥിക്കേണ്ടതായി പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. അതല്ലാത്ത പൊതുവായ സ്വഹീഹായ ഹദീസുകളിൽ വന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളുമുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പൊതുവായി പ്രാർത്ഥിക്കുമ്പോൾ ഉൾപ്പെടുത്താൻ ഉതകുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥന ശ്രദ്ധിച്ചു കേൾക്കുക. അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഹ്വാഇ വൽ അഅ്മാലി വൽ അദ്വാ. വളരെ ചെറിയ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പ്രാർത്ഥനയാണ്. ഒന്നുകൂടി കേൾക്കുക. അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഹ്വാഇ വൽ അഅ്മാലി വൽ അദ്വാ. അല്ലാഹുവിനോട് കാവൽ തേടുകയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ജന്നിബ്നി, ജന്നബ, ജന്നിബ്, നീ അകറ്റേണമേ, നീ എന്നെ. അർത്ഥം ശ്രദ്ധിച്ചു കേൾക്കുക. അല്ലാഹുമ്മ ജന്നിബ്നി, അല്ലാഹുവേ, നീ എന്നെ അകറ്റി നിർത്തേണമേ. മുൻകറാത്തിൽ അഖ്ലാഖ്, മുൻകറാത്ത് എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടവ, ദുഷിച്ച കാര്യങ്ങൾ, ചീത്ത. എന്ത്? അൽ അഖ്ലാഖ്, ഖുലുഖ്, അഖ്ലാഖ്, സ്വഭാവം. അപ്പം മുൻകറാത്തിൽ അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന്, ദുസ്വഭാവങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ അകറ്റണമേ. അതേപോലെ തന്നെ വൽ അഹ്വാ, ഹവ, അഹ്വ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛകളിൽ നിന്ന്. മൂന്നാമത്തെ കാര്യം വൽ അഅ്മാൽ, ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്ന്. വൽ അദ്വാ, അതുപോലത്ത ദുഷിച്ച രോഗങ്ങളിൽ നിന്ന്. ദാ, അദ്വാ, രോഗം. അപ്പോൾ നാല് കാര്യങ്ങളിൽ നിന്ന് എന്നെ നീ അകറ്റി നിർത്തേണമേ, അവയിൽ എന്നെ പെടുത്തല്ല എന്ന് റബ്ബിനോട് എന്ത് ചെയ്യാണ്? നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഹ്വാഇ വൽ അഅ്മാലി വൽ അദ്വാഇ. ഇപ്പോൾ ഉച്ചാരണങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. പ്രാർത്ഥനയിൽ അക്ഷരം മാറിയാൽ അർത്ഥം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനകളും അതുപോലെ തന്നെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ജന്നിബ്നി, അല്ലാഹുവേ, നീ എന്നെ അകറ്റി നിർത്തേണമേ. മുൻകറാത്തിൽ അഖ്ലാഖി, വെറുക്കപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന്. വൽ അഹ്വാഇ, ദേഹേച്ഛകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിൽ തോന്നുന്ന, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കാണും, വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അപ്പം അതിലൊന്നും പെടാതെ എന്നെ നീ അകറ്റി നിർത്തണമേ എന്നാണ്. വൽ അഅ്മാൽ, അതേപോലെ വെറുക്കപ്പെട്ട ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നെ നീ അകറ്റി നിർത്തണമേ. വൽ അദ്വാ, അതുപോലെ മോശമായ, പരീക്ഷിക്കപ്പെടുന്ന ചീത്തയായ ദുരോഗങ്ങളിൽ നിന്നൊക്കെ പടച്ച റബ്ബെ, നീ എന്നെ അകറ്റി നിർത്തണമേ എന്നാണ് പ്രാർത്ഥന. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കുക, കൂടെ ചൊല്ലുകയും അർത്ഥം മനസ്സിലാക്കി അത് പഠിക്കുകയും ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഇത് നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ ദുസ്വഭാവങ്ങൾ, മനുഷ്യരാണ്, മോശം സ്വഭാവങ്ങളിൽ നിന്ന് കാവൽ തേടണം. ദേഹേച്ഛകൾക്ക് ആരും വിധേയപ്പെടാം, റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. മോശമായ പ്രവർത്തനങ്ങളിൽ ആരും അകപ്പെടാം, റബ്ബിനോട് കാവൽ തേടണം, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വലിയ വലിയ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മൾ റബ്ബിനോട് കാവൽ തേടണം. ആ നിലക്കുള്ള പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. അർത്ഥം മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നിലക്കുള്ള എല്ലാ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും, മോശം സാഹചര്യങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രാർത്ഥനകൾ സമയബന്ധിതമായി പ്രാർത്ഥിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താൻ തൗഫീഖ് ലഭിക്കുന്നവരിൽ നമ്മയെല്ലാം അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്, ഇന്നത്തെ പ്രാർത്ഥനാ പഠനം ഇവിടെ അവസാനിച്ചു.

ശ്രോതാക്കളാണ് നിങ്ങൾ. കൂട്ടുകാരെ, ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ വിളിച്ചു വരുത്തുന്നു. പൂമരത്തണൽ കേൾക്കുന്നവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൂട്ടുകാരെ, എന്താ വിശേഷം? എന്തൊക്കെയുണ്ട് പറയും? നിങ്ങളുടെ നാട്ടു വർത്തമാനങ്ങൾ പറയണം, നിങ്ങളുടെ വീട്ടു വർത്തമാനങ്ങൾ പറയണം. എന്തൊക്കെയുണ്ട് ഇപ്പോൾ? എന്താ നിങ്ങളുടെ അവസ്ഥ? എന്താ ഹാല് പറയണം കൂട്ടുകാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ എല്ലാവർക്കും? പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ക്ലാസ്സിനിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു കുട്ടി അല്പം കറുത്തവനാണ്, അവൻ മുടി കഷണ്ടിയുള്ളവനാണ്, അതുപോലെ തന്നെ അവൻ്റെ മുഖത്തെല്ലാം പാടുള്ളവനാണ്. അങ്ങനെയുള്ള കുട്ടിയെ നമ്മളെങ്ങനെയാ അവനോട് പെരുമാറുക? ഒന്നാമത്തെ ക്വസ്റ്റ്യനാണേ. ഈ കൂട്ടുകാരെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ സഹപാഠിയോട് നമ്മളെങ്ങനെ പെരുമാറും? എങ്ങനെ പെരുമാറും? ഈ ക്വസ്റ്റ്യൻ കേൾക്കുന്ന ഓരോ കുഞ്ഞു കൂട്ടുകാരും നിങ്ങളുടെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് പൂമരത്തണലിൽ എന്ന പരിപാടി സെലക്ട് ചെയ്തതിന് ശേഷം പൂമരത്തണലിൽ ഇന്ന് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ, എൻ്റെ സഹപാഠിയോട് ഞാൻ എങ്ങനെ പെരുമാറും? എന്നിട്ട് കൂട്ടുകാരെ എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സഹപാഠിയോട് പെരുമാറുന്നത് എന്ന് വൃത്തിയായി വെടിപ്പോടുകൂടി അതിനകത്ത് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വോയിസ് അയക്കുകയോ ചെയ്യുക, കേട്ടോ കൂട്ടുകാരെ. ശരി കൂട്ടുകാരെ, നമ്മുടെ സഹപാഠിയോട് നമ്മൾ എന്തൊക്കെ പെരുമാറുക? അവനോട് നമ്മൾ നല്ലപോലെ സംസാരിക്കും, നമ്മൾ അവനോട് അവനക്ക് വേണ്ടതെന്നുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. കുറച്ചും കൂടി പാവപ്പെട്ടവനാണെങ്കിലോ, നമ്മളെക്കാളും ഭക്ഷണമില്ലാത്തവനും ഉടുക്കാൻ ഉടുപ്പില്ലാത്തവൻ അങ്ങനെയുള്ളൊരു കൂട്ടുകാരനാണെങ്കിലോ, നമ്മൾ കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യും കൂട്ടുകാരെ? കെയർ ചെയ്യും അല്ലേ കൂട്ടുകാരെ. നമ്മൾ അവനോട് നല്ലപോലെ നല്ല രീതിയിൽ അവനോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം. അങ്ങനെ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം എഴുതാം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പരീക്ഷണ കഥയെ പറ്റിയാണ്. എന്ത് പറ്റിയാണ്? ഒരു പരീക്ഷണ കഥ. അതായത് ഞാൻ മുമ്പുള്ള കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിരുന്ന എൻ്റെ കുഞ്ഞു കൂട്ടുകാരോട്, അനുജന്മാരെ അനുജത്തിമാരെ ഓർമ്മയുണ്ടോ? അള്ളാഹു നമ്മെ എന്തു ചെയ്യും? എന്തു ചെയ്യും? പരീക്ഷിക്കും. എങ്ങനെയൊക്കെ പരീക്ഷിക്കും? രോഗം തന്നു പരീക്ഷിക്കേക്കാം. എങ്ങനെയൊക്കെ പരീക്ഷിച്ചേക്കാം? രോഗം തന്നു പരീക്ഷിച്ചേക്കാം, സമ്പത്ത് തന്നു പരീക്ഷിച്ചേക്കാം, സമ്പത്തില്ലാതെ പരീക്ഷിച്ചേക്കാം, അതുപോലെ ഒരു പിന്നെന്താ പറയുക, നമുക്കൊരു സ്ഥാനമാനങ്ങൾ നൽകി അള്ളാഹുവിൻ്റെ, അങ്ങനെ പല രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിച്ചേക്കാം. കൂട്ടുകാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ജനതയിൽ ഒരു മൂന്നാളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുന്ന ഒരു കഥയാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കഥയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു. ബനു ഇസ്രായേലിൽപ്പെട്ട വെള്ളപ്പാണ്ടുകാരൻ, ആരെ? ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വെള്ളപ്പാണ്ടുകാരൻ മൂന്നാളുകളെ പരീക്ഷിക്കുന്ന കഥയാണല്ലോ അല്ലേ? അപ്പോൾ ഒന്ന്, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വെള്ളപ്പാണ്ടുകാരൻ, രണ്ട്, ഒരു കഷണ്ടിക്കാരൻ, അതുപോലെ മൂന്നാമത്തേത് അന്ധൻ എന്നീ മൂന്ന് പേരെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവരുടെ അടുക്കലേക്ക് അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയച്ചു. മലക്ക് പാണ്ഡുരോഗിയെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? അപ്പോൾ പാണ്ഡുരോഗി പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു, നല്ല വർണ്ണം, ഭംഗിയാർന്ന ചർമ്മം, ജനങ്ങൾ എന്നെ വെറുക്കാൻ കാരണമായ ഈ പാണ്ഡുരോഗം മാറിക്കിട്ടണം. മലക്ക് അദ്ദേഹത്തെ സ്പർശിച്ചു, അതോടെ അദ്ദേഹത്തിൻ്റെ പാണ്ഡുരോഗം വിട്ടുമാറി, ഭംഗിയാർന്ന വർണ്ണം കൈവന്നു. പിന്നീട് ചോദിച്ചു, നിനക്കേറ്റവും ഇഷ്ടമുള്ള ധനം ഏതാണ്?

0: ഒട്ടകമെന്നോ പശുവെന്നോ അദ്ദേഹം ഉത്തരം നൽകി. അദ്ദേഹത്തിന് പ്രസവിക്കാനായ ഒരു ഒട്ടകത്തെ നൽകി. അള്ളാഹു നിനക്കതിൽ അഭിവൃദ്ധി നൽകട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഒന്നാമത്തെ ആളെ കണ്ടു, അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റി. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ നൽകുകയും അവനക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് മലക്ക് എന്ത് ചെയ്തു? മലക്ക് അവിടെ നിന്ന് പോയി. അടുത്ത രണ്ടാമത് ആളിലേക്ക് പോയി. രണ്ടാമത്തെ ആളാരാണ്? കഷണ്ടിക്കാരൻ. കഷണ്ടിക്കാരനെ സമീപിച്ചുകൊണ്ട് മലക്ക് ചോദിച്ചു, നിനക്ക് ഏറ്റവും പ്രിയമുള്ളത് എന്താണ്? അപ്പോൾ മലക്കു പറഞ്ഞു, ആ മലക്കിനോട് കഷണ്ടിക്കാരൻ പറഞ്ഞു, എനിക്ക് അഴകാർന്ന മുടി, ജനങ്ങൾ എന്നെ വെറുക്കുന്ന കഷണ്ടി എനിക്ക് മാറിക്കിട്ടണം. അദ്ദേഹം മറുപടി പറഞ്ഞു. തുടർന്ന് മലക്ക് അദ്ദേഹത്തിനെ തലോടിയപ്പോൾ കഷണ്ടി നീങ്ങുകയും സുന്ദരമായ മുടി ലഭിക്കുകയും ചെയ്തു. നിനക്കിഷ്ടപ്പെട്ട ധനം ഏതാണ് എന്ന് അദ്ദേഹത്തോട് മലക്ക് ചോദിച്ചു. ഒന്നാമത്തെ ആളോട് ചോദിച്ചു പോലെ ചോദിച്ചു. അപ്പോൾ മലക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു? എനിക്ക് പശുവാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു പശു നൽകുകയും അള്ളാഹു നിനക്കതിൽ വർദ്ധനവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ശേഷം മലക്ക് ആരെ സമീപിക്കും? ഇനി ആരെ സമീപിക്കുക കൂട്ടുകാരെ? ആ അന്ധനെ സമീപിക്കും. അന്ധനെ സമീപിച്ചിട്ട് നിനക്ക് ഏറ്റവും പ്രിയങ്കരമായത് എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എനിക്ക് കാഴ്ച തിരിച്ചു നൽകി. തനിക്കേറ്റവും ഇഷ്ടമുള്ള ധനമേതെന്ന് ചോദിച്ചതിന് ആടാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് ഗർഭിണിയായ ഒരാട് നൽകുകയും ചെയ്തു. എന്നിട്ട് പിന്നീട് മലക്ക് പാണ്ഡുരോഗിയുടെ രൂപഭാവത്തിൽ വെള്ളപ്പാണ്ഡുക്കാരനെ സമീപിച്ച് മലക്ക് പറഞ്ഞു, ആഗതൻ പരമദരിദ്രനാണ്, യാത്രയുടെ സന്നാഹങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. ഇനി ദിവസം എനിക്ക് അള്ളാഹുവും പിന്നെ നിങ്ങളുമല്ലാതെ ഒരു ഗത്യന്തരവുമില്ല. നിങ്ങൾക്ക് അഴകാർന്ന വർണ്ണവും സുന്ദരവുമായ ചർമ്മവും ധനവും നൽകി അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യാത്ര ചെയ്ത് ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് എത്താൻ ഒരു ഒട്ടകം എനിക്ക് നൽകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. കൂട്ടുകാരെ, ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? അവിടെ അള്ളാഹു എല്ലാം നൽകിയതിനു ശേഷം, ഈ മൂന്ന് പേർക്കും ആവശ്യമായ സാധനങ്ങളെല്ലാം നൽകിയതിനു ശേഷം ആ മലക്ക് എന്ത് ചെയ്തു എന്നറിയോ? തിരിച്ച് ഒന്നാമത്തെ ആളിലേക്ക് വരികയാണ്. എങ്ങനെ വരികയാണ്? ആ പാണ്ഡുരോഗക്കാരൻ്റെ അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ ആ ഒരു പാണ്ഡുരോഗക്കാരൻ വരുന്നത് പോലെ എന്ത് ചെയ്തു? അദ്ദേഹം വന്നു. എന്നിട്ട് മലക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ പരമദരിദ്രനാണ്, യാത്രയുടെ സന്നാഹങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. ഇനി ദിവസം എനിക്ക് അള്ളാഹു ഇനി എന്നി ഇന്നീ ദിവസം എനിക്ക് അള്ളാഹുവും പിന്നെ നിങ്ങളുമല്ലാതെ ഒരു ഗത്യന്തരവുമില്ല, ഒരു സഹായം ചെയ്യാനോ ഒരു അവസരവുമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് അഴകാർന്ന വർണ്ണവും സുന്ദരമായ ചർമ്മവും ധനവും നൽകിയ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, യാത്ര ചെയ്ത് ഉദ്ദിഷ്ട സ്ഥാനത്തേക്കെത്താൻ എനിക്കൊരു ഒട്ടകം തരുമോ? അദ്ദേഹം പറഞ്ഞു, ഒരുപാട് ബാധ്യതകളുണ്ട്. മലക്ക് പറഞ്ഞു, എനിക്ക് നിങ്ങളെ മുൻപരിചയമുള്ള പോലെ തോന്നുന്നു. നിങ്ങൾ വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ? ജനങ്ങൾ വെറുത്തിരുന്ന ദരിദ്രൻ, പിന്നീട് അള്ളാഹു നിങ്ങൾക്കിതെല്ലാം നൽകിയില്ലേ? അദ്ദേഹം പറഞ്ഞു, ഈ സമ്പത്തെല്ലാം ഞാൻ പരമ്പരാഗതമായി സമ്പാദിച്ചതാണ്. മലക്ക് പറഞ്ഞു, നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ അള്ളാഹു നിന്നെ പൂർവ്വസ്ഥിതിയിലാക്കട്ടെ. നോക്കൂ കൂട്ടുകാരെ, ഒരു സഹായവുമായി ഒരാൾ മുമ്പിലേക്ക് വന്നപ്പോൾ വളരെ പ്രയാസത്തിൽ കിടന്ന ആ ഒരു പാണ്ഡുകാരന് അള്ളാഹു തിരിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയതിന് ശേഷം അള്ളാഹുവിൻ്റെ മലക്ക് പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെ എന്തു പറഞ്ഞു? ദാനം കൊടുക്കാൻ മടിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത് കൂട്ടുകാരെ? കളവ് പറഞ്ഞു. കളവ് പറഞ്ഞത് മാത്രമാണോ? എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ സമ്പത്തെല്ലാം എനിക്ക് എങ്ങനെ കിട്ടിയതാണ്? പരമ്പരാഗതമായി എനിക്ക് കിട്ടിയ സ്വത്താണിത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, എന്നിട്ട് മലക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞെന്ത്? അങ്ങനെയാണ് എങ്കിൽ, താൻ പറഞ്ഞത് കളവാണ് എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ പൂർവ്വസ്ഥിതിയിലാക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കൂ കൂട്ടുകാരെ, എന്നിട്ട് മലക്ക് വീണ്ടും അടുത്ത ആരുടെ അടുക്കൽ പോവാം? കശണ്ടിക്കാരൻ്റെ അടുക്കൽ. കശണ്ടിക്കാരൻ്റെ അടുക്കലേക്ക് ചെന്ന് പഴയ വേഷത്തിലും രൂപത്തിലും കശണ്ടിക്കാരനെ സമീപിച്ചു. ആദിത്യവനോട് പറഞ്ഞതുപോലെ ഇവനോടും പറഞ്ഞു. കശണ്ടിക്കാരനോട് മന്ത്രെന്താ പറഞ്ഞത്? ഞാൻ ഒരു യാത്രക്കാരനാണ്, ഞാൻ ഇതുപോലെ ഒരു പ്രതിസന്ധിയിൽ പെട്ടിരിക്കുന്നു, എൻ്റെ മുടികളെല്ലാം കൊഴിഞ്ഞുപോയി, ഞാൻ കശണ്ടിക്കാരനാണ്, എനിക്കുദ്ദിഷ്ട സ്ഥലത്തേക്കെത്താൻ താങ്കൾ എന്നെ സഹായിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ ആ കശണ്ടിക്കാരൻ പറഞ്ഞു, ആദിത്തവനെപ്പോലെ ഈ കശണ്ടിക്കാരനും മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്ക് എന്ത് എൻ്റെ ഇതൊന്നും എനിക്ക് സമ്പത്തെല്ലാം പരമ്പരാഗതമായി സമ്പാദിച്ചാണെന്ന് ചെയ്തു. ഇദ്ദേഹവും കളവ് പറഞ്ഞു കൂട്ടുകാരെ. അങ്ങനെ അദ്ദേഹവും കളവ് പറഞ്ഞപ്പോൾ ആ മലക്കു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് കള്ളമാണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ ആദ്യത്തേതുപോലെ ആക്കട്ടെ. നോക്കൂ, ആ മലക്ക് വന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ പറയുന്നത് കള്ളമല്ലേ? താങ്കൾ മുമ്പ് ഇതുപോലെ കശണ്ടിക്കാരനായിരുന്നില്ലേ? സമ്പത്തില്ലാത്തവനായിരുന്നില്ലേ? സ്വത്തില്ലാത്തവനായിരുന്നില്ലേ? താങ്കൾക്ക് അള്ളാഹു നൽകിയതല്ലേ? അതുകൊണ്ട് അള്ളാഹുവിനെ മുൻനിർത്തി എന്നെ സഹായിച്ചാലും എന്ന് പറയുമ്പം അദ്ദേഹം കളവ് പ്രചരിപ്പിച്ചത് നിമിത്തം ആ മലക്ക് ആദ്യത്തെ അവൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ അടുത്തും പറഞ്ഞു, താങ്കൾ പറഞ്ഞത് കളവാണ് എങ്കിൽ നിങ്ങളെ ആദ്യത്തേതുപോലെ ആക്കട്ടെ എന്നും മലക്ക് പ്രാർത്ഥിച്ചു കൊണ്ടുപോയി. എന്നിട്ട് പിന്നീട് മലക്ക് എവിടെയാ പോവാം? എവിടെ പോകും കൂട്ടുകാരെ പറയും? ആ അന്ധൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്തു മലക്ക്? വീണ്ടും പോയി അന്ധൻ്റെ അടുക്കലേക്ക് പോയി. അന്ധൻ്റെ അടുക്കലേക്ക് പോയിട്ട് മലക്ക് പറഞ്ഞെന്താണ്? മലക്ക് പറഞ്ഞു, അന്ധൻ്റെ പഴയ വേഷവിധാനത്തിൽ അന്ധനെ സമീപിച്ചു പറഞ്ഞു, ആഗതൻ പരമദരിദ്രനാണ്, ഞാൻ പരമദരിദ്രനാണ്, യാത്രയിൽ എല്ലാ മാർഗങ്ങളും അടഞ്ഞ സാധുവാണ്. ഇന്നെനിക്കല്ലാഹുവും പിന്നെ നിങ്ങളും സഹായിച്ചല്ലാതെ ഒരു അവസ്ഥയുമില്ല, ഒരു അവസരവുമില്ല, ഒരു ഗത്യന്തരവുമില്ല. നിങ്ങൾക്ക് കാഴ്ചശക്തി തിരിച്ചു തന്നവനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, എൻ്റെ യാത്രയ്ക്ക് പാതേയമായി ഒരാടിനെ തരുമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ മുമ്പ് അന്ധനായിരുന്നു, പിന്നീട് അല്ലാഹു എനിക്ക് കാഴ്ച തിരിച്ചു തന്നു. ആയതിനാൽ നിങ്ങൾക്കിഷ്ടമുള്ളത് എടുത്തുകൊള്ളുക, അല്ലാത്തവ വിട്ടേക്കുക. അള്ളാഹുവാണേ, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ എന്തെടുക്കുകയാണെങ്കിലും ഇന്നെനിക്ക് പരാതിയേതുമില്ല. മലക്കു പറഞ്ഞു, നിങ്ങളുടെ ധനം അവിടെ വെച്ചുകൊള്ളുക, ഇത് നിങ്ങൾക്ക് കേവലം ഒരു പരീക്ഷണമായിരുന്നു. അള്ളാഹു നിങ്ങളെക്കുറിച്ച് സംതൃപ്തനാണ്. നിങ്ങളുടെ രണ്ടു കൂട്ടുകാരിൽ രോഷാകുലനുമാണ് അള്ളാഹു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്കെന്ത് പാഠമാണുള്ളത്? പടച്ചവൻ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ആ അള്ളാഹുവിനോട് പടച്ചവൻ നൽകിയ നന്ദി, പടച്ചവൻ നൽകിയ ഔദാര്യം നമ്മൾ പറ്റിയിട്ട് കൂട്ടുകാരെ നമ്മൾ നന്ദി കേടുള്ളവരാകാൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെ നന്ദി കേട് കാണിച്ചതിൻ്റെ നിമിത്തം അള്ളാഹു സുബ്ഹാന വെച്ചാൽ അവരെന്ത് ചെയ്തു? മറ്റു രണ്ടുപേരെ, ആ പാണ്ഡുകാരനെയും കശണ്ടിക്കാരനെയും അള്ളാഹു പൂർവസ്ഥിതിയിലേക്ക് മാറ്റി അല്ലേ? അള്ളാഹു നൽകിയിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്തു? പൂർവസ്ഥിതിയിലേക്ക് മാറ്റി. ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ഈ അന്ധനായ ആള്, അദ്ദേഹം അള്ളാഹുവെ ഭയപ്പെട്ടിരുന്നതിൻ്റെ പേരിൽ, അള്ളാഹുവെ പേടിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ എന്തെടുത്താലും എനിക്ക് വിരോധമില്ല, പടച്ചവൻ നൽകിയതാണ് എനിക്ക് ഈ സൗഭാഗ്യം, അതുകൊണ്ട് നിങ്ങൾ തന്നെ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ ആ ഒരു മനസ്സ്, ആ ഒരു ഗുണപാഠമാണ് കൂട്ടുകാരെ നമുക്ക് ഈ കഥയിൽ നിന്ന് കിട്ടേണ്ടത്. നമ്മുടെ ഈ കഥയുടെ ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ്? സ്വതക്കയുടെ പ്രാധാന്യം, ചോദിച്ചു വരുന്നവരെ അവഗണിക്കരുത്. അല്ലാഹു സുബ്ഹാന വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചല്ലോ, അമ്മസ്സായില ഫലാ തഖർ. നമ്മോട് ചോദിച്ചു വരുന്നവരോട് നമ്മൾ എന്ത് ചെയ്യരുത്? അവരെ വിരോധിക്കരുത്, അവരെ തിരിച്ചയക്കരുതെന്ന് അള്ളാഹു സുബ്ഹാന വതആല പറഞ്ഞില്ലേ കൂട്ടുകാരെ ഖുർആനിൽ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ചോദിക്കുന്നവരെ, നമ്മുടെ സഹപാഠികളെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം കൂട്ടുകാരെ. അങ്ങനെ നല്ലൊരു വ്യക്തിത്വമാണ്, നല്ലൊരു സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന ഒരു തികഞ്ഞ ബോധം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള മറ്റൊരു ഗുണപാഠം എന്താണ് കൂട്ടുകാരെ? അള്ളാഹുവോട് നന്ദി കേട് കാണിച്ചാൽ പടച്ച റബ്ബ് നമ്മളോട് കോപിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ? പടച്ചവൻ നമുക്ക് നൽകിയതിന് നന്ദികേട് കാണിച്ചത് കൊണ്ടല്ലേ പടച്ചോൻ കോപിച്ചത്? അല്ലേ പാണ്ഡുകാരൻ അള്ളാഹു എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയിട്ടും തിരിച്ച് പടച്ചവൻ ചോദിക്കുമ്പോൾ പടച്ചവനോട് നന്ദികേട് കാണിച്ചതിൻ്റെ പേരിലല്ലേ അള്ളാഹു സുബ്ഹാന തആല താങ്കൾ പറഞ്ഞത് കളവാണ് എങ്കിൽ ആ മലക്ക് മുഖേനെ അള്ളാഹു സുബ്ഹാന തആല അദ്ദേഹത്തെ അറിയിച്ചത് താങ്കൾ പറഞ്ഞത് കളവാണ് എങ്കിൽ താങ്കളെ അള്ളാഹു പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കട്ടെ എന്ന് പറഞ്ഞതും. കൂട്ടുകാരെ, എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹുവോട് നന്ദി കാണിക്കുന്നവരെ അള്ളാഹു സുബ്ഹാന തആല കോപിക്കുമെന്ന് സുന്ദരമായ ഒരു കഥയിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തരുമ്പോൾ പീസ് റേഡിയോ പൂമരത്തനിൽ കേൾക്കുന്ന കൂട്ടുകാരെല്ലാവരും നമ്മൾ ഓരോ നിലയിലേക്ക്, ഇനി നമ്മൾ 5-ാം ക്ലാസ്സിലാകും, 6-ാം ക്ലാസ്സിലാകും, 7-ാം ക്ലാസ്സിലാകും, അങ്ങനെ ഓരോ ക്ലാസ്സുകൾ മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ പൊസിഷൻസുകൾ വളർന്നുകൊണ്ടിരിക്കും, നമ്മുടെ മേഖലകൾ അത് വളർന്നുകൊണ്ടിരിക്കും, നമ്മളുടെ മെച്യൂരിറ്റി അത് വലുതായിക്കൊണ്ടിരിക്കും. അപ്പോഴും നമ്മൾ എന്തു ചെയ്യരുത്? അള്ളാഹു നമുക്ക് നൽകിയത് എന്തോ അതിൽ നിന്ന് നമ്മൾ സഹായിക്കാനാണ് കൂട്ടുകാരെ നമ്മൾ തയ്യാറാകേണ്ടത്. അതിൽ പിശുക്ക് കാണിക്കാൻ നമുക്ക് പാടില്ല. പിശുക്കാണ് കളവ് പറയാനും അള്ളാഹുവിൻ്റെ നിഅമത്തിനെ നിഷേധിക്കുവാനും പ്രേരിപ്പിക്കുന്നത്. അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയതിന് നമ്മൾ പിശുക്ക് കാണിക്കുമ്പോഴാണ് കൂട്ടുകാരെ, അത് നമുക്ക് പിശുക്ക് കാണിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്യും? അതിലൂടെ എന്തു ചെയ്യും? ആ ഒരു തെറ്റു ചെയ്യുന്നതിലൂടെ നമ്മൾ എന്തൊക്കെ ചെയ്യും? കളവ് പറയും. അതുപോലെ അള്ളാഹു നൽകിയ നിഅമത്തിനെ അത് അവഹേളിക്കാൻ, അതിനെ തള്ളിപ്പറയാനും നമ്മൾ തയ്യാറാകുമെന്നുള്ളത്. അതുപോലെ തന്നെ സമ്പത്തിൻ്റെ ആധിക്യം, ഇതിലുള്ള മറ്റൊരു ഗുണപാഠം കൂട്ടുകാരെ, സമ്പത്തിൻ്റെ ആധിക്യം അള്ളാഹുവിൻ്റെ സ്നേഹത്തിനും തെളിവല്ല, മറിച്ച് പരീക്ഷണമായി വരാം. അപ്പോൾ കൂട്ടുകാർ പഠിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉമ്മയോടും ബാപ്പയോടും പറയണം, നമുക്ക് ലഭിക്കുന്ന സമ്പത്തുകൾ, ഉമ്മ ബാപ്പ നമുക്ക് ലഭിക്കുന്ന സമ്പത്തുകൾ, അത് അള്ളാഹു നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ തെളിവല്ല, അത് പടച്ചവൻ നമ്മെ പരീക്ഷിക്കുവാനും കാരണമായേക്കാം ഉമ്മ എന്നുകൂടി പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിലൂടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ള എന്താണ്? അള്ളാഹു എല്ലാ രോഗങ്ങളെയും മാറ്റുവാൻ കഴിവുള്ളവനാണ്. അല്ലേ, ഈ രോഗങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ട് അള്ളാഹു തന്നെ എന്ത് ചെയ്തു കൂട്ടുകാരെ? അതിനെ മാറ്റി. അല്ലേ, അത് മാറ്റുവാനും കഴിവുള്ളവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വതആല എന്നതിനുള്ള ഒരു കഥയാണ്, നല്ലൊരു പാഠമാണ് അള്ളാഹു നമുക്ക് ഇതിലൂടെ നൽകുന്നത്. അതുപോലെ തന്നെ പ്രത്യേകമായി പ്രധാനമായി മനസ്സിലാക്കേണ്ട മറ്റൊരു രണ്ട് കാര്യങ്ങളുണ്ട് കൂട്ടുകാരെ. മലക്കുകളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന പണികൾ എടുപ്പിക്കും. അല്ലേ, അള്ളാഹു ഉദ്ദേശിച്ചൊരു പണിയല്ലേ മനുഷ്യൻ്റെ രൂപത്തിൽ വരാനും ആ രോഗം മാറ്റാനും തിരിച്ചു രോഗിയെപ്പോലെ അഭിനയിക്കാനും അങ്ങനെ അവിടെ പ്രവർത്തിക്കാനും അള്ളാഹു ഉദ്ദേശിച്ച രീതിയിൽ മലക്കുകൾ പണിയെടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മലക്കുകൾക്ക് രൂപമാറ്റം അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ ഉണ്ടാകുമെന്നും നമുക്ക് ഈ പാഠത്തിലൂടെ, ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഈ എപ്പിസോഡ് വളരെയധികം അറിവുകൾ നിറഞ്ഞ, വളരെയധികം ചിന്തിക്കാൻ കൂട്ടുകാരുടെ കുഞ്ഞു മനസ്സുകളിൽ വളരെയധികം ചിന്തിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ വിടവാങ്ങുന്നത്. ഇൻഷാല്ലാം അടുത്ത പീസ് റേഡിയുടെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക്, കുഞ്ഞനുജന്മാർക്ക്, കുഞ്ഞനുജത്തിമാർക്ക് ഒരു ഇടവേള. അടുത്ത ഞായറാഴ്ചയിൽ പൂമരത്തണലിൽ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ ഇനിയും ഉണ്ടാകും ഇൻഷാല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ബാറക്കല്ലാഹു ഫീക്കും. കുട്ടികളുടെ ഈ പ്രോഗ്രാമിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം മലക്കിലൂടെ എന്ന വിഷയത്തിൽ അൽ ഫഹദ് പൂന്തുറയാണ് മനോഹരമായി ഈ ക്ലാസ് നമുക്ക് എടുത്തു തന്നിട്ടുള്ളത്.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യൻ്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയ ജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: ഇനി നാം പ്രവേശിക്കുന്നു പീസ് റേഡിയോ നുറുങ്ങുകൾ.
3: പ്രതിസന്ധികൾക്ക് മീതെ പറന്നുയരുക എന്ന ടി ചാണ്ടിയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകുന്നു.
4: ഒരു ബസ് സ്റ്റോപ്പാണ് രംഗം. യാത്രക്കാരും വാഹനങ്ങളും ഇടമുറിയാതെ വരികയും പോകുകയും ചെയ്യുന്നു. വഴിയിൽ ചിതറിക്കിടക്കുന്ന അരിയും ഗോതമ്പും കൊത്തിപ്പെറുക്കുകയാണ് ആ കൊച്ചുകുരുവി. കൊള്ളിമീൻ പോലെ മിന്നിപ്പാഞ്ഞു വരുന്ന മോട്ടോർ വാഹനങ്ങളുടെ അടിയിൽപ്പെട്ട് അരഞ്ഞു പോകുമെന്ന് കാണികൾക്ക് തോന്നുമെങ്കിലും ആ കൊച്ചുകിളിക്ക് ആവക പേടിയൊന്നുമില്ലെന്ന് തോന്നുന്നു. അത്ഭുതമെന്നല്ലാതെ എന്താണ് പറയുക? ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ തൊട്ടു തൊട്ടില എന്ന ദൂരത്തിലെത്തുമ്പോൾ ആ കുരുവി പെട്ടെന്ന് പറന്നുയരുന്നു. അപകടം അടുത്തു വരുമ്പോൾ അതിനു മീതെ പറന്നുയരാൻ നിയതി അതിന്റെ ചിറകുകൾക്ക് നൽകിയിരിക്കുന്ന ശക്തി അത്ഭുതാവഹം തന്നെ. അത്യാഹിതങ്ങൾക്കു മീതെ പറന്നുയരാൻ ഒരു കൊച്ചുകിളിക്ക് പോലും വേണ്ട ശക്തി ജഗദീശ്വരൻ നൽകിയിട്ടുണ്ട്. അപകടങ്ങളുടെ നടുവിൽ തത്തിക്കളിച്ചുകൊണ്ട് ധാന്യങ്ങൾ കൊത്തി തിന്നുന്ന ആ കുരുവികൾ മഹത്തായ ഒരു ജീവിത യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപകടങ്ങളും പ്രതിസന്ധികളുമില്ലാത്ത ജീവിത സങ്കേതം കണ്ടെത്താനാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ അപകട സാധ്യതകളുള്ള ചുറ്റുപാടുകളുടെ നടുവിൽ നിർഭയരായും സ്വസ്ഥചിത്തരായും ജീവിക്കുവാൻ നമുക്ക് കഴിയും. എല്ലാ പ്രശ്നങ്ങളുടെയും മീതെ പറന്നുയരാനുള്ള കരുത്ത് നമ്മുടെ ചിറകുകൾക്കുണ്ടെങ്കിൽ, നാം അഭിമുഖീകരിക്കുന്ന വിഷമ സാഹചര്യങ്ങളിൽ അതത് സമയത്താവശ്യമായ ശക്തി ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അപകടരഹിതമായ ജീവിത സാഹചര്യമല്ല നമ്മുടെ യഥാർത്ഥ സംഗീതം, മറിച്ച് അപകടങ്ങളെ, സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മശക്തിയത്രേ നമ്മുടെ സംഗീതം.
1: പ്രശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ടി ചാണ്ടിയുടെ രചനയ്ക്ക് പ്രതിസന്ധികൾക്ക് മീതെ പറന്നുയരുക എന്ന വിഷയത്തിൽ മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് ഇതുവരെ നാം കേൾക്കുകയുണ്ടായത്. ഇനി അസ്മാഉൽ ഹുസ്ന.
3: അഷാഫി എന്ന അള്ളാഹുവിന്റെ നാമവുമായി ബന്ധപ്പെട്ട
1: ബഹുമാനനായ പണ്ഡിതൻ ഷമീർ മദീനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. കേട്ടുവരാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നും ശ്രദ്ധിച്ച് കരുതലോടെ ജീവിക്കണമെന്നും ആമുഖമായി എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യരായ നാം ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തി നൽകുന്ന, ശമനം നൽകുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് നാം വേണ്ടത്ര ബോധവാന്മാരാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. കാരണം അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളിലൊന്നായ അഷാഫി, ശമനം നൽകുന്നവൻ എന്ന നാമം വേണ്ട പോലെ നമ്മൾ അറിയുവാനും ഉൾക്കൊള്ളുവാനും ശ്രമിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗി സന്ദർശനത്തിൻ്റെ സന്ദർഭത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇപ്രകാരം പ്രത്യേകം പറഞ്ഞത് നമുക്ക് കാണാം. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അല്ലാഹുമ്മ റബ്ബന്നാസ് മനുഷ്യരുടെ രക്ഷിതാവായ അള്ളാഹുവെ, മനുഷ്യരെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന അവരുടെ സാക്ഷാൽ ഉടമസ്ഥനും നിയന്താവുമായ അള്ളാഹുവെ, അദ്ഹിബിൽ ബഅസ് പ്രയാസങ്ങളും കഷ്ടതകളും നീ നീക്കിത്തരണമേ, ഇഷ്ഫി അൻത ശാഫി നീ ശമനം നൽകണമേ, നീയാണ് ശമനം നൽകുന്നവൻ, ഷാഫി നീയാണ്. അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്ക്, നീയല്ലാതെ ശമനം നൽകുന്നവനില്ല, നിന്റെ ശമനമല്ലാതെ യഥാർത്ഥത്തിൽ ശമനമില്ല. ലാ ശിഫാ ഇല്ലാ ശിഫാഉക്ക്, ശിഫാ അൻ ലാ യുഗാദിറു സഖമ, ഒരു രോഗവും ബാക്കിയാകാത്ത, ശേഷിക്കാത്ത വിധത്തിൽ, വിട്ടുപോകാത്ത വിധത്തിൽ എല്ലാ അസുഖങ്ങളെയും നീ ശിഫയാക്കണമേ, ശമനം നൽകണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ നമ്മുടെ വിവിധങ്ങളായ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരമായി നാം അനുഭവിക്കുന്ന ശാരീരികമായ വേദന, മാനസികമായ അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ എല്ലാം എല്ലാവിധേനയുമുള്ള പൂർണ്ണമായ ശമനം അത് നൽകാൻ കഴിവുള്ള ഷാഫിയാണ് അല്ലാ. ശിഫാ ഉൽ ഖുലൂബ് വസ്സുദൂർ, ഹൃദയങ്ങളുടെ, മനസ്സകങ്ങളുടെ ശിഫ അല്ലാഹു നൽകണം. എങ്ങനെ? മിനശുബഹി വശുക്കൂക്കി വൽ ഹസദി വല്ലുൽമി വൽ ഗില്ല്, മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്, പല സന്ദേഹങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, പലതരത്തിലുള്ള സംശയങ്ങൾ, അസൂയ, വിദ്വേഷം, പക, ഇങ്ങനെ തുടങ്ങി അമ്രാദുൽ ഖുലൂബ്, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ, അതിൽ നിന്നൊക്കെയുള്ള ശിഫ, ശമനം നൽകേണ്ടത്, മുക്തി നൽകേണ്ടത് അല്ലാഹുവാണ്. വശിഫാ ഉൽ അബ്ദാൻ, ശരീരത്തിൻ്റെ രോഗങ്ങൾ, മിനൽ അസ്കാം, പലതരത്തിലുള്ള ശാരീരിക രോഗങ്ങൾ, നമ്മളൊക്കെ അനുഭവിക്കുന്ന വേദനയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അടങ്ങുന്ന ആ രോഗങ്ങൾ, അതിൻ്റെയും മുക്തി നൽകേണ്ടത്, ശമനം നൽകേണ്ടത് അല്ലാഹുവാണ്. അല്ലാഹു അല്ലാതെ ഷിഫാ തരുന്നവനായിട്ട് മറ്റാരുമില്ല. ലാ ഷിഫാ ഇല്ലാ ഷിഫാ ഉക്ക്, അല്ലാഹുവേ നീ നൽകുന്ന ഷിഫയല്ലാത്ത, ശമനമല്ലാത്ത വേറൊരു ശമനവുമില്ല. ലാ ഷാഫിയ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ ഷിഫ നൽകുന്നവനായി മറ്റാരുമില്ല. ഈ ഒരു നാമവും വിശേഷണവും തിരിച്ചറിഞ്ഞ് അല്ലാഹുവിലേക്ക് നമുക്ക് അടുക്കുവാനും സമീപിക്കുവാനും സാധിക്കണം. നാം അനുഭവിക്കുന്ന രോഗങ്ങൾ എത്ര വലിയ തീക്ഷ്ണവും വൈദ്യശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തുന്ന, പ്രതിസന്ധിയിലും പ്രതിക്കൂട്ടിലുമാക്കുന്ന വലിയ വലിയ രോഗങ്ങളാകട്ടെ, ഇതുവരെയും മരുന്ന് കണ്ടെത്താത്ത ഒരു വിശുദ്ധരനും ഒരു വൈദ്യനും ഡോക്ടർക്കും കൃത്യമായ മരുന്ന് നിർദ്ദേശിക്കാൻ കഴിയാത്ത രോഗമായിരുന്നാലും ആ രോഗങ്ങളെയൊക്കെ മാറ്റാൻ കഴിവുള്ളവനാണ് ഷാഫിയായ എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുമ്പോൾ, ആ നാമത്തെ മുൻനിർത്തിക്കൊണ്ട് അതിനെ തവസ്സുലാക്കി ഈ ഇസ്മ നാമം വെച്ചുകൊണ്ട് പടച്ചറബിനോട് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് ആ നാമം പഠിക്കുന്നൊരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റവും ആശ്വാസവും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅറയിലെ 80-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാനെങ്ങാനും രോഗിയായി കഴിഞ്ഞാൽ, എനിക്ക് രോഗം ബാധിച്ചാൽ, ആ രോഗം മാറ്റി എനിക്ക് ശമനം നൽകുന്നവൻ, എനിക്ക് രോഗമുക്തി നൽകുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ രോഗം മാറ്റാൻ, ദുരിതം നീക്കാൻ ഒക്കെ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ് എന്നറിയുമ്പോൾ, ആ അല്ലാഹുവിലേക്ക് മനസ്സ് വല്ലാതെ അടുക്കുകയും വിശ്വാസി പടച്ചറബിനെ അവലംബിക്കുകയും തവക്കുലാക്കുകയും ചെയ്യും. അവൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഏത് ആഗ്രഹത്തെയും ഏത് അഭിലാഷത്തെയും ആവശ്യങ്ങളെയും പടച്ചറബുമായി ബന്ധിപ്പിച്ച് പടച്ചറബിനോട് ചോദിക്കുന്ന, പടച്ചറബിനെ ആശ്രയിക്കുന്ന അവസ്ഥ വിശ്വാസികൾക്കുണ്ടാകും. തൗഹീദും തവക്കുലുമൊക്കെ രൂഢമൂലമാക്കുന്ന ഒരു ആദർശ തലം കൂടി അതിനുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലെ 17-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, വഇം യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അല്ലാഹു വല്ല ദുരിതവും നിങ്ങൾക്ക് വരുത്തുകയാണെങ്കിൽ അത് നീക്കിത്തരുവാൻ, മാറ്റിത്തരുവാൻ അവനല്ലാതെ മറ്റാരുമില്ല. ഈ ലോകത്ത് കാണുന്ന ഏതെങ്കിലും ദിവ്യ മനുഷ്യ ദൈവങ്ങൾ, വ്യാജ ദൈവങ്ങൾ, അതല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന പലതരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ, അവിടെയൊന്നും പോയി നിങ്ങൾ അലയേണ്ടതില്ല, തിരിയേണ്ടതില്ല. അവർക്കാർക്കും നിങ്ങളുടെ രോഗം മാറ്റാൻ, വേദന ശമിപ്പിക്കാൻ നിങ്ങൾക്കൊരു ആശ്വാസം നൽകാൻ സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹുവാണത് തരേണ്ടവൻ. ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ. പടച്ച റബ്ബിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല. ഉപകാരം കൊണ്ടുവന്നു തരാൻ, ഉപദ്രവം നീക്കി നിങ്ങളുടെ അവസ്ഥകൾക്കൊരു വ്യത്യാസം വരുത്താൻ ഒക്കെ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. മരുന്ന് ഇറക്കിയിട്ടുണ്ട് അള്ളാഹു. രോഗം നിശ്ചയിച്ചത് അള്ളാഹു ആണെങ്കിൽ ആ രോഗത്തിനുള്ള പ്രതിവിധിയായി മരുന്നിനെയും അള്ളാഹു ഇറക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. മാ അൻസല അല്ലാഹു ദാഅൻ ഇല്ലാ വഅൻസല ലഹു ശിഫാഅ. ശമനം നിശ്ചയിക്കാത്ത, മരുന്ന് നിശ്ചയിക്കാത്ത ഒരു രോഗത്തെയും അള്ളാഹു ഇറക്കിയിട്ടില്ല എന്നാണ്. എന്നാൽ ചിലപ്പോൾ ആ മരുന്ന് കണ്ടുപിടിക്കാൻ, കണ്ടെത്താൻ മനുഷ്യന് അല്പം വൈകിയേക്കും. എന്നാലും ആ രോഗത്തിന് മരുന്നില്ല എന്നല്ല. അള്ളാഹു ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ മരുന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കുന്നവർ അത് കണ്ടെത്തും. അറിയാത്തവർ അറിയാതെ പോകും, പക്ഷെ അത് പിന്നീടാണെങ്കിലും അവർക്ക് കിട്ടും. അങ്ങനെയുള്ള ആ രോഗശമനത്തിൻ്റേതായ വഴികൾ, ചികിത്സാരീതി ഇസ്ലാം അംഗീകരിച്ചതും അനുവദിച്ചതുമാണ്. അവ രോഗം വന്നിട്ട് ചികിത്സിക്കാതെ അള്ളാഹുവിൻ്റെ വിധി പോലെ സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കൽ അതല്ല ഒരു ശരിയായ രീതി. മറിച്ച് തദാവൗ, നിങ്ങൾ ചികിത്സിക്കുക എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അള്ളാഹു രോഗമിറക്കിയിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിന് ഒരു പ്രതിവിധിയും ശമനവും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ വൈദ്യശാസ്ത്രപരമായ ഭൗതികമായ രീതിയിൽ നാം നടത്തുന്ന ചികിത്സാരീതികൾക്ക് പുറമെ മറ്റു ചില അസ്ബാബുകൾ കൂടി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദുആ, പ്രാർത്ഥന. അത് ഏറ്റവും വലിയ ശമന ഔഷധമാണ്. പടച്ചറബിനോട് നമ്മൾ മനസ്സ് തുറന്ന് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ചോദിക്കുന്ന ചോദ്യം, നാം അനുഭവിക്കുന്ന വേദനയുടെയും സങ്കടങ്ങളുടെയും പ്രയാസങ്ങൾ, അത് പുറമേ കാണുന്ന രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ മുറിവോ അപകടങ്ങളോ ഒക്കെയാണെങ്കിൽ ആളുകൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പുറമേ കാണുന്ന യാതൊരു വൈകല്യങ്ങളും പ്രയാസങ്ങളും മുറിവുകളും ഒന്നുമില്ലെങ്കിലും മനസ്സിൽ നാം അനുഭവിക്കുന്ന നീറ്റലുകൾ, അതറിയുന്നവനാണ് പടച്ച റബ്ബ്. ആ റബ്ബിനോട് ഉള്ളു തുറന്ന് തേടുന്നത്ര ഫലപ്രദമായ ഏത് ചികിത്സയാണുള്ളത്? അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ, ഷിഫാ ഉൻ ലിമാ ഫിസ്സുദൂർ. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞത് അതൊരു ഷിഫയാണ് എന്നാണ്. ആ പരിശുദ്ധ ഖുർആൻ ഓതി നാം നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ രോഗിയായ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ ഊതിക്കൊടുക്കുന്നത്, ഇസ്ലാം അംഗീകരിച്ച, മതപരമായി അംഗീകരിക്കുന്ന അർറുഖ്യ അശ്ശറഇയ, മതം അംഗീകരിച്ച മന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഖുർആൻ അതിന് പര്യാപ്തമാണ് എന്നതിന് ഖുർആനിൽ തന്നെ തെളിവുകളുണ്ട്. ഹദീസുകളിലൂടെ നിരവധി സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ ഖുർആൻ പറഞ്ഞു തന്ന മറ്റൊരു ശമന ഔഷധമാണ് അസൽ, തേൻ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, തേനീച്ചയിൽ നിന്ന് പുറത്തു വരുന്ന അത്ഭുതകരമായ ആ പാനീയം, ഫീഹി ഷിഫാ ഉൻ, അതിൽ ഷിഫയുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അൽ ഹബ്ബത്തു സൗദാ, ബ്ലാക്ക് സീഡ് അല്ലെങ്കിൽ കരിഞ്ചീരകം. അതിൻ്റെ ഔഷധ ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ, ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഹിജാമ, കൊമ്പുവക്കൽ ചികിത്സ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതിൻ്റെ മോഡേൺ രീതികൾ ഇന്ന് ലഭ്യമാണ്, ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന മറ്റൊരു കാര്യമാണ് സംസം, മാ ഉ സംസം ലിമാ ശുരിബ ലഹു, ത്വആമു ത്വഅമിൻ വ ശിഫാ ഉ സഖ്മിൻ, രോഗിക്കുള്ള ഔഷധവും ശമനവും. അതേപോലെ തന്നെ വിശക്കുന്നവനുള്ള, ഭക്ഷിക്കുന്നവൻ്റെ ഭക്ഷണവും ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസബിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല സവിശേഷ മാർഗങ്ങളിലൂടെ ഷിഫ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച വഴികളാണ് നേടിയെടുക്കുവാൻ നമുക്കതിലൂടെയൊക്കെ സാധിക്കും. എന്നാൽ ചിലപ്പോൾ ശമനം വൈകിയേക്കും. ഈ പറഞ്ഞ രീതിയിൽ ചികിത്സിച്ചിട്ടും ഖുർആൻ ഓതി ശരീരത്തിൽ ഊതിയിട്ടും തേൻ കുടിച്ചിട്ടും കരിഞ്ചീരകം കഴിച്ചിട്ടും ഇങ്ങനെയുള്ള ചികിത്സാ വിധികളെല്ലാം സ്വീകരിച്ചിട്ടുമൊക്കെ ചിലപ്പോൾ ശമനം വൈകാറുണ്ട്, രോഗം ഭേദമാകാൻ താമസമെടുക്കാറുണ്ട്. അഥവാ ഡോക്ടർമാരല്ല രോഗം മാറ്റുന്നത്, അള്ളാഹുവാണ് ഷാഫി, ശമനം നൽകുന്നവൻ. ഡോക്ടറും ചികിത്സയുമൊക്കെ ചില സബബുകളാണ്. അപ്പോൾ ആ ശമനം വൈകുന്നത് പലതരത്തിലുള്ള ഹിക്മത്തുകളും അള്ളാഹുവിൻ്റെ പല യുക്തികളും രഹസ്യങ്ങളുമൊക്കെ അതിലുണ്ടാകും. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ വർഷങ്ങളോളം ആ രോഗത്തിൽ കിടന്നിട്ടും അള്ളാഹുവിനെ പഴിക്കുവാനോ പടച്ചറബിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയറ്റ് നിരാശനായി ഒരു വാക്കുപോലും അദ്ദേഹം ഉരുവിടുന്നില്ല. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കുകൾ പരിശുദ്ധ ഖുർആൻ നമ്മെ കേൾപ്പിക്കുകയാണ്. വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയല്ലുറു വ അൻത അർഹമുർ റഹീമീൻ. അള്ളാഹു, എനിക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും ബാധിച്ചിരിക്കുന്നു, പക്ഷേ നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കരുണാവാരിധിയാണ് റബ്ബേ, അതുകൊണ്ട് എൻ്റെ രോഗവും വേദനയും എല്ലാം നീ നീക്കിത്തരണമേ എന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും തിരിച്ചു നൽകുന്ന ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ രോഗം ശമനമാകാൻ ശിഫയാകാൻ ശമിച്ചു കിട്ടാൻ അല്പം വൈകുന്നു എന്നതിൻ്റെ പേരിൽ നമ്മൾ പൊറുതികേട് കാണിക്കേണ്ടതില്ല, അസ്വസ്ഥതപ്പെടേണ്ടതില്ല. അതിൽ പല നേട്ടങ്ങളും നന്മകളുമുണ്ട്. നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ അതൊരു നിമിത്തമാണ്, തക്ഫീറൻ ലിസ്സയ്യിആത്ത്. അതേപോലെ നമ്മുടെ പദവികൾ അള്ളാഹു ഉയർത്തിത്തരാൻ, റഫ്അൻ ലിദ്ദറജാത്തിൽ മരീൽ, രോഗിയുടെ രോഗവും വേദനയുമൊക്കെ നിമിത്തമായി അള്ളാഹു അവർക്ക് സ്വർഗീയമായ പദവികൾ ഉയർത്തിക്കൊടുക്കുമെന്ന്. പരലോകത്ത് രോഗമില്ലാത്തവർക്ക് അസൂയ തോന്നുന്ന ഒരു അവസ്ഥയുണ്ടാവും, അവർ കൊതിച്ചു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. യവദ്ദു അഹ്ലുൽ ആഫിയത്തി യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ ദുനിയാവിൽ ആഫിയത്ത് കിട്ടിയ, ശാരീരികമായ സൗഖ്യം കിട്ടിയ, രോഗമൊന്നും ഇല്ലാതിരുന്ന ആളുകൾ കൊതിച്ചു പോകും. ഹീന യുഅ്തി അഹ്ലൽ ബലാ അസ്സവാബ്, പരീക്ഷണങ്ങളിലൂടെ പ്രയാസങ്ങൾ സഹിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിശ്വാസികൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം, പാരിതോഷികങ്ങൾ അത് കണ്ടിട്ട്, ലൗ അന്ന ജുലൂദഹും കാനത്ത് ഖുരിലത്ത് ഫിദ്ദുനിയാ ബിൽ മഖാരിൽ, ദുനിയാവിൽ ഇവരുടെ ചർമ്മങ്ങൾ കത്രികകൾ കൊണ്ട് കീറിമുറിക്കുന്ന അവസ്ഥ, വേദനയും പ്രയാസങ്ങളുമായി കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നവർ കൊതിച്ചു പോകുമെന്നാണ്. കാരണം ആ വേദനയും പ്രയാസവും ഒക്കെ സഹിച്ച് ക്ഷമിച്ച് പടച്ചറബിൻ്റെ വിധിയിൽ സമാശ്വസിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്ന ഒരു യഥാർത്ഥ മുഅ്മിൻ ഈ ജീവിതത്തിലെ പ്രയാസങ്ങൾ തരണം ചെയ്യുമ്പോൾ അവർക്ക് പരലോകത്ത് കിട്ടുന്ന നേട്ടങ്ങൾ അത് കണ്ടിട്ട് ദുനിയാവിൽ രോഗമില്ലാതിരുന്ന ആളുകൾ അസൂയ വെക്കും, കൊതിച്ചു പോകും അവരോട് എന്നാണ്. അള്ളാഹു നമുക്കൊക്കെ പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്കും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന ആദാബന്നാർ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.
1: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. അഷാഫി എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ മനോഹരമായി നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിച്ച ബഹുമാന്യനായ പണ്ഡിതൻ ഷമീർ മദീനിയാണ് നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത്. ഇനി കഥ പറയാം.
3: അജ്മലും കുഞ്ഞുപങ്ങളും ഭാഗം 6. നമുക്കൊക്കെ പ്രിയപ്പെട്ട അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
6: അജ്മലും കുഞ്ഞുപങ്ങളും അധ്യായം 6. അജ്മലിന്റെ അയൽവാസികൾ. ഭക്ഷണവും നമസ്കാരവും അല്പനേരത്തെ മയക്കവും കഴിഞ്ഞ് ഷാഹിദ വരാന്തയിൽ വന്നിരുന്നു. സൂര്യൻ്റെ ഗതി ശ്രദ്ധിച്ചപ്പോൾ ഏകദേശം 3 മണിയായി എന്നു തോന്നി. ഇനി അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ മുറ്റത്തെ 4 മണിപ്പൂക്കൾ വിടരും. അത് വിരിഞ്ഞ് 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ അജ്മലും സെൽവയും സ്കൂൾ വിട്ടുവരും. 10 മണി മുതൽ 3 മണി വരെയുള്ള സമയം മടുപ്പുള്ളതാണ്. കാര്യമായ ജോലിയില്ല, സംസാരിക്കാൻ ആളുമില്ല. മക്കൾ സ്കൂൾ വിട്ടുവന്നാൽ വീട് നിറഞ്ഞ പോലെയാണ്. സെൽവക്ക് പൊന്നമ്മ ടീച്ചറുടെ ക്ലാസ്സിനെ കുറിച്ച് ധാരാളം പറയാനുണ്ടാകും. ടീച്ചറെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. ഉമ്മയെപ്പോലെ നല്ല സ്വഭാവമാണ് പൊന്നമ്മ ടീച്ചർക്ക് എന്നാണ് സെൽവയുടെ വിലയിരുത്തൽ. അവർ മുഹമ്മദ് നബിയുടെയും സത്യഹരിശ്ചന്ദ്രന്റെയും കഥകൾ പറഞ്ഞുകൊടുക്കുമത്രേ. മക്കൾ വന്നാൽ തിന്നാനൊന്നും കൊടുക്കാനില്ലല്ലോ എന്ന ദുഃഖമായിരുന്നു ഇന്നലെയും മിനിയാന്നും. ഇന്ന് അതില്ല. ശങ്കുണ്ണി നായർ കൊടുത്തയച്ച തേൻവരിക്കച്ചക്കയുണ്ട്. എത്ര നല്ല അയൽവാസികളാണ് ശങ്കുണ്ണി നായരുടെ കുടുംബം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇടകലർന്നു ജീവിക്കുന്ന ഗ്രാമം. വഴക്കില്ല, എല്ലാവരും സ്നേഹത്തിൽ കഴിയുന്നു. അസ്സലാമു അലൈക്കും. അജ്മലിന്റെ സലാം കേട്ടപ്പോഴാണ് ചിന്തയിൽ നിന്നുണർന്നത്. ചിന്തക്കിടയിൽ നാലുമണിപ്പൂക്കൾ വിടർന്നത് ഷാഹിദ അറിഞ്ഞില്ല. സലാം മടക്കി സെൽവയുടെയും അജ്മലിന്റെയും തോളിൽ കൈവച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു. വേഗം കൈ കഴുകി വരി, ഒന്നാം തരം വരിക്കച്ചക്കയുണ്ട്. നിസ്കരിച്ചിട്ട് മതിമ്മാ, വിശക്കുന്നില്ല. സ്കൂളിൽ നിന്ന് ചെറുപയറും ചോറും പള്ള നിറച്ചും തിന്നിട്ടുണ്ട്. നമസ്കാരവും ചായയും കഴിഞ്ഞപ്പോൾ അജ്മൽ പുറത്തിറങ്ങി. മനസ്സിൽ കോഴിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. അവൻ മാളുകുട്ടിയുടെ വീട്ടിലേക്ക് നടന്നു. മാളുകുട്ടി പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്തിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ടത്രേ. അജ്മൽ കാളിംഗ് ബെല്ല് അമർത്തി. മെമ്പർ പുറത്തു വന്നു. എന്താ അജ്മൽ വന്നത്? എനിക്ക് പഞ്ചായത്തു നിന്ന് കോഴിക്കുട്ടികളെ കിട്ടുമോ? കിട്ടുമല്ലോ, റേഷൻ കാർഡുമായി പഞ്ചായത്ത് ആപ്പീസ് വന്നാൽ മതി. അജ്മൽ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചോടി. ഉമ്മയെ കാര്യം ധരിപ്പിച്ചു. അവർ ഒന്ന് മൂളുക മാത്രം ചെയ്തു. എന്താ അമ്മ കോഴികളെ കിട്ടുന്നത് കേട്ടിട്ട് ഉമ്മക്കൊരു സന്തോഷമില്ലാത്തത്? ഷാഹിദക്ക് പ്രയാസമായി. പറഞ്ഞാൽ മകന്റെ സന്തോഷമണഞ്ഞുപോകും. പക്ഷേ പറയാതിരുന്നിട്ട് കാര്യമില്ല. മോനെ, കോഴികളെ പഞ്ചായത്തിൽ നിന്ന് വെറുതെ കിട്ടും. പക്ഷേ കോഴിക്കൂട് കിട്ടൂല. ഒരു ചെറിയ കോഴിക്കൂടിന് ചുരുങ്ങിയത് 1500 ഉറുപ്പിക വേണം. അജ്മലിന് സങ്കടം വന്നു. ഉമ്മ പറഞ്ഞത് സത്യമാണ്. 1500 ഉറുപ്പികയുണ്ടാക്കാൻ എങ്ങനെ കഴിയും? തളർന്ന മനസ്സോടെ അവൻ അകത്തേക്ക് പോയി കിടന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ അജ്മൽ ഉമ്മയെ അടുത്തു വിളിച്ചു. ഉമ്മ, കൂടിന്റെ കാര്യം പിന്നെ ആലോചിക്കാം. നാളെ ഞങ്ങൾ സ്കൂളിൽ പോയ ശേഷം ഉമ്മ കോഴികളെ വാങ്ങിവരി. തൽക്കാലം വാഴന്റെ ഇല വെട്ടി കോഴികളെ വീട്ടിന്റെ അകത്തിടാം. ഉമ്മ സമ്മതിച്ചു. അജ്മലിന് സന്തോഷമായി. അവൻ പുതിയ ഉന്മേഷത്തോടെ കളിസ്ഥലത്തേക്ക് നടന്നു.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ താല്പര്യമുള്ള ഇഷ്ടമുള്ള കഥ പറയാൻ പ്രോഗ്രാം നാം കേട്ട് കഴിഞ്ഞു. അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിലെ 6 ഭാഗമാണ് ഇന്ന് നാം കേട്ടിട്ടുള്ളത്. ബഹുമാനനായ വീട്ടിയങ്കിളാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി പീസ് റേഡിയോ ദൃശ്യം. പീസ് റേഡിയോ ദൃശ്യത്തിൽ കിർഗിസ്ഥാൻ എന്ന കാഴ്ചകളുമായി മൻസൂർ മണ്ണാർക്കാട് നമ്മോടൊപ്പം ചേരുന്നു.
4: ദൃശ്യം, യാത്രാനുഭവങ്ങളിലെ ശ്രവ്യാനുഭവം. രചന വിഷ്ണു സുരേഷ്. ഈ തവണ ദുബായിലെ ദേശീയ ദിവസത്തിന്റെ അവധി ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചത് കിർഗിസ്ഥാനായിരുന്നു. തനിച്ചുള്ള യാത്രകളേക്കാൾ എനിക്കിഷ്ടം കൂട്ടുകാരൊത്തുള്ള യാത്രകൾ തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളതും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ളതും അങ്ങനെയുള്ള യാത്രകളാണ്. അധികം ആരും അങ്ങനെ കേൾക്കാത്ത ഒരു രാജ്യമാണ് കിർഗിസ്ഥാൻ. ഞങ്ങളുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ഒരു ടൂറിസ്റ്റ് പാക്കേജിൽ കണ്ട ഒരു പേര് കൗതുകം തോന്നിയപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ അങ്ങ് അന്വേഷിച്ചു. പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യം വിഭജനത്തിനുശേഷം കിർഗിസ്ഥാൻ റിപ്പബ്ലിക്കായി. 70% മലകളാൽ നിറഞ്ഞൊരു രാജ്യമാണത്. അവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ, അതാണ് ഞങ്ങളെ ആകർഷിച്ച പ്രധാന ഘടകം. ഏറ്റവും തണുപ്പുള്ള പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് 40 താപനില 0. ചില മരുഭൂമി പ്രദേശങ്ങളിൽ പോലും ഈ കാലയളവിൽ സ്ഥിരമായി മഞ്ഞുവീഴ്ച അനുഭവപ്പെടും. മഞ്ഞു പെയ്യുന്ന മലനിരകൾ, അങ്ങനെയൊരു കാലാവസ്ഥ ഞങ്ങൾ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യാത്ര ഏറെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. ആദ്യ ദിവസം രാവിലെ 8:40 ഫ്ലൈറ്റിൽ ഞങ്ങൾ 4 യാത്ര ചെയ്ത് ഏകദേശം 2 ബിഷ്കെക് എന്ന സ്ഥലത്തുള്ള മാനസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. ഓൺ അറൈവൽ വിസയായതിനാൽ ഒരാൾക്ക് $150 അടയ്ക്കേണ്ടി വരും. ഞങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾക്ക് 5 വരി നിൽക്കേണ്ടി വന്നു. എല്ലാം കഴിഞ്ഞ് 6 മണിയോടുകൂടി ഞങ്ങൾ എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങി. പുറത്തിറങ്ങിയതും ടാക്സി നിരക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഡ്രൈവർമാർ ഞങ്ങളെ പൊതിഞ്ഞു. ഉള്ളതിൽ റേറ്റ് ഏറ്റവും കുറഞ്ഞ ഒരു ടാക്സി പറഞ്ഞുറപ്പിച്ച് ഞങ്ങൾ അതിൽ കയറി. ആ സമയം അവിടെ -6 ഡിഗ്രി ആയിരുന്നു താപനില. എല്ലാവരും കയ്യിൽ കരുതിയിരുന്ന കോട്ടെടുത്ത് ധരിച്ചു. പോകുന്ന വഴിയിൽ മുഴുവൻ മഞ്ഞു മൂടിക്കിടന്നിരുന്നു. അതിശയത്തോടും അത്ഭുതത്തോടും കൂടിയാണ് എല്ലാവരും അത് നോക്കിക്കണ്ടത്. വഴിയിൽ മഞ്ഞു വീണു കിടക്കുന്നത് ആസ്വദിച്ചു വന്നതുകൊണ്ട് സമയം പോയതറിഞ്ഞതേയില്ല. ഹോട്ടലിൽ എത്തിയപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരുന്നു. വിശ്രമിച്ചതിനുശേഷം ഞങ്ങൾ ഭക്ഷണത്തിനായി പുറത്തിറങ്ങി. കൊച്ചി വലിക്കുന്ന തണുപ്പ്. അവിടെ -9 ആയിരുന്നു താപനില. അധിക ദൂരം മുൻപോട്ട് നടക്കേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ ഒരു ബോംബെ റെസ്റ്റോറൻറ് കണ്ടു. കൂടുതൽ ആലോചിക്കാൻ വിശപ്പിന്റെ വിടി ഞങ്ങളെ അനുവദിച്ചില്ല. ഞങ്ങൾ അവിടെ കയറി. വളരെ പകിട്ടാർന്ന നിറങ്ങളാൽ ഇന്റീരിയർ ചെയ്ത ഒരു റെസ്റ്റോറൻറ്. ഭിത്തിയിൽ ചെഗുവേര, ബോബ് മാർലി, ശിവൻ വളരെ വ്യത്യസ്തത പുലർത്തുന്ന 3 കോമ്പിനേഷൻസ്. രാജസ്ഥാൻ സ്വദേശിയുടേതായിരുന്നു ആ റെസ്റ്റോറൻറ്. കിർഗിസ്ഥാനിൽ MBBS പഠിക്കാൻ വേണ്ടി എത്തിയ ഒരാൾ. ഇന്ത്യയിൽ നിന്നും ധാരാളം ആളുകൾ പഠിക്കാൻ ഇവിടെ എത്തുന്നുണ്ട് എന്ന് അയാൾ പറഞ്ഞു. ഭക്ഷണം കഴിച്ചതിനുശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് നടന്നു. ഹോട്ടലിൽ തന്നെയുള്ള ഒരു ടൂർ പാക്കേജ് ഞങ്ങൾ റെഡിയാക്കി. 4 പേർക്ക് 4 ദിവസം 30,000 കിർഗിസ്ഥാൻ രൂപ. നാളെ രാവിലെ 8 മണിക്ക് അല അർച്ച നാഷണൽ പാർക്കിലാണ് പോകുന്നത്. നല്ല തണുപ്പായതിനാലും യാത്രാക്ഷീണം മൂലവും പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. ഇനി 2-ാം ദിവസത്തെ വിശേഷത്തിലേക്ക്. എല്ലാവരും രാവിലെ തന്നെ റെഡിയായി. തണുപ്പ് മൂലം 3 ടീഷർട്ടും അതിന്റെ പുറത്തൊരു ജാക്കറ്റും 2 ഷോർട്സും അതിന്റെ മേലൊരു ജീൻസും ധരിച്ചാണ് എല്ലാവരും ഇറങ്ങിയത്. താഴെ ഡ്രൈവർ സമയത്തു തന്നെ റെഡിയായി ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീലക്കണ്ണുകളോടുകൂടിയ സുന്ദരനായൊരു ചെറുപ്പക്കാരൻ പെട്ടെന്നു തന്നെ അവിടെ നിന്നിറങ്ങി. പോകുന്ന വഴിയെ നിറയെ മഞ്ഞു മൂടിക്കിടന്നിരുന്നു. ഇലകൾ പൊഴിച്ച മരങ്ങൾ, ഷീറ്റുകൊണ്ട് മേൽക്കൂര തീർത്ത വീടുകൾ, എല്ലായിടവും മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്നു. കുറേയേറെ കുതിരകളെ വഴിയിൽ കണ്ടു. അവിടെ കുതിരകൾ കൂടുതലുണ്ട് എന്ന് ഡ്രൈവർ പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്ത ഞങ്ങൾ പാർക്കിൽ എത്തിച്ചേർന്നു. മലകൾക്കിടയിൽ മഞ്ഞു പുതച്ചു കിടക്കുന്നൊരു പാർക്ക്. അതിനിടയിലൂടെ ഒരു കൊച്ചരുവി ഒഴുകിപ്പോകുന്നു. 5 മണിക്കൂറിനടുത്ത് അവിടെ ചിലവഴിച്ചു. ഒരുപാട് ചിത്രങ്ങൾ പകർത്തി. ഓരോ യാത്രയും ഒരു ഓർമ്മയാണ് മനസ്സിൽ. 7 മണിയോടുകൂടി മുൻപ് ഫുഡ് കഴിച്ച ഹോട്ടലിൽ തിരിച്ചെത്തി. ഇനി 3-ാം ദിവസത്തെ വിശേഷം. ബുറാന ടവറാണ് ഞങ്ങൾ കാണാൻ തീരുമാനിച്ചത്. അതൊരു വാച്ചിംഗ് ടവറായിരുന്നു. ഏകദേശം 45 മീറ്റർ നീളമുണ്ടായിരുന്നു. ഒരു നഗരം തന്നെ അതിനെ ചുറ്റി നിലനിന്നിരുന്നു പണ്ട്. അതിൻ്റെ പ്രൗഢിയിൽ ഇപ്പോഴും ആ ടവർ നിലകൊള്ളുന്നു. ഏറെ നേരം അവിടെ ചിലവഴിച്ചതിനുശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി. 3 മണിക്കൂർ കാറിൽ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അത് മനോഹരമായ ഒരു മലയിടുക്കായിരുന്നു. അതിൻ്റെ ഇരുവശങ്ങളിലുമായി മലകൾ നടവഴികളിൽ മഞ്ഞുവീണ് കിടക്കുന്നു. അതിൽ ചവിട്ടി പതിയെ ഞങ്ങൾ നടന്നു നീങ്ങി. തെന്നിവീഴാൻ സാധ്യതയുള്ളതിനാൽ വളരെ സൂക്ഷിച്ചാണ് ഞങ്ങൾ നടന്നത്. പണ്ട് യുദ്ധം നടന്നിരുന്ന സമയത്ത് പട്ടാളക്കാർ ഒളിച്ചിരുന്ന സ്ഥലങ്ങളാണത്രേ അത്. 2 മണിക്കൂറിനടുത്ത് അവിടെ ചിലവഴിച്ചു ഞങ്ങൾ. സത്യം പറഞ്ഞാൽ സമയം പോയതും വിശപ്പും ഒന്നും ഞങ്ങൾ ഇതിനിടയിൽ അറിഞ്ഞതേയില്ല. അത്ര നല്ല അനുഭവമായിരുന്നു അത്. അവിടെ നിന്നും നേരെ ഒരു റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹോട്ട് സ്പ്രിംഗിൽ കുളിക്കാം എന്നുള്ളതായിരുന്നു. ശരിക്കും തണുത്ത് വിറച്ചുപോയ ഞങ്ങൾക്ക് അത് വളരെ ആശ്വാസവും ഒപ്പം ഒരു പുതിയ അനുഭവവുമായിരുന്നു. കുളി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നുകൂടി എനർജറ്റിക്കായി. അന്നത്തെ ദിവസം രാത്രി എട്ടിലാണ് ഞങ്ങൾ ചിലവഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. യട്ട് എന്ന പേര് തുർക്കി ഭാഷയിൽ നിന്നാവാം വന്നത്. പോർട്ടബിളായ വൃത്താകൃതിയിലുള്ള കൂടാരം എന്നാണതിൻ്റെ അർത്ഥം. ശൈത്യകാലത്തെ തണുപ്പിൽ നിന്ന് ഇവ സംരക്ഷണം നൽകുന്നു. പോകുന്ന വഴിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഏകദേശം 8 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. യട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പുറത്തെ തണുപ്പിൽ നിന്ന് അകത്തു കയറിയ ഞങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. കാരണം അതിൻ്റെയുള്ളിൽ നല്ല ചൂടായിരുന്നു. അതിൻ്റെ നിർമ്മാണ രീതി ഇൻസുലേഷൻ നൽകുന്ന രീതിയിലാണത്രേ. കൂടാരത്തിൻ്റെ ഭിത്തിയുടെ പാടികളുടെ ഫ്രെയിമിംഗ് ഇരുമ്പ് കമ്പി കൊണ്ടാണ്. വിറക് കത്തിച്ച് ചൂട് നൽകിയാണ് കൂടാരത്തിനുള്ളിൽ ചൂട് നിലനിർത്തുക. പുറത്തെ തണുപ്പറിയാതെ ഞങ്ങൾ അന്ന് രാത്രി സുഖമായി യട്ടിനുള്ളിൽ ഉറങ്ങി. ഇനി അവസാന ദിവസത്തെ കാഴ്ചകൾ. വൈകിട്ടായിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോവാൻ പറ്റില്ല എന്നറിയാമായിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും സ്കേറ്റിംഗ് ചെയ്തു നോക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി നിന്നു. പോകുന്ന വഴിയിൽ സ്കേറ്റിംഗ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ വാടകയ്ക്കെടുത്തു. ഒരു മണിക്കൂറിൽ കൂടുതൽ ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു ആ സ്ഥലത്തേക്കെത്താൻ. അതിനിടയിൽ യൂട്യൂബ് നോക്കി സ്കേറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുക എന്ന അറിവ് നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഡ്രൈവർക്ക് സ്കേറ്റിംഗ് അറിയാമെന്നും അത്യാവശ്യ കാര്യങ്ങൾ അവൻ പറഞ്ഞുതരാമെന്നും പറഞ്ഞു. അതൊരു വലിയ ആശ്വാസമായി. ഒരു വലിയ കുന്നുകയറി അതിൻ്റെ മുകളിൽ വണ്ടി നിന്നു. അവിടെ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് വേറെ ഒരു വലിയ മല കയറണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് സ്കേറ്റിംഗ് ചെയ്യേണ്ടത്. അത് കണ്ടതും ഞാനില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ബാക്കിയുള്ളവർ സാധനങ്ങളുമായി മലകയറി ചെന്നു. അവശേഷിച്ചവർ പതിയെ സാധനങ്ങളൊക്കെ എടുത്തു മലകയറി. അരമണിക്കൂറിലധികം എടുത്തു സ്കേറ്റിംഗുമായി പരിചയമായി വരാൻ. പക്ഷെ വീണ്ടും വീണ്ടും വീണുകൊണ്ടേയിരുന്നു. അവസാനം സമയത്തിൻ്റെ കുറവും വീഴ്ചയും കൊണ്ടവർ ആ ശ്രമം ഉപേക്ഷിച്ചു തിരിച്ചുപോന്നു. പക്ഷേ അവരുടെ അഭിപ്രായം അതൊരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ അഭിപ്രായപ്പെട്ടത്. സ്കേറ്റിംഗ് അവസാനിപ്പിച്ച് നേരെ എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ പോയത്, വീണ്ടും ദുബായിലേക്ക്. പക്ഷേ മനസ്സിലിപ്പോഴും കിർഗിസ്ഥാൻ. ജീവിതത്തിൽ ഒരുപാട് സന്തോഷിച്ച ദിവസങ്ങൾ. മഞ്ഞിലൂടെ കുളിരിലൂടെ ഓടിയ ആ നാളുകൾ ഞങ്ങൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഇനി അടുത്ത വർഷം ഒരു യാത്രയുണ്ടായിരിക്കും. മനസ്സിൽ എപ്പോഴും മായാതെ കിർഗിസ്ഥാൻ നിലനിൽക്കും. ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളും ഒരിക്കലും മരിക്കാത്ത യാത്രകളും. കൊറോണക്കാലം വേഗം കഴിയട്ടെയെന്നും ഒരുപാട് യാത്രകൾ ഇനിയും എല്ലാവർക്കും ചെയ്യാൻ കഴിയട്ടെയെന്നും ആശംസിക്കുന്നു.
3: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ദൃശ്യം, കിർഗിസ്ഥാനിലെ കാഴ്ചയിലൂടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മൻസൂർ മണ്ണാർക്കാട്.
7: ഓഫീസിലെ ജോലിയും മാസാവസാനത്തെ ടെൻഷനുമൊക്കെ കൂടി ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴതാ കുഞ്ഞുമകൻ വന്ന് കയ്യിൽ പിടിച്ചു വലിച്ചിട്ട് പറയുന്നു, അച്ചവാ നമുക്ക് പന്ത് കളിക്കാമെന്ന്. ആകെക്കൂടി വട്ടായിരിക്കുന്ന സമയത്ത് ഇനി ഇതിന്റെ കൂടി ഒരു കുറവേയുള്ളൂ, നീ പുറത്തുപോയി കളിക്കുമെന്ന് പറഞ്ഞ് ഞാനവനെ ശാസിച്ചുവിട്ടു. ഈ അച്ഛൻ എന്റെ കൂടെ ഒരു ദിവസം പോലും കളിക്കാൻ കൂടില്ലെന്ന് പറഞ്ഞ് അവൻ വിഷമത്തോടെ പന്തുമെടുത്ത് പുറത്തേക്ക് പോയി. അങ്ങനെ എല്ലാ ദിവസവും അവൻ വരും. തിരക്കുള്ള ജോലിയും കഴിഞ്ഞു വരുമ്പോ അവന്റെ കൂടെ കളിക്കാൻ എവിടെ സമയം. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ഇന്നവൻ നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നമ്മുടെ ജോലിയും കഴിഞ്ഞ് പെൻഷൻ പറ്റി വീട്ടിലിരിക്കുമ്പോ ഒരു ദിവസം ജോലി കഴിഞ്ഞു വന്ന മകന്റെ അടുത്തേക്ക് ചെന്നിട്ട് അല്പനേരം ചെസ് കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ അച്ഛന്റെ കൂടെ പന്ത് കളിക്കാൻ കൊതിച്ച് ഞാൻ ഒരുപാട് നാൾ പിറകെ നടന്നിട്ടുണ്ട്. അന്നൊന്നും അച്ഛന് സമയമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ എനിക്കാകെ ടെൻഷൻ നിറഞ്ഞ ജോലിയാണ്. അതുകൊണ്ട് അച്ഛന്റെ കൂടെ കളിക്കാൻ സമയമില്ല. സോറി. വിഷമത്തോടെ തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, അവന്റെ ആ കുഞ്ഞു പ്രായത്തിൽ അവനോടൊപ്പം കളിക്കാതെ അവനെ ഒഴിവാക്കിയപ്പോൾ ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അതെ, തിരക്കിനിടയിൽ അല്പനേരമെങ്കിലും നമ്മൾ കുട്ടികളോടൊപ്പം കൂടണം. അല്ലെങ്കിൽ നമ്മുടെ തിരക്കൊഴിയുമ്പോൾ അവർക്ക് സമയമുണ്ടാവില്ല.
8: തീർച്ചയായും ഒരു നല്ലൊരു ചിന്തയാണ് ഇന്നത്തെ
9: മെസ്സേജ്. നല്ലൊരു മെസ്സേജ്.
8: മാതാവാണെങ്കിലും പിതാവാണെങ്കിലും മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർക്ക് കഴിയണം എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഈ കഥയിൽ പറഞ്ഞ, ഈ ചിന്തയിൽ പറഞ്ഞ ആ അച്ഛൻ അയാളെ സംബന്ധിച്ചിടത്തോളം തന്റെ കുഞ്ഞിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ തയ്യാറായില്ല. പിന്നീട് എന്ത് സംഭവിച്ചു? സ്വാഭാവികമായി കുഞ്ഞു വളർന്നു വലുതായി. ആ കുഞ്ഞിൻ്റെതായ ക്രയവിക്രയങ്ങളിലും ജോലി തിരക്കുകളിലും പെട്ടപ്പോ പിതാവിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ആ കുട്ടിയും തയ്യാറായില്ല എന്നാണ്.
9: അത് ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ തിരക്കുകളോ നമ്മുടെ ജോലിയിലെ സ്ട്രെസ്സുകളോ അല്ലെങ്കിൽ നമ്മളെന്തൊക്കെയാണ് ഭാരങ്ങൾ ഏറ്റുന്നതൊന്നും അവർക്കറിയില്ല. അവരുടെ മുമ്പിലുള്ളത് ഉപ്പ എൻ്റെ കൂടെ കളിക്കാൻ വരണം, ഉമ്മ എൻ്റെ കൂടെ കളിക്കാൻ വരണം എന്നുള്ളത് മാത്രമാണ്
8: കളിയെന്നാണ് അവരുടെ ചിന്ത.
9: അവരുടെ ചിന്ത അത് മാത്രമാണ്. അപ്പം നമ്മൾ പിന്നെ അവരോട് ദേഷ്യപ്പെടുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ അവരോട് ശകാരിക്കുമ്പോഴൊക്കെ അവർ നേരെ വിപരീതാർത്ഥത്തിലാണ് അതിനെ റീഡി എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
8: തീർച്ചയായും. ഇപ്പം നമ്മൾ മുതിർന്നവരെ അപേക്ഷിച്ച് ചെറിയ കുട്ടികൾ അധികം അവർ പെട്ടെന്നൊന്നും ക്ഷീണിക്കൂല. നമ്മൾ കാണാൻ നമുക്ക് ഈ കുട്ടികൾ കല്യാണ വീടുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമുകളിലൊക്കെ വന്നവരങ്ങനെ നോൺ സ്റ്റോപ്പബിൾ ആയിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്നും അങ്ങനെ കഴിയില്ല.
9: ഒരു രസകരമായ ഒരു കാര്യം ഇപ്പോൾ ഒരു കൂട്ടുകാരൻ ഷെയർ ചെയ്തതാണ്. ആ പിന്നെ അയാൾ അയാളുടെ പിന്നെ മകളുടെ ഒരു റിലേഷൻ്റെ ഒരു കല്യാണത്തിന് പോയതാണ്. അപ്മ മകള് പിന്നെ ഉപ്പനെയും ഉമ്മനെയും കണ്ട സമയത്ത് പറഞ്ഞു, പിന്നെ ഇതുവരെ ഇപ്പം ഞാൻ കുട്ടിനെ നോക്കി ഞാൻ ക്ഷീണിച്ചു, ഇനി നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ എന്ത് ചെയ്യണം, കുട്ടിനെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപ്പ മകളോട് വന്നിട്ട് പറയുന്നു, എനിക്ക് കഴിയില്ല കേട്ടോ, ഞാൻ ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ആകെ വിഷമിച്ചിട്ടുണ്ട്, ഞാൻ ആകെ വേർത്ത് പോയിട്ടുണ്ട്, ഈ കുട്ടി ഓടുകയാണ്, പിന്നാലെ ഞാൻ ഓടിയിട്ട് എനിക്ക് കഴിയുന്നില്ല, ആകെ 10 മിനിറ്റ് അപ്പോഴത്തേനും ആയിട്ടുള്ളൂ. അപ്പോ പിന്നെ കുട്ടികളുടെ ലോകം അതാണ്.
8: അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഒരു 4 കസേരക്ക് ചുറ്റും നമ്മളെ പുറകെന്ന് ഓടിക്കൊടുത്താലേ ഭയങ്കര രസമാണ് അവർക്ക്. നമുക്ക് അധികം ഓടാനൊന്നും കഴിയില്ല, എന്നാലും ഓടിക്കൊടുത്തൊക്കെ ഉണ്ട്. ഒലങ്ങട്ടും മതി മറന്ന് ചിരിക്കും അവര്, ആ സന്തോഷ ചെറിയ കുട്ടികളെ, എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ എന്റെ പുറകെ ഓടി.
9: പിന്നെ മാത്രല്ല അത് എപ്പോഴും അവര് പറയുകയും ചെയ്യും, എന്ത് പിന്നെ ഇത് നമ്മൾ ഇന്നലെ കളിച്ചതുപോലെ ഇപ്പൊ നമുക്ക് കളിക്കുക, അതായത് നമ്മൾ ഇന്നലെ മറ്റേ കളിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഓടി കളിച്ച പോലെ അല്ലെങ്കിൽ പിന്നെ ഒളിച്ച് കളിച്ചതുപോലെ നമുക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അവരെന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരും.
8: അവരെ തിരക്കുകളൊക്കെ സ്വാഭാവികമാണ്,
9: അതെ
8: തിരക്കൊക്കെ മനുഷ്യ സഹജമാണ്.
9: തീർച്ചയായും
8: ചിലപ്പോൾ അതിസങ്കീർണമായ തിരക്കുകൾ ഉണ്ടാകാം,
9: പക്ഷെ
8: എന്നാലും നമ്മുടെ മക്കൾ അവർ അമൂല്യ നിധികളാണ്.
9: അതെ,
8: അവരുടെ മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്ന തരത്തിൽ ടൈം ഷെഡ്യൂൾ കൃത്യമാക്കാൻ നമുക്ക് കഴിയണം. ഒരു ദിവസത്തിൽ ഇപ്പൊ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ നാട്ടിലുള്ള സമയങ്ങളിൽ വീട്ടിലുള്ള സമയങ്ങളിൽ എങ്കിലും മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഇപ്പൊ ഇന്നീ മൊബൈൽ ഫോണും ആൻഡ്രോയിഡും ഈ സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പൊതുവെ അതിൽ നിന്നൊക്കെ രക്ഷിതാക്കൾ അകലുകയാണോ എന്നൊരു സംശയമുണ്ട്.
9: മാത്രമല്ല ഇങ്ങനെ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു, തങ്ങളെ മക്കളെ ഒന്ന് അകറ്റി നിർത്താൻ തങ്ങൾക്കൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി പോലും മൊബൈൽ കൊടുത്ത് മക്കളെ ഒഴിവാക്കി വിടുന്ന രക്ഷിതാക്കളുണ്ടോ എന്ന് പോലും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു,
8: അതും
9: സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് അപ്പോൾ മക്കള് അവരുടെ ഒരു ലോകം തിരഞ്ഞെടുക്കണം, ഗെയിമിൻ്റെയും അതേപോലെ തന്നെ
8: റീൽസുകളുടെയൊക്കെ
9: ലോകം
8: അവർ,
9: അതെ അത് പിന്നീടുണ്ടാകുന്നത് പിന്നെ അവർക്കത് ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവരുടെ ബുദ്ധിയും അവരുടെ മനസ്സൊക്കെ അതിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
8: ചില പാട്ടുകൾ,
9: അതെ
8: അല്ലെങ്കിൽ ചില പ്രയോഗങ്ങൾ കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കരുതുന്നത് എവിടുന്നാണ് ഈ കുട്ടിക്ക് ഈ പ്രയോഗം കിട്ടിയത്, ചില വാക്കുകൾ നമ്മുടെ നിന്ന് കിട്ടുന്നുണ്ടാവില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ കുട്ടിയാകട്ടെ സ്കൂളിലും മറ്റും പോകാൻ തുടങ്ങിയിട്ടുമില്ല, തീർച്ചയായും ഒട്ടും ശങ്കിക്കേണ്ടതില്ല. ആ കുട്ടി നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസുകളിലും കാർട്ടൂൺ ക്യാരക്ടറിലെ ചില ആളുകൾ പറയുന്ന വാക്കായിരിക്കാം.
9: പിന്നെ മാത്രമല്ല ഇന്നത്തെ ഒരു ഒരു രീതി അനുസരിച്ച്, അതായത് ഒരു നെറ്റ് തീരുക എന്ന് പറയുന്നൊരു സിസ്റ്റം അല്ല, അപ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലുമൊക്കെ വൈഫൈ സംവിധാനങ്ങൾ, കാരണം ഒന്നോ രണ്ടോ കുട്ടികൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അൺലിമിറ്റഡ് പ്രോഗ്രാമുകൾ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ വീടുകളിൽ നിന്നും വൈഫൈകളുണ്ട് മിക്കവാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അപകടം അറിയുന്നില്ല, കുട്ടി അതിലങ്ങനെ ഇരിക്കുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നീട് ഒരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർക്കുന്നത് കുട്ടി ഇപ്പോഴും എന്താണ്, കുട്ടി എവിടെയെന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് കുട്ടി മൊബൈലിലാണ്. അപ്പോൾ ഓരോ ദിവസവും 3/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ മിനിമം ഒരു മൊബൈലിൽ കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രവചനാതീതമാണ്. ഏതൊക്കെ നിലക്കാണ് കുട്ടി അത് സ്വാധീനിക്കുക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല, കാരണം കുട്ടി സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, അതിൽ നിന്ന് കുട്ടിക്കുണ്ടാകുന്ന ഫീഡ്ബാക്കുകൾ, അതൊക്കെ എന്താണ്, ഏത് നിലക്കാണ് കുട്ടിയെ സ്വാധീനം ചെലുത്തുക എന്നുള്ളതൊക്കെ നമുക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്.
8: ഈ കുട്ടികളൊക്കെ ചില കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ചില ഗെയിമുകൾക്ക് അഡിക്റ്റായി, അങ്ങനെയൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇപ്പൊ കുറച്ച് അതിന്റെ ന്യൂസ് കുറവാണ് എങ്കിലും അങ്ങനത്തെ വാർത്തകൾ വന്നിരുന്നു. ഏറെ ഭയപ്പെടുത്തുന്ന ചില ഗെയിമുകൾക്ക് അഡിക്റ്റായി സ്വയം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ചെറിയ പിഞ്ചു കുട്ടികളൊക്കെ എത്തി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ആ കുട്ടികളെ അങ്ങനെ എത്തിച്ചത് രക്ഷിതാക്കൾ തന്നെയായിരിക്കാം.
9: അതെ,
8: തീർച്ചയായും അങ്ങനെയാകാം. കാരണം ആ കുട്ടിക്ക് എന്തു കൊടുക്കണം എന്നുള്ളപ്പം അതിനുള്ള ഒരു ചോയ്സ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് പകരം ഇപ്പോൾ ധാരാളം അങ്ങനത്തെ നല്ല നല്ല ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയകളിൽ വരാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു ഒരു വീഡിയോ, ഒരു റീൽസ് പോലുള്ള ഒരു വീഡിയോ കണ്ടു, നല്ലൊരു മെസ്സേജ് പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ഒരു കുട്ടി ഫോണങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോണിലങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ തൊട്ടടുത്ത് വന്നിട്ട് ആ കുട്ടിയുടെ ഉമ്മ വന്നിരുന്നു. ആ കുട്ടിയുടെ ഉമ്മയുടെ കയ്യിലൊരു ബുക്കുണ്ട്. ആ ഉമ്മ നല്ല ഉഷാറായിട്ട് അങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പിയും വന്നു. വാപ്പിയും വേറൊരു ബുക്ക്

0: ായിട്ട് മൊബൈലിന്റെ പിന്നാലെ തന്നെ പോവുകയാണ്.
1: നമ്മൾ ഈ ഹോസ്പിറ്റൽ വരാന്തകളിലേക്ക് ഈ ഡോക്ടർമാരുടെ ക്യാബിനിന് മുമ്പിൽ ഒ പി ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ചില ഡോക്ടർമാർക്ക് നല്ല തിരക്കായിരിക്കും. അപ്പൊ മണിക്കൂറുകളോളം നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പൊ കാരണം നമ്മുടെ തൊട്ടടുത്ത് കുട്ടികളുണ്ടാവും, ആ കുട്ടികളുടെ രക്ഷിതാക്കളുണ്ടാവും. ഈ കുട്ടികൾ ഈ ലാൻഡ്സ്കേപ്പ് മോഡൽ മീൻസ് നമ്മളെ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ, അപ്പൊ നമുക്കത് ആ കുട്ടി ഒരു കുട്ടി ഒരാള് ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കണത് കണ്ടാൽ, ഫോൺ റൊട്ടേറ്റ് ചെയ്ത് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് പിടിക്കണത് കണ്ടാൽ നമുക്കറിയാം വീഡിയോയോ അല്ലെങ്കിൽ ഗെയിമോ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പൊ മണിക്കൂറുകളോളം അത്രയും സമയം ആ കുട്ടി അതങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നാകട്ടെ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ പല സൗകര്യങ്ങളുണ്ട്, കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ടുകൾ, കളിക്കാനുള്ള അവരുടെ മാനസികമോ ശാരീരികമോ ഉല്ലാസത്തിനുള്ള കേന്ദ്രങ്ങൾ, സ്ഥലങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്
0: തീർച്ചയായിട്ടും.
1: പക്ഷെ അവിടേക്കൊന്നും വിടൂല്ല രക്ഷിതാക്കള്. ഇതെങ്ങോട്ട് കൊടുക്കും? ഫോണ് കൊടുക്കും നമ്മുടെ തൊട്ടടുത്തുണ്ട് കുട്ടി എന്നുള്ള. എവിടെ തൊട്ടടുത്ത് കുട്ടി വേറെ വിടുകയോ എത്തിയിട്ടുണ്ടാകാം,
0: തീർച്ചയായും
1: ശരീരമാണ് ഇവിടെ മാത്രം.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയമുള്ളവരെ, നാം ഇനി പ്രവേശിക്കുന്നത് സ്നേഹക്കൂട്. കൗമാര ലൈംഗികത രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു
5: പ്രൊഫസർ കെ പി സഹദ് ഷമീം എം വണ്ടൂർ. നമ്മോടൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. പീസ് റേഡിയോ, അതിൻ്റെ ഓരോ പ്രോഗ്രാമുകൾ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് നമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഓരോ പ്രോഗ്രാമിലും വളരെ നല്ല നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ ഫീഡ്ബാക്കുകൾ ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും നല്ലൊരു പരിഹാരം ഉണ്ടാവാനും, പ്രത്യേകിച്ച് സ്നേഹക്കൂടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്നതാണ് നമ്മുടെ ഒരു ക്യാപ്ഷൻ. ആ ക്യാപ്ഷനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഓരോ ചർച്ചകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ ചർച്ച ചെയ്ത കുട്ടികളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. തീർച്ചയായും അത് പല കുടുംബങ്ങൾക്കും പല കുട്ടികൾക്കും ഉപകാരപ്പെട്ടു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രാർത്ഥനകൾ ഉണ്ടാവുമെന്നറിയാം, ഒരിക്കൽ കൂടി ആവശ്യപ്പെടും. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾക്ക് പ്രയാസം ആയിട്ട് തോന്നുന്നത്, അതേപോലെ തന്നെ നമ്മൾ രക്ഷിതാക്കളൊക്കെ പലപ്പോഴും കുറച്ച് ആശങ്കയോടുകൂടി കാണുന്ന കാര്യങ്ങളാണ് കൗമാരകാലത്തിലുള്ള നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചൊരു സെക്ഷനായിട്ടുള്ള പല കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷിതാക്കളുടെ പ്രശ്നങ്ങൾ, കുട്ടികൾക്കുണ്ടാവുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ കുട്ടികൾ വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നും ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ഈ സ്നേഹക്കൂടിൻ്റെ ചർച്ചയിൽ പങ്കുചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹദ് സാറാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നറിയാം. ഈ രംഗത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ സ്നേഹക്കൂടിൽ വരുമ്പോൾ വളരെയധികം സന്തോഷം എനിക്ക് തോന്നാറുള്ളത്, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. അത് ഇവിടെ നിന്നാവുമ്പോൾ എനിക്ക് അതിൻ്റെ ഒന്നുകൂടെ ഗുണങ്ങൾ ഉണ്ടാവുന്നു. അള്ളാഹു ആ രൂപത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സഹദ് സാറെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, അദ്ദേഹം ഒരു കൗൺസിലിംഗ് രംഗത്ത് ഒരുപാട് പരിചയമുള്ള അനുഭവങ്ങളുള്ള, നമ്മളുമായി പങ്കുവെക്കുന്ന പല കാര്യങ്ങളും വ്യക്തമായൊരു മാർഗനിർദ്ദേശത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നത് അത് അള്ളാഹു നൽകിയൊരു തൗഫീക്കാണ്. ചില ആളുകളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പം ആ രൂപത്തിൽ ആണ് നമ്മളോടും ഈ ഒരു ചർച്ചയിൽ പങ്കുചേരുന്നത്. സർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യണം. കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡുകൾ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ പി ശ്രേയുടെയോ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ആശങ്ക പറഞ്ഞത്. ആ കാര്യത്തിൽ നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന നല്ല കുറച്ച് കാര്യങ്ങൾ പറയാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ പല കമൻറ്റുകളും മുൻപ് വന്ന പല എപ്പിസോഡുകളുടെയും കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നമുക്കിവിടെ ലഭിക്കുന്ന വായിച്ചു കഴിഞ്ഞാൽ, എത്രത്തോളം ആശ്വാസമാണ് കുടുംബത്തിൽ അതുകൊണ്ടൊക്കെ ഉണ്ടാവുന്നതെന്നുള്ള, അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നമുക്കൊക്കെ

0: ആകട്ടെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അതാണ് പ്രത്യേകിച്ചും പറയാനുള്ളത്. നമ്മൾ രണ്ടുപേരും ഈ ഒരു സ്ക്രീനിൽ ആളുകളുടെ മുന്നിലേക്ക് വരുന്നു, പക്ഷേ ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ടെക്നിക്കൽ വശങ്ങളിൽ, അതുപോലെ ഈ സ്റ്റുഡിയോ ഫെസിലിറ്റി, അതിലുപരി തങ്ങൾക്ക് കിട്ടുന്ന അധ്വാനങ്ങളിൽ നിന്നും ഒരു വിഹിതം ഇതിനു വേണ്ടി മാറ്റിവെച്ച് ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, അവരെ ഒക്കെ ഓർക്കുന്നു. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ കൗമാരകാലഘട്ടത്തിലെ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്കായിട്ട് നമുക്ക് വരുന്നത്. പലപ്പോഴും ലൈവ് കൗൺസിലിങ്ങിലും ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് നമുക്കൊരുപാട് നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൗമാരകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ വളരെ ആശങ്കയോടുകൂടി കാണുന്ന കാര്യങ്ങളാണ് ഈ സെക്ഷലുമായി ബന്ധപ്പെട്ട്. അവർ ഒരു എന്താ പറയുക, പല കാര്യങ്ങളും അവരറിയാതെ ചെയ്യുന്നു, അല്ലെങ്കിൽ അറിഞ്ഞ് ചെയ്യുന്നു, അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ലൈംഗികപരമായി ഇതുപോലുള്ള കാര്യങ്ങൾ കുട്ടികളിൽ എന്താണ് നമ്മൾ ആമുഖമായിട്ട് എന്ത് വെച്ചിട്ട് നമ്മളൊന്ന് തുടങ്ങി ഒരു നല്ല ഉറച്ച തീരുമാനങ്ങൾ കുടുംബങ്ങളിലേക്ക് എത്താൻ, കുട്ടികളിലേക്ക്, രക്ഷിതാക്കളിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങളാണ്, അതെന്താണ്, എങ്ങനെ നമ്മൾ തുടങ്ങുന്നുള്ളത്?
1: ഇതിൽ പിന്നെ ബിസ്മില്ലാ പറയാനുള്ളത്, അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് ആണ് പെണ്ണ് എന്നുള്ള ഒരു വ്യത്യാസം ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് അല്ലയാണ്. അപ്പോൾ പരസ്പര ആകർഷണീയത ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അള്ളാഹുവാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഒരു നല്ല ഉത്തമ സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള അതിൻ്റെ താല്പര്യം അതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആണും പെണ്ണും തമ്മിൽ ആ ഒരു ആകർഷണീയത ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു സെക്സ്വൽ അട്രാക്ഷനും ഇൻ്റർകോഴ്സും ഒക്കെ നടക്കുകയുള്ളൂ. എന്നാൽ വളർന്നുകൊണ്ടിരിക്കുന്ന കൗമാരത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബയോളജിക്കൽ ചേഞ്ചസ്, ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ പലതും കുട്ടികൾക്ക് കൃത്യമായ ഒരു ധാരണയില്ല. ഇനി അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾക്കും ഇത്തരത്തിലുള്ള കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയില്ല. ഒരു സഹോദരി എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ച് ചോദിച്ചു, അതായത് എൻ്റെ മകൻ, അവന് കുറേ ആശങ്കകളുണ്ട്, അതായത് രാത്രി സമയത്ത് പിന്നെ അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ്, അതിൽ പിന്നെ ചില അടയാളങ്ങൾ, സ്കലനത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിൽ അവൻ അസ്വസ്ഥനാണ്. അത് എന്താണ്, എങ്ങനെയാണ് ഞാനത് കൈകാര്യം ചെയ്യേണ്ടത്? അതായത് കൗമാരത്തിലുള്ള 15, 14, 16 വയസ്സൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള അവരുടെ ചോദന അല്ലെങ്കിൽ അവരുടെ താല്പര്യം വളരെ കൂടുതലായിരിക്കും, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. സ്വാഭാവികമായി സ്വയം ഭോഗത്തിനുള്ള അല്ലെങ്കിൽ മാസ്റ്റർബേഷനുള്ള ഒരു താല്പര്യം ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ മീഡിയാസ് നമുക്കറിയാലോ അത് ഹലാലാക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രചോദനം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായി കുട്ടികൾ അത്തരത്തിലുള്ള വീഡിയോസും ചിത്രങ്ങളും അതുപോലെയുള്ള കഥകളും എല്ലാം കേട്ടുകൊണ്ട് അവരുടെ ജീവിതം ഒരു ലഹരി എന്ന പോലെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കമ്മിറ്റ് ചെയ്യുന്ന, ഡിവോട്ട് ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ശരിയായ രൂപത്തിൽ ഒരു സെക്സ് എഡ്യൂക്കേഷൻ, ലൈംഗികമായ വിദ്യാഭ്യാസം പാരൻസിന് കിട്ടേണ്ടതുണ്ട്, ഒപ്പം കുട്ടികൾക്കും കിട്ടേണ്ടതുണ്ട്. വികലമായ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പല സ്രോതസ്സിൽ നിന്നും, അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന്, അവരുടെ സഹപാഠികളിൽ നിന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ മീഡിയാസിൽ നിന്ന് കിട്ടുന്നു. എന്നാൽ ശരിയായ ലൈംഗിക വിജ്ഞാനം കിട്ടാതെ പോവുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് അതൊരു വലിയ ഇംബാലൻസ്, അസമത്വം ഉണ്ടാക്കും. അതുകൊണ്ട് പീസ് റേഡിയോയിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന സ്നേഹക്കൂടിൽ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ത് എന്ന് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടും പിന്നെ സമൂഹത്തിന് പ്രത്യേകിച്ച് ഉപകരിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സത്യസന്ധമായി അത്തരം വിവരങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ പാരൻസ് അതിനെക്കുറിച്ച് അവേർഡാവും, അതുപോലെ കുട്ടികൾക്കും കൃത്യമായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കാൻ ഇത്തരം പ്രോഗ്രാമുകൾ സഹായകരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഓക്കെ, നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് കൗമാരത്തിൽ ആ ഒരു പ്രായത്തിലുള്ള ടീനേജ് ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നത് പിയർ ഗ്രൂപ്പുകളാണ്, അവരുടെ ഫ്രണ്ട്സുകളാണ്. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന പല ഇൻഫർമേഷനും സത്യത്തിൽ നിന്നും ഒരുപാട് അകലെയുള്ള ഇൻഫർമേഷൻസാണ്. യഥാർത്ഥമായി അവർക്ക് ലഭിക്കേണ്ട അറിവുകളല്ല അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിസ്ലീഡ് ചെയ്യാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. പലപ്പോഴും മീഡിയകൾ ഹൈലൈറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ നിന്നും ഒരുപാട് അകലെ കീപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ പാടെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ചിലപ്പോഴെങ്കിലും അതിലേക്കുള്ള പ്രചോദനങ്ങൾ നൽകാൻ ചില വിദ്യാർത്ഥി സംഘടനകൾ പോലും ശ്രമിക്കുന്നു എന്നത് വളരെ ദുഃഖകരമായ സത്യമാണ്, പറയാതെ വയ്യ. എന്തായിരുന്നാലും കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികളെ, അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും, ഏറെ അസ്വസ്ഥമാക്കുന്നതാണ് വളർന്നു വരുമ്പോൾ വരുന്ന ഈ സെക്ഷൽ ഓർഗൻസിൻ്റെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇൻസ്പിറേഷൻ, ഒരു താല്പര്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ആ പ്രായത്തിൻ്റെ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ളൊരു താല്പര്യം, പെൺകുട്ടികൾക്കാണെങ്കിൽ ആൺകുട്ടികളോടൊരു താല്പര്യം, ആൺകുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികളോടും, ഇത് ക്വൈറ്റ് നാച്ചുറൽ, സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഏത് രൂപത്തിലാണ് തങ്ങൾ വിനിയോഗിക്കേണ്ടത്, എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും കുട്ടികൾക്ക് അറിവ് ലഭ്യമാകാതെ വരുന്നു. ആ അറിവ് യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്നും കുട്ടികൾക്കും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള അവബോധ രക്ഷിതാക്കൾക്കും ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കാൻ, മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് സർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള പ്രതിസന്ധികളൊക്കെ കുട്ടികളുടെ അടുത്ത് കാണുമ്പോൾ എങ്ങനെയാണ് നമ്മളതിൽ ഇടപഴകുക, രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ സ്വപ്നസ്ഖലനത്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ആ രൂപത്തിലൊരു പ്രയാസം ഉണ്ടെങ്കിൽ പോലും ഇതൊരു വൈജ്ഞാനികമായി ഓരോരുത്തർക്കും ലഭിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ടും ആകെ ടെൻഷനാണ്, ഉത്കണ്ഠയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ രക്ഷിതാക്കൾ അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏത് റാങ്കിൽ നിന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്?
1: ഇവിടെ
0: കുറിച്ച് പറയുമ്പോൾ ഒരു പ്രയാസം,
1: ഇവിടെ ഒരിക്കൽ ഈ ഒരു അധ്യാപകൻ, അദ്ദേഹം ഒരു അമുസ്ലിം സഹോദരനാണ്, ഒരിക്കൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ അവര് അവരുടെ മെൻസ്ട്രേഷൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ പലപ്പോഴും മെയിൽ ടീച്ചേഴ്സായ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ, അധ്യാപകരാണല്ലോ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രാഥമികമായ വിവരങ്ങൾ ഉമ്മമാര് നിങ്ങളുടെ പിന്നെ ഉമ്മമാര് കൊടുക്കാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട അവസ്ഥ ഞങ്ങളെപ്പോലെയുള്ള മെയിൽ ടീച്ചേഴ്സിന് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ജാള്യത നിറഞ്ഞൊരു കാര്യമാണത്. ഇവിടെ രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാര്, ഒരു കുട്ടി പ്രായപൂർത്തിയാവുമ്പോൾ ആ പ്രായപൂർത്തിയാവുന്ന കുട്ടിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്ത്, അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം. ഒരു 12-13 വയസ്സെത്തുമ്പോൾ ഒരു പെൺകുട്ടി ആ ഒരു മെൻസ്ട്രേഷൻ സ്റ്റാറ്റസിലേക്ക് വരും എന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ബോധം ഉണ്ടാവേണ്ടത് ഉമ്മമാർക്കാണ്. കാരണം പെൺകുട്ടികളോട് ഏറ്റവും നന്നായിട്ട് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഉമ്മമാർക്കാണ്. എന്നാൽ പല ഉമ്മമാർക്കും അതിനെക്കുറിച്ച് എങ്ങനെ അത് അവതരിപ്പിക്കണം എന്നറിയില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു അപകർഷതാബോധം കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഒരു സെക്സ്വൽ ടോക്ക് എന്നുള്ളത് ഒരു ടാബു ആയിട്ട്, ടാബു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഏറെ ഡിസ്കസ് ചെയ്യാത്ത എന്നാൽ സ്വകാര്യമായിട്ട് ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഇത് കുട്ടികൾക്ക് കിട്ടുന്നില്ല. ഇത് കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഉമ്മമാരാണ്. അതുകൊണ്ട് കുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് ആത്മസംഘർഷങ്ങളുണ്ട് അല്ലേ. ഒരു കുട്ടി ആ ഒരു മെൻസ്ട്രേഷൻ സൈക്കിളിലേക്ക് എത്തുമ്പോൾ അവളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ബയോളജിക്കൽ ചേഞ്ചസ്, ഹോർമോൺ മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ അവളുടെ സ്വരത്തിലും അവളുടെ പ്രകൃതത്തിലും അവളുടെ ബോഡിയിലും അവളുടെ സംസാരത്തിലും ഒക്കെ മാറ്റം വരുത്തും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ സ്വാഭാവികമായും ആൺകുട്ടികൾ പെൺകുട്ടികളുമായിട്ടും പെൺകുട്ടികൾ ആൺകുട്ടികളുമായിട്ടും ഇടകലർന്ന് ജീവിക്കാനും സംസാരിക്കാനും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും ആഗ്രഹിക്കുമ്പോൾ അത് നോർമലായിട്ട് അള്ളാഹു സംവിധാനിച്ച ഒരു സംവിധാനമാണ് എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാണും പെണ്ണും തമ്മിൽ ആകർഷണം ഉണ്ടാകുമ്പോഴേക്ക് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നതിന് ബദൽ ഇത് സ്വാഭാവികമായിട്ട് അള്ളാഹു ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പ്രജനനത്തിനും നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ചോടുകൂടി രക്ഷിതാക്കളായ നമ്മൾ കാണുകയും അവരെ വളരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അവർ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ, ഏറിയ പങ്കും പെൺകുട്ടികൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി പ്രണയത്തിൽ അകപ്പെട്ടു, അവളെ കാമുകൻ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഇവിടെ ആ കുട്ടിയുമായി കൗൺസിലിങ്ങിന് ഇരുന്നപ്പോ ആ കുട്ടി കരയുകയാണ്. കാരണം ഇതിനെ സംബന്ധിച്ചുള്ള ഒരു നോളജ്, ഒരറിവ് ഈ കുട്ടിക്ക് രക്ഷിതാക്കളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ കൃത്യമായി കിട്ടിയിട്ടില്ല. പലപ്പോഴും ഇൻസ്റ്റാഗ്രാം പോലെയുള്ള അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് പോലെയുള്ള മാധ്യമങ്ങളിൽ കൂടി കുട്ടികൾ ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ശരിയായ വിജ്ഞാനം, ശരിയായ അറിവ് ശരിയായ സ്രോതസ്സിൽ നിന്ന്, പാരന്റ്സിൽ നിന്ന്, ഏറ്റവും നല്ല അധ്യാപകരിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുമ്പോൾ അത്തരം ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ സാധിക്കും. ഇപ്പൊ ഈ അടുത്ത് ഒരു കരാട്ടെ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ ഏറ്റവും മോശമായിട്ടുള്ള പെരുമാറ്റം, ഇത് നമ്മളുടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഇവന്റുകൾ അനവധിയുണ്ട്. പലരും അത് മൂടിവെക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള പഠനത്തിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ് കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് വളർന്ന് പന്തലിക്കുന്നതിന് മുമ്പ് നോ പറയേണ്ട ഘട്ടത്തിൽ അസർട്ടീവായിട്ട് കൃത്യമായിട്ട് നോ പറയാൻ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ നോ പറയും. ഇതാദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൃത്യമായ ധാരണ ഉണ്ട്, ഇത് ശരിയില്ല, ഇത് പാടില്ല. എന്നാൽ പല രക്ഷിതാക്കളും ഇത്തരം കാര്യങ്ങൾ സീക്രറ്റായി വെക്കുന്നു. എന്നാൽ കുട്ടികളാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി എല്ലാം കാണുന്നു, അറിയുന്നു. സ്കൂളുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇതാണ് കാര്യമായിട്ട് അവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് അത്തരം കാര്യങ്ങൾ ഓപ്പണായി ചെയ്യുന്നതിൽ ഒരു നാണവുമില്ലാത്ത, ലജ്ജയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ മാറുമ്പോൾ, കുട്ടികൾ ഇത്തരം വലകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അവരുടെ ജീവിതമാണ് എന്നുള്ള മുന്നറിയിപ്പ് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമുക്കല്ലാതെ മറ്റാർക്കാണുള്ളത്. അപ്പോൾ മാസ്റ്റർബേഷൻ എന്നുള്ള ഒരു ടോപ്പിക് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, എന്താണ് മാസ്റ്റർബേഷൻ, ഈ പ്രായത്തിന്റെ ആ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അതിന്റെ സൈഡ് ഇഫക്ട്സ് എന്താണ്, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണ്, അതിന് ഗുണങ്ങളുണ്ടോ, ഇത് കുട്ടികൾ അറിഞ്ഞിരിക്കണം. അപ്പൊ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് അതിന്റെ വരും വരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറും. ഇത് രക്ഷിതാക്കൾ തന്നെയാണ്, പ്രത്യേകിച്ച് നല്ല അധ്യാപകരാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്.
0: പ്രിയ രക്ഷിതാക്കളെ, അതുപോലെ മക്കളെ, ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും. വ്യക്തമായ ധാരണകൾ, വ്യക്തമായ അറിവുകൾ, അതിൻ്റെ അപര്യാപ്തയാണ് നമ്മൾ മിസ്ലീഡ് ചെയ്യാൻ പലപ്പോഴും ഇടയാകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാവണം. നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക എന്നതാണ് രക്ഷിതാക്കളെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലേ, അരുതാത്തത് കാണുമ്പോൾ അവിടെ വേണ്ട എന്ന് പറയാൻ, സ്റ്റേണായിട്ട് പറയാൻ, ഫേമായിട്ട് പറയാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. കുട്ടികളെ നിങ്ങളും അത് തന്നെയാണ് പരിശീലിക്കേണ്ടത്. പലപ്പോഴും ഇപ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ മിസ്ലീഡ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുന്ന, മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ വളരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ആരായിരുന്നാലും എനിക്ക് വേണ്ടാത്ത ഒരു കാര്യം എന്നോട് നിർബന്ധിക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് ആവശ്യപ്പെടുന്നത്, എന്നോട് പറയുന്നത്, അത് എനിക്ക് എത്രത്തോളം അടുത്ത ആളുകളാണെങ്കിലും അവരോട് നോ എന്ന് പറയാൻ, ശക്തമായി പറയേണ്ടടുത്ത് പറയാൻ നമുക്ക് സാധിക്കണമെന്നാണ്. അത് പഠിപ്പിക്കേണ്ടത് അധ്യാപകരാണ്, രക്ഷിതാക്കളാണ്, അത് ചെയ്യേണ്ടത് കുട്ടികളാണ്. പ്രത്യേകിച്ച് ഒരുപാട് കേസുകൾ, ഇപ്പോൾ പോക്സോ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നത് തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഹരാസ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരിതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഓരോ ദിവസവും ഇതുപോലെയുള്ള കേസുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ സാറ് പറഞ്ഞ കാര്യം, സ്വയംഭോഗത്തിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, അത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഒരുപാട് മനസ്സിൽ വേദനയോട് കൂടിയിട്ട് അനുഭവിക്കുന്ന രക്ഷിതാക്കളും അതുപോലെ തന്നെ ചില രക്ഷിതാക്കളെങ്കിലും വളരെ രഹസ്യമായി എഴുതി ചോദിച്ചുള്ള ചില കാര്യങ്ങളാണ്, എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ മകൻ, എൻ്റെ മോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് വ്യക്തമായിട്ട് നമ്മൾ, നല്ലൊരു അറിവ് നമ്മുടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ലഭിക്കണം എന്നുള്ളത് സത്യമാണ്. എന്താണ് ഇപ്പോൾ ഒരു മാസ്റ്റർബേഷൻ കൊണ്ട് അത് എന്താണ് അത് ചെയ്യാനുള്ള കാരണം, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, ചെയ്യുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മാനസികമായ ഒരുപാട് പിരിമുറുക്കങ്ങളിലേക്ക് അവർ പോകുന്ന ആ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് ഒരുപാട് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്.
1: മാസ്റ്റർബേഷൻ എന്നുള്ള ഇംഗ്ലീഷ് ടേം, അതുകൊണ്ട് മലയാളത്തിൽ നമ്മൾ പറയുക സ്വയംഭോഗം. അതായത് ഈ ലൈംഗികമായിട്ടുള്ള ചോദന അല്ലെങ്കിൽ ആ ഒരു താല്പര്യം കൗമാരത്തിലെത്തുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ ഈ കുട്ടികള് അവരുടെ സെക്സ്വൽ എർജിനെ, ലൈംഗികമായിട്ടുള്ള അവരുടെ താല്പര്യത്തെ, ത്വരയെ സ്വന്തമായിട്ട് തന്നെ പൂർത്തീകരിക്കാനുള്ള ആ ഒരു സംരംഭത്തിനാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. അവരവരുടെ സെക്സ്വൽ ഓർഗൻസിനെ, അവരുടെ ലൈംഗികമായിട്ടുള്ള അവയവങ്ങളെ സ്വയം ഉദ്ദീപിപ്പിക്കുകയും അതിൽ നിന്ന് ഒരു ആത്മനിർവൃതി കണ്ടെത്തുകയും ചെയ്യുന്നു. ഇത് സ്വകാര്യമായിട്ടുള്ള അവരുടെ ജീവിതത്തിലാണ് അവർ നേടുന്നത്. സ്വാഭാവികമായും ടോയ്ലറ്റിലേക്ക് ഒരു കുട്ടി പ്രവേശിക്കുന്നു. ഈ കൗമാരത്തിൽ എത്തുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവര് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർ കൂടുതൽ സമയം ടോയ്ലറ്റിൽ അവർ പിന്നെ ചിലവഴിക്കുകയാണ്. ഇവിടെ ചില രക്ഷിതാക്കള് ഇത് കൂടുതൽ സമയം കുട്ടികൾ അവിടെ ചിലവഴിക്കുമ്പോൾ അവരുടെ ഡോറ് പോയി മുട്ടി അത് കുത്തി തുറന്ന് അവരെ വളരെ മോശമായിട്ട് ഷോക്കിംഗ് ആയിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ചില രക്ഷിതാക്കളുണ്ട്. അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ ഒരു ത്വര, ഈ ഒരു താല്പര്യം എക്സസീവായിട്ട് അമിതമായിട്ടുള്ള ലൈംഗികതയോടുള്ള താല്പര്യം, കാരണം അവരുടെ ശരീരത്തിൽ ബയോളജിക്കലായ ജൈവശാസ്ത്രപരമായ ഒരുപാട് മാറ്റം നടക്കുകയാണ്, ഹോർമോൺ മാറ്റങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് ഓപ്പോസിറ്റ് സെക്സിലുള്ള എതിർ ലിംഗത്തോടുള്ള അട്രാക്ഷൻ, ആകർഷണം ഉണ്ടാവും. ആ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയുടെ നഗ്നത ദർശിക്കാനും അവരുടെ രൂപം മനസ്സിലാക്കാനും അതിൽ ആകർഷണീയത ഉണ്ടാവും. അവിടെ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ലൈംഗികമായിട്ടുള്ള ആകർഷണീയത ഒരു പുരുഷന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാതിരിക്കാനുള്ള അധ്യാപനമാണ് രക്ഷിതാക്കളായ നമ്മൾ നൽകേണ്ടത്. കാരണം ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിന്റെ നഗ്നത വെളിപ്പെടുക എന്നുള്ളത്, ഭാവങ്ങൾ കാണുക എന്നുള്ളത് തന്നെ മതി ലൈംഗികമായിട്ടുള്ള രതിമൂർച്ചയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്താൻ. ഇത് പലപ്പോഴും സ്ത്രീകൾക്ക് പോലും അറിയില്ല. സ്ത്രീകൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ മാറിടം പുരുഷന്റെ മുമ്പിൽ തുറന്നിട്ടാൽ എന്താണ് പ്രശ്നം? ഒരു പെണ്ണിന് സെക്സിനോടുള്ള ആറ്റിറ്റ്യൂഡ് അല്ല ഒരു പുരുഷന് സെക്സിനോടുള്ളത്. ആണിന്റെയും പെണ്ണിന്റെയും മനഃശാസ്ത്രം എൻറയർലി ഡിഫറെന്റ് ആണ്, പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഇത് ആൺകുട്ടികൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, പെൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇതിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. അതെങ്ങനെ പറഞ്ഞു കൊടുക്കണം? ഒരു വിദ്യാഭ്യാസം നടത്തുന്ന സന്ദർഭത്തിൽ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക? അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം, അതൊരു തമാശ രൂപത്തിലല്ല. അപ്പോൾ കുട്ടികൾക്ക് ബോധ്യമാവും. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കുട്ടികൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നാൽ ഇതേ കാര്യത്തെ തന്നെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ വൈകാരികമായിട്ടുള്ള ഉത്തേജനം ലഭിക്കാൻ വേണ്ടി അവരുടെ ലൈംഗികമായിട്ടുള്ള അവയവങ്ങളെ അവർ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉദ്ദീപിപ്പിക്കുന്ന ഉപകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്വന്തം കൈകൾ കൊണ്ടും അതുപോലെയുള്ള അവയവങ്ങൾ കൊണ്ടും ആ ഉദ്ദീപനം നടത്താൻ വേണ്ടിയിട്ട് പരിശ്രമങ്ങൾ നടത്തുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ തരംഗം വ്യാപകമായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ള അധ്യാപനങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് ഈ പിയർ ഗ്രൂപ്പിൽ നിന്ന്, അവരുടെ സഹ വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരിക്കലും എന്റെ അടുത്ത് വന്ന ഒരു ഇൻസിഡന്റ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവന് പോൺ എഡിക്ഷനിലേക്ക് എത്തിയത് അവന്റെ സമപ്രായത്തിലുള്ള കുട്ടികളിൽ നിന്നുള്ള പാഠങ്ങളിൽ കൂടിയാണ്. അവൻ വളരെ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ ഇത് ഒരു തവണ അവൻ നിർവഹിച്ചതിന് ശേഷം പിന്നീട് പഠനത്തോടുള്ള അവന്റെ താല്പര്യം പൂർണ്ണമായിട്ട് അസ്തമിക്കുകയാണ്. കാരണം പ്രത്യേകമായിട്ടുള്ള ഒരു ആനന്ദ തലത്തിലേക്ക് ആ കുട്ടി മാറുകയും പിന്നീട് നിരന്തരം സ്വയംഭോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കുട്ടി മാറുന്നു. പിന്നീട് അവൻക്ക് പഠിക്കാൻ, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അവന്റെ പൂർണ്ണമായ ശ്രദ്ധ ഈ ലൈംഗികതയിലേക്ക് മാറിപ്പോയി. അപ്പൊ കുട്ടികൾക്ക് ഇതുണ്ടാക്കുന്ന പാർശ്വഫലങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധം നൽകേണ്ടത് നമ്മളാണ്. അതാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത്.
0: അപ്പോൾ വ്യക്തമായ പഠനവും അതുപോലെ തന്നെ അറിവുകളും കരസ്ഥമാക്കുക എന്നതാണ് പരിഹാരം. കുട്ടികൾ പലപ്പോഴും പഠനത്തിൽ നിന്നും മറ്റു അവർ കൃത്യമായി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറാനുള്ള ഒരു കാരണം ഇതുപോലുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അഥവാ ആണിൻ്റെയും പെണ്ണിൻ്റെയും സൈക്കോളജി, മനഃശാസ്ത്രം എന്ന് പറയുന്നത് രണ്ടും എൻ്റയർലി ഡിഫറൻ്റ് ആണ് എന്നുള്ള കാര്യമാണ്. പലപ്പോഴും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ലിബറൽ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ മോഡേണിസ്റ്റുകളായ ആളുകളൊക്കെ പലപ്പോഴും പറയുള്ളൂ, എന്താണ് ആണിൻ്റെ അതേ വസ്ത്രം പെൺകുട്ടികൾക്ക് ധരിച്ചാൽ എന്താ അവിടെ പ്രശ്നം, ആകാശം ഇടിഞ്ഞു വീഴുമോ, അതല്ലെങ്കിൽ ആണും പെണ്ണും എന്നതില്ല, ജെൻഡർ ഈക്വാലിറ്റി, ജെൻഡറൽ ന്യൂട്രാലിറ്റി, ഇതൊക്കെയാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഒരേ തുല്യത ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട് ഡ്രസ് കോഡ് ഒരേപോലെയാക്കാനും അതല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളൊക്കെ ഒരേപോലെയാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മത്സരിക്കുന്ന ഈ ഒരു സമയത്ത് പ്രിയ രക്ഷിതാക്കളെ, മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണിൻ്റെയും പെണ്ണിൻ്റെയും മനഃശാസ്ത്രം രണ്ടും രണ്ടു തന്നെയാണ്. ഒരാണിന് ഒരു കാര്യം, ഒരു സ്ത്രീയുടെ ലൈംഗികാവയം കാണുന്നതിലൂടെ അല്ലെങ്കിൽ അവരുടെ ശരീരം കാണുന്നതിലൂടെയോ ഒരു ലൈംഗിക ഉത്തേജനം ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ രൂപത്തിലല്ല അവർക്കുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും കുട്ടികളുടെ ഡ്രസ്സിങ്ങുകൾ, അതുപോലെ തന്നെ ശരീരത്തിന് മൊത്തം മറക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം പറഞ്ഞത് രക്ഷിതാക്കളാണ് മക്കൾക്ക് അവരുടെ ലൈഫിൽ അവർ കീപ്പ് ചെയ്യേണ്ട യഥാർത്ഥ വാല്യൂസ്, മൂല്യങ്ങൾ കൈമാറേണ്ടത്, പകരേണ്ടത്. അത് കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് പലപ്പോഴും കുട്ടികൾ പരാജയപ്പെടാനും അതല്ലെങ്കിൽ പിയർ ഗ്രൂപ്പുകളിൽ നിന്നും തങ്ങളുടെ ഫ്രണ്ട് സർക്കിളുകളിൽ നിന്നൊക്കെ കിട്ടുന്ന വളരെ വൃത്തികെട്ട അറിവുകൾ, അത് കേട്ടുകൊണ്ട് അതൊന്ന് എക്സ്പോസ് ചെയ്യാൻ, അതൊന്ന് എന്താ പറയുക, പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു മാസ്റ്റർബേഷനൊക്കെ ചെയ്യുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും ഒരു ഉൾവലിയെന്നൊരു പ്രകൃതം കാണാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: തീർച്ചയായും, അതായത് ഈ സ്വയംഭോഗം എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഒരു കുട്ടി മാറുകയാണെങ്കിൽ, അതായത് സത്യത്തിൽ അതൊരു ഒരു ഇൽനെസ് സ്റ്റാറ്റസിലേക്കാണ് അവൻ എത്തിക്കുക.
0: അതായത്
1: അതായത് ഒന്ന്, അവർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരും. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഗിൽട്ടി ഫീലിംഗ് ഉണ്ടാവും,
0: അതായത്
1: കുറ്റബോധം. അതായത് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്തു പോയി, കാരണം തനിക്കുള്ള സെക്സ്വൽ അർജിനെ, ലൈംഗികമായിട്ടുള്ള തൻ്റെ താല്പര്യത്തെ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ചിത്രങ്ങളോ വീഡിയോസോ അല്ലെങ്കിൽ വോയറിസ്റ്റ് ആണെങ്കിൽ സ്വകാര്യമായിട്ട് നഗ്നത ഒളിഞ്ഞു നോക്കുന്ന ആ ഒരു ക്യാരക്ടറുള്ള ഒരു കുട്ടിയാണെങ്കിൽ സ്ത്രീയുടെ നഗ്നതാ ഭാഗങ്ങൾ അവരൊളിഞ്ഞു നോക്കുന്നു. ഒളിഞ്ഞു നോക്കിക്കൊണ്ടാണ് അവർ സ്വയംഭോഗം ചെയ്യുന്നത്. ഈ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഇസ്ലാമികമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം നമ്മുടെ മനസ്സ് നിരന്തരം നമ്മോട് തന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു, നീ ചെയ്യുന്നത് തെറ്റാണ് തെറ്റാണ്. അപ്പോ ആ ഒരു ഗിൽട്ടി ഫീലിംഗ്, കുറ്റബോധം അവന്റെ മനസ്സാക്ഷിയെ പിടികൂടും. സ്വാഭാവികമായും മതപരമായ സ്പിരിച്വൽ മാറ്റേഴ്സിൽ നിന്ന്, ആത്മീയമായ കാര്യങ്ങളിൽ നിന്ന് അവൻ അന്യം നിൽക്കും. ഉദാഹരണം, നിസ്കരിക്കുന്ന, സിസ്റ്റമാറ്റിക് ആയിട്ട് നിസ്കരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അവനാണ് അവന്റെ ഈ കൗമാരത്തിൽ ഈ ഒരു ശീലം തുടങ്ങിയത്. അവന്റെ സ്വകാര്യ ജീവിതത്തിൽ ഉമ്മയും ഉപ്പയും കാണാതെ അവന്റെ ബെഡ്റൂമിൽ വെച്ചോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ വെച്ചോ മറ്റ് സ്വകാര്യ സ്ഥലങ്ങളിൽ വെച്ചോ അവനത് ചെയ്യാണ്. ചെയ്യുമ്പോൾ അവൻക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. സ്വാഭാവികമായിട്ടും ഹി കനോട്ട് ഫേസ് അതേഴ്സ്, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ പറയാറുണ്ട്, ആദ്യമൊക്കെ എന്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയ, നന്നായി പഠിച്ചിരുന്ന, തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന, നമസ്കാരത്തിന്റെ വിഷയത്തിലൊക്കെ വളരെ ശ്രദ്ധ കാണിച്ച കുട്ടിയായിരുന്നു. ഇപ്പോ അവൻ എന്നോട് സംസാരിക്കാൻ പോലും വരുന്നില്ല, ഇടപഴകുന്നില്ല. ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ റൂമിലേക്ക് അവൻ വരില്ല. കാരണം ഈ കുട്ടിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്തരം കുട്ടികളെ അതിന്റെ വരും വരായ്മകളെ സംബന്ധിച്ച് ശരിയായ രൂപത്തിൽ ബോധവൽക്കരിക്കുക എന്നുള്ളത് രക്ഷിതാവിന്റെ ധർമ്മമാണ്. അല്ലാതെ എവിടുന്ന കിട്ടിയ കുട്ടികൾക്ക് ഈ വിവരം, അല്ലെങ്കിൽ അധ്യാപകർ ഇത്തരത്തിലുള്ള ക്ലാസുകൾ കുട്ടികൾക്ക്, ആരോഗ്യ ക്ലാസുകൾ കൃത്യമായിട്ട് അതിന്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ കൊടുക്കേണ്ടതുണ്ട്. അല്ലാത്ത രൂപത്തിലുള്ള വിവരമാണ് കുട്ടികൾക്ക് കിട്ടുന്നതെങ്കിൽ കുട്ടികൾ വഴിതെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, വൈവാഹിക ജീവിതത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുകയാണ്, വൈവാഹിക ജീവിതത്തിൽ അള്ളാഹു ആരോഗ്യദായകമായ ലൈംഗിക ജീവിതം സമ്മാനിക്കണമെങ്കിൽ ലൈംഗിക വൈകൃതത്തിൽ നിന്ന് ഒരാൾ മാറി നിൽക്കണം. ഉദാഹരണമായിട്ട് ഒരാൾ ഹോമോസെക്സ്വൽ ആണ് എന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ ലെസ്ബിയൻ ആണെന്ന് സങ്കല്പിക്കാം. ആൺകുട്ടികൾ ആൺകുട്ടികളുമായും പെൺകുട്ടികൾ പെൺകുട്ടികളുമായിട്ടും ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധം നടത്തുന്ന ഒരു ഹാബിറ്റ് ഫോർമ് ചെയ്തു, അതാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സാർവത്രികമാക്കാൻ വേണ്ടി ചില സംഘടനകൾ പരിശ്രമിക്കുന്നു. ഇതൊരു ഭാഗത്ത് വളരെ സജീവമായി നടക്കുകയും മറുഭാഗത്ത് നമ്മൾ അതിനെക്കുറിച്ച് മൗനം ദീക്ഷിക്കുകയും ചെയ്യുമ്പോൾ വലിയ ആപത്താണ് സംഭവിക്കാൻ പോകുന്നത്.
0: പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിന്റെ പ്രേക്ഷകരെ, പല ചില രക്ഷിതാക്കളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുത്തത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആമുഖമായിട്ട് നമ്മൾ സൂചിപ്പിച്ചു. അതിലുപരി പലപ്പോഴും പല സംഘടനകൾ അതല്ലെങ്കിൽ ഇതിനു വേണ്ടി വാദിക്കുന്ന LGBTQ എന്ന് പറയുന്നതൊക്കെ നമ്മളെ കുട്ടികൾക്ക് വ്യക്തമായി അറിയാം. പലപ്പോഴും നമുക്കിത് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും നമ്മുടെ കുട്ടികൾ ഒരു പാരലൽ വേൾഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല പലപ്പോഴും അവർ കാണുന്നത്. അവർ പാരലായി കിട്ടേണ്ടതാത്ത ഒരുപാട് അറിവുകൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ചർച്ച ചെയ്ത ചില വാക്കുകളുണ്ട്, ചില വസ്തുക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക്, ഞാനത് ബോധപൂർവം പറയാതിരിക്കുകയാണ്, ചില ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി ചില ആളുകളെ ക്ഷണിച്ചപ്പോൾ വലിയ കോളുകളൊക്കെ ഉണ്ടായി. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ടത് വളരെ പിഞ്ചു കുട്ടികളാണ്. എന്നിട്ട് ആവേശപൂർവ്വം അവർ പറയുകയാണ്, ഞങ്ങൾ ഇന്ന ആളെ കാണാൻ വേണ്ടി വന്നതാണ്, സ്കൂളുണ്ടെങ്കിൽ പോലും ഒഴിവാക്കിയിട്ട് വരുമെന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ വീട്ടിലെ ചെറിയ മക്കൾ മാറിയിട്ടുണ്ട് എങ്കിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകമെന്ന് പറയുന്നത്, അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകമെന്ന് പറയുന്നത് നമ്മൾക്കൊരിക്കലും ചിന്തിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരിക്കലും പരിചയമുള്ളതോ അല്ല ഒരു ലോകത്തല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ഒരു വഴിയിലൂടെ നമ്മുടെ മക്കളെ ലീഡ് ചെയ്യാൻ ബോധപൂർവം ചില ആളുകൾ ഇവിടെ പരിശ്രമിക്കുമ്പോൾ യഥാർത്ഥമായ അറിവുകൾ, സത്യത്തിൻ്റെ വഴികൾ നമ്മുടെ മക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളായ നമ്മുടെ കടമ. അതുപോലെ തന്നെ പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ ഇസ്ലാമികമായ മൂല്യങ്ങൾ, ഇസ്ലാമികമായ വശങ്ങൾ, അതോടൊപ്പം മനഃശാസ്ത്രപരമായ വശങ്ങൾ, ഇത് യഥാർത്ഥമായി കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ ഒന്നാം സഹസർ പറഞ്ഞൊരു കാര്യം, അൽ ഇസ്മു മാ ഹാക്ക ഫീ സദരിക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് കുട്ടികൾ ഇതുപോലെയുള്ള കൗമാര കാലഘട്ടത്തിൽ എന്തെങ്കിലും വികലമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരോ ചിന്തിക്കുകയോ ചെയ്യുന്ന ആളുകൾ മാനസികമായി പിൻവലിയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മനുഷ്യരുടെ പ്രത്യേകതയാണ് കുറ്റബോധം എന്നത്. അഥവാ ഞാനൊരു തെറ്റ് ചെയ്യുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാളെ അഡ്രസ്സ് ചെയ്യാൻ, പ്രത്യേകിച്ച് വളരെ വേണ്ടപ്പെട്ട ആളുകളെ മുഖം നൽകാൻ, അവർക്ക് മുഖം കൊടുക്കാൻ, അവരെ നേരെ ഫേസ് ചെയ്യാൻ എനിക്ക് പ്രയാസമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കൗമാര കാലഘട്ടത്തിലെ മക്കൾ നമ്മളിൽ നിന്ന് അകലുന്നുണ്ട് എങ്കിൽ സംതിങ് അവർക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് എന്നെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. ഇനി ബാക്കി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് സർ പറയാനുള്ളത്?
1: ഇവിടെ പിന്നെ മെറിറ്റൽ ലൈഫിനെ പോലും, അതായത് ഈ രൂപത്തിലുള്ള സെക്സ് അബ്യൂസ് വളരെ ചെറുപ്പത്തിൽ, ഇപ്പോൾ 5-ാം ക്ലാസ് പഠിക്കുമ്പോൾ 6-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒക്കെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതും ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന്, സ്വന്തം ബ്ലഡ് റിലേറ്റീവ്സിൽ നിന്നാണ് ഈ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്ത സമയമാണ്. ഇപ്പോൾ ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കൊലപാതകത്തിൽ പോലും ഇതൊരു പെട്ടെന്നുള്ള നീക്കമല്ല, ഗ്രാജുവലായിട്ടാണ്, ഘട്ടം ഘട്ടമായിട്ടാണ് ചൂഷകർ ഇത്തരം ചൂഷണങ്ങൾക്ക് വേണ്ടി ലൈംഗികമായി കുട്ടികളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് തങ്ങളെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്തിരിക്കും. അപ്പം ഇതിനെ സംബന്ധിച്ചുള്ള നാൾവഴികൾ എന്ത്, അത് രക്ഷിതാക്കൾ അറിയണ്ടേ? ഒരു കുട്ടി സ്കൂളിൽ നിന്ന് സ്കൂളില്ലാതെ സ്കൂളിലേക്ക് പോവാണ്, ട്യൂഷൻ ഇല്ലാതെ ട്യൂഷനിക്ക് പോവാണ്. അപ്പൊ കുട്ടി സ്കൂളിലേക്കാണോ പോകുന്നത്, ട്യൂഷനാണോ പോകുന്നത്, അല്ല പുറത്ത് മറ്റ് തന്റെ പ്രണയിക്കുന്ന വ്യക്തിയുടെ കൂടെ ഊരു ചുറ്റാൻ പോവാണോ, ഇത് രക്ഷിതാവ് അറിയേണ്ടതില്ലേ? അതായത് ഇന്ന് കൗമാരത്തിലുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മിസ്യൂസ് ചെയ്യപ്പെടുന്നത്, ഇപ്പോ സ്വകാര്യമായിട്ടുള്ള തങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ അവര് വീഡിയോ കോളില് കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു കൊടുക്കുകയാണ്. എപ്പോഴാണ് ഒരു പെൺകുട്ടി ഇത് അയച്ചു കൊടുക്കാൻ നിർബന്ധിതയാവുന്നത്? ഈ ആൺകുട്ടികൾക്ക്, ഈ കൗമാരത്തിലുള്ള ആൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടിയെ എങ്ങനെ ലൈംഗികമായി ഉത്തേജിപ്പിച്ച് ട്രാപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് കൃത്യമായ നോളജ് ഉണ്ട്. അപ്പോ സ്നാപ്ചാറ്റിൽ കൂടി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടി കുട്ടികളെ 2-3 മണിക്കൊക്കെ വിളിച്ചിട്ട് പ്രലോഭനം നടത്തി അവർ വരുതിയിൽ കൊണ്ടുവരികയാണ്. വരുതിയിൽ എത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ പെൺകുട്ടികൾ 1-2 മണിക്കൂറോ ചാറ്റ് ചെയ്ത് ലൈംഗികമായ ഉത്തേജനത്തിന്റെ പാരമ്യതയിൽ എത്തിക്കഴിയുമ്പോൾ അവർ വീഡിയോ കോളിൽ അവരുടെ സ്വകാര്യമായിട്ടുള്ള ഭാഗങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറ വെക്കുന്നു. ഇത് വെച്ചുകൊണ്ടാണ് ഇത്തരം രതി വൈകല്യമുള്ള ആളുകൾ കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നത്. ഇത് രക്ഷിതാക്കൾക്ക് അറിയില്ല. രക്ഷിതാവ് ഒരു റൂമിൽ കിടന്നുറങ്ങുന്നുണ്ടാവും, ഉമ്മ കിടന്നുറങ്ങുന്നുണ്ടാവും. പക്ഷെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കിടപ്പിൽ നിന്ന് കിടപ്പറയിൽ മര്യാദ കിടക്കാൻ പറ്റില്ല. എനിക്ക് ഒരിക്കലും ഒരു കൗൺസിലിംഗ് കേസ് വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി 5 കിലോമീറ്റർ ഒരു പയ്യൻ നടന്നു പോവാണ്. എല്ലാ ദിവസവും രാത്രി പോവാണ്. അങ്ങനെ പോലീസ് ഈ പെട്രോളിങ്ങിനിടയിൽ ഈ ചെക്കനെ പിടിക്കുകയാണ്. ചെക്കനെ പിടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഉമ്മനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകനെവിടെ എന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു അവൻ അവിടെ ബെഡ്റൂമിൽ ഉറങ്ങുന്നുണ്ട്, പോയി കൊണ്ടുവരു പറഞ്ഞു. അപ്പോ പോയി നോക്കുമ്പോ കുട്ടി അവിടെ അല്ല. എല്ലാ ദിവസവും അവന് ഉമ്മയും മറ്റുള്ളവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് വിട്ട് 5 കിലോമീറ്റർ നടക്കുകയാണ്. അതായത് ഈ പ്രായത്തിൽ ലൈംഗികമായിട്ടുള്ള അഭിനിവേശം അത്ര പാരമ്യതയിലായിരിക്കും. ഇതാണ് രക്ഷിതാവ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് പൂർത്തീകരിക്കാനുള്ള ഏത് സ്രോതസ്സുണ്ട് എന്ന് കൃത്യമായിട്ട് ഐഡിയ നൽകുന്ന ഒരുപാട് ചാനലുകൾ ഇന്ന് ലഭ്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഇഗ്നറന്റ് ആണ്, നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. എന്നാൽ കുട്ടികൾ അതിന്റെ ABCD കൃത്യമായി അറിയുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അത് മനസ്സിലാക്കണം. എന്നിട്ട് ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കണം എന്നാണ് സ്നേഹക്കൂടിൽ കൂടി എനിക്ക് പറയാനുള്ളത്.
0: അതെ, മിസ്ലീഡ് ചെയ്യാനും മിസ്യൂസ് ചെയ്യാനും പലപ്പോഴും ഗ്രാജ്വലിയുള്ള സ്റ്റെപ്പുകളാണ് ഈ ചൂഷകന്മാർ തിരഞ്ഞെടുക്കാറുള്ളത് എന്നാണ്. അതിനെക്കുറിച്ച് നമുക്ക് ധാരണ വേണം. ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടായ ഒരു കാര്യത്തിനെ കുറിച്ച് നേരത്തെ സാറ് പറഞ്ഞു, അഥവാ ഒരു കരാട്ടെ അധ്യാപകൻ. ആ അധ്യാപകൻ കഴിഞ്ഞ 3 വർഷം പലപ്പോഴും ഈ കുട്ടിയുടെ വിശ്വാസത, ഈ കുട്ടിക്ക് പല കാര്യങ്ങളും സംശയം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും പിന്നീടും എന്ത് ചെയ്യാണ്, ഈ അധ്യാപകന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള വാർത്തകളൊക്കെ നമ്മുടെ മക്കളും രക്ഷിതാക്കളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഒരു തുടർക്കഥയായിട്ട് അല്ലെങ്കിൽ ഒരു റിങ് പോലെ ചങ്ങലയിലെ കണ്ണികളെ പോലെ തുടർന്നുകൊണ്ടേയിരിക്കണം, എന്താണ് അതിനുള്ളൊരു കാരണം ശരിക്കും?
1: അതായത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രായവും കുട്ടികളുടെ പ്രായവും നമ്മൾ ശരിക്കും കമ്പയർ ചെയ്താല് നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവര് ജീവിക്കുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ ലോകത്താണ്. ഒരു കാര്യം ഓൺ ദി സ്പോട്ട് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നേടണം, അവരുടെ വൈകാരികത അവർക്ക് പൂർത്തീകരിക്കണം. അപ്പൊ അതെന്ത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയാലും ശരി, അത് അപ്പോഴല്ലേ, അത് ലെറ്റ് അസ് കം ആൻഡ് സീ, വരുന്നിടത്ത് വെച്ച് കാണാം. ഇന്നത്തെ തലമുറയെ കുറ്റപ്പെടുത്തുകയല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റീപ്രക്കേഷൻസ്, അതിന്റെ അനന്തര ഫലങ്ങൾ, അതിനെ സംബന്ധിച്ച് അവർ കൂടുതൽ ചിന്തിക്കുന്നില്ല. ഇപ്പോ എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് ഗെയിൻ ഉണ്ട്, എന്ത് ലാഭമുണ്ട്, താൽക്കാലികമായ ലാഭമാണ് അവരെ ഭരിക്കുന്നത്. രണ്ടാമത്തേത്, അവരുടെ ജീവിതം ഒരു ആനന്ദമായി അല്ലെങ്കിൽ ജീവിതം എന്നുള്ളത് ആസ്വദിക്കാനുള്ളതാണ്. അതിന് ഈ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒന്നും ജീവിക്കാൻ സാധിക്കുകയില്ല. പിന്നെ ഇതിനെ പ്രമോട്ട് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ, ജീവിതം പരമാവധി ആസ്വദിക്കാൻ വേണ്ടി പ്രമോട്ട് ചെയ്യുന്ന അധ്യാപകർ കൂടി നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പൊ നല്ല ധാർമ്മികത പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ പോലും കേടുവന്ന ഒന്നുണ്ടായ മതിയല്ലോ. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ അധ്യാപകനാണ് റോൾ മോഡൽ. ധാർമ്മിക പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകൻ പ്രതിക്കൂട്ടിലാണ്. എന്നാൽ ഇതിന് ഉദാസീനമായിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ കുട്ടികളുടെ ഏറ്റവും നല്ല ലീഡർ ആ അധ്യാപികയായിരിക്കും അല്ലെങ്കിൽ അധ്യാപകനായിരിക്കും. അപ്പൊ ഇവിടെ വലിയൊരു മാറ്റം, ട്രാൻസിഷൻ സംഭവിച്ചിട്ടുണ്ട്. രക്ഷിതാക്കളായ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒപ്പം മാതൃക പാലിക്കുകയും ചെയ്യണം. പല രക്ഷിതാക്കൾക്കും കുട്ടികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ അത് കുട്ടികൾക്കറിയാം. അപ്പൊ ഇവരെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ ആളല്ല, ഇതിനേക്കാളും മോശപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പലപ്പോഴും രക്ഷിതാക്കൾ കുട്ടികളുടെ മുമ്പിൽ പരാജയപ്പെടുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇവിടെ റോൾ മോഡൽ ആവേണ്ടത് ആരാണ്? രക്ഷിതാക്കളാണ്. നമ്മൾ മാറാതെ കുട്ടികൾ മാറും എന്ന് നമ്മൾ സ്വപ്നം കണ്ടിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രതി വൈകല്യങ്ങൾ അതുണ്ടാക്കുന്ന മാരകമായ വിപത്തുകളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ശരിയായിട്ടുള്ള അവബോധം നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ദാമ്പത്യ ജീവിതം പരാജയപ്പെടും, അതൊരു സത്യമാണ് അല്ലേ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള ക്യാൻസർ ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് എന്ന് ശാസ്ത്രലോകം പോലും ഗവേഷണത്തിൽ കൂടി പഠനത്തിൽ കൂടി തെളിയിക്കുമ്പോൾ അത്തരത്തിലുള്ള ശരിയായിട്ടുള്ള വാർത്തകൾ കുട്ടികൾക്ക് നമ്മൾ കൈമാറണം. അതുപോലെ ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ. ഇവിടെ ഒരാള് അവരുടെ ലൈംഗികമായിട്ടുള്ള താല്പര്യം പൂർത്തീകരിക്കാൻ വേണ്ടി മാസ്റ്റർബേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സെക്സായ പെണ്ണ് ഹെട്രോസെക്സ്വൽ റിലേഷൻഷിപ്പ് ആഗ്രഹിച്ചുകൊണ്ട് അപ്പുറത്ത് കിടക്കുന്നുണ്ട്, അവളുമായിട്ടുള്ള രതി നിർവഹിക്കാൻ ഈ പുരുഷന് സാധിക്കൂല. കാരണം അതൊരു ഹാബിറ്റ് ഫോർമേഷനായി മാറിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് കല്യാണം നടക്കുന്നത് വരെ 5-ഓ 10-ഓ വർഷം മാസ്റ്റർബേറ്റ് ചെയ്ത ഒരു പാരമ്പര്യത്തിലാണ് ഈ ആൺകുട്ടിയുള്ളത് എങ്കിൽ അവൻ കല്യാണം കഴിക്കുന്നതോടുകൂടി തന്റെ ഭാര്യയിൽ നിന്ന് ലൈംഗികമായിട്ടുള്ള ആനന്ദം കണ്ടെത്താനുള്ള ആ ഒരു അവസരം അവിടെ നിഷേധിക്കപ്പെടും. കാരണം ആ സെക്സിന്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്നു. കാരണം നിരന്തരം അവരുടെ കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ലൈംഗികമായിട്ട് സ്വാഭാവികമായിട്ടുള്ള ലൈംഗികത അവിടെ നഷ്ടപ്പെടുകയും ആ സെക്സ്വൽ പ്ലഷർ ഇല്ലാതാവുകയും ഇത് ആണും പെണ്ണും ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുമ്പോഴുള്ള ആ സംഗതി നഷ്ടപ്പെടുകയും ചെയ്യും.
2: ബറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. കൗമാര ലൈംഗികത രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിൽ
3: പ്രൊഫസർ കെ പി സഹദും അതുപോലെ തന്നെ ഷമീം വണ്ടൂരുമാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുന്നു.
2: അൽ ഉസൂൽ ഹദീസ് ക്രോഡീകരണ ചരിത്രം ഭാഗം 3 നമ്മോടൊപ്പം ചേരുന്നത് പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടുത്തെ ഹദീസുകൾ എഴുതി വെക്കുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വന്നിട്ടുള്ള രണ്ടു തരം റിവായത്തുകളും അവയെങ്ങനെയാണ് പണ്ഡിതന്മാർ സംയോജിപ്പിച്ചിട്ടുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പൂർണ്ണമായി വിരോധിച്ചതായിരുന്നില്ല, നേരെമറിച്ച് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഖുർആനുമായി കൂടി കലരാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മത എന്നുള്ള നിലയിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ എഴുതി വെക്കുന്നതിനെ വിരോധിച്ചിരുന്നത്. അതുതന്നെയും റിവായത്ത് പൂർണ്ണമായും ശരിയാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച പണ്ഡിതന്മാരും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ഹദീസിൻ്റെ ചരിത്രം എന്താണ് എന്നതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 ഖലീഫമാർ, ആ 4 ഖലീഫമാരുടെ കാലഘട്ടം ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക കാലഘട്ടം തന്നെയാണ്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്, അത് പ്രത്യേകം പറയേണ്ടതില്ല. 2-ാം ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണല്ലോ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കുവാൻ അത് ഒരു മുസ്ഹഫിൽ രേഖപ്പെടുത്തി വെക്കാൻ ഒക്കെ അബൂബക്കർ റളിയല്ലാഹുവിനെ പ്രേരിപ്പിച്ചതും പ്രേരണ കൊടുത്തതുമല്ല. മഹാന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേസമയത്തൊരു കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരാശങ്കയായി ഉണ്ടായിരുന്നു. ശുദ്ധ ഖുർആൻ ആളുകൾ ക്രോഡീകരിച്ചു, ആ ഖുർആന്റെ കൂടെ തന്നെ ഹദീസുകൾ ക്രോഡീകരിക്കുന്ന വേളയിൽ ആളുകൾ ഈ ഖുർആനെ കൈയൊഴിഞ്ഞ് ഹദീസ് ഗ്രന്ഥങ്ങളുടെ പിന്നാലെ മാത്രം പോകുന്ന ഒരവസ്ഥയുണ്ടാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. കാരണം മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങൾ അവർ അള്ളാഹു ഇറക്കിക്കൊടുത്ത ഗ്രന്ഥത്തെ അവരുടെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റി അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് അവരുടെ പണ്ഡിതന്മാർ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളെ അവലംബിച്ച് അവർ വഴി വെച്ചു പോവുകയാണ് ഉണ്ടായത്. ഇതേ ഒരവസ്ഥ ഹദീസുകൾ എന്ന പേരിൽ പിൽക്കാലത്ത് ആർക്കും എന്തും എഴുതി ഉണ്ടാക്കാവുന്നൊരവസ്ഥ വന്നാൽ ആളുകൾ ഖുർആനിൽ നിന്നും തെറ്റിപ്പോകുമോ എന്ന ഒരു ഭയം കാരണത്താൽ ഉമർ റളിയല്ലാഹു അൻഹു വ്യാപകമായ രീതിയിലുള്ള ഹദീസുകൾ എഴുതി വെക്കുന്നതിനെ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തിയിരുന്നു. എല്ലാ ആളുകൾക്കുമല്ല, ഞാൻ ഈ പറഞ്ഞ ഒരു ലക്ഷ്യം അഥവാ മറ്റുള്ള വിശുദ്ധ ഖുർആനിൽ നിന്ന് ആളുകൾ അകന്നുപോകുമോ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഉത്ഭയം കാരണം മാത്രം. അതിൻ്റെ അർത്ഥം ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് എഴുതി വെക്കുന്നതിനെ വിരോധിച്ചിരുന്നു, തീരെ എഴുതി വെക്കാൻ പാടില്ല എന്നു പറഞ്ഞിരുന്നു എന്ന അർത്ഥത്തിലല്ല. തീരെ എഴുതി വെക്കാൻ പാടില്ല, അത് വിരോധിച്ചിരുന്നു എന്ന അർത്ഥത്തിൽ അല്ല. ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഹദീസുകൾ മറ്റുള്ള ആളുകൾക്ക് എഴുതിക്കൊടുത്തിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ കഴിയും. ഇമാം അഹമ്മദ് തൻ്റെ മുസ്നദ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അബു ഉസ്മാൻ അൻഹദി അദ്ദേഹം പറയുകയാണ്, കുന്ന മഅഉതുബത്തു ബിനു ഫർഖത്ത്, ഞങ്ങൾ ഉതുബയുടെ കൂടെയായിരുന്നപ്പോൾ, ഫഖത്തബ ഇലൈഹി ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ചില ഒരു എഴുത്തെഴുതി. ആ എഴുത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്? ബി അഷിയ യുഹദ്ദിസുഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന, അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസുകളാണ് ആ എഴുത്തിലുണ്ടായിരുന്നത്. എന്താണ് പ്രവാചകൻ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കേട്ട് പഠിച്ചിട്ടുള്ള ഹദീസുകൾ, ഫകാന ഫീമാ കുതിബ ഇലൈഹി, ആ എഴുതപ്പെട്ടിരുന്നതിൽ എന്താണ്ടായിരുന്നത്? ഫകാന ഫീമാ കതബ ഇലൈഹി, ആ എഴുതിയതിൽ എന്താണുണ്ടായിരുന്നത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ ഇൽബസുൽ ഹരീറ ഫി ദുനിയ ഇല്ലാ മൻ ലൈസ ലഹു ഫിൽ ആഖിറ മിൻഹു ഷൈഉൻ ഇല്ലാ ഹക്കദ വഅഖദ ബിഇസ്ബിഇ സബാബ വൽബുസ്ത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ചൂണ്ടുവിരലും സബാബത്തും വുസ്തയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്രയല്ലാതെ ദുനിയാവിൽ നിന്ന് പട്ട ആരെങ്കിലും ധരിച്ചാൽ അവന് പരലോകത്ത് യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല, അഥവാ പരലോകത്ത് സ്വർഗത്തിൽ അവന് പട്ട് ധരിക്കാൻ കഴിയുകയില്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു ഹദീസ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉതുബക്ക് എഴുതി എന്ന് ഇമാം അഹമ്മദിൻ്റെ മുസ്നദിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് എഴുതി വെക്കുന്നതിനെ പാടെ വിരോധിക്കുകയോ അതല്ലെങ്കിൽ എഴുതാൻ പാടില്ല എന്ന് വ്യാപകമായ ഒരു പൊതുവായ കൽപ്പന കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഇത് പറയാൻ കാരണം, ഉമർ റളിയല്ലാഹു അൻഹു എഴുത്തിനെ നിരുത്സാഹപ്പെടുത്തിയ ചില ആളുകളോട് എഴുത്തിനെ നിരുത്സാഹപ്പെടുത്തിയ റിവായത്തുകൾ എടുത്തു വച്ച് ഹദീസ് എഴുതി വെക്കുന്നതിനെ ഉമർ റളിയല്ലാഹു അൻഹു വിരോധിച്ചിരുന്നു എന്ന് ചില തൽപര കക്ഷികൾ പ്രചരിപ്പിക്കാറുണ്ട്. അത് ശരിയല്ല. ഉമർ റളിയല്ലാഹു അൻഹു വ്യാപകമായ തോതിൽ അങ്ങനൊരു കൽപ്പന കൊടുത്തിട്ടില്ല. ആമായ പൊതുവായ ഒരു കൽപ്പനയല്ല അത്, ചില പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടിയുള്ള കൽപ്പനയായിരുന്നു. അതുതന്നെയും ആ കൽപ്പന കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് ഹദീസുകൾ പ്രമാണമാണോ അല്ലയോ എന്ന വിഷയത്തിലല്ല. ഈ ഹദീസുകൾ എഴുതി വച്ച് അതിൽ ആളുകൾ മുഴുകി വിശുദ്ധ ഖുർആനെ കൈയൊഴിയുമോ വിശുദ്ധ ഖുർആനെ കൈവെടിയുമോ എന്ന ഒരു പേടിയായിരുന്നു. അതല്ലാതെ ഹദീസുകൾ എഴുതി വെക്കപ്പെടേണ്ടതല്ല, അത് ഇസ്ലാമിൽ പ്രമാണമായി സ്വീകരിക്കപ്പെടാൻ പാടില്ല എന്ന ഒരർത്ഥം ഉമർ റളിയല്ലാഹുവിന് ഒരിക്കലും ഈ ഒരു സംഗതിയിൽ കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഹദീസുകൾ എഴുതി വച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ എഴുതി വച്ചിരുന്നു. എന്നാൽ ഇവിടെ ഒരു സംഗതി കൂടി നമുക്ക് ഈ സാന്ദർഭികമായി മനസ്സിലാക്കാനുണ്ട്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ഹദീസുകളും, ഈ രണ്ടു പ്രമാണങ്ങൾ എന്തുകൊണ്ടാണ് പ്രമാണമായത്? വിശുദ്ധ ഖുർആൻ പ്രമാണമായത് അത് എഴുതി വച്ചു എന്നുള്ളത് കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രമാണമായി സ്വീകരിക്കപ്പെടുന്നത് ആ ഹദീസുകൾ എഴുതി വച്ചു എന്നുള്ളത് കൊണ്ടല്ല. അത് അല്ലാഹുവിൻ്റെ അടുക്കൽ എന്നുള്ള വഹയാണ് എന്നതാണ് പ്രമാണമാകുന്നതിൻ്റെ മാനദണ്ഡം. അത് എഴുതി വെക്കട്ടെ വെക്കാതിരിക്കട്ടെ, എന്നാൽ അതേസമയത്ത് രണ്ടും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, പ്രവാചകൻ്റെ ഹദീസുകളും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ എഴുത്തിനെയല്ല ഇസ്ലാമിക പ്രമാണങ്ങൾ അവലംബിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഇന്ന് അല്ലാഹു സംരക്ഷിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതുപോലെ, ബൽ ഹുവ ആയാത്തും ബയ്യിനാത്തും ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. അതിൻ്റെ സംരക്ഷണം അല്ലാഹു നടത്തുന്നത് ബൽ ഹുവ ആയാത്തും ബയ്യിനാത്തും ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽം, ഹൃദയങ്ങളിലാണ്. ഗ്രന്ഥരൂപേണയുള്ള സംരക്ഷണമല്ല, നേരെ മറിച്ച് അതും അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇസ്ലാമിക പ്രമാണങ്ങളുടെ സംരക്ഷണം എന്നു പറയുന്നത് ഹൃദയാന്തരങ്ങളിലാണ്. ഹദീസുകളിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ എഴുതി വെക്കുമ്പോൾ, എഴുത്തിലേക്ക് തിരിയുമ്പോൾ, മനുഷ്യൻ്റെ ഗ്രാഹ്യശക്തിയും അഥവാ ഓർമ്മശക്തിയും ഹിഫ്ളിൻ്റെ കൊവ്വത്തുമെല്ലാം ശുഷ്കിച്ചു പോകും എന്ന വിഷയം എല്ലാവർക്കും അറിയുന്നതാണ്. അത് തർക്കമില്ലാത്ത കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എഴുത്തിനെ വേണ്ടത്ര പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല, ഹിഫ്ളാക്കുന്നതിനെയാണിരുന്നു അവർ പ്രോത്സാഹനം നൽകിയിരുന്നത്. അതുകൊണ്ടാണ് ആദ്യ കാലഘട്ടത്തിലുള്ള ചില പണ്ഡിതന്മാരുടെ, അല്ലെങ്കിൽ സഹാബികളാകട്ടെ താബിഈങ്ങളാകട്ടെ, അവരൊക്കെ തന്നെയും ഹദീസുകൾ എഴുതി വെച്ച് അത് മനഃപ്പാഠമാക്കിയതിനു ശേഷം പിന്നീടത് മായ്ച്ചു കളഞ്ഞിരുന്നു എന്നു ചില റിവായത്തുകൾ കാണാൻ കഴിയും. ആ മായ്ച്ചു കളഞ്ഞത് ഹദീസ് പ്രമാണമല്ലാത്തതുകൊണ്ടല്ല, നേരെ മറിച്ച് ആ എഴുത്തിന് അവലംബിച്ചു കഴിഞ്ഞാൽ, എഴുത്തിന് മാത്രം അവലംബിക്കുമ്പോൾ അവർ ഹിഫ്ളാക്കിയ, അവർ ബൈഹാട്ടാക്കി ഹൃദ്യസ്ഥമാക്കിയ കാര്യങ്ങൾ മറന്നുപോകാൻ സാധ്യതയുണ്ട്. എഴുത്ത് മാത്രം അവലംബിക്കുമ്പോൾ മനുഷ്യൻ്റെ ഓർമ്മശക്തി പ്രവർത്തിക്കാതിരിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ടുതന്നെ ചില ആളുകൾ എഴുത്തിനെ ആ രീതിയിൽ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. പ്രമാണമാണോ അല്ലയോ എന്ന ചർച്ച ഈ വിഷയത്തിൽ കടന്നു വരുന്നേയില്ല. പ്രമാണമാകുന്നത് എഴുതിയത് കൊണ്ടും എഴുതാത്തത് കൊണ്ടുമല്ല, നേരെ മറിച്ച് എഴുതിയതിനെ തന്നെ അത് അവരുടെ ഹിഫ്ളിനെ ബാധിക്കുമോ എന്ന ഭയം കാരണത്താൽ അവർ അത് എഴുതി വെക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. നേരെ മറിച്ച് അവർ ഒരുപാട് ഹദീസുകൾ മനഃപ്പാഠമാക്കിയിരുന്നു, അതവർ ക്ലാസ്സുകൾ ദർസ് നടത്തിയിരുന്നു, അതവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു, അതവർ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇതൊക്കെ തന്നെയും നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാകുന്നു എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ചുരുക്കത്തിൽ, റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലും ഹദീസുകൾ എഴുതി സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. ഇന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന പോലെ ഹദീസുകൾ രണ്ട് നൂറ്റാണ്ടുകൾക്കു ശേഷം വന്നതാണ് എന്ന ധാരണ തീർത്തും തെറ്റാണ്. അത് പ്രചരിപ്പിക്കുന്നവർക്ക് വളരെ ദുരുദ്ദേശപരമായ ചില ലക്ഷ്യങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഇൻഷാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹ്.
3: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത്
2: അൽ ഉസൂൽ ഹദീസ് ക്രോഡീകരണ ചരിത്രം ഭാഗം 3.
3: ബഹുമാനനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്. പ്രിയ ശ്രോതാക്കളെ, വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. ഞാൻ ഹനീഫ വണ്ടൂർ, എന്നോടൊപ്പം അനൂസ് മഞ്ചേരിയാണ് ഇതുവരെ വൈബ്സിലുണ്ടായിരുന്നത്. ഇനി മറ്റൊരു ദിവസം നമുക്ക് വൈബ്സിലൂടെ വീണ്ടും കേൾക്കാം.

0: ഞാനേ എൻ്റെ ഒരു വായനയിൽ വായിച്ച വളരെ മനസ്സിനെ തൊട്ടുണർത്തിയ ഒരു സംഭവം ചരിത്രത്തിൽ അബൂ ഖിലാബ എന്ന് പറയുന്ന ഒരു താബിഈ പണ്ഡിതനുണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. ഇബ്നു അബ്ബാസിനടക്കമുള്ള സഹാബികളെ കണ്ട് അവരിൽ നിന്ന് ഇൽമ് നേരിട്ട് പഠിച്ച് അതേപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരുപാട് നന്മകൾ ചെയ്ത ഒരു വലിയൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ജീവനത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രണ്ടു കൈകളും രണ്ട് കാലുകളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. യുദ്ധത്തിലോ മറ്റോ ആയിരിക്കാം അത് ഏത് രൂപത്തിൽ നഷ്ടപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണുന്നില്ല. മാത്രവുമല്ല അദ്ദേഹത്തിന് കണ്ണ് കാണൂല.
1: രണ്ട് കൈകളും
0: ഇല്ല, രണ്ട് കാലുകളും ഇല്ല,
1: കണ്ണും കാണൂല.
0: മാത്രവുമല്ല ചെവി വളരെ കുറച്ചേ കേൾക്കുള്ളൂ.
1: ഓ,
0: പരിപൂർണമായും കേൾ. ഒരാള് സംസാരിക്കുന്ന ആള് ശബ്ദത്തിൽ അയാളോട് പറയണം, എങ്കിലേ കേൾക്കുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു പ്രയാസവും ഇല്ലാത്ത സംഗതി എന്ന് പറഞ്ഞാൽ നാവ് മാത്രം.
1: യെസ്,
0: നാവ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രയാസമില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. ഈ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ഒരു മരുഭൂമിയിൽ ഒരു ടെൻറ്റ്, അദ്ദേഹം ഒരു ടെൻറ്റിലായിരുന്നു താമസം. അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുള്ളത്. അദ്ദേഹത്തെ വുളു ചെയ്യിപ്പിക്കുന്നത്, നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടായി കൊടുക്കുന്നത്, ടോയ്ലറ്റിൽ പോകുന്ന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മകനാണ്. മുഹമ്മദ് അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹമാണ് ഈ അനുഭവം നമുക്ക് പങ്കുവെച്ച് നൽകുന്നത്. ചരിത്ര കിതാബുകളിലൊക്കെ പലരും ഇതെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം മരുഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ ഈ ടെൻറ്റ് കണ്ടു. അങ്ങനെ ടെൻറ്റ് കണ്ടു, ടെൻറ്റിലേക്ക് പോയി നോക്കുമ്പോൾ അദ്ദേഹം കേൾക്കുന്നൊരു പ്രാർത്ഥനയാണ്. അറബിയിൽ പ്രാർത്ഥന, അല്ലാഹുമ്മ ഔസിഅനി അൻ അഹ്മദക ഹംദൻ ഉകാഫി ഉബിഹി ശുക്ര നിഅമതക അല്ലതി അൻഅംത ബിഹ അലിയ വഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ്ത തഫ്ലീല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. പടച്ചോനെ, നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്.
1: ഇദ്ദേഹം പറയാണ്
0: പ്രാർത്ഥനയാണ്, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, വേറെ ആർക്കും കൊടുക്കാത്ത അനുഗ്രഹങ്ങൾ നീ എനിക്ക് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിനക്ക് ശുക്ർ ചെയ്യുന്നു. ആ ശുക്റിൻ്റെ ഭാഗമായി നിനക്ക് ഹംദ് ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണമെന്ന് പ്രാർത്ഥന. നമ്മുടെ രാവിലെ അദ്കാറ സുബ്ഹാനിൻ്റെ വിഷയമൊക്കെ പറഞ്ഞല്ലോ. പടച്ചോനെ, നിനക്ക് ഹംദ് ചെയ്യാൻ എനിക്ക് തൗഫീഖ്, നിനക്ക് ശുക്റായിക്കൊണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ പ്രാർത്ഥന കേട്ട് അത്ഭുതപ്പെട്ടു. കാരണം വിശുദ്ധ ഖുർആനിൽ സമാനമായൊരു പ്രാർത്ഥന, നീ എനിക്ക് നൽകിയ അനുഗ്രഹം ഫള്ളലി അല കസീരി മിമ്മൻ ഖലഖ തഫ്ലീല എന്ന പ്രാർത്ഥന
1: എന്ന് ഇദ്ദേഹം പറയാണ്.
0: അല്ല, ആ പ്രാർത്ഥന ഖുർആനിൽ കാണുന്നത് സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയാണ്.
1: അതെ അതെ.
0: അതായത് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടിയ, അധികാരം കിട്ടിയ ഒരു രാജാവായിരുന്നു സുലൈമാൻ അലൈഹി സ്വലാം. അപ്പോൾ അതിനോട് ഏകദേശം സമാനമായൊരു പ്രാർത്ഥന കേട്ടപ്പോൾ ഇദ്ദേഹം ആ ടെൻറ്റിലേക്ക് പോവുകയും ടെൻറ്റിൽ തുറന്നു നോക്കുകയും ചെയ്തപ്പോൾ ഈ മനുഷ്യനാണ് കാണുന്നത്. രണ്ട് കൈയില്ലാത്ത, രണ്ട് കാലില്ലാത്ത, കണ്ണിന് കാഴ്ച ഇല്ലാത്ത, ഉച്ചത്തിൽ മാത്രം പറഞ്ഞാൽ കേൾക്കുന്ന ഈ മനുഷ്യനാണ് എന്തിനത് ഇത് പറയണത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, നിനക്ക് എന്ത് നിഅമത്താണ് കിട്ടിയിട്ടുള്ളത്, എന്ത് നിഅമത്താണ് കിട്ടിയിട്ടുള്ളത് ചോദിക്കണത്. കാരണം കണ്ണില്ല, നോക്കുകയാണെങ്കിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത്, എനിക്ക് അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല, എനിക്ക് നമസ്കരിക്കാൻ, എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ സൗകര്യം എങ്ങനെ നമസ്കരിക്കണം എന്ന് റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഒരു വലിയ പർവ്വതം എൻ്റെ ശരീരത്തിലേക്ക് ഇട്ടിട്ടോ, ഭൂമി പിളർത്തി കളഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കച്ചിലൂടെയോ ഒക്കെ എന്നെ കൊന്നു കളയാമായിരുന്നു, നശിപ്പിക്കാമായിരുന്നു. പക്ഷെ എന്നെ നശിപ്പിച്ചില്ലല്ലോ, എന്നെ ഇപ്പോഴും പടച്ചു ദിക്ര ചൊല്ലാനും ഈ ആളുകളുമായി ഇടപെടാനൊക്കെ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാലേ, നമ്മൾക്ക് അള്ളാഹു എത്ര അനുഗ്രഹം നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് കണ്ണുണ്ട്, കാഴ്ചയുണ്ട്, കേൾ

0: മനസ്സിനെ പിടിച്ച് കുലുക്കിയ ഒരു സംഭവമാണ്. ഇപ്പൊ പറയാനൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് എനിക്കെല്ലാം തന്നു റബ്ബേ, നിനക്ക് ശുക്ർ ചെയ്യാൻ ഹംദ് ചെയ്യാൻ തൗഫീഖ് നൽകണമെന്ന് പറയണത്.
1: ശുക്രന്റെ ഹംദിന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഒരു മനസ്സാണല്ലേ, അത് കിട്ടുക എന്നുള്ള വലിയൊരു തൗഫീഖാണ്. ഏതവസ്ഥയിലും അള്ളാഹുവിനെ ശുക്രിയ ഹംദ് ചൊല്ലുക എന്നുള്ളത്
0: നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. അതാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് താഴേക്കുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക, അപ്പോഴേ നമുക്ക് അനുഗ്രഹം
1: മനസ്സിലാവുള്ളൂ.
0: നമ്മളെന്താ വെച്ചാൽ എപ്പോഴും നമ്മളെക്കാൾ മുന്നിലുള്ള ആളുകളിലേക്ക് മുകളിലേക്ക് അവനത് കിട്ടിയല്ലോ എനിക്കിതില്ലല്ലോ എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ മലപ്പുറം ഭാഷ പറഞ്ഞ പായാരം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും നന്ദി കാണിക്കാൻ കഴിയില്ല.
2: Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: മഷാല്ലാ, വിശുദ്ധ ഖുർആൻ അതിൻ്റെ സ്വരമാധുരി നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമുക്ക് പരിചയമുള്ള കാരി മുഹമ്മദ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ വോയിസിൽ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി വരച്ച് കാണിക്കുന്ന വരകളിലൂടെയാണ് നമ്മൾ പോയത്. നമുക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത രൂപത്തിൽ വിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്തുകളെ തീർച്ചയായിട്ടും നമ്മൾ കാലങ്ങളായി കേൾക്കുകയും പാരായണം ചെയ്യുകയും അതോടൊപ്പം തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ ഇതിൻ്റേതായ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഓരോരുത്തരും.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ

0: മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി സുപഥം, ചെറിയ ശിർക്കുകൾ, അവതരിപ്പിക്കുന്നത് മുഷ്താഖ് അൽ ഹൈക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളുടെ പൂർത്തീകരണമാണ്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളുടെ പൂർത്തീകരണമാണ്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ വിശ്വാസപരമായ കാര്യങ്ങളും ജീവിതത്തിൽ പാലിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ കർമ്മപരമായ, നമ്മുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടുന്ന ആരാധനകളൊക്കെ നിഷ്ഠയോടുകൂടി നിർവഹിക്കുക എന്നതും വിശ്വാസികൾ ഏറെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ്. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുക, അള്ളാഹു ഏകനാണ്, അവൻ്റെ എല്ലാ കർമ്മങ്ങളിലും അവൻ്റെ സൃഷ്ടിപ്പിൽ അവൻ നിർവഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവനക്കൊരു സഹായിയോ അവനക്ക് ഒരാശ്രയമോ വേണ്ടതില്ല എന്നും അവൻ ഏകനായി ഒറ്റക്കാണ് എല്ലാം നിർവഹിക്കുന്നത് എന്നതും ഒരു വിശ്വാസി ഉൾക്കൊള്ളുക, അത് അംഗീകരിക്കുക എന്നതും അള്ളാഹുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതേപോലെ നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ ഏറ്റെടുക്കേണ്ടുന്ന അള്ളാഹുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിലൊന്നാണ്, അള്ളാഹുവിനോട് മാത്രമേ ഒരാൾ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പാടുള്ളൂ. നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നമസ്കാരങ്ങളാകട്ടെ, നമ്മുടെ നോമ്പാകട്ടെ, നമ്മുടെ ജക്കാത്തുകളാകട്ടെ, നമ്മുടെ ഹജ്ജ് പോലെയുള്ള എല്ലാ ആരാധന കർമ്മങ്ങളും, എല്ലാ ചെറുതും വലുതുമായ മുഴുവൻ ആരാധനകളും അള്ളാഹുവിന് മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. എല്ലാ ആരാധനകളിലൊന്നും പ്രതിഫലം അള്ളാഹുവിനത്തു മാത്രമേ കാംക്ഷിക്കാൻ പാടുള്ളൂ എന്ന തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഉൾക്കൊള്ളുക എന്നത് വിശ്വാസിയുടെ മേൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ തൗഹീദിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നിടത്ത് ചിലപ്പോഴെങ്കിലും നമ്മുടെ ചില ആളുകൾക്ക് ചില അബദ്ധങ്ങൾ സംഭവിച്ചു പോകാറുണ്ട്. ചെറിയ ചെറിയ ശിർക്കുകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരിക അവരുടെ ചില വിശ്വാസ വൈകല്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അജ്ഞത കൊണ്ടൊക്കെ ചെറിയ ശിർക്കുകൾ കടന്നു വരാറുണ്ട്. വലിയ ശിർക്കുകളെക്കുറിച്ച് നമ്മൾ പലതവണ സുബദത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ്. എന്നാൽ ചെറിയ ശിർക്കുകൾ അത് ചിലപ്പോഴൊക്കെ നമ്മുടെ ചില കർമ്മങ്ങളിലോ നമ്മുടെ വാചകങ്ങളിലോ നമ്മുടെ പ്രവൃത്തികളിലൊക്കെ കടന്നു വരുന്നുണ്ടോ എന്നതും നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം കാണപ്പെടാറുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ശിർക്കിനെ അതിഗൗരവമായി സൂക്ഷിക്കണം. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഏറ്റവും വലിയ പാപം ഏതാണ് നബിയെ എന്ന്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞത്, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ നീ അവനക്ക് പങ്കുകാര ചേർക്കലാണ് ഏറ്റവും വലിയ പാപം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ ശിർക്ക് ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാ. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന യാതൊരു വിശ്വാസമോ പ്രവർത്തനമോ നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷത്തേക്ക് പോലും ഉണ്ടായിക്കൂടാ എന്ന് തീർച്ചപ്പെടുത്തേണ്ടുന്ന ബാധ്യത എല്ലാ വിശ്വാസികൾക്കുമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളൊരു ചെറിയ ഒരു കറുത്ത ഉറുമ്പ് അരിച്ചു പോകുന്നത് എത്ര ഗോപ്യമാണോ അതിനേക്കാളും ഗോപ്യമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരാതെ പ്രവാചകൻ അതിഗൗരവമായി നമ്മെ പഠിപ്പിച്ച ഈ തിന്മ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇല്ല, ഉണ്ടാകുന്നില്ല എന്ന് നമ്മളൊക്കെ ഉറപ്പു വരുത്തുക. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് 10 ആളുകളടങ്ങുന്ന ഒരു ചെറിയ സംഘം നബിയുടെ അടുക്കലേക്ക് വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മനുഷ്യനും കൈകൊടുത്ത് പ്രവാചകൻ ഇങ്ങനെ ബൈഅത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകനക്ക് ബൈഅത്ത് ചെയ്യുന്ന ആ സംഘം 9 പേർക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊടുത്തു. 10-ാമത്തെ വ്യക്തിക്ക് പ്രവാചകൻ കൈകൊടുക്കാതെ കൈവലിച്ചു. ഈ കാഴ്ച കണ്ട സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാഹ് ബായഅത തിസ്അതൻ വതറക്ത ഹാദ, നിങ്ങൾ 9 പേർക്ക് ബൈഅത്ത് ചെയ്തല്ലോ, 9 പേർക്കും കൈകൊടുത്തല്ലോ, നിങ്ങൾ ഒരാളെ മാത്രം എന്താണ് ഇങ്ങനെ ഉപേക്ഷിച്ചത് എന്ന് നബിയോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ നൽകിയ മറുപടി, ഇന്ന അലൈഹി തമീമ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏലസ് കെട്ടിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു, മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക്, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ തൻ്റെ കൈകളിലോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലോ ഇത്തരം ഏലസ്സുകൾ ബന്ധിക്കുന്നുണ്ടെങ്കിൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും നിലക്ക് ചില ഉറുക്കോ ചില ഏലസ്സുകളൊക്കെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ കെട്ടിയാൽ, ഇത്തരം മന്ത്രിച്ചൂതിയതോ അല്ലാത്തതോ ആയ ചില ഏലസ്സുകൾ കെട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ ചില നന്മകൾ ജീവിതത്തിൽ വരും, അല്ലെങ്കിൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടും എന്ന് വിശ്വസിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് സമാനമാണ്, ചെറിയ ശിർക്കിലൊന്നായി പണ്ഡിതന്മാരൊക്കെ എണ്ണിയ കാര്യവുമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്ന് ഉറപ്പു വരുത്തണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞ വാചകം, ഇന്ന റുഖാ വത്തമായിമ വത്തിവലത്ത് ശിർക്കുൻ, ഇത്തരം ചരടും നൂലും ഐക്കല്ലുകളും ഏലസ്സുകളും പ്രശ്നം നോക്കാൻ ഉപയോഗിക്കുന്ന അമ്പും വില്ലുമടക്കം എല്ലാം ശിർക്കിൻ്റെ പ്രതീകങ്ങളാണ്, ഒക്കെ ശിർക്കിൻ്റെ ഇനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ ചില അപകടങ്ങൾ ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ ആ രോഗങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അത്തരം പ്രയാസങ്ങൾ വീണ്ടും സംഭവിക്കാതിരിക്കാനൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഇതൊക്കെ ശിർക്ക് കലർന്ന മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഒരു ഏലസ്സും ഉറുക്കുമൊക്കെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ അത് കെട്ടുകയും അതിലൂടെ എന്തൊക്കെയോ ചില നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള എല്ലാ പ്രയാസങ്ങളും ഈ ചരട് കെട്ടിയതിൻ്റെ കാരണത്താൽ ഇനി മാറിപ്പോകും എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ശിർക്ക് വരുന്നുണ്ടോ എന്ന് ഗൗരവമായി നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊരുപാട് ആളുകളിൽ ഇന്ന് കാണുന്ന ഒരു പുതിയ വാഹനമെടുത്താൽ ആ വാഹനത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മന്ത്രിച്ചൂതിയ ചില ചരടുകൾ കെട്ടിവെക്കുക, അല്ലെങ്കിൽ പുതിയൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചരട് കെട്ടിക്കൊടുക്കുക, അതല്ലെങ്കിൽ അപസ്മാര രോഗമുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന ആളുകളുടെ ശരീരത്തിലൊക്കെ ഇത് കെട്ടിക്കൊടുക്കുക, എന്നിട്ട് പൂർണ്ണമായും ആ ചരടിൽ വിശ്വസിക്കുകയാണ്, അള്ളാഹുവിൽ വരമേൽപ്പിക്കേണ്ടുന്ന, പൂർണ്ണമായും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അവനിലേക്ക് അടുക്കേണ്ടുന്ന ഈ സമയത്ത് ഇങ്ങനെ ചില ചരടുകളിലും ചില നൂലുകളിലും ചില ഐക്കല്ലുകളും ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും എന്നവർ വിശ്വസിക്കുകയും ശിർക്കിൻ്റെ കാര്യങ്ങളിലേക്ക് അവർ കടന്നു പോവുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമതായി, ഇത്തരം നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന അല്ലെങ്കിൽ പല ആളുകളിലും സംഭവിക്കാറുള്ള ചില ഷിർക്കിൻ്റെ ഒരു ഇനമാണ് ശകുനം നോക്കുക എന്നുള്ളത്. നമുക്കറിയാം, ജാഹിലിയ കാലഘട്ടത്തിൽ അവരിലുണ്ടായിരുന്ന ഒരു ഒരു തെറ്റായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അത്. അവർ എന്തെങ്കിലും ഒരു യാത്ര പോകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ജാഹിലിയാക്കളെക്കുറിച്ച് നമുക്കൊക്കെ അവരുടെ ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കും, അവർ ഒരു പക്ഷിയെ എടുത്ത് മുകളിലേക്ക് പറത്തു, എന്നിട്ടത് വലതുഭാഗത്തേക്കാണ് പാറിപ്പോകുന്നതെങ്കിൽ ആ യാത്ര പോകാം, അതിന് പ്രശ്നമുണ്ടാവുകയില്ല എന്നവർ വിശ്വസിക്കുന്നു. ഈ പക്ഷിയെങ്ങാനും ഇടതുഭാഗത്തേക്കാണ് പാറിപ്പോകുന്നതെങ്കിൽ ഇനി ഈ യാത്രയിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ ഉണ്ടാകാനുണ്ട്, അതുകൊണ്ട് ഈ യാത്ര നടത്തേണ്ടതില്ല എന്നും അവർ വിശ്വസിക്കുന്നതായി അവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം വിശ്വാസങ്ങളെ കണിശമായി എതിർത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ അവരുടെ ശൈലികളിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതചര്യകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്ന്, ഇദ്ഹബ് എന്നൊരു ഭാഗത്ത് എഴുതി വെക്കുക, എന്നിട്ട് മറുഭാഗത്ത് ലാ തദ്ഹബ് എന്ന് എഴുതി വെക്കുക. എന്നിട്ട് അവർ ദൂരെ നിന്നും അമ്പ് ചെയ്യും, എന്നിട്ട് ഈ അമ്പ് ഇദ്ഹബ് എന്ന ഭാഗത്തേക്ക്, പോവുക എന്ന ഭാഗത്തേക്കാണ് അടുക്കുന്നതെങ്കിൽ അവർ ഈ യാത്ര പോകാം, അതിൽ പ്രയാസങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. അതല്ല, ലാത്തത് പോകരുത് എന്ന ഭാഗത്തേക്കാണ് അമ്പ് അടുക്കുന്നതെങ്കിൽ ഈ യാത്ര പോകാൻ പാടില്ല, ഈ യാത്ര പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ ചില അപകടങ്ങൾ ഉണ്ടാകാനുണ്ട്. ഇങ്ങനെ ചില എന്തൊക്കെയോ ശകുനങ്ങളിൽ, ചില വിശ്വാസങ്ങളിലൊക്കെ കൊണ്ടു നടക്കുന്ന ജാഹിലിയത്തിന് എതിർത്തുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തീറത്തു ഷിർക്കുൻ, അത്തീറത്തു ഷിർക്കുൻ, അത്തീറത്തു ഷിർക്കുൻ. പ്രവാചകൻ മൂന്ന് തവണയാണ് ആ വാചകം പറഞ്ഞത്. ശകുനം നോക്കൽ അത് ഷിർക്കാണ്, അത് ഷിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ശകുനം നോക്കുന്ന അതിൻ്റെ പുതിയ രീതികൾ അല്ലെങ്കിൽ പുതിയ ഭാവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും കാണാൻ സാധിക്കും. യാത്ര പോകുമ്പോൾ ഒരു കറുത്ത പൂച്ചയെ കണ്ടാൽ പിന്നീട് ആ യാത്ര നടത്തുന്നതിൽ എന്തോ പ്രയാസമുണ്ട് എന്നവർ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒറ്റ മൈനയെ കണ്ടു കഴിഞ്ഞാൽ ആ യാത്രയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്, ഇനി ആ യാത്ര നടത്തിക്കൂടാ, എന്തൊക്കെയോ ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് നമ്മുടെ നാട്ടിലുള്ള വളരെ സാധാരണക്കാരിൽ ചില ആളുകൾ വിശ്വസിക്കുന്നു എന്നതൊരു സത്യമാണ്. നിഷ്കളങ്കരായ മനുഷ്യരാണ്, പക്ഷേ ഇത്തരം കാര്യങ്ങൾ അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഷിർക്കിൻ്റെ ചില ചിന്തകളും വിശ്വാസങ്ങളുമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചില ആളുകൾ ഈ ഒറ്റമൈനയെ കണ്ടാൽ അവർ പേടിക്കുന്നു, അല്ലെങ്കിൽ കറുത്ത പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ ആ യാത്ര നടത്തിക്കൂടാ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പുറത്ത് ഭാര്യയോ സഹോദരങ്ങളോ ഒക്കെ ചൂല് പിടിച്ചിരുന്ന് കണ്ടാൽ ആ ചൂല് കാണാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ വീട്ടിലേക്ക് ഇനിയൊരു സാധനം മറന്നു വെച്ചാൽ തിരിച്ചു കയറിക്കൂടാ, അതെന്തോ പ്രയാസം ഉണ്ടാകും എന്ന് അവർ വിശ്വസിക്കുന്നു. രാത്രി വീട്ടിൽ നിന്നും നഖം മുറിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ശകുനമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ചൊവ്വാഴ്ചകളിൽ അവർ കാര്യപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും ചെയ്തുകൂടാ, ആ ദിവസം എന്തോ ഒരു ശകുനമുള്ള ദിവസമാണ്, മോശപ്പെട്ട ദിവസമാണ് എന്നിങ്ങനെയുള്ള തെറ്റായ ധാരാളം വിശ്വാസങ്ങൾ ജാഹിലിയത്തിനെ എന്തിനെയാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തത്, ഏതൊരു ശകുനം, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൻ്റെ വിധി അനുസരിച്ചാണ് ഉണ്ടാവുക. അല്ലാഹുമ്മ ലാ മാനി അലിമ അഅതൈത വലാ മുഅതി അലിമ മനഅത, അല്ലാഹുവേ നീ നൽകുന്നതിനെ തടയാനാരുമില്ല, അല്ലാഹുവേ നീ തടഞ്ഞതിനെ നൽകാനും ആരുമില്ല എന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമായ ചില വിശ്വാസങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത്തരം ശകുനം നോക്കൽ, ഇത്തരം തെറ്റായ കാര്യങ്ങളിൽ വിശ്വസിക്കൽ, ഒരു യാത്ര പോകുമ്പോൾ ചില ജീവികളെ കണ്ടാലോ, ചില പക്ഷികളെ കണ്ടാലോ ഒക്കെ എന്തൊക്കെയോ ആ യാത്രയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ചില നേട്ടങ്ങളുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നത് അള്ളാഹുമായുള്ള തവക്കുലിൻ്റെ കുറവാണ്. പൂർണ്ണമായും അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചേ ലോകത്ത് കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു വിശ്വാസവും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കുകയോ അത് കൊണ്ടു നടക്കുകയോ ചെയ്യണമെന്ന ബാധ്യതയില്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും നമുക്ക് തെറ്റായ വിശ്വാസങ്ങൾ മെല്ലെ മെല്ലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഷിർക്ക് എന്ന വലിയ പാപത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എന്ന് ഈ അവസരത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും യഥാർത്ഥ തൗഹീദിൻ്റെ വഴികളിലേക്ക് തിരിച്ചു നടക്കാനുമൊക്കെ സാധിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം ചെറിയ ഷിർക്കുകൾ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ പ്രവൃത്തികളിലോ നമ്മുടെ വാക്കുകളിലോ ഒക്കെ സംഭവിക്കാതിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുപ്രഥം, ചെറിയ ഷിർക്കുകൾ. വിഷയം അവതരിപ്പിച്ചത് മുഷ്താഖ് അൽ ഹൈക്കമി.

0: വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കെട്ടിയുണ്ടാക്കി വീട്ടിലേക്ക് താമസം മാറാനുള്ള ഒരുക്കത്തിനിടെയാണ് അവിടെ മറ്റൊരാൾ കൂടുകൂട്ടിയത്. കൂടുവെച്ച കുരുവിക്കൂട്ടം പറക്കും വരെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് മാറ്റിവെച്ച് കാത്തിരിക്കുകയാണ് പാലക്കാട് പടിഞ്ഞാറങ്ങാടിയിലെ മുജീബും കുടുംബവും.
1: പാലുകാച്ചിനു മുമ്പേ ക്ഷണിക്കാതെ എത്തിയ അതിഥി ഹാളിന്റെ ചുമരിൽ കൂടുവെച്ച് മുട്ടയിട്ട് അടയിരുന്നു. 25 ദിവസം മുട്ട വിരിഞ്ഞ് പുറത്തു വന്നത് 2 കുഞ്ഞുങ്ങൾ.
2: വീടിന്റെ ഏകദേശം 90 രൂപയായിട്ടാണ് നമ്മൾ കീഴ് കൂട് കാണുന്നത്. ഇവിടെ കീഴ് കൂട് കണ്ടുകൊണ്ടിരുന്ന 2 ദിവസം കഴിഞ്ഞ ദിവസം 2 മുട്ട കണ്ടേല്, പിന്നെ ഒരു 2 ആഴ്ചത്തോളം ആയപ്പോ കുട്ടി വിരിഞ്ഞു. അപ്പൊ നമ്മളിവിടെ പണിക്കാരോടൊക്കെ ഒരാഴ്ച മുന്നേ നമ്മളിവിടെ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുലിക്ക് ഗ്രോഹം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യണം, സൗണ്ട് സംബന്ധമായിട്ടുള്ള പണികൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: മുജീബിന്റെയും കുടുംബത്തിന്റെയും കരുതൽ കാത്തിരിപ്പ് നീളും. കൂടുവിട്ട് കുരുവിക്കുഞ്ഞുങ്ങൾ പറക്കും വരെ.
3: സൂചിപ്പിച്ചതുപോലെ സഹജീവി സ്നേഹം, അത് പലരും പല മൈൻഡിലാണ് അതൊക്കെ കാണുക. അല്ലെ, നമ്മളിപ്പോ ഒരു പിന്നെ പുതിയൊരു വീടുണ്ടാക്കാൻ നിൽക്കുന്നു,
4: എത്രയും പെട്ടെന്ന് അതിനകത്ത് കയറി നിൽക്കാൻ കഴിഞ്ഞെങ്കിലും ആഗ്രഹിക്കുന്നു.
3: അതെ, അതിന്റെ ഇടയിലാണ് എവിടെയെങ്കിലും നമ്മളിപ്പോ ഒരു പല സമയങ്ങളിൽ അവിടെ നമ്മുടെ ജോലി കുറച്ച് കാലം ഒന്ന് പിന്നെ സ്റ്റോപ്പ് ചെയ്യുക, എന്തെങ്കിലും കാരണത്താൽ ജോലി മുടങ്ങുക മറ്റേ ചെയ്യുന്ന സമയത്താണ് ഇവർ പ്രത്യേകിച്ച് ചെറിയ കുരുവികൾ അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള അല്ലേ, അവർ ചെറിയ കൂട് കൂട്ടുന്നു, അവിടെ ഒരു മുട്ടയിടുന്നു. ഇത് ഈ വീഡിയോയിൽ കണ്ടത് അദ്ദേഹത്തിൻ്റെ പിന്നെ വയറിങ് അതായത് ആ ഒരു സ്വിച്ച് ബോർഡ്. പിന്നെ
4: പണി നടക്കുന്ന വീടുകളിൽ മാത്രമല്ല, ആ പണി നടന്നതിന് ശേഷം നമ്മുടെ എയർ ഹോളിന്റെ അകത്തൊക്കെ
3: ഉണ്ടാവാം.
4: അപ്പോഴും നമ്മുടെ വീടുകളിൽ അത്തരത്തിൽ കൂടുകൾ എന്റെ മക്കളൊക്കെ അത് വേഗം കണ്ടെത്തും.
3: അത് ഓക്കെ, പക്ഷെ എന്താ പറയുക, ഇതിപ്പോടെ ഈ മുജീബ് കാരണം സഹോദരൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ നാളെ മറ്റന്നാൾ ചെയ്ത് തീർക്കാനുള്ള പണിയെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്ത് എത്രയും പെട്ടെന്ന് വീട് പ്രവേശനത്തിലേക്ക് കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ.
4: വീട് പ്രവേശനത്തിന്റെ പറ്റി പറഞ്ഞപ്പോഴേ അവിടെ ഒരു പ്രയോഗം വന്നു,
3: പാലുകാച്ച. പാലുകാച്ച എന്നുള്ളതൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ സഹോദര മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആചാരവുമായി ബന്ധപ്പെട്ടായിരിക്കാം. മിക്കവാറും
4: മുസ്ലിം പലതും മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നത് വന്ന ഒരു സംഗതിയാണത്. യഥാർത്ഥത്തിൽ അതിലൊരു ആവശ്യമില്ലാത്ത ഒന്നാണ്. മുസ്ലിം ജെല്ലി നമ്മള് നമ്മളെ പുതിയ വീട്ടിലേക്ക് പ്രവേശിച്ച് രണ്ടക്കാഴ്ച സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
3: അതാണ് അതിന്റെ ഒരു ചര്യ എന്നുള്ളത്. നേരെ മറിച്ച് പാലുകാച്ചൽ എന്നുള്ളത് ഒരു ചടങ്ങായി എനിക്ക് തോന്നുന്ന ആചാരമായി പോലും ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഇസ്ലാമിക സമൂഹത്തിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടുന്ന ഒരു ഉർഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് അത് പറയാം, അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്
4: തീർച്ചയായും. നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കയറിയും ഒരു പാത്രം പാല് തിളപ്പിച്ച് അത് നശിപ്പിക്കുകയാണ്, കളയാണ് ശരിക്കും ചെയ്യുന്നത്
3: തന്നെ തന്നെ.
4: അതൊരു ഒരു ഒരു ഒരു നെഗറ്റീവ് ചിന്തയോടുകൂടിയാണ് ഒരു പക്ഷേ വീട്ടിലേക്ക് കയറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3: സ്വാഭാവികമായിട്ടുള്ള
4: അല്പം പാല് പോലും പുറത്തേക്ക് പോവാന്ന് പറഞ്ഞാല്
3: സാന്ദർഭികമായി അത്തരം ഒരു ഇൽമ് ആളുകൾക്ക് കിട്ടിയെന്ന് ശ്രോതാക്കൾക്ക് കിട്ടിയെന്ന് കൂടി നമുക്ക് ധരിക്കാം. എന്തായാലും നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ് അത്. എത്ര സിമ്പിളായിട്ടായിരിക്കും അറിയോ, ഈ കുട്ടി ഈ കുരുവി കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ കുരുവികളൊക്കെ നമ്മൾ വീടിൻ്റെ ഒരു ഓരത്ത് കൂട് കൂട്ടുമ്പോഴേ അതിനെത്ര സിമ്പിളായിട്ട് നമ്മൾ നമ്മളെ മറ്റുള്ള ഈ എച്ചം വല അല്ലെങ്കിൽ മാറാല എന്നൊക്കെ പറഞ്ഞ സാധനം തട്ടി ഒഴിവാക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യും, ഇതങ്ങോട്ട് ഒഴിവാക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളൊരു പരിഗണിക്കുകയും കുട്ടികൾക്ക് പോലും അത് പഠിപ്പിച്ചു കൊടുക്കുക, അവർ മുട്ടയിട്ട് വിരിഞ്ഞ് അവർ പൊയ്ക്കോളും എന്ന രൂപത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ മുജീബ് അദ്ദേഹത്തിൻ്റെ വീട് താമസം ആക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യണത്, ഇങ്ങനെ ഒരു കിളി വന്ന്
4: കൂടി വെച്ചു.
3: 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം നിന്നോട്ടെ, എന്നാലും കുഴപ്പമില്ല, അവർ സ്വസ്ഥമാവട്ടെ. അത് വലിയൊരു പിന്നെ ഒരു സന്ദേശമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പിന്നെ ഒരു ഒരു പിന്നെ സഹാബി റസൂലിന് സമ്മാനമായിട്ട്
4: യാത്രയിലാണ്
3: കുരുവി കുട്ടികളെ കൊടുത്തപ്പോൾ അപ്പൊ റസൂല് പറഞ്ഞൊരു വലിയൊരു അർത്ഥവത്തായ ഒരു സന്ദേശമുണ്ട്. ലോകം മൊത്തം പഠിക്കേണ്ട ഒരു സാധനമാണത്. അതിൻ്റെ തള്ളക്കുരുവി അല്ലെങ്കിൽ തള്ളക്കിളി വട്ടമിട്ട് പറക്കുന്നത് നീ കണ്ടില്ലേ, അപ്പം നീ എന്നെ സമാധാനിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടായിരിക്കാം ഇത് സമ്മാനമായിട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇതിൻ്റെ തള്ള എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും, അതുകൊണ്ട് നീ അവിടെ അതിൻ്റെ കൂട്ടിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് നീ എനിക്ക് തരുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതൊരു സഹജീവി സ്നേഹം നമുക്ക് അവിടെ നിന്ന് കൈമാറി കൈമാറി പോകുന്നതാണ്
4: തീർച്ചയായിട്ടും. അത് നമ്മുടെ ചില കുട്ടികളൊക്കെ അത്തരത്തിലുള്ള ഒരു സ്വഭാവം ഒരു ആഗ്രഹം ചില കിളി കുഞ്ഞുങ്ങളെയൊക്കെയോ അല്ലെങ്കിൽ ഈ അണ്ണാൻ കുഞ്ഞിനെയൊക്കെ കിട്ടിയാൽ അതിനെ കൊണ്ടുവരിക വളർത്തുക, നല്ല പാലും നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടാകാം. പക്ഷെ അവരുടെ മനസ്സ് നീറുകയാവാം. കാരണം പച്ചക്കറികളുള്ള എന്തിനോടും ഗുണം ചെയ്യുക എന്നുള്ളത് സ്വതക്കയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. കാനന മറ്റൊരു ചൊല്ലുണ്ടല്ലോ, ബന്ധനം ബന്ധനം. എത്ര ഒരു സ്വർണത്തിന്റെ കൂട്ടിൽ അകപ്പെട്ടാലും ബന്ധനത്തിലാണല്ലോ എന്നുള്ളത്
3: കാഞ്ചന കൂട്ടിലാണെങ്കിലും അല്ലേ, ബന്ധനം ബന്ധനം തന്നെ പറയും.

0: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിനെ വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്താടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
1: അപ്പൊ നമ്മളെ അടുത്ത ഇതിലേക്ക് പ്രവേശിച്ചാലോ?
2: തീർച്ചയായിട്ടും.
1: നമ്മളെന്താ കേൾക്കുന്നത്?
2: ഖുർആൻ കേൾക്കാം.
1: ഖുർആൻ കേൾക്കാം. കേൾക്കുന്നതിൽ ഏറ്റവും സുന്ദരമായത്
2: ഖുർആനാണ്,
1: ഒരു സംശയം വേണ്ട.
2: ആ ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ വൈദാ ഖുരിൽ ഖുർആൻ
1: ശ്രദ്ധിച്ച്
2: കേൾക്കണം. അപ്പൊ നമ്മളെ
1: എത്ര കേട്ടാലും മടുക്കാത്ത ഖുർആൻ പാരായണത്തിലേക്ക്. ആരാണ് ഖാരി?
2: ഖാരി അബ്ദുറഹ്മാൻ ബിനു അബ്ദുൽ അസീസ് സുദൈസ് റഹ്മത്തുള്ളാഹി അലൈഹി, സുപരിചിതനാണ്.
1: അദ്ദേഹം സൂറത്തുൽ മുൽക്കാണ് അല്ലേ ഇന്നത്തെ മധുരം ഖുർആനിൽ. അപ്പോൾ കുറച്ച് സമയം നമുക്ക് സൂറത്തുൽ മുൽക്ക് പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിന്റെ ശബ്ദത്തിലൂടെ സൂറത്തുൽ മുൽക്ക് ഒന്ന് കേൾക്കാം.

0: മാഷാല്ലാ. ഈ ഖുർആൻ ജംഷീർ സലായി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് വല്ലാത്തൊരു കുളിർമയാണ്. ഇത് മാനസികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ഒരു ആശ്വാസമാണ് ഖുർആൻ എന്നുള്ളത്.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് അനൂസ് മഞ്ചേരി ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലൊക്കെ നമ്മൾ ഏറെ വായിക്കുന്നതും വായിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ പ്രവാചകന്മാരുടേതായിരിക്കും. ആ പ്രവാചകന്മാർക്ക് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ള മനുഷ്യരിൽ നിന്ന്, മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് ആ പ്രവാചകന്മാർ ചില വിഷയങ്ങളിൽ പ്രത്യേകം കഴിവുകൾ, പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് വഹിയാണ്, അത് ദിവ്യ സന്ദേശം എന്നുള്ളത്. അള്ളാഹു പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്ന ശറഈയായിട്ടുള്ള, മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് വഹിയ്. അതായത് ശറഈയായ അറിയിപ്പുകൾ അള്ളാഹുവിൽ നിന്ന് പ്രവാചകന്മാർക്ക് മാത്രമേ ഉണ്ടാകൂ. ഇത് പ്രവാചകന്മാരുടെ മാത്രം പ്രത്യേകതയാണ്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിയുടെ മാതാവിന് നാം വഹിയ നൽകിയെന്നും തേനീച്ചക്ക് നാം വഹിയ നൽകിയെന്നും അള്ളാഹു പറയുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എല്ലാം വഹി എന്ന പ്രയോഗം തോന്നിപ്പിക്കുക എന്നർത്ഥത്തിലാണെന്നും പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന വഹി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നും നമ്മൾ ആമുഖമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരല്ലാത്തവർ ആരെങ്കിലും തനിക്ക് വഹി ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും, ومن من ظلم ممن افترى على الله كذبا او قال اوحي الي ولم يوحى اليه شيء ومن قال سانزل مثل ما انزل الله ولو ترى إذ الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون.
0: അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ തനിക്ക് യാതൊരു ബോധനവും നൽകപ്പെടാതെ എനിക്ക് ബോധനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയോ ചെയ്തവനേക്കാളും അള്ളാഹു അവതരിപ്പിച്ചതുപോലെയുള്ളത് ഞാനും അവതരിപ്പിക്കാമെന്ന് പറഞ്ഞതിനേക്കാളും വലിയ അക്രമി ആരുണ്ട് എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ അക്രമിയായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ നബിയാണെന്നും എനിക്ക് വഹ്യ കിട്ടിയിട്ടുണ്ടെന്നും വാദിച്ച ആളുകളുണ്ട്. ഇങ്ങനെ നബിയായി വാദിക്കുന്നവർ കള്ളന്മാരാണെന്നും ഇത്തരം കള്ളന്മാർ പിൽക്കാലത്ത് വരുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുഹമ്മദ് നബിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതായിട്ട് നമുക്ക് കാണാം, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല, അത് അദ്ദേഹത്തിന് വഹിയായി, ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. അപ്പോൾ അള്ളാഹുവിങ്കൽ നിന്നും ലഭിക്കുന്ന ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കലും പ്രവർത്തിക്കലുമെല്ലാം നബിമാർ മാത്രമാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് വാദിക്കുകയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ തനിക്ക് പ്രവാചകത്വമുണ്ടെന്നാണ് വാദിക്കുന്നത്. എനിക്കൊരാൾ എനിക്ക് വഹിയ നൽകിയിട്ടുണ്ട്, എനിക്ക് വഹിയ കിട്ടിയിട്ടുണ്ടെന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ അത് വാദിക്കുന്നത് എനിക്ക് പ്രവാചകത്വം കിട്ടിയിട്ടുണ്ട് എന്നുള്ള വാദത്തിന് തുല്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നബിമാരല്ലാത്ത ഒരാളെക്കുറിച്ച് ഇപ്രകാരം ഒരാൾ വിശ്വസിച്ചാൽ അവനിൽ പ്രവാചകത്വ പദവി അവൻ ചാർത്തുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കുഫറിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. പ്രവാചകന്മാർക്ക് വഹി നൽകുന്നത് ഉണർച്ചയിൽ മാത്രമല്ല,
2: ഉറക്കത്തിലും സ്വപ്നങ്ങളിലൂടെയുമൊക്കെ വഹി നൽകിയിട്ടുണ്ട്. അവർ കാണുന്ന സ്വപ്നം മുഴുവനും സത്യസന്ധമായിട്ട് പുലരുന്നതായിരുന്നു. പ്രവാചകന്മാർക്ക് സ്വപ്നത്തിലൂടെ വഹി നൽകിയതിന് ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും തമ്മിൽ നടന്ന ഒരു സംസാരം നമുക്ക് കാണാൻ പറ്റും വിശുദ്ധ ഖുർആനിൽ. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين.
3: എന്നിട്ട് ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകനെ, ഞാൻ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു എന്നുള്ളു.
2: അപ്പോൾ സ്വപ്നത്തിലും ഉണർച്ചയിലും പ്രവാചകന്മാർക്ക് വഹി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം താൻ കണ്ട സ്വപ്നം അതേപടി പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് വഹിയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്മാരല്ലാത്തവരുടെ സ്വപ്നം നടപ്പിൽ വരുത്താൻ തുനിയരുത്. കാരണം പ്രവാചകന്മാരല്ലാത്തവരുടെ സ്വപ്നത്തിൽ പൈശാചികമായത് ഉണ്ടാകും എന്നുള്ളതാണ്. ജ്യോത്സ്യനെയും മറ്റും സമീപിച്ച് അവരിൽ നിന്ന് ലഭിക്കുന്ന പൈശാചിക ബോധനത്താൽ മക്കളെ കൊല്ലുകയും മറ്റും ചെയ്ത വാർത്തകൾ നാം നിരന്തരം കേൾക്കാറുണ്ട്. ഇത്തരം സംഭവങ്ങളെ ഖുർആനിലെ സംഭവങ്ങളുമായിട്ട് നമ്മൾ ഒരിക്കലും എന്താക്കരുത്, കൂട്ടിക്കെട്ടിയിട്ട് തുലനം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, പ്രവാചകന്മാരുടെ മഹത്വം, പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണഗതിയിൽ നാം ഉറങ്ങുമ്പോൾ ഉണർച്ചയിൽ ആലോചിക്കുന്നത് പോലെ ആലോചിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല. വുളൂ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നാം എണ്ണിപ്പഠിച്ചതാണ് സ്വബോധമില്ലാത്ത ഉറക്കം എന്നുള്ളത്. ഉറങ്ങിയാൽ നമ്മുടെ ബോധം തന്നെ നഷ്ടപ്പെടുന്നത് പോലെയാണ്. എന്നാൽ നബിമാരുടെ ഉറക്കം സാധാരണഗതിയിൽ കണ്ണ് ഉറങ്ങിയാലും ഹൃദയം ഉറങ്ങാറില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ നാഇമതുൻ ഐനാഹു വലാ യനാമു ഖൽബുഹു വകദാലികൽ അംബിയാഉ തനാമു അഅ്യുനുഹും വലാ തനാമു ഖുലൂബുഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ഉറങ്ങുകയും ഹൃദയം ഉറങ്ങാതിരിക്കുകയും ചെയ്യും. നബിമാർ അപ്രകാരമായിരുന്നു. അവരുടെ കണ്ണുകൾ ഉറങ്ങുകയും അവരുടെ ഹൃദയം ഉറങ്ങാതിരിക്കുകയും ചെയ്യും. ബുഖാരിയിലെ 3570-ാമത്തെ ഹദീസായിട്ട് കൊടുത്തിട്ടുള്ളൊരു ഹദീസാണ് ഇത്. അനസ് റളിയല്ലാഹു അൻഹു നബിയെക്കുറിച്ച് പറഞ്ഞതായിട്ടാണ് കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത് കാണാൻ പറ്റും, ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എൻ്റെ കണ്ണുറങ്ങും എൻ്റെ ഹൃദയം ഉറങ്ങില്ല. ഇത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് മുഹമ്മദ് നബിയുടെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ പ്രവാചകന്മാരുടെയും ഉറക്കത്തിൻ്റെ പ്രത്യേകത ഇതായിരുന്നു. അതായത് സ്വബോധമില്ലാത്ത ഉറക്കമായിരുന്നില്ല. ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് അവരുടെ ഹൃദയത്തിൽ, അവരുടെ കൽബിൽ എന്തുണ്ടായിരുന്നു, ഉണർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കണ്ണ് ഉറങ്ങുമായിരുന്നെങ്കിലും കണ്ണ് അടയുമായിരുന്നെങ്കിലും അവരുടെ കൽബിൽ എന്തുണ്ടായിരുന്നു, എപ്പോഴും ഒരു ഉണർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വഹയിലും ഉറക്കത്തിലും പ്രവാചകന്മാർക്ക് എന്തുണ്ട്, പ്രത്യേകത ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് മരണത്തിൻ്റെ സമയം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം. അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്കെല്ലാം ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ അവധി എത്തിയാൽ അവൻ മരിക്കുന്നു. ആ മരണം എപ്പോഴെന്നോ എവിടെ വെച്ചെന്നോ അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. നിശ്ചയിക്കപ്പെട്ട സമയമായാൽ മരണം വന്നെത്തുക തന്നെ ചെയ്യും, അനുവാദം ചോദിക്കാതെ തന്നെ. എന്നാൽ പ്രവാചകന്മാർക്ക് അള്ളാഹു മറ്റു മനുഷ്യരിൽ നിന്ന് ഒരു പ്രത്യേകത നൽകിയിട്ടുണ്ട്. മരണസമയത്ത് അവരോട് ചോദിക്കും, അവർക്ക് അന്നേരം ഇപ്പോൾ മരിക്കണോ വേണ്ടയോ എന്ന് അവരോട് ചോദിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസ് കാണാൻ പറ്റും. അൻ ആയിഷത്ത് ഖാലത്ത് കുൻതു അസ്മഉ അന്നഹു ലൻ യമൂത നബിയ്യുൻ ഹത്താ യുഖയ്യറ ബൈന ദുനിയാ വൽ ആഖിറ. ഖാലത്ത് ഫസമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മറദിഹി അല്ലദി മാത ഫീഹി വ അഖദതുഹു بحث يقول مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا قالت فلنته خير حينئذ عائشة رضي الله عنها പറഞ്ഞു, ഐഹിക ലോകവും പാരത്രിക ലോകവും തിരഞ്ഞെടുക്കുവാൻ അവസരം നൽകപ്പെടാത്ത ഒരു പ്രവാചകനും മരണപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മരണം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം, ഒരു സമയം, ഒരു അനുവാദം, അല്ലെങ്കിൽ ഒരു സന്ദർഭം ഇവർക്കൊക്കെ, പ്രവാചകന്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. ഹാദാ വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പ്രവാചകന്മാരുടെ പ്രത്യേകതകൾ, ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അനൂസ് മഞ്ചേരി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് വോയ്സ് ഓഫ് പീസ്.
6: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയ്സ് ഓഫ് പീസ്.
5: നമ്മോടൊപ്പം ചേരുന്നത് നാസർ സുലാഹി.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. പോലീസിന്റെ നിയമവിരുദ്ധ കൊലപാതകങ്ങളുടെ ഓമനപ്പേരാണ് ഏറ്റുമുട്ടൽ കൊലപാതകം. വിശിഷ്യ ഗുജറാത്തിൽ ഏത് കാരണത്താലും എത്തരുതെന്ന് കരുതുന്ന കുറ്റവാളികളെ ഇല്ലാതാക്കാൻ പോലീസ് നടത്തുന്ന തോക്ക് യുദ്ധമാണ് അത് അവതരിപ്പിക്കുന്നത്. പോലീസാണ് ഈ വെടിവെപ്പുകൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് കോടതി മുതൽ പൊതുജനങ്ങൾക്കു വരെ എല്ലാവർക്കും അറിയാം. ഏറ്റുമുട്ടലുകൾ പലപ്പോഴും പരിഹാസമായി തീരാറുമുണ്ട്. കുറ്റവാളികളെ വഹിച്ച കാറുകൾ വാഹനവ്യൂഹത്തിലൂടെ മറ്റുള്ള കാറിൽ നിന്നും വ്യത്യസ്തമായി മറിഞ്ഞുവീഴുന്നു. പരിക്കേൽക്കാതെ കുറ്റവാളി കൈവിലങ്ങോടെ ഒരു പോലീസുകാരന്റെ തോക്ക് തട്ടിയെടുക്കുന്നു. അതോടെ മറ്റു ഉദ്യോഗസ്ഥർ വെടിവെക്കാൻ നിർബന്ധിതരായി എന്ന മട്ടിലാണ് കഥകൾ. വേൾഡ് ട്രേഡ് സെന്ററിന്റെ തകർച്ചയ്ക്ക് ശേഷം എല്ലാം കത്തിയമർന്നിട്ടും ഒരു ഖുർആൻ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒന്നും പറ്റാതെ കിട്ടിയെന്നു പറയുന്നത് പോലെ, അതുകൊണ്ട് വേൾഡ് ട്രേഡ് സെന്റർ നശിപ്പിച്ചത് മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർത്തതുപോലെ തന്നെയുള്ള കൃത്രിമത്വം. 1990കളുടെ മധ്യത്തിൽ ഒരു ആഭ്യന്തര ഗുണ്ടാ സംഘയുദ്ധം മുംബൈയിലെ തെരുവുകളിലേക്ക് വ്യാപിച്ചു. സാധാരണക്കാർക്കും നിരപരാധികളുമായ ആളുകൾ ഏറ്റുമുട്ടലിൽ വെടിയേറ്റു. ശിവസേന BJP സർക്കാർ പോലീസിന് വെടിയുതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ സ്വാതന്ത്ര്യം നൽകി. വെടിയുണ്ടക്ക് വെടിയുണ്ട എന്നതായിരുന്നു പോലീസിന്റെ അപ്രഖ്യാപിത നയം. എന്നാൽ ഗുജറാത്തിൽ പോലീസ് ഏറ്റുമുട്ടലുകളുടെ ഉദ്ദേശം ക്രിമിനൽ സംഘങ്ങളെ മെരുക്കുക എന്നതല്ല, മറിച്ച് മുസ്ലിം തീവ്രവാദികളാണെന്ന് ആരോപിക്കപ്പെടുന്നവരോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു കടുത്ത ഹിന്ദു ദേശീയവാദി എന്ന തലത്തിൽ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. ഗുജറാത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു തിരഞ്ഞെടുത്ത സംഘം ഈ ഏറ്റുമുട്ടലുകളിൽ ഭൂരിഭാഗവും നടത്തിയത് സമീർ ഖാൻ, സാദിഖ് ജമാൽ, ജാവേദ് ഗുലാം ഷേഖ്, അംജദ് അലി റാത്ത, ഷീസാൻ ജോഹർ, സൊഹ്റാബുദ്ദീൻ ഷേഖ് എന്നിങ്ങനെ മുഖ്യമന്ത്രി മോദിയുടെ നിരീക്ഷണത്തിൽ പോലീസ് കൊലപ്പെടുത്തിയ മുസ്ലിങ്ങളുടെ പട്ടിക വളരെ നീണ്ടതായിരുന്നു. ഇതിൽ രണ്ട് കേസുകൾ പ്രത്യേകിച്ച് ഗുജറാത്തിന് പുറത്ത് പ്രതിഷേധത്തിന് കാരണമായി. 2002 പോലീസ് സൊഹ്റാബുദ്ദീനെ കൊലപ്പെടുത്തി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ ഭാര്യ കൗസർബിയെ ബലാത്സംഗം ചെയ്ത് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. തുടർന്ന് തെളിവുകൾ നശിപ്പിക്കാൻ മൃതദേഹം കത്തിച്ചു. അതിന് ഒരു വർഷം മുമ്പേ നേരത്തെ ക്രിമിനൽ ചരിത്രമില്ലാത്ത മുംബൈയിൽ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥിനിയായ 19-കാരി ഇസ്രത്ത് ജഹാൻ ഉൾപ്പെടെ തീവ്രവാദികളെന്ന് ആക്ഷേപിക്കപ്പെടുന്ന 4 പേരെ ഗുജറാത്ത് പോലീസ് സംഘം വെടിവെച്ചു കൊന്നിരുന്നു. സൊഹ്റാബുദ്ദീന്റെയും ഇസ്രത്ത് ജഹാന്റെയും ബന്ധുക്കൾ മരണത്തെക്കുറിച്ച് അന്വേഷണത്തിൽ കോടതിയിൽ മേൽനോട്ടം വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സുപ്രീംകോടതിയുടെ നിരീക്ഷണത്തിൽ ഗുജറാത്ത് ഇന്ത്യൻ പോലീസ് സർവീസ് IPS ഉദ്യോഗസ്ഥൻ രജനീഷ് റായി, വൻസാര ഉൾപ്പെടെ 3 മുതിർന്ന സഹ IPS ഉദ്യോഗസ്ഥരെ ഗൂഢാലോചനാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. പിന്നീട് ഒരു CBI അന്വേഷണത്തിൽ ചിലർ സൊഹ്റാബുദ്ദീനെ ഉപയോഗിച്ച് പണം തട്ടിയെടുക്കുകയും അയാൾ ഒരു ബാധ്യതയായി മാറിയപ്പോൾ തീവ്രവാദിയായി ചിത്രീകരിച്ച് വെടിവെച്ച് കൊല്ലാൻ പദ്ധതിയെടുക്കുകയും ചെയ്തുവെന്ന് ആരോപിക്കപ്പെട്ടു. 2002 മറ്റൊരു നിസ്സാര മുസ്ലിം കുറ്റവാളിയായ സമീർ ഖാൻ ഒരു രാത്രി വൈകിയുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. കള്ളനും മാല തട്ടിപ്പറിക്കാരനുമായിരുന്ന സമീർ ഖാൻ അയാൾ ജയ്ഷെ മുഹമ്മദിൽ ചേരുകയും മുഖ്യമന്ത്രിയെ കൊല്ലാൻ പദ്ധതിയിടുകയും ചെയ്തുവെന്നാണ് ഔദ്യോഗിക ന്യായീകരണം. ഒരാളെ തീവ്രവാദിയായി മുദ്രകുത്തി പോലീസ് ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയാൽ കോടതിയിൽ കുറ്റം തെളിയിക്കേണ്ടതില്ലായിരുന്നു. TV വാർത്ത നെറ്റ്വർക്കുകൾക്ക് ഭീകരരെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ ഇഷ്ടം. പാക് പരിശീലനം ലഭിച്ച 3 ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് ഒരു തലക്കെട്ട് വിളിച്ചു പറഞ്ഞു. മോദിയെ ലക്ഷ്യം വെക്കാൻ LET ഗൂഢാലോചന നടത്തിയെന്ന് മറ്റൊരു വാർത്തയും വന്നു. ഭീഷണി ഇല്ലാതാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതിന് മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ച് പൊതുജനം ആ വാർത്തകൾ സ്വീകരിച്ചു. ഗുജറാത്ത് പോലീസ് ഒരു മുസ്ലിമുമായി ഇടഞ്ഞ ഓരോ അവസരത്തിലും മോദിയെ വധിക്കാനുള്ള ഗൂഢാലോചന വെളിപ്പെടുത്തി. ഗുജറാത്ത് അതിർത്തിയിൽ തീവ്രവാദികളെ തടയാനും തോക്കുകൊണ്ടുള്ള പോരാട്ടത്തിൽ വെടിവെച്ചിടാനും പോലീസിനെ എല്ലായ്പ്പോഴും കഴിഞ്ഞു. പകരം പരിക്കുകളോ അപായങ്ങളോ ദേഹത്ത് നേരിയ മുറിവുകളോ പോലും ഉണ്ടാകാതെ പോലീസ് രക്ഷപ്പെടുകയും ചെയ്യുന്നു. സമീർ ഖാന്റെ പിതാവ് സർഫറാസ് അസ്വസ്ഥനും ദുഃഖിതനുമായിരുന്നു. ആകെ തകർന്ന് തഹൽക്കയിലേക്ക് അദ്ദേഹം വിളിച്ചു. എന്റെ മകൻ ഒരു തീവ്രവാദിയല്ല, അദ്ദേഹം ഫോണിലൂടെ കരഞ്ഞു. അയാൾക്ക് പാകിസ്ഥാനുമായോ ജെയ്ഷെ മുഹമ്മദുമായോ ഒരു ബന്ധവുമില്ല. അവർ ചെറിയ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ജീവിതത്തിൽ പ്രായച്ചിത്തം ചെയ്യാൻ അയാൾക്ക് മറ്റൊരു അവസരം അർഹതയുണ്ടായിരുന്നു. എന്തിനാണ് അവർ അവനെ കൊന്നത്? എന്തിനു വേണ്ടി? ഗുജറാത്തിൽ ഭീകരരെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ പരമ്പരയിൽ ആദ്യത്തേതായിരുന്നു സമീറിന്റേത്. അടുത്ത 4 വർഷത്തിനുള്ളിൽ വൻസാരയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം 9 ഭീകരരെ കൂടി ഇല്ലാതാക്കി. സൊഹ്റാബുദ്ദീന്റെ സുഹൃത്ത് കൗസർബിയെയും തുളസിറാം പ്രജാപതിയെയും പട്ടികയിൽ ചേർത്താൽ എണ്ണം 11. 2002 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് മോദി തന്റെ ഗൗരവ് യാത്രയിൽ മോട്ടോർ ഘടിപ്പിച്ച രഥത്തിൽ സംസ്ഥാനത്ത് പര്യടനം നടത്തുമ്പോൾ ഓരോ പ്രസംഗത്തിലും ഒന്നൊഴിയാതെ അദ്ദേഹം മുസ്ലിം സമൂഹത്തെ ലക്ഷ്യം വെച്ചു. കലാപാനന്തര ദുരിതാശ്വാസ ക്യാമ്പുകളെ, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. മുസ്ലിംകൾക്ക് ഹിന്ദുക്കളേക്കാൾ കൂടുതൽ കുട്ടികളുണ്ടെന്ന ധാരണ കളിയാക്കുന്നതിനായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. വാസ്തവത്തിൽ അത് ഭാഗികമായി മാത്രം വേരൂന്നിയതാണ്. കാരണം മുസ്ലിംകളേക്കാൾ ഹിന്ദുക്കളുടെ സംഖ്യാപരമായ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. മുസ്ലിംകളോട് പ്രത്യുൽപാദന നിരക്ക് കുറയുകയും ചെയ്തിരിക്കുന്നു. മോദി ജനക്കൂട്ടത്തോട് തമാശയായി പറയും, ഹം പാഞ്ച് ഹമാരെ പച്ചീസ്. മുസ്ലിം ബഹുദ്വാരിത്വത്തെ പരാമർശിക്കുന്ന ഒരു തമാശയായിരുന്നു. ഇത്തരം ആകസ്മിക സാംസ്കാരിക മുൻവിധി വഴി മുസ്ലിംകൾക്ക് പ്രതിനിധീകരിക്കുന്ന സുരക്ഷാ ഭീഷണി മോദിക്ക് മാത്രം നേരിടാൻ കഴിയുന്ന ഒന്നായി എടുത്തുകാട്ടപ്പെടുകയും ഊന്നിപ്പറയുകയും ചെയ്യാൻ സഹായിച്ച നിരവധി കൊലപാതക ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ച അദ്ദേഹത്തിന് ആവേശകരമായ അനുഭവ പരിചയം അക്കാര്യത്തിൽ ഉള്ളതായും സ്ഥാപിക്കപ്പെട്ടു. ഗുജറാത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിനാൽ ജിഹാദികളുടെ ഒരു ലക്ഷ്യമായി താൻ മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്ത് പോലീസ് ഭീകര ഭീഷണികൾ എത്രത്തോളം ഇല്ലാതാക്കുന്നോ അത്രത്തോളം മോദിയുടെ ജനപ്രീതിയും വർദ്ധിച്ചു. പത്രങ്ങളും ആക്ടിവിസ്റ്റുകളും ലിബറലുകളും പരിഹസിച്ചിരിക്കാം, പക്ഷേ മോദിയുടെ പ്രവർത്തനങ്ങൾക്ക് ധാരാളം ജനപിന്തുണ ഉണ്ടായിരുന്നു. 2002 ഡിസംബറിൽ 2 ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു. ടെഹൽക ഒളിക്യാമറയിലൂടെ ആശിസ് കേദാൻ നടത്തിയ അന്വേഷണത്തിന്റെ ഫലത്തിൽ കേസ് വീണ്ടും വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു. അവസാനം റിട്ടയേർഡ് സുപ്രീംകോടതി ജഡ്ജി HS ബേദിയെ തലവനാക്കി SIT കമ്മിറ്റിയെ നിശ്ചയിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷം HS ബേദി തന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. സമീർ ഖാന്റെ മരണത്തിലും അന്വേഷണത്തിലും എന്തോ ഗുരുതരമായ പിഴവുണ്ടെന്ന് കമ്മീഷൻ കണ്ടെത്തി. അതിനാൽ കൊലപാതകം ഒരു വ്യാജ ഏറ്റുമുട്ടലാണെന്ന എന്റെ നിഗമനത്തെ കൂടുതൽ പിന്തുണക്കാൻ റിക്കാർഡിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നു, ജഡ്ജി പറഞ്ഞു. ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത ഗുജറാത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപാതക കുറ്റത്തിന് വിചാരണ ചെയ്യണമെന്ന് ബേദി ശുപാർശ ചെയ്യുകയും ചെയ്തു. സമീറിന്റെ കൊലപാതകത്തിന് ഇതുവരെ ഒരു ഗുജറാത്ത് പോലീസ് ഉദ്യോഗസ്ഥരെയും കേസെടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പിതാവ് സർഫാസ് ഖാൻ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ജസ്റ്റിസ് ബേദി ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ സർക്കാർ റിപ്പോർട്ടിനെ എതിർത്തു. വിവിധ ഉന്നത ഏറ്റുമുട്ടലുകളിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുകയും നിരവധി വർഷങ്ങൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയും ചെയ്ത വൻസാരയെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാക്കി. ഒളിക്യാമറയിൽ തീർത്ത് പരാമർശിച്ച ഗുജറാത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. കൂടാതെ രാജ്യത്തെ ഏറ്റവും ശക്തനായ ഉദ്യോഗസ്ഥനുമാണ്. മൈ ജേണി ഇൻ ടു ദ ഡാർക്ക്നെസ് ഓഫ് ഹിന്ദുത്വ ആശിസ് ഖാന്റെ പുസ്തകമാണ്. അത് മലയാളത്തേക്ക് വിവർത്തനം ചെയ്ത് ഹിന്ദുത്വയുടെ ഇരുട്ടിലേക്ക് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ ഭാഗങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ഈ സംഭവം ഇവിടെ ഉദ്ധരിച്ചത്, ആയിരക്കണക്കിന് നിരപരാധികൾ ജയിലുകളിൽ ക്രൂരമായ പീഡനങ്ങളേറ്റ് കഴിഞ്ഞുകൂടുന്നു. എന്നാൽ അക്രമികളും തമ്മാടികളും കൊലപാതകികളും ഭീകരവാദികളും വർഗീയവാദികളും രാജ്യദ്രോഹികളും ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും നീതിപീഠത്തിന്റെയും ഒത്താശയോടെ സുഖമമായി കഴിയുന്നു. നിരപരാധികളെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ച് വെടിവെച്ചുകൊല്ലുകയും ഹിന്ദുത്വവാദികൾക്ക് തങ്ങൾ രാഷ്ട്ര സ്നേഹികളാണെന്ന കപട മൂടുപടം ധരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. നിരപരാധികൾക്കെതിരെ കൃത്രിമ തെളിവുകളുണ്ടാക്കുകയും നിർബന്ധിച്ച് കുറ്റം ഏറ്റെടുപ്പിക്കുകയും ചെയ്ത് രാജ്യദ്രോഹികളെ, കൊലയാളികളെ, തമ്മാടികളെ, വർഗീയവാദികളെ രക്ഷിക്കുകയും ചെയ്യുന്ന നിയമവ്യവസ്ഥ ഇവിടെ നിലനിന്നേക്കാം. പക്ഷേ മരണാനന്തര ജീവിതത്തിൽ ആരും ആർക്കും ശുപാർശയോ കൃത്രിമ തെളിവുകളോ കൈക്കൂലിയോ നടക്കാത്ത പ്രതിഫല ദിനത്തിൽ എല്ലാ കുറ്റവാളികളെയും, കുറ്റവാളികൾക്ക് സാക്ഷി നിന്നവരെയും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. 6236 സൂക്തങ്ങൾ മാത്രമുള്ള ഖുർആനിൽ യഹൂദനായ ഒരു മനുഷ്യന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മാത്രം വലിയ 10 സൂക്തങ്ങൾ അവതരിച്ചിട്ടുണ്ട്. ഖുർആനിലെ 4-ാമത്തധ്യായം സൂറത്തു നിസായിലെ 105 മുതൽ 114 വരെ സൂക്തങ്ങൾ. വമൻ യക്സിബ് ഖതീഅത്തൻ ഔ ഇസ്മൻ സുമ്മ യർമി ബിഹി ബരീഅൻ ഫഖദ് ഇഹ്തമല ബുഹ്താനൻ വ ഇസ്മൻ മുബീന. ആരെങ്കിലും വല്ല തെറ്റോ കുറ്റമോ പ്രവർത്തിക്കുകയും എന്നിട്ടത് ഒരു നിരപരാധിയുടെ പേരിൽ ആരോപിക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അവർ ഒരു കള്ള ആരോപണവും പ്രത്യക്ഷമായൊരു പാപവും പേറുകയാണ് ചെയ്തിരിക്കുന്നത്. ഖുർആനിലെ 4-ാമത്തധ്യായം സൂറത്തു നിസായിലെ 112-ാമത്തെ സൂക്തം. ലോകത്ത് അക്രമങ്ങൾ നടത്തുന്നവരാരാണെന്നും നിരപരാധികൾ ആരാണെന്നും നിരപരാധികളെ കൊടുക്കാൻ ഗൂഢാലോചനകൾ നടത്തുന്നവർ ആരാണെന്നും ന്യായവും സത്യവും ബോധ്യപ്പെട്ടിട്ടും അന്യായം വിധിക്കുന്നവരാണെന്നും സൃഷ്ടാവിനറിയാം. ന്യായം പറയുന്നവരും സത്യത്തിന് വേണ്ടി വാദിക്കുന്നവരും സത്യം വിധിക്കുന്നവരും അതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നതാണെന്നും അള്ളാഹുവിനറിയാം. യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്.
8: അവർ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചുവെക്കുന്നു, എന്നാൽ അള്ളാഹുവിൽ നിന്ന് ഒന്നും ഒളിച്ചുവെക്കുവാൻ അവർക്ക് കഴിയില്ല. അള്ളാഹു ഇഷ്ടപ്പെടാത്ത വാക്കുകളിലൂടെ അവർ രാത്രിയിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ അള്ളാഹു അവരുടെ കൂടെ തന്നെയുണ്ട്. വക്കാൻ അള്ളാഹു ബിമാ യഅ്മലൂന മുഹീത, അവർ പ്രവർത്തിക്കുന്നതെല്ലാം സമ്പൂർണമായി അറിയുന്നവനാണല്ലോ അള്ളാഹു. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 108-ാമത്തെ സൂക്തം. ഒരു സംഭവം മുന്നിൽ കാണിച്ചു എന്ന് മാത്രം. മനുഷ്യരിൽ ആർ തിന്മ ചെയ്താലും അവർ അതിന്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ആര് നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വമൻ യക്സിബു ഇസ്മൻ ഫഇന്നമാ യക്സിബു അലാ നഫ്സിഹി, വല്ലവനും പാപം സമ്പാദിച്ചു വെക്കുന്ന പക്ഷം അവന്റെ തന്നെ ദോഷത്തിനായിട്ടാണ് അവനത് സമ്പാദിച്ചു വെക്കുന്നത്. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാണ്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം 111-ാമത്തെ സൂറത്ത്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നന്മയും നീതിയും സത്യവും നടപ്പാക്കുകയും നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
5: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ്. നമ്മോടൊപ്പം ചേർന്നത് നാസർ സുലാഹി.
9: أعوذ بالله من الشيطان الرجيم.

പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കും.

0: കേട്ടെ, ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിതായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു സ്നേഹക്കൂട്. മൂന്ന് ഭാര്യമാരും മൂന്ന് ദുഃഖങ്ങളും എന്ന വിഷയത്തിൽ താജുദ്ദീൻ സൊലാഹിയും അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ചേർന്ന് നടത്തിയ ചർച്ച കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. സ്നേഹക്കൂട് എന്ന് ചർച്ചക്കെടുക്കുന്നത് മൂന്ന് ഭാര്യമാരുടെയും അവരുടെ സങ്കടങ്ങളുമാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് അയച്ച ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. നമ്മളോടൊപ്പം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പീസ് റേഡിയോ ഡയറക്ടർ കൂടിയായ താജുദ്ദീൻ സലാഹിയാണ്. താജുക്ക, ഒരു പ്രവാസിയായ ആളുടെ ഭാര്യയുടെ ഒരു ചോദ്യമാണുള്ളത്. ലീവിന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം വീട്ടിൽ വന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൽ നിന്നുണ്ടായ പ്രതികരണങ്ങളാണ്, പ്രശ്നങ്ങളാണ് അവർ പറയണത്. ആ പ്രശ്നങ്ങൾ കാരണത്താലാണ് അവർക്ക് തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ വന്നത് എന്ന സൂചനയും അവരുടെ ചോദ്യത്തിലുണ്ട്. അവരുടെ പ്രശ്നത്തിന് കാരണമായ രണ്ട് സംഭവങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അയൽവാസിയായ ഒരു ചേച്ചി അവരുടെ വീട്ടിലേക്ക് ഭർത്താവിനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് അവരുടെ ഒരു ടച്ചിങ്, കയ്യിലുള്ള ടച്ചിങ്ങാണ്, പക്ഷേ അതവർക്ക് ഈ ഭാര്യയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അത് അത്ര ഗൗരവത്തിൽ കണ്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം.
4: ഓക്കെ, ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നത് ചോദ്യങ്ങൾക്കൊന്നുകൂടി കിടക്കണോണ്ടാണ്. അരിസ്മോലി, അങ്ങനെ നമ്മൾ മുതിർന്ന സ്കോളേഴ്സ് അത് അതിൽ അവരുടെ ടൈം വെച്ച് അവർക്കത് റിപ്ലൈ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാകുമ്പോൾ ആ ചോദ്യത്തിൻ്റെ വളരെ കൃത്യമായൊരു ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ അത് വേറൊരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് മാത്രം തീരുമാനമെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ ഇവിടെ അബ്ദു ചോദിച്ച ആ ചോദ്യം ഞാൻ ടെക്സ്റ്റ് കണ്ടിരുന്നു. ഈ സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആണ് എന്ത് ചെയ്യണത്, ടച്ച് ചെയ്യണത്. അവരൊരു നോൺ മുസ്ലിം സ്ത്രീയാണ്. അപ്പോൾ അതിൽ പിന്നെ ഒരു പുരുഷൻ്റെ ഒരു ലൈംഗികതയിൽ അധിഷ്ഠിതമായ ഒരു ചിന്തയാകണമെന്നില്ല. അത് മറിച്ച് ആ ഒരു സ്ത്രീ, അവർക്ക് ഇഷ്ടമുള്ള ഒരാൾ അയൽവാസി പോയപ്പോൾ ഞാൻ പോവണമെന്നുള്ള ഒരു പ്രായമുള്ള സ്ത്രീ ഒരു സ്നേഹപ്രകടനം പോലെയാണ്, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഉണ്ടല്ലോ ഒരു കരുതൽ പോലെയാണ് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അതിൻ്റെ ഒരു കോണ്ടക്സ്റ്റ്, അതിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തോന്നുകയാണ്. ഇനി അങ്ങനെ സംഭവിച്ചതാണെങ്കിലും ഒരു പ്രായം കൂടിയതാണെങ്കിലും പ്രായം കുറഞ്ഞതാണെങ്കിലും മുസ്ലിം ആണെങ്കിലും നോൺ മുസ്ലിം ആണെങ്കിലും ഒക്കെ ഒരു സ്ത്രീയെ ടച്ച് ചെയ്യണതിൻ്റെ ഒരു ഇസ്ലാമിക വശം വളരെ കണിശമായി ഇസ്ലാം പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുള്ളത് ലഅയ്യത്തഅന അഹദുൻ ബിറസിഹി ലഅയ്യത്തഅന അർറജുലു റസഹു ബിമഖീത്തിൻ മിൻ ഹദീദിൻ ഖൈറു ലഹു മിൻ അയ്യമുസ്സ അല ഇംറാഅത്തിൻ എന്നുള്ള ഹുക്മ ഖാ റസൂലുള്ളാഹ്. ഒരു വ്യക്തി സ്വന്തം തലയിൽ ഒരു ആണി അടിച്ചിറക്കുന്നത്, ഒരു സൂചി അടിച്ചിറക്കുന്നതാണ് ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിലേറെ അയാൾക്ക് നല്ലത് എന്നാണ്. അപ്പോൾ ആ നിലക്ക് വെച്ച് നോക്കുമ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു വിചാരവും കൂടി വന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും അദ്ദേഹം അത് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. പലപ്പോഴും ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യുക, ഒന്ന് അടുത്ത് പോയിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന ഒരു രീതി ചില ആളുകളടുത്തൊക്കെ ഉണ്ട്. അതിവിടുത്തെ ഒരു പുരോഗമന നാട്യക്കാർ, പിന്നെ പുതിയ കാലം മാറിയ കാലം നിങ്ങൾ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ആളുകൾ കൊണ്ടുവന്ന ഒരു തരം നരേറ്റീവാണ്. അപ്പോൾ ആ നരേറ്റീവിനെ നമ്മൾ അങ്ങനെ എടുക്കാൻ ഒരിക്കലും പാടില്ല. കാരണം ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളെന്ന് വിചാരിക്കപ്പെടുന്നതിലെ തഹാവുൻ, അതിലുള്ള അശ്രദ്ധ, അതിലുള്ള നിസ്സാരവൽക്കരണം, അത് വലിയ പാപമായി പിന്നീട് പരിണമിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഉദാഹരണ സഹിതം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഒരു സംഘം ആളുകൾ അവർ യാത്രയിലാണ്, അവരെന്ത് ചെയ്യുന്നു, ഓരോരുത്തരായി വിറകിൻ്റെ കൊള്ളികൾ കൊണ്ടുവരുന്നു, കൂട്ടിയിട്ട് കത്തിച്ച് വലിയൊരു വിറക് കൂമ്പാരം കത്തിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ഉണ്ടാകുന്നു എന്നാണ് ഈ കൊച്ചു കൊച്ചു തിന്മകളെക്കുറിച്ച് പറഞ്ഞത്. ഓരോ ദിവസം ഓരോരോ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്ത് പിന്നീട് അയാളുടെ അമലുകൾ മുഴുവൻ നഷ്ടപ്പെടണേ അവസ്ഥയിലേക്ക് എത്തും എന്നും പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ഇന്നക്കും ലതഅമലൂന അമലൻ ഹിയ അദഖു ഫീ അഅ്യുനികും മിന അശ്ശഅരി വകുന്ന നഅദുഹ ഫീ അഹദി റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം മിനൽ മൂബിഖാത്. നിങ്ങൾ ഇന്ന് നിസ്സാരമായ ഒരു മുടി ഇഴയോളം നിങ്ങൾ കാണുന്ന ചില കാര്യങ്ങൾ, ഒരു മുടിയെപ്പോലെ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ ഞങ്ങൾ മൂബിഖാത്തിൽ പെട്ട വൻപാപങ്ങളിലാണ് ഞങ്ങളത് എണ്ണിയിരുന്നത് എന്ന് സ്വഹാബത്ത് പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ആദ്യ ഭാഗത്ത് പറഞ്ഞു നിർത്തുന്നത് ഇതാണ്, ഒരു വ്യക്തി എന്നുള്ള നിലക്ക് സ്വന്തം ഭാര്യയ്ക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് കൂടി ഉണ്ടാകാവുന്ന വിധം അത് സംഭവിച്ചതുകൊണ്ട് അതിൽ ഒരു ലൈംഗിക ചിന്ത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊരാൾ ഇറങ്ങിപ്പോകുമ്പോൾ കൊടുക്കുന്നൊരു വിഷാണെങ്കിൽ പോലും അതിൽ പ്രശ്നമുണ്ട്. ഈ ഭാര്യയെ നമ്മളിതിൽ പ്രത്യേകം പ്രശംസിക്കുന്നത് അത് അവരവിടെ ഭയങ്കര എല്ലാവരുടെക്കും ഒരു ചർച്ചയാക്കി കൊണ്ടുപോകാതെ അതിൻ്റെ ദീനീയായ വശങ്ങൾ മനസ്സിലാക്കാനും ഞാനിനി ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിക്കാനും അവർ കാണിച്ചൊരു സന്മനസ്സിനെ നമ്മളിവിടെ എന്തു ചെയ്യണം, പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് ആ സഹോദരൻ എന്തു ചെയ്യണം, സ്ത്രീകളുമായുള്ള ദൂരവും തനിക്ക് വിവാഹബന്ധം ഹലാലായവരോ അല്ലെങ്കിൽ സ്ത്രീ എന്ന പരിഗണനയിൽ വരുന്നവരോ ആയ ഒരു പുരുഷൻ സ്ത്രീ ബന്ധത്തിൻ്റെ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കേണ്ട ഒരു സ്പേസുണ്ട്. ഉമ്മ പെങ്ങൾ ഇതൊക്കെ അതിനൊരു ഒരു രീതിയുണ്ട്. അവിടെ ഉള്ള ബന്ധം പോലെ അല്ല അതിൻ്റെ പുറത്തുള്ള ബന്ധങ്ങളെ നമ്മൾ കാണേണ്ടത്, ആ നിലക്ക് പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ ആ സ്ത്രീക്ക് ചിന്തിക്കാൻ നല്ലത്, അത് ആ വയസ്സായ ഒരു സ്ത്രീ ഒരു ഇറങ്ങിയപ്പോൾ വിഷിതതായിരിക്കും, അപ്പോൾ ജസ്റ്റ് കയ്യിൽ പിടിച്ചപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ്ലി അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഉണ്ടൊരു പരിപാടി. ചിലപ്പോൾ ഇങ്ങനെ അറിയാതെ കൈയെടുത്തോണേ നമ്മൾ മനസ്സറിയാതെ ശരീരം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാകും, ചിലപ്പോൾ ഒക്കെ ചില ആളുകൾക്കൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ അനുഭവങ്ങളും ഉണ്ടാകും. അങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കലാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ അത് വേറെ എന്തോ ഒരു പരിപാടിയാണ്, ഒരു മാസം ഒഴിവിട്ടി വന്നിട്ട് ഇപ്പോൾ പരീജാതി പരിപാടിക്കാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കാതിരിക്കലായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്.
5: ഈ സഹോദരിയെ സംബന്ധിച്ചോളം നിങ്ങൾ പറഞ്ഞ പോലെ ചിന്തിക്കാം, പക്ഷേ അയൽവാസിയായ പരിചിതയായ ഒരു സ്ത്രീ യോട് മാത്രമാണ് ഇങ്ങനെ ഉണ്ടായതെന്നുണ്ടെങ്കിൽ. പക്ഷേ അവരുടെ ചോദ്യത്തിൽ മറ്റൊരു വശമുള്ളത്, അടുത്തൊരു സംഭവം ഉള്ളത്, ഒരു പരിചിതരല്ലാത്ത ആളുകളോടൊപ്പമുള്ള ഒരു ടൂറിൽ, ടൂറിനിടയിൽ ബസ്സിൽ ചില പാട്ട് വെച്ചപ്പോഴുള്ള മറ്റു സ്ത്രീകളുടെ ചലനങ്ങളും അവരുടെ ഡാൻസും ഒക്കെ ഉണ്ടായ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ കൂടി, അതിനെ ഒരു ഗൗരവമായി കാണാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ചില ഇടപെടൽ കൂടി ഉള്ളതുകൊണ്ട് ഇത് പരിചയമുള്ള ആളുകളോടും മാത്രമല്ല അല്ലാത്തവരോടും അവരുടെ ടച്ചിങ്ങോ മറ്റോ ഉണ്ടായി എന്ന് പറയണില്ല, പക്ഷേ അവർക്ക് പ്രോത്സാഹനം നൽകി എന്നുള്ളതും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നതാണ് ഇവരുടെ ഒരു അടുത്ത ഒരു പ്രശ്നം.
4: ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഇവരിങ്ങനെ എന്തോ ഒരു ഭയങ്കര ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി പോവുകയാണോ ഈ സ്ത്രീ എന്ന് വേണമെങ്കിൽ ചില ആളുകൾക്ക് ചിന്തിക്കാം. ഞാൻ വിചാരിക്കുന്നത് ഈ സ്ത്രീ ഇത്തരം വിഷയങ്ങളുടെയൊക്കെ നല്ല ഇസ്ലാമികമായ മാനങ്ങളെയും നിയമങ്ങളെയും പഠിച്ച ഒരാളാണ്, അതോടൊപ്പം ഈ ഭർത്താവും അങ്ങനത്തെ ഒരു ഫ്രെയിമിലുള്ള ആളായിരിക്കണം. അപ്പോൾ ഈ ഭർത്താവിന് ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ എല്ലാവരും ഉള്ളൊരു സ്ഥലത്ത് എന്താണ് ഒരു ഭയങ്കര ആഹ്ലാദം വിനോദമൊക്കെ നടക്കുമ്പോൾ അങ്ങനെ ഇടപെടല്ല വേണ്ടത് എന്ന ബോധ്യം ഉള്ള അങ്ങനത്തെ ഒരു ക്ലാസ്സുകളും പഠനങ്ങളൊക്കെ നടക്കുന്ന ഒരു സമൂഹത്തു നിന്നാകുമ്പോൾ ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഗൗരവത്തിൽ പരിഗണിച്ച് വേണം എന്തു ചെയ്യാൻ മറുപടി പറയാൻ. എപ്പോഴും ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്കൊരു ക്യാരക്ടറുണ്ട്, ചില സിറ്റുവേഷണൽ ഡിസോർഡറുകൾ ഉണ്ടാകും അവർക്ക്, ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ചില ഡിസോർഡറുകൾ. അപ്പോൾ അത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അടുത്ത കാലത്ത് എൻ്റെ വൈഫ് ഒരാളായിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ്, ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്, ഒരു സ്ത്രീയായിട്ട് പീസ് റേഡിയോയിൽ വന്ന പീസ് റേഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കോളായിരുന്നു. അപ്പോൾ ആ പെട്ടെന്ന് ഇങ്ങനെ വക്കടി ഫോണെന്നൊക്കെ പറഞ്ഞു കേട്ടു, ഞാനുണ്ട്, ഞാനപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവള് ലൗഡ് സ്പീക്കർ ഇട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അത് കട്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫോളോ ചെയ്യണം, എന്താ നോക്കണം എന്ന് പറഞ്ഞു. നോക്കി വന്നപ്പോൾ എനിക്കറിയുന്ന ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയെക്കുറിച്ച് ആ ഭാര്യ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ആ ഭാര്യനെ അദ്ദേഹം ക്രൂരമായി ദ്രോഹിക്കും, ശരിക്ക് ദ്രോഹിക്കും, എന്നിട്ടിങ്ങനെ അവരിങ്ങനെ നിലവിളിക്കുമ്പോൾ ചിരിക്കും. അത് രോഗമാണ്, അത് ഡിസോർഡറാണ്. ഒരു സാഹചര്യം, ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ആ വ്യക്തി വേറെ ഒരാളായിട്ട് മാറും. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പ്രസവം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ പെണ്ണ് വേറൊരാളായി മാറും. അപ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്തും. ഒന്നാമത്തെ പ്രസവമൊക്കെ ആണെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. അതൊരു പ്രത്യേക ടേമിലേക്കുള്ള ഡിസോർഡറാണ്. ഓ, അതൊരു ആ ഡിപ്രഷനെ അങ്ങനെയാണ് കാണേണ്ടത്. എന്നാൽ ഇതേപോലെ ചില സാഹചര്യങ്ങൾ, ചില അനുബന്ധങ്ങൾ ചേർന്ന് വരുമ്പോൾ വ്യക്തി വേറൊരാളായി മാറും. ശൈത്താനിൻ്റെ ഒരു ഇടപെടലുണ്ടാവും. ആ നിലക്കും നമ്മളിതിനെ കാണണം. എന്നാൽ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ഒരു ഇതൊരു കാന്തം, ഇതൊരു ഇരുമ്പ്, ഇതൊരു നിശ്ചിത ദൂരത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇത് തമ്മിൽ
5: ഒട്ടും
4: ഉറപ്പാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. എന്ന് പറഞ്ഞ പോലെ ആണും പെണ്ണും, അത് വയസ്സെത്രയാണെന്നുള്ളതോ നിറം എന്താണെന്നുള്ളതോ പിന്നെ ഇതൊന്നും വിഷയമല്ല. ഭംഗിയുണ്ടോ ഭംഗിയില്ലേ, ആരോഗ്യമുണ്ടോ ആരോഗ്യമില്ലേ, ഭർത്താവുണ്ടോ ഭർത്താവില്ലേ, ഭാര്യ ഉണ്ടോ ഭാര്യയില്ലേ, ഇതൊന്നും വിഷയമല്ല. ഒരു നിശ്ചിത ദൂരത്ത് നിന്നിട്ടില്ലെങ്കിൽ, നിശ്ചിത നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഏത് വ്യക്തിക്കും ഇത്തരം വിഷയങ്ങൾ വരാം. അതിൻ്റെ തെളിവ് ഇസ്ലാമിക ചരിത്രത്തിൽ പോലും ഉണ്ട്. മായിസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വന്ന്, നബിയെ എനിക്ക് പറ്റിപ്പോയി, നബിയെ ഞാൻ ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു, ഞാനൊരു സ്ത്രീയുമായി ഇങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന സംഭവത്തിൽ അതുണ്ട്. അദ്ദേഹം ഈ ഒരു ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾക്ക് വിധേയനായി അദ്ദേഹം മരണപ്പെടുകയാണ്. പിന്നെ നബി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ തിരിഞ്ഞു, വീണ്ടും വീണ്ടും ആവർത്തിച്ച് സഭയിൽ വെച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു, മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു. ഒന്നുമില്ല, അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് കണ്ടപ്പോൾ, കുറ്റം സ്വയം സമ്മതിച്ചപ്പോൾ, ഭരണകർത്താവ് എന്നുള്ള നിലക്ക് പ്രവാചകൻ നിർബന്ധിതനായപ്പോൾ അദ്ദേഹത്തെ ഇസ്ലാമിക ശിക്ഷാ നിയമപ്രകാരം വിവാഹിതനുള്ള, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന, വ്യഭിചരിക്കുന്ന വിവാഹിതനുള്ള ശിക്ഷാ നിയമം നടപ്പിലാക്കി. അവിടെ അത് കഴിയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, അത് കണ്ട് ആ ചോര ചിന്തിയ അനുഭവത്തിലൂടെ കടന്നുപോയ സമൂഹത്തിലെ അദ്ദേഹത്തിൻ്റെ, അദ്ദേഹം ആരുമായാണോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ആ സ്ത്രീയും അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രവാചകൻ പ്രത്യേക SIT രൂപീകരിച്ചതൊന്നുമല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ടീമിനെ ഉണ്ടാക്കിയതൊന്നുമല്ല, അവർ സ്വയം വന്നതാണ്. ഈമാനാണ് അവരെത്തിച്ചത്. ഗർഭിണിയായ അവരെ പ്രസവത്തിന് ശേഷം, പിന്നീട് ആ ഒരു നടപടിയിലേക്ക് പോണതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ സ്ത്രീയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, അവർ ജസീറത്തുൽ അറബിലെ മുഴുവൻ മനുഷ്യർക്കും ഓഹരി വെച്ച് കൊടുക്കാൻ പറ്റുന്ന അത്ര വലിയ തൗബ അവർ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അത്രയും തൗബയുടെ നിലയുള്ള മനുഷ്യർക്ക് പോലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിലെ വിഷയങ്ങൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത് മനസ്സിലാക്കി തന്നെ ഇത്തരം കാര്യങ്ങൾ ഭാര്യയും ഭർത്താവും ഒക്കെ പരസ്പരം മനസ്സിലാക്കിയാൽ വൈകാരികമായി പ്രതികരിക്കലോ അടിക്കലോ തെറ്റലോ ചവിട്ടിപ്പുറത്താക്കലോ കെട്ടിത്തൂങ്ങി മരിക്കലോ വേഗം ബഹളം ഉണ്ടാക്കലൊന്നുമല്ല. ഫയത്മാല്ലദീഫി കൽബിഹി മറലുവൻ, ഇങ്ങനൊരു രോഗമുണ്ട്. കുറാൻ പറഞ്ഞു ഈ ശബ്ദം, സ്ത്രീ സംസാരിക്കുമ്പോൾ പുരുഷൻ സംസാരിക്കുമ്പോൾ കൊഞ്ചി കൊഴഞ്ഞ് സംസാരിക്കരുത്, കണ്ണുകളെ നിയന്ത്രിക്കണം. രണ്ട് കാര്യമാണ് ശബ്ദത്തിലും കാഴ്ചയിലും, രണ്ടിലും എന്തുണ്ട്? ഫയത്മാല്ലദീഫി കൽബിഹി മറലുവൻ, രോഗത്തിലെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഡിസോർഡറിൻ്റെ, തെറ്റായ കാര്യങ്ങളുടെ രോഗാണുക്കളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു രോഗാവസ്ഥയാണ്. അപ്പോൾ ഭർത്താവിന് ക്യാൻസർ വന്നു, ഭർത്താവിന് എന്ത് ചെയ്തു, ലൈംഗിക രംഗത്ത് ഇങ്ങനത്തെ ഒരു രോഗം വന്നു, ആ രോഗം ട്രീറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ശരിക്ക് ഭാര്യമാർക്കാണ്. അപ്പോൾ അടിസ്ഥാനങ്ങളൊക്കെ ശരിയായിരിക്കെ തന്നെ ചില, പിന്നെ അടിസ്ഥാനങ്ങളിലോ ചില ശാഖകളിലോ മനുഷ്യർക്ക് പിഴവ് പറ്റാം. ഈമാൻ യസീദ് വയങ്കുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നു എന്നാണ് ഇസ്ലാം ഇതിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു സാഹചര്യം, ഒരു സംഗതി. ഒരു പോയിൻ്റ് കൂടി ചേർത്ത് വെച്ച് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. സാഹചര്യം ഭയങ്കര പ്രധാനമാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ആ വ്യക്തിക്ക് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെയും ചുറ്റുള്ളവരുടെയും ഉത്തരവാദിത്തമാണ്. സാഹചര്യം തിന്മയുമായി ബന്ധപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന കാര്യമാണ്, 99 ആളെ കൊന്നു, 100-ാമത്തെ ആളെ കൊല്ലുന്നത്, 99 ആളെ കൊന്ന ആൾ ഈ 100-ാമത് കൊല ചെയ്യപ്പെട്ട പണ്ഡിതനോട് ചോദിച്ചു, എനിക്ക് തോപുണ്ടോയെന്ന്. ആൾ ഒറ്റയുടെ കണക്കൊക്കെ എന്ത് തോപയാണ് എന്ന് പറഞ്ഞു. അപ്പം അയാളെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് പശ്ചാത്താപ മനസ്സോടുകൂടെ ചെന്ന ആ മനുഷ്യൻ എന്ത് ചെയ്യണത്, ഈ പണ്ഡിതനെ കൊല്ലണത്. പക്ഷേ വീണ്ടും അയാളുടെ ഉള്ളിലെ വേദനകൾ അയാൾ മറ്റൊരാളുടെ അടുത്തേക്ക് എത്തിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യം, ഈ നാട്ടിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല, ഇവിടെ നിങ്ങൾ പോകണം, കാരണം ഇവിടെ നിങ്ങൾ ഗുണ്ടാസുന്നിയാണ് ആൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും 58 വെട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട്, അല്ലെങ്കിൽ 100 വെട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് കൊട്ടേഷൻ കിട്ടും, വീണ്ടും നിങ്ങൾ ഇങ്ങനത്തെ കാര്യത്തിൽ പോകുന്നുണ്ട്, ഈ നാടുകൾ വിടണം എന്നാണ്. ഇപ്പം ഏത് ഇതാണെങ്കിലും സാഹചര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. പിന്നെ ഭർത്താക്കന്മാർക്ക് ആവശ്യമായ ഒരു സെക്സ് ഭാര്യമാരും, ഭാര്യമാർക്ക് ആവശ്യമായ സെക്സ് ഭർത്താവും കൊടുക്കണം. എനിക്കാവശ്യമായ സെക്സ് ഞാൻ എടുക്കുക, എൻ്റെ ഭാര്യ നിന്ന് എടുക്കുക എന്നുള്ളതല്ല, എൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമായ സെക്സ് ഉണ്ടാകും. അവർക്ക് കൂടുതൽ താല്പര്യമുള്ള കാര്യങ്ങൾ, ഇൻട്രസ്റ്റായ കാര്യങ്ങൾ, അത് പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ചെയ്തു പോവുക എന്നുള്ളത്, അത് അങ്ങനെ തന്നെ ഫില്ലാകുള്ളൂ. അതിന് പകരം കുറേ പിന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടോ, അതല്ലെങ്കിൽ ഡാൻസ് കളിച്ചുകൊണ്ടോ, അതല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടോ, ടൂർ ആയതുകൊണ്ടോ കാര്യമില്ല. ഈ കാര്യം ഫില്ലാണെങ്കിൽ, ഭക്ഷണം വയറ്റിലേക്ക് എത്തിയാലേ വിശപ്പ് മാറൂ എന്ന് പറയുന്ന പോലെ, സെക്സ് സെക്സായിട്ട് നിർവഹിക്കപ്പെട്ടാലേ അതിൻ്റെ ഒരു അത്തരം ഡാമേജുകൾ പരിഹരിച്ച് പോകാൻ കഴിയുള്ളൂ.
5: ഈ സാഹചര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിൽ ഒരു ഇപ്പോൾ ഈ ചോദ്യത്തിലുള്ളത് സംഘമായുള്ള ഒരു ടൂറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ വെക്കേഷൻ വരുന്ന സമയത്ത് സംഘമായി പരിചിതരല്ലാത്ത ആളുകളോടൊപ്പം ടൂർ പോകുന്നതിന് പകരം അവർക്ക് സ്വന്തമായി പോകാനുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാമല്ലോ ആ യാത്രകൾ. അപ്പോൾ പിന്നെ അങ്ങനത്തെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടേണ്ട സാഹചര്യത്തിന് ഒഴിവാകും. വല്ലദീനഹു അനില്ലഹവി മുഅരിദൂൻ എന്ന് പറഞ്ഞ പോലെ ഈ അനാവശ്യ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനുള്ള വിശ്വാസികളുടെ ആ ഒരു ഗുണത്തിലേക്ക് അവർക്ക് എത്താനും തീർച്ചയായും
4: സാധിക്കും. ഇതിൽ അദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ സ്നേഹക്കൂടലൊക്കെ വന്ന് ഇങ്ങനത്തെ മറുപടികളൊക്കെ കേട്ട് ഈ വിഷയം ഞാൻ ചോദിച്ചതിന് തന്ന ഉത്തരമാണിത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഏറ്റവും അയാൾ കാമാകുന്ന ഒരു സമയത്ത്, അയാൾ ഏറ്റവും സന്തോഷമുള്ളൊരു സമയത്ത് നോക്കിയത് പറഞ്ഞ് തിരുത്തണം, അല്ല സംശയമൊന്നുമില്ല. തിരുത്താതെ ഇത് മെൻഷൻ ചെയ്യാതെ പോകരുത് എന്നുള്ള, പിന്നെ പാപമോചനം നടത്തി കൊടുക്കണം.
5: അതെ,
4: അത് വിശ്വാസികൾ പരസ്പരമുള്ള ഒരു ബാധ്യതയാണ്.
5: മറ്റൊരു ഭാര്യയുടെ ഒരു സംശയമുള്ളത്, ഇവർ ദീനിയായി നല്ല ഭംഗിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, അതുപോലെ തന്നെ ഭർത്താവും ദീനീ ബോധമുള്ളയാളാണ്. ഭർത്താവ് ഇവരുടെ എല്ലാ ദീനിയായ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ളൊരു പ്രധാന പ്രശ്നം, അദ്ദേഹം അഞ്ചു വഖത്ത് നിസ്കരിക്കുമെങ്കിലും അത് വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. അദ്ദേഹം ജമാഅത്തിന് പോകുന്നില്ല. പുറത്തു പോയാൽ അങ്ങനെ പള്ളികളിൽ ജമാഅത്തിനൊക്കെ പങ്കെടുക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ അത് പൂർണ്ണമായും അവർക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോകുന്നില്ല എന്നതാണ്, ജമാഅത്തിന് പങ്കെടുക്കുന്നില്ല എന്നാണ് ഭാര്യയുടെ പരാതി.
4: ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായൊരു വാചകമാണ്, ഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹ. ഭൂമിയിലെ ഏറ്റവും ഉന്നതമായ വിഭവം എന്ന് പറയുന്നത്, ഏറ്റവും അടിപൊളി സംഭവം എന്ന് പറയുന്നത് നല്ല സ്വാലിഹത്തായൊരു ഭാര്യയാണ് എന്നാണ്. എന്നാൽ ഭയങ്കര ഐഫോൺ, BMW, ഒരു ഭയങ്കര 5 റൂമുള്ള ഒരു 2 നില കെട്ടിടം, ബാംഗ്ലൂർ ടൗണിൻ്റെ സെൻറ്ററിലുള്ള, എല്ലാ മാസവും 25 ലക്ഷം രൂപ വാടക കിട്ടുന്ന ബിൽഡിങ്, കയ്യിലുള്ള 500 കിലോ സ്വർണം, അതൊന്നുമല്ല. ഏറ്റവും നല്ല വിഭവം ഏറ്റവും സ്വാലിഹത്തായ ഭാര്യയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യൻ സന്തോഷിക്കേണ്ട കാര്യം, നിങ്ങളെ നിങ്ങളുടെ ഭാര്യ തിരുത്തുന്നു എന്നത് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ തൗഫീഖാണ്. അത് അവർ പറഞ്ഞ് നടക്കല്ല, അവരുടെ ഉള്ളിൽ അതൊരു ടെൻഷനായി ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഹിദായത്തിൻ്റെ വിളക്കാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നു എന്നുള്ളത് അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അള്ളാഹുവോട് അൽഹംദുലില്ലാ പറയേണ്ട ഒരു സുപ്രധാനമായ കാര്യമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമസ്കാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇസ്ലാം, ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്നതിൽ, ജീവിക്കാനുള്ള നിയമങ്ങളിൽ, നിബന്ധനകളിൽ ഒന്നാണത്. നിസ്കരിക്കാത്ത ഭർത്താവാണെങ്കിൽ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്നതിൽ പണ്ഡിതന്മാർക്ക് ഭിന്നാഭിപ്രായമുണ്ട്. തൊലാഖ് ചോദിക്കാവുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണേത്, നിസ്കാരം പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തി. ഇയാളിപ്പോൾ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട്, ഇയാളുമായിട്ട് അത് അങ്ങനെ തന്നെ ബന്ധപ്പെടണില്ല. എന്നാലും ഒരു വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് നമ്മൾ പറഞ്ഞു പോകണം, നിസ്കാരം അത്രയും പ്രധാനമാണ്. അലഹുദുല്ലദീ ബൈനനാ വൈനഹു മുസ്സല ഫമൻ തറകഹ ഫഖദ് കഫർ. അവിശ്വാസികളും വിശ്വാസികളും തമ്മിലുള്ള വേർതിരിക്കപ്പെടുന്ന അൽ ഫർഖുല്ലദീ ബൈനനാ വൈനഹു മുസ്സല, അവർ രണ്ടുപേരെയും വേർതിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അത് നമസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫർ, അതിനെ നിഷേധാത്മകമായി നിർവഹിക്കാത്ത വ്യക്തി അയാൾ കാഫറാണെന്നാണ്. അത്രയും സ്ട്രോങ് ആയിട്ട് ഇസ്ലാം പറഞ്ഞ ഒരു വിഷയമാണ്. മാത്രമല്ല അവ്വലുമായി ഹാസബ ബിഹിൽ അബ്ദു യോമൽ ഖിയാമ, ഒരടിമ അന്ത്യദിനത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണേത്, ഏറ്റവും ഒന്നാമത് തൗഹീദ് ശുദ്ധമായ ഒരാളോട് പിന്നെ ചോദിക്കുന്ന നിസ്കാരത്തെക്കുറിച്ചാണ്. ആ നിസ്കാരം ശരിയായാൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ വിജയിച്ചിരിക്കുന്നു, അവനെ അവൻ്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്നാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ആ മണിക്കൂറുകൾ എടുത്തു കഴിഞ്ഞാൽ പ്രവാചകന് ഏറ്റവും കൂടുതൽ വിഷമാകേണ്ടത് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ടാണ്. അസ്വല അസ്വല എന്ന് നബി ഇങ്ങനെ പറയുന്നുണ്ട്. ജനങ്ങൾ കാത്തു നിൽക്കുമ്പോൾ പ്രവാചകൻ വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അബോധാവസ്ഥയിൽ നിന്ന് ഉണരുമ്പോൾ നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ഇനി എനിക്ക് വന്ന് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെന്ന ബോധ്യം പ്രവാചകനുണ്ടായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ പറയാണ്. എന്നിട്ട് വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോയ പ്രവാചകൻ പിന്നെ ഉണരുമ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, പ്രവാചകൻ്റെ വീട് ഇവിടെ പള്ളി തൊട്ടപ്പുറത്ത്, ആ വിരിയുടപ്പുറത്ത് നിസ്കാരം ഉണ്ട് എന്നറിഞ്ഞപ്പോൾ പ്രവാചകൻ രണ്ട് സ്വഹാബിമാരുടെ, ഫളൽ ബിൻ അബ്ബാസിൻ്റെയും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെയും തോളിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടന്ന്, തോളിലിങ്ങനെ തൂങ്ങിക്കിടന്ന് പള്ളിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നിസ്കാരം എന്നുള്ളത് അങ്ങനെ നിസ്സാരമായി ആകേണ്ട ഒന്നല്ല. അവനവൻ്റെ ബെഡ്റൂമിൽ രണ്ടീ സെറ്റ് മൂന്നീ സെറ്റ് എടുത്ത കള്ളിമുണ്ടും എടുത്ത് നിർവഹിക്കേണ്ട ഒന്നല്ല. അത് ഭാര്യമാരൊക്കെ മനസ്സിലാക്കുക. ഈ സഹോദരിയുടെ ചോദ്യത്തിൽ വേറെയും കുറേ ആളുകൾക്കുള്ള ഉത്തരമുണ്ട്. സാധാരണ ഈ ജമാഅത്തൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ഭർത്താക്കന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവരെ ഭാര്യമാരായിരിക്കും അതിൻ്റെ ഒരു കാര്യം. നിസ്കാരത്തിന് നേരെ ആയിക്കണോട്ടോ എന്ന് അടുക്കളയിൽ നിന്ന് വിളിച്ച് പറയും, പോണില്ലേ എന്ന് ചോദിക്കും, ഇപ്പോൾ ബാങ്ക് കൊടുത്തിട്ടോ എന്ന് ഓർമ്മപ്പെടുത്തും. ഇത് കേൾക്കുന്ന സഹോദരിമാർ ചിന്തിക്കുക, ഞാൻ അങ്ങനത്തെ ഒരു ഭാര്യയാണോ, ഞാൻ അങ്ങനത്തെ ഒരു ഉമ്മയാണോ, ഞാൻ അങ്ങനത്തെ ഒരു വല്യമ്മയാണോ, ഞാൻ അങ്ങനത്തെ ഒരു പെങ്ങളാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. തിരിച്ച് ആണുങ്ങളും ഞാൻ എത്രത്തോളം ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കണമെന്നാണ് ഇതിൽ എനിക്ക് ചേർത്ത് പറയാനുള്ളത്. ഇനി ഇവിടുത്തെ വിഷയത്തിൻ്റെ മർമ്മത്തേക്ക് വരികയാണെങ്കിൽ, ജമാഅത്ത് നമസ്കാരം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫർള് ഐനായിട്ടുള്ള കാര്യമാണ്. അത് ഈവൻ നമ്മൾ തടസ്സങ്ങളായി വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിന് തടസ്സങ്ങളല്ല. വളരെ പ്രസിദ്ധമായ സംഭവമാണ് അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുത്ത് വന്ന് കാഴ്ച പരിമിതനായ അദ്ദേഹം, കണ്ണ് കാണാത്ത അദ്ദേഹം പ്രവാചകൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ എന്നെ വലൈസലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ആളെനിക്കില്ല, അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം, എനിക്ക് ജമാഅത്തിൽ നിന്ന് ഒഴിവ് തരണം, ഞാൻ പള്ളിയിൽ വരേണ്ടതുണ്ടോ, പൂരണ വഴിയിൽ തേളും പാമ്പൊക്കെ ഉണ്ട്, മാത്രമല്ല മരത്തിൽ വീണ് ഇടിച്ചു വീണ സാഹചര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം പ്രവാചകൻ അതിനോട് അനുകൂലമായി പ്രതികരിച്ചെങ്കിലും അദ്ദേഹം ഇങ്ങനെ പതിയെ ഇഴഞ്ഞ് നടന്ന് നീങ്ങുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അതസ്മാന്നിത, അങ്ങ് ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ എന്നങ്ങൾ വരണം. അദ്ദേഹം വന്നും ചെയ്തു. പിന്നെ മദീനക്കാരെ ഉണർത്തുന്ന ബാങ്ക് കൊടുത്തത് അദ്ദേഹമാണ്. മദീനയിലൊക്കെ എപ്പോഴും അതുണ്ട്, സുബഹിൻ്റെ മുമ്പൊരു ബാങ്കുണ്ട്, ആ ബാങ്ക് കൊടുത്തത് അദ്ദേഹമാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം. തൻ്റെ അനുയായികളെ കൊന്നവർക്കും തന്നെ ദ്രോഹിച്ചവർക്കൊക്കെ വിശാലമായി മാപ്പ് കൊടുത്ത്, തനിക്കെതിരെ കൊട്ടേഷൻ വിട്ടയച്ച ആളുകളെ ഫുള്ള് ചേർത്ത് നിർത്തി അങ്ങനെയൊക്കെ ചെയ്ത റസൂലുള്ള. പക്ഷേ പറഞ്ഞൊരു വാക്കുണ്ട്, ലഖദ് ഹമംതു അൻ ആമുറ ഫിതിയത്തി, ഞാൻ എൻ്റെ കൂടെ കുറച്ച് ചെറുപ്പക്കാരും കൊണ്ട് പിന്നെ അവർക്ക് നിർദ്ദേശം കൊടുത്ത് പോകാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ പള്ളിയിൽ നിസ്കാരം തുടങ്ങിയതിൻ്റെ ശേഷം മദീനയിൽ പള്ളികളിൽ വരാതെ വീടുകളിൽ കഴിയുന്നവരെ വീട്ടിലേക്ക് പിന്നെ വിറകിൻ്റെ കെട്ടുകളും കൊണ്ട് പോകാൻ ഞാൻ വിചാരിച്ചു. അവരുടെ വിറക്, ആ വിറക് കെട്ടുകളിൽ തീ കൊളുത്തി അവരുടെ വീടുകൾ കത്തിക്കാൻ ഞാൻ വിചാരിച്ചു എന്നാൽ നബി അത് ചെയ്യുന്നല്ല എൻ്റെ അർത്ഥം. അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഭാര്യ ചിന്തിച്ച കാര്യം വളരെ കൃത്യമാണ്. മാത്രമല്ല യുദ്ധസമയത്ത് പോലും ജമാഅത്തായിട്ടാണ് നിർവഹിക്കേണ്ടത്. സൈന്യം ഖിബലയുടെ ഭാഗത്താണെങ്കിൽ രണ്ട് സഫായിട്ട് നിന്ന് ഒന്നാമത്തെ സഫ് റുക്കുവും സുജൂദൊക്കെ പൂർത്തീകരിച്ചതിൻ്റെ ശേഷം രണ്ടാമത്തെ ടീം റുക്കുവിലേക്കും സുജൂദിലേക്കും പോവുക, അങ്ങനെയൊക്കെയുള്ള ക്രമങ്ങൾ പോലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഒരു കാരണവശാലും ചെയ്തുകൂടാ. ആ ഭാര്യ ചിന്തിച്ച് 100% ശരിയാണ്, അദ്ദേഹം അത് തിരുത്തണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ നമസ്കാരം പടച്ചോൻ സ്വീകരിക്കുമോ എന്നുള്ളതിൽ പോലും സംശയമുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരിക്കലും ഒരു വിഭാഗത്തെ പോലെ ആകരുത്, അവർ അവരുടെ വീടുകളിലാണ് നിസ്കരിക്കുന്നത്, നിങ്ങൾ നിസ്കാരം പള്ളിയിൽ ഉപേക്ഷിച്ചാൽ ഫഖദ് തറക സുന്നത്തെ നബിയിക്കും, ആ വ്യക്തി പ്രവാചകൻ്റെ സുന്നത്താണ് ഉപേക്ഷിച്ചിരിക്കുന്നത്, ആ അതുവഴി അയാൾ നരക വഴിയിലാണ് എന്ന് വരെ പറഞ്ഞു വെച്ചത് നമുക്ക് കാണാൻ കഴിയും.
5: ഇപ്പോൾ ഈ മറുപടികളൊക്കെ ഭാര്യയ്ക്ക് ഈ പോയിന്റുകൾ പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, അദ്ദേഹത്തോട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഭാര്യ എഴുതുന്ന മറ്റൊരു പ്രശ്നം, അദ്ദേഹത്തോട് ഇങ്ങനെ നിസ്കാരത്തിൻ്റെ കാര്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീകളുടെ കാര്യം നോക്കിയാൽ മതി, ആണുങ്ങളെ ഭരിക്കാൻ വരണ്ട എന്ന ഒരു ടോണിലുള്ള സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇനി പറഞ്ഞാലും അദ്ദേഹം ഉൾക്കൊള്ളാനുള്ള സാധ്യത വളരെ കുറവാണ്.
4: അതായത് ചില ആളുകൾ എന്തെന്ന് വെച്ചാൽ അവനവൻ്റെ തോന്നിയാസത്തിന് ഇസ്ലാം തെളിവൊക്കെ എടുക്കണ ചില അപൂർവജീവികൾ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. അവർ ശരിക്കും ഇവിടുത്തെ ഇസ്ലാം വിരുദ്ധ ചേരിയുടെ ഏറ്റവും വലിയ ഉപകരണങ്ങളാണെന്നാണ് ഞാൻ പറയാം. ഇത് ഈ പറഞ്ഞ ആൾ ശരിക്കും കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വല്ല പ്രതിഷേധം ഉണ്ടെങ്കിൽ അയാൾ എന്നെ വിളിച്ചോട്ടെ. ചില ആളുകൾ ഒന്നും കൂടി ചെയ്യും, അരിജാലു ഖവ്വാമൂന അല നിസാന്നും കൂടിയാണ് ഓതും, ആയത്തു കൂടിയുണ്ട് ഓതും, എന്നിട്ട് അതിൻ്റെ തഫ്സീറൊക്കെ വേണമെങ്കിൽ ഉദ്ധരിക്കും. ഇത് തോന്നിയാസാണെന്ന് ശുദ്ധമായ അസംബന്ധമാണ് അയാൾ പറഞ്ഞത്. ഭാര്യക്ക് ഭർത്താവിനേക്കാളും ഭർത്താവിന് ഭാര്യയെക്കാളും ഒക്കെ വരുന്ന പരസ്പരം വരുന്ന പല മേഖലകളും പല ഏരിയകളും ഉണ്ട്. ഇസ്ലാം ഈ ഭാര്യയെ ഭരിക്കരുത് അല്ല ഭർത്താവിനെ ഭരിക്കരുത് എന്നുള്ള വേർഡൊന്നും ഇസ്ലാം ഉപയോഗിച്ചിട്ടില്ല. ഇസ്ലാം പറഞ്ഞത് പുരുഷൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്, പുരുഷൻ്റെ ബാധ്യതയെക്കുറിച്ചാണ്. പുരുഷന് നല്ല ബാധ്യതകളുള്ളതുകൊണ്ട് സ്ത്രീ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ചാണ്. നിങ്ങളുടെ കുടുംബവും സമ്പാദ്യവും സർവവും, നിങ്ങൾ 60,000 രൂപ സാലറി വാങ്ങുന്ന ആളാണ്, 36,000 രൂപേൻ്റെ സാലറിക്കാരനാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ചിലവ് നടത്തൽ അയാളെ ബാധ്യതയാണ്. നിങ്ങൾക്ക് അയാളെ സഹായിക്കുക കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വേറൊരു അർത്ഥത്തിൽ സദഖത്തിൻ്റെയും സക്കാത്തിൻ്റെയും ഒക്കെ അർത്ഥത്തിൽ വേറൊരു നിലക്ക് വന്നേക്കാം. പക്ഷേ അത്രയും ചുമതലകൾ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. ആണും പെണ്ണും തുല്യമാണെന്നുള്ള അഭിപ്രായം ഒരിക്കലും ഇസ്ലാമിലില്ല. ആണിനും പെണ്ണിനും ഇടയിലുള്ള നീതി നിർവഹണമാണ് ഇസ്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പക്ഷേ ഈ സ്ത്രീക്ക് അങ്ങോട്ട് ഉപദേശിക്കാനുള്ള അവകാശമുണ്ട്. ഉമറാഹ്ലക്ക വിസ്വലാത്തി വസ്തബിർ അലൈഹ, നീ നിൻ്റെ അഹ്ലിനോട് നിസ്കാരത്തെക്കുറിച്ച് പറയണം, നിസ്കരിക്കാത്ത ആളോട് നിസ്കാരത്തെക്കുറിച്ച് പറയണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അത് പെണ്ണ് നിസ്കരിക്കണില്ല ആണിന് പറയാം, ആണ് നിസ്കരിക്കണില്ലേ പെണ്ണിന് പറയാം. മാത്രമല്ല ഈ സ്ത്രീകളെടുത്തുനിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കലും സ്ത്രീയെ പരിഗണിക്കലും ഒന്നും ഇസ്ലാമികമല്ല എന്നതിന് എന്ത് തെളിവാണ് നവോയി ചങ്ങാതിൻ്റെ അടുത്തുള്ളത്? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹുദൈബിയ സന്ധി, ഹിജ്റ 6-ാം വർഷം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നു, വരാൻ ശ്രമിക്കുന്നു, വഴിയിൽ വെച്ച് തടയപ്പെടുന്നു, പിന്നെ ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നു. അപ്പം മദീനയിലേക്ക് തിരിച്ചു പോകണമെന്ന് തീരുമാനമാകുന്നു. പക്ഷേ സ്വഹാബത്ത് ഉൾക്കൊണ്ടില്ല. റസൂലുള്ള അവരോട് തഹല്ലുലാകാൻ പറഞ്ഞു, മൃഗത്തെ അറുത്ത് ഉംറയിൽ നിന്ന് വിരമിക്കാൻ പറഞ്ഞു. അപ്പോൾ ആരും ചെയ്യണില്ല. നബി എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഒരാവശ്യമില്ലാതെ ഇങ്ങനത്തെ ഒരു പിന്നെ സംഗതി എന്തിനാണ് നമ്മൾ അംഗീകരിക്കണമെന്നാണ് അവർ ചോദിച്ചത്. പ്രവാചകൻ ഈ സങ്കടം പോയി പറഞ്ഞത് സഫിയ ബീവിനോടാണ്. സഫിയ, ആരും ഞാൻ പറഞ്ഞ കേൾക്കണില്ല കേട്ടോ എന്ന് ടെൻറ്റിൻ്റെ ഉള്ളിൽ പോയി പറയാണ്. അപ്പോൾ സഫിയ പറഞ്ഞു കൊടുക്കണ കാര്യമാണ്, നബി നിങ്ങളങ്ങോട്ട് തഹല്ലുലാകുകയും നിങ്ങൾ മുടി മുറിക്കുകയും നടൻ വിതരണം ചെയ്യും, അപ്പോൾ ആളുകൾ ആയിക്കോളും, ഞിഞ്ഞ ഉപദേശിക്കാൻ വരണ്ട. ഇത്രയും പ്രഷറുള്ള ഇത്രയും ടെൻഷനുള്ള ഒരു സ്പേസിൽ പോലും ഭാര്യൻ്റെ ഉപദേശം കേട്ട് റസൂൽ അത് ചെയ്യാണ് ചെയ്തത്. മാത്രമല്ല ഭാര്യമാർക്കിടയിലുണ്ടായിരുന്ന പിണക്കങ്ങളിൽ, ഇപ്പോൾ ഹഫ്സ ബീവിൻ്റെ ആയിഷ ബീവിൻ്റെ അടുത്ത് റസൂലുള്ള പോണ ഒരു രംഗമുണ്ട്. സൈനബ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ നിന്ന് തേന് കഴിച്ചു വന്ന പ്രവാചകനെ, സൈനബിൻ്റെ വീട്ടിൽ പ്രവാചകൻ അപ്പം പോയതും അവിടുന്ന് ഭക്ഷണം കഴിച്ചതൊന്നും ഹഫ്സ ബീവിക്കോ അല്ലെങ്കിൽ ആയിഷ ബീവിക്കോ രണ്ടിലൊരാൾക്ക് ഇഷ്ടമായില്ല. ഒരു ബഹുഭാര്യത്വ സംവിധാനം നിലനിൽക്കുന്ന കുടുംബമാണ്. ഇന്ന് നമ്മളെ ടേണായിട്ട്, ഇന്ന് എൻ്റെ ടേണായിട്ട്, ഇന്ന് എൻ്റെ ദിവസമായിട്ട് അവിടെ പോയി എന്നുള്ളൊരു മൈൻഡൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടാളും തമ്മിൽ പ്ലാൻ ചെയ്തു, നിങ്ങൾ മഗാഫീർ കഴിച്ചോ നബിയെ എന്ന് ചോദിച്ചു. മഗാഫീർ എന്ന് പറഞ്ഞാൽ തേനിൻ്റെ രുചിയും എന്നാൽ ഒരു ദുർഗന്ധവുമുള്ള ഒരു പ്രത്യേക തരം പാനീയമാണ്. അപ്പോൾ നബിക്കത് മനസ്സിലായി, ഇത് മഗാഫീറായിട്ടല്ല, അവർക്കിത് ഇഷ്ടമായിട്ടില്ല എന്ന്. അപ്പോൾ നബി പറഞ്ഞു, ഞാനിനി അങ്ങനെ പോകണില്ല, ഞാനങ്ങനെ കഴിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഭാര്യമാർ പറയുന്നൊരു വിഷയത്തെ പ്രവാചകൻ കേൾക്കുകയാണ്. കേട്ടപ്പോൾ പ്രവാചകൻ ഭാര്യമാരുമായി നടത്തിയ ചർച്ചനെ അല്ല അവിടെ നിരാകരിച്ചത്, പക്ഷെ അവിടെ അവരുടെ ഇടയിൽ ബഹുഭാര്യത്വ സംവിധാനം നമ്മളൊരു വീട്ടിലുണ്ടാകാൻ പാടില്ലാത്തൊരു ഡിസ്കഷൻ നടന്നിരുന്നു. അതിനെ ഖുർആൻ എന്ത് ചെയ്തു? ഖണ്ഡിച്ചു. ഇതിനെ ഭാര്യ പറഞ്ഞ് കേട്ടതെന്ന് അല്ല അവിടെ പറഞ്ഞത്. എന്താണ് അയ്യുഹ നബി അലിമ തുഹരിമുമ ഹല്ലല്ലാഹു ലക് തബ്തഗി മറല്ലാത്ത അസ്വാജിഖ്, നിങ്ങൾക്ക് അള്ളാഹു ഹലാലാക്കി തന്നൊരു സാധനത്തെ നിങ്ങൾ വേണ്ടാക്കണം എന്തിനാ, അവിടെ പോയാൽ കുടിച്ചത് തെറ്റൊന്നുമല്ല എന്ന് ചെയ്തു, കറക്റ്റ് ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ ഭാര്യമാരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ നബി എടുക്കുന്നുണ്ട്. ഇനി മാത്രമല്ല, നമുക്ക് ഇതിൽ പിന്നെയും കാണാൻ പറ്റുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, അൻതി കല്ലഹരി ഉമ്മി, നീ എനിക്ക് എൻ്റെ ഉമ്മയെപ്പോലെയാണെന്ന് പറഞ്ഞു. അത് അറബ്സ് ചെയ്തിരുന്നൊരു പരിപാടിയാണ്, ഭാര്യമാരെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തിരുന്നൊരു പരിപാടിയാണ്. അങ്ങനെ പറഞ്ഞ ഒരാളെ ഭാര്യൻ്റെ അടുത്തേക്ക് പിന്നെ ഭാര്യ എന്നുള്ളവർക്ക് ചെല്ലാൻ പാടില്ല, ഭാര്യയിൽ നിന്ന് കിട്ടണമെന്നും വാങ്ങാൻ പാടില്ല. അപ്പോൾ ഒരു സ്ത്രീ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ച രീതിയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹ വതശ്തകി ഇലല്ലാഹ്. അള്ളാഹുവിലെ കാവലാതി ബോധിപ്പിച്ചും നിങ്ങളോട് ശക്തമായി സംസാരിച്ചും തർക്കിച്ചുമൊക്കെ വന്ന ആ സഹോദരിയുടെ മനോനിലയെ അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അവരുടെ കാര്യത്തിൽ വിധി പറയുന്നത്. അപ്പോൾ ഒരു പെണ്ണിങ്ങനെ മിണ്ടാതെ നിൽക്കേണ്ട ഒരാളാണ്, അഭിപ്രായമൊന്നും പറയാൻ പാടില്ല എന്നൊന്നും പറയണത് എന്തല്ല, ശരിയല്ല. അത് പ്രവാചകൻ്റെ മുന്നിൽ പ്രവാചകൻ എന്നുള്ള നിലക്ക് പോലും അവർ ശക്തമായ അവരുടെ ആവശ്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ റൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിങ്ങനെ ഇത് നിങ്ങൾ എവിടുന്ന പഠിച്ചതെന്നറിയില്ല, നിങ്ങൾ പഠിച്ച സ്കൂൾ മാറിയിട്ടുണ്ടെന്നാണ് ആ വ്യക്തിയോട് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്.
5: മറ്റൊരു ഭാര്യയുടെ സംശയമുള്ളത് പ്രശ്നമുള്ളത് ഭാര്യയുടെ ഫോണ് ഭാര്യൻ്റെ ഉമ്മയുടെ ഫോണൊക്കെ ഭർത്താവ് പരിശോധിക്കുന്നു. എന്നാൽ ഭർത്താവിൻ്റെ ഫോണ് തൊടാൻ സമ്മതിക്കില്ല. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്ത് ഫോണിലൊന്നുമില്ല. എന്നാലും പിന്നെ ഓല കൂട്ടുകാരത്തിൽ എന്താ പറഞ്ഞത് കുടുംബ ഗ്രൂപ്പിൽ എന്താ വന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടും നോക്കും ചെയ്യാം അങ്ങോട്ടും നോക്കാൻ സമ്മതിക്കും ചെയ്യില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് അവർ പറയുന്നത്.
4: നമ്മളെ കണ്ണിയൻ ഡോക്ടർ അടുത്ത് ഒരു അത്യാവശ്യം നല്ല സമ്പന്നനായ ഒരു കാരണവലി ഒന്ന് പറഞ്ഞു, പിന്നെ നമുക്ക് ആണുങ്ങൾക്കുള്ള റേഡിയോ തുടങ്ങണം, അതിൽ ഫുള്ള് പെണ്ണുങ്ങളെ കാര്യമാണ് ഇപ്പോൾ പീസ് റേഡിയോയിൽ വരുന്നത്, നമ്മളെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ ചോദ്യം ഭാര്യൻ്റെ വിഷയമാണല്ലോ. ഭർത്താക്കന്മാർ ചോദ്യങ്ങൾ അയച്ചാൽ ഭർത്താക്കന്മാരുടെ വിഷയം നമ്മളെന്ത് ചെയ്യും, ചർച്ച ചെയ്ത് ഭാര്യമാരിതൊക്കെ കേൾക്കുന്നുണ്ട്. ആണുങ്ങൾ ഈ റേഡിയോ സംവിധാനങ്ങളൊന്നും കേൾക്കണില്ല എന്നുള്ളതാണ് വലിയൊരു ശതമാനം ആളുകളുടെ പ്രശ്നം. ഇതിൽ ഈ രണ്ടാളുകളും പരസ്പരം വിശ്വാസമുണ്ട്. അപ്പോൾ ഇത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു സംശയ രോഗത്തിൻ്റെ വേറൊരു സംഭവമാണത്, സംശയരോഗത്തിൻ്റെ വേറൊരു പ്രശ്നമാണത്. അത് ആ സംശയരോഗം എന്നുള്ള സാധനം തലൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ദാമ്പത്യത്തിലെല്ലാ സന്തോഷവും പോയി, ബാക്കിയെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ഈ ഒരു കൊച്ചു സാധനം ഉള്ളിലുണ്ടായിക്കഴിഞ്ഞാൽ എന്നെ എൻ്റെ ഭർത്താവിന് സംശയമാണ്, എനിക്കെൻ്റെ ഭാര്യയിൽ എന്തൊരു അവിശ്വാസം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനവും ഒരു സന്തോഷവും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ ഈ രണ്ടാളടുത്തും നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നുകൂടി തുറന്ന് സംസാരിക്കണം. ഭർത്താവ് ഇതൊക്കെ ഒന്ന് എടുത്ത് കണ്ടോട്ടെ, നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ വിഷയമുള്ളൂ, എടുത്തങ്ങനെ നോക്കിക്കോട്ടെ മൂപ്പര്, മൂപ്പർക്ക് അങ്ങനെയൊരു സമാധാനം കിട്ടണമെങ്കിൽ അങ്ങനെ കണ്ടോട്ടെ എന്ന് ഭാര്യ ഒന്ന് തീരുമാനിച്ച് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ട്, ഇത് ഒരു അതിർത്തിക്കപ്പുറമുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊരു ഡിസോർഡറാണ്, ആ അത് എന്ത് ചെയ്യണം, കൃത്യമായ അതിനൊക്കെ കൃത്യമായ കൗൺസിലിങ്ങും മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എടുക്കും വേണം. അപ്പോൾ നിങ്ങൾക്കത് നല്ല ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, ഇങ്ങനെ ഇത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ശരിക്കും ഇതിങ്ങനെ എടുത്തു നോക്കാൻ കാരണം എന്താണ്, ഇത് നിങ്ങൾക്കൊരു ലെവലിലേറെ തോന്നുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒന്നിച്ച് നമ്മൾ ജീവിച്ച് പോകണമെങ്കിൽ ഭയങ്കര വിഷമങ്ങളുണ്ട് എന്ന് പറയണമെന്നാണ് എനിക്ക് ഒറ്റവാചകത്തിൽ തോന്നുന്നത്. വിശദമായി പിന്നീട് നമുക്ക് സംസാരിക്കാം.
5: ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് ലൈവ് കൗൺസിലിങ്ങിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാം. ഇൻഷാല്ലാ അത്തരം ചോദ്യങ്ങളുടെ പ്രതികരണങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ എടുക്കാം. അള്ളാഹു ഇത് നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, വളരെ പ്രസക്തമായൊരു വിഷയത്തിലായിരുന്നു ഇന്നത്തെ സ്നേഹക്കൂട് നാം കേട്ടത്. മൂന്ന് ഭാര്യമാരും മൂന്ന് ദുഃഖങ്ങളും എന്ന വിഷയത്തിൽ നമ്മുടെ കൂടെ ഇത്രയും നേരം സംവദിച്ചത് താജുദ്ദീൻ സലാഹി, കൂടെ അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
6: ഞാൻ ഈ സ്ഥലം പറയണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ജയിലിൽ, ജയിലാണ്, പക്ഷേ ഇവിടെ ജയിലിൽ നിന്ന് പ്രസക്തിയില്ലല്ലോ. ഞാൻ ഈ ഖുത്തുബക്ക് ഒരവസരം കിട്ടിയപ്പോൾ ഞാൻ അവിടെ പോയി. അങ്ങനെ ഖുത്തുബ കഴിഞ്ഞു മടങ്ങിപ്പോ, ഏതാണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 10-30-20 വർഷം ഒരു ഖുത്തുബ നടക്കുന്നൊരു ജയിലാണ്. ഒരു മുസ്ലിയാർ വന്ന് നബാത്തിയോട് വായിച്ചു പോകാറുണ്ട്. പിന്നെ സാന്ദർഭികമായിട്ട് നമുക്ക് ഒരു അവസരം കിട്ടി. അപ്പോൾ ഞാൻ എനിക്കാണ് അവസരം വന്ന് കിട്ടിയത്. പിന്നെ ഞാൻ ഖുത്തുബ പറഞ്ഞു, ഫസ്റ്റ് ഖുത്തുബ നടത്തി മടങ്ങിപ്പോരാ. ആ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള രൂപത്തിൽ നല്ല സൗണ്ട് സംവിധാനങ്ങളോ ഒന്നുമില്ല. രണ്ട് സ്റ്റെപ്പുകൾ കയറിയെന്ന് നമ്മുടെ വായ കൊണ്ടുള്ളൊരു സംസാരം, വായൽ ആ ശബ്ദം നമ്മൾ വായന്ന് നേരിട്ട് കേൾക്കുന്ന ഒരു ഇതാണ്, മൈക്ക് സംവിധാനം ഒന്നുമില്ല. ഖുത്തുബ പറഞ്ഞ് ഞാൻ മടങ്ങിപ്പോരാ. അപ്പോൾ ഒരാൾ പിന്നെ ഉസ്താദേ എന്ന് വിളിച്ച് ഓടി വന്നു. ഞാൻ അങ്ങനെ ഓക്കെ, എൻ്റെ കൂടെ രണ്ടാളുകളുണ്ട്, നമ്മൾ നടക്കാം. അയാൾ എത്തിക്കോട് വന്നു. അയാൾ വന്നു, എന്തേന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്നും വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ശാരീരികമായിട്ട് സാധിക്കുന്ന അതേ രൂപത്തിൽ ഇങ്ങോട്ടുള്ള പ്രവേശനത്തിന് നിയമ തടസ്സങ്ങളില്ലാത്തടത്തോളം കാലം ഞാൻ എനിക്ക് സാധിക്കുന്നിടത്തോളം വരാം, റബ്ബിൻ്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ ഞാൻ എത്തും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അയാൾ പറഞ്ഞ ആര്, എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടാക്കിയൊരു ഒരു സംഭവം, ഒരു മറുപടി അയാൾ പറഞ്ഞേ, ഉസ്താദേ ഞാനൊക്കെ മദ്രസിലൊരു 5 വരെയൊക്കെ പോയിട്ടുള്ളൂ, പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ മതപഠനം പിന്നൊന്നില്ല, പിന്നെ മതം പഠിക്കാനുള്ളൊരു അവസരം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഖുത്ബയാണ്, അതാണ് നമുക്ക് തിരിയുന്ന ഭാഷയിലും അല്ല, പിന്നുള്ളത് വല്ല വയലുകളാണ്, അതാണെങ്കിൽ രാത്രി 8-9 മണിക്ക് ശേഷം തുടങ്ങുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അതിനൊന്നും പോകാറില്ല. ഇതൊന്നും പഠിക്കാനുള്ളൊരു അവസരവുമില്ല. വെള്ളിയാഴ്ചയാണെങ്കിൽ പോയാൽ ഇത് മനസ്സിലാവില്ല. അതുകൊണ്ട് അത് തീരാൻ നേരത്തെ ഇങ്ങനെ അവിടെ പോയിട്ട് അവിടെ പെട്ടു പോരുന്ന രൂപത്തിലാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ചെന്ന് നോക്കുമ്പോൾ ആ പള്ളിയിൽ ഉള്ള ആളുകളിൽ 99% വരുന്ന ആളുകൾ ഈ അറബി ഖുത്ബ കേട്ട ആളുകളാണ്. ഞാൻ ആ ആളുകളെ ഇതാക്കാൻ, പക്ഷെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലായൊരു കാര്യം, ഇവർക്ക് ദീന് പഠിക്കാൻ ഒരു അവസരമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനമല്ല. പക്ഷെ ഇവരുടെ ഉള്ളിൽ കുറ്റവാളികളാണെങ്കിലും, പക്ഷെ പൊതുവെ നമ്മൾ കുറ്റവാളികളെ ഒരു ഒരു വേറൊരു മാർക്കറ്റാണല്ലോ കാണാറുള്ളത് പൊതുവെ സമൂഹം.
7: അതെ അതെ.
6: ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ പല മെമ്പറിൽ ഖുത്ബ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ രണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് മൈക്കേ നല്ല സൗണ്ട് സിസ്റ്റങ്ങളോ ഒന്നുമില്ലാത്ത ആ മെമ്പറിൽ ഖുത്ബ പറഞ്ഞിട്ട് കിട്ടിയ ഒരു മനസംതൃപ്തി പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന സംതൃപ്തി ഉണ്ടല്ലോ,
7: അതെ,
6: അത് വേറൊരു മെമ്പറിലും എനിക്ക് കിട്ടിയിട്ടില്ല.
7: യാ മാഷാ അല്ലാ, നല്ലൊരു അനുഭവമാണ് നമ്മളോട് മൗലവി പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ നമുക്കുള്ളൊരു പാഠം, ദീനി രംഗത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായും കൃത്യമായും പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്,
6: അതെ അതെ,
7: ഒരു വ്യക്തിയെ അയാളുടെ ഒരു ശരിയായ റൂട്ടിൽ നിലനിർത്തുന്നതിൽ വലിയ റോളുണ്ട് എന്നൊരു മെസ്സേജ് നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം ഒരു ജുമാ ഖുത്ബ, ആ ജുമാ ഖുത്ബക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ആ ജുമാ ഖുത്ബ ഒരു നിശ്ചിത സമയം, ഒരു 15 മുതൽ 25-30 മിനിറ്റ് വരെയുള്ള സമയം, നമ്മളതിന് സാക്ഷിയാകുമ്പോൾ അത് മനുഷ്യൻ്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പടച്ച തമ്പുരാനുണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്,
6: സംവിധാനമാണ്.
7: ഒരു ആഴ്ചയിലൊരിക്കൽ നിശ്ചിത സമയം വിശ്വാസികളെല്ലാവരും പള്ളിയിൽ വന്ന് കേൾക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പോൾ സ്ത്രീകൾക്കടക്കം പോകാനുള്ള അനുവാദമുണ്ട്. നമ്മുടെ ശ്രോതാക്കളിൽ ധാരാളം ആളുകൾ ആ പോയിന്റിനോട് വിയോജിക്കുന്ന സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഉണ്ട്.
6: ഉണ്ടാവാതെ തീർച്ചയായും.
7: അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് പറയാനുള്ളത്, മതപരമായി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഒരു 100 ഹദീസെങ്കിലും ഒരു 100 തെളിവെങ്കിലും ഈ സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശിക്കാമെന്നും അവിടെ ആരാധനകൾ നിർവഹിക്കാമെന്നും വളരെ കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് പോയി നോക്കുക. നമ്മൾ അവിടുത്തെ അവിടെ ഒട്ടും പോകാത്തവർക്ക് ഇവിടുത്തെ ഒരു ക്യാമ്പയിനിൽ നിന്ന്, അവിടെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ നടക്കണൊരു ഇടമാണ്, അവിടെ ശരിയായ വിധത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നത്, അവിടെ ആണും പെണ്ണൊക്കെ വരുന്നു എന്നൊക്കെയുള്ള ചില പ്രത്യേക ക്യാമ്പയിനുകൾ ഈ സമൂഹത്തിലുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതുപോലെ വഖദ് നഖൽ ഇബ്നുൽ മുന്ദിർ വഗൈറുഹു ഇജ്മാ അല അന്നഹു ലൗ ഹദറത്തു സ്വലത്തുൽ ജുമഅത്ത് ജാസ, ഒരു പെണ്ണ് പള്ളിയിൽ വന്ന് നമസ്കരിക്കൽ അനുവദനീയമാണെന്നത് പണ്ഡിതന്മാരുടെ ഇജ്മാ, പണ്ഡി ഏകഖണ്ഡമായ അഭിപ്രായം രേഖപ്പെടുത്തപ്പെട്ട മദ്ഹബിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ പോലും വ്യത്യസ്ത അഭിപ്രായമില്ലാത്ത വിഷയമാണ് എന്നതുകൂടി ഈ ഒരു സന്ദർഭത്തിൽ ഇതിനോട് നമ്മൾ ചേർത്ത് വയ്ക്കാൻ തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ലഹരി തീർക്കുന്ന വിപത്തുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് സജാദ് ബിൻ അബ്ദുറസാഖാണ് നമുക്കൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി വകഫ, വസ്സലാമു അലാ മൻ ലാ നബിയ്യ അല്ലദീന അസ്തഫ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ വതുഖൻ വഹുദൻ വഫഖിഹ്നാ ഫിദ്ദീൻ. ഏറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് യുവസമൂഹത്തെ മുഴുവൻ, അങ്ങനെ പറയുന്നത് തന്നെ ഒരു പക്ഷേ തെറ്റായിരിക്കും, അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ഒരു വലിയ ഭീഷണിയായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗമെന്ന് പറയുന്നത്. ഒരു യുവസമൂഹത്തെ മുഴുവൻ ഫ്രോസനാക്കി നിർത്താൻ, ഒരു മരവിച്ച സമൂഹമാക്കി മാറ്റാൻ കൊണ്ടുവരാവുന്ന ഒരു നല്ല സാധനമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോണോഗ്രഫി, അതേപോലെ തന്നെ ലഹരി, ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ആ ഞെട്ടൽ മാറാത്തത്. അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യയെ തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കുക. നമ്മൾ ഒരു ലോകക്രമെടുക്കുകയാണെങ്കിൽ ലോകത്തുടനീളം ലഹരി ഉപയോഗം മനുഷ്യൻ ആത്മഹത്യയിൽ എത്തിക്കെത്തിക്കുന്നുണ്ട് എന്നുള്ള UNO പഠനമുണ്ട്, യുണൈറ്റഡ് നാഷൻസിൻ്റെ പഠനമുണ്ട്. അതായത് ആത്മഹത്യ ചെയ്യാനൊരു മനുഷ്യന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ പ്രേമനൈരാശ്യം, അതേപോലെ തന്നെ സാമ്പത്തികമായ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, രോഗങ്ങൾ, കച്ചവടം പൊളിയുക, ബിസിനസ്സിൽ സംഭവിക്കുന്ന ഇടിവുകൾ, അതുപോലെ തന്നെ എണ്ണി പറഞ്ഞൊന്നാണ് ഈ ലഹരിയുടെ ഉപയോഗം. ലഹരി ഉപയോഗിക്കുമ്പോൾ അത് മനുഷ്യനെ നിരാശനാക്കി മാറ്റുന്നു മാത്രമല്ല, അവന് ഈ ജീവിതത്തോട് വെറുപ്പുണ്ടാക്കും, ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കും. അതേപോലെ തന്നെ ഒരു ഭയങ്കരമായ നിരാശ, എപ്പോഴും ഒരു ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള തോന്നൽ അവൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് അവൻ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന, അതുകൊണ്ടാണ് യുണൈറ്റഡ് നാഷൻസിൻ്റെ കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ ലോകത്ത് 7 ലക്ഷം ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഒരു വർഷത്തിൽ 7 ലക്ഷം ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ആത്മഹത്യ എന്നുള്ളത് മരണകാരണങ്ങളിൽ 4-ാമത്തെ കാരണമായി മാറിയിരിക്കുന്നു എന്ന കണക്ക് നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. അതായത് മനുഷ്യന്മാർ മരിക്കാൻ പല കാരണങ്ങളുണ്ട്, രോഗം വന്നിട്ട്, അല്ലാതെ അപകടങ്ങൾ സംഭവിച്ചിട്ട്, ആക്സിഡൻറ്റുകൾ, വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രായമായവർ അങ്ങനെ മരിക്കുന്നു. ഇവിടെ ആത്മഹത്യ ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത്, അത് കയറുപയോഗിച്ചിട്ടോ എങ്ങനെ ആയിക്കോട്ടെ, സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത് മരണങ്ങളിൽ 4-ാമത്തെ ഒരു കാരണമായിട്ട് എണ്ണി പറയുന്നു എന്നത് യുണൈറ്റഡ് നാഷൻസിൻ്റെ ആ കണക്ക് പുറത്തു വരുമ്പോൾ, നമ്മളെ ആ പഠനം പുറത്തു വരുമ്പോൾ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഓരോ 42 മിനിറ്റ് കൂടുമ്പോഴും ഒരു വിദ്യാർത്ഥി, ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. 2022 പുറത്തു വന്ന നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഓരോ 42 മിനിറ്റ് കൂടുമ്പോഴും ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 34-ോ 35-ോ സൂയിസൈഡുകൾ ഒരു ദിവസം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇതിൻ്റെ പ്രായപരിധിയാണ് ഏറ്റവും വലിയ അത്ഭുതം. 20 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകളാണ് ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുന്നവർ. 20 വയസ്സ് 30 വയസ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ യുവാക്കളും വിദ്യാർത്ഥികളുമാണ്. ഈ വിദ്യാർത്ഥികളും യുവാക്കളും ഇത്രത്തോളം ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പോകുന്നു, സൂയിസൈഡിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ കണക്കുകൾ നമ്മളെ വളരെയധികം ഞെട്ടിക്കേണ്ടതുണ്ട്. 2023 പുറത്തു വന്ന നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളം ആത്മഹത്യയുടെ കണക്കിൽ 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നമ്മൾ ഈ സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുന്ന ഈ നാടുണ്ടല്ലോ, നമ്മുടെ നാട്, ആ നാട് ആത്മഹത്യയുടെ നിരക്കിൽ 4-ാം സ്ഥാനത്താണ്. നോർത്ത് ഇന്ത്യയേക്കാൾ കൂടുതൽ ആത്മഹത്യയുടെ ഇതിൽ സൗത്ത് ഇന്ത്യ, അതായത് ദക്ഷിണേന്ത്യ മുന്നിൽ വരുന്നുണ്ടെന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത്. ഞാൻ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഉപയോഗം, ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം മനുഷ്യനെ ഇത്തരം ആത്മഹത്യകളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ലഹരി എത്രത്തോളം നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കൗമാരപ്രായത്തിലുള്ളവരെയും പെൺകുട്ടികളെയും അടക്കം ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയോ? ഈ കഴിഞ്ഞ 2023 കൊച്ചി തുറമുഖത്ത് 25,000 കോടി രൂപയുടെ ലഹരി വസ്തുക്കളുമായിട്ടൊരു കപ്പൽ അവിടെയുള്ള അധികൃതരായ ആളുകൾ പിടികൂടിയത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത് കണ്ണുപെട്ട കാര്യമാണ്, നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടു പിടികൂടിയ കാര്യമാണ്. ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടാത്ത എത്ര ലഹരി ഇങ്ങോട്ട് ഒഴുകുന്നുണ്ടാകും, ക്യാമ്പസുകളിലെല്ലാം എത്ര ലഹരി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കണക്കുകളെല്ലാം വളരെയധികം നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ അർത്ഥഗർഭമുള്ള ഒരു വാക്കുണ്ട്, വളരെ അർത്ഥവത്തായ ഒരു വാക്ക്. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം എന്ന് പറയുന്നത്, ഡ്രഗ്, ഇത്തരം കാര്യങ്ങൾ, ലഹരി എന്ന് പറയുന്നത്, മദ്യം എന്ന് പറയുന്നത് സർവ്വ തിന്മകളുടെയും മാതാവാണെന്ന്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ വളരെ സിൻസിയറായിട്ട് വളരെ ആത്മാർത്ഥമായിട്ടും ചിന്തിച്ചു നോക്കുക, നമ്മുടെ വീട്ടിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. അവൻ ലഹരി ഉപയോഗിക്കുന്നത്, അവൻ അതിന് അഡിക്ഷനാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ വീട്ടിൽ നിന്ന് ഈ ലഹരി വസ്തുക്കൾ വാങ്ങിക്കാനുള്ള പണം ആവശ്യപ്പെടും. വീട്ടുകാരോട് പല കാരണങ്ങളായിരിക്കും പറയാം. അപ്പോൾ ഈ പല കാരണങ്ങൾ പറയുമ്പോൾ അത് കളവായിരിക്കും പറയുന്നുണ്ടാവും. അപ്പോൾ എന്തായി, ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങി അതിന് അഡിക്ഷൻ വന്ന ഈ കുട്ടി കളവ് എന്ന് പറയുന്നൊരു തിന്മ കൂടി അവിടെ പുതുതായി സ്റ്റാർട്ട് ചെയ്തു. ഇനി അവൻ ആ പണം കിട്ടിയില്ലെങ്കിൽ രക്ഷിതാക്കളുടെ നേരെ അവൻ കുതിര കയറും. അവൻ ആരോടാണോ പണം ആവശ്യപ്പെട്ടത് അത് കൊടുത്തില്ലെങ്കിൽ അവൻ കുതിര കയറും. അപ്പോൾ എന്തായി, അവിടെ രക്ഷിതാക്കളോട് മാതാപിതാക്കളോട് കാണിക്കുന്ന അക്രമം, അതും വേറൊരു തിന്മയായി. ഇനി അവൻ പണം ആരും കൊടുത്തില്ല എങ്കിൽ അവൻ ആ പണം പതുക്കെ പോയി മോഷ്ടിക്കും. ആ മോഷണം എന്ന് പറയുന്ന പുതിയൊരു തിന്മ കൂടി അവിടെ തുന്നിച്ചേർക്കപ്പെട്ടു. ഇനി അവൻ ആ പണം അപഹരിക്കുന്നത്, പതുക്കെ മോഷ്ടിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അവൻ അപമാനം സഹിക്ക വയ്യാതെ ഒരുപക്ഷെ ആ കണ്ട ആളെ ചിലപ്പോൾ ആക്രമിക്കും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും, ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ കൊല്ലുകയും ചെയ്യും. അപ്പം പുതിയ ഒരു കൊലപാതകം എന്ന് പറയുന്ന തിന്മയും കൂടി വന്നു. ഈ കൊലപാതകം പുറത്താവുമെന്ന് പേടിച്ചിട്ട് ഒരു പക്ഷേ അതൊതുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അറിയാതിരിക്കാൻ വേണ്ടി അവൻ ചില പുതിയ തിന്മകൾ കാണിക്കും. ഇനി ഇത് പോയി പോയി പോയി അവൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ച അബദ്ധങ്ങളും വീഴ്ചകളും അവനെ ഭയങ്കരമായ രീതിയിൽ കുറ്റബോധമുള്ളവനാക്കി പ്രയാസം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ വന്ന് അവനെന്നെ കുടുങ്ങിപ്പോയി എന്നുള്ളൊരു തോന്നലിൽ അവൻ തന്നെ സ്വന്തം ജീവിതം കൊണ്ടുപോയി എവിടെയെങ്കിലും റെയിൽവേ ട്രാക്കിലോ ഒരു തുണ്ടം കയറിലോ അല്ലെങ്കിൽ ഒരു ബ്ലേഡ് കൊണ്ടോ അവൻ്റെ ജീവിതം അവൻ തീർക്കും. എന്തുണ്ടായത് ഇവിടെ, എന്തുണ്ടായത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അവിടെയാണ് ഇസ്ലാം ഇടപെട്ടിട്ട് മനുഷ്യരോട് കൃത്യമായി പറയുന്നത്, മദ്യം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, സർവ്വ തിന്മകളുടെയും മാതാവാണ്. വലാ തുൽക്കൂബി ഐദീക്കും ഇല തഹ്ലുക, ഖുർആനിൻ്റെ 2-ാമത്തെ അധ്യായം അൽ ബഖറ സൂറത്തിൻ്റെ 195-ാമത്തെ വചനമാണ്. അള്ളാഹു തആല പറയുകയാണ്, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് തള്ളിയിടാൻ പാടില്ല. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ നാശം സംഭവിക്കാൻ കഴിയോ അങ്ങനെ മുഴുവൻ നാശം സംഭവിക്കുന്നുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പുകവലിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇത്തരം ലഹരി മദ്യപിക്കുന്ന ഒരാൾ, അത് ആ അളവ് എത്ര കുറച്ചായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ, അയാൾ അയാളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയോട് എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ടൊന്ന് ചുംബിക്കുക, ഭാര്യയെ, മക്കളെങ്ങനെയാണെന്ന് വാരി പുണർന്നിട്ട് മക്കൾക്കൊന്ന് ഉമ്മ കൊടുക്കുക. ഈ കുട്ടികൾ പറയില്ലേ, ഉപ്പച്ചിന് ബീഡി സ്മെല്ല് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സിഗരറ്റ് സ്മെല്ല് ചെയ്യുന്നുണ്ട്, ഉപ്പച്ചിൻ്റെ അടുത്തേക്ക് ഞങ്ങളില്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നില്ല എന്ന് ഈ മക്കൾ പറയില്ലേ, അതെത്രത്തോളം വലിയ ശിഥിലീകരണത്തിന് കാരണമാവും. ഈ ബാപ്പയും മക്കളും ഈ അച്ഛനും മക്കളും തമ്മിലുണ്ടാകേണ്ട ആ ബോണ്ട്, ആ ഒരു റിലേഷൻഷിപ്പിൽ വരെ വീഴ്ച സംഭവിക്കല്ലേ ചെയ്യുന്നത്? ഈ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകേണ്ട ആ റിലേഷൻഷിപ്പിൽ വരെ വീഴ്ചകൾ സംഭവിക്കല്ലേ? ലൈംഗികമായ ഉത്തേജനത്തിന് വലിയ രീതിയിൽ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ബാധിക്കുന്നുണ്ട്, ലൈംഗിക താല്പര്യങ്ങളെ ഇല്ലാതാക്കുന്നുണ്ട്, ശീഘ്രസ്ഖലനം നടക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഇൻറ്റേണൽ ഓർഗൻസിനെ കാർന്ന് കാർന്ന് കാർന്ന് തിന്നാണ് ഈ ലഹരി വസ്തുക്കൾ. ഇതെല്ലാം നമുക്കറിയാം. പണ്ടൊരാൾ ചോദിച്ചു, ഈ നമ്മൾ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിനോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു അത്. ആരോ ചോദിച്ചതാണ്, ഈ പുകവലി, സിഗരറ്റ് പുകവലിയൊക്കെ ഹറാമാണെന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന്. അദ്ദേഹം പറഞ്ഞു കൊടുത്ത വളരെ രസകരമായ മറുപടി, അത് സിഗരറ്റിൻ്റെ ആ ഒരു എന്താ പറയുക, സിഗരറ്റിൻ്റെ ബോക്സ് മേ തന്നെ, ആ പെട്ടിമേ തന്നെ ഉണ്ടല്ലോ അത് ഹറാമാണെന്നുള്ളത് എന്നാണ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്നും കോഷ്യസ് ക്യാൻസർ എന്നൊക്കെ പറയുന്ന ആ കോഡ്സുകളൊക്കെ, അത് നമ്മൾ വളരെ ഇതിൽ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചെറിയ മക്കളിൽ പോലും ഇത്തരം ശീലങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. യുവാക്കളത് വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടൂറ് പോകുമ്പോഴും ക്യാമ്പസുകളിലൊക്കെ എന്ത് പരിപാടി നടന്നാലും ലഹരിയില്ലാത്ത പരിപാടികളില്ല. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചില ഡി ജെ പാർട്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം തോന്നും. ഓരോ പാട്ടുകളിട്ടിട്ട് ആണും പെണ്ണും വേർതിരിവില്ലാതെ നിന്ന് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്, മണിക്കൂറുകൾ ചാടി ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനനുസരിച്ച്. ഇങ്ങനെ ചാടാനുള്ള ഒരു ആവധി എങ്ങനെയാണ് കിട്ടുന്നത്? ഈ എം ഡി എം എ പോലെയുള്ള ലഹരി വസ്തുക്കൾ, അതേപോലെ തന്നെ എൽ എസ് ഡി പോലെയുള്ള സ്റ്റാമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ന് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത പഠനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട്. അതായത് അവൻ്റെ തലച്ചോറിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞാൽ ആ ലഹരിയുടെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസസ്, അതിൻ്റെ അനന്തരഫലങ്ങൾ വളരെ ഭീമമായ അളവിൽ അപകടം സൃഷ്ടിക്കുന്നതാണ് എന്നൊക്കെ ഡോക്ടേഴ്സും മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഗൗരവം ഉണർത്തിയിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, അവിടെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ നാവിനും നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനൊക്കെ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലിബറൽ ആശയങ്ങൾ ഫോളോ ചെയ്തു പോകുന്ന, ഈ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പേര് പ്രശ്നമുണ്ട്? അയാൾക്ക് ചിന്തിക്കുക, ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഞാനിപ്പോൾ എന്തിനാണ് ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്? എനിക്ക് വലിക്കുക, എനിക്ക് കുടിക്കുക, ഈ ഒരു ലൈഫ്, ആകെ ഉള്ള ഈ ഒരു ജീവിതം മാക്സിമം അടിച്ചു പൊളിക്കുക, ഞാനെന്തിനാണ് ഈ അസുഖങ്ങളും ഈ സുഖങ്ങളും ഈ ആസ്വാദനങ്ങളൊക്കെ ഒഴിവാക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് അയാൾക്ക് എന്ത് തമ്മാടത്തത്തിലേക്കും പോവാം. പക്ഷേ മതം ഫോളോ ചെയ്യുന്ന, റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ ആഗ്രഹം ഉണ്ടെങ്കിലും, അയാളുടെ മനസ്സ് അയാളോട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അയാൾ ചിന്തിക്കുകയാണ് പറ്റൂല, ഞാനിത് ചെയ്യാൻ പാടില്ല, കാരണം എന്നെ കാത്ത് എനിക്കൊരു പരലോകമുണ്ട്, എന്നെ ഞാൻ റബ്ബിൻ്റെ കോടതിയിൽ നിൽക്കേണ്ടി വരും, എനിക്ക് അള്ളാഹു തന്ന ഈ ജീവിതം, ഈ ശരീരം, വാൻജിസ്മിഹി ഫീമാ അബ്ലാഹു, ഇതെന്തിലുപയോഗപ്പെടുത്തി എന്ന് അള്ളാഹു താല നാളെ ചോദിക്കും. നിന്റെ ശരീരം നീ എന്തിലും ഉപയോഗപ്പെടുത്തി, അപ്പോൾ ഈ ശരീരത്തെ ഞാൻ ഉപദ്രവിച്ചു അക്രമിച്ചു എന്ന് റബ്ബിനോട് പറയാൻ പറ്റുമോ? ഇല്ല. അള്ളാഹു താല പറയുന്നുണ്ട് വലാ തഖ്തുലു അംഫുസക്കും, നിങ്ങൾ സ്വന്തത്തെ കൊല്ലാൻ പാടില്ല. നാലാമധ്യായ നിസാഇൻ്റെ 29-ാമത്തെ വചനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും ഇപ്പം പണം ദൂർത്തടിക്കുന്ന പരിപാടിയാണിത്. എത്ര പണമാണ് ആളുകൾ ലഹരിക്ക് വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നറിയോ? അവിടെ വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലിൻ്റെ 27-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്, ولا ان المبذرين كانوا اخوان الشياطين وكان الشيطان على ربه كفورا തീർച്ചയായും ദൂർത്തടിക്കുന്ന ആളുകൾ പിശാചിന്റെ സഹോദരങ്ങളാണ്. പിശാചാകട്ടെ അല്ലാഹുവിനോട് പ്രത്യക്ഷമായ ശത്രുവാണെന്ന്. ഇതൊക്കെ നമ്മൾ ഈ ആയത്തുകളൊക്കെ ഞാനിവിടെ ഉദ്ധരിച്ചു പോയത്, ഈ കണക്കുകളൊക്കെ ഇവിടെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സംസാരം കേട്ടിട്ടെങ്കിലും നമുക്കൊരു തിരിച്ചറിവുണ്ടാവണം. ലഹരി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ, സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇത്തരം ഉപയോഗങ്ങളായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ ഇതിൻ്റെ പേരിൽ ഉത്ബോധിപ്പിക്കാൻ, താക്കീത് കൊടുക്കാൻ, ഇതിൻ്റെ അപകടം പറഞ്ഞു കൊടുക്കാനെങ്കിലും നമുക്ക് കഴിയണം. ഇല്ല എങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ച് അവർ ഈ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടും നമ്മളതിൻ്റെ കൂടെ ചിരിക്കുകയാണെങ്കിൽ, അതിൻ്റെ കൂടെ ആസ്വദിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മളത് ചെയ്യുന്നില്ലെങ്കിലും നമ്മളതിൻ്റെ കൂടെ ഇരുന്ന് കൊടുക്കുകയാണെങ്കിൽ, ഒരു കണക്കിന് നമ്മളത് ഉപയോഗിക്കുന്നവർക്ക് തുല്യമാണ്. കാരണം നമുക്കറിയാം അവൻ അവൻ്റെ ശരീരത്തെയും അവൻ്റെ ആയുസിനെയും ഇഞ്ചിഞ്ചായി കൊല്ലുകയെന്ന് അറിയാം. ഇത് അറിഞ്ഞിട്ട് നമ്മൾ അവൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചെടുത്തിട്ട് അവനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാണ്. എന്തൊരു അപകടമാണ് ഈ വിളിച്ചു വരുത്തുന്നത്, എന്തൊരു അക്രമമാണ് നമ്മൾ അവരോട് ചെയ്യണത്. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പറയുക ഇത് ഉപയോഗിക്കരുത്. ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടും ഈ പറയുന്ന സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങളിൽ തന്നെ ഇൻവോൾവ്ഡ് ആണെങ്കിൽ നമ്മൾ ആ ഫ്രണ്ട് സർക്കിൾ ഉപേക്ഷിച്ചിട്ട് പോരുക. ഇല്ലെങ്കിൽ നമ്മൾ പോലും അതിലേക്ക് അറിയാതെ വഴുതി പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. അപ്പോൾ അള്ളാഹു നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ, അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ലഹരി തീർക്കുന്ന വിപത്തുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് സജാദ് ബിൻ അബ്ദുറസക് ആണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: ഇന്നത്തെ തിരുമൊഴികളിൽ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്തവൻ എന്ന വിഷയത്തെ അധികരിച്ചാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ മുആദ് ബ്നു ജബൽ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم ان اول الناس بي المتقون من كانوا وحيث كانوا. പ്രശദകളെ ഇമാം അഹ്മദ് തന്റെ സുന്നലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. മഹാനായ മുആദ് ബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബൂ അബ്ദുറഹ്മാൻ മുആദ് ബ്നു ജബൽ അൽ അൻസാരി അൽ ഖസ്റജി. അദ്ദേഹം ഹിജ്റക്ക് മുമ്പ് 18-ലാണ് ജനിക്കുന്നത്. ഹിജ്റ 18-ൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നതും മരിക്കുന്നത് ഷാമിൽ വെച്ചാണ്. നമുക്കറിയാം സ്വഹാബികളിൽ, അൻസാരി സ്വഹാബികളിൽ വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം. പണ്ഡിതനാണ്, നന്നായി ഖുർആൻ പാരായണം ചെയ്തിരുന്ന കാര്യമാണ്, അനവധി ഹദീസുകൾ നിവേദനം ചെയ്ത മഹാനുമാണ്. 18-ാം വയസ്സിൽ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട് എന്നതും വളരെ പ്രസിദ്ധമാണ്. യമനിലേക്ക് അദ്ദേഹത്തെ ഗവർണറായി നിയോഗിക്കുന്നതും ആ നിയോഗിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശവുമൊക്കെ വളരെ പ്രസിദ്ധമാണല്ലോ. ഇവിടെ മുആദ് ബ്നു ജബൽ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു തന്നു, ഇന്ന ഔലന്നാസി ബി അൽ മുത്തഖൂൻ മൻ കാനു വഹൈസു കാനു. ഇന്ന ഔലന്നാസ്, തീർച്ചയായും ജനങ്ങളിൽ ഏറ്റവും അടുത്തവൻ, ബി എന്നോട്, ഇന്ന ഔലന്നാസി ബി, തീർച്ചയായിട്ടും ജനങ്ങളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് വിശദീകരണങ്ങളുടെ ഒന്ന്, ബിഷഫാഅത്തി, എൻ്റെ ഷഫാഅത്ത് കൊണ്ട് എന്നോട് അടുത്തവർ, അല്ലെങ്കിൽ എൻ്റെ ഷഫാഅത്തിന് അർഹനായിട്ടുള്ളവൻ, അല്ലെങ്കിൽ അഖ്റബു നാസി ഇലാ മൻസിലത്തി, എൻ്റെ സ്ഥാനത്തോടെ ഏറ്റവും അടുത്തു വരുന്നവൻ എന്നർത്ഥമാകാം. അതാരാണ് അൽ മുത്തഖൂൻ. അൽ മുത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ്. ജനങ്ങളിൽ തഖ്വയോടുകൂടി രഹസ്യപരസ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചും അള്ളാഹുവിൻ്റെ വിലക്കുകളിൽ നിന്ന് മാറി നിന്നും ധർമ്മബോധത്തോടെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണ്. അവരാണ് നാളെ പരലോകത്ത് എന്നോട് ഏറ്റവും അടുത്തവൻ, അല്ലെങ്കിൽ എൻ്റെ ശുപാർശ ശഫായത്തിന് ഏറ്റവും അവകാശമുള്ളവൻ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറയുന്നു, മൻ കാനു വഹൈസുഖാനു. മൻ കാനു എന്ന് പറഞ്ഞാൽ ആരായിരുന്നാലും ശരി എൻ്റെ അടുത്ത് നാളെ കൂടുതൽ അടുക്കുന്നവൻ, എന്നോടടുക്കുന്നവൻ, എൻ്റെ ശഫായത്തിന് കൂടുതൽ അർഹതയുള്ളവൻ, അവൻ മുത്തഖിയാണ്. അവൻ ആരായിരുന്നാലും, അഥവാ അവൻ ഏത് നാട്ടുകാരനായാലും, ഏത് ഭാഷക്കാരനായിരുന്നാലും ശരി, ഏത് നിറമുള്ളവനാണെങ്കിലും ശരി, അവൻ അറബിയാകട്ടെ, അജമിയാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, അതാണ് മൻകാനു. ആരായിരുന്നാലും മുത്തഖിയാണോ അവനാണ് നാളെ എന്നോട് ഏറ്റവും അടുപ്പമുണ്ടാവുക. തുടർന്ന് പറഞ്ഞു, വഹൈസുഖാനു, അവൻ എവിടെയായിരുന്നാലും അവൻ മക്കയിൽ ജീവിക്കുന്നവനാകട്ടെ, ഹറമിൽ ജീവിക്കുന്നവനാകട്ടെ, മദീനയിൽ ജീവിക്കുന്നവനാകട്ടെ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ജീവിക്കുന്നവനാണെങ്കിലും, അവനിൽ ആരാണോ തഖ്വയുള്ളത്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നത്, അവനാണ് എന്നോട് നാളെ ഏറ്റവും അടുത്തവൻ. വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നൽകിയ അതേ സന്ദേശം, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ, നിങ്ങളേറ്റവും ആദരണീയായിട്ടുള്ളവൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ്, അത്തഖയാണ്, മുത്തഖയാണ് എന്ന്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം ഒന്നുകൂടി എടുത്തു പറയുന്നു, ജനങ്ങളിൽ എന്നോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവൻ, എൻ്റെ സ്ഥാനത്തിനോട് അടുത്തു വരുന്നവൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, എൻ്റെ ശഫാഅത്ത് പ്രത്യേകമായി ലഭിക്കുന്നവൻ, അവൻ ദുനിയാവിൽ തഖ്വയോടെ രാപ്പകൽ വ്യത്യാസമെന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ചെയ്യാവുന്ന നന്മകളെല്ലാം മാക്സിമം ചെയ്ത് തിന്മകളിൽ നിന്നെല്ലാം മാറി നിന്ന് ജീവിക്കുന്നവനാണ്. അവൻ ആരായിരുന്നാലും എവിടെയായിരുന്നാലും ശരി, അവൻ അറബിയാകട്ടെ, അനറബിയാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവനാകട്ടെ, അതോടൊപ്പം അറബി നാട്ടിൽ ജീവിക്കുന്നവനാകട്ടെ, അനറബി നാട്ടിൽ ജീവിക്കുന്നവനാകട്ടെ, മക്കയിലാവട്ടെ, മദീനയിലാവട്ടെ, ഏത് രാജ്യത്ത് ജീവിക്കുന്നവനാകട്ടെ, അവൻ ആരാണ്, എവിടെയാണ് എന്നതിനപ്പുറം എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് പ്രസക്തിയുള്ളത് എന്ന വലിയ സന്ദേശമാണ് ഇസ്ലാമിൻ്റെ മഹത്തരമായ ആ

0: സന്ദേശമാണ് അള്ളാഹുൻ റസൂൽ ഇവിടെ നൽകുന്നത്. അപ്പോൾ അടുപ്പത്തിൻ്റെ അടിസ്ഥാനം അവൻ്റെ നന്മകളാണ്, അവൻ്റെ അമലുകളാണ്, അവൻ്റെ ശരീരമല്ല എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്ന ഒരു കാര്യം. ഇത് പറയാനുണ്ടായ സന്ദർഭം ഈ ഹദീസിൽ ഇതുപോലെ ഈ ഹദീസിൽ നമുക്ക് കാണാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് നിയോഗിക്കുന്ന സന്ദർഭമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു ചില സദുപദേശങ്ങൾ നൽകുന്നുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു കൂടെ മസ്ജിദ് നബവിയിൽ നിന്ന് കുറച്ചു ദൂരം മുന്നോട്ട് പോകുന്നു. മുആദ് റളിയല്ലാഹു അൻഹു ഒട്ടക പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ നടക്കുകയാണ്. ആ സമയത്ത് വളരെ പ്രസിദ്ധമായ ചില വാക്കുകൾ, ചില വചനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ. അതിൻ്റെ ആശയം നമുക്കറിയാം. ഇങ്ങനെയാണ്, മുആദേ, ഒരുപക്ഷെ ഈ വർഷത്തിന് ശേഷം നമ്മൾ തമ്മിൽ കണ്ടുകൊള്ളണമെന്നില്ല. ഒരുപക്ഷെ നീ വരുമ്പോൾ നീ നടക്കുക ഈ പള്ളിയിലൂടെ എൻ്റെ കബറിനടുത്തുകൂടെയായിരിക്കും. നീ തിരിച്ചു വരുമ്പോൾ ഞാൻ ഉണ്ടാകില്ല എന്ന സന്ദേശം നൽകിയപ്പോൾ നാം കാണുന്നു, ഫബക്ക മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി, നന്നായി കരഞ്ഞു എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനെ കുറിച്ചുള്ള സൂചന കിട്ടിയപ്പോൾ കരഞ്ഞു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മസ്ജിദ് നബവിയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു, ഇന്നൗല നാസിബി അൽ മുത്തഖൂൻ മൻ കാനു വഹൈസു കാനു മുആദ്. നീ മദീനയിലില്ലെങ്കിലും നീ യമനിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, തഖ്വയോടുകൂടി ജീവിച്ചാൽ നാളെ എൻ്റെ അടുത്ത് നിനക്ക് വലിയ സ്ഥാനമുണ്ട്. കുടുംബബന്ധമോ സ്ഥാനങ്ങളോ പദവിയോ അല്ല, നാളത്തെ അടുപ്പത്തിൻ്റെ നിദാനം അത് തഖ്വയും സൽക്രമവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുആദ് റളിയല്ലാഹുവിനെ ആശ്വസിപ്പിക്കുന്ന ഒരു സന്ദർഭം കൂടിയായിട്ട് നാം ഇത് വായിക്കുന്നു. അതോടൊപ്പം തഖ്വ കൈവിടാതിരിക്കുക, എങ്കിൽ നമുക്ക് നാളെ ഒരുമിക്കാം, മുആദ് നീ വിഷമിക്കേണ്ടതില്ല എന്നുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ ആശ്വസിപ്പിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായ സന്ദേശം, അള്ളാഹുവിൻ റസൂൽ ഉപദേശിക്കാറുള്ളതുപോലെ, ഇത്തഖില്ലാഹ ഹൈസു മാ കുൻത്, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. തഖ്വ ബോധം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുമുണ്ടെങ്കിൽ ദുനിയാവിൽ അവന് സമാധാനമുണ്ട്. അതിലുപരി അവൻ്റെ മരണവേള, ഖബർ ജീവിതം, നാളെ പരലോകത്ത് മരണമില്ലാത്ത ആ ലോകം, അവിടെയൊക്കെ വലിയ പദവിയും സ്ഥാനവും ലഭിക്കുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആ സ്ഥാനം ലഭിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ഒരു അവസരമാണ് അതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഹദീസ്, ഈ നബി വചനത്തെ ഗൗരവമായി എടുക്കാൻ എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നും പതിവ് പോലെ തിരുമൊഴികളിൽ ബഹുമാനായ കെ വി മുഹമ്മദ് അലി മൗലവിയുടെ സംസാരമാണ് നമ്മൾ കാതോർത്തത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരലോകവും നമ്മുടെ ഖബറുമൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംസാരമാണ് നമ്മളതിൽ കേട്ടത്. നമുക്കറിയാം, നമ്മളുടെ ഓരോ ദിവസത്തെ നാഴികകളും പിന്നിടുമ്പോൾ ഖബറിലേക്കുള്ള നമ്മുടെ ദൂരമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സംസാരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ മണ്ണിൻ്റെ ആ ഒരു വീടും ആ വീട്ടിലെ നമ്മുടെ കിടത്തവും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനെ വിളിച്ച് ഓർമ്മപ്പെടുത്തുന്ന ആ ഒരു രംഗമാണ് നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ കഥ പറയാം. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യ ബന്ധത്തിന്റെയും കഥകൾ ഓരോ കുട്ടിയും അറിഞ്ഞിരിക്കണം. ശാരീരിക വളർച്ചയോടൊപ്പം ധാർമ്മിക മൂല്യങ്ങളും അവർ കരഗതമാക്കണം. പ്രമുഖ എഴുത്തുകാരനും ഗാനരചയിതാവുമായ ഇ കെ എം പന്നൂരിന്റെ ബാലസാഹിത്യ നോവൽ അജ്മലും കുഞ്ഞുപെങ്ങളും, ശബ്ദാവതരണം അബ്ദുസ്സലാം വി ടി, എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് മറക്കാതെ കേൾക്കാം. പീസ് റേഡിയോ കഥ പറയാം.
3: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഹൃദയവസന്തത്തിൽ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സൂറ അൽ മുഅ്മിനൂനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഖുർആൻ വാഗ്ദാനം ചെയ്യുന്ന വിജയം ആർക്ക്? സൂറ അൽ മുഅ്മിനൂനിലെ 1, 2, 3 എന്നീ വചനങ്ങളുടെ വിശദീകരണവുമായി നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ സഫീർ അൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ സൂറത്ത് ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 23 അധ്യായം സൂറ അൽ മുഅ്മിനൂനാണ് ഇൻഷാ അല്ലാ ഇന്നു മുതൽ നമ്മൾ ഹൃദയവസന്തത്തിലൂടെ ആരംഭിക്കുന്ന പുതിയ സൂറത്ത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ആഗമാനമായി ഇറക്കിയ വിശുദ്ധ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം പഠിക്കാനും പഠിപ്പിക്കാനും സമയം കണ്ടെത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമരായിട്ടുള്ള ഖൈറായ ആളുകൾ അവർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കും ആ ഖുർആൻ കേൾക്കുന്നവർക്കും ആ ഖുർആൻ പഠിക്കുന്നവർക്കും അത് പ്രബോധനം ചെയ്യുന്നവർക്കും വലിയ പ്രതിഫലങ്ങളുണ്ട് എന്ന് ധാരാളക്കണക്കിന് ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ പഠിക്കാൻ എന്തൊക്കെ സാഹചര്യങ്ങളും അവസരങ്ങളും നമുക്ക് ലഭിക്കുമോ ആ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആനെ നെഞ്ചോട് ചേർക്കാനും പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷ്യം നിൽക്കുന്നതാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിക്കൊണ്ട് ആ ഖുർആൻ നാളെ പരലോകത്ത് അള്ളാഹുവോട് സാക്ഷ്യം വെക്കും, അള്ളാഹുവേ ഇവനെന്നെ പാരായണം ചെയ്തിട്ടുണ്ട്, എന്നെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെക്കൊണ്ട് നീ ഇവന് ശുപാർശ നൽകണേ എന്ന് അള്ളാഹുവോട് നാളെ ഖുർആൻ അള്ളാഹുവോട് പറയുമെന്നാണ്. എന്നാൽ ആ വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് ഹുജ്ജത്തുൻ അലൈക്ക്, നമുക്കെതിരായി സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പരലോകത്ത് പറയുന്ന വർത്തമാനം 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവേ ഈ സമൂഹം ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് വലിച്ചെറിഞ്ഞു, അതിനെ നിസാരമാക്കി പരിഗണിക്കാതെ മാറ്റിവെച്ചു എന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിക്കാതെയും പാരായണം ചെയ്യാതെ നിന്ന ആളുകൾക്കെതിരെ, അത്തരം ആളുകൾക്കെതിരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സാക്ഷ്യം നിൽക്കുമെന്നാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുമെന്നാണ്, ആ ഖുർആൻ തന്നെ നമുക്കെതിരെയാകുമെന്നാണ്. അതൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാകണം. നമ്മുടെ മുമ്പിൽ ഇന്നൊരുപാട് അവസരങ്ങളുണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി. നമ്മുടെ വിശ്രം ഇസ്ലാം യൂത്ത് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ഈ കൂട്ടായ്മ കേരളത്തിലുള്ള വിവിധ ശാഖകളിൽ ഒരുക്കിയിട്ടുള്ള ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ, അത് നമുക്കുള്ള വലിയ അവസരമാണ്. നേരിട്ട് പോയി ഒരധ്യാപകൻ്റെ കീഴിൽ നിന്ന് പഠിക്കാൻ നമുക്കതിലൂടെ സാധ്യമാക്കും. അതല്ല എങ്കിൽ നമ്മുടെ പി എസ് റേഡിയോയിൽ തന്നെ ഖുർആൻ പഠിക്കാനും വ്യത്യസ്ത സുഹൃത്തുക്കൾ പഠിക്കാൻ ഒരുപാട് സംരംഭങ്ങളുണ്ട്. ഹൃദയവസന്തമുണ്ട്, അന്നൂർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി ഖുർആൻ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ പറഞ്ഞതുപോലെ ഇൻഷാ അള്ളാഹ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. 118 വചനങ്ങളുള്ള സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. മക്കയിൽ അവതരിച്ച സൂറത്താണ് ഈ സൂറത്തിൻ്റെ 75, 76, 77 വചനങ്ങൾ. അത് മദീനയിൽ അവതരിച്ചതാണ് എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. മക്കി എന്ന് പറഞ്ഞാൽ മക്കയിൽ അവതരിച്ചത് എന്ന് സാധാരണ പറയുന്നത് യഥാർത്ഥത്തിൽ മക്കയിൽ തന്നെ അവതരിച്ചതല്ല, അങ്ങനെയും അല്ലാതെയും ഉണ്ടാകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 53 വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. ആ ഹിജറ പോകുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 53 വയസ്സിൻ്റെ മുമ്പ് ഹിജറ പോകും മുമ്പ് അവതരിക്കപ്പെട്ട എല്ലാ സൂറത്തുകളും മക്കി എന്നാണ് അറിയപ്പെടുന്നത്. ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയ എല്ലാ സൂറത്തുകളും മദനി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രവാചകൻ മദീനയിലേക്ക് പോയതിനു ശേഷം പിന്നെ ഉംറക്കോ ഹജ്ജിനോ ഒക്കെ വേണ്ടി മക്കയിലേക്ക് വന്നിട്ട് അവിടെ ഇറങ്ങിയ വചനങ്ങൾ അല്ലെങ്കിൽ സൂറത്തുകൾ അതും മദനിയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് മക്കിയും മദനിയുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഖുർആനിൽ 28 മദനി സൂറത്തുകളും 86 മക്കി സൂറത്തുകളും എന്നാണ് പൊതുവെ പറയാറുള്ളത്. പണ്ഡിത ലോകത്ത് ആവശ്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും പൊതുവെ സ്വീകരിച്ചു പോരുന്ന എണ്ണം 114 സൂറത്തുകളിൽ 28 മദനിയും 86 മക്കിയുമാണ് എന്നാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്തുകളുടെ എണ്ണം 256. അത് നമ്മൾ ഓർത്തുവെച്ചാൽ ഈ 28 86 പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരും. 286 28 86 രണ്ടും കൂട്ടിയാൽ 114 കിട്ടും. അപ്പോൾ സൂറത്തുൽ മുഅ്മിനൂനാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. ഈ സൂറത്തിന് അൽ മുഅ്മിനൂൻ എന്ന് പേര് വരാനുള്ള കാരണം ഈ സൂറത്തിൻ്റെ ആദ്യത്തെ വചനം വിശ്വാസികൾക്ക് വിജയം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനമാണ്. അതിനുശേഷമുള്ള ആദ്യത്തെ കുറച്ചായത്തുകളിൽ വിജയം പ്രാപിച്ച വിശ്വാസികളുടെ ഗുണങ്ങളാണ് ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് അൽ മുഅ്മിനൂൻ എന്ന് പേര് വന്നത്. അപ്പോൾ ആ അൽ മുഅ്മിനൂൻ എന്ന് സത്യവിശ്വാസികൾ എന്നർത്ഥമുള്ള സൂറത്തുൽ മുഅ്മിനൂനാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നതാണ്. നമുക്ക് ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഇൻഷാല്ലാ ഈ മൂന്ന് ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ അവിടെ ദാല് അതിന് സുക്കൂനാണ്. ദാല് ഖൽഖലയുടെ അക്ഷരമാണ്. ഖ ത ബ ജീം ദാൽ ഈ അക്ഷരങ്ങൾ, ഖുതുബ് ജദ് എന്ന് എളുപ്പത്തിന് വേണ്ടി പറയുന്ന അക്ഷരങ്ങൾ ഖൽഖലയുടെ അക്ഷരങ്ങളാണ്. ഈ അഞ്ച് അക്ഷരങ്ങൾക്ക് മുകളിൽ സുക്കൂന് വന്നാൽ അതൊന്ന് ഗാംഭീര്യത്തോടുകൂടി കനപ്പടിച്ച് ഓതണം എന്നാണ് തജ്വീദിന്റെ നിയമം. അപ്പോൾ ഖദ് അഫ്ലഹ എന്ന് ഓതാൻ പാടില്ല, ഖദ് അഫ്ലഹ എന്ന് തന്നെ, ഖദ് എന്ന് ദാലിന്റെ സുക്കൂന് വെളിവാകുന്ന രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇതിൽ ആവർത്തിച്ചു വരുന്നത് മുഅ്മിനൂൻ, മുഅ്രിദൂൻ, പിന്നെ അതേപോലെ ഖാശിഊൻ എന്നിങ്ങനെ ആയത്ത് അവസാനിക്കുന്നത് വഖഫിന്റെ തൊട്ട് മുമ്പ്, ആയത്ത് അവസാനിക്കുന്ന വഖഫിന്റെ തൊട്ട് മുമ്പുള്ളത് മദ്ദക്ഷരമായ വാവാണ്. അലിഫ്, വാവ്, യ എന്നിവയാണ് മദ്ദക്ഷരങ്ങൾ. ആ മദ്ദക്ഷരങ്ങൾ താൽക്കാലിക സുക്കൂൻ, അഥവാ ഇവിടെ ഖാശിഊൻ, മുഅ്രിദൂൻ, മുഅ്മിനൂൻ എന്നതിനൊക്കെ നൂനിന് ഫതഹാണ്. പക്ഷെ നമ്മൾ നിർത്തുമ്പോൾ ഇൻ എന്ന് സുക്കൂൻ വെച്ചാണ് നിർത്തകം. അങ്ങനെ താൽക്കാലിക സുക്കൂനുകൾക്ക് മുമ്പിൽ ഈ മദ്ദക്ഷരങ്ങൾ വന്നാൽ അത് നീട്ടി ഓതണം എന്നാണ് നിയമം. രണ്ട് മുതൽ ആറ് വരെ മാത്രം നീട്ടണം. മദ്ദുൻ ആരിൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നാണ് ഓതുക. മുഅ്മിനൂൻ എന്ന് ഓതാൻ വേണ്ടി പാടില്ല. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്നിങ്ങനെ നീട്ടിയാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ അർത്ഥത്തിലേക്ക് വന്നാൽ, ഖദ് എന്നത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചു വരുന്നതായ വാചകമാണ്. ഖദ് എന്നതിന് ഇന്ന എന്ന അതേ അർത്ഥമാണ്, അഥവാ നിശ്ചയമായും തീർച്ചയായും എന്ന അർത്ഥമാണ് ഖദ് എന്ന പദത്തിനുള്ളത്. അഫ്ലഹ എന്നത് ഫിഅല് മാളിയാണ്, വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അഫ്ലഹ വിജയിച്ചിരിക്കുന്നു. ആരാണ് വിജയിച്ചവർ? അൽ മുഅ്മിനൂൻ. അഫ്ലഹ എന്ന ഫിഅലിൻ്റെ ഫായിലാണ് മുഅ്മിനൂൻ. ആ മുഅ്മിനൂൻ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലദീന, അല്ലദീന എന്നത് ഇസ്മുൽ മൗസൂല എന്നാണ് ഭാഷാ നിയമം അനുസരിച്ച് അതിന് പറയുക. ഭാഷയിൽ, വിശുദ്ധ ഖുർആനിലും അറബി ഭാഷയിലും ആവർത്തിച്ച് വരുന്നതാണ്. ഒരു കാര്യത്തെ വിശദീകരിക്കാൻ വേണ്ടിയാണ് അല്ലദീന ഉപയോഗിക്കാറുള്ളത്. അല്ലദീന മുഅ്മിനൂനെ കുറിച്ച് പറഞ്ഞു. ആ മുഅ്മിനൂൻ ആരാണ് എന്ന് വിശദീകരിക്കണം. അല്ലദീന എങ്ങനെയുള്ളവരാണ് അവർ? അവർ യാതൊരു കൂട്ടരാകുന്നു. ഹും, ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. ഹും എന്നത് ലമീർ എന്നാണ് പറയുക, അഥവാ സർവനാമം എന്ന് മലയാളത്തിൽ പറയുന്നതായ ഹും എന്നത് പ്രോനൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. അവർ എന്നാണ് അർത്ഥം. തൊട്ടു മുമ്പ് മുഅ്മിനൂനെ കുറിച്ച് പറഞ്ഞു, സത്യവിശ്വാസികൾ. അവരെ വീണ്ടും ഓർമ്മപ്പെടുത്താനാണ് ഹും എന്ന് പ്രയോഗിക്കുന്നത്. അല്ലദീന ഹും, അവർ യാതൊരു കൂട്ടരാകുന്നു. ഫീ സ്വലാത്തിഹിം, സ്വലാത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിസ്കാരം എന്നാണ് അർത്ഥം. സാധാരണ ഭാഷയിൽ സ്വലാത്തി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നതിൻ്റെ അർത്ഥം. സാങ്കേതികമായാണ് നമ്മൾ സ്വലാത്തിന് നിസ്കാരം എന്നർത്ഥം പറയാറുള്ളത്. സ്വലാത്തിന് ഭാഷാർത്ഥത്തിൽ സൊല്ലു അലൈഹി വസല്ലിമു തസ്ലിമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാനും വേണ്ടി വിശുദ്ധ ഖുർആൻ കൽപ്പനയുണ്ട്. അത് പ്രാർത്ഥനയാണ്, അത് നിസ്കാരമല്ല. എന്നാൽ സാങ്കേതിക അർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരത്തിൽ ഖാശിഊൻ, അവർ ഖുശു ഉള്ളവരായിരിക്കും, അഥവാ ഭയഭക്തി ഉള്ളവരായിരിക്കും. അപ്പോൾ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞാൽ അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരായിരിക്കും. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. വല്ലദീന, അവർ യാതൊരു കൂട്ടരാകുന്നു. ഹും, അവർ. അനിൽ ലഗ്വി, ലഘുവിനെ തൊട്ട്. ലഘുവെന്ന് പറഞ്ഞാൽ വിനോദങ്ങൾ, കളിചിരി, കളിതമാശകൾ, അനാവശ്യ വർത്തമാനങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. മുഅ്രിദൂൻ അഅറദ എന്ന ഫിഅൽ ചെയ്യുന്ന ഫാഇലാണ് മുഅ്രിദ്. മുഅ്രിദൂൻ അഥവാ
5: വിട്ടുനിൽക്കുന്നവരാണ്, തിരിഞ്ഞുകളയുന്നവരാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വല്ലദീനഹും അനിൽ ലഹ്വി മുഅരിദൂൻ എന്ന് പറഞ്ഞാൽ അവർ അനാവശ്യങ്ങളിൽ നിന്ന്, വിനോദ വാർത്തകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായിരിക്കുമെന്നാണ് അർത്ഥം. അപ്പോൾ ഈ മൂന്നാഴ്ചകൾ വളരെ വലിയ അർത്ഥതലങ്ങൾ നൽകുന്ന വചനങ്ങളാണ്. ഒന്നാമത്തെ വചനത്തിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ സത്യവിശ്വാസികൾ. നമ്മുടെ മലയാളത്തിൽ അർത്ഥം പറയുന്ന പദമാണ് മുഅ്മിൻ എന്നത്. എന്താണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമി എന്ന പൊതുനിർമ്മിതിയുടെ രണ്ടാമത്തെ തട്ടായിട്ടാണ് ഈമാനെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ തട്ട് ഇസ്ലാമാണ്, ആ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവൻ മുസ്ലിമാകും. രണ്ടാമത്തെ തട്ട് ഈമാനാണ്, അതിലേക്ക് പ്രവേശിച്ചവൻ മുഅ്മിനാകും. മൂന്നാമത്തെ തട്ട് ഇഹ്സാനാണ്, അതിലേക്ക് പ്രവേശിച്ചവൻ മുഅ്മിനാകും. നബിസ് അള്ളാഹുസമ്പടിക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന ഒരു ഹദീസുണ്ട്, ഹദീസ് ജിബ്രീൽ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഹദീസിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചനടുക്കൽ വന്നുകൊണ്ട് ഇസ്ലാമിനെയും ഈമാനിനെയും ഇഹ്സാനിനെയും ഓർഡറായിക്കൊണ്ട് ചോദിക്കുക എന്നുള്ളതിനുള്ള തെളിവ്. ഇസ്ലാം എന്താണ് ചോദിച്ചപ്പോൾ അന്ത ശഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നി റസൂലുള്ളാ വ തുഖീമ സ്സലാ വ തുതിയ സക്കാ വ തസൂമ റമളാൻ വ ഹജ്ജൽ ബൈത്ത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. ശഹാദത്ത് കലിമ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജാണ് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ആ അഞ്ച് റുക്കനുകൾ പൂർത്തിയാക്കിയാൽ മുസ്ലിമായി കഴിഞ്ഞു. എന്നാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അൻതുമിന ബില്ലാഹി വ മലായിക്കത്തിഹി വ കുത്തുബിഹി വ റസൂലിഹി വല്യോമിൽ ആഖിർ വ തുമിന ബിൽ ഖദരി ഖൈരിഹി വ ശരിഹി. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളുള്ള വിശ്വാസം, ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, നന്മയും തിന്മയുമാകുന്ന ഖദറിലുള്ള വിശ്വാസം, ഈ ആറു കാര്യങ്ങൾ ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ. ഈ ആറു കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വിശ്വസിച്ചാൽ മാത്രം ഒരു മുഅ്മിനാവുകയില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദും ബിൽ ഖൽബ് വ ഖൗലും ബിൽ ലിസാൻ വ അമലും ബിൽ ജവാരിഹ് എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. അഥവാ അത് ഹൃദയത്തിലുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമാണ്. ഹൃദയം കൊണ്ടുള്ള വിശ്വാസം ഒരുവനുണ്ടാകണം. അതോടൊപ്പം തന്നെ ഹൃദയം കൊണ്ടുള്ള വിശ്വാസം തെറ്റിയാൽ അവൻ കാഫറായി പോവുകയും ചെയ്യും. നാവുകൊണ്ട് പ്രഖ്യാപിക്കണം, നാവുകൊണ്ടുള്ള സംസാരങ്ങൾ കൊണ്ട് അവൻ ഈമാനിന്ന് പുറത്തു പോവുകയും ചെയ്യും. ഹൃദയം അവയവങ്ങൾ കൊണ്ട് അവൻ്റെ ഈമാനെ പ്രകടമാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കണം. അതേ രൂപത്തിൽ ഈമാന വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ അവൻ ഈമാനിന്ന് പുറത്തു പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഈ ഈമാനുള്ള ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞത്. എന്നിട്ട് ആ ഈമാനുള്ള വിജയിച്ച ആളുകളുടെ ഗുണങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത വചനങ്ങളിൽ തുടരുന്നത്. അതിലേറ്റവും ഒന്നാമതായി പറഞ്ഞ കാര്യം എന്താണ്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തി ഉള്ളവരാണ്, ഖുശൂ ഉള്ളവരാണ് എന്നാണ്. ഖുശൂ എന്ന് പറഞ്ഞാൽ ഭയഭക്തിയാണ്. നമസ്കാരത്തിന് ഏറ്റവും കാതലായി വേണ്ട കാര്യമാണ് ഖുശൂ എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ വന്ന് നമസ്കരിച്ചു. നമസ്കാരം തിരിച്ചു പോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഒരു നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ നിസ്കാരത്തിന് പത്തിലൊന്ന് കൂലി മാത്രമാണ് കിട്ടുക. പിന്നെ പ്രവാചകൻ തുസ്ഉഹ, ഫുമുനുഹ, സുബുഹ, സൂദുസുഹ എന്നിങ്ങനെ താഴേക്ക് എണ്ണിപ്പോയി. ഒൻപതിലൊന്നും എട്ടിലൊന്നും ഏഴിലൊന്നും ഒക്കെ കിട്ടുന്ന ആളുകളുണ്ട് എന്ന്. ആരാണ് റസൂലെ ഈ കൂട്ടരെന്ന് പ്രവാചകൻ്റെ സഹാബികൾ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യതിമ്മു റുകുഉഹ വലാ സുജൂദഹ വലാ ഖുശുഉഹ, തങ്ങളുടെ നമസ്കാരത്തിലെ റുകുഉഹോ സുജൂദോ ഭയഭക്തി ഖുശൂഒ പൂർത്തിയാക്കാത്തവരെന്നാണ്. അപ്പോൾ നമസ്കാരത്തിന് അനിവാര്യമായി വേണ്ട കാര്യമാണ് ഖുശൂ. സുജൂദും റുക്കുവുമൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കണം അത്രത്തോളം ഖുശൂ ഉണ്ടാകണം. ഖുശൂ ഇല്ലാത്ത നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനടുക്കൽ പരിപൂർണമായ പ്രതിഫലം കിട്ടുന്ന കാര്യമല്ല. അശ്രദ്ധമായ നമസ്കാരക്കാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഊനിൽ ഫവയിലുള്ളിൽ മുസല്ലീൻ അല്ലദീനഹുമൻ സ്വലാത്തിക്കും സാഹൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധരൻ, അത്തരം നമസ്കാരക്കാർക്ക് നാശമെന്ന് അള്ളാഹു പഠിപ്പിച്ചു. അശ്രദ്ധമായ നമസ്കാരമാകുവാൻ പാടില്ല. ഹൃദയവും നമ്മുടെ ശരീരവും പരിപൂർണമായും റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന രൂപത്തിലാകണം നമ്മുടെ നമസ്കാരം. അങ്ങനെയല്ല നമ്മുടെ നമസ്കാരമെങ്കിൽ ആ നമസ്കാരം കൊണ്ട് ഒരു കാര്യവുമില്ല. അത്തരം നമസ്കാരക്കാർക്ക് മാത്രമാണ് വിജയമുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കിവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഖുശൂ കിട്ടാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യം നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഖുശൂ ലഭിക്കാൻ വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഒന്നാമതായി, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധം നമുക്കുണ്ടാകണം. രണ്ടാമതായി, പ്രവാചകനെ പഠിപ്പിച്ചതുപോലെ സ്വല്ലി സ്വലാത്ത മുവദ്യ, നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ ഇത് നമ്മുടെ അവസാന നമസ്കാരമാണ് എന്ന ബോധത്തിൽ കൈകെട്ടിയാൽ നമുക്ക് ഭയഭക്തി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മൂന്നാമത്തതായി, നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന എല്ലാ ദിക്റുകളുടെയും അർത്ഥം പഠിച്ചു വെക്കുക. നാലാമതായി, നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുകൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക. അപ്പോൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് ദിക്റും ഖിറാഅത്തും നടക്കുമ്പോൾ നമുക്ക് മനസ്സതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി കഴിയും. അഞ്ചാമത്തതായി, റുക്കുഉം സുജൂദും മറ്റവയവങ്ങൾ പ്രവർത്തനങ്ങളുമെല്ലാം അവയവങ്ങൾ നേരെയാണ് എന്ന് ഉറപ്പുവരുത്തുന്ന രൂപത്തിൽ മനസ്സ് കൊടുത്തായിരിക്കും നമ്മൾ നമസ്കരിക്കേണ്ടത്. ആറാമത്തെ രണ്ടാമതായി നമ്മൾ നമസ്കരിക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാതെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കുമ്പോൾ ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കാനും വേണ്ടി പറ്റും. ഏഴാമതായി നമ്മൾ ഒരിക്കലും മുകളിലേക്ക് നോക്കാതിരിക്കുക. മുകളിലേക്ക് നോക്കുന്ന ആളുകളുടെ കാഴ്ച റാഞ്ചിപ്പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പാട് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ജമാഅത്തായി നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഏകാന്തതയും ശ്രദ്ധയും കിട്ടും. ഫറദ് നമസ്കാരങ്ങൾക്ക് മുമ്പേ സുന്നത്തായ നമസ്കാരങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളൊരു മുന്നൊരുക്കം നടത്തുക. അതേപോലെ തന്നെ ഭയഭക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഈ പത്തു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമസ്കാരത്തിൽ നല്ല ഭയഭക്തി നേടിയെടുക്കാൻ കഴിയും. ആ രൂപത്തിൽ ഭയഭക്തി നേടിയെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. അല്ലാത്ത നമസ്കാരം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി വിശ്വാസികളുടെ വിജയിച്ച വിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് വല്ലദീനഹും അനിൽ ലഹ്വി മുഅരിദൂൻ, അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരായിരിക്കുമെന്നാണ്. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണിത്. അവൻ ഒരിക്കലും വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. അനാവശ്യ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനോ അവൻ്റെ കുടുംബത്തിനോ അവൻ്റെ സമൂഹത്തിനോ ഇഹലോകത്തിനോ പരലോകത്തിനോ ഉപകാരമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം അനാവശ്യമാണ്. അത്തരം അനാവശ്യ കാര്യങ്ങളിൽ മാത്രം മുഴുകുന്നവരാണ് ആധുനിക കാലഘട്ടത്തിലെ യുവാക്കളും യുവതികളും മറ്റുള്ള ആളുകളുമൊക്കെ. നിങ്ങൾ നോക്കൂ, തങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ അനാവശ്യമായ കാര്യങ്ങൾ മാത്രം ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമൊക്കെ യൂട്യൂബിലുമൊക്കെ റീൽസും ഷോർട്സും ഒക്കെ കണ്ട് കാണുന്നത് എന്താണ്? എല്ലാം അനാവശ്യമായ ആണുമെണ്ണും കൂടിക്കലടുന്ന സിനിമകൾ, ഷോർട്സുകൾ, മിമിക്രികൾ, പിന്നെ കോമഡികൾ, അതേപോലെ തന്നെ പിശാചിൻ്റെ കുഴലൂത്തുന്ന പഠിപ്പിച്ച സംഗീതങ്ങൾ, ഇതൊക്കെയാണ് ആളുകൾ കേൾക്കുന്നത്, ആളുകൾ കാണുന്നത്. ഇതെല്ലാം അനാവശ്യ കാര്യങ്ങളാണ്. ഒരു ഉപകാരവുമില്ലാത്ത രൂപത്തിൽ തങ്ങളുടെ നമസ്കാരം പോലും ഒഴിവാക്കി അള്ളാഹുവിനെ തൊട്ടുള്ള ശ്രദ്ധയെന്നൊക്കെ മാറി നിന്നുകൊണ്ട് കളികളിൽ മുഴുകുന്ന, അത് കളിക്കുകയും അത് കാണുകയും അതിനുവേണ്ടി ഉറക്കം ഒഴിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിലുണ്ട്. ഇതെല്ലാം അനാവശ്യ കാര്യം. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ അത്തരം കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായും വിട്ടുനിൽക്കുന്നവരായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനാവശ്യ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ശിർക്കിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമായി കൊണ്ട് സൂചിപ്പിച്ച വിഷയമാണ്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, അലാ ഉനബ്ബിയുക്കും ബി അക്ബറിൽ കബായിർ, വൻപാപങ്ങൾ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചാൽ കിട്ടി വന്നു. എന്നിട്ട് പ്രവാചകൻ ഒന്നാമത് പറഞ്ഞത് ശിർക്ക് ചെയ്യുക, രണ്ടാമതായി ഉഖൂഖുൽ വാലിദീൻ, പിന്നെ അതേപോലെ തന്നെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക, മൂന്നാമതായി വശഹാദത്ത് സൂർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഥവാ അനാവശ്യങ്ങൾക്ക് സാക്ഷ്യം നിൽക്കുക, അത്തരം കാര്യങ്ങൾ പങ്കാളികളാവുക എന്നാണ്. ഇബാദുർ റഹ്മാനിൻ്റെ ഗുണങ്ങൾ എണ്ണിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വല്ലദീന ലാ യശഹദൂന സൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അനാവശ്യങ്ങൾക്കൊരിക്കലും സാക്ഷ്യം നിൽക്കുന്നവരല്ല എന്ന്. അതുകൊണ്ട് തന്നെ അത്തരം അനാവശ്യങ്ങളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, സംഗീതമാണ്; രണ്ട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ അപഹരിക്കലാണ്, അതിൽ നമ്മൾ അപഹസിക്കലാണ്; അതേപോലെ തന്നെ സിനിമ പോലെയുള്ള വൃത്തികളിൽ കാണലാണ്. ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിന്ന് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ട് ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് സത്യവിശ്വാസികളുടേത്. ഒന്ന്, നമസ്കാരത്തിലെ ഭയഭക്തിയുള്ള ആളുകൾ; രണ്ടാമത്തേത്, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾ. ഈ രണ്ട് ഗുണങ്ങൾ നമ്മൾ നേടിയെടുക്കുക. ഇൻഷാല്ലാ വിശ്വാസികളുടെ ബാക്കി ഗുണങ്ങൾ തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിനു വഅലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ക്ലാസ് എടുത്തത് സഫീർ അൽഹിക്കമി.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ വബഅദ്. ഏറെ സ്നേഹമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പള്ളിയിലായിരിക്കുന്ന സമയത്ത് ഒരു അഅ്റാബി കടന്നു വന്നു. അയാൾ ഒരല്പസമയം കഴിഞ്ഞ് പള്ളിയിൽ മൂത്രമൊഴിച്ചു. ആളുകൾ അദ്ദേഹത്തോട് ഗൗരവത്തോടു കൂടി ഇടപെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, അയാൾ മൂത്രമൊഴിച്ച ഇടത്ത് നിങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുക എന്നതാണ്. ഇന്നമ ബുഇസ്തു മുയസിദീൻ, നിങ്ങൾ എളുപ്പമുണ്ടാക്കാനാണ് അള്ളാഹു നിയോഗിച്ചത്, ബുദ്ധിമുട്ട് ഉണ്ടാക്കാനല്ല എന്ന് പറഞ്ഞു. മാന്യമായ ആ പെരുമാറ്റം കണ്ട് അവർ അയാൾ പറഞ്ഞു, അള്ളാഹുമ്മ റഹംനി വ മുഹമ്മദൻ വലാ തർഹം മഅന അഹദ, അള്ളാഹുവേ എന്നോടും മുഹമ്മദിനോടും നീ കരുണ കാണിക്കണേ, വേറെ ആരോടും കരുണ കാണിക്കേണ്ടതില്ല എന്ന്. പെരുമാറ്റമാണ് ആളുകളെ നന്നാക്കി തീർക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമ ബുഇസ്തു ലി ഉതിമ്മ അകാരിമൽ അഖ്ലാഖ്, എല്ലാ സൽസ്വഭാവങ്ങളുടെയും പൂർത്തീകരണമായിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്നാണ്. എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ആമിലിന്നാസ കമാ തുഹിബ്ബു അയ്യോ ആമിരൂക്ക, നീ ആളുകളോട് പെരുമാറണം, അവർ നിന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നീ ആഗ്രഹിക്കുന്നത് അതുപോലെ. ആളുകൾ നിന്നോട് മാന്യമായി സംസാരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു എങ്കിൽ മറ്റുള്ളവരോടും നീ മാന്യമായി സംസാരിക്കാൻ ശ്രദ്ധിക്കുക. നീ ആളുകൾ നിന്നോട് മാന്യമായി സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ട് നീ അവരോട് മോശമായി സംസാരിക്കാതിരിക്കുക എന്നതാണ് നല്ല പെരുമാറ്റമെന്നർത്ഥം. ആളുകൾ നിന്നോട് ക്ഷമിക്കണമെന്ന്, ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ നിന്റെ പെരുമാറ്റത്തിൽ നിന്റെ ഇടപാടുകളിൽ ക്ഷമിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ആളുകളിൽ നിന്ന് നിനക്കുണ്ടാകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളിൽ ക്ഷമ അവലംബിക്കാൻ നിനക്കും സാധിക്കേണ്ടതുണ്ട്. ആളുകൾ നീ ഒരു പ്രയാസത്തിൽ പെടുമ്പോൾ, ഒരു ബുദ്ധിമുട്ടിലാകുമ്പോൾ നിന്നെ സഹായിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്, ആളുകൾ എന്നെയൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവരെ സഹായിക്കുന്നവനായി നീയും മാറുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വമൻ യസ്സറ അലാ മുഅസിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽആഖിറ, ആരെങ്കിലും ഒരാൾ ബുദ്ധിമുട്ടുന്നവനെ എളുപ്പമാക്കി കൊടുത്താൽ അള്ളാഹു അവന് ദുനിയാവും പരലോകവും എളുപ്പമാക്കി കൊടുക്കുമെന്നാണല്ലോ. ആളുകൾ നിന്നെ വഞ്ചിക്കരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്. കച്ചവടത്തിലാണെങ്കിലും ജോലിസ്ഥലങ്ങളിലാണെങ്കിലും ഇടപാടുകളിലാണെങ്കിലും ആരും എന്നെ വഞ്ചിക്കരുത് എന്നാഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നീ ആരെയും വഞ്ചിക്കാതെ ആളുകളോട് സത്യസന്ധരായി പെരുമാറുക. നിന്റെ ജീവിത ക്രയവിക്രയങ്ങളിൽ നീ ഒരിക്കലും ഒരാളെ വഞ്ചിക്കാതിരിക്കുക. നിന്നെ ആളുകൾ വഞ്ചിക്കാതിരിക്കണേ എന്ന് നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ പറ്റിക്കാതെയും വഞ്ചിക്കാതെയും ജീവിക്കുക എന്ന്. ആളുകൾക്കിടയിൽ നിന്നെ മറ്റുള്ളവർ ബഹുമാനിക്കണമെന്നും അവർ നിന്നെ ആക്ഷേപിക്കരുത് എന്നും നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ആളുകളോട് വളരെ മാന്യമായി പെരുമാറാൻ, മുതിർന്ന ആളുകളെ പ്രത്യേകിച്ച് ബഹുമാനിക്കാൻ, ചെറിയവരോട് കരുണ കാണിക്കാൻ പഠിച്ചാൽ നീ നിന്നോടും ആളുകൾ ബഹുമാനിക്കും, നീ ബഹുമാനം അർഹിക്കുന്നവനായി മാറുമെന്ന് തിരിച്ചറിയുക. എങ്ങനെയാണോ ജനങ്ങൾ നിന്നോട് പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നത് അതുപോലെ തിരിച്ച് അവരോട് പെരുമാറുക എന്നത് നല്ല സ്വഭാവത്തിൻ്റെ അടയാളങ്ങളാണെന്ന് മനസ്സിലാക്കുക. സാധാരണ പറയാറുണ്ടല്ലോ, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കണമെന്ന്. നമ്മോട് എന്താണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തിരിച്ച് നമ്മിൽ നിന്നും തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ.
7: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
7: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി. ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
2: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
7: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
2: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
7: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
2: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
7: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
2: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
7: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
2: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ വഴികാട്ടി, അബാക്കസ്, കുട്ടികളുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപം.